0: ആവണം. അപ്പം പോകുന്ന വഴിയിലും അങ്ങനെയുള്ള സ്ഥലങ്ങൾ പ്രത്യേകിച്ച് നോക്കി കയറും അല്ലേ?
1: പൊതുവേ ഒരു വലിയ ഹോട്ടലുകളിൽ കയറൽ കുറവാണ്.
0: കുറവാണ്
1: രണ്ട് കാര്യമാണ്. ഒന്ന്, പൈസ കൂടുതലുണ്ടാവും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സമയം ഒരുപാട് പോകും. നമ്മളെ വിലപ്പെട്ട യാത്രയിൽ സമയം വളരെ വിലപ്പെട്ടതാണ്. അവിടെ നമ്മൾ ഒരു പൊറോട്ടയ്ക്ക് വേണ്ടി അരമണിക്കൂർ കാത്തിരിക്കുക പറയുമ്പോൾ നമുക്കൊരു ഭയങ്കര നഷ്ടമാണത്. അതുകൊണ്ട് വൃത്തിയുള്ള സ്ട്രീറ്റ് ഫുഡ് പ്രത്യേകിച്ച് കഴിക്കാറുണ്ട്. ഈ ഹോട്ടലിൽ കണ്ടൊരു പ്രത്യേകം എന്താ വെച്ചാൽ, ഗൂഗിൾ പേ അനുവദിക്കുന്നതല്ല എന്നുള്ളതാണ്. കാശുണ്ടെങ്കിൽ കഴിച്ചാൽ മതി എന്നുള്ള,
0: ശരി,
1: പൊതുവെ കാണാറില്ല, നേരെ തിരിച്ചാണല്ലോ കാണൽ. കുറച്ച് പ്രായമുള്ള ആൾക്കാരാണ് അവിടുത്തെ മൊത്തം സപ്ലൈയും കാര്യങ്ങളൊക്കെ. ഇലയിലാണ് ഒക്കെ വിളമ്പുക. അത് ദോശയും ഇഡ്ഡലിയും പൂരി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അത് കഴിച്ച് ഞങ്ങൾ വീണ്ടും അങ്ങനെ യാത്ര തുടങ്ങും. ഞങ്ങളുടെ കമ്പനിയിലെ പ്രത്യേകം എന്താ വെച്ചാൽ, ഡ്രൈവിംഗ് ഞാനാണ് ഇത്തിരി കുറച്ച് പിന്നിലുള്ളത്. ബാക്കിയുള്ളതൊക്കെ ഡ്രൈവറാണ്, ഡ്രൈവർമാരാണ്. അതായത് ഒരാൾ എത്ര ഓടിച്ചാലും മടുക്കാത്ത ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ യാത്ര ഉണ്ടെങ്കിൽ ആദ്യം അവനെയാണ് നോക്കുക. അവനുണ്ടെങ്കിൽ ബാക്കി റെഡിയാണ്. അവനെ കുറിച്ച് ഞങ്ങൾ പറയലെന്താ വെച്ചാൽ, വലിയ ട്രിപ്പ് ഒരുപാട് കമ്പനികളുണ്ട്. കുടുംബത്തിൻ്റെ കമ്പനി, ഞങ്ങളുടെ കമ്പനി, അതിൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള കമ്പനി, അല്ലാത്ത സൗഹൃദങ്ങൾ, ഏതിലാണെങ്കിലും യാത്രയിൽ പിന്നെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ പിന്നെ തമാശയിൽ പറയുന്നത് വെച്ചാൽ, ഒരു യാത്ര കഴിഞ്ഞ് വരുന്ന സമയത്ത് അടുത്ത് പോകല്ലേ എന്ന് ചോദിച്ചാൽ, ഒരു 10 മിനിറ്റ് ഞാൻ മേല് കഴുകട്ടെ അറിയും. അങ്ങനെ ആ ബാഗ് അപ്പുറത്തിട്ടിട്ട് വേറൊരു ബാഗ് എടുത്തിട്ട് പോരുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് യാത്ര ഉണ്ടായിരുന്നത്. ബൈ റോഡാണ്, കാറായിരുന്നു. ആ കാറിൻ്റെ ഒരു യാത്രയുടെ കാര്യം ഒരു സംഗതിയിലും പറയുമ്പോൾ, പിന്നെ ഞാനൊരു സെക്കൻഡ് ഹാൻഡ് കാറ് എടുത്തതിൻ്റെ ആദ്യ യാത്രയാണ്. ഞങ്ങൾ കാർ എടുക്കുമ്പോഴൊക്കെ മിക്കവാറും ആര് കാറെടുത്താലും അതിലാദ്യം ട്രിപ്പ് പോകും. അത് പറയുന്നത് വെച്ചാൽ വെഹിക്കിൾ ചെക്കിങ്ങിന് വേണ്ടിയിട്ടാണെന്നാണ്. വണ്ടി ഒന്ന് ഓടിച്ച് നോക്കണം പറഞ്ഞ് ഞാനൊരു ബലേനോ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തു. അതും ഈ പറഞ്ഞ ആൾ തന്നെയാണ് ഈ കൂട്ടത്തിൽ രണ്ടുപേരാണ് കച്ചവടമാക്കിയത്. അപ്പം നമുക്കൊന്ന് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കണം, എന്താണ് എന്ത് കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടോ നോക്കണം എന്നിട്ടാണ്.
0: മിക്കവാറും ദൂരമാകുമ്പോൾ എല്ലാ കംപ്ലൈൻറ്റും
1: അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ്. അങ്ങനെയാണ് പുതുച്ചേരി എന്നുള്ളൊരു ഒരു ഡെസ്റ്റിനേഷൻ തീരുമാനിച്ചത്. അത് ഞാൻ ഈ പറഞ്ഞ ആൾ തന്നെയാണ് അങ്ങോട്ട് പോകാനും. മിക്കവാറും പ്ലാനൊക്കെ അവൻ തന്നെ ആയിരിക്കും.
0: ഇവിടുന്ന് അതിരാവിലെ പോയി അവിടെ ഏകദേശം എത്ര സമയം ഉണ്ടാവും?
1: അവിടെ എത്തിയപ്പോഴേക്കും പിന്നെ വൈകുന്നേരമായി, ഇരുട്ടി തുടങ്ങി. അങ്ങനെ നമ്മുടെ യാത്ര പിന്നെ പൊതുവെ അങ്ങനെയാണല്ലോ. അങ്ങനെ ഒരു തിരക്ക് പിടിച്ച് ഒരു യാത്രയൊന്നും ആവില്ല, അതങ്ങനെ പോവും. മിക്കവാറും ഞങ്ങളൊക്കെ ചായപ്രിയന്മാരാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും അടുത്ത ചായ എവിടുന്നാന്നുള്ളതാണ് ചോദ്യം വരിക.
0: ഒരു ചായ പിടിച്ച്
1: കഴിഞ്ഞാൽ ഒരു ചായ പിടിച്ച് അടുത്ത ചായ, അങ്ങനെ ഭക്ഷണം ഭക്ഷണം പിന്നെ നമ്മൾ ഇവിടുന്ന് വിട്ടാൽ നമ്മുടെ ഒരു ടേസ്റ്റിനൊക്കെ ഭക്ഷണം കിട്ടൽ പൊതുവെ പ്രയാസമാണ്. അപ്പോൾ കുറച്ചൊരു വെടുപ്പും വൃത്തിയൊക്കെ ഉള്ളത് നോക്കിയിട്ട് കയറും. ഞങ്ങൾക്ക് ആ യാത്രയിൽ നല്ലൊരു വെജ് ഫുഡ് കിട്ടി. നമുക്ക് പരിചയമില്ലാത്ത രൂപത്തിലുള്ള എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ടേസ്റ്റി ആയിരുന്നു. അത് ഒരു പൊതുവെ ഒരു തമിഴ് ആ ഒരു ടേസ്റ്റുള്ള നല്ല ഫുഡൊക്കെ കിട്ടി. അങ്ങനെ കുറേ ഓടിയിട്ടാണ് പുതുശ്ശേരിയിൽ എത്തുന്നത്.
0: പുതുശ്ശേരി കേന്ദ്രഭരണ പ്രദേശമായിട്ടല്ലേ നിലകൊള്ളുന്നത് ഇപ്പോഴും അല്ലേ? 1954 അതിന് കോളനിയിൽ നിന്നും സ്വാതന്ത്ര്യം അല്ലേ, അത് അതിൻ്റെ ഭാഗമായിട്ട് തോന്നുന്ന അതിൻ്റെ ഓർമ്മ അങ്ങനെ ശരിയാണെങ്കിൽ അതാണ്. അപ്പോൾ അവിടെ സ്വാഭാവികമായും ആ ഒരു പ്രദേശത്തിൻ്റെ ഒരു ഒരു എൻവയോൺമെൻ്റ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഒരു രീതി എന്ന് പറയുന്നത് അവിടെ കടൽ തീരാണ് അധികം അല്ല. അപ്പോൾ അവിടുത്തെ പ്രധാന നിങ്ങൾ കണ്ട സ്ഥലങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ചില സവിശേഷതകൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും.
1: 1674 ഫ്രഞ്ച് ഒരു അധിനിവേശം അവിടെ തുടങ്ങുന്നത്. ഒരു ഫിഷറീസ് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തുടക്കമാണ്. അത് പിന്നീട് വ്യാപിച്ചു. അങ്ങനെ അവരുടെ അധീനതയിലായി ആ സ്ഥലം. സ്വാതന്ത്ര്യം കിട്ടിയതിന് പിന്നീടും കുറച്ച് വർഷങ്ങൾ ശേഷം, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അത് വീണ്ടും കേന്ദ്രഭരണ പ്രദേശമായി മാറുന്നത്.
0: 1947 സ്വാതന്ത്ര്യം കിട്ടിയിട്ട് പിന്നെ 1954 കേന്ദ്രഭരണ
1: പ്രദേശമായിട്ട് മാറുന്നത്. പൊതുവെ കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ കുറെ ടാക്സ് ഇളവുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ചില സാധനങ്ങളൊക്കെ കുറവാണ്. പെട്രോളിന് 10 രൂപ കുറവാണ്. പുതുശ്ശേരി നമ്മൾ കാണുമ്പോൾ ഒരു ശാന്തമായൊരു പ്രദേശം. തിരക്കില്ല എന്നല്ല, നമ്മൾ കേരളത്തിൽ ഒരു 10 വണ്ടി ഉണ്ടെങ്കിൽ ഒരു 50 വണ്ടിയുടെ തിരക്കുണ്ടാവുമല്ലോ, ഹോൺ അടിച്ചിട്ടും അതൊക്കെ. ഇതങ്ങനെയല്ല, വളരെ നമുക്ക് മനസ്സിനൊരു കുളിർ തോന്നുന്ന ഒരു മൂഡാണ് അവിടെ ഇങ്ങനെ കണ്ടത്. മരങ്ങളുണ്ട്, നഗരത്തിലാണെങ്കിൽ പോലും അവിടെ ഇവിടെയൊക്കെ മരങ്ങളുണ്ട്. അതിനേക്കാളേറെ ഇഷ്ടപ്പെട്ടത് അവിടുത്തെ കെട്ടിടങ്ങൾ. പണ്ടത്തെ മാതൃകയിലുള്ള ആ ഫ്രഞ്ച് ഗരിമ പൂർണ്ണമായി നഷ്ടപ്പെടുത്താത്ത
0: ഭൂതകാലം ഓർമ്മിപ്പിക്കുന്നു.
1: അതെ, ആ പ്രൗഢി ഇപ്പോഴും നിലനിൽക്കുന്ന കെട്ടിടങ്ങൾ. ഇന്നത്തെ ആധുനിക ആ രീതികളൊന്നും ഉണ്ടാവില്ല, പക്ഷേ പണ്ടത്തെ ആ മേലാപ്പുകളും കൊത്തുപണികളും

0: കളർഫുൾ അല്ല എങ്കിലും ഒരു ഗൗരവമുള്ള ഭംഗിയുള്ള പിന്നെ ഏതാണ്ടൊരു ഒരു മഞ്ഞ സ്വർണത്തിനോടൊക്കെ ഇങ്ങനെ സാദൃശ്യമുള്ള അങ്ങനത്തെ ഒരു റോസ് ആ ഒരു മൂഡിലുള്ള കളറുകൾ, അതിലെ കമാനങ്ങളൊക്കെ പോലുള്ള കൊത്തുപണികൾ, പിന്നെ മനോഹരമായ ജാലകങ്ങൾ, ആ ഒരു ഓവൽ മോഡലൊക്കെ ഓവൽ ഷേപ്പൊക്കെയുള്ള ജാലകങ്ങൾ, അതുപോലെ വാതിലുകൾ, ഗേറ്റുകളിൽ പോലും അവരുടെ ആ ഒരു എന്താണ് പറയുക ഒരു സൗമ്യത ഒരു പ്രൗഢിയൊക്കെ അതിൽ കാണാൻ പറ്റും. അത് കാണുന്നത് തന്നെ നല്ല രസമാണ്. അതേപോലെ ചെടികൾ മരങ്ങളൊക്കെ വീടിനോട് ചേർത്ത് ചെടികളൊക്കെ ധാരാളം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കെട്ടിടങ്ങൾ കണ്ടിങ്ങനെ നടക്കുന്നതും പിന്നെ നല്ലൊരു രസമാണ്. ഞങ്ങൾ താമസവുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാം.
1: അതായത് അവിടെ എത്തി വൈകുന്നേരം അവിടെ എത്തി, പിന്നെ അവിടെ മെയിനായിട്ട് പിന്നെ താമസമായിരുന്നു. കഴിഞ്ഞ പിറ്റത്തെ ദിവസമാണ് പിന്നെ യാത്രയിലേക്ക് കൂടുതൽ ഇറങ്ങുന്നത്.
0: ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും സന്ധ്യയായി. പിന്നെ ഈ ടൗണിൻ്റെ തിരക്കിൽ എപ്പോഴും താമസിക്കാൻ ഞങ്ങൾ പിന്നെ റെഡി ആവലില്ല.
1: കുറച്ച് മാറി നിന്ന് താമസിക്കും.
0: ടൗണിൽ നിന്നാണ് വിട്ടു നിന്ന്, എന്നാൽ നമുക്ക് പെട്ടെന്ന് ടൗണും കാര്യങ്ങളൊക്കെ ആക്സസ് ഉള്ള ഒരു സ്ഥലം. ഞങ്ങൾ പോകുന്നത് നാല് പുരുഷന്മാരാണ്, അതുകൊണ്ട് വേറെ ബേജാറൊന്നുമില്ല. കയ്യിൽ വാഹനമുണ്ട്, നേരത്തെ ബുക്ക് ചെയ്യലോ അല്ലെങ്കിൽ സെർച്ച് ചെയ്യലോ ഒന്നുമില്ല. അപ്പോൾ പിന്നെ ഞങ്ങളെ കൂട്ടത്തിൽ ഒരാൾ കുറച്ച് ബാർഗെയിനിങ് കപ്പാസിറ്റി ഉള്ളത്, എന്ത് സാധനമാണെങ്കിലും അതൊന്ന് ബാർഗെയിൻ ചെയ്ത് കുറച്ച് പൈസ ഉറപ്പിക്കാൻ ഭയങ്കര മിടുക്കാണ്. നമുക്ക് ചിലപ്പോൾ അത് പറയാൻ തോന്നൂല, പക്ഷെ അവനെ കയറി ഹെഡ് ചെയ്ത് ചെയ്യും. അപ്പോൾ താമസം എന്നുള്ള അതിങ്ങനെ ആലോചിച്ചപ്പോൾ ഹോട്ടലുകൾ ഇങ്ങനെ കുറച്ച് തിരക്കില്ലാത്ത സ്ഥലങ്ങളൊക്കെ നോക്കിയപ്പോഴാണ് ഹോം സ്റ്റേ ബോർഡുകൾ ഇടയ്ക്കിടങ്ങനെ കണ്ടു. അപ്പം ഞങ്ങൾ ഒരു വീടിൻ്റെ മുന്നിൽ കാറ് നിർത്തി, ഗേറ്റ് അടച്ചിരിക്കുന്നു. ഗേറ്റിൽ അതിൻ്റെ ഫോൺ നമ്പറും ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ആ വില്ലയുടെ പേരൊന്ന് വായിക്കാം, അതൊരു ഗംഭീര പേരാണ്, എനിക്കത് കാണാതെ പഠിച്ചിട്ടില്ല ഇതുവരെ.
1: വാചകത്തിൽ ഒതുങ്ങുന്ന പേരാണ്.
0: വില്ല വിക്ടർ ഫിലിപ്പി ലീല ബെഞ്ചമിൻ റോസിയാനോ ജയറായലു. വില്ല വിക്ടർ ഫിലിപ്പി ലീല ബെഞ്ചമിൻ റോസിയാനോ ജയറായലു. വായിക്കാൻ എത്ര സാഹസപ്പെട്ടുണ്ടോ. ഇംഗ്ലീഷിലാണ്, ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുള്ളത്. ആ ഇംഗ്ലീഷ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഗേറ്റ് തുറന്നു. ഗേറ്റ് തുറന്നപ്പോൾ പിന്നെ അകത്തേക്കുള്ള ഒരു വഴിയുണ്ട്, കെട്ടിടത്തിൻ്റെ ഉള്ളിൽ കൂടി ഒരു വഴിയാണുള്ളത്. ഈ പറഞ്ഞ പോലെ മനോഹരമായ ചെടിച്ചട്ടികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ അവിടെ ഒരു ചെറിയൊരു ഒരു റൂമിലേക്കാണ് പ്രവേശിക്കേണ്ടത്. ആ റൂമിൽ ചെന്നിട്ട് സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കുന്നതാണ് അവരുടെ ആണ് റെൻ്റ് ഔട്ട് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അവിടെ ഒരു 17 വയസ്സായിട്ടുള്ളൊരു ലേഡി, പിന്നെ കണ്ടാലറിയാം പിന്നെ നമ്മുടെ ഇന്ത്യക്കാരി അല്ല എന്നല്ല. അവരുടെ വേഷവിധാനം കുറച്ച് തൊങ്കലുകളൊക്കെ ഉള്ള ഡ്രസ്സും ആ ഒരു പിന്നെ ഇരുത്തൊക്കെ പാടെ കാണുമ്പോൾ തന്നെ അറിയാം. ഞങ്ങളിങ്ങനെ റൂമിൻ്റെ കാര്യം ചോദിച്ചു. അവർക്ക് വളരെ അത്ര ഇഷ്ടപ്പെട്ടില്ല. പുറത്ത് ഗേറ്റിൽ നമ്പറുണ്ടല്ലോ, അതിൽ വിളിക്കൂ എന്ന് പറഞ്ഞു. മനസ്സിലായി, അങ്ങനെ സോറിയൊക്കെ പറഞ്ഞ് തിരിച്ചു പോന്നു. അപ്പോൾ ഈ നമ്പറിൽ വിളിച്ചു. നമ്പറിൽ വിളിച്ചപ്പോൾ പിന്നെ ഫോൺ അറ്റൻഡ് ചെയ്ത് ഒരു 10 മിനിറ്റ്, 2 മിനിറ്റ് എന്നാണ് പറഞ്ഞത്, രണ്ടിൻ്റെ ആളെത്തുന്ന് പറഞ്ഞു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ആളെത്തിയൊരു പയ്യൻ, അവൻ ഞങ്ങളെ ഈ ഇവർ താമസിക്കുന്നതിൻ്റെ നമ്മുടെ ലേഡിയോട് സംസാരിച്ചു പറഞ്ഞല്ലോ. അവരുടെ ആ റൂമിലേക്കെത്തുന്നതിന് മുമ്പ് ഇടത് ഭാഗത്തൊരു കോണിയുണ്ട്, ആ കോണി കയറിയിട്ട് അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ റൂം. ഒരു രണ്ട് റൂമും കുറച്ച് ചെറിയൊരു കിച്ചണൊക്കെ ഉള്ള ഒരു ഹോം സ്റ്റേ ആണ്. ഈ പറഞ്ഞ പോലെ കുറച്ചൊരു വലിയ സംഖ്യയാണ് പറഞ്ഞത്. നമ്മളാളെ ഇടപെട്ട് അത് 3,000 rupees ഒരു രണ്ട് വലിയ ബെഡ്റൂമും ഹാളും അത്യാവശ്യം കിച്ചണൊക്കെ ഉള്ളൊരു ഇത് ഉറപ്പിച്ചു. ഈ ഹോം സ്റ്റേ നമ്മൾ കൂടുതൽ ഉപയോഗിക്കാത്തൊരു സംഗതിയാണ് തോന്നുന്നുണ്ട്.
1: ശരി, ഹോം സ്റ്റേ പൊതുവെ ഹോം സ്റ്റേ കാണൽ നമ്മൾ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ അനുബന്ധിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ടൗണുകളിൽ പൊതുവേ ഹോട്ടൽ റൂമുകൾ, റെസ്റ്റോറൻറ്റ് ആ ടൈപ്പിലല്ല ഉണ്ടാവുക.
0: അതെ അതെ അതെ, കുറച്ച് തിരക്കുന്നതാണ് മാറിയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഹോം സ്റ്റേ എന്നുള്ള സംവിധാനം ശരിക്കും ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നത് നമ്മൾ താമസിക്കുന്ന കെട്ടിടത്തിൻ്റെ ഒരു പോർഷൻ വാടക കൊടുക്കുന്നു. ഹോം സ്റ്റേയുടെ കൺസെപ്റ്റ് എനിക്ക് തോന്നുന്നത് ആ വീട്ടുകാർ ഉണ്ടാക്കുന്ന ഭക്ഷണം കൊടുത്ത് അങ്ങനെയാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്നാണ് തോന്നുന്നത്. ഇവർ ഭക്ഷണമൊന്നും ഉണ്ടായിരുന്നില്ല, കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ താമസിച്ചു. അവിടെ റൂമൊക്കെ ഒന്ന് അതിൽ കയറി ഒക്കെ ഒന്ന് ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഒന്ന് മേല് കഴുകി പുറത്തിറങ്ങി, പിന്നെ ഭക്ഷണം കഴിച്ച് പിന്നെ ഉറക്കം. അപ്പോഴേ ഈ പറഞ്ഞ പോലെ എനിക്കവിടെ വല്ലാതെ ഫീൽ ചെയ്ത് ഈ സൈക്കിളുകൾ ഇപ്പോഴും ഉണ്ട് അവിടെ. നമ്മളിപ്പോൾ ഇവിടെ സൈക്കിളുകൾ ഏതാണ്ട് ഇല്ലാതായൊരു പോലെയാണ്. പക്ഷെ അവിടെ 50-60 കുട്ടികൾ ചവിട്ടുന്നുണ്ട്, ലേഡീസ് ഇഷ്ടം പോലെ ചവിട്ടുന്നുണ്ട്. പക്ഷെ ഒരു 50-60 വയസ്സ് 70 വയസ്സൊക്കെയുള്ള ആളുകളും സൈക്കിളിൽ ചവിട്ടി പോകുന്നതാണ് നമുക്ക് അങ്ങനെ ഒരു കൗതുകം തോന്നും. അത് ഒരിക്കലും സമ്പത്തിൻ്റെ ഒരു ആംഗിളല്ല അത് കാണുന്നത്. പൈസ അല്ലാത്തതുകൊണ്ട് ആവില്ല, അവർ വേഷവിധാനങ്ങളൊക്കെ കണ്ടറിയാൻ പറ്റും. പിന്നെ എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ട ഒരു സംഗതി, എന്ത് മനോഹരമായിട്ടാണ് അതൊക്കെ പാർക്ക് ചെയ്യുന്നതെന്ന് പറയും. നമ്മുടെ പാർക്കിംഗ് ഉണ്ട്
1: നേരെ, വേറെ ആൾക്ക് എത്രത്തോളം ശല്യപ്പെടുന്ന ഒരു രൂപത്തിൽ നമ്മൾ പാർക്ക് ചെയ്യുക. പക്ഷെ ഇത് നമ്മളിങ്ങനെ വരച്ച പോലെ കറക്റ്റാക്കിയിട്ട് സൈക്കിളുകളങ്ങനെ കൃത്യമായി ചെയ്യുന്നു. അതേപോലെ വാഹനങ്ങളും അതേപോലെ തന്നെയാണ്. പാർക്കിംഗ് ആണെങ്കിലും ആ പാർക്കിംഗ് ബോർഡ് വെച്ചാൽ പിന്നെ ആ ഭാഗത്തേക്ക് ആരും ചുറ്റിത്തിരിക്കണമെന്നില്ല. പോലീസുകാരും വളരെ കുറവാണ്. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിലും സിഗ്നൽ അങ്ങടെ ചൂണ്ടിക്കാണിക്കാൻ നല്ല ഒന്നുമില്ല. വാഹനങ്ങൾ ഉണ്ടെങ്കിലും ഒരു തിരക്കുമില്ല. ഹോണടി നമ്മളെ മലയാളികൾ പ്രത്യേക വികാരമാണെന്ന് തോന്നുന്നു. ഹോണടിച്ചാൽ നമ്മൾ കയറി നിൽക്കുക.
2: പക്ഷേ എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മുടെ കേരളത്തെക്കാൾ കൂടുതൽ ഹോണടിയുടെ ഒരു ഒരു ഭയങ്കര തീവ്രമായ രൂപമുള്ള ഉത്തരേന്ത്യയിലാണ്. ഇവിടെ ഉണ്ട്, പക്ഷെ ഇത് കാണുമ്പോൾ നമ്മൾ ഭയങ്കര
0: നമ്മൾ പിന്നിലാണ് അല്ലേ. പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ പിന്നെ രാത്രി സ്റ്റേ ചെയ്തു. രാവിലെ ഇറങ്ങിയിട്ട് പിന്നെ ബീച്ചുകളാണ് അവിടുത്തെ പ്രധാനമായിട്ട് കാണാനുള്ള മറ്റ് ചില കാര്യങ്ങൾ. കുറച്ച് ബീച്ചുകളിലൊക്കെ കറങ്ങി. നമ്മൾ പോകുന്നത് നാട്ടിൽ ജൂലൈ മാസത്തിൽ മഴയെന്നാണ്. അവിടെ രാവിലെ 7-8 മണിയാകുമ്പോഴേക്കും പൊള്ളാൻ തുടങ്ങി.
2: അത് ശരി, ചൂടാണ്.
0: കാലാവസ്ഥയിലുള്ളൊരു വ്യത്യാസം. അവിടെ കുറച്ച് പ്രധാനപ്പെട്ട ബീച്ചുകളൊക്കെ ഉണ്ട്, അതിലേക്ക് നിന്ന് കറങ്ങി. പാരഡൈസ്, സെറിനിറ്റി, ഈഡൻ, അങ്ങനെ കുറേ ബീച്ചുകളുണ്ട്. അതിൽ ഒരു ബീച്ചിലൊക്കെ ഇറങ്ങിയപ്പോഴേക്കും കുറച്ച് ചൂടൊക്കെ വല്ലാതെ വേണ്ടെന്ന് തോന്നി. പിന്നെ ബാക്കിയുള്ള ബീച്ചുകളിലൊക്കെ ഒന്ന് കാറിൽ കറങ്ങി ജസ്റ്റ് ഒന്നിങ്ങനെ കണ്ടു. ബീച്ചുകളൊക്കെ വളരെ മനോഹരമാണ്. പിന്നെ ചില ഭാഗങ്ങളിൽ ഫിഷിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു. പിന്നെ അതിൽ കണ്ടൽ കാടുകളിലൂടെയുള്ള ഒരു ഒരു പിന്നെ ബോട്ട് സഞ്ചാരമുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ആ സമയത്ത് അപ്പോൾ തുടങ്ങിയിട്ടില്ല, കുറച്ച് വെയിറ്റ് ചെയ്യണം പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളങ്ങോട്ട് അത് ഒഴിവാക്കിയിട്ട് പോരാണ് ചെയ്തത്.
2: ശരി. പൊതുവേ അവിടെ നീറ്റാണ്, ഈ പിന്നെ മാലിന്യങ്ങളൊന്നും അങ്ങനെയല്ല. പ്ലാസ്റ്റിക് മറ്റു കാര്യങ്ങൾ അതൊക്കെ ക്ലീനാണ്.
0: ക്ലീനാണ്, നമുക്കൊരു ഒരു സമാധാനം തോന്നും അതിലിങ്ങനെ സഞ്ചരിക്കുമ്പോൾ. പിന്നെ അതേപോലെ ആശ്രമങ്ങളുണ്ട്, ക്രിസ്ത്യൻ പള്ളികളുണ്ട്, ഒക്കെ പ്രധാനമായിട്ടുള്ള കുറേ പള്ളികളൊക്കെ ഉണ്ട്. അത് ഈ കാണുമ്പോൾ വളരെ നീറ്റാണ്.
2: മുസ്ലിം സിമ്പലുകളോ അല്ലെങ്കിൽ പള്ളികളോ അങ്ങനെയുള്ള
0: കൂടുതൽ കണ്ടില്ല,
2: കണ്ടിട്ടില്ല.
0: പിന്നെ എനിക്ക് കൗതുകം തോന്നിയ വേറൊന്നൊരു ജി എസ് ടിയുടെ ഒരു ബിൽഡിങ് കണ്ടു.
2: നിങ്ങളുടെ ഏരിയയിൽ
0: നമ്മൾ വർക്ക് ചെയ്തൊരു സ്ഥാപനം, വർക്ക് ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റുള്ള നിലക്ക് കണ്ടപ്പോൾ അത് ഈ ഇംഗ്ലീഷിലും പിന്നെ ഫ്രഞ്ച് ഭാഷയിലൊക്കെ എഴുതിയിട്ടുള്ള ബോർഡ് കണ്ടപ്പോൾ,
2: ഫ്രഞ്ച് ഭാഷയുടെ ബോർഡ് അതൊക്കെ ഉണ്ട്,
0: അതൊക്കെ ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്. ആ പിന്നെ ഹോം സ്റ്റേയുടെ പേര് കണ്ടില്ലേ?
2: അതെ അതെ, അത് ഫ്രഞ്ചിലാണ്.
0: ആ ഫ്രഞ്ചിലും ചില സ്ഥലങ്ങളിലൊക്കെ ആ എഴുതിയിട്ടുണ്ട്. പിന്നെ ചില ഏരിയകൾ അവർ കൂടുതൽ താമസിക്കുന്ന ഏരിയകളാണ്.
2: അപ്പം അവരിപ്പോഴും അതിൻ്റെ ഒരു ഒരു ബാക്കി പത്രം എന്നർത്ഥത്തിൽ അവരവിടെ ബാക്കിയുണ്ട് ഇപ്പോഴും, പോകാതെ അവിടെ നിൽക്കുന്നു.
0: അതെ, അവരുടെ കെട്ടിടങ്ങൾ ഉള്ളതുപോലെ തന്നെ, അവരുടെ ആരാധനാലയങ്ങളൊക്കെ ഉള്ളതുപോലെ തന്നെ ഇപ്പോഴും ആ അവരുടെ തലമുറകളുടെ ബാക്കി പത്രങ്ങൾ ഇപ്പോഴും അവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. എത്ര നമ്മുടെ കണക്കും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല,
2: പക്ഷെ അതൊരു കൗതുകമാണ്. കാരണം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോയിട്ട് ബ്രിട്ടനിലെ മുത്തശ്ശന്മാർ മുത്തശ്ശിമാർ ആരും ഇവിടെ ഇല്ലല്ലോ.
0: ഒരുപക്ഷെ ചിലപ്പോൾ അതിൻ്റെ ക്രോസ് ആയിരിക്കാം.
2: ആ അതായിരിക്കാം. അല്ല, ഞാൻ പറയണതെന്ന് വെച്ചാൽ എന്നാലും അങ്ങനെയും അങ്ങനെ ഒരാളെ നമുക്ക് നമ്മളെ ഇന്ത്യ എന്നാൽ കൺസെപ്റ്റിൽ എല്ലാം പൂർണ്ണമായിട്ടും പോയത്.
0: അതെ അതെ.
2: പക്ഷെ ഇവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ അവരവിടെ അതിൻ്റെ ഒരു അത് ഓർമ്മിപ്പിക്കുന്ന കുറേ ആളുകൾ അവിടെ കാണുന്നതെന്ന് പറയുമ്പോഴേ. പിന്നെ മാത്രമല്ല ഒരു ഏകദേശം അത്ര ഒരു വിസ്തൃതി എങ്ങനെ ഏകദേശം അത്ര വൈഡല്ലല്ലോ പുതുശ്ശേരി, ആണോ?
0: അല്ല അല്ല അല്ല, വൈഡല്ല. ബീച്ചുകളൊക്കെയാണ്, കടലും ബീച്ചുകളൊക്കെയാണ് കാര്യമായിട്ടുള്ളത്. പിന്നെ ഒരു കേന്ദ്രഭരണ പ്രദേശം പറയുമ്പോൾ തന്നെ കുറച്ചൊരു പിന്നെ പരിമിതമായ ഏരിയ ആണല്ലോ ഉണ്ടാകുന്നത്. പിന്നെ ബിസിനസ് അവിടെ പിന്നെ മൊത്തത്തിൽ ഈ കേന്ദ്രഭരണ പ്രദേശങ്ങളിലൊക്കെ നികുതിയുമായി ബന്ധപ്പെട്ട ഇളവുകൾ ഉള്ളതുകൊണ്ട് ഒരുപാട് കച്ചവടം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. ഈ ബോർഡറിലൊക്കെ പാസ് ചെയ്യുന്ന പെട്രോൾ പമ്പുകൾ, ധാരാളം പെട്രോൾ പമ്പുകളുണ്ട്. അടി ഓരോ പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ പോയിന്റ് പോയിന്റ് പറയില്ലേ, അതുപോലെ കണ്ടമാനം വണ്ടികൾ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളും കാർ ഫുള്ളാക്കിയിട്ടാണ്, ഒരുപക്ഷെ കാറിന് കിട്ടുന്നൊരു അപൂർവ സൗഭാഗ്യമായിരിക്കും.
2: പക്ഷെ അങ്ങനെയുള്ള പെട്രോളിൻ്റെ ക്വാളിറ്റി കുറയുന്നൊക്കെ പറയണ്ട, എന്താണെന്ന് അറിയില്ല, ശരിയാണോ?
0: അത് ഈ പിന്നെ കമ്പനികളൊക്കെ നമ്മുടെ ഈ പറഞ്ഞ പോലെ എച്ച് പി സി എൽ, ഭാരത് പെട്രോളിയം അങ്ങനെയൊക്കെയുള്ള കമ്പനികൾ തന്നെയാണ്. അതുകൊണ്ട് പിന്നെ വേറെ ചില ഷെല്ല് അങ്ങനെയൊക്കെയുള്ള പുതിയ കമ്പനികൾ അതൊക്കെ അവിടെ കണ്ട പോലെ തോന്നുന്നുണ്ട്. എന്തായാലും വല്ലാത്തൊരു സ്വകാര്യവൽക്കരണം നടക്കാത്തൊരു ഏരിയയാണ് ഇപ്പോഴും ഈ പെട്രോൾ ഉൽപ്പന്നങ്ങളൊക്കെ, പെട്രോളിയം ഒക്കെ.
2: അവിടുന്ന് പിന്നെ യാത്രയുടെ അവസാനം നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്?
0: നാട്ടിലേക്ക് അന്ന് പകല് മുഴുവൻ കറങ്ങി രാത്രി വീണ്ടും യാത്ര ചെയ്ത് കുറച്ച് ദൂരെ വേളാങ്കണ്ണി അവിടെ എത്തി. അവിടെ ഇതുപോലെ ഒന്ന് സ്റ്റേ ചെയ്ത് രാവിലെ ഒന്ന് അവിടെ ഒന്ന് ടൗണിലൊക്കെ ഒന്ന് കറങ്ങി കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ വെച്ച് പിടിച്ചു. ഒരുപാട് ദിവസം ഉണ്ടായിരുന്നില്ല. പിന്നെ പ്രധാന കാർ ടെസ്റ്റാണല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് നല്ല റോഡൊക്കെ നോക്കിയിട്ട് ഫാസ്റ്റായിട്ട് സ്പീഡിൽ വണ്ടിയൊക്കെ ഓടിച്ച് കൂണ്ടും കൂടിയൊക്കെ നോക്കി കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് എത്തിയത്. അതിനിടക്ക് എ സി കംപ്ലൈൻ്റ് ആയി. അപ്പോൾ എ സി തകരാറുണ്ടെന്ന് മനസ്സിലായി. അതിലെ ചെറിയ വർക്കൊക്കെ നടത്താൻ അവിടെ നിന്ന് നടത്തി. പുതുശ്ശേരിയിൽ തന്നെ എ സി രണ്ടാമൊന്ന് റീവർക്ക് ചെയ്ത് അങ്ങനെ അതിനൊരു അരമണിക്കൂർ നഷ്ടപ്പെട്ടു. അങ്ങനെ എത്തി. വീട്ടിലെത്തിയപ്പോഴേക്കും കുറച്ച് രാത്രിക്കായിരുന്നു.
2: അപ്പോൾ അങ്ങനൊരു യാത്ര ഒരു പരീക്ഷണം കൂടിയായിരുന്നു വാഹനത്തിന്, അതിൻ്റെ ഫിറ്റ്നസ് എന്താണെന്നുള്ളൊരു പരീക്ഷണം. അതിന് പുറമെ നേരത്തെ പറഞ്ഞ പോലെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഒരു പാഠപുസ്തകമായി നമുക്ക് ആ ഒരു അധ്യായം നമുക്കവിടെ പൂർണ്ണമായി കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ.
0: ഈ ഇങ്ങനെയുള്ള യാത്രകളിൽ നമ്മൾ ആസ്വദിക്കുന്നത് നമ്മുടെ ഏറ്റവും ഹൃദയത്തിനോട് ചേർന്ന് നിൽക്കുന്ന നാല് കൂട്ടുകാർ. ആർക്കും അതിൽ അഭിപ്രായങ്ങളുണ്ടാവും, എതിരഭിപ്രായങ്ങളുണ്ടാവും, പക്ഷേ ഒരു തീരുമാനമായി കഴിഞ്ഞാൽ അതെല്ലാവരും അംഗീകരിക്കും. പിന്നെ മനസ്സുറന്ന് സംസാരിക്കുക, ഒന്ന് റിലാക്സ്ഡ് ആകുക, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, തിരക്കില്ലാതെ വല്ലാതെ ബേജാറും തിരക്കും ഇല്ലാതെ ഇങ്ങനെ ഒരു അലസ ഗമനം എന്നൊക്കെ പറയാം.
2: ഒരിക്കലും യാത്ര ഒരു നിശ്ചിത ഡെസ്റ്റിനേഷനിൽ പോയിട്ട് തിരിച്ചു വരിക എന്നുള്ളതല്ല, അത് ഇവിടുന്ന് തുടങ്ങി അവിടെ എത്തി അവിടെ നിന്ന് തിരിച്ചെത്തുന്നവരെ യാത്ര തന്നെയാണല്ലോ. അത് ആസ്വദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തീർച്ചയായും കൂടുതൽ യാത്രകളും കൂടുതൽ ചിന്തകളും കൂടുതൽ പഠനങ്ങളും ഇനിയും ഉണ്ടാവട്ടെ. ദൃശ്യത്തിലൂടെ നമുക്ക് കേൾവിയിലൂടെ ദൃശ്യങ്ങൾ വീണ്ടും പിറക്കട്ടെ. അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ഇതുപോലെ മറ്റു യാത്രാവിശേഷങ്ങളുമായി ബിനലിക്കയുടെ കൂടെ നമുക്ക് വീണ്ടും ചേരാം. ഈ ഒരു എപ്പിസോഡ് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതുവരെ കേട്ട എല്ലാ ശ്രോതാക്കൾക്കും നമ്മുടെ കൂടെ ഈ ദൃശ്യത്തിൽ പങ്കെടുത്തിട്ടുള്ള ഇബ്നു അലിക്കും ഒക്കെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: ഇപ്പോൾ നാം കേട്ടുകഴിഞ്ഞത് ദൃശ്യം. പോണ്ടിച്ചേരിയിലെ യാത്രാനുഭവങ്ങളെ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിച്ചത് ഇബ്നു അലി അടത്തനാട്ടുകര, വി ടി അബ്ദുസലാം.
4: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
7: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
8: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു.
7: അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ.
8: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
9: അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ.
10: സയ്യിദുൽ ഇസ്തിഗ്ഫാർ.
9: അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത.
7: അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത. خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت.
8: اللهவே, நீயானு എൻ്റെ നാഥൻ. നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم انك الله مدي അവൻ അല്ലാതെ ആരാധ്യനില്ല, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി സ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മാഇൻ അമ്മാ ബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, മോർണിംഗ് ലൈവിൻ്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം തളരാത്ത ഹൃദയത്തിന് ഏതിരുട്ടുകളും പ്രതിസന്ധികളും വൈകാട്ടികളായി മാറും. പ്രതീക്ഷ നഷ്ടപ്പെടുന്നിടത്താണ് ഈമാൻ നമ്മെ കൈപ്പിടിച്ചുയർത്തുന്നത്. മരണം നമ്മെ ഭയപ്പെടുത്തേണ്ട ഒരു അവസാനമല്ല, മറിച്ച് ഈ ലോകത്തിൻ്റെ പരീക്ഷണം അവസാനിപ്പിച്ച് ശാശ്വതമായ പരലോകത്തിലേക്ക് കടക്കുന്ന മഹത്തായ യാത്രയുടെ തുടക്കമാണ്. അത്തരം ചിന്തകൾ സ്മരിച്ച് നമുക്ക് ഇന്നത്തെ മോർണിംഗ് ലൈവ് ആരംഭിക്കാം. ഇന്നത്തെ മോർണിംഗ് ലൈവിൽ നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ സബീൽ ചെറുവാടി. ഇന്ന് ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് മുക്കം ഗ്രീൻ വാലി സ്റ്റുഡിയോയിൽ നിന്നാണ്. ഇന്ന് 2026 മെയ് 25 തിങ്കളാഴ്ചയാണ്. ഹിജ്റ വർഷം 1447 ദുൽഹിജ്ജ 7 ആണ്. കൊല്ലവർഷം 1201 ഇടവം 11 ആണ്. മോർണിംഗ് ലൈവിൽ ഒരുപാട് ശ്രോതാക്കൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പം അവരെയൊക്കെ നമുക്ക് ഒന്ന് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. അപ്പം എല്ലാവരും ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയിക്കാം. എന്തൊക്കെയാണ് ഇന്നത്തെ ഒരു പുതിയൊരു പുലരി കൂടി, പുതിയൊരു ദിവസം കൂടി അള്ളാഹുവിൻ്റെ മാത്ത അനുഗ്രഹത്താൽ നമുക്ക് നൽകിയിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ, എന്തൊക്കെയാണ് നിങ്ങളെ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയിക്കാം. നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇന്നത്തെയും പോലെ മധുരം ഖുർആനാണ്. ഇന്ന് മധുരം ഖുർആൻ സെഷനിൽ നമുക്ക് സൂറത്തുൽ അൻആമിലെ 76 മുതൽ 79 വരെയുള്ള വചനങ്ങളാണ് നമുക്ക് കേൾക്കാനുള്ളത്. നമുക്ക് മധുരം ഖുർആൻ ഒന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. ആരാണ് ഖാരി എന്നുള്ളത് ശ്രോതാക്കളൊന്ന് നോക്കാം ഇൻഷാ അള്ളാ.

0: മാഷാല്ലാ, ഖിറാഅത്ത് നല്ല കേട്ട് പരിചയമുള്ള ആളുകളുണ്ടാവും.
1: അതെ അതെ, കാരിയുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല.
0: ആ കാര്യനെ പറയാതെ തന്നെ മാഷാല്ലാ ആളുകൾക്ക് ആ ഒരു പാരായണത്തിൻ്റെ ആ ശൈലി
1: അതെ
0: കേൾക്കുമ്പോൾ തന്നെ ആരാണ് ഓതിയത് എന്നുള്ളത് കൃത്യമായിട്ട് കിട്ടും. പിന്നെ സൂറത്തുൽ അൻആം അല്ലേ,
1: അതെ,
0: സൂറത്തുൽ അൻആമിൽ 76 മുതൽ 79 വരെയുള്ള ആയത്തുകളാണ് ഈ ഇന്ന് നമ്മളിപ്പോൾ മധുരം ഖുർആനിൽ കേട്ടിട്ടുള്ളത്. ശരിക്ക് ഈ സംഭവങ്ങൾ റബ്ബിന് കൃത്യമായി പഠിപ്പിക്കാവുന്ന അല്ല പഠിപ്പിച്ച ഒരു സന്ദർഭമായിരുന്നു അല്ലേ.
1: ഈ ഒരു ദുൽഹിജ്ജ മാസത്തിൽ ഏറെ പ്രസക്തമായ ചരിത്രഭാഗമാണ്.
0: യെസ്,
1: ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നക്ഷത്രമാണ് എൻ്റെ ദൈവം എന്ന്
0: അതെ.
1: പറഞ്ഞുകൊണ്ട്, അല്ലതുപോലെ സൂര്യനാണ്, ചന്ദ്രനാണ് എൻ്റെ ദൈവം, പിന്നീട് ഓരോന്ന് അസ്തമിക്കുന്നത് എൻ്റെ ദൈവമല്ല.
0: അതിൽ ഈ ഭാഗം കേട്ട ആളുകൾക്കേ അസ്തമിച്ചു എന്നുള്ളതിൻ്റെ പദം തലയിൽ കയറിയിട്ടുണ്ടാവും നല്ലോണം.
1: ആ
0: ഈ ഫലമ്മ അഫല അഫല എന്ന് പറയട്ടെ വന്നല്ലോ.
1: അതെ അതെ
0: അപ്പോൾ ജസ്റ്റ് ഒന്ന് അർത്ഥം പറയല്ലേ.
1: അതെ
0: ഫലമ്മ ജന്ന അലൈഹി ലൈലു റആ കൗകബ, അങ്ങനെ രാത്രി അദ്ദേഹത്തെ ഇരുട്ടുകൊണ്ട് മൂടിയപ്പോൾ അദ്ദേഹം ഒരു നക്ഷത്രം കണ്ടു. ഖാല ഹാദാ റബ്ബി, അപ്പോൾ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, ഇതാണ് എൻ്റെ രക്ഷിതാവ്. ഫലം അഫല ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ, അങ്ങനെ അസ്തമിച്ചു പോകുന്നവരെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്
1: അതെ
0: ഇബ്രാഹിം നബി സ്വലം പറഞ്ഞത്. അപ്പോൾ അസ്തമിച്ചപ്പോൾ നിന്ന് ഫലമ്മാ അഫല ഫലമ്മാ റഅൽ ഖമറ ബാസിഖൻ ഖാല ഹാദാ റബ്ബി, അങ്ങനെ ചന്ദ്രൻ ഉദിച്ചു വരുന്നത് കണ്ടു. അപ്പോൾ പറഞ്ഞു, ഇതാണ് എൻ്റെ റബ്ബ്. ഫലമ്മാ അഫല ഖാല ലഇൻ ലം യഹ്ദിനി റബ്ബി ലാകൂനന്ന മിനൽ ഖൗമി ദാലീൻ. അവിടെയാണ് വലിയൊരു പോയിന്റ് ഉള്ളത്. നമ്മുടെ റബ്ബ്, നമ്മൾ ഇതിന് എല്ലാവരും കൂടി കൂട്ടി കൂട്ടി വായിക്കുമ്പോൾ നമ്മുടെ റബ്ബ് നമ്മൾക്ക് വഴി കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ എല്ലാവരും വഴി വെച്ച് പോകും.
1: അതെ
0: ആ വഴി കാണിക്കേണ്ടത് ആരാണ്? ഈ മാനുഫാക്ചറാണ്.
1: അതെ,
0: ആ മാനുഫാക്ചറർ വഴി കാണിച്ചത് കൃത്യമായിട്ട് പറഞ്ഞു തന്നതനുസരിച്ച് പോയാലേ അത് കൃത്യമായി റൂട്ടാവുള്ളൂ. ഇവിടെ കറക്റ്റ് പറയേണ്ടത് എൻ്റെ റബ്ബ് എനിക്ക് നേർവഴി കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ തീർച്ചയായും വഴി വെച്ച ഭാഗത്തിൽപ്പെട്ടവനായി തീരും. പിന്നെയാണ് ഫലമാറ അശംസ ബാജിഖത്തൻ, പിന്നെ പിന്നെ പകൽ ആവാണ്, സൂര്യനാണ് ഉദിച്ചു ഉയർന്നപ്പോൾ. അപ്പോൾ ഇതാണ് ആദാ റബ്ബി, അത് അക്ബർ. അപ്പോൾ ഓരോന്നിനും ഓരോരോ ഇതുണ്ട്. നക്ഷത്രം കണ്ടു, ചന്ദ്രൻ കണ്ടു, പിന്നെ സൂര്യനെ കണ്ടപ്പോൾ ഇതാണ് വലുത്, ഇതാണ് ഏറ്റവും വലുത്. ഫലമ്മ അഫലത് ഖാല യാ ഖൗമി ഇന്നി ബരി ഉമ്മിമാ തുശ്രികൂൻ, അതും അസ്തമിച്ചപ്പോൾ നിങ്ങൾ പങ്കുചേർക്കുന്നതിനെല്ലാം, അള്ളാഹുവിനോട് പങ്കുചേർക്കുന്നതിനെല്ലാം തീർച്ചയായും ഞാൻ ഒഴിവാകുന്നു എന്നാണ് പറഞ്ഞത്. എന്നിട്ടാണ് അതിൻ്റെ എന്താണ് കണ്ടീഷൻ,
1: അതെ,
0: റബ്ബാവണമെന്നുള്ളതിലെ കണ്ടീഷൻ എന്താണ്? ഇനി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറ സമാവാത്തി വൽ അർദ ഹനീഫൻ അല്ലേ. ഞാൻ എൻ്റെ മുഖത്തെ തിരിച്ചിരിക്കുന്നു ഉറച്ചു നിന്നുകൊണ്ട്, നേർമാർഗത്തിലാണ് ഹനീഫ് എന്ന് പറഞ്ഞത്, ആ നേർമാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എൻ്റെ മുഖം തിരിച്ചു, ആരിലേക്കാണ് തിരിച്ചത്? ലില്ലദീ ഫത്തറ സമാവാത്തി വൽ അർദ്, ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചവനിലേക്ക്. അവിടെയാണ് ഇതൊക്കെ പണി കഴിപ്പിച്ചത് ആരാണോ അവനെയാണ് ആരാധിക്കേണ്ടത്. നമ്മളെ ആരാണോ സൃഷ്ടിച്ചത് അവനിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. ഞാൻ അല്ല വഅമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ബഹുദൈവവാദികളിൽപ്പെട്ടവനെയല്ല. ഇവിടെ ചെറിയൊരു കാര്യം, നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ നമ്മളെ ഇയാക്ക നഅ്ബുദു ഈ വിഷയം പറയുമ്പോൾ പലരും മാത്രം മാത്രം എവിടെയാണ് അതിൽ മാത്രം ഉള്ളതെന്ന് ചോദിക്കൽ. ഇയാക്ക നഅ്ബുദുവിൽ മാത്രം വാക്കില്ല, അത് അറബി നിയമപ്രകാരം വരുന്നൊരു ഇതാണ്. നഅ്ബുദു ഇയാക്കയാണ് അറബിയുടെ പിന്നെ ശരിയായ ആ ഫ്ലോ അനുസരിച്ച്, നോർമൽ സെൻറ്റൻസിൻ്റെ ഫ്ലോ അനുസരിച്ച് നഅ്ബുദു ഇയാക്കയാണ്. പക്ഷേ ആ ഇയാക്കനെ മുമ്പിലോട്ടിട്ടിട്ട് നഅ്ബുദു എന്ന് പിന്നെ പിന്നീട് പറയുമ്പോൾ അവിടെ മാത്രം വരുന്നുണ്ട്. റബ്ബിൻ്റെ ഈ പിന്നെ അള്ളാഹിൻ്റെ കലാമിൽ വിശുദ്ധ ഖുർആനിൽ രണ്ട് സ്ഥലത്ത്, മറ്റു രണ്ട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്, അലൈഹി തവക്കൽത്തു വ ഇലൈഹി ഉനീബ്. അലൈഹി തവക്കൽത്തു അലൈഹി, നമ്മൾക്കൊക്കെ ശ്രോതാക്കൾക്കൊക്കെ പരിചയമുള്ള ഭാഗമായിരിക്കും അത്. അതിൻ്റെ അർത്ഥം നോക്കുമ്പോൾ അലൈഹി തവക്കൽത്തു ശരിക്കും ഇയാക്ക നഅ്ബുദു പോലെയാണ്. തവക്കൽത്തു അലേഹിയാണ് ശരിക്കും വേണ്ടത്. പക്ഷെ അലേഹി തവക്കൽത്തു എൻ്റെ അർത്ഥം എന്താ, അവനിൽ മാത്രം ഞാൻ ഭരമേൽപ്പിക്കും, വേറെ ആരും ഇല്ല, വേറെ ആർക്കും അങ്ങനെ ഏൽപ്പിക്കാൻ കഴിയൂല. അലേഹി തവക്കൽത്തു വ ഇലേഹി ഉനീബ്, വേറെ എങ്ങോട്ടുമല്ല, ഓരോ അടുത്തേക്ക് തന്നെയാണ് പോകുന്നത്, അവിടൊക്കെ ഈ മാത്രമുണ്ട്. അവനിൽ മാത്രം ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവനിലേക്ക് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തിരിച്ചു ചെല്ലുന്നത്, മടങ്ങിപ്പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ശരിക്ക് ഈ ഇത്തരം വന്ന ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ അതിന് മുമ്പൊരു ഭാഗമുണ്ട് ആമന്ന ബിഹി എന്നുണ്ട്. അപ്പോൾ ഏതൊരു ചർച്ചയിൽ ഇങ്ങനെ കണ്ടു, എന്തുകൊണ്ടാണ് ബിഹി ആമന്ന പറയുന്നത്, ഇതുപോലെ തിരിച്ചിടാത്തത്. അപ്പോൾ അവനിൽ മാത്രം നാം വിശ്വസിച്ചാൽ പോരാ, മലക്കുകളിൽ വിശ്വസിക്കണം, നബിമാരിൽ വിശ്വസിക്കണം എന്ന് ഭയങ്കര ഒരു ഇത് ഇവിടെ പറയാം. റബ്ബിനെ കുറിച്ച് പറയുന്നിടത്ത്, ഇപ്പം റബ്ബിനെ പരിചയപ്പെടുത്തിയിടത്ത് ഈ പറഞ്ഞ രണ്ട് പ്രയോഗങ്ങൾ, അലൈഹി തവക്കൽത്തു അലൈഹി ഉനീബ് എന്നുള്ളത് തൗഹീദിനെ കൃത്യമായി ഊട്ടിയുറപ്പിക്കുന്ന സംഗതിയാണ്. ആ തൗഹീദിനാണ് ഇവിടെ വളരെ സുന്ദരമായി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പഠിപ്പിച്ച് പ്രഖ്യാപിച്ചത്.
1: അതെ, അപ്പോൾ ഖാരിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, മുഹമ്മദ് അയ്യൂബ് റഹ്മാണ് ഖാരി എന്ന് പറഞ്ഞാൽ. പലർക്കും ഈയൊരു അവസാന ഈയൊരു സമയങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ ഖിറാഅത്തുകൾ ഒരുപാട് സോഷ്യൽ മീഡിയകളിലൊക്കെ കാണാൻ പറ്റും.
0: നിങ്ങൾ ശ്രദ്ധിച്ച് ഈ അടുത്ത ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഇങ്ങനെ സജസ്റ്റ് ചെയ്യണ്ടേ, ഞാൻ എടുക്കുന്നുണ്ടെന്ന് കേട്ടിരുന്നു. അപ്പൊ നല്ല ക്ലാരിറ്റി ഉള്ള ചാനലുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ.
1: അപ്പോൾ കുറച്ച് മുമ്പ് സൗദിയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. 1952 സൗദി അറേബ്യയിൽ മക്കയിൽ ജനിച്ചിട്ടുള്ളത്. ചെറുപ്പത്തിൽ തന്നെ ഖുർആൻ പാരായണത്തിൽ നല്ല പ്രതിഭാശാലിയായിരുന്നു. അതുപോലെ തന്നെ തജ്വീദി ഖിറാഅത്ത് എന്നൊരു ആയത്തിലുള്ള പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യസ്തമായ ശൈലിയാണ് എല്ലാവരെയും ആകർഷിക്കുന്നത്. അതുപോലെ തന്നെ മസ്ജിദുൽ ഹറാമിലും മസ്ജിദുൽ നബവിയിലും ഒക്കെ ഇമാമായിട്ട് അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരുടെയും മനസ്സിൽ വ്യത്യസ്തമായൊരു എന്താ പറയുക, ആ ഒരു പാരായണ ശൈലി കൊണ്ട് മനസ്സിൽ ഇടം പിടിച്ചൊരു കാര്യമാണ്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഖിറാഅത്തുകൾ ഒരുപാട് ആളുകൾ പല പ്ലാറ്റ്ഫോമുകളിലൂടെയും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പാരായണ ശൈലിയിലുള്ള അദ്ദേഹത്തിൻ്റെ മികവിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പം ഏതായാലും ഒരുപാട് പേര് വന്നിട്ടുണ്ട്, നമുക്കൊന്ന് ഫീഡ്ബാക്കിലേക്ക് പോയി വരാൻ തോന്നുന്നുണ്ട്. സലാം പറഞ്ഞേ ഒരുപാട് പേര് എത്തിയിട്ടുണ്ട്. സൗദ മുട്ടം, ജുമൈലത്ത് തുറക്കൽ, ഷാഹിദ വെള്ളാങ്കല്ലൂർ, ജാസ്മിൻ കബീർ പൂച്ചാക്കൽ, ഹുസൈൻ വി എം എടുത്തനാട്ടുകര, അൽഹംദുലില്ലാ സുഖമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ മൈമൂന അലി സെയ്ത്തുകുടി ആലുവ, ഷബീബ ചെർപ്പളശ്ശേരി, റഹ്മത്ത് ബി വി പൂക്കാട്ടിരി, മൈമൂന ചീക്കിലോട്, ഹംസ സി പി, അതുപോലെ തന്നെ ലുബിന പി കൊണ്ടോട്ടി, അൻവർ വി എടത്തനാട്ടുകര, ഇംതിയാസ് തിരുവമ്പാടി, സാനിയ കെ കാഞ്ഞിരമറ്റം,
0: സബീന തർത്തമംഗലം, സീനത്ത് പാലക്കാട്, അസ്മാബി പെരിന്തൽമണ്ണ, യെസ് ഹാരി സുദേശാണോ ചോദിച്ചത്,
1: ഖദീജ
0: തൊടുപുയ പേര് നമ്മൾ പറഞ്ഞോ,
1: പറഞ്ഞു
0: പറഞ്ഞേ,
1: ഖദീജ തൊടുപുയ വളരെ മുമ്പ് തന്നെ മുഹമ്മദ് അയ്യൂബ് പാരായണം കേട്ടപ്പോൾ തന്നെ അയച്ചിട്ടുണ്ട്.
0: ആ ഖിറാഅത്ത് ശരിക്ക് പ്രത്യേക ശൈലി, നമ്മളതിൻ്റെ കൂടെ പോയി പോകും.
1: അതെ,
0: അത്ര ഒരു പുതിയ കാലത്തെ മൈക്ക് സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഉള്ള ഖിറാഅത്തുകളാണ് പലതും ഉണ്ടായിരുന്നത്. പക്ഷേ ആ ശൈലിയും അങ്ങനെ എടുത്തെടുത്ത് ഇങ്ങനെ ഓരോ ഭാഗത്ത് പോകുമ്പോൾ ഹിഫ്ളാക്കാനൊക്കെ നല്ല സൂപ്പറാണ് ആ ഖിറാഅത്ത് കേൾക്കുമ്പോൾ.
1: അതുപോലെ ജാസ്മിൻ സാലിം തൊടുപുയ, ഹസീന നൂറുദ്ദീൻ ദമ്മാം, അതുപോലെ ഹുസൈൻ വി എം എടത്തനാട്ടുകര പറഞ്ഞിട്ടുള്ളത് മഷാല്ലാ ഹാരി ഷെയ്ഖ് അൽ അയ്യൂബി, മനോഹരമായ പാരായണം, പഴയകാല ചരിത്രഭൂമിയിലൂടെ ഒരു തിരിച്ചുപോക്ക് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: ഇതാണ് അബ്ദുല്ലമി സി കെ അമീർ സാഹിബും പറഞ്ഞത് തന്നെയാണ്.
1: അതെ,
0: ഈ പാരായണം ഖുർആൻ ചരിത്രഭൂമിയിൽ എന്ന സീഡിയിൽ കേൾക്കാറുണ്ട്, കാര്യൻ്റെ പേര് ഓർമ്മ വരുന്നില്ല.
1: അതുപോലെ മനസ്സിനെ തട്ടുന്ന, കേട്ടാലും മതി വരാത്ത നല്ല ശബ്ദത്തിൻ്റെ ഉടമയായിട്ടുള്ള വിശുദ്ധ ഖുർആൻ്റെ പാരായണം എത്ര ഹൃദ്യമാണ് എന്ന് ഇംതിയാസ് തിരുമ്പാടി.
0: ഹസീഫ സി പുളിഞ്ഞാൽ, പുളിഞ്ഞാൽ വയനാട്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. പീസ് റേഡിയോ ശ്രോതാവായ എൻ്റെ ഉമ്മ ഇന്ന് പുലർച്ചെ ഹജ്ജ് കർമ്മത്തിനായി മിനയിലേക്ക്, റൂമിൽ നിന്ന് മിനയിലേക്ക് അവരുടെ പിതാവിൻ്റെ കൂടെ പുറപ്പെട്ടിട്ടുണ്ട്. എല്ലാ കർമ്മങ്ങളും നല്ല രീതിയിൽ ചെയ്ത് അള്ളാഹു സ്വീകരിക്കുന്ന ഹജ്ജ് ചെയ്ത് മടങ്ങി വരാൻ ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു എല്ലാം റഹത്തൊക്കെ എളുപ്പമാക്കി കൊടുക്കുമാറാവട്ടെ. അപ്പോൾ പീസ് റേഡിയോ ഫാമിലി അല്ലെ, പി ആർ ഫാമിലി, കുറേ ആളുകൾ ഇങ്ങനെ അസലാം വായിച്ച് വന്നിട്ടുണ്ട്. ആസിയ കെ തിരുവേഗപ്പുര, ഉമ്മർകുട്ടി കോട്ടക്കൽ ഒന്നും വായിച്ചിട്ടില്ല, ഇതൊരു കാണുന്നില്ല ഇതിൽ. മൈമൂന തെക്കേ പോയിൽ, ആയിഷ എം കരുവാരക്കുണ്ട്, താഹിറ ടി കെ കാസർഗോഡ്, നാസിഹ മാട്ടൂല്,
1: ജമീല വി കെ പുന്നൂര് പറഞ്ഞിട്ടുള്ള മധുരം ഖുറാൻ എന്നും ഒരു മാധുര്യം തന്നെയാണ്, അൽഹംദുലില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. റസിയ മാളിയക്കൽ അരീക്കോട്, നജ്മ കെ കെ, അതുപോലെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. സക്കീന പറഞ്ഞിട്ടുള്ള സക്കീന ഉദിരംപൊയിൽ, ഈ ഓത്ത് കേട്ടപ്പോൾ ഖുറാൻ ചരിത്രഭൂമിയിലൂടെ എന്നാണ് ഓർമ്മ വന്നത്. അതുപോലെ ഹഫ്സ ബീവി കാക്കനാട്, അയ്യൂബ് കിറാത്ത്, കിറാത്തോടെ തുടക്കം, അയ്യൂബ് ഹാരിയുടെ കിറാത്തോടെ തുടക്കം അൽഹംദുലില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരുപാട്,
0: ഇപ്പൊ ശരിക്കും പെരുന്നാളിലേക്ക് പോകണല്ലോ.
1: അതെ അതെ,
0: ആ ഓർമ്മകളുടെ വേറെ വേറെ ഏരിയ ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ട ഭാഗമാണ് ശരിക്കും ഇപ്പൊ നമ്മള് കണ്ടിട്ടുള്ളത്.
1: അതെ, ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. ആ ഒരു ഹിക്മത്ത് എന്നുള്ളത്, ശരിക്കും ആ ബിംബങ്ങളെ എല്ലാം തകർത്ത് അതിന്റെ ആയുധം കൊണ്ടുപോയിട്ട് വലിയ ബിംബങ്ങളെ അവിടെ വെക്കുന്നതും, അതുപോലെ തന്നെ ഈ സൂര്യനെ ചന്ദ്രനെ നക്ഷത്രങ്ങൾ ഇവരെയാണ് ദൈവം എന്നിട്ട് ഇവര് ഇവരെന്തെങ്കിലും ഒരു കാര്യം അവിടെ പറയണം, അതായത് ഇവരുടെ ഒരു അപൂർണത അവിടെ പറയണം, ആ അപൂർണതായിട്ടാണ് അസ്തമിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രൂപത്തിൽ അവരൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ള, ബിംബങ്ങളൊന്നും ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് ബോധിപ്പിക്കുന്ന ഒരുപാട് ഹിക്മത്തുകൾ ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ, പ്രത്യേകിച്ച് ഈ ഒരു മാസത്തിൽ നമ്മൾ ഇനിയിപ്പോൾ ഒരു പെരുന്നാളിൻ്റെ സമയത്തും നമ്മളൊരുപാട് കുത്തുബകളിലൊക്കെ കേൾക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. അപ്പം അത് തന്നെയാണ് ഇന്നത്തെ മധുരം ഖുറാൻ സെഷനിലും.
0: ഇൻഷാല്ലാ നമുക്ക് പിന്നെ പുലരിവട്ടം കേൾക്കാൻ തോന്നുന്നു. ഇൻഷാല്ലാ നമ്മളെ പിന്നെ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക്, ഇപ്പോൾ പീസ് റേഡിയോയിൽ അങ്ങനെ സ്ഥിരം ശ്രോതാവല്ലെങ്കിലും യൂട്യൂബിൽ കൃത്യമായിട്ട് അതിൻ്റെ പ്ലേലിസ്റ്റും കാര്യമൊക്കെ ഉണ്ട്. അത്രയും വീഡിയോസ് ഓരോ ദിവസം വരുന്നതാണല്ലോ, അത്രയും വീഡിയോസ് അവൈലബിൾ ആണ്. അത് കേൾക്കാൻ മാത്രത്തിൽ ഉണ്ടാവുള്ളൂ, 4-5 മിനിറ്റ് 6 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇൻഷാല്ലാ പുലരിവട്ടത്തിലേക്ക് പോവാം അല്ലേ.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
0: ഇന്നത്തെയും പോലെ ഇന്നും നമ്മുടെ കൂടെ ഹാരിസ് ബിൻ സലീം തന്നെയാണ് ചേരുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വരിയാണ് സമാധാനം ഇല്ലാതാകുന്നത്. ആ വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് ഇന്നത്തെ പുലരിവട്ടം. ഇൻഷാല്ലാ കേൾക്കാം.
1: അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പലപ്പോഴും പല ആളുകളും പരാതിപ്പെടാറുള്ളൊരു കാര്യമാണ് അവരുടെ മനസ്സിൻ്റെ ടെൻഷൻ. അപ്പോൾ എന്താണ് അതിൻ്റെ പരിഹാരം എന്നാണെന്ന് ചോദിക്കുക. പരിഹാരങ്ങളെക്കാളും ഏറ്റവും പ്രധാനം നമ്മളത് വരാതിരിക്കുവാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഏത് കാര്യത്തിലും അങ്ങനെയാണല്ലോ. അപ്പോൾ സത്യത്തിൽ നമ്മൾ ചെയ്യുന്ന മിക്കവാറും പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്നതാണ്. നമ്മളെ ചുറ്റുപാടിൽ എവിടെ നമ്മൾ നോക്കിയാലും സാധാരണ നമ്മൾ എന്താണ് കാണുക, എല്ലാവരും മൊബൈലിൽ വ്യാപൃതരായിട്ടാണ് കാണുക. നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിലും, നമ്മൾ ബസ്സിൽ കയറിയിട്ട് നോക്കുകയാണെങ്കിലും, ഒരു ഹോസ്പിറ്റലിൻ്റെ ഒ പിയിലാണെങ്കിലും, ഇനിയിപ്പോൾ ഒരു പേഷ്യൻ്റ് ആണെങ്കിലും, നമ്മൾ എവിടെ നോക്കുകയാണെങ്കിലും, എത്രമാത്രം വെച്ചാൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രൈവർ പോലും അയാളെ മൊബൈലിലാണുള്ളത്. പലരും ജോലി സ്ഥലങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക ഇത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മൊബൈൽ നമ്മളിങ്ങനെ നിരന്തരം നോക്കുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? നമുക്കൊരു സമാധാനവും ഒരു സന്തോഷവും ലഭിക്കാവുന്ന എന്ത് കാര്യമാണുള്ളത്? മൊബൈൽ നമ്മൾ നോക്കണ എന്ത്, ന്യൂസുകളാണെന്ന് വിചാരിച്ചോളൂ. ന്യൂസുകൾ നമ്മൾ കാണുകയാണെങ്കിൽ എന്ത് ചെയ്യും, എന്ത് ന്യൂസുകളൊക്കെ ഉണ്ട്. ഇന്നത്തെ ഒരു ന്യൂസ് ഒരാൾ കാണുകയാണെങ്കിൽ, നമ്മുടെ ഹിമാചൽ പ്രദേശിലൊക്കെ ഉള്ള വലിയ പ്രളയങ്ങളെക്കുറിച്ചാണ്, വീടുകൾ തകർന്ന് വീഴുന്നത്, അതേപോലെ തന്നെ വാഹനങ്ങൾ ഒഴുകിപ്പോകുന്നത്, അതൊക്കെയാണ് ഇന്ന് നമ്മൾ കാണുന്നത് ഇന്നത്തെ ന്യൂസിൽ നോക്കുമ്പോൾ. അപ്പോൾ ഇത് കാണുന്ന ഒരാൾക്ക് എന്താണ്ടാവുക, സമാധാനം ഉണ്ടാവുക? ഒരു വലിയ വെള്ളപ്പൊക്കം ഇനി നമ്മുടെ നാട്ടിൽ വരുമോ, ഇതുപോലെയൊക്കെ ഇവിടെ സംഭവിക്കുമോ എന്നൊക്കെയാണ് അയാൾ ചിന്തിക്കുക. ഒരു ചെറിയ കുട്ടിയുടെ മരണം, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ആത്മഹത്യ, നമ്മൾ കേൾക്കുക, അല്ലെങ്കിൽ വർഗീയമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മണിപ്പൂരിലെ കലാപം, ഇങ്ങനെ പലതും പല കാണും. ഇതൊക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിന് ആശങ്കയും ഭയവും സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എത്ര മണിക്കൂർ നമ്മൾ മൊബൈൽ ചിലവഴിക്കുന്നുവോ, അത്രയും സമയം നമ്മുടെ മനസ്സ് അസ്വസ്ഥതപ്പെടാനുള്ളൊരു പ്രവർത്തനമാണ് നമ്മൾ ചെയ്തത്. പിന്നെ ടെൻഷനെ കുറിച്ച് പരാതിപ്പെടുന്നതിന് എന്താ കാര്യം? ചില ആളുകളൊക്കെ മനസ്സിന് ടെൻഷൻ പോകാൻ വേണ്ടി ചെയ്യുന്നത് മ്യൂസിക്കാണ്.
3: മ്യൂസിക്കുകൾ നിരന്തരം കേൾക്കുന്ന ആളുകളുടെ മനസ്സ് മരിച്ചു പോവും. അവർക്ക് ആ മനസ്സിൻ്റെ സന്തോഷവും ആഹ്ലാദവും ഒക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു സമാധാനമൊക്കെ ഉണ്ടാവും, കഴിഞ്ഞാൽ അതാണ് ബുദ്ധിമുട്ടായിട്ട് വരും. പിന്നെ വാട്സപ്പുകളാണ്, വാട്സപ്പ് സന്ദേശങ്ങളും ഇതേപോലെ തന്നെയാണ്. സെലക്റ്റീവ് ആയിട്ടുള്ള ചില മെസ്സേജുകൾ ആളുകൾ ഇങ്ങനെ ഫോർവേഡ് ചെയ്യുകയാണ്, നമ്മളതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യും. ഇന്ന് നമ്മളെന്തെങ്കിലും മതപരമായിട്ടുള്ള ക്ലാസ്സുകളോ കാര്യങ്ങളോ കേൾക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടും. അതല്ലാത്ത മൊബൈൽ ഉപയോഗങ്ങളെല്ലാം നമുക്ക് ടെൻഷൻ ഉണ്ടാക്കാം. ഇനി വേറെ നോക്കും, നിങ്ങൾ പൊതുവെ ആളുകൾ മടിയും അലസതയും ഇന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന കാര്യം, ജോലിയൊന്നും ചെയ്യാതിരിക്കുക. അപ്പം അധികം ആളുകളും വെറുതെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. വെറുതെ നമ്മൾ ചിലപ്പോൾ ജോലി സ്ഥലത്തായിരിക്കും, ചിലപ്പോൾ ടെക്സ്റ്റൈൽസ് ജോലി ചെയ്യാൻ ടെക്സ്റ്റൈൽസിനുള്ളിലായിരിക്കും. കസ്റ്റമേഴ്സ് ഇല്ലാത്ത സമയത്ത് അദ്ദേഹം വെറുതെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കച്ചവടക്കാരൻ വെറുതെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. മിക്കവാറും എല്ലാ ജോലികൾക്കിടയിലും നമുക്ക് സമയം ലഭിക്കുന്നുണ്ട്. ഈ സമയം കിട്ടുമ്പോഴെല്ലാം വെറുതെ ഇരിക്കുന്നു. വെറുതെ ഇരിക്കുമ്പോൾ എന്താണ്, വെറുതെ ഇരിക്കുമ്പോൾ മനുഷ്യൻ ആലോചിക്കും. നമ്മളെന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് ആ ജോലിയുമായി ബന്ധപ്പെട്ടിരിക്കും. ജോലിയൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ മനസ്സ് സ്വസ്ഥമായി ചിന്തിക്കാൻ തുടങ്ങും. എന്തിനെ കുറിച്ച് ചിന്തിക്കുക? ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ, ആശങ്കകൾ, പ്രയാസങ്ങൾ, നഷ്ടങ്ങൾ, വരാൻ പോകുന്ന കാലഘട്ടത്തിൽ നമുക്ക് സംഭവിക്കാനിരിക്കുന്ന പേടികൾ, ഭയങ്ങൾ, ഇതൊക്കെ ഒരാൾ ചിന്തിച്ചാൽ എന്തായിരിക്കും? ആ ചിന്തിക്കുന്ന സമയം അത്രയും അയാൾ മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബുദ്ധിമുട്ടിക്കുകയാണ്. അപ്പോൾ ടെൻഷനിലേക്ക് എത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മളൊരു വ്യക്തിക്ക് ഫോൺ ചെയ്യാന്ന് വിചാരിച്ചു, നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്? നമ്മളൊരു ബന്ധുവിന് ഫോൺ വിളിക്കുകയാണ്. അപ്പോൾ എന്താ അവർ നമ്മളോട് പറയുക? അറിഞ്ഞില്ലേ നമ്മുടെ പിന്നെ അയൽപക്കത്ത് ആ അവരുണ്ടായിരുന്നവർ മരിച്ചു, മറ്റേ ആൾക്ക് അസുഖം ക്യാൻസറാണെന്നപ്പോൾ പറയണത്, എന്താണ് അറിയില്ല. ഓരോ വിവരങ്ങളും നമ്മളെ ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ് ഉണ്ടാവുന്നത്, അല്ലാതെ നമുക്ക് ആശ്വാസം നൽകുന്നില്ല. അപ്പോൾ ഫോൺ ചെയ്യുമ്പോൾ ആ ഫോണിൽ കിട്ടുന്ന മെസ്സേജുകളും നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥതയും സമാധാനത്തെയും ഇല്ലാതെയാക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ എവിടെ ഏത് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ നിൽക്കുമ്പോഴും അവിടെ എല്ലാം നമുക്കെന്താണ് ആശങ്കകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നതാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും. ഇനി നമ്മളൊരു വ്യക്തിയുമായി സംസാരിക്കുക എന്ന് വിചാരിച്ചു, നിങ്ങൾ നേർക്കുനേരിരുന്ന് സംസാരിക്കുകയാണ്. സംസാരിക്കുമ്പോൾ മിക്കവാറും നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ളവർ നമ്മുടെ വിഷയത്തിൽ കയറി വരും, അവരങ്ങനെയാണ്, ഇവരെങ്ങനെയാണ്. സത്യത്തിൽ ഇത് വളരെയധികം മനസ്സിന് അസ്വസ്ഥ ഉണ്ടാക്കുന്ന ഒരു പാപമാണ്. ഒരാളെക്കുറിച്ച് നമ്മൾ ദൂഷിച്ച് പറഞ്ഞാൽ, മറ്റൊരാൾക്ക് എന്തെങ്കിലും മോശമായി സംസാരിച്ചാൽ അതൊരു ഗീബത്താണല്ലോ, നമ്മളൊരു പരദൂഷണമാണ്. അപ്പോൾ സ്വാഭാവികമായി ഒരു തെറ്റ് ചെയ്യുമ്പോൾ മനസ്സിനുണ്ടാകുന്ന ഒരു പ്രയാസമുണ്ട്. അപ്പോൾ ആ മനസ്സിൽ അങ്ങനെ സ്വസ്ഥമായി അസ്വസ്ഥത സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. ഇനി ഒരാളുടെ വഴക്കടിച്ചു വെച്ചു, അപ്പം ദേഷ്യപ്പെട്ടു. ആ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സെന്ത് ചെയ്യും, ടെൻഷനിലായി തീരും. അപ്പോൾ സത്യത്തിൽ നമ്മൾ ഏർപ്പെടുന്ന ഏതേത് പ്രവർത്തനങ്ങളെ നമ്മൾ പരിശോധിച്ചാലും ആ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥതയും സമാധാനവും നമുക്ക് നഷ്ടപ്പെടുത്തി കളയുന്നു എന്ന് കാണാം. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിത രീതി സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ. രാവിലെ ഉറങ്ങുന്ന ആളുകൾ രാവിലെ കുറച്ച് വ്യായാമം ചെയ്യുക, മൊബൈൽ അധിക സമയം നോക്കുന്ന ആളുകൾ കുറച്ച് സമയം ഖുർആൻ ഹിഫ്ളാക്കാനും കാണാതെ പഠിക്കാനും അതേപോലെ തന്നെ മതപരമായ കാര്യങ്ങൾ കേൾക്കാനും വേണ്ടി ചെയ്യുക. അതേപോലെ ആരെങ്കിലും സംസാരിക്കാൻ അവസരം കിട്ടണമെങ്കിൽ നല്ലത് പറയാം, കുല്ല ഇബാദിയ കുല്ലത്തി ഹയാസൻ, ഏറ്റവും നല്ല വർത്തമാനങ്ങൾ പറയാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അവരെ ആശ്വസിപ്പിക്കുന്ന സമാധാനിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറയാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ മനസ്സിന് സ്വസ്ഥത നൽകുന്നതാക്കി തീർക്കാൻ ശ്രമിക്കുക. അസ്വസ്ഥത നൽകാവുന്ന ഇത്തരം തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സ് പിൻവാങ്ങുക. ഇതല്ലാതെ നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാക്കാൻ മറ്റ് യാതൊരു വഴികളുമില്ല. ഒരു സമാധാന ജീവിതം സാധ്യമാകുന്നത് ഒരു ശരിയായ ദീനി ജീവിതത്തിലൂടെയാണെന്ന് തിരിച്ചറിയുക. അള്ളാഹു തൗഫീക്.

അല്ല, നമ്മളെ പുലരിവട്ടാണ് കേട്ടിട്ടുള്ളത്. പുലരിവട്ടത്തിൽ എന്നത്തെയും പോലെ മനോഹരമായ സന്ദേശങ്ങളാണ് ബഹുമാന പണ്ഡിതൻ ആര്യസമരസിലയും നമുക്കായിട്ട് നൽകിയിട്ടുള്ളത്. നമ്മൾ വെറുതെ നിൽക്കുന്ന ഒരുപാട് സമയങ്ങളുണ്ടാവും. ആ സമയങ്ങളിലുള്ള നമ്മുടെ ഓരോ ആക്ടിവിറ്റിയും ആ ആക്ടിവിറ്റിയൊക്കെ നമുക്ക് മനസ്സിന് എന്തെങ്കിലുമൊക്കെ ഒരു ടെൻഷനോ ഒക്കെ നൽകുന്നതായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് എങ്ങനെ സമാധാനം കണ്ടെത്താം എന്നുള്ള വിഷയത്തിലായിരുന്നു ഇന്നത്തെ പുലരിവട്ടം. അതുപോലെ നമ്മുടെ ഫീഡ്ബാക്കിൽ ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഹൃദയസ്പർശിയെ ഖുറാൻ പാരായണം എന്ന മധുരം ഖുറാനെ പറ്റിയിട്ടുള്ള ഫീഡ്ബാക്കുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അസ്സലാമു അലൈക്കും, എന്നും ഒരായത്ത് ഖുറാൻ പാരായണം കേൾക്കുന്നു, കേൾക്കുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ്, അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി തരുന്നു, അള്ളാഹു ഖുറാൻ പഠിക്കാൻ എളുപ്പമാക്കി തരട്ടെ എന്ന് സഫിയക്ക് തിരുരങ്ങാടി പറഞ്ഞിട്ടുണ്ട്. സൗമ്യത്തെ സാറ്റിങ്ങിൽ എത്തിയിട്ടുണ്ട്, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ നസീമ അഷ്റഫ് തിരുവെങ്ങപ്പുറ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജമീല വി പി കാളികാവ് അസ്സലാമു അലൈക്കും, അൽഹംദുലില്ലാ, നല്ലൊരു സന്തോഷത്തിൻ്റെ ഓർമ്മപ്പെടുത്തലോടു കൂടിയാണ് ഇന്നത്തെ ദിനം തുടങ്ങുന്നത്. മരണം എന്നത് ഭയപ്പെടാനുള്ളതല്ല, എല്ലാ പ്രയാസങ്ങൾക്കുമുള്ള പരിഹാരം കിട്ടുന്ന ഒരിടത്തിലേക്കുള്ള യാത്രയാണ് അൽഹംദുലില്ലാ. എത്ര കേട്ടാലും മതി വരാത്തൊരു പീസ് വേർഡാണ്. പീസ് റേഡിയോയിലെ ഓരോ പ്രോഗ്രാമുകളിലും ഓരോ വ്യക്തിത്വങ്ങളിൽ നിന്നും കിട്ടുന്ന അറിവുകളാണ് ഇത്തരം ചിന്തകളിലേക്ക് എന്നെ എത്തിച്ചത്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ബറക്കല്ലാഹു ഫീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. പുലരിവട്ടത്തിൻ്റെ ഫീഡ്ബാക്കുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ആയിഷ തോട്ടശ്ശേരിയറ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സക്കീന ഉദരംപോയിൽ അസ്സലാമു അലൈക്കും, മോലെ പറഞ്ഞത് ശരിയാണ്, എവിടെ നോക്കിയാലും എവിടെ ചെന്നാലും ഇതാണ് അവസ്ഥ. കുറേ നല്ല കാര്യങ്ങളും ഉണ്ട്, എന്നാൽ അതിനേക്കാൾ കൂടുതൽ ദോഷമാണ് സംഭവിക്കുന്നത്. അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മൈമൂന കരുവാരെ കൊണ്ട് ചൊല്ലിയോട് മാഷാ അല്ലാ, ഈ പുലരിയിലും മലവീഴ നല്ലൊരു സന്ദേശം എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹനീഫ സുൽഫി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് എത്തിയിട്ടുണ്ട്. അതുപോലെ സമീർ അസ്സലാമു അലൈക്കും, നല്ലൊരു സന്ദേശം, എല്ലാവരും ജീവിതത്തിൽ പകർത്തുക, ഉസ്താദിന് ആഫിയത്ത് നൽകട്ടെ എന്നൊരു പ്രാർത്ഥന കൂടി അയച്ചിട്ടുണ്ട്. ഹൈറുനിസ തെക്കിൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് എത്തിയിട്ടുണ്ട്. അതുപോലെ ഇബ്രാഹിം അൽനൂർ ടെക്സ്റ്റ് ഉള്ളാൾ ബാംഗ്ലൂർ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു, മാഷാ അല്ലാ, പുലരിവട്ടം നല്ലൊരു മെസ്സേജ് ആണ് കിട്ടിയത്, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. റൈഹാന ബാനു തോട്ടശ്ശേരി അസ്സലാമു അലൈക്കും, ഇന്നത്തെ പുലരിവട്ടം നല്ലൊരു ഉപദേശമാണ് അൽഹംദുലില്ലാ, ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. സൈനബ ചിറമനേങ്ങാട് അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ സഫിയ കെ തിരൂരങ്ങാടി, ഇന്നത്തെ പ്രഭാതത്തിലും പുല്ലരിവട്ടത്തിൽ ഉസ്താദ് പറഞ്ഞത് നല്ലൊരു സന്ദേശമാണ് എന്നും സമാധാനം തരുന്ന ഓരോ വാക്കുകളുമായിട്ടാണ് ഉസ്താദ് വരാറുള്ളത്, മനസ്സിന് സമാധാനം തന്നെയാണ് ഉസ്താദിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ എന്ന് ഫീഡ്ബാക്ക് അയച്ചിട്ടുണ്ട്. അതുപോലെ ജമീല വി കെ പൂനൂർ, ഹാരിസ് മലയുടെ ഓരോ ദിവസത്തെയും വാക്കുകൾ എത്ര അറിവുകളാണ് നൽകുന്നത്, അൽഹംദുലില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹഫ്സ ബി വി കാക്കനാട് പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ ആർക്കും എവിടെയും വെയിറ്റ് ചെയ്യാൻ മടിയില്ല, മൊബൈലുണ്ടല്ലോ. ഹാരിസ് ബിൻ സലീം ഉസ്താദിൻ്റെ വാക്കുകൾ സന്തോഷം നൽകുന്നതാണ് അൽഹംദുലില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സുഹറ നടുവണ്ണൂർ ജോയിൻ ചെയ്തിട്ടുണ്ട്, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അതുപോലെ ആയിഷ കെ ഇരിക്കൂർ, മാഷാ അല്ലാ, പുലരിവട്ടം നല്ല അർത്ഥവത്തായ വരികൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഷുഹൈബായം വളപട്ടണം, അധികാറിലൂടെ തുടങ്ങി മധുരം ഖുറാൻ്റെ മാധുര്യത്തിൽ പുലരിയിൽ പുതു പ്രതീക്ഷയുമായി നല്ലൊരു പ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടി അൽഹംദുലില്ല. പുലരിവട്ടത്തിലൂടെ നല്ലൊരു സന്ദേശവും കിട്ടി, അള്ളാഹു ഇതുപോലെ നമ്മെ എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഒരു പ്രാർത്ഥന കൂടി അയച്ചിട്ടുണ്ട്. ആയിഷ പി പത്ത്

0: ഏതായാലും ഒരുപാട് പേര് ഇപ്പം ജോയിൻ
1: ഇതിൻ്റെ ഇടയിൽ ഒരാൾ രണ്ടാമത്തെ ആളാരാണെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ തുടക്കം മുതലേ കേട്ട് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ഞാൻ ജസീൽ കൊടിയത്തൂർ. ഓക്കെ, അപ്പൊ പുലരുവട്ടം എല്ലാ സമയത്തും അല്ലേ
0: അതെ
1: ഉപയോഗിക്കാൻ പറ്റിയ സമാധാനം, സമാധാനം ആഗ്രഹിക്കാത്ത ആരുമില്ല. അപ്പോൾ അത് ഏറ്റവും നല്ല രൂപത്തിൽ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പത്ത്, അല്ലെങ്കിൽ സാമ്പത്തികമായ ശേഷി ഇല്ലെങ്കിലും മറ്റു സൗകര്യങ്ങളൊന്നുമില്ലെങ്കിലും ആവശ്യം സമാധാനമാണ്. എല്ലാവർക്കുള്ള സമാധാനം നൽകട്ടെ.
0: ഏതായാലും ശ്രോതാക്കൾ കാത്തിരിക്കുന്ന ക്വിസിന് വേണ്ടിയിട്ടാണ്.
1: യെസ്,
0: അപ്പം നമുക്ക് ക്വിസിലേക്ക് കടക്കാം.
1: ക്വിസ് കഴിഞ്ഞാൽ ചോദിക്കണ്ട, കഴിഞ്ഞിട്ടില്ല.
0: അതെ.
1: അപ്പോൾ ക്വിസ് പുതിയ ശ്രോതാക്കൾക്ക് വേണ്ടി മാത്രം പറയാണ്, നമ്മൾ ഉത്തരം അയക്കേണ്ടത് ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ്. അവിടെ ക്വിസ് എന്ന് ലൈവ് ക്വിസ് എന്ന് സെലക്ട് ചെയ്യണം. അതിൻ്റെ സെലക്ട് ചെയ്യുന്ന സമയത്ത് മുകളിൽ നിങ്ങളുടെ നെയിം എന്ന് ചോദിക്കുന്ന ഭാഗത്ത് നിങ്ങളുടെ പേരും സ്ഥലവും പ്രത്യേകം ടൈപ്പ് ചെയ്യുക. അതുപോലെ ഉത്തരം അയക്കുന്നത് ഓപ്ഷൻ മാത്രമായിരിക്കണം. യെസ്, ആൻസർ ഏതാണോ നിങ്ങൾക്ക്, പിന്നെ അത് ജസ്റ്റ് എ ആണെങ്കിൽ എ, ബി ആണെങ്കിൽ ബി എന്ന് കൊടുത്തിട്ട് അത് മാത്രമാണ് അയക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, പ്രോഗ്രാം സെലക്ട് ചെയ്യുമ്പോൾ ലൈവ് ക്വിസ് എന്ന് സെലക്ട് ചെയ്യുക. പേരിൻ്റെ കൂടെ നിങ്ങളുടെ സ്ഥലവും കൂടി ഇപ്പോഴേ കൊടുത്തു വെക്കുക. ഇപ്പോൾ അവർക്ക് ഒരു ഒരുങ്ങാളെ സമയമാണ്, ഒരു കുറഞ്ഞൊരു സെക്കൻഡ്സുകൾ. പേരിൻ്റെ കൂടെ സ്ഥലം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. നെയിം എന്നുള്ളവിടെ തന്നെ കൊടുക്കണം. അഡ്രസ്സ് എന്നുള്ള ഭാഗത്ത് ചിലപ്പോൾ നിങ്ങൾ കൊടുത്തുണ്ടാകും. നെയിമിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പേരും കൂടി കൊടുക്കുക, പേര് സ്ഥലപ്പേരും കൂടി കൊടുക്കുക. പിന്നെ മൂന്ന് തവണ വായിക്കും ചോദ്യം. ഇൻഷാല്ലാ ആ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ബീപ്പ് ശബ്ദം അവസാനിക്കുന്നത് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉത്തരം അയക്കാം.
0: അതെ,
1: ഇൻഷാല്ലാ ആ ചോദ്യത്തിൽ കിടക്കാം അല്ലേ.
0: അതെ, ഇന്നത്തെ ചോദ്യം, ഇസ്ലാമിലെ രണ്ടാമത്തെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദായ മാസം ഏതാണ്? ഓപ്ഷൻ എ മുഹറം, ഓപ്ഷൻ ബി റമദാൻ, ഓപ്ഷൻ സി റബിയുൽ അവൽ, ഓപ്ഷൻ ഡി ദുൽഹജ്ജ്.
1: ചോദ്യം ഒരിക്കൽ കൂടി, ഇസ്ലാമിലെ രണ്ടാമത്തെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദായ മാസം ഏത്? എ മുഹറം, ബി റമദാൻ, സി റബിയുൽ അവൽ, ഡി ദുൽഹിജ്ജ.
0: ഒരിക്കൽ കൂടി, ഇസ്ലാമിലെ രണ്ടാമത്തെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദായ മാസം ഏതാണ്? ഓപ്ഷൻ എ മുഹറം, ഓപ്ഷൻ ബി റമളാൻ, ഓപ്ഷൻ സി റബിയുൽ അവൽ, ഓപ്ഷൻ ഡി ദുൽഹിജ്ജ.
1: ഓക്കെ, ഇന്നത്തെ കുറച്ച് ആളുകൾക്ക് പുതിയ അറിവ് കിട്ടുന്ന ചോദ്യമായിരിക്കും.
0: അതെ,
1: ഇപ്പോൾ ലൈവിലേക്ക് വന്ന ആളുകൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി പറയുന്നു, ഇസ്ലാമിലെ രണ്ടാമത്തെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദായ മാസം ഏത്? എ മുഹറം, ബി റമദാൻ, സി റബീഉൽ അവൽ, ഡി ദുൽഹിജ്ജ. ഓക്കെ, ഇന്നത്തെ ആൻസറുകൾ വലിയ പിന്നെ വെറൈറ്റീസ് പറയണ്ട്. മറ്റേത് വളരെ എളുപ്പമുള്ള ചോദ്യം വരുമ്പോളേ എല്ലാം ഒരേ
0: ലെറ്റർ മാത്രം, എയും ബിയും സിയും ഡിയും
1: എല്ലാം ഉണ്ട്. യെസ്, ബഷരി അബു തലശ്ശേരി എന്നാണ് പേര്, അങ്ങനെയാണ് കേട്ടത്. അവർ ലേഡിയാണ് എന്നാണ് മൈമൂന ചീക്കിലോട് പറഞ്ഞത്. ഒരിക്കലും അവർ
0: പറഞ്ഞിട്ടുണ്ടായിരുന്നു.
1: ഓക്കെ, ബഷരി അബു വെറൈറ്റി പേരാണ്, മഷാല്ലാ. ഓക്കെ, ഒന്ന് രണ്ട് ആൾക്കാർ, ഒരാൾ അല്ലേ, രണ്ട് പേര് ഓപ്ഷൻ. നമ്മൾ പ്രോഗ്രാം സെലക്ട് ചെയ്തത് മാറിപ്പോയി. ഫീഡ്ബാക്കിൽ വന്നിട്ടുണ്ട്. സാറില്ല, പക്ഷേ അത് നാളെ ശരിയാക്കാം.
0: ഇന്ന് ക്വിസ് ഡൗട്ട് ആണെന്ന് ഫീഡ്ബാക്ക് വന്നിട്ടുണ്ട്.
1: ആ, കറക്കി കുത്തിയ കുറേ ടീം ഇപ്പോൾ വരും. അപ്പോൾ ആ ഉത്തരം അറിയില്ല, കറക്കി കുത്തി. ഒരു പുതിയ അറിവ് കിട്ടി, പുതിയ അറിവ് ഇൻഷാല്ലാ കിട്ടും. അതെ, ഏത് മാസമാണെന്നുള്ളത് എനിക്ക് വേണമെന്ന്. അയച്ചവരിൽ പല ആളുകളും റോങ് ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നത്തെ വിജയികൾ മിക്കവാറും പുതിയ ആളുകളാണ് ചാൻസ് ഉണ്ട്.
0: സിസ്റ്റത്തിന് പണി ഉണ്ടാവില്ല.
1: അതെ. ഓക്കെ, അപ്പോൾ പുലരിവട്ടം ഇന്നും ശരിക്ക് നല്ല അറിവുകൾ തന്നെയാണ് ഡെയിലി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിലൊന്നും ഒരഭിപ്രായം നമുക്കെന്തില്ല, അഭിപ്രായാന്തരമില്ല. അപ്പോൾ നമ്മൾ അൽഹംദുലില്ലാ പുലരിവട്ടം നിങ്ങളെല്ലാവരും കേട്ടതാണ്, എല്ലാ ദിവസവും കേൾക്കുന്നതാണ്. സാധാരണഗതിയിൽ നമ്മൾ പറയുന്നത് വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നു. പീസ് റേഡിയോ അതിൻ്റെ പിന്നെ ഈ മുന്നോട്ട് പോക്കിൽ സമാധാന ശബ്ദം പരത്തുന്ന ഈ ഒരു പണിയിൽ സമാധാനത്തിൻ്റെ ആ ഒരു

0: ആശ്വാസം ആളുകൾക്ക് പകരുന്ന ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഭാഗമാക്കാൻ ആകാൻ കഴിയുമെങ്കിൽ അതിന് നിങ്ങൾക്ക് സപ്പോർട്ട് പീസ് റേഡിയോ എന്നുള്ള ആ ഒരു വകുപ്പിൽ കൃത്യമായി എന്ത് ചെയ്യാം, സാമ്പത്തികമായി നിങ്ങൾക്ക് എത്രയാണോ കഴിയുന്നത് ആ രൂപത്തിൽ നിങ്ങൾക്ക് സഹായിക്കാം. ചെറുതാണെങ്കിലും അത് വലിയതായിട്ട് കിട്ടുന്ന മാസത്തിലൂടെ നമ്മൾ പോകുന്നത്. ഇപ്പോൾ ദുൽഹിജ്ജ മാസത്തിലെ പകുതി കഴിഞ്ഞിരിക്കുകയാണ്, നമ്മൾ പെരുന്നാളിനോട് അല്ലെങ്കിൽ അറഫയോട് അടുത്തിരിക്കുന്നു. ഏതായാലും ഈ മാസത്തിന് പ്രത്യേകത ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്, മറ്റു പല ഇബാദത്തുകളൊക്കെ ഒരുമിക്കുന്ന ഒരു മാസം എന്നുള്ള നിലക്ക് വലിയ ശ്രേഷ്ഠത നിറഞ്ഞ ഈ സമയത്ത് നമ്മൾക്ക് കൊടുക്കാൻ കഴിയുന്നത് നമ്മൾ കൊടുക്കുക. അതിലാരും പിന്നെ പിന്തി നിൽക്കരുത് എന്നാണ് പറയാനുള്ളത്. ഇൻഷാല്ലാ ആ ഒരു സംഗതി കൂടി ഇവിടെ ഓർമ്മിപ്പിക്കാം.
1: നമുക്കിനി പീസ് ടൈമിലേക്കാണ് പോകാനുള്ളത്.
0: യെസ്.
1: അപ്പം ഇന്നത്തെ തിരഞ്ഞെടുത്ത ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്, പീസ് റേഡിയോയുടെ പ്രഭാത പരിപാടികൾ മനസ്സിന് നൽകുന്ന കുളിർമ ഒന്ന് വേറെ തന്നെയാണ്. ഓരോ ദിവസവും പുതുപുത്തൻ അറിവുകൾ പകർന്നു തരുന്ന പീസ് റേഡിയോ ടീമിന് അഭിനന്ദനങ്ങൾ എന്നുള്ളൊരു ഫീഡ്ബാക്കാണ്.
0: ശരിക്കേ ഈ മോർണിംഗ് ലൈവിൻ്റെ സംഗതിയെ മുമ്പാരോ ഒന്ന് പറഞ്ഞിരുന്നു, ഞാൻ പുതിയതായിട്ട് റേഡിയോ പരിചയപ്പെടുന്ന ആളുകൾക്ക് ഈ ലൈവ് ഉള്ള സമയത്ത് ഇട്ട് കൊടുക്കും. ഇതൊന്ന് കേട്ടോക്ക്, രാവിലെ ഇട്ട് കൊടുത്തിട്ടേ ഇപ്പം തന്നെ കേൾക്കണം കേട്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിർബന്ധമായിട്ട് കേൾക്കണം, അല്ലെങ്കിൽ എന്തായാലും കേൾക്കണം, മിസ്സാക്കരുതെന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ ഈ ലൈവ് പൊതുവെ ഇങ്ങനെ വളരെ ലൈവ്, ഇപ്പം അൽഹംദുലില്ലാഹ് നമ്മൾ ലൈവിന് ശേഷം വൈബ്സും കാര്യങ്ങളൊക്കെ വന്ന് നല്ല വൈബായിട്ട് പോകുന്നുണ്ട് മാഷാല്ലാ. അപ്പോൾ ആ ഒരു പിന്നെ ഹൈവിയത്ത് എല്ലാവരും എന്ത് ചെയ്യണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പുതിയതായിട്ട് കേൾക്കുമ്പോൾ ട്രെയിനിലാണ് ക്വിസ് ഓപ്ഷൻ ശരിക്കും കേട്ടില്ല എന്നാണ് ഒരു സുഹൃത്ത് പറഞ്ഞത്. ഓക്കെ, ഇൻഷാല്ലാ ഉത്തരം നമ്മൾ വരും. മാഷാല്ലാ കറക്കി കുത്തിയതാണ്, പിന്നെ ഉത്തരം ശരിയാണെന്ന് ഉറപ്പില്ല, കറക്കി കുത്തി. അപ്പോൾ ഏതായാലും കറക്കി കുത്തിയൊക്കെ ശരിയായിട്ടുണ്ടോ എന്നുള്ളത് ഇൻഷാല്ലാ നമുക്ക് നോക്കാം. അപ്പോൾ നല്ല ഒരു നല്ല റെസ്പോൺസ് തന്നെയാണ്, ഫീഡ്ബാക്ക് തന്നെയാണ് ശ്രോതാക്കളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ആളുകൾ, നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞതാണ്, ഉത്തരം ടൈപ്പ് ചെയ്ത് അയക്കുന്ന ആളുകളുണ്ട്, അത് ഒഴിവാക്കണം എന്ന് ശ്രദ്ധിക്കുക. സിസ്റ്റം അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ അത് പിന്നെ സ്വീകരിക്കുകയില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഉത്തരമുണ്ട്, ഒരുപാട് ആളുകൾ അയച്ചിട്ടുണ്ട് മാഷാല്ലാ, ശരിയായ ഉത്തരം തന്നെ. പിന്നെ വേറെ ആരോ അത് പറയാതെ വയ്യ, ഒരാളെ ആൻസർ എന്താ അറിയോ, എം എ ബി സി ഡി നാല് ഓപ്ഷൻ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. സാറല്ല ഇൻഷാല്ലാ അടുത്ത തവണ ശരിയാക്കുക, എം ടൈപ്പ് ചെയ്തപ്പോൾ മാറിയതായിരിക്കും. ഞാനിങ്ങനെ ആൻസർ കിടക്കാൻ ചെക്ക് ചെയ്യുമ്പോഴേ കുറേ താഴോട്ട് പോയപ്പോഴാണ് അത് കണ്ട്. ഒരുപാട് ആളുകൾ ഇതിൽ പിന്നെ പങ്കെടുത്തിട്ടുണ്ട്. ഞാനിങ്ങനെ ഉത്തരത്തിൻ്റെ ഒരു അളവ് നോക്കിയേന്, പക്ഷേ വേറൊരാള് പിന്നെ വേറെന്തോ പേര് അയച്ചിട്ടുണ്ട്. അപ്പോൾ ടൈപ്പ് ചെയ്യേണ്ടത് ജസ്റ്റ് ഓപ്ഷൻ മാത്രമാണ്, എ ബി സി ഡി ഇതിലേക്കൊരു ഓപ്ഷൻ മാത്രമാണ്. ഒരാൾ എ എ അയച്ചിട്ടുണ്ട്, പേര് നമ്മൾ പറയുന്നില്ല, അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കുക. പിന്നെ ഉത്തരം അങ്ങനെ തന്നെ ടൈപ്പ് ചെയ്ത ആളുകളുണ്ട്, വി ആർ സോറി എന്നേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഓക്കെ,
1: അപ്പോൾ ഇന്ന് ഒരു പ്രോഗ്രാമിനെ പറ്റി മുനീർ ശമനാട് പറഞ്ഞിട്ടുണ്ട്, നിർഭയത്വം തൗഹീദിലൂടെ ആദർശ പ്രയാണം ഇന്ന് മെയ് 25 തിങ്കളാഴ്ച 5 മണിക്ക് കാസർഗോഡ് മേൽപ്പറമ്പിൽ നടക്കുകയാണ്. ടി കെ അഷ്റഫ് സാഹിബ്, സവാദ് സലഫി എന്നിവരൊക്കെയാണ് പങ്കെടുക്കുന്നത്. അപ്പൊ അവിടെ ഉള്ള എല്ലാവരെയും ക്ഷണിക്കാണ്, അല്ലാത്തവർക്ക് ഓൺലൈനായിട്ട് വീക്ഷിക്കാനുള്ള സൗകര്യം ഉണ്ടാവും.
0: പിന്നെ ഈ പി ആർ ഫാമിലി ഓരോ സ്ഥലത്ത് ഓരോ പരിപാടികൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഒരു പറയാം, അവിടെ പോയ പിന്നാളെ കണ്ടു, കുറച്ച് ആൾക്കാരെ കാണാൻ പറ്റി. അത് ഷുഹൈബ ഏസി അഴിക്കൽ, ഇന്നലെ ഹോട്ടൽ സ്പാനിൽ മദ്രസ പ്രധാന അധ്യാപക ശില്പശാല ഉണ്ടായിരുന്നു, അതിൽ മാഷാല്ലാ ഒരുപാട് പേര് അവിടെ കണ്ടു കാണാൻ സാധിച്ചു മാഷാല്ലാ. അപ്പോൾ പിന്നെ ആ ശില്പശാല 3 സ്ഥലത്ത് കാണുന്നു, ഇന്നലെ സുദർമാരുടെ പെരുന്നമണ്ണയും പിന്നെ കോഴിക്കോടും കൊല്ലത്തും. അപ്പോൾ ഇതേപോലെ നമ്മുടെ യെസ് മൈമുന പാറപ്പുറം കാത്തുക്കാണ്, ഇന്നത്തെ ഉത്തരം അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ് പറഞ്ഞത്. ഇൻഷാല്ലാ ഉത്തരം നമുക്ക് വരും. നമ്മൾ പിന്നെ ലൈവ് ക്വിസ് കഴിഞ്ഞ് അടുത്തൊരു ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഒരുപാട് ആളുകൾ നമ്മുടെ ഉത്തരം അയച്ചത് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു വിഷയം, ഇന്നത്തെ വിഷയത്തിൽ പഠിച്ച ആളുകളുണ്ടാകും, വിവരം അറിയുന്ന ആളുകളുണ്ടാകും. എന്നാലും ഉമറുള്ളാഹിൻ്റെ പിന്നെ ഭരണം, അദ്ദേഹത്തിൻ്റെ അത്രയും കാലത്തെ ഭരണത്തിന് ശേഷമുള്ള മരണം അതെന്നായിരുന്നു എന്നുള്ളത് ഇൻഷാല്ലാ നമ്മൾ ഉത്തരത്തിലേക്ക് വരും. ഒറ്റ ഫീഡ്ബാക്ക് കൂടി. സുബൈദ ഇസ്മായിൽ മടിക്കേരി. യെസ്, മംഗ്ലീഷിലുള്ളത് മലയാളമാക്കാൻ വകുപ്പുള്ളതുകൊണ്ട് ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. പേര് നോക്കട്ടെ. ഇൻഷാല്ലാ ഇവിടെ സമാധാനം പുനഃസ്ഥാപിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് അവർ ടൈപ്പ് ചെയ്തത്.
1: ഇംതിയാസ് തിരുമ്പാടി ഒരു വ്യത്യസ്തമായ മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് ക്വിസ് മത്സരത്തിൽ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല, രാവിലെ തന്നെ ഉരുവിന്റെ പിന്നിലായി.
0: അതിനുള്ള സമയം ഇപ്പം. സുബൈദ ഇസ്മായിൽ മടിക്കേരി പറഞ്ഞതേ, ഇവിടെ മുഴുവൻ സാധ്യമാകുന്ന അത്ര പീസ് റേഡിയോവിൻ അനുഗ്രഹിക്കട്ടെ എന്നാണ്, റേഡിയോ സഹായിക്കാൻ അനുഗ്രഹിക്കട്ടെ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇൻഷാല്ലാ. ഓക്കെ, പിന്നെ നമ്മൾ സമാധാനത്തിൻ്റെ വിഷയം പറഞ്ഞല്ലോ. ഈ മനസ്സിൻ്റെ പിന്നെ ആശ്വാസം, എപ്പോഴും മനസ്സ് അസ്വസ്ഥപ്പെടൽ, എന്തോ സാധനം കിട്ടണമെന്ന് പ്രതീക്ഷിച്ചിട്ട് കിട്ടാതിരിക്കുമ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടാവും. അത് പലപ്പോഴും നമ്മൾ കാണുന്നത് ആളുകൾ ഇങ്ങനെ തിരക്കിട്ട് ഓടുകയാണ്. ഒരു ഇപ്പോൾ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എനിക്ക് പിന്നെ ജോലിയുണ്ട്, ഷോപ്പാണ്, അങ്ങനത്തെ ഓരോ പിന്നെ കാരണങ്ങൾ പറഞ്ഞിട്ട് ഇത്തരം നന്മകളിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകളുണ്ട്. അവർ ഷോപ്പ് പോകണെന്തിനാ? പണിക്ക് പോകണെന്തിനാണ്?
1: ജീവന,
0: യെസ്, ജീവിതോപാധി കണ്ടെത്താൻ വേണ്ടി, റിസ്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശരിക്ക് ഈ ചോദ്യം മഹാനായ താബിഈ പണ്ഡിതൻ ഹസനുൽ ബസ്രി റഹ്മഹുള്ള, അദ്ദേഹത്തിന് പിന്നെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇത്ര സമാധാനത്തിൽ ജീവിക്കുന്നത് എങ്ങനെയാണ്? ഒരു ഇടങ്ങറില്ലാതെ, മനസ്സിനൊരു പ്രയാസമില്ലാതെ നിങ്ങൾ വളരെ റാഹത്തായി ജീവിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നിങ്ങളിങ്ങനെ ഭൗതിക വിരക്തി, അതാണ് ചോദ്യത്തിൻ്റെ ഒരു അകക്കാമ്പതാണ്, ജീവിതത്തിൽ ഇങ്ങനെ ദുനിയാവിനോട് അത്ര താല്പര്യമില്ലാതെ കഴിയുന്നത് എങ്ങനെയാണ്? ദുനിയാവിന് താല്പര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ റിസ്ക്കിൻ്റെ പിന്നാലെ ഓടുകയാണെങ്കിൽ ഫുള്ള് ദുനിയാവിൻ്റെ പിന്നാലെ ഓടുകയെന്ന് നമ്മൾ ആൾക്കാർ പറയും. അപ്പം അതിന് നാല് മറുപടി കൊടുക്കേണ്ടത്. ഒന്ന്, ഞാൻ മനസ്സിലാക്കി, അലിംതു അന്ന റിസ്ഖി, എനിക്കുള്ള റിസ്ക്, എൻ്റെ റിസ്ക്, ലാ യഖുദു അഹദുൻ ഖൈരി, അത് വേറെ ആരും എടുക്കൂല, എനിക്ക് അള്ള കണക്കാക്കിയ റിസ്ക് എന്ത് ചെയ്യും, എനിക്ക് തന്നെ കിട്ടും. അപ്പോൾ ഫത്മ അന്നബിഹി നഫ്സി. അപ്പം അങ്ങനെ അതാലോചിക്കുമ്പം റാഹത്താണ്, അതിന് വേറെ ടെൻഷനില്ല, അല്ല എനിക്ക് കണക്കാക്കിയത് എനിക്ക് കിട്ടുള്ളൂ എന്നുള്ളത് മനസ്സിൽ ഉറപ്പിക്കുമ്പോൾ അത് കിട്ടുള്ളത് എനിക്ക് തന്നെ കിട്ടുള്ളൂ, വേറെ ആർക്കും പോവില്ല, എനിക്ക് കിട്ടേണ്ട എത്രയാണോ അത് ഫുള്ള് കിട്ടും ചെയ്യും. കിട്ടണ്ടെന്ന് റബ്ബ് തീരുമാനിച്ചോ അത് കിട്ടൂല. അതാണ് നമ്മൾ നിസ്കാരത്തിന് ശേഷം ലാമാനിയാലിമ ആഴത്തൈത്ത, അതുപോലെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ മനസ്സറിഞ്ഞ് നമ്മൾ ചൊല്ലുമ്പോൾ ഇതാണ് സംഭവം. മനസ്സിന് ഒരു സമാധാനം നമുക്ക് കിട്ടും. രണ്ടാമത്തത്, വഅലിംതു അന്ന അമലി, ഞാൻ ചെയ്യേണ്ട കർമ്മം. ഇപ്പം നമ്മൾ സാധാരണ ഈ ക്ലാസ്സിന് വിളിക്കുമ്പം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഗതികൾക്ക് വിഷയം പറയുമ്പോൾ പ്രയാസം പറഞ്ഞ ആൾക്കാർ, ആ കർമ്മം, ഞാൻ ചെയ്യേണ്ട കർമ്മം ഞാൻ തന്നെ ചെയ്യണം. വലാ യഖുമു ബിഹി അഹദുൻ ഖൈരി, അത് വേറെ ആരും ചെയ്യൂല. ഫസ്തഖൽതു ബിഹി നഫ്സ്, ഞാൻ അതുകൊണ്ട് എൻ്റെ വിഷയത്തിൽ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ചെയ്യേണ്ട കർമ്മങ്ങളുടെ വിഷയത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു, അങ്ങനെ നിർവഹിച്ചു പോകുന്നു. അത് ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ പറഞ്ഞു, എന്തുകൊണ്ടാണ് തിന്മകളിൽ വല്ലാതെ നിങ്ങൾ കാണാത്തത്? അത് ഭയങ്കര ഒരു മറുപടിയാണ്. അലിംതു അന്നല്ലാഹ മുത്തലിയുൻ അലയ്യ, അല്ലാഹ് എപ്പോഴും സദാ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ റബ്ബിൻ്റെ മുമ്പിൽ ഫസ്തഹയ്യൈതു അയ്യറാനി ഫി മാസിയ, അള്ളാഹുവിനെ ഇഷ്ടമല്ലാത്തൊരു വിഷയം ചെയ്യുന്നതായിട്ട് അവനെന്നെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ലജ്ജയാണ്, എനിക്കൊരു കുറവാണ്. അവനേതൊക്കെ സംവിധാനിച്ചെല്ലാം തന്നു, എല്ലാം എന്നെ സദാസമയം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബ് അവൻ പിന്നെ എന്നെ അങ്ങനെ കാണുന്നത്, അവനിഷ്ടമല്ലാത്തൊരു കാര്യത്തിൽ കാണുന്നതിൽ എനിക്ക് ലജ്ജയുണ്ട്, അതുകൊണ്ട് ഞാൻ തിന്മകളിൽ നിന്ന് മാറി നിൽക്കും. പിന്നെ എപ്പോഴും നല്ല കർമ്മങ്ങളിൽ മാത്രം ഏർപ്പെടുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അലിംതു അന്നൽ മൗത്ത യന്തളിറുനി, മരണം എന്നെ കാത്തിരിക്കണം, ഓരോ ദിവസം കഴിയുമ്പോഴും മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഫസ്തഅദത്തു ലിലിഖായി റബ്ബി എന്നാണ്. ആ റബ്ബിനെ കണ്ടുമുട്ടാനുള്ള ഒരുക്കത്തിലാണ് ഞാൻ. ഈ നാല് മറുപടി ശരിക്കും നമ്മുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്താൽ ഒരുപാട് മനസ്സിന് ആശ്വാസം ഉണ്ടാകും. ദുനിയാവിൻ്റെ ഓരോ വിഷയങ്ങൾക്ക് പിന്നാലെ പോകുന്നതിന് പകരം ദീനിയായി വളരെ നല്ല രൂപത്തിൽ ശ്രദ്ധിക്കാൻ നമുക്കൊക്കെ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു സമാധാനത്തിൽ കഴിയാൻ ഇത്തരം വിഷയങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് കഴിയാൻ നമുക്ക് കഴിയണം. ഇൻഷാല്ലാ അതിന് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്നാണ് പറയാനുള്ളത്. ഓക്കെ ഇൻഷാല്ലാ. അപ്പോൾ നമ്മൾ ക്വിസിൻ്റെ ഉത്തരം പല ആളുകളും പിന്നെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. ഇൻഷാല്ലാ ഉത്തരത്തിലേക്ക് വരാം അല്ലേ? ഓക്കെ, നമുക്ക് ഇപ്പോൾ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ അധ്യായം 18 സൂറത്തുൽ കഹ്ഫിലെ 45-ാമത്തെ ആയത്ത്.

0: കുറേ സ്റ്റാറ്റസ് വീഡിയോ ശരിക്ക് 2389 ദിവസങ്ങളായി. ഇപ്പോൾ നമ്മൾ കേട്ടത് 2365 എപ്പിസോഡാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പിന്നെ ഇതുപോലെ ഷെയർ ചെയ്യുന്ന ഒരുപാട് സംഗതികൾ, അതിൻ്റെയൊക്കെ ഭാഗമാവാൻ നമ്മളുണ്ടാവണം. അപ്പോൾ പുലരിവട്ടം അതുപോലെ ഡെയിലി വരുന്ന സംഗതിയാണ്, അത് കേൾക്കുന്നുണ്ടാവും നമ്മൾ. ആ കേൾക്കുന്നതോടൊപ്പം തന്നെ ജസ്റ്റ് ഒന്ന് സ്റ്റാറ്റസ് ഇടുകയോ, ഇപ്പോൾ റേഡിയോൻ്റെ എപ്പിസോഡ് ചാനൽ യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ എപ്പിസോഡ് ചാനലിന് ആ ലിങ്ക് ഒന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് ഷെയർ. കുറേ ആളുകളെ കാണലുണ്ട്, നമ്മൾ പരിചയമുള്ള ഒരുപാട് ആളുകൾ. അത് അവർക്കത് പിന്നെ മനസ്സിൽ തട്ടുമ്പോൾ പെട്ടെന്ന് നമ്മളതാണല്ലോ, ഇത് വേറെ കൂടി ആൾക്കാർ കേൾക്കണം എന്നുള്ളത് തോന്നുമ്പോഴാണ് നമ്മൾ അങ്ങനെ ചെയ്യുക. യെസ്, ഓക്കെ ഓക്കെ, ഇൻഷാല്ലാ. അപ്പം ഇനിയും നമ്മൾ ശ്രോതാക്കളിലേക്ക് വന്നാലേ. ഖദീജ എം കുരുക്കളം പാട്, അതെന്താണ് സ്ഥലം, ഫുൾ അങ്ങനെ തന്നെ തോന്നുന്നില്ലേ. ഇവിടെ എത്തുന്നില്ലേ എന്നൊരു സംശയമുണ്ട്. ഇവിടെ എത്തുന്നുണ്ട്, കുറേ മെസ്സേജുകൾ വരുമ്പം. ഞാൻ 3 തവണ അയച്ച മെസ്സേജ് വന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്, മടക്കിയതും ഇല്ല എന്ന് പറഞ്ഞിട്ട്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോൾ ഇവിടെ എത്തുന്നുണ്ട്. നമ്മൾ പല മെസ്സേജിൻ്റെ അടിയിൽ താഴെ പോകുമ്പോൾ അത് എന്താണ് കാണാതെ പോകുന്നതാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഷാഹിദ കുന്നത്ത് ഇന്ന് ഓടി വന്ന് ക്വിസിൽ പങ്കെടുത്തത് ബീപ്പ് സൗണ്ട് കേട്ടപ്പോൾ കിട്ടിയ ഓപ്ഷൻ കൊടുത്തു എന്നാണ് ചോദ്യം. ആണ് ബീപ്പ് സൗണ്ടിൻ്റെ സമയത്ത് നമ്മൾ ചോദ്യം ഒരിക്കൽ കൂടി വായിച്ചു തന്നു, ഇപ്പോൾ വന്നവർക്ക് NDR2 വായിച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അതും കഴിഞ്ഞിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ ബീപ്പ് ശബ്ദം 25 സെക്കൻഡാണ് ഉണ്ടായിരുന്നത്. യെസ്, ഓക്കെ.
1: അഫ്സ ബീവി കാക്കനാട് പറഞ്ഞിട്ടുള്ളത് ക്വിസ് ഈസി ആയിരുന്നു എന്നാണ്.
0: അയ്യോ,
1: ചിന്ത ഗുഡ് മെസ്സേജാണ് നൽകിയത്. നമുക്കുള്ളത് നമുക്ക് കിട്ടുമെന്ന് വിചാരിച്ചാൽ തന്നെ പ്രോബ്ലം സോൾവ് ആയി എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: യെസ്, ഹസൻ ബസ്രിയുടെ കൗലാണെന്നാണ് മുഹമ്മദ് റഫീഖ് ടൈലർ പറഞ്ഞത്. അതെ, ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി കൗലാണ്. അപ്പോൾ യെസ്,
1: നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വിലപ്പെട്ട സമ്പാദ്യം എന്നത് ബാങ്ക് ബാലൻസോ ഭൗതിക സൗകര്യങ്ങളോ അല്ല, മറിച്ച് മനസ്സിന് കിട്ടുന്ന സമാധാനവും സ്വസ്ഥതയുമാണ്. പലപ്പോഴും താൽക്കാലികമായ ലാഭങ്ങൾക്കോ വാശികൾക്കോ മറ്റുള്ളവരുടെ മുന്നിൽ ജീവിച്ച് കാണിക്കാനുള്ള തിടുക്കത്തിനോ വേണ്ടിയാണ് നമ്മൾ പല കാര്യത്തിലും ചെന്ന് ചാടുന്നത്. അങ്ങനെ സുദീർഘമായ മെസ്സേജ് അമീർട്ടി എടുത്തനാട്ടുകാർ അയച്ചിട്ടുണ്ട്.
0: പോയിന്റാണ് പറഞ്ഞത്, പൈസക്കും വേണ്ടിയിട്ട് പലതും ഈ ബന്ധങ്ങൾ മുറിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. ചെറിയൊരു അതിർത്തി തർക്കം, പറമ്പിന് തർക്കം, അത് കിട്ടാണ്ട് കിട്ടാ, അത് ജീവിതക്കാൻ സുഖം ഉണ്ടാവില്ല. ജീവിതം ഇതുപോലെ കുറേ തർക്കത്തിന് പിന്നാലെ പോയാൽ കുറേ സാധനം ചിലപ്പോൾ കിട്ടാൽ മതി. കിട്ടുന്നതോൽക്കും കിട്ടാത്തവൽക്കും രണ്ട് കൂട്ടർക്കും സമാധാനത്തിൽ കഴിയുന്നിടത്തൊരു ചെറിയ പ്രയാസം ഉണ്ടാകും. അവിടെ ശരിക്ക് വിട്ടുവീഴ്ച എന്നുള്ള സംഗതി എപ്പോഴും ആ വിഷയത്തിൽ അതാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി അങ്ങോട്ട് ജീവിച്ച് ഒരുമിച്ച് പോകണമല്ലേ എന്നുള്ള ആ ചിന്ത വരുമ്പോൾ ഈ പിണക്കങ്ങളും പിന്നെ അതേപോലെ ഈ അടി വീഴുന്നതും ഒക്കെ കുറേ ഒഴിവായിരിക്കും. അള്ളാഹു എന്നെ വീക്ഷിക്കുന്നു എന്നുള്ള ചിന്തയോടുകൂടെ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആ ചിന്ത ഉണ്ടെങ്കിൽ മറ്റൊരു തെറ്റിലേക്ക് നാം പോവുകയില്ല, നമ്മുടെ ജീവിതം ഏറ്റവും സന്തോഷപ്രദമാകും എന്നാണ് നഫീസ പി എ താമരശ്ശേരി അയച്ചിട്ടുള്ളത്. ഓക്കെ, അർത്ഥവത്തായ വിഷയമാണെന്നാണ് സുബൈദ ഇസ്മായിൽ മടിക്കേരി. ഓക്കെ, പ്രോഗ്രാംസൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു എന്നാണ് ഷാദിയ 2 പറഞ്ഞത്. ക്വിസ് മത്സരത്തിന് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള പരാതി വേറെയും കാണുന്നുണ്ട്. ഇൻഷാല്ലാ അടുത്ത ദിവസം ഉത്തരം അതാണോ ഡൗട്ടുണ്ടെന്ന് കുറച്ച് ആൾക്കാർ അറിയിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ഉത്തരത്തേക്ക് നമുക്ക് വരാം. അതിന് മുമ്പ് നമ്മൾ അടുത്തൊരു സ്ലോട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. IT ജാലക, നമ്മുടെ പ്രോഗ്രാം പ്രൊമോഷൻ സ്ലോട്ടിലേക്കാണ് പോകുന്നത്. ഇന്നൊരു പുതിയ പ്രോഗ്രാം കേൾക്കാം അല്ലേ, കേട്ട് കഴിഞ്ഞിട്ട് അതിനെ പറ്റി പറയണോ? ജസ്റ്റ് പറയാം, IT ജാലകത്തെ പറ്റി പറഞ്ഞിട്ട് നമുക്ക് കേൾക്കാം. ശരിക്കും IT ജാലകം പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും IT ബന്ധപ്പെട്ട എന്തോ ഒരു സംഗതി തുറക്കാണ്. വാതിൽ തുറക്കുമ്പോൾ അല്ലെങ്കിൽ ജനം തുറക്കുമ്പോഴാണ് അങ്ങോട്ട് ആക്സസ് ഉണ്ടാവുന്നത്. IT ജാലകം എന്ന പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾ കേട്ട ആളുകളുണ്ടാകും, ആ എപ്പിസോഡുകൾ ചിലപ്പം ഫോളോ ചെയ്യുന്ന ആളുകളുണ്ടാകും. അത് നമ്മൾക്ക് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ പകൽ 11:20 ലൈവായും മറ്റു സമയങ്ങളിൽ റിവൈൻഡിലുമാണ് ലഭിക്കുക. അതിൽ IT സംബന്ധമായി നമ്മൾ വാട്സപ്പ് അതുപോലെ തന്നെ സ്മാർട്ട് ഫോണ് ഓരോ സംഗതികളും ഉപയോഗിക്കുമ്പോൾ പുതിയതായിട്ടുള്ള അപ്ഡേറ്റ്സ്, നമ്മുടെ എപ്പിസോഡിലെ ശ്രോതാക്കൾക്ക് അത് നഷ്ടപ്പെടരുത് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു പരിപാടി നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് പിന്നെ അബ്ദുലഹദ് ചുങ്കത്തറ, സ്വാലിഹ് ഇബ്രാഹിം കോട്ടക്കൽ, ഷാനിദ് പാണ്ടിക്കാട്, മുഹമ്മദ് ഷബീർ OP ഇവരൊക്കെയാണ് അതിനെ പിന്നെ ദയൽ അവതരിപ്പിക്കൽ അവതാരകരവരാണ്. ഇന്നത്തെ ഭാഗം നമുക്ക് കേൾക്കാം നമ്മുടെ
1: ജമീൽ
0: പുതിയൊരു. യെസ്, ഇൻഷാല്ലാ ഐ ടി ജാലകത്തിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മൾ യാത്രകളിൽ പലപ്പോഴും നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഖിബില കണ്ടെത്താൻ വേണ്ടിയിട്ട് പിന്നെ പല ആപ്പുകളും യൂസ് ചെയ്യാറുണ്ട് അല്ലേ. നമുക്ക് ഖിബില കണ്ടെത്താൻ വേണ്ടിയിട്ട് വളരെ ലഘുവായിട്ടുള്ളൊരു സംഗതി നമ്മുടെ ജമീൽ ആപ്പിൽ വന്നിട്ടുണ്ട്. ആ ജമീൽ ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ZAMEEL ജമീൽ എന്ന് സെർച്ച് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി ആൾറെഡി നിങ്ങൾ ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ പുതിയ അപ്ഡേറ്റ് നിങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അപ്ഡേറ്റ് കൊടുക്കുക. ഓക്കെ, പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് ജമീൽ സെർച്ച് ചെയ്തിട്ട് വീണ്ടും അപ്ഡേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഫീച്ചറും കിട്ടും. ഇപ്പോൾ ഖിബില ഫൈൻഡർ എന്നുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ പുതിയതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ജമീലിൻ്റെ ഹോം സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റും. ഇവിടെ ഒരു ഖിബില ഫൈൻഡർ എഴുതിയിട്ടുണ്ട്, അതുപോലെ കാബയുടെ ഒരു ചിഹ്നമുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഖിബില ഫൈൻഡർ ഓപ്പൺ ആയിട്ട് വരും. അവിടെ നമുക്ക് ലൊക്കേഷൻ ആക്സസ്സോ പിന്നെ കൊടുക്കണമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, യെസ് കൊടുക്കുക, ഓക്കെ കൊടുക്കണം. അപ്പോൾ നമുക്കത് ലൊക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഖിബില ഫൈൻഡർ. ഇനി നമ്മളെ ഫോണിൻ്റെ മുകൾ ഭാഗം നമ്മൾ ഖിബിലയുടെ ഭാഗത്തേക്ക് ഏകദേശം ആക്കിയിട്ട് അങ്ങനെ പിടിക്കാന്ന് പറഞ്ഞാൽ തിരിച്ചു നോക്കുക. ഇനി നമുക്ക് ലൊക്കേഷൻ കാലിബറേഷൻ എന്നുള്ള സംഗതി ഉണ്ട്. അതായത് നമ്മുടെ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ടുണ്ടോ നോക്കാണ്ട് നമ്മൾ ഫോൺ വേണമെങ്കിൽ ഒന്നിങ്ങനെ കറക്കി നോക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്നിങ്ങനെ കറക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കാലിബറേഷൻ റെഡി അല്ലെങ്കിൽ അതൊന്ന് റെഡി ആയിക്കോളും. അതിൻ്റെ അകത്തുള്ള സെൻസറുകളൊക്കെ ഒന്ന് സെറ്റ് ആയിക്കോളും. അതുപോലെ നമുക്ക് നേരിട്ട് കുറച്ച് ലൈക്ക് സാറ്റലൈറ്റ് നേരിട്ട് കണക്ഷൻ കിട്ടുന്ന സ്ഥലത്തേക്ക് ഒന്ന് മാറി നിൽക്കാൻ നല്ലത്. ബിൽഡിങ്ങിൻ്റെ ഉള്ളിലൊക്കെ ജസ്റ്റ് ഒന്ന് ജനലിൻ്റെ അടുത്തേക്ക് നിൽക്കുക. അപ്പോൾ ഒന്നുകൂടി സാറ്റലൈറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എന്തെങ്കിലും കിട്ടും. ഒന്നുകൂടി അക്യൂറസി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നല്ലത്. ഓക്കെ, ജനലിൻ്റെ അടുത്തോ അതിൻ്റെ അടുത്തോ അതായത് പുറത്തേക്കൊരു പിന്നെ ആകാശത്തേക്കൊരു നേരിട്ടൊരു ആക്സസ് കിട്ടുന്ന ഒരു ഏരിയയ്ക്ക് ചെന്ന ലൊക്കേഷൻ കറക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ കാണിക്കാൻ പറ്റും. അപ്പം നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇവിടെ അങ്ങനെ ലൊക്കേഷൻ ഞാൻ ഫോൺ തിരിക്കുമ്പോൾ അങ്ങനെ കാണിക്കാൻ പറ്റും. അപ്പോൾ അത് കറക്റ്റ് ഒരു കറക്റ്റ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫോൺ അതേ ഡയറക്ഷൻ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ കളർ മാറിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നീല കളർ അവിടെ വന്നിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറക്റ്റ് ലൊക്കേഷനിൽ എന്ത് ചെയ്താൽ മതി, നമ്മുടെ മുസലിൽ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, മുകൾ ഭാഗമാണ് ഫ്രണ്ടിലേക്കായിട്ട് വരുന്നത്. മൊബൈലിൽ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃപയിലെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ നമസ്കാര സമയങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ അപ്ഡേഷനിൽ വന്നിട്ടുണ്ട്. ഈ ഒരു അപ്ഡേഷനിൽ നിങ്ങൾക്ക് നമസ്കാര സമയങ്ങളും കാണാൻ പറ്റും. നിങ്ങളുടെ ലൊക്കേഷൻ സ്ഥലങ്ങളുടെ പിന്നെ കറക്റ്റാണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, മുകളിൽ പോയിട്ട് ലൊക്കേഷൻ അപ്ഡേറ്റ് ഉള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ പെരിന്തൽമണ്ണ നിങ്ങൾക്ക് കാണാൻ പറ്റും മുകളിൽ. അപ്പോൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അപ്ഡേറ്റിംഗ് ലൊക്കേഷൻ നിങ്ങൾ കാണിച്ചിട്ട് എന്ത് ചെയ്യും, നിങ്ങളുടെ സ്ഥലം മാറിയിട്ടുണ്ടെങ്കിലും പ്രശ്നമല്ല. ആ സമയത്തിനനുസരിച്ചിട്ടുള്ളൊരു ആ സ്ഥലത്തിനനുസരിച്ചിട്ടുള്ള സമയം എന്ത് ചെയ്യും, അവിടെ കൃത്യമായിട്ട് നമസ്കാര സമയം കാണിക്കുന്നുള്ളതാണ് വേറൊരു അപ്ഡേഷൻ. അപ്പം ഈ ഒരു റമദാനിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ജമീലിൽ വന്നിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നൊരു സംഗതിയായിരിക്കും ഖിബില ഫൈൻഡറും അതുപോലെ നമസ്കാര സമയവും. അതുപോലെ തന്നെ നമസ്കാര സമയം നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് ബാക്കിയുള്ള നമസ്കാരം അതിൻ്റെ ടൈം ടേബിൾ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, മുകളിലെ സമയം ഇങ്ങനെ കാണിക്കും. ആ സമയത്തും ഒന്ന് പോയിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമസ്കാര സമയങ്ങളെല്ലാം കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പം ഇന്നിപ്പം റമദാൻ 6 ഈ ഡേറ്റൊക്കെ ഇവിടെ കാണും. നമുക്ക് അടുത്ത ദിവസത്തെ കാണുമെങ്കിൽ എന്ത് ചെയ്യാൽ മതി, അടുത്ത അതിന് വലതുവശത്തേക്ക് ഒരു ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസത്തെ കാണും. അതുപോലെ തൊട്ട് മുന്നത്തേത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബാക്കിലേക്ക് നിൽക്കി കഴിഞ്ഞാൽ അങ്ങനെ തൊട്ടടുത്ത് അപ്പുറപ്പുറത്തുള്ള ടൈം ടേബിളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ നമുക്കിത് വേണമെങ്കിൽ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഷെയർ കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വാട്സപ്പിലേക്ക് മറ്റെന്ത് ചെയ്യാം, ഷെയർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. അതൊക്കെയാണ് ജമീൽ വന്നിട്ടുള്ള പുതിയ ഒന്ന് രണ്ട് നമസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ അപ്ഡേറ്റുകൾ. ഇനിയും മറ്റപ്ഡേറ്റുകളുണ്ട്. ഇൻഷാല്ലാ നമ്മൾ വേറൊരു വീഡിയോയിൽ എന്ത് ചെയ്യും, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മുടെ ജമീൽ നമ്മുടെ ഒറ്റക്കൂട്ടുകാരൻ എന്നർത്ഥത്തിലുള്ള ആപ്പിലുള്ള ഒരു പ്രത്യേക ഫീച്ചറാണ് ഖിബില ഫൈൻഡർ എന്ന് പറയുന്നത്. നമുക്ക് യാത്രാ സമയത്തൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം ഉപകാരപ്രദമായ ഒരു ഫീച്ചറാണ് ഖിബില ഫൈൻഡർ എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യുക, എല്ലാവരും അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്.
0: അതിനെപ്പറ്റി വന്നതേ ഐ ടി ജാലകത്തിൽ പറഞ്ഞത് നല്ലൊരു സന്ദേശമാണ്, അറിയാത്തവർക്ക് പഠിക്കാൻ പറ്റിയ അവസരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്ക് അതിലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ജമീൽ ഇടയ്ക്കിടയ്ക്ക് ഈ സാധനത്തിന് വേണ്ടി ഇപ്പോൾ നിസ്കാര സമയം പറഞ്ഞല്ലോ,
1: അതെ,
0: ജമീൽ ജസ്റ്റ് തുറന്നാൽ തന്നെ ഇപ്പോൾ സമയം എത്രയാണ്, അപ്പോൾ ഇനി ലൊഹുറ് അപ്പോൾ സമയം നമ്മൾക്ക് മുകളിൽ ഇങ്ങനെ കാണാം,
1: ഇനി അടുത്ത നമസ്കാരത്തിലേക്ക്
0: ഇത്ര സമയമുണ്ടെന്ന് കാണിക്കും. പിന്നെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് കൊടുത്തിട്ട് ഇത്ര സമയം എന്ന് കാണിക്കും. അത് ഭയങ്കര ഒരു പള്ളിയിലേക്ക് നമ്മൾ കൂടുതൽ അടുപ്പിക്കാൻ പറ്റിയൊരു ഫീച്ചറായിട്ട് എനിക്ക്
1: തോന്നിയിട്ടുണ്ട്.
0: ഇത്ര സമയം കൊണ്ട് ബാങ്ക് കൊടുക്കുമെന്ന് പറയാം, അതല്ലെങ്കിൽ ബാങ്ക് കൊടുത്തിട്ട് ഇത്ര സമയം എന്നറിയാം. അപ്പോൾ വേഗം പോകാനുള്ളൊരു ഒരു ഇത് നമുക്കിങ്ങനെ നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് പിന്നെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, അറിയാൻ പറ്റും. അതുമാത്രമല്ല ഒരുപാട് ഓപ്ഷൻസ് ജമീൽ വന്നിട്ടുണ്ട്. ഇപ്പം ഭയങ്കര ഒരു ഒരു സെറ്റപ്പ് കാര്യങ്ങൾ മാഷാല്ല സൂപ്പറായി. അതിൻ്റെ ഓരോ പിന്നെ നല്ല അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ഇൻഷാല്ല ഓരോ അപ്ഡേറ്റ്സ് ഇതിൽ വരും. ഇൻഷാല്ല ഓരോന്നും ഐ ടി ജാലകം. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ പ്രത്യേകിച്ചും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ടെക്നോളജിയുടെ കാലത്ത് നമ്മൾ പങ്കെടുക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൻ്റെ മുഴുവൻ സമയവും മുന്നോട്ട് പോകുന്നത് ശരിക്ക് പിന്നെ ഇതുപോലെയുള്ള സ്മാർട്ട് ഫോൺ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഗതിയാണ്. അപ്പോൾ അതിലെ ടിപ്സും കാര്യങ്ങളും അറിയാനാണ് നമ്മൾ ഐ ടി ജാലകം പ്രോഗ്രാം പിന്നെ ഇത് ചെയ്യാറുള്ളത്. അപ്പോൾ അത് ലൈവായി നമ്മൾക്ക് തിങ്കൾ അതേപോലെ തന്നെ ബുധൻ വെള്ളി ദിവസങ്ങളിലാണ് വരുന്നത്.
1: 11:20
0: യെസ്, പകൽ 11:20 വരുന്നത് ലൈവായിട്ട്. മറ്റു സമയങ്ങളിൽ റിവൈൻഡിലും കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാല്ല നമ്മൾ ഈ ഒരു ഐ ടി ജാലകം എന്നുള്ള പ്രോഗ്രാം കേൾക്കുന്ന ആളുകളുണ്ടെങ്കിൽ അറിയിക്കുക അതിനെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ. ഇൻഷാല്ല നമ്മൾ 1 മിനിറ്റ് ടോക്ക് അല്ലേ, അതൊന്ന് ജസ്റ്റ് കേട്ട് വരാം. 2 മിനിറ്റ്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, ബിസ്മില്ലാ വൽഹംദുലില്ലാ. ഹജ്ജിൻ്റെ കൂലി എന്താണ്? ഉമ്മ പ്രസവിക്കപ്പെട്ട കുഞ്ഞിനെ പോലെ ആയിത്തീരും. ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗമല്ലാതെ മറ്റൊന്നും കൂലിയില്ല. മക്കയിലേക്ക് പോയിട്ട് ആളുകൾ ഹജ്ജിന് വേണ്ടി ഇപ്പോൾ യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നാട്ടിൽ നിന്ന് തന്നെ ഹജ്ജിൻ്റെ കൂലി ലഭിക്കുന്ന കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു നൽകാം. ഒരു ദിവസത്തിൽ 11 ഹജ്ജിൻ്റെ കൂലി നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും. 1, 5 പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് വുളു ചെയ്തുകൊണ്ട് പുറപ്പെടുക എന്നുള്ളതാണ്. 2, സുബ്ഹ് നമസ്കാരം ജമാഅത്തായി പള്ളിയിൽ വെച്ച് നിസ്കരിക്കുകയും അവിടെ തന്നെ ഇരുന്നു കൊണ്ട് അള്ളാഹുവിനെ ഓർക്കുകയും ശേഷം സൂര്യോദയത്തിന് ശേഷം 2.5 ഇശ്റാഖ് നമസ്കരിക്കുകയും ചെയ്താൽ ഒരു ഹജ്ജിൻ്റെയും ഉംറയുടെയും പൂജ ലഭിക്കും. 3, 5 നമസ്കാരങ്ങൾക്ക് ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന ദിക്റ് 33 വട്ടം ചൊല്ലിയാൽ ഹജ്ജിൻ്റെ കൂലി ലഭിക്കും. അപ്പോൾ ഒരു ദിവസത്തിൽ 11 ഹജ്ജിൻ്റെ കൂലി നമ്മൾക്ക് മനസ്സ് വെച്ചാൽ കരസ്ഥമാക്കാൻ സാധ്യമാകും. അതുകൊണ്ട് നല്ല മനസ്സ് വെച്ച് ഈ പ്രവൃത്തിയിൽ മുന്നേറുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: വലൈക്കും സ്സലാം വറഹ്മത്തുള്ള വബറകാത്തു. 1 മിനിറ്റ് കൊണ്ട് എത്ര കിട്ടിയേ?
1: 11:05.
0: എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ആൾക്കാർ ചെയ്യണ്ടാവും. പക്ഷെ ഇതൊക്കെ ഹജ്ജിൻ്റെ കൂലി ഉണ്ട് എന്നുള്ളത് അവർ അറിയുന്നവരുണ്ടാവും, പക്ഷെ അറിയാത്തവരായിരിക്കും കൂടുതലെന്ന് എനിക്ക് തോന്നുന്നത്. സംസ്കാരം കഴിഞ്ഞിട്ട് കുറച്ചേരെ ഇരുന്നിട്ട് ഇത് കറിയില്ലുന്ന ആളുകൾ എന്തായാലും ഈ 33 വട്ടം ചൊല്ലിയിട്ട് 100 തേച്ചിട്ടൊക്കെ തന്നെയാണ് ആൾക്കാർ പോയത്. കുറേയൊക്കെ വളരെ തിരക്കുള്ളവർ മാത്രമേ അപ്പോൾ ഉടനെ എഴുന്നേറ്റ് പോയുള്ളൂ. പക്ഷേ ഇത് ചെല്ലുന്ന ആൾക്കാർക്കും ഇതിങ്ങനെ ഒരു കൂലി ഉണ്ട് എന്നുള്ളത് അറിയുമ്പോഴാണ് നിയ്യത്തിൻ്റെ വിഷയത്തിലേ. നിയ്യത്ത് നമ്മൾക്ക് വലിയൊരു ഒരു സംഗതിയാണ് ശരിക്ക്. ആ ഒരു ചരിത്രം പറയുമ്പോൾ നിയ്യത്ത് വെക്കണം എങ്കിലേ അതിൽ കൂലിയുള്ളൂ എന്നുള്ള വിഷയം. അത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാൻ്റെ സംഭവം ഉണ്ടല്ലോ. പിന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞ് നബിസ്സം പറഞ്ഞിട്ടുണ്ട്, മയ്യത്തിനെ പിന്തുടർന്നിട്ട് ആര് പള്ളിയിൽ വന്ന് നിസ്കരിച്ചാൽ ഒരു ഖിറാത്ത് കിട്ടും. പിന്നെ മയ്യത്ത് മറമാടി തൽബിയ മറ്റേ ഇത് ചെല്ലുന്നത് വരെ, തസ്ബീഹത്ത് ചൊല്ലിയിട്ട് ആവണ വരെ നിന്ന 2 ഖിറാത്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുക്ക് ആ വിവരമില്ല, അത് കേട്ടിട്ടില്ല, അങ്ങനെ പറഞ്ഞത് കേട്ടില്ല, ആ വിവരം കിട്ടിയിട്ടില്ല. അപ്പോൾ നേരെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ പോയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ട് നിമിഷം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പം അദ്ദേഹത്തിൻ്റെ ഒരു വാചകമുണ്ട്, എത്ര ഖിറാത്തുകളാണ് ഈ ഇബ്നു ഉമർ നഷ്ടപ്പെടുത്തിയത്. അറിയില്ലായിരുന്നു അങ്ങനെ ഒരു കൂലി അതിനുണ്ടെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ശരിക്ക് ഇപ്പോൾ ഹജ്ജിന് ഒരുപാട് ഡ്യൂട്ടി കിട്ടിയ ആൾക്കാരുണ്ടാവും, മെഡിക്കൽ ഡ്യൂട്ടിയും ഒരുപാട് സംഗതികൾ. അപ്പോൾ അങ്ങനെ കിട്ടിയ ആളുകൾക്ക് അവർക്ക് നിയത്ത് വെക്കാം, ഈ എൻ്റെ സേവനം ഞാനിവിടെ നിൽക്കുന്ന ഈ സേവനം കിട്ടുന്ന ആളുകളുടെ ഒക്കെ ഹജ്ജിൻ്റെ കൂലി എനിക്ക് തരണേ. നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കാമല്ലോ. അപ്പോൾ ഒരുപാട് കൂലി കിട്ടുക എന്നത് ശരിക്ക് ഇസ്ലാമിൻ്റെ ഒരു ഒരു ഭയങ്കര അള്ളാഹു നമുക്ക് തന്ന വലിയൊരു പിന്നെ എന്താ പറയുക, ഓഫർ ഓഫർ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സെറ്റപ്പാണ്. ചെറിയ പണി വലിയ കൂലി. അത് ശരിക്ക് സൂറത്തുൽ മുഅ്മിനൂനിലെ തുടക്കത്തിൽ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അത് പറഞ്ഞെടുത്ത്, അഫ്ലഹൻ്റെ വാക്ക് പറഞ്ഞെടുത്ത് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഫല്ലാഹ് എന്നുള്ള പദം, ഫല്ലാഹിൻ്റെ അർത്ഥം കർഷകൻ, കൃഷിക്കാരനെ എന്താ ചെയ്യുക, ജസ്റ്റ് ആ കുറച്ച് വിത്തിടും കുറേ കൊയ്യും, അപ്പോൾ കുറച്ച് പണിയെടുക്കും കുറേ കൂലി കിട്ടുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. അത് എത്ര ചെറിയ കർമ്മമാണെങ്കിലും വലിയ കൂലി കിട്ടുന്ന പിന്നെ വിഷയത്തിലെ അള്ളാഹു അതിനെ മാറ്റിയെടുക്കും. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്താ വെച്ചാൽ, നീയത്ത് ക്ലിയർ ആക്കുക എന്നുള്ളതാണ്, ഇഖ്ലാസോട് കൂടിയുള്ളതാവുക. അപ്പോൾ 11 ഹജ്ജ് ചെയ്യാനുള്ള കൂലി ഒരു ഒറ്റ ദിവസം കൊണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ ആ നീയത്തോടു കൂടി ചെയ്യാൻ നമുക്ക് സാധിക്കണം. യെസ്, ഓക്കെ. റുബീന താനൂർ അറിയിച്ചത് എന്താ അറിയോ, ജമീൽ ആപ്പ് ഉണ്ടായിട്ടും ഖിബ്ല ഫൈൻഡർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പം ഇന്നത്തെ നമ്മളെ ഐ ടി ചാലക മുതലായി അത് പരിചയപ്പെടുത്തിയത്. ജമീൽ ആപ്പ് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും ചിലപ്പം, നമ്മുടെ പീസ് റേഡിയോ പിന്നെ സ്വരം കേൾക്കുന്ന സമയത്തൊക്കെ ജമീൽ നമ്മൾ ഓർമ്മിക്കലുണ്ട് പലപ്പോഴും, അതിലുണ്ട് ഇങ്ങനത്തെ ഒരുപാട് സൗകര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ എത്രത്തോളം ഉപകാരപ്രദമാണെന്ന് മനസ്സിലായത്. അള്ളാഹു പിന്നിൽ പ്രവർത്തിച്ചവരെ അള്ളാഹു ഇരു ലോകത്തും അനുഗ്രഹിക്കട്ടെ എന്നാണ് പറഞ്ഞത്, മാഷാല്ലാ. അപ്പോൾ വൺ മിനിറ്റ് ഒക്കെ കുറച്ച് മുമ്പ് പറഞ്ഞതല്ലേ, അതെ, കുറച്ച് ഈ അടുത്ത റീസെൻ്റ്ലി പോയിട്ടുള്ള വൺ മിനിറ്റ് ഒക്കെയാണ് ഇപ്പം നമ്മൾ കേട്ടിട്ടുള്ളത്.
1: യെസ്.
0: അപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് 11 ഹജ്ജിൻ്റെ കൂലി എന്നുള്ളത് വലിയ സന്ദേശം സുഹൈബ വളപട്ടണം അറിയിച്ചത്. ഓക്കെ, ജമീലാപ്പിലാണ് ഇപ്പോൾ നിസ്കാരവും പിന്നെ ഖിബിലയും ഒക്കെ ഞാൻ നോക്കാറുള്ളതാണ്, റഷ്യ ചെങ്ങാനി അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ തുടക്കത്തിൽ വന്ന സമയത്ത് ചിലപ്പോൾ ചെറിയൊരു പ്രയാസം ചില വഗ് നേരിട്ടുണ്ടാവും ചില ആൾക്കാർക്ക്. ഒരു ഒരു ശ്രോത പറഞ്ഞിട്ടുണ്ട്, നിസ്കാര സമയം ഞാൻ അന്ന് തുടക്കത്തിൽ അത് ഈ ഓപ്ഷൻ വന്ന സമയത്ത് കുറച്ച് സമയത്തെ ഒരു ചെറിയൊരു അപ്ഡേറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷെ പിന്നെ ക്ലിയറായി എന്നാണ് മനസ്സിലാക്കുന്നത്. യെസ്, നിസ്കാര സമയം കൃത്യമായിട്ട് അറിയിക്കുന്നത് ഹുസൈൻ വി എം എടുത്താട്ട് പറഞ്ഞത് വളരെ നല്ല അടിപൊളിയാണ് എന്നാണ് അറിയിച്ചത്. ഓക്കെ, യാത്രയിൽ ഞാൻ ഇപ്പോഴ ഖിബില അതേപോലെ തന്നെ ഖിബില ഫൈൻഡ് ചെയ്യാൻ യൂസ് ചെയ്യാറ് ജമീൽ ആപ്പാണ് എന്നാണ് അസ്മാബി പെരിന്തൽമണ്ണ അയച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏതായാലും മാഷാല്ലാ. അപ്പം ഐ ടി ചാലകം ഇതുപോലെയുള്ള ഒരുപാട് പിന്നെ സൗകര്യങ്ങൾ നമ്മൾ കയ്യിലുണ്ടായിട്ടും നമ്മൾ അറിയാതെ പോകുന്ന ഒരുപാട് വിഷയങ്ങളെ നമ്മൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. മൈമൂന പാറപ്പുറം ഒരു ഒരു പ്രാർത്ഥനയോട് കൂടിയാണ്, പുതിയ അറിവുകൾ നൽകുന്ന ഈ സംവിധാനം അള്ളാഹു എന്നും നിലനിർത്തട്ടെ എന്നാണ് പ്രാർത്ഥിച്ചിട്ട്. ഐ മീൻ, ശരിക്കും ഈ സംവിധാനം അത്രമേൽ പ്രിയപ്പെട്ടതാകുന്നത് ഇതിനെ ഉപയോഗപ്പെടുത്തുന്ന ആളുകൾക്കാണ്. അപ്പോൾ പീസ് റേഡിയോ അറിയാത്ത ഒരാൾക്ക് അത് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ഈ പ്രാർത്ഥന വരും, ഏത് മനസ്സിൽ തട്ടിയ ഒരാൾക്ക്. യെസ്,
1: ഒരുപാട് ശ്രോതാക്കള് പോയും ചേരുന്നുണ്ട് മോർണിംഗ് ലൈവില്.
0: യെസ്, മോർണിംഗ് ലൈവ്. പിന്നെ പുതിയതായി വരുന്ന ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് പറയാണ്, രാവിലെയുള്ള ഈ ഒരു സമയം 2 മണിക്കൂറാണ് ഈ ഒരു ലൈവ് ഷോ ഉണ്ടാകാറുള്ളത്. അതിന് ശേഷം റേഡിയോ വൈബ്സ് ആണ് ഉണ്ടാവുക ഇൻഷാല്ലാ. യെസ്, അപ്പോൾ നമ്മൾ ഇനി നമുക്ക് പ്രോഗ്രാം ഷെഡ്യൂളിലേക്ക് തന്നെ വരാം എന്നാണ് തോന്നുന്നത്. യെസ്, അപ്പോൾ നമ്മൾ പുലരിവട്ടം കഴിഞ്ഞാലേ, പുലരിവട്ടം കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രോഗ്രാമാണ്, എന്താണ്,
1: തിരുമൊഴികൾ.
0: അത് പിന്നെ ഒഴിവാക്കിയിട്ട് വേറൊരു പരിപാടി അല്ലേ. അത്രയും തിരുമൊഴികൾ എന്ന് പറഞ്ഞാൽ മതി, ആരാണ് എന്താണെന്നും എല്ലാവർക്കും അറിയും. ഒരു ഹദീസും ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആളൊക്കെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന വളരെ സുന്ദരമായ ചെറിയൊരു സമയം ഇൻഷാല്ലാ പുലരിവട്ടത്തിലേക്ക്, സോറി തിരുമൊഴികളിലേക്ക്.
4: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ, തിരുമൊഴികൾ.
0: ഇന്നത്തെ തിരുമൊഴികളിൽ ദുൽഹിജ്ജ 8 ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിക്കുന്ന ദിനം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് തിരുമൊഴികൾ. ആരാണെന്ന് പുതിയ ആൾക്കാർക്ക് പറഞ്ഞു,
1: കെ വി മുഹമ്മദ് അലി.
0: യെസ്,
1: നമുക്ക് തിരുമൊഴികളിലെ മൊഴികളിലേക്ക് കടക്കാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൻ ജാബിർ ബിൻ അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹുമാ ഖാല ഫലമ്മാ കാന യൗമു തർവിയതു ഇലാ മിനൻ ഫഅഹല്ലു ബിൽ ഹജ്ജ് وركب رسول الله صلى الله عليه وسلم فصلى بها الظهر والعصر والمغرب والعشاء والفجر ثم مكث قليلا حتى طلعت الشمس. പ്രിയ ശ്രോതാക്കളെ, ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന സുദീർഘമായ ഒരു ഹദീസിലെ ഒരു ഭാഗമാണ് വായിച്ചത് സ്വഹീഹ് മുസ്ലിമിലാണ് ഈ ഹദീസ് വന്നിട്ടുള്ളത്. ഹദീസ് നിവേദനം ചെയ്യുന്നത് ജാബിർ ബിൻ അബ്ദില്ല റളിയല്ലാഹു അൻഹു ആണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവും സ്വഹാബിയായിരുന്നു. അനവധി ഹദീസുകൾ ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തതായിട്ട് നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഹജ്ജ് വേളയിൽ ഹജ്ജ് ചെയ്യാനായി സ്വഹാബികളോടൊപ്പം പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത കർമ്മങ്ങൾ, ഉംറയിലും ഹജ്ജിലും ചെയ്ത കർമ്മങ്ങളെ വിശദീകരിക്കുന്ന മധ്യയാണ് ജാബിർ റളിയല്ലാഹു അൻഹു ഇക്കാര്യം പറയുന്നത്. നമ്മളിപ്പോൾ വായിച്ച ആ വിഷയം സംസാരിക്കുന്നത് അദ്ദേഹം നമ്മെ അറിയിക്കുന്നു. ഫലമ്മ ഖാന യൗമു തർവിയത്തി, ഫലമ്മ ഖാന യൗമു തർവിയ, തെറിവിയത്തിൻ്റെ ദിവസമായപ്പോൾ, തെറിവിയത്തിൻ്റെ ദിവസമായപ്പോൾ, ഇലാ മിനൻ, മിനയിലേക്കുള്ള, അതായത് ദുൽഹജ്ജ് എട്ടിനുള്ള ഹജ്ജ് കർമ്മം ആരംഭിക്കുന്ന ആ ദിവസത്തിന് പറയുന്നവരാണ് യൗമു തർവിയ. യൗമു തർവിയ ദിനം ദുൽഹജ്ജ് എട്ടിന് മിനയിലേക്കുള്ള യാത്ര തിരിച്ചപ്പോൾ എന്നാണ് അർത്ഥം. ഫഅഹല്ലു ബിൽ ഹജ്ജ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിനായി തെല്ലിബിയത്ത് ഉച്ചത്തിൽ പറഞ്ഞു, എഹ്റാമിൽ പ്രവേശിച്ചു എന്നാണ് അർത്ഥം. അഹല്ല എന്ന് പറഞ്ഞാൽ തെൽബിയത്ത് ഉച്ചത്തിൽ പറയുന്നതിനാണ്, പ്രഖ്യാപിക്കുന്നതിനാണല്ലോ പറയുക. അതായത് എഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ട് തെൽബിയത്ത് മുഴക്കി എന്നർത്ഥം. യൗമു തർവിയ എന്നത് ദുൽഹജ്ജ് എട്ടിന് പറയുന്ന പദമാണ് അല്ലെങ്കിൽ നാമമാണ്. ആ ദിവസമായിരുന്നു അന്ന് അറബികൾ റഫയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ദിവസം എന്ന നിലയ്ക്ക് വെള്ളം എടുക്കുകയും വെള്ളം ശേഖരിക്കുകയൊക്കെ ചെയ്തിരുന്നത് എന്ന് കാണാം. അതുകൊണ്ടാണ് അതിന് യൗമു തർവിയ എന്ന പേര് വന്നത് എന്നതാണ് വിശദീകരണം. അങ്ങനെ മിനയിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് വേണ്ടി എഹ്റാമിൽ പ്രവേശിച്ചു. റസൂൽ തമത്വായി ഹജ്ജ് ചെയ്തു, ആദ്യം ഉംറ ചെയ്ത് പിന്നീട് തഹല്ലുലായി മക്കയിൽ താമസിക്കുകയായിരുന്നല്ലോ. അങ്ങനെയാണ് ദുൽഹജ്ജ എട്ടിന് താമസിക്കുന്ന സ്ഥലത്തു നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഹ്റാമിൽ പ്രവേശിച്ച് തൽബിയത്ത് മുഴക്കിക്കൊണ്ട് മിനയിലേക്ക് പോയി എന്ന് ചുരുക്കം. തുടർന്ന് ജാബിർ റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നു, വറക്കിബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനത്തിൽ കയറി, തൻ്റെ വാഹനത്തിൽ കയറിക്കൊണ്ടാണ് മിനയിലേക്ക് പോയത്. ഫസ്വല്ലാ ബിഹാ, അങ്ങനെ അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു. അൽ ദുഹ്റ വൽ അസ്റ വൽ മഗ്‌രിബ വൽ ഇശാഅ വൽ ഫജ്ർ, ദുൽഹിജ്ജ എട്ടിൻ്റെ അന്നത്തെ ദുഹ്റ്, അസ്റ, മഗ്‌രിബ്, ഇശ, ഇതൊക്കെ നബി അവിടെ വെച്ച് നിസ്കരിച്ചു. പിന്നെ വൽ ഫജ്ർ, ദുൽഹിജ്ജ ഒമ്പതിൻ്റെ, അറഫ ദിവസത്തിൻ്റെ ദുൽഹിജ്ജ ഒമ്പതിലുള്ള സുബഹി നമസ്കാരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനയിൽ വെച്ച് തന്നെയാണ് നമസ്കരിച്ചത്. സുമ്മ മക്കസ ഖലീല, പിന്നീട് അല്പസമയം കൂടി നബി അവിടെ തങ്ങി. ഹത്ത തുലഅത്ത് ശംസ്, സൂര്യൻ ഉദിച്ചു പൊങ്ങുന്നതുവരെ. അപ്പം സൂര്യൻ ഉദിച്ചു പൊങ്ങുന്നതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനയിൽ തന്നെ താമസിക്കുകയും സൂര്യൻ ഉദിച്ചതിന് ശേഷം അറഫയിലേക്ക് നീങ്ങുകയുമാണ് ചെയ്തത് എന്ന് ഈ ഹദീസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു നിവേദനം ചെയ്യുന്ന ഹദീസ് ഇമാം അബൂ ദാവൂദ് ഇരിക്കുന്നിടത്ത് ഈ വിഷയം ഇങ്ങനെയാണ് പറയുന്നത്. സല്ലാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ദുഹ്റ യൗമ തർവിയത്തി വൽ ഫജ്ര യൗമ അറഫ ബിമിന, തർവിയ യൗമു തർവിയ, തർവിയ ദിവസം, അതായത് ദുൽഹിജ്ജ എട്ടിൻ്റെ ദുഹ്റും യൗമു അറഫ ദുൽഹിജ്ജ ഒമ്പതിലെ ഫജ്റും മിനയിൽ വെച്ചാണ് നമസ്കരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മിനയിൽ വെച്ച് ജനങ്ങളോട് സംസാരിച്ചതൊക്കെ തന്നെ ഹദീഫുകളിൽ വന്നിട്ടുണ്ട്. പിന്നീട് മിനയിൽ നിന്ന് ദുൽഹിജ്ജ ഒമ്പതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിലേക്ക് പോയത്. പ്രിയമുള്ളവരെ, ഹജ്ജിൻ്റെ വേളയാണ് ലോകത്ത് നിന്ന് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് വിശ്വാസികൾ ഹജ്ജിൻ്റെ കർമ്മങ്ങൾക്കായി ഒരുമിച്ച് കൂടിയ വേളയാണ്. ഇപ്പോൾ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ആരംഭിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജുമായി ബന്ധപ്പെട്ട ദുൽഹിജ്ജ എട്ടിലെ യൗമു തർവിയ ദിവസത്തിലെ നബിയുടെ പ്രവർത്തനം വിശദീകരിക്കുന്ന അനവധി വചനങ്ങളിൽ ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നമുക്കറിയാം ആരംഭിക്കുന്നത് ദുൽഹിജ്ജ എട്ടിൽ എഹ്റാമിൽ പ്രവേശിക്കുന്നു, പിന്നീട് തെൽബിയത്ത് മുഴക്കി മിനയിൽ താമസിക്കുന്നു. അത് വലിയൊരു സുന്നത്താണ്, നിർബന്ധ കർമ്മമല്ലെങ്കിൽ കൂടി അന്നത്തെ ദിവസം ദുൽഹിജ്ജ എട്ടിന് മിനയിൽ താമസിക്കുന്നത് വളരെ പ്രസക്തമായ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഞ്ചു നേരം നമസ്കാരവും അവിടെ വെച്ച് നമസ്കരിച്ചു. അറഫ ദിവസത്തിൻ്റെ സുബ്ഹി അടക്കം, അങ്ങനെ അഞ്ച് വഖത്ത് നമസ്കാരം അതാതിൻ്റെ സമയങ്ങളിൽ നമസ്കരിച്ചു. നാല് റക്അത്തുള്ള നമസ്കാരം അള്ളാഹുവിൻ്റെ റസൂൽ രണ്ട് റക്അത്ത് മാത്രമാണ് കസ്റാക്കിയിട്ടാണ് നമസ്കരിച്ചത്. എന്നാൽ രണ്ട് നമസ്കാരങ്ങൾ ഒരുമിച്ച് ജംആക്കിയില്ല എന്നൊക്കെ നമുക്ക് ഇവിടെ ഹദീസുകളിൽ നിന്ന് മനസ്സിലാവും. പിന്നീട് ഒമ്പതിൻ്റെ അന്ന് അറഫ ദിവസം സുബ്ഹി കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചുകൊണ്ടാണ് അറഫയിലേക്ക് റസൂൽ പോയത് എന്ന് കാണാം. തൽബിയത്തും ദിക്റുകളും തക്ബീറുകളും ഒക്കെ മുഴക്കിക്കൊണ്ടാണ് ആ ദിവസങ്ങളൊക്കെ, ആ ദിവസം മിനായിൽ കഴിച്ചുകൂട്ടിയതും അറഫയിലേക്ക് പോയതും എന്നൊക്കെ നമുക്ക് കാണാം. അറഫയിൽ അങ്ങനെ ദിക്റുകളായി, തൽബിയത്തുകളിലായി, തഖ്ബീറുകളിലായി, തഹ്ലീലുകളിലായി, പ്രാർത്ഥനകളിലായി അറഫയിൽ സൂര്യാസ്തമയം വരെ കഴിച്ചുകൂട്ടുന്നു. പിന്നീട് മുസ്ദലിഫയിലേക്ക് വൈകുന്നേരം സൂര്യാസ്തമയ അസ്തമയത്തിന് ശേഷം മുസ്ദലിഫയിലേക്ക് പോകുന്നു, അവിടെ താമസിക്കുന്നു. പിന്നീട് 10 രാവിലെ മിനയിലേക്ക് പോകുന്നു, അവിടെ ജംറത്തുൽ അഖബയിൽ കല്ലെറിയുന്നു. ദുൽഹിജ്ജ 10 ജംറത്തുൽ അഖബയിൽ കല്ലെറിഞ്ഞതിനു ശേഷം ബലി നടത്തുന്നു, മുടിയെടുക്കുന്നു. പിന്നീട് മക്കയിൽ ചെന്ന് തവാഫുൽ ഇഫാള, ഹജ്ജിന്റെ തവാഫ് നിർവഹിക്കുന്നു, സഅയ് നിർവഹിക്കുന്നു. ഇവയാണ് ഹജ്ജിന്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ 10 നിർവഹിക്കേണ്ടത്. പിന്നീട് 10 അന്നും 11 12 രാത്രി മിനയിൽ തന്നെ താമസിക്കുന്നു, അതും ഹജ്ജിലെ പ്രധാനപ്പെട്ട നിർബന്ധ കർമ്മങ്ങളിലൊന്നാണ്. പിന്നീട് മക്കയോട് വിട പറയുമ്പോൾ തവാഫുൽ വിദാ വിട പറയുന്ന തവാഫ് നിർവഹിക്കുന്നു, അതോടുകൂടി ഹജ്ജിന്റെ കർമ്മങ്ങൾ അവസാനിക്കുന്നു. ഏതായിരുന്നാലും നമ്മൾ ഹജ്ജിലെ 8 തെറുമിത്തെറിയ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനയിലാണ് താമസിച്ചത്. അവിടെ വെച്ച് നമസ്കരിക്കലാണ് ഏറ്റവും പ്രതിഫലമുള്ളത്. അള്ളാഹു റസൂൽ ചെയ്തതുപോലെ തന്നെ ആ ചര്യകൾ ചെയ്യാനാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഹജ്ജുമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമാധാനപരമായ റാഹത്തോടുകൂടി തന്നെ ഹജ്ജ് നിർവഹിക്കാനാകേണ്ടതുണ്ട്. വിശ്വാസികളായ നമ്മുടെയൊക്കെ പ്രാർത്ഥനയും ഈ സമയത്തുണ്ടാകണം. ഹജ്ജിന് പോയവർക്കൊക്കെ തന്നെ സന്തോഷകരമായ നിലയിൽ റാഹത്തോടുകൂടി ആഫിയത്തോടുകൂടി സ്വീകാര്യമായ ഹജ്ജ് ചെയ്യാൻ അള്ളാഹു സാധ്യമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഹജ്ജ് ആഗ്രഹിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: ആമീൻ. അപ്പോൾ ശരിക്ക് ദുൽഹിജ്ജ മാസത്തെ ഓരോ ദിവസങ്ങൾ എടുക്കുമ്പോഴേ അതിന് ഓരോന്നിനും ഓരോ ചരിത്രം പറയാനുണ്ട്. അതിൻ്റെ പേര് വരാനുള്ള കാരണങ്ങളും ഒക്കെ നമ്മൾ കേട്ടല്ലോ. അപ്പോൾ തറവിയ എന്നുള്ള പേര് കേട്ടത്, അപ്പോൾ നേരത്തെ നമ്മൾ തുടക്കത്തിൽ ഫീഡ്ബാക്ക് വായിച്ചിരുന്നു, സ്ഥിരമായി ശ്രോതാവ് ഇപ്പം മിനയിലിന് പോകാൻ പോവുകയാണ്, ഇപ്പം എൻ്റെ കൂടെ പോകേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വായിച്ചു കേട്ടു. ഇന്നത്തെ മൊത്തം ശരിക്കും നമ്മൾ ഹജ്ജിലേക്ക് അല്ലെങ്കിൽ പെരുന്നാളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പിന്നെ അബ്ദുൽ ഹമീദ് സി കെ പറഞ്ഞതേ, ഇന്നലെ വയനാട് യാത്രയിൽ ഫുള്ള് പീസ് റേഡിയോ മറ്റു പരിപാടികളും ഈണം ചാനലും ഒക്കെ കേട്ടുകൊണ്ടുള്ള നല്ലൊരു യാത്രയായിരുന്നു. ശരിക്ക് ഇസ്ലാമികമായി നമ്മൾ പിന്നെ ഇസ്ലാമിൻ്റെ പരിധി വിടാതെ അതിൻ്റെ എല്ലാ തലങ്ങളും അൽഹംദുലില്ലാ. ഇപ്പോൾ പീസ് റേഡിയോയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും, ദീനിയ വിഷയങ്ങൾ പഠിക്കുന്നു, ഖുർആൻ പഠിക്കുന്നു, ഹദീസിനെ പറ്റി കേൾക്കുന്നു, സൈക്കോളജിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിക്കുന്നു, ഐടി ചാലക നേരത്തെ നമ്മൾ പറഞ്ഞു, പിന്നെ അതിൻ്റെ കൂടെ ആരോഗ്യം സംഗതികൾ, ജനക്ഷേമം, എല്ലാ സംഗതിയും വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും എന്തല്ല, ദീനിൻ്റെ പുറത്തല്ല, ഇതൊക്കെ ദീനുള്ളത് തന്നെ. പിന്നെ സ്വരം അതിൽപ്പെട്ടതൊന്നാണ്, പിന്നെ ദൃശ്യം. അപ്പോൾ അതൊക്കെ ഇസ്ലാം അനുവദിക്കുന്നതിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് കൃത്യമായി നമ്മുടെ ആസ്വാദനങ്ങളെ കാര്യങ്ങളെയൊക്കെ പിന്നെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ടാണ് ഇതൊക്കെ പോകുന്നത്. അപ്പം സ്വരം നമുക്ക് വരുന്നുണ്ട് ഇൻഷാല്ലാ, അടുത്തത് പിന്നെ സ്വരത്തിലേക്കും പോവാം. ഒന്ന് രണ്ട് യെസ് ശ്രോതാക്കളെയും കൂടി നമുക്ക് യെസ്. അപ്പോൾ ജമീൽ ആപ്പ് നോക്കിയിട്ടുണ്ട്, നിസ്കാര സമയം എത്ര മണിക്കാണ് നോക്കാൻ വളരെ ഉപകാരമാണ് എന്നാണ് പറഞ്ഞത്. പിന്നെ ജമീൽ ഒരു ഉപയോഗിച്ചത് ചെറിയൊരു വിദ്യാലയം തന്നെയാണെന്നാണ്. അപ്പോൾ നമ്മൾ ഓൺലൈൻ ലൈബ്രറിയാണ്, അത്രയും പിന്നെ എന്താ പറയുക, പഠിക്കാൻ അല്ലെങ്കിൽ പഠനം ആഗ്രഹിക്കുന്നവർക്ക് നല്ല ഉഷാറായിട്ട് പിന്നെ കിട്ടും.
1: അതുപോലെ അൽഹംദുലില്ലാഹ് യൗമുത്തറവിയായ ഇന്ന് തന്നെ നല്ലൊരു ഹദീസ് പറഞ്ഞു തന്ന മൗലവിക്ക് ഇനിയും അള്ളാഹു അറിവുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: യെസ് മാഷാ അമീൻ. അപ്പോളേ ഈ യൗമുത്തറവിയ എന്ന് പറയുമ്പോഴേ ചില ആൾക്കാർക്ക് ഈ ഇതുണ്ടാവും, പലപ്പോഴും പെരുന്നാൾ വരുമ്പോഴുള്ള ഒരു ആൾക്കാരുടെ ഒരു ചർച്ചയാണ് എന്നാണ് അർഫ നോമ്പ് നോൽക്കേണ്ടത്. അവിടെയും ഇവിടെയും ഒരേപോലെയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അവിടെ ഡേറ്റ് മാറുന്നു, അല്ലെങ്കിൽ ഇവിടെ ഇവിടെ കാണുന്നു അവിടെ കാണുന്നില്ല, അല്ലെ അവിടെ കാണുന്നു ഇവിടെ കാണുന്നില്ല, അങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് ആൾക്കാർക്ക് ഭയങ്കര കൺഫ്യൂഷിംഗ് ആണ്. അപ്പോൾ അതിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റിയത് യൗമുത്തറവിയ എന്ന് പറയുന്നത് ഈ ഓരോ ഓരോ ദിവസത്തിനും ഒരു പേരാണ്. യൗമുൻ നഹർ എന്ന് പറയും, ഫസലി റബ്ബിക വൻഹർ എന്ന് പറഞ്ഞില്ലേ, യൗമുൻ നഹർ അറവിൻ്റെ ദിവസം. അപ്പോൾ അത് അവിടെ ഹാജിമാരി ഇതിൻ്റെ ഇത് കഴിഞ്ഞ് അറക്കണ സമയം. പിന്നെ യൗമു അറഫ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 9 യൗമു അറഫ.
1: അതെ,
0: അത് ആ ഒരു ദിവസത്തിൽ ഹാജിമാർ സമ്മേളിക്കുന്ന ദിവസത്തിൽ എന്നുള്ളതിലേക്ക് വ്യാഖ്യാനിച്ചു കൊണ്ടാണ് പല ആളുകളും എന്തെങ്കിലും അന്ന് നോമ്പെടുക്കണം എന്നുള്ളവർക്ക് പറയാറുള്ളത്. ശരിക്ക് യൗമ തർവിയ ദുൽഹിജ്ജ 8, ദുൽഹിജ്ജ 9, യൗമ അറഫ, ആ പേര് അവരുടെ ദിവസത്തിന് പേരുണ്ട്.
1: അതെ.
0: അപ്പോൾ ആ പേര് വെച്ച് ആലോചിച്ച് നോക്കുമ്പോൾ തന്നെ, ലോജിക്കായിട്ട് നോക്കുമ്പോൾ എന്നാണ് നമ്മുടെ നാട്ടിലെ അറഫ എന്ന് ചോദിച്ചാൽ ദുൽഹിജ്ജ 9 എന്നാണോ അന്ന് എന്നുള്ളവർക്കാണ് പറയേണ്ടത്.
1: ഓരോ നാട്ടിലും എന്നാണ്?
0: അതെ.
1: ഇപ്പോൾ ഈ പ്രാവശ്യം കേരളത്തിൽ ബുധനാഴ്ച ആയിരിക്കും.
0: അതെ,
1: അറഫ നോമ്പ് എന്ന് പറയുന്നത്.
0: യെസ്. അപ്പോൾ
1: അവരോട് ഐക്യം പ്രഖ്യാപിച്ചെന്നൊരു ലഫ്ല അവിടെയും വന്നിട്ടില്ല. അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞു. മറ്റുള്ളവർ പറയുന്നൊരു ന്യായം എന്ന് പറയുന്നത് അവർ നിൽക്കുന്ന ദിവസമല്ലേ,
0: യെസ്,
1: ആചാര്യ ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന സമയത്തല്ലേ നമ്മൾ നോൽക്കേണ്ടത് എന്നൊക്കെ, അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ അങ്ങനെ അങ്ങനെ കൽപ്പിക്കപ്പെടുകയുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെ പോസിബിൾ അല്ല. കാരണം ഹാജിമാർ മക്കത്ത് നിൽക്കുന്ന സമയത്ത്, അറഫയിൽ നിൽക്കുന്ന സമയത്ത് രാത്രിയാകുന്ന പ്രദേശങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് എന്തായാലും നോമ്പ് നിൽക്കാൻ കഴിയില്ല. അപ്പം ആ ദിവസത്തിൻ്റെ പേര് വെച്ചുകൊണ്ട് യൗമ അറഫ എന്നത് ദുൽഹിജ്ജ 9.
0: ഇപ്പോൾ പിന്നെ ചരിത്രത്തിൽ കാണാം, വളരെ ചെറിയ ചില സന്ദർഭങ്ങളിലെങ്കിലും പ്രളയം വന്നിട്ടും ഹജ്ജ് കൃത്യമായിട്ട് നിർവഹിക്കാൻ കഴിയാത്ത സമയം ഉണ്ടായിട്ടുണ്ട്. കോവിഡിൻ്റെ സമയത്ത് പൂർണ്ണമായും അടച്ചിടണമെന്ന് പറഞ്ഞപ്പോഴും അവിടെ അറഫയിൽ ആളുണ്ടാവില്ലല്ലോ, നിൽക്കൂലല്ലോ. അപ്പം അന്ന് അറഫ നോമ്പ് എപ്പോഴും എടുക്കുക. അപ്പം അങ്ങനെ കൃത്യമായി നോക്കുമ്പോൾ അവർ നിൽക്കുന്ന അതേ ദിവസം തന്നെയാണ് എന്നുള്ള വ്യാഖ്യാനത്തിന് നമുക്ക് പ്രത്യേകമായിട്ട് യുക്തിപരമായ ഒരു സംഗതി തീരെ കാണില്ല, നെസ് തീരെ ഇല്ല. പിന്നെ നമുക്ക് ലോജിക്കലി ആലോചിക്കുമ്പോഴും മറ്റതാണ് നമുക്ക് എന്ത് ചെയ്യണത്. യൗമുൽ അറഫ എന്ന് നിങ്ങളുടെ നാട്ടിലെ വലിയ ജോമ്പ എന്നാണ് അന്ന് എടുക്കുക എന്നാണ് ഒരു ഭൂരിഭാഗം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇൻഷാല്ലാ. അപ്പോൾ യോമ തർവിയ ലിജ 8 എന്നുള്ളത് ദിവസം പഠിച്ചു വെച്ചു, നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കെ വി ഉസ്താദ് പറഞ്ഞ കാര്യം കേട്ടപ്പോൾ മനസ്സൊന്ന് മീന അറഫ ഒക്കെയുള്ള സ്ഥലത്ത് കൂടി പോയി, വീണ്ടും അവിടെ എത്താൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെന്നാണ് ഒരു ശ്രോതാവ് പറഞ്ഞിട്ടുള്ളത്. ഐ മീൻ അത് ചെയ്യാത്ത ആളുകൾക്കും ചെയ്യാനുള്ള, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, നമ്മളെ പോലത്തെ ചെറുപ്പക്കാർക്കുമൊക്കെ ഹജ്ജ് ചെറുപ്പത്തിൽ ചെയ്യണം. അങ്ങനൊരു ധൃതി കൂട്ടി ഉദ്ദേശിച്ചത് കഴിവുണ്ടാകുമ്പോൾ നല്ല ആരോഗ്യത്തിൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ.
1: പല ആളുകളും എന്താ പറയാ, റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടാണ് ഹജ്ജ് എന്നാണ് നാട്ടിലെ ഒരു പൊതുവായ ധാരണ.
0: ശരിക്കും ആ ഊർജ്ജസ്വലമായ രൂപത്തിൽ പോയി വരാൻ കഴിയണം ഇൻഷാല്ലാ. അപ്പൊ നമ്മള് പിന്നെ സ്വരം കുറെ ആളുകൾ ഇങ്ങനെ കാത്തുക്കണ്ട്. അപ്പൊ വെയിറ്റിംഗ് ഫോർ സ്വരം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇടുകയാണ്. അപ്പൊ ഇൻഷാല്ലാ കാത്തിരിപ്പിന് ചെറിയൊരു അല്ലേ പരിഹാരം കൊടുക്കാം. സ്വരത്തിലേക്ക് പോവാം ഇൻഷാല്ലാ.

0: മാഷല്ലാ, അർത്ഥങ്ങൾ ഒരുപാട് ശരിക്ക് ഇത്തരം പാട്ടുകളിലൂടെ കൈമാറുന്നുണ്ട്. യത്തീമിനത്താണി വിശേഷം പറഞ്ഞൊരു ഹദീസിൻ്റെ ഒരു കൃത്യമായ ഒരു ഒരു വരച്ചുകാട്ടിലാണ് ആ വരികളിലൂടെ വന്നത്. അവർക്കൊരു ആശ്രയമാവുക, യത്തീമിനെ സംരക്ഷിക്കുക എന്നുള്ളതിനെ വളരെ എന്താ പറയുക, ഓർമ്മ വെപ്പിച്ച നല്ല വാക്കുകളും വരികളൊക്കെയാണ്. പാട്ട് പഴയ അല്ലേ, ഒരു കുറച്ച് പഴയ പാട്ടാണെങ്കിലും പല ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന പാട്ടാണ് മാഷല്ലാ. അപ്പോൾ സ്വരം
1: മ്യൂസിക്കും ഇല്ലാത്തതുകൊണ്ട് ആളുകൾ അതിൻ്റെ അർത്ഥ തലങ്ങളിലേക്ക് പെട്ടെന്ന് ഇറങ്ങിച്ചെല്ലെന്നുള്ളത്
0: പലപ്പോഴും പറയാറുണ്ട്. മ്യൂസിക്കുള്ള പാട്ട് കേൾക്കുമ്പോൾ പിന്നെ പിന്നെ അയ്മലാവും, പിന്നെ വിരിയനെ കുറിച്ച് ആലോചിക്കാൻ കഴിയലില്ല. കഴിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ കേൾക്കുന്നവർക്ക് ഇപ്പോൾ അതെല്ലാം ഉണ്ടാവുള്ളൂ എന്നാണ് കുറേ ആളുകൾ പറയാറുള്ളത്. ഇപ്പോൾ സ്വരം സൂപ്പറാണ് മാഷല്ലാ, പഴയ പാട്ടാണെങ്കിൽ യത്തീമിനെ കുറിച്ചുള്ള നല്ല അർത്ഥത്തായ ഗാനം എന്നാണ് ഒരു ശ്രോതാവ് പറഞ്ഞിട്ടുള്ളത്. എത്ര കേട്ടാലും മതിയാവില്ല, പാടിയ മോൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുള്ള ഉൾക്കാടാണ് പാടിയെന്നാണ് എനിക്ക് തോന്നുന്നത് ശബ്ദം കേട്ടിട്ട് അല്ലേ. യെസ് ഓക്കെ, ഇന്ന് തുടക്കം തന്നെ നല്ലൊരു പോയിന്റാണ് കിട്ടിയത്. ഇന്ന് കേട്ട എല്ലാ പരിപാടിയും മനസ്സിൽ വലിയ സന്തോഷം തന്നെയാണ്. ആ ഉമ്മയുടെ കർമ്മങ്ങളെല്ലാം അള്ളാഹു എളുപ്പമാക്കട്ടെ, മക്ബൂറുമായ ഹജ്ജ് നിർവഹിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ, തിരിച്ചു വന്ന് പി ആർ ഫാമിലിയുടെ കൂടെ ചേരാൻ കഴിയട്ടെ, ഈ സംരംഭത്തെ അള്ളാഹു എന്നും നിലനിർത്തി തരട്ടെ, ആമീൻ. ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പ്രതിഫലം നൽകട്ടെ എന്നുള്ളൊരു വലിയൊരു പ്രാർത്ഥനയാണ് മുംതാസ് ബേപ്പൂർ. അപ്പോൾ
1: പാട്ട് സൂപ്പറാണ്, നല്ല വോയിസ്, എത്ര കേട്ടാലും മതി വരാത്ത പാട്ട്. മാഷാല്ലാ ബാർക്കല്ലാ ഫീക്ക്. മുക്കുൽസു ചിറമംഗലം
0: അയ്യോ, ആയിഷ കെ ഇരിക്കൂറും അതേപോലെ തന്നെ മാഷാല്ലാ സ്വരം സൂപ്പറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കെ വിയുടെ ക്ലാസ് കേട്ടപ്പോൾ മിനയിലേക്ക് മനസ്സ് കൊണ്ടുപോയി എന്നാണ് ഷമീർ ഒറ്റപ്പാലം പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ കേൾക്കുമ്പം പോയ ആളുകൾക്ക് അതിങ്ങനെ മനസ്സിലിങ്ങനെ ചിത്രം ചെയ്യാൻ പറ്റും, കൊണ്ടുവരാൻ പറ്റും. ഇങ്ങനെ പറയുമ്പോഴേ സ്വരം സൂപ്പറാണെന്ന് പറഞ്ഞ് ഒരേ ആളുകൾ നിന്നിട്ടുണ്ട്. സീനത്ത് പാലക്കാട്, വർദ്ധ തോട്ടശ്ശേരിയറ, റുഷ്ത കളികാവ്, ഇംതിയാസ് തിരുമ്പാട് പറഞ്ഞ പഴയ പാട്ടാണെങ്കിലും നല്ല അർത്ഥവും ആശയവുമായി വരികളാണ് മാഷല്ല എന്ന് പങ്കുവച്ചിട്ടുണ്ട്. യെസ്
1: അതുപോലെ അറഫാമ്പോയെ ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായാലും ആളുകൾക്കിടയിൽ ഒരു സംശയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ചില ആളുകൾ തെറ്റായ ഒരു യുക്തിയും ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടേയിരിക്കും. വിശ്വാസികളായ നമ്മൾ അത്തരക്കാരിൽ പെടാതെ ശ്രദ്ധിക്കുക എന്ന് ഫീഡ്ബാക്ക്.
0: നേരത്തെ ഒരു ആയിഷ മുഹമ്മദ് അവർ പറഞ്ഞത് സലാം അയച്ചിട്ടുണ്ട്, പക്ഷെ ഫുള്ള് ജോയിൻ്റ് ആയിട്ടാണ് അറബിയിലുള്ളത്, ഇങ്ങനെ സ്പേസ് ഇല്ലാതെ. വലൈക്കും അസ്സലാം, തുടക്കത്തിലെ അസ്സലാമാണെന്ന് തോന്നുന്നുണ്ട്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഓക്കെ, നമ്മളങ്ങനെ നമ്മളോട് ജോയിൻ ചെയ്ത ഒരുപാട് ആളുകളുണ്ട്, ഈ ലൈവിൻ്റെ ഇടയിൽ വന്ന ആളുകളുണ്ട്, നമ്മളിപ്പോൾ ഉത്തരത്തിന് വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. നമ്മൾ ഇപ്പോൾ പിന്നെ ഇതാ കുറച്ച് ലേറ്റായിട്ടാണ് ക്വിസിൽ കയറിയത്, ട്രെയിനിലാണ്. ക്വിസ് ഓപ്ഷൻ ക്വിസിലേക്ക് കേട്ടില്ല, നേരത്തെ അയച്ച മെസ്സേജ് കേട്ടോ. അപ്പോൾ ചായയോട് പോയി ഉത്തരം ഏതായാലും ദുൽഹിജ്ജയാണ് എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട്. ഡി ആണോ, ഡൗട്ടുണ്ട്, ഇൻഷാല്ലാ ക്ലിയർ ആക്കാം എന്ന് പറഞ്ഞ ജമീല വിപ്പി കളിയാവുണ്ട്. നേരത്തെ ട്രെയിനിലാണെന്ന് പറഞ്ഞത് ഷുഹൈബ് കാരാടനാണ്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ഉത്തരത്തിലേക്ക് വരാം അല്ലേ. ഇസ്ലാമിലെ രണ്ടാമത്തെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദായ മാസം ഏത് എന്നായിരുന്നു ഇന്നത്തെ ചോദ്യം. ശരിക്കും ഓപ്ഷൻ ഡി കൂടി വന്നതിന് ശേഷം കുറച്ചൊരു കൺഫ്യൂസിങ് ആയിട്ടുണ്ട് കുറേ ആൾക്കാർ. ഓപ്ഷൻ എ മുഹറം, ഓപ്ഷൻ ബി റമദാൻ, ഓപ്ഷൻ സി റബീഉൽ അവൽ, ഓപ്ഷൻ ഡി ദുൽഹജ്ജ്. ഈ ഓപ്ഷനുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഓപ്ഷൻ
1: ഡി
0: ഡി ആയിരുന്നു ശരിയുത്തരം. യെസ് അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ ആളുകൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്, വിജയികളിലേക്ക് നമ്മൾ വരും. അപ്പോൾ ഇന്നത്തെ ഉത്തരം അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന മൈമൂന പാറപ്പുറം എന്ന ശ്രോതാവിൻ്റെ ആകാംക്ഷ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാകും, ഉത്തരം അറിഞ്ഞു. അപ്പോൾ ഓപ്ഷൻ ഡി ആയിരുന്നു, ദുൽഹിജ മാസത്തിലാണ് മഹാനായ ഖലീഫ ഉമർ റളിയല്ലാഹു ഷഹീദായിട്ടുള്ളത് എന്ന്. ഖദീജ എം കുരിക്കളം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. അപ്പോൾ കുറേ ആളുകൾ അങ്ങനെ ലൈവായി വീണ്ടും ലൈവിലേക്ക് ചേരുന്നുണ്ട്. പിന്നെ ഇന്ന് പുതിയതായിട്ട് വന്ന, ഇന്നല്ല പുതിയതായിട്ട് വന്ന ആളുകൾ ശ്രോതാക്കളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫീഡ്ബാക്കിൻ്റെ ഭാഗം ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും അയക്കണം എന്നാണ് പറയാനുള്ളത്, ഇന്നത്തെ പിന്നെ കേട്ട പ്രോഗ്രാമുകളുടെ വിഷയത്തിൽ ഇൻഷാല്ലാ. ഓക്കെ, ഷമീലത്ത് ഒറ്റപ്പാലം, പിശ്രടിയോട് പ്രോഗ്രാം ഷെഡ്യൂളിംഗ് സൂപ്പറാണ് മാഷല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മൈമൂന കരവാരക്കുണ്ട് ചുള്ളിയോട് പറഞ്ഞത് ഹാജിമാർക്ക് നല്ല നിലയിൽ എത്തിക്കാനുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് അവർ മെസ്സേജ് അയച്ചത്. പാട്ട് പിന്നെ പഴയ പാട്ടാണെങ്കിലും നല്ല അർത്ഥവത്തായ വരികളാണ് എന്നും അവർ കൂട്ടിച്ചേർത്തു.
1: സഫിയക്ക തിരൂരങ്ങാടി, അസ്സലാമു അലൈക്കും. ഉത്തരം ശരിയാണ്, അൽഹംദുലില്ല. സിസ്റ്റം തിരഞ്ഞെടുക്കുമോ എന്നറിയില്ല. തിരഞ്ഞെടുത്താലും ഇല്ലെങ്കിലും ഒരു അറിവാണല്ലോ, അറിവാണല്ലോ വലുത്. അറിവുകൾ വർദ്ധിപ്പിച്ച് തരട്ടെ.
0: യെസ്.
1: നമ്മുടെ റബ്ബ് സിദ്നി ഇൽമൻ നാഫിയൻ.
0: മുഹമ്മദ് ഉസ്മാൻ കടമ്പഴിപ്പുറം. സ്വരം മഷാല നല്ലൊരു പാട്ടാണ്, എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കേട്ട പാട്ടാണ്. ബറക്കല്ലാഫിക്കും. യെസ്. അപ്പം നമ്മൾ
1: ജാസ്മിൻ കബീർ പുച്ചാക്കൽ, അലഹമ്മദില്ല എൻ്റെ ഉത്തരം ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫായിസ പിലാത്ര, കറക്കി കുത്തിയതാണെങ്കിലും എൻ്റെ ഉത്തരം ശരിയായി.
0: മാഷാല്ലാ. മനാഫ് കവി പാലക്കായി ഒരു സന്തോഷം പങ്കുവച്ചിട്ടുണ്ട്. മാഷാല്ലാ, സ്വരം സൂപ്പർ. ഞാൻ മിനിഞ്ഞാന്ന് ഏത് പാട്ടാണ് ഇഷ്ടമെന്ന് ചോദിച്ചപ്പോൾ ഈ പാട്ട് പറഞ്ഞെടുത്തെന്ന് തോന്നുന്നു. മാഷാല്ലാ. ഓക്കെ,
1: ഉത്തരം തെറ്റിപ്പോയ അറിവ് കിട്ടിയല്ലോ എന്ന് ഒരുപാട് പേര് ഫീഡ്ബാക്ക് അയച്ചിട്ടുണ്ട്. കറക്കി കുത്തി വിജയിയായി, പക്ഷേ സിസ്റ്റം എന്തൊരു ചോദ്യത്തിനെ അയച്ചിട്ടുണ്ട്.
0: സെറീന തൊട്ടശ്ശേരിയറ അൽഹംദുലില്ലാ, സോറി, സലീന തൊട്ടശ്ശേരിയറ അൽഹംദുലില്ലാ എന്ന് അയച്ചിട്ടുണ്ട്. ഉത്തരം ശരിയായിട്ടുണ്ടാകും എന്ന് നമ്മൾ കണക്കൂട്ടാണ്. പിന്നെ ഡൗട്ട് മാറി ഇനി മറക്കൂല എന്നാണ് ജമീല വി പി പറഞ്ഞിട്ടുള്ളത്. പിന്നെ ജാസ്മിൻ കബീർ പൂച്ചാക്കലും പിന്നെ എൻ്റെ ഉത്തരം ശരിയായി എന്നാണ് സുലൈഖ. ഒരുപാട് ആളുകൾ മാഷാല്ല ഉത്തരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സുലൈഖ തിരുവാലി, ഖൈറുന്നീസ അഷറഫ് പടിഞ്ഞാറത്തറ. അപ്പൊ ദുൽഹിജ്ജ മാസത്തിലാണ് ഉമർ അൽഹു വഫാത്താകുന്നത് എന്നത് ഇന്നെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇനി മറക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സംശയമുണ്ടായിരുന്നു, എൻ്റെ ആൻസർ ശരിയായി എന്നതാണ് റസിയ ചങ്ങനി പറഞ്ഞത്. പുതിയ അറിവ് കിട്ടി എന്നുള്ളതും കുറെ ആളുകൾ പങ്കുവച്ചിട്ടുണ്ട്. യെസ്,
1: ശരിക്കും മാസം എന്നതിലെ ഉപരി അതിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. അബൂലുലുഹത്ത് എന്ന മജൂസിയാണ് കുത്തിയത്, സുബൈ നമസ്കാരത്തിലാണ്, അതൊക്കെ ഓർമ്മ ഉണ്ടാവും. പക്ഷെ മാസം ചരിത്രത്തിൽ എല്ലാവർക്കും മനസ്സിലുണ്ടായിക്കൊള്ളുന്നില്ല.
0: യെസ്. ഓക്കെ,
1: നമുക്ക് വിജയികളെ പ്രഖ്യാപിക്കണം.
0: സിസ്റ്റം പരിഗണിക്കുമോ എന്നുള്ളതാണ് എല്ലാവർക്കും അറിയേണ്ടത്.
1: അതെ അതെ.
0: അപ്പോൾ ഫിദ കാളികാവ് പറഞ്ഞു സ്വരം അടിപൊളി, മാഷാല്ലാ. ഷൈനവ കടമ്പഴിപ്പുറം എൻ്റെ ഉത്തരം ശരിയായി. ഉമ്മൂൽസ് പറഞ്ഞ് തെറ്റി. അപ്പോൾ അറിയാത്ത ആളുകൾ ജസ്റ്റ് എന്ത് ചെയ്യും, ജസ്റ്റ് ഏതെങ്കിലും ഓപ്ഷനുള്ള ചോദ്യങ്ങൾക്ക് മൈനസ് മാർക്ക് ഇല്ലെങ്കിൽ നമ്മളിപ്പോഴും പറയില്ല എന്താണ്, എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഇടുക എന്നുള്ളതാണ്. അതാണ് എല്ലാവരും. പിന്നെ എൻ്റെയും ഉത്തരം ശരിയായെന്നാണ് റംലത്ത് ചുങ്കത്തറ പറഞ്ഞിട്ടുള്ളത്. ഉത്തരം തെറ്റിപ്പോയി എന്നുള്ളതാണ് നഫീസ പി എ താമരശ്ശേരിയുടെ അഭിപ്രായം. അപ്പോൾ ഇൻഷാല്ലാ തെറ്റിയ ആളുകൾക്കും ശരിയാക്കിയ ആളുകൾക്കുമൊക്കെ എല്ലാവരും നമ്മളെ ഇതിലെന്താണ് അവർ പിന്നെ അറിവ് നേടുന്ന ഈ ഒരു വഴിയിൽ സദാ ഇതിൻ്റെ കൂടെ ഉണ്ട്, അവർ വിജയികളാണ് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. യെസ്. അപ്പോൾ റുബീന കെ വി ഒതായി പറഞ്ഞത് ഇത് ദുൽഹിജ്ജ മാസമാണല്ലോ എന്ന ഗസ്സിൽ ഉത്തരം ശരിയായി. അപ്പം ക്വിസിൽ പങ്കെടുക്കുമ്പോഴുള്ള ഒരു ഒരു ഭയങ്കര ഒരു ആ അതെ അത് ടിപ്പാണത്. പലപ്പോഴും അങ്ങനെ ഒരു പിന്നെ ഒരു കണക്ഷൻ ചിലപ്പോൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ദുൽഹിജ്ജ മാസത്തിൽ ചോദിച്ചത് കൊണ്ട് ഡി തന്നെ ഉത്തരം എന്ന് കരുതി ഉത്തരം ശരിയായി എന്നാണ് സുമയ്യ അഷ്റഫ്, സോറി സുമയ്യ അർസൽ തിരൂര് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ക്വിസിൻ്റെ എന്താ പറയുക, സൈക്കോളജി ക്വിസ് സൈക്കോളജിയാണത്. അപ്പോൾ അത് ഒന്ന് രണ്ട് ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൺഫ്യൂഷൻ ആയിരുന്നു എന്നുള്ളത്, പക്ഷേ എന്നാലും

0: തന്നെയാണ് ബൈബിളക്കിലും ഉള്ളത്.
1: നോമ്പിന്റെ
0: യെസ്,
1: പുണ്യം,
0: പുണ്യം, യെസ്. ഇത് ശരിക്ക് ഒരു ദിവസം നോമ്പാണെങ്കിലും അതിൻ്റെ കിട്ടുന്ന ഓഫർ വലുതാണ്.
1: അതെ,
0: യെസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പറഞ്ഞ ഒരു ഭാഗം സ്വഹീ മുസ്ലിം നമുക്ക് കാണാം. അറഫ നോമ്പിന്റെ പുണ്യം എന്നുള്ള തലവാചകത്തിലാണ് ഇന്നത്തെ വഴിവിളക്ക്. 2543 വഴിവിളക്കാണ്. അറഫ ദിനത്തിലെ നോമ്പ് മുൻ വർഷത്തെയും വരും വർഷത്തെയും ചെറുപാപങ്ങളെ മായ്ക്കുമെന്നാണ് അള്ളാഹുവിങ്കിൽ ഞാൻ കാംക്ഷിക്കുന്നത് എന്ന
1: മുസ്ലിം ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ് ഇന്നത്തെ വഴിവിളക്കിലുള്ളത്. അപ്പൊ പ്രത്യേകിച്ചും അറഫ ദിനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ നോമ്പുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ പ്രതിഫലങ്ങളെ വിളിച്ചോതുന്ന ഒരു ഹദീസാണ്.
0: ശരിക്കും നോമ്പല്ലാത്ത ഈ ദിവസങ്ങളിലൊക്കെ നോമ്പെടുക്കാം, വലിയ പുണ്യങ്ങൾ നിറഞ്ഞ സമയമാണ് പകൽ എന്നുള്ളത് പ്രത്യേകം ഓർമ്മയിലുണ്ടാവുക. നമുക്ക് പിന്നെ കുറച്ചൊരു അപ്ഡേറ്റ്സ് കൂടി കൊടുക്കാം. 500 മൊഡ്യൂൾ, 16-ാമത്തെ മൊഡ്യൂള്, അതിൻ്റെ 19-ാമത്തെ ക്ലാസ് ഇന്ന് രാത്രി 10 മണിക്ക് ഇൻഷാല്ലാഹ് ഉണ്ടാകും. അതിൽ ഏപ്രിൽ 13 അത് ആരംഭിച്ചത്. ജബ്ബർ മദീനയുടെ നേതൃത്വത്തിൽ നമ്മൾ അതിൻ്റെ തുടക്കം മുതൽ വളരെ വിശദമായി ക്ലാസ് കേട്ട് വരുന്ന
1: ആളുകൾക്കറിയാം.
0: തഫ്സീർ പഠനത്തിന് പുതിയ ഒരു ഒരു രീതി, അല്ലെങ്കിൽ നല്ലൊരു സ്വഭാവം, നല്ലൊരു ഒരു ശൈലി പഠിപ്പിച്ചു കൊടുത്തൊരു ഒരു പ്രോഗ്രാമാണ് നമ്മുടെ കോഴ്സ് ഓപ്ഷനിൽ. പോയാൽ നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഇതിന്റെ ഭാഗമാകാൻ പറ്റും. എപ്പോഴും പറ്റും, അത് എപ്പോഴും പറ്റും എന്നുള്ളൊരു വിളവായിട്ട് ആൾക്കാർ എടുക്കുന്ന സംശയം.
1: ഇന്നലെ ഒരു ശ്രോതാവ് പറഞ്ഞതായിട്ട് അറിഞ്ഞത്, ഇന്നലെ ഒരു കമ്മ്യൂണിക്കേഷൻ വിങ്ങിന്റെ മീറ്റിംഗിൽ പറഞ്ഞതായിട്ട് അറിഞ്ഞത്, ഒരാള് 500 രാവിലെ യാത്ര ജോലിക്ക് വേണ്ടി യാത്ര ചെയ്യുമ്പോൾ 500 കേൾക്കും, തിരിച്ചു വരുമ്പോ 500 കേൾക്കും, രാത്രി നോട്ട് ചെയ്താൽ വേണ്ടി ഒരേ ക്ലാസ്
0: കേൾക്കും. അതെ, ഒരു ക്ലാസ് കേൾക്കണേ.
1: അതെ, എന്ന് യാത്ര വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം കേൾക്കുമ്പോ നമുക്ക് എന്തെയില്ല, അപ്പൊ സാധാരണ എല്ലാവരും നോട്ട് ചെയ്താലും അപ്പൊ തന്നെ നോട്ട് ചെയ്തി സമയമില്ലാത്തത് കാരണം. അങ്ങോട്ട് പോകുമ്പോ ഒരു പ്രാവശ്യം കേൾക്കും, തിരിച്ച് യാത്ര മടങ്ങി വരുമ്പോ പ്രാവശ്യം കേൾക്കും, രാത്രി നോട്ട് ചെയ്താൽ ഒന്നും കൂടി കേൾക്കും എന്നുള്ളതാണ്.
0: അത് സിസ്റ്റമാറ്റിക് ആയ ലൈഫ് പോലെ യാത്ര അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സമയത്തെ വളരെ സുന്ദരമായി ഉപയോഗിക്കുന്നുണ്ട്. ആ സമയങ്ങളെ ഉപയോഗപ്പെടുത്തുന്നുള്ള അത് അതിന് പുറമെ പിന്നെയും കേൾക്കും എഴുതാൻ വേണ്ടിട്ട്.
1: അതെ അതെ,
0: നല്ല ഒരു ഒരു പിന്നെ കിട്ടുന്ന അറിവ് അത്രയും ഡീപ്പായി അവിടെ പ്ലേസ് ചെയ്യും. മാഷാല്ലാ. അപ്പൊ ഈ കോഴ്സിന് മുമ്പ് ഒരുപാട് മൊഡ്യൂൾ, ഇപ്പൊ 15 മൊഡ്യൂൾ ഓൾറെഡി കഴിഞ്ഞതാണ്. അപ്പൊ അതിന്റെ ഭാഗമാകാൻ കഴിയുമോ എന്ന് ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാവും. കുഴപ്പമില്ല, ഇപ്പോൾ കോഴ്സ് ഓപ്ഷനിൽ കൃത്യമായിട്ട് അതിനുള്ള സംവിധാനങ്ങളുണ്ട്. നിങ്ങൾക്ക് എൻറോൾ ചെയ്യാം, പഴയ ക്ലാസ്സുകൾ ഇപ്പോഴും പഠിക്കാം, എല്ലാം കോഴ്സ് ഓപ്ഷനിൽ ഉണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 9747845845 ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇൻഷാല്ലാ. അപ്പോ ഇവിടെ മോർണിംഗ് ലൈവിൽ എന്തിനാപ്പതി ഇത് പറയണം ചോദിച്ചാൽ, ലൈവിലുള്ള ആളുകൾ അതിന്റെ ഭാഗമാവണം. എല്ലാ ദിവസവും നമ്മളത് ആവശ്യപ്പെടുന്നുണ്ട്. അത് കേൾക്കുന്ന ആളുകൾ, പല ആളുകളും പുതിയതായിട്ട് അത് പങ്കെ എൻറോൾ ചെയ്ത് വരുന്നുണ്ട് മാഷാല്ലാ. അപ്പോ ഇനി ഫാമിലി ലൈറ്റ് ടെലിക്യൂസിന്റെ പിന്നെ പുതിയ രൂപം കുറെ ദിവസങ്ങളായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് എടുങ്ങരാവണ്ട എന്നുള്ളതാണ്. തിരിച്ച് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ 90 20 840 840 നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുക. ഫാമിലി ടെലിക്യൂസിനുള്ള ലിങ്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൂഗിൾ ഫോമിൽ ലിങ്ക് തരും. നിങ്ങൾ അങ്ങോട്ട് വിളിക്കുന്ന രീതിയാണ് ഇൻഷാല്ലാ പുതിയതായിട്ട് വരുന്നത്. അപ്പോൾ ശ്രോതാക്കളെ, എൻ്റെ ആൻസർ ശരിയായി എന്നുള്ളത് കുറേ ആയി പറയുന്നുണ്ട്. അപ്പോൾ ഞാനൊക്കെയാണ് വിജയിച്ചത് എന്നുള്ളത് അറിയാനുള്ളൊരു ആകാംക്ഷയിൽ അങ്ങനെ ഇരിക്കുന്നത് കുറെ. അൽഹംദുലില്ലാ. ശോയിബ വളപട്ടണം ഇതുവരെയുള്ള ക്ലാസ്സുകളൊക്കെ കേട്ടു, ഉത്തരം അയച്ചിട്ടുണ്ട് എന്നാണ്. 85-ാം മാസത്തിൽ ഇതിന് തുടങ്ങിയതെന്ന്, ഇപ്പം 185 മാഷാല്ലാ. ബറക്കല്ലാഹു ഫീക്കും. സമ്മർ ക്വസ്റ്റ് ഫൈനൽ എക്സാം എന്നാണ് ചോദിച്ചിട്ടുണ്ട്, ഇൻഷാല്ലാ അറിയിക്കും. യെസ്, ഇന്നത്തെ വൈവിളക്ക് സ്റ്റാറ്റസ് വെച്ചു കഴിഞ്ഞു, എല്ലാം വെക്കാറുണ്ട് എന്ന് ഒരു ശ്രോതാവ് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ദലിജ 9 തന്നെ ആയിരിക്കും അറഫ. യെസ്, അതൊരു നമ്മൾ നേരത്തെ പറഞ്ഞ ലോജിക്ക് വെച്ചിട്ടേ പറഞ്ഞതാണ് അറഫ. കാരണം അവിടെ അറഫ നടക്കുമ്പോഴാണെങ്കിൽ അമേരിക്കക്കാർക്കൊന്നും അറഫ് കിട്ടില്ല എന്നുള്ള ഒരു സമയം മാറുമ്പോഴുള്ള ഒരു വിഷയം. ദലിജ മാസമല്ലേ എന്ന് ആലോചിച്ചിട്ടാണ് ഞാനും ഉത്തരം അയച്ചത് എന്ന് ഹുസൈൻക്ക് പറഞ്ഞിട്ടുണ്ട്. ഉത്തരം അറിഞ്ഞുകൊണ്ട് തെറ്റിപ്പോയി, അതാ.

0: അങ്ങനെ നമ്മൾ പലപ്പോഴും അറിയില്ലായിരുന്നു കറക്കി കുത്തി ശരിയായില്ല എന്ന് വരാറുണ്ട്, അറിയില്ലായിരുന്നു കറക്കി കുത്തി ശരിയായി എന്ന് വരാറുണ്ട്. പക്ഷെ അറിഞ്ഞു തെറ്റിപ്പോയി എന്ന് പറയുന്നത് വളരെ വിരളമാണ്. അപ്പോൾ അത് ആരാണെന്ന് പറഞ്ഞിട്ടല്ലേ. ഓക്കെ, നമ്മുടെ കൂടെയുള്ള സ്വതവാണ്. അടുത്ത വരുമ്പോൾ, അടുത്ത ചോദ്യം വരുമ്പോൾ ശ്രദ്ധിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ തന്നെ പറഞ്ഞിട്ട്. അപ്പോൾ പോസിറ്റീവാണ് ഇൻഷാല്ല. ബറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇൻഷാല്ല ഈ ഉത്തരം ശരിയായി സിസ്റ്റം പരിഗണിക്കുമോ എന്നുള്ള ഒരു പിന്നെ ഒരു വിഷയം. അപ്പം ആൻസർ ഒന്നുകൂടി പറയാമോ എന്ന് ആയിഷ എന്നൊരു ശ്രോതാവ് ചോദിച്ചിട്ടുണ്ട്. ഗൾഫിലുള്ളത് സമയം മാറ്റമുണ്ട്, അധികം കിട്ടാറില്ല എന്നൊരു വിഷയം പറഞ്ഞിട്ട് ഉത്തരം ഓപ്ഷൻ ഡി ആയിരുന്നു. ദുൽഹിജ്ജ മാസം നമ്മളിപ്പോൾ നിലകൊള്ളുന്ന മാസമാണ്. ഓപ്ഷൻ ഡി ആയിരുന്നു ഉത്തരം.
1: രണ്ടാമത്തെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദായ മാസം ഏതാണ് എന്നുള്ളതായിരുന്നു ചോദ്യം. ഓപ്ഷൻ ഡി ദുൽഹിജ്ജയാണ് ശരി ഉത്തരമായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് വിജയികളെ പ്രഖ്യാപിക്കാം.
0: വിജയികൾ പ്രഖ്യാപിക്കാം.
1: വിജയികൾ ഇന്നത്തെ സിസ്റ്റം തിരഞ്ഞെടുത്ത എല്ലാവരും വിജയികൾ തന്നെയാണ്. എന്നാലും നമ്മുടെ സിസ്റ്റം തിരഞ്ഞെടുത്ത 13 പേരെന്ന് പറയുന്നത് റസ്നി ഹാജിയാർ പള്ളി.
0: അയ്യോ, പുതിയ പേരാണല്ലേ.
1: സീനത്ത്,
0: സീനത്ത് മാത്രമാണ് സ്ഥലം, പേരില്ല. ആസിയ റഫീഖ് തിരൂർ.
1: ജാസ്മിൻ ചേലക്കുളം.
0: ഷഹർ ബാനു കരുവാരക്കുണ്ട്.
1: സമിയ ഉളിയൽ കണ്ണൂർ.
0: സഹലത്ത് പയ്യന്നൂർ.
1: ആയിഷ മേൽ ആമയൂറിലേ.
0: ഫൈസ പിലാത്തറ.
1: അജ്വ വജീഹ് കരുവാരക്കുണ്ട്.
0: ഫെബ അജ്മൽ ഈരാട്ടുപേട്ട.
1: ആസിം കടമ്പൈപ്പുറം.
0: ബുഷറ കെ എം പട്ടറക്കടവ്.
1: ഒരിക്കൽ കൂടി, രസ്നി ഹാജിയാർ പടി,
0: സീനത്ത്,
1: ആസിയ റഫീഖ് തിരൂർ,
0: ജാസ്മിൻ ചേലക്കുളം,
1: ഷഹർബാനു കരുവാരക്കുണ്ട്,
0: സെമിയ ഉളിയിൽ കണ്ണൂർ,
1: സഹലത്ത് പയ്യന്നൂർ,
0: ആയിഷ ആമയൂർ,
1: ഫായിസ പിലാത്തറ,
0: അജുവ വജീഹ് കരുവാരക്കുണ്ട്,
1: ഫെബ അജ്മൽ ഈരാറ്റുപേട്ട,
0: ആസിം കടമ്പഴിപ്പുറം,
1: ബുഷറ കെ എം പട്ടർക്കടവ് മലപ്പുറം.
0: യെസ്, ഇത്രയും പേരാണ് വിജയികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ.
1: അതെ അതെ.
0: അപ്പോ മാഷാല്ലാ, ലൈവ് ക്വിസിനെ വളരെ ലൈവായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആൾ, പുതിയ പേരുകളുണ്ട് അല്ലേ.
1: അതെ അതെ.
0: അപ്പോൾ മാഷാല്ലാ, വിജയികൾക്കും പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേരുകയാണ്. നമ്മുടെ ഒരു അറിവ് കിട്ടുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പിന്നെ ലൈവ് ക്വിസിൻ്റെയും ഒക്കെ. വിജയിച്ച ആളുകൾക്ക് അഭിനന്ദനങ്ങൾ ഒരുപാട് മെസ്സേജ് ഇപ്പോൾ ഇനി വരും. സീനത്ത് പാലക്കാട്. ഇതിൻ്റെ ഉത്തരം തെറ്റിപ്പോയിട്ടുണ്ട്, പക്ഷെ എന്നാൽ വിജയിച്ചവർക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. മാഷാല്ലാ, ബറക്കല്ലാഹു ഫീക്കും. ഓക്കെ, അന്നു യെസ്, മെനിയാന്ന് ലൈവ് ക്വിസിന് വിജയികളെ ഉത്തരം പറഞ്ഞിട്ടില്ല എന്നൊരു ഒരു ശ്രോതാവ് പറഞ്ഞിട്ടുണ്ട്. അത് ടെക്നിക്കൽ ഡെസ്ക്, നമ്മൾ എന്തോ ടെക്നിക്കൽ എററാണോ സംഭവിച്ചതെന്ന് അറിയില്ല. ഏതായാലും യെസ്, സമ്മർ ക്വസ്റ്റ് ഫൈനൽ എക്സാം 30-31 തീയതികൾ നടക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ആൻസർ ശരിയായി, ജാസ്മിൻ എൽ കെ പുള്ളിപ്പാട. നേരത്തെ അയച്ച മെസ്സേജാണ്. അപ്പോൾ നമ്മുടെ വിജയികളെ പ്രഖ്യാപിച്ച് അതിലെ അൽഹംദുലില്ലാ ഞാൻ പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ വരാറുണ്ട്. ഇപ്പോൾ വിജയികൾ കേൾക്കുന്നുണ്ടെങ്കിൽ ആയിവ മാഷാല്ലാ, ആസിയ റഫീഖ് തിരൂർ ആദ്യമായിട്ടാണ് വിജയിയാകുന്നത് എന്ന സന്തോഷം അറിയിച്ചിട്ടുണ്ട്. മാഷാല്ലാ, ബറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ലൈവിൽ വന്നിട്ട് ചിലപ്പോൾ ഒരുപാട് നാളായി ഉണ്ടാവും, എല്ലാ ദിവസവും ഇതിൽ പങ്കെടുക്കുന്ന ആളുകളായിരിക്കും. പക്ഷേ പുതിയ സിസ്റ്റം തിരഞ്ഞെടുക്കുന്ന, അല്ലെങ്കിൽ ആദ്യ ഇതിൽ വരുന്നു, ഇന്ന് കണ്ണൂരുകാരാണ് കൊണ്ടുപോയത് എന്നാണ് റൌഫ മടക്കര പറഞ്ഞിട്ടുള്ളത്. ആചാർ പള്ളി പഴയ ശ്രോതാവല്ലേ എന്നാണ് റസിയ ചെങ്ങാനി ചോദിക്കുന്നത്. ഇന്നത്തെ വിജയികളിൽപ്പെട്ട റസ്നി ഹാജിയാർ പള്ളി അല്ലേ, പഴയ ശ്രോതാവല്ലേ എന്നാണ് ചോദിക്കുന്നത്. ആയിരിക്കും, അവർ പറയും, ഇൻഷാല്ലാ മറുപടി പറയും. അപ്പം മടക്കരയുള്ളവർ പറഞ്ഞത് ഇന്ന് കണ്ണൂരുകാരാണ് കൊണ്ടുപോയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മുഗുൾസു ചുരമംഗലം പറഞ്ഞത് പുതിയ പേരുകളാണ് മാഷാല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിസ്റ്റം പുതിയ പേരുകളെ തിരഞ്ഞെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സീനത്ത് എന്ന ശ്രോതാവ് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതാണ് സ്ഥലം എന്ന് നിങ്ങളതിൻ്റെ കൂടെ ഒന്ന് ടെക്സ്റ്റ് ആയിട്ട് അയക്കുക, ഫീഡ്ബാക്ക് ആയിട്ട്. നമ്മുടെ ബാക്കി എല്ലാവരും പേരിൻ്റെ കൂടെ കൃത്യമായിട്ട് സ്ഥലം കൊടുത്തിട്ടുണ്ട്. ആയിഷ ആമയൂരെന്ന് വായിച്ചത് മേലേതിൽ എന്നാണോ, എന്താണോ വായിക്കുക എന്നുള്ളത് അറിയാത്തതുകൊണ്ടാണ് നമ്മൾ ആ പേരിൻ്റെ കൂടെയുള്ള സ്ഥലം വായിക്കാതെ ബ്രാക്കറ്റിലെ ആമയൂർ എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വായിച്ചത്. അവരും മലയാളത്തിൽ അത് എഴുതുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും എന്താണ് ഈ ആയിഷൻ്റെ ബാക്കിലുള്ളത് എന്നുള്ളത്. ഇൻഷാല്ലാ, ആയിഷ മേലേതിൽ എന്നാണ്. യെസ്, ഇന്ന് കൂടുതൽ പുതിയ പേരുകളാണ് എന്ന ഫീഡ്ബാക്കുകൾ വരുന്നുണ്ട്. ഇൻഷാല്ലാ, നമ്മൾ ശരിക്ക് ഈ ഒരു സമയം നമ്മൾ ഒരു ഒരു ചോദ്യോരുത്തരം.
1: അതെ,
0: ആ ചോദ്യോത്തരത്തിലേക്കാണ് ഇൻഷാ അല്ലാ നമുക്കിനി പോകാനുള്ളത്. ആ ഒരു ഇന്നത്തെ ചോദ്യം കേൾക്കാം അല്ലേ? ഉത്തരവും.
2: ഖദീജ എന്ന നാമത്തിന്റെ അർത്ഥം എന്താണ്? കുഞ്ഞുങ്ങൾക്ക് ഇത് പേര് വിളിക്കാമോ എന്നാണ് ചോദ്യകർത്താവിന്റെ സംശയം.
3: ഖദീജ എന്ന പേര് കുട്ടികൾക്ക് ഇടാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ ഭാര്യയും നമ്മുടെ ഉമ്മയും ആണ് ഖദീജ റളിയല്ലാഹു അൻഹ. അപ്പോൾ അതിൻ്റെ അവിടെ അർത്ഥം എന്ത് എന്ന് നോക്കേണ്ട ആവശ്യമില്ല. ചുമരെ ഖദീജ എന്ന് പറഞ്ഞാൽ തികയാതെ പ്രസവിക്കപ്പെട്ട കുഞ്ഞ് എന്ന അർത്ഥമാണ് ഭാഷാപരമായി ഉള്ളത്. ആ ഒരു അർത്ഥത്തിലേക്ക് നോക്കേണ്ടതില്ല, മറിച്ച് ഉമ്മഹാത്തിൽ മുഅ്മിനീങ്ങൾപ്പെട്ട ഒരു നാമമാണല്ലോ എന്ന് മനസ്സിലാക്കി ഖദീജ എന്ന് കുട്ടികൾക്ക് പേര് ഇടാവുന്നതാണ്.
0: യെസ്, അപ്പോൾ പേരിടാൻ പറ്റുന്നതാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. മാഷാല്ല, അപ്പോൾ ഖദീജ ഒരുപാട് ആൾക്കാർക്ക് പേരുണ്ടായിട്ടുണ്ട്. ഖദീജ, ഫാത്തിമ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ, ആയിഷ ഒക്കെ വെച്ചിട്ട് ഒരുപാട് പേരുകളുണ്ടാവും. അപ്പോൾ ഏതായാലും ആ ഒരു സംശയം, നിങ്ങളുടെ ശ്രോതാക്കൾ ചോദിക്കുന്ന സംശയങ്ങളാണ് ഇതിൽ നമ്മൾ അൽഇജാബ വഴിയാണ് ഇത്തരം ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ കേൾക്കുന്നത്. അൽഇജാബ പീസ് റേഡിയോയുടെ തുടക്കം മുതലേ വളരെ എക്സ്ക്ലൂസീവ് പ്രോഗ്രാമായിട്ട് വന്നൊരു പ്രോഗ്രാമാണ് അൽഇജാബ ഉള്ളത്. വിജയികളെ ഒന്നുകൂടി പ്രഖ്യാപിക്കാമോ എന്നൊരു ചോദ്യം ഒരു ശ്രോതാവ് ചോദിച്ചിട്ടുണ്ട്.
1: അതിലുത്തരം പറയാം.
0: ആ, അതിലൊരുത്തരം പറയല്ലേ. ഒരു ചോദ്യത്തിന് ഇപ്പൊ കഴിഞ്ഞു. നിങ്ങൾ ചോദിച്ച വിജയികളെ ഒന്നുകൂടി പ്രഖ്യാപിക്കാം എന്നത് ഉമ്മു സൽമ പടിഞ്ഞാറ്റുമുറി, ഓക്കെ, റസ്നി ഹാജിയാർ പള്ളി
1: സീനത്ത്,
0: ആസിയ റഫീഖ് തിരൂർ,
1: ജാസ്മിൻ ചേലക്കുളം,
0: സെഹർബാനു കരുവാരക്കുണ്ട്,
1: സെമിയ ഉളിയിൽ കണ്ണൂർ,
0: സെഹലത്ത് പയ്യന്നൂർ,
1: ആയിഷ ആമയൂർ,
0: ഫായിസ പിലാത്തറ,
1: അജുവ വജീഹ് കരുവാരക്കുണ്ട്,
0: ഫെബ അജ്മൽ ഈരാട്ടുപേട്ട,
1: ആസിം കടമ്പൈപ്പുറം,
0: ബുഷ്ര കെ എം പട്ടർക്കടവ് മലപ്പുറം. മലപ്പുറം അത്യാവശ്യം ഉണ്ട്, കണ്ണൂരും ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ അല്ലേ. ശരിക്കും ഇതില് ഈ കടമ്പഴിപ്പുറം എവിടെ സ്ഥലം എനിക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ ഈരാട്ടുപേട്ട ഉണ്ട്, കോട്ടയം, പിന്നെ കണ്ണൂര് പിലാത്തറ ഉണ്ട്, പയ്യന്നൂരുണ്ട്, ഉളിയിലുണ്ട്. യെസ്, ഈ ആചാർപ്പള്ളി എവിടെയാണ് ആവോലേ
1: അറിയില്ല.
0: അപ്പൊ നമുക്ക് ഇതന്നെയാണ് പീസ് റേഡിയോ എന്ന് പറയുന്നത്. 24 മണിക്കൂറും ലോകത്തെ മലയാളികളെ, മലയാളികളുടെ കേൾവികളെ ഇത്രമേൽ ധന്യമാക്കുന്ന വലിയൊരു സംവിധാനത്തിൽ അത്രയും ആളുകൾ. മാഷാല്ല,
1: സഹലത്ത് പയ്യന്നൂർ പറഞ്ഞിട്ടുള്ള അലഹമ്മദില്ല, മാഷാല്ല, പയ്യന്നൂർ യൂണിറ്റിൽ നിന്ന് രണ്ടുപേർ എന്ന് പറഞ്ഞിട്ട്.
0: ആ മാഷാല്ല, അപ്പം വലിയ വിജയമാണത് അല്ലേ. യെസ്, മാഷാല്ല. കടമ്പഴിപ്പുറം പാലക്കാട് ജില്ലയാണ് എന്നാണ് മുഹമ്മദ് ഉസ്മാൻ കടമ്പഴിപ്പുറം പറഞ്ഞത്. ഓക്കെ, അപ്പം നമുക്കൊരു പുതിയ ഹെൽമെറ്റി. കടമ്പഴിപ്പുറം പാലക്കാട് ജില്ലയിലാണ്, ഓക്കെ, വറക്കലഫിക്കും. യെസ്, ആസിം കടമ്പഴിപ്പുറവും അയച്ചിട്ടുണ്ട്, അതെ, പിന്നെ പാലക്കാട് ജില്ലയിലാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എൻ്റെ പേരിൻ്റെ അർത്ഥം സത്യമായ
1: അറിഞ്ഞു, അൽഹംദുലില്ലാ. ഖദീജ ആണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ചോദ്യോത്തരത്തിൽ ഖദീജ എന്നുള്ള പേരിടാൻ പറ്റുമെന്നായിരുന്നല്ലോ.
0: യെസ്, ഓക്കെ, അപ്പം പേരിന്റെ അർത്ഥം ഇംഗ്ലീഷിലാണ്. ചെറിയൊരു
1: പാലക്കാട് കാർ എല്ലാരും വന്നാണ്
0: കടമ്പഴിപ്പുറം. പാലക്കാട് ജില്ലക്കാർക്കുള്ള അഭിമാനാണ്. നമ്മളെ ഈ ലിസ്റ്റ് വായിക്കല്ലേ വിജയിച്ച ആൾക്കാർ. അപ്പൊ നമ്മളെ ജില്ലയിൽ നിന്ന് ഒരാളുണ്ട് അറിയുമ്പോഴേ. അപ്പോ ആസിം കടമ്പഴിപ്പുറം പറഞ്ഞു അലഹമ്മദില്ല എന്നത്തെ വിജയായി എന്ന് അറിയിച്ചിട്ടുണ്ട്. യെസ്,
1: ആചാർപ്പള്ളി മലപ്പുറം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്.
0: യെസ്, അപ്പൊ മലപ്പുറവും കണ്ണൂരും ആണ് ഇന്ന് കാര്യമായിട്ട് സ്കോർ ചെയ്തത്. പിന്നെ നമ്മളിവിടെ ഉണ്ട് എന്നറിയിക്കുന്ന കോട്ടയവും പിന്നെ പാലക്കാടും ഒക്കെ അവിടെ ഉണ്ട്. പിന്നെ ചില ആളുകൾ പേര് അയക്കാത്ത, പിന്നെ ആ സോറി, പേരിന്റെ കൂടെ സ്ഥലപ്പേര് അയക്കാത്ത ആളുകളുണ്ട്. കടമ്പഴിപ്പുറത്തിനെ കുറിച്ച് 100 നാമാണല്ലോ എല്ലാരും എന്ന് പറയുന്നത്. പാലക്കാടാണ് പാലക്കാടാണ്, ആചാർപ്പള്ളി മലപ്പുറമാണ്. ആ, അതിനും ആൾക്കാരുണ്ട്. അപ്പോൾ സിസ്റ്റം തിരഞ്ഞെടുത്തില്ല, സാരല്ല, പുതിയ അറിവ് കിട്ടി എന്ന സ്വാഭാവികതയിൽ നിന്ന് വരുന്ന ചില ആശ്വാസവാചകങ്ങൾ കാണുന്നുണ്ട്. ഏതായാലും മാഷാല്ല, റേഡിയോയുടെ ഈ ഒരു പിന്നെ ലൈവായിട്ടുള്ള പോക്ക് വലിയ, പിന്നെ അതാ ഉമ്മു സൽമു പടിഞ്ഞാറ്റുമുറി, സോറി, ഉമ്മു സൽമ പടിഞ്ഞാറ്റുമുറി അൽഹംദുലില്ല എന്ന് അയച്ചിട്ടുണ്ട്. ഇപ്പോൾ വിജയിയായതിൻ്റെ സന്തോഷമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഉമ്മു സൽമ വിജയികളിൽ ഉണ്ടായിരുന്നു അല്ലേ? ഇല്ല. ഓക്കെ,
1: അതുപോലെ ജാസ്മിൻ ചേലക്കുളം അൽഹംദുലില്ല ഞാനും വിജയികളിൽ പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: യെസ്, ഓക്കെ. അപ്പം നമ്മൾ പുതിയ ആളുകൾ അല്ലെ, പുതിയ ശ്രോതാക്കൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, വിജയികളിൽപ്പെട്ട ആളുകളുടെ സന്തോഷവും വിജയികൾക്കുള്ള ഒരു പിന്നെ അനുമോദനങ്ങളും ഒരുപാട് ആളുകൾ അയച്ചിട്ടുണ്ട്. അപ്പം നേരത്തെ വന്നിട്ടുള്ള നമ്മൾ ഇതിൻ്റെ ഭാഗമായി ലൈവായി ഒരുപാട് ആളുകൾ. അപ്പോൾ നമ്മൾ ഇപ്പം ഹാജിയാർപള്ളി, മലപ്പുറം, കടമ്പഴിപ്പുറം, പാലക്കാട് എന്നുള്ളതൊക്കെ കേട്ടു. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് അറിയാത്ത ഒരുപാട് സ്ഥലം, ഞാനിപ്പോൾ തിരുവേഗപ്പുര എന്നുള്ളൊരു പിന്നെ പേരുണ്ടല്ലോ, അത് പട്ടാമ്പിയാണ് എന്നുള്ളത് മെഞ്ഞ അടുത്തൊരു ഒരു ഒരു ടൂറിസ്റ്റ് വാഹനത്തിന് ബാക്കിൽ ഇങ്ങനെ ഹോളിഡേസ് ഓരോ ഇതുണ്ടാവല്ലോ, അതിൻ്റെ അടിയിൽ സ്ഥലം കൊടുക്കും അഡ്രസ്സ്, അതുകൊണ്ട് തിരുവേഗപ്പുര കോമ പട്ടാമ്പി. അപ്പോഴാണ് ഇതിങ്ങനെ ഫീഡ്ബാക്കിൽ ഇങ്ങനെ വായിക്കുമെന്നും, അപ്പം ഈ തിരുവേഗപ്പുര എവിടെയാണ് കേൾക്കാൻ അത്യാവശ്യം ഒരു വലിയൊരു രസമുള്ള പേരാണത്. അപ്പം ആ സ്ഥലം എവിടെയാണെന്നുള്ളത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വായിച്ചു, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വണ്ടിൻ്റെ ബാക്കിൽ ഇങ്ങനെ കണ്ടപ്പം ആ ഇത് പട്ടാമ്പിയാണ് എന്നുള്ള, അപ്പം അവിടെ സ്ട്രൈക്ക് ചെയ്തു. ഓക്കെ, ഫെബ അജ്മൽ ഇരാറ്റുപേട്ട വിജയ് ആയതിൻ്റെ സന്തോഷം അറിയിച്ചിട്ടുണ്ട്. സിസ്റ്റം ഇന്നും പിടുങ്ങി തന്നെയാണ് എന്നാണ് മനാഫ് കെ വി പാലക്കാട്. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കുറേ ഇട്ടാണ്, ഉത്തരം ശരിയാകുന്നുണ്ട്, വിജയികൾക്ക് ആശംസകൾ നേരുന്നുണ്ട്, പക്ഷെ സിസ്റ്റം പിണങ്ങി തന്നെ. അപ്പോ ഇൻഷാല്ലാ ഒരുപാട് ആളുകള് ഇപ്പൊ ഇങ്ങനത്തെ ഈ സ്ഥലങ്ങള് അയക്കുമ്പോ, ഇപ്പൊ ഈരാറ്റുപേട്ട നമ്മൾ ചെറിയ ചോദിക്കല്ലേ, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത് ഈരാറ്റുപേട്ട? എന്താണ് ഷബീൽ സാർക്ക് എന്താണ് പറയാനുള്ളത്?
1: അറിയില്ല,
0: ഈരാറ്റുപേട്ടക്കാരെ മറുപടി പറയാൻ നോക്കാം നമുക്ക്. ആ പേരിലുണ്ട് ഈര്, ഈര് എന്നാ
1: രണ്ട്
0: ആറ്, ആ മാഷാല്ലാ, ആ അത് തന്നെയാണ് പേര്, നമുക്ക് നോക്കാം.
1: പേട്ടരാൻ കാരണം
0: നോക്കാം, പേട്ടക്കാർ പറയട്ടെ. യെസ്, ഞാനും വിജയ് തന്നെയാണ് എന്നും ഇന്നും കറക്കി കുത്തി വിജയായിട്ടുണ്ട്, പക്ഷെ വിശിഷ്ടം പിടിച്ചിട്ടില്ല, ശിഷ്യത്തിന് പറ്റിയില്ല എന്നൊന്നുണ്ട് ആദ്യ റൈഡ് മിക്കിൽ പറഞ്ഞത്. തിരുവേഗപുരമല്ല പുറം, ആ അയ്യവ. അപ്പൊ തൊടുപുഴയുള്ള ഖദീജ തൊടുപുഴ പറഞ്ഞത് തിരുവേഗപുരമല്ല തിരുവേഗപ്പുറം. ഓക്കെ, എന്നാ അങ്ങനെ തിരുത്താം. യെസ്, ഓക്കെ, തിരുവേഗപുരം എന്നുണ്ട് അല്ലേ, അപ്പൊ ഫുള്ളായിട്ട് കാണാത്തോണ്ടായിരിക്കും സ്ക്രീനിൽ. യെസ്, അപ്പൊ
1: ഈരാറ്റുപേട്ട തിര വന്നിട്ടില്ല.
0: യെസ്, ഈരാറ്റുപേട്ടന്റെ ടൈപ്പ് ചെയ്യായിരിക്കും, കുറച്ച് സമയം ഇതുണ്ടാവും ചിലപ്പോ.
1: സഫിയക്ക തിരുരങ്ങാടി ഒരു നല്ലൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അസ്സലാമു അലൈക്കും, ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഓരോ സ്ഥലവും കാണുമ്പോൾ നമ്മുടെ ശ്രോതാക്കളെ ഓർമ്മ വരും, അവരുടെ പേരുകളാണ് ഓർമ്മ വരിക. അൽഹംദുലില്ലാ, കണ്ടില്ലെങ്കിലും ഓർമ്മയിൽ നിൽക്കുന്നുണ്ടല്ലോ. അൽഹംദുലില്ലാ, നമ്മുടെ പ്രിയ കുടുംബം എന്നും സന്തോഷത്തിലും സമാധാനത്തിലും കഴിയട്ടെ എന്ന് വെച്ചിട്ടുണ്ട്.
0: ഈരാറ്റുപേട്ട വന്നിട്ടുണ്ട്, രണ്ടെണ്ണത്തിനെയാണ് ഈര് എന്നുള്ള ഉപയോഗിക്കുന്നത്. നമുക്ക് നമ്മൾ പറഞ്ഞു രണ്ട്,
1: അതെ,
0: ആറ്റ് എന്നുള്ളത് ആറ് എന്നുള്ളതാണ് അതായത് ഈരാറ്റു ആയത്, പേട്ട എന്നുള്ളത് വ്യാപാരം എന്നുള്ള അർത്ഥത്തിലാണെന്നാണ്. അപ്പൊ ഫറോക്കിൽ ഒരു പേട്ട ഉണ്ട്. യെസ്, രണ്ടാറുകൾ സംഗമിക്കുന്ന സ്ഥലമാണ്, വടക്കനാറും തെക്കനാറും സംഗമ സ്ഥലമാണ് പേട്ട. അയ്യവ മാഷാല്ലാ, അത് ഈരാറ്റുപേട്ടക്കാരൻ മറുപടി അയച്ചതാണ്. അവിടുത്തെ ഫെബ അജ്മൽ ഈരാറ്റുപേട്ടക്കാരി,
1: ഇന്നത്തെ വിജയ് കൂടിയാണ്.
0: ആ അതെ, യെസ്. അപ്പോൾ ഈരാറ്റുപേട്ടയിലുള്ള ആളുകൾ കൃത്യമായിട്ട് ആ ഇത് പറഞ്ഞിട്ടുണ്ട്. ഓരോ സ്ഥലത്തിനും ചിലപ്പോൾ അതിൻ്റെതായ ഒരു ഒരു ചെറിയൊരു ചരിത്രം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇൻഷാല്ലാ അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. തിരുവേഗപ്പുറ, ആ ജംഷീർ, വളാഞ്ചേരി, പട്ടാമ്പിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചിലപ്പോൾ അവിടെ നാട്ടിൽ തൊടുപുഴ ഭാഗത്ത് ചിലപ്പോൾ തിരുവേഗപ്പുറം എന്ന് പറഞ്ഞൊരു സ്ഥലം വേറെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇത് പട്ടാമ്പിക്കാർ പറഞ്ഞു തിരുവേഗപ്പുറ എന്നുള്ളത് വളാഞ്ചേരി ഉണ്ട് എന്ന്. ഓക്കെ, അപ്പോൾ സ്ഥലം ഒരുപാട് പല നാടുകളിലുള്ള ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു, ഇതിൻ്റെ ഭാഗമാകുന്നു, ലൈവിൽ വളരെ ലൈവായി പങ്കെടുക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. ഇത്രയും ആക്റ്റീവായി നമ്മുടെ കൂടെ ഇപ്പോൾ ജംഷീർ എന്ന ആളാണ് ഈ ഒരു തിരുവേഗപ്പുറ വളാഞ്ചേരി പട്ടാമ്പിയാണ് എന്ന് നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. ജംഷീർ എനിക്ക് തോന്നുന്നു ആ ഭാഗത്തുള്ള പാലക്കാട് ജില്ലക്കാരനാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. യെസ്, ഓക്കെ. അപ്പോൾ ഇന്ന് വിജയിയായി എന്ന സന്തോഷം ഒരുപാട് ആളുകൾ, വിജയികളിൽപ്പെട്ട ആളുകൾ പങ്കുവച്ചു. ആയിഷ തോട്ടശ്ശേരിയുടെ ഉത്തരം ശരിയായി എന്നുള്ള അത് രണ്ടാമത്തെ വാചകം നമുക്ക് വായിച്ചെടുക്കാം അല്ലേ? എഴുതാത്ത വാചകം നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇൻഷാല്ലാ സിസ്റ്റം എന്ത് ചെയ്യും, തിരഞ്ഞെടുക്കും ഇൻഷാല്ലാ ഒരു ദിവസം. യെസ് ഓക്കെ. ഇനി നിങ്ങളുടെ സ്ഥലത്തിൻ്റെ വിശേഷം കാരണം പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. അപ്പോൾ 2 മണിക്കൂർ സമയമാണ് ശരിക്ക് മോർണിംഗ് ലൈവ് ഷോ.
1: അതെ,
0: അതിങ്ങനെ എന്ത് ചെയ്യും, ഓരോന്നായിട്ട് പോവും. പുലരിവട്ടം, തിരുമൊഴികൾ, സ്വരം, ഓരോന്നോരോന്നിങ്ങനെ പോയി ഇടയ്ക്ക് ചോദ്യോത്തരം, പിന്നെ വഴിവിളക്ക്, ഓരോന്നായിട്ട്. ശരിക്ക് 2 മണിക്കൂർ എന്തൊക്കെ ഉണ്ട് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ ലിസ്റ്റ് എടുത്ത ഇത്രയും സംഗതികൾ നമ്മൾ കേട്ടു. അതിൻ്റെ ഭാഗമായി എൻ്റെ ഇടയിൽ ഒരു ഐ ടി ചാലകം വന്നു ഒക്കെ. അൽഹംദുലില്ലാ, മാഷാല്ലാ, വളരെ ലൈവായി നമ്മുടെ കൂടെ ശ്രോതാക്കൾ ഇതിൻ്റെ കൂടെ ചേർന്നു. വിജയികളെ അറിഞ്ഞില്ല എന്നൊരു ഒരു ഒരു പരാതി ഖദീജ തൊടുപുഴ പറഞ്ഞിട്ടുണ്ട്. വിജയികളെ നമ്മൾ ഇൻഷാല്ലാ പ്രഖ്യാപി പോസ്റ്ററായിട്ട് വരും.
1: അതെ, ഇൻഷാല്ലാ.
0: ഓക്കെ, അപ്പം വിജയികൾ ഒന്നൊരു ജസ്റ്റ് ഒന്നൊരു വായിച്ചിട്ട്. ഇന്നത്തെ വിജയികൾ: റസ്നി, ഹാജിയർ പള്ളി, സീനത്ത്, ആസിയ റഫീഖ് തിരൂർ, ജാസ്മിൻ ചേലക്കുളം, ഷെഹർബാനു കരുവാർക്കുണ്ട്,
1: സമിയ ഒളിയിൽ കണ്ണൂര്, സഹലത്ത് പയ്യന്നൂര്, ആയിഷ അമയൂര്, ഫായിസ പിലാത്തറ, അജുവ വജീഹ് കരുവാരക്കുണ്ട്,
0: ഫെബ അജ്മൽ ഈരാറ്റുപേട്ട, ആസിം കടമ്പഴിപ്പുറം, ബുഷ്ര കെ എം പട്ടർക്കടവ് മലപ്പുറം, ഇത്രയും പേരാണ്. യെസ്, 2 മണിക്കൂർ പെട്ടെന്ന് തീർന്നു പോകുന്നു എന്നൊരു പരാതിയുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ഇനിയും ഇതുപോലെയുള്ള ലൈവ് ആയിട്ട് ഇൻഷാല്ലാ നാളെ വീണ്ടും റേഡിയോയിൽ ആളുകളുണ്ടാകും, നമ്മുടെ ശ്രോതാക്കൾ കൂടെ ലൈവായിട്ടുണ്ടാവുക ഇൻഷാല്ലാ.
1: ഇനി റേഡിയോ വൈബ്സിന്റെ സമയം.
0: യെസ്, റേഡിയോ വൈബ്സിലേക്കാണ് ഇനി പ്രവേശിക്കാനിരിക്കുന്നത്.
1: റേഡിയോ വൈബ്സിൽ നമ്മുടെ കൂടെ ചേരുന്നത് അബ്ദുർ റൌഫ് അൽഹിക്കമി, അതുപോലെ തന്നെ ജംഷീർ സലാഹി.
0: ഓക്കെ ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

തുഷിക്ക സലാമത്തൻ പടിയൽ പലരിലും കൂടി, തുഷിക്ക സലാമത്തൻ പടിയൽ പലരിലും കൂടി, കട്ടിയ നോട്ടവും തേട്ടവും പാട്ടിലതായ്, കട്ടിയ നോട്ടവും തേട്ടവും പാട്ടിലതായ്, ഓടിപ്പട ജൂന്തടവോടവ് കൂടി നടന്തിടബേ ഫടി കൂഫ, വസൂലാക്കിടുവാന്തിയം ദീസു ഫറാസിഖ് നിപ്പുറമ.

രണ്ടാമത് കൊണ്ടു ഖലീബത്തി കണ്ടവനേന്തിടവേ ബാഡാമന കർപ്പുരം കാഫുടയോഫിടയപ്പടി പൂഷിട ബീഷി ബാഡാമന കർപ്പുരം കാഫുടയോഫിടയപ്പടി പൂഷിട ബീഷി ബംബേറും ഇംബർ ഹുസൈൻ ബലി അമ്പിതവും ചിതമേ ഒരു ബഴിലാ കിണൈക്ഷണമേഹിയല്ലത് കൂഫയോർത്തരുമേ അരിപെടുവാൻ മിമ്മി തമജനപ്പുനമ്പറാൽ അരിപെടുവാൻ മിമ്മി തമജനപ്പുനമ്പറാൽ ചുരന്ത് തുടർന്ന് മുതിർന്ന് നടത്തിടവേ ചുരന്ത് തുടർന്ന് മുതിർന്ന് നടത്തിടവേ ഓടിപ്പട ജൂന്തടവോടവ കൂടി നടന്നിടവേ പടിക്കൂഫ വസൂലാക്കിടുവാന്തിയം ദീസ് ഫറാസിഖ് നീ

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദറൂഫ് അലി കമി, എന്തൊക്കെ വിശേഷങ്ങൾ? സുഖല്ലേ?
1: അൽഹംദുലില്ലാ, റഹത്താണ്. എന്താണ് നിങ്ങളെ വിശേഷം?
0: ഓ സുഖാണ്, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ.
1: എന്തോ ഉണ്ടല്ലോ, ഓ സുഖാണ് എന്ന് പറയുമ്പോ.
0: അല്ല, സുഖം തന്നെയാണ്. നമുക്ക് മോർണിംഗ് ലൈവ് കഴിഞ്ഞ് ഇരിക്കുകയാണ് നമ്മുടെ പീസ് റേഡിയോ ശ്രോതാക്കള്.
1: അവർക്കൊരു റിഫ്രഷ് എന്നൊക്കെയാണ് നമ്മളൊരു ചേഞ്ചിങ് വന്നിട്ടുള്ളത്. ഏതായാലും നമ്മുടെ ഈ ഒരു മോർണിംഗ് സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു താങ്ക്സ് പറയാണ്.
0: വ്യത്യസ്തമായ
1: തിരക്കിനിടയിലാണ് അവർ ഇത്
0: കേൾക്കുന്നത്. ഒരുപാട് അറിവുകൾ അതിന്റെ ഇടയിലൂടെ അവർ നേടിയിട്ടുണ്ട്.
1: അതെ അതെ,
0: മോർണിംഗ് ലൈവില്
1: ഒരു പ്രോഗ്രാമിലെ നമുക്ക് കഴിഞ്ഞ ഒരു 2 മണിക്കൂർ നീണ്ടു നിന്ന ലൈവ് സെഷനിൽ ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മൾ കേട്ടതോടൊപ്പം തന്നെ നമുക്ക് വ്യത്യസ്തമായ അറിവുകളും മനം കുളിരുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ അത്തരത്തിലുള്ള പ്രോഗ്രാം തന്നെയാണ് ഇനിയുള്ളത്. നമുക്ക് ഇന്ന സമയത്തുള്ളത് നല്ലത്, ഇന്ന സമയത്തുള്ളത് മോശം, അങ്ങനെയൊന്നുമല്ലല്ലോ. നമുക്ക് ദീനാണല്ലോ, ദീൻ എന്നുള്ളത് അന്നസീഹയാണ്. നമ്മൾ കൃത്യമായി ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പീസ് റേഡിയോ എടുക്കുന്ന ദൗത്യം. അതിൻ്റെ വ്യത്യസ്തമായ സെഷനുകളും വ്യത്യസ്തമായ ഫാക്കൽറ്റികളുമാണ് ഇത് നടത്തിക്കൊണ്ടു പോകുന്നത് അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഇനിയുള്ള ഷെഡ്യൂളൊന്ന് പറയണേ.
0: ഓക്കെ, അതല്ല, അപ്പോൾ അടുത്ത പ്രോഗ്രാമിലൊന്ന് പറയേണ്ടതുണ്ട്. അടുത്തത് നമ്മൾ ഇൻസൈറ്റ് ആണ്.
1: ഇൻസൈറ്റ് ആണല്ലേ. ഓക്കെ, ഇൻസൈറ്റിൽ ഇന്ന് നമുക്ക് കാണുന്നത് മുസ്തഫ മദനിയാണ്. മുസ്തഫ മദനി മമ്പാട് അദ്ദേഹം അവതരിപ്പിക്കുന്ന വിഷയം ഏറ്റവും പ്രസക്തമായ ഒരു വിഷയമാണ്. വിഷയം എന്താണെന്നൊന്ന് ജംഷീർ സലഹ ഒന്ന് പറഞ്ഞു
0: കൊടുക്കും. ലിവിംഗ് ടുഗദറിനെ അടുത്തറിഞ്ഞ മതം.
1: ഇതൊരു വിഷയം തന്നെയല്ലേ ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതലും ശ്രദ്ധയാർജിക്കുന്ന ഒരു വിഷയമാണല്ലോ. അപ്പോൾ ഇതെന്തായാലും നമ്മൾ കേട്ടിരിക്കണം. ഒരാളും അശ്രദ്ധയാകരുത്, ശ്രദ്ധിച്ചിരിക്കുക. സംസാരിക്കട്ടെ
0: മുസ്തഫ മദനിയുടെ
1: സംസാരത്തിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സ്നേഹാദരനായ സഹോദരന്മാരെ, സഹോദരികളെ, പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും എപ്പോഴും നമ്മിൽ വർഷിക്കുമാറാവട്ടെ. ഇൻഡിവിജ്വാലിസവും യൂട്ടിലിറ്റേറിയലിസവും മെറ്റീരിയലിസവും പുതിയ തലമുറയെ ഗ്രസിച്ച വിഷലിപ്തമായ ഒരാശയമാണ്. ഇൻഡിവിജ്വാലിസം എന്ന് പറഞ്ഞാൽ വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് എല്ലാ സ്വാതന്ത്ര്യങ്ങളുമുണ്ട്, എൻ്റെ ജീവിത സന്തോഷത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഇടയിൽ മതങ്ങളോ മാതാപിതാക്കളോ സമൂഹമോ ഇടപെടേണ്ടതില്ല എന്നു പറയുന്ന ആശയമാണ്. യൂട്ടിലിറ്റേറിയലിസം എന്ന് പറഞ്ഞാൽ പ്രായോഗികതാവാദം, മറ്റാർക്കും ഉപദ്രവമാവാത്തിടത്തോളം കാലം മറ്റാർക്കും ഉപദ്രവമാവാത്ത എന്തും എനിക്ക് ചെയ്യാം എന്ന കാഴ്ചപ്പാട്. അതോടൊപ്പം എൻ്റെ ജീവിതത്തിന് ശല്യമാകുന്നതിനെയെല്ലാം വെട്ടിമാറ്റാനും മുറിച്ചു കളയാനുമുള്ള അവകാശം. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ എൻ്റെ സുഖത്തിനും എൻ്റെ ആസ്വാദനങ്ങൾക്കും തടസ്സമായി വയോധികരായ എൻ്റെ മാതാപിതാക്കൾ മാറുന്നുവെങ്കിൽ അവരെ വൃദ്ധസദനത്തിലേക്ക് അയക്കുവാനുള്ള സ്വാതന്ത്ര്യം യൂട്ടിലിറ്റേറിയലിസം എന്ന ആശയം എനിക്ക് നൽകുന്നുണ്ട്. ഓട്ടിസം ബാധിച്ച് അംഗപരിമിതിയോടുകൂടി ജീവിക്കുന്ന ഒരു കുട്ടി എൻ്റെ ജീവിതത്തിൻ്റെ സുഖാസ്വാദനങ്ങൾക്ക് തടസ്സമാണെങ്കിൽ അവനെ ദയാവധത്തിന് വിധേയമാക്കുവാനോ കൊന്നുകളയാനോ എനിക്ക് അവകാശമുണ്ട് എന്ന കാഴ്ചപ്പാട്. മെറ്റീരിയലിസം എന്ന് പറഞ്ഞാൽ പദാർത്ഥത്തിനപ്പുറത്ത് മറ്റൊന്നും തന്നെ ഇല്ല, ഈ ഭൗതിക പ്രപഞ്ചത്തിനപ്പുറത്ത് ഒരു ദൈവമോ ഒരു ശക്തിയോ ഒരു അദൃശ്യ ശക്തിയോ ഒന്നും തന്നെ ഇല്ല, അങ്ങനെ ഉണ്ട് എന്ന് പറയുന്നതെല്ലാം മിഥ്യയാണ്. നമ്മളെ അനുഭവിക്കുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് സംവേദകമായ കാര്യങ്ങൾ മാത്രമേ ശരിയുള്ളൂ. ഈ പ്രകൃതി പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കാൻ രൂപകൽപ്പന ചെയ്ത ശാസ്ത്രീയമായ ഉപകരണങ്ങൾ കൊണ്ട് കണ്ടെത്തുന്ന കാര്യങ്ങൾ മാത്രമാണ് ശരി എന്ന കാഴ്ചപ്പാട്. അതുകൊണ്ട് മതങ്ങൾക്ക് പ്രസക്തിയില്ല, ദൈവവിശ്വാസത്തിന് പ്രസക്തിയില്ല. അതൊക്കെ നമ്മുടെ മാതാപിതാക്കളും പൂർവ്വ സമൂഹവും നമ്മെ വരച്ച വരയിൽ നിർത്താൻ ഉണ്ടാക്കിയെടുത്ത ചില ആശയങ്ങൾ മാത്രമാണ്. ഈ 3 ആശയങ്ങളും പുതിയ തലമുറയെ വല്ലാതെയൊന്നുമല്ല ഗ്രസിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ കല്യാണത്തിന് പറയുമ്പോൾ അതൊക്കെ എൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്, അതിൽ ഇടപെടേണ്ടതില്ല. മാറുമറച്ച് മാന്യമായി വസ്ത്രം ധരിക്കണമെന്ന് പറയുമ്പോൾ അതൊക്കെ എൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ്, നിങ്ങളതിൽ ഇടപെടേണ്ടതില്ല. സഭ്യതയും ശ്ലീലതയും കാത്തു സൂക്ഷിക്കണമെന്നാവശ്യപ്പെടുമ്പോൾ അതൊക്കെ ഞങ്ങളുടെ ഇഷ്ടമാണ്, അത് ഞങ്ങളുടെ അവകാശമാണ് എന്ന് പറയുന്ന രീതി. സംരക്ഷിക്കുന്നവർക്ക് ശാസിക്കാനും ശിക്ഷിക്കാനും അധികാരമുണ്ട് എന്നിരിക്കെ ബാലാവകാശങ്ങളും ചൈൽഡ് ലൈനുകളും നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുന്ന ചില നിയമങ്ങളുണ്ട്. അവർക്ക് നേരെ കണ്ണുരുട്ടാൻ പാടില്ല, അവരെ നോക്കാൻ പാടില്ല, അവരെ തല്ലാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതുവഴി കുട്ടികൾ പലരും താന്തോന്നികളാവുകയും മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാതെ വരികയും അവിടെ ഇടപെടാൻ ആളില്ലാതെ വരികയും അവരെ സംരക്ഷിക്കുന്നവർ പോലും മര്യാദരാമന്മാരായി കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ഇന്നിൻ്റെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി. ആദരിക്കപ്പെടേണ്ടവർ ആദരിക്കപ്പെടുന്നതിനു പകരം മാതാപിതാക്കളെ ബർത്തിങ് പ്യൂപ്പിൾ എന്ന് വിളിച്ച് ഫ്രണ്ടാണ് എന്ന് പറഞ്ഞ് ചങ്ക് ബ്രോ ആണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി പിതാവ് മാതാവ് എന്ന മൂല്യവത്തായ ഒരു രണ്ട് മഹാവ്യക്തിത്വങ്ങളെ ഇടിച്ചു താഴ്ത്തുവാനും പുതിയ തലമുറയുടെ മനസ്സിലെ സകല മൂല്യബോധങ്ങളെയും ഇല്ലാതെയാക്കാനുമുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിവാഹത്തിന് സമ്മതിക്കാതിരിക്കുകയും വിവാഹത്തെ തള്ളിപ്പറയുകയും വിവാഹമെന്ന് പറയുന്നത് അത് ഞങ്ങൾ ലിവിംഗ് ടുഗദറിലൂടെ ജീവിച്ച് പരിശീലിച്ച് ഒത്തുപോകുമെന്ന് കണ്ടാൽ മാത്രം നിലനിൽക്കുകയും അതല്ലെങ്കിൽ ഒഴിവാക്കി വലിച്ചെറിയുകയും ചെയ്യുന്ന ഒന്നാണ് എന്നതാണ് പുതിയ തലമുറയുടെ വായന. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വാലിസത്തിൻ്റെയും യൂട്ടിലിറ്റേറിയലിസത്തിൻ്റെയും മറവിൽ പ്രകൃതി വിരുദ്ധ ആഭാസ അശ്ലീലതകളെ വ്യക്തി സ്വാതന്ത്ര്യമായി കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. പല രാഷ്ട്രങ്ങളിലും നിയമപരമായി സ്വവർഗവിവാഹം അനുവദനീയമാണ് എന്ന് പറഞ്ഞ് അതേ ആശയത്തെ നമ്മുടെ നാട്ടിലേക്ക് കൂടി കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് മുറവിളി കൂട്ടുന്നവർ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളായ ഫിൻലാൻഡിലും ഡെൻമാർക്കിലും നോർവേയിലും സ്വീഡനിലും ഒക്കെ ഇത്തരം നിയമങ്ങളുണ്ട് എന്ന് പറയുകയും ആണ് ആണിനെ കെട്ടണമെന്നും പെണ്ണ് പെണ്ണിനെ കെട്ടണമെന്നും മുറവിളി കൂട്ടുകയും ചെയ്യുമ്പോൾ ഈ അടുത്തു വന്ന സുപ്രീം കോടതി വിധി നമുക്ക് ആശാവഹമാണ്. സ്വവർഗവിവാഹത്തെ അങ്ങനെ നിയമം മൂലം അനുവദിക്കേണ്ടതില്ല എന്ന കോടതിയുടെ അഞ്ചു പേരടങ്ങുന്ന ബെഞ്ചിലെ മൂന്ന് പേരും അത് വേണ്ടതില്ലെന്നും രണ്ടു പേരും അതാവാമെന്നും പറഞ്ഞപ്പോൾ ഭൂരിപക്ഷത്തിന്റെ തീരുമാനപ്രകാരം അങ്ങനെ ഒരു വിധി വന്നപ്പോൾ നാം സന്തോഷിക്കുകയുണ്ടായി. അതേപോലെ തന്നെ വിവാഹം കഴിച്ച് ഭർത്തൃ വീട്ടിൽ വന്ന ഒരു പെൺകുട്ടി അമ്മായിമ്മയുടെ അടിമയല്ല എന്ന് വിളിച്ചു പറയുക വഴി എന്ത് സന്ദേശത്തെയാണ് ഇവർ സമൂഹത്തിന് കൊടുക്കുന്നത്? ആരും ആർക്കും വഴങ്ങേണ്ടതില്ല, ആരും ആരെയും അനുസരിക്കേണ്ടതില്ല, ആരും ആരുടെയും ജീവിതത്തിൽ അമിതമായി ഇടപെടേണ്ടതില്ല എന്നിത്യാദി ആശയങ്ങൾ വിളിച്ചു പറയുക വഴി പരസ്പരം അനുസരിച്ചും സഹകരിച്ചും സഹായിച്ചും നിലനിന്നിരുന്ന ഒരു സാമൂഹിക പശ്ചാത്തലത്തെ സംശയത്തിൻ്റെ ശത്രുതയുടെ മനോഭാവത്തോടുകൂടി നിരീക്ഷിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുവരാനാണ് ഇത്തരം പരാമർശങ്ങൾ കാരണമാവുക എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു കുട്ടി തൻ്റെ ഉപ്പയെ അനുസരിക്കണം, ആ ഉപ്പ പറയുന്ന അച്ചടക്ക നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് പറയുമ്പോൾ അത് കുട്ടിക്കുള്ള അവകാശ ലംഘനമായി നോക്കിക്കാണുന്ന നൊന്തു പ്രസവിച്ച മാതാവിന് പോലും കുട്ടിയുടെ വളർച്ചാഘട്ടത്തിൽ മൂല്യബോധം ഉണ്ടാക്കുന്നിടത്ത് ഇടപെടാൻ അവകാശമില്ലെന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം, നാഥനില്ല പട നായിപ്പട എന്ന് പറയുന്നത് പോലെ പരസ്പര വിശ്വാസമില്ലാത്ത ഒരാൾക്കൂട്ടത്തെ രൂപീകരിക്കാൻ മാത്രമേ കാരണമാവുകയുള്ളൂ എന്ന കാര്യത്തിൽ നാം സംശയിക്കേണ്ടതില്ല. എത്ര മനോഹരമായിട്ടാണ് ഇസ്ലാം പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ പരസ്പരം ഓരോരുത്തർക്കും അവരവർക്ക് അർഹിക്കുന്ന സ്ഥാനവും പദവിയും പരിഗണിച്ചു നൽകണം എന്നാവശ്യപ്പെട്ടിട്ടുള്ളത്. ഒരു പെണ്ണിന്റെ മുഴുവൻ ചിലവുകളും വഹിക്കുന്ന പുരുഷന്റെ നിർദ്ദേശങ്ങളെയും ഇഷ്ടങ്ങളെയും ഒരു പെണ്ണ് പരിഗണിക്കണം, അയാളെ അനുസരിക്കണം എന്ന് പറയുമ്പോഴാണ് അനുസരണ നിലനിൽക്കുന്നിടത്താണ് ഒരു വീട് വീടായി നിലനിന്നു പോവുകയുള്ളൂ. പ്രായത്തിന് മുതിർന്ന അമ്മായിമ്മയാണെങ്കിലും അമ്മോശനെയാണെങ്കിലും മറ്റു ജ്യേഷ്ഠ സഹോദരിയെയോ ആണെങ്കിലും പ്രായത്തിന് മുതിർന്നവരെ ആദരിക്കണമെന്ന ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്, അവരെ അനുസരിക്കണമെന്ന ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടിലേക്കാണ് യഥാർത്ഥത്തിൽ സമൂഹം തിരിച്ചെത്തേണ്ടത്. ഹെഡ്മാസ്റ്ററെ അനുസരിക്കാത്ത അധ്യാപകർ സ്കൂളിൽ തലവേദനയാകുന്നത് പോലെ അധ്യാപകരെ അനുസരിക്കാത്ത കുട്ടികൾ സ്കൂളിൻ്റെ സമാധാനപൂർണമായ അന്തരീക്ഷത്തിന് വിഘാതമാകുന്നത് പോലെ ഒരു കുടുംബത്തിലെ കാരണവരെയും മുതിർന്നവരെയും ആദരിക്കുവാൻ അർഹതപ്പെട്ടവരെയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുക വഴി മാത്രമേ ഒരു കുടുംബം കുടുംബമായി അച്ചടക്കത്തോടെ നിലനിന്നു പോവുകയുള്ളൂ. ആണ് പെണ്ണ് എന്ന് പറയുന്നതും ദാമ്പത്യമെന്ന് പറയുന്നതും ഒരു ബെഡ്റൂമിലെ കേവലം ഉരുണ്ടുമറിയുന്നിടത്ത് കിട്ടുന്ന ഒരു സുഖത്തിൽ അവസാനിക്കുന്നതല്ല, അത് അവസാനം വരെ മരണം വരെ നിലനിന്നു പോവേണ്ട ഒരു ജീവിത പദ്ധതിയുടെ പേരാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ തൻ്റെ സഹധർമ്മിണിയോട് പെരുമാറേണ്ട പെരുമാറ്റ ചട്ടത്തെക്കുറിച്ച് പഠിപ്പിച്ചെടുത്ത് വഅഷിറൂഹുന്ന ബിൽ മഅറൂഫ്, സ്ത്രീകളോട് നിങ്ങൾ മുഅഷറത്ത് ബന്ധത്തോടെ പെരുമാറണമെന്നാണ് ആവശ്യപ്പെട്ടത്. എന്താണ് മുഅഷറത്ത് എന്ന് പറഞ്ഞാൽ ഒരാണ് പെണ്ണിനോട് പെരുമാറുന്ന രീതി ശാസ്ത്രമാണ് മുഅഷറത്ത്. അതായത് അത് ആ പെണ്ണിന് ആഹാരം എത്തിച്ചു കൊടുക്കലോ, അവൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കലോ, അവളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കലോ അല്ല മുആഷറത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഒരു പെണ്ണും ആത്മാവുള്ളവളാണ്, വികാരമുള്ളവളാണ്. ദേഷ്യം, വാശി, സങ്കടം, ദുഃഖം എന്നതൊക്കെ ആണിനെപ്പോലെ പെണ്ണിനുമുണ്ട് എന്ന് പരിഗണിച്ച് അയ്യ തഹമ്മല റജുലു അല്ല അദാ മിൻ സൗജത്തിഹി, തൻ്റെ ഭാര്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഉപദ്രവങ്ങൾ അതൊരു പുരുഷൻ സഹിക്കണമെന്നാണ്. അത് നോട്ടം കൊണ്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും അവൾ നമുക്കൊരു ഉപദ്രവമായി മാറുമ്പോൾ, ഒരു പെണ്ണ് ഒരു പുരുഷനെ ഉപദ്രവിക്കാൻ അവൾക്ക് അനുവാദം നൽകുന്നു എന്നതല്ല, എന്നാൽ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽപ്പെട്ട് വൈകാരിക വിക്ഷുബ്ധതയിൽ സങ്കട അലതള്ളിയപ്പോൾ അവളുടെ ഭാഗത്തു നിന്ന് ചൊടിപ്പിക്കുന്ന, പ്രകോപിപ്പിക്കുന്ന വല്ല ഇടപെടലുകളും പെരുമാറ്റങ്ങളും ഉണ്ടായാലും അയ്യ തഹമ്മല റജുലു അൽ അദാ മിൻ സൗജതിഹി, തൻ്റെ സഹധർമ്മിണിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഉപദ്രവത്തെ അയാൾ സഹിക്കുകയും വ അയ്യസ്ബിർ അലൈഹ, അവളോട് ക്ഷമിക്കുകയും വ അയ്യുറഖിഖ ഖൽബഹ ഹത്താ യദ്ഹബ അൻഹ ഗളബഹ, അവളുടെ ദേഷ്യവും സങ്കടവും മാറുന്നതുവരെ അവളെ മയപ്പെടുത്തിയും സോപ്പിട്ടും നല്ലതു പറഞ്ഞും സന്തോഷിപ്പിച്ചും ഒരു പുരുഷൻ കൂടെ നിൽക്കണമെന്ന് പറയുമ്പോൾ, കാറ്റിലും കോളിലും പെട്ട് ആർത്തിരമ്പി വരുന്ന തിരമാലയിൽ ഒരു ജീവിത നൗക താളം തെറ്റി വെള്ളത്തിലേക്ക് മറിയുന്ന ഘട്ടമുണ്ടാകുമ്പോൾ, ഐസ്ബർഗുകളിൽ ഇടിച്ച് അപകടം വരുന്ന സാഹചര്യങ്ങളും പരീക്ഷണങ്ങളും പൊട്ടിത്തെറികളും പൊട്ടിച്ചീറ്റലുകളും അല്ലലും അലട്ടലും ഒരു കുടുംബജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ, ജീവിത നൗകയെ വെള്ളം കയറാതെ മറിഞ്ഞു വീഴാതെ ഒരു കപ്പിത്താൻ സുരക്ഷിതമായി കരയിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ, ജീവിത പ്രക്ഷുബ്ധാവസ്ഥകളിൽ അപക്വമായി പെരുമാറാതെ ഒരു പെണ്ണിനും അവളുടെ വൈകാരികതയ്ക്ക് അത് പ്രകടിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം പരിഗണിച്ചു നൽകുന്ന ഒരു പുരുഷൻ്റെ ഉത്തരവാദിത്തമാണ് യഥാർത്ഥത്തിൽ ദാമ്പത്യത്തിലൂടെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. വയോധികരായ മാതാപിതാക്കളെ അവരെക്കൊണ്ട് ഇനിയൊരു ഗുണവും നേട്ടവും ഇല്ലെന്ന് കണ്ടാൽ പിന്നീട് വൃദ്ധസദനങ്ങളിലേക്ക് തള്ളണമെന്നും വൃദ്ധസദനങ്ങളുടെ പൊലിമ പാടാനാണ് ഇവിടുത്തെ മീഡിയകൾ ശ്രമിക്കുന്നത്. വൃദ്ധസദനങ്ങളിൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, വൃദ്ധസദനങ്ങൾ ആദ്യമൊക്കെ നൂറുകണക്കിനുള്ളെങ്കിൽ ഇപ്പോൾ ആയിരക്കണക്കിനായി എന്ന് പറയുക വഴി എന്ത് സന്ദേശമാണ് ഇവർ ജനങ്ങൾക്ക് നൽകുന്നത്? കുറേ പണം കൊണ്ടുപോയി വാരിക്കൊടുത്ത് എൻ്റെ വാപ്പയെയും ഉമ്മയെയും നോക്കണമെന്ന് പറഞ്ഞു പോയാലും വഴിക്കണ്ണുമായി കാത്തു നിൽക്കുന്ന, എൻ്റെ പൊന്നുമോൻ പൊന്നുമോളിന്ന് വരുന്നു എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളുടെ ഹൃദയത്തിൽ കിട്ടേണ്ടത് ഗാന്ധി തല കാണപ്പെടുന്ന നോട്ടുകെട്ടുകളല്ല, മറിച്ച് സ്വന്തം മക്കളുടെ സാമീപ്യവും സാന്നിധ്യവും സ്നേഹമസ്രണമായ പെരുമാറ്റവുമാണ്. ഇങ്ങനെ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ദൈവികമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. താൽക്കാലിക സുഖം ഓഫർ ചെയ്യുന്ന ലിബറലുകളും യുക്തിവാദികളും സ്വതന്ത്രതാവാദികളും വരുത്തിവെക്കുന്ന വിനാശം തലമുറകൾ മുന്നോട്ടു പോയാലും പരിഹരിക്കാൻ കഴിയാത്ത വിധം ഭീകരമായിരിക്കുമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. കാലാകാലങ്ങളായി കാത്തു സൂക്ഷിച്ചു പോരുന്ന മൂല്യങ്ങളെ വലിച്ചെറിയുന്ന ഇത്തരം വികല പ്രത്യയശാസ്ത്രങ്ങളെ അതിവേഗതയിൽ തന്നെ ചവറ്റുകൊട്ടയിലെറിയാൻ പ്രബുദ്ധ കേരളത്തിന് കഴിയണം. സർവശക്തനായ അള്ളാഹു ശരിയുടെ ദിശയിലൂടെ സഞ്ചരിക്കാനും പ്രകൃതിക്കിണങ്ങുന്ന ജീവിതം നയിക്കാനും നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: നമ്മൾ കേട്ടത് മുസ്തഫ മദനി അവതരിപ്പിച്ച ഇൻസൈറ്റ് ആണ്, ലിവിംഗ് ടുഗദറിനെ അടുത്തറിഞ്ഞ മതം. ഓക്കെ, നമ്മൾ അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ്
1: ഒരു പാട്ടാകല്ലേ?
0: അതാണ് അല്ലേ,
1: എപ്പോഴും ആളുകൾക്കൊരു മൈൻഡ് റിഫ്രഷ് ചെയ്യാനുള്ള ഒരു സാധനമാണെന്നുള്ളത്
0: അനുഗ്രഹിച്ച ഒരു കഴിവ് തന്നെയാണല്ലോ പാട്ട് പാടാനുള്ള കഴിവ് എന്നുള്ളതും പാട്ട് കേൾക്കാനുള്ള ഒരു കഴിവും അത് ആസ്വദിക്കാനൊക്കെ ഉള്ളത്.
1: ഇന്നിപ്പോ ആളുകള് പാട്ട് എന്ന് പറയുമ്പോ ഈ മ്യൂസിക് അത് ഇത് ഇങ്ങനെ ഡി ജെ
0: പാട്ടില്ലല്ലോ വേറെ എന്തൊക്കെയാണെന്ന്.
1: അതെ, ഇനിയിപ്പോ പാട്ട് കേൾക്കുന്നവർ പോലും എന്ത് ചെയ്യുന്നില്ല, ആ പാട്ടിന്റെ വരികൾക്കിടയിലൂടെ വായിക്കുന്നില്ല. അതേസമയം നമുക്ക് സമൂഹത്തിന് മുമ്പിൽ കൊടുക്കാൻ കഴിയുന്ന ഈ പാട്ടുകൾ അർത്ഥവത്തായ പാട്ടാണ്. മനസ്സ് അതിൻ്റെ പാട്ടിനൊത്ത് അതിലേക്ക് എത്തുന്ന ആ ഒരു ആശയത്തിലേക്ക് എത്തുന്ന പാട്ടുകൾ, മ്യൂസിക് ഇല്ലാത്ത പാട്ടുകൾ എന്നാൽ ആസ്വദിക്കാനും ആനന്ദിക്കാനും കഴിയുന്ന പാട്ടുകളാണ് നമുക്ക് പ്രേക്ഷകരോട് എത്തിക്കാനുള്ളത്.
0: ഓക്കെ, അപ്പോൾ നേരെ സ്വരത്തിലേക്ക്.

0: ഇപ്പോൾ നമ്മൾ കേട്ടത് സ്വരമാണ്, നല്ല ഒരു ഗാനം അതിൽ കേട്ടത്.
1: അതെ, തീർച്ചയായും മനം കുളിരുന്ന രൂപത്തിൽ ഈ ഒരു സ്വരം നമുക്ക് ഇവിടെ കേൾക്കാനിടയായി. ഇനി അടുത്ത പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. ആരോഗ്യ വിചാരം ഇന്ന് നമ്മുടെയോടൊപ്പം
0: പങ്കെടുക്കുന്ന ഡോക്ടർ ആദിൽ മുഹമ്മദ്, അദ്ദേഹത്തിൻ്റെ കൂടെ നസറുള്ള സുലാഹിയാണുള്ളത്.
1: ഈ പല ആളുകൾക്കുള്ളൊരു പ്രശ്നമാണ് ഈ മൂക്കിലെ ദശ എന്നുള്ളത്.
0: പിന്നെ പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്കാണത്, കുട്ടിക്കാലത്താണത് കാണുന്നുള്ളത്. അപ്പോൾ ഏതായാലും അതുമായി ബന്ധപ്പെട്ട ചില പ്രഗത്ഭരായ ഡോക്ടർമാർ കാര്യങ്ങൾ അവതരിപ്പിക്കട്ടെ. അപ്പോൾ നേരെ ആരോഗ്യ വിചാരത്തിലേക്ക് പ്രവേശിക്കുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ആലപ്പുഴ ഹരിപ്പാടിലെ കെയർ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലെ ENT സർജൻ ബഹുമാനായ ഡോക്ടർ ആദിൽ മുഹമ്മദ് സാറാണ്. ENT ബന്ധപ്പെട്ട് അഥവാ ചെവിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു വെച്ചത്. അതിൻ്റെ ഒരു ചെറിയ ഭാഗം കൂടെ ഇൻഷാല്ലാ ഈ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ തുടരുകയും അടുത്ത ഒരു സെഷനിലേക്ക് ENT മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കാനുമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. സാർ, ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് താങ്കളെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചെവിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളും നമ്മൾ പറഞ്ഞു വെച്ചു. അതിൽ ശ്രോതാക്കളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു ഭാഗമാണ് ഈ കുട്ടികളുടെ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് അവരുടെ കേൾവി പരിശോധനയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ട് എന്തെങ്കിലും അത് ശ്രോതാക്കളുമായി പങ്കുവെക്കേണ്ടതുണ്ടല്ലോ.
3: അതായത് ഏതൊരു ജനിക്കുന്ന കുട്ടിയെയും നമ്മൾ ഒരു സ്ക്രീനിങ് കേൾവിയുടെ ഒരു പരിശോധന നമ്മൾ ഉടൻ തന്നെ ചെയ്യാറുണ്ട്. അപ്പം അത് പൊതുവേ ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്യാറാണ് പതിവ്. അപ്പം ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം ചിലയിടത്ത് ചെയ്യില്ല, അല്ലാതെ ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പ് ചെയ്യണം. അപ്പോൾ അത് OAE എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റ് ഉണ്ട്, ഓക്ടോ അക്വസ്റ്റിക് എമിഷൻ എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ അങ്ങോട്ടൊരു സൗണ്ട് കൊടുക്കും, ഒരു ഇങ്ങോട്ടൊരു അതിൻ്റെ തിരിച്ച് വരുന്നോ എന്ന് നോക്കും.
2: പ്രതികരണം ഉണ്ടെങ്കിൽ
3: അത് ആ മെഷീനിൽ അറിയാൻ പറ്റും,
2: അറിയാൻ പറ്റും.
3: അപ്പൊ അതിനകത്ത് റെസ്പോൺസ് നോക്കാന്ന് പറഞ്ഞാൽ ഈ ഇത് ചെവിയുടെ ഉള്ളിൽ കുറെ സെക്ഷൻസ് ഉണ്ട്. ആ കേൾവിയുടെ മെഷീൻ എന്ന് പറയുന്ന ഒരു ഭാഗത്തിനെ പറ്റി പറഞ്ഞല്ലോ.
2: അപ്പൊ
3: അവിടെ അതിന്റെ സെൽസ് വർക്കിംഗ് ആണോ, അതിന്റെ ഔട്ടർ ഹെയർ സെൽസ് എന്ന് പറയുന്ന ഭാഗം വർക്കിംഗ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. അപ്പൊ അതൊരു സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. അപ്പൊ അത് നമ്മളിതെല്ലാ ഇന്ത്യയിലൊക്കെ, ഇന്ത്യ എന്നല്ല, WHO ഇത് പ്രകാരം എല്ലായിടത്തും ചെയ്യണമെന്നാണ്, എല്ലാ ജനിക്കുന്ന കുട്ടികളും ചെയ്യണമെന്നാണ് ന്യൂബോൺ സ്ക്രീനിങ് എന്ന് പറയും. അപ്പൊ അതും ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം സ്ക്രീൻ ചെയ്യാൻ പറ്റും, അതായത് പ്രശ്നമുള്ള ആളാണോ എന്ന്. അപ്പൊ അതിനകത്ത് സംശയം തോന്നുന്നതിന് നമ്മൾ അതിന് രണ്ട് റിസൾട്ടാണ് വരും, ഒന്ന് റെഫർ അല്ലെങ്കിൽ പാസ്. പാസ് ആയാലും കുഴപ്പമില്ല, റെഫർ ആണെങ്കിൽ നമ്മൾ അടുത്ത ടെസ്റ്റിലേക്ക് പോകാൻ പറയും, അല്ലെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറയും.
2: എന്താണ് ആ ഒരു ടെസ്റ്റിന്റെ സ്വഭാവം?
3: അത് നമ്മളൊരു ക്ലിക്ക്, ഒരു സൗണ്ട് കൊടുക്കണം, പുറമെ നമുക്ക് കേൾക്കാനൊന്നും പറ്റില്ല, അത് അകത്തുനിന്ന് ഒരു സൗണ്ട് പോലത്തെ ഒരു സ്റ്റിമുലസ് കൊടുക്കും. അപ്പൊ അവിടെ അത് അവിടുത്തെ ഹെയർ സെല്ലുകളിൽ തട്ടി, അത് നമ്മൾ പറയുമ്പോൾ അത് ഭയങ്കര സൂക്ഷ്മ, ഭയങ്കര മോളിക്കുലർ ലെവലിലുള്ള കാര്യമാണ്. അതിനൊരു റെസ്പോൺസ് സിഗ്നൽ വരും, അത് ആ മെഷീൻ ഡിറ്റക്ട് ചെയ്യും. ഇത്രയാണ് അതിന്റെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ.
2: നേരത്തെ പറഞ്ഞു പാസ് അല്ലെങ്കിൽ
3: റഫർ.
2: അപ്പൊ റഫർ എന്നാണെങ്കിൽ എന്താണ് പിന്നെ അടുത്ത ചികിത്സ?
3: റഫർ ആണെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് കാര്യമായിട്ട് സ്റ്റഡി ചെയ്യണം. അപ്പൊ എല്ലാവരെയും നമ്മൾ നല്ല ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ടെസ്റ്റുകൾ, ഡിഫിക്കൾട്ട് അല്ല, കുറച്ചും കൂടെ തീവ്രതയുള്ള ടെസ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് അതിനാണ് സ്ക്രീനിങ് എന്ന് പറഞ്ഞത്. അതിനുശേഷമാണ് ബേര എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്, പൊതുവെ ഈ കേൾവി സംബന്ധമായ ബുദ്ധിമുട്ടുള്ളവർ കേട്ടിട്ടുണ്ടാവും. അപ്പം അവര് ബേര എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അത് ഈ സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ സാധാരണയുള്ള കുട്ടികൾക്കുള്ളതാണ്. ബേര ടെസ്റ്റ് എല്ലാ കുട്ടികളും, ചില കുട്ടികൾ, അതായത് ഇപ്പം ICUയിലുള്ള കുട്ടികൾ, വെന്റിലേറ്ററിലിരുന്ന കുട്ടികൾ, ജനിച്ച ഉടനെ കരയാത്ത കുട്ടികൾ, അല്ലെങ്കിൽ ജോണ്ടിസ് വന്ന് മഞ്ഞപ്പിത്തം പോലെ അങ്ങനെയൊക്കെയുള്ള കുട്ടികൾ, പൊതുവെ നമ്മൾ OAE പകരം ബേരയാണ് ചെയ്യുക. കാരണം അവർ കുറച്ചും കൂടെ റിസ്ക് കൂടുതലാണ്, ജന്മനാ കേൾവിക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ള കുട്ടികൾ.
2: കേൾവി സഹായി വെക്കുന്ന ഒരു തലത്തിലേക്ക് മാറാറുണ്ടല്ലോ പലപ്പോഴും കുട്ടികളിലും, അതുപോലെ തന്നെ വലിയ ആളുകളിലും ഒക്കെ ഇത് കാണാറുണ്ട്. എപ്പോഴാണ് അതിന്റെ ഒരു സ്റ്റേജ്?
3: അതായത് കുട്ടികളുടെ കേൾവിക്കുറവിൽ നമ്മൾ ആദ്യം അതിനെ ആദ്യം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യം സ്ക്രീനിങ് ചെയ്തു, പിന്നെ അതിനെ നമ്മൾ അതിനകത്ത് പ്രശ്നമുള്ള ആൾക്കാർ ബേര ടെസ്റ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. അപ്പൊ കുറെ ജന്മനാ കേൾവിക്കുറവില്ല ഉള്ള കുട്ടികൾ, കേൾവി ഒട്ടും കേൾവി ഇല്ലാത്തവരുണ്ട്, പല അതിന്റെ ഗ്രേഡിംഗ് ഉണ്ട്, അതായത് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, അതായത് ഓരോ ലെവലിലുള്ള കേൾവിയുണ്ട്. ഒരു പരിധിക്ക് മുകളിലേക്കുണ്ട്, അതായത് സിവിയർ ടു പ്രൊഫൗണ്ട് എന്ന് പറയും, ആ ലെവലിലുള്ള കുട്ടികൾക്ക് നമ്മൾ നേരത്തെ തന്നെ ഓപ്പറേഷൻ ചെയ്ത് കോക്ലിയർ ഇംപ്ലാന്റ് പോലുള്ള സർജറികൾ ചെയ്യാൻ പറയും. അതിനും കണ്ടീഷൻസ് ഉണ്ട്, അതായത് ആ നരമ്പ് വർക്കിംഗ് ആക്കണം. ഈ നമ്മൾ ഇംപ്ലാന്റ് ഉപയോഗിക്കുന്നത് കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറയുന്ന സർജറി ചെയ്ത് ഈ കേൾവിയെ സഹായിക്കാനുള്ള മെഷീൻ നമ്മൾ ഉള്ളിൽ ഇംപ്ലാന്റ് ചെയ്യണം, അത് ഉള്ളിൽ വെക്കുകയാണ്. അപ്പൊ അത് ചെന്നിട്ട് ഈ നരമ്പിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുക.
2: അത് ഈ പുറത്തേക്ക് കാണുന്ന ഭാഗം മാത്രമല്ല,
3: അത് പുറത്തേക്ക് കാണുന്നെന്ന് പറയുന്ന ഹിയറിംഗ് എയ്ഡാണ്. ഓക്കെ, അത് കേൾവി സഹായി മാത്രമാണ്. അത് ചെറിയ ആൾക്കും വലിയ ആൾക്കാർക്കൊക്കെ കോക്ലിയർ ഇംപ്ലാന്റ് പൊതുവെ കുട്ടികളാണ് കൂടുതലും അഡൾട്ട്സിനും ഉപയോഗിക്കുക. അതിനകത്ത് സർജറി ചെയ്ത് ഉള്ളിൽ ഒരെണ്ണം വെക്കും, പുറമേ ഒരെണ്ണം കാണും. അതാണ് കോക്ലിയർ ഇംപ്ലാന്റിൽ വരുന്നത്. മറ്റത് കേൾവി സഹായി ഹിയറിംഗ് എയ്ഡാണ്. അത് കൂടുതലും പ്രായം ചെന്ന ആൾക്കാർക്ക് ഈ കേൾവി പ്രായസംബന്ധമായിട്ടുള്ള കേൾവിക്കുറവുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കേസിലാണ് കൂടുതലായിട്ടും നമ്മൾ അഡ്വൈസ് ചെയ്യാറ്. അത് ഓരോരുത്തരുടെ ഇതനുസരിച്ച് കുറവിനനുസരിച്ച് വേരിയേഷൻ ഉണ്ടാവും. അത് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മളത് വെക്കാൻ പറയും. അപ്പം അത് കുറച്ചും കൂടി ഒന്ന് ആംപ്ലിഫൈ ചെയ്ത് നമ്മൾ കേൾക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് അവരെ കേൾപ്പിച്ച് അവരെ കൊണ്ടൊന്ന് കേൾപ്പിക്കുക എന്നുള്ള ഒരു ടാസ്ക്കാണ്.
2: സർവാറൊരു വിഷയം കണ്ണിൻ്റെ കാഴ്ചയുമായി ബന്ധപ്പെട്ടൊരു വിഷയം പറയാറുണ്ട്. കാഴ്ച മങ്ങിത്തുടങ്ങുന്ന അന്ന് മുതലേ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് അഥവാ സ്പെക്ട്രം ഈ കണ്ണട വെക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിക്കുകയാണെങ്കിൽ അത് വെക്കണം. ചില ആളുകൾക്കത് പിന്നെ കണ്ണട വെക്കാനുള്ള മടി കൊണ്ടോ അതല്ലെങ്കിൽ ചികിത്സിക്കേണ്ടതിൻ്റെ പ്രയാസം കൊണ്ടോ ഒക്കെ അതങ്ങോട്ട് പിന്നെ മാറ്റിവെക്കുകയും പിന്നീട് കാഴ്ചക്കുറവ് കൂടുതലാവാനുള്ള സാധ്യത ഉണ്ടല്ലോ. ഇതേപോലെ ചില ആളുകൾക്കെങ്കിലും ഒരു പ്രായമെത്തിക്കഴിഞ്ഞാൽ ചെവിയിൽ കേൾവിക്കുറവ് സ്വാഭാവികമായിട്ടും വരാറുണ്ട്. അത് പിന്നെ നിസ്സാരമായി തള്ളിക്കളഞ്ഞാൽ അതൊരു വലിയ പിന്നെ വീണ്ടും തീരെ കേൾക്കാത്തൊരവസ്ഥയിലേക്ക് മാറുമോ, അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ?
3: അതായത് കേൾവിക്കുറവ് പ്രായസംബന്ധമായി ഉണ്ടാവുന്ന കേൾവിക്കുറവ് 60 വയസ്സ് മുതലാണ് പൊതുവെ കൂടുതലാവാറുള്ളത്. പൊതുവെ അങ്ങനെയാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ടുള്ള ഹെഡ്ഫോൺ ഹൈ സൗണ്ടുകൾ കൂടുതലാണ് നമ്മുടെ നാട്ടിൽ. അതായത് DJ അതല്ലെങ്കിൽ മറ്റ് വലിയ പ്രസംഗങ്ങൾ എല്ലാ രീതിയിലും വലിയ സൗണ്ടുകൾ ഉള്ള ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം പിന്നെ ഹെഡ്ഫോണും ഇയർഫോണും ഉപയോഗിക്കാത്ത ആൾക്കാർ തന്നെ വളരെ വിരളമാണ് ഇന്നത്തെ കാലത്ത്. അപ്പം അത് കാരണമൊക്കെ കേൾവിക്കുറവ് നേരത്തെ യങ് പോപ്പുലേഷനിൽ തന്നെ കണ്ടുവരുന്നതായിട്ട് ഉണ്ട്. അപ്പം ഈ നമ്മൾ പ്രായസംബന്ധമായി ഉണ്ടാകുന്ന കേൾവിക്കുറവിന് നമ്മൾ ഹിയറിംഗ് എയ്ഡ് ആദ്യം തന്നെ യൂസ് ചെയ്യാനാണ് പറയുക. കാരണം ഈ ഇതിന്റെ ആ നശീകരണ പ്രോസസ്സിനെ അത് കുറച്ചൊന്ന് സ്ലോ ആക്കും. അപ്പം ഒരാൾ ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യാതെ ഒരു 10 വർഷത്തിൽ എത്ര കുറവുണ്ടാവുമോ അതിനേക്കാളും മെച്ചമായിരിക്കും യൂസ് ചെയ്യുന്ന ഒരാളിൽ. അപ്പം അതുകൊണ്ട് നമ്മൾ വയസ്സെന്ന ആൾക്കാരിലാണെങ്കിലും നമ്മൾ നേരത്തെ, പിന്നെ ഈ കേൾവി എന്ന് പറയുന്നത് ഒരു നമ്മൾ ശരിക്കും കേൾക്കുന്നില്ല എന്ന് പറയുന്നതല്ല, അത് അതിൻ്റെ മാനസികമായിട്ടൊക്കെ കുറേ അതിന് ഇമ്പാക്റ്റ് ഉണ്ട്. അതായത് ഇപ്പം വയസ്സെന്ന ആൾക്കാർക്ക് ടൈമിൽ അവർക്ക് കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ദേഷ്യം വരുന്നില്ല. ഒരു കാരണം അവർക്ക് അവരാരും കേൾക്കുക, അവർ പറയുന്ന ആരും കേൾക്കുക, അല്ലെങ്കിൽ ആളുകൾ നമ്മളൊരാളോട് സംസാരിച്ച് അയാൾ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ, അപ്പോൾ ഒരാൾ നമ്മൾ മറുപടി പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അവർ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്ക് ദേഷ്യം വരും. അപ്പോൾ അതിൻ്റെ അവർ കുറേ ഒരു അവരുടെ ഒരു മൂഡ് അല്ലെങ്കിൽ ആ ഒരു കോഗ്നിഷൻ അതിനെയൊക്കെ ബാധിക്കുന്ന അവരുടെ ആൾക്കാരുമായിട്ടുള്ള ഒരു മിംഗ്ലിങ് കേൾവിക്കുറവാകുമ്പോൾ പിന്നെ ആൾക്കാരോട് മിണ്ടാതാവും. അപ്പോൾ അതിനകത്തൊക്കെ കുറേ റോളുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ അതിനെ കണ്ടുപിടിച്ച് അത് കറക്റ്റാക്കി പറ്റുന്ന രീതിയിൽ മെഷീൻ കാര്യങ്ങൾ യൂസ് ചെയ്ത് പോകാനാണ് പൊതുവെ നമ്മൾ അഡ്വൈസ് ചെയ്യുക.
2: ഓക്കെ, അപ്പം പ്രത്യേകിച്ച് ശ്രോതാക്കൾ ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഹെഡ്സെറ്റിൻ്റെയും ഹെഡ്ഫോണിൻ്റെയും കാര്യം പറഞ്ഞല്ലോ, അത് ഉപയോഗിക്കാത്തവർ വളരെ വേണമെങ്കിൽ വളരെ കുറവാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് ശ്രദ്ധിച്ചു വേണം ഉപയോഗിക്കാൻ എന്നത് കൂടി.
3: വലിയ സൗണ്ട് കുറച്ച് നേരമായിരുന്നാലും ചെറിയ സൗണ്ട് കുറേ നേരം കേൾക്കുന്നത് രണ്ടും ചെവിയെ ബാധിക്കുമെന്നാണ്. അതായത് വലിയൊരു സൗണ്ട്, ഒരു പടക്കം പൊട്ടിക്കുന്ന സൗണ്ടോ അതല്ലെങ്കിൽ ഒരു വെടിക്കെട്ടിന്റെ സൗണ്ട് ഒറ്റയടിക്ക് വന്ന് ചെവി അടിക്കുന്നതും ഒരു ചെറിയ സൗണ്ട് നമ്മൾ കുറേ
2: നേരം കേൾക്കുന്നത്,
3: അതായത് ഒരു മീൻസ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഭയങ്കര വലിയ സൗണ്ടിലല്ല ഹെഡ്ഫോൺ വെച്ചേക്കുന്നത്, എന്നാൽ പോലും അത് പെർസിസ്റ്റന്റ് ആയിട്ട് കേട്ടോണ്ടിരിക്കുന്നത് ചെവിയുടെ
2: കേൾക്കുന്നത്.
3: അത് നോയിസ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ ഉണ്ട്. ഈ ഫാക്ടറി വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സ്ഥിരമായി ഹെഡ്സെറ്റ് DJയിൽ വർക്ക് ചെയ്യുന്നവർ, അങ്ങനെ മ്യൂസീഷ്യൻസ് അങ്ങനെയൊക്കെയുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇതിനൊക്കെ ഭയങ്കര, പിന്നെ ഈ പോലീസ് അല്ലെങ്കിൽ പട്ടാളത്തിലൊക്കെ ഈ ഫയറിംഗ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഫാക്ടറി വർക്കേഴ്സ്, ഇവരൊക്കെ ഭയങ്കര ഇതിന് പ്രോണാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ അതിൻ്റെ പ്രൊട്ടക്റ്റ്, ഇപ്പം എയറോപ്ലെയിനിൻ്റെ ടേക്ക് ഓഫ് ഉള്ള സ്ഥലത്തുള്ള കണ്ടുള്ളൂ ഗ്രൗണ്ട് സ്റ്റാഫ്, അവരൊക്കെ ഈ ഹെഡ് ഗിയേഴ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് പറയുന്നത് കാരണം അത്രമാത്രം സൗണ്ടാണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രായസംബന്ധമായി ഉണ്ടാകുന്ന കേൾവിക്കുറവിനേക്കാളൊക്കെ വളരെ മുന്നേ സംബോധിക്കും ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഈ ചെവി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സാധനമാണ്. നമ്മൾ നേരത്തെ അതിനെ എല്ലാ അവയവങ്ങളും അതാണ്,
2: അതുപോലെ ഓരോ അവയവത്തിനും അതിൻ്റെതായ ഒരു ലൈഫ് ഉണ്ട്.
3: പറയുമ്പോൾ കണ്ണുള്ളപ്പോഴേ കണ്ണിൻ്റെ കാഴ്ച എന്ന് പറയുന്നതെങ്കിലും കേൾവിയും എല്ലാം അതുപോലെയാണ്
2: തന്നെ. ഇപ്പം നമ്മൾ മുട്ടുകാലിൻ്റെ കാര്യം പറയുമ്പോഴേ ചില ആളുകൾ പറയാറുണ്ട് അത്രയും കാലം നടന്നല്ലോ, അപ്പം അതിനൊരു നടക്കാനുള്ള അത്ര ഒരു പ്രായം അല്ലെങ്കിൽ ആ ഒരു കാലാവധി ഉണ്ടാവാം, അല്ലെങ്കിൽ അത് ചെവിക്കും, ഇതേപോലെ തന്നെ അതിൻ്റെ ഒരു പരിധിയുണ്ട്. ആ പരിധി വിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാവാവുന്ന അപകടങ്ങൾ നമ്മൾ വിളിച്ചു വരുത്തലാണ്, ക്ഷണിച്ചു വരുത്തലാണ് എന്ന് തന്നെയാണ്. അത് ശ്രദ്ധിക്കുന്നത് ഏറ്റവും ഗുണകരമാകും, നമുക്ക് തന്നെ ഉപയോഗമാകും എന്നാണ് ഡോക്ടറുടെ സംസാരത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കുക എന്ന് തന്നെയാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ മറ്റൊരു ഭാഗം സർ, നമ്മൾ ഇനി നേരത്തെ ENT അഥവാ ഇപ്പോൾ ചെവി മാത്രമാണ് നമ്മൾ പറഞ്ഞു വെച്ചത്, ഇതിൻ്റെ മെയിൻ ഒരു പാർട്ടാണ് മൂക്ക് എന്നുള്ളത്, നോസ്. അപ്പം ഈ മൂക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ മിക്കവാറും ചെറുപ്രായത്തിൽ തന്നെ ചില ആളുകൾക്കെങ്കിലും ഈ ജലദോഷം അല്ലെങ്കിൽ മൂക്കടപ്പ് ഉണ്ടാവാറുണ്ട്. അതിൻ്റെ കാരണങ്ങൾ,
3: മൂക്കടപ്പ് പൊതുവെ പനി സംബന്ധമായിട്ട് ജലദോഷപ്പനി അത് കാരണം ഉണ്ടാവാം. അതല്ലാതെ മൂക്ക് അടപ്പിന് കുറേ കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ മൂക്കിൻ്റെ രണ്ട് മൂക്ക് രണ്ട് ചേമ്പറായിട്ട് കണക്കാക്കുകയാണെങ്കിൽ രണ്ടിനെയും കൂടെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പാലമുണ്ട് നടുവ് ഉള്ളത്. അപ്പം ഇതിൻ്റെ വളവുണ്ട്, ഒരു സൈഡിലേക്ക് ചാഞ്ഞിരിക്കുകയാണ്, ഈ സൈഡിലേക്ക്. അതായത് മൂക്കിൻ്റെ വളർച്ചയോളം ആ പാലത്തിന്റെ വളർച്ചയോളം മൂക്കിന്റെ വളർച്ച എത്താത്തപ്പം, അതായത് പാലം കൂടുതലായി വളർന്നു പക്ഷെ മൂക്കിന്റെ അത്ര വളർച്ച വന്നില്ല. അപ്പൊ എന്ന് വെച്ചാൽ പാലത്തിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ വേരി ചരിവുണ്ടാവും. അപ്പം ആ ഒരു സൈഡിലേക്ക് ഉള്ള എയർ ഫ്ലോ കുറയും. അപ്പൊ അതിനെ മൂക്കിൽ പാലത്തിന്റെ വളവ് എന്ന് പറയാം. പൊതുവെ എല്ലാവരും മൂക്കിന്റെ പാലത്തിന്റെ വളവ് എന്ന് പറയുമ്പോൾ പുറമേ ഉള്ള വശമാണെന്ന്
2: വിചാരിക്കും,
3: അത് മൂക്കിന്റെ വളവാണ്. മൂക്കിന്റെ വളവ് എന്ന് പറയുന്ന ഒരു കോസ്മെറ്റിക് വിഷയമാണ്, അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചിലർക്ക് വളവുണ്ടെന്ന് തോന്നാം. പക്ഷെ പാലത്തിന്റെ വളവ് 100 പേരെടുത്താൽ 40% ആൾക്കാർക്ക് പാലത്തിന് വളവുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അതിനകത്ത് 4% ആൾക്കാർക്ക് സ്ഥിരമായി മൂക്കടപ്പ് ഉണ്ടാവുള്ളൂ എന്നാണ്. അങ്ങനെയുള്ളവരാണ് നമ്മൾ മൂക്കടപ്പിന്റെ ഒരു കാറ്റഗറി വരുന്നത്. പിന്നെ മൂക്കിലുള്ളിൽ ദശ, കുട്ടികളൊക്കെ ആണെങ്കിൽ അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം, അതായത് മൂക്കിൻ്റെ ഏറ്റവും പിന്നിലുള്ള ഒരു ടിഷ്യൂ ആണ് അഡിനോയിഡ്. മൂക്കിലെ കുട്ടികളുടെ മൂക്കിലെ ദശ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ മൂക്കടപ്പ് സ്ഥിരമായിട്ട് ഉണ്ടാവും. കുട്ടികൾ കൂടുതലായിട്ട് മൂക്കടപ്പ്, കൂർക്കം വലി, വായ തുറന്നുറങ്ങൽ, ഇതൊക്കെ അഡിനോയിഡിൻ്റെ ലക്ഷണമാണ്. പിന്നെ മറ്റ് മൂക്കിലെ ദശ പോളിപ്പ് അല്ലെ, സൈനസൈറ്റിസ് സംബന്ധമായി അലർജി സംബന്ധമായിട്ട് മൂക്കടപ്പുകൾ ഉണ്ടാവും. അതെല്ലാം മറ്റ് വളരെ വിരളമായിട്ട് കുറച്ച് ട്യൂമറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതുപോലൊക്കെ ഉണ്ടാവാം.
2: അപ്പം എല്ലാ മൂക്കടപ്പും അങ്ങനെ പ്രയാസം ഉണ്ടാകുന്നൊരു സംഭവമല്ല. പക്ഷേ ഈ മൂക്കിലെ പാലത്തിൻ്റെ വളവ് എന്ന് പറഞ്ഞല്ലോ, ഈ വളവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാവുന്ന, സ്ഥിരമായി ഉണ്ടാകാവുന്ന പ്രയാസങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അഥവാ
3: മൂക്കടപ്പാണ് സ്ഥിരമായിട്ട് ഉണ്ടാവാം,
2: വേദന അങ്ങനെ
3: ഇല്ലില്ല. പാലത്തിന് വളമുണ്ടെങ്കിൽ പൊതുവേ വേദന അങ്ങനെ ഉണ്ടാവാം. പിന്നെ അത് ഈ പാലത്തിന്റെ എല്ലിന്റെ വശം കോണിച്ച് ഉള്ളിലെ മാംസത്തിലും കാണും, മുട്ടുകയാണെങ്കിൽ ചിലപ്പം ബ്ലഡ് കാണാം, ബ്ലഡ് കാണാം, ബ്ലഡിന്റെ രക്തത്തിന്റെ അംശം.
2: അപ്പൊ അതിന് ആ സമയത്ത് നമ്മൾ ഈ പാലത്തിന്റെ വളവിന് എന്തെങ്കിലും ചികിത്സ,
3: പാലത്തിന്റെ വളവ് പൊതുവേ ഉള്ളൊരിത് 18 വയസ്സിന് ശേഷം അല്ലെങ്കിൽ എല്ല് വളർച്ച പൂർത്തിയായതിനു ശേഷമാണ് നമ്മൾ സർജറി അഡ്വൈസ് ചെയ്യുക. വളരെ ചെറിയ കുട്ടികളാണ് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്, അതായത് ഉറക്കം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മൂക്കിലൂടെയാണ് കുട്ടികളെല്ലാം ശ്വാസം എടുക്കുന്നത്. അങ്ങനെയാണ് നമ്മളെ പ്രോഗ്രാം ചെയ്ത് വരുന്നത്. മൂക്കിലൂടെ ശ്വാസം കിട്ടാതെ വരുമ്പോഴാണ് വായിലൂടെ ശ്വാസം എടുത്ത് തുടങ്ങുന്നത്. ഇപ്പം ജനിക്കുന്ന കുഞ്ഞിന് ഇപ്പം മൂക്കിൻ്റെ നമ്മൾ ഈ രണ്ട് നോസ്ട്രൽ എന്ന് പറയുന്നത് അതിലൂടെ ഉള്ളിലേക്ക് ശ്വാസം തൊണ്ടയിലേക്ക് ശ്വാസകോശത്തിലേക്ക് പോകണം. ഇപ്പം ചില കുട്ടികൾ ജനിക്കുമ്പോൾ ആ ഒരു എയർ വേ ഓപ്പൺ ആയിരിക്കില്ല, അവരൊക്കെ നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ സർജറി ചെയ്ത് കൊയനലക്ട്രീഷ്യ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്, ആ വഴി ഓപ്പൺ അല്ല. അപ്പം അത് ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസം നമ്മൾ സർജറി ചെയ്ത് ഓപ്പൺ ആക്കണമെന്ന് തന്നെയാണ്. അതാണ് അർജൻറ് ആയിട്ടുള്ള കാര്യമാണ്. അതല്ലാതെ പൊതുവെ കുട്ടികൾ മൂക്കിലൂടെ ശ്വാസം എടുക്കാനാണ് പ്രോഗ്രാം ചെയ്ത് വരുന്നത്, വായിലൂടെ പിന്നീട് എടുക്കുന്നതാണ്. അപ്പോൾ ഈ മൂക്കിലൂടെ ശ്വാസം കിട്ടാതെ വരുമ്പം കുട്ടികൾക്ക് അത് അവരുടെ ഉറക്കം ശരിയാവാതെ വളർച്ചയൊക്കെ ബാധിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ നേരത്തെ കണ്ട് അഡ്രസ്സ് ചെയ്യണം. അപ്പോൾ ഏതാണ് അതിൻ്റെ കാരണമെന്ന് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യുക. കുട്ടികളുടെ പാലത്തിൻ്റെ പരിപാടിയൊന്നും നമ്മൾ നേരത്തെ സർജറിയും കാര്യങ്ങളും ചെയ്യാറില്ല. പൊതുവെ 18 വയസ്സ് കഴിയണം, എല്ല് വളർച്ച പൂർത്തിയാവണം. ചെയ്യാൻ പറ്റില്ല എന്നല്ല, ചെയ്യാറുണ്ട്, അത് വളരെ എക്സ്പെർട്ടായിട്ടുള്ള ഹാൻഡ്സിൽ അത് ചെയ്യാൻ പാടുള്ളൂ. കാരണം അത് അതിൻ്റെ നമ്മൾ സർജറി ചെയ്യുന്ന ചില ഏരിയാസിൽ നമ്മൾ കൈകടത്തിയാൽ ആ മൂക്കിൻ്റെ ഷേപ്പിനെയും കാര്യങ്ങളും പിന്നീടുള്ള വളർച്ചയെ ബാധിക്കും, അതിൻ്റെ ഗ്രോത്ത് സെൻറ്റേഴ്സിന് എഫക്റ്റ് ആയത്. അതല്ലെങ്കിൽ പൊതുവേ 18 എല്ല് വളർച്ച കംപ്ലീറ്റ് ആയതിനു ശേഷം പാലം നേരെ അത് വലിയ
2: കൂടുതൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു സർജറി ഭാഗത്തേക്ക് നീങ്ങാതിരിക്കലാണ്
3: ആവശ്യമില്ല. 18 വയസ്സ് കഴിഞ്ഞാൽ പോലും മൂക്കിൻ്റെ പാലത്തിന് ചെറിയ വളമുണ്ടെന്ന് വിചാരിച്ച് സർജറി ചെയ്യേണ്ട ആവശ്യമില്ല.
2: ഇല്ല, മിക്കവാറും സ്കൂളിലെ കുട്ടികളൊക്കെ ഈ ഒരു 3-ാം ക്ലാസ് 4-ാം ക്ലാസ് അല്ലെങ്കിൽ ആ ഒരു 10-ാം ക്ലാസ്സിന് താഴെയുള്ള പ്രായമുള്ള കുട്ടികളിൽ ഈ ഒരു വിഷയം വരുമ്പോൾ മിക്കവാറും അവർ പഠിക്കാതിരിക്കുന്ന സമയത്തോ ഒക്കെ ഈ ഒരു പ്രയാസം, പ്രത്യേകിച്ച് നേരത്തെ സാറ് പറഞ്ഞല്ലോ, പിന്നെ വായ തുറന്ന് ഉറങ്ങുന്ന ഒരവസ്ഥ, അതായത് മൂക്കിലൂടെ ശ്വാസം എടുക്കാൻ പറ്റാത്തപ്പോഴാണല്ലോ വായിലൂടെ ശ്വാസം എടുക്കുക, അപ്പോൾ ഈ ഉറങ്ങുന്ന സമയത്ത് വായ തുറന്നിരിക്കുക, ഇങ്ങനത്തെ ഒരു വിഷയം വരുമ്പോൾ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ മിക്കവാറും ഒരു മൂക്കിലെ വളവാണ്, എല്ലിൻ്റെ വളവാണ് അപ്പം അത് പിന്നെ മൈൻഡിൽ ആ ഒരു പ്രശ്നം മാത്രം വലിയ വിഷയമാവോ എന്ന് വിചാരിച്ചിട്ട് ഹൈ ചികിത്സ ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് തേടുന്ന ആളുകളുണ്ട്. അപ്പം അവരോട് ശരിക്കും നിർദ്ദേശിക്കാനുള്ളത്,
3: അതായത് കുട്ടികളുടെ കൂർക്കം വലി പാലത്തിൻ്റെ വളവ് കാരണം ഉണ്ടാകാം, പക്ഷെ അതിനേക്കാളൊക്കെ കൂടുതലായിട്ടുള്ള കാണപ്പെടുന്നത് ഈ മൂക്കിലെ ദശ അല്ലെങ്കിൽ അഡിനോയിഡിൻ്റെ വീക്കാണ്. അപ്പം അത് മൂക്കിൽ ഒരു സെക്രീഷൻ ഉണ്ടാവും, അത് അഡിനോയിഡിനും പിന്നെയും അഡിനോയിഡ് എന്ന് പറഞ്ഞ ഒരു ഫിൽറ്റർ പോലത്തെ ഒരു ലിംഫോയിഡ് ടിഷ്യൂ ആണ്, നമ്മുടെ പ്രതിരോധത്തിൽ ബന്ധപ്പെട്ട ഒരു ടിഷ്യൂ ആണ്. കൂടുതലായിട്ട് ജലദോഷപ്പനികൾ ഉണ്ടാകുമ്പോൾ അതിന് വീക്കം വയ്ക്കും, പിന്നെ അത് കാരണം മൂക്കിലെ സെക്രീഷൻസ് അവിടെ കിട്ടി നിൽക്കും, പിന്നെയും അവിടെ ഇൻഫെക്ഷൻ, അങ്ങനെ ഒരു സൈക്കിൾ പോലെയാണ്. അപ്പോൾ അഡിനോയിഡിൻ്റെ വീക്കം ഉണ്ടെങ്കിൽ അത് നമ്മൾ നേരത്തെ അഡ്രസ്സ് ചെയ്യാൻ പറയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു മൂക്കിലിരിക്കാൻ സ്പ്രേയും കാര്യങ്ങളും കൊടുക്കും, മരുന്ന് കൊടുക്കും, എന്നിട്ട് ശരിയാവാത്ത ആളുകൾ അത് അലിയിച്ച് കളയാം, കട്ട് ചെയ്ത് കളയാം, കട്ട് ചെയ്ത് കളയാം, അതുള്ള അത് സർജറിക്ക് വിധേയമാക്കാറുണ്ട്. അത് ചെറിയ കുട്ടികൾ മുതൽ വലിയ 18 മീൻസ് ഒരു 10, അത് ഈ അഡിനോയിഡ് ടിഷ്യൂ എന്ന് പറയുന്ന ഒരു 15-20 വയസ്സിൻ്റെ ഇടയ്ക്ക് അത് വലിഞ്ഞു പോകും. അത് പക്ഷേ അത് നേരത്തെ അഡ്രസ്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ഉറക്കത്തിനെ ബാധിക്കാം, അത് കാരണം പല്ലിന് നിലതെറ്റി വരാം, പല്ലിൽ ഉന്തല് വരാം, മോണയ്ക്ക് തള്ളൽ വരാം,
2: മൂക്കുമായിട്ട് ബന്ധപ്പെട്ട
3: അത് ഈ മൂക്കടപ്പ് കാരണമാണ്. മൂക്കിലൂടെ ശ്വാസം സഞ്ചാരം കുറയുമ്പോഴാണ് വായ തുറന്ന് ഉറങ്ങാനും ഈ വക പല്ലിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനും ഒക്കെ
2: പരസ്പര ബന്ധിതമാണ്.
3: ഈവൻ മൂക്കിൽ

0: പൊടി വലിക്കാൻ പല രൂപത്തിലുള്ള ഇതുണ്ട്.
1: അത് ഒരു കൈൻഡ് ഓഫ് അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ് പറയാൻ പറ്റുള്ളൂ. അതായത് ഇപ്പൊ വിക്സ് വലിക്കുക അതല്ലെങ്കിൽ അതുപോലത്തെ, അപ്പം അത് ആക്ച്വലി മൂക്കിനുള്ളിൽ വേറെയും സെൻസേഴ്സ് ഉണ്ട്, പല മണത്തിന്റെ കൂടാതെ പല കോൾഡ് സെൻസേഴ്സും അതും ഇതൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സെൻസറിനെ സ്റ്റിമുലേറ്റ്, ഇപ്പം നമ്മളെ വിക്സിനെ സംഭവിക്കുന്ന വെച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള മെന്തോൾ അടങ്ങിയ സാധനങ്ങളിലൊക്കെ സംഭവിക്കുന്ന വെച്ചാൽ, ആ കോൾഡ് റിസപ്റ്റ് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മൂക്ക് തുറന്നതുപോലെ ഒരു തോന്നൽ ഉണ്ടാക്കും. ആ തോന്നലാണ് ശരിക്കും,
0: അതൊരു
1: ഓപ്പണിങ് ചെയ്യുന്ന സാധനമല്ല. അത് ആ റിസപ്റ്റേഴ്സിനെ പോയി അത് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ മൂക്ക് തുറന്നു എന്നൊരു തോന്നൽ. നമ്മുടെ മൂക്കിനുള്ളിൽ പല ടൈപ്പ് മണത്തിന്റെ അല്ലാത്ത പല ടൈപ്പ് റിസപ്റ്റേഴ്സ് ഉണ്ട്. ഇവൻ മൂക്കിന്റെ ശ്വാസം അകത്തേക്ക് പോകുന്നുണ്ടോ എന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന റിസപ്റ്റേഴ്സ് വരുന്നുണ്ടെന്നാണ്.
0: അപ്പം അത് ശരിക്കും, ഇപ്പം നേരത്തെ നമ്മൾ ചെവിയുടെ കാര്യം പറഞ്ഞല്ലോ, ഇതിലിപ്പം പലപ്പോഴും പല ആളുകളും ഈ ഒരു പിന്നെ ഒറ്റമൂലി എന്നുള്ള രൂപത്തിൽ ഈ ചെവി വല്ലാണ്ട് വേദനിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മൂക്ക് വേദനിക്കുന്ന സമയത്തൊക്കെ പല രൂപത്തിലുള്ള പിന്നെ ചികിത്സകൾ, സ്വയം എണ്ണ ചൂടാക്കിയിട്ട് ഒഴിക്കുക, അതല്ലെങ്കിൽ ഈ മുളക് അതിൻ്റെ ഉള്ളിലുള്ള വിത്തെല്ലാം ഒഴിവാക്കിയിട്ട് അതിൽ എണ്ണ ചൂടാക്കിയിട്ട് ഒഴിക്കുക, ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ചെയ്യാറുണ്ട്. അത് ശരിക്കും അതിന് നമ്മൾ എന്തെങ്കിലും നിർദ്ദേശം കൊടുക്കാൻ പറ്റും?
1: അത് ഒഴിവാക്കണമെന്നാണ് ഇത് പറയാനുള്ളത്. നമ്മൾ ഈ ഒറ്റമൂലികളൊന്നും അങ്ങനെ സപ്പോർട്ട് ചെയ്യാം. അതായത് ഞാൻ എല്ലാം എവിടെ മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രം എവിഡൻസ് ബേസ്ഡ്, അതായത് തെളിവുകൾ അല്ലെങ്കിൽ പഠനങ്ങളും ബേസ്ഡ് ആണ്.
0: ഇതൊക്കെ ചികിത്സ വേണ്ട,
1: ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ഈ എന്താ പറയുന്നത്, അത് കാരണം ഉണ്ടാകുന്ന മറ്റു ബുദ്ധിമുട്ടുകൾ പിന്നെ ചികിത്സിക്കേണ്ടി വരാറുണ്ട്. ഈ ഒറ്റമൂലി ചെവി ചൂട് വരണ ഒഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും അത്ര നല്ല കാര്യം പറ്റും. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന തുള്ളി മരുന്നുകളിൽ ചിലപ്പോൾ എണ്ണയുടെ കണ്ടന്റ് ഉണ്ടാവും, അത് കണ്ടിട്ടായിരിക്കും ചിലർ നമ്മൾ തന്നെ തന്നെ എണ്ണ ഒഴിച്ചാൽ എന്താന്ന് രീതിയിൽ ചിന്തിക്കുന്നത്. പക്ഷെ അതിനകത്തുള്ള അണുക്കൾ ഏതൊക്കെ ടൈപ്പാണ്, അതല്ലെങ്കിൽ ഉള്ളിലേക്ക് പോയാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാന്ന് നമുക്ക് അറിയില്ല.
0: ഇത്തരം കാര്യങ്ങളിൽ സ്വയം ചികിത്സ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു പാഠം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കൂട്ടത്തിൽ സർ ഒരു കാര്യം കൂടെ ചോദിക്കാം. പിന്നെ നമ്മുടെ ഈ ഇയർ ബാലൻസ് പല ആളുകളും പറയാറുണ്ട്, ഈ ബാലൻസ് എന്താണ് ശരിക്കും അതിൻ്റെ ഒരു,
1: അതായത് ഈ ബാലൻസ് സംബന്ധമായിട്ട് അല്ലെങ്കിൽ തലകറക്കം ബാലൻസ് സംബന്ധമായിട്ട് കുറേ അസുഖങ്ങളുണ്ട്. ഇപ്പം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒന്ന് രണ്ടെണ്ണം ഞാൻ പറയാം. ഒന്ന് ഇയർ ബാലൻസ് എന്ന് പറയുന്ന ഈ ബി പി പി ബി എന്ന് പറയുന്നൊരു അസുഖമുണ്ട്. അതായത് നമ്മുടെ ചെവിയുടെ ഉള്ളിൽ ഞാൻ പറഞ്ഞു ബാലൻസിൻ്റെ മെഷീനുണ്ട്. അപ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ ക്രിസ്റ്റൽസ് ഉണ്ട്, ചെറിയ ചെറിയ കാൽഷ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് ഉണ്ട്. അതവിടെ ഒരു സ്ഥലത്ത് പശയിലൊട്ടിയിരിക്കുന്നതാണ്. അത് അതിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറി ഏതെങ്കിലും ഒരു കുറേ വളയങ്ങൾ, മൂന്ന് വളയം പോലത്തെ ഒരു ഇതുണ്ട് നമ്മുടെ ബാലൻസിന്റെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള. മൂന്ന് വളയം പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട്, രണ്ട് സഞ്ചി പോലുള്ള സാധനമാണ്. അപ്പം ഈ സഞ്ചിയിൽ നിന്ന് ഇത് തെറ്റി ഈ വളയങ്ങളിലേക്ക് പോകുന്നതാണ് ഈ ബാലൻസിന്റെ കല്ല് മാറിക്കിടക്കുക എന്ന് പറയും നമ്മൾ പൊതുവെ. നമ്മൾ പേഷ്യൻസിൽ പറയാ ഇയർ ബാലൻസിന്റെ മെഷീനിൽ കല്ല് മാറിക്കിടക്കുന്നതാണ്. അതാണ് പൊതുവെ നല്ല ഈ തലകറക്കമായിട്ട് ആൾക്കാർ വരുന്നതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം അതാണ്. അപ്പോൾ അത് എന്ന് വെച്ചാൽ കിടക്കുമ്പോൾ തലകറങ്ങി കട്ടിലോടെ എടുത്ത് മറിക്കുന്ന പോലെ തോന്നി എന്നൊക്കെ പറയും.
0: അപ്പോൾ
1: അതിന് നമ്മൾ ചികിത്സ എന്ന് പറഞ്ഞാൽ അത് ഏത് കനാലിലേക്കാണ് തെറ്റി കിടക്കുന്നതെന്ന് കണ്ടുപിടിച്ച് അതിനെ നേരെ ഇടുക എന്നുള്ളതാണ് അതിന് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. അല്ലാതെ മരുന്ന് കൊടുത്ത് അതിനെ ശരിയാക്കാമെന്ന് ഇവ നമ്മൾ പോലെ. പിന്നെ അത്യാവശ്യം ബുദ്ധിമുട്ട് കൂടുതലാണെങ്കിൽ ഛർദ്ദിലൊക്കെ ഒന്ന് കുറയ്ക്കാനോ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മരുന്ന് കൊടുക്കാം. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഈ ഇയർ ബാലൻസ് പ്രശ്നം വരുന്നവർക്ക് അതിന് ഒന്ന് രണ്ട് വിറ്റാമിൻ്റെ കുറവുണ്ടാകുന്ന പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് മരുന്ന് കൊടുക്കുമെന്നല്ലാതെ സ്ഥിരമായിട്ട് ഈ ഇയർ ബാലൻസ് അല്ലെങ്കിൽ ബാലൻസ് മെഷീൻ്റെ കല്ല് മാറിക്കിടക്കുന്നതിനെ നേരെ ഇടുക എന്നുള്ളതാണ് അതിൻ്റെ ചികിത്സ. പിന്നൊന്ന് മറ്റൊന്ന് മൈഗ്രെയിൻ സംബന്ധമായിട്ട് തലവേദന വരുന്ന മൈഗ്രെയിൻ ഉണ്ട്, തലകറക്കവും വരാം. അപ്പോൾ അങ്ങനെയുള്ളതിന് നമ്മൾ അതിൻ്റെതായ രീതിയിൽ ചികിത്സ കൊടുക്കും. പിന്നൊന്നാണ് ഇത് ഈ നരമ്പുണ്ട്, ഈ നമ്മുടെ ബാലൻസിൻ്റെ മെഷീനിൽ നിന്ന് പോകുന്ന നരമ്പ്, അതിന് ചുറ്റിനും നീർക്കെട്ടുണ്ടെന്നുണ്ടെങ്കിൽ നീർക്കെട്ട് ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്നാൽ, ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ ഇതിന് നീർക്കെട്ട് വരാം. അപ്പോൾ ബാലൻസിൻ്റെ ഫംഗ്ഷൻ ബ്ലോക്ക് ആവാം. ചിലപ്പോൾ ചില ആൾക്കാർക്ക് കേൾവിയും കൂടെ നിന്ന് പോകുന്ന പോലെ സാധ്യത. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതിന് പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അതിനൊക്കെ നമ്മൾ ഒരു രണ്ട് മൂന്ന് ആഴ്ച കൊടുക്കുകയും പിന്നെ അതിനെ റീഹാബിലിറ്റി, അതായത് എക്സസൈസ് ചെയ്ത് ആ ബാലൻസിൻ്റെ മെഷീനെ ബലപ്പെടുത്തുക അല്ലെങ്കിൽ ബാലൻസിൻ്റെ ഫംഗ്ഷനെ ബലപ്പെടുത്താനാണ് പൊതുവെ നമ്മൾ പറയുക. അപ്പോൾ പൊതുവെ ആൾക്കാർക്ക് പറ്റുന്നത് വെച്ചാൽ ഇയർ ബാലൻസിൻ്റെ പ്രശ്നം വരുമ്പോൾ എനിക്ക് കുനിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാക്കിലേക്ക് മലർന്നു കഴിഞ്ഞാൽ കണ്ണിലും മരുന്നൊഴിക്കുക അതിനൊക്കെ തളറങ്ങും. അതുകൊണ്ട് എന്തെന്ന് വെച്ചാൽ അതൊന്നും ചെയ്യാം ഒരു അവസ്ഥയിലേക്ക്, അതായത് സൂക്ഷിച്ച് അങ്ങനെ പോകുന്നതിനേക്കാളും അത് നേരെയാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ ഇതൊരു മാലഡാപ്റ്റേഷൻ എന്ന് പറയുക, അതായത് തല ഇങ്ങോട്ട് ചരിക്കില്ല അങ്ങോട്ട് ചരിക്കില്ല, അത് കുറേ കാലം ഒരു ലോങ് ടേമിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാക്കും. അപ്പോൾ അത് നേരത്തെ തന്നെ അത് കണ്ടെത്തി അത് നേരെ ഒന്ന് ഈ കല്ല് മാറിക്കിടക്കുന്നതാണെങ്കിൽ അതിനെ നേരെ ഇടിക്കുക എന്നുള്ളതാണ് അതിനെ ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ടത്.
0: പിന്നെ ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉടനെ ഡോക്ടറെ കാണിക്കുക എന്നുള്ളത് തന്നെയാണ്.
1: അത് അത് തന്നെയാണ് നമ്മൾ തന്നെ ചികിത്സയും. പിന്നെ തലകറക്കം എന്ന് പറയുമ്പം ഒരു പല വേറെയും കാരണമാണ്, തലച്ചോറ് സംബന്ധമായിട്ടും തലകറക്കം ഉണ്ടാകും. അപ്പം അത് ന്യൂറോളജി വിഭാഗമാണ്.

0: ഹാൻഡിൽ ചെയ്യാറ്.
1: അത്
0: പിന്നെ നമുക്കത് ടെസ്റ്റ് ചെയ്ത് പല ടെസ്റ്റുകൾ വീട്ടിൽ റൂമിൽ തന്നെ നമ്മൾ പേഷ്യൻസിനെ ടെസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും തല ബാലൻസിൻ്റെ മെഷീനാണോ അതല്ല തലച്ചോറിൻ്റെ സംബന്ധമായിട്ടാണോ, കുറേയൊക്കെ ഐഡിയ കിട്ടും.
1: സാർ, പിന്നെ ഇ എൻ ടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചു പോകുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ ശ്രോതാക്കളിൽ നിന്ന് നമുക്ക് കിട്ടിയതും അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാഹ് ഇപ്പോൾ തൽക്കാലം ഈ ഒരു എപ്പിസോഡിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും ചില കാര്യങ്ങൾ കൂടെ ശ്രോതാക്കളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. തൽക്കാലം ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. ഇൻഷാല്ലാഹ് ഇ എൻ ടി അഥവാ തൊണ്ടയും മൂക്കിൻ്റെ പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളും ഇനിയും ബാക്കിയുണ്ട്. അടുത്ത എപ്പിസോഡിൽ ഡോക്ടറെ നമുക്ക് വീണ്ടും ക്ഷണിക്കാം. അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ഇപ്പോൾ നമ്മൾ പീസ് റേഡിയോയിലൂടെ കേട്ടത് ആരോഗ്യ വിചാരം. ഈ പ്രോഗ്രാം നമ്മുടെ മുമ്പിലുണ്ടായിരുന്നത് ഡോക്ടർ ആദിൽ മുഹമ്മദ്, അതോടൊപ്പം നസറുല്ലാ സലാഹി. നമ്മൾ ആശങ്കപ്പെടുന്ന മൂക്കിലെ ദശ, അതിൻ്റെ പ്രശ്നവും പരിഹാരവുമായിരുന്നു നമുക്ക് നിർദ്ദേശമായി നൽകിയിട്ടുള്ളത്. അടുത്ത പ്രോഗ്രാമിലേക്ക് പീസ് റേഡിയോ പോകുമ്പോൾ പ്രാർത്ഥനാ പഠനം.
3: നമ്മുടെ ജീവിതത്തിൽ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ സുരക്ഷിതത്വം, സെക്യൂരിറ്റി, അത് അള്ളാഹുവിൽ നിന്നുള്ള കാവലാണ്.
2: തീർച്ചയായും
3: അത് കിട്ടണമെങ്കിൽ നന്നായി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നവരെയാണ് അള്ളാഹ്ക്ക് ഇഷ്ടം, അള്ളാഹിനോട് നല്ലോണം ചോദിക്കുന്നവരാണ് ഇഷ്ടം. അപ്പോൾ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനാ പഠനത്തിൽ നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്
2: സഫീർ അൽഹിക്കമി നമ്മോട് അവതരിപ്പിക്കുന്നു ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തവണ ചൊല്ലേണ്ട ദിക്കർ, ഭാഗം 7. അപ്പോൾ ഇതിനു മുമ്പ് 6 ഭാഗങ്ങൾ കഴിഞ്ഞുപോയി എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് 7-ാമത്തെ ഭാഗം കേൾക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം ശ്രോതാക്കളെ, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ഒരു തവണ ചൊല്ലേണ്ട ഒരു ചെറിയ പ്രാർത്ഥനയുടെ ആദ്യ 2 ഭാഗങ്ങളാണ് കഴിഞ്ഞ 2 എപ്പിസോഡുകളിലൂടെ നമ്മൾ പഠിച്ചത്. ഇൻഷാല്ലാ ഇന്ന് ആ പ്രാർത്ഥനയുടെ അവസാന ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ഇതുവരെ പഠിച്ച ഭാഗം ഞാൻ ആദ്യമൊന്ന് പറയാം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ കേട്ട് പഠിച്ച ആളുകൾ എൻ്റെ കൂടെ ചൊല്ലി ഓർമ്മ പുതുക്കണം. ആദ്യമായി കേൾക്കുന്നവർ ഈ ഭാഗം കേട്ട് പഠിക്കുകയും വേണം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗങ്ങൾ ഇപ്രകാരമാണ്. അല്ലാഹുമ്മ ഫാത്തിറ സമാവാതി വൽ അർദ് ആലിമൽ ഗൈബി വശ്ശഹാദ റബ്ബ കുല്ലി ഷൈഇൻ വമലീക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത. ഇനി ഇതിൻ്റെ അവസാന ഭാഗം ഞാൻ ആദ്യം ഒന്ന് പറയാം, പാരായണം ചെയ്യാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. أعوذ بك من شر نفسي ومن شر الشيطان وشركه أعوذ بك من شر نفسي ومن شر الشيطان وشركه ഇവിടെ ശ്രദ്ധിക്കണം, ചില അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഉച്ചരിക്കേണ്ടതുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ ഉരുവിട്ടതിന് ശേഷം ശ്രദ്ധിക്കേണ്ട അക്ഷരങ്ങൾ പറഞ്ഞു തരാം. أعوذ بك من شر نفسي വമിൻ ഷദ്ദി ശൈത്താനി വശിർക്കി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സാധാരണ നമുക്ക് തെറ്റാൻ സാധ്യതയുള്ള രണ്ടക്ഷരങ്ങളേ ഉള്ളൂ. ഒന്ന് അഴുതു, അവിടെയുള്ള ഐനും ദാലുമാണ്. അത് രണ്ടും കൂടി രണ്ടക്ഷരമായി പിന്നൊരക്ഷരവും കൂടി ഉണ്ട്, അങ്ങനെ 3 അക്ഷരം. അഴുതു, അത് ആദ്യം ഹംസയാണ് അ. രണ്ടാമത്തേത് അഴു, ഐനാണ്, തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്ന് പുറപ്പെടേണ്ട അക്ഷരമാണ്. അഴു ദാലാണ് പിന്നീടുള്ളത്. ദാൽ എന്നത് നാവ് പല്ലിൻ്റെ അറ്റത്ത് തൊട്ടു തൊട്ടില്ല എന്ന രൂപത്തിൽ വെച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് അഴുതു എന്നത്. അത് ചില ആളുകളെങ്കിലും ഔദു എന്ന് ദാലായി ഉച്ചരിക്കാറുണ്ട്, അത് തെറ്റാണ്. വേറെ ചില ആളുകൾ അഊദു എന്ന് ഐനിനെയും ഹംസയായി അഊദു എന്ന് പറയാറുണ്ട്, അതും തെറ്റാണ്. എന്നാൽ വേറെ ചില ആളുകൾ ദാലിനെ ദായായി ഉച്ചരിക്കും, അഴുസു അല്ലെങ്കിൽ അഊസു എന്ന് പറയാറാണ്, അതും തെറ്റാണ്. അപ്പോൾ തെറ്റായതൊക്കെ നമ്മൾ മനസ്സിലാക്കി ശരിയായ രൂപത്തിൽ മാത്രം ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം. അഴുതു എന്നാണ് ശരിയായ ഉച്ചാരണം, ബാക്കിയെല്ലാം തെറ്റാണ്. അഴുതു ബിക മിൻ ഷദ്ദി നഫ്സി വമിൻ ഷദ്ദി ശൈത്താനി, അവിടെയുള്ള ത എന്ന അക്ഷരം വായ നിറച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ത്വ എന്ന് തന്റെ കൂടെ വാവ് ചേർത്ത് മലയാളത്തിലുള്ള ത്വ അല്ല ഉച്ചരിക്കേണ്ടത്, ഇത് ത, അത് മറ്റൊരക്ഷരമാണ്, വായ നിറച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഒമിൻ ഷെഡ്ഡി ഷെയ്ത്താനി വശിർക്കി. ഒന്നുകൂടി ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. അഊദു ബിക മിൻ ഷദ്ദി നഫ്സീ വമിൻ ഷദ്ദി ശൈത്താനി വശിർക്കി. ഇനി ഞാൻ പറയുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ചൊല്ലണം. അഊദു ബിക മിൻ ഷദ്ദി നഫ്സീ വമിൻ ഷദ്ദി ശൈത്താനി വശിർക്കി. അഊദു ബിക മിൻ ഷദ്ദി നഫ്സീ വമിൻ ഷദ്ദി ശൈത്താനി വശിർക്കി. വശിർക്കിഹി എന്നാണ് നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ വശിർക്കി എന്നാണ് നിർത്തുക. എന്താണ് അതിൻ്റെ അർത്ഥം? അഊദു ബിക, ഞാൻ നിന്നോട് രക്ഷ തേടുന്നു അല്ലാഹ്. മിൻ ഷദ്ദി നഫ്സീ, എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ഷർറിൽ നിന്നും, എല്ലാ ദോഷങ്ങളിൽ നിന്നും. വമിൻ ഷദ്ദി ശൈത്താൻ, ശൈത്താനിൻ്റെ, പിശാചിൻ്റെ എല്ലാ ഷർറുകളിൽ നിന്ന്, ദോഷങ്ങളിൽ നിന്നും. വശിർക്കിഹി, അവൻ എന്നെ എത്തിക്കുന്ന അല്ലെങ്കിൽ അവൻ ജനങ്ങളെ എത്തിക്കുന്ന ഷിർക്കിൽ നിന്നും അള്ളാഹുവെ നിന്നോട് ഞാൻ ശരണം തേടുന്നു എന്നാണ്. അപ്പോൾ ആകാശ ഭൂമികളുടെ രക്ഷിതാവായ അള്ളാഹുവിനോട്, ദൃശ്യവും അദൃശ്യവും അറിയുന്ന അള്ളാഹുവിനോട്, ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളുടെയും അധിപനും രക്ഷിതാവുമായ അള്ളാഹുവോട് അവനല്ലാതെ മറ്റാരുമില്ല എന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നമ്മൾ ചോദിക്കുന്നത് സ്വന്തത്തിൻ്റെയും പിശാചിൻ്റെയും ഷർറിൽ നിന്നും, ഷിർക്കിൽ നിന്നും നമ്മുടെ രക്ഷാതേട്ടമാണ്. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഉറങ്ങേണ്ടത്. ഈ പ്രാർത്ഥന ശീലമാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: നമ്മൾ കേട്ടത് ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്കറാണ്. സഫീർ അലി കമിയാണ് ഇത് അവതരിപ്പിച്ചത്.
2: അതിൻ്റെ ഏഴാം ഭാഗമാണ് കേട്ടത്. അടുത്തൊരു സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. പൂമരത്തണലിൽ
3: നമ്മുടെ ഷമീൽ മഞ്ചേരിയാണ് ഇന്നത്തെ പൂമരത്തണലിൽ നമ്മോടൊപ്പം ചേരുന്നത്. പ്രിയപ്പെട്ട ബിഷ്വർ റേഡിയോ ശ്രോതാക്കൾ, നേരെ പൂമരത്തണലിൽ കേൾക്കാൻ വേണ്ടി റെഡിയാവുക.
2: നാം ഓർമ്മിക്കേണ്ടത് എന്നതാണ് വിഷയം. ഷമീൽ മഞ്ചേരി നമ്മോട് സംസാരിക്കുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. പീസ് റേഡിയോ പൂമരത്തണിലെ ശ്രോതാക്കളായിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇത് കൂട്ടുകാരുടെ സ്വന്തം എം എസ്. കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതെ, അത് കേൾക്കാനാണ് എം എസിനും ഇഷ്ടം. അള്ളാഹു എപ്പോഴും നമുക്ക് എല്ലാ സൗഖ്യവും നൽകട്ടെ. പതിവ് പോലെ പീസ് റേഡിയോയിൽ പൂമരത്തണിലെ സമയമായപ്പോൾ ഇനി അല്പനേരം കൂട്ടുകാർക്കായിട്ടുള്ള കഥകളും പാട്ടുകളും മറ്റ് രുചിക്കൂട്ടുകളുമായി നമ്മൾ ആരംഭിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതമോതിക്കൊണ്ട് നമ്മൾ നമ്മുടെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുന്നു. നമ്മുടെ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇന്ന് നമ്മോടൊപ്പമുള്ള കൂട്ടുകാരോടൊപ്പം നമ്മൾ ഒരു പാട്ട് പാടിക്കൊണ്ട് അതിൻ്റെ വരികളിലൂടെ, അതിൻ്റെ ആശയങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ്. എല്ലാ കൂട്ടുകാരും റെഡിയല്ലേ?
6: റെഡിയാണ്.
5: ഇന്ന് പാടാൻ പോകുന്ന പാട്ട് ഏതാണെന്നറിയോ?
6: ഇല്ല.
5: ആ, ഇന്ന് പാടാൻ പോകുന്ന പാട്ട് നിങ്ങൾക്ക് 1, 2, 3 എണ്ണാൻ അറിയോ? എത്ര വരെ എണ്ണാനറിയാ?
6: 100 വരെ.
5: 100 വരെ എണ്ണാനറിയും. ആ, പിന്നെ മറ്റേ കൂട്ടുകാരൻ എത്ര അറിയാ? 1000 വരെ എണ്ണാനറിയും. അയ്യവ. അപ്പൊ അങ്ങനെ ഒരുപാട് എണ്ണാനറിയുന്ന കൂട്ടുകാര് ഇപ്പോൾ പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. 100 വരെയും 1000 വരെയും അതിനപ്പുറത്തേക്കൊക്കെ എണ്ണാനറിയുന്നവരുണ്ടാവും. ഇവിടെ നമുക്ക് ഈ പാട്ട് പഠിക്കാൻ ആകെ 8 വരെ എണ്ണാനറിഞ്ഞാൽ മതി. 8 വരെ എണ്ണാൻ എല്ലാവർക്കും അറിയാലോ. എന്നാ 8 വരെ ഒന്ന് എണ്ണിക്ക് കേൾക്കട്ടെ.
6: 1, 2, 3, 4, 5, 6, 7, 8.
5: കറക്റ്റാണ്. 8 വരെ എണ്ണാൻ അറിയാം അല്ലേ? 8 വരെ വേറെ ഏതൊക്കെ ഭാഷയിൽ എണ്ണാൻ അറിയാം? ഇംഗ്ലീഷിൽ അറിയാവോ? എന്നാ ഇംഗ്ലീഷിൽ ഒന്ന് എണ്ണിക്ക്.
6: 1, 2, 3, 4, 5, 6, 7, 8.
5: യെസ്, കറക്റ്റ്. ഇനിയോ? ഇനി 8 വരെ മറ്റേതെങ്കിലും ഭാഷയിൽ അറിയോ? ഹിന്ദിയിൽ അറിയാം? എന്നാ ഒന്ന് എണ്ണിക്ക്.
6: 1, 2, 3, 4, 5, 6, 7, 8, 9, 10.
5: അതെ, 10 വരെ ആയി അല്ലേ. അപ്പൊ ഹിന്ദിയിലും എണ്ണാൻ അറിയാം. ഇനി വേറെ ഏതെങ്കിലും ഭാഷയിൽ അറിയോ? അറബിയിൽ ഒന്ന് ശ്രമിച്ചു നോക്കൂ, ഞാനിവിടെ സഹായിക്കാം. അറബിയിൽ 8 വരെ എണ്ണാൻ. വാഹിദ്,
6: വാഹിദ്.
5: ഇസ്നാനി,
6: ഇസ്നാനി
5: സലാസ
6: സലാസ
5: അർബ
6: അർബ
5: ഖംസ
6: ഖംസ
5: സിത്ത
6: സിത്ത
5: സബ
6: സബ
5: സമാനിയ
6: സമാനിയ
5: തിസ്അ
6: തിസ്അ
5: അശറ ഇങ്ങനെയാണ് അറബിയിൽ നമ്മൾ പത്ത് വരെ എണ്ണ. ഇനിയോ, ഇനി വേറെ ഏതെങ്കിലും ഭാഷ അറിയാവോ? തമിഴോ അതോ കന്നഡയോ അങ്ങനെ ഏതെങ്കിലും? ഇല്ല. ശരി, അപ്പോൾ പലവിധ ഭാഷകളിൽ നമ്മൾ എട്ട് വരെ എണ്ണി, അതൊക്കെ പോട്ടെ. നമ്മുടെ ഈ പാട്ടിൽ നമ്മൾ മലയാളത്തിൽ ഒന്ന് മുതൽ എട്ട് വരെ എണ്ണി തീർക്കുന്നതിന് ഇടയ്ക്കുള്ള ചില വരികളും കൂടി കൂട്ടിയിട്ടുള്ള ഒരു നല്ലൊരു പാട്ട്. എന്നാൽ വരികൾ വെച്ച് നോക്കുമ്പോൾ വളരെ അർത്ഥസമ്പൂർണമായ, കേൾക്കാനൊക്കെ വളരെ മാധുര്യമുള്ള ഒരു പാട്ട്. ഒരു പക്ഷെ കൂട്ടുകാരെ മുമ്പ് കേട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടാവാം. എങ്കിൽ പോലും അതിൻ്റെ വരികൾ പാടിക്കൊണ്ട് അതിൻ്റെ ആശയങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ട് ഇന്നത്തെ പൂമരത്തണിലെ എപ്പിസോഡ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എല്ലാ കൂട്ടുകാരും ശ്രദ്ധിച്ച് പീസ് റേഡിയോ കഥയോട് ചേർത്ത് വെച്ച് നമ്മോടൊപ്പം ഉണ്ട് എന്ന വിശ്വാസത്തോടുകൂടി നമ്മൾക്ക് പാട്ടിലേക്ക് പ്രവേശിക്കാം. അല്ലേ കൂട്ടുകാരെ? പാട്ടിൻ്റെ ആദ്യ വരി ഞാൻ പാടുമ്പോൾ, ഇത് പഠിക്കാൻ വളരെയധികം എളുപ്പമുള്ള പാട്ടാണ്, എല്ലാ കൂട്ടുകാർക്കും പെട്ടെന്ന് തന്നെ പഠിക്കാൻ സാധിക്കുന്ന നല്ലൊരു പാട്ട്. ഒരു പക്ഷേ പഠിച്ച കൂട്ടുകാരുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ വരി പാടുന്ന സമയത്തും കൂട്ടുകാർ എൻ്റെ കൂടെ പാടണം. കേട്ടല്ലോ, നല്ല ശബ്ദത്തിൽ ഒന്നിച്ച് എൻ്റെ കൂടെ പാടണം. ഒന്നെന്നു ചൊല്ലുമ്പോൾ ഓർമ്മ വേണം,
6: ഒന്നെന്നു ചൊല്ലുമ്പോൾ ഓർമ്മ വേണം,
5: ഒന്നാണു സൃഷ്ടിച്ച നാഥനെന്ന്,
6: ഒന്നാണു സൃഷ്ടിച്ച നാഥനെന്ന്.
5: ഒന്നുകൂടെ പാടാം.

0: നാഥനെന്ന്.
1: ആ ഇനി കൂട്ടുകാരൊന്ന് ഒറ്റയ്ക്ക് പാടിക്കേ, ഞാൻ പാടാതെ രണ്ടു വരി ഒന്നിച്ച്.
0: ഒന്നെന്നു ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, ഒന്നാണ് സൃഷ്ടിച്ച നാഥനെന്ന്.
1: യെസ്, കറക്റ്റ്. രണ്ടു വരി പെട്ടെന്ന് പഠിക്കാൻ സാധിക്കുന്ന വരികളല്ലേ. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ബാക്കിയുള്ള വരികളും. ഇവിടെ ഒന്നാമത്തെ വരിയിൽ ശരിക്കും എന്താ പറഞ്ഞ്, ഒന്നെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം അല്ലേ. നമ്മൾ ഒന്നെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒന്നെന്ന് കേൾക്കുമ്പോൾ എന്താ ഓർമ്മിക്കണം എന്ന് പറഞ്ഞ്?
0: അല്ലാഹു ഒരുവനാണെന്നാണ്.
1: അതെ, ഒന്നെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, ഒന്നാണ് സൃഷ്ടിച്ച നാഥനെന്ന്. നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ പരിപാലിക്കുന്ന ഈ ലോകത്തെ എല്ലാ മനുഷ്യരെയും, നമ്മുടെ കൂട്ടുകാരെയും, നമ്മുടെ ഉപ്പയെയും ഉമ്മയെയും മറ്റു സുഹൃത്തുക്കളെയും എല്ലാവരെയും സൃഷ്ടിച്ചത് ഒരേ ഒരു നാഥനാണ്, ഒരേ ഒരു നാഥനാണ് എന്നതാണ് ഒന്നെന്ന് ചൊല്ലുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ സൃഷ്ടിച്ച, നമുക്ക് വേണ്ടതെല്ലാം ഈ ലോകത്ത് ഒരുക്കി തന്നിട്ടുള്ള, ഒരുക്കി തന്നുകൊണ്ടിരിക്കുന്ന ആ അല്ലാഹുവിനെ അല്ലാതെ നമ്മൾ ആരാധിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്കിതെല്ലാം തന്നത് അല്ലാഹു. എന്നിട്ട് നമ്മൾ ആരാധിക്കുന്നതും നന്ദി കാണിക്കുന്നതും മറ്റേതെങ്കിലും ആളുകൾക്കായാൽ അത് അല്ലാഹുവിന് ഇഷ്ടപ്പെടുമോ? ഇല്ല. അല്ലാഹുവിന് കോപമായിരിക്കും അവരോടുണ്ടാവുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ഷിർക്ക് എന്ന് പറയുന്നത് അല്ലേ. എല്ലാം ഒരുക്കി തന്ന അല്ലാഹുവിനോട് നന്ദി കാണിക്കേണ്ടതിന് പകരം, അവനെ ആരാധിക്കേണ്ടതിന് പകരം ആരോട് കാണിക്കുന്നു? മറ്റുള്ള ആളുകളോടും ദൈവങ്ങളോടും കാണിക്കുമ്പോഴാണ് അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ വെറുപ്പും ദേഷ്യമൊക്കെ നമ്മളോടുണ്ടാവുക അല്ലേ. അങ്ങനെ അല്ലാഹുവിൻ്റെ വെറുപ്പും ദേഷ്യമൊക്കെ കിട്ടാൻ നമ്മൾ ഇഷ്ടപ്പെടുമോ? ഇല്ലല്ലോ. നമുക്ക് ഏറ്റവും ഇഷ്ടം അല്ലാഹു എപ്പോഴും നമ്മളെ ഇഷ്ടപ്പെടണം അല്ലേ. അതേപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ ചോദിക്കുന്ന സമയത്ത്, നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അല്ലാഹു നമുക്ക് നൽകണമെന്നാണ് നമ്മുടെ ഒക്കെ ഇഷ്ടം, നമ്മുടെ ഒക്കെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ സൃഷ്ടിച്ച ആ അല്ലാഹുവിനെ മാത്രമേ നമ്മൾ ആരാധിക്കുകയും ആ അർത്ഥത്തിലുള്ള നന്ദി കാണിക്കലും ഒക്കെ പാടുള്ളൂ അല്ലേ. അതാണ് ഒന്നെന്ന് ചൊല്ലിയപ്പോൾ നമ്മൾ ഓർത്തത്. എങ്കിൽ അടുത്ത വരിയിലേക്ക് നമുക്ക് പോകാമല്ലോ അല്ലേ.
0: അതെ.

0: രണ്ടെന്നു
1: ചൊല്ലുമ്പോൾ ഓർമ്മ വേണം,
0: രണ്ടുണ്ട് നമ്മൾക്ക് ജന്മമെന്ന്. ഒന്ന് പാടിക്കെ. രണ്ടെന്നു ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, രണ്ടുണ്ട് നമ്മൾക്കു ജന്മമെന്ന്. ഒന്നെന്ന് ചൊല്ലിയപ്പോൾ നമ്മൾ എന്തോർത്തു? അള്ളാഹു ഒരുവനാണ്, നമ്മളൊക്കെ സൃഷ്ടിച്ച ആ നാഥൻ ഏകനാണ് എന്ന് ഓർത്തു അല്ലെ? രണ്ടെന്ന് ചൊല്ലിയപ്പോ എന്തോർക്കണം എന്നാണ് ഈ പാട്ടില് പറഞ്ഞത്?
1: നമുക്ക് രണ്ട് ജന്മമുണ്ടെന്ന്.
0: അതെ, നമുക്ക് രണ്ട് ജന്മമുണ്ടെന്ന് അല്ലേ? ഏതൊക്കെ രണ്ട് ജന്മം?
1: ഒന്ന് ഈ ലോകത്ത്, ഒന്ന് പരലോകത്ത്.
0: അതെ, ഒന്ന് ഈ ലോകത്തേക്ക് നമ്മൾ ജനിച്ചു അല്ലേ? ഈ ലോകത്തേക്ക് നമ്മളൊക്കെ ജനിച്ചു വീണില്ലേ? എല്ലാരും ജനിച്ചിട്ടില്ലേ? ജനിക്കാത്ത ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോ? ഇല്ലല്ലോ, ഇല്ല, എല്ലാവരും ജനിച്ചു അല്ലേ? ഇനി വീണ്ടും ഒരു ജന്മം കൂടി ഉണ്ട് എന്നാ പറയുന്നത്. രണ്ട് ജന്മല്ലേ, ഒന്ന് ഈ ലോകത്ത് ജനിച്ചു കഴിഞ്ഞു, ഇനി ഒരു ജന്മം എവിടെയുണ്ട്? അതെ, നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും പരലോകത്ത് മറ്റൊരു ജന്മം കൂടിയുണ്ട് എന്നാണ് ഈ പാട്ടിൽ നമ്മൾ കേൾക്കുന്നത് അല്ലേ? അങ്ങനെയാവുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഒരു ജന്മം മാത്രമുള്ളായിരുന്നെങ്കിൽ, നമ്മളിപ്പോൾ ഈ ലോകത്ത് ജനിച്ചു, ഇനിയൊരു ജന്മമൊന്നുമില്ല, നമ്മൾ മരിച്ച് അങ്ങനെ മണ്ണോടടിഞ്ഞ് പോകുമായിരുന്നെങ്കിൽ, നമ്മൾ ഇങ്ങനെയുള്ള സൽപ്രവൃത്തികളിലും അതുപോലെ നല്ല കുട്ടിയും ഒക്കെ ആയി ജീവിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നോ?
1: ഇല്ല
0: ഇല്ല. മറ്റു പല കുട്ടികളും, മറ്റു പല ചീത്ത കുട്ടികളും ചെയ്യുന്ന പോലെ വികൃതിയൊക്കെ കാണിച്ച് ഉപ്പയും ഉമ്മയൊക്കെ അനുസരിക്കാതെ അങ്ങനെയൊക്കെ നടക്കാമായിരുന്നു അല്ലേ? പക്ഷേ നമുക്കൊരു ജന്മം കൂടിയുണ്ട് പരലോകത്ത്. അവിടെ അള്ളാഹു നമുക്ക് നമ്മൾ ചെയ്ത നന്മകൾക്കനുസരിച്ച് തിന്മകൾക്കനുസരിച്ച് നമുക്ക് പ്രതിഫലം നൽകും എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മൾ അല്ലേ? അങ്ങനെ ഒരു ജന്മം ഉള്ളതുകൊണ്ടാണ് നമ്മളും നമ്മെ പോലെയുള്ള വിശ്വാസികളുമൊക്കെ നല്ല മനുഷ്യരായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അല്ലേ? അപ്പോൾ അത്തരമൊരു വിശ്വാസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ നല്ല വഴിക്ക് നടത്താൻ വേണ്ടി ഉപകരിക്കും. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിലൊക്കെ നമുക്ക് വീണ്ടും അടുത്തൊരു ജന്മമുണ്ട് എന്ന്, അതുപോലെ തന്നെ പരലോകത്ത് നന്മ തിന്മകൾക്ക് പ്രതിഫലമുണ്ട് എന്നൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നത് കേൾക്കാം. ശരി, അങ്ങനെയെങ്കിൽ നമ്മുടെ പാട്ടിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു. ഇതുവരെ നമ്മൾ രണ്ട്, ഒന്നെന്ന് പറയുമ്പോഴും രണ്ടെന്ന് പറയുമ്പോഴും എന്തൊക്കെ ഓർക്കണമെന്ന് അടങ്ങുന്ന രണ്ട് വരികൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ആ രണ്ട് വരികളൊന്ന് പാടിക്കേ. നിങ്ങൾ സ്വന്തമായിട്ട് ഇപ്പോൾ പീസ് റേഡിയോ കേൾക്കുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് ഒന്നിച്ചു പാടിക്കേ.

0: ചെയ്യാമെന്ന്.
1: അതെ, വളരെ ശരിയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് പോകാം. മൂന്നെന്നു ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, മൂന്നാളോ യാത്രയ്ക്കു നല്ലതെന്ന്. എന്താ മൂന്നെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണ്ടേ?

എന്ന്. അതെന്താ അങ്ങനെ പറയുന്നത്? മൂന്നെന്ന് ചൊല്ലിയപ്പോ എന്തോർക്കണം എന്നാ പറയുന്നത്? മൂന്നാളാണ് യാത്രക്ക് നല്ലത്. അതെന്താ അങ്ങനെ പറയുന്നത് കൂട്ടുകാരെ? ആ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? നമ്മളിപ്പോൾ ഒരു യാത്രക്കൊക്കെ പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞതാണ്, നമ്മൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ രണ്ട് പേരൊക്കെ ഉള്ളതിനേക്കാളും നല്ലത് ഒരു ടീമാകാൻ, ഒരു ഹയറായ രൂപത്തിൽ പോകാൻ മൂന്ന് പേരാണ് നല്ലത്. എന്ന് വെച്ചാൽ രണ്ട് പേരാകുമ്പോൾ അല്ലെങ്കിൽ ഒരാളൊക്കെ ആകുമ്പോൾ എന്താ കുഴപ്പമെന്നറിയോ? നമ്മളിപ്പോൾ എന്തെങ്കിലും യാത്രയിലൊരു തിന്മ അല്ലെങ്കിൽ എന്തെങ്കിലും മോശപ്പെട്ടൊരു കാര്യം അതൊക്കെ ചെയ്യാൻ വേണ്ടി വിചാരിക്കുമ്പോൾ ഒന്നാമത്തെ ആൾ ഒറ്റയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യും? അദ്ദേഹം അങ്ങനെ വിചാരിച്ച് ഒരു പക്ഷേ അതങ്ങനെ ചെയ്തേക്കാം അല്ലേ? അല്ലെങ്കിൽ രണ്ട് പേരാകുമ്പോഴും അവർ പരസ്പരം ആ നമുക്കത് ചെയ്യാം അല്ലെങ്കിൽ ആ തിന്മ ആ തെറ്റായ കാര്യം ചെയ്യാം എന്ന് പറഞ്ഞ് അവരാണ് ചെയ്യും. പക്ഷെ മൂന്നാളുകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നോ രണ്ടോ പേര് ഒരു തിന്മക്ക് വിചാരിച്ചാൽ പോലും മൂന്നാമത്തെ ആൾ പറയും അയ്യോ അത് വേണ്ട, അത് അള്ളാഹുവിന് ഇഷ്ടാവില്ല, അല്ലെങ്കിൽ അത് തെറ്റായ കാര്യമാണ് എന്നു തിരുത്താൻ ഒരു പക്ഷേ മൂന്നാമത്തെ ആളുണ്ടാവും അല്ലേ? അങ്ങനെ യാത്രയിൽ എല്ലാവിധ ഖൈറും നിലനിർത്താൻ നമുക്ക് ഏറ്റവും നല്ലത് മൂന്ന് പേരാണ്, മൂന്ന് പേരടങ്ങുന്ന ഒരു ടീമാണ് യാത്രയ്ക്ക് നല്ലത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ വരിയിൽ എന്തു വന്നത്?

0: യെസ്, നാലെന്ന് ചൊല്ലുമ്പോ എന്താ ഓർക്കാൻ പറഞ്ഞത്? നാവിനെ സൂക്ഷിച്ചാൽ
1: സ്വർഗമെന്ന്.
0: സ്വർഗമെന്ന്. നാവിനെ സൂക്ഷിച്ചാൽ സ്വർഗം കിട്ടുമോ? നാവിനെ എങ്ങനെയാ സൂക്ഷിക്കുക?
1: നല്ല കാര്യങ്ങൾ പറഞ്ഞ്.
0: അതെ, നല്ല കാര്യങ്ങൾ. നമ്മുടെ നാവ് കൊണ്ട് പറയുന്നത് നല്ല കാര്യങ്ങളാന്ന് മാത്രം ഉറപ്പ് വരുത്തുക അല്ലേ? അങ്ങനെയല്ലേ നാവിനെ സൂക്ഷിക്കുക? അല്ലാതെ നാവിനെ എപ്പോഴും ഒരു പെട്ടിക്കുള്ളിൽ കൊണ്ടുവരുന്നത് സൂക്ഷിക്കാൻ പറ്റുമോ?
1: ഇല്ല.
0: ഇല്ല. നാവിനെ സൂക്ഷിക്കേണ്ടത് നമ്മൾ എന്ത് പറയുമ്പോഴും അത് നല്ല കാര്യമാണ്, അല്ലെങ്കിൽ അള്ളാഹുവിനോ റസൂലിനൊന്നും ഇഷ്ടമല്ലാത്ത കാര്യമല്ല എന്ന് നമ്മൾ ഉറപ്പിച്ചാൽ മതി. അതല്ലാതെ തെറ്റായ കാര്യങ്ങൾ എന്ത് ചെയ്യരുത്, നമ്മുടെ നാവിലൂടെ പറയരുത്. തെറ്റായ കാര്യങ്ങൾ നാവിലൂടെ പറയുക എന്ന് വെച്ചാൽ എന്തൊക്കെയാ? ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയാൻ പറ്റുമോ കൂട്ടുകാർക്ക്?
1: നുണ പറയാ, മറ്റുള്ളവരെ കളിയാക്കുക.
0: അതെ, പിന്നെ
1: ഉമ്മാനിപ്പാനി മനസ്സിലാക്കില്ല.
0: അതെ, ഉമ്മയും ഉപ്പയൊക്കെ പറയുമ്പോൾ അത് അനുസരിക്കാത്ത രൂപത്തിൽ സംസാരിക്കുക അല്ലേ? വളരെ ശരിയാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ നാവ് കൊണ്ട് തെറ്റായ കാര്യങ്ങൾ കളവ് പറയുന്നത് വളരെ ഗുരുതരമായ തെറ്റല്ലേ? നമ്മുടെ നാവ് കൊണ്ടാണ് നമ്മൾ കളവ് പറയാറുള്ളത് അല്ലേ? അതുപോലെ തന്നെ മറ്റുള്ളവരെ കളിയാക്കുക, മറ്റുള്ളവരെ ചീത്ത വിളിക്കുക. നേരത്തെ നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞ പോലെ ഉപ്പയും ഉമ്മയൊക്കെ പറയുമ്പോൾ അതൊന്നും എനിക്ക് വയ്യ എന്നൊക്കെ ധിക്കാര സ്വഭാവത്തിൽ പറയുക. ഇങ്ങനെ നമ്മുടെ നാവ് കൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് ഒഴിവാക്കി കഴിഞ്ഞാൽ, അങ്ങനെ നാവിനെ സൂക്ഷിച്ചാൽ നമുക്ക് സ്വർഗം കിട്ടുമെന്ന് ആരുറപ്പ് തന്നിട്ടുണ്ട്? ആ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമ ഉറപ്പ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ പൂമരത്തണിൽ കേൾക്കുന്ന എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ സത്യം മാത്രമേ പറയൂ, നന്മകൾ മാത്രമേ പറയൂ, മറ്റുള്ളവർക്ക് ദേഷ്യം ഉണ്ടാവുന്ന, അതുപോലെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന, കളിയാക്കുന്ന അത്തരത്തിലുള്ള വാക്കുകളോ സംസാരങ്ങളോ ഒന്നും നമ്മുടെ നാവിലൂടെ വരില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചൂടെ?
1: ഉറപ്പിക്കാം.
0: ശരി, അങ്ങനെയെങ്കിൽ നമ്മൾ ഇപ്പോൾ നാല് വരികൾ, നമ്മുടെ പാട്ടിന്റെ നാലു ഭാഗങ്ങൾ പാടിക്കഴിഞ്ഞു. അതൊന്ന് പാടിക്കേ കൂട്ടുകാരെല്ലാവരും, ഇപ്പോൾ പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് ഒന്നിച്ച് ഉച്ചത്തിലൊന്ന് പാടിക്കേ.

0: മാഷാല്ലാ, വളരെ മനോഹരമായി നമ്മുടെ കൂട്ടുകാർ പാടി. എത്ര പെട്ടെന്നാണ് എല്ലാവരും ഈ ഒരു പാട്ട് കാണാതെ പഠിച്ചത്. മാഷാല്ലാ, ഇത്തരത്തിലുള്ള നല്ല പാട്ടുകൾ പഠിക്കാനും നല്ല ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വരികൾ മനഃപാഠമാക്കാനൊക്കെയാണ് നമ്മളെപ്പോലെയുള്ള നല്ല കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടത് അല്ലേ?
1: അതെ.
0: അങ്ങനെയെങ്കിൽ അഞ്ചാമത്തെ വരിയിലേക്ക് നമുക്ക് പോയാലോ. അഞ്ചെന്ന് ചൊല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും ഓർമ്മ വരിക, അല്ലെങ്കിൽ ഓർക്കേണ്ടി വരിക? ഒന്ന് ഓർത്ത് നോക്കൂ.
1: അഞ്ച് നമസ്കാരം.
0: അതെ, അഞ്ചെന്ന് ചൊല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അഞ്ച് നമസ്കാരമായിരിക്കും നമുക്ക് ഓർമ്മ വരിക അല്ലേ? അത് തന്നെയാണ് നമ്മുടെ പാട്ടിന്റെ വരികളിലുള്ളതും. എന്ന നമുക്ക് പാടാം. അഞ്ചെന്നു ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, അഞ്ചു നമസ്കാരം വാജിബെന്ന്. പഠിക്കേ.

0: അതെ, അഞ്ജു നമസ്കാരം വാജിബ് എന്നാണ് അഞ്ജു എന്ന് ചൊല്ലുമ്പോ ഓർക്കാൻ പറഞ്ഞത്. അതെന്താ അഞ്ജു നമസ്കാരം വാജിബ് എന്ന് പറഞ്ഞാ എന്താ വാജിബ്?
1: നിർബന്ധം.
0: യെസ്, നിർബന്ധം. നമ്മൾ ഫർള് എന്നൊക്കെ പറയില്ലേ, അതേപോലെ വാജിബ് എന്ന് വെച്ചാൽ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾക്കാണ് വാജിബ് എന്ന് പറയാ. അപ്പൊ അഞ്ജു നമസ്കാരം വാജിബാണ്. ഏതൊക്കെയാ അഞ്ജു നമസ്കാരം?
1: സുബ്ഹി, ളുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇശാ.
0: അതെ, അഞ്ചു നമസ്കാരം. ഒന്ന്, രാവിലെ ഒരു അഞ്ചു മണിക്ക് ശേഷമൊക്കെ നമ്മളൊരു ബാങ്ക് കേൾക്കാറില്ലേ, ആ സമയത്ത് സൂര്യനെ കൊതുക്കുന്നതിന് മുമ്പ് നമ്മൾ നമസ്കരിക്കുന്ന സുബഹ് നമസ്കാരം. അതുപോലെ ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു 12:30 ആവുമ്പോൾ. ഞാൻ പറയുന്നത് നമ്മളെ നാട്ടിലെ എന്ന് വെച്ചാൽ കേരളത്തിലൊരു സമയം അനുസരിച്ചാണ്. ഒരു പക്ഷേ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേൾക്കുന്ന കൂട്ടുകാർക്ക് ഇത് ഒരു വ്യത്യസ്ത സമയങ്ങളിലായിരിക്കും ഓരോ നമസ്കാരങ്ങളും വരുന്നത്. ഏതായാലും ഒരു ഉച്ച സമയത്ത് നമ്മൾ നിർവഹിക്കുന്ന ളുഹ്ർ നമസ്കാരം, അതേപോലെ വൈകുന്നേരം നമ്മൾ നിർവഹിക്കുന്ന അസ്ർ, പിന്നെ സൂര്യൻ അസ്തമിച്ച ഉടനെ നമ്മൾ നിർവഹിക്കുന്ന മഗ്രിബ്, അതുപോലെ രാത്രിയായി കഴിഞ്ഞാൽ നമ്മൾ നിർവഹിക്കുന്ന ഇശാ. ഇങ്ങനെ അഞ്ചു നമസ്കാരങ്ങൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമായ ഒരാളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ഏതെങ്കിലും അവസ്ഥയിൽ നമുക്കത് ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് അസുഖമായി കഴിഞ്ഞാലും നമുക്ക് മറ്റെന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും എല്ലാ അവസരത്തിലും കഴിയുന്ന രൂപത്തിൽ നമുക്ക് നമസ്കരിച്ചേ പറ്റൂ, അല്ലേ? ഓരോ സമയത്തെയും നിസ്കാരങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ എല്ലാ നമസ്കാരങ്ങളും കൂടി ആകെ എത്ര റെക്കാഴത്തുണ്ട്? ഒരു ചോദ്യമാണ് എം എസിൻ്റെ ഒരു ചോദ്യം. എല്ലാ നിസ്കാരങ്ങളിലെയും റെക്കാഴത്തുകൾ കൂട്ടി നോക്കിയാൽ ആകെ എത്ര റെക്കാഴത്ത് നമ്മളൊരു ദിവസം നമസ്കരിക്കുന്നുണ്ടാവും വാജിബായി?
1: 17.
0: യെസ്, കറക്റ്റ് ആൻസറാണ്. 17 റെക്കാഴത്താണ് നമ്മൾ നിർബന്ധമായും ഒരു ദിവസത്തിൽ നമസ്കരിക്കുന്ന റെക്കാഴത്തുകളുടെ എണ്ണം, അല്ലേ?
1: അതെ.
0: അതൊന്ന് വിഭജിച്ച് പറഞ്ഞേ. എന്ന് വെച്ചാൽ സുബഹ് എത്ര റെക്കാഴത്താ?
1: 2.
0: ഇശാഓ?
1: 4.
0: ളുഹ്റോ?
1: 4.
0: അസ്റോ?
1: 4.
0: മഗ്‌രിബ്?
1: 3.
0: ഇശാ?
1: 4.
0: അതെ, അങ്ങനെ 2+4+4+3+4 അങ്ങനെ ആകെ 17 റക്അത്തുകൾ ഒരു ദിവസത്തിൽ നമ്മൾ നിർബന്ധമായും നമസ്കരിക്കേണ്ടതുണ്ട്. ഈ നമസ്കാരം ഒരു കാരണവശാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. റസൂല് നമ്മളോട് പറഞ്ഞ എന്താ, നമ്മളെപ്പോലെയുള്ള ചെറിയ കൂട്ടുകാരോട് പറഞ്ഞത്, 7 വയസ്സായാൽ മുതൽ നമ്മൾ എന്ത് ചെയ്യണം?
1: നമസ്കാരം തുടങ്ങണം.
0: അതെ, നമസ്കരിച്ചു തുടങ്ങണം, നമസ്കരിച്ച് ശീലിക്കണം, അല്ലേ? 10 വയസ്സായിട്ടും നമ്മൾ നമസ്കരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കും എന്തോ ഒരു നിർദ്ദേശം റസൂല് കൊടുത്തിട്ടുണ്ടല്ലോ, അതെന്താ?
1: അടിക്കണം.
0: ആ, വേണമെങ്കിൽ അടിച്ചിട്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കുട്ടികളെ നമ്മൾ നമസ്കരിപ്പിക്കാൻ ശീലിപ്പിക്കണം. കാരണം അത്രയും ഗൗരവമുള്ള വിഷയമാണ് നമ്മുടെ നമസ്കാരം. നമുക്കറിയാലോ, നമ്മുടെ ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമതായി നമ്മൾ ഷഹാദത്ത് കലിമ കഴിഞ്ഞാൽ രണ്ടാമതായി പറയുന്നത് ഏതാണ്?
1: നമസ്കാരം.
0: നമസ്കാരമാണ് അല്ലേ? അതുകൊണ്ട് തന്നെ ആ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ പൂമരത്താണിൽ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും വളരെയധികം ശ്രദ്ധിക്കണം. അതു പരമാവധി പള്ളിയിലൊക്കെ പോയി ജമാഅത്തായി തന്നെ നിർവഹിക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കണം, കേട്ടല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് 5 വരെയുള്ള ഭാഗങ്ങളിലാണ് അല്ലേ. 5 ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, 5 നമസ്കാരം വാജിബെന്ന്. ഇനി 6 ചൊല്ലുമ്പോൾ എന്താണ് ഓർമ്മ വരേണ്ടത് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അതിന്റെ വരികളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. പക്ഷേ നമ്മുടെ പൂമരത്തണിലെ സമയം ഏകദേശം ഇവിടെ അവസാനിക്കാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പാട്ടിന്റെ ബാക്കി ഭാഗങ്ങൾ 6 പറയുമ്പോഴും 7 പറയുമ്പോഴും അതുപോലെ 8 പറയുമ്പോഴും ഒക്കെ എന്താണ് ഓർക്കേണ്ടത് എന്ന് തുടങ്ങുന്ന വരികൾ ഉൾക്കൊള്ളുന്ന പാട്ടിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്തൊരു എപ്പിസോഡിലേക്ക് മാറ്റിവെക്കാം. നമ്മുടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നതിന് മുമ്പായി നമ്മൾ ഇതുവരെ പഠിച്ച 5 5 ഭാഗങ്ങളും ഒന്നുകൂടെ നമ്മുടെ കൂട്ടുകാരെല്ലാവരും ഒന്നിച്ചൊന്ന് പാടിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാം. പാടല്ലേ? റെഡിയല്ലേ?
1: റെഡിയാണ്.

0: അതെ, നമ്മുടെ പാട്ടിന്റെ അഞ്ചു വരികൾ നമ്മൾ എല്ലാ കൂട്ടുകാരും വളരെ ഭംഗിയായി പാടി പഠിച്ചു കഴിഞ്ഞു. ഇനി ബാക്കി ഭാഗം കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. പക്ഷേ നമ്മുടെ പൂമരത്തണലിന്റെ സമയം ഇവിടെ അവസാനിക്കുമ്പോൾ ഇന്ന് ഈ പൂമരത്തണലിൽ നമ്മളോടൊപ്പം കൂട്ടുകൂടാനെത്തിയ എല്ലാ കൂട്ടുകാർക്കും അള്ളാഹു എല്ലാവിധ ഖൈറും ബർക്കത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് വിട ചോദിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ നമ്മുടെ പാട്ടിന്റെ ബാക്കി ഭാഗവുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി. ഇത് കൂട്ടുകാരുടെ സ്വന്തം എം എസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നമ്മളിതുവരെ കേട്ടത് പീസ് റേഡിയോയിൽ പൂമരത്തണലിൽ, അവതരിപ്പിച്ചത് ഷമീൽ മഞ്ചേരി. നാം ഓർക്കേണ്ടത് എന്നതാണ് വിഷയം.
2: നേർവഴി ഹ്രസ്വപ്രഭാഷണങ്ങൾ വിജ്ഞാനത്തിന്റെ വിഹായസിലെത്തി എന്ന് പെരുമ നടിക്കുമ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ജീവിതത്തിൽ നാം സന്തോഷം അന്വേഷിക്കുന്നു. അലമുറിയാത്ത തിരമാലകൾ പോലെ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം അരികിലുണ്ട്. നേർവഴി നാം ജീവിതത്തിൽ നേരിടുന്ന ബഹുമുഖ പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് പ്രായോഗിക പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന ഹ്രസ്വപ്രഭാഷണങ്ങൾ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തവുമായി നേർവഴി ഹ്രസ്വപ്രഭാഷണങ്ങൾ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
5: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
4: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
5: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
4: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
6: ഇനി നമ്മൾ മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ കേൾക്കാൻ പോകുന്നത് നുറുങ്ങുകൾ. മൻസൂർ മണ്ണാറക്കാട് അവതരിപ്പിക്കുന്ന
1: വിദൂരതയിലേക്ക് നോക്കൂ. ടി ചാണ്ടി രചിച്ച ആ ഒരു രചന അദ്ദേഹം വായിക്കുകയാണ്.
7: വിദൂരതയിലേക്ക് നോക്കൂ. നമ്മുടെ വീടിന്റെ കണ്ണാടി ജനലുകളിൽ കൂടി പുറത്തുള്ള ഉജ്ജ്വലമായ പ്രകൃതി ദൃശ്യം നമുക്ക് കാണുവാൻ കഴിഞ്ഞേക്കാം. പക്ഷേ പ്രകാശം കടന്നുവരുന്ന ആ ജനലുകൾക്കു നേരെ നാം പുറം തിരിഞ്ഞു നിന്നാലോ ആ മനോഹര ദൃശ്യം നമുക്ക് കാണാൻ പറ്റില്ല. അഥവാ ജനലിന് അഭിമുഖമായി ഇരുന്നാൽ തന്നെയും അതിൻ്റെ കണ്ണാടി അഴുക്കും പൊടിയും പിടിച്ചതാണെങ്കിൽ പ്രകൃതിയുടെ മനോഹാരിത വളരെയൊന്നും കണ്ട് ആനന്ദിക്കുവാൻ കഴിയുകയില്ല. ജീവിതത്തിൻ്റെ നേർക്കുള്ള നോട്ടവും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. നമ്മുടെ മനസ്സിൻ്റെ കണ്ണാടിയിൽ പറ്റിയിരിക്കുന്ന അഴുക്കും പൊടിയും നിത്യവും തുടച്ചു നീക്കാത്ത പക്ഷം നമ്മുടെ സ്വന്തമായ അനുഭവങ്ങൾക്ക് പുറത്തുള്ള കാര്യങ്ങൾ വികൃതമായി മാത്രമേ കാണാൻ കഴിയൂ. ആധ്യാത്മികമായ സ്വച്ഛതയും ധാർമ്മികമായ സന്തോഷവും പരിരക്ഷിക്കുന്നതിനുള്ള നല്ലൊരു മാർഗമാണ് ഇടയ്ക്കിടെ ആത്മപരിശോധന നടത്തുന്നത്. എന്നാൽ തന്നിലേക്കു തന്നെ കൂടുതലായി നോക്കിക്കൊണ്ടിരിക്കുന്നതും ആപൽക്കരമാണ്. അപ്രകാരം ചെയ്താൽ ദൂഷിതമായ ഒരവസ്ഥയോട് കെട്ടുപിണഞ്ഞു പോകാൻ ഇടയാകും. ഉള്ളിലേക്കും കീഴോട്ടും നോക്കാതിരിക്കുക, നേരെ മറിച്ച് പുറത്തേക്കും മേലോട്ടും നോക്കുക. നമ്മുടെ ക്ലേശങ്ങളും പ്രയാസങ്ങളും പർവ്വത സമാനമായി തോന്നിയേക്കാം. എന്നാൽ ആ പർവ്വതങ്ങൾക്കപ്പുറത്ത് അരികിൽ തങ്കക്കസവു തുന്നിച്ചേർത്ത ചക്രവാളങ്ങളുണ്ട്. അനന്തവിസ്തൃതമായ ആ ചക്രവാള സീമയിലേക്ക് നമുക്ക് നോട്ടം കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ മനക്ലേശങ്ങളാകുന്ന പർവ്വതങ്ങൾ അണുപ്രായമായി ചുരുങ്ങിപ്പോകും. നമ്മുടെ മൂക്കിന്റെ മുമ്പിലുള്ള പ്രശ്നങ്ങളുടെ മേൽ അടയിരുന്ന് അവയ്ക്ക് ചൂടുകൊടുക്കാതിരിക്കുക. പ്രശ്നങ്ങളുടെ മേൽ എത്രമാത്രം തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നുവോ അത്രത്തോളം അവ വലുതായി കാണപ്പെടുകയും കൂടുതൽ ഹ്രസ്വദൃക്കുകളായി തീരുകയും ചെയ്യും. വിദൂരതയിലേക്ക് നോക്കുവാൻ പഠിക്കുക.
6: നമ്മൾ ഇതുവരെ കേട്ടത് മൻസൂർ മണ്ണാർക്കാട് അവതരിപ്പിച്ച നുറുങ്ങുകൾ.
0: കട അടുത്തൊരു പ്രോഗ്രാമിലേക്ക് കടക്കാല്ലേ. അടുത്ത പ്രോഗ്രാം അസ്മാ ഉൽ ഹുസ്നയാണ്. അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങൾ, അത് പഠിക്കുക എന്നത്, അത് മനസ്സിലാക്കുക എന്നത്, അത് ഉൾക്കൊള്ളുക എന്നത്, അതനുസരിച്ച് ജീവിക്കുക എന്നത്, അത് സ്വർഗം കിട്ടുന്ന കാര്യമായിട്ടാണ് പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അസ്മാ ഉൽ ഹുസ്ന എന്ന ഒരു പ്രോഗ്രാം പീസ് റേഡിയോ പ്രത്യേകമായി ഇവിടെ അവതരിപ്പിക്കുമ്പോൾ,
6: ഇന്ന് നമ്മുടെ അസ്മാ ഉൽ ഹുസ്നയിൽ നമ്മോടൊപ്പം ചേരുന്നത് അദ്റൌഫ് അൽ ഹിക്കമിയാണ്. തിരുവനന്തപുരത്തു നിന്നുള്ള അദ്റൌഫ് അൽ ഹിക്കമി.
0: അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അൽ അല്ലാം എന്ന് പറയുന്ന നാമമാണ് അവതരിപ്പിക്കുന്നത്. സൂക്ഷ്മമായി അറിയുന്നവൻ എന്നതാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് കാതുകൂർക്കാം.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അല്ലദീ ഹദാന ലിഹാദ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅല ആലി മുഹമ്മദ്. അല്ലാഹുമ്മ റബ്ബി ശഹ്ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹധനരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ അതിവിശിഷ്ടമാണ് എന്നും അത് മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്നത് പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ കാരണമാണ് എന്നും, അതുപോലെ തന്നെ അത് മനഃപ്പാഠമാക്കുക, അതിൻ്റെ തേട്ടമനുസരിച്ചുകൊണ്ട് ജീവിക്കുക, ഇതെല്ലാം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഉതകുന്ന പുണ്യകർമ്മമാണ് എന്നും നാം തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം ഈ പഠനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ വിശിഷ്ടമായ നാമങ്ങളിൽ അൽ അല്ലാം എന്ന് പറയുന്ന നാമത്തെക്കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. അൽ അല്ലാമു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സസൂക്ഷ്മമായ ജ്ഞാനത്തെക്കുറിച്ചാണ് അത് വിവരിക്കുന്നത്. അള്ളാഹു എല്ലാ നിലക്കും അറിവുള്ളവനാണ് എന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്നാൽ അള്ളാഹുവിൻ്റെ സസൂക്ഷ്മമായ അറിവിനെക്കുറിച്ചാണ് ഇവിടെ ഈ ഒരു നാമം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. പണ്ഡിതന്മാർ അൽ അല്ലാമു എന്ന് പറയുന്ന നാമത്തെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ, ഐ കസീറുൽ ഇൽമി അല്ലദി അഹാത ഇൽമുഹു ബികുല്ലി ഷൈഇൻ ളാഹിറൻ വബാത്തിനൻ ദഖീഖൻ വജലീലൻ. പണ്ഡിതന്മാർ പറഞ്ഞത് അള്ളാഹുവിൻ്റെ അധികരിച്ച ഇൽമിനെ കുറിച്ചാണ് ഈ നാമം അറിയിക്കുന്നത്. അല്ലദി, അതെങ്ങനെയുള്ളതാണ്, അഹാത ഇൽമുഹു ബികുല്ലി ഷൈഇൻ, എല്ലാത്തിലും അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ ഇൽമ് അത് കവചം ചെയ്തിരിക്കുന്നു. എല്ലാത്തിനെക്കുറിച്ചുള്ള ഇൽമും അള്ളാഹു ചൂഴ്ന്ന് അന്വേഷിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അള്ളാഹുവിൻ്റെ അറിവ് അത്രമാത്രമാണ്. എത്ര രഹസ്യത്തിലാണെങ്കിലും, എത്ര ഗോപ്യമായതാണെങ്കിലും, എത്ര ഇരുട്ടിലാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല മനസ്സിനുള്ളിലുള്ളത് പോലും അറിയുന്നവൻ. അത്ര കണ്ട് അള്ളാഹുവിൻ്റെ ജ്ഞാനം അത് സൂക്ഷ്മമായിക്കൊണ്ട്, അത് സസൂക്ഷ്മം അറിഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നിലകൊള്ളുന്നു എന്നതാണ്. ദഖീഖൻ വജലീലൻ, ഏറ്റവും ചെറുതായതായാലും ഏറ്റവും ദഖീഖ്, ഏറ്റവും നിസാരമായ കാര്യങ്ങളാണ്, ഏറ്റവും ഗോപ്യമായ അങ്ങേയറ്റം രഹസ്യമായ കാര്യങ്ങൾ പോലും അള്ളാഹു സുബ്ഹാനഹു വതആല അറിയുന്നു എന്നതാണ് ഈ നാമം നമുക്കറിയിച്ചിരുന്നത്. അള്ളാഹുവിൻ്റെ അഗാധ ജ്ഞാനത്തെക്കുറിച്ചാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അൽ അല്ലാമുൽ ഗുയൂബ് എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ ആവർത്തിച്ച് വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, തീർച്ചയായും അദൃശ്യമറിയുന്നവൻ അല്ലാഹു മാത്രമാകുന്നു എന്ന് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതാലയുടെ വിശേഷണത്തെക്കുറിച്ച് പറഞ്ഞു. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, ഖാലു ലാ ഇൽമ ലനാ ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്. അല്ലാഹു സുബ്ഹാനഹു വതാലയെ കുറിച്ച് പരിചയപ്പെടുത്തുന്നിടത്ത് നമുക്ക് യാതൊരു ഇൽമുമില്ല, അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ ഇൽമല്ലാതെ അറിവല്ലാതെ നമുക്ക് യാതൊരു ഇൽമുമില്ല. എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു, അൽ അല്ലാം, അള്ളാഹു സുബ്ഹാനഹു തആലാരാണ് അൽ അല്ലാമാണ്, സസൂക്ഷ്മം അറിയുന്നവനാണ്. അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു അല്ലാമുൽ ഗുയൂബ്, അദൃശ്യങ്ങൾ അറിഞ്ഞവൻ, രഹസ്യങ്ങൾ അറിഞ്ഞവൻ, മറഞ്ഞ കാര്യം അറിഞ്ഞവൻ. അങ്ങനെയാണ് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആലയെക്കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ളത്. നമ്മെ അള്ളാഹു സുബ്ഹാനഹു തആല അറിയുന്നു, എന്നാൽ നമുക്ക് അള്ളാഹുവിനെ ആ രൂപത്തിൽ അറിയാൻ, സസൂക്ഷ്മമായി കൊണ്ടറിയാൻ നമുക്ക് സാധ്യമല്ല. ഉദാഹരണം, പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പല കാര്യങ്ങളും അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിന് യദുണ്ടെന്ന് പറഞ്ഞു, അള്ളാഹു നുസൂൽ, ഇറങ്ങുന്നു എന്ന് പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാം കാണുന്നു കേൾക്കുന്നു എന്ന് പറഞ്ഞു. ഇതിൻ്റെയൊക്കെ ശരിയായ രൂപം എങ്ങനെയാണ് എന്നോ, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല അർശിൽ ഉപവിഷ്ടനാണ് എന്ന് പറയുമ്പോൾ അത് ഏത് രൂപത്തിലും ഭാവത്തിലും വണ്ണത്തിലുമാണെന്നോ നമുക്കൊന്നും അറിയാൻ സാധ്യമല്ല. അത് ഗൈബിയായ കാര്യമാണ്. അതിൽ വിശ്വസിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അത് അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് യോജിക്കുന്ന രൂപത്തിൽ, യലീഖു ബി ജലാലിഹി എന്നാണ് പണ്ഡിതന്മാർ അതിനെ വിശേഷിപ്പിക്കുന്നത്, അള്ളാഹുവിന് യോജിക്കുന്ന രൂപത്തിൽ അള്ളാഹു ഇറങ്ങി വരും. അള്ളാഹുവിന് യോജിക്കുന്ന രൂപത്തിലാണ് അള്ളാഹുവിൻ്റെ എല്ലാ നിലക്കുമുള്ള വിശേഷണങ്ങളും. അതൊരിക്കലും ഒരു സൃഷ്ടിയോട് തുല്യപ്പെടുത്തുവാനോ ഒരു സൃഷ്ടിയോട് ഉപമിക്കുവാനോ പാടില്ല എന്നതും മാത്രമല്ല, അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ നിന്ന് തെറ്റി അതിനെ വിശദീകരിക്കാനും പാടില്ല, തെറ്റിച്ചുകൊണ്ട് അതിനെ പറയാനും പാടില്ല എന്നാണ് അഹ്ലു സുന്നത്തിൻ്റെ വിശ്വാസം, പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് സസൂക്ഷ്മമായി കൊണ്ടറിയാൻ നമ്മെക്കൊണ്ട് സാധ്യമല്ല. ഈ ദുനിയാവിൽ അള്ളാഹുവിനെ നേരിട്ട് കാണാൻ പോലും നമുക്ക് സാധ്യമല്ല എന്നാണ്. അതുകൊണ്ടാണ് മൂസ നബി അലൈഹി സ്വലാം വാശി പിടിച്ച സമയത്ത്, അള്ളാഹുവിനെ കാണണമെന്ന് പറഞ്ഞ സമയത്ത് അള്ളാഹുവിൻ്റെ പ്രകാശം പോലും ഒന്ന് കണ്ണിൽ അത് ഭവിക്കാൻ, അതൊന്ന് ദൃഷ്ടിയിൽ സ്പർശിക്കാൻ പോലും കഴിയാതെ ബോധം കെട്ടു വീണു എന്ന ചരിത്രം നമ്മൾ വായിക്കുന്നത്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ രഹസ്യമായതും പരസ്യമായതും എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. യഅലമു മാ ഫീ നഫ്സി വലാ അഅലമു മാ ഫീ നഫ്സിക് ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു, നമുക്ക് അള്ളാഹുവിനെക്കുറിച്ച് കൃത്യമായി അറിയില്ല. എന്നാൽ അള്ളാഹുവിന് നമ്മെക്കുറിച്ച് കൃത്യമായ നമ്മുടെ ഓരോ മിടിപ്പും അള്ളാഹുവിനെ അറിയാം എന്നതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു ഗൈബ് അറിയുന്നവനാണ് എന്ന വിശേഷണം നമുക്ക് കാണാൻ സാധിക്കും. അവിടെയും അള്ളാഹുവിൻ്റെ അല്ലാം എന്ന നാമത്തെക്കുറിച്ചാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. നമ്മുടെ രഹസ്യങ്ങൾ അറിയുന്നവൻ അള്ളാഹുവാണ്. രഹസ്യങ്ങളായിക്കൊണ്ട് നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നതെല്ലാം അറിയുന്നവൻ അള്ളാഹു. വിശുദ്ധ ഖുർആനിൽ കാണാം, അല യഅലമു അന്നല്ലാഹ യഅലമു സിർറഹും വനജ്വാഹും വഅന്നല്ലാഹ അല്ലാമുൽ ഗുയൂബ്. അവിടെയും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ രഹസ്യമായ അറിവിനെക്കുറിച്ച്, സസൂക്ഷ്മമായ അറിവിനെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു തആല എടുത്തു പറഞ്ഞത്. എന്നിട്ട് നമ്മുടെ രഹസ്യങ്ങളെ അറിയുന്നവൻ അള്ളാഹു ആണ് എന്നും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. അദൃശ്യം അറിയുന്നവൻ, ഇതെല്ലാ ആയത്തിലും ആവർത്തിച്ച് അൽ അല്ലാമു എന്ന നാമത്തെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി അല്ലാമുൽ ഗുയൂബ് ഇതാവർത്തിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്, ഖുൽ ഇന്ന റബ്ബി യഖ്ദിഫു ബിൽ ഹഖ് അല്ലാമുൽ ഗുയൂബ്. അവിടെയും അവസാനം ആയത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹു പറഞ്ഞത് അല്ലാമുൽ ഗുയൂബ് എന്നാണ്, അദൃശ്യമറിയുന്നവനെന്നാണ്, മറഞ്ഞ കാര്യം അറിയുന്നവനെന്നാണ്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ രഹസ്യ പരസ്യ ഗോപ്യമാക്കി വച്ച, ആരും കേൾക്കാതെ പറഞ്ഞ, മനസ്സിൽ ചിന്തിച്ച, ആരും അറിയാതെ ചെയ്ത എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി അറിയുന്നവനാണ് അള്ളാഹു. രഹസ്യമായ കാര്യങ്ങളെപ്പോലും സസൂക്ഷ്മമായി അറിയുന്നവൻ അത് അല്ലാം അള്ളാഹു സുബ്ഹാനഹു തആലയാണ് എന്ന് നമുക്ക് ചരിത്രങ്ങൾ വായിക്കുമ്പോൾ, വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ, ഹദീസുകൾ പഠിക്കുമ്പോൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഒരു ഹദീസിൽ കാണാം, റസൂൽ കരീം സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, കടം വാങ്ങുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ആ കടം വാങ്ങുന്ന വ്യക്തിയുടെ നിയ്യത്തുമായി ബന്ധപ്പെട്ട വിഷയം പഠിപ്പിച്ചപ്പോൾ, ഒരു മനുഷ്യൻ അവൻ കടം വാങ്ങുമ്പോൾ അവൻ്റെ മനസ്സിൽ, ശ്രദ്ധിക്കുക, അവൻ്റെ മനസ്സിൽ അത് കൊടുത്തു വീഴണമെന്നാണ് ഉദ്ദേശമെങ്കിൽ അള്ളാഹു അവനെ സഹായിക്കുമെന്നാണ്. എന്നാൽ കടം വാങ്ങുന്ന വ്യക്തി കടം കൊടുക്കുന്ന വ്യക്തിയോട് പോലും പറയാതെ മനസ്സിൽ സൂക്ഷിക്കുന്ന, ഇത് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മനസ്സിൽ തീരുമാനിച്ച കാര്യം പോലും അള്ളാഹു അറിയുമെന്നാണ്. അങ്ങനെ അവൻ മനസ്സിൽ തീരുമാനിച്ച ഇതിനി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന രൂപത്തിൽ അവൻ കടം വാങ്ങി. എന്നാൽ സഹായിച്ച വ്യക്തി പോലും അറിഞ്ഞിട്ടില്ല ഇവനിത് തിരിച്ചു തരില്ല എന്നുള്ളത്. ആ ഒരു അവസ്ഥയിൽ അള്ളാഹു അവനെക്കുറിച്ച് അറിയുകയും എന്നിട്ട് അവൻ ആ കടം വീട്ടാതിരിക്കാനുള്ള എല്ലാ തടസ്സങ്ങളും അവൻ ഇട്ടുകൊടുക്കും. എന്നിട്ടോ ഫമാ തവലം യറുദ്ദ ഇലൈഹി ദൈനഹു ലഖിയല്ലാഹ വഹുവ സാരിഖുൻ. അവൻ മരണപ്പെടുന്നത് ആ കടം വീട്ടാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കും. എന്നിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് അവൻ കള്ളനായിക്കൊണ്ടായിരിക്കും, മോഷ്ടാവായിക്കൊണ്ടായിരിക്കും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് എന്നാണ്. നമ്മുടെ ഇവിടുത്തെ വിഷയം എന്താ? രഹസ്യമായതുപോലും അറിയുന്നവൻ അൽ അല്ലാമു എന്ന് പറയുന്ന അള്ളാഹുവാകുന്നു എന്നതാണ്. ആ കടം കൊടുത്ത് സഹായിച്ച വ്യക്തി പോലും അറിയാത്ത രൂപത്തിൽ മനസ്സിൽ കരുതിയത്, ഇനി ഞാനിത് കൊടുക്കുകയില്ല എന്ന് മനസ്സിൽ കരുതിയത് അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മനസ്സിനുള്ളിൽ ഉള്ളത് അറിയുന്നവൻ, ഉള്ളിലിരിപ്പ് അറിയുന്നവൻ അത് അള്ളാഹു മാത്രമാണ്. റബ്ബുക്കും അഅലമു ബിമാ നുഫൂസിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത്, നിങ്ങളുടെ മനസ്സു ചിന്തിക്കുന്നത് കൃത്യമായി അറിയുന്നവൻ അള്ളാഹുവാണ് എന്നാണ്. നമ്മുടെ കണ്ണിൻ്റെ കട്ടുനോട്ടവും നമ്മുടെ മനസ്സിൽ ചിന്തിച്ചതും അറിയുന്നവൻ അള്ളാഹു മാത്രം. യഅലമു ഖായിനത്തൽ അഅയുനി വമാ തുഖ്ഫി സുദൂർ. അള്ളാഹു സുബ്ഹാനഹു തആല കണ്ണിൻ്റെ കട്ടുനോട്ടങ്ങൾ, എത്രയെത്ര ജനങ്ങളാണ് ഈ ലോകത്തുള്ളത്, ഓരോ മനുഷ്യൻ്റെയും കണ്ണിൻ്റെ കട്ടുനോട്ടത്തെ അറിയും. ഹൃദയാന്തരങ്ങളിൽ ചിന്തിച്ച കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു തആല ഗോപ്യമാക്കി വെച്ചതുപോലും അറിയുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. വ അസിറു ഖൗലക്കും, നിങ്ങൾ രഹസ്യമായി പറഞ്ഞ, സിറ് എന്ന് പറഞ്ഞാൽ രഹസ്യം എന്നാണ്. അങ്ങനെ രഹസ്യമായി രണ്ടുപേര് ഇരിക്കുന്ന സമയത്ത് ഒരാൾ സ്വയം സ്വന്തം നഫ്സിന് തോന്നുന്ന രൂപത്തിൽ, കേൾക്കുന്ന രൂപത്തിൽ ഒരു കാര്യം മന്ത്രിച്ചു, തൊട്ടടുത്തിരിക്കുന്ന ആൾ പോലും കേട്ടിട്ടില്ലെങ്കിലും അള്ളാഹു അത് കേൾക്കും എന്നാണ്. അത്രയും രഹസ്യമായ ഗോപ്യമായ വ അസിറു ഖൗലക്കും അവിജ്ഹറു ബിഹി, അല്ലെങ്കിൽ അത് രഹസ്യമാക്കി പറഞ്ഞതാണെങ്കിലും ശരി, അള്ളാഹു ഏഴാൻ ആകാശത്തിൻ്റെ ഉപരിയിൽ അർശിൻ്റെ മുകളിൽ നിന്ന് എല്ലാം കേൾക്കുമെന്നാണ്. ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, നെഞ്ചകങ്ങൾക്കുള്ളിലുള്ളത് കൃത്യമായി അള്ളാഹു അറിയുന്നു എന്നാണ്. പരലോകത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറഞ്ഞപ്പോഴും എന്താണ് അവിടെ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്? യൗമ തുബില സറായിർ. നമ്മളീ ദുനിയാവിൽ രഹസ്യമായി കൊണ്ടു നടന്ന, രഹസ്യമായി ചെയ്തു വച്ച, രഹസ്യമായി പറഞ്ഞു വച്ച, രഹസ്യമായി കണ്ടുകൊണ്ടിരുന്ന, അങ്ങനെ എല്ലാ രഹസ്യങ്ങളും പരസ്യമാകുന്ന ദിവസമാണ് അള്ളാഹ് പറയാണ്. യൗമ തുബില സറായിർ, രഹസ്യമാക്കി വച്ചതെല്ലാം പരസ്യമാകുന്ന ദിനമാകുന്നു അന്ന് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. അതാരാ കൊണ്ടുവന്നത്? ഇന്ന് നമ്മൾ രഹസ്യമായി ചെയ്യുന്നതെല്ലാം പരസ്യമാക്കുന്നവനാരാണ്? അൽ അല്ലാമു, സസൂക്ഷ്മം അറിയുന്ന അള്ളാഹു സുബ്ഹാനഹു തആലയാണ് എന്നതാണ്. മാത്രമല്ല, ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും ഈ ലോകത്തിൻ്റെ ഏതേത് ദിക്കിലേക്ക് എത്തിപ്പെട്ടാലും, വാനലോകത്തിൻ്റെ നിരീക്ഷണത്തിൽ ഏത് ഗ്രഹത്തിലേക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയാലും ശരി, ഈ ലോകത്തിൻ്റെ പൂർണ്ണമായ അറിവ് നേടിയെടുക്കാൻ ഒരു ശാസ്ത്രത്തിനും ലോകാവസാനം വരെ കഴിയുകയില്ല. ഇപ്പോഴും കണ്ടുപിടുത്തങ്ങൾ, ഇപ്പോഴും പഠനങ്ങൾ, മനനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നാൽ അറിവിൻ്റെ ഒരു ശകലം പോലും എത്തിപ്പെടാൻ ഒരു ശാസ്ത്രജ്ഞനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ശാസ്ത്രം മാറിമറിയും, ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി പറയേണ്ടി വരും. ഇന്നുള്ളതിനേക്കാൾ വലിയ സംഭവ വികാസങ്ങൾ ആകാശലോകത്തേക്കും അല്ലെങ്കിൽ ഭൂമിയിലും ഭൂമിക്കടിയിലും കടലിലുമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാകാം. മനുഷ്യൻ്റെ കണ്ടെത്തലുകൾക്ക് പരിമിതികളുണ്ട്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഉറപ്പിച്ചു പറയുന്നു, ഖുല്ലാ യഅലമു മൻ ഫിസ്സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാ. ആകാശഭൂമികളിലെ അദൃശ്യങ്ങൾ പരിപൂർണമായി അറിയുന്നവൻ അല്ല മാത്രമാണ്, മറ്റൊരാൾക്കും സാധ്യമല്ല. ഏത് ശാസ്ത്രം എത്ര വലിയ പുരോഗമനങ്ങളിലേക്ക് എത്തിയാലും ശരി, അള്ളാഹുവിൻ്റെ അറിവിനോളം എത്തുവാൻ ഒരാൾക്കും സാധ്യമല്ല എന്നതാണ്. അതുകൊണ്ട് രഹസ്യമറിയുന്നവൻ, അദൃശ്യമറിയുന്നവൻ അത് അള്ളാഹു മാത്രമാണ്. ലുഖ്മാൻ നബി അലൈഹിസ്സലാം മകനോട് കൊടുക്കുന്ന ഉപദേശത്തിൽ കാണാൻ സാധിക്കുമല്ലോ, ഒരു കടുകുമണിയാണെങ്കിലും ശരി, അത് ഏത് പാറയ്ക്കുള്ളിൽ കൊണ്ടുവച്ചാലും ശരി, എത്ര ഇരുട്ടിൽ കൊണ്ടു വച്ചാലും ശരി, അള്ളാഹു യതിബിഹല്ലാ അതല്ല കൊണ്ടുവരും. അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹു അത്രയും സസൂക്ഷ്മമായി കാര്യങ്ങളെ നിരീക്ഷിച്ച് അറിയുന്നവനാണ് എന്നാണ് ആ മകന് കൊടുക്കുന്ന ഉപദേശത്തിൽ കാണാൻ സാധിക്കുന്നത്. ഭാവിയെക്കുറിച്ചറിയാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. ഇന്ന് ചിലയാളുകൾ, ചില മഹാന്മാർക്ക് ഭാവിയെക്കുറിച്ചറിയാം കഴിയും എന്നൊക്കെ പറയുന്നുണ്ട്. ചില കൈനോട്ടക്കാർക്ക് അവർ അവകാശപ്പെടുന്നു ഞങ്ങൾ ഭാവി പ്രവചിക്കുമെന്ന്. ചില മുയിലിയാക്കന്മാർ അല്ലെങ്കിൽ ഉസ്താദ്മാർ എന്ന് പറയുന്നവർ അവരും ചില പ്രവചനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഭാവി പറയുന്നു, നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയുന്നു, അല്ലെങ്കിൽ ആയുസ്സിനെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ ഭാവി ജീവിതത്തെക്കുറിച്ച് പറയുന്നു. ഇതെല്ലാം അവർ അവകാശപ്പെടുന്നത് ഭാവിയെക്കുറിച്ചറിയാൻ കഴിയുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരവേറി. അങ്ങനെ അവിടെ ഒരു ആഘോഷ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വരവേൽക്കാൻ വേണ്ടി നിന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ പാടുകയാണ്, വഫീന നബിയിൻ യഅലമു മാ ഫീ ഗദിൻ. ഞങ്ങൾക്ക് ഒരു നബിയുണ്ട്, നാളത്തെ കാര്യം അറിയുന്ന നബിയാണ് എന്ന് പറഞ്ഞ് ആ പ്രവാചകനെ വാഴ്ത്താനും പുകഴ്ത്താനും തുടങ്ങിയപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഖൂലി ഹകദാ, അങ്ങനെ പറയരുത് കേട്ടോ, അങ്ങനെ പറയരുത്. വഖൂലി മാ കുന്തി തഖൂലീൻ, നിങ്ങളിപ്പോൾ എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത് അത് പറയുക. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് പറയരുത്. എന്താണ് ഇപ്പോൾ പറഞ്ഞത്? നാളത്തെ കാര്യം അറിയുന്ന നബി ഞങ്ങൾക്കുണ്ട് എന്നാണ്. അത് തെറ്റാണെന്നാണ് പഠിപ്പിച്ചു കൊടുത്തത്. എന്നാൽ ഇതിനെപ്പോലും വളച്ചൊടിച്ചുകൊണ്ട് മുസ്ലിയാക്കന്മാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഗൈബറിയാം, അദൃശ്യമറിയാം, നാളത്തെ കാര്യം അറിയാം എന്നൊക്കെ വാദിക്കാൻ ഇതേ തെളിവ് കൊണ്ടുവരികയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല എന്താ പറഞ്ഞത്? ഖുല്ലാ യഅലമു മൻ ഫിസ്സമാവാത്തി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാ, അല്ലല്ലാതെ ഗൈബറിയുന്നവനായി ആരുമില്ല. ഒരു ഷെയ്ഖിനും കഴിയില്ല, ഒരു ഹോജയ്ക്കും കഴിയില്ല, ഒരു നബിക്കും കഴിയില്ല. ഗൈബറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ അവിടുത്തെ വിശേഷണങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴും എനിക്ക് ഗൈബറിയില്ല എന്നും, അങ്ങനെ ഗൈബറിയാമായിരുന്നുവെങ്കിൽ ലസ്തക്സർതു മിനൽ ഖൈർ, ഞാൻ ഒരുപാട് നന്മകൾ നേടിയെടുക്കുമായിരുന്നു എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ഉണ്ടായ സംഭവം നമുക്ക് അറിയാവുന്നതാണ്. ഏതായാലും അല്ലാഹു അൽ അല്ലാമു എന്ന് നമ്മൾ അല്ലാഹുവിൻ്റെ നാമത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിൻ്റെ സസൂക്ഷ്മമായ ജ്ഞാനമാണ്. നമ്മൾ എത്ര ഒളിപ്പിച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും ശരി, നമ്മൾ ആരെയൊക്കെ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും ശരി, നമ്മൾ എത്ര ചാറ്റുകൾ ക്ലിയറാക്കിയാലും ശരി, നമ്മളെത്ര ഹിസ്റ്ററികൾ അത് റിമൂവ് ചെയ്താലും ശരി, എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു തആലയെക്കുറിച്ചാണ് നാം ഇപ്പോൾ പഠിക്കുന്നത്. അൽ അല്ലാമു എന്ന് പറയുമ്പോൾ അത്രയും സസൂക്ഷ്മമായി ഗോപ്യമാക്കി വച്ചതും എല്ലാം അറിയുന്നവൻ, എല്ലാത്തിനെയും അവൻ്റെ അറിവ് വലയം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതും നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സർവ്വതും അറിയുന്നവൻ അല്ലാഹു മാത്രം, രഹസ്യവും പരസ്യവും ഗോപ്യമാക്കി വച്ചതും അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. എത്ര ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചാലും അതെല്ലാം നാളെ പാരത്രിക ലോകത്ത് നമ്മുടെ മുമ്പിൽ കൊണ്ട് കാണിച്ചു തരുന്ന, അതിനെ പരസ്യമാക്കുന്ന ഒരു ദിവസം വരും. അങ്ങനെ നമ്മുടെ അറിവുകളെല്ലാം, നമ്മൾ രഹസ്യമാക്കി വച്ച എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിഞ്ഞ് അതിനെ പ്രദർശിപ്പിക്കാൻ കഴിവുള്ളവൻ അത് അൽ അല്ലാമു എന്ന് പറയുന്ന നമ്മുടെ അല്ലാഹുവാണ് എന്നും, എല്ലാം അറിയുന്നവൻ അവനാണ് എന്നും നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ രഹസ്യ പരസ്യ ജീവിതത്തെ നന്നാക്കി ഏറ്റവും നല്ല ജീവിതം നയിച്ച് മുന്നോട്ട് പോകാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
6: ഇതുവരെ നമ്മൾ കേട്ടത് അദ്റൌഫ് അൽഹിക്കമി തിരുവനന്തപുരം, അദ്ദേഹം അവതരിപ്പിച്ച അസ്മാഉൽ ഹുസ്ന, അൽ അല്ലാം സസൂക്ഷ്മമായി അറിയുന്നവൻ എന്ന അല്ലാഹുവിൻ്റെ നാമവുമായി ബന്ധപ്പെട്ട ഭാഗമാണ് അദ്ദേഹം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഇനി അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത് കഥ പറയാം. ഇന്നത്തെ കഥ പറയാം എന്ന സെഷനിൽ നമ്മോടൊപ്പം ചേരുന്നതാരാണ്?
9: അബ്ദുസലാം വീട്ടിയാണ്. അജ്മലും കുഞ്ഞു പെങ്ങളും അതിൻ്റെ അഞ്ചാമത്തെ എപ്പിസോഡാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. നമുക്ക് ആ ശബ്ദത്തിലേക്ക് കാതു കുറക്കാം.
10: അജ്മലും കുഞ്ഞു പെങ്ങളും, അധ്യായം 5, അജ്മലും ഉമ്മയും. അജ്മൽ കൊണ്ടുവന്ന അരിയും മീനുമായി ഷാഹിദ് അടുക്കളയിലേക്ക് പോയി. മീൻകറിയുടെ പണി വേഗം കഴിക്കണം, എന്നാൽ അരി അടുപ്പത്ത് വെച്ച് സുഖമായി മഗരിബ് നമസ്കരിക്കാം. അവൾ മീൻ മുറിക്കാൻ തുടങ്ങി. അജ്മൽ കുളിച്ച് വസ്ത്രം മാറ്റി തന്റെ അടുത്തു വന്നു നിന്നത് അവൾ അറിഞ്ഞില്ല. ഉമ്മ കാര്യമായ ആലോചനയിലാണെന്ന് അവൻ മനസ്സിലാക്കി. ഉമ്മ, ഞാൻ പള്ളിയിൽ പോയി വരാം. അവൾ തലയുയർത്തിയപ്പോൾ അജ്മൽ ചിരിച്ചു. ഞാൻ വന്നു നിന്നതൊന്നും ഉമ്മ അറിഞ്ഞില്ലല്ലോ. എന്താ അമ്മ ആലോചിക്കണേ?
11: ഒന്നുമില്ല, മോ നിസ്കരിച്ചു വാ.
10: അജ്മൽ പോകുന്നത് അവൾ

0: അമ്മയുടെ കയ്യിൽ കൊടുത്തു. ഇത് വരട്ടിയ ഇറച്ചിയാ, കുറച്ചേ ഉള്ളൂ. ഈയും ഇക്കാക്കയും തിന്നോ. എവിടെ അജ്മൽ? പള്ളിയിൽ നിന്ന് ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞ് സേനബത്താത്തേനെയും കൂട്ടി സെൽവ അകത്തേക്ക് പോയി. അവരുടെ കയ്യിൽ മറ്റൊരു പൊതിയിൽ അല്പം പത്തിരിയുമുണ്ടായിരുന്നു. മീൻപുരണ്ട കൈ സോപ്പിട്ട് കഴുകി ഷാഹിദയും അവരുടെ അടുത്തെത്തി. സേനബത്താത്തയുടെ കൂടെ കുറച്ചു സമയം കഴിച്ചുകൂട്ടിയാൽ മനസ്സിന് സമാധാനമാണ്. അവർ നല്ലതേ പറയുകയുള്ളൂ, ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാൻ ശക്തി കിട്ടുന്ന വാക്കുകൾ. അജ്മൽ ഇന്ന് മീൻ വിൽക്കുന്നത് കണ്ടല്ലോ. എടീ, ഓ നന്നാവും. അന്റെ മോളെയും ഭാവി ആ കുട്ടിന്റെ കയ്യിലൂടെ പടച്ചോ നന്നാക്കും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, കച്ചവടത്തിൽക്ക് തിരിഞ്ഞ് പഠിപ്പിന്റെ കാര്യം മറക്കരുത്. ഞാനിറങ്ങട്ടെ, നിസ്കരിക്കാൻ സമയമായല്ലോ. ഷാഹിദയും മകളും മഗ്‌രിബ് നമസ്കരിക്കാൻ വുദു ചെയ്തു. ബാങ്ക് കൊടുത്തിട്ടില്ലല്ലോ, എന്തിനമ്മ ഇത്ര നേരത്തെ വുദു എടുത്തത്? സെൽവ ചോദിച്ചു. വുദു എടുത്ത് ബാങ്ക് വിളിക്കുന്നത് കാത്തിരുന്നാൽ ആ സമയമൊക്കെയും നമ്മൾ നമസ്കാരത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മോള് ഉപ്പാക്ക് സ്വർഗം കിട്ടാൻ പ്രാർത്ഥിക്കണം കേട്ടോ. ഭർത്താവിനെ കുറിച്ചോർത്തപ്പോൾ ഷാഹിദക്ക് കരച്ചിൽ വന്നു. അത് മകൾ കാണാതിരിക്കാൻ അവൾ ശ്രമിച്ചു. എന്തൊരു സ്നേഹമായിരുന്നു അദ്ദേഹത്തിന്. വെറും 13 കൊല്ലത്തെ ദാമ്പത്യം, എങ്കിലും ഒരായുഷ്കാലം ഓർത്താൽ തീരാത്ത സ്നേഹപ്രകടനങ്ങൾ. ഉമ്മ, ബാങ്ക് കൊടുത്തു. സെൽവയുടെ വാക്കുകൾ അവളെ ചിന്തയിൽ നിന്നുണർത്തി. അവർ സർവലോകരക്ഷിതാവിന്റെ മുമ്പിൽ പ്രാർത്ഥന കേഴുന്നേറ്റു. അജ്മൽ നമസ്കാരം കഴിഞ്ഞു വന്നപ്പോ സെൽവ പറഞ്ഞു, ഇക്കാക്ക ഒരു കോളുണ്ട്. എന്താടി? കൈ കഴുകി വരി, അപ്പളേ പറയുള്ളൂ. അജ്മൽ കൈ കഴുകി വന്നു. ഒരു പ്ലേറ്റിൽ പത്തിരിയും മറ്റൊന്നിൽ ഇളം ചൂടുള്ള ഇറച്ചിയും കണ്ടപ്പോൾ അജ്മൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. ഭക്ഷണം കഴിച്ചിട്ടല്ലേ ഇക്കാക്ക അൽഹംദുലില്ലാ പറയേണ്ടത്? അത് വേറെ. ഇപ്പോ ഞാൻ ചൊല്ലിയത് വേറെ ഉദ്ദേശ്യത്തിലാണ്. ഏതനുഗ്രഹം കിട്ടിയാലും അള്ളാഹുവിനെ സ്തുതിക്കാം. ഭക്ഷണം കഴിച്ചാൽ അതിനു പുറമേയും ചൊല്ലണം. ഇത് പറഞ്ഞ് അജ്മൽ ഉമ്മയെ പത്തിരിയും ഇറച്ചിയും തിന്നാൻ വിളിച്ചു. മക്കൾ കഴിച്ചോളൂ, ഉമ്മ കുറച്ചു കഴിഞ്ഞിട്ട് ചോറ് തിന്നോളാം. അത് പറ്റൂല, നമ്മൾ മൂന്നാളൊപ്പം ഇത് തിന്നണം. മകന്റെ നിർബന്ധത്തിനു വഴങ്ങി ഷാഹിദ തിന്നാനിരുന്നു. ഇതാര് തന്നതാണുമ്മ? അജ്മൽ ചോദിച്ചു. സേനബത്താത്ത തന്നെ. ഉപ്പ മരിച്ച ശേഷം ആഴ്ചയിലൊരിക്കലെങ്കിലും അവർ എന്തെങ്കിലുമൊന്ന് തിന്നാൻ കൊണ്ടുവരും. അവർ നിങ്ങൾക്ക് വല്യമ്മയെപ്പോലെ തന്നെയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പത്തിരി തിന്നുകഴിഞ്ഞിട്ട് രണ്ടാളും പാഠം വായിച്ചോളൂ. മദ്രസത്തതും സ്കൂളിൽത്തതും. തനിക്കിന്ന് വായിക്കാൻ കഴിയില്ലെന്നും രാവിലെ 4:30 എഴുന്നേറ്റ് വായിച്ചു കൊള്ളാമെന്നും അജ്മൽ പറഞ്ഞു. ഷാഹിദ് അത് ശരിവച്ചു. ഇന്ന് അജ്മലിന് നല്ല ക്ഷീണമുണ്ടാകുമല്ലോ. ഉച്ചവരെ അണ്ടിത്തോട്ടത്തിൽ പണി, വൈകുന്നേരം മീൻ വിൽപ്പനയും. അവൾ ഭക്ഷണമുണ്ടാക്കാൻ അടുക്കളയിലേക്ക് പോയി. അരി കഴുകുമ്പോൾ അവൾ ഓർത്തു, ഈ മാസം എങ്ങനെ കഴിയും? അജ്മൽ തന്ന 50 റുപ്പിക മാത്രമേ ഉള്ളൂ. ഉമ്മാ, ഞാൻ സഹായിക്കണോ? വേണ്ട മോനോ, മീ അടുപ്പത്ത് വെച്ചു, പിന്നെ ഈ അരി വന്നാൽ മതി. മോ കുറച്ചു നേരം ഉമ്മാന്റെ കൂടെ അടുക്കളയിൽ ഇരുന്നാൽ മതി. ഷാഹിദ വരാന്തയിലെ 2 കസേരയും അടുക്കളയിലേക്ക് കൊണ്ടുവന്നു. അരി വേവുന്നതുവരെ മകനുമായി സംസാരിച്ചിരിക്കാം. അജ്മലിനോടുള്ള സമീപനത്തിൽ ഒരു വലിയ മാറ്റം വന്ന പോലെ അവൾക്ക് തോന്നി. തന്റെ മുന്നിലിരിക്കുന്ന ചെറിയ കുട്ടി പെട്ടെന്നൊരു 25-കാരനായി വളർന്ന പോലെ. മദ്രസാ വിദ്യാർത്ഥിയാണെങ്കിലും ജീവിതത്തെക്കുറിച്ച് ഗൗരവത്തോടെ ചിന്തിക്കാൻ അവന് കഴിയുന്നു. ഉമ്മാ, നിങ്ങളൊന്നും ബേജാറാവണ്ട, ഞാൻ എല്ലാറ്റിനും ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്.
1: എന്താ? മോനതൊന്ന് വിവരിക്ക്. ഞാൻ നന്നായി പഠിക്കുമുമ്മ. വെള്ളിയും ഞായറും എന്നാൽ കഴിയുന്ന വല്ല ജോലിയോ കച്ചവടമോ ഒക്കെ ചെയ്യും. ഇടയ്ക്ക് മറ്റൊരു ദിവസം വൈകുന്നേരവും. അങ്ങനെ ആഴ്ചയിൽ 200 റുപ്യ ഉണ്ടാക്കാം. നമ്മൾ BPL അല്ലേ? അപ്പൊ അരിയും പഞ്ചസാരയും ഗോതമ്പും നിസ്സാര വിലക്ക് കിട്ടുമല്ലോ. അങ്ങനെ നോക്കുമ്പം 200 റുപ്യ ഉണ്ടാക്കിയാൽ പട്ടിണിയില്ലാതെ ജീവിക്കാം. പിന്നെ ഓണം, ക്രിസ്തുമസ്, കൊല്ലപരീക്ഷ കഴിഞ്ഞ സ്കൂൾ പൂട്ട്, അതിലെല്ലാം കുറേ അധികം പൈസ ഉണ്ടാക്കാം. എനിക്ക് ആഴ്ചയിൽ 2 കോഴിമുട്ടയെങ്കിലും തിന്നണം. തടി നന്നായാലേ ജോലി ചെയ്യാൻ കഴിയുള്ളൂ. അതിന് ഞാനൊരു മുട്ടക്കോഴിയെ വാങ്ങും ഇൻഷാ അള്ളാ, അജ്മൽ പറഞ്ഞു.

0: മകന്റെ വാക്കുകൾ ഷാഹിദയുടെ മനസ്സിൽ പ്രതീക്ഷയുടെ വർണ്ണപ്പൂക്കൾ വിരിയിച്ചു. അവൾ അജ്മലിന്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. ആ കണ്ണുകൾ ഉപ്പയുടേതു തന്നെ. അവിടെ ദൃഢനിശ്ചയത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും തിളക്കമുണ്ടായിരുന്നു.
1: നല്ല ഒരു കഥ നമ്മളിപ്പോൾ കേട്ടു. കഥകൾ കേൾക്കാൻ നമുക്കൊക്കെ ഇഷ്ടമാണ്. ഏതായാലും നല്ല കഥയുമായി നമ്മോടൊപ്പം ഇന്ന് ചേർന്നത്
2: അബ്ദുസലാം വീട്ടിയാണ്. അജ്മലും കുഞ്ഞുപെങ്ങളും എന്നതിൻ്റെ 5-ാമത്തെ എപ്പിസോഡാണ് ഇവിടെ നമ്മൾ കേട്ടത്. ഇനി പീസ് റേഡിയോയിൽ ജനക്ഷേമം.
1: ഇന്നത്തെ ജനക്ഷേമം പ്രോഗ്രാമിൽ നമ്മളോടൊപ്പം ചേരുന്നത് മുഹമ്മദ് ബൈജു ഇബ്നു അലി.
3: പീസ് റേഡിയോ ജനക്ഷേമ പരിപാടിയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും ഒരുപാട് ഉദ്യോഗസ്ഥന്മാരും അതേപോലെ വകുപ്പുകളുമുണ്ട്. എന്നാൽ പല ഓഫീസുകളിൽ നിന്നും പല ഉദ്യോഗസ്ഥരിൽ നിന്നും യഥാർത്ഥത്തിൽ ലഭിക്കേണ്ട സേവനങ്ങൾ എന്താണ് എന്നതിലുള്ള അറിവില്ലായ്മ കൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ലഭിക്കാതെ പോകുന്നു, സമൂഹത്തിന് ലഭിക്കാതെ പോകുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗ്രാമസേവകനിൽ നിന്ന് ലഭ്യമാകുന്ന സേവനങ്ങളെ കുറിച്ചാണ്. നമ്മുടെ അതിഥി പാണ്ടിക്കാട് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ മുഹമ്മദ് ബൈജു ആണ്. ലൈഫ് ഭവന പദ്ധതിയെക്കുറിച്ച് 2 എപ്പിസോഡുകൾ മുമ്പ് അദ്ദേഹവുമായി നമ്മൾ റെക്കോർഡ് ചെയ്തിരുന്നു. ശ്രോതാക്കൾ ഓർമ്മിക്കുമെന്ന് വിചാരിക്കുന്നു. ബൈജു, യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് ഒരു വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറിൽ നിന്ന് സമൂഹത്തിന് ലഭിക്കുന്ന സേവനങ്ങൾ?
4: സാധാരണഗതിയിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ തലത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പലപ്പോഴും ആളുകളിൽ നിന്ന് നികുതി പിരിച്ചെടുക്കുന്ന ഒരു സംവിധാനമാണ് ഉള്ളതെങ്കിൽ, നികുതി പിരിച്ചെടുത്ത് റവന്യൂ എടുക്കുന്ന ഒരു സംവിധാനമാണെങ്കിൽ, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ യഥാർത്ഥത്തിൽ ഗ്രാമപഞ്ചായത്തിൽ ഒരു തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ചെയ്യുന്നത് ഫണ്ട് റിലീസ് ചെയ്ത് ജനങ്ങൾക്ക് സേവന പ്രവർത്തനങ്ങൾ നൽകുക എന്നുള്ളതാണ് പ്രധാനമായും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഉത്തരവുകളും നമുക്കുള്ള ജോലിയും പ്രധാനമായിട്ടും അതാണ്. അത് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന ഭവന പദ്ധതിയുണ്ട്. അതുപോലെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ മുഖാന്തരമാണ് നടപ്പിലാക്കുന്നത്. അതുപോലെ വാർദ്ധക്യകാല പെൻഷൻ അന്വേഷിച്ച് അവർക്ക് പിന്നെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ പെൻഷൻ അനുവദിക്കുന്ന പദ്ധതി VO ആണ്. അതുപോലെ BPL സർട്ടിഫിക്കറ്റ് റെക്കമെൻഡ് ചെയ്യുന്നത് VOമാരാണ്. ഓരോ ഗ്രാമപഞ്ചായത്തിൻ്റെയും നിർവ്വഹണ ഉദ്യോഗസ്ഥൻ എന്നുള്ള തരത്തിൽ നിർവ്വഹണ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന അതാത് പദ്ധതിയുടെ പ്രൊജക്റ്റുകളുടെ നിർവ്വഹണം നടത്തേണ്ടത് VOമാരാണ്. സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ, ഭവന പദ്ധതികൾ സംബന്ധിച്ചിട്ടുള്ള, അതുപോലെ ശുചിത്വ മിഷൻ സംബന്ധിച്ചിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കേണ്ടത് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ VOമാരാണ്.
3: BPL സർട്ടിഫിക്കറ്റിൽ തുടങ്ങാം. കാരണം ഒരുപാട് ആളുകൾ ചർച്ച ചെയ്യുന്നതും ചില്ലറ വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്.
4: തീർച്ചയായും.
3: എന്താണ് BPL സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ VOയുടെ റോള്?
4: പല ആളുകൾക്കും ഇപ്പോഴും സംശയമാണ്, എൻ്റെ കാർഡ് ചുവപ്പാണ് മഞ്ഞയാണ്, അതുകൊണ്ട് എനിക്ക് BPL സർട്ടിഫിക്കറ്റ് തരണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ BPL കാർഡ് എന്നുള്ളത്, കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് സിവിൽ സപ്ലൈസ് വകുപ്പാണ്, സംസ്ഥാന സർക്കാരിൻ്റെ സിവിൽ സപ്ലൈസ് വകുപ്പാണ്. റേഷൻ അരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംവിധാനത്തിനാണ് വിവിധ ഘട്ടത്തിലുള്ള കാർഡുകൾ നൽകുന്നത്. അതിന് പുറമേ ഒരു BPL സർട്ടിഫിക്കറ്റ് ഉണ്ട്, BPL ലിസ്റ്റ് ഉണ്ട് പഞ്ചായത്തിൽ എന്നുള്ളത് പല ആളുകൾക്കും, പാവപ്പെട്ട ആളുകൾക്കും അറിയില്ല. തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യം അത്തരം ആളുകൾക്കുള്ള ഒരു കണ്ണു തുറപ്പിക്കലാവും. ഓരോ വാർഡ് തലത്തിലും, പഞ്ചായത്തിലെ ഓരോ വാർഡ് തലത്തിലുള്ള BPL ലിസ്റ്റ് നമ്മുടെ സൈറ്റുകളിൽ ലഭ്യമാണ്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ BPL ലിസ്റ്റിലുണ്ടോ ഇല്ലേ എന്ന് അറിയാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ആ BPL ലിസ്റ്റിലെ ഇത്ര ക്രമനമ്പറിൽ ഉൾപ്പെട്ട ആളാണ്, അതുകൊണ്ട് എനിക്ക് ഇന്ന ആവശ്യത്തിന് BPL സർട്ടിഫിക്കറ്റ് അനുവദിച്ച് തരണമെന്ന അപേക്ഷ നൽകുന്ന മുറക്ക് അതിൽ അന്വേഷണം നടത്തിയ പിന്നെ അതിൽ പെട്ടിട്ടുണ്ടോ എന്ന് വെരിഫൈ ചെയ്തുകൊണ്ട് റെക്കമെൻഡ് ചെയ്യേണ്ടത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാരാണ്. തീർച്ചയായിട്ടും ഒരുപാട് ഉപകാരങ്ങളുള്ള ഒരുപാട് പുതിയ വീടുകൾക്ക് വൈദ്യുതീകരണം, അതുപോലെ വിവിധ ഹോസ്പിറ്റലുകളിൽ പലതരത്തിലുള്ള മാരക രോഗങ്ങൾ ബാധിച്ച് പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്ക് ഫ്രീ ആയി ചികിത്സ ലഭിക്കുന്ന അത്തരത്തിലുള്ള ഒരുപാട് ഉപകാരങ്ങൾ യഥാർത്ഥത്തിൽ BPL സർട്ടിഫിക്കറ്റ് കൊണ്ടുണ്ട്. എന്നാൽ ഇത്തരം ഒരു BPL സർട്ടിഫിക്കറ്റ് BPL ലിസ്റ്റിൽ ഉണ്ടായിട്ട് പോലും താൻ അതിലാണോ എന്ന്, ഉണ്ടോ എന്ന് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. തീർച്ചയായും അവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
3: അത് BPL ലിസ്റ്റ് എന്നൊരു ലിസ്റ്റ് ഉണ്ട്, അതിലുണ്ടോ ഇല്ലെന്ന് ആദ്യം അറിയണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി BPL സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷിക്കാം. ആ സർട്ടിഫിക്കറ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഏത് ആവശ്യത്തിനാണോ അത് കൊടുക്കുന്നത് അതിൻ്റെ ഇളവുകൾ ലഭ്യമാക്കാൻ സാധിക്കും എന്നാണ് താങ്കൾ പറഞ്ഞത്. അതേപോലെ കേന്ദ്ര സർക്കാരിൻ്റെ ചില വീട് പദ്ധതികളൊക്കെ ഗ്രാമസേവകൻ വഴിയാണ് നടത്താറുള്ളത്. ഏതാണ് സ്കീം?
4: ഓരോ ഘട്ടങ്ങളിലും ഓരോ കേന്ദ്ര സർക്കാരിൻ്റെ ഓരോ സമയങ്ങളിൽ അവരെ കൊണ്ടുവരുന്ന സർക്കാർ കൊണ്ടുവരുന്ന വിവിധ പദ്ധതികൾ. ഇതിനു മുമ്പ് ഇന്ദിര ആവാസ് യോജനയായിരുന്നു. അത് ഏകദേശം ഒരുപാട് വർഷം ഒരുപാട് വീടുകൾ ഒരുപാട് ആളുകൾക്ക് പാവപ്പെട്ട ആളുകൾക്ക് നൽകാൻ പിന്നെ വി ഒ മുഖാന്തരം സാധിച്ചിട്ടുണ്ട്. എന്നാൽ നിലവിൽ ഇന്ദിര ആവാസ് യോജന എന്ന പദ്ധതിക്ക് പകരം പുതിയ പദ്ധതിയാണ് ഉള്ളത്, പ്രധാനമന്ത്രി ആവാസ് യോജന. അതിൽ അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തുകയും സർവേ പ്രകാരം നേരത്തെ ഉണ്ടായിരുന്ന 2011 സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ് പ്രകാരം സെലക്റ്റീവായിട്ടുള്ള ആളുകളെ കേന്ദ്ര സർക്കാർ നമുക്ക് നൽകുകയും അവരുടെ പരിശോധന നടത്തി എലിജിബിളായ അർഹരായിട്ടുള്ള ആളുകൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം വീട് വെക്കുന്നതിനുള്ള ധനസഹായം നൽകാൻ നമുക്ക് സാധിക്കും.
3: അതിൻ്റെ എത്ര എമൗണ്ട് കാര്യങ്ങളൊക്കെ ലഭ്യമാണ് ഇപ്പോഴും?
4: നിലവിൽ എല്ലാ പദ്ധതിക്കും 400,000 രൂപയാണ് യൂണിറ്റ് കോസ്റ്റ്. പുറമെ നേരത്തെ സൂചിപ്പിച്ച പോലെ മുമ്പത്തെ എപ്പിസോഡുകൾ സൂചിപ്പിച്ച പോലെ ലൈഫ് ഭവന പദ്ധതി പ്രകാരം ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ കേന്ദ്ര തൊഴിലുറപ്പ് പ്രകാരം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ 90 ദിവസത്തെ അധിക തൊഴിൽ നൽകുന്നതിനും ഇത് ലക്ഷ്യമിടുന്നുണ്ട്. ഒപ്പം പിന്നെ ഇവർക്ക് ഗ്യാസ് കണക്ഷന് ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം PMAY സെക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾക്ക് ഫ്രീ ആയി ഗ്യാസ് കണക്ഷൻ നൽകുന്നതിന്, അതുപോലെ വൈദ്യുതി നൽകുന്നതിന്, അത്തരത്തിൽ അവരെ സമ്പൂർണമായും എല്ലാ സ്കീമുകളിലും അല്ലെ എല്ലാ തരത്തിലും അവരെ സമ്പൂർണമായും ഒരു പിന്നെ ജീവിതത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു നല്ല പദ്ധതി തന്നെയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന.
3: വാർദ്ധക്യകാല പെൻഷനുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും VEO ചുമതലയിൽപ്പെട്ടതാണ്. എങ്ങനെയൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടി?
4: തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിക്ക്, അതായത് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് നൽകപ്പെടുന്ന അപേക്ഷ, മിനിമം മാനദണ്ഡം എന്നുള്ളത് 60 വയസ്സ് തികഞ്ഞ, പിന്നീട് മാനദണ്ഡങ്ങൾ പല ഘട്ടങ്ങളിലും മാറി മാറി വരാറുണ്ട്. ഒരു ഘട്ടത്തിൽ 300,000 രൂപ വരുമാന പരിധി എന്ന് വന്നിരുന്നു, പിന്നീട് അത് 100,000 രൂപയാക്കിയിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് 4 ചക്ര വാഹനമുള്ള ആളുകളും 1,000 സ്ക്വയർ ഫീറ്റ് മേലെ വീടിൻ്റെ വലുപ്പമുള്ള ആളുകളൊന്നും ഇതിന് അർഹരല്ല എന്നുള്ളതാണ്. കാരണം ഒരുപാട് ആളുകൾ ക്ഷേമ പെൻഷനുകളിലൂടെ പിന്നെ അനർഹരായിട്ടുള്ള ആളുകൾ കൂടുതൽ ഫണ്ട് തുക പെൻഷൻ വഴി കൈപ്പറ്റുന്നു എന്ന് അത് സർക്കാരിൻ്റെ ബാധ്യതയാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം ഓരോ കാലഘട്ടത്തിൽ ഇറക്കുന്ന ഉത്തരവിനനുസരിച്ച് അതിന് കൃത്യമായ രീതിയിൽ ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തി പരിശോധിച്ച് അർഹരാണെങ്കിൽ അർഹനാണ് എന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് അതിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് പിന്നെ ഈ അപേക്ഷകൾ നമ്മുടെ അന്വേഷണ റിപ്പോർട്ട് അടക്കം വെക്കുകയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അന്വേഷിച്ച് പരിശോധിച്ച് അത് ബോർഡിലേക്ക് റെക്കമെൻഡ് ചെയ്തിട്ട് അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ ക്ഷേമ പെൻഷൻ അവർക്ക് ഒരു ഗുണഭോക്താവിന് അനുവദിക്കപ്പെടുന്നത്.
3: ഗ്രാമപഞ്ചായത്തുമായി അടുത്ത് ഇടപഴകി ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ, അതേപോലെ പഞ്ചായത്തിൻ്റെ നിർവഹണ ഉദ്യോഗസ്ഥൻ കൂടിയാണ്. വീട് റിപ്പയർ, അതേപോലെ ശുചിത്വ പ്രൊജക്റ്റ്, മാലിന്യ പ്രൊജക്റ്റുകൾ തുടങ്ങി വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ VEOക്ക് നിർവഹിക്കാനുണ്ട്. ഒരു വിശദീകരണം ആവശ്യമുണ്ട്.
4: വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാർ യഥാർത്ഥത്തിൽ ഗ്രാമവികസന വകുപ്പിലെ ജീവനക്കാരാണ്. ബ്ലോക്ക് തലത്തിലാണ് അവരുടെ മറ്റു കാര്യങ്ങളെങ്കിലും നിർവഹണ ഉദ്യോഗസ്ഥർ എന്ന നിലയ്ക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിലേക്ക് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വിട്ടുകിട്ടിയ ഉദ്യോഗസ്ഥർ കൂടിയാണ് VEOമാർ. അപ്പോൾ ഒരേ സമയം 2 തരം റോള് അവർക്ക് നിർവഹിക്കേണ്ടതുണ്ട്. ഗ്രാമവികസന വകുപ്പിലെ ജീവനക്കാർ എന്നുള്ള രീതിയിൽ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വകുപ്പ് മുഖാന്തരം ചെയ്യേണ്ട പദ്ധതികളും, അതാണ് ഞാൻ കേന്ദ്ര സർക്കാരിൻ്റെ പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജന അല്ലെങ്കിൽ ഇന്ദിര ആവാസ് യോജന തുടങ്ങിയ പദ്ധതികൾ, അതുപോലെ തൊഴിലുറപ്പ് പദ്ധതികളുടെ വെരിഫിക്കേഷൻ പരിശോധന നടത്തേണ്ടത് VEOമാരാണ്. ഒപ്പം നിർവഹണ ഉദ്യോഗസ്ഥൻ എന്ന ഒരു ചുമതല കൂടി വിയോമാർക്കുണ്ട്. പലപ്പോഴും കോടിക്കണക്കിന് രൂപ, 1 കോടി മുതൽ 2 കോടി രൂപ വരെ ചിലവഴിക്കേണ്ട പിന്നെ ഏകാംഗ ഉദ്യോഗസ്ഥരാണ് വിയോമാർ. പലപ്പോഴും എഗ്രിമെന്റ് വെക്കുന്നത് വിയോ ആണ്, അന്വേഷണം നടത്തുന്നത് വിയോ ആണ്, ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തുന്നത് വിയോ ആണ്, അവർക്ക് പിന്നെ ട്രഷറിയിൽ പോയിട്ട് ഫണ്ട് നൽകുന്നതിന് വേണ്ട ബില്ല് സമർപ്പിക്കുന്നത് വിയോ ആണ്. ഫണ്ട് സമർപ്പിച്ചതിന് ശേഷം അതിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് ട്രഷറിയിൽ പോയിട്ട് പരിശോധിച്ച് ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടത് വിയോ ആണ്. ഓഡിറ്റർമാർക്ക് മുമ്പിൽ ഈ ബില്ലുകൾ മുഴുവനും ചെലവഴിച്ച തുകകൾ മുഴുവനും അതിൻ്റെ കണക്കുകൾ അവതരിപ്പിക്കേണ്ടത് വിയോ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓഫീസിൽ കൃത്യമായ രീതിയിൽ ഇരിക്കാൻ പോലും പലപ്പോഴും സാധിക്കാതെ ജനങ്ങൾക്കിടയിൽ ജനങ്ങളുമായി നിരന്തരം ബന്ധപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് യഥാർത്ഥത്തിൽ വിയോ. പലപ്പോഴും ജനങ്ങൾക്കിടയിൽ, പാവപ്പെട്ട ആളുകൾക്കിടയിൽ ഇടപഴകി ജീവിക്കുന്ന ഒരു വിയോ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ച പോലെ തീർച്ചയായിട്ടും ഇതൊരു വലിയ ഒരു മാനേജ്മെൻ്റ് കൂടിയാണ് ശരിക്കും നമ്മൾ പഠിക്കുന്നത്. കാരണം ഒരേ സമയം ഗ്രാമപഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ, ബ്ലോക്ക് പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ, ബ്ലോക്ക് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ, ഗ്രാമപഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ, ഇവർ ഒപ്പം പാവപ്പെട്ട പൊതുജനങ്ങൾ, ഇവരോടെല്ലാം ഒരേ സമയം ലിങ്ക് ചെയ്ത് മിംഗിൾ ചെയ്ത് അവരുടെ ഒക്കെ ഇടയിൽ തീർച്ചയായും ഓരോരുത്തർക്കിടയിലും കൃത്യമായ രീതിയിൽ നല്ലൊരു മാനേജ്മെന്റ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഈ ജോലിയിൽ പലപ്പോഴും പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ.
3: സാധാരണ ഒരു ഓഫീസിൽ ഫീൽഡിന് വേറെ സ്റ്റാഫ് ഉണ്ടാവും, അക്കൗണ്ട്സിന് വേറെ സ്റ്റാഫ് ഉണ്ടാവും, ക്ലറിക്കൽ വർക്കിന് വേറെ സ്റ്റാഫ് ഉണ്ടാവും. ഇവിടെ വിഇഒ ഒരു വൺ മാൻ ഷോ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
4: തീർച്ചയായും
3: ഈ മാലിന്യ പ്രൊജക്റ്റ്, അതേപോലെ ശുചിത്വ പ്രൊജക്റ്റ്, വീട് റിപ്പയർ, അതിനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സർവീസുകളാണ് ഡ്യൂട്ടിയാണ് വിഇഒ ചെയ്തു വരാറുള്ളത്?
4: ഓരോ പഞ്ചായത്തുകളിലും വാർഷിക പദ്ധതികളിലൂടെ നടപ്പിലാക്കുന്ന ഓരോ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പിനും വാർഷിക പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് സംസ്ഥാന സർക്കാർ അനുവദിച്ച് നൽകാറുണ്ട്. ഇത് പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിന്നെ അതുപോലെ വർക്കിംഗ് ഗ്രൂപ്പുകൾ രൂപീകരിച്ച് വർക്കിംഗ് ഗ്രൂപ്പുകളിലൂടെ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ള പദ്ധതികൾ, വന്നിട്ടുള്ള പദ്ധതികൾ അത് നിർവഹണം നടത്തുക. അതിൽ വീട് റിപ്പയർ, അതുപോലെ ODF ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ, സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി എല്ലാ ആളുകൾക്കും കക്കൂസ് നൽകുക എന്ന പദ്ധതിയുടെ നിർവഹണ ചുമതല വിയോമാർക്കായിരുന്നു. അപ്പോൾ അത് നടപ്പിലാക്കിയത് വിയോമാരാണ്. അതുപോലെ ഓരോ പഞ്ചായത്തിലും നടപ്പിലാക്കുന്ന വിവിധ മാലിന്യ പ്രൊജക്റ്റുകൾ, ഹരിത കേരള മിഷൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്ന പിന്നെ ഹരിത കർമ്മസേന രൂപീകരിച്ച് മാലിന്യ വിമുക്ത കേരളം, മാലിന്യ വിമുക്ത പഞ്ചായത്ത്, ഇത്തരത്തിലുള്ള പദ്ധതികളുടെ ഒക്കെ മേൽനോട്ടവും ആ പദ്ധതിയുടെ നിർവഹണവും നടത്തുന്നത് വിയോമാരാണ്. അപ്പോൾ പഞ്ചായത്തുകളിലെ കക്കൂസില്ലാത്തവർക്ക് കക്കൂസ് നൽകുക, അതുപോലെ കിണറുകളെ ശുചിത്വ കിണറുകളാക്കി മാറ്റുക, പിന്നെ പ്ലാസ്റ്റിക് രഹിത പഞ്ചായത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാസ്റ്റിക്കുകളെ കയറ്റി അയക്കുന്നതിനും അതുപോലെ അത് റെഡ്യൂസ് ചെയ്യുന്നതിനും റെഡ്യൂസ്, റീയൂസ് ആൻഡ് റീസൈക്കിൾ തുടങ്ങിയ പ്ലാസ്റ്റിക് രഹിത സംസ്ഥാനമാക്കുന്നതിനുള്ള ഇത്തരം പദ്ധതികളുടെയൊക്കെ മേൽനോട്ടവും ചുമതലയും വഹിക്കുന്നത് പലപ്പോഴും വിയോമാരാണ്.
3: 10 മണി മുതൽ 5 മണി വരെ അവസാനിക്കുന്ന ഒരു ജോലിയല്ല, രാപ്പകൽ നീളുന്ന ഒരു ജോലിയാണ് ഗ്രാമസേവകൻ്റെത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. വിഇയുടെ ഒരു പ്രധാന റോളാണ് ലൈഫ് ഭവന പദ്ധതി. പിസ്റേഡിയോ 2 എപ്പിസോഡുകളിലായി വിശദമായി അതിനെക്കുറിച്ച് നമ്മുടെ ഫാക്കൽറ്റി മുഹമ്മദ് ബൈജുവുമായി ചർച്ച ചെയ്തിരുന്നു. എങ്കിലും ലൈഫ് ഭവന പദ്ധതിയെക്കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് ഒരു വിശദീകരണം.
4: ലൈഫ് ഭവന പദ്ധതി വീടില്ലാത്തവർക്ക് വീട് നൽകുന്ന, അർഹരായ എല്ലാവർക്കും വീട് നൽകുന്ന പദ്ധതിയാണ്. 4 ലക്ഷം രൂപയാണ് അതിൻ്റെ തുക. 400 സ്ക്വയർ ഫീറ്റാണ് വീട് വെക്കുന്നതിന് അനുമതി നൽകിയിട്ടുള്ളത്. വീട് പരിപൂർണമായും നിർമ്മിക്കുന്നതിനുള്ള മുഴുവൻ തുകയും നൽകുക എന്നതാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തുള്ള വീടില്ലാത്ത, സ്വന്തമായി ഭൂമിയുള്ള എല്ലാവർക്കും വീട് നൽകുക എന്ന അതിൻ്റെ 2ാം ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വളരെ സുത്യർഹമായ രീതിയിൽ പദ്ധതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ അടുത്ത ഘട്ടം എന്നുള്ളത് വീടും സ്ഥലവുമില്ലാത്ത ആളുകൾക്ക് ഫ്ളാറ്റ് സമുച്ചയങ്ങൾ നിർമ്മിച്ച് നൽകുക എന്നുള്ളതാണ്. അത് അതിൻ്റെ പ്ലാനിംഗ് കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു, സ്ഥലമെടുപ്പും നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അവസാന ഘട്ടം എന്നുള്ളത് ജീർണിച്ച വീടുകളിൽ താമസിക്കുന്ന, ചോർന്നൊലിക്കുന്ന വീടുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് വീട് വാസയോഗ്യമാക്കുന്നതിനുള്ള സംവിധാനമാണ്. അത് 2020 നടപ്പിലാക്കും. അതിൻ്റെ ഒന്നാം ഘട്ടത്തിൽ നേരത്തെ വിട്ടുപോയത് പല പദ്ധതികൾ പ്രകാരം വീടിന് എഗ്രിമെൻ്റ് വെക്കുകയും പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്ത ആളുകൾക്ക്, ഒരു സ്വപ്നവുമില്ലാതെ പ്രയാസപ്പെട്ടിരുന്ന ആളുകൾക്ക് വീട് പരിപൂർണമായും പൂർത്തിയാക്കുന്നതിനുള്ള ഫണ്ട് അനുവദിക്കുക എന്ന ഒരു സിസ്റ്റം ഇതുവരെ മറ്റു പദ്ധതികളിലൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൂടി ലൈഫ് മിഷൻ എന്ന ഭവന പദ്ധതിയെ മറ്റു പദ്ധതികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. തീർച്ചയായിട്ടും ലൈഫ് എന്നുള്ളത്, ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ഫിനാൻഷ്യൽ എംപവർമെൻ്റ് എന്നുള്ളത് ലൈഫാണ് നമ്മുടെ ഓരോരുത്തരുടെയും, പ്രത്യേകിച്ച് പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ.
3: ഗ്രാമസേവകന്റെ അഥവാ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ ജോലി എന്നത് ഒരു കേവലം ജോലിയല്ല, പേരിൽ അറിയുന്നത് പോലെ തന്നെ ഒരു സേവനമാണ്. മറ്റു ഓഫീസുകളിൽ പല ജോലികൾക്കും പലരുണ്ടെങ്കിലും ഗ്രാമസേവകൻ ആ ജോലികളെല്ലാം സ്വയം തന്നെ ചെയ്യണം. കോടിക്കണക്കിന് രൂപകളുടെ വിനിമയമായി ബന്ധപ്പെട്ട വളരെ പിടിപ്പെടുത്തുന്നവർക്ക് കൂടി ഇവർ ചെയ്യേണ്ടതുണ്ട്. ഗ്രാമസേവകനിൽ നിന്ന് ലഭ്യമാകുന്ന PMAY, വാർദ്ധക്യകാല പെൻഷൻ, BPL സർട്ടിഫിക്കറ്റ് തുടങ്ങി ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ എന്ന നിലയിൽ ഗ്രാമപഞ്ചായത്തുകളുടെ വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചുരുക്കി നമ്മൾ ഈ എപ്പിസോഡിൽ വിശദീകരിക്കുകയുണ്ടായി. മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ മുഹമ്മദ് ബൈജുവാണ് നമ്മുടെ കൂടെയുള്ളത്. കേവലം ഒരു ജോലി എന്നതിലുപരിയായി ഒരു പാഷനായി ജോലിയെ കാണുന്ന വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാരിൽ ഒരാളാണ് ബൈജു. ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ 2 എപ്പിസോഡ് ചെയ്തിരുന്നു, അത് ശ്രോതാക്കൾ ഓർമ്മിക്കുന്നുണ്ടാവും എന്ന് കരുതുന്നു. പീസ് റേഡിയോയുടെ ജനക്ഷേമ പരിപാടിയിൽ പങ്കെടുത്ത് അതിന് സമയം കണ്ടെത്തിയതിന് ബൈജുവിന് നന്ദി അറിയിക്കുന്നു. കൂടുതൽ ഉയരങ്ങളിലേക്ക് ഔദ്യോഗികമായി ഉയരാനും കൂടുതൽ സേവനങ്ങൾ നൽകാനും അദ്ദേഹത്തിന് ആവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. താങ്ക് യു.
1: ഗ്രാമസേവകനിൽ നിന്ന് ലഭ്യമാകുന്ന സേവനങ്ങൾ എന്ന വിഷയത്തിൽ
2: മുഹമ്മദ് ബൈജു, ഇബിനു അലി എന്നിവർ നമ്മോടൊപ്പം സംസാരിച്ചു.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840.
1: അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്നത് സ്നേഹക്കൂടാണ്. വിവാഹം വേണ്ടാത്ത മക്കൾ, അതിൻ്റെ 2 ഭാഗമാണ് ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്.
2: നമ്മോട് സംസാരിക്കുന്നത് ഹാരിസ് ബിൻ സലീം, അബ്ദുറഹ്മാൻ ചുങ്കത്തറ.
5: ഓരോ ആഴ്ചയിലും ആളുകൾക്ക് ഏറെ ഉപകാരപ്രദമായ വിഷയങ്ങളിലുള്ള സംശയ നിവാരണവുമായിട്ടാണ്, മനസ്സിൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവുമായിട്ടാണ് ലൈവ് കൗൺസിലിംഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെയും ലൈവ് കൗൺസിലിംഗിന് വേണ്ടി പബ്ലിഷ് ചെയ്തിട്ടുള്ള നമ്പറിലൂടെയും ധാരാളം ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകമായ വിഷയങ്ങൾ പ്രഖ്യാപിക്കുന്ന സമയത്തും അല്ലാത്തപ്പോഴും ധാരാളം പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രോഗ്രാം ആരംഭിച്ച സമയത്തും നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ അയക്കാവുന്നതാണ്. ഇന്നത്തെ വിഷയം വിവാഹത്തിന് താല്പര്യം കാണിക്കാത്ത മക്കളെക്കുറിച്ചുള്ള വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. വീടുകളിൽ പലപ്പോഴും യാതൊരു പ്രശ്നവുമില്ലാത്ത വീടുകളിൽ പോലും തർക്കങ്ങളും വാഗ്വാദങ്ങളും നടക്കുന്ന വിഷയമാണിത്. ദീനുള്ള ആളുകൾക്കിടയിൽ പോലും ഈ വിഷയത്തിൽ മാതാപിതാക്കൾക്കിടയിലും മക്കളും മാതാപിതാക്കളും തമ്മിലുമൊക്കെ ചർച്ചകളും പരസ്പരമുള്ള തർക്കങ്ങളും വാഗ്വാദങ്ങളുമൊക്കെ നടക്കാറുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. തീർച്ചയായും ഇതിൽ ഇന്നത്തെ ഒരു ചർച്ചയിലൂടെ അതിൻ്റെ എല്ലാ വശങ്ങളും ഇൻഷാല്ലാ നമ്മുടെ ചർച്ചയിൽ ചോദ്യങ്ങളായി വരണം എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് ചോദ്യങ്ങൾ അയക്കാം. പീസ് റേഡിയോയുടെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ ലൈവ് കൗൺസിലിംഗ് എന്ന പ്രോഗ്രാം സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഈ വിഷയത്തിലുള്ള സംശയങ്ങൾ, ആധികൾ അത് പങ്കുവെക്കാം. വിവാഹപ്രായമെത്തി നിൽക്കുന്ന മക്കൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഒരുപോലെ പങ്കെടുക്കാവുന്ന ഈ ഒരു ചർച്ചയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. വിവാഹം വേണ്ട എന്ന് വെക്കാനുള്ളൊരു ന്യായമായി ചോദിച്ചതാണെന്ന് തോന്നുന്നു. പെൺകുട്ടികൾ മാത്രമുള്ള വീടുകളിൽ വിവാഹം കഴിഞ്ഞാൽ അവളുടെ മാതാപിതാക്കൾ ഒറ്റപ്പെടാതിരിക്കാൻ എന്തു ചെയ്യണം എന്നതാണ് ചോദ്യം.
6: പിന്നെ എൻ്റെ ഒരു സഹപ്രവർത്തകനാ തോന്നുന്നുണ്ട് ഒരു സംഭവം പറഞ്ഞു. ഒരു വലിയൊരു ആളുണ്ട്, അയാൾക്ക് നാല് ഭാര്യമാരുണ്ട്. നാല് ഭാര്യമാർ നിലവിലുണ്ട്. അതിന് മുമ്പ് മരണപ്പെട്ടു പോയപ്പോൾ അയാൾ പറയുന്നത് നാലിലധികം ഭാര്യമാരെ അയാളെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട്. ഒരുപക്ഷെ എനിക്കൊണ്ടൊരു 50-60 പേരക്കുട്ടികളെ കുറിച്ച് അയാൾ പറയാറുണ്ട്. അത്ര പേരക്കുട്ടികളുണ്ട് പറയാറുണ്ട്. അയാള് വീട്ടിൽ മരണപ്പെടുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്യില്ല വെച്ചാൽ അന്യരായ ആളുകളെ ആരും അടുപ്പിക്കൂല. ഇസ്ലാമികമായ മര്യാദ എന്നല്ല. ശരിക്കും അയാളെ പരിചരിക്കാൻ അവസാന സമയത്ത് ഒരാളും ഉണ്ടായില്ല. മക്കളുണ്ട് എന്നതോ ഇല്ല എന്നതോ ഒന്നും നോക്കാൻ ആളുണ്ട് നോക്കാൻ ആളില്ല എന്നുള്ളതിനൊരു കാരണമല്ല എന്ന് ഞാൻ പറഞ്ഞു. മറിച്ച് യഥാർത്ഥത്തിൽ അങ്ങനെ നോക്കണം എന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടികൾ മാത്രമാണ് വിചാരിക്കുക. ആ പെൺകുട്ടികൾക്ക് വിവാഹം കഴിഞ്ഞാലും വിവാഹം കഴിഞ്ഞില്ലെങ്കിലും വാപ്പനിമ്മനിയും നോക്കാം, ആരെ തടസ്സം നിൽക്കുക. മാത്രമല്ല അവരുടെ ഭർത്താവ് എന്ത് ചെയ്യും, അതിന് ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. ആ ഭർത്താവും കൂടിയും വാപ്പനിമ്മനിയും നോക്കാൻ കൂടെ ഉണ്ടാവും. ഇപ്പം നമ്മുടെ ഭാര്യൻ്റെ ഉമ്മക്കും ഉപ്പക്കും അസുഖമല്ലെങ്കിൽ അവളെ പറഞ്ഞേക്കാൻ നമ്മൾ ചെയ്യാം, നമ്മളതിൻ്റെ കൂടെ നിൽക്കൂലേ. ഒരു പക്ഷെ അവർക്ക് മക്കളെ കിട്ടുന്നതിലേറെ ചിലപ്പോൾ എന്ത് ചെയ്യും, മരുമക്കളെ കിട്ടും. അപ്പം ഇതൊക്കെ എന്താന്ന് വിചാരിച്ചാൽ ഒന്നും പ്രായോഗികമായി ചിന്തിച്ചിട്ടോ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലോ ഒന്നും പറയുന്നില്ല. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സ്ക്യൂസ്, നമ്മുടെ മനസ്സാഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു എക്സ്ക്യൂസ് കണ്ടെത്തുക എന്നുള്ളതാണ്. പിന്നെ ഉമ്മനെയും വാപ്പനെയും സമാധാനിപ്പിക്കാൻ സന്തോഷിപ്പിക്കാനാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി വിവാഹം കഴിയാതെ വീട്ടിലിരുന്നാൽ എന്ത് സമാധാന വാപ്പാക്കും വാക്കൂട്ട അല്ലേ? സമാധാനിപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിവാഹത്തിലേക്ക്. ഇപ്പൊ നമ്മളോട് ഇപ്പൊ ഈ വിവാഹത്തിന് വൈകുന്നതിനെ കുറിച്ചുള്ള വിഷമം ആരാണ് നമുക്ക് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം? മാതാപിതാക്കളല്ലേ ഈ ചോദിക്കണത്. അപ്പൊ ഇതൊന്നും നമുക്ക് എന്തില്ല, ഒരിക്കലും അതിനോട് യോജിപ്പിക്കാൻ പറ്റാത്ത ചോദ്യങ്ങളാണ് ഇതൊക്കെ.
7: ഈ ചെറിയ കുട്ടികൾ ചിലപ്പോൾ പറയും, ഞാൻ കല്യാണം കഴിക്കൂല, ഇവിടെ പോയി ഞങ്ങളെ നോക്കി നിൽക്കും എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികളുടെ ഒരു മനസ്സിലാണ് ശരിക്കും ചിന്തിക്കണത് എന്നുള്ള. ഇതിൽ മറ്റൊരു ചോദ്യം ഉള്ളത്, ഒരു പെൺകുട്ടിയുടെ വിവാഹം ഉറപ്പിച്ചു, വിവാഹം ഉറപ്പിച്ചതിന് ശേഷം അയാളുമായി ചെറിയ ചാറ്റിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ടാകാനുള്ള റീസൺ ഇതിൽ പറയണം എന്താന്ന് ചോദിച്ചാൽ, പിന്നെ വിവാഹപ്പോഴൊന്നും വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി, ഒരു കൊല്ലം കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ പറഞ്ഞു. പിന്നെ വീട്ടുകാരെ നിർബന്ധത്തിന് 6 മാസത്തിനാക്കി. അപ്പോൾ ചാറ്റിങ്ങും സംഗതികളൊക്കെ തുടങ്ങി. തെറ്റാണ് എന്ന് നമ്മുടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് മനസ്സിലാക്കിയതിന് ശേഷം ഈ പെൺകുട്ടി എന്ത് പറയാണ്, എനിക്ക് ആ ബന്ധം വേണ്ട എന്ന് തീർത്ത് പറയാണ്. നമ്മുടെ കഴിഞ്ഞ ഒരു പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനത്തിലെ ചില സംസാരങ്ങളാണ് അവർക്ക് സ്വാധീനം ഉണ്ടാക്കിയെന്നുള്ള ചോദ്യത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കുട്ടി വേണ്ടാന്ന് പറയാണ്, അപ്പോൾ ഞങ്ങൾ ആ കല്യാണം വേണ്ടാന്ന് വെക്കുന്നതിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തം ഉണ്ടാവുക എന്നാണ് മാതാവിൻ്റെ ചോദ്യം.
6: ഇവർ തമ്മിലൊരു ചെറിയ കണക്ഷൻ വന്നു, അപ്പോൾ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം വന്നു, അപ്പൊ നടത്തി കൊടുക്കാന്ന് മാതാപിതാക്കൾ.
7: അങ്ങനെയല്ല, നേരത്തെ കല്യാണം ആലോചിച്ചു വന്നു, നല്ലൊരു ആളായിരുന്നു. അപ്പൊ ബന്ധം ഉറപ്പിച്ച സമയത്തോട് പറഞ്ഞു, ഭർത്താവിന്റെ വീട്ടുകാർ പറയാണ് ഞങ്ങൾക്ക് ഒരു കൊല്ലം കഴിഞ്ഞേ പറ്റുള്ളൂ, അപ്പൊ പറ്റൂല, പെട്ടെന്നാക്കണം എന്ന് പറഞ്ഞപ്പോ 6 മാസം കൊണ്ട് നടത്താന്ന് പറഞ്ഞു. അപ്പൊ ചെറിയ ചാറ്റിങ്ങുകളൊക്കെ തുടങ്ങി, ഈ സ്ത്രീക്ക് എന്തുണ്ടായി, അത് അനിഷ്ടകരമായി. ഇപ്പൊ പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോ മനസ്സിലായി അത് കുറ്റകരമാണ്. അപ്പൊ ഞാൻ അങ്ങനത്തെ ഒരു ഭർത്താവിനെ എനിക്ക് വേണ്ട, എനിക്ക് ദീനിയായ ഭർത്താവിനെ മതി എന്നാണ് ആര് പറയണത്, പെൺകുട്ടി പറയണത്.
6: അതായത് ഇപ്പൊ ഒരു ആ സമയത്ത് അവളും സഹകരിച്ചിട്ടുണ്ട്, അവനും സഹകരിച്ചിട്ടുണ്ട്. ഇപ്പൊ അവൾക്കത് തെറ്റാന്ന് മനസ്സിലായി, അതേപോലെ അവനും തെറ്റാന്ന് മനസ്സിലായാ മതി. അന്ന് അവളും തെറ്റുകാരിയല്ലേ, അവനും തെറ്റുകാരനാണ്. ഇവൾക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയപ്പോൾ തെറ്റ് മനസ്സിലായി, അതേ തെറ്റെന്ത് ചെയ്താ മതി, അവനും മനസ്സിലായാ മതി. എന്നിട്ട് അവർക്ക് ഒന്നിച്ചു പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ. ഇനി അതല്ല, അന്ന് ദീനില്ലാത്തത് കൊണ്ട് ദീനില്ലാത്ത ഒരാളെ സ്വീകരിക്കാൻ മനസ്സ് തയ്യാറായി. എന്നാൽ ഇന്ന് ദീനുണ്ടായി, അപ്പോൾ ഒരു ദീനില്ലാത്ത ആളെ ഉൾക്കൊള്ളാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ അത് ന്യായമാണ്. ആ ന്യായം നമുക്ക് അംഗീകരിച്ചു കൊടുക്കാവുന്ന കാര്യമാണ്. അപ്പോ എന്തായിരുന്നാലും വിവാഹത്തിന് ശേഷം ബുദ്ധിമുട്ടായി അത് പിരിയുന്നതിനേക്കാളും നല്ലത് ഈ വിവാഹം നിക്കാഹൊക്കെ നടക്കുന്നതിന് മുമ്പേ ഒരു തിരിച്ചറിവുണ്ടായി വേണ്ടാന്ന് പറയുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും രണ്ട് ജീവിതം കിട്ടുമെങ്കിൽ അതല്ലേ നല്ലത്. ഇവള് വേണ്ടാന്ന് പറയുന്ന ഒരാളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ എന്തായിരുന്നാലും മാതാപിതാക്കൾക്ക് പറ്റില്ല. കാരണം ആ വിവാഹം എന്താവൂല, ശരിയാവൂല. അതുകൊണ്ട് അവളുടെ സമ്മതം പ്രധാനമാണ്. അവളുടെ സമ്മതം, അവള് ആവശ്യപ്പെടുന്ന കാര്യം ന്യായം കൂടെ ആണല്ലോ. ദീനുള്ള ഒരാൾ മതി എന്ന് പറയുമ്പോൾ, ഇയാൾ ദീനില്ലാത്ത ആളാണെങ്കിൽ സ്വാഭാവികമായും ആ ന്യായം അംഗീകരിച്ച് അവൾ വേറെ വിവാഹം നടത്തുന്നതിന് യാതൊരു പ്രയാസമില്ല. അത് അവരെ ബോധ്യപ്പെടുത്തണം, അവർക്കും ബുദ്ധിമുട്ട് വരാത്ത രൂപത്തിൽ എന്ന് മാത്രമുള്ളൂ.
7: മോളി, ഇപ്പോൾ ലൈവിൽ വന്നൊരു ചോദ്യമുണ്ട്, അത് വിഷയവുമായി ബന്ധമുള്ളതല്ല, പക്ഷെ ഇപ്പം പറയേണ്ടതാണ് തോന്നുന്നുണ്ട്. എനിക്ക് ശരീരത്തിൻ്റെ മിക്ക സ്ഥലങ്ങളിലും വേദന കാരണം നല്ലോണം നല്ല പ്രയാസങ്ങളുണ്ട്. പരിശോധന നടത്തിയാൽ അതിൻ്റെ രോഗലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ എൻ്റെ ചിന്തയുടെ ഫലമായിട്ടാണോ വേദന അനുഭവപ്പെടുന്നത് എന്നൊരു സംശയം. പലരുടെയും കണ്ണിൽ ഞാനൊരു രോഗിയായി കാണുന്നൊരു സാഹചര്യമുണ്ട് എന്നൊരു ആശങ്ക ഒരു സ്ത്രീ പങ്കുവെക്കുന്നുണ്ട്.
6: സാധാരണഗതിയിൽ നമ്മളെന്താ വെച്ചാൽ, മെഡിക്കൽ പരിശോധനകൾ ഇന്ന് വളരെ ശക്തമായും വളരെ സയൻറ്റിഫിക്കായിട്ടൊക്കെ വന്നതുകൊണ്ട് ഒരുവിധം പോലും രോഗങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ ഇന്ന് കഴിയും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്താണ്, നമ്മളിപ്പോൾ അതിൻ്റെ സ്പെഷ്യാലിറ്റിയിൽ പോയി അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കണ്ടെത്താതിരിക്കുമ്പോൾ, അങ്ങനത്തെ കേസിൽ നമ്മൾ പൊതുവേ ഒരു ധാരണയിൽ എത്തുക എന്താന്ന് വെച്ചാൽ, ഡോക്ടർമാരനെ എത്തുക, നിങ്ങൾക്ക് ഇതിന് ടെൻഷൻ ഉണ്ടോയെന്ന് ചോദിക്കാം. ഇപ്പോൾ ഡോക്ടർ നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ ശ്രമിച്ചിട്ട് അയാൾക്ക് രോഗം പിടുത്തം കിട്ടാത്തൊരവസ്ഥയ്ക്ക് വരികയാണെങ്കിൽ എന്ത് ചെയ്യും, അയാൾ പറയും നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ ചോദിക്കും. അപ്പോൾ സ്വാഭാവികമായും മാനസികമായ എന്തെങ്കിലും പ്രയാസം ഈ സഹോദരിക്കുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. സാധാരണഗതിയിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം എങ്ങനെയാണ് വെച്ചാൽ, നമ്മളുടെ ആരോഗ്യം അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ വരും എന്നുള്ള ഒരു ഭയം, അത് പലപ്പോഴും ടെൻഷൻ വരുത്തും. പിന്നെ കുടുംബ പ്രശ്നങ്ങൾ, മക്കളുടെ കാര്യത്തിലോ ഭർത്താവിൻ്റെ കാര്യത്തിലൊക്കെ മേജറായിട്ടുള്ള എന്തെങ്കിലും ട്രാജഡികൾ ദുരന്തങ്ങൾ ഉണ്ടായാൽ അതവരെ എന്ത് ചെയ്യും, തളർത്തും. ഇങ്ങനത്തെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അനിവാര്യമായ കാര്യങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് പൊതുവെ ആളുകൾക്ക് ഇങ്ങനത്തെ വിഷാദങ്ങളും ടെൻഷനുകളും വരിക. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ സഹോദരിക്കുണ്ടോ എന്ന് ചിന്തിക്കാം. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇഹലോകത്ത് നമുക്ക് പ്രതികൂലമാകുന്ന എല്ലാ കാര്യങ്ങളും നാളെ പരലോകത്തെ ജീവിതത്തിന് എന്താണ് അനുകൂലമാണ് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ഒന്നും നഷ്ടമല്ലല്ലോ. നമുക്കെപ്പോഴും എന്തേ എനിക്ക് അസുഖം വന്നു, എനിക്കെന്തേ നഷ്ടം വന്നു, എനിക്കെന്തേ കടം വന്നു, ഈ നഷ്ടത്തെക്കുറിച്ചുള്ള ചിന്തയാണ് എനിക്കെന്തേ ഇങ്ങനെ സംഭവിച്ചു എന്ന നഷ്ടബോധത്തിൽ നിന്നാണ് ടെൻഷൻ. നഷ്ടമല്ലല്ലോ, കാരണം അജബല്ലി അമ്രിൽ മുഅ്മിനല്ലേ. വിശ്വാസിക്ക് എന്ത് നഷ്ടമാണ്, നന്മ വന്നാലും തിന്മ വന്നാലും ഖൈറ് വന്നാലും ഷെറു വന്നാലും പക്കാന ഖൈറല്ലോ, എല്ലാം ഖൈറല്ലോ. അങ്ങനെ ചിന്തിച്ചാൽ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഒരു ദീനിയായ ക്ലാസ്സുകളും സംസാരങ്ങളൊക്കെ കേട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ രാവിലത്തെ അതുക്കാറുകളും വൈകുന്നേരത്തെ അതുക്കാറുകളൊക്കെ ചൊല്ലി ഖുർആനുമായിട്ടൊക്കെ നല്ലൊരു ബന്ധമുണ്ടാക്കിയാൽ ഒരു സമാധാന ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും ഇൻഷാല്ലാ.
7: ഇതിൽ ഒരു ചോദ്യം വന്നത്, ഭാര്യക്ക് ഭർത്താവിനോട് യാതൊരു താല്പര്യവുമില്ല. ഭർത്താവ് പറയണത് വീട്ടുകാർ പറഞ്ഞപ്പോൾ നിക്കാവിന് സമ്മതിച്ചതാണ്. അപ്പം നിക്കാവ് കഴിഞ്ഞിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. ഭർത്താവിന് ഭാര്യയോട് പ്രത്യേകം താല്പര്യം തോന്നാത്തതിന് ഒരു കാരണവുമില്ല എന്നാണ് പറയണത്. ഭർത്താവ് എന്ത് ചെയ്യണം എന്നാണ്?
6: ആർക്കാണ് താല്പര്യമില്ലാത്തത്?
7: ഭർത്താവിന് ഭാര്യയോട് താല്പര്യമില്ല, ഒട്ടും താല്പര്യമില്ല.
6: അവർ ഇഷ്ടപ്പെട്ട് കല്യാണം, ഒരു
7: ഡീറ്റെയിൽസ് ഇതിലില്ല
6: ആ വിവാഹ സമയത്ത്. ഇതിൽ ഒരു പ്രധാന വിഷയം എനിക്ക് തോന്നിയ എന്താ വെച്ചാൽ, ഈ വിവാഹം കഴിക്കുന്ന സമയത്ത് ഒന്ന് കാണണം എന്ന് നബി ഇസ്ലാസും പറയുന്നുണ്ടല്ലോ. അതിൻ്റെ കാരണമായിട്ട് പ്രവാചകൻ പറഞ്ഞത്, അത് അവരെ പരസ്പരം ആ ബന്ധം ശക്തമാക്കാൻ അത് ഉപകരിക്കുമെന്നാണ്. അതൊരു വളരെ മനഃശാസ്ത്രപരമായ ഒരു കാര്യമാണ്. ഇപ്പം ഈ സാധാരണ നമ്മൾ ഈ ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വേറൊരു കമ്മ്യൂണിക്കേഷൻ ഒന്നും നടക്കണില്ല. ഒന്ന് കണ്ടു, ആ അപ്പോൾ ഇത് എനിക്ക് വിവാഹം കഴിക്കാം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് അയാൾക്ക് തിരിച്ചും തോന്നിയാൽ അവർ തമ്മിൽ എന്തുണ്ടാവുന്നുണ്ട്, ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്ടം വരുന്നുണ്ട്. ആ ഇഷ്ടം പിന്നെ അവർ ചാറ്റിങ്ങോ സംസാരങ്ങളോ ഒന്നും വേണ്ട, അത് താനേ വളർന്ന് ഇനി കണ്ടുമുട്ടിയേ പറ്റൂ എന്നൊരവസ്ഥയിലേക്ക് എത്തും. അത്ര ശക്തമാണ് ആ കാര്യം. അപ്പം അങ്ങനത്തെ ഒരു സ്നേഹം, യഥാർത്ഥത്തിൽ ഒരു ഇഷ്ടം, ഒരു തൃപ്തി രണ്ടാളും തമ്മിൽ വിവാഹ സമയത്തുണ്ടാവണം. അതുണ്ടാവാത്ത വിവാഹങ്ങൾ ഭാവിയിൽ പലപ്പോഴും എത്ര നമ്മൾ വിളക്ക് ചേർക്കാൻ ശ്രമിച്ചാലും പലപ്പോഴും അത് യോജിക്കാത്ത പോലെ തോന്നുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, അങ്ങനെ ഒരു സ്നേഹം പരസ്പരം ഉണ്ടാകുന്നില്ല, അയാളുടെ കൂടെ ജീവിക്കുമ്പോൾ യാതൊരു അറ്റാച്ച്മെൻറ്റും അയാൾ കാണിക്കുന്നില്ലെങ്കിൽ അതൊരു നല്ലൊരു കൗൺസിലിങ്ങിന് പോയി അവിടുന്ന് സംസാരിച്ച് റെഡിയാക്കി. അത് ഇവളോടുള്ള താല്പര്യക്കുറവാണോ, അതല്ല പൊതുവെ സ്ത്രീകളോട് അങ്ങനെ തന്നെയാണോ അയാളുടെ സമീപനം, പല കാരണങ്ങളെ കൊണ്ട് വരാം. ഇപ്പോൾ ഈ വിവാഹത്തിന് മുമ്പ് സമയത്തൊക്കെ ഇങ്ങനെ ഈ അശ്ലീലങ്ങൾ കാണുക, അതേപോലെ അവിഹിതങ്ങൾ ചെയ്യുക, ഇങ്ങനത്തെയൊക്കെ ആളുകളുണ്ടല്ലോ. അങ്ങനത്തെ ആളുകൾക്ക് പലപ്പോഴും എന്തു ചെയ്യും, വിവാഹം എന്നുള്ളത് അവരെന്താണ് സമൂഹത്തിൻ്റെ ചോദ്യത്തിനൊരു ഉത്തരമായി മാത്രം കഴിക്കുകയും അവരുടെ ആവശ്യങ്ങൾ അവർ പുറത്ത് പുറംപോക്കിൽ നിർവഹിക്കുകയും ചെയ്യുന്ന അവസ്ഥകളുണ്ട്. അപ്പോൾ അവിടെ ഭാര്യമാരെ അനാഥരായി പോകലുണ്ട്, മനസ്സിലായി? അങ്ങനെയുള്ള ചില ആളുകൾക്ക് ഒരു സൈക്കിയായിട്ട് എന്ന് വെച്ചാലും മാനസികമായി തന്നെ എന്തു ചെയ്യും, ഒരു വ്യക്തിയോട് ഒരു അറ്റാച്ച്മെൻ്റ് കാണിക്കാൻ കഴിയാത്ത അവസ്ഥകളുണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ നമുക്കൊരു ചോദ്യത്തിൻ്റെ എന്താന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് പരിഹരിക്കാവുന്ന കാര്യമാണെങ്കിൽ പരിഹരിക്കാം, അതല്ലെങ്കിൽ എന്താണ്, തന്നോടൊരു താല്പര്യവുമില്ലാത്ത ഒരാളെ കൂടെ ഒരു വിവാഹ ജീവിതത്തിൽ അർത്ഥമില്ലല്ലോ. അത് അവർ പരിശോധിക്കപ്പെടേണ്ടതാണെന്ന് തോന്നുന്നു.
7: ഓക്കെ, ഇതിൽ ഇതൊരു ആണിൻ്റെ ചോദ്യമാണോ പെണ്ണിൻ്റെ ചോദ്യമാണോ ഇതിൽ നിന്ന് മനസ്സിലാവില്ല. ഒറ്റ വാക്കിലാണ് ചോദ്യം, വിവാഹം താല്പര്യമില്ലാത്തവരെ നാം നിർബന്ധിക്കേണ്ടതുണ്ടോ എന്ന ഒറ്റ വാക്കിലൊരു ചോദ്യമാണ്.
6: അതെ, അല്ല അത് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, വിവാഹം നിർബന്ധിക്കേണ്ട, ഒരാൾക്ക് വിവാഹം വേണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടെന്ന് വെക്കാം, മനസ്സിലായില്ലേ? പക്ഷേ അത് അയാളുടെ തീരുമാനമാണ്. അയാൾക്ക് സമ്മതമുണ്ടെങ്കിലേ നമുക്ക് അയാളെ വിവാഹം കഴിപ്പിക്കാൻ പറ്റൂ. അപ്പൊ നിർബന്ധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ഇഷ്ടമല്ലാതെ ചെയ്യിപ്പിക്കാതല്ലേ, അല്ലേ? ഇഷ്ടമല്ലാതെ ചെയ്യാൻ പറ്റിയൊരു കാര്യമല്ല എന്ത് വിവാഹം. അവിടെ എന്ത് വെച്ചാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ നമ്മുടെ ഒരു മോന് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, നമ്മൾ അവനെ നിർബന്ധിപ്പിച്ച് കല്യാണം കഴിപ്പിച്ചു, പക്ഷെ അവൻ്റെ ഭാര്യയായി വരുന്നവൾ ഒരു കുടുംബജീവിതം ആഗ്രഹിച്ചിട്ടാണ് വരുന്നത്, അവളെ വഴിയാധാരാക്കാണ് ചെയ്യുന്നത്. വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മാത്രമുള്ളതല്ലോ, മറ്റൊരു വ്യക്തിയെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണില്ലേ? താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയുമായി താല്പര്യമുള്ളൊരു വ്യക്തി വരുമ്പോൾ അയാളുടെ ജീവിതം വെറുതെ ആവുകയാണ്. അതുകൊണ്ട് നമുക്ക് അടിസ്ഥാനപരമായി ചെയ്യാനുള്ളത്, വിവാഹം ഒരാളുടെ ജീവിതത്തിന് അനിവാര്യമാണ്, മുന്നോട്ട് പോകണമെങ്കിൽ അത് ഉണ്ടായേ പറ്റൂ, ആ ഒരു ആവശ്യകത അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം.
7: ഈ ശരിക്കും ഇപ്പോൾ ഈ കാലത്ത് വിവാഹം വേണ്ട, അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ട, ഭർത്താവൊന്നും വേണ്ട എന്ന് ചിന്തിക്കുന്ന സ്ത്രീകൾ ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞാരി ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊന്നും അല്ല ശരിക്ക് പറഞ്ഞാരി, സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ, ഒരു സന്തോഷം നഷ്ടപ്പെടുമോ, ഒരു ഒതുങ്ങി ജീവിക്കേണ്ടി വരുമോ, ഭർത്താവിൻ്റെ അടിമയായി മാറുമോ എന്ന പല സംശയങ്ങളും കുട്ടികൾക്കുണ്ടാവും. അത്തരം സംശയങ്ങൾ കുട്ടികളായിട്ട് ഇതുവരെ അയച്ചത് കണ്ടില്ല.
6: അത് ഞാൻ മനസ്സിലായി. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഇപ്പോൾ വിവാഹം വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്നൊക്കെയാണ് ഇന്നത്തെ പുതിയ തലമുറയിലെ പെൺകുട്ടികൾ പറയുന്നത്. അത് അതിലേക്കാണ് ഭൂരിപക്ഷം പെൺകുട്ടികളും വരുന്നത് എന്ന് നമ്മൾ ഒരു വശത്ത് പറയുമ്പോൾ വളരെ വലിയൊരു വൈരുദ്ധ്യം നമ്മളിവിടെ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഒരു ഒരു 10-100 പെൺകുട്ടികളെ ഒരു ക്യാമ്പസിൽ നിന്ന് സെലക്ട് ചെയ്താൽ, അതിപ്പോൾ ഒരു 9-ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെയുള്ള കുട്ടികളിൽ പ്രേമമില്ലാത്ത എത്ര കുട്ടികളുണ്ടാവും. എന്താ പ്രേമം എന്ന് പറഞ്ഞാൽ, ഒരു പുരുഷനെ സെലക്ട് ചെയ്യാണ്, ഒരു സ്ത്രീയെ സെലക്ട് ചെയ്യാണ്, വിവാഹം എന്നത് അതിൻ്റെ ഔദ്യോഗികമായ നാമമാണ്, അനൌദ്യോഗികമായി അവിഹിതമായി ഉണ്ടാകുന്ന ബന്ധമാണ് പ്രേമം. ആണും പെണ്ണും ഒന്നിക്കുന്നത് ലീഗലാണെങ്കിൽ വിവാഹം, ലീഗലല്ലെങ്കിലോ പ്രേമം. അപ്പൊ ഈ വേണ്ട എന്ന് പറയുന്നത് വസ്തുതയാണെങ്കിൽ എങ്ങനെ ഇവിടെ പ്രേമം ഉണ്ടാകുന്നു, എങ്ങനെ ആണും പെണ്ണും ഒന്നിച്ചു പോകുന്നു? അപ്പൊ നമ്മൾ പറയണത് എല്ലാവർക്കും ഇത് ആവശ്യമാണ്, അതിലാർക്കും ഒരു തർക്കവുമില്ല. പക്ഷെ എന്താണ്, നമ്മൾക്ക് ആവശ്യമുള്ള ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഒരു ബുദ്ധിമുട്ടും സഹിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടീനെ വളർത്തുക എന്ന് പറഞ്ഞാൽ അവരെത്രയധികം എത്ര എൻജോയ് ചെയ്യുന്നൊരു കാര്യമാണ്. ഒരു കുട്ടീനെ വളർത്താൻ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം എന്ന് വെച്ചാൽ, ഒരു കുട്ടീനെ എനിക്ക് എന്ത് ചെയ്യണം, വളർത്തണം. ഒരു പെൺകുട്ടി വേണം, ഒരു ആൺകുട്ടി വേണം, അത് വെറുതെ കിട്ടുമോ? ഹമലത്തുഹു ഉമ്മുഹു വഹ്നനല്ല. ഇത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രയാസമാണ്. എന്ത് പ്രസവം എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു പ്രസവം നടത്തിയെങ്കിലല്ലേ ഒരു കുട്ടിയെ ഓമനിക്കാൻ കിട്ടുള്ളൂ. അപ്പൊ ഒരു ഭർത്താവിൻ്റെ കൂടെ ഒരു ഭർത്തൃ വീട്ടിൽ ഒക്കെ നമ്മൾ പെരുമാറുമ്പോൾ നമ്മൾ അവിടുത്തെ അമ്മായിമ്മൻ്റെ വാക്കുകളോ അവിടുത്തെ നിർദ്ദയമായ പെരുമാറ്റങ്ങൾക്കൊക്കെ അപ്പുറത്ത് നമ്മളെ സംരക്ഷിക്കുന്ന, നമുക്ക് എല്ലാ സ്നേഹവും തരുന്ന, വൈകുന്നേരം വരുമ്പോൾ നമ്മൾ കാത്തിരിക്കുന്ന ഒരു ഭർത്താവുമൊത്തുള്ള ആ ഒരു എൻജോയ്മെൻറ്റ്, ആ ഒരു സന്തോഷം എന്തുകൊണ്ട് കാണുന്നില്ല? സ്വർഗത്തെ കുറിച്ച് പറയുമ്പോൾ പോലും ഹുംവാസുവാജു അലൽ അറായിക്ക് മുത്തക്കി എന്നാണ്. എന്തിനപ്പോ സ്വസ്ഥമായി ഒരു ടെൻഷനും ഇല്ലാതെ ഒന്നും ആലോചിക്കല്ലാതെ ഭാര്യമാരോടൊപ്പം ഇരിക്കുന്ന സ്വർഗത്തിലെ ഏറ്റവും സന്തോഷകരമായ ആസ്വാദനം അല്ലേ? നമ്മളിപ്പോ എവിടെ ഒരു ദമ്പതികൾ ഏതെങ്കിലും ഒരു പാർക്കിലോ അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലോ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ആ ഒരു സ്നേഹം, ആ ഒരു ബന്ധം നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തുന്നില്ലേ? അപ്പൊ അത്തരത്തിലുള്ള സ്വപ്നങ്ങളല്ലേ ഈ പുതിയ തലമുറക്ക് ഉണ്ട്? അതിന് കുറച്ച് റിസ്ക് സഹിക്കണ്ടേ? അല്ലാതെ പറ്റൂ? അപ്പോ ഒരു ബുദ്ധിമുട്ടും സഹിക്കരുത് എന്ന് വിചാരിക്കുന്നവർക്ക് നിഷേധിക്കപ്പെടുന്നത് ജീവിതത്തിന്റെ ഏറ്റവും നല്ല അവസരങ്ങളും സൗഭാഗ്യങ്ങളുമാണ് എന്ന് നമ്മൾ പുതിയ തലമുറക്ക് പറഞ്ഞു കൊടുക്കണം.
7: അതന്നെ ഒരു സ്ത്രീയുടെ ഒരു സംശയം, അവരുടെ സഹോദരിക്ക് വേണ്ടിയാണ് ചോദിച്ചത് എന്നാണ് പറയണത്. അവരുടെ ഭർത്താവ് മറ്റൊരു വിവാഹം കഴിച്ചു. വിവാഹം കഴിക്കാനുള്ള കാരണം ഈ സ്ത്രീക്ക് 10-20 കൊല്ലമായിട്ട് മക്കളില്ലാത്തത് കൊണ്ടാണ് വിവാഹം കഴിച്ചതെന്ന് പറയണു. പക്ഷെ ആ സഹോദരിക്ക് ഇപ്പം എന്ത് ചെയ്യാൻ കഴിയണില്ല, അയാളെ തീരെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയണില്ല, അയാളെ വേണ്ട എന്ന് പറയുകയാണെന്നാണ്. അപ്പോൾ ആ സ്ത്രീയോട് എന്ത് ഉപദേശമാണ് നൽകേണ്ടതെന്നാണ് ചോദ്യം.
6: രണ്ടാമതൊരു വിവാഹത്തെ സാധാരണഗതിയിൽ സ്ത്രീകൾ ഉൾക്കൊള്ളില്ല, അതങ്ങനെയാണ് അതിൻ്റെ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു പുരുഷന് ആവശ്യമുണ്ടെങ്കിൽ ഒരു കാരണമില്ലെങ്കിലും അയാൾക്ക് എന്ത് ചെയ്യാം, വിവാഹം കഴിക്കുന്നതിന് വിരോധമല്ല. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പോൾ എന്നാൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം തൻ്റെ ഭർത്താവ് മറ്റൊരു വിവാഹം കഴിക്കുന്നതിനെ ഒരു സ്ത്രീ ഉൾക്കൊള്ളുന്ന ഒന്നാമത്തെ കാരണമാണ് കുട്ടികളില്ലാന്നുള്ളത്. കാരണം അവിടെ ആ സ്ത്രീ കാണുന്നത് എങ്ങനെയറിയോ, ഇനി ഒരു എന്തായിരുന്നാലും നമ്മളൊരു കുട്ടിയെ ദത്തെടുത്താൽ നമ്മൾ കുട്ടിയാവൂലല്ലോ, ഒരിക്കലും ആവൂല. അപ്പോൾ തൻ്റെ ഭർത്താവിനൊരു കുട്ടി ഉണ്ടാകുമ്പോൾ അതാരെ കുട്ടിയാണ്, എൻ്റെ കുട്ടിയാണല്ലോ, മനസ്സിലായി? ഇപ്പോൾ കുട്ടികളില്ലാത്ത ആളുകൾ ഗർഭപാത്രം വാടകയ്ക്ക് എടുക്കുന്നു. ഇസ്ലാമിനെ സംബന്ധിച്ചോളം അനുവദനീയമല്ലെങ്കിലും എന്ത് ചെയ്യണം, എൻ്റെ ഭർത്താവിന് ജനിക്കട്ടെ, അത് മറ്റൊരു ഗർഭപാത്രത്തിലാണെങ്കിലും എൻ്റെ ഭർത്താവിൻ്റെ കുഞ്ഞാണല്ലോ എന്ന് ഉൾക്കൊള്ളുന്നൊരു മനസ്സ്. അപ്പോൾ സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ, ഇവർ തമ്മിൽ ഒരു നല്ല ചർച്ചകൾ നടന്നൊരു തീരുമാനത്തേക്ക് എത്താത്തത് കൊണ്ടാണ് ഈ സഹോദരി ഇപ്പോൾ ഈ പ്രതിഷേധിക്കാനുള്ള കാരണം. അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാവുക എന്ന ആവശ്യത്തിന് വേണ്ടി വിവാഹം കഴിക്കുമ്പോൾ 100% അയാളുടെ ഭാഗത്ത് ന്യായമാണ്. നമ്മൾ തിരിച്ചു പറയാം, ഇപ്പോൾ അയാൾക്ക് ഒരിക്കലും ഒരു കുഞ്ഞുണ്ടാവില്ലെന്ന് മെഡിക്കൽ സയൻസ് പ്രകാരം വിധി എഴുതിയെന്ന്
7: വിചാരിക്കാം,
6: മനസ്സിലായേ? അവിടെ എന്താ സംഭവിക്കാറിയോ, അവൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾ എന്നെ തലാക്ക് ചെയ്തേനെന്ന്
7: പറയാം,
6: ഒരു പ്രശ്നവും വേണ്ട. അവിടെ അയാളുടെ ഭർത്താവ് എന്നുള്ള പദവി തന്നെ വേണ്ടെന്ന് പറയാനുള്ള അവകാശം ആർ കൊടുക്കുന്നുണ്ട്? സ്ത്രീ കൊടുക്കുന്നുണ്ട്. ആ സ്ഥാനത്ത് ഇവളെ എല്ലാ പരിഗണനയോടുകൂടിയും നിലനിർത്തിയിട്ട് ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി ഒരു വിവാഹം കഴിക്കട്ടെ എന്ന് പറയുമ്പോൾ അവരത് ഉൾക്കൊള്ളണമല്ലോ. അത് ഉൾക്കൊള്ളാതിരിക്കുന്നുണ്ട് എന്ന് പറയുന്നത് തന്നെ നമുക്ക് അവിശ്വസനീയമാണ്. അത് അന്നിലക്കുള്ള ചർച്ചകൾ അവർ തമ്മിൽ നടന്ന് അവരെ കൺവീൻസ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകാത്തത് കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
7: ചോദ്യത്തിൽ അത് വ്യക്തമാണ്, അവരറിയാതെയാണ് വിവാഹം കഴിച്ചതെന്ന് ചോദ്യത്തിലുണ്ട്.
6: അവിടെയാണ് കാരണം, അറിയാതെ ചെയ്യാന്ന് പറയുമ്പോൾ എന്താന്ന് വിചാരിച്ചാൽ, അതായത് ജീവിതത്തിന്റെ ചെറിയ കാര്യങ്ങൾ പോലെ നേരം വെളുത്തു കഴിഞ്ഞിട്ട് എൻ്റെ ബ്രഷ് എവിടെയെന്ന് ചോദിക്കണ നിസ്സാര പ്രശ്നം പോലും ചർച്ച ചെയ്യുന്ന ആളുകൾ ജീവിതത്തിൽ നിർണായകമായ ഒരു തീരുമാനം
7: ചർച്ച ചെയ്യില്ല.
6: പിന്നെ നമ്മൾ അറിയാതെ എവിടുന്നോ മറ്റാരിൽ നിന്നോ കേൾക്കുകയാണ്, എൻ്റെ ഭർത്താവ് വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു ഭയങ്കരമായ പ്രതിഷേധം, ഒരു പ്രതികാരം, തന്നെ ചതിച്ചതുപോലുള്ള ഒരു ഫീലിങ്, അത് പിന്നെ അവരുടെ അവിടെ ഒരു ഷെയ്ത്താൻ നമ്മുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യും. പിന്നെ ആര് മസ്ലഹത്താക്കിയാലും അവിടെ മസ്ലഹത്ത് നടക്കൂല. ഇതെന്നു വിചാരിച്ചാൽ, കുട്ടികളില്ലാതിരുന്ന് 20 നമ്മൾ ഒന്നിച്ച് ജീവിച്ചു, ഇനി എന്ത് ചെയ്യാണ്, നീ തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ പ്രധാനം, പക്ഷെ നമുക്കൊരു കുട്ടി വേണം, അതുണ്ടാവണം എൻ്റെയും എൻ്റെ ഒക്കെ കുട്ടിയായിരിക്കും. ഇപ്പോൾ ഇത്രയോ രണ്ടാമത് കുട്ടി വരുമ്പോൾ ഈ പ്രസവിച്ച ഉമ്മനേക്കാളും ആ കുട്ടികളെ നോക്കി വളർത്തൽ ആരാണ് പലപ്പോഴും ഈ ആദ്യത്തെ നമുക്ക് എത്രയോ അനുഭവങ്ങൾ, അവരെയാണ് ചിലപ്പോൾ ഉമ്മ എന്ന് വിളിക്കുക, അത്ര വലിയ ബന്ധത്തിലാണത് മുന്നോട്ട് പോവുക. അപ്പോൾ അങ്ങനത്തെ ഒരു ചർച്ച ഉണ്ടായില്ല എന്നാണ് മനസ്സിലാവുന്നത്.
7: നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ സമയം അവസാനിച്ചിട്ടുണ്ട്. നമ്മുടെ വിവാഹം വേണ്ടാത്ത മക്കൾ എന്നൊരു വിഷയമാണെന്ന് നമ്മൾ എടുത്തത്. മക്കൾ സാധാരണ പറയാറുള്ള ന്യായങ്ങൾ രക്ഷിതാക്കൾക്ക് ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയക്കാം. നിങ്ങൾക്ക് മക്കളോട് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും കാരണങ്ങൾ പറയാനുണ്ടെങ്കിൽ ആ കാരണങ്ങളും ഫീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങൾക്ക് സമർപ്പിക്കാം. ഇൻഷാല്ല ഈ ഒരു ചർച്ചയുടെ അടുത്ത ഏതെങ്കിലും ഘട്ടങ്ങളിൽ അത്തരം വിഷയങ്ങൾ നമുക്കെടുക്കാം. അല്ലാഹു സുബ്ഹാനഹു വതാല ഇത് നന്മയായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: നമ്മളിതുവരെ കേട്ടത് സ്നേഹക്കൂട്, വിവാഹം വേണ്ടാത്ത മക്കൾ, അതിൻ്റെ രണ്ടാമത്തെ ഭാഗം അവതരിപ്പിച്ചത്
1: ഹാരിസ് ഇബ്നു സലീം, കൂടെ അബ്ദുറഹ്മാൻ ചുങ്കത്തറ.
2: ഇനി പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ശ്രവിക്കുന്നത് അൽ ഉസൂൽ.
1: ഇന്നത്തെ അൽ ഉസൂൽ പ്രോഗ്രാമിൽ നമ്മളോടൊപ്പം ചേരുന്നത് അബ്ദുൽ മാലിക് സലഫിയാണ്.
2: ഉസൂലുൽ ഫിഖ്, ചില അടിസ്ഥാന പാഠങ്ങൾ, അതിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് ഇന്ന് അബ്ദുൽ മാലിക് സലഫി നമ്മോട് സംസാരിക്കുന്നത്. നമുക്ക് കേൾക്കാം.
8: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി വമൻ വാലാ വബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഉസൂലുൽ ഫിഖ്ഹിൻ്റെ അടിസ്ഥാന നിയമങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഉസൂലുൽ ഫിഖ്ഹിൻ്റെ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ തന്നെയും അസലുകളാണ്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ തന്നെയാണ് നമ്മളതിനെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. ഉസൂലുൽ ഫിഖ്ഹിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസലിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അഥവാ അൽ വസായിലു ലഹ അഹ്കാമുൽ മഖാസിദ്, ഇതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അസൽ. അൽ വസായിൽ, മാർഗങ്ങൾ, വസീലത്തുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് വസായിൽ. അൽ വസായിൽ, മാർഗങ്ങൾ, ലഹ അതിനുണ്ട്, അഹ്കാമുൽ മഖാസിദ് ലക്ഷ്യങ്ങളുടെ വിധികൾ. വിശദീകരിക്കാം ഒരു കാര്യം. ഇസ്ലാമിൽ അല്ലെങ്കിൽ മതത്തിൽ, ഇസ്ലാമിൽ ഉണ്ടെങ്കിൽ നമ്മുടെ അല്ലാഹു സുബ്ഹാനഹു വതാല കാര്യം ചെയ്യണം അല്ലെങ്കിൽ ചെയ്യേണ്ട, കൽപ്പന അതല്ലെങ്കിൽ വിരോധം, അതാണ്, അത് ചെയ്യരുത് എന്നുള്ളതാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ഒരുപാട് മാർഗങ്ങളുണ്ടാകാം. ആ മാർഗങ്ങൾക്കൊക്കെ തന്നെയും ലക്ഷ്യത്തിൻ്റെ വിധി എന്താണോ ആ വിധിയായിരിക്കും മാർഗങ്ങൾക്കും ഉണ്ടാവുക. ഇത് ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ ഉസൂലുൽ ഫിഖ്ഹിൻ്റെ അടിസ്ഥാനപരമായ ഒരു വിധിയാണ്, ഒരു നിയമമാണ്. അൽ വസായിലു ലഹ അഹ്കാമുൽ മഖാസിദ്, വസീലകൾ അഥവാ വഴികൾ, മാർഗങ്ങൾ, മഖ്സദിലേക്ക്, ലക്ഷ്യസ്ഥാനത്തിലേക്കുള്ള വഴികൾ, ആ വഴികൾക്കും ലക്ഷ്യത്തിൻ്റെ വിധി തന്നെയായിരിക്കും ഉണ്ടാവുക എന്നർത്ഥം. വസായിൽ എന്ന് പറയുമ്പോൾ നാം പറഞ്ഞു അത്തുറുഖ് അല്ലത്തി യുസ്ലഖു മിൻഹ ഇല ശൈ, ഒരു കാര്യത്തിലേക്ക് എത്തപ്പെടുന്ന മാർഗം, വഴികൾ. വൽ ഉമൂർ അല്ലത്തി തതവഖഫുൽ അഹ്കാമു അലൈഹ മിൻ ലവാസിം വശുറൂത്ത്, അഥവാ ഒരു കാര്യം, ഓ ഹുക്മ്, അത് ഏതൊരു കാര്യത്തിലാണോ നിലനിൽക്കുന്നത് അതിൻ്റെ ഷർത്തുകളും അതിൻ്റെ ലവാസികളും ലവാസിമുകളുമായിക്കൊണ്ടുള്ള കാര്യങ്ങൾ, അത് ആദിയായിരിക്കാം, മാനവിയായിരിക്കാം, ഹസിയായിരിക്കാം, ഏത് രീതിയിലാണുള്ള സംഗതികളാണെങ്കിലും അതിനും അതിൻ്റെ അസുലിൻ്റെ വിധിയായിരിക്കും. ഉദാഹരണം പറയാം. നമസ്കാരം, നമസ്കാരം അള്ളാഹു നമ്മോട് കൽപ്പിച്ചൊരു കാര്യമാണ്. അഖീമുസ്സല, നിങ്ങൾ നമസ്കാരം നിലനിർത്തണം. ആ നമസ്കാരം നിലനിർത്തുക അല്ലെങ്കിൽ നമസ്കരിക്കുക എന്നുള്ളതാണ് മഖസദ്, അസുൽ. പക്ഷെ ആ നമസ്കാരം നിർവഹിക്കണമെങ്കിൽ നമുക്കതിന് മുമ്പ് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. വുളു ചെയ്യണം, അതുപോലെ തന്നെ ശുദ്ധി വരുത്തണം, വസ്ത്രം ധരിക്കണം, ആവർത്ത് മറക്കണം, വൃത്തികേടുകളിൽ നിന്ന് ശുദ്ധിയാവണം. യഥാർത്ഥത്തിൽ വൃത്തികേടുകളിൽ നിന്ന് ശുദ്ധിയാവുക, ആവർത്ത് മറക്കുക, നമസ്കാരത്തിൻ്റെ സമയമാവുക, അതുപോലെ തന്നെ ഖിബ്ലക്ക് മുന്നിട്ടാവുക, വുളു ചെയ്യുക, ഇതൊക്കെ അതിൻ്റെ വസീലകളാണ്, ആ നമസ്കാരത്തിലേക്ക് നമ്മളെത്തുന്ന മാർഗങ്ങളാണ്. അപ്പോൾ നമസ്കാരത്തിൻ്റെ വിധി എന്താണോ അതേ വിധിയായിരിക്കും ഈ വസീലകൾക്കും ഉണ്ടാവുക. നമസ്കാരത്തിൻ്റെ വിധി വാജിബാണ്. അപ്പോൾ ഔറത്ത് മറക്കുക എന്ന നമസ്കാരത്തിന് പുറത്തുള്ള എന്ന നമസ്കാരത്തിൻ്റെ വസീലയായ സംഗതിയുടെ വിധി വാജിബാണ്. ഖിബലക്ക് മുന്നിടുക നമസ്കാരത്തിൻ്റെ മുമ്പ് നാം നിർവഹിക്കണം, അത് വാജിബാണ്. നമസ്കാരത്തിന് വുളു എടുക്കുക അത് നിർബന്ധമാണ്. അപ്പോൾ അതാണ് നാം പറഞ്ഞത് അൽ വസായിലു ലഹ അഹ്കാമുൽ മഖാസിദ്. മഖാസിദുകൾ ലക്ഷ്യങ്ങളുടെ അതേ വിധിയായിരിക്കും മാർഗങ്ങൾക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമസ്കാരത്തിലേക്ക് നടന്നു പോകുന്നു, അതേപോലെ തന്നെ ദിക്റിൻ്റെ മജ്ലിസുകളിൽ നാം പങ്കെടുക്കുന്നു, രോഗിയെ നാം സന്ദർശിക്കുന്നു, ജനാസയിൽ നാം പങ്കെടുക്കുന്നു, ഹജ്ജിനും ഉംറക്കും നാം പോകുന്നു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നാം ഇറങ്ങി പുറപ്പെടുന്നു. ഇതെല്ലാം ഒരു മഖാസിദാണ്. ആ നമസ്കാരത്തിലേക്ക് നമ്മൾ നടന്നു പോകുന്നു. ആ നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഒരു ആരാധനയാണ്. കാരണം ആ നടന്നു പോകൽ അല്ലെങ്കിൽ നമസ്കാരത്തിലേക്ക് പോകൽ എന്നുള്ളത് നമസ്കാരം നിർവഹിക്കുന്ന പോലെ തന്നെ വാജിബാണ്. അതല്ലെങ്കിൽ ഹജ്ജ്, ആ ഹജ്ജിന് നമ്മൾ പുറപ്പെട്ടു പോകൽ, ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന പോലെ തന്നെ പുറപ്പെട്ടു പോവുക എന്നുള്ളതും അതിൻ്റെ മുനിസ്തത അലൈഹി സബീല എത്തിയ ആളുകൾക്ക് നിർബന്ധമാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു പോകൽ ആളുകൾക്ക് നിർബന്ധമാണ്. അപ്പോൾ ഏതൊരു സംഗതിയാണെങ്കിലും ആ സംഗതിയുടെ അസലിയായ വിധി എന്താണോ, അതിൻ്റെ മഖ്സദ് എന്താണോ, ആ മഖ്സദ് അതിലേക്കെത്തിക്കുന്ന കാര്യങ്ങളും അതേ വിധിയായിരിക്കും ഉണ്ടാവുക. ഇത് ഹറാമുകൾക്കും ബാധകമാണ്, അംറിന് ബാധകമായതുപോലെ തന്നെ. ഇപ്പോൾ മദ്യം അള്ളാഹു വിലക്കിയ സംഗതിയാണ്. മദ്യത്തിൻ്റെ വിധി ഹറാം എന്നാണ്. ആ മദ്യത്തിൻ്റെ വിധി ഹറാമായതുകൊണ്ട് ആ മദ്യത്തിലേക്ക് എത്തുന്ന ഏതൊക്കെ സംഗതികളുണ്ടോ ആ സംഗതികളുടെ എല്ലാം വിധി ഹറാമായിരിക്കും. മദ്യത്തിൻ്റെ ഷാപ്പ് തുടങ്ങുക, മദ്യശാല തുടങ്ങുക, മദ്യം കുടിക്കാൻ ആളുകളെ സഹായിക്കുക, അതേപോലെ തന്നെ മദ്യം ഒഴിച്ചു കൊടുക്കുക, മദ്യത്തിൻ്റെ വിതരണം, മദ്യം ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കൽ, മദ്യത്തിൻ്റെ വിളമ്പുന്ന സദസ്സിൽ പങ്കെടുക്കൽ. അപ്പോൾ മദ്യത്തിൻ്റെ വിധി തന്നെയാണ് ഈ മദ്യം ഒരാൾ രുചിക്കുന്നതിലേക്ക് എത്തുന്ന ഏതൊരു വിധിയുണ്ടോ, ഏതൊരു കാര്യമുണ്ടോ, ആ കാര്യത്തിനെല്ലാം വിധി മദ്യത്തിൻ്റെ വിധിയായിരിക്കും. ഷിർക്ക് ഇസ്ലാം വിരോധിച്ച സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ആ ഷിർക്കിലേക്കെത്തുന്ന എല്ലാ വസീലകളും ഷിർക്കിൻ്റെ വിധി തന്നെയായിരിക്കും ഉണ്ടാവുക. ഷിർക്കിൻ്റെ വിധി എന്താണ്? ഹറാം. ഷിർക്ക് പാടില്ല, ഹറാമാണ്, നിഷിദ്ധമാണ്. അപ്പോൾ ആ ഷിർക്കിലേക്കെത്തുന്ന ഏതൊക്കെ സംഗതികളുണ്ടോ അതെല്ലാം ഇസ്ലാം ഹറാമാക്കിയിട്ടുണ്ട്. ഖബർ കെട്ടിപ്പൊന്തിക്കൽ ഇസ്ലാം ഹറാമാക്കി. ഖബർ കെട്ടിപ്പൊന്തിക്കൽ ഷിർക്കായതുകൊണ്ടല്ല, പക്ഷേ ഖബർ കെട്ടിപ്പൊന്തിക്കൽ ഹറാമാണ്. എന്തുകൊണ്ട് ഹറാമായി? ഷിർക്കിൻ്റെ വസീലയാണത്. ആ ഷിർക്കിൻ്റെ വിധി ഹറാമായതുകൊണ്ട് ഖബർ കെട്ടിപ്പൊത്തിക്കുന്നതിൻ്റെ വിധിയും ഹറാമായി. അതുപോലെ ഖബറാടികളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി സിയാറത്തിന് പോകൽ, അത് ഹറാമാണ്. എന്തുകൊണ്ട്? ഷിർക്കാണത്. ഷിർക്കിൻ്റെ വിധി ഹറാമായതുകൊണ്ട് അതിലേക്ക് പോകുന്നതും ഹറാമാണ്. അതാണ് അൽ വസായിൽ ലഹ അഹ്കാമുൽ മഖാസിദ്. മഖ്സദുകളുടെ അതേ വിധി തന്നെയായിരിക്കും വസീലുകൾക്കും ഉണ്ടാവുക. ഷിർക്കുമായി ബന്ധപ്പെട്ട് തന്നെ വേറെയും കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഷിർക്ക്, ആ ഷിർക്കിലേക്കെത്തുന്ന ഏതൊക്കെ സംഗതികളുണ്ടോ അതെല്ലാം ഇസ്ലാം ഹറാമാക്കി അടച്ചു വച്ചിട്ടുണ്ട്. ഖബർ സിയാറത്ത് പറ്റും, പക്ഷേ ഖബറുകാരികൾ പ്രാർത്ഥിക്കാൻ പാടില്ല. അവിടെ ഉറൂസുകൾ, അത് ഹറാമാണ്. എന്തുകൊണ്ട്? ഷിർക്ക് ഹറാമാണ്, ഷിർക്കിൻ്റെ വിധി ഹറാമായതുകൊണ്ട് തന്നെ. ആ ഷിർക്കിലേക്കെത്തുന്ന ഏതൊരു സംസാരമാണെങ്കിലും നോട്ടമാണെങ്കിലും പെരുമാറ്റമാണെങ്കിലും എല്ലാത്തിൻ്റെയും വിധി എന്താണോ ഷിർക്കിൻ്റെ വിധി, അത് തന്നെയാണ് ഷിർക്കിലേക്കെത്തിക്കുന്ന എല്ലാ ഹറാമുകളുടെയും എല്ലാ വസീലുകളുടെയും എല്ലാ വസീലത്തു ഷിർക്കിൻ്റെയും വിധി ഹറാം. ഷിർക്കിൻ്റെ വിധി പോലെ തന്നെ. അതാണ് അൽ വസായിൽ ലഹ അഹ്കാമുൽ മഖാസിദ്. വ്യഭിചാരം ഹറാം, വ്യഭിചാരം ഹറാം. അതേസമയത്ത് വ്യഭിചാരത്തിലേക്ക് എത്തുന്ന ഏതൊക്കെ സംഗതികളുണ്ടോ അതിൻ്റെ എല്ലാം വിധി ഹറാമിൻ്റെ വിധിയായിരിക്കും. അന്യസ്ത്രീകളെ നോക്കൽ ഹറാം. എന്തുകൊണ്ട്? അത് വ്യഭിചാരത്തിലേക്ക് എത്തിക്കും. അൽ വസായിൽ ലഹ അഹ്കാമുൽ മഖാസിദ്. അന്യപുരുഷനും സ്ത്രീയും ഒരു സ്ഥലത്ത് ഒറ്റക്കാവൽ ഹറാം. എന്തുകൊണ്ട്? അത് വ്യഭിചാരത്തിലേക്ക് എത്തിക്കും. അൽ വസായിൽ ലഹ അഹ്കാമുൽ മഖാസിദ്. അതുപോലെ തന്നെ അന്യസ്ത്രീയും പുരുഷനും ഒരുമിച്ച് യാത്ര ചെയ്യൽ ഹറാമാണ്. അത് വ്യഭിചാരത്തിലേക്ക് എത്തിക്കും. അൽ വസായിൽ ലഹ്കാമുൽ മഖാസിദ്. ഇതുപോലെ ഇസ്ലാം വ്യഭിചാരവുമായി കൊണ്ട് ബന്ധപ്പെട്ട എല്ലാ വാതിലുകളും ഇസ്ലാം അടക്കുന്നു. അപ്പോൾ അൽ വസായിൽ ലഹ്കാമുൽ മഖാസിദ് എന്നുള്ളത് ഇസ്ലാമിൻ്റെ വളരെ വലിയ ഒരു അടിത്തറയാണ്, വളരെ വലിയ ഒരു അസലാണ് ഇസ്ലാമിൻ്റെ. ഏത് കാര്യം എടുത്ത് പരിശോധിച്ചാലും നമുക്കിത് കാണാൻ കഴിയും. പലിശ ഇസ്ലാം ഹറാമാക്കി. ആ പലിശയിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ ആ പലിശയെ സഹായിക്കുന്ന ഏതൊരു കാര്യവും അതിനെന്താണോ പലിശയുടെ വിധി അത് തന്നെയായിരിക്കും ഇതിനുമുണ്ടാവുക. നബി സല്ലല്ലാഹു പറഞ്ഞു, ആക്കിൽ റിബ ലഅനല്ലാഹു ആക്കിൽ റിബ വമൂക്കിലഹു വകാതിബഹു വശാഹിദഹു. എല്ലാത്തിനെയും അള്ളാഹുവിൻ്റെ പ്രവാചകൻ വിരോധിച്ചു. എല്ലാത്തിൻ്റെയും വിധി എന്താണോ പലിശയുടെ വിധി അതായിരിക്കും പലിശയെ സഹായിക്കുന്ന ആളുകൾക്കുണ്ടാവുക. കൊലപാതകം ഇസ്ലാം വിരോധിച്ചു. ഒരാൾ കൊല ചെയ്യുന്നില്ല, പക്ഷെ കൊല ചെയ്യാൻ സഹായിക്കുന്നു. ആ കൊലപാതകത്തിൻ്റെ വിധി എന്താണോ അത് ഹറാമാണെങ്കിൽ കൊല ചെയ്യാൻ സഹായിക്കുന്ന വിധിയും ഹറാമായിരിക്കും. ഒരു പക്ഷേ രണ്ടാളുകളുടെയും ഇടയിൽ കുറ്റത്തിന് വ്യത്യാസമുണ്ടാകും. അതിൻ്റെ വിഷയമല്ല നാം ഇവിടെ സൂചിപ്പിക്കുന്നു. വിധിയാണ്, അഹ്കാം, ഹുക്കുമുകളെക്കുറിച്ചാണ് ഇവിടെ ചർച്ച. കൊന്നവനും കൊല്ലാൻ സഹായിച്ചവനും അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുപോലെ ആയിരിക്കുകയില്ല. പക്ഷെ കൊലയുടെ വിധി എന്താണോ ഹുക്കുമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അത് നമ്മൾ ശരിക്ക് തെറ്റിദ്ധാരണയില്ലാതെ മനസ്സിലാക്കണം. പലിശ വാങ്ങുന്നവനും എഴുതുന്നവനും അത് ഭുജിക്കുന്നവനും ചിലപ്പോൾ കുറ്റത്തിൽ വ്യത്യാസമുണ്ടാകാം. അതേസമയത്ത് വിധിയിൽ രണ്ടു പേരും ഒരുപോലെയാണ്. കബർ കെട്ടിപ്പൊന്തിക്കുന്നവൻ്റെ വിധിയായിരിക്കുകയില്ല, അള്ളാഹു അല്ലാത്ത ആളുകൾ വിളിച്ച് നേരിട്ട് സഹായം ചോദിക്കുന്നവൻ്റെ ഒരിക്കലും തെറ്റ് ഒരുപോലെ ആയിരിക്കുകയില്ല. അതേസമയത്ത് രണ്ടു പേരുടെയും ഹുക്കുമുകൾ ഒന്നാണ്. രണ്ടു പേരും ചെയ്ത് ഹറാം എന്ന ഹുക്കുമാണ്. അതേപോലെ തന്നെയാണ് പലിശയുടെയും. ഒരാൾ പലിശ ഭുജിച്ചാലും പലിശ എഴുതിയാലും പലിശയ്ക്ക് സാക്ഷി നിന്നാലും എല്ലാവരുടെയും ഹുക്കും പറയുമ്പോൾ അൽ വസായിൽ ലഹ അഹ്കാമുൽ മഖാസിദ്. ഇനിയൊരു മനുഷ്യൻ, ആ മനുഷ്യൻ നന്മ ചെയ്യുന്നു, ആ നന്മയ്ക്ക് വേണ്ട എന്തൊക്കെ മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങൾ ഇൽമു പഠിക്കൽ നല്ല കാര്യമാണ്, സുന്നത്തായ കാര്യമാണ്, അതല്ലെങ്കിൽ ചില ആളുകൾക്ക് നിർബന്ധമായ കാര്യമാണ്. അപ്പോൾ ആ മനുഷ്യനെ സഹായിക്കൽ നിർബന്ധമാകും. ആ മനുഷ്യൻ സഹായം സുന്നത്തായ കാര്യമാണെങ്കിൽ ആ മനുഷ്യനെ സഹായിക്കൽ സുന്നത്താകും. ഒരു നല്ല കാര്യമാണ്, ആ നല്ല കാര്യത്തിലേക്ക് നന്മ ചെയ്യൽ നല്ല കാര്യമാകും. ഏതൊരു കാര്യം എടുത്ത് പരിശോധിച്ചാലും അതിൻ്റെ എല്ലാം വസീലകൾ നമുക്കുണ്ടാകും. അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സലകല്ലാഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ഇൽമിൻ്റെ മാർഗത്തിലേക്കൊരു മനുഷ്യൻ പ്രവേശിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സ്വർഗത്തിൻ്റെ വഴിയിലേക്ക് എളുപ്പമാക്കി കൊടുക്കും. അതാണ് കാരണം, അൽ മസായിൽ ലഹ അഹ്കാമുൽ മഖാസിദ്. ഇൽമ് എന്നുള്ളത്, ആ ഇൽമ് എന്നുള്ളത് അവൻ്റെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യം നേടാൻ അവൻ പ്രവർത്തിക്കുന്നു, അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകുന്നു. സ്വർഗം നേടാൻ അവൻ പ്രവർത്തിക്കുന്നു, അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകുന്നു. ഫർള നമസ്കാരത്തിലേക്ക് അവൻ നടന്നടുക്കുന്നു, അതുകൊണ്ട് തന്നെ അവനതിൻ്റെ സവാബ് ലഭിക്കുന്നു. അതാണ് വിശുദ്ധ ഖുർആൻ കാണാം, ഇന്ന അനഹനു നുഹയ്യിൽ മൂത്ത വനക്തുബു മഖദ്ദമു വ ആസാറുഹും. നാം ജീവിപ്പിക്കുന്നവർ, മരിച്ചവർ ജീവിപ്പിക്കുന്നവരാണ്, അവർ എഴുതിയതും അവർ പ്രവർത്തിച്ചതും അതിൻ്റെ ആസാറുകളും നാം എഴുതി വെക്കുന്നു എന്ന്. അപ്പോൾ ഏതൊരു സംഗതിയാണെങ്കിലും അതിൻ്റെ വസീലകളുണ്ടാകാം, മാർഗമുണ്ടാകും. ആ മാർഗങ്ങളുടെ വിധി, ഹുക്കും, പ്രതിഫലമല്ല ഇവിടെ സൂചിപ്പിച്ചത് എന്ന് മനസ്സിലാക്കുക. പ്രതിഫലത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാകാം. അൽ മസായിൽ അൽ വസായിൽ ലഹ അഹ്കാമുൽ മഖാസിദ്. അടിസ്ഥാനപരമായ ലക്ഷ്യമെന്താണോ ആ ലക്ഷ്യത്തിൻ്റെ വിധി തന്നെയായിരിക്കും, അതിൻ്റെ ഹുക്കുമായിരിക്കും വസായിലുകൾക്കും ഉണ്ടാവുക. ഫോട്ടോ വെച്ച് തൂക്കൽ, ഹറാമാണ്. കാരണം അത് പിന്നീട് ശിർക്കിലേക്ക് എത്തിക്കും. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സമൂഹത്തിൽ ശിർക്ക് കടന്നു വന്ന അങ്ങനെയാണ് എന്ന് തഫ്സീറുകൾ കാണാൻ കഴിയും. അപ്പോൾ ഒരു ഹറാമിലേക്ക് എത്തിക്കുന്ന എന്തൊക്കെ മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങളെല്ലാം

0: ലഹ അഹ്കാമുൽ മഖാസിദ്, ലക്ഷ്യം ആ ലക്ഷ്യത്തിൻ്റെ വിധി എന്താണോ അത് തന്നെയായിരിക്കും ആ ലക്ഷ്യത്തിൻ്റെ മാർഗങ്ങളുടെയും വിധി. കള്ളിൻ്റെ വിധിയാണ് കള്ളിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൻ്റെ വിധി, പലിശയുടെ വിധിയാണ് പലിശയിലേക്ക് എത്തിക്കുന്നതിൻ്റെ വിധി, ഷിർക്കിൻ്റെ വിധിയാണ് ഷിർക്കിലേക്ക് എത്തിക്കുന്ന വസായിലുകൾ, വസീലത്ത് ഷിർക്കിൻ്റെയും വിധി ഷിർക്കിൻ്റെ വിധി തന്നെയായിരിക്കും. ഇതാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ്റെ ദീനിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വലിസാഇൽ മുഅ്മിനീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മതപരമായ വിഷയത്തിൽ അതിൻ്റെ അടിസ്ഥാനങ്ങൾ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്.
2: തീർച്ചയായും
1: അതിലടിസ്ഥാന പാഠങ്ങൾ കേൾക്കാനുള്ള പഠിക്കാനുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ പീസിലോടിയോ ഒരുക്കിയിട്ടുള്ള അല്ലുസൂൽ. ഇന്നത്തെ അല്ലുസൂൽ പ്രോഗ്രാമാണ് ഇതുവരെ നമ്മൾ കേട്ടത്.
2: നമ്മോടൊപ്പം പങ്കുചേർന്നത്
1: അബ്ദുൽ മാലിക് സലഫിയാണ്. ഉസൂലുൽ ഫിഖ്, ചില അടിസ്ഥാന പാഠങ്ങൾ എന്ന വിഷയമാണ് അദ്ദേഹം അവതരിപ്പിച്ചത്.
2: അൽഹംദുലില്ലാഹ്, ഇന്നത്തെ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നേരം നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ജംഷീർ സലാഹി, ഞാൻ

0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

സൂറത്തുൽ നഹ്ലിലെ 66-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. ആദ്യമായത് മുഴുവനായൊന്ന് പാരായണം ചെയ്യാം.

نسقيكم مما في بطونه من بين فرث

نسقيكم مما في بطونه من بين فرث

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു നഹ്ലിൽ നിന്നും 66-ാമത്തെ വചനമാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കുപിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാദൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
2: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
5: AFMC പ്രവേശനം മാനദണ്ഡങ്ങളായി പൂനെ ആംഡ് സ്പോർട്സ് ഫോഴ്സസ് മെഡിക്കൽ കോളേജിൽ AAFMC MBBS പ്രവേശനത്തിനുള്ള മാനദണ്ഡങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ആകെയുള്ള 145 സീറ്റുകളിൽ 115 സീറ്റുകൾ ആൺകുട്ടികൾക്കും 30 സീറ്റ് പെൺകുട്ടികൾക്കുമാണ്. അതിൽ 10 സീറ്റുകൾ പട്ടിക വിഭാഗത്തിനായും നീക്കിവെക്കപ്പെട്ടിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് MBBS ബിരുദം ലഭിക്കുന്നതിനു പുറമെ പ്രതിരോധ സേനകളിൽ ആംഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസസ് വഴി നേരിട്ട് കമ്മീഷൻഡ് ഓഫീസറായും പ്രവേശനം സാധിക്കും. വിശദ വിവരങ്ങൾ അറിയാൻ www.afmcdg1d.gov.in.
6: أعوذ بالله من الشيطان الرجيم.

0: മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടിട്ടുണ്ടോ എന്നാരംഭിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായമുണ്ട്. അതിങ്ങനെയാണ് അവസാനിക്കുന്നത്, അവർ പരോപകാര വസ്തുക്കൾ നിരാകരിക്കുന്നവരാണ്. തഫ്സീറുകളിൽ ഈ പരോപകാര വസ്തു എന്ത് എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് കത്തിയും കലവും ചട്ടിയുമൊക്കെ ഉൾപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അയൽപ്പക്കത്തു നിന്നാരെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു നിത്യോപയോഗ വസ്തു ചോദിക്കുമ്പോൾ പല പല കാരണങ്ങളാൽ അത് മുടക്കുന്നവർ, അത് തരാൻ കഴിയില്ലെന്ന് പറയാതെ പറയുന്നവർ, ഓർക്കുക, ഇതെല്ലാം നശിക്കുന്നതും വീണ്ടും നമുക്ക് വാങ്ങാവുന്നതുമാണ്. നമ്മുടെ വിശ്വാസത്തിലെ പുഴുക്കുത്തുകളാണ് ഇത്തരം നിത്യോപയോഗ വസ്തുക്കൾ തടയുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് പുനർവിചിന്തനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ.
1: പീസ് റേഡിയോയിൽ ഇനി നുറുങ്ങുകൾ. പിശുക്കും ധൂർത്തും വിനാശത്തിന് ഇബ്നു അലി അടത്തനാട്ടുകര രചിച്ച ലേഖനത്തിന് ശബ്ദം നൽകുന്നത് ബഹുമാനനായ സാദിഖ് ബിൻ സലീം.
2: ചില സമ്പന്നർ അങ്ങനെയാണ്, മുന്തിയ വാഹനത്തിൽ യാത്ര ചെയ്യാൻ കഴിവുണ്ടെങ്കിലും കുടുംബത്തോടൊപ്പം പ്രയാസപ്പെട്ട് ബസ്സിൽ യാത്ര ചെയ്യും. ലളിത ജീവിതം ഇഷ്ടപ്പെട്ടിട്ടോ ഇന്ധനം സേവ് ചെയ്ത് രാജ്യത്തെ സഹായിക്കാനോ അല്ല അത്. ചില സമ്പന്നർ നിറം മങ്ങിയതും കീറിത്തുടങ്ങിയതുമായ വസ്ത്രം ധരിച്ച് നടക്കാറുണ്ട്. കാണുന്നവർ അയ്യോ പാവം എന്ന് പറഞ്ഞുപോകും. തന്റെ സാമ്പത്തിക സുസ്ഥിതിക്കനുസരിച്ച് കുടുംബത്തിന് മാന്യമായ ഭക്ഷണം നൽകാതെ പ്രയാസപ്പെടുത്തുന്നവരുമുണ്ട്. പഴയ വീട് പുതുക്കിപ്പണിയാനോ അറ്റകുറ്റപ്പണികൾ നടത്താനോ തയ്യാറാകാതെ പരമാവധി ഉപയോഗിച്ച് മുതലാക്കുന്ന സമ്പന്നരുമുണ്ട്. ദരിദ്രമായി ജീവിക്കേണ്ടി വരുന്ന സമ്പന്നരാണ് ഇവരുടെ കുടുംബം. ഇത്തരം പിശുക്കന്മാരുടെ മരണശേഷം അടുത്ത തലമുറ സ്വത്തെല്ലാം ദൂർത്തടിച്ച് നശിപ്പിക്കുന്നതാണ് അനുഭവം. അള്ളാഹു നൽകിയ അനുഗ്രഹം പുറത്തു കാണിക്കാതെ ഇല്ലായ്മ നടിക്കുന്നത് തികഞ്ഞ നന്ദികേടാണ്. ഉള്ളതെല്ലാം ദുർവ്യയം ചെയ്ത് നശിപ്പിക്കുന്നതും അങ്ങനെ തന്നെ. ദുർവ്യയത്തെ എതിർക്കുന്ന ഇസ്ലാം പിശുക്കിനെതിരെയും ശക്തമായ ഭാഷയിൽ താക്കീത് ചെയ്യുന്നു. അള്ളാഹു നൽകിയ സമ്പത്ത് അവൻ തൃപ്തിപ്പെടുന്ന മാർഗത്തിൽ ചെലവഴിക്കാതെ പിശുക്കു കാണിക്കുന്നവരോട് അള്ളാഹു പറയുന്നു, ഹേ കൂട്ടരെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനാണ് നിങ്ങൾ ആഹ്വാനം ചെയ്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങളിൽ ചിലർ പിശുക്കു കാണിക്കുന്നു. വല്ലവനും പിശുക്കു കാണിക്കുന്ന പക്ഷം തന്നോട് തന്നെയാണ് അവൻ പിശുക്കു കാണിക്കുന്നത്. അള്ളാഹു ആകട്ടെ പരാശ്രയമുക്തനാകുന്നു, നിങ്ങളോ ദരിദ്രന്മാരും. വിശുദ്ധ ഖുർആൻ അധ്യായം 47 വചനം 38. ചെലവഴിക്കാതെ പിശുക്കി പിശുക്കി സമ്പാദ്യം വർദ്ധിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുന്നവരെ അള്ളാഹു താക്കീത് ചെയ്യുന്നു. അള്ളാഹു അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് തങ്ങൾക്ക് തന്നിട്ടുള്ളതിൽ പിശുക്കു കാണിക്കുന്നവർ അത് അവർക്ക് ഗുണകരമാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അല്ല, അവർക്ക് ദോഷമാണത്. അവൻ പിശുക്കു കാണിച്ച ധനം കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവരുടെ കഴുത്തിൽ മാല ചാർത്തുന്നതാണ്. വിശുദ്ധ ഖുർആൻ അധ്യായം 3 വചനം 180. പിശുക്കിന്റെയും ദുർവ്യയത്തിന്റെയും മധ്യേയുള്ള നിലപാട് സ്വീകരിക്കാൻ ഇസ്ലാം കൽപ്പിക്കുന്നു. അള്ളാഹുവിന്റെ ഉത്തമ ദാസന്മാരെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു, ചെലവ് ചെയ്യുകയാണെങ്കിൽ അമിതവ്യയം നടത്തുകയോ പിശുക്കി പിടിക്കുകയോ ചെയ്യാതെ അതിനിടക്കുള്ള മിതമായ മാർഗം സ്വീകരിക്കുന്നവരാകുന്നു അവർ. അധ്യായം 25 വചനം 67. നേരാംവണ്ണം ഉണ്ണാതെയും ഉടുക്കാതെയും ധർമ്മം ചെയ്യാതെയും സമ്പാദിച്ചു കൂട്ടുന്ന ധനം മരണപ്പെട്ടാൽ കൂടെ കൊണ്ടുപോകാൻ കഴിയില്ല എന്നതാണ് കീശയില്ലാത്ത കഫം പുടവ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.
1: ജസാകുമുല്ലാഹു ഖൈറൻ. നുറുങ്ങുകൾ ഇവിടെ സമാപിക്കുകയാണ്. പിശുക്കും ധൂർത്തും വിനാശത്തിന് എന്ന ഇബ്നു അലി എടത്തനാട്ടുകരയുടെ ലേഖനത്തിന് ശബ്ദം നൽകിയത് സാദിഖ് ബിൻ സലീം.
3: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്, നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്, നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്, നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്, കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ, പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
5: ഇസ്ലാം അവതരിപ്പിക്കുന്നത് ജസീൽ കൊടിയത്തൂർ.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ITAT ഇസ്ലാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെയൊക്കെ കൈകളിലുള്ള സ്മാർട്ട് ഫോണുകളിൽ എങ്ങനെയാണ് മലയാളം ടൈപ്പ് ചെയ്യുക എന്ന് പലരും ചോദിക്കാറുണ്ട്. അതിനുള്ള ചില വഴികളാണ് ITAT ഇസ്ലാമിൽ പീസ് റേഡിയോ ശ്രോതാക്കൾക്കായി ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. സ്മാർട്ട് ഫോണിൽ ആദ്യമേ ഇൻസ്റ്റാൾഡായിട്ട് വന്നിട്ടുള്ള കീബോർഡിൽ മലയാള ഭാഷയും കൂടി ലഭ്യമാക്കുക എന്നുള്ളതാണ് അതിലൊരു വഴി. മറ്റൊന്ന് മംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അഥവാ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്യുകയും മലയാള അക്ഷരങ്ങളായി അത് മാറി വരികയും ചെയ്യുന്ന രീതി. അതിനും പ്ലേ സ്റ്റോറിൽ നമുക്ക് ധാരാളം ആപ്ലിക്കേഷനുകൾ കാണാൻ സാധിക്കുന്നതാണ്. ഗൂഗിൾ ഇറക്കിയിട്ടുള്ള ഗൂഗിൾ ഹാൻഡ് റൈറ്റ് ഇൻപുട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫോണുകളിൽ മലയാള ഭാഷ ടൈപ്പ് ചെയ്യാനുള്ള മറ്റൊരു വഴി. സ്ക്രീനിലുള്ള കീബോർഡിൻ്റെ ഒഴിഞ്ഞ പ്രതലങ്ങളിൽ നമ്മുടെ വിരലുകൾ ഉപയോഗിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള അക്ഷരങ്ങൾ എഴുതാൻ ഈ ഗൂഗിൾ ഇൻപുട്ട് നമ്മെ സഹായിക്കുന്നു. സ്മാർട്ട് ഫോണുകളിൽ ആദ്യമേ ഇൻസ്റ്റാൾഡായിട്ട് വരുന്ന കീബോർഡിൽ എങ്ങനെയാണ് മലയാള ഭാഷ ലഭ്യമാക്കുക എന്ന് നമുക്ക് നോക്കാം. ആദ്യം ഫോണിൻ്റെ മെയിൻ സെറ്റിംഗ്സിൽ പോയി സിസ്റ്റം സെറ്റിംഗ്സിലെ ലാംഗ്വേജ് ആൻഡ് ഇൻപുട്ട് സെലക്ട് ചെയ്യുക. ശേഷം കീബോർഡ് ആൻഡ് ഇൻപുട്ട് മെത്തേഡ് എന്ന ഓപ്ഷനു താഴെ ലഭ്യമായിട്ടുള്ള കീബോർഡ് സെലക്ട് ചെയ്ത് ഇൻപുട്ട് ലാംഗ്വേജിൽ ആഡ് ഇൻപുട്ട് ലാംഗ്വേജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വേണ്ട ഭാഷകൾ സെലക്ട് ചെയ്യാനുള്ള ഒരു വിൻഡോ വരുന്നതാണ്. അവിടെ നമുക്ക് മലയാള ഭാഷ ഓൾറെഡി അവൈലബിൾ ആണെങ്കിൽ നമുക്കവിടെ ടിക്ക് കൊടുക്കാവുന്നതാണ്. ഇനി അത് അവൈലബിൾ അല്ല എങ്കിൽ താഴെ ഡൗൺലോഡ് ചെയ്യാൻ പാകത്തിലുള്ള ഭാഷകൾ താഴെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. അതിൽ മലയാളമുണ്ടെങ്കിൽ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. അത് വലതുവശത്ത് കാണുന്ന ആരോ മാർക്കിൽ ഡൗൺലോഡ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താൽ ആ ഭാഷ അത് ഡൗൺലോഡ് ആവുന്നതാണ്. അറബി ഭാഷയ്ക്കും ഇതേപോലെ തന്നെ നമുക്കും അറബി ആവശ്യമാണെങ്കിൽ ഇതേ രീതി ഉപയോഗിക്കാവുന്നതാണ്. ഇനി മലയാളത്തിൽ നമ്മളവിടെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി നമ്മുടെ കീബോർഡ് ഉപയോഗിച്ച് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യുന്നത് പോലെ തന്നെ കീബോർഡിലെ ഭാഷ ചേഞ്ച് ചെയ്ത് മലയാളവും ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മലയാളം ടൈപ്പ് ചെയ്യാൻ നമുക്ക് ഭാഷ മാറ്റേണ്ടതുണ്ട്. മിക്ക കീബോർഡുകളിലും സ്പേസ് ബാറിൽ പ്രസ് ചെയ്ത് വലത്തോട്ടോ ഇടത്തോട്ടോ നീക്കിയാൽ ഭാഷകൾ മാറുന്നതാണ്. അതല്ലെങ്കിൽ ഗ്ലോബ് ചിഹ്നം അഥവാ സ്പേസ് ബാറിനോട് അടുത്ത് കിടക്കുന്ന ഗ്ലോബ് ചിഹ്നത്തിൽ പ്രസ് ചെയ്താൽ ഇംഗ്ലീഷ് ഭാഷ മാറി മലയാളമായി വരുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ നമ്മൾ മലയാളം ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അതിനല്പം ബുദ്ധിമുട്ടുണ്ട്. ഓരോ അക്ഷരങ്ങളും കണ്ടെത്തി ചിഹ്നങ്ങൾ കൊടുത്ത് എഴുതുക എന്നുള്ളത് പ്രയാസകരമാണ്. അഥവാ നമ്മൾ സാധാരണ കമ്പ്യൂട്ടർ കീബോർഡ് ഉപയോഗിച്ച് മലയാളം എഴുതുന്നത് പോലെ ഏത് അക്ഷരമാണോ ആ അക്ഷരത്തെ പ്രതിനിധീകരിക്കുന്നത് അത് തന്നെ നമ്മൾ കണ്ടെത്തി അതിനാവശ്യമായിട്ടുള്ള ചിഹ്നങ്ങൾ ചേർത്ത് ദീർഘവും എല്ലാം നൽകേണ്ടതുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എളുപ്പമുള്ള രീതിയാണ് തുടർന്നുള്ള രണ്ടു രീതികൾ, അഥവാ മംഗ്ലീഷ് ഭാഷ ഉപയോഗിച്ച് എഴുതുക എന്നുള്ളതും ഗൂഗിൾ ഹാൻഡ് റൈറ്റ് ഇൻപുട്ട് ഉപയോഗിച്ച് എഴുതുക എന്നുള്ളതും. മംഗ്ലീഷ് ടൈപ്പ് ചെയ്യാൻ തന്നെ ധാരാളം ആപ്ലിക്കേഷനുകൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ കാണാൻ സാധിക്കും. അവയിൽ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ചില ആപ്ലിക്കേഷനുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അവയിലൊന്നാണ് ഇൻഡിക് കീബോർഡ്. ഇന്ത്യയിലെ വ്യത്യസ്ത ഭാഷകൾ ടൈപ്പ് ചെയ്യാൻ കേന്ദ്ര സർക്കാർ ഇറക്കിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇൻഡിക് കീബോർഡ്. ഇൻഡിക് കീബോർഡ് പോലെ തന്നെ മലയാള ഭാഷ ടൈപ്പ് ചെയ്യാൻ ഏറെ എളുപ്പത്തിൽ സഹായിക്കുന്ന മറ്റൊരു ആപ്ലിക്കേഷനാണ് യു കീബോർഡ്. രണ്ടിൻ്റെയും പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് വിശദമായി മനസ്സിലാക്കാം. ഇൻഡിക് കീബോർഡ് ജെസ്റ്റർ ടൈപ്പിംഗ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ പേര്. പ്ലേ സ്റ്റോറിൽ ഇൻഡിക് കീബോർഡ് ജെസ്റ്റർ ടൈപ്പിംഗ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന റിസൾട്ടിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ആ എന്നുള്ള അക്ഷരത്തോടൊപ്പം ഒരു കീബോർഡും കൂടി വന്നിട്ടുള്ള ആ ഒരു ആപ്ലിക്കേഷനാണ് ഇൻഡിക് കീബോർഡ് ജെസ്റ്റർ ടൈപ്പിംഗ്. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫോൾട്ട് കീബോർഡായിട്ട് ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് ഇംഗ്ലീഷും അറബിയും മലയാളവും എല്ലാം ഈ ഒരു ഒറ്റ കീബോർഡ് കൊണ്ട് തന്നെ നമുക്ക് എഴുതാൻ കഴിയുന്നതാണ്. ഡൗൺലോഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്താൽ വെൽക്കം ടു ഇൻഡിക് കീബോർഡ് എന്ന് കാണാൻ സാധിക്കും. താഴെ ഒരു നീല കളറിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ സെറ്റിംഗ് അപ്പ് ഇൻഡിക് കീബോർഡ് പ്രൈം എന്ന ഒരു വിൻഡോ ആണ് നമുക്ക് കാണാൻ സാധിക്കുക. 4 സ്റ്റെപ്പുകൾ മാത്രമാണ് ഈ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ റെഡിയാക്കാൻ നമ്മൾ ചെയ്യേണ്ടതുള്ളത്. 1, എനാബിൾ ഇൻഡിക് കീബോർഡ് പ്രൈം. അവിടെ എനാബിൾ ഇൻ സെറ്റിങ്സ് എന്ന് കൊടുത്താൽ നമുക്ക് നമ്മുടെ ഫോണിലുള്ള കീബോർഡിലെ അവിടെ സെറ്റിങ്സിൽ ചെന്ന് കീബോർഡ് ആൻഡ് ഇൻപുട്ട് പ്രിഫറൻസസിൽ നമുക്കുള്ള അവൈലബിൾ ആയിട്ടുള്ള കീബോർഡുകളും അതേപോലെ വോയിസ് ടൈപ്പിംഗ് ഉണ്ടെങ്കിൽ അതെല്ലാം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ഇൻഡിക് കീബോർഡ് പ്രൈം എന്നുള്ളിടത്ത് എനാബിൾ ചെയ്ത് വരുന്ന മെസ്സേജിൽ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ശേഷം 2, സ്വിച്ച് ഇൻപുട്ട് മെത്തേഡ്സ്. അവിടെ നമ്മൾ ഏതൊക്കെ കീബോർഡാണ് ഉപയോഗിക്കുന്നത് അതിൽ നമ്മൾക്ക് ഇൻഡിക് കീബോർഡ് ഉപയോഗിക്കുമ്പോൾ അവിടെ ഇംഗ്ലീഷ് എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇംഗ്ലീഷ് ഇൻഡിക് കീബോർഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് 3rd സ്റ്റെപ്പിലേക്ക് കടക്കാം. അവിടെ കോൺഫിഗർ ലാംഗ്വേജസ്, നമുക്ക് ആവശ്യമായിട്ടുള്ള ലാംഗ്വേജസിൽ പോവുകയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ യൂസ് സിസ്റ്റം ലാംഗ്വേജ് എന്ന് മുകളിൽ കാണുന്ന അവിടെ ഡിസേബിൾ ആക്കിയതിന് ശേഷം ആക്റ്റീവ് ഇൻപുട്ട് മെത്തേഡ്സിൽ ഇംഗ്ലീഷ് നമുക്ക് അവിടെ ഓട്ടോമാറ്റിക് ടിക്ക് കൊടുത്തിട്ടുണ്ട്. അറബി വേണമെങ്കിൽ അറബി നമുക്ക് കൊടുക്കാം. ഇനി ശ്രദ്ധിക്കേണ്ടത് മലയാള ഭാഷയിൽ അവിടെ 2-3 ഓപ്ഷൻസുകൾ ഇവർ നൽകുന്നുണ്ട്. മലയാളം, മലയാളം കോമ്പാക്ട്, മലയാളം ഇൻസ്ക്രിപ്റ്റ്, മലയാളം ലിപ്യന്തരണം, മലയാളം സ്വനലേഖ. ഇവിടെ നമ്മൾ മംഗ്ലീഷ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ലിപ്യന്തരണം ആണ് നമ്മൾ അവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഈ നമുക്ക് ആവശ്യമായിട്ടുള്ള ഭാഷകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് ബട്ടൺ അമർത്തി നമുക്ക് അവസാനം 4th സ്റ്റെപ്പിലേക്ക് കടക്കാം. കൺഗ്രാജുലേഷൻസ്, യു ആർ ഓൾ സെറ്റ്. അവിടെ ഫിനിഷ്ഡ് എന്ന് നമുക്ക് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ നമുക്ക് ഇനി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഭാഷ ചേഞ്ച് ചെയ്യാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്പേസ് ബാറിനടുത്തുള്ള ഗ്ലോബ് ബട്ടൺ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇംഗ്ലീഷാണ് നമ്മൾ ആദ്യം ഓപ്പൺ ആക്കുമ്പോൾ വരിക. അവിടെ ഗ്ലോബ് ബട്ടൺ അമർത്തുമ്പോൾ അറബി നമ്മൾ ആക്റ്റീവ് ആക്കിയിട്ടുണ്ടെങ്കിൽ അറബി, ശേഷം മലയാളം, അങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്തിട്ടുള്ള ഭാഷകൾ ഓരോന്ന് നോക്കാവുന്നതാണ്. മലയാളം ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചില അക്ഷരങ്ങൾ അഥവാ കൂട്ടക്ഷരങ്ങൾ, അതേപോലെ കഥ എന്നുള്ളതിലെ ധ, പഠനം എന്നുള്ളതിലെ ഢ എന്നുള്ളതെല്ലാം 1-2 അക്ഷരങ്ങൾ കൂടി ചേർത്ത് എഴുതുമ്പോഴാണ് ആ അക്ഷരങ്ങൾ നമുക്ക് ലഭ്യമാവുക. ഇവിടെ നമ്മൾ ഉദാഹരണമായി പീസ് റേഡിയോ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ പി എന്നുള്ളത് അക്ഷരം പ്രസ് ചെയ്തതിന് ശേഷം 2 ഐ എന്നുള്ള അക്ഷരം പ്രസ് ചെയ്താൽ പി എന്നാവുകയും പിന്നീട് എസ് എന്നടിച്ചു കഴിഞ്ഞാൽ പീസ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ശേഷം ഒരു സ്പേസ് ഇട്ടതിന് ശേഷം ഇനി റ എന്ന് ടൈപ്പ് ചെയ്യാൻ നമ്മൾ 2 ആർ അടിക്കണം. ആർ എന്നതിനു ശേഷം നമ്മൾ ഇടതുവശത്ത് താഴെ നമ്പറുകൾക്ക് മുകളിൽ കാണുന്ന അക്ഷരങ്ങളെ ക്യാപിറ്റൽ ചെയ്യാൻ, വലിയ അക്ഷരങ്ങളാക്കാൻ ചെയ്യുന്ന അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇ എന്നുള്ളത് നിൽക്കുമ്പോൾ നമുക്ക് റേ എന്നുള്ളത് കാണാം. ഇനി റേഡിയോ ആ ഡ വരേണ്ടതും ഇതേപോലെ ക്യാപിറ്റൽ ആക്കേണ്ട ആ ഒരു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് ഡ, അതായത് ഡി ക്ലിക്ക് ചെയ്ത് ശേഷം ഐ ക്ലിക്ക് ചെയ്താൽ റേഡി എന്നുള്ളതാവും. പിന്നീട് വൈ ക്ലിക്ക് ചെയ്ത് വീണ്ടും നമുക്ക് ഈ ക്യാപിറ്റൽ ചെയ്യാനുള്ള ഈ ആരോ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒ ക്ലിക്ക് ചെയ്താൽ റേഡിയോ എന്നാവുന്നതാണ്. അവിടെ റേഡിയോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ അക്ഷരം അടിക്കുമ്പോഴും അത് ഡിഫോൾട്ടായിട്ട് ചന്ദ്രക്കല ഉള്ള രൂപത്തിലാണ് വരിക. ഇപ്പോൾ കെ അടിച്ചു കഴിഞ്ഞാൽ ക് എന്നുള്ളതാണ്. ആ ക് എന്നുള്ള ഒരു ഭാഗം വന്നാൽ മാത്രമേ പിന്നീട് നമ്മൾ ചേർക്കുന്ന ദീർഘങ്ങൾക്കും ഒക്കെ എഫക്റ്റ് വരികയുള്ളൂ. അതല്ലെങ്കിൽ ക എന്നടിച്ചപ്പോൾ ആ ചന്ദ്രക്കല ചേഞ്ച് ചെയ്യാൻ നമ്മൾ ഒറ്റ ബാക്ക് സ്പേസ് കൊടുത്ത് ഇനി നമ്മൾ കീ എന്നടിച്ചാൽ അവിടെ കീ വരില്ല, കൈ എന്നാണാവുക, ഐ എന്നുള്ളത് അവിടെ കൈ എന്നുള്ളതാണ് വരിക. ഇനി ഡബിൾ ഇ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അവിടെ ക ഇ എന്ന് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചന്ദ്രക്കല ഉള്ള അക്ഷരങ്ങളിലേക്ക് ദീർഘങ്ങൾ കൊടുക്കുമ്പോഴേ അത് എഫക്റ്റീവായി വരികയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്തരം കൂട്ടക്ഷരങ്ങളും മറ്റു പ്രയാസകരമായിട്ടുള്ള അക്ഷരങ്ങളും എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുക എന്ന് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
7: തുഫൈൽ ഇബ്ൻ അംറു ദൗസി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മകൻ അംറു ഇബ്ൻ തുഫൈൽ, അദ്ദേഹം ഉമർ ഇബ്ൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഭരണാധികാരിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ ഒരു ഭക്ഷണത്തിലേക്ക് ക്ഷണിച്ച സമയത്ത് ഖലീഫയോടൊപ്പം ഭക്ഷണം കഴിക്കാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല, മാറി നിൽക്കണം. അപ്പോൾ ഉമർ ഇബ്ൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കാരണം മനസ്സിലായി. കാരണം തുഫൈൽ ബിൻ അംറു ദൗസിയും അംറു ബിൻ തുഫൈലും രണ്ടുപേരും യമാമ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നു. തുഫൈൽ ബിൻ അംറു ദൗസി യമാമ യുദ്ധത്തിൽ മരണപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ അംറു ബിൻ തുഫൈലിൻ്റെ കൈ നഷ്ടപ്പെട്ടിരുന്നു യുദ്ധത്തിൽ. അപ്പോൾ അംഗപരിമിതനായ കൈ നഷ്ടപ്പെട്ട ഞാൻ ഈ ഭക്ഷണത്തളികയിൽ അവരോടൊപ്പം ഇരിക്കണം എന്നതിൽ അദ്ദേഹത്തിനൊരു മടി തോന്നി. മടി തോന്നാൻ കാരണം വേറെയുണ്ട്. ജാഹിലിയ കാലഘട്ടത്തിൽ ഇസ്ലാം വരുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ ആളുകൾ ഉൾക്കൊള്ളുന്നതിൻ്റെ മുമ്പ് ഇത്തരം കാഴ്ച പരിമിതർ, അംഗപരിമിതർ, കേൾവി പ്രശ്നമുള്ള ആളുകൾ, അവരോടൊക്കെ ഒരു മോശപ്പെട്ട സമീപനം സ്വീകരിച്ചിരുന്നു. കൂട്ടത്തിൽ കൂട്ടാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. കൂടെ ഇരുന്ന് കഴിച്ചാൽ അത് ദുഃശകുനമാണ് എന്ന് വിശ്വസിച്ച ആളുകളുണ്ടായിരുന്നു. ഇസ്ലാമാണ് അത് അവരെ തിരുത്തിയത്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തേ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ ഇരിക്കാത്തത്? അപ്പോൾ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. അപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ കൈ നഷ്ടപ്പെട്ടത് കാരണത്താലാണോ നിങ്ങൾ മടി കാണിക്കുന്നത്? അപ്പോൾ അദ്ദേഹം അതെ എന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അപ്പോൾ പറഞ്ഞത്, നിങ്ങളുടെ കൈ ഞങ്ങളുടെ ഈ ഭക്ഷണത്തളികയിൽ അല്ലെങ്കിൽ സുഫ്രയിൽ തട്ടുന്നതുവരെ ഞാൻ ഈ ഭക്ഷണത്തിൽ നിന്നൊന്നും രുചിക്കുകയില്ല, വല്ലാഹി എന്ന് പറഞ്ഞ് അദ്ദേഹം ശപഥം ചെയ്തു പറഞ്ഞു. അപ്പോൾ വല്ലാഹി ല അദൂഖഹു ഹത്താ തദൂസഹു ബിയദിക്, നിൻ്റെ കൈ ഇതിൽ തട്ടുന്നത് വരെ ഞാൻ ഈ ഭക്ഷണത്തിൽ നിന്നൊന്നും ഞാൻ രുചിക്കൂല എന്ന് വളരെ സ്ട്രോങ് ആയി പറഞ്ഞപ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നു എന്ന്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു കാര്യം, ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളുടെ ശരീരത്തിൻ്റെ അവയവം സ്വർഗത്തിൽ ആദ്യം കടക്കുമെങ്കിൽ അത് നിങ്ങളുടേതാണ്, പിന്നെന്താപ്പോൾ ഞങ്ങളൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നിങ്ങൾ മടി കാണിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തെ ഈ ഒരു കാഴ്ചപ്പാട് തിരുത്താനും അദ്ദേഹത്തിന് ലഭിക്കാനിരിക്കുന്ന നന്മ ഓർമ്മപ്പെടുത്താനും ബാക്കിയുള്ള ആളുകൾക്കൊക്കെ വലിയൊരു പാഠം നൽകാനും ഒരു ഭരണാധികാരിയായ ഖലീഫയായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ ശ്രമിക്കണം.
0: നമുക്ക് ഒരുപാട് പാഠങ്ങൾ ഇതിൽ നിന്ന് കിട്ടാനുണ്ട്. പരിമിതരായ ആളുകൾ നമ്മളെ ചുറ്റും ധാരാളമുണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന കാഴ്ച പരിമിതനായ ഒരു അധ്യാപകനെ കുറിച്ച് നേരത്തെ ചില സെഷനുകളിലൊക്കെ ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയും, കാഴ്ച പരിമിതനായ കുട്ടിയായി ജീവിക്കുമ്പോൾ അതിഥികളൊക്കെ വന്ന വീട്ടുകാർ റൂമിൻ്റെ ഉള്ളിലേക്ക് അടക്കും. കാരണം അങ്ങനെ കാഴ്ച പരിമിതിയുള്ളൊരു ആൾ വീട്ടിലുണ്ട് എന്നത് അവർക്കൊരു എന്തൊരു കുറച്ചിലായി തോന്നുന്നുണ്ട്. അപ്പം പ്രവാചകൻ്റെ കാലത്തിന് മുമ്പ് ജാഹിലിയ കാലഘട്ടത്തിലെ സംസ്കാരങ്ങളും രീതികളൊക്കെ ഇപ്പോഴും നമ്മുടെ തലമുറകളിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ കുട്ടി ജനിച്ചു, കുട്ടിക്ക് ഈ ചുണ്ടിൻ്റെ അഗ്രഭാഗമൊക്കെ പിന്നെ ഒരു ഒരു എന്താ പറയുക,
7: മുച്ചിറിയ,
0: ആ വേർഡ് ഉപയോഗിക്കാനൊരു വിഷമം, അങ്ങനത്തെ അവസ്ഥകളിലെ ഒക്കെ ഉണ്ടാകുമ്പോൾ അത് പറയാൻ പ്രയാസം. കുട്ടിക്കൊരു ആറ് വിരലുണ്ടെങ്കിൽ അത് പറയാൻ ബുദ്ധിമുട്ട്. എൻ്റെ ഒന്നും യാതൊരു ആവശ്യം യഥാർത്ഥത്തിലില്ല. അങ്ങനെ എന്ത് പരിമിതി വന്നാലും ആ പരിമിതിയെ സബറാക്കി അതിനെ മനോഹരമായി അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ പുണ്യം തരും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ നമ്മൾ കൂടുതൽ ചേർത്ത് നിർത്തുകയും അവർക്ക് സ്വയം പര്യാപ്തരാകാനുള്ള കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നമ്മൾ ഓരോരുത്തരും നിർവഹിക്കേണ്ട ഒരു ദൗത്യമാണ്. അപ്പോൾ നമ്മുടെ എൻവിഷൻ വകുപ്പിലുള്ള അബ്ദുൽ ഗഫൂർ മാഷ് അദ്ദേഹം പറയും, എനിക്ക് 36 കണ്ണുകളാണെന്ന് പറയും. ശരിക്ക് വളരെ ഇമോഷണലായി പോണ ഒരു ഒരു സംസാരമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാരം. നിങ്ങൾക്കൊക്കെ ആകെ രണ്ട് കണ്ണല്ലേ ഉള്ളൂ, എനിക്ക് 36 കണ്ണുകളാണ്. എൻ്റെ കുട്ടികളെല്ലാവരും എന്നെ ഭയങ്കരമായി പരിരക്ഷിക്കും. അപ്പം അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ആവേണ്ടത്. വറഹ് തവർലാൻ്റെ ഈ ഒരു ചരിത്രത്തിലെ ഈ ഒരു സംഭവത്തിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രധാന പാഠമാണ്. അതോടൊപ്പം ഈ ഇന്നും നമ്മുടെ അതിഥി സൽക്കാരങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളെ പള്ളിയിലെ ഉസ്താദ് അതിഥിയാണെങ്കിൽ ആ അതിഥിക്കുന്ന 250 രൂപ കൊടുത്താൽ മതി, ഞാൻ കുടുങ്ങുമ്പോഴുള്ള ഒരു കാര്യമൊന്നുമല്ല പറയണേ, ഇപ്പോഴും ഹോട്ടലിൽ നിന്ന് കഴിച്ചോളും എന്ന് പറയുന്ന ഒരു കൾച്ചർ ബാലൻസിങ് ആണ് ഇപ്പോഴും. ആൾക്കനുസരിച്ചാണ് പലപ്പോഴും ആതിഥ്യം, അത് ഒരു ഫാക്ടർ തന്നെയാണ്, നിഷേധിക്കണില്ല. പക്ഷേ അതിഥി അതിഥിയാണ്. അള്ളാഹു റസൂൽ പറഞ്ഞ പോലെ അന്ത്യദിനത്തിലും അള്ളാഹുലും വിശ്വസിക്കുന്ന ആളുകൾ ഫൽ യുക്രിം ലൈഫഹു, അന്ത്യദിനത്തിലും അള്ളാഹുലും വിശ്വസിക്കണവരെന്നാണ്. അതിഥിയെ ഇക്രാമ് ചെയ്യട്ടെ എന്നാണ്, മാനിക്കട്ടെ ബഹുമാനിക്കട്ടെ എന്നാണ്. അപ്പോൾ അതിഥിയെ ബഹുമാനിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഫുഡൊക്കെ നമ്മൾക്ക് ഉണ്ടാക്കലൊക്കെ പ്രയാസകരമാകുമ്പോൾ ഫുഡൊക്കെ വരുത്തിക്കാം ഒക്കെ ചെയ്യാം, പക്ഷേ നമ്മൾ അതിഥിക്ക് കൊടുക്കാവുന്ന നല്ല ഫുഡ് നമ്മളെ കൈകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതിനെയാണ് അതിൻ്റെ ഒരു ഭംഗി എന്നാണ് തോന്നുന്നത്. അതൊരു മതമായിട്ട് പറയല്ല, ദീനിൻ്റെ ഒരു ഹുക്കും എന്നുള്ളവർക്ക് പറയല്ല, പക്ഷേ കുറച്ചൊരു കൾച്ചറുകളൊക്കെ മൊത്തം മാറി വരുമ്പോൾ വലിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ടോയെന്ന് തോന്നുന്നൊരു മേഖല പരാമർശിച്ചു എന്ന് മാത്രം.
7: ഈ അംഗപരിമിതർ, കാഴ്ച പരിമിതർ, അവരോടൊക്കെയുള്ള സ്വഹാബത്തിൻ്റെ സമീപനം നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഗൗരവത്തിൽ ഈ വിഷയം പഠിപ്പിച്ചിട്ടുണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ സന്ദർഭങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോഴും ഇത്തരം ഒരുപാട് അനുഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ ഇതിലൊക്കെ ചേർത്ത് നിർത്തുക, പിന്നെ പേര് വിളിക്കുന്നിടത്ത് പ്രത്യേകമായി പ്രയാസമുണ്ടാക്കുന്ന വാക്കുകളിൽ അഭിസംബോധന ചെയ്യാതിരിക്കുക, അങ്ങനെ തുടങ്ങി ഇക്കാലത്ത് നമ്മൾ എന്തെല്ലാം നന്മകളായി പഠിപ്പിക്കുന്നു അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാതൃക കാണിച്ചു എന്നാണ്, ജീവിതത്തിൽ മാതൃക കാണിച്ചു. വെറുതെ ഒരു പറഞ്ഞു പോകുന്നതിനപ്പുറം ഓരോ സന്ദർഭത്തിൽ അത് സഹാബത്തിനെ പഠിപ്പിച്ചു കൊടുത്ത് മുന്നോട്ട് പോയി എന്നുള്ളത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഒരു മുഅ്ജിസത്തിൻ്റെ ഒരു പ്രവാചകത്വത്തിൻ്റെ ഒരു അടയാളം കൂടിയായിട്ട് നമ്മൾ മനസ്സിലാക്കുക.
0: ഓക്കെ,
3: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ, ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്ന സങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്,
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ജീവിതപാഠങ്ങൾ. രാത്രി നമസ്കാരം നിലനിർത്തുക എന്ന വിഷയത്തിൽ അബ്ദുള്ള സലഫി ക്ലാസ് എടുക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പീസ് റേഡിയോ ജീവിത പാഠങ്ങളിലെ പുതിയ എപ്പിസോഡിലാണ് നാം ഉള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുകയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂമു മിനൽ ലൈലി ഹത്താ തതഫത്തറ ഖദമഹു. നിശ്ചയമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ എഴുന്നേൽക്കും, എന്നിട്ട് അദ്ദേഹം നമസ്കരിക്കും, രാത്രി നമസ്കാരം നിർവഹിക്കുമായിരുന്നു. ഹത്താ തതഫത്തറ ഖദമഹു, അദ്ദേഹത്തിൻ്റെ കാലിൽ നീരുവരുമാറ്, അദ്ദേഹത്തിൻ്റെ കാലുകൾക്ക് തളർച്ച വന്നു പോകുമാറ് അദ്ദേഹം രാത്രി നമസ്കരിക്കും. അങ്ങനെ ഒരിക്കൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഫഖുൽതു ലഹു ലിമ തസ്നഉ ഹാദാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, എന്തിനാണ് അങ്ങ് ഇത്രയും കഷ്ടപ്പെടുന്നത്? വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങേക്ക് അള്ളാഹു അങ്ങയുടെ മുൻകഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായതൊക്കെ പൊറുത്തു തന്നിട്ടുണ്ടല്ലോ, മാപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, ഇനിയും എന്തിനാണ് അങ്ങ് ഇത്രയും പ്രയാസപ്പെടുന്നത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി സഹോദരങ്ങളെ നമ്മെ ഏറെ ചിന്തിപ്പിക്കേണ്ടതാണ്. അദ്ദേഹം പറഞ്ഞ മറുപടിയും നാം മനസ്സിലാക്കുന്നതിന് മുമ്പ് ആരായിരുന്നു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നാം അറിയണം. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഏറെ ത്യാഗങ്ങളും പ്രയാസങ്ങളും പ്രവാചകനായിരുന്നിട്ട് പോലും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ സഹിക്കേണ്ടി വന്ന വ്യക്തിത്വമായിരുന്നു പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കാ കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുജൂദിൽ കിടക്കുമ്പോൾ ചീനളിഞ്ഞ ഒട്ടകത്തിൻ്റെ കുടൽമാലകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിരസിൽ അന്ന് ശത്രുക്കൾ ചാർത്തുകയുണ്ടായി. അവിടുന്ന് വീടിൻ്റെ പുറത്തേക്കിറങ്ങുമ്പോൾ കാർക്കിച്ച് തുപ്പാൻ കാത്തുനിന്ന മക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചൂലെടുത്തടിക്കാൻ തയ്യാറായി നിന്ന അവിടുത്തെ സ്ത്രീ സമൂഹം ചെറിയ കുട്ടികളുടെ കൈകളിൽ ചരൽ കല്ലുകൾ വെച്ചുകൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എറിയാൻ ആവശ്യപ്പെട്ട മക്കാർ ഒരുപാട് പ്രയാസങ്ങൾ, വിഷമങ്ങൾ, ത്യാഗങ്ങൾ ദീനിന് വേണ്ടി ഏറ്റുവാങ്ങിയ പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് കിലോമീറ്ററുകളോളം നഗ്നപാദനായി സൂര്യൻ്റെ അതികഠിനമായ ചൂടേറ്റ് കിലോമീറ്ററുകളോളം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യേണ്ടി വന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം

0: അങ്ങനെ ഇത്ര പ്രയാസങ്ങൾ. ഉഹദിന്റെ രണാങ്കണത്തിൽ അവിടുത്തെ മുൻപല്ല് പൊട്ടിയും അവിടുത്തെ നെറ്റിത്തടം പൊട്ടി ചോര പൊടിഞ്ഞു. അവിടുന്ന് അബു ആമിർ എന്ന ശത്രുക്കുഴിച്ചം ചതിക്കുഴിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണു. ഇപ്പൊ ജീവിതത്തിൽ നിരന്തരം പ്രയാസങ്ങൾ, ത്യാഗങ്ങൾ, പരീക്ഷണങ്ങൾ പ്രവാചകനായിരുന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായി. ഏറെ സ്നേഹിച്ച സ്നേഹനിധിയായ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിട്ടുപിരിഞ്ഞു. താങ്ങാനാവുന്നതിലപ്പുറമുള്ള വിഷമം. അതേ വർഷത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താങ്ങായിരുന്ന തണലായിരുന്ന അവിടുത്തെ പിതൃവ്യൻ അബൂ ത്വാലിബും മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാൺകുട്ടികൾ, രണ്ടാൺമക്കൾ അവിടുന്ന് ജീവിച്ചിരിക്കെ ഈ ലോകത്തോട് വിടപറഞ്ഞു. ജീവിതത്തിൽ ഇത്രയേറെ പ്രയാസങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തിത്വമായിരുന്നിട്ട് പോലും എന്തിനാണ് നബിയെ അങ്ങ് രാത്രി ഇത്ര പ്രയാസപ്പെട്ട് നമസ്കരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞ മറുപടി, അഫലാ ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ശക്കൂറ. ആയിഷ, ഞാനൊരു നന്ദിയുള്ള അടിമയാകാൻ ആഗ്രഹിക്കുന്നു, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടല്ലോ ആയിഷ, ആകണ്ടയോ ആയിഷ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോട് മറുപടി കൊടുക്കാണ്. ഇത്രയേറെ വിഷമങ്ങൾ നേരിടേണ്ടി വന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താണ്? ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടയോ എന്ന്. സഹോദരങ്ങളെ, നമുക്കെന്തെങ്കിലും ദീനിൻ്റെ പേരിൽ കല്ലേറ് സഹിക്കേണ്ടി വന്നിട്ടുണ്ടോ? നമുക്കെന്തെങ്കിലും ദീനിൻ്റെ പേരിൽ ഇത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? നമ്മുടെ മക്കൾ നമ്മുടെ ജീവിതകാലത്ത് മരണപ്പെട്ടിട്ടുണ്ടോ? അല്ലെ, അത്രയേറെ പ്രയാസങ്ങളും വിഷമങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിട്ടും അവിടുന്ന് പറഞ്ഞത് ഞാൻ നന്ദിയുള്ള അടിമയാകണ്ടയോ ആയിഷ എന്നാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന് ശുക്റും ഹംദും രേഖപ്പെടുത്താൻ ഒരു വിശ്വാസിക്കുള്ള മാർഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് ആയിഷ റളിയല്ലാഹു അൻഹയെ പഠിപ്പിച്ചത്. അത് രാത്രി നമസ്കാരമാണ്. ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിൻ്റെ സമയത്ത്, റമദാനിൻ്റെ വേളയിൽ എല്ലാ ദിവസവും രാത്രി നമസ്കരിച്ചവരാണ് നമ്മൾ, രാത്രി നമസ്കാരം നിർവഹിച്ചവരാണ് നമ്മൾ, അത് പതിവാക്കിയവരാണ് നമ്മൾ. പള്ളികളിലായി നമസ്കരിച്ചു, ജമാഅത്തായി നമസ്കരിച്ചു, അവസാനത്തെ ദിനരാത്രങ്ങളിൽ വീടുകളിൽ വച്ച് കുടുംബസമേതം നമ്മൾ ആ രാത്രി നമസ്കാരം നിർവഹിക്കുകയുണ്ടായി. പക്ഷേ റമദാൻ കഴിഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, പലരുടെയും ജീവിതത്തിൽ നിന്ന് റമദാൻ യാത്ര പറഞ്ഞു പോയപ്പോൾ പല ഇബാദത്തുകളും അക്കൂട്ടത്തിൽ യാത്ര പറയുകയുണ്ടായി. അതിലൊരു ഇബാദത്താണ് രാത്രി നമസ്കാരം എന്നുള്ളത്. സഹോദരങ്ങളെ, വളരെയേറെ ശ്രേഷ്ഠകരമായ ഒരു സമയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിച്ചല്ലോ, അയ്യു ദുആഇ അസ്മഉ, അല്ലാഹുവിൻ്റെ റസൂലെ, ഏറ്റവും കൂടുതലായി അള്ളാഹു പ്രാർത്ഥനക്കുത്തരം ചെയ്യുന്ന, റബ്ബ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥന കേൾക്കുന്ന സമയം ഏതാണ് നബിയെ? ഏതാണ് ആ ദുആ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജൗഫുൽ ലൈലിൽ അഖർ, രാത്രിയുടെ അന്ത്യയാമത്തിൽ ഒരു വിശ്വാസി നടത്തുന്ന ദുആയാണ്. വദുബറ സ്വലവാത്തിൽ മക്തൂബ, നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷവും ഒരു വിശ്വാസി നടത്തുന്ന ദുആയാണ്. അള്ളാഹു ഏറ്റവും പെട്ടെന്ന് കേൾക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ജീവിതത്തിൽ രാത്രി നമസ്കാരം, അത് എത്രയാണോ നമുക്ക് സാധിക്കുന്നത് അത്ര, ഒരു മൂന്നറക്കാഴത്താണെങ്കിൽ മൂന്നറക്കാഴത്ത്, അല്ലെങ്കിൽ അഞ്ചറക്കാഴത്ത്, അല്ലെങ്കിൽ ഏഴറക്കാഴത്ത് നമസ്കരിക്കാനും അത് ഒറ്റയാക്കാനും എനിക്കും നിങ്ങൾക്കും എത്രയാണോ സാധിക്കുക അത് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ശ്രേഷ്ഠതകൾ അനവധിയാണ്. അഫ്ദലു സ്വലാത്തിൻ ബഅദൽ ഫരീദ സ്വലാത്തുൽ ലൈലിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിർബന്ധ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠകരമായ നമസ്കാരം സ്വലാത്തുൽ ലൈലിൽ, രാത്രി നമസ്കാരമാണ് എന്നവിടുന്ന് പഠിപ്പിച്ചു. ശ്രേഷ്ഠതകളിൽ നിർബന്ധ നമസ്കാരം കഴിഞ്ഞ ഉടനെ പദവിയുള്ള പ്രാധാന്യമുള്ള നമസ്കാരമാണ് രാത്രി നമസ്കാരം എന്നർത്ഥം. എന്നെ നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, യാ അയ്യുഹന്നാസ് അഫ്ഷു സലാം വഅത്വഇമു ത്വആം വസല്ലു ബില്ലൈൽ വന്നാസു നിയാം യദ്ഖുലുൽ ജന്നത ബിസലാം. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അഫ്ഷു സലാം, നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണേ. വഅത്വഇമു ത്വആം, നിങ്ങൾ ഭക്ഷണം ഭക്ഷിപ്പിക്കണേ. വസല്ലു ബില്ലൈൽ വന്നാസു നിയാം, ജനങ്ങൾ മുഴുവനും ഉറങ്ങുന്ന നേരത്ത് എഴുന്നേറ്റ് നിങ്ങൾ നമസ്കരിക്കണേ. യദ്ഖുലുൽ ജന്നത ബിസലാം, സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങളില്ലാതിരിക്കാൻ പലപ്പോഴും പലരും പറയുന്നതാണ്. എത്രയേറെ തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചാലും അതങ്ങോട്ട് ലഭിക്കുന്നില്ല എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, നമസ്കാരം മുറപ്രകാരം നിർവഹിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, വിശിഷ്യ രാത്രി നമസ്കാരം പതിവായി നമസ്കരിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞാൽ, ഒട്ടുമിക്ക തിന്മകളിൽ നിന്നും മാറി നിൽക്കാൻ, അതിനോടൊക്കെ രാജിയാകാൻ എനിക്കും നിങ്ങൾക്കും കഴിയും എന്നുള്ളതാണ് വസ്തുത. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുകയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിൽ ജന്നത്തി ഗുറഫ, നിശ്ചയമായും സ്വർഗത്തിൽ ചില മുറികളുണ്ട്, ചില റൂമുകളുണ്ട്. തുറാലുഹൂറുഹ മിൻ ബുതൂനിഹ വബുതൂനുഹ മിൻ ലുഹൂരിഹ, അതിൻ്റെ പ്രത്യേകത പുറമേ നിന്ന് അകത്തേക്കും അകത്ത് നിന്ന് പുറമേക്കും വ്യക്തമായി കാണുന്ന സ്ഫടികം പോലെയുള്ള, നല്ല ആരെയും കൊതിപ്പിക്കുന്ന ഏറ്റവും അത്ഭുതകരമായ മുറികൾ സ്വർഗത്തിലുണ്ട്. ഫഖാമ അറാബിയൻ, ഒരാൾ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, ലിമൻ യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലേ, ആർക്കാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിമൻ അത്വാബൽ കലാം, സംസാരം നന്നാക്കിയവന്, വഅത്വഅമ ത്വആം, ഭക്ഷണം ഭക്ഷിപ്പിച്ചവന്, വഅദാമ സിയാം, നോമ്പിനെ നിലനിർത്തിയവന്, വസല്ലാ ലില്ലാഹി ബില്ലൈൽ, രാത്രി നമസ്കരിച്ചവന്, വന്നാസു നിയാം, ജനങ്ങളൊക്കെ ഉറങ്ങുന്നവരായിരിക്കെ, രാത്രി നമസ്കരിച്ചവനാണ്. അത്തരത്തിലുള്ള സ്വർഗീയ മുറികൾ പരലോകത്തൊരുക്കി വച്ചിട്ടുള്ളത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തഹജ്ജദ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ബൈത്തിഹി, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ രാത്രി എൻ്റെ വീട്ടിലായിരിക്കെ നമസ്കരിച്ചു. അങ്ങനെ നമസ്കാരത്തിനിടക്ക് അത് കഴിഞ്ഞപ്പോൾ, ഫസമിഅ സൗത അബ്ബാദിൻ, അബ്ബാദിൻ്റെ ശബ്ദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. യുസല്ലി ഫിൽ മസ്ജിദ്, അബ്ബാദ് ബിൻ ബിശ്ർ എന്ന സ്വഹാബി ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ്, യമാമ ദിനത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായ സ്വഹാബിയാണ്. അദ്ദേഹം അന്ന് രാത്രി മദീനത്തെ പള്ളിയിൽ നമസ്കരിക്കുകയാണ്. നല്ല ഈണത്തിൽ ഖുർആൻ പാരായണം ചെയ്ത് നമസ്കരിക്കുന്നത്, ആ ശബ്ദം തൊട്ടടുത്ത റൂമിൽ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ റൂമിലിരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, അസൗത്തു അബ്ബാദിൻ ഹാദാ, ആയിഷ, അബ്ബാദിൻ്റെ ശബ്ദമല്ലയാ കേൾക്കുന്നത്? ഖുൽതു, ഞാൻ പറഞ്ഞു, നഅം, അതെ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹുമ്മ റഹം അബ്ബാദം, അല്ലാഹുവേ അബ്ബാദിന് നീ കരുണ ചെയ്യണമേ, രാത്രി നമസ്കരിക്കുന്ന അബ്ബാദിന് നീ കരുണ ചെയ്യണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് ഈ സന്ദർഭത്തിൽ നമ്മൾ അറിയണം. തതജാഫ ജുനൂബുഹും അനിൽ മദാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ, തങ്ങളുടെ പാർശ്വഭാഗങ്ങൾ തങ്ങളുടെ വിരിപ്പുകളിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് നല്ല സുഖനിദ്രയിലാണ്, ഏറ്റവും നല്ല എ സിയുള്ള അതല്ലെങ്കിൽ അതിനേക്കാൾ ഏറ്റവും നന്നായി തനിക്ക് ആശ്വാസകരമായി ഉറങ്ങാൻ സാധിക്കുന്ന തൻ്റെ വീട്ടിലെ തൻ്റെ പട്ടുമെത്തയിൽ നിന്ന്, തൻ്റെ വീട്ടിലെ താൻ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുകയാണ് ഒരു വിശ്വാസി. തൻ്റെ പാർശ്വഭാഗങ്ങൾ ഉയർത്തുകയാണ്. എന്തിന്? യദഊന റബ്ബഹും ഖൗഫൻ വതമഅൻ, റബ്ബിൽ പ്രതീക്ഷയർപ്പിച്ച്, റബ്ബിൽ ഭയപ്പെട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ, നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി രാത്രി എഴുന്നേൽക്കുന്നവൻ, അവൻ ഏറ്റവും വലിയ പ്രതിഫലത്തിന് അർഹനാണെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അബുദ്ദർദാ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, ഔസാനി ഹബീബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസലാസ്, എൻ്റെ ഹബീബായ എൻ്റെ പ്രിയപ്പെട്ട പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് കാര്യങ്ങളിൽ എനിക്ക് വസിയ്യത്തു നൽകി. ലൻ അദഅഹുന്ന മാഇസ്തു, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാനതൊരിക്കലും ഉപേക്ഷിക്കില്ല. അബുദ്ദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൂന്ന് കാര്യങ്ങളാണത്. ബിസ്വിയാമി സലാസതി അയ്യാം മിൻ കുല്ലി ഷഹ്ർ, ഓരോ മാസത്തിലെയും മൂന്ന് ദിവസത്തെ നോമ്പ് അഥവാ അയ്യാമുൽ ബിളിൻ്റെ നോമ്പുകൾ. വസ്സലാത്തു ദുഹ, പുർവാഹിന നമസ്കാരം, ദുഹാ നമസ്കാരം. വബി അല്ലാ അനാമ ഹത്താ ഊത്തിറ, മൂന്നാമത്തെ കാര്യം ഞാനൊരിക്കലും ഉറങ്ങരുത് എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയ്യത്ത് നൽകിയത്. ഏതിനു ശേഷമല്ലാതെ, ഹത്ത ഊത്തിറ, വിത്തുറു നമസ്കരിക്കാതെ, വിത്തുറു നമസ്കരിക്കുന്നത് വരെ ഞാനൊരിക്കലും ഉറങ്ങരുത് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മൂന്ന് വസിയ്യത്തുകൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉപേക്ഷ വരുത്തുകയില്ല എന്ന് അബുദ്ദർദാ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ജീവിതത്തിൽ രാത്രി നമസ്കാരത്തെ പതിവാക്കുന്ന, റമദാനിൻ്റെ രാത്രികളിൽ മാത്രമല്ല, അത് കഴിഞ്ഞാലും അതിനു മുമ്പും ആ ദിവസങ്ങളിലുമൊക്കെ രാത്രി നമസ്കാരം നിരന്തരമാക്കുന്ന, പതിവാക്കുന്ന ഏറ്റവും നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പരിശ്രമിക്കുക. അങ്ങനെയാകട്ടെ റബ്ബിന് നാം നൽകുന്ന ശുക്ർ, ആ ഇബാദത്തിലൂടെയാകട്ടെ റബ്ബിന് നാം നൽകുന്ന ഹംദ്, നമുക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ അല്ലേ ഇത്രയേറെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ സഹിച്ചിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലിൽ നീര് വരുമാറി രാത്രി നമസ്കരിച്ചു പറഞ്ഞ വാക്ക്, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടയോ ആയിഷ എന്നാണ്. സഹോദരങ്ങളെ, എമ്പാടും അനുഗ്രഹങ്ങൾ ഞഅമത്തുകൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന നമ്മൾ ഈ തരത്തിലുള്ള ഇബാദത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ നമ്മളെക്കാൾ വലിയ ഭാഗ്യം കെട്ടവർ, ഹതഭാഗ്യർ മറ്റാരാണുള്ളത് എന്ന് ഗൗരവകരമായും നമ്മൾ ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ശ്രോതാക്കൾ കേട്ടത് ജീവിത പാഠങ്ങൾ. രാത്രി നമസ്കാരം നിലനിർത്തുക എന്ന വിഷയത്തിൽ നമുക്ക് ക്ലാസ് എടുത്തത് അബ്ദുള്ള സലഫി.

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: വശ്യസുന്ദരമായ വിശുദ്ധ ഖുർആൻ പാരായണവുമായി മധുരം ഖുർആനിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. സൂറത്തുൽ മാഇദയിലെ ഏതാനും വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നാം ആസ്വദിക്കുന്നത്.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ.
1: പീസ് റേഡിയോയിൽ ഇനി മക്കയുടെ തീരത്ത് ഹജ്ജിന്റെ വിശേഷങ്ങളുമായി ചരിത്രമുറങ്ങുന്ന വിശുദ്ധ ഹറം എന്ന വിഷയത്തിൽ പരിശുദ്ധ ഹറമിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നു ബഹുമാന്യ പണ്ഡിതൻ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ഹജ്ജാജിമാർ പരിശുദ്ധ ഹറമുകളിൽ ഒന്നിച്ചു ചേർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നാം എല്ലാമുള്ളത്. മക്കാ ഹറമിലേക്ക് ബാക്കിയുള്ള ഹാജിമാർ നാട്ടിൽ നിന്നും നേരത്തെ മദീനയിൽ എത്തിച്ചേർന്നവരും തിരിച്ചു വരികയാണ്. ദുൽഹജ്ജ് മാസം ആദ്യത്തെ 10 ദിവസമായതോടുകൂടി ഹറം ഷെരീഫ് ഹജ്ജാജിമാരെക്കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ള ഹാജിമാർ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അള്ളാഹുവേ നിൻ്റെ വിളി കേട്ട് ഞങ്ങളിതാ വരുന്നു എന്ന ആ ഒരു വിളിയോടുകൂടി, ആ ഒരു പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിൻ്റെ വിളി കേട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഈ വിശുദ്ധ ഹറം നാം എല്ലാ അർത്ഥത്തിലും ഉൾക്കൊള്ളേണ്ടതുണ്ട്. ബാഹ്യമായ ആരാധനാ ചടങ്ങുകൾ മാത്രം പോരാ, ഈ ഹറമിൻ്റെ ഉൾചരിത്രം ഉൾക്കൊണ്ടുവേണം നമുക്ക് ഈ ആരാധനാക്രമങ്ങളിൽ പ്രവേശിക്കാൻ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഇവിടെ എത്തിച്ചേർന്നു. ഒരു മാസത്തിലേറെ കാലം പിന്നിട്ടുകൊണ്ട് മരുഭൂമികളും മലകളും കുന്നുകളും പിന്നിട്ടുകൊണ്ട് തൻ്റെ പ്രിയപത്നിയായ ഹാജറ റളിയല്ലാഹു അൻഹായുടെ കൂടെ തൻ്റെ പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ എന്ന കൈക്കുഞ്ഞിൻ്റെ കൂടെ ഇവിടെ എത്തിച്ചേർന്നത് മുതൽ ഈ കഅബയുടെ ചരിത്രത്തിലെ പുതിയ ഒരു അധ്യായം കുറിക്കുകയാണ്. ആദ നബി അലൈഹിസ്സലാം മുതൽ തന്നെ കഅബ എന്ന ആരാധനാലയം ഇവിടെ ഉണ്ടായിരുന്നുവെന്നും അവിടെ ആരാധനകൾ നിർവഹിക്കപ്പെട്ടിട്ടുണ്ടെന്നും ചരിത്രത്തിൽ കാണാം. അള്ളാഹു ഭൂമി സൃഷ്ടിച്ചപ്പോൾ തന്നെ ഭൂമിയിൽ മനുഷ്യ സമൂഹത്തിന് കാലാകാലവും നിലനിൽക്കേണ്ട ഒരു മസ്ജിദ്, ഒരു ഭവനം, അതിൻ്റെ ഇടം, സ്ഥാനം അള്ളാഹു നിർണയിച്ചിട്ടുണ്ടായിരുന്നു എന്നതാണ് ചരിത്രം. ആ നിർണയിച്ച ഇടമാണ് ഈ പരിശുദ്ധ കഅബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനത്തിൽ എല്ലാ നബിയും മാമിൻ നബിയൻ ഇല്ലാ ഹജ്ജ ഹാദൽ ബൈത്ത്, ഈ വീട്ടിൽ വന്ന് ഹജ്ജ് ചെയ്യാത്ത, പ്രാർത്ഥനയും അള്ളാഹുവിൻ്റെ കൽപ്പനയും നിർവഹിച്ചുകൊണ്ട് മടങ്ങിപ്പോകാത്ത ഒരു പ്രവാചകനും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണാം. ആ പ്രവാചകന്മാരെ കൊണ്ട് അനുഗ്രഹീതമായ ഈ ഭൂമിയിൽ പിന്നീട് ഒരു ഗേഹമുണ്ടാകുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കാലത്താണ്. അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം ദൂരദിക്കിൽ നിന്ന് ഊർ എന്ന ഇറാഖിലെ പ്രദേശത്ത് നിന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം തൻ്റെ പത്നിയെയും മുലകുടിക്കുന്ന കൊച്ചുമകനെയും കൂട്ടി ഇങ്ങോട്ട് വന്നു. എന്നിട്ട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടുള്ള ആ യാത്രയ്ക്കു ശേഷം ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം ഈ കഅബാലയത്തിൻ്റെ, അള്ളാഹു ഈ കെട്ടിടമുണ്ടാക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിക്ക് നിർദ്ദേശം നൽകിയ ആ സ്ഥാനത്ത് മക്കളെ ഇവിടെ വെച്ചു. എൻ്റെ മക്കളെ, എൻ്റെ ഭാര്യയെയും ഈ കൊച്ചുകുഞ്ഞിനെയും ഇവിടെ വെച്ചാൽ എന്തു സംഭവിക്കും? നാളെ എങ്ങനെ അവർ ജീവിക്കും? ആരാണവർക്കുള്ളത്? ഇതൊന്നും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചിന്തിച്ചിട്ടില്ല. ജീവിതത്തിൻ്റെ സായം സന്ധ്യയിലുണ്ടായ പ്രിയപ്പെട്ട കൊച്ചുമകനെ ഈ കഅബാലയത്തിൽ വെച്ച് നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള അള്ളാഹുവിൻ്റെ കൽപ്പന വന്നപ്പോൾ എൻ്റെ മകനെ എൻ്റെ കൂടെ പാർപ്പിക്കണ്ടേ, അവൻ വളരുന്നത് എനിക്ക് കാണണ്ടേ, ആ കുഞ്ഞിക്കാലുകൾക്ക് കരുത്തു നേടുന്നത് ഞാൻ കണ്ട് ആസ്വദിക്കണ്ടേ എന്നൊന്നും ആ പ്രിയപ്പെട്ട പിതാവ് ചിന്തിച്ചില്ല. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പന അത് അപ്പടി പരിപാലിക്കുക, അത് അപ്പടി അനുസരിക്കുക. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഈ ചരിത്ര സംഭവത്തെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ അനുസരണശീലത്തെയും അള്ളാഹു തആല പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, തൻ്റെ നാഥൻ രക്ഷിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, നീ കീഴ്പ്പെടുക ഇബ്രാഹിം. ഖാല, ഇബ്രാഹിം നബി അലൈഹിസ്സലാം മറുപടി പറഞ്ഞു, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ ലോകരക്ഷിതാവായ അള്ളാഹുവിന് ഞാനിതാ കീഴൊതുങ്ങിയിരിക്കുന്നു. ആ കീഴ്പ്പടലിൻ്റെ ഭാഗമാണ് ആ കൊച്ചുകുഞ്ഞിനെയും കൂട്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്. എന്നിട്ട് അദ്ദേഹം തിരിച്ചു പോകുകയാണ്. ഇവിടെ ഒരു വലിയ അനുസരണം. തൻ്റെ മക്കളെക്കാളും തൻ്റെ ഭാര്യയെക്കാളും തനിക്ക് വലിയത് അള്ളാഹുവാണ്. സൂറത്തു തോബയിൽ അള്ളാഹു പറഞ്ഞതുപോലെ, ഖുൽ ഇൻ കാന ആബാഉകും വ അബ്നാഉകും വ അസ്വാജുകും എന്ന് തുടങ്ങുന്ന വചനത്തിൽ നിങ്ങളുടെ പിതാക്കളാണ്, നിങ്ങളുടെ മക്കളാണ്, നിങ്ങളുടെ ഇണകളാണ്, നിങ്ങളുടെ കച്ചവടങ്ങളാണ്, നിങ്ങളുടെ വീടുകളാണ്, നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന സമ്പത്തുക്കളാണ് നിങ്ങൾക്ക് വലിയതെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ പ്രതീക്ഷിക്കണമെന്ന് അള്ളാഹു നമ്മളോട് വാഗ്ദാനം കൽപ്പിച്ചിട്ടുണ്ട്, താക്കീത് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നുമല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഉറ്റവരെക്കാളും ഉടയവരെക്കാളും തൻ്റെ സ്വന്തത്തെക്കാളും തൻ്റെ ഉടമസ്ഥതയിലുള്ള സമ്പത്തിനേക്കാളും തൻ്റെ വ്യാപാര വ്യവസായ താമസ മണിമന്ദിരങ്ങളെക്കാളുമെല്ലാം നമുക്ക് വലിയത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് എന്ന ആ സന്ദേശം ഉൾക്കൊള്ളാൻ ഈ ചരിത്രം നമ്മൾ പഠിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കുഞ്ഞിനെ ഈ വെയിലും മഴയും ഒന്നും പരിഗണിക്കാതെ, നാളെ അവരാര് സംരക്ഷിക്കുമെന്ന് നോക്കാതെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് അദ്ദേഹം തിരിഞ്ഞ് നടക്കുകയായിരുന്നു. ഒന്നും മിണ്ടാതെ തിരിഞ്ഞ് നടന്നപ്പോൾ ഹാജറ ചോദിക്കുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ ഞങ്ങളെ ഇവിടെയാക്കി നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? ഒരുപാട് ചോദ്യങ്ങൾ ആ ഭാര്യയുടെ മനസ്സിൽ അല്ലെങ്കിൽ ആ കൈക്കുഞ്ഞിൻ്റെ ഉമ്മയുടെ മനസ്സിലുണ്ടായിരിക്കും. ഞങ്ങൾക്ക് ആരുണ്ട് ഇരുട്ടായാൽ? ഈ വെള്ളം കയ്യിലുള്ള വെള്ളവും കാരക്കയും കഴിഞ്ഞാൽ അത് പിന്നെ ഞങ്ങൾക്ക് എവിടെ നിന്ന് ഭക്ഷണം കിട്ടും? ദൂരദിക്കിലേക്ക് ഒരു മാസക്കാലത്തിലേറെയുള്ള വഴി ദൂരങ്ങൾ താണ്ടി ഇബ്രാഹിം തിരിച്ചു പോകുമ്പോൾ ഞങ്ങളെ സംരക്ഷിക്കാൻ ആരാണ്? ഇതൊക്കെ ആ പെണ്ണിൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ടാവാം. അവർ ചോദിച്ചു, നിങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണോ ഈ തിരിച്ചു നടക്കുന്നത്? അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മറുപടി പറഞ്ഞു, അതെ, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് നിങ്ങളെ ഈ കഅബാലയത്തിൻ്റെ മുറ്റത്ത് വെച്ചുകൊണ്ട് ഞാൻ തിരിഞ്ഞു നടക്കുന്നത്. ആ സമയത്ത് ആ സ്ത്രീ പറഞ്ഞ ഒരു വചനം ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും എന്നും എല്ലാ പ്രതിസന്ധികളുടെയും പ്രതിബന്ധങ്ങളുടെയും മുന്നിൽ അത്താണിയായി കൈത്താങ്ങായി കൊണ്ടുള്ള ഒരു വചനം അവർ പറഞ്ഞു. ഇദൻ ലാ യുളയ്യൂനല്ലാ, ഒരിക്കലും അള്ളാഹു ഞങ്ങളെ കൈവിടുകയില്ല. അള്ളാഹു പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ തിരിഞ്ഞു പോകുന്നതെങ്കിൽ അള്ളാഹു ഞങ്ങളെ കൈവിടുകയില്ല, നിങ്ങൾ പോയിക്കൊള്ളുക, ഞങ്ങളെ സംരക്ഷിക്കും അള്ളാഹു എന്ന്. ഇതാണ് അള്ളാഹുവിൽ നമുക്കുള്ള തവക്കുൽ. അള്ളാഹുവിൽ വത്തവക്കലു, നിങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. ഹസ്ബി അള്ളാഹു വനിഅൽ വക്കീൽ, എനിക്ക് അള്ളാഹു മതി, അള്ളാഹു ഭരമേൽപ്പിക്കുവാൻ ഏറ്റവും പറ്റിയവനാണെന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ ജീവിതത്തിൽ എന്നും നമുക്ക് പഠിപ്പിച്ചു തന്ന ആ തവക്കുലിൻ്റെ ആ സന്ദേശം ആ ഭാര്യയെയും ആ കുടുംബത്തെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തവക്കുൽ, അള്ളാഹുവിൻ്റെ വിധിക്ക് മുമ്പിൽ എന്തു വന്നാലും അള്ളാഹു സംരക്ഷിക്കും. അള്ളാഹുവിൻ്റെ കൽപ്പന സ്വീകരിച്ചുകൊണ്ട് നാം ഒരു കാര്യം ചെയ്താൽ നമ്മുടെ സുഖദുഃഖങ്ങളോ നമ്മുടെ ഭാവിയോ നോക്കേണ്ടതില്ല, അള്ളാഹു സംരക്ഷിക്കാതിരിക്കുകയില്ല എന്ന ആ ഒരു തവക്കുൽ. ലൗ തവക്കൽതും അലല്ലാഹി ഹഖ തവക്കുലിഹി ലറുസിഖ്തും കമാ തുർസഖു ത്വയ്ർ തഖദു ഖിമാസൻ വതറൂഹു ബിതാന. പക്ഷികൾ രാവിലെ കൂട്ടിൽ നിന്നിറങ്ങുമ്പോൾ എവിടെ ഭക്ഷണമൊരുക്കി വെച്ചിട്ടുണ്ട് എന്ന് ആരും അവർക്ക് വിവരം കൊടുത്തിട്ടില്ല. ഒട്ടിയ വയറുമായി കൂട്ടിൽ നിന്നിറങ്ങുന്ന പക്ഷികൾ വീർത്ത വയറുമായി ആഹാരവുമെല്ലാം കിട്ടി തിരിച്ചു വരുന്നത് അള്ളാഹുവിൽ തവക്കുലാക്കിയ ഒരു പ്രതീകമായിട്ടാണ് നബി പഠിപ്പിച്ചത്. പക്ഷികളെപ്പോലെ നിങ്ങൾ തവക്കുലാക്കിയാൽ അവർക്ക് ആഹാരം അള്ളാഹു നൽകിയതുപോലെ നിങ്ങളുടെ പ്രശ്നങ്ങൾ അള്ളാഹു പരിഹരിച്ചു തരുമെന്ന്. ആ തവക്കുലിൻ്റെ ചരിത്രം ഈ കൈബാലയത്തിൻ്റെ മുറ്റത്തെത്തുമ്പോൾ നമ്മൾ ഓർക്കണം. നാം അള്ളാഹുവിൽ തവക്കുലാക്കണം. അള്ളാഹു മതി, ഏതൊരു കാര്യത്തിനും അള്ളാഹു പോന്നവനാണെന്ന ആ തവക്കുലിൻ്റെ പാഠം നമുക്കുണ്ടായിരിക്കണം. സഹോദരന്മാരെ, ഈ മണ്ണിൽ ഈ കഴിബാലയത്തിൻ്റെ അപ്പുറത്ത് വെളിപ്പാടകലെയുള്ള സഫാ മർവ എന്ന രണ്ട് കുന്നുകളുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ പെണ്ണിന് മുലപ്പാൽ വറ്റി ആ കുട്ടി കരഞ്ഞു തുടങ്ങി. ഇനി ആരുണ്ട് സംരക്ഷിക്കാനെന്ന ആ ഒരു തവക്കുൽ മാത്രം, അള്ളാഹു സംരക്ഷിക്കാനുണ്ടെന്ന തവക്കുൽ മാത്രമായി ആ പെണ്ണ് കഴിഞ്ഞുകൂടുമ്പോൾ ആരെങ്കിലും വരുന്നുണ്ടോ, അള്ളാഹു ഞങ്ങൾക്ക് സഹായിയായി ആരെങ്കിലും അയച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഹജറ ആ സഫാമലയുടെ മുകളിൽ കയറി നാലു ഭാഗത്തും നോക്കി. ആരെയും കാണാത്തതുകൊണ്ട് അവിടെ നിന്ന് ഓടിയിറങ്ങി വീണ്ടും മർവായിലേക്ക് തിരിച്ചു കയറി അപ്പുറത്തുള്ള മർവാമലയിൽ നോക്കി. അവിടെയും ആരെയും കാണുന്നില്ല. ഏഴുവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കയറിയിറങ്ങിയ ആ സഫാ മർവയുടെ ചരിത്രം ഇതാ ഇന്നും ലോകത്ത് ഹാജിമാർ ആ ചരിത്രം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹജറ റളിയല്ലാഹു അൻഹ ഓടിയ ഇടത്ത് ആണുങ്ങൾ ഓടുന്നു, പെണ്ണുങ്ങൾക്ക് ആ ഹജറായുടെ ഓട്ടം മാത്രം മതിയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നിശ്ചയിച്ചു തന്നു. നോക്കൂ, ആ ചരിത്രത്തിൻ്റെ പിന്നിൽ അള്ളാഹുവിൻ്റെ കൽപ്പന, അള്ളാഹുവിൻ്റെ സഹായത്തിന് വേണ്ടിയുള്ള നെട്ടോട്ടം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കണം. അള്ളാഹു സഹായിക്കും, പക്ഷേ അള്ളാഹുവിൻ്റെ സഹായം നാം അധ്വാനിച്ച് എവിടെയാണുള്ളത് എന്ന് തേടിപ്പിടിക്കണമെന്ന ആ ഒരു വലിയ സന്ദേശം ഇതിൽ കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ നാം അള്ളാഹുവിൻ്റെ സഹായത്തിന് വേണ്ടി ഓടിയാൽ, നാം പരിശ്രമിച്ചാൽ, നാം പ്രവർത്തിച്ചാൽ തീർച്ചയായും അള്ളാഹു നമ്മളെ സഹായിക്കാതിരിക്കുകയില്ല എന്ന ഒരു പാഠം സംസം വെള്ളമെന്ന ആ വലിയ ഉറവ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പൊട്ടി വിതറിയ ആ ഉറവ ഇന്നും ആ ഉറവ വറ്റാതെ നിലനിൽക്കുന്നു. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യന്മാർ ദിവസവും ആ ഉറവയിലുള്ള വെള്ളം വേണ്ടുവോളം കുടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി അതിൻ്റെ പുണ്യം ഉൾക്കൊണ്ടുകൊണ്ട് ആ ഉറവയെ ഇന്നും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ സഹായമാണ് വറ്റാത്ത ഒരു സഹായം. നാം ഇഷ്ടമുണ്ടെങ്കിലും നമുക്ക് പ്രയാസങ്ങളുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ സഹായത്തിനു വേണ്ടി നാം ഓടിയാൽ, അള്ളാഹുവിൽ നാം പ്രതീക്ഷ അർപ്പിച്ചാൽ തീർച്ചയായും കിട്ടും എന്നതിൻ്റെ തെളിവാണ് സഹോദരന്മാരെ ഈ കാണുന്ന ഈ കൈബാലയത്തിൻ്റെ ചുറ്റുമുള്ള സഫാ മർവ മലയുടെ ചരിത്രം, സഴിയിൻ്റെ ചരിത്രം. നോക്കൂ, ഇനിയും ഇവിടെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഒരു വലിയ മക്കളെ ശിക്ഷണത്തോടുകൂടി വളർത്തിയെടുത്ത ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം. അദ്ദേഹം തിരിച്ചു വന്നു. ഇസ്മായിൽ അലൈഹിസ്സലാം വളർന്നു വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ആ വളർന്നു വലുതായി ചെറിയ കുട്ടിക്കാലം, ആ കൊച്ചുകാലം കഴിഞ്ഞപ്പോൾ ഓടിച്ചാടി നടക്കാനുള്ള പ്രായമായപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കുഞ്ഞിൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് കുഞ്ഞിനോട് പറയുന്നു, യാ ബുനയ്യ ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക് ഫൻദുർ മാദാ തറാ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, ജീവിതത്തിൽ ആറ്റുനോറ്റുണ്ടായ നിന്നെ അറുക്കണം, ഉപ്പയുടെ കൈകൊണ്ട് അറുക്കണം, ബലി കൊടുക്കണം എന്നതാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. പ്രിയപ്പെട്ട കുഞ്ഞെ, ഞാനെന്തു ചെയ്യണം പറ, അള്ളാഹുവിൻ്റെ കൽപ്പന ഇങ്ങനെയാണല്ലോ. സങ്കടത്തോടുകൂടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്ന സംഭവം ഖുർആൻ അത് വിവരിക്കുന്നുണ്ട്. ആ മക്കൾ, ആ കുഞ്ഞ്, ഇബ്രാഹീമിൻ്റെ ഉപ്പയുടെ കൃത്യമായ ശിക്ഷണം കിട്ടിയ കുഞ്ഞ്, തവക്കുലിൻ്റെയും അധ്വാനത്തിൻ്റെയും അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെയും കൃത്യമായ ശിക്ഷണം കിട്ടിയ ആ കുഞ്ഞ് മറുപടി പറഞ്ഞു, യാ അബത്തിഫ് അൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ, അതാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയെങ്കിൽ നിങ്ങൾ എന്നെ അറുക്കുക, ഞാൻ ക്ഷമിച്ചുകൊള്ളാം. ഒരു പിതാവ് അള്ളാഹുവിൻ്റെ കൽപ്പന നിറവേറ്റാൻ കുഞ്ഞിൻ്റെ കണ്ണുനീർ അവഗണിച്ച ഒരു പിതാവിൻ്റെ ചരിത്രം ഈ കൈബാലയത്തിൻ്റെ മുറ്റത്ത് നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? നിങ്ങൾ കേൾക്കണം, നിങ്ങൾ ഓർക്കണം. ആ പിതാവിന് ആ മകൻ കൊടുക്കുന്ന മറുപടി ഇതാണ് ഒരു കുടുംബജീവിതത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. സ്വന്തം പിതാവിന് വേണ്ടി ജീവിതത്തെ ത്യജിച്ച മകനും സ്വന്തം അള്ളാഹുവിനു വേണ്ടി മകൻ്റെ കണ്ണുനീരിനെ അവഗണിച്ച പിതാവിൻ്റെയും ചരിത്രം. എന്നിട്ട് കത്തിയും കയറുമായി ഇബ്രാഹിം അലൈഹിസ്സലാം ഹാജറയോട് യഥാർത്ഥ വസ്തുത വെളിപ്പെടുത്താതെ മീനായിരത്താഴ്വരയിലേക്ക് അറുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ആ സംഭവം ഇവിടെ നിന്നാണ് തുടങ്ങിയത്. സഹോദരന്മാരെ, നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ പിശാച്ച് പിഴപ്പിച്ചു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ പിശാച്ചിനെ അകറ്റി വീണ്ടും വീണ്ടും പിഴപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവിടെ നിന്നൊക്കെ പിശാച്ചിനെ തട്ടിമാറ്റിക്കൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന, സ്വന്തം മകനെ അറുത്തുകൊണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കണമെന്ന ആ ദൃഢനിശ്ചയം, വിശ്വാസിയുടെ ദൃഢനിശ്ചയമുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ എനിക്ക് മറ്റൊന്നും പ്രശ്നമല്ല, അള്ളാഹു അക്ബർ, അള്ളാഹുവാണ് വലിയവൻ, ആ ഒരു ദൃഢനിശ്ചയം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പാലിച്ച ആ സ്ഥലമാണ് ജംറത്തുൽ അഖബ, പിശാചിനെ തട്ടിമാറ്റിയ ജംറകൾ. ഹാജിമാർ മൂന്ന് പ്രാവശ്യം മൂന്ന് സ്ഥലത്ത് ദുൽഹജ്ജ് 10-നും 11-നും 12-നും 13-നും കല്ലെറിയുന്ന ആ സ്ഥലങ്ങളുടെ ചരിത്രം ഒരിക്കലും നമുക്കിവിടെ മറക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാദി അസ്ഫാനിലെത്തിയപ്പോൾ, വാദി അസ്റഖിൽ മറ്റൊരിക്കലെത്തിയപ്പോൾ റസൂലുള്ള സഹാബിമാരോട് പറഞ്ഞു, ഇതാ മൂസാ നബി അലൈഹിസ്സലാം ഈ വഴിക്കാണ് ഹജ്ജിന് വന്നത്. യൂനുസ് ഇബ്നു മത്ത അലൈഹിസ്സലാം ഈ വഴിക്കാണ് ഹജ്ജിന് വന്നത്. അങ്ങനെയൊക്കെ കൈബാലയത്തിൻ്റെ പരിസരങ്ങൾ നമുക്കൊരുപാട് ചരിത്രങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. കൈബയിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ദൂരത്തുള്ള ജബലുന്നൂറിൻ്റെ ചരിത്രം, അവിടെ നിന്നാണ് പ്രകാശം വന്നു കഴിഞ്ഞത്. അവിടെ നിന്നാണ് ലോകത്തിന് അണമുറിയാത്ത പ്രകാശത്തിൻ്റെ ധാരകൾ പൊട്ടിവിടർന്നത്. ഇഖ്റഇ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഇ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാലം യഅലം എന്ന ആ ആയത്തുകൾ ഇറങ്ങിയ ജബലുന്നൂർ, ആ ചരിത്രം പരിശുദ്ധ ഖുർആൻ നമുക്ക് അല്ലാഹു വായിക്കാൻ വേണ്ടി കൽപ്പിച്ചുകൊണ്ടാണ് ഇറങ്ങിയത്. നാം മനസ്സിലാക്കേണ്ടത് ജബലുന്നൂർ കണ്ടാസ്വദിക്കുകയല്ല, ജബലുന്നൂറിൻ്റെ ചരിത്രം കേട്ടാസ്വദിക്കുകയല്ല, നേരെ മറിച്ച് ഇഖ്റ വായിക്കുക, വായിച്ച് പഠിക്കുക. ആ വായിച്ച് പഠിച്ച ഒരു തലമുറ, ലോകത്ത് വിശ്വാസത്തിൻ്റെ വെളിച്ചം വിതറിയ ആ ഒരു തലമുറ, എല്ലാ സംസ്കാരത്തിൻ്റെയും തുടക്കം കുറിച്ച ഒരു തലമുറ വായിച്ചുകൊണ്ടാണ് വളർന്നത്. വായിക്കാനാണ് ഖുർആനിൻ്റെ കൽപ്പന. വിശ്വാസികളെ, ഹാജിമാരെ, ജബലുന്നൂറിൻ്റെ താഴ്വരയിൽ കൈബാലയത്തിൻ്റെ മുറ്റത്ത് ഹജ്ജ് ചെയ്യാനെത്തിയ ഹാജിമാരെ, ഈ ഹജ്ജിൻ്റെ ഓർമ്മകളെല്ലാം അയവിറക്കിക്കൊണ്ട് നാട്ടിൽ ഹജ്ജ് മാസം ആദരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ജബലുന്നൂറിൻ്റെ ചരിത്രം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇഖ്റഇ എന്ന് അല്ലാഹു തആല പറഞ്ഞു, നാം വായിച്ചിട്ടുണ്ടോ? നാം വായിച്ചോ? ഖുർആൻ നാം പഠിച്ചോ? വഖാലു ലാ തസ്മഊ ലിഹാദൽ ഖുർആനി വൽഗൗ ഫീ ലഅല്ലകും തഗ്ലിബൂൻ, നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ, നിങ്ങൾക്ക് നേടണമെങ്കിൽ ഖുർആൻ കേൾക്കണ്ട, ഖുർആൻ പഠിക്കണ്ട, നിങ്ങൾ ബഹളമുണ്ടാക്കുക എന്ന് മുശ്രിക്കീങ്ങൾ പറഞ്ഞതും ഈ കൈബാലയത്തിൻ്റെ മുറ്റത്ത് നിന്ന് തന്നെയാണ്. മുശ്രിക്കീങ്ങൾ ഖുർആൻ പഠിക്കരുത്, നിങ്ങളത് കേൾക്കരുത് എന്ന് പറഞ്ഞ ആ ചരിത്രമാണോ നമ്മുടെ ജീവിതത്തിലുള്ളത്? അതല്ല, ഇഖ്റഇ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച റബ്ബിൻ്റെ നാമത്തിൽ വായിക്കണമെന്ന ആ കൽപ്പനയാണോ നമ്മൾ പാലിച്ചിട്ടുള്ളത്? ഖുർആൻ പഠിക്കണം സഹോദരന്മാരെ, ഖുർആൻ വായിക്കണം, ഖുർആനിനെ ഉൾക്കൊള്ളണം. ഓതിയാൽ മാത്രം പോരാ, അത് പഠിച്ച് മനസ്സിലാക്കുക തന്നെ വേണം. അതാണ് ഇഖ്റഇന്റെ ചരിത്രം, ജബലുന്നൂറിൻ്റെ ചരിത്രം. സൗർ ഗുഹയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയി അവിടെ 2-3 ദിവസം താമസിച്ച് മദീനയിലേക്ക് പലായനം ചെയ്ത ഹിജറയുടെ ചരിത്രം ഈ കൈബായുടെ പരിസരത്ത് തന്നെയാണ്. സൗറഗുഹ നിങ്ങൾ കണ്ടല്ലോ, അത്ഭുതം കൂറിയല്ലോ. ഒരു ടൂറിസ്റ്റിനെ പോലെ അത്ഭുതം കൂറിയാൽ പോരാ, സൗറഗുഹയുടെ ചരിത്രത്തിൽ കൂടി ഹിജറയുടെ സന്ദേശം നമ്മൾ ഉൾക്കൊള്ളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാടും വീടും എല്ലാം വിട്ടുകൊണ്ട് മദീനയിലേക്ക് മാറി താമസിച്ചു. അതിൻ്റെ മുമ്പ് അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം സഹാബിമാരെല്ലാം ഒഴിവാക്കി, മക്കത്തൊഴിവാക്കി ജന്മദേശത്ത് നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് വന്ന മനുഷ്യന്മാരോട് പറഞ്ഞു, ലാ ഹിജ്റത്ത ബഅദൽ ഫത്ഹി, ഇനി ഹിജ്റയില്ല, ഹിജ്റയുടെ കാലം മക്ക വിശ്വാസികൾക്ക് കീഴടങ്ങിയതോടുകൂടി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഹിജ്റയുള്ളത് അൽ മുഹാജിർ മൻ ഹജറ മാ നഹല്ലാഹു അൻഹു വറസൂലുഹു. അല്ലാഹുവും അല്ലാഹുവിൻ്റെ റസൂലും എന്തിൽ നിന്നെല്ലാം പലായനം ചെയ്യണമോ, എന്തെല്ലാം തെറ്റുകളിൽ നിന്ന് നാം മാറി നന്മയിലേക്ക് മാറി താമസിക്കണമോ, എന്തെല്ലാം ഉപേക്ഷിക്കണമോ, ഏതെല്ലാം തിന്മകൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടതുണ്ടോ എന്നിങ്ങനെ എല്ലാവിധ തിന്മകളിൽ നിന്നും തെറ്റുകളിൽ നിന്നും മാറി നന്മയിലേക്ക് പോകുക എന്ന പലായനമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. സൗറുഗുഹയുടെ താഴ്വാരത്തിൽ പോയി ഈ ചരിത്രം കണ്ടാസ്വദിച്ച ഹാജിമാരെ, ഈ ചരിത്രം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹിജ്റയുടെ ചരിത്രം നമ്മളെ ജീവിതത്തിൽ നമ്മൾ ആവർത്തിക്കണം. തിന്മകളിൽ നിന്ന് മാറി നന്മയിലേക്ക് പലായനം ചെയ്യാനുള്ള ചരിത്രത്തിൻ്റെ ഉറവിടമാണ്, ഉറവിടത്തിലാണ് ഹാജിമാരെ നിങ്ങളുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ എത്രയെത്ര ചരിത്ര സംഭവങ്ങൾ ഇവിടെയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ഭവനം, ആ ഭവനത്തിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കും അവിടെ നിന്ന് മിഅ്റാജിലേക്കും പോയ ആ വലിയ സംഭവം അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ. ഹിജ്റയുടെ ചരിത്രം പോലെ തന്നെ മറ്റൊരു ചരിത്രമാണ് പ്രവാചകൻ്റെ ആദ്യകാലത്ത് ഹിജ്റയുടെയും മുമ്പ് ഇവിടെ നിന്നുണ്ടായ ഇസ്റാ മിഅ്റാജിൻ്റെ ചരിത്രം. ഇസ്റാ മിഅ്റാജിൽ കൂടി ബുറാഖി എന്ന വാഹനത്തിൽ കൂടി ജിബ്രീൽ അലൈഹിസ്സലാം നബിയെ കൊണ്ടുപോയി, ആകാശ ലോകത്ത് വരെ കൊണ്ടുപോയി, ബൈത്തുൽ മുഖദ്ദസിൽ കൊണ്ടുവന്നു, അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു ഒറ്റ രാത്രി കൊണ്ട്. അത് അള്ളാഹുവിൻ്റെ ഒരു വലിയ കഴിവ് പ്രകടിപ്പിച്ചതായിരുന്നു, പ്രവാചകൻ്റെ മുഅ്ജിസത്തായിരുന്നു. ആ നിലക്കുള്ള ഒരു മുഅ്ജിസത്തും ഒരു വലിയ സംഭവവും ഹിജ്റയിലുണ്ടായില്ല. നല്ല പ്ലാനിങ്ങോടുകൂടി, നല്ല ആലോചിച്ച് ചിന്തിച്ച് ഭയപ്പെട്ടുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖും ഹിജ്റ പോയത്. ജീവിതത്തിൽ ആലോചന വേണം, ചിന്ത വേണം, കാര്യക്ഷമമായ ഉൾക്കാഴ്ചയോടുകൂടി ജീവിതത്തിൻ്റെ പ്ലാനിങ് വേണമെന്ന വലിയൊരു ചരിത്രം ഹിജ്റ നമുക്ക് നൽകുമ്പോൾ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത്ഭുതകരമായി അള്ളാഹു നമ്മളെ സഹായിക്കുകയും നമുക്ക് ചെയ്തു തരേണ്ടത് ചെയ്തു തരുമെന്ന മറ്റൊരു ചരിത്രം ഇസ്റാ മിഅ്റാജിൻ്റെ ആ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ ഇസ്റാ മിഅ്റാജും നടന്ന ഇസ്റാ നടന്ന നബിയുടെ ആ വീട് നിങ്ങൾ കണ്ടിട്ടില്ലേ, അവിടെ നിന്നാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കാണുന്നു. കഅബാലയത്തിൻ്റെ കല്ലുകൾ ഇസ്മായിൽ അലൈഹിസ്സലാം പൊട്ടിച്ചു കൊണ്ടുവന്ന ആ ജബൽ കഅബ എന്ന് പറയുന്ന കഅബ മല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഖുറൈശികളുടെ വീടുകൾ, സഫാ മർവയുടെ പിൻഭാഗത്തുള്ള ഖുറൈശികളുടെ വീടുകൾ, ആ മലയിൽ കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ഉപദേശിച്ച സംഭവം, ഈ മലയുടെ അപ്പുറത്ത് ശത്രുക്കൾ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് റസൂലുള്ള ചോദിച്ചപ്പോൾ, അൽ അമീനായ മുഹമ്മദെ, വിശ്വസ്തനായ മുഹമ്മദെ, ഞങ്ങൾ എന്തിന് നിന്നെ അവിശ്വസിക്കണം എന്ന് പറഞ്ഞ അതേ ഖുറൈശികൾ, നബിയുടെ കുടുംബക്കാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിശ്വസിച്ച് തള്ളിക്കളഞ്ഞ്, തബ്ബല്ലക അലിഹാദ ജമാഅത്തന, ഇതിനു വേണ്ടിയാണോ ഞങ്ങളുടെ ആരാധനാമൂർത്തികളെ ഒഴിവാക്കാനാണോ, തൗഹീദ് പറയാനാണോ നീ ഞങ്ങളെ വിളിച്ചുകൂട്ടിയതെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനെ ശപിച്ച അബൂലഹബിൻ്റെ ചരിത്രം ഒക്കെ, ഉറങ്ങിക്കിടക്കുന്ന ഇസ്ലാമിൻ്റെയും ജാഹിലിയത്തിൻ്റെയും ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന മണ്ണാണിത്. ഈ അള്ളാഹുവിൻ്റെ റസൂലിനോട് മുശ്രിക്കീങ്ങൾ ഞങ്ങൾക്ക് മുഅ്ജിസത്ത് കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്ത അബൂ ഖുബൈസ് എന്ന അഖ്ഷബൈനി മലയുടെ, അഖ്ഷബൈൻ എന്ന് ഹദീസിൽ പഠിപ്പിച്ച ആ മല, അബൂ ഖുബൈസ് മല നമ്മൾ കണ്ടല്ലോ, അതിൻ്റെ ചാരത്തുകൂടിയാണല്ലോ പലപ്പോഴും നമ്മൾ നടന്നത്. ഇവിടെ ചന്ദ്രൻ രണ്ടായി പിളർപ്പായി കാണിച്ചു കൊടുത്ത ആ മലകൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്, പ്രവാചകൻ്റെ വീട്ടിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൗർ ഗുഹയിലേക്ക് പോയത്, അതൊക്കെ ഈ കഅബയുടെ പരിസരത്താണ്. ഇവിടെയാണ് അതിൻ്റെ എല്ലാം ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്നത്. അതുപോലെ തന്നെ ദൈവത്ത് പ്രബോധന കാര്യങ്ങൾ ആരംഭിച്ച ആ സംഭവങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് വന്നപ്പോൾ താമസിക്കുകയും അതിരാവിലെ കുളിച്ച് കഅബയിലേക്ക് വരികയും ചെയ്ത ബിഇർദീത്തുവ എന്ന് പറയുന്ന ജെറുവലിലുള്ള ആ കിണർ, ഇതെല്ലാം ഇവിടെ ചരിത്രത്തിൻ്റെ അംശങ്ങളാണ്. ഇനിയും ഒരുപാട് ഒരുപാട് ചരിത്രങ്ങൾ ഇതിൻ്റെയൊക്കെ പരിസരത്ത് ഉറങ്ങിക്കിടക്കുന്നുണ്ട്. സഹോദരന്മാരെ, ഈ ചരിത്രത്തിൻ്റെ മുകളിൽ കൂടി നടന്നു പോകുമ്പോൾ അള്ളാഹുവിനെ ആരാധിച്ചും ലബ്ബൈക്ക് അല്ലാഹുമ ലബ്ബൈക്ക എന്ന് പറഞ്ഞ് തൽബിയത്ത് ചൊല്ലുമ്പോൾ, ഇവിടെ നിന്ന് ഹജ്ജിന് വേണ്ടി നാം ഇഹ്റാം കെട്ടി തൽബിയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, തവാഫ് ചെയ്യുമ്പോൾ അഞ്ച് വഖത്ത് നമസ്കാരവും, ഈ പരിസരത്ത് കൈബ മസ്ജിദുൽ ഹറാമിൻ്റെ 100,000 ഇരട്ടി പുണ്യം കിട്ടുന്ന ഈ പരിസരത്ത് നാം കഴിച്ചു കൂട്ടുമ്പോൾ, നമ്മളൊക്കെ ആലോചിക്കുക, ഒരു ചരിത്രത്തിൻ്റെ ആദൻ നബി അലൈഹിസ്സലാം മുതൽക്കുള്ള പ്രവാചകന്മാരുടെ ചരിത്രത്തിലെ കണ്ണികളാണ് നമ്മൾ. ഈ കണ്ണികൾ ഇനി നമ്മൾ ആ പ്രവാചകന്മാരുടെ കൂടെ സ്വർഗത്തിലെത്തുവോളം ഈ കണ്ണിമുറിയാതെ, അണമുറിയാതെ, ഈ ചങ്ങല പൊട്ടിക്കാതെ നാം ജീവിച്ച് മരിച്ച് ഈമാനോടുകൂടി മരിച്ച് സ്വർഗത്തിലെത്തണം. അതിനു വേണ്ടിയായിരിക്കണം ഇതെല്ലാം ഓർത്തുകൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും പഠിപ്പിച്ച ആ ഹജ്ജ് കർമ്മങ്ങൾ നമ്മൾ നിർവഹിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല അതിന് ഈ ഹജ്ജാജികളായി ഇവിടെ എത്തിയിട്ടുള്ളവർക്ക് ആരോഗ്യത്തോടുകൂടി മക്ബൂലായ ഹജ്ജ് നിർവഹിക്കാൻ തോഫീക്ക് നൽകുമാറാവട്ടെ. ഇവിടെ എത്താത്ത നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ സുഹൃത്തുക്കൾ, അവർക്കെല്ലാം ഈ ചരിത്രമുറങ്ങുന്ന ഭൂമിയിൽ വന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന പാലിച്ചുകൊണ്ട് ഹജ്ജും ഉംറകളും നിർവഹിക്കാൻ തോഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.
1: നാം ഇതുവരെ കേട്ടത് പരിശുദ്ധ ഹറമിൽ നിന്നും ഹജ്ജിൻ്റെ വിശേഷങ്ങളുമായി ചരിത്രമുറങ്ങുന്ന വിശുദ്ധ ഹറം എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ഇതുവരെ ചേർന്നത് ബഹുമാന്യ പണ്ഡിതൻ കുഞ്ഞുമുഹമ്മദ് മദനി പറപ്പൂർ.

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
3: ശ്രുതി തരംഗം പദ്ധതി. ജന്മനാ കേൾവിശക്തി കുറഞ്ഞ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യമായി കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയയും തുടർ ചികിത്സയും ഉറപ്പാക്കുന്ന കേരള സർക്കാരിന്റെ മാതൃകാപരമായ പദ്ധതിയാണ് ശ്രുതി തരംഗം. കേൾവി പരിമിതിയുള്ള കുട്ടികൾക്ക് ശസ്ത്രക്രിയയിലൂടെ കോക്ലിയർ ഇംപ്ലാന്റ് വെച്ചുപിടിപ്പിക്കുകയും അതിലൂടെ അവർക്ക് സംസാരശേഷിയും കേൾവിശക്തിയും തിരികെ നൽകുകയും ചെയ്യുന്ന പദ്ധതിയാണിത്. ശസ്ത്രക്രിയയ്ക്ക് പുറമെ കുട്ടികൾക്ക് ആവശ്യമായ സ്പീച്ച് തെറാപ്പി ഉപകരണത്തിന്റെ അറ്റകുറ്റപ്പണികൾ എന്നിവയും ഈ പദ്ധതിയുടെ ഭാഗമാണ്. ആർക്കെല്ലാം അപേക്ഷിക്കാം? 5 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്കാണ് മുൻഗണന. ഇരു ചെവികൾക്കും കഠിനമായ കേൾവി പരിമിതിയുള്ള കുട്ടികളായിരിക്കണം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഈ ആനുകൂല്യം ലഭിക്കും. BPL അല്ലെങ്കിൽ നിശ്ചിത വരുമാന പരിധിയിലുള്ള APL കുടുംബങ്ങൾ. സർക്കാർ നിയോഗിക്കുന്ന മെഡിക്കൽ പാനൽ ശസ്ത്രക്രിയയ്ക്ക് അനുയോജ്യമാണെന്ന് കണ്ടെത്തുന്ന കുട്ടികൾക്ക് സഹായം ലഭിക്കും. അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ: കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ്, പ്രായം തെളിയിക്കാൻ രക്ഷിതാവിന്റെ ആധാർ കാർഡ്, റേഷൻ കാർഡിന്റെ പകർപ്പ്, വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ്, സർക്കാർ ആശുപത്രിയിലെ ENT ഡോക്ടർ നൽകുന്ന മെഡിക്കൽ റിപ്പോർട്ടും ഓഡിയോഗ്രാമും, കുട്ടിയുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ. അപേക്ഷാ നടപടികൾ: കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാം. അടുത്തുള്ള ജില്ലാ പ്രോഗ്രാം ഓഫീസിലോ ICDS ഓഫീസിലോ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. മെഡിക്കൽ കോളേജുകളിലെ സ്ക്രീനിംഗ് കമ്മിറ്റി കുട്ടിയെ പരിശോധിച്ച ശേഷം ശസ്ത്രക്രിയയ്ക്കുള്ള അനുമതി നൽകും. ശ്രദ്ധിക്കേണ്ട മറ്റു പ്രധാന കാര്യങ്ങൾ: ശസ്ത്രക്രിയ കഴിഞ്ഞാലുടൻ കേൾവി ലഭിക്കില്ല. അതിനുശേഷം നൽകുന്ന ഓഡിറ്ററി വെർബൽ തെറാപ്പി AVT വളരെ പ്രധാനമാണ്. ഇത് മുടങ്ങാതെ നൽകാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. ഇംപ്ലാന്റ് ചെയ്ത ഉപകരണത്തിന്റെ വാറന്റി കഴിഞ്ഞ് കേടുപാടുകൾ സംഭവിക്കുകയാണെങ്കിൽ അത് പരിഹരിക്കാനും ഈ പദ്ധതിയിലൂടെ സഹായം ലഭ്യമാണ്. നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സ നൽകിയാൽ മാത്രമേ കുട്ടികൾക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ സാധിക്കൂ എന്നതിനാൽ പ്രായപരിധി കൃത്യമായി ശ്രദ്ധിക്കുക.
4: സർക്കാർ ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അൺഫണ്ടഡ് ഡെറ്റ് ആണ്. കാരണം അതിൽ നിന്നും പണം കൊടുക്കാൻ വേണ്ടി സർക്കാരിന് ബാധ്യതപ്പെടേണ്ടതില്ല.
5: എടുത്തു കൊടുത്താൽ മതി,
4: മാനേജ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ അതും ഡെപ്പോസിറ്റ്, പിന്നെ നിരവധി ഡെപ്പോസിറ്റ്, ആണസ്റ്റ് മണി ഡെപ്പോസിറ്റ്, പേഴ്സണൽ ഡെപ്പോസിറ്റ്.
6: പീസ് റേഡിയോ സർവീസ് സഹായി. സർക്കാർ ജീവനക്കാരും അധ്യാപകരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട സർവീസ് സംബന്ധമായ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്ന പീസ് റേഡിയോ സർവീസ് സഹായി മറക്കാതെ കേൾക്കുക. പ്രമുഖ സർവീസ് കൺസൾട്ടന്റും IMG പരിശീലകനുമായ സൈനുദ്ദീൻ മാസ്റ്റർ പട്ടാമ്പി നേതൃത്വം നൽകുന്ന പീസ് റേഡിയോ സർവീസ് സഹായി.
4: പ്രൈവറ്റ് വ്യക്തികൾക്ക് ചലാൻ എവിടെ നിന്ന് കിട്ടും? ട്രഷറിയിൽ നിന്ന് കിട്ടും. സർക്കാർ ഓഫീസുകൾക്ക് ചലാൻ എവിടെ നിന്ന് കിട്ടും? ഗവൺമെന്റ് പ്രസ്സിൽ നിന്ന് കിട്ടും. ഓരോ ജില്ലകളിലും ഫോം സ്റ്റോർ എന്ന് പറയുന്നത് പ്രസിന്റെ നിയന്ത്രണത്തിലുള്ള
5: സ്ഥാപനം
4: ഓരോ ജില്ലയിലും ജില്ലാ ഫോം സ്റ്റോഴ്സ് എന്നുള്ള പേരിലാണ്.
6: എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണിക്ക് പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്യുന്ന സർവീസ് സഹായി മറക്കാതെ കേൾക്കുക. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് സംവിധാനത്തിലും ഈ പരിപാടി നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കുക പീസ് റേഡിയോ സർവീസ് സഹായി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: പീസ് റേഡിയോ വർഷങ്ങളുടെ സജീവ സക്രിയത, മലയാളിയുടെ മതപരവും സാമൂഹ്യവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും

0: വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com. www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ. ലോകത്തിന്റെ ഏത് മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ, എനിക്ക് കേൾക്കുന്നത് ഹിഫ്ദുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ മനഃപാഠമാക്കാൻ സഹായകമാകുന്ന ഹിഫ്ദുൽ ഖുർആൻ പരിപാടിയിൽ ഇപ്പോൾ സൂറത്തു ഖാഫ് 17-ാം വചനമാണ് ഉസ്താദ് ജാഫർ സലഫി നമുക്ക് പഠിപ്പിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഖുർആനിൻ്റെ മനഃപ്പാഠത്തിനായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, 50-ാമത്തെ അധ്യായം സൂറത്തു ഖാഫിലെ 16-ാമത്തെ ആയത്ത് വരെയാണ് നാം മനഃപ്പാഠമാക്കി കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിച്ചത്. ഇൻഷാ അല്ലാ 17-ാമത്തെ ചെറിയൊരായത്താണ് ഇന്ന് മനഃപ്പാഠമാക്കാൻ ഉദ്ദേശിക്കുന്നത്. അവസാനം വരെ കേൾക്കുകയും അത് കൃത്യമായി പഠിക്കുകയും ചെയ്യുക. അല്ലാഹു എല്ലാവർക്കും അതിന് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച 16-ാമത്തെ ആയത്ത് നമുക്കെല്ലാവർക്കും പാരായണം ചെയ്തുകൊണ്ട് മനഃപ്പാഠത്തിലേക്ക് കടക്കാം.

0: ആദ്യത്തെ വാക്ക് ശ്രദ്ധിക്കുക. ഈദ്, ഈദ് ദാലിന് പുള്ളി ഉള്ള ദാലാണ്. ഈദ് ആണ് വായിക്കേണ്ടത്. ഈദ്,
1: ഇദ്യതലഖൽ,
0: യതലഖ ഖാഫാണ്.

0: അടുത്ത വാക്കിൽ മുത്തലഖിയാനി ഖാഫാണ്, മുത്തലഖി രണ്ട് സ്ഥലത്തും ഖാഫാണ്.
1: ഇദ്യതലഖൽ മുത്തലഖിയാനി

0: ഇൻഷാ അല്ലാ 18-ാമത്തെ ആയത്ത് പഠിക്കാനായി. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഖാഫ് 17-ാമത്തെ വചനമാണ് ഇപ്പോൾ നാം പഠിച്ചത്. വിശുദ്ധ ഖുർആനിലെ ഓരോ വചനങ്ങളും മനഃപ്പാഠമാക്കുന്നതിനപ്പുറം പഠിക്കുക കൂടി ചെയ്യുമ്പോൾ അതിനുള്ള പുണ്യം എത്രയെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് നമുക്കറിയില്ല. വിശുദ്ധ ഖുർആനിൻ്റെ പഠനം കൂടുതൽ എളുപ്പമാക്കുവാനും അതോടൊപ്പം ജീവിതത്തിൽ അതിൻ്റെ നിയമങ്ങളെ പകർത്തുവാനും ഓരോരുത്തരും ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോ 24 മണിക്കൂറും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു വലിയ സേവനത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നിങ്ങൾ കേൾക്കുന്ന പരിപാടികളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ ടെക്സ്റ്റായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയയ്ക്കുക. അഭിപ്രായങ്ങൾ പ്രോത്സാഹനങ്ങൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ വിമർശനങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം ചേരുമ്പോഴാണ് ടീം റേഡിയോയ്ക്ക് അതിന്റെ നിലപാടുകൾ രൂപപ്പെടുത്തുവാൻ സാധിക്കുക. മറക്കരുത്, ഇനി മുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി കാത്തിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ നാം കേൾക്കുന്നത് പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം, ദൈവത്തിന്റെ പ്രാധാന്യം ഭാഗം 2, ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ദഅവത്തിൻ്റെ പ്രാധാന്യത്തെ അറിയിക്കുന്ന ഏതാനും ചില കാര്യങ്ങളാണ് നാം സംസാരിക്കുകയുണ്ടായത്. ജൂതന്മാർ പ്രവാചകന്മാരുടെ വാക്കുകളാൽ ശപിക്കപ്പെടാനുള്ള കാരണം, വിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോൾ അതിൽ പ്രത്യേകം പറഞ്ഞൊരു കാര്യം, ലുഇനല്ലദീന കഫറു മിൻ ബനീ ഇസ്രായീല അലാ ലിസാനി ദാവൂദ വഈസ ഇബ്നു മർയമ ذلك بما عصوا وكانوا يعتدون. ഈസ നബിയുടെയും ദാവൂദ് നബിയുടെയും നാവുകൊണ്ട് ശപിക്കപ്പെട്ട ബനൂ ഇസ്രായേലിൽപ്പെട്ട ചില ആളുകൾ, ذلك بما عصوا وكانوا يعتدون, അവർക്ക് അതിനുള്ള കാരണം അവർ അനുസരണക്കേട് കാണിച്ചതുകൊണ്ടാണ്. അവർ നന്മ ചെയ്യാൻ കൽപ്പിക്കാറില്ല, അവർ തിന്മകൾ വിരോധിക്കാറില്ലായിരുന്നു. അവർക്ക് ശാപം കിട്ടാനുള്ള കാരണം അവർക്കിടയിൽ നടക്കുന്ന തിന്മകളെ അവർ കണ്ടു കഴിഞ്ഞാൽ അതിനെതിരെ ശബ്ദിക്കാൻ അവർക്ക് പേടിയായിരുന്നു, മടിയായിരുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ എന്തിനാ അതൊക്കെ പറയാൻ പോണത്? അത് ചെയ്യുന്നവരൊക്കെ ചെയ്തോട്ടെ, എന്നെ ബാധിക്കണ കാര്യം നല്ലല്ലോ എന്നാണ് സാധാരണ നമ്മൾ പറയാറുള്ളത്. ഞാനൊന്നും ഇപ്പം അതിൽ ഇടപെടേണ്ട ഒരു കാര്യമല്ല, ചെയ്യണവരൊക്കെ ചെയ്തോട്ടെ, ഇതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ എന്നീ രൂപത്തിലുള്ള സംസാരങ്ങൾ പലപ്പോഴായി പല ആളുകളിൽ നിന്നും നമ്മൾ കേട്ടു വരാറുണ്ട്. അതൊരിക്കലും പാടില്ല എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ഫുസ്സിലത്തിൻ്റെ 33-ാമത്തെ ആയത്തിൽ പറയുകയാണ്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വ അമില സാലിഹ വ ഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. അള്ളാഹുവിലേക്ക് ക്ഷണിച്ചവനേക്കാളും നല്ലൊരു വാക്ക് പറഞ്ഞവൻ ആരാണുള്ളത്? പ്രിയമുള്ളവരെ, ദഅവത്ത് ചെയ്തവനേക്കാളും നല്ലൊരു പ്രവൃത്തി ചെയ്തവൻ ആരാണുള്ളത് എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, അവൻ്റെ ദീനിലേക്ക് സമൂഹത്തെ ചേർക്കുക, അവൻ്റെ ദീനുൽ ഇസ്ലാമിൽ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുക, അതിനെതിരായി കാണുന്ന വിഷയങ്ങളെ സ്നേഹത്തോടെ ഗുണകാംക്ഷയോടെ പ്രതികരിക്കുക എന്ന കാര്യത്തെക്കാളും നല്ലൊരു പ്രവൃത്തി വേറെ ഏതുണ്ട് എന്നുള്ളതാണ് ചോദ്യം. വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് മറ്റെന്താണുള്ളത് എന്നതാണ്. അപ്പോൾ ദഅവത്ത് എന്നത് ഏതൊരു സാധാരണക്കാരനും നിർബന്ധ ബാധ്യതയാണ്, അതിനെ അവഗണിക്കരുത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. സഹോദരങ്ങളെ, ആരാണ് ദാവത്ത് നടത്തേണ്ടത്? യഥാർത്ഥത്തിൽ എല്ലാം പഠിച്ച എല്ലാം തികഞ്ഞ പണ്ഡിതന്മാർ മാത്രമാണോ ദാവത്ത് നടത്തുക? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുചരന്മാരോടൊരിക്കൽ പറഞ്ഞു, ഇയ്യാകുമൽ ജുലൂസ ബിത്തുർഖ, നിങ്ങൾ വഴിയരികിൽ ഇരിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം, ആളുകൾ നടന്നു പോകുന്ന ആളുകളൊക്കെ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിൽ ഇരിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഖാലു, അപ്പോൾ സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, മാലനാ മിൻ മജാലിസിനാ ബുദ്ധ, അത്തരം സ്ഥലങ്ങളിൽ ഇരിക്കുക എന്നത് ഞങ്ങൾക്ക് അനിവാര്യമായി വരാറുണ്ട്. ഞങ്ങൾക്ക് പരസ്പരം കാണാനും സംസാരിക്കാനും ചിലപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ പോയി ഇരിക്കേണ്ടി വരും. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇത് അവൈത്തും ഇല്ലൽ മജ്ലിസ്, ഇനി അവിടെ ഇരിക്കല്ലാതെ നിങ്ങൾക്ക് വേറൊരു നിവർത്തി ഇല്ല എങ്കിൽ, വഴിയോട് നിങ്ങൾ ചില ബാധ്യതകൾ നിർവഹിക്കാനുണ്ട്, അത് കൃത്യമായി നിർവഹിക്കേണ്ടതുണ്ട്. അവർ ചോദിച്ചു, ഒമാ ഹക്കുത്തൊരീക്ക റസൂലുള്ള, എന്താണ് പ്രവാചകരെ വഴിയരികിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതാണ് റസൂൽ എണ്ണി എണ്ണി പറയുകയാണ്, അല്ലുൽ ബസർ, നിന്റെ കണ്ണിനെ നീ താഴ്ത്തണം, നിന്റെ കണ്ണിനെ നീ താഴ്ത്തണം. വഖഫുൽ അദാ, ഉപദ്രവങ്ങളെ നീ തടയണം. വറുദ്ദുസ്സലാമ, സലാം പറഞ്ഞാൽ അത് നീ നിർബന്ധമായും മടക്കണം. വ അംറും ബിൽ മഅറൂഫ് വനഹിയു അനിൽ മുൻകർ, നന്മ കൽപ്പിക്കണം, അതുപോലെ തിന്മ കണ്ടാൽ അതിനെ എതിർക്കുകയും ചെയ്യണം. ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? വഴിയോരങ്ങളിൽ പണ്ഡിതന്മാർ മാത്രമാണോ ഇരിക്കുക? വഴിയോരങ്ങളിൽ പണ്ഡിതന്മാർ മാത്രമല്ല ഇരിക്കുക, എല്ലാവരും വന്നിരിക്കും. നല്ലവണ്ണം വിശുദ്ധ ഖുർആനും ഹദീസും മനഃപ്പാഠമാക്കിയ, വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങൾ പഠിപ്പിച്ച, എല്ലാം തികഞ്ഞ, ദീനിലെ സകല നിയമങ്ങളും പഠിച്ച, വിശ്വാസപരമായും ഫിഖഹി മേഖലകളിലും അവഗാഹം നേടിയ ആളുകൾ മാത്രമാണോ വഴിയരികിൽ ഇരിക്കുന്നത്? അല്ല, എല്ലാവരും വന്നിരിക്കും. അപ്പോൾ ആരിരുന്നാലും അവരെല്ലാവരും പാലിക്കേണ്ട ഒരു മര്യാദയാണെന്ത്? കണ്ണിനെ നിയന്ത്രിക്കണം, ഉപദ്രവങ്ങളെ നീ തടയണം, സലാം പറഞ്ഞാൽ അത് കൃത്യമായി മടക്കണം, അതുപോലെ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം, ദഅവത്ത് നടത്തണം, പ്രബോധകനായി ജീവിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. മാത്രവുമല്ല, അറബി ഭാഷ അതറിയുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റഅ മിൻകും മുൻകറ, നിങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ, നോക്കൂ നിങ്ങൾ, മൻ എന്നാണ് പറഞ്ഞത്, ആരായാലും അതിലുൾപ്പെടും, ആരെങ്കിലും നിങ്ങളിൽ എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ, ഫലിയുഅയ്യിറു ഹുബിയദിഹി, അവൻ കൈകൊണ്ടതിനെ പ്രതികരിക്കണം. ഫഇല്ലം യസ്തതിഅ ഫബിലിസാനിഹി, ഇനി കൈകൊണ്ട് തടയാൻ കഴിയുന്നില്ല എങ്കിൽ നാവുകൊണ്ട് പ്രതികരിക്കണം, അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ബോധ്യപ്പെടുത്താൻ അവന് സാധിക്കണം. ഫഇല്ലം യസ്തതിഅ ഫബിഖൽബിഹി, അതിനും കഴിയുന്നില്ലെങ്കിൽ മനസ്സുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ആ ഒരു വെറുപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. വദാലിക ദഅ്ഫുൽ ഈമാൻ, അത് ഈമാനിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ്. ഒരാളൊരു തെറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ട് നമ്മുടെ കൈകൊണ്ടതിനെ തടുക്കാൻ പറ്റിയിട്ട് അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ, ഇനി കൈകൊണ്ട് തടുക്കാൻ കഴിയണില്ല, അവൻ നമ്മളെക്കാൾ ശക്തനാണ്, നമ്മളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്, അങ്ങനെയാണ് എങ്കിൽ പറഞ്ഞുകൊണ്ട് ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. അങ്ങനെയും അവനെ പിന്തിരിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ, അവനോട് അവൻ ചെയ്യുന്ന തെറ്റിനെ അവനെ ഒന്ന് വെറുക്കാനെങ്കിലും നമുക്ക് കഴിയണം. ഇല്ല എങ്കിൽ അത് ഈമാനിൻ്റെ ദുർബലതയാണ്. പ്രിയമുള്ളവരെ, പ്രവാചകൻ പറഞ്ഞു, ബല്യഹു അന്നീ വലൗ ആയ, ഒരു ആയത്താണ് നിങ്ങൾക്കറിയുക എങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നമുക്ക് എന്താണോ അറിയുക അത് സമൂഹത്തെ പഠിപ്പിക്കാൻ. സഹോദരങ്ങളെ, അങ്ങനെ നാം ദഅവത്ത് നടത്തിയാൽ നമുക്ക് ലഭിക്കുന്ന ഗുണം എന്താണെന്നറിയോ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ആരെങ്കിലും രാത്രി ഉറങ്ങാൻ കടക്കുമ്പോൾ വുളു എടുത്തിട്ടാണ് വരുന്നത് എങ്കിൽ ആ രാത്രി മുഴുവൻ ഒരു മലക്കവൻ്റെ കൂടെ ഉണ്ടാകും. ആ മലക്കവന് വേണ്ടി പ്രാർത്ഥിക്കും, അള്ളാഹുമ്മ ഗഫിർ ലി ഇബാദിക്, അള്ളാഹുമ്മ ഗഫിർ ലി ഇബാദിക് ഫഇന്നഹു ബാത ത്വാഹിറ, അള്ളാഹുവേ ഈ അടിമക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ, ഇയാൾ വുളു ചെയ്തിട്ട് കിടന്ന ആളാണ്. ഈ ഹദീസ് കേട്ടിട്ട് ഇപ്പം ഇന്നു മുതൽ ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾ ഇന്നു മുതൽ ആ ഒരു കാര്യം പ്രാവർത്തികമാക്കുകയാണ്, ഉളവ് ചെയ്ത് കിടന്നുറങ്ങുകയാണ് എന്ന് തീരുമാനിച്ച് അത് പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ അവർ ജീവിതത്തിൽ എത്ര കാലം അത് പ്രാവർത്തികമാക്കുന്നുണ്ടോ അതിൻ്റെയൊക്കെ പ്രതിഫലം, അത്രയും കാലം അതിൻ്റെയൊക്കെ പ്രതിഫലം ഈ പറഞ്ഞ വ്യക്തിക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഞാൻ എനിക്ക് അള്ളാഹുവിൻ്റെ പ്രീതിയും പ്രതിഫലവും മാത്രം ആഗ്രഹിച്ചാണ് ആ ഒരു കാര്യം ചെയ്തത് എങ്കിൽ അതിൻ്റെ പ്രതിഫലം എന്തായാലും ലഭിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദല്ലഅലാ ഖൈറിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി, ആരെങ്കിലും ഒരു നന്മ മറ്റുള്ളവൻ അറിയിച്ചു കൊടുത്താൽ, ഫലഹു മിസ്ലി അജ്രി ഫാഇലിഹി, അത് പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലമാണ് അറിയിച്ചു കൊടുത്തവനും ലഭിക്കുക എന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഫവല്ലാഹി അല്ലാഹു തന്നെയാണ് സത്യം, ലി അയ്യഹ്ദി അല്ലാഹു ബിക റജുലൻ ഖൈറുൻ ലക മിൻ അയ്യകൂന ലക ഹുമ്റുൻ നഈം, നീ കാരണം ഒരാൾ സത്യത്തിലേക്ക് കടന്നു വന്നാൽ, ഈ സത്യമായ ആദർശത്തിലേക്ക്, പച്ചയായ തൗഹീദിലേക്ക് ഒരാൾ കടന്നു വന്നാൽ, ഖൈറുൻ ലക മിൻ അയ്യകൂന ലക ഹുമ്റുൻ നഈം, ഒരു ചുവന്ന ഒട്ടകത്തെ ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത് അത് തന്നെയാണ് എന്നതാണ്. ആ കാലത്ത് ഏറ്റവും വലിയ സ്വത്തായ ഒരു കാര്യമാണ് ചുവന്ന ഒട്ടകം. എല്ലാവരും വലിയ പ്രാധാന്യത്തോടു കൂടി കണ്ട ഒരു സ്വത്താണ്, ഒരു സമ്പത്താണ് ചുവന്ന ഒട്ടകം. അതിനെ ഉദാഹരിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞത്, ആ ഒരു ചുവന്ന ഒട്ടകത്തെ നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ നല്ലതെന്താണെന്നറിയോ? നീ കാരണം ഒരാൾ ഒരു ഹറാമ് നിർത്തിയിട്ട്, നീ കാരണം ഒരാൾ ഒരു ഇസ്ലാമിലേക്ക് കടന്നു വന്ന് അവൻ മുസ്ലിമായി, അത് വലിയ പ്രതിഫലാർഹമാണ്. അതാണ് ആ ഒരു ചുവന്ന ഒട്ടകത്തേക്കാൾ വലുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. സഹോദരങ്ങളെ, ഒരുപാട് പ്രവാചകൻ പറയുകയാണ്, മൻ സമിഅ മിന്നി ഹദീസൻ ഫബല്ലഹു കമാ സമിഅഹു റഹിമുല്ലാഹ്, അല്ലാഹു കരുണ ചെയ്യട്ടെ എന്ന പ്രവാചകൻ പ്രാർത്ഥിച്ചത്. മൻ സമിഅ മിന്നി ഹദീസ, എന്നിൽ നിന്നൊരു ഹദീസ് കേട്ടവൻ, ഫബല്ലഹു കമാ സമിഅഹു, അത് കേട്ടതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്താൽ, റഹിമുല്ലാഹ്, അല്ലാഹു അവനെ കരുണ ചെയ്യട്ടെ. ഇതിനേക്കാൾ വലിയൊരു തെളിവ് പ്രിയമുള്ളവരെ ആവശ്യമുണ്ടോ ദഅവത്തിനെ കുറിച്ച്? എന്നിൽ നിന്ന് പഠിച്ചൊരറിവ് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ അള്ളാഹു കരുണ ചെയ്യട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ എന്തിനാണ് മടി കാണിക്കുന്നത്? അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ദഅവത്ത് എന്ന കാര്യത്തെ നാം ഒരു നിർബന്ധ ബാധ്യതയായിക്കൊണ്ട് തന്നെ കാണണമെന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ആ ഒരു രീതിയിൽ ദഅവത്തിനെ നോക്കിക്കാണാനും നല്ലൊരു പ്രബോധകരായി ജീവിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം ദഅവത്തിന്റെ പ്രാധാന്യം ഭാഗം 2. ക്ലാസ് എടുത്തത് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യവിചാരം. ക്യാൻസറിനെ അറിയാം, കരുതലോടെ ജീവിക്കാം. ക്ലാസ് എടുത്തുകൊണ്ട് ഡോക്ടർ ജംഷീർ വീട്ടി നമുക്കൊപ്പം ചേരുന്നു.
4: ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ ഏവരെയും ആരോഗ്യവിചാരം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ആരോഗ്യവിചാരം പരിപാടിയിൽ നമ്മോടൊപ്പം ഉള്ളത് ബഹുമാന്യനായ ഡോക്ടർ ജംഷീർ വീട്ടി. അദ്ദേഹം MES മെഡിക്കൽ കോളേജിലെ ക്യാൻസർ രോഗവിഭാഗം സർജനാണ്. ശ്രോതാക്കളുടെ സംശയങ്ങൾ ദൂരീകരിക്കാവുന്ന തരത്തിൽ വിഷയത്തെ ആസ്പദമായി സംസാരിക്കുവാൻ അദ്ദേഹത്തെ ആരോഗ്യജന പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഡോക്ടർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമുക്ക് ക്യാൻസറുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഓൺകോളജി എന്ന പദം സാധാരണ കേട്ടു വരാറുള്ളതാണ്. അതിനെക്കുറിച്ചൊന്ന് വളരെ ബ്രീഫായിട്ടൊന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും.
5: ക്യാൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങൾ ഡിവൈഡ് ചെയ്ത് ഒന്ന് രണ്ടാവുന്നതിന് ഒരു കൺട്രോളുണ്ട്. അപ്പോൾ ഈ കൺട്രോൾ നഷ്ടപ്പെടുമ്പോൾ ക്യാൻസർ വളരെ സ്ട്രോങ് ആയിട്ട് വളരും. സ്ട്രോങ് ആയിട്ട് വളരും എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്
4: കോശങ്ങൾ പരിധി വിട്ട്
5: വളരുന്ന
4: ആ ഒരു പ്രതിഭാസത്തിനാണ് ക്യാൻസർ എന്ന് പറയും.
5: അപ്പോൾ അതിനെ നമുക്ക് ബ്ലഡിൻ്റെ ക്യാൻസറും മറ്റ് ശരീരഭാഗങ്ങളെ ക്യാൻസർ പൊതുവെ രണ്ടായിട്ടാണ് നമ്മൾ പറയുക. ബ്ലഡ് റിലേറ്റഡ് ക്യാൻസർ ബേസിക്കലി മരുന്ന് കൊടുത്തിട്ടാണ് ഇഞ്ചക്ഷൻ.
4: ഈ പ്രതിഭാസത്തെ ചികിത്സിക്കുന്ന
5: രീതി
4: വിഭാഗമാണ് ഓൺകോളജി.
5: ഓൺകോളജി അപ്പോൾ അതിന് അതിൽ തന്നെ രണ്ട് മൂന്ന് സബ്സെക്ഷൻസ് ഉണ്ട്. അതിൽ ബ്ലഡുമായി ബന്ധപ്പെട്ടുള്ള പൂർണ്ണമായും, അല്ലെങ്കിൽ ക്യാൻസറിനെ ചെറുതാക്കാൻ വേണ്ടി കീമോ, ഇമ്യൂണോതെറാപ്പി, കീമോതെറാപ്പി തുടങ്ങിയ രീതിയിലുള്ള ചികിത്സ കൊടുക്കുന്നതാണ് മെഡിക്കൽ ഓങ്കോളജി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ക്യാൻസറിൻ്റെ സൈസ് ചുരുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ക്യാൻസർ ഇരിക്കുന്ന ശരീരഭാഗത്തിന് ആ ക്യാൻസർ അവിടുത്തെ ചെറിയ നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ക്യാൻസറിനെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് റേഡിയേഷൻ ഉപയോഗിക്കുന്നത് മെത്തേഡുകളാണ് റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറയുന്നത്. പിന്നെ നമ്മളെ സർജിക്കൽ സ്പെഷ്യാലിറ്റി, സർജറി എന്ന് പറയുന്നത് ക്യാൻസർ സോളിഡ് ട്യൂമേഴ്സ് അല്ലെങ്കിൽ തടിപ്പായിട്ട് വരുന്ന ക്യാൻസറിന് പ്രധാനപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ട ക്യൂർ കൊടുക്കാനുള്ള ഒരു മെത്തേഡാണ് സർജറി ചെയ്ത് ക്യാൻസറിനെ കളയുന്നത്. അതാണ് സർജിക്കൽ ഓങ്കോളജി. ഈ മൂന്ന് രീതിയിലാണ് ക്യാൻസർ ഓങ്കോളജി ഉള്ളത്.
4: ഓക്കെ ഡോക്ടറുടെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിനിടയിൽ കേരളത്തിൽ പൊതുവെ ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ?
5: ക്യാൻസർ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതെന്നുള്ളത് നമ്മളെ കേരളത്തിൻ്റെ ഏജ്, ഓൾഡ് ഏജ് പോപ്പുലേഷൻ കൂടുന്നതുകൊണ്ടുള്ളൊരു കാരണമാണ്. അതല്ലാതെ തന്നെ യങ് ഏജിൽ തന്നെ നമ്മളെ പല രീതിയിൽ, 17 വയസ്സുള്ള ഒരു തൈറോയ്ഡ് ക്യാൻസർ നമ്മൾ ഒരു 6 മുമ്പ് ഓപ്പറേറ്റ് ചെയ്തിരുന്നു. ഒരു കഴിഞ്ഞ മാസം ഒരു 30 വയസ്സുള്ള ഒരു സ്ത്രീയിൽ 2 ക്യാൻസർ ഓപ്പറേറ്റ് ചെയ്തു. അപ്പം അങ്ങനെ വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അസുഖം തന്നെയാണ് ക്യാൻസർ.
4: പ്രത്യേകിച്ച് ഈ വർദ്ധനവിന്
5: കാരണം പലപ്പോഴും നമ്മൾ പൊതുവേ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ജീവിതശൈലി മാറി, നമ്മളെ എക്സസൈസ് അല്ലെങ്കിൽ എഫേർട്ട് ഇടാനുള്ള ഇത് മാറി, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, അനങ്ങാതെയുള്ള ജീവിതമാണ് ഒന്ന്. രണ്ട്, ഫുഡ്, ഫാറ്റി ഫുഡ് പണ്ട് എങ്ങനെ ക്യാൻസർ ഉണ്ടാക്കുമെന്ന് സംശയിച്ചിരുന്നു. ഇന്നിപ്പോൾ പൊണ്ണത്തടി 13 ക്യാൻസർ ഉണ്ടാക്കുമെന്ന് ഓൾറെഡി തെളിഞ്ഞ് ബുക്കിലൊക്കെ എഴുതി തുടങ്ങിയതല്ല, ബുക്കിലെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഫാക്റ്റാണ്. പക്ഷേ നിർബന്ധമായിട്ട് ഉറപ്പിക്കണ ഒരു കാരണമാണ്. അപ്പോൾ അത് ഭക്ഷണം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോക്കിങ്ങിൻ്റെ, ആൽക്കോഹോളിസം.
4: ഭക്ഷണം എന്ന് പറയുമ്പോൾ പുറത്ത് സ്ട്രീറ്റിന്ന് കഴിക്കുന്ന,
5: സ്ട്രീറ്റിന്ന് കഴിക്കണമെന്നുള്ളതല്ല, നമ്മൾ ആവശ്യത്തിലധികം വേണ്ടതിലധികം കഴിക്കുക എന്നുള്ളത് നമ്മൾ തടി കൂടാനുള്ള കാരണം. പുറമെ നമ്മൾ വെയിറ്റ് കുറയ്ക്കാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഹെൽത്തി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുന്നത് ക്യാൻസറിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. 13 ക്യാൻസറിനൊരു കാരണമാണ് പൊണ്ണത്, 13 ക്യാൻസറുകൾക്ക് കാരണമാണ് പൊണ്ണത്തടി.
4: സാധാരണഗതിയിൽ ക്യാൻസർ രോഗികളും അവരുടെ കൂടെ വരുന്ന ബൈസ്റ്റാൻഡറും കുടുംബത്തെയൊക്കെ വർഷങ്ങളായി നിങ്ങളെ ഫേസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ലഭിച്ച, അതായത് പുസ്തകത്തിൽ നിന്ന് പഠിച്ചതും അല്ലാത്ത ആളുകളുടെ തെറ്റിദ്ധാരണകൾ, ഈ രോഗത്തെക്കുറിച്ചുള്ള ധാരണകളും തെറ്റിദ്ധാരണകളും നിങ്ങളെ എക്സ്പീരിയൻസിൽ നിന്നൊന്ന് പറഞ്ഞാലെങ്കിൽ.
5: നമ്മൾ പല രീതിയിൽ ചിന്തിക്കും, പല പല കാരണങ്ങളും പലതും പറയാൻ പറ്റുമായിരിക്കും. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ മരണത്തിന് തുല്യമാണ്. അല്ലെങ്കിൽ പിന്നെ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതം ഫുൾ സ്റ്റോപ്പ് ഇട്ടു എന്നുള്ള രീതിയിലുള്ള ധാരണ 100%. സർജറി എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ പേഷ്യൻസ് പലരും സർജറി ചെയ്ത് നോർമൽ ലൈഫിലേക്ക് പോകുന്നുണ്ട്, അവർ ജോലിയിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്, കുടുംബജീവിതത്തിലേക്ക് പോകുന്നുണ്ട്. പിന്നെ പ്രായമുള്ള ആളുകളാണ് അവരെ പിന്നെ വീട്ടിലുള്ള കുക്കിങ്, കുട്ടികളെ നോക്കുക, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നുണ്ട് എന്നുള്ളത് നമ്മളെ കണ്ണിന് മുന്നിലുള്ള സത്യമാണ്.
4: പക്ഷെ ജനങ്ങൾ ക്യാൻസർ എന്ന് വരുന്നതോടുകൂടി ഇതിനി ചികിത്സ ഇല്ല, രക്ഷപ്പെടില്ല, മരണം എന്ന തരത്തിലേക്കാണ് കൂടുതൽ ആളുകളും
5: ചിന്തിക്കുന്നത്.
4: ഇപ്പം പീസറയുടെ ശ്രോതാക്കളോട് പറയാനുള്ള ഒരു കാര്യം, ഇത് ക്യാൻസർ രോഗം വരുമ്പോഴേക്കും അങ്ങനെ മാനസികമായി തളർന്ന് ഇങ്ങനെ ചിന്തിക്കേണ്ട കാര്യം ഇല്ല എന്നാണ് ഡോക്ടറുടെ.
5: പ്രത്യേകിച്ച് തുടക്കത്തിലുള്ള ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജിലുള്ളവർക്ക് ഒരു നിലക്കും അത് ചിന്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
4: കണ്ടുപിടിക്കാൻ വളരെ മറ്റു രോഗങ്ങളെ പോലെ സർജറിയോ മറ്റു ചികിത്സകളൊക്കെ വെച്ച് ചികിത്സിക്കാവുന്നതാണ്,
5: നല്ല രീതിയിൽ ചികിത്സിച്ച് കൊണ്ടുപോകാവുന്നതാണ്.
4: ക്യാൻസർ ഒരു പകർച്ചവ്യാധിയാണോ, ഒരാളിൽ നിന്ന് മറ്റൊരാളേക്ക് പകരുമോ എന്ന ഒരു സംശയം പൊതുവെ സാധാരണക്കാരുടെ വ്യാപകമായുണ്ട്. എന്താണ് ഇതിനെക്കുറിച്ച്?
5: അതെ, ഈ ചോദ്യത്തിൻ്റെ ഏറ്റവും ബേസിക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രായ ആളുകളാണ് പൊതുവെ ക്യാൻസർ വരിക. ആ ആളുകൾ അവരെ വീട്ടിൽ സ്വാഭാവികമായിട്ടും പേരക്കുട്ടികളുണ്ടാവും, പിന്നെ അവരെ കാണാൻ ഒത്തിരി ആളുകൾ വരും. ഇങ്ങനെയുള്ള ആളുകളാണ് ഇത് ഇവരെ മനസ്സിൽ കൊണ്ടുനടക്കുക. മനസ്സ് ഒരിക്കലും ക്യാൻസർ ഒരാളിൽ നിന്ന് ഒരാൾക്ക് ഒരിക്കലും വരാറുള്ള സാധ്യത ഇല്ല എന്നല്ല, സീറോ ആണ്, അതൊരിക്കലും വരില്ല. പക്ഷേ ഒരു ഇൻഫെക്ഷൻ, ഒരു HPV ഇൻഫെക്ഷൻ എന്നൊക്കെ പറയുന്നത് ലൈംഗിക ബന്ധത്തിലൂടെ ആ ഇൻഫെക്ഷൻ വരുമെങ്കിലും അത് കാരണം ക്യാൻസർ വരില്ല. അത് കാരണം ക്യാൻസർ ഉണ്ടാക്കാം. പക്ഷേ നേരിട്ട് നമ്മൾ ഒരേ പ്ലേറ്റ് ഉപയോഗിക്കണമുണ്ടോ, നമ്മൾ അവരെ കെട്ടിപ്പിടിക്കണമുണ്ടോ, നമ്മൾ അവരെ സമാധാനിപ്പിക്കണം, നമ്മൾ തൊടണമുണ്ടോ, ക്യാൻസർ പലരും നമ്മളോട് ചോദിക്കും സർജറി ചെയ്യണോ നിങ്ങൾക്ക് ക്യാൻസർ വരും. ഒരിക്കലും അല്ല, ക്യാൻസർ ഒരാളും ഒരാൾക്കും ഒരിക്കലും വരില്ല. അത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും പറയുക, ഒരു ഇൻഫെക്ഷൻ കാരണം കൊണ്ടുള്ള ക്യാൻസർ, ഇൻഫെക്ഷൻ വന്ന് ആ ഇൻഫെക്ഷൻ പിന്നെ ക്യാൻസർ ആവുന്ന രീതിയിലൊക്കെ റയറായിട്ടുള്ള ഒരു എക്സാമ്പിൾ മാത്രമാണ് അതിലുള്ളത്.
4: പൊതുവെ ക്യാൻസർ വരാനുള്ള കാരണങ്ങൾ സാധാരണ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കുറിച്ചൊന്ന് വിശദീകരിച്ചു.
5: കാരണങ്ങൾ എന്ന് പറഞ്ഞു
4: കഴിഞ്ഞാൽ നമ്മൾ
5: മുന്നേ പറഞ്ഞ ഒബിസിറ്റി ഒരു കാരണമാണ്. അതുപോലെ തന്നെ 40% ക്യാൻസർ ഉണ്ടാക്കുന്നത് മനുഷ്യന്മാരിലുള്ള 40% ക്യാൻസർ ഉണ്ടാക്കുന്നത് എന്നാൽ നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സിഗരറ്റും സിഗരറ്റോട് ബന്ധപ്പെട്ട പുകയിലെയോ അല്ലെങ്കിൽ വായയിൽ വെക്കുന്ന രീതിയിലുള്ളതോ. ഇതൊക്കെ നമ്മളെ ശരീരത്തിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തിൻ്റെ ക്യാൻസറിനും, വായ, നാവ്, അന്നനാളം, സംസാരിക്കുന്ന ലാരിങ്സ് തുടങ്ങിയ ഇത്രയും കാര്യങ്ങൾ, ഇതൊക്കെ ഒഴിവാക്കുക. പിന്നെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, ഭക്ഷണത്തിൽ പച്ചക്കറി ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തുക, ഇതൊക്കെ നമുക്ക് ക്യാൻസർ കുറയ്ക്കാൻ പറ്റില്ല. നമ്മളെ പരിശ്രമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ,
4: പുകവലി മദ്യപാനത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അതുപോലെ ഈയിടെ ആയി ഇതൊക്കെ പഴയതാണ്, ഇപ്പോൾ പലരും ഈ പാന് മറ്റതുപോലെയുള്ള
5: വായൽ ഉപയോഗിക്കുന്നത്, വായൽ അവിടെ വായലിലുള്ള ക്യാൻസർ ഭയങ്കര കോമൺ ആണ്. എസ്പെഷ്യലി ഒരു 10-15 വർഷമൊക്കെ പിന്നെ എന്തെങ്കിലും പറയുക, കവിളിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് കൊണ്ടുവരുന്ന ആളുകൾ ക്യാൻസർ നമുക്ക് ഭയങ്കര കോമൺ ആയിട്ട് ഓപ്പറേറ്റ്, താടിയിലൊക്കെ പൂർണ്ണമായിട്ട് എടുത്ത് ഒഴിവാക്കേണ്ട സിറ്റുവേഷനിലാണ് ഈ ആളുകൾ വരാറുള്ളത്. ഭയങ്കര കോമൺ ആയിട്ടുള്ള അസുഖമാണ്.
4: ഇതിന് ജനറ്റിക് ഫാക്ടർ അഥവാ ഒരാൾക്ക് ഉണ്ടായി എന്നത് കൊണ്ട് പിന്നെ പാരമ്പര്യമായി കുടുംബത്തിൽ മറ്റാർക്കെങ്കിലും വരാനുള്ള സാധ്യത, ഈ ഡയബറ്റിക് പോലെ അങ്ങനെ ഒരു സാധ്യതയുണ്ടോ?
5: അത് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് എന്ന് പറയും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഒരു ആളുടെ ഉപ്പ അല്ലെങ്കിൽ മകന് അതുപോലെ ബ്രദർ, ഈ 3 ആളുകൾക്ക് മീൻസ് ഉണ്ടെങ്കിൽ, അപ്പോൾ നമ്മളെ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിന് ക്യാൻസർ വരാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ നിർബന്ധമായിട്ടും സ്ക്രീനിങ് ടെസ്റ്റുകളൊക്കെ ചെയ്ത് ആ ക്യാൻസർ വരില്ല എന്ന് ഉറപ്പിക്കേണ്ടത് നിർബന്ധമാണ്.
4: സ്ക്രീനിങ് ടെസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യ ലക്ഷണങ്ങൾ എല്ലാവരും പോയി ടെസ്റ്റ് ചെയ്യുന്നത് ഒരു പ്രായോഗികമല്ലല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ കാണാറുള്ള ലക്ഷണങ്ങൾ, ഇപ്പോൾ പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് സാധാരണഗതിയിൽ ടെസ്റ്റൊന്നും ചെയ്യാതെ മനസ്സിൽ
5: എങ്ങനെ സംശയിക്കാം,
4: എന്തെങ്കിലും പ്രത്യേക ലക്ഷണങ്ങൾ കൊണ്ട്?
5: എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂത്രമൊഴിക്കുക, മലം വരിക, അതുപോലെ തന്നെ അത് നമ്മളെ 2 ഹോളുകളാണ് മീൻസ്. അപ്പോൾ അവിടെ നിന്ന് ബ്ലഡ് വരികയാണെങ്കിൽ,
4: മൂത്രത്തിലൂടെയോ മലത്തിലൂടെ
5: ബ്ലഡ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോൾ രക്തം വരികയാണെങ്കിൽ, അത് മാറാത്ത ചുമ, അതിൻ്റെ പുറമെ ബ്ലഡ് വരികയാണെങ്കിൽ ശ്വാസകോശത്തിൻ്റെ, മൂത്രമൊഴിക്കുന്നത് ബ്ലഡ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്രസഞ്ചി അല്ലെങ്കിൽ കിഡ്നീൻ്റെ ക്യാൻസർ, അതുപോലെ മലത്തിൽ ബ്ലഡ് വരികയാണെങ്കിൽ അത് മലദ്വാരത്തിൻ്റെ കുടലിനോട് ബന്ധപ്പെട്ടിട്ടില്ല, മലത്തിൽ കറുത്ത നിറത്തിൽ ബ്ലഡ് വരാൻ ടാറായിട്ട് വരികയാണെങ്കിൽ, അതുപോലെ നമ്മളെ ആമാശയത്തിൻ്റെ അല്ലെങ്കിൽ സ്റ്റൊമക്കിൻ്റെ ക്യാൻസറൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ ഭാരം ഭയങ്കരമായിട്ട് കുറയുകയാണെങ്കിൽ, 10% ഭാരം കുറയുകയാണ് 6 മാസത്തിനുള്ളിൽ, അല്ലെങ്കിൽ നമ്മളെ ഷർട്ടൊക്കെ ഭയങ്കരമായിട്ട് ലൂസ് ആവുകയാണെങ്കിൽ നമുക്ക് ക്യാൻസർ സംശയിക്കാം ആണെന്നല്ല, ഇങ്ങനെയുള്ള ആളുകൾ നിർബന്ധമായിട്ടും ക്യാൻസർ ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. അതുപോലെ പ്രായമുള്ള ആളുകൾ അനീമിയ രക്തക്കുറവ് ഉണ്ടാവുകയാണെങ്കിൽ ഒരു ഒരു ട്രീറ്റ് ചെയ്തിട്ട് മാറാത്ത രക്തക്കുറവുണ്ടെങ്കിൽ
4: വിളർച്ച
5: ട്രീറ്റ് ചെയ്തിട്ട് മാറാത്ത രീതിയിലുണ്ടെങ്കിൽ നമ്മൾ ക്യാൻസറിനെ സംശയിക്കണം.
4: ഹീമോഗ്ലോബിന്റെ അളവ്
5: വളരെയധികം കുറയുകയാണ്, ട്രീറ്റ് ചെയ്തിട്ട് കുറയണില്ലെങ്കിൽ നിർബന്ധമായിട്ടും
4: അയൺ ടാബ്ലറ്റുകളും ഇഞ്ചക്ഷൻ ഒക്കെ എടുത്താലും വീണ്ടും കുറയുകയാണെങ്കിൽ
5: നിർബന്ധമായിട്ടും സംശയിക്കണം.
4: ഈ ലക്ഷണങ്ങളിൽ പലപ്പോഴും ഡോക്ടറുടെ ഈ പ്രായോഗിക ഇതിനിടയിൽ ജനങ്ങൾ അവഗണിക്കുന്നതായ വല്ലതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ?
5: മലം വരുന്നത് മലത്തിൽ രക്തം കാണും, പൈൽസ് ആണെന്ന് പറയും, അതുപോലെ തന്നെ ബ്രസ്റ്റിൽ തടിപ്പുണ്ടാവും, നോർമല് തടിപ്പാണെന്ന് മീൻസ് കുറയുമെന്ന് വിചാരിക്കും, വായൽ മുറിവുണ്ടാവും, അത് രണ്ടോ മൂന്നോ ആഴ്ചയിലധികമുള്ള മുറിവുകൾ, അത് സാധാ മുറിവാണ് മാറുമെന്ന് വിചാരിക്കും. ഇങ്ങനെയൊക്കെ ആളുകൾ നമ്മളെ ഒപ്പിയിൽ പലപ്പോഴും വരാറുണ്ട് ലേറ്റായിട്ട്.
4: ഈ ലക്ഷണങ്ങളൊക്കെ കോമൺ ആയിട്ട് കാണുന്നു. ഇനി പെട്ടെന്ന് അപകടകരമായ സാഹചര്യത്തിൽ പെട്ടെന്ന് കാണിക്കേണ്ടതായ ലക്ഷണങ്ങൾ കുറച്ചും കൂടി ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ?
5: എന്ന് വെച്ചാൽ വെയിറ്റ് കുറയുക, അത് വലിയൊരു സിഗ്നൽ തന്നെയാണ്. പ്രായമായ ആളുകളും ഡയറ്റ് എടുക്കാതെ, എക്സസൈസ് ഭയങ്കരമായിട്ട് ചെയ്യാതെ, ഭക്ഷണം നിയന്ത്രിക്കാതെ വെയിറ്റ് കുറയുക, അതാണ്. അപ്പം വലിയ രീതിയിലെ തളർച്ച, ക്ഷീണം, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
4: ഈ ലക്ഷണങ്ങളുടെ കാര്യത്തിൽ അതുപോലെ രോഗം ഡയഗ്നോസ് ചെയ്ത കാര്യത്തിലൊക്കെ ഈ ജെൻഡറിന് വല്ല റോളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്? അതായത്
5: ഇല്ല, രണ്ട്
4: സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകിച്ച് ഒരു വിഭാഗത്തിന് കൂടുതലെന്നോ കുറവെന്നോ
5: അങ്ങനെയൊന്നും ഇല്ല. സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ കുറച്ച് കോമൺ ആണ്. ഈവൻ ആണുങ്ങളിൽ 1% ബ്രസ്റ്റ് ക്യാൻസർ ആണുങ്ങളിലുണ്ട്. ശ്വാസകോശ അർബുദം രണ്ടാളുകളിലും ഉണ്ട്. ഗർഭപാത്രമായി അല്ലെങ്കിൽ ബന്ധപ്പെട്ടിട്ടുള്ള ക്യാൻസർ സ്ത്രീകളിൽ മാത്രമാണ്. നേരെ മറിച്ച് പുരുഷന്മാരിൽ കൂടുതലായിട്ട് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോക്ക് ചെയ്യുന്നവർക്ക് ശ്വാസകോശത്തിൽ, അങ്ങനെയൊക്കെ ഉള്ള മാത്രമുള്ളൂ. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്.
4: യുവാക്കളിലോ?
5: യുവാക്കളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട തന്നെ ഈ പുകയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നാവിലുള്ള താടിയിലുള്ള ക്യാൻസറുകൾ യുവാക്കളിൽ കുറച്ച് കൂടുതലാണ്.
4: പ്രത്യേകിച്ച് നമ്മളെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഈ പാനിന്റെ പാക്കറ്റുകൾ
5: ഭയങ്കര
4: റോഡ് സൈഡിൽ പോലും, പ്രത്യേകിച്ച് അന്യ സംസ്ഥാനക്കാരാണ് കൂടുതൽ
5: ആളുകളാണെങ്കിലും നമ്മളും അത് ആ സ്വഭാവം ശീലിച്ചു തുടങ്ങി.
4: കഠിനമായ ജോലി ചെയ്യുന്നവർക്ക് പലപ്പോഴും ഇത് ചെയ്യുന്നത് കാണുന്നുണ്ട്. കടുത്ത വെയിലൊക്കെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ ചെയ്യുമ്പോൾ അവരിതൊരു ഒരു ഒരു ഉത്തേജനം അല്ലെങ്കിൽ ക്ഷീണത്തിന് ജോലിക്ക് ഉഷാറെന്ന് പറഞ്ഞിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിൽ ഇത്ര വലിയ അപകടകരമായ ഒരു സാഹചര്യം വരാനിരിക്കും എന്ന തിരിച്ചറിവ്
5: പലപ്പോഴും
4: അവർ ഉണ്ടാവുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. ക്യാൻസർ സ്ക്രീനിങ് എത്രത്തോളം പ്രാധാന്യമാണ്?
5: സ്ക്രീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ശരീരം എന്തെങ്കിലും സിഗ്നൽ കാണിച്ചതിന് ശേഷമാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകണമെങ്കിൽ പലപ്പോഴും അത് ക്യാൻസർ മേ ബി സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് എത്തിയിട്ടുണ്ടാവാം. നേരെ മറിച്ച് സ്ക്രീനിങ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ ഫാമിലിയിൽ ക്യാൻസർ ഉള്ള ആളുകൾ നേരത്തെ ചെയ്യണം. മറ്റുള്ള ആളുകൾ അവർക്കൊരു പ്രോട്ടോകോൾ ബേസ്ഡ് ഉണ്ട്. ഇപ്പോൾ ബ്രസ്റ്റിൽ ഉണ്ടെങ്കിൽ 40 വയസ്സിന് മുകളിലുള്ള ആളുകൾ വർഷത്തിലൊരിക്കൽ മാമോഗ്രഫി എടുത്തു കഴിഞ്ഞാൽ ക്യാൻസർ ഒന്നാമത് വരാൻ സാധ്യതയില്ല. കാരണം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പറയും. ഇൻ കേസ് നമ്മൾക്ക് ഉണ്ടെങ്കിലും കഴിഞ്ഞൊരു വർഷത്തിൻ്റെ ഇടയിൽ ഉണ്ടായ ചെറിയൊരു തടിപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവരെ ഹൈ ലൈക്കിലി അവർ ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ കണ്ടെത്തും. അതുപോലെ തന്നെ കൊളോണോസ്കോപ്പി 40 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 വർഷത്തിലൊരിക്കൽ കൊളോണോസ്കോപ്പി ചെയ്താൽ കുടലിന് ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഇല്ലാന്ന് തന്നെ പറയാം.
4: അപ്പോൾ പിസിയുടെ ശ്രോതാക്കളോട് പറയാനുള്ള പ്രത്യേകിച്ച് 40 വയസ്സിന് മുകളിലുള്ള
5: ആളുകൾ,
4: സ്ത്രീകൾ പ്രത്യേകിച്ചും ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ കാര്യത്തിൽ സ്തന പരിശോധന മാമോഗ്രാഫി ഓരോ വർഷത്തിലൊരിക്കലെങ്കിലും ചെയ്യുക. അതുപോലെ തന്നെ മലദ്വാരത്തിലെ ക്യാൻസറുമായി ബന്ധപ്പെട്ട്
5: കുടലുമായി ബന്ധപ്പെട്ടുള്ള ക്യാൻസറിന് കൊളോണോസ്കോപ്പി 10 വർഷത്തിലൊരിക്കൽ, 40 വയസ്സിന് മുകളിലുള്ള 10 വർഷത്തിലൊരിക്കൽ ചെയ്താൽ ഒരു 99% ആളുകൾക്കും എന്ന് പറഞ്ഞ പോലെ പറയാവുന്ന കാര്യമാണ്. ക്യാൻസർ വരൂല. ഇൻ കേസ് വരികയാണെങ്കിൽ നമുക്കത് കണ്ടെത്താനും അത് ഒഴിവാക്കാനും ചെയ്യും, നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാനും ചെയ്യും പറ്റും.
4: ക്യാൻസർ വന്നാൽ ജീവൻ രക്ഷിക്കാനാവില്ല എന്ന ധാരണ ശരിയല്ല എന്ന് നേരത്തെ ഡോക്ടർ സംസാരത്തിൽ വന്നു കഴിഞ്ഞു. നേരത്തെ കണ്ടെത്തിയാൽ ചികിത്സിക്കാവുന്ന, നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ കുറേ വിഭാഗം 10, 13, 14 എത്രയോ ടൈപ്പ് ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതിൽ നേരത്തെ കണ്ടെത്തിയാൽ ചികിത്സിച്ച് പൂർണ്ണമായും നോർമൽ ലൈഫ് ചെയ്യാവുന്ന തരത്തിലുള്ള
5: തൈറോയിഡ് ക്യാൻസർ ഏകദേശം 100% 10 വർഷം ജീവിക്കുന്ന 100% ഉറപ്പാണ് ക്യാൻസർ നേരത്തെ കണ്ടെത്തണം. ഒന്ന് ബ്രസ്റ്റ് ക്യാൻസർ അതുപോലെ 90%. അതുപോലെ വായലുള്ള നാവിലുള്ള ക്യാൻസർ ആണെങ്കിൽ അത് പൂർണ്ണ സർജറി മാത്രം മതി. നമ്മൾ റേഡിയേഷനോ കീമോ ഒക്കെ കൊടുത്ത് മുടി ഒഴിയുക, അങ്ങനെയുള്ള കൺഫ്യൂഷനുകളൊന്നും ഈ പറഞ്ഞ വായലുള്ള ക്യാൻസറിൽ ഇല്ല തുടക്കത്തിൽ കണ്ടെത്തുകയാണെങ്കിൽ.
4: പിന്നെ ക്യാൻസർ തടയാൻ സാധാരണ ജനങ്ങൾക്ക് നൽകാനുള്ള എന്തെങ്കിലും നിർദ്ദേശം?
5: നമ്മൾ അഡിക്ഷൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അഡിക്ഷൻസ് സ്മോക്കിംഗ് എന്ന കാര്യങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ 40% ക്യാൻസർ വരാനുള്ള റിസ്ക്, അതിൻ്റെ കോൺട്രിബ്യൂഷൻ സ്മോക്കിംഗ് എന്നാണുള്ളത്. പിന്നെ അതുപോലെ നമ്മൾ ഹെൽത്തി വെയിറ്റ്, ഭക്ഷണം കൺട്രോൾ ചെയ്യുക, അനാവശ്യമായിട്ട് കൂടുതൽ ഭക്ഷണം കഴിക്കാതിരിക്കുക, ഒബിസിറ്റി വരാതെ നോക്കുക, നമ്മൾ ലൈറ്റ് എക്സസൈസ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് തടയാനുള്ള മാർഗമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം.
4: ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്തുണ്ടായ ഡെവലപ്മെൻറ്റ്സ്, ഈ ചികിത്സാ ശാസ്ത്രത്തിൽ ഓൺക്കോളജിയിൽ മുൻകാലത്തെ അപേക്ഷിച്ച് ധാരാളം കണ്ടുപിടുത്തങ്ങളും പുതിയ പുതിയ നൂതന ചികിത്സാ രീതികളും ഒക്കെ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് ചെറുതായിട്ടൊന്ന്.
5: അത് ഒരു വലിയൊരു ടോപ്പിക്കാണ്. ഫോർ എക്സാമ്പിൾ, ബ്രസ്റ്റ് ക്യാൻസർ മുന്നേ നമ്മൾ പൂർണ്ണമായി സ്ഥാനം ഒഴിവാക്കിയിരുന്നു. ഇന്ന് നമ്മൾ ചെറിയ രീതിയിലുള്ള ക്യാൻസർ ആണെങ്കിൽ സ്ഥാനം പൂർണ്ണമായി ഒഴിവാക്കാതെ ആ ഭാഗം മാത്രം ഒഴിവാക്കും. അതൊരു ഡെവലപ്മെൻ്റ് ആണ്. അതുപോലെ കക്ഷത്തിൽ കഴല ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കക്ഷത്തിൽ നിർബന്ധമായിട്ടും കയ്യിൽ നീര് വന്ന് വീർത്ത് വലിയ രീതിയിൽ വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ അവിടെയും നമ്മൾ ഇതുപോലെ പൂർണ്ണമായി കഴല ഒഴിവാക്കാതെ കഴലകൾ ടെസ്റ്റിന് അപ്പത്തന്നെ ഓപ്പറേഷൻ്റെ സമയത്ത് തന്നെ നമ്മൾ ടെസ്റ്റിന് അയക്കും,
4: ബയോപ്സി
5: എടുത്ത് അയക്കും ഓപ്പറേഷൻ്റെ സമയത്ത് തന്നെ. എന്നിട്ട് അതിൽ വലിയ രീതിയിൽ ഇൻവോൾവ്മെൻ്റ് ഇല്ലെങ്കിൽ നമ്മൾ സർജറി അവിടെ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് അവിടെ ചെറിയ രീതിയിൽ റേഡിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് കുറയും. അതുപോലെ കീമോതെറാപ്പിയിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, റേഡിയേഷനിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാ ഫീൽഡിലും വളരെ ഇതിൽ മൊബൈൽ നമ്മൾ മാറിയതുപോലെ ബാക്കിയുള്ളതിലും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഗുണങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്.
4: ഈ കീമോതെറാപ്പി എന്ന് പറയുമ്പോൾ അതിൽ ഇഞ്ചക്ഷൻ മാത്രമാണോ അതോ ഗുളികകളും?
5: പല ക്യാൻസറും പ്രായമായ ബ്രസ്റ്റ് ക്യാൻസറിൽ ചില ആളുകൾ നമ്മൾ വെറും ഗുളികകൾ കൊടുത്തിട്ടാണ് സർജറിക്ക് ശേഷം അവരെ കൊണ്ടുനടത്തുക. അപ്പോൾ ആളുകൾ ധാരണ മാത്രമാണ് എന്ത് കീമോതെറാപ്പിയാണ് 100% മുടി കൊഴിയും, പിന്നെ ആളാകെ ഇല്ലാതാവും, ഛർദ്ദിക്കും. ഇതിനൊക്കെ നമ്മൾ തിരിച്ച് കൗണ്ടർ ട്രീറ്റ്മെൻറ്റും സപ്പോർട്ടും നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്.
4: കീമോതെറാപ്പിയിൽ തന്നെ ടാബ്ലറ്റും ഇഞ്ചക്ഷനും
5: നിർബന്ധമായിട്ടുണ്ട്,
4: വേറെ വേറെ ഉണ്ട്. ഇങ്ങനെ പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത തരത്തിൽ തന്നെ ഡീൽ ചെയ്യാവുന്ന ധാരാളം
5: മരുന്നുകളുണ്ട്. അതിൻ്റെ തന്നെ മോഡിഫിക്കേഷൻസ് ഉണ്ട്. ഇമ്മ്യൂണോതെറാപ്പി അല്ലെങ്കിൽ ടാർജറ്റഡ് തെറാപ്പി എന്നുള്ള രീതിയിലൊക്കെ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ക്യാൻസർ തിരിച്ചു വരാനുള്ള ചാൻസ് ഭയങ്കര കുറവ്.
4: പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും.
5: ആ, നമ്മൾ ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. നേരിട്ട് ശരീരത്തിന് മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യൂല, ക്യാൻസറുമായി ബന്ധപ്പെട്ടുള്ള കോശങ്ങൾ മാത്രമാണ് അഫക്റ്റ് ചെയ്യുക സാധാരണ.
4: റേഡിയേഷൻ ചികിത്സയെക്കുറിച്ച് കേട്ടിട്ട്, അതിനെക്കുറിച്ചൊന്ന്.
5: റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളെ സർജറി ചെയ്യുമ്പോൾ നമ്മൾ സർജറി ക്യാൻസർ കോശങ്ങൾക്ക് ചുറ്റും നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചെറിയ രീതിയിലുള്ള കോശങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ആ ലോക്കൽ ഏരിയയിൽ നമ്മൾ റേഡിയേഷൻ കൊടുക്കുമ്പോൾ തിരിച്ച് ഈ കോശങ്ങൾ ഒരു കുറേ വർഷങ്ങൾക്ക് ശേഷം ക്യാൻസർ വരാനുള്ള സാധ്യത നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേഡിയേഷൻ ഉപയോഗിക്കുന്നത്.
4: സർജറി കഴിഞ്ഞ് ആ പരിസരത്തെ കോശങ്ങൾക്ക് റേഡിയേഷൻ കൊടുക്കുന്നത് വീണ്ടും അതിൽ
5: ക്യാൻസർ വരാനുള്ള ഈവൺ ഇപ്പോൾ പഠനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർജറി റേഡിയേഷൻ ചെയ്തിട്ട് ഇപ്പോൾ റെക്റ്റ് മലദ്വാരത്തിൻ്റെ അവസാന ഭാഗത്തുള്ള ക്യാൻസർ റേഡിയേഷൻ മാത്രം ചെയ്യുള്ളൂ. നമ്മൾ ആ മലദ്വാരം എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മളെ കൺട്രോൾ പോയിട്ട് മലം പോകാനുള്ള സംവിധാനങ്ങൾ നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് റേഡിയേഷൻ ചെയ്തിട്ട് നമ്മൾ സർജറി തന്നെ അവോയ്ഡ് ചെയ്യാനുള്ള രീതിയിലാണ് പല വൻകുടലിൻ്റെ അവസാന ഭാഗവും മലദ്വാരത്തിനുള്ള രീതിയിൽ റേഡിയേഷൻ മാത്രമാണ് കൊടുക്കുന്നത്. റേഡിയേഷനും കീമോയും മാത്രമാണ് പലപ്പോഴും അതിൻ്റെ പഠനങ്ങൾ വന്നു തുടങ്ങി നല്ല രീതിയിൽ.
4: ഏതായാലും നമുക്ക് അനുവദിച്ച സമയം ഇവിടെ അവസാനിക്കുകയാണ്. ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട പീസറുടെ ശ്രോതാക്കൾക്ക് വളരെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ തന്നിയ താങ്കൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ വിഷയം എവിടെയും എത്തിയിട്ടില്ല, ഇൻഷാല്ല മറ്റൊരു എപ്പിസോഡിൽ ഇതിൻ്റെ തുടർ ഭാഗം നമുക്ക് ശ്രോതാക്കൾക്ക് വേണ്ടി സംരക്ഷണം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യവിചാരം. ക്യാൻസറിനെ അറിയാം, കരുതലോടെ ജീവിക്കാം. ക്ലാസ് എടുത്തത് ഡോക്ടർ ജംഷീർ വി ടി.

0: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
1: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
0: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
0: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടി ഉള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്നൊരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: شبيل الدموع سبيل مريح تنهى
3: എസ് എസ് എൽ സിയുടെ റിസൾട്ട് വന്നല്ലോ. അപ്പോൾ റിസൾട്ട് വന്നപ്പോൾ പണ്ടൊക്കെ നമ്മൾ വളരെ അപൂർവമായിട്ട് എവിടെയെങ്കിലൊക്കെ കണ്ടിരുന്ന ഒന്നായിരുന്നു റിസൾട്ടിൻ്റെ പേരിൽ ആത്മഹത്യ, അങ്ങനെ അപൂർവമായിട്ടൊക്കെയാണ്. പക്ഷെ ആ അളവ് കൂടി കൂടി കൂടി ഈ ഒരു പോസ്റ്റ് കോവിഡിന് ശേഷം, അല്ലെങ്കിൽ ഇപ്പോൾ പുതിയൊരു കാലഘട്ടത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലൂടെ, ഈ വർഷവും ഇപ്പം എൻ്റെ നാട്ടിൽ തന്നെ എൻ്റെ ഉള്ള സ്കൂളിലെ രണ്ട് കുട്ടികൾ ആത്മഹത്യ ചെയ്തു. അല്ല, ഒരു കുട്ടി ആത്മഹത്യ ചെയ്തെന്നുള്ള ഏകദേശം ഉറപ്പായി, വേറെ കുട്ടിയുടെ മരണം ഇതുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠ എന്തോ ഉള്ളത് കൊണ്ടാണെന്നുള്ളത്. അപ്പം അതും മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ നടന്നതാണ്. വീട്ടിൽ ഈ കമ്പയർ ചെയ്യണം മാർക്ക്. അനിയത്തിൻ്റെ കുട്ടിക്ക്, ഒളാപ്പാൻ്റെ കുട്ടിക്ക് ഫുൾ എ പ്ലസ് ആയി, ഇവന് ഒന്നോ രണ്ടോ എ പ്ലസ് കുറഞ്ഞു. അപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന കുട്ടികൾ വേഗം ജീവൻ കളയണം മാർക്ക്. അപ്പം അവിടെ അത് പറയണം വെച്ചാൽ, മാർക്കാണ് ജീവിതത്തിലെല്ലാം എന്ന ഒരു ഒരു ഒരു ധാരണയിലേക്ക് കുട്ടികളുടെ മനസ്സ്, അതിന് അങ്ങനൊരു മൈൻഡ് സെറ്റിലേക്ക് കുട്ടികൾ പോയിരിക്കണം. പത്താം ക്ലാസ് ഞാൻ കഴിയുമ്പോഴേക്കും അതിന് ശേഷം എൻ്റെ ലൈഫ് പറഞ്ഞാൽ ഫുള്ള് എനിക്ക് കിട്ടുന്ന മാർക്കും എനിക്ക് കിട്ടുന്ന ഫുൾ എ പ്ലസും. ഇതാരെയാണ് ബാധിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ ലോ ലെവലുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര പ്രശ്നമായിക്കോണമെന്നുണ്ടാവില്ല. ഒരു ആവറേജ് മാത്രം പ്രശ്നമായിക്കോണമെന്നുണ്ടാവില്ല. ഒരു എബവ് ആവറേജിൽ പഠിക്കുന്ന കുട്ടികൾ, അവരെ സമ്മർദ്ദങ്ങൾ വരുന്നു. പാരൻസിൻ്റെ സമ്മർദ്ദം, അയൽവാസിയുടെ സമ്മർദ്ദം, വീട്ടിലുള്ള മറ്റ് കസിൻസിൻ്റെ സമ്മർദ്ദം, ഇതൊക്കെ ഈ സമ്മർദ്ദം എങ്ങനെയും വാക്കുകൾ കൊണ്ടുവരും. എനിക്ക് ഫുൾ എ പ്ലസ് ഉണ്ടാവില്ലേ, എനിക്ക് ഫുൾ എ പ്ലസ് ഉണ്ടാവില്ലേ, ഓക്കൊക്കെ ഉണ്ടാവട്ടോ, ഫുൾ എ പ്ലസ് ഉണ്ടാവില്ലേ. അപ്പം മോഡൽ എക്സാമിലും ബാക്കിയുള്ള അടുത്തൊക്കെ കമ്പനി. അപ്പോൾ ഈ കുട്ടി ഫുള്ള് ഈ മനസ്സിൽ വെച്ച് നിൽക്കുകയാണ്. കുറച്ചുകൂടി സെൽഫ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചില കുട്ടികളുണ്ടാവും, അതായത് ഞാൻ ഈഗോ വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ടാവും. ഇതൊക്കെ കുട്ടികളുടെ സ്വഭാവമായി ബന്ധപ്പെട്ടാണ്. ഈഗോ വർക്ക് ചെയ്യുന്ന കുട്ടികൾ എനിക്ക് മറ്റുള്ളവരെ എന്നെക്കാൾ താഴെ മറ്റുള്ളവരാവാൻ പാടുള്ളൂ, ഞാനാണ് എപ്പോഴും എൻ്റെ കുടുംബത്തിൽ മുന്നിൽ നിൽക്കേണ്ട മാർക്കുകൊണ്ട് എന്ന ഒരു ചിന്ത കൂടി വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, പരീക്ഷയുടെ മാർക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ റിസൾട്ട് വരുമ്പോൾ, ഒന്നോ രണ്ടോ എ പ്ലസ് കിട്ടിയില്ല എന്ന് വരുമ്പോഴേക്ക് ഡെസ്പാവാണ്. ഇനി ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല. എൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ എ ഫുൾ എ പ്ലസ് ആയിരുന്നു. അതിന് അപ്പുറക്ക് എനിക്കൊരു ലൈഫില്ല എന്ന് തീരുമാനിക്കുകയും ഉടനെ തന്നെ മൈൻഡ് വർക്ക് ചെയ്യുന്ന വെച്ചാൽ ഇനി ജീവിക്കണ്ട. ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. പക്ഷെ ഇവിടെ അത് മുസ്ലിം കുടുംബത്തിൽ നിന്ന് അധികം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പല മുസ്ലിം കൂടെ ഇത്. അപ്പോൾ എന്തുകൊണ്ട് എന്നുള്ളതിൻ്റെ ഉത്തരം നമുക്ക് വളരെ കൃത്യമായിട്ട് ഗണിച്ചാൽ, കുട്ടികളെ പഠിപ്പിക്കുന്നത് മാർക്ക് ഓറിയൻറ്റഡ് ആയ ഒരു ലൈഫിനല്ല, ഫുൾ എ പ്ലസ് ഓറിയൻറ്റഡ് ആയ ലൈഫിനല്ല. അതിൻ്റെ അർത്ഥം ഫുൾ എ പ്ലസ് വേണ്ട എന്നുള്ളതല്ല. ഫുൾ എ പ്ലസ് ഇല്ലെങ്കിലും, അത് ഇൻ കേസിൽ കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും, അതിൽ ഓവർകം ചെയ്യാം, റിവാലേഷൻ കൊടുക്കാം, ഇനി കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. ലൈഫ് ഈ എ പ്ലസ്സിൽ ഒതുങ്ങുന്നതല്ല. ലൈഫ് എന്താന്നുള്ളത് കുട്ടിയുടെ ക്യാരക്ടർ തീരുമാനിക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ ഈ 10-12 വയസ്സിനിടയിലാണ്. ആ സമയത്ത് കുട്ടിക്ക് കൊടുക്കേണ്ടത് മദ്രസ പോകേണ്ട കുട്ടി, പക്ഷേ ഈ മദ്രസയിലെ പഠനം കുട്ടിക്ക് പ്രാക്ടിക്കലാക്കാൻ പറ്റുന്നില്ല. അത് വലിയൊരു പ്രശ്നം. അപ്പം അവിടെയാണ് കുട്ടികളെ പാരൻറ്റ് ശ്രദ്ധിക്കേണ്ടത്. കുട്ടികൾക്ക് കൊടുക്കേണ്ട ലൈഫിനെ കുറിച്ചുള്ള ലൈഫ് ഓറിയൻറ്റഡ് ആയ കാര്യമാണ്. കുട്ടി ഇമോഷനെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നാണ് പഠിപ്പിക്കേണ്ടത്. കുട്ടിക്ക് വാല്യൂ ആണ് പഠിപ്പിക്കേണ്ടത്. പടച്ചോനെ കുറിച്ചാണ് ബോധം ഉണ്ടാക്കി കൊടുക്കേണ്ടത്. മദ്രസയിൽ സ്കൂളിലും മദ്രസയിൽ പോയിട്ട് സ്വഭാവവും വിശ്വാസവും കാര്യങ്ങളും പരീക്ഷയിൽ എഴുതി, അവിടെയും കുട്ടി മാർക്കാണ്. അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസത്തെ കുറിച്ച് എനിക്ക് മാർക്ക് ഫുള്ള് കിട്ടിയില്ലെങ്കിൽ ഞാൻ പ്രശ്നമാണ്. ഈ ആ മദ്രസയിലെ പൊതുപരീക്ഷയിൽ എനിക്ക് ഫുൾ മാർക്ക് കിട്ടണം, അത് ആ പഠിച്ചത് അല്ലാന്നുള്ളത് കണക്ട് ചെയ്യാൻ കുട്ടിക്ക് കഴിയുന്നില്ല. എല്ലാം മാർക്ക്. ഈ ഒരു കാലത്ത് നമ്മൾ അവിടെയാണ് രക്ഷിതാക്കൾ മാറി ചിന്തിക്കേണ്ടത്. നമ്മളെ കുട്ടികളെ എപ്പോഴും ബോധം വരുന്നത്, ഞാനത് കേട്ട സമയത്ത് എൻ്റെ മോളോട് ഞാൻ പറഞ്ഞാൽ, ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോഴും മാർക്കിനെയല്ല, മാർക്ക് അല്ലെടുന്നിട്ട് നമുക്കൊരു മാർക്ക്. എന്താ നമ്മളെ അക്കൈത, നമ്മുടെ വിശ്വാസം, നമ്മുടെ മനസ്സ്, സാഹചര്യത്തെ അതിജീവിക്കണം, അതിനാണ് ഫുൾ എ പ്ലസ്. ഏത് സാഹചര്യത്തെ അതിജീവിക്കാനുള്ള മനസ്സ് കിട്ടുന്നത് ഇവിടുന്ന് കിട്ടുന്നത്, അത് സമൂഹത്തിൽ നിന്ന് ഇവിടുന്ന് പീഡിയിൽ നിന്ന് വാങ്ങി കൊടുക്കാൻ പറ്റുന്ന സാധനമല്ല, അത് ആ വിശ്വാസം കൊണ്ട് ദീനു കൊണ്ട് കിട്ടുന്ന കാര്യമാണ്. അതുണ്ടോ ഇല്ലെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റണം. അത് പാരൻസും ചെക്ക് ചെയ്യാൻ പറ്റണം. കുട്ടിക്ക് ഉണ്ടോ അല്ലേ, കുട്ടി ഓവർകം ചെയ്യണത് എങ്ങനെയാണ്, അള്ളാഹിനെ കുറിച്ചുള്ള വിശ്വാസം കൊണ്ടാണോ, പടച്ചോനുണ്ട് എന്നുള്ള ബോധം, കലാഖദറിലെ വിശ്വാസം, അതൊന്നുമില്ലാത്തതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്?
4: യെസ്, തീർച്ചയായും. മത്സരങ്ങൾ പലപ്പോഴും കുട്ടികൾ തമ്മിലല്ല, മറിച്ച് രക്ഷിതാക്കൾ തമ്മിലാണ് എന്നുള്ളൊരു ചിന്തയാണ് ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ തമ്മിലുള്ള ഒരു മത്സരമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് പരിക്കുണ്ടാവില്ല. കാരണം എന്തെങ്കിലുമൊക്കെ ഒരു പിഴവ് ആ കുട്ടിക്ക് മാനസികമായൊരു ഒരു വേദന വന്നു കഴിഞ്ഞാൽ തിരിച്ചു വീട്ടിലേക്കാണ് വരിക. അപ്പം വീട്ടിൽ നിന്ന് നല്ല ആശ്വാസത്തിൻ്റെ വാക്കുകളേ ഉണ്ടാവുള്ളൂ. അത് പ്രശ്നമല്ല, നമുക്ക് നമ്മൾ എഫേർട്ട് എടുത്തിട്ടുണ്ടല്ലോ, നമ്മൾ മാക്സിമം ചെയ്തിട്ടുണ്ട്, എനിക്കറിയാലോ രാത്രി ഉറക്കം വെച്ചിരുന്ന് പഠിച്ചൊക്കെ എന്നൊക്കെ കേൾക്കേണ്ട, കേട്ട് ആശ്വസിപ്പിക്കേണ്ട രക്ഷിതാക്കൾ കിട്ടിയില്ലല്ലേ, ചെയ്തില്ലല്ലേ. ഇതന്നെ ഞാൻ പറഞ്ഞത്, അങ്ങനെ ടോണിലേക്ക് പോകും, അല്ലെങ്കിൽ അവർ ഭയങ്കര ഡെസ്പാവും. അപ്പോൾ ആ കുട്ടി വീട്ടിലേക്ക് വരുമ്പോഴുള്ള അവസ്ഥ എന്താ, ഞാൻ ഇതെങ്ങാനെൻ്റെ വീട്ടുകാർ അറിഞ്ഞുള്ള അവസ്ഥ എന്തായിരിക്കും. അങ്ങനെ കുട്ടിക്ക് ആശ്വാസം കൊടുക്കുന്നതിലപ്പുറം വേറെന്തൊക്കെയോ കിട്ടണം. ഇതൊരു നല്ലൊരു പ്രശ്നമായിട്ട് തന്നെയാണ്.
3: അല്ല, ഇത് ഇനി വളരും ഈ ഒരു ടെൻഡൻസി കൂടും, പ്രത്യേകിച്ച് ഫോണിന് അഡിക്റ്റ് ആയ കുട്ടികൾ. അവർക്ക് അവരുടെ പിന്നെ ഒരു വാല്യൂ പിന്നെ ബന്ധപ്പെടുത്തിയിട്ടോ ജീവിതം എന്ന മൂല്യത്തെക്കുറിച്ചോ ഒന്നുമല്ല. അവർക്ക് ഒന്നുകിൽ നല്ല ഞാൻ നേരെ ഫസ്റ്റ് പറഞ്ഞ പോയിൻ്റതാണ്, ഒരു അബവ് ആവറേജിൽ പഠിക്കുന്ന കുട്ടികൾ, ആ കുട്ടികൾക്ക് ദീനില്ല. ദീൻ അപ്പ് എങ്ങനെയാണത് പ്രാവർത്തികമാക്കേണ്ടത്, അത് കണക്ഷനില്ല. അവർക്ക് ഫുള്ള് പഠനം, മാർക്ക്,
4: അതിൽ മാത്രം
3: കോൺസെൻട്രേറ്റ് ചെയ്യാണ്.
4: ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ള ഒരു പ്രശ്നം ഞാൻ മനസ്സിലാക്കി, തോൽവി എന്താന്നുള്ളത്
3: അറിയില്ല എന്ന് മാത്രമല്ല,
4: അത് ഇഷ്ടമല്ല,
3: ഞാൻ തോൽക്കാൻ പാടില്ല, ഞാൻ എല്ലായിടത്തും ഞാന് അല്ലേ ഇരു ഞാൻ എന്ന്, അത് പാരന്റ്സ് കൂടി വെച്ച് കൊടുക്കണം.
4: അപ്പൊ നമ്മളെ രക്ഷിതാക്കള് എപ്പോഴും അവർക്കൊരു ഒരു സപ്പോർട്ടാണ് കൊടുക്കേണ്ടത്, അവരുടെ മാനസികാവസ്ഥ നോക്കിയിട്ട് വേണം നമ്മള് അതിനെ ഹാൻഡിൽ ചെയ്യാന്. പിന്നെ തോൽവി എന്താന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കണം. അപ്പം ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് അവരുടെ തോൽവി എന്താ, അവർ ആവശ്യപ്പെട്ട സാധനം പെട്ടെന്ന് കിട്ടാതിരിക്കുക എന്നുള്ളതാണല്ലോ പഠിക്കുന്നതിന് മുമ്പ് തന്നെ ട്രെയിൻ ചെയ്തിരിക്കേണ്ടത്. അപ്പോൾ അവരാവശ്യപ്പെട്ട കളിപ്പാട്ടം, അവരാവശ്യപ്പെട്ട മിഠായി, അവരാവശ്യപ്പെട്ട എന്താണെങ്കിലും അത് ആ സ്പോട്ടിൽ ചെയ്ത് കൊടുക്കുക എന്നത് നല്ല രക്ഷിതാവിൻ്റെ ലക്ഷണമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അവിടുന്ന് തോൽവിയുടെ ബാലപാഠങ്ങൾ നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട് അപ്പോഴാണ്.
3: അതായത് വിചാരിക്കുന്നതല്ല, റാഷണൽ ബിലീഫ്, ഇറാഷണൽ ബിലീഫ് എന്ന് പറയുന്നത് സാധാരണ. ഞാൻ വിചാരിച്ച എന്റെ ചിന്ത ഉണ്ട്, ഞാൻ അങ്ങനെ എനിക്ക് നടക്കാവൂ, അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാണ് ഞാൻ വിചാരിച്ചതിനൊക്കെ എനിക്ക് നടക്കണം. ഇത് ഈ കുട്ടി ചെറുപ്പത്തിൽ ഉണ്ടാക്കി വെക്കുകയാണ്. അത് നടത്തു കൊടുക്കുന്നത് ആരാ, പാരന്റാണ്. അപ്പൊ എന്നെ കുട്ടി സെറ്റ് ചെയ്തു, ഞാൻ എവിടെ പോയാലും ഞാൻ വിചാരിച്ച് നടക്കണം. അത് നടന്നില്ലെങ്കിൽ എനിക്ക് പ്രശ്നമാണ്, നടന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല. എന്നാ നേരെ മറിച്ച് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ കുട്ടി പറയുമ്പോൾ അത് ഇപ്പൊ പറ്റൂല, കുട്ടി മനസ്സിൽ ഒതുങ്ങുകയും ചിലതൊന്നും കിട്ടൂല, ചിലത് കിട്ടും ചിലത് കിട്ടും. ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് കുട്ടികൾ പോകണം, ലൈഫ് അങ്ങനെയാണെന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും
4: ഒരുപാട് നമ്മള് രക്ഷിതാക്കൾക്കേ വേറൊരു കാര്യം പറയാമെന്ന് തോന്നിയത്, നമ്മള് ദീനിനല്ലാത്ത ദീനിനെതിരായ കാര്യങ്ങളിൽ മാത്രം കണിശത കാണിക്കുക, മറ്റുള്ള കാര്യങ്ങൾ വിട്ടുവീഴ്ച നമ്മൾ പഠിപ്പിക്കുക. ഭയങ്കര സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞാല് ഒരു വിട്ടുവീഴ്ച ഇല്ലാത്ത സ്വഭാവമായി കഴിഞ്ഞാൽ അപ്പോഴും അവർക്ക് പ്രശ്നമാണ്, അവര്
3: സ്ട്രെസ്ഡാവണം.
4: അപ്പൊ അതും കൂടി ദീനിനെതിരായ കാര്യത്തിന് നമ്മൾ ഒരു രക്ഷയില്ല, അത് പരലോകം പോകുന്ന കാര്യമാണ്, നമ്മളെ ലൈഫ് ജാക്കറ്റാണ്, ഒരിക്കലും അതിനും പൊടിക്കരുത്. മറ്റുള്ള എല്ലാ കാര്യത്തിനും ചെറിയൊരു വിട്ടുവീഴ്ച ആവാം എന്നുകൂടി ഇതിനോടൊപ്പം ചേർത്ത് വെക്കണം എന്ന് തോന്നി.
5: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളുമൊക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം.

0: പീസ് റേഡിയോയിൽ അടുത്ത പരിപാടി റിയാദുസ് സ്വാലിഹീൻ. ഇമാം നവവി റഹിമഹുള്ളയുടെ റിയാദുസ് സ്വാലിഹീൻ എന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള പഠനമാണ്. സഹനശീലർക്ക് സന്തോഷിക്കാം. ക്ലാസ് എടുക്കുന്നത് മുജീബ് റഹ്മാൻ സ്വലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലിദ്ദാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ക്ഷമയുടെ പ്രാധാന്യവും ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട വിഷയമാണ് നാം പഠിച്ചു വരുന്നത്. അതിൽ വല നബുലുവന്നക്കും ബിഷയ്യിൻ മിനൽ ഖൗഫ് എന്ന് തുടങ്ങുന്ന സൂറ അൽ ബഖറയിലെ 155-ാമത്തെ വചനം, അതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം തുടങ്ങിവെച്ചത്. വല നബുലുവന്നക്കും ബിഷയ്യിൻ മിനൽ ഖൗഫ്, അല്പം ഭയം. ആ ഭയം കൊണ്ട് ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. പൂർണ്ണമായ ഭയമല്ല. പൂർണ്ണമായ ഭയമാണെങ്കിൽ അത് നാശമാണ്, ഒരു പുരോഗതിയും ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അല്പം ഭയം അത് നൽകി നിങ്ങളെ നാം പരീക്ഷിക്കും. വൽ ജൂഅ്, വിശപ്പും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശപ്പിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഭയത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം വിശപ്പ് മുഖേനയുള്ള പരീക്ഷണത്തെക്കാൾ കടുത്ത പരീക്ഷണമാണ് ഭയം കൊണ്ടുള്ള പരീക്ഷണം എന്നതുകൊണ്ടാണ് ആദ്യം ഭയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നാം ഏറെ ഭയപ്പെടേണ്ടുന്ന കാര്യം, അള്ളാഹുവിൻ്റെ ശിക്ഷ നമുക്ക് വരുന്നതിൽ നാം ഏറെ ഭയപ്പെടേണ്ടത് നമ്മുടെ പാപങ്ങളെ സംബന്ധിച്ചാണ്. എല്ലാ ശിക്ഷകളും ദുന്നവിയായ അതുപോലെ ദീനിയായ മതപരവും ഭൗതികവുമായ ഉഖൂബാത്ത് ശിക്ഷകളും ഭയപ്പാടുകളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ സബബ്, അതിൻ്റെ ഹേതു, അത് നമ്മുടെ പാപങ്ങളാണ്. അത് കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തേത് വൽ ജൂഅ്, വിശപ്പ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. വിശപ്പ് കൊണ്ടുള്ള പരീക്ഷണം എന്ന് പറയുന്നത് രണ്ട് തരത്തിലായിരിക്കും. ഒന്ന്, മനുഷ്യന് അതിശക്തമായ വരൾച്ചയോ അല്ലെങ്കിൽ ക്ഷാമമോ ഉണ്ടാകുകയും അവന് വിശപ്പടക്കുവാൻ പറ്റിയ ഒന്നും ലഭ്യമല്ലാതിരിക്കുകയും ചെയ്യുക. ആ വിധത്തിൽ വിശപ്പ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. അതാണതിലെ ഒന്ന്. രണ്ടാമത്തെ ഇനം, ഭക്ഷണം കഴിക്കാനൊക്കെയുള്ള ശേഷിയും ഭക്ഷണമൊക്കെ ഉണ്ടെങ്കിലും എത്ര കഴിച്ചാലും എത്ര ആഹരിച്ചാലും വിശപ്പ് മാറാതിരിക്കുക. ആ വിധത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും. ഇങ്ങനെ വിശപ്പ് കൊണ്ടുള്ള പരീക്ഷണം ഈ രണ്ട് തരത്തിലും ആവാം. നഖ്സുമിനൽ അംവാൽ എന്ന് പറഞ്ഞാൽ ധനനഷ്ടമാണ്, സാമ്പത്തികമായ നഷ്ടം സംഭവിക്കുക. അത് ദാരിദ്ര്യമാവാം, അതുപോലെ ഭരണകൂടത്തിൻ്റെ മീതെ കുമിഞ്ഞുകൂടുന്ന കടമാകാം. ആ രീതിയിലുള്ള ധനനഷ്ടവും പ്രയാസവും ഈ വിധം അല്ലാഹു തആല പരീക്ഷിക്കും. വല്ലംഫുസ്, ദേഹങ്ങൾ നഷ്ടപ്പെടുക, ജീവനുകൾ നഷ്ടപ്പെടുക, അതുവഴിയും അല്ലാഹു പരീക്ഷിക്കും. മാരകമായ വിപത്തുകൾ, പകർച്ചവ്യാധി, പ്രളയം, അതുപോലെയുള്ള കാര്യങ്ങളിലൂടെ സംഭവിക്കുന്ന ദേഹനഷ്ടം, ആ വിധം അല്ലാഹു തആല മനുഷ്യനെ പരീക്ഷിക്കും. വസമറാത്ത്, വിഭവങ്ങൾ നഷ്ടപ്പെടുക, അത് ചുരുങ്ങിപ്പോകുക, ആ വിധവും അല്ലാഹു തആല പരീക്ഷിക്കും. അഥവാ കൃഷികളിൽ അവ ശരിക്ക് വിള ഇല്ലാതിരിക്കുക, അതിലെ ബറക്കത്തുകൾ എടുത്തു മാറ്റുക എന്നു തുടങ്ങിയ മുഖേന ആ വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല

0: പരീക്ഷിക്കും. ഈ പരീക്ഷണങ്ങളിലെല്ലാം ക്ഷമ അവലംബിക്കുന്നവർ, ക്ഷമ അവലംബിക്കുന്നവർക്ക് താങ്കൾ സന്തോഷവാർത്ത അറിയിക്കുക എന്നല്ലാഹു സുബ്ഹാനഹു വതആല ഇതിനെ തുടർന്നുകൊണ്ട് പറയുന്നുണ്ട്. അങ്ങനെ ക്ഷമ അവലംബിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ വക്കിൽ നിന്നുള്ള കാരുണ്യവും സ്വലാത്തും അതുപോലെ ഹിദായത്തും ഇതൊക്കെ ലഭിക്കുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് അള്ളാഹുവിൻ്റെ വക്കിൽ നിന്നുള്ള സ്വലാത്ത് അഥവാ അള്ളാഹു അവരെ പുകഴ്ത്തിപ്പറയുന്ന അവസ്ഥയുണ്ടാകും എന്ന് അതിനെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇനി അതുമാത്രമല്ല, ക്ഷമാലുക്കൾക്ക് കിട്ടുന്ന പ്രതിഫലത്തിന് യാതൊരു കണക്കുമില്ല. ഇന്നമാ യുവഫ സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. തീർച്ചയായും ക്ഷമാലുക്കൾക്ക് അവർക്കുള്ള പ്രതിഫലം പൂർത്തിയാക്കി നൽകപ്പെടും. ബിഗൈരി ഹിസാബ്, യാതൊരു ഹിസാബുമില്ലാതെ. സാധാരണ ഒരു പുണ്യകർമ്മം ചെയ്താൽ അതിനുള്ള പ്രതിഫലം പത്തിരട്ടി, അല്ലെങ്കിൽ അതിവിടുന്ന് അങ്ങോട്ട് 700 ഇരട്ടി, അതിലും കൂടുതലായുമൊക്കെ പുണ്യകർമ്മങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ക്ഷമയെക്കുറിച്ച്, ക്ഷമാലുക്കൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ബിഗൈരി ഹിസാബ്, യാതൊരു കണക്കുമില്ലാതെ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ആയത്തിൽ. وفي هذه الآية من الترغيب في الصبر. ക്ഷമിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ഈ ആയത്തിലൂടെ. അങ്ങനെ ഏ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിൽ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള ക്ഷമയുടെ ഇനങ്ങൾ ആ രംഗങ്ങളിലും മേഖലകളിലുമെല്ലാം ക്ഷമ പാലിച്ചു മുന്നോട്ടു പോയാൽ കണക്കറ്റ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുമെന്ന് അവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ക്ഷമയെ പ്രേരിപ്പിക്കുന്ന ധാരാളം വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാം. സൂറത്ത് അഷ്ഷൂറയിലെ 43-ാമത്തെ വചനം, വലമൻ സ്വബറ വഗഫറ ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. വല്ലവനും ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യുന്ന പക്ഷം തീർച്ചയായും അത് ദൃഢനിശ്ചയം ചെയ്യപ്പെട്ട കാര്യങ്ങളിൽപ്പെട്ടതാകുന്നു എന്ന് പറഞ്ഞ് ക്ഷമാലുക്കളെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുകയും ക്ഷമിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഇതുപോലെയുള്ള സമാനമായ വചനങ്ങൾ നമുക്ക് കാണാം. ജനങ്ങളുടെ ഭാഗത്തിൽ നിന്നും ഉണ്ടാകുന്ന പീഡനങ്ങൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങളെല്ലാം ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്താൽ വമ്പിച്ച പ്രതിഫലം, അസംഖ്യം നേട്ടങ്ങൾ അതുവഴി അവൻ ആർജിക്കുവാൻ സാധിക്കും എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സൂറ അൽബഖറയിലെ 153-ാമത്തെ വചനത്തിൽ, ഇസ്തഈനു ബിസ്സബ്രി വസ്സല ഇന്നല്ലാഹ മഅസ്സാബിരീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യവിശ്വാസികളെ, നിങ്ങൾ സഹനവും നമസ്കാരവും മുഖേന അള്ളാഹുവിനോട് സഹായം തേടുക എന്ന് പറഞ്ഞതും ക്ഷമയുടെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ, അന്നഹു ഇദാ ഹസബഹു അംറുൻ ഫസിയാ ഇലസ് സ്വലാത്ത് എന്ന് ഇമാം അബൂദാവൂദും അഹ്മദും റഹിമഹുമുല്ലാ റിവാദി ചെയ്തിട്ടുള്ള, ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ സ്വഹീഹ് എന്ന് വിധി എഴുതിയിട്ടുള്ള ഒരു ഹദീസ് നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടായാൽ അവിടുന്ന് പെട്ടെന്ന് നമസ്കാരത്തിലേക്ക് പോകും. ദുന്യവിയോ അതല്ലെങ്കിൽ മതപരവുമായ വിഷയങ്ങളിലെല്ലാം നമസ്കാരം വഴി അള്ളാഹുവിൻ്റെ വക്കൽ നിന്ന് സഹായം തേടാൻ പറ്റും. മറ്റു ഇബാദത്തുകൾ കൊണ്ടും അത് സാധ്യമാണ്. പക്ഷേ നമസ്കാരത്തെ പ്രത്യേകം എടുത്തു പറയാൻ കാരണം, ഏറ്റവും ശ്രേഷ്ഠമായ, അതിശ്രേഷ്ഠമായ ഒരു ഇബാദത്താണ് നമസ്കാരം എന്നതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമസ്കാരത്തെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. ولنبلونكم حتى نعلم المجاهدين منكم والصابرين നിങ്ങളുടെ കൂട്ടത്തിൽ സമരം ചെയ്യുന്നവരെയും ക്ഷമ കൈക്കൊള്ളുന്നവരെയും നാം തിരിച്ചറിയുകയും നിങ്ങളുടെ വർത്തമാനങ്ങൾ നാം പരിശോധിച്ചു നോക്കുകയും ചെയ്യുന്നതുവരെ നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്ന വചനവും സൂറത്ത് മുഹമ്മദിലെ 31-ാമത്തെ വചനവും ക്ഷമക്ക് പ്രേരണ നൽകുന്ന ആയത്തുകളിൽപ്പെട്ടതാണ്. ഇന്നല്ലാഹു മഅസ്സാബിരീൻ എന്ന് പലയിടങ്ങളിലും ഖുർആൻ പറഞ്ഞതിൽ നിന്നും ക്ഷമ വഴി കിട്ടുന്ന വലിയൊരു നേട്ടമാണ്. തീർച്ചയായും ക്ഷമാലുക്കലോടൊപ്പമാകുന്നു അല്ലാഹു എന്നാണല്ലോ അതിൻ്റെ ആശയം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കൂടെയെന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ മഅയ്യത്ത് അത് രണ്ട് തരത്തിലാണ്. മഅയ്യത്തു നാമ്മ ശാമില ലികുല്ലി അഹദിൻ, എല്ലാവരോടൊപ്പം അല്ലാഹു ഉണ്ടാകുക എന്ന സമഗ്രാർത്ഥത്തിലുള്ള മഅയ്യത്ത്, കൂടെ ഉണ്ടാകുക എന്ന ആശയം. രണ്ടാമത്തെ മഅയ്യത്ത് എന്ന് പറഞ്ഞാൽ അൽ മഅയ്യത്തുൽ ഖാസ്വ, പ്രത്യേകമായ മഅയ്യത്താണ്, അഥവാ അല്ലാഹുവിൻ്റെ സഹായവും അവൻ്റെ പിന്തുണയും അത് പ്രത്യേകമായി ലഭിക്കുക. പ്രവാചകന്മാർക്കും ആ പ്രവാചകന്മാരുടെ അനുയായികൾക്കുമൊക്കെ ലഭിക്കുന്നതുപോലെ ഇന്നല്ലാഹു മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ എന്ന് പറഞ്ഞതുപോലെ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവരോടൊപ്പമാണ്. വല്ലദീന ഒരു കൂട്ടരോടൊപ്പവും, ഹും മുഹ്സിനൂൻ അവർ എഹ്സാൻ ചെയ്യുന്നവരാണ്, സുഹൃദം ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ അല്ലാഹുവിനെ കാണുന്ന വിധം ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന, ഈമാനിൻ്റെ ഉന്നതമായ ദർജയിൽ ജീവിക്കുന്ന ആളുകൾ അവരോടൊപ്പമാണ് അല്ലാഹു എന്നൊക്കെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒമ്പിച്ച നേട്ടം ക്ഷമ കൊണ്ട് ലഭ്യമാണ്. ഇങ്ങനെ ക്ഷമയുടെ പ്രാധാന്യം പഠിപ്പിക്കുന്ന ധാരാളം ആയത്തുകൾ, വല്ലായാത്തു ഫിൽ അംരി ബിസ്സബർ വബയാനി ഫളിഹി കസീറത്തുൻ മഅറൂഫത്തുൻ, ക്ഷമ കൊണ്ടുള്ള കൽപ്പന ഉൾക്കൊള്ളുന്ന ആയത്തുകൾ, ക്ഷമയുടെ ശ്രേഷ്ഠത വിവരിക്കുന്ന ആയത്തുകൾ, അവ കസീറത്തുൻ ധാരാളമാണ്, മഅറൂഫത്തുൻ അറിയപ്പെട്ടതുമാണ്, അറിയപ്പെട്ട ധാരാളം ആയത്തുകൾ ഈ വിഷയവുമായി വന്നിട്ടുണ്ട്. അതിലെ ഏതാനും ചില ആയത്തുകൾ മാത്രമാണ് നാം ഇവിടെ ഷെയ്ഖ് നബവി റഹിമഹുള്ള എടുത്തുദ്ധരിച്ചിട്ടുള്ളത്. നാം തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള 90-ലധികം സ്ഥലങ്ങളിൽ ക്ഷമയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട് എന്നതിൽ നിന്ന് തന്നെ ക്ഷമയുമായി ബന്ധപ്പെട്ട ആയത്തുകൾ എത്രത്തോളമുണ്ടെന്നും അതിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വതആല ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ നമ്മയവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് റിയാദുസ് സ്വാലിഹീൻ, സഹനശീലർക്ക് സന്തോഷിക്കാം എന്ന വിഷയത്തിൽ ഇമാം നവവി റഹിമഹുള്ളയുടെ റിയാദുസ് സ്വാലിഹീൻ എന്ന പ്രശസ്ത ഗ്രന്ഥത്തെ ആസ്പദമാക്കി മുജീബ് റഹ്മാൻ സുലാഹിയാണ് നമ്മോട് ഇതുവരെ സംസാരിച്ചത്.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോയിൽ ഇപ്പോൾ മധുരം ഖുർആൻ പരിപാടിയുടെ സമയമാണ്. ഇന്ന് സൂറത്തുൽ ഇൻസാൻ ഏതാനും ആയത്തുകളാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം ഷെയ്ഖ് അബൂബക്കർ അഷ്ശത്വരി.

0: മധുരം ഖുർആൻ ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ ഇൻസാൻ ഏതാനും ആയത്തുകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബൂബക്കർ അഷ്ഷതുരി.
1: ആരോഗ്യകാര്യങ്ങളിൽ മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യചിന്തകളിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഗർഭാശയമുഴ നിസാരമാക്കരുത്, വിശദീകരിച്ചുകൊണ്ട് ഡോക്ടർ സ്വാദിഖ് തിരൂർ നമ്മോടൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ, അൽഹംദുലില്ലാഹ്. ഗർഭാശയ മുഴകൾ, ഗർഭപാത്രത്തിൻ്റെ പേശികളിൽ രൂപം കൊള്ളുന്ന മുഴകളാണ് ഫൈബ്രോയിഡുകൾ അല്ലെങ്കിൽ ഗർഭാശയ മുഴകൾ എന്നറിയപ്പെടുന്നത്. 15-55 വയസ്സിനും ഇടയിലുള്ള അഥവാ മെൻസ്ട്രൽ പ്രായത്തിലുള്ള ആളുകളിലാണ് പ്രധാനമായും ഫൈബ്രോയിഡ് കണ്ടുവരുന്നത്. സാധാരണഗതിയിൽ ഫൈബ്രോയിഡുകൾ അത്ര പ്രശ്നക്കാരല്ല. എന്നാൽ ചിലതരം ഫൈബ്രോയിഡുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ക്യാൻസറുകളായി മാറാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഇവ സാധാരണഗതിയിലുണ്ടാക്കുന്ന ചില ലക്ഷണങ്ങൾ: ഒന്ന്, ആർത്തവകാലത്തുള്ള അമിതമായ രക്തസ്രാവം, പിന്നെ രക്തം കട്ട പിടിച്ച രീതിയിൽ പുറത്തു പോവുക, 7 ദിവസത്തിൽ കൂടുതൽ രക്തസ്രാവമുണ്ടാവുക, അടിവയറ്റിൽ അസഹ്യമായ വേദനയുണ്ടാവുക. ഇതാണ് പ്രധാനമായ ഒരു ലക്ഷണം. ചില ആളുകളുടെ രോഗലക്ഷണം പ്രകടമാവണമെന്നില്ല. ഗർഭപാത്രത്തിൻ്റെ വലിയ മുഴ രൂപപ്പെട്ടിട്ടുണ്ടാകും. വളരെ സാവധാനത്തിൽ വളരുന്ന ഈ മുഴ വലുതായ ശേഷമായിരിക്കും ചിലപ്പം അസ്വസ്ഥത അനുഭവപ്പെടുക. മൂത്രതടസ്സം, നടുവേദന, കാലിൽ നീര് തുടങ്ങിയവയൊക്കെ ഇത്തരക്കാരിൽ കാണാം. എന്നാൽ ഇവ ക്യാൻസറായി മാറാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് എന്നുള്ളത് കൊണ്ട് കൃത്യമായ രീതിയിലുള്ള ചെക്കപ്പുകളും ട്രീറ്റ്മെൻറ്റുകളും എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം അമിതമായ രക്തസ്രാവമുള്ള ആളുകൾ, അസഹ്യമായ വേദന, സഹിക്കാൻ കഴിയാത്ത, ആദ്യത്തെ 1 ദിവസങ്ങളിലേക്കുള്ള വേദന നോർമലാണ്, അതും സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതലാവുകയും ഭയങ്കരമായ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ട് ഉപദേശം തേടുകയും കൃത്യമായ രീതിയിലുള്ള ചെക്കപ്പുകൾ, നമ്മുടെ ഫാമിലി ഡോക്ടർ ഉണ്ടെങ്കിൽ അവരോട് പറയുകയോ, പല ആളുകളും ഇത്തരത്തിലുള്ള ചില ബുദ്ധിമുട്ടുകൾ പറയാൻ മടിക്കുകയും വേദനയ്ക്ക് വേണ്ടി വേദന സംഹാരികൾ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ച് ട്രീറ്റ്മെൻറ്റുകൾ എടുക്കേണ്ട സമയത്ത് ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാനും ഒക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അമിതമായ വണ്ണമുള്ള ആളുകളിൽ ഫൈബ്രോയിഡുകൾ രൂപപ്പെടുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ പല പാരമ്പര്യ ഘടകങ്ങളും ജീവിതശൈലികളൊക്കെ ഇതിന് കാരണമാകാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ജങ്ക് ഫുഡുകളും മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ അതല്ലാത്ത ആളുകളിലും ഇവ കണ്ടുവരുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുക. അസഹ്യമായ വേദനയും രക്തസ്രാവം കൂടുതലും ഒക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകമായ രീതിയിൽ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാൻ ശ്രദ്ധിക്കണം. ഈ ഫൈബ്രോയിഡ് ആളുകൾക്കിടയിൽ ഗർഭധാരണത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. എല്ലാ ഫൈബ്രോയിഡുകളും ഗർഭധാരണത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്നില്ല. എന്നാൽ ചില ഫൈബ്രോയിഡുകളെങ്കിലും ഗർഭധാരണം വൈകാനും അപോഷണം ഉണ്ടാകാനും തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ ഒരു സാധ്യത കൂടിയുണ്ട്. അപ്പോൾ മെൻസ്ട്രൽ പെയിന് ഭയങ്കരമായുള്ള ആളുകൾ പ്രത്യേകമായി കൊണ്ട് ശ്രദ്ധിക്കുകയും ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യണം. അത് നമ്മൾ സ്വയം ചികിത്സ മരുന്ന് കഴിച്ച് മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് പോകാതെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് ഒരു ഡോക്ടറുടെ അടുത്ത് പോയി ഉപദേശം തേടുന്നത് നല്ലതാണ്.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. ഗർഭാശയമുഴയെ നിസ്സാരമാക്കരുത് എന്നതായിരുന്നു ഡോക്ടർ സ്വാദിഖ് തിരൂർ നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത്.
3: ഒരു സന്തോഷവാർത്ത: കാഴ്ചപരിമിതരുടെ സുഹൃത്താകുവാൻ പീസ് റേഡിയോ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. വിസ്ഡം യൂത്ത് എൻവിഷൻ പദ്ധതിയുടെ ഭാഗമായി കാഴ്ചപരിമിതിയുള്ളവർക്ക് വേണ്ടിയുള്ള ഖുർആൻ പഠനം പീസ് റേഡിയോ 500 കോഴ്സ് വഴി തുടക്കം കുറിക്കുന്നു. കാഴ്ചപരിമിതരുടെ പരീക്ഷയും റിസൾട്ടും സ്വതന്ത്രമായിരിക്കും. ഈ സൗകര്യം ലഭ്യമാകുന്നതിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ കാഴ്ചപരിമിതരാണോ എന്നത് ടിക്ക് ചെയ്യേണ്ടതുണ്ട്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാത്രി 10 മണിക്കായിരിക്കും ക്ലാസുകൾ നടക്കുന്നത്. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് ഓപ്ഷനിലും ലഭ്യമായിരിക്കും. ഓരോ ക്ലാസിന്റെ കൂടെയും 3 ചോദ്യങ്ങൾ ഉണ്ടാവും. 1 മാസം ആവുമ്പോൾ ഈ ചോദ്യങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും മൊഡ്യൂളുകളുടെ നിശ്ചിത ഇടവേളകളിൽ ഖുർആൻ ക്വിസ് മത്സരങ്ങളും വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9846 6211412, മറ്റൊരു നമ്പർ 6282499814. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: മദീനയിലെ മാർക്കറ്റ് സജീവമായിരുന്നു. ആൾക്കൂട്ടത്തിനിടയിലേക്ക് ലോകാനുഗ്രഹിയായ പ്രവാചകൻ കടന്നു വരുന്നു. ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റിയില്ലാതെ, ബീക്കൺ ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ അകമ്പടിയില്ലാതെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിയെ അതിലെ നടന്നുകൊണ്ടിരുന്നു. ആൾക്കൂട്ടത്തിൽ നിന്ന് തന്നെ വേർതിരിക്കുന്ന വേഷവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാനവചരിത്രത്തിൻ്റെ ആത്മീയ നേതാവിനെ ആരും തിരിച്ചറിഞ്ഞില്ല. പെട്ടെന്ന് ചത്തുകിടക്കുന്ന ഒരാട് തിരുനബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ആടിനെ അതിൻ്റെ ചെവികളിൽ തൂക്കിപ്പിടിച്ച് പ്രവാചകൻ ചോദിച്ചു, ഇതിനെ ആർക്കാണ് വേണ്ടത്? പൊടുന്നനെ ആ തെരുവ് നിശ്ചലമായി. എല്ലാവരും തിരുനബിയുടെ മുന്നിൽ തടിച്ചുകൂടി. നബിയെ, ഒരു ചത്ത ആടിനെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ആരൊരാൾ ചോദിച്ചു. ഒരു ദിർഹമിന് ഇതിനാർക്കാണ് വേണ്ടത് എന്ന ചോദ്യം മാറ്റി ഇതിനെ വെറുതെ ആർക്കാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോഴും ആർക്കും വേണ്ടായിരുന്നു. അവിടെ വെച്ച് ലോകത്തിൻ്റെ അധ്യാപകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. അതിതായിരുന്നു, നിങ്ങൾ കടിപിടി കൂടുന്ന ദുനിയാവിന് ഈ ചത്ത ആടിൻ്റെ വില പോലുമില്ല. സ്വാർത്ഥരായി മനുഷ്യർ ഓടുകയാണ്. അവൻ്റെ ബാങ്ക് ബാലൻസിലേക്ക് നോക്കി അവൻ നൊമ്പരപ്പെടുകയാണ്. അവൻ്റെ നഷ്ടങ്ങളിലേക്ക് നോക്കി അവൻ അസ്വസ്ഥനാവുകയാണ്. എന്നാൽ ശ്വാസം നിലക്കുന്നതോടുകൂടെ ആരംഭിക്കുന്ന മറ്റൊരു ജീവിതമുണ്ട്. അവിടേക്കെന്ത് ബാലൻസ് ഉണ്ട് എന്ന് ചിന്തിക്കാൻ ഖുർആൻ മനുഷ്യന് ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത്തരം ചിന്തകൾ അവനെ നൊമ്പരപ്പെടുത്തുന്നില്ല. എൻ്റെ ആരാധനകൾ, എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ റബ്ബുമായുള്ള എൻ്റെ ആത്മബന്ധങ്ങൾ ഇതൊക്കെ എങ്ങനെയുണ്ട് എന്നവൻ ചിന്തിക്കുന്നില്ല. പലരുമായി പിണക്കത്തിലാണ്. വിദ്വേഷത്തിൻ്റെ അഗ്നിപർവ്വതങ്ങൾ ഹൃദയത്തിൽ പൊട്ടുകയാണ്. ആരുടെ മുന്നിലും തോൽക്കില്ല, എല്ലാവരുടെ മുന്നിലും ജയിക്കുമെന്ന ഭാവമാണ്. വിട്ടുവീഴ്ചയും മാപ്പും പൊറുക്കലും ഒന്നുമില്ല. കത്തിക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിൽ നിന്ന് വിദ്വേഷത്തിൻ്റെ അസ്ത്രങ്ങൾ എയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു ദിവസം അവസാനിക്കുമ്പോൾ ബാലൻസുകളില്ലാത്ത യാത്രയ്ക്ക് ആരംഭമാകുന്നു. തിരുത്ത് പൊടുന്നനെ ഉണ്ടാകേണ്ട ഒന്നാണ്, അത് കാത്തിരിക്കേണ്ടതല്ല. കാത്തിരിപ്പിന് മുൻപേ ഒരു പക്ഷേ കൂട്ടിക്കൊണ്ടുപോകുന്ന മരണത്തിൻ്റെ കാലൊച്ചകൾ നാം കേട്ടു തുടങ്ങും.

0: ദൈവീക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി, ഫൈസൽ മൗലവി എന്നിവർ.
2: ഇമാമിന്റെ കൂടെ ആണോ മാമും ഫാത്തിഹ ഓതേണ്ടത്? അത് കഴിഞ്ഞിട്ടാണോ എന്നാണ് സംശയം.
3: കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. തെളിവുകൾ വ്യത്യസ്ത രൂപത്തിൽ കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിലും ഒരു തെളിവിനെ തന്നെ വ്യത്യസ്ത രൂപത്തിൽ മനസ്സിലാക്കുന്നതിനെ സംബന്ധിച്ചുമൊക്കെയാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാറുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പിന്നിൽ ഖുർആൻ ഓതുന്ന ആളുകളെ വിലക്കിയ ചില ഹദീസുകൾ കാണാൻ കഴിയും. അതേപോലെ തന്നെ എൻ്റെ പിന്നിൽ നിങ്ങളൊന്നും ഓതരുത് എന്ന് പറഞ്ഞ ഹദീസുകളുള്ളതുപോലെ തന്നെ ഫാത്തിഹയല്ലാതെ നിങ്ങളൊന്നും ഓതരുത് എന്ന് പറഞ്ഞ ഹദീസുകളുമുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ ഫാത്തിഹയല്ലാതെ ഒന്നും ഓതരുത് എന്ന് പറഞ്ഞത് ആദ്യത്തിലും, നിങ്ങളൊന്നും പാരായണം ചെയ്യരുത്, കേട്ടു നിൽക്കുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ ഹദീസ് അതിനുശേഷമാണ് എന്നും, അതിൻ്റെ അടിസ്ഥാനത്തിൽ മഅ്മൂം ഇമാം ഉറക്കെ ഓതുന്ന നമസ്കാരത്തിൽ ഫാത്തിഹയടക്കം ഒന്നും ഓതേണ്ടതില്ല എന്നും ചില പണ്ഡിതന്മാർ പറയുന്നു. എന്നാൽ നിങ്ങൾ എൻ്റെ പിറകിൽ ഖുർആൻ പാരായണം ചെയ്യരുത് എന്ന് പറഞ്ഞത് ഫാത്തിഹയ്ക്ക് ശേഷമുള്ള ഖുർആൻ പാരായണത്തെപ്പറ്റിയാണ് എന്നും, ഫാത്തിഹയല്ലാതെ ഒന്നും ഓതരുത് എന്ന് പറഞ്ഞതിൽ നിന്ന് ഫാത്തിഹ ഓതണം, അത് ഇമാം ഉറക്കെ ഓതുന്ന നമസ്കാരത്തിലാണെങ്കിലും ഓതണം എന്നും മനസ്സിലാക്കിയ പണ്ഡിതന്മാരുണ്ട്. ഇതിൽ ഏറ്റവും സൂക്ഷ്മതയും അതോടൊപ്പം തന്നെ പ്രമാണങ്ങളോട് ഏറ്റവും അടുത്തു നിൽക്കുന്നതും സൂറത്തുൽ ഫാത്തിഹ ഇമാമും മഅ്മൂമും ഉറക്കെയോതുന്ന നമസ്കാരത്തിലും അതേപോലെ തന്നെ പതുക്കെ പാരായണം ചെയ്യുന്ന നമസ്കാരത്തിലുമൊക്കെ ഓരോ റക്അത്തിലും നിർബന്ധമായിട്ടും പാരായണം ചെയ്യണം എന്ന് തന്നെയാണ് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും കൂടുതൽ സൂക്ഷ്മമായ അഭിപ്രായത്തോട് നമ്മൾ അടുത്തു നിൽക്കുക, നമ്മുടെ ജീവിതത്തിൽ അത് തന്നെ പാലിക്കുക. എന്നാൽ അഭിപ്രായ വ്യത്യാസം ഈ വിഷയത്തിലുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു അഭിപ്രായം നമ്മൾ കേൾക്കുമ്പോൾ ഒരു ആശയക്കുഴപ്പത്തിലാകേണ്ടതില്ല. രണ്ട് രൂപത്തിൽ പണ്ഡിതന്മാർ പ്രമാണങ്ങളെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും ശരിയായി തോന്നുന്നതും ഏറ്റവും സൂക്ഷ്മമായി തോന്നുന്നതുമാണ് നമ്മുടെ ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ടത്. വല്ലാഹു അഅലം.
2: സ്ത്രീകൾ തനിച്ചു നിസ്കരിക്കുമ്പോൾ ബാങ്കും ഇഖാമത്തും വേണോ?
4: സ്ത്രീകൾക്ക് ബാങ്കും ഇഖാമത്തും നിർബന്ധമില്ല, അതുകൊണ്ട് തന്നെ അവരുടെ നമസ്കാരത്തിൽ അത് നിർവഹിക്കേണ്ടതുമില്ല. പുരുഷന്മാർക്ക് തന്നെയും ബാങ്ക് ഫർള് കിഫയാണ് എന്നാണ് ഭൂരിപക്ഷ പണ്ഡിത അഭിപ്രായം. മാലിക് ഇബ്നു ഹുവൈരിസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, സമയമായാൽ ബാങ്ക് കൊടുക്കുക എന്നും. അതുകൊണ്ട് തന്നെ ഒരു നാട്ടിലുള്ള ആളുകൾക്ക് മൊത്തത്തിൽ നിർബന്ധമായ ഫർള് കിഫയാണ് ബാങ്ക് കൊടുക്കുക എന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് ഇല്ല എന്നതുകൊണ്ട് തന്നെ ബാങ്ക് ഇഖാമത്ത് നിർവഹിക്കാതെയാണ് സ്ത്രീകൾ നമസ്കാരം നിർവഹിക്കേണ്ടത്. ഇനി ആരെങ്കിലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ അല്ലാഹു അവരെ ശിക്ഷിക്കുന്നതല്ല എന്നും മനസ്സിലാക്കുക. അല്ലാഹു തആല ആല.
2: നിസ്കാരശേഷം അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലുന്നതിന് മുമ്പ് അല്ലാഹു അക്ബർ ചൊല്ലൽ സുന്നത്തുണ്ടോ? ചില ആളുകൾ അപ്രകാരം ചൊല്ലുന്നത് ഞാൻ കേൾക്കാനിടയായി എന്നാണ്.
5: ഒരുപക്ഷെ നമ്മുടെ നാടുകളിൽ നിന്നും അത്രമാത്രം വ്യാപകമല്ലാതെ കാണുന്ന ഒരു കാര്യമാണ്. നമസ്കാര ശേഷം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് പറഞ്ഞ് സലാം വെട്ടിക്കഴിഞ്ഞാൽ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് ചൊല്ലുക, തുടർന്നാണ് അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ. ഇതാണ് തക്ബീർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് സുന്നത്താണോ അതല്ല, ഇത് നബിശരിയിൽ പെട്ടതല്ലേ അല്ലയോ എന്നാണ് ചോദ്യം. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹു റസൂലിന്റെ വാക്കല്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അൻ അറഫ അസ്സൗതി ബിസ്സിക്രി ഹീന യൻസറിഫു അന്നാസു മിനൽ മക്തൂബ കാന അലാ അഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തീർച്ചയായും ഫർള് നമസ്കാരങ്ങൾ ശേഷം അൻ അറഫ അസ്സൗതി ബിസ്സിക്രി, ദിക്ര കൊണ്ട് ശബ്ദം ഉയർത്തൽ, ഹീന യൻസറിഫു അന്നാസു മിനൽ മക്തൂബ, ഫർളായ നമസ്കാരങ്ങൾ കഴിഞ്ഞ് ജനങ്ങൾ പിരിഞ്ഞു പോകുന്ന വേളയിൽ ദിക്റുകൾ കൊണ്ട് ശബ്ദം ഉയർത്തുക, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടായിരുന്ന ശരിയായിരുന്നു എന്നും. തുടർന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുൻതു അഅലമു ഇദ അൻസറഫു ബിദാലിക്, ജനങ്ങൾ നമസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞു പോയി എന്ന് ഞാൻ അറിഞ്ഞതും മനസ്സിലാക്കിയതുമൊക്കെ, ഇദാ സമിഅതുഹു, അത് ഞാൻ കേൾക്കുമ്പോഴായിരുന്നു, ആ ശബ്ദം കേൾക്കുമ്പോഴായിരുന്നു എന്നാണ്. കുൻതു ആരിഫു ഇൻഖിളാ സ്വലാത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിതക്ബീർ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരം കഴിഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞിരുന്നത് ഇങ്ങനെയുള്ള തക്ബീർ മുഖേനയായിരുന്നു, അള്ളാഹു അക്ബർ എന്ന തക്ബീർ മുഖേനയായിരുന്നു എന്നാണ്. അപ്പൊ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് നമസ്കാരാന്തരം സലാം വീട്ടിക്കഴിഞ്ഞാൽ അള്ളാഹു അക്ബർ എന്ന് ഉച്ചത്തിൽ പറയുന്നത്. ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് വീക്ഷണമുണ്ട്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നു, ഇവിടെ ദിക്റു കൊണ്ട് ശബ്ദം ഉയർത്തുക എന്ന് പറഞ്ഞത് എന്നുള്ള ഉദ്ദേശം, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജഹറലി ആലമ സഹാബ സിഫത്ത് ദിക്ർ, ദിക്റിന്റെ രൂപം എങ്ങനെയാണ് എന്ന് അറിയിച്ചു കൊടുക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശബ്ദം ഉയർത്തിയതാണ് എന്നാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഇബ്നു ഹസം, ഇമാം തബരി എന്നിവരൊക്കെ അത്തരത്തിൽ ശബ്ദം ഉയർത്തൽ സുന്നത്താണ് എന്ന് അഭിപ്രായപ്പെടുന്ന ആളുകളാണ്. അപ്പോ നമസ്കാരാനന്തരം സലാം വെട്ടിക്കഴിഞ്ഞാൽ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് ശബ്ദം ഉയർത്തി, ഇതാണ് ഒരു വീക്ഷണം. എന്നാൽ മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇവിടെ തക്ബീർ എന്നതുകൊണ്ട് ഉദ്ദേശം പോലും അള്ളാഹു അക്ബർ എന്നല്ല, മറിച്ച് സുബ്ഹാനല്ലാ അൽഹംദുലില്ലാ അള്ളാഹു അക്ബർ ഇതാണ് ഉദ്ദേശം. നമസ്കാരത്തിന് ശേഷം 33 പ്രാവശ്യം അതൊക്കെ ചൊല്ലാറുണ്ടല്ലോ, അതാണ് ഉദ്ദേശമെന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ വാക്കിന്റെ അടിസ്ഥാനത്തിൽ നമസ്കാരാനന്തരം ഒരാൾ അള്ളാഹു അക്ബർ എന്ന് ഉച്ചത്തിൽ പറഞ്ഞാൽ അത് ഒരു ബിദഅത്തായി ഗണിക്കാവുന്നതല്ല, മറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കി എന്നേ ഉള്ളൂ. ഈ സൗദി അറേബ്യയിലുള്ള ലജ്നത്തുൽ ദാഇമ അവരോട് ഈ ഒരു ചോദ്യം ചോദിക്കപ്പെട്ടപ്പോൾ അവരതിന് പറഞ്ഞ മറുപടി, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ലമ മിന സ്വലാത്തി, പ്രവാചക തിരുമേനി സലാം നമസ്കാരത്തിന് സലാം വെട്ടിക്കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാ എന്ന് 3 പ്രാവശ്യം പറയും, പിന്നീട് അല്ലാഹു അന്ത സലാം മിക്ക സലാം തബാറക് തയാദൽ ജലാലി വിക്രം എന്ന് പറയും, എന്നിട്ട് തുടർന്നുള്ള മറ്റ് സുബ്ഹാനല്ലാ അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ എന്നീ ദിക്റുകളൊക്കെ ചൊല്ലാറുണ്ടായിരുന്നു. ഇതാണ് വദാരിക ജംഉം ബൈൽ അഹാദീസിൽ വാരിദ, ഇതാണ് ഇവിടെ പിന്നെ തക്ബീർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അമ്മ തക്ബീറുൽ മദ്കൂർ ഫിൽ ഹദീസി, ഇവിടെ ഈ ഹദീസിൽ ഉദ്ദേശിക്കപ്പെട്ട തക്ബീർ എന്നുകൊണ്ട് ഇങ്ങനെയുള്ള സുബ്ഹാനല്ലാ അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ ചൊല്ലലാണ് എന്നാണ് ലജ്നത്തുൽ ദാഇമ അതിന് കൊടുത്ത മറുപടി. ഇതാണ് നമുക്കും ആ വിഷയത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്.
2: ഖുർആൻ ഓതുന്ന സമയത്ത് തിലാവത്തിന്റെ ആയത്ത് വന്നാൽ വുളു ഇല്ലെങ്കിൽ സുജൂദ് ചെയ്യാൻ പറ്റുമോ എന്നാണ്.
6: ഖുർആൻ പാരായണത്തിന്റെ സുജൂദിൽ അതല്ലെങ്കിൽ സുജൂദ് ചെയ്യുന്ന വിഷയത്തിൽ വുളു ആവശ്യമുണ്ടോ ഇല്ലേ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. ഭൂരിഭാഗ പണ്ഡിതന്മാരും പ്രത്യേകിച്ചും 4 മദ്ഹബിൻ്റെ ഇമാമുമാരും അഭിപ്രായപ്പെട്ടത് തിലാവത്തിൻ്റെ സുജൂദിന് അഥവാ ഖുർആൻ പാരായണത്തിൻ്റെ സുജൂദിന് തൊഹാറത്ത് ശുദ്ധി അത് അതിൻ്റെ ഷർത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്, നിബന്ധനകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് എന്ന് തന്നെയാണ്. എന്നാൽ സഹാബിമാരുടെ കൂട്ടത്തിൽ നിന്നും ശേഷം കടന്നു വന്ന പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ നിന്നും അത്തരത്തിലൊരു നിബന്ധനയില്ല, ശുദ്ധിയില്ലാത്ത അവസ്ഥയിലാണ് ഖുർആൻ പാരായണം ചെയ്യുന്നത് എങ്കിൽ പോലും അതല്ലെങ്കിൽ ഖുർആൻ പാരായണം കേൾക്കുന്നത് എങ്കിൽ പോലും സുജൂദിൻ്റെ ആയത്തെത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് അതേ അവസ്ഥയിൽ തന്നെ സുജൂദ് ചെയ്യാവുന്നതാണ് എന്ന അഭിപ്രായം പ്രകടിപ്പിച്ച ആളുകളുമുണ്ട്. ആ കൂട്ടത്തിലാണ് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉള്ളത്. അതുപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തീമിയ റഹിമഹുല്ല ആ അഭിപ്രായക്കാരനാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തീമിയയുടെ അഭിപ്രായം തന്നെയാണ് ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചു മരിച്ച പണ്ഡിതനായ അബ്ദുൽ അസീസ് ബിൻ ബാസ് റഹിമഹുല്ലക്കും ഷെയ്ഖ് മുഹമ്മദ് ബിനു ഉസൈമീൻ റഹിമഹുല്ലക്കുമെല്ലാം ഉള്ളത് എന്ന് കൂട്ടത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല പറയുന്നതായി കാണാം, ഈ വിഷയത്തിൽ ഖിലാഫുണ്ടാകുവാനുള്ള അടിസ്ഥാന കാരണം അഥവാ അഭിപ്രായ ഭിന്നതയിൽ പണ്ഡിതന്മാർ ആകുവാനുള്ള അടിസ്ഥാന കാരണം സുജൂദ് എന്നത് നിസ്കാരമാണോ അല്ലേ എന്നതാണ്. നിസ്കാരമാണ് എങ്കിൽ നിസ്കാരത്തിൽ ത്വഹാറത്തുണ്ടാവുക എന്നത്, ശുദ്ധിയാവുക എന്നത്, നിസ്കാരത്തിന് വേണ്ടി ശുദ്ധിയാവുക എന്നത് അത് നിസ്കാരത്തിൻ്റെ നിബന്ധനകളിൽപ്പെട്ടതാണ്. നിസ്കാരമല്ല എങ്കിൽ സുജൂദിന് വേണ്ടി മാത്രമായി കൊണ്ട് ശുദ്ധിയാവുക എന്നത് പ്രത്യേകമായി കൽപ്പനകളൊന്നും വന്നിട്ടുമില്ല. തിലാവത്തിൻ്റെ സുജൂദ് നിസ്കാരത്തിലാണ് വരുന്നത് എങ്കിൽ അത് നിസ്കാരത്തിൻ്റെ ഭാഗമാണ്, അവിടെ ഒലു ആവശ്യമാണ്. കാരണം ഒലു ഇല്ലാതെ, ശുദ്ധിയില്ലാതെ നിസ്കരിക്കാൻ പാടില്ല. അതേസമയത്ത് നിസ്കാരത്തിലല്ലാത്ത സാഹചര്യത്തിലാണ് തിലാവത്തിൻ്റെ സുജൂദ് വരുന്നത് എങ്കിൽ അത് നിസ്കാരമല്ല, അത് ഒറ്റപ്പെട്ട രൂപത്തിലുള്ള ഒരു ഇബാദത്താണ്. അതൊരു ഇബാദത്താണ്, അതൊരിക്കലും തന്നെ, അതായത് മുസ്തഖില്ലായ ഇബാദത്ത് എന്നാണ് പറയാം. ഒരിക്കലും തന്നെ അത് നിസ്കാരമല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഉലു വേണ്ട എന്ന അഭിപ്രായം തന്നെയാണ് കൂടുതൽ ശരിയോടടുത്തു നിൽക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ട സാഹചര്യത്തിൽ മുസ്ലിമീങ്ങളും മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾ പോലും സുജൂദ് ചെയ്തത് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ്. വന്നജുമീദ ഹവ എന്ന സൂറത്ത് ഓതുന്ന സമയത്താണ്. അവിടെ മുസ്ലിമീങ്ങളായ അഥവാ മുസ്ലിമീങ്ങളായ ആളുകൾ അവർ ഉലുവിലുള്ളവരായിരുന്നോ അല്ലേ എന്നൊന്നും നമുക്കറിയില്ല. അമുസ്ലിമീങ്ങളായ ആളുകൾ എന്തായാലും ഉലു ഇല്ല, അവരൊക്കെ സുജൂദ് ചെയ്തു എന്നാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശുക്രിൻ്റെ സുജൂദാണെങ്കിലും തിലാവത്തിൻ്റെ സുജൂദാണെങ്കിലും എല്ലാം ഉലു ഇല്ലാത്ത സാഹചര്യത്തിലും അത്തരം കാര്യങ്ങൾ നിർവഹിക്കാവുന്നതാണ്. എന്നാൽ ഉലു ഉണ്ടാവുക എന്നത് ഏറ്റവും അഭികാമ്യവുമാണ് എന്നതിൻ്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരാൾ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഉലു ഉണ്ടായിരിക്കുക എന്നത് ഏറ്റവും അഭികാമ്യമാണ്. മുസ്ഹഫ് തൊടണമെങ്കിൽ ഉലു വേണമെന്ന അഭിപ്രായമാണ് ഏറ്റവും കൂടുതൽ ശരിയായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉലു ഉണ്ടാക്കുക, അങ്ങനെ അല്ലെങ്കിൽ മനഃപ്പാടമുള്ളത് ഓതിക്കൊണ്ടിരിക്കുകയാണ്, ഉലുവിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തിലാവത്തിൻ്റെ ഒരു ആയത്ത് വന്നു കഴിഞ്ഞാൽ ആ ആയത്ത് ഓതിയ ഉടനെ തന്നെയാണ് സുജൂദ് ചെയ്യേണ്ടത്. അതിന് പ്രത്യേകിച്ച് ഉലുവിൻ്റെ ആവശ്യമില്ല. ഒരാൾ ഓതിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരാൾ കേൾക്കുന്നു, സുജൂദ് ചെയ്യുന്നത് കാണുകയും ചെയ്യുന്നു, ആ കേൾക്കുകയും കാണുകയും എല്ലാം ചെയ്യുന്നയാൾക്കും സുജൂദ് ചെയ്യാം, അതിനും അദ്ദേഹത്തിന് ഉലുവിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നത് തന്നെയാണ് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അലം.
2: തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുമ്പോൾ സ്ത്രീകൾ നിസ്കാരത്തിലേതുപോലെ ഔറത്ത് പൂർണ്ണമായും മറക്കേണ്ടതുണ്ടോ എന്നാണ്.
4: തിലാവത്തിൻ്റെ സുജൂദ് രണ്ട് രൂപത്തിലായിരിക്കും. ഒന്ന്, നമസ്കാരവേളയിൽ. നമസ്കാരവേളയിലാണ് എങ്കിൽ അതിൽ സ്ത്രീകൾ ഉൾപ്പെടും, പുരുഷന്മാർ ഉൾപ്പെടും, ഇമാം ഉൾപ്പെടും, മമൂം ഉൾപ്പെടും, എല്ലാ ആളുകളും ഉൾപ്പെടും. അവരൊക്കെ ശുദ്ധിയോടുകൂടി ഉദുവോടുകൂടിയായിരിക്കുമല്ലോ. സുജൂദ് തിലാവ വരുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് അവർ സുജൂദിലേക്ക് പോകുന്നു. എന്നിട്ട് സജദ വജ്ഹി ലില്ലദി ഖലഖ വശഖ സംഅഹു വബസറു ബിഹൗലി വഖുവതി എന്ന പ്രാർത്ഥന, അല്ലെങ്കിൽ അതേപോലുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുക. എന്നിട്ട് എഴുന്നേൽക്കുക, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുക. വീണ്ടും ഓതുവാനുള്ള ബാക്കി ഭാഗം ഓതുക. ഇനി നമസ്കാരവേളയിലല്ല, മറിച്ച് ഖുർആൻ ഓതുന്ന വേളയിലാണ് എങ്കിൽ അത് ശുദ്ധിയോടുകൂടിയായിരിക്കുമല്ലോ. എങ്കിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന വേളയിൽ ഇങ്ങനെ തിലാവത്തിൻ്റെ സുജൂദ് വരുന്ന വേളയിൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് സുജൂദ് തിലാവയിലേക്ക് പോവുക, നേരത്തെ പറഞ്ഞ സുജൂദ് ചെയ്യുക. പിന്നീട് എഴുന്നേൽക്കുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറയുകയോ സലാം വീട്ടുകയോ ചെയ്യേണ്ടതില്ല, ഒരു സുജൂദ് മാത്രമേ ഉള്ളൂ. കേട്ടു നിൽക്കുന്ന ആളുകൾക്കും ഇപ്രകാരം സുജൂദ് ചെയ്യാവുന്നതാണ്. സുജൂദ് തിലാവ നിർബന്ധമല്ല, മറിച്ച് സുന്നത്തായ കാര്യമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ സുജൂദ് തിലാവ നടത്തുകയും മറ്റൊരിക്കൽ സുജൂദ് തിലാവ നടത്താതിരിക്കുകയും ചെയ്തു. കാരണം ഇത് നിർബന്ധമല്ല എന്ന് അറിയിക്കുവാൻ വേണ്ടി. സ്ത്രീകളാണെങ്കിൽ ഇപ്പോൾ ഖുർആൻ ഓതുന്ന വേളയിലാണ് അവർ ഔറത്ത് അഥവാ ഔറത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് ഉദ്ദേശിച്ച് മുടി മറച്ചിട്ടില്ല അല്ലെങ്കിൽ കൈൻ്റെ ചില ഭാഗങ്ങളൊക്കെ കാണുന്നു എങ്കിലും ആ രൂപത്തിൽ തന്നെ അവർക്ക് തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യാവുന്നതാണ്. ഒരാൾ ഓതിക്കൊണ്ടിരിക്കെ മറ്റൊരാൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കുന്നു, അയാൾക്ക് അവിടെ ഉദു ഇല്ല എങ്കിൽ അയാൾക്ക് പോലും വേണമെങ്കിൽ ഉദു ഇല്ലാതെ സുജൂദ് തിലാവ ചെയ്യാം എന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന കാര്യവും ഇവിടെ ഉണർത്തുകയാണ്.
2: ഇദ്ദേഹിക്കുന്നവർ വെള്ളവസ്ത്രം ധരിക്കൽ നിർബന്ധമുണ്ടോ എന്നാണ്.
4: പരിശുദ്ധ ദീൻ ഇസ്ലാം വളരെ എളുപ്പവും ആളുകളെ പ്രയാസപ്പെടുത്താത്തതുമായ ഒരു മതമാണ്. പക്ഷെ പലപ്പോഴും ഇസ്ലാമിൻ്റെ വിധികളും ശാസനകളും കാറ്റിൽ പറത്തിക്കൊണ്ട് പലരും അവരുടേതായ ഇച്ഛക്കും ഹിതത്തിനുമനുസരിച്ച് മതവിധികൾ ഉണ്ടാക്കുന്നു. അത് ഞെരുക്കവും പ്രയാസവും മനുഷ്യന് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത അവസ്ഥാവിശേഷവുമായിരിക്കും. അതിൽപ്പെട്ട ഒരു ഉദാഹരണമാണ് ഇദ്ദയിലിരിക്കുന്ന സ്ത്രീകളുടെ അവസ്ഥ. ജാഹിലിയത്തിൽ ഇദ്ദയുടെ സമ്പ്രദായം ഹദീസുകൾ കാണുവാൻ സാധിക്കും. സ്ത്രീയെ ഒരു വർഷത്തേക്ക് കുളിക്കുവാൻ പാടില്ല, അഴുക്ക് പുരട്ടപ്പെട്ട രൂപത്തിൽ അവൾ ഇരിക്കേണ്ടിയിരുന്നു. എന്നാൽ ഭർത്താവ് മരണപ്പെട്ട കാരണത്താലോ അല്ലെങ്കിൽ തൊലാഖ് ചൊല്ലപ്പെട്ട കാരണത്താലോ സ്ത്രീകൾ ഇദ്ദയിരിക്കേണ്ടതുണ്ടല്ലോ. ആ ഇദ്ദയിരിക്കുമ്പോൾ ആവശ്യങ്ങൾക്കും അത്യാവശ്യങ്ങൾക്കുമല്ലാതെ സ്ത്രീ പുറത്തു പോകരുത് എന്ന ഒരു നിബന്ധന ഇസ്ലാമിനുണ്ട്. അപ്രകാരം തന്നെ ഈശയിരിക്കുന്ന സ്ത്രീകൾ ഭർത്താവ് മരണപ്പെട്ത കാരണത്താലാണ് എങ്കിൽ അർബഅത്ത് അശ്വരിൻ വഅശ്ര 4 മാസവും 10 ദിവസവും അവൾ ദീക്ഷയിരിക്കണം. ആ വേളയിൽ ആഭരണങ്ങൾ ഉപയോഗിക്കുവാൻ പാടില്ല, അലങ്കാരത്തിൻ്റെ വസ്ത്രങ്ങൾ ഉപയോഗിക്കുവാൻ പാടില്ല, വിവാഹം അന്വേഷിക്കുവാൻ പാടില്ല, വിവാഹം കഴിക്കുവാൻ പാടില്ല, വിവാഹം കഴിക്കുമെന്ന വ്യക്തമായ സൂചനകൾ നൽകാൻ പാടില്ല എന്നിത്യാദി ചില മര്യാദകളല്ലാതെ. അതേപോലെ തന്നെ ഇദ്ദയിൽ അല്ലാത്ത അവസ്ഥയിൽ ഒരു സ്ത്രീക്ക് ആരെയെല്ലാം കാണാൻ പാടില്ലയോ ആരെയെല്ലാം കാണാൻ പാടില്ല അവർ ഇദ്ദയുടെ അവസ്ഥയിലും അവരെ കാണാൻ പാടില്ല. ഇതല്ലാതെ ഇദ്ദക്ക് മാത്രമായി ഒരു വസ്ത്രവും ഇദ്ദക്ക് മാത്രമായി ഒരു ഇരുട്ട് റൂമും ഇസ്ലാം സംവിധാനിച്ചിട്ടില്ല. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഉടനെ സ്ത്രീയെ കുളിപ്പിച്ച് പല സ്ഥലങ്ങളിലും ആദ്യം ചെയ്യുന്ന പരിപാടി വെളുത്ത വസ്ത്രം അവളെ അണിയിപ്പിക്കുകയും അവളൊരു പ്രത്യേകമായ വസ്തുവിനെപ്പോലെ ജനങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും മറ്റു സ്ത്രീകളിൽ നിന്നുമൊക്കെ വിട്ടുനിന്നുകൊണ്ട് അവളുടെ ദുഃഖവും വ്യസനവും ഇരട്ടിപ്പിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യേണ്ടതും മനസ്സിലാക്കേണ്ടതും ഇദ്ദ അതിൻ്റെ വിധികളും മര്യാദകളും എന്ത് എന്ന് മനസ്സിലാക്കി അത് മാത്രം ജീവിതത്തിൽ പകർത്തുകയാണ് അത്തരം സ്ത്രീകൾ ചെയ്യേണ്ടത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാട്ടെ.
2: ചോദ്യം ഇപ്രകാരമാണ്. എനിക്ക് ആർത്തവം ആദ്യ 3 ദിവസമാണ് ഉണ്ടാവുക, അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും വരും. അപ്പോൾ എങ്ങനെയാണ് നോമ്പ് എടുക്കേണ്ടത് എന്നാണ്.
4: ആർത്തവം സ്ത്രീകളിൽ കണ്ടുവരുന്നത് പലപ്പോഴും കൃത്യമായ ഒരു സമയത്തിനുള്ളിലായിരിക്കും. 1 ആഴ്ച 5 ദിവസങ്ങൾ അല്ലെങ്കിൽ അതിൽ കുറഞ്ഞോ കൂടിയോ സമയങ്ങൾ. എന്നാൽ മറ്റു ചില സ്ത്രീകളിൽ അത് ഏറ്റ വ്യത്യാസങ്ങളുണ്ടായിരിക്കും. മാസത്തിൽ കൃത്യമായൊരു സമയം ആയിക്കൊള്ളണമെന്നില്ല. ഇവിടെ നമസ്കാരം, നോമ്പ്, പ്രസ്തുത ആരാധനാ കർമ്മങ്ങൾ ആർത്തവ സമയത്ത് പാടില്ല എന്ന് ഹദീസുകൾ കാണുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ ശിഷ്യയോട് പറയുന്നു, അവരുടെ ചോദ്യത്തിന് മറുപടിയായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടങ്ങളിൽ ഞങ്ങളോട് ആർത്തവ സമയങ്ങളിൽ നഷ്ടപ്പെട്ട നമസ്കാരം മടക്കി നിർവഹിക്കുവാൻ കൽപ്പിച്ചിട്ടില്ല, എന്നാൽ നോമ്പ് കഥാ വീട്ടണം എന്ന് കൽപ്പിച്ചിരിക്കുന്നു എന്ന്. അതുകൊണ്ട് തന്നെ പരിപൂർണമായും ശുദ്ധിയായതിനു ശേഷം, കുളിച്ച് വൃത്തിയായതിനു ശേഷം മാത്രമേ നമസ്കാരം പോലുള്ള ആരാധനാ കർമ്മങ്ങൾ ആർത്തവകാരി പ്രവേശിക്കാൻ പാടുള്ളൂ. ആർത്തവം നിലച്ച് കുളിച്ച് ശുദ്ധിയായതിനു ശേഷം. എന്നാൽ ചില സ്ത്രീകളിലെങ്കിലും ആർത്തവ സമയത്തിനുള്ളിൽ ഏതാനും മണിക്കൂറുകളോ അല്ലെങ്കിൽ ഒരു ദിവസമോ ഒക്കെ ആർത്തവം നിലച്ചതുപോലെ തോന്നപ്പെട്ടേക്കാം, വീണ്ടും അതിന് കൃത്യമായൊരു അടയാളമില്ലാത്ത രൂപത്തിൽ വീണ്ടും അടുത്ത ദിവസം ഉണ്ടാവുകയും ചെയ്യും. ഇവിടെ സഹോദരിമാർ മനസ്സിലാക്കേണ്ടത് ആർത്തവം പരിപൂർണമായി നിലച്ചു, അതിന് അടയാളമായി വെളുത്ത ദ്രവം പുറപ്പെടുകയോ അവിടെയുള്ള രക്തപാടുകൾ പരിപൂർണമായി ശുദ്ധിയാവുകയോ ചെയ്യുകയാണ്. അത് പലപ്പോഴും ഒരാഴ്ചയോ അല്ലെങ്കിൽ അതിനോട് അടുത്ത ദിവസങ്ങളോ ആയിരിക്കും. ആ ദിവസങ്ങൾക്ക് ശേഷം ആർത്തവം നിലച്ചതിന് ശേഷം വല്ലതും വന്നാൽ അത് ആർത്തവമായി പരിഗണിക്കേണ്ടതില്ല എന്നാണ്.
2: ഖിബ്ലക്ക് നേരെ കാല് നീട്ടിക്കിടക്കരുതെന്ന് കേട്ടു, അത് ശരിയാണോ എന്നാണ്?
4: ഖിബ്ലക്ക് തലവെച്ച്, കാല് വെച്ച്, ഉടൽ വെച്ച് എങ്ങനെ കിടക്കണം എന്നത് ഇസ്ലാം പ്രത്യേകമായി പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ദീൻ പഠിപ്പിക്കാത്തൊരു കാര്യം ദീനാണ് എന്ന വിശ്വാസം വെച്ച് പുലർത്തുവാൻ ഒരു മുഅ്മിന് പാടില്ല. ഖിബ്ലക്ക് അഭിമുഖമായോ ഖിബ്ലക്ക് കാൽ നീട്ടി ഒക്കെ ആയിരിക്കാം. ഇവിടെ ഒരു ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും പ്രശ്നം ഉടലെടുക്കുന്നില്ല. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊരു അനാദരവ് എന്ന രൂപത്തിലും പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഖിബ്ലക്ക് കാൽ നീട്ടിക്കിടക്കുന്നത് കുഴപ്പമില്ല എന്നാണ് സൂചിപ്പിച്ചത്.
2: മെഡിറ്റേഷന്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നാണ്?
7: പലപ്പോഴും പല എക്സസൈസുകളുടെയും വ്യായാമങ്ങളുടെയും ഒക്കെ പേര് പറഞ്ഞിട്ട് ആളുകൾ ഇതേപോലെയുള്ള പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. എന്നാൽ നമുക്കറിയാം, യോഗ പോലെയുള്ള ചില കാര്യങ്ങൾ പരിപൂർണമായും മറ്റൊരു മതത്തിൻ്റെ ആശയ ആദർശങ്ങളിൽ അധിഷ്ഠിതമായിക്കൊണ്ടും സൂര്യാരാധന പോലെയുള്ള ഗൗരവപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പാടില്ലാത്ത വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ള പല നിലക്കുമുള്ള പ്രവർത്തനങ്ങളുണ്ട്. പല നമസ്കാരങ്ങൾ, അതിന് യോഗ എന്നോ അതേപോലെയുള്ള മറ്റെന്ത് പേരുകൾ വിളിച്ചാലും അതെല്ലാം തന്നെ പലപ്പോഴും തെറ്റായ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉള്ളതാണ്. അതുകൊണ്ട് ഗൗരവപൂർവം അതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കണം. അത്തരത്തിലുള്ള വിശ്വാസങ്ങളൊന്നുമില്ലാത്ത, അതല്ലെങ്കിൽ ആ വിശ്വാസങ്ങളോട് സാമ്യത പോലുമില്ലാത്ത വേറെ ഒരുപാട് വ്യായാമങ്ങളും ശരീരത്തിനും മനസ്സിനുമൊക്കെ ആശ്വാസം നൽകുന്ന കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ശരിയായ വിശ്വാസം തന്നെയാണ്, മനസ്സിന് ഏറ്റവും വലിയ ആശ്വാസം. പിന്നീട് ഇസ്ലാം പഠിപ്പിക്കുന്ന ആരാധനാ കർമ്മങ്ങളും ദിക്റുകളും ദുആകളും പിന്നീട് മാന്യമായ വ്യായാമങ്ങളും നടത്തം, ഓട്ടം, അതേപോലെയുള്ള വ്യായാമങ്ങൾ, അതൊക്കെ നിലനിൽക്കേ തന്നെ സംശയാസ്പദമായ കാര്യങ്ങളിലേക്ക് നമ്മൾ പോവാതിരിക്കുകയാണ് വേണ്ടത്. യോഗ പോലെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ സംശയാസ്പദമാണ് എന്ന് മാത്രമല്ല, അതിൽ പലതും വ്യക്തമായി അറിയപ്പെട്ടതുമാണ്. അത് ഒരു മുസ്ലിമിന് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് എന്ന്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. ഇവിടെ ഹലാലായ ഒരുപാട് ഓപ്ഷനുകൾ നിലനിൽക്കെ ഹറാമിൻ്റെ, കറാഹത്തിൻ്റെ സാധ്യതയുള്ളതിലേക്ക് പോവാതിരിക്കുകയാണ് നാം വേണ്ടത്. ചോദ്യകർത്താവ് ഉദ്ദേശിച്ച വിഷയം അതുപോലെയുള്ളതാണ് എന്നാണ് കരുതുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് കൂടുതൽ അറിയുന്നവൻ. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുകയാണ് വേണ്ടത്.
2: നടന്നുകൊണ്ടിരിക്കുന്ന ജമാഅത്തിനെ പിന്തുടർന്ന് നിസ്കരിക്കുമ്പോൾ രാത്രിയിലും പകലിലും മാമൂമ ഫാത്തിഹ ഓതി പകുതിയായ സമയത്താണ് ഇമാം റുക്കുവിലേക്ക് പോകുന്നത് എങ്കിൽ മാമൂം ഫാത്തിഹ മുഴുവനാക്കണോ റുക്കുവിലേക്ക് പോകണോ എന്നാണ്.
4: ഇമാമിനെ അനുദാവനം ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്ന മജ്ജുഇല ഇദ്മാമു ലിയുതമ്മ ബി, ഇമാമിനെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തെ അനുഗമിക്കുവാൻ വേണ്ടിയാണ്, പിന്തുടരുവാൻ വേണ്ടിയാണ്. ഫൈദാ കബ്ബറ ഫകബ്ബിറു, അദ്ദേഹം തക്ബീർ ചൊല്ലിയാൽ നിങ്ങളും തക്ബീർ ചൊല്ലുക, അദ്ദേഹം റുക്കുഇൽ പോയാൽ നിങ്ങളും റുക്കുഇൽ പോകുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തി. പതുക്കെ പോകുന്ന നമസ്കാരങ്ങളിൽ വൈകി വരുന്ന, മസ്ബൂക്കായി വരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഫാത്തിഹ ഓതിത്തീരുന്നതിന് മുമ്പായി ഇമാം റുക്കുഇലേക്ക് പോയിക്കഴിഞ്ഞാൽ രണ്ട് അവസ്ഥകളുണ്ടാവും. ഒന്നുകിൽ ഫാത്തിഹ ഓതിത്തീരാൻ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, ഇമാമിൻ്റെ കൂടെ റുക്കുഇൽ അനുഗമിക്കുവാൻ സാധിക്കും എങ്കിൽ അപ്രകാരം ചെയ്യുക. ഇമാം റുക്കുഇൽ പോയി അധികം വൈകാതെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ റുക്കുഇൽ പങ്കെടുക്കുവാൻ സാധിക്കുമെങ്കിൽ. ഇനി അതല്ല, ഫാത്തിഹ ഓതിക്കഴിഞ്ഞതിന് ശേഷമാണ് നാം റുക്കുഇൽ പങ്കെടുക്കുന്നത് എങ്കിൽ ഇമാം റുക്കുഇലെത്തി കുറേ കഴിഞ്ഞതിന് ശേഷം എത്തുകയോ അല്ലെങ്കിൽ ഇമാം റുക്കുഇൽ നിന്നും ഉയർന്നതിന് ശേഷമാണ് നമ്മുടെ ഫാത്തിഹ ഓതിക്കഴിയുന്നതെങ്കിലോ അത്തരം സന്ദർഭങ്ങളിൽ അവിടെ ഫാത്തിഹ പൂർത്തിയാക്കാതെ നേരെ റുക്കുഇലേക്ക് പോവുകയാണ് ചെയ്യേണ്ടത്, അഥവാ ഇമാമിനെ പിന്തുടരുകയാണ് ചെയ്യേണ്ടത്. അടിസ്ഥാനം ഇമാമിനെ പിന്തുടരുക എന്നുള്ളതാണ്. പതുക്കെ ഓതുന്ന നമസ്കാരങ്ങളിൽ ഫാത്തിഹ മസ്ബൂക്കിനെ സംബന്ധിച്ചിടത്തോളം ലഭിച്ചിട്ടില്ല എങ്കിൽ പിന്നീട് നഷ്ടപ്പെട്ട റക്കാത്തുകൾ വീണ്ടെടുക്കുകയാണ് വേണ്ടത്.
1: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ ഹംസ മദീനി, ഷബീബ് സലാഹി, ഫൈസൽ മൗലവി, സ്വാദിഖ് മദീനി എന്നിവർ.
0: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ, പ്രാർത്ഥനാ പഠനം.
1: നാഥൻ നൽകിയ വശ്യമായ സ്വരശുദ്ധിയോടെയുള്ള ആലാപനം. സ്വരം റൂഹൊരു നാൾ വിധി വന്നാൽ എന്നാരംഭിക്കുന്ന ഗാനം ആലപിക്കുന്നത് സാജിദ് പുതുനഗരം.

0: നാം ഇപ്പോൾ കേട്ടത് സ്വരം. റൂഹൊരു നാൾ വിധി വന്നാൽ, സാജിദ് പുതുനഗരത്തിന്റെ ആലാപനം.
1: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ

0: പീസ് റേഡിയോയിൽ ഇനി നമ്മൾ കേൾക്കുന്നത് മക്കയുടെ തീരത്ത് വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് ലക്ഷങ്ങൾ മക്കയിലെത്തി നിൽക്കുന്ന ഈ സമയത്ത് ഹജ്ജിന്റെ പൂർണ്ണ രൂപം എങ്ങനെയാണ് വിശദീകരിച്ചുകൊണ്ട് അബ്ദുൽ ലത്തീഫ് സുല്ലമി മാറഞ്ചേരി നിർവഹിച്ച സംസാരം കേൾക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അൽഹംദുലില്ലാ അല്ലദി ഹദാന ലിഹാദ വമാ കുന്നാ ലിനഹ്തദി ലൗലാ അൻ ഹദാനല്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസ്ഹാബത്തിഹിൽ ഫായിസീന ബിറില്ലാ അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സഹോദരങ്ങളെ, ഹജ്ജ് അതാണ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം ഉംറ പോലെ ഒരൊറ്റ ദിവസം കൊണ്ട് ചെയ്തു തീർക്കാവുന്ന ഒന്നല്ല. ഹജ്ജിന്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇഹ്റാമിൽ പ്രവേശിക്കണം, അറഫയിൽ നിൽക്കണം, പിന്നെ ഹജ്ജിന്റെ നിർബന്ധ തവാഫ്, തവാഫുൽ ഇഫാള അല്ലെങ്കിൽ തവാഫ്, തവാഫുൽ ഹജ്ജ് അല്ലെങ്കിൽ തവാഫ് സിയാറ എന്നീ പേരുകളിലൊക്കെ അറിയുന്ന തവാഫ്, അതുൽ ഹജ്ജ് പത്തിനോ അതിന്റെ ശേഷമാണ് തവാഫ് ചെയ്യുക, അത് ഹജ്ജിന്റെ റുക്നാണ്. അതുപോലെ സഫാ മർവക്കിടയിൽ ഉംറയിൽ നമ്മൾ പറഞ്ഞതുപോലുള്ള സഅയ്, ഇത്രയും റുക്നുകളാണ്

0: ഹജ്ജിന്റെ റുക്കനുകളായിട്ട് വരുന്നത്. ഹജ്ജിന്റെ കർമ്മങ്ങൾ നടക്കുന്ന ദിവസങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ ദുൽഹജ്ജ് 8 മുതൽക്കാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ ആരംഭിക്കുക. ദുൽഹജ്ജ് 8 പറയുന്ന പേര് യൗമു തർവിയ എന്നാണ്. പിന്നെ 9 യൗമു അറഫ, 10 യൗമു നഹർ, 11, 12, 13 മൂന്ന് ദിവസങ്ങൾക്ക് അയ്യാമു തശ്രീഖ് എന്ന് പറയും. അപ്പൊ ഇത്രയും ദിവസങ്ങളാണ് ഹജ്ജിന്റെ ദിവസങ്ങൾ. അപ്പൊ ദുൽഹജ്ജ് 8 അന്ന് ഇൻഷാ അള്ളാ നമ്മൾ ഇഹ്റാമിൽ പ്രവേശിക്കണം. അതിന് നമ്മൾ മക്കയിൽ എവിടെയാണോ നമ്മളുള്ളത്, മക്കയിൽ നിന്ന് തന്നെയാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. നമ്മൾ മീക്കാത്തിലേക്ക് പോകേണ്ടതില്ല. കാരണം തമത്തു ആയ രീതിയിൽ, അതായത് ആദ്യം ഉംറ ചെയ്തു, ഉംറയിൽ നിന്ന് ഇഹ്റാമിൽ നിന്ന് ഒഴിവാകുന്നു, പിന്നെ ദുൽഹജ്ജ് 8 വരെ സാധാരണ ജീവിതം നയിക്കുന്നു, ദുൽഹജ്ജ് 8 രണ്ടാമത് ഇഹ്റാമിൽ പ്രവേശിക്കുന്നു. ആ രീതിയിലാകുമ്പോൾ മീക്കാത്തിലേക്ക് പോകേണ്ടതില്ല. അതിന് വേറെ ഫിദിയയുമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജിനുണ്ടായിരുന്ന 120,000 ആളുകൾ, അവരൊക്കെയും മക്കയിൽ നിന്ന് തന്നെയാണ് വീത്തുവ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അവർ താമസിച്ചിരുന്നത്. അവിടെ നിന്നാണ് ഇഹ്റാം ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ദുൽഹജ്ജ് 8 അന്ന് രാവിലെ നമ്മൾ കുളിക്കുക, ശരീരത്തിൽ സുഗന്ധം ഉപയോഗിക്കുക പുരുഷന്മാർ, അതിനുശേഷം ഇഹ്റാമിന്റെ വസ്ത്രം ധരിക്കുക. നേരത്തെ ഉംറയുടെ സമയത്ത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഒരു വസ്ത്രം ഉടുക്കുക, മറ്റൊന്ന് പുതക്കുക. തൽബിയത്ത് ചൊല്ലുന്നതിന്റെ മുമ്പ് നമ്മൾ ഇഹ്റാമിന്റെ പ്രഖ്യാപനം നടത്തണം. ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ, അല്ലെങ്കിൽ അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജ് എന്ന് പറയുക. ആ പറയുന്നത് വാഹനത്തിൽ കയറിയിരുന്നതിന്റെ ശേഷം പറയുക എന്നുള്ളതാണ് കൂടുതൽ നല്ലത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തു നിന്നാണ് ഹജ്ജിന് പുറപ്പെട്ടത്. ആ മദീനയിൽ നിന്ന് നബിയുടെ കൂടെ നബി കൊണ്ടുവന്ന കസ്വ എന്ന് പറയുന്ന ഒട്ടകം, കാരണം നബി ഒട്ടകത്തുമേലാണ് വന്നത്, ആ ഒട്ടകത്തിന്റെ പേര് കസ്വ എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. ആ കസ്വ എന്ന ഒട്ടകത്തിന്റെ മീതെ കയറിയിരുന്ന് അതിന്റെ ശേഷമാണ് നബി ഇഹ്റാം ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ ഉംറയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ വിമാനത്തിൽ വെച്ച്, വാഹനത്തിൽ വെച്ച് ഇഹ്റാം ചെയ്തു. ഇപ്പോൾ നമുക്ക് ദുൽഹജ്ജ് 8 അന്നത്തെ ദിവസം നമുക്ക് ചെയ്യാനുള്ളത് നേരെ മിനായിലേക്ക് പോകലാണ്. ഹജ്ജിന്റെ ആദ്യത്തെ കർമ്മം തുടങ്ങുന്നത് മിനയിലാണ്. ആദ്യത്തെ ഹജ്ജിന്റെ മഷാഇറുകളിൽപ്പെട്ട ഒന്നാമത്തെ സ്ഥലം മക്കയിൽ നിന്ന് ഏകദേശം 6-7 കിലോമീറ്റർ ദൂരെയായാൽ മിനയിലെത്തി. അപ്പൊ നമ്മൾ വാഹനം രാവിലെ എപ്പോഴാണോ നമുക്കൊരു 10 അല്ലെങ്കിൽ 9 രാവിലെ ബസ് വരും. ആ ബസ്സിൽ നമ്മൾ ഇഹ്റാം വേഷം ധരിച്ച് ബസ്സിൽ കയറിയിരിക്കുന്നു. ബസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുമ്പ് കയറിയിരുന്നതിന്റെ ശേഷം ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ എന്ന് പറയും. അതിന്റെ ശേഷം തൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. യൗമു തർവിയ എന്ന് പറയുന്ന ആ ഒരു ദിവസം ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ, അല്ലെങ്കിൽ അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജൻ എന്ന് നമ്മൾ പറഞ്ഞതോടുകൂടി നമ്മൾ ഹജ്ജിലായി കഴിഞ്ഞു. തക്ബീർ, അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലിയാൽ നിസ്കാരത്തിലായല്ലോ. എന്നതുപോലെ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ എന്ന് പറഞ്ഞതോടുകൂടി നമ്മൾ ഹജ്ജിലായിക്കൊണ്ട് ആയി. പിന്നെ നമുക്ക് തൽബിയത്ത് ചൊല്ലുക. നേരത്തെ ചൊല്ലിയതുപോലെ തന്നെ ഓരോരുത്തരും തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. നേരെ മിനായിലേക്കുള്ള നീക്കമാണ്. അത് വാഹനമായിരുന്നാലും ധാരാളം തിരക്കുള്ള വാഹനങ്ങൾ വളരെ സ്ലോവിലായിരിക്കും പോകുക. നമ്മൾ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. മിന എന്ന് പറഞ്ഞാൽ ടെന്റുകളുടെ നഗരി എന്നറിയപ്പെടുന്ന അതിവിശാലമായ സ്ഥലം. അതിന്റെ ചരിത്രം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം ഈ അറുക്കാൻ കൊണ്ടുപോയത് മിനായിലേക്കായിരുന്നു. അതുപോലെ തന്നെ മദീന ഹിജ്റയുടെ മുമ്പ് 2 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്രിബിൽ നിന്ന്, മദീനയിലുള്ള പഴയ പേരാണ് യസ്രിബ്, ആ യസ്രിബിൽ നിന്ന് വന്ന ആളുകളുമായി മിനായിൽ വെച്ചായിരുന്നു ചില സംഭാഷണങ്ങൾ കൂടിയാലോചനകൾ നടത്തിയത്. അക്കബ ഉടമ്പടി എന്ന് നബിയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ വായിച്ചത് ഓർക്കുന്നുണ്ടാവും. ആ അക്കബ ഉടമ്പടികളൊക്കെ നടന്നത് മിനായിലാണ്. ഇന്ന് അവിടെ ഒരു ചെറിയ പള്ളിയുണ്ട്, മസ്ജിദ് അക്കബ, അത് അനുസ്മരിക്കുന്നതിന് വേണ്ടി. അപ്പൊ നമുക്ക് വിശാലമായ ടെന്റുകളാണ് കാണുന്നത്. അതിവിശാലമായ സ്ഥലത്ത് ഹാജിമാർക്ക് താമസിക്കാനുള്ള ടെന്റുകൾ അവിടെ നിരനിരയായി കൊണ്ടുള്ള ആ ഒരു ടെന്റിന്റെ ഭംഗി, മനോഹരമായ ആ ഒരു ചിത്രം. അതേപോലെ തന്നെ മിനായിൽ വലിയ ഒരു പള്ളിയുണ്ട്, മസ്ജിദുൽ ഹൈഫ് എന്നാണ് അതിന്റെ പേര്. ലക്ഷങ്ങൾ നമസ്കരിക്കാൻ പറ്റുന്ന അത്രയും വിശാലമായ സൗകര്യങ്ങളുള്ള പള്ളി. അവിടെ മലയാളത്തിലും മസ്ജിദുൽ ഹൈഫ് എന്ന് എഴുതി വെച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻഷാ അള്ളാ. വളരെ പുരാതന പള്ളിയാണ്. നബി പറഞ്ഞ സല്ലാഫിഹി സബഊന നബിയ മിനൽ അംബിയാവ്, 70 പ്രവാചകന്മാർ നമസ്കരിച്ചിട്ടുള്ള പള്ളിയാണ് എന്നൊക്കെ ഹദീസുകളിൽ മറ്റും ചരിത്രങ്ങളിലൊക്കെ കാണാൻ പറ്റും. അപ്പൊ ആ മിനായിൽ നമ്മൾ എത്തിയാൽ ചെറിയ സൗകര്യങ്ങളാണ് മിനയിലെ ടെന്റിലുണ്ടാവുകയുള്ളൂ. മക്കയിലെ റൂമിനെ അപേക്ഷിച്ച് ഇവിടെ വലിയ സൗകര്യങ്ങളൊന്നും ഉണ്ടാവുകയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഉള്ള സൗകര്യം നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഒരു 50 സ്ഥലം എന്നുള്ള നിലക്ക് നമുക്ക് തിരിച്ചു തരുന്ന സ്ഥലമുണ്ട് മുത്തവഫിന്റെ കണക്കനുസരിച്ച്. അവിടെ ചിലപ്പോൾ 40 ഇരുന്നാൽ തന്നെ ആ 50 എന്ന് പറഞ്ഞ തന്ന സ്ഥലം കഴിയും. പിന്നെ എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ അല്പം ഒന്ന് ചെരിഞ്ഞ് കിടക്കുക. അതേപോലെ തന്നെ ഇരിക്കുമ്പോൾ അപ്പുറത്തുപ്പുറത്തൊക്കെ ആയിട്ട് മാറിയിരുന്ന് നമ്മളവിടെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ടുള്ള ആ ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാകണം. മിനായിലേക്ക് പോകുമ്പോൾ ഒരു മുസാഫും അതുപോലെ തന്നെ അധികാര പുസ്തകങ്ങളൊക്കെ കയ്യിലുണ്ടാകണം. ഇൻഷാല്ലാ മിനായിൽ വെച്ച് എന്താ നമുക്ക് ചെയ്യാനുള്ളത്? ളുഹറ്, അസർ, മഗ്രിബ്, ഇഷ, സുബഹി 5 നമസ്കാരം നബി മിനായിൽ നിന്നാണ് നമസ്കരിച്ചിട്ടുള്ളത്. അന്ന് മിനയിൽ രാപ്പാർക്കണം. പക്ഷെ അത് വിട്ടുപോയാൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരാൾക്ക് ദുൽഹജ്ജ് 8 മിനായിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് ഹജ്ജിന്റെ വാജിബാത്തുകളിൽ പെട്ടതൊന്നുമല്ല. ഹജ്ജിന്റെ വാജിബാത്തുകളുണ്ട്, വാജിബാത്തുകൾ നിർബന്ധം തന്നെയാണ്. പക്ഷെ അത് ചെയ്യാൻ വിട്ടുപോയാൽ പകരം ഒരാടിനെ അറുത്ത് അവിടെ വിതരണം ചെയ്താൽ നമുക്കതിന്റെ പ്രായശ്ചിത്തമായി. എന്നാൽ ദുൽഹജ്ജ് 8 മിനയിൽ താമസിക്കുക എന്നുള്ളത് സുന്നത്തായ ഒരു കർമ്മം മാത്രമാണുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളവിടെ മിനായിൽ ഉള്ള സൗകര്യം ഉപയോഗപ്പെടുത്തിയും കൊണ്ട് അവിടെ മിനായിൽ കഴിഞ്ഞുകൂടുന്നു. ളുഹറിന്റെ സമയമാകുമ്പോൾ നമസ്കാരത്തിനുള്ളൊരു പ്രത്യേകത, 4 നമസ്കാരം മിനയിൽ 2 നബി നമസ്കരിച്ചത്. 4 നമസ്കാരം മിനയിൽ 2 മാത്രം. അത് മിനാ നിവാസികൾ, മിനയിലുള്ള ആളുകൾ ഹജ്ജിനുണ്ടെങ്കിൽ അവരും 2 നമസ്കരിക്കേണ്ടതുള്ളൂ, അല്ലാതെ യാത്രക്കാരാണ് എന്നുള്ളത് കൊണ്ടല്ല. അപ്പം അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ മസ്ജിദുൽ ഖൈഫ്, ആ മസ്ജിദുൽ ഖൈഫിൽ സമയമാകുമ്പോൾ ബാങ്ക് കൊടുക്കും, ഇക്കാമത്ത് കൊടുക്കും, 2 ളുഹർ നമസ്കരിക്കും. നമ്മൾ നമ്മുടെ ടെന്റുകളിൽ ഒരു 10-20 ആളുകൾ ഒന്നിച്ചൊരു ടെന്റിൽ ഒരു ഭാഗത്തുണ്ടെങ്കിൽ അതിലൊരാൾ ഇമാമായും കൊണ്ട് നമ്മൾ അവിടെ നമസ്കരിക്കുക, ബാങ്ക് കൊടുക്കുക, ഇക്കാമത്ത് കൊടുക്കുക, 2 ളുഹർ നമസ്കരിക്കുക. വേറെ സുന്നത്ത് നമസ്കാരങ്ങളൊന്നുമില്ല. ബാക്കിയുള്ള സമയം തൽബിയത്ത് ചൊല്ലാം, ഖുർആൻ ഓതാം, മറ്റ് ദിക്റുകളും തസ്ബീഹുകളും ഒക്കെ ആയതുകൊണ്ട് നമ്മളൊരു ഇബാദത്തിലാണ് എന്ന ആ ഒരു ചിന്തയിൽ നമ്മൾ കഴിയണം, അല്ലാതെ സൊറ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാവരുത്. കുറച്ചൊക്കെ ഉറങ്ങണമെങ്കിൽ വിശ്രമിക്കാം, ഉറങ്ങാം. അസറിന്റെ സമയമാകുമ്പോൾ ഒരാൾ ബാങ്ക് കൊടുക്കുക, ഇക്കാമത്ത് കൊടുക്കുക, 2 അസർ നിസ്കരിക്കുക. അങ്ങനെ മഗ്രിബ്, ഇശ, സുബഹി, അടുത്ത സുബഹിയും കൂടി അവിടുന്ന് നമസ്കരിക്കുക മിനായിൽ നിന്ന്. അപ്പോ നമ്മളൊരു ഇബാദത്തിലാണ് എന്നുള്ള തിരിച്ചറിവും ബോധവും ഉണ്ടാകണം. അതിനനുസരിച്ചുള്ള ദിക്റുകളും തസ്ബീഹുകളും ഖുർആൻ ആയത്തുകളും ഒക്കെ ആയിക്കൊണ്ട് നമ്മൾ ആ ദിവസം അന്നവിടെ കഴിഞ്ഞുകൂടുന്നു. പിന്നീട് അടുത്ത ദിവസം നമുക്ക് യൗമു അറഫ. യൗമു അറഫ എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് 9. ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം നടക്കുന്ന ദിവസമാണത്. ആ ദിവസത്തിന്റെ പ്രത്യേകത, അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. ഒരാൾക്ക് ആ കൊല്ലം അറഫയിൽ എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വേറെ ഒരു നിർവാഹമല്ല അടുത്ത കൊല്ലം പിന്നെ അറഫയിൽ വരിക എന്നുള്ളതല്ലാതെ. റുക്നുകൾ നഷ്ടപ്പെട്ടാൽ അത് വീണ്ടും ചെയ്യുക തന്നെ വേണം. എന്നാൽ വാജിബാത്തുകൾ നഷ്ടപ്പെട്ടാൽ അതിന് പകരം അറവ് നടത്തിയാൽ അതിന് പരിഹാരമാകും. ഏകദേശം മിനയിൽ നിന്ന് ഒരു 16 ദൂരെയാണ് അറഫ. നമുക്കവിടെയും വാഹനമുണ്ടാകും. വാഹനത്തിൽ തെൽബിയത്ത് ചൊല്ലിക്കൊണ്ട് നമ്മൾ അറഫയിലേക്ക് പോകും. അറഫയിൽ നിൽക്കുക എന്നുള്ള ആ ഒരു സമയം ആരംഭിക്കുന്നത് ളുഹറ് മുതൽ കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയിൽ, അവിടെ അറഫയുടെ അതിർത്തി, ആ അതിർത്തിയിൽ ഉച്ചവരെ നബി അവിടെ കഴിഞ്ഞുകൂടി. നെമിറ എന്നാണ് ആ സ്ഥലത്തിന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹാബികൾ ഒരു ചെറിയ ഒരു ടെന്റ് ഉണ്ടാക്കി കൊടുത്തു. നബി അതിൽ അവിടെ കഴിഞ്ഞു. ഉച്ച സമയമാകുമ്പോഴാണ് അറഫയുടെ പ്രത്യേകത. അല്ലാതെ നമ്മൾ ഇപ്പോ ഏതെങ്കിലും സമയത്തൊക്കെ ഉംറക്ക് പോയാലൊക്കെ നമ്മൾ ആ അറഫയും മറ്റൊക്കെ പോയി കാണും. അപ്പൊ ഇത് അറഫല്ലേ, ഞാനൊന്ന് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ എന്ന് അവിടെ പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ ഉച്ച സമയം വരെ നമുക്കവിടെ വിശ്രമിക്കാം. ഉച്ച സമയമായി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയിൽ വെച്ചാണ് നബിയുടെ വിടവാങ്ങൽ പ്രസംഗം നടത്തിയത്, ളുഹറിന്റെ സമയമായപ്പോൾ. അപ്പൊ നമ്മൾ അറഫയിൽ, നമ്മൾ അഥവാ എത്താൻ വൈകിയാലും മറ്റുമൊക്കെ അറഫയിലായിരിക്കണം നമ്മൾ ഉണ്ടാകേണ്ടത്. അറഫയുടെ അതിർത്തി അവിടെ നിശ്ചയിച്ചിട്ടുണ്ട്. ബിദായത്തു അറഫ എന്ന് പറഞ്ഞ ഇവിടെ കാണുന്ന പോലുള്ള ബോർഡുകൾ അറഫയുടെ അതിർത്തിയിൽ ഇങ്ങനെ നിറയെ കാണാൻ സാധിക്കും. അപ്പൊ അതിർത്തിക്കുള്ളിലായിരിക്കണം, അറഫയിലായിരിക്കണം നമ്മൾ കഴിയേണ്ടത്. അവിടെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്രമിച്ച ആ സ്ഥലത്ത് ഇന്ന് അവിടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പേര് മസ്ജിദ് നെമിറ എന്നാണ്. മസ്ജിദ് നെമിറ, വിശാലമായ പള്ളി. അത് അതിർത്തിയിലാണുള്ളത്, അറഫന്റെ ബോർഡറിൽ. അതുകൊണ്ട് തന്നെ അതിന്റെ മെഹ്റാബും മിമ്പറും ഒക്കെ ഉൾക്കൊള്ളുന്ന കുറെ ഭാഗം അറഫയുടെ പുറത്താണ്. അപ്പൊ ഒരാൾ പള്ളിയിലെ ഉള്ളിലാണെങ്കിൽ അറഫയുടെ ഉൾഭാഗത്തായിരിക്കണം അയാൾ ഉണ്ടാകേണ്ടത്. പുറമേക്കുള്ള ഭാഗത്ത് നിന്ന് അയാൾ പിന്നിലേക്ക് കയറി മാറിയിരിക്കേണ്ടി വരും. എല്ലാവർക്കും ആ പള്ളിയിൽ കയറാൻ കഴിയില്ല. എല്ലാവരും ഒരേ മൈതാനത്ത് ഒരുമിച്ചിരിക്കുക, അതും അവിടെ നടക്കുകയില്ല. ടെന്റുകൾ, ചെറിയ ടെന്റുകൾ അവിടെയും ഉണ്ടായിരിക്കും. അപ്പൊ ആ ടെന്റിൽ നമ്മൾ കഴിഞ്ഞുകൂടുക. അവിടെ അറഫ പ്രസംഗം ഓരോ വർഷങ്ങളിലും ഹജ്ജ് മന്ത്രാലയം നിശ്ചയിക്കുന്ന പണ്ഡിതന്റെ ഖുതുബയുണ്ടായിരിക്കും. അത് നമുക്ക് വേണമെങ്കിൽ റേഡിയോ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്കത് കേൾക്കാനൊക്കെ അവസരം ഉണ്ടാകും. കേട്ട് മനസ്സിലാകുന്നവർക്ക് അത് കേട്ടിരിക്കാം, അല്ലെങ്കിൽ സ്വകാര്യ ഗ്രൂപ്പുകളിലൂടെയൊക്കെ പോകുന്ന ടീമുകൾ അത് കേൾപ്പിക്കും, എന്നിട്ട് അതിന്റെ ട്രാൻസ്ലേഷൻ നടത്താറുണ്ട്. അപ്പൊ ആ രൂപത്തിലൂടെ നമുക്ക് അറഫയുടെ ആ പ്രസംഗം, അത് നമുക്ക് അതിന്റെ സാന്നിധ്യം കിട്ടുകയാണെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രസംഗം കഴിഞ്ഞതിന്റെ ശേഷം ബാങ്ക് കൊടുത്തു, ഇഖാമത്ത് കൊടുത്തു, രണ്ട് റക്കായത്ത് ളുഹർ നമസ്കരിച്ചു, വീണ്ടും ഇഖാമത്ത് കൊടുത്തു, രണ്ട് റക്കായത്ത് അസറും നമസ്കരിച്ചു. മിനയിലെ നമസ്കാരം നമ്മൾ മനസ്സിലാക്കി, ഓരോന്നും അതാതിന്റെ സമയത്താണ്, ജമ്മ് മാത്രം, കസറില്ല. എന്നാൽ ഇവിടെ അസറും ളുഹറും അസറും രണ്ടും ഒരേ സമയത്ത് തന്നെ നമസ്കരിച്ചു. അപ്പൊ എന്നതുപോലെ നമ്മൾ നമ്മുടെ റൂമിൽ അല്ലെങ്കിൽ നമ്മുടെ ടെന്റിൽ, എവിടെയാണോ നമ്മുടെ ടെന്റ്, ആ ടെന്റിൽ ഉള്ള ആളുകൾ അവിടെ ഒരാൾ ബാങ്ക് കൊടുക്കുക, ഇക്കാമത്ത് കൊടുക്കുക, രണ്ടരക്കായത്ത് ളുഹർ നിസ്കരിക്കുക, ഉടനെ തന്നെ ഇക്കാമത്ത് കൊടുത്ത് രണ്ടരക്കായത്ത് അസറും നിസ്കരിക്കുക. അതിന്റെ ഇടയിൽ വേറെ സുന്നത്തുകളൊന്നും അവിടെ ഇല്ല. പിന്നെയുള്ള സമയം പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. ആരാ പ്രാർത്ഥിക്കേണ്ടത്? ഓരോരുത്തരും പ്രാർത്ഥിക്കുക. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനർഹമായ, നമുക്ക് നിർവചിക്കാൻ കഴിയാത്ത, വിവരിക്കാൻ കഴിയാത്തൊരു അവസ്ഥയായിരിക്കും അന്നുണ്ടാകുക. കാരണം അത്രമാത്രം അനുഗ്രഹീതമായ ഒരു ദിവസം. ആ ഒരു ദിവസത്തിന്റെ പ്രത്യേകത, ഖൈറു യൗമിൻ തലഅത്തു ഫീഹി ശംസ്, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട അറഫ ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെയുള്ള ജബൽ ഇലാൽ എന്ന് പറയുന്നൊരു കുന്ന്, ഇന്നത് ജബലുർ റഹ്മ എന്നാണ് അറിയപ്പെടുന്നത്, നബി അതിന്റെ സമീപത്തായും കൊണ്ടായിരുന്നു നിന്നിരുന്നത്. നബി അവിടെ നിന്നപ്പോൾ പറഞ്ഞു, അന വഖഫ്തു ഹാഹുന, ഞാൻ ഇവിടെ നിന്നു, പക്ഷേ അറഫ കുല്ലുഹ മൗഖിഫുൻ, അറഫയിൽ എവിടെയും നിൽക്കാവുന്നതാണ്. അതുകൊണ്ട് നമ്മൾ എവിടെയാണോ ഉള്ളത്, അറഫയുടെ ഉള്ളിൽ നിന്ന് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഖിബിലക്ക് തിരിഞ്ഞുകൊണ്ടായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. ജിഹത്തുൽ കഅബ അല്ലെങ്കിൽ ജിഹത്തുൽ ഖിബില എന്ന ബോർഡുകൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ സാധിക്കും, കഅബയുടെ ആ ഒരു ദിശ നിർണയിക്കുന്നതിന് വേണ്ടിയുള്ള അടയാളങ്ങൾ. ജബലുർ റഹ്മ എന്ന് പറയുന്ന ആ കുന്നിന്റെ മേലെ കയറുന്നതിൽ യാതൊരു പ്രത്യേകതയുമില്ല. പലരും കയറുന്നു, ചിലർ ഉരുണ്ട് വീഴുന്നു, അങ്ങനെയൊക്കെ അപകടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതിനൊരു പ്രത്യേകതയും ഇല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. കൈകൾ ഉയർത്തിയാണ് പ്രാർത്ഥിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ് വിശദീകരിക്കുന്നിടത്ത് കാണാൻ സാധിക്കും, ഉസാമ റളിയല്ലാഹു അൻഹു പറയുന്നൊരു സംഭവം. നബിയുടെ അടുക്കൽ, നബി മദീനത്തു നിന്ന് വന്ന ഒട്ടകം കൂടെയുണ്ട്, കസ്വ എന്ന് പറയുന്ന ഒട്ടകം. ആ ഒട്ടകത്തിന്റെ കയറ് നബിയുടെ കയ്യിലുണ്ട്, അതും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് നബി പ്രാർത്ഥിച്ചിരുന്നത്. അങ്ങനെ പ്രാർത്ഥനക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചുണ്ടുകൾ വിതുമ്പിക്കൊണ്ടിരിക്കുകയാണ്, കണ്ണുകളിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, മനസ്സ് പടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ മനസ്സും ശരീരവും ഒക്കെ പടഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ നബിയുടെ കയ്യിൽ നിന്ന് ആ കയറ് താഴേക്ക് വീണു, കടിഞ്ഞാൻ ഒട്ടകത്തിന്റെ കയറ് താഴെ വീണു. നബി ആ കയറെടുക്കാൻ വേണ്ടി കുനിഞ്ഞു, അപ്പോഴും നബിയുടെ മറ്റേ കൈ അള്ളാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ട് തന്നെയായിരുന്നു. എത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക. സഫയിൽ വെച്ച് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു, മറുവയിൽ വെച്ച് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു, അറഫയിൽ വെച്ച് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക. എവിടെയും ഏത് സമയത്തും പ്രാർത്ഥന സ്വീകരിക്കുന്നത് മുവഹ്ഹിദുകളിൽ നിന്ന് മാത്രമേ അള്ളാഹു കബൂലാക്കുകയുള്ളൂ. തൗഹീദുള്ളവന്റെ പ്രാർത്ഥന മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അത് അറഫയിൽ വെച്ചോ എവിടെ വെച്ച് പ്രാർത്ഥിച്ചാലും മനസ്സിൽ ഏകദൈവ വിശ്വാസം ക്ലിയറായിരിക്കണം, തൗഹീദുണ്ടാകണം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അറഫയിൽ വെച്ചുള്ള പ്രാർത്ഥനക്കിടയിൽ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിരുന്ന ഒരു വാചകമുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയുക. എന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, മുസ്ലിം ഉമ്മത്തിന് വേണ്ടി നമ്മുടെ ദഅ്‌വാ പ്രവർത്തനങ്ങൾ ശക്തമായ രൂപത്തിൽ ശരിയായ വിധം നടത്താനുള്ള സൌകര്യത്തിന് വേണ്ടി അനുകൂലമായ സാഹചര്യം ലഭിക്കാൻ, നാടിന് വേണ്ടി മുസ്ലിം സമൂഹത്തിന് അനുഗുണമായ ഒരു നല്ല അന്തരീക്ഷം ഇവിടെ നിലനിൽക്കുന്നതിന് വേണ്ടിയൊക്കെയും നമ്മൾ പ്രാർത്ഥിക്കുക. അസ്തമിക്കുന്നതുവരെയും നമ്മൾ അവിടെ പ്രാർത്ഥിക്കണം. കുറെ നേരം നമുക്ക് ഇരിക്കാം, കിടക്കാം, വിശ്രമിക്കാം, അതിനൊന്നും വിരോധമില്ല. പക്ഷെ കുറെ നേരം നമ്മൾ നിന്നുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുക. വുഖൂഫു അറഫ എന്നാണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്, അറഫയിൽ നിൽക്കുക എന്നുള്ളത്. അറഫയിൽ അസമയത്തോടടുത്ത സമയം, അസറിന് ശേഷമുള്ള പ്രാർത്ഥന, അതിന് ഏറെ പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമ്മൾ മറക്കരുത്. അത് നമ്മൾ ഓർമ്മയിലുണ്ടാകണം. ഖൈറുദ്ദുആഇ ദുആഉ അശിയത്തി യൗമി അറഫ, ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന ദുആഉ അശിയത്തി യൗമി അറഫ, അറഫ ദിവസത്തിന്റെ വൈകുന്നേര സമയങ്ങളിൽ നടത്തുന്ന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെ അറഫയിൽ അസ്തമിക്കുന്നത് വരെ അവിടെ ഉണ്ടാകണമെന്നുള്ളത് ഹജ്ജിന്റെ വാജിബാത്തുകളിൽപ്പെട്ടതാണ്. അസ്തമിക്കുന്നതിന്റെ മുമ്പ് അവിടുന്ന് പോകാൻ കഴിയില്ല, പക്ഷെ പോയി കഴിഞ്ഞാൽ അതിനുവേണ്ടി ഒരു അറഫ വേറെ നടത്തണം. അപ്പൊ അസ്തമിക്കുന്നത് വരെ അറഫയിൽ നമ്മൾ പ്രാർത്ഥിക്കുക. ഒരാൾ പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരൊക്കെ കരഞ്ഞ് ആമീൻ പറയുകയും ചെയ്യുന്ന രീതി അറഫയിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ അങ്ങനെയൊന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും കൈകൾ ഉയർത്തി നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു നമുക്ക് പാപങ്ങൾ പൊറത്തു തന്ന് ഉമ്മ പ്രസവിച്ച ദിവസത്തെ പോലെ നമുക്ക് മടങ്ങിപ്പോകാനുള്ള തൗഫീഖ് ഉണ്ടാകണം. അതിന് വേണ്ടി പ്രാർത്ഥിക്കുക. അസ്തമിക്കുന്നതുവരെ അവിടെ കഴിയണം. അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ മഗ്‌രിബായി. പക്ഷെ അറഫയിൽ വെച്ച് മഗ്‌രിബ് നമസ്കാരമില്ല. അറഫയിൽ വെച്ച് മഗ്‌രിബ് നമസ്കാരമില്ല. മഗ്‌രിബ് നമസ്കാരം മുസ്ദലിഫയിൽ എത്തിയതിന്റെ ശേഷമാണ് നബി നിർവഹിച്ചത്. അപ്പോൾ അറഫയിൽ നിന്ന് അസ്തമിച്ചു കഴിഞ്ഞാൽ അറഫയിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ ദൂരെയാണ് മുസ്ദലിഫ എന്ന് പറയുന്ന വിശാലമായ സ്ഥലം. ആ സ്ഥലത്തേക്ക് തക്ബീർ ചൊല്ലാം, തൽബിയത്തും ചൊല്ലാം. കാരണം പെരുന്നാരാവ് എന്ന് നമ്മൾ പറയുന്ന സമയമാണല്ലോ, 9 അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നീട് 10 അന്നത്തെ രാവാണല്ലോ. അതുകൊണ്ട് തന്നെ സഹാബികൾ, ഞങ്ങളിൽ തൽബിയത്ത് ചൊല്ലുന്നവരുണ്ടായിരുന്നു, തക്ബീറും ചൊല്ലുന്നവരുണ്ടായിരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നിങ്ങനെയുള്ള തക്ബീർ ചൊല്ലാം. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് എന്നിങ്ങനെ തൽബിയത്തും ചൊല്ലിക്കൊണ്ട് പോകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരക്കുകൂട്ടല്ലേ, അസക്കീന അസക്കീന, സാവകാശം സാവകാശം നടക്കും എന്ന് പറഞ്ഞ് പ്രത്യേകമായി കൊണ്ട് നബി സഹാബികൾക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. മുസ്ദലിഫയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ചാണ് മഗ്‌രിബും ഇശാവും നമസ്കരിക്കേണ്ടത്. മുസ്ദലിഫയിൽ രാപ്പാർക്കുക, അത് ഹജ്ജിന്റെ വാജിബുകളിൽപ്പെട്ടതാണ്. വാജിബ് നഷ്ടപ്പെട്ടാൽ അറഫ വേറെ നടത്തണം. അറഫയിൽ, മുസ്ദലിഫയിൽ നമ്മൾ എത്തുമ്പോൾ വിശാലമായ ഭൂമിയാണത്. കാരണം അവിടെ പ്രത്യേക ടെന്റില്ല. ആകാശം മേലാപ്പും ഭൂമി വിരിപ്പും എന്നുള്ള നിലക്ക് നമ്മൾ അന്ന് അവിടെ ആ ഒരു ദിവസം കഴിഞ്ഞുകൂടണം. അവിടെ എത്തുമ്പോൾ നമ്മുടെ കയ്യിൽ അവിടെ നിലത്ത് വിരിക്കാനുള്ള എന്തെങ്കിലും ഒരു ബെഡ്ഷീറ്റോ ചെറിയ ഫോൾഡിംഗ് പായയോ മറ്റോ കയ്യിൽ കരുതണം. അവിടെയുള്ള സൗകര്യം ഉപയോഗപ്പെടുത്തി, ധാരാളം വാഷ്റൂം സൗകര്യങ്ങൾ അവിടെയുണ്ട്, അതുപയോഗപ്പെടുത്തി നമ്മൾ വളവ് ഉണ്ടാക്കുക. നമ്മളൊരു കൂട്ടത്തിലുള്ളൊരു 10 പേര് ഒരുമിച്ചുണ്ടെങ്കിൽ അവരൊന്നിച്ച് അടുത്തടുത്ത് അവരുടെ ബെഡ്ഷീറ്റ് വിരിക്കുക. ഒരാൾ ബാങ്ക് കൊടുക്കുക, ഇക്കാമത്ത് കൊടുക്കുക, 3 റക്കായത്ത് മഗ്‌രിബ് നമസ്കരിക്കുക. ഉടനെ തന്നെ ഇക്കാമത്ത് കൊടുക്കുക, 2 റക്കായത്ത് ഇശാ നമസ്കരിക്കുക. ഇതാണ് മുസ്ദലിഫയിൽ വെച്ച് നമുക്ക് ഇബാദത്തായി ചെയ്യാനുള്ളത്. അതിന്റെ ഇടയിലും വേറെ സുന്നത്ത് നമസ്കാരങ്ങളൊന്നുമില്ല. പിന്നീടുള്ള സമയം സുമ്മൽ തജാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്തൽ ഫജ്ർ, പിന്നെ ഫജ്ർ വരെ നബി കിടന്നുറങ്ങി എന്നാണ് ഹദീസിലുള്ളത്. കാരണം 9 അന്ന് പകല് കൈകൾ ഉയർത്തി നമ്മൾ മനസ്സ് പടഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച ആ ഒരു ക്ഷീണവും പ്രയാസവും ഒക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കയ്യിൽ എന്തെങ്കിലും ലഘുഭക്ഷണത്തിനുള്ള ആവശ്യങ്ങൾ നമ്മൾ കരുതിയിട്ടുണ്ടാകണം. അത് കഴിച്ച് നേരെ കിടന്നുറങ്ങുക. ഇഹ്റാമിലാണ് തല മൂടാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക പുരുഷന്മാർ. സുബഹി ആകുമ്പോൾ നമ്മൾ അവിടുന്ന് എഴുന്നേറ്റ് സുബഹി നമസ്കരിക്കുക. ആ സുബഹി നമസ്കാരത്തിന് ശേഷം നമ്മൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വൈദാ ഫൽതു മിൻ അറഫാത്ത് ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം. നിങ്ങൾ അറഫയിൽ നിന്ന് ഒഴുകിക്കഴിഞ്ഞാൽ, മുസ്ദലിഫയിലെത്തിയാൽ പിന്നെ മുസ്ദലിഫയിൽ വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത് സുബഹിന്റെ ശേഷമുള്ള ഒരു പ്രാർത്ഥനയാണ്. വെളിച്ചം പരക്കുന്നതുവരെയുള്ള പ്രാർത്ഥന. അത് ദുൽഹജ്ജ് പത്താണ്. ആ പത്തിന്റെ പേരെന്താണ്? യോമുൻ നെഹ്റി എന്നാണ്. പക്ഷേ അന്ന് നമുക്ക് അവിടെ പ്രത്യേകമായി ഹജ്ജിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ പെരുന്നാളിനെ ചിന്തിക്കേണ്ടതില്ല. പെരുന്നാളിന് നമ്മൾ പ്രത്യേകം കുളിക്കണം, സുന്നത്താണ്. പക്ഷേ ഹജ്ജിമാർക്ക് പെരുന്നാളല്ല. പെരുന്നാളിന് ഉള്ളതിൽ നല്ല വസ്ത്രം ധരിക്കുന്നു, പുതുവസ്ത്രം നമ്മൾ ധരിക്കുന്നു. പക്ഷേ ഹാജിമാർ ഇഹ്റാം മാറ്റി ധരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പെരുന്നാളിന്റെ കുളിയില്ല, പെരുന്നാളിന് പുതിയ വസ്ത്രം വേണ്ട, പെരുന്നാളിന്റെ നമസ്കാരവും ഹാജിമാർക്കില്ല. അതിനേക്കാൾ വലിയൊരു ഇബാദത്തിലാണ് അവരുള്ളത് എന്ന രൂപത്തിൽ അവരവിടെ കഴിയുക. അവിടെ അറഫയിൽ മുസ്ദലിഫയിൽ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയുടെ പേര് മസ്ജിദു മഷ്അറുൽ ഹറാം എന്നാണ്, മഷ്അറുൽ ഹറാം പള്ളി എന്നാണ്. ആ പള്ളിയിലും എല്ലാവർക്കും കയറി ഒന്നിച്ച് നമസ്കരിക്കാനൊന്നും കഴിയില്ല. നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ വെച്ച് നമ്മൾ നമസ്കരിക്കുക. പിന്നീട് അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ സൂര്യോദയത്തിന്റെ മുമ്പായിക്കൊണ്ട് അറഫയിൽ മുസ്ദലിഫയിൽ നിന്ന് നേരെ മിനായിലേക്ക് വീണ്ടും നമ്മൾ പോകും. ആ മിനായിലേക്ക് പോകുന്നതിന്റെ മുമ്പ് നമുക്ക് കല്ലെറിയാനുള്ള കല്ലുകൾ, അത് നമ്മൾ കിടക്കുന്നതിന്റെ പരിസരത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് എടുക്കാം. പക്ഷെ മുസ്ദലിഫയിൽ നിന്ന് കല്ലെറുക്കണം എന്നാരും അങ്ങനെ ഒരു ഹദീസോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശമോ ഇല്ല. മുസ്ദലിഫയിൽ നിന്ന് എടുക്കുന്നതിന് വിരോധമില്ല. ചില വർഷങ്ങളിൽ ഹജ്ജ് മന്ത്രാലയം ഫ്രീ ആയും കൊണ്ട് ചെറിയ ചെറിയ കീസുകളിൽ കല്ല് വിതരണം ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ കിട്ടുകയാണെങ്കിൽ സ്വീകരിക്കാം. അല്ലെങ്കിൽ നമ്മൾ കിടക്കുന്നതിന്റെ പരിസരത്തൊക്കെ കല്ലുണ്ടാവാം. അവിടെ നിന്നൊരു 70 കല്ല് നമുക്ക് പെറുക്കി ഒരു വെള്ളത്തിന്റെ ബോട്ടിൽ എന്തെങ്കിലുമൊക്കെ ശരിയാക്കി അതിൽ ഇട്ടുവെക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ദലിഫയിൽ നിന്നല്ല കല്ലെടുത്തിട്ടുള്ളത് എന്നുകൂടി സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ നമുക്ക് യൗമുൻ നെഹ്റിലാണ് നമ്മളുള്ളത്, ദുൽഹജ്ജ് പത്തിലാണുള്ളത്. നേരെ മിനായിലെ 8 അന്ന് താമസിച്ച ടെന്റിലേക്കാണ് നമ്മൾ ആദ്യം പോകുക. അന്ന് നമുക്ക് ചെയ്യാനുള്ള കർമ്മങ്ങൾ: ജംറത്തുൽ അക്കബയിൽ കല്ലെറിയുക, അറവ് നടത്തുക, മുടിയെടുക്കുക, തവാഫ് ചെയ്യുക, സഈ ചെയ്യുക. ഇത്രയും കർമ്മങ്ങൾ ഈ ഒരു ദിവസത്തിലാണ് ചെയ്യാനുള്ളത്. ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഏറ്റവും അധികം കർമ്മങ്ങൾ ചെയ്യാനുള്ളത് എന്നാണ് യൗമുൻ നെഹറിന്റെ ദിവസം ദുൽഹജ്ജ് പത്തിനാണ്. അപ്പൊ നമ്മൾ നേരെ ജംറ എന്ന് പറയുന്നത് കല്ലെറിയാൻ നിശ്ചയിക്കപ്പെട്ട സ്ഥലമാണ് ജംറ. 3 ജംറകളാണുള്ളത്: ജംറത്തുൽ ഊല, ജംറത്തുൽ ഉസ്ത, ജംറത്തുൽ അഖബ അല്ലെങ്കിൽ ജംറത്തുൽ കുബ്ര. അതിൽ നമ്മൾ മുസ്ദലിഫയിൽ നിന്ന് മിനായിലേക്ക് എത്തി മസ്ജിദുൽ ഹൈഫിന്റെ അടുത്ത് കാണുന്ന ആദ്യത്തെ ജംറ, അവിടെ കല്ലെറിയലില്ല. 10 അന്ന് എറിയേണ്ടതില്ല. അതിന്റെ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ മറ്റൊരു ജംറ നമുക്ക് കിട്ടും കല്ലെറിയാൻ നിശ്ചയിച്ച സ്ഥലം. അതാണ് ജംറത്തുൽ ഉസ്ത, മിഡിൽ ജംറ. അവിടെയും അന്ന് കല്ലേറില്ല. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ജംറത്തുൽ അഖബ അല്ലെങ്കിൽ ജംറത്തുൽ കുബ്ര എന്ന് പറയുന്ന ജംറ, അവിടെയാണ് കല്ലെറിയേണ്ടത്. പഴയകാലത്ത് കല്ലേറിന്റെ ദിവസം എന്ന് പറയുന്നത് വലിയ ഭീതി ഉണ്ടാക്കുന്ന ദിവസമാണ്. പലരുടെയും അപകടങ്ങളും മരണങ്ങളും ഒക്കെ നടക്കാറുള്ളത് ആ ദിവസത്തിൽ പ്രയാസങ്ങളുണ്ട്. കാരണം കല്ലെറിയാൻ അങ്ങോട്ട് പോകുന്നു, കുറെ ആളുകൾ എറിഞ്ഞ് ഇങ്ങോട്ട് വരുന്നു. ഇപ്പോഴങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ വരുന്നില്ല. കാരണം എന്താണ്? കല്ലെറിയാൻ നിശ്ചയിക്കപ്പെട്ട ജംറകൾ 4 ഫ്ലോറുകളിലായിക്കൊണ്ട് എറിയാനുള്ള സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രൌണ്ട് ഫ്ലോറ്, ഫസ്റ്റ് ഫ്ലോറ്, സെക്കൻഡ് ഫ്ലോറ്, തേർഡ് ഫ്ലോർ, അങ്ങനെ 4 സ്ഥലങ്ങളിൽ എറിയാം. പോകുന്ന വഴിയിലൂടെയല്ല, തിരിച്ചു വരിക. അപ്പൊ അതൊക്കെ വലിയ സൌകര്യങ്ങളാണ് അവിടെ ഹജ്ജ് മന്ത്രാലയം, സൗദി ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആരും പ്രയാസപ്പെടേണ്ടതില്ല. നമ്മൾ ദുൽഹജ്ജ് 10 അന്ന് നമ്മുടെ ടെന്റിലെത്തി ആ ടെന്റിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റോ എന്തെങ്കിലുമൊക്കെ കഴിച്ച് കല്ലെറിയാനുള്ള 7 കല്ലും എടുത്തുകൊണ്ട് ജംറത്തുൽ അഖബ എന്ന് പറയുന്ന ആ ഒരു ജംറയുടെ അടുത്താണ് നമുക്ക് ചെല്ലാനുള്ളത്. കല്ലെറിയാനുള്ള സ്ഥലമാണ് ജംറ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ കാണുന്നതാണ് ജംറ. ഒരു മതില് പോലെ ഏകദേശം ഒരു 100 മീറ്ററോളം നീളം നിൽക്കുന്ന ഒരു മതിലാണ് ഇപ്പൊ ജംറ. അതിന്റെ ചുറ്റുഭാഗത്ത് ഒരു തോണിയുടെ ആകൃതിയിലുള്ള ഒരു തളമുണ്ട്. അതിന്റെ ഉള്ളിലേക്ക് കല്ല് വീണാൽ മതി. കല്ലെറിയുക എന്നുള്ളത് ഹദീസുകൾ പറയുന്നത് ലി ഇഖാമത്തി ദിക്രില്ല, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണ നിലനിർത്താൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് കല്ലെറിയുമ്പോൾ അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ എന്നിങ്ങനെ ഓരോ കല്ലെടുത്തുകൊണ്ട് ആ തളത്തിലേക്ക് കല്ല് വീണാൽ മതി. അവിടെ ആ തൂണുമ്മ അല്ലെങ്കിൽ ആ ചുമരുമൽ കൊള്ളേണ്ടതില്ല, അതിന്റെ ഉള്ളിലേക്ക് വീണാൽ മതി. അപ്പൊ അതുകൊണ്ട് തന്നെ യാതൊരു പ്രയാസവും അവിടെ കല്ലേറിന്റെ സമയത്ത് ഇപ്പോ ഇല്ല. കഴിയുന്നിടത്തോളം അടുത്തേക്ക് ചെന്ന് നമുക്ക് ഏകദേശം അതിന്റെ അടുത്തെത്തിയിട്ട് ഓരോ കല്ലെടുത്ത് അതിന്റെ ഉള്ളിലേക്ക് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് എറിയുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകേണ്ടത്. അതൊരിക്കലും പിശാചിനെ എറിയലാണ് എന്നൊന്നും ഹദീസിൽ വന്നിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ ചരിത്രത്തിൽ ഇസ്മായിൽ അലൈഹിസലാമിയെ അറുക്കാൻ കൊണ്ടുവന്ന സമയത്ത് പിശാജ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു, കല്ലെടുത്ത് എറിഞ്ഞു എന്നൊക്കെ ചരിത്രങ്ങളിൽ കാണാം. പക്ഷേ കല്ലേറിനെ പറ്റി നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ടത് ലീഖാമത്തി ദിക്കരില്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്കർ, അതാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏഴ് കല്ലുകൾ ഓരോന്നോരോന്നായി കൊണ്ട് എറിയുന്നു. ആ കല്ലേറ് കഴിയുന്നതോടുകൂടി ദുൽഹജ്ജ് 8 നമ്മൾ മക്കയിൽ നിന്ന് തുടങ്ങിയ തൽബിയത്ത് കല്ലേറിയതോടുകൂടി അവസാനിച്ചു. പിന്നെ നമുക്ക് തക്ബീറാണ് ചൊല്ലാനുള്ളത്. പിന്നീട് ദുൽഹജ്ജ് 13 അവസാനിക്കുന്നത് വരെ തക്ബീർ ചൊല്ലാവുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ദുൽഹജ്ജ് 10 അന്ന് ചെയ്യാനുള്ള കർമ്മങ്ങളിൽ ഒന്ന് കല്ലെറിയലാണ്, മറ്റൊന്ന് അറവ് നടത്തൽ. ഹജ്ജിന്റെ നിർബന്ധ അറവ്, അതായത് ഹജ്ജ് മാസത്തിൽ ഉംറയും പിന്നെ ഹജ്ജും ചെയ്യുന്ന എല്ലാവരും അറവ് നടത്തണം. ആ അറവിന്റെ പേരാണ് ഹദിയ എന്ന് പറയുന്നത്. ഹദിയ അതൊരിക്കലും തന്നെ ഫിദിയയല്ല. ഫിദിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു അബദ്ധം പറ്റിയാൽ, ഒരു കർമ്മം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന് പകരമായിക്കൊണ്ട് പ്രായശ്ചിത്തമായിക്കൊണ്ട് ചെയ്യുന്നതാണ് ഫിദിയ. ഇവിടെ നമുക്കൊരു അപകടവും പറ്റിയിട്ടില്ല, നിർബന്ധമായും നമ്മൾ അറുക്കുകയും വേണം. ആ അറവ് എന്താണ്? ആ അറവിനാണ് ഹദിയ എന്ന് പറയാം. അല്ലെങ്കിൽ ചില കിതാബുകളിലൊക്കെ ദമു ശുക്രാൻ, ശുക്ര് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള അറവ് കഴിയുന്ന എല്ലാവരും അവിടെ അറുക്കണം എല്ലാവരും. കാരണം കഴിയാത്തവർ സാമ്പത്തിക പരാധീനത കൊണ്ട് അറക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ, അവർ 10 നോമ്പ് നോറ്റാൽ മതി. 3 മക്കത്ത് നിന്ന് നോൽക്കുക, ബാക്കി 7 എവിടെ നിന്നാണോ ഹജ്ജിന് പോയത് അവിടേക്ക് തിരിച്ചെത്തിയാൽ ബാക്കി 7 നോമ്പ് അനുഷ്ഠിക്കുക. അപ്പോൾ അവിടെ നമ്മൾ അറവ് നടത്തി. നമുക്ക് നേരത്തെ തന്നെ ഗവൺമെന്റിലൂടെ പോകുന്നവർ, അവർക്ക് ഹജ്ജിന്റെ കാശ് അടക്കുമ്പോൾ തന്നെ ഹദിയക്കുള്ള കാശ് അടക്കുന്നുണ്ട്. സ്വകാര്യ ഗ്രൂപ്പിലൂടെയുള്ളവരും മറ്റേതെങ്കിലും മാർഗത്തിലൂടെ അവർക്കവിടെ അറക്കാനുള്ള കാശ് നേരത്തെ അടച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പൊ നമ്മൾ അടച്ചതോടുകൂടി നമ്മളുടെ അറവിന്റെ ബാധ്യത കഴിഞ്ഞു. പിന്നെ അവിടെ അപ്പൊ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ദുൽഹജ്ജ് 10 നമ്മൾ ജംറത്തുൽ അക്ബയിൽ കല്ലെറിഞ്ഞു, അറവും നടത്തി. ദുൽഹജ്ജ് 10 കർമ്മങ്ങളിൽ ഏതെങ്കിലും 2 ചെയ്തു കഴിഞ്ഞാൽ ഇഹ്റാമിൽ നിന്ന് ഏറെക്കുറെ നമുക്ക് ഒഴിവാകാം. മിനി തഹല്ലുലു, അതായത് ആ തഹല്ലുലുൽ ഊല, തഹല്ലുലുൽ അവ്വൽ, ഒന്നാമത്തെ തഹല്ലുലു എന്ന് പറയുന്ന അത് 2 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഭാര്യാഭർത്തൃബന്ധമല്ലാത്ത മറ്റെല്ലാം അനുവദനീയമായി. ഒരാൾക്ക് കല്ലേറ് കഴിഞ്ഞു, അറവിനുള്ള കാശും കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് നേരത്തെ തന്നെ അയാൾക്ക് ഷർട്ട് മാറ്റാം, പാന്റ് ധരിക്കാം, അതല്ലെങ്കിൽ മറ്റ് സുഗന്ധം ഉപയോഗിക്കാം. അങ്ങനെയുള്ള ഇഹ്റാമിൽ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പിന്നീട് അനുവദനീയമായി. ഭാര്യാഭർത്തൃബന്ധമല്ലാത്ത മറ്റെല്ലാം അനുവദനീയമായി. നമുക്ക് ആ ദിവസം പിന്നീട് ചെയ്യാനുള്ളത് എന്തൊക്കെയാണ്? പിന്നീട് മുടിയെടുക്കുക. ഹജ്ജിന്റെ മുടിയെടുക്കുക എന്നുള്ളത് അത് നമുക്ക് ഒരു നുസുക്ക്, ഒരു കർമ്മമായും കൊണ്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തവാഫ് ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ വേണമെങ്കിൽ മുടിയെടുക്കാവുന്നതാണ്. ഒരാള് ദുൽഹജ്ജ് 10 അന്നുള്ള തവാഫ് നല്ല തിരക്കായിരിക്കും മക്കയിൽ പോയി ചെയ്യുക എന്നുള്ളത് വലിയ ഒരു റിസ്ക്കായിരിക്കും. ആരോഗ്യം കുറഞ്ഞ പ്രായാധിക്യമുള്ള ആളുകളൊന്നും 10 അന്ന് പോകാതിരിക്കലാണ് നല്ലത്. കാരണം 10 ചെയ്യാം, 11, 12, 13 ചെയ്യാം. ഇനി കാരണമുണ്ടെങ്കിൽ അതിന്റെ ശേഷവും ചെയ്താലും പ്രശ്നമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ 10 അന്ന് ഒരാള് തവാഫ് ചെയ്യാൻ ഏതായാലും പോകുന്നില്ല എന്ന് തീരുമാനിച്ചാൽ അയാൾക്ക് മുടിയെടുക്കുന്നതിന് വിരോധമല്ല. കാരണം നബി 10 ചെയ്ത കർമ്മങ്ങൾ ഏതൊക്കെയാണ്? അതിൽ ഏതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ 10 തന്നെ ചെയ്യാം. ജംറത്തുൽ അക്ബയിൽ കല്ലെറിയുക, അറവ് നടത്തുക, മുടിയെടുക്കുക, തവാഫ് ചെയ്യുക, സഹി ചെയ്യുക. അപ്പൊ നമ്മൾ 10 സഹിനും തവാഫിനും പോകുന്നില്ലെങ്കിലും നമുക്ക് മിനായിൽ വെച്ച് മുടി കളയാം, ഡ്രസ്സ് മാറാവുന്നതാണ്. എന്നാൽ അന്ന് തന്നെ തവാഫിന് പോവുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേ ദിവസം തന്നെയാണ് തവാഫും സഹിയും ചെയ്തത്. മക്കയിൽ വെച്ച് നബി ളുഹ്റ് നിസ്കരിച്ചു എന്നൊക്കെ ഹദീസുകളിൽ നബിയുടെ ഹജ്ജ് വിശദീകരിക്കുന്നിടത്ത് കാണാൻ സാധിക്കും. അപ്പൊ സാധിക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ജംറത്തുൽ അക്ബയിൽ കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരെ നടക്കുക. കാരണം അവിടെ പെഡസ്ട്രിയൻ വേ എന്ന് പറയുന്ന കാൽനടക്കാർക്ക് മാത്രമുള്ള വഴിയുണ്ട്. നല്ല പന്തലുണ്ട് അവിടെ. ഏകദേശം മക്കയിലേക്ക് എത്തുന്നതുവരെ ദീർഘമായ ഒരു 6 പന്തല്, അതുപോലെ തന്നെ സൈഡില് നല്ല കൂളറ്, അതുപോലെ തന്നെ നല്ല തണുത്ത വെള്ളം കുടിക്കാനുള്ള സൗകര്യം, അങ്ങനെയുള്ള വഴിയുണ്ട്. അന്ന് തന്നെ ആർക്കെങ്കിലും തവാഫ് ചെയ്യണമെന്ന് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ, യുവാക്കളും ആരോഗ്യമുള്ളവർക്കൊക്കെ ജംറത്തുൽ അക്കബയിൽ കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ നേരെ ആ വഴിയിലൂടെ നടക്കുകയാണ് നല്ലത്. അവിടെ 10 അവിടെ ചെന്നുകഴിഞ്ഞാൽ തവാഫ് ചെയ്യണം, സഹിയും ചെയ്യണം. എന്നാൽ പത്തിന് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് പതിനൊന്നിനോ പന്ത്രണ്ടിനോ പതിമൂന്നിനോ തവാഫും സായും ചെയ്താൽ മതി. ആ തവാഫിന് ഇഹ്റാമിന്റെ ഡ്രസ്സ് വേണമെന്നില്ല. കാരണം നമ്മൾ ജംറത്തുൽ അക്കബയിൽ കല്ലെറിഞ്ഞു, അതേപോലെ അറവിനുള്ള കാശും കൊടുത്തിട്ടുണ്ട്, പിന്നെ നമുക്ക് ഡ്രസ്സ് മാറാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഹജ്ജിന്റെ നിർബന്ധ തവാഫ് സാദാ വേഷത്തിൽ ചെയ്താലും ഒരു പ്രശ്നവുമില്ല. തഹല്ലുലായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സാദാ വേഷത്തിൽ തന്നെ ചെയ്താൽ മതി. അപ്പൊ അത് മനസ്സിലാക്കുക. അഥവാ നമ്മൾ പത്തിന് തവാഫിനും സഹീനും നമ്മൾ പോയി കഴിഞ്ഞാൽ, തവാഫും സഹീയും കഴിഞ്ഞാൽ രാത്രി വീണ്ടും മിനായിലേക്ക് തിരിച്ചു വരണം. കാരണം പത്തിന്റെ അന്ന് അസ്തമിച്ചാലുള്ള പതിനൊന്നിന്റെ രാവ്, പന്ത്രണ്ടിന്റെ രാവ്, പതിമൂന്നിന്റെ രാവ്, ഈ മൂന്ന് രാവുകൾ മിനായിൽ രാപ്പാർക്കുക എന്നുള്ളത് ഹജ്ജിന്റെ വാജിബാണ്. ഒരാളത് ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ വേറെ ഫിദിയ അറവ് വേറെ നടത്തേണ്ടി വരും. ഹജ്ജിന്റെ അറവ് കൂടാതെ തന്നെ വേറെ അറവ് നടത്തേണ്ടി വരും. അപ്പൊ അത് ശ്രദ്ധിക്കണം. അഥവാ നമ്മൾ മക്കായിലേക്ക് തവാഫിനും സഹീനും കൂടി പോയാൽ അവിടെ നമ്മളുടെ റൂം, മക്കയിൽ റൂം ഉണ്ടാവും. ആ റൂമിൽ പോയി കുളിക്കുകയും ഒരു സ്വല്പം വിശ്രമിക്കുകയൊക്കെ ചെയ്യുന്നതിനൊന്നും വിരോധമല്ല. പക്ഷെ രാത്രിയുടെ അധിക സമയവും അയാൾ മിനായിൽ ഉണ്ടാകണം. മിനായിലേക്ക് തിരിച്ചു വരണം, മിനായിൽ രാപ്പാർക്കണം. മിനയിലുള്ള നമസ്കാരം നേരത്തെ എട്ടിന് പറഞ്ഞ അതേ രീതിയിൽ തന്നെ ഓരോ നമസ്കാരവും അതാതിന്റെ സമയത്ത് ചെയ്യുക. നാല് റക്കായത്തുള്ള നമസ്കാരം രണ്ടറക്കായത്ത് മാത്രം നിസ്കരിക്കുക. അങ്ങനെ നമ്മൾ പതിനൊന്നിന്റെ രാവ് മിനായിൽ വന്ന് രാപ്പാർക്കുന്നു. പിന്നീട് പകൽ സമയം പതിനൊന്ന്, പന്ത്രണ്ട്, പതിമൂന്ന് അയ്യാമുത്ത ശരീഖിന്റെ ദിവസങ്ങൾ. അതിൽ പതിനൊന്നിന് യൗമുൽ ഖർറ് എന്ന് പ്രത്യേകം പറയാറുണ്ട്. യൗമുൽ ഖർറ് എട്ടിന് തുടങ്ങി, എട്ടിന് മിനായിൽ പാർത്തു, ഒമ്പതിന് അറഫയിലേക്ക് പോയി, രാത്രി മുസ്ദലിഫയിലേക്ക് വന്നു, പിന്നെ വീണ്ടും മക്കത്തേക്ക് പോയി, പിന്നെ വീണ്ടും മിനായിലേക്ക് വന്നു. അപ്പോൾ ഖർറ് എന്ന് പറഞ്ഞാൽ ഒതുങ്ങിക്കൂടുക, ഒരു സ്ഥിരമായി താമസിക്കുക, ഒതുങ്ങിക്കൂടുക എന്നൊക്കെയാണ് ഖർറ് എന്ന് പറയുന്ന വാക്യം. അതുകൊണ്ടാണ് ദുൽഹജ്ജ് പത്തിന് ഹജ്ജിന്റെ കലണ്ടറിൽ യൗമുൽ ഖർറ് എന്ന് പ്രത്യേകം രേഖപ്പെടുത്താറുണ്ട്. യൗമുൽ ഖർറ് ഒതുങ്ങിക്കൂടുന്ന ദിവസം. ആ ദിവസം നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ജംറകളിൽ എറിയണം. അപ്പൊ നമ്മളുടെ കയ്യിൽ 21 കല്ല് എറിയാൻ വേണം. ഒന്നോ രണ്ടോ കല്ല് അധികം എടുക്കുക. ലൊഹറിന്റെ ശേഷമാണ് എറിയാനുള്ള സമയം, ഉച്ചയ്ക്ക് ശേഷം. ആദ്യം ജംറത്തുൽ ഊല എന്ന് പറയുന്ന മസ്ജിദുൽ ഖൈഫിന്റെ അടുത്തുള്ള ജംറ, ആ ജംറയുടെ അടുത്ത് എന്ന് ഓരോ കല്ലുകൾ കൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ എന്നിങ്ങനെ ഏഴ് കല്ലുകൾ കൊണ്ട് എറിയുക. എറിഞ്ഞതിന്റെ ശേഷം ജംറയുടെ വലതു ഭാഗത്തേക്ക് മാറി മുന്നോട്ട് നീങ്ങി കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കണം. ജംറയുടെ വലതു ഭാഗത്തേക്ക് മാറുക. അപ്പൊ ജംറ നമ്മുടെ ഇടതുഭാഗത്തായിരിക്കും. എന്നിട്ട് അല്പം മുന്നോട്ട് നീങ്ങി കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കേണ്ടത്? എന്താണോ നമുക്ക് ആവശ്യമുള്ളത് ആ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് പറയുക. പിന്നെ മുന്നോട്ട് നീങ്ങുക, ജംറത്തുൽ ഉസ്ത എന്നുള്ള മിഡിൽ ജംറയിൽ എറിയുക. ആ ജംറയിൽ എറിഞ്ഞു കഴിഞ്ഞാൽ ജംറയുടെ ഇടതുഭാഗത്തേക്ക് നീങ്ങി മുന്നോട്ട് നീങ്ങി കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക. ജംറ നമ്മുടെ വലതു ഭാഗത്തായിരിക്കും. കൈകൾ ഉയർത്തി കുറച്ചു നേരം പ്രാർത്ഥിക്കുക. ചിലപ്പോൾ അവിടെ പോലീസുകാരെ കൂടുതലൊന്നും അവിടെ സംഘമായി കൊണ്ട് നിൽക്കാനൊന്നും അനുവദിച്ചോളന്നില്ല. അപ്പൊ നമ്മൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അടുത്ത ജംറയിലേക്ക് നടക്കുക. അങ്ങനെ അടുത്ത ജംറ, ജംറത്തുൽ കുബ്ര എന്ന മൂന്നാമത്തെ ജംറ, നമ്മൾ പത്തിന്റെ അന്ന് എറിഞ്ഞ ജംറ, ആ ജംറയിലും ഏഴ് കല്ലുകൾ കൊണ്ട് എറിയുക. പക്ഷെ അവിടെ പ്രാർത്ഥനയില്ല. അത് പത്തിനുമില്ല, ബാക്കി മൂന്ന് ദിവസങ്ങളിലും അവിടെ പ്രാർത്ഥനയില്ല. ആ പതിനൊന്നിന്റെ അന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ജംറകളിൽ കല്ലെറിയുക. അതിനുശേഷം നമുക്ക് ടെന്റിലേക്ക് തന്നെ തിരിച്ചു വന്ന് അവിടെ വിശ്രമിക്കുക. ദിക്റുകളും തസ്ബീഹുകളും അതുപോലെ തന്നെ ഖുർആൻ പാരായണമൊക്കെ ആയിട്ട് നമ്മൾ കഴിഞ്ഞുകൂടുക. പന്ത്രണ്ടിന്റെ അന്നും അതുപോലെ എറിയുക. ഉച്ചയ്ക്ക് ശേഷം തന്നെയാണ് പന്ത്രണ്ടിന്റെ അന്നും എറിയേണ്ടത്. ഈ പതിനൊന്നിന്റെ അന്ന് പറഞ്ഞ അതേ രൂപത്തിൽ എറിയുക. അന്ന് എറിഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും വല്ല ക്ഷീണോ അല്ലെങ്കിൽ കൂടുതൽ അവിടെ നിൽക്കാൻ പ്രയാസമുള്ള ആളുകൾക്ക് ഏറ് മതിയാക്കി പന്ത്രണ്ടിന്റെ ഏറ് കഴിഞ്ഞ് വേണമെങ്കിൽ നേരെ മിനായിൽ നിന്ന് മക്കയിലേക്ക് പോകാവുന്നതാണ്. കാരണം ഖുർആൻ തന്നെ പറഞ്ഞു, ഫമൻ താജ്ജല ഫീ യൗമൈൻ ഫലാ ഇസ്മാ അലൈഹി. ആരെങ്കിലും രണ്ട് ദിവസത്തെ ഏറ് കഴിഞ്ഞ് മതിയാക്കണമെന്ന് ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിന് തകരാറൊന്നുമില്ല, അവർക്ക് പോകാവുന്നതാണ്. പോകാൻ ഉദ്ദേശിക്കുന്നവർ അസ്തമിക്കുന്നതിന്റെ മുമ്പ് മിനയിൽ നിന്ന് പോയിരിക്കണം. അല്ലാതെ അസ്തമിച്ചു കഴിഞ്ഞ് രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് അല്ലെങ്കിൽ നമുക്ക് പണ്ട് പോയാലോ എന്ന് ചിന്തിക്കാൻ പാടില്ല. പോകുന്ന ആളുകൾ അസ്തമിക്കുന്നതിന്റെ മുമ്പ് മിനായിൽ നിന്ന് പോയിരിക്കണം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 13 കൂടി എറിഞ്ഞിട്ടാണ് മിനായിൽ നിന്ന് പോയിട്ടുള്ളത്. അപ്പൊ 12 ഏറ് മതിയാക്കി പോകുന്നുവെങ്കിൽ ഇതിന്റെ 13 ഏറ് വേറെ ആരെങ്കിലും ഏൽപ്പിക്കേണ്ടതുണ്ട്. അതൊന്നും ചെയ്യേണ്ടതില്ല. കല്ല് തീരെ നിർവാഹമില്ലാത്ത ആളുകൾക്ക് മറ്റൊരാളെ പകരം ഏൽപ്പിക്കാവുന്നതാണ്. പക്ഷെ അത് ഹജ്ജ് ചെയ്യുന്ന ആളായിരിക്കണം. ചിലർ അബദ്ധം പറ്റാറുണ്ട്. കാരണം കല്ലേറിന്റെ ദിവസം നാട്ടിൽ നിന്ന് ഹജ്ജിന് പോയ അവരുടെ മക്കളോ പേരക്കുട്ടികളോ ആരെങ്കിലും ഒക്കെ ജിദ്ദേന്ന് വരും വല്യമ്മനെ കാണാൻ വേണ്ടി. വല്യമ്മ റൂമിൽ അവിടെ ടെന്റിൽ തന്നെ ഇരുന്നോ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എറിയാന്ന് പറയും. ആ അന്ന് എന്റെ കുട്ടി പോയി എറിഞ്ഞോന്ന് പറയും. പക്ഷെ അത് പാടില്ല. അഥവാ നമ്മൾ തീരെ നിർവഹിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ മറ്റൊരാൾക്ക് അധികാരപ്പെടുത്താം, മറ്റൊരാൾക്ക് എറിയാം. പക്ഷെ എറിയുന്ന ആള് ഹജ്ജിലുള്ള ആളായിരിക്കണം, ഹാജിയായിരിക്കണം. അല്ലാതെ വല്യമാനെ സഹായിക്കാന് പേരക്കുട്ടികൾ വന്ന് എറിയാണെങ്കിൽ അത് ശരിയല്ല. അത് മനസ്സിലാക്കുക. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 13 കൂടി 3 ജംറകളിൽ എറിഞ്ഞു. അതോടുകൂടി ഹജ്ജിന്റെ കർമ്മങ്ങൾ ഏകദേശം അവസാനിക്കുകയാണ്. പിന്നെ നമ്മൾ നേരെ മിനായിൽ നിന്ന് മക്കയിലേക്ക് തന്നെ പോകും. ആ മക്കയിലെത്തിക്കഴിഞ്ഞാൽ 10 അന്നത്തെ തവാഫ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവർ 10 അന്ന് ചെയ്യാത്ത ആ തവാഫും സഹിയും മക്കയിലെത്തിക്കഴിഞ്ഞാൽ നേരെ എത്രയും പെട്ടെന്ന് അവർ തവാഫും സഹിയും ചെയ്യണം. ആ തവാഫ് ഹജ്ജിന്റെ നിർബന്ധ തവാഫാണ്. തവാഫുൽ ഇഫാള അല്ലെങ്കിൽ തവാഫുൽ ഹജ്ജ്, തവാഫ് സിയാറ എന്നീ പേരുകളിലൊക്കെയാണ് അത് അറിയപ്പെടുന്നത്. അത് നിർവഹിക്കുക തന്നെ വേണം. അതിന് മറ്റൊരു കോമൺസേഷൻ അതിന് വരുന്നില്ല. പ്രായശ്ചിത്തം ചെയ്യാനും പറ്റുകയില്ല. അപ്പൊ എന്തായിരുന്നാലും ഓരോരുത്തരും അത് ചെയ്തിരിക്കണം. പിന്നെ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ബാക്കിയുള്ളത് തവാഫുൽ വദാ, വിടവാങ്ങൽ തവാഫ് മാത്രമാണുള്ളത്. അത് എന്നാണോ നമ്മൾ മക്കയിൽ നിന്ന് നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ് എന്നാണോ അന്നാണ് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ മക്കയിൽ നിന്ന് നേരെ നമ്മൾ മദീനത്ത് പോകുന്നു, മദീനയിൽ നിന്നാണ് നാട്ടിലേക്ക് വരുന്നതെങ്കിൽ മക്കയിൽ നിന്ന് എന്നാണോ മദീനത്തേക്ക് നമ്മൾ പോകേണ്ടത് ആ ദിവസമാണ് തവാഫുൽ വിദാവ് ചെയ്യേണ്ടത്. അത് 7 തവാഫ് മാത്രം, സഹി ഇല്ല. ആ തവാഫ് ഏതാണ്? ഹജ്ജിന്റെ വാജിബാത്തുകളിൽപ്പെട്ട തവാഫാണ്, ഹജ്ജിന്റെ നിർബന്ധ തവാഫ്. നമ്മൾ തവാഫുൽ ഇഫാള പറഞ്ഞല്ലോ. അത് നമുക്ക് മറ്റ് കോമൺസേഷൻ നഷ്ടപ്പെട്ടാൽ വീണ്ടും അത് ചെയ്യണം വേണം. എന്നാൽ ഇതും നിർബന്ധം തന്നെയാണ്. പക്ഷെ ഒരാൾക്ക് അത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന് പകരം ഫിദിയ നടത്താം, അറവ് നടത്താം എന്ന പ്രത്യേകതയാണുള്ളത്. ഒരാൾക്ക് നാട്ടിലേക്ക് പോരുന്ന ദിവസമുള്ള ആ തവാഫ് അയാൾ ചെയ്തില്ല എന്ന് വെക്കുക, അയാൾ അതിന് പകരം ഒരു അറവ് നടത്തണം. ആ അറവ് എവിടുന്ന് നടത്തണം? മക്കയിൽ തന്നെ നടത്തണം. പലർക്കും പറ്റിയൊരു അബദ്ധമുണ്ട്. അതില് സഹോദരിമാർ അവരുടെ പിരീഡ് സമയമാണെങ്കിൽ അവർക്ക് അള്ളാഹു അതിനെ ഇളവ് കൊടുത്തു, അവരത് ചെയ്യേണ്ടതില്ല. പകരം മറ്റൊന്നും ചെയ്യേണ്ടതില്ല. അത് അവർക്ക് അള്ളാഹു കൊടുത്ത ഒരു ഇളവാണത്. ഒരു സ്ത്രീ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ട ആ ദിവസം ചെയ്യേണ്ട തവാഫിന്റെ സമയത്ത് അവരുടെ ഹൈദ് സമയമായി, അവർക്ക് തവാഫിൽ നിന്ന് ഒഴിവ് കിട്ടും. എന്നാൽ രണ്ടുപേര് ഒരു വീട്ടിൽ നിന്ന് വന്ന രണ്ടാള്, ഒരാൾക്ക് ഈ പറഞ്ഞ പ്രശ്നമുണ്ടായി, തവാഫ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നം. അപ്പോ താത്ത ഏതായാലും പോണില്ല, എന്നാ ഞാനും തവാഫ് ചെയ്യണില്ല എന്ന് തീരുമാനിച്ചു. രണ്ടുപേരും തവാഫ് ചെയ്തില്ല. ഒരാള് പിരീഡ് സമയമായതുകൊണ്ട് തവാഫ് അള്ളാഹു ഇളവ് കൊടുത്തു, മറ്റാളോ, മറ്റാൾക്ക് നിർബന്ധമാണ്, തവാഫ് ചെയ്തെങ്കിലേ ഹജ്ജ് പൂർണ്ണമാവുകയുള്ളൂ. നാട്ടിലെത്തി അപ്പോഴാണ് പറയുന്നത് തവാഫ് ചെയ്തിട്ടില്ല. പരിഹാരം ആടിനറക്കണം. എന്നാൽ നാട്ടില് കുടുംബത്തിലെ ആരോടെങ്കിലും ഒരു ആടിനെ വേടിച്ചറക്കാൻ വേണ്ടി പറഞ്ഞാൽ പറ്റുമോ? നാട്ടിലറത്താൻ പറ്റൂല. പിന്നെന്താ ചെയ്യാം? മക്കയിൽ തന്നെ അറക്കണം. ഫിദിയ അറവുകൾ മക്കയിൽ തന്നെ അറക്കണം. അപ്പോൾ ആരോടെങ്കിലും അടുത്ത് നമ്മൾ അതിനുള്ള റിയാലുകൾ കൊടുത്തേൽപ്പിച്ച് പറഞ്ഞയക്കണം. അതല്ലെങ്കിൽ അവിടെ നമ്മളുടെ കുടുംബത്തിലാരെങ്കിലുമൊക്കെ, അവിടെ ജോലിക്കാരും മറ്റുമൊക്കെ ആയും കൊണ്ട് ഗൾഫിലുണ്ടായിരിക്കും, അവരോട് പറയണം ഇന്ന ആൾക്ക് വേണ്ടി ഒരു ഫിദിയ അവിടെ നടത്തണം എന്നുള്ളത് മക്കയിൽ വെച്ച് നടത്തണം. അപ്പോൾ കാര്യങ്ങൾ കൃത്യമായി അറിയാതെ പഠിക്കാതെ പലരും അബദ്ധങ്ങൾ ചെയ്യും, കർമ്മങ്ങൾ സ്വീകരിക്കാതെ പോകും. ലക്ഷ്യങ്ങൾ മുടക്കി നമ്മൾ പോകുന്നത് അറിഞ്ഞുകൊണ്ട് പഠിച്ചുകൊണ്ട് കൃത്യമായി ചെയ്തുകൊണ്ടായിരിക്കണം നമ്മളത് അതിൽ നിന്ന് വിരമിക്കുന്നത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഇതാണ് ഹജ്ജിന്റെ ഒരു ചെറിയ രൂപം. അപ്പോൾ കൃത്യമായി നിങ്ങൾ അറിയുക. കൂടുതൽ ചൊല്ലിപ്പറയാനൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ളത് പ്രാർത്ഥിക്കാനുള്ള സമയങ്ങളാണ് ഹജ്ജിലും ഉംറയുമൊക്കെ. അതേപോലെ തന്നെ നമ്മൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള ആ ഒരു തൗഹീദിന്റെ സന്ദേശം, അതാണ് തൽബിയത്ത് മുതൽ, ഇഹ്റാമിൽ പ്രവേശിച്ചത് മുതൽ വിടവാങ്ങൽ തവാഫ്, ആ തവാഫ് കഴിഞ്ഞ് രണ്ടരക്കാഴ്ച നിസ്കാരം, ആ നിസ്കാരത്തിലും കുൽ യാ അയ്യുഹൽ കാഫിറൂൻ, കുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്ത്, അത് രണ്ടും തൗഹീദാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ലാ ഇലാഹ എന്നുള്ളതാണ് സൂറത്തുൽ കാഫിറൂൻ, ഇല്ലല്ലാഹു എന്നുള്ളതാണ് സൂറത്തുൽ ഇഖ്ലാസ്. അപ്പൊ പൂർണ്ണമായും ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള എന്നുള്ള സന്ദേശം. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞോ എന്ത് ചെയ്തോ അതങ്ങനെ തന്നെ ഞാൻ സ്വീകരിക്കും ചെയ്യും എന്നുള്ളതാണ് ആ ഒരു വിഷയത്തിലും നമുക്ക് ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക, പഠിക്കുക, അതിന്റെ ഓരോ ലക്ഷ്യവും എന്താണ് എന്നുള്ളത് നമ്മൾ അതിനെ അന്വേഷിച്ച് മനസ്സിലാക്കി ആ രൂപത്തിലൂടെ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അതിന്റെ തൗഫീഖിന് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല ഹജ്ജിന് നിശ്ചയിച്ച ഹജ്ജുൻ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, പുണ്യകരമായ നിലക്ക് തെറ്റുകൃത്യങ്ങൾ വരാത്ത രൂപത്തിൽ ഹജ്ജ് ചെയ്താൽ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്ന് പഠിപ്പിച്ചു. അതുപോലെ തന്നെ യാതൊരു വിധത്തിലുള്ള അധർമ്മങ്ങളും മറ്റും മ്ലേച്ഛ ചിന്തകളും പ്രവർത്തനങ്ങളും ഒന്നുമില്ലാത്ത രൂപത്തിൽ ഹജ്ജ് ചെയ്താൽ റജഅക യൗമി വലദതുഹു ഉമ്മുഹു, ഉമ്മ പ്രസവിച്ച ദിവസത്തെ പോലെ പാപങ്ങളില്ലാത്ത നിലക്ക് പാപമുക്തരായിക്കൊണ്ട് തിരിച്ചെത്താൻ സാധിക്കും. അതിനായിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ വിധത്തിൽ ഹജ്ജും ഉംറയും നിർവഹിച്ച് കൃത്യതയോടുകൂടി റബ്ബ് നിശ്ചയിച്ച പ്രതിഫലം അത് സ്വീകരിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജിനും ഉംറയ്ക്കും അവസരം കിട്ടിയിട്ടില്ലാത്ത ആളുകൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ ഒരു പുണ്യഭൂമിയിലെത്താനും ഹജ്ജും ഉംറയും ചെയ്യുവാനും അല്ലാഹു എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതുപോലുള്ള സന്ദർഭങ്ങൾ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കുന്ന ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവിധത്തിലുള്ള അർഹമായ പ്രതിഫലം നൽകുകയും ജീവിതത്തിൽ ഹജ്ജ് ചെയ്തിട്ടില്ലാത്തവർക്ക് അതിനുള്ള അവസരം അല്ലാഹു നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا يا راحم المساكين وصلى الله وسلم على خير خلقه نبينا محمد واله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله.
1: പീസ് റേഡിയോയിൽ നമ്മൾ ഇപ്പോൾ കേട്ടത് മക്കയുടെ തീരത്ത് എന്ന സവിശേഷമായ പ്രോഗ്രാമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ഹജ്ജ് നിർവഹിക്കുമ്പോൾ ആ ഹജ്ജ് പൂർണ്ണരൂപത്തിൽ നിർവഹിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തി അബ്ദുൽ ലത്തീഫ് സുലമി മാറഞ്ചേരിയാണ് നമ്മോട് സംസാരിച്ചത്.

0: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ولا تقف ما ليس لك به علم ان السمع والبصر والفؤاد كل اولئك كان عنه مسؤولا.
1: നിനക്ക് അറിവില്ലാത്ത യാതൊരു കാര്യത്തിൻ്റെയും പിന്നാലെ നീ പോകരുത്. തീർച്ചയായും കേൾവി, കാഴ്ച, ഹൃദയം എന്നിവയെപ്പറ്റിയെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഈ ആയത്ത് നമുക്കൊരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. നിൻ്റെ ഒരു ട്രെൻഡ് എന്നുള്ളതിനെ കിട്ടിയതെന്താണോ അത് പറയുക, കിട്ടിയതെന്താണോ അത് ഷെയർ ചെയ്യുക. കാള പറ്റു എന്ന് കേൾക്കുമ്പോഴേക്ക് കയറെടുക്കുക എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലിനോട് അർത്ഥവത്താവുന്ന രൂപത്തിലാണ് പലപ്പോഴും ഇന്നത്തെ ജീവിത രീതികൾ എന്നുള്ളതിന്. എന്ത് കിട്ടിയാലും അത് ഷെയർ ചെയ്യാനും എന്തെങ്കിലും കേട്ടാലോ അറിഞ്ഞാലോ അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഒക്കെ മനുഷ്യർ വമ്പൽ കൊള്ളുകയാണ്.
0: വാട്സപ്പിൽ തന്നെ വരുമ്പോൾ അതിനെ തമാശയായിട്ട് പറയാറുള്ള എന്താ അറിയോ, ഇതെവിടുന്നാന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, കിട്ടി തട്ടി
1: രണ്ടിരുട്ട് ഉണ്ട്, കിട്ടി തട്ടി.
0: എന്നുവെച്ചാല് ഇതെന്താണ്, അതിന്റെ സ്രോതസ് എന്താണ്, നമ്മള് പിന്നെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പം മതപരമായിട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ അതും ഇപ്പോൾ കാല റസൂലുള്ളാഹ് എന്ന് കേൾക്കുമ്പോഴേക്കിന് എന്ന ഹദീസായിരിക്കും. ഇപ്പം പണ്ടൊക്കെ പറഞ്ഞിരുന്നില്ലേ, പിന്നെ റജബ് മാസം ഇത്ര ആളെ അറിയിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാളുടെ ഒരു പ്രഭാഷണം കേട്ട് കഴിഞ്ഞു, പിന്നെ മുഹറം ഒന്നിന് പിന്നെ ഇന്നത് എത്രയോ തവണ ബിസ്മില്ലാഹ് എന്നുള്ളത് ഇങ്ങനെ എഴുതുകയാണെങ്കിൽ അയാൾക്ക് അതിനുള്ള കുറേ പ്രതിഫലങ്ങൾ പറഞ്ഞിട്ട്, അതായത് പ്രവാചകൻ പഠിപ്പിക്കാത്ത, ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരുപാട് ആശയങ്ങൾ അത് പറയുകയും അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുകയും അത് കേൾക്കുന്നവർ ആ അത് ഇന്ന ആൾ പറഞ്ഞതാണല്ലോ, അല്ലെങ്കിൽ അതിന് പിന്നെ ഒരു മതപരിവേഷം കാണുമ്പോൾ എന്ത് ചെയ്യുക, അത് ധാരാളം കിടക്കുന്നു. ഞാനാകട്ടെ ആദ്യത്തെ ഷെയറിങ് അതെന്ത് ചെയ്യും, ഇഷ്ടംപോലെ
1: നമ്മളെ ആളുകളെ ചൂഷണം ചെയ്യണം. കാരണം കുറേ ഉമ്മമാർ, സഹോദരിമാർ, ഉപ്പമാർ ഇവരൊക്കെയാണ് ഇതിൽ പലപ്പോഴും അകപ്പെട്ടു പോവാലും കൂടി ഈ ഒരു വിഷയത്തിൽ. കാരണം നല്ലൊരു നന്മയാണല്ലോ, ഞാനൊന്ന് എൻ്റെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ഇടട്ടെ എന്ന് പറഞ്ഞ് നിർവഹിക്കുമ്പോൾ പലപ്പോഴും ഗഫൂർ സാഹിബ് പറഞ്ഞതുപോലെ അല്ലേ, നരകത്തിലൊരു സീറ്റ് എന്ത് ചെയ്യട്ടെ, ഫിന്നാർ, നരകത്തിലൊരു സീറ്റ് അവൻ ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റസൂലുള്ളാഹിൻ്റെ മേൽ ഈ കളവ് കെട്ടിച്ചമക്കുന്നവൻ്റെ അവസ്ഥയാണ്. പലപ്പോഴും നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോഴും പറയുമ്പോഴൊക്കെ ഗൗരവമാണ്, നല്ല ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്.
0: ഇപ്പോൾ അത് മതപരമായൊരു വിഷയം, ഇനി ഒരാളെ കുറിച്ചുള്ള ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണെങ്കിലും അത് അതിൻ്റെ നിജസ്ഥിതി അറിയാതെ അതും അത് പരസ്യപ്പെടുത്തുന്നതിന് അതിന് ചില പരിധിയും പരിമിതികളുണ്ട്. ഓരോ വിഷയങ്ങൾ എടുത്തിടുമ്പോഴൊക്കെ ഇത് ഇന്നിപ്പോൾ പിന്നെ എല്ലാവരും പത്രപ്രവർത്തകരാണ്, ആർക്കും എന്തും എഴുതി പിടിപ്പിക്കാം, ഒരു ലിമിറ്റേഷനും ഇല്ല ആർക്കും. പിന്നെ ഇപ്പോൾ ബ്ലോഗർമാരിഷ്ടം പോലെയാണ്, യൂട്യൂബർമാരിഷ്ടം പോലെയാണ്, എന്തിനെക്കുറിച്ചും അവർക്ക് ആർക്കും കഥയുണ്ടാക്കാം, എന്തിനെ പറ്റിയും എഴുതുണ്ടാക്കാം. അപ്പം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ അവസാനം പറഞ്ഞ വാചകമുണ്ട്, ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ് പടച്ചോ ചോദ്യം ചെയ്യും
1: ചോദിക്കും. നമ്മൾ ചിലപ്പോൾ ഒരു ആവേശത്തിൽ പറഞ്ഞതും ആവേശത്തിൽ ചെയ്തതുമായിരിക്കും. ഇപ്പം നമുക്ക് ഈ ഒരു മെസ്സേജുകളും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വാർത്താ ചാനലിൽ ഇപ്പോൾ ഒരുപാട് നിയമസംഹിതകളും മറ്റുമൊക്കെ ഉള്ളൊരു രാജ്യത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു വ്യക്തിയെ ഒരു സംശയാസ്പദമായിട്ടൊരു വിഷയത്തിൽ ചോദ്യം ചെയ്താൽ പോലും പിന്നെ ആ വ്യക്തി എന്ത് ചെയ്തു, ചെയ്തു എന്ന് ഉറപ്പിച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ആ വ്യക്തി അപമാനിക്കുന്നതിന് തുല്യമായിട്ട് ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ അയക്കുന്ന അവസ്ഥ. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അയാൾ അവിടെ പോയിട്ടുണ്ട് എന്ന് അയാളത് ചെയ്തു, അത് നമുക്ക് എന്താ പറയാൻ അധികാരം,
0: ഊഹാഭവങ്ങളായിരിക്കും
1: ഭയങ്കര പ്രശ്നം. ഇയാൾക്കും വല്ലന്നെ ഊഹത്തെ സൂക്ഷിക്കണം എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ ഊഹാഭവത്തിൻ്റെ പിന്നാലെ കടന്നിട്ട് ഒരുപാട് ആളുകൾ അതിൽ അകപ്പെട്ടിട്ട് വേദനിക്കുന്നവർ പലരും ഉണ്ട് ഇന്നും. ഒരു നമ്മൾ ഒരു അറിയാതെ ആ വ്യക്തി ചെയ്തതോ അല്ലെങ്കിൽ അറിയാതെ സംഭവിച്ചു പോയതോ ഒക്കെ ആയാൽ നമുക്ക് കിട്ടിയവനെ പരിചയപ്പെടുത്തലാണ്, പരസ്യപ്പെടുത്തലാണ്, ഭയങ്കര ഗൗരവം. അപ്പോൾ വ്യഭിചാരത്തിൻ്റെ വിഷയം, ഒരു വ്യക്തിയുടെ അഭിമാനം എന്നുള്ളതൊക്കെ എത്ര ഗൗരവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ മാനദണ്ഡങ്ങൾ തന്നെ പഠിപ്പിച്ചെന്നില്ലേ, ഇത് ഉറപ്പാകണമെങ്കിൽ നമുക്ക് എന്താ കിട്ടിയാൽ മതി, ഷെയർ ചെയ്താൽ മതി.
0: ഇത് പറയുന്നിടത്തും അതുപോലെ എഴുതി പിടിപ്പിക്കുന്നിടത്തും യാതൊരു തരത്തിലുമുള്ള പിന്നെ അതിൻ്റെ പരിധികളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇന്ന് പലപ്പോഴും ചെയ്യുന്നത്. അല്ല പറഞ്ഞത് പിന്നെ നീ അറിവില്ലാത്തതിൻ്റെ കൂടെ പോകരുത് എന്നാണ്. പൂർണ്ണമായ അറിവുണ്ടെങ്കിൽ മാത്രം ഒരു വിഷയത്തെ ഫോളോ ചെയ്യുക, അതല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പറയാനോ ഇടപെടാനോ. പിന്നെ അതിലൂടെ വരുന്നത് എന്താ, അതിനുശേഷം നമ്മൾ വിചാരിച്ചതോ നമ്മൾ ചിന്തിച്ചതോ ആവില്ല അതിന് ശേഷമുള്ളത്, പിന്നെ കേൾക്കേണ്ടി വരും.
1: അപ്പോൾ ഇതിൻ്റെ ഈ ആയത്തിൻ്റെ തഫ്സീറുകൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുക, ഒരാളൊരു ഖൈറാണ് പ്രവർത്തിച്ചതെങ്കിൽ എന്ത് ചെയ്യും, കഴിയും, എനിക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടും. അതിൽ ഷെറാണോ പ്രവർത്തിച്ചെങ്കിൽ അതിൻ്റെ ഇഖാബ് കിട്ടും, അവന് അതിൻ്റെ ശിക്ഷ കിട്ടും. അതാണ് ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലായിക കാന അൻഹു മസ്ഊല. ചോദിക്കുമ്പോൾ റബ്ബ് ഓരോ നിമിഷത്തെ പറ്റിയും ഓരോ സമയത്തെ പറ്റി കിട്ടും. ആ പടച്ച റബ്ബിൻ്റെ മുന്നിൽ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങൾ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ചെയ്യേണ്ടത്.
0: ആ ബോധ്യം ഉണ്ടെങ്കിലേ അങ്ങനത്തെ ആളുകൾക്ക് ഇതിൽ ശ്രദ്ധ പുലർത്താൻ കഴിയും.
1: അതെ അതെ, അതും കൂടി അതിലൂടെ ചേർത്തി പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്.
0: അതെ,
1: ഇപ്പോൾ നമ്മളൊക്കെ ഒരു ഒരു സംസാരത്തിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ ഇതിനോട് ചേർത്തി പറയണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം, ഇപ്പോൾ ഒരടിമ ഒരു വാചകം സംസാരിച്ചാൽ അവനക്ക് സ്വർഗത്തിലും പോവാം, ഒരു വാചകം സംസാരിച്ചാൽ നരകത്തിലും പോകാം. ഇത് റസൂലുള്ളാഹിൻ്റെ ഹദീസാണല്ലോ. അവന് ചിന്തിക്കുപോലും ഇല്ല, അല്ലാഹ്ക്ക് കോപം ഉണ്ടാക്കുന്ന ഒരു വാക്കും സംസാരിച്ചു അവൻ ചിന്തിച്ചു പോലും ഇല്ല.

خلقها يوم تبدل الأرض غير الأرض والسماوات وبرزوا لله الواحد.

ليجزي الله كل نفس ما كسبت إن الله سريع الحساب ليجزي الله

0: പ്രമുഖരുടെ ജുമാ ഖുത്തുബകളാണ് അൽമിംബർ എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ഷാർജ മസ്ജിദുൽ അസീസിൽ ഹുസൈൻ സലഫി നിർവഹിച്ച ജുമാ ഖുത്തുബയാണ് നാം കേൾക്കുന്നത്.
1: അൽഹംദുലില്ലാഹ് അർറഹീമിർ റഹ്മാൻ ജഅല അൽഅബ ഔസത അബ്വാബിൽ ജിനാൻ വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് واشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله واياي بتقوى الله

സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. റബ്ബു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനെ തൗഫീഖ് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ഖുത്ബയിലൂടെ നമ്മുടെ പൊന്നു ഉമ്മമാരോടുള്ള നമ്മുടെ കടമകളെ സംബന്ധിച്ചും അതിൻ്റെ പ്രാധാന്യവുമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് അതോടൊപ്പം തന്നെ നമുക്ക് കടമകളുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാരുടെ ആ ഉപ്പമാരോടുള്ള സ്നേഹം

0: പിതാക്കളോട് നമ്മൾ കാണിക്കേണ്ടുന്ന വാത്സല്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ചില കാര്യങ്ങൾ എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ളത്. ഏറെ വാത്സല്യവും കാരുണ്യവുമൊക്കെ തൻ്റെ മക്കളോട് വെച്ചു പുലർത്തുന്ന ഉപ്പമാരെ സംബന്ധിച്ച് പറ്റാത്ത നീരുറവകളായി തൻ്റെ മക്കൾക്കായി എന്തും നൽകാൻ മടിയില്ലാതെ അധ്വാനിക്കുന്നൊരു വിഭാഗമായ പിതാക്കളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ ഒരു കാര്യം പ്രത്യേകം മനുഷ്യർ വളരെയേറെ ബുദ്ധിമുട്ട് സഹിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിടത്ത് അതിന് സത്യം പറയാൻ വേണ്ടി സത്യമിട്ടുകൊണ്ട് പറയാൻ ഉപയോഗപ്പെടുത്തിയ ഒരു വാചകം വാലിദിൻ വമാ വലദ് എന്നായിരുന്നു സൂറത്തുൽ ബലദിൽ നമുക്ക് കാണാം. വാലിദിൻ പിതാവിനെ തന്നെയാണ് സത്യം. വമാ വലദാ പിതാവ് ജനിപ്പിച്ച ആ മക്കൾ അവിടെ മാതാപിതാക്കളും ആ ബന്ധം അതിൻ്റെതായ കൃത്യമായ വ്യക്തമായ നിലക്കുള്ള കടമകളെ സംബന്ധിച്ച് അതിൽ വ്യക്തമായ സൂചനകളാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒരു മകൻ തൻ്റെ അടുക്കൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ തൻ്റെ മക്കളെ കാണാതെയാകുമ്പോൾ ഒരു പിതാവിനുണ്ടാകുന്ന വേദന പരിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസഫിലൂടെ മഹാനായ പിതാവിന്റെ വേദന പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. സഹോദരങ്ങൾ തൻ്റെ ചെറിയ ഇളയ പ്രായക്കാരനായ ആ കുട്ടിയെ കൊണ്ടുപോകുന്ന രംഗം പലതും നുണകൾ പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്, എന്തിനാണെന്ന് പോലും അറിയില്ല. ആ ഘട്ടത്തിലും ഒരു പിതാവിന്റെ മനസ്സിലുണ്ടായ വേദന മക്കളോട് പങ്കുവച്ചു, എന്റെ പൊന്നുമക്കളെ ഇന്നീല യഹസുനുനി തദ്ഹബൂ ബിഹി, നിങ്ങൾ അവനെ കൊണ്ടുപോയാൽ അതെന്റെ മനസ്സിനുണ്ടാക്കുന്ന നൊമ്പരം ചില്ലറയല്ല, എന്റെ മനസ്സിനെ അത് വല്ലാതെ സങ്കടപ്പെടുത്തും. മക്കളെ, പിന്നീട് ഉണ്ടായ സംഭവങ്ങളൊന്നും നമുക്ക് അറിയാത്തതല്ല. ആ മകൻ നഷ്ടപ്പെട്ട വിവരമാണ് പിന്നീട് കിട്ടുന്നത്. അതിനെ ഓർത്ത് പിന്നീട് ഒരുപാട് ഒരുപാട് വിഷമങ്ങൾ സഹിച്ച് ആ പിതാവിന്റെ വാത്സല്യം മണപൊട്ടി ഒഴുകി സങ്കട കണ്ണീരിൽ മുങ്ങിയുള്ള ജീവിതത്തെ സംബന്ധിച്ച് ഇതിനേക്കാൾ ഭംഗിയായി ഇനി പറയാനാവില്ല. ഖുർആൻ പറഞ്ഞു തന്നു, വബിയല്ലത്തു ഐനാഹു മിനൽ ഹുസ്നി വഹുവ കലീമെന്ന്. കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് ആ കണ്ണിന്റേതായ കറുത്ത കൃഷ്ണമണികളിൽ പോലും വെള്ള ബാധിക്കുന്ന നിലക്ക് അവിടുത്തെ ഇരു കണ്ണുകളും കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് അത് വെളുത്തുപോയി എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോഴും അതൊന്നും മറ്റാരോടും പറയാതെ ആരുടെയും മുമ്പിൽ ആ വേദന പങ്കുവെക്കാതെ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ ആ വേദന ഒതുക്കി അടക്കി പിടിച്ചുകൊണ്ട് ആ പിതാവ് ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടി എന്നാണ് അള്ളാഹു പറയുന്നത്. ഫഹുവ കലീം, ആ സങ്കടം ആരും അറിയാതെ ഉള്ളിൽ ഒതുക്കി പിടിച്ചു, അപ്പോഴും സ്വകാര്യമായി പലപ്പോഴും അവിടുന്ന് കരയുകയായിരുന്നു എന്നാണ് ഖുർആൻ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. പ്രിയപ്പെട്ട മക്കളെ, അതാണൊരു ഉപ്പ എന്ന് പറയുന്നത്. തിരിച്ചൊന്നും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കാതെയാണ് അവർ നമ്മളെ വളർത്തിയുണ്ടാക്കിയത്. രാപ്പകലില്ലാതെ കഠിനമായ അധ്വാനമാണ്. വീടിന്റെ അത്താണിയാണവർ, നമ്മുടേതായ തണൽ വൃക്ഷമാണവർ. എല്ലാ അർത്ഥത്തിലും ഏതു പ്രയാസങ്ങൾ സഹിച്ചവർ നാടിൽ നിന്ന്, അതേപോലെ തന്നെ അവരുടെ വീട് വിട്ടവരെ പുറത്തുപോയി അധ്വാനിച്ച് തളർന്ന് അവർ അവരുടെ വീടിന്റെ വാതിലിന്റെ വശത്തേക്ക് വൈകുന്നേരം എത്തുമ്പോൾ അവരുടേതായ ടെൻഷനുകളൊക്കെ തന്റെ ഭാര്യയോ മക്കളോ അറിയരുതെന്ന നിലക്ക് വീടിന്റെ വാതിൽക്കൽ അവർ മാറ്റിവെക്കുകയാണ്. പുഞ്ചിരിക്കുന്ന മുഖവുമായി കൊണ്ടാണ് തന്റെ മക്കളെ അവര് സമീപിക്കുന്നത്. എന്തിനു വേണ്ടി? തന്റെ സങ്കടം താൻ അറിഞ്ഞാൽ മതി, എന്റെ മക്കളെ അത് അറിയിക്കരുത് എന്ന് വിചാരിച്ചുകൊണ്ട് ഏതു പ്രയാസത്തിലും അവർ പുഞ്ചിരി പൊഴിക്കുകയാണ്. തന്റെ മക്കൾ എപ്പോഴും സന്തോഷത്തിലാവണം എന്നവരെപ്പോഴും ചിന്തിക്കുന്നവരാണ്. തന്നേക്കാൾ അവർ ഉയരണം, തന്നേക്കാൾ അവർ വളരണം, തനിക്ക് കിട്ടിയതിനേക്കാൾ പഠിപ്പും യോഗ്യതയും വിദ്യാഭ്യാസവും ഒക്കെ അവർക്ക് നേടാൻ കഴിയണം എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് ഉപ്പമാരെന്ന് മക്കളെ നമ്മൾ മനസ്സിലാക്കണം. തന്റെ ആയുഷ്കാലം മുഴുവൻ അവർ മക്കളുടെ കാര്യനിവൃത്തിക്കായി നെട്ടോട്ടമോടുകയാണ്. പുറമേക്ക് ചിരിക്കുമ്പോഴും മക്കളുടെ കാര്യത്തിൽ അവരനുഭവിക്കുന്ന പല വേദനകളുണ്ട്. ആ വേദനകൾ അല്ലാഹുവിന് മാത്രമേ അറിയാവൂ. ഇന്നഹു അലീമും ബിദാതിസ് സുദൂർ, ഹൃദയങ്ങളിൽ അടക്കി പിടിച്ച വേദനകൾ അറിയുന്നവർ മക്കളെ നമ്മളല്ല, അല്ലാഹുവാണ് അറിയുന്നത്. നമ്മുടെ മുമ്പിൽ അവർ പലപ്പോഴും അവർ അഭിനയിക്കുന്നുണ്ട് സുഖമാണെന്ന്, പ്രയാസമില്ലെന്ന്, ബുദ്ധിമുട്ടിലല്ലെന്ന്. പക്ഷേ അപ്പോഴും അവരുടെ മനസ്സുകൾ നൊമ്പരപ്പെടുന്നുണ്ട്. അതറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. പല രാത്രികളിലും നമ്മൾ സുഖമായി മൂടിപ്പുതച്ചുറങ്ങുമ്പോ നമ്മുടെ ഉപ്പമാര് ഉറങ്ങാറില്ല. അവര് നമ്മെക്കുറിച്ചുള്ള ടെൻഷനിലാണ്. എന്റെ മകൻ എന്താകും, എന്റെ മകൾ എന്താകും, നമ്മെക്കുറിച്ചുള്ള ഓരോ അനക്കങ്ങളിലും അടക്കങ്ങളിലും അവർക്ക് ഉറക്കമാണ് നഷ്ടപ്പെടുന്നത്. മക്കളറിയാതെ, നമ്മളറിയാതെ അവർ നമ്മെക്കുറിച്ച് പല സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ബാപ്പ നഷ്ടപ്പെട്ട അനാഥ മക്കളോട് ചോദിച്ചാൽ അറിയാം, ഒരു ബാപ്പ നഷ്ടപ്പെട്ടാലുള്ള വിടവ് എത്രയാണ് അവരൊക്കെ അനുഭവിക്കുന്നത് എന്ന്. ഇത്രയൊക്കെയായിട്ടും പ്രിയപ്പെട്ട മക്കളെ, ജീവിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ പിതാക്കന്മാരോട്, നമ്മുടെ ഉപ്പമാരോടുള്ള പെരുമാറ്റങ്ങൾ എങ്ങനെയാണ്? അവരോട് ശബ്ദമുയർത്തി കയർത്ത് സംസാരിക്കുന്ന മക്കളുണ്ട്, അവരുടെ നേരെ മുഖം ചുളിച്ച് സംസാരിക്കുന്ന മക്കളുണ്ട്. അവര് വരുമ്പോ എനിക്ക് കാണണ്ട ആ മുഖം എന്ന നിലക്ക് കണ്ടാ എന്തെങ്കിലും ഉപദേശിക്കും, കണ്ടാൽ ഇനി ചീത്ത പറയും, കണ്ടാ ഇനി എനിക്ക് എന്തെങ്കിലും രൂപത്തിലുള്ള കുറ്റം കണ്ടെത്തും എന്ന് പറഞ്ഞുകൊണ്ട് വഴിമാറി പോകുന്ന മക്കളുണ്ട്. വാക്കുകളെയും അഭിപ്രായങ്ങളെയും വിലവെക്കാതെ പരിഹാസത്തോടുകൂടി ചിരിച്ച് തള്ളുന്ന, പുച്ഛിക്കുന്ന മക്കളുണ്ട്. തന്റെ റബ്ബിനോടുള്ള കടമയോട് ചേർത്തുകൊണ്ടല്ലേ മാതാപിതാക്കളോടുള്ള കടമ അല്ല പറഞ്ഞതെന്ന് എന്തുകൊണ്ടാ മക്കളെ നമ്മൾ മറന്നു പോകുന്നത്? അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് റബ്ബ് വിധിച്ചിരിക്കുന്നു, അവൻ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ തൊട്ട് ചേർത്തുകൊണ്ടല്ലേ മാതാപിതാക്കളുടെ കാര്യം പറഞ്ഞത്? മാത്രമല്ല ഹദീസിൽ കാണാം, റിള റബ്ബി ഫീ റിള വാലിദി വസഹത്തു റബ്ബി ഫീ സഹത്തിൽ വാലിദി. മാതാപിതാക്കളെ എത്രത്തോളം നമ്മൾ ആ ഉപ്പയെ, എത്രത്തോളം നമ്മൾ ഉപ്പയെ കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞ ഉമ്മയുടെ കാര്യം മറന്നു പോകരുത്. മൂന്ന് വട്ടം കടമകൾ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഉപ്പയെ കുറിച്ച് പറയുന്നതെന്തും മൂന്നരട്ടി ഉമ്മമാരോടുമുണ്ട് എന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകരുത്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ? അള്ളാഹുവിന്റെ തൃപ്തിയും സ്വർഗവും നേടണോ, മാതാപിതാക്കളെ സന്തോഷിപ്പിക്കണം. അവരുടെ വെറുപ്പിനോ ശാപത്തിനോ മക്കളെ നമ്മൾ ഇരയായാൽ, ഉപ്പയുടെ ശാപത്തിന് ഇരയായാൽ, ഉമ്മയുടെ വെറുപ്പിന് ഇരയായാൽ, ഉപ്പയുടെ വെറുപ്പിന് ഇരയായാൽ അള്ളാഹുവിന്റെ കോപമാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അള്ളാഹുവിൽ പങ്കുചേർക്കാനോ ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യാനോ അവർ കൽപ്പിക്കാത്തിടത്തോളം കാലം ദുന്യാവിലെ എല്ലാ കാര്യങ്ങളിലും അവരെ അനുസരിക്കലും സന്തോഷിപ്പിക്കലും മക്കളെ നമുക്ക് നിർബന്ധമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോല ഹൃദയമാണ് നമ്മുടെ ഉപ്പമാരുടേത്. പുറമേക്കവർ നമ്മുടെ മുമ്പിൽ ദേഷ്യപ്പെടുന്നുണ്ടാവാം, നമ്മെ ശകാരിക്കുന്നുണ്ടാകാം, കടുത്ത ഭാഷകൾ പ്രയോഗിക്കുന്നുണ്ടാകാം. അപ്പോഴും അവരുടെ മനസ്സുകൾ കരയുകയായിരിക്കും, എന്റെ മോൻ, എന്റെ മോൾ എന്നുള്ളതാണ് ചിന്ത. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് തന്റെ മകനത് അനുസരിക്കാതെ കാഫിറായി മുങ്ങിച്ചാകാൻ പോകുന്ന രംഗത്തും സ്നേഹത്തോടെ മാത്രമാണ് ഉപ്പ വിളിക്കുന്നത്, യാ ബുനയ്യ ഇർകം മഅനാ, കുഞ്ഞുമോനെ പിഴച്ചു പോകല്ലേ, അശ്ലീലതകളിലേക്ക് പോകല്ലേ, ശിർക്കിലേക്ക് പോകല്ലേ, അധർമ്മത്തിലേക്ക് പോകല്ല മോനെ, ബാപ്പ പറയുന്ന സത്യത്തിന്റെ വഴിയിലേക്ക്, ഇതാ രക്ഷയുടെ ഈ കപ്പലിലേക്ക് കയറിക്കോ മോനെ എന്ന് അവസാന സമയത്തും വിളിക്കുമ്പോ ഒരു ഉപ്പയുടെ മനസ്സ് മക്കളെ നമ്മൾ കാണാതെ പോകരുത്. അവര് എന്ത് നമ്മൾ പറയുന്നുണ്ടെങ്കിലും, ഒരു വേള ഇറങ്ങിപ്പോടാ എന്ന് പറയുന്നുണ്ടെങ്കിലും, അപ്പോഴും പറയുന്നത് എന്റെ അകത്തളത്തിലേക്ക്, എന്റെ ഹൃദയത്തിലേക്ക് കയറി വാ മോനെ എന്നാണ് ആ ഇറങ്ങിപ്പോന്ന് പറയുമ്പോഴും അവരുടെ മനസ്സിലുള്ളതുള്ളതെന്ന് മക്കളെ നമ്മൾ ഓർക്കണം. അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് വില കൽപ്പിക്കാത്ത മക്കളെയോർത്ത് കരയുന്ന എത്രയെത്ര ഉപ്പമാരുണ്ട്. ആരും കാണാതെ പാതിരാവുകളിൽ ആൾക്കൂട്ടത്തിലാണെങ്കിൽ വാതിലടച്ച് ടോയ്ലറ്റുകളുടെ ഉള്ളിൽ പോയിട്ടോ, ആരാരുമില്ലാത്ത ഒറ്റക്കുള്ള ഏകാഗ്രമായ സ്ഥലങ്ങളിൽ പോയിട്ടോ അവർ കണ്ണുനീര് തുടക്കുന്നത്, അവർ കരഞ്ഞ് കണ്ണുനീരൊഴുക്കുന്നത് കാണാതെ പോകരുത് മക്കളെ. ഇതിനൊക്കെ കാരണമായിട്ടാണ്, ആ രൂപത്തിലൊക്കെയാണ് നമ്മൾ അവരോട് പെരുമാറിയിട്ട് മരിച്ചു പോകുന്നതെങ്കിൽ അള്ളാഹുവിന്റെ താക്കീര് നമ്മുടെ മനസ്സിൽ വേണം. യൗമതജിദു കുല്ലു നഫ്സിൻ മാ അമിലത്തു മിൻ ഖൈരിൻ മഹ്ദറാ വമാ അമിലത്തു മിൻ സൂഇൻ തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദം ബഈദാ. നാളെ മഹ്ശറിൽ എത്തുമ്പോൾ നമ്മൾ അവരോട് ചെയ്തിട്ടുള്ള ഓരോ നന്മകളും അത് കാണും, ചെയ്തിട്ടുള്ള തിന്മകൾ, ഏത് ജീവിതത്തിൽ നമ്മൾ എവിടെയെല്ലാം എന്തെല്ലാം പ്രവർത്തിച്ചോ അതൊക്കെ അവിടെ വ്യക്തമായി കാണുമ്പോൾ ചെയ്തിരുന്നുവോ, ഞാൻ ഇത് ചെയ്യാതിരുന്നെങ്കിൽ, ഞാൻ ഇങ്ങനെ പെരുമാറാതിരുന്നെങ്കിൽ, ഞാൻ ഈ പ്രവൃത്തി ഏർപ്പെടാതിരുന്നെങ്കിൽ, ഈ പാപങ്ങളും ഞാനും തമ്മിൽ ഒരുപാട് അകലമുണ്ടായിരുന്നുവെങ്കിൽ എന്ന് കൊതിക്കുന്ന ലോകമാണ് മഹ്ശറ. പക്ഷേ ഒരു തിരിച്ചുവരവിന് പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കവിടെ ചാൻസ് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ പിതാവിന്റെ മുഖത്തേക്ക് നോക്കിയ ഓരോ നോട്ടത്തിന് കണക്ക് പറയേണ്ടി വരും. രൂക്ഷമായി നോക്കിയ ഒരു നോട്ടമുണ്ടെങ്കിൽ റബ്ബിന്റെ മുമ്പിൽ അണപ്പൈ തീർത്ത് കണക്ക് പറയേണ്ടി വരും. ഉപ്പയോട് കയർത്തൊരരവാക്ക് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ വാക്കിന് നമ്മൾ കനത്ത മറുപടി വില കൊടുക്കേണ്ടി വരും. പരലോകത്ത് ഉപ്പയൊഴുക്കിയ കണ്ണുനീരിന്റെ വിലകൾ ആ ഓരോ കണ്ണുനീർ തുള്ളികളുടെ ഓരോ അംശങ്ങൾക്കും എണ്ണി എണ്ണി റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് മക്കളെ, ഉപ്പമാരെ സന്തോഷിപ്പിച്ചോളൂ, അവരെ വെറുപ്പിക്കരുതേ. നമ്മൾ മക്കൾ തമ്മിൽ അകൽച്ചയുണ്ടാകുന്നത് പോലും ഒരു ഉപ്പയുടെ മനസ്സിന് നൊമ്പരമുണ്ടാകും. ജ്യേഷ്ഠാനുജന്മാരുടെ അകൽച്ച ബാപ്പയുടെ മനസ്സിനെയാണ് വല്ലാതെ വേദനിപ്പിക്കുക. അതും മക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവരോടിയപ്പോഴും നമ്മൾ ശൂറ നടത്തണം. നമ്മുടെ എത്ര വിദ്യാഭ്യാസമുണ്ടായില്ലെങ്കിലും, നമ്മുടെ എത്ര ലോകവിവരമുണ്ടായില്ലെങ്കിലും, എന്റെ ഉപ്പയാണത്, ആ ഉപ്പയോട് കൂടിയാലോചന നടത്താതെ ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കരുത്. അവരറിയാതെ നമ്മുടെ പ്രശ്നങ്ങൾ അവർ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് അറിയുമ്പോഴുണ്ടാകുന്ന വേദന, നാം അറിയാതെ അവർ ചില തീരുമാനങ്ങൾ എടുത്താലുണ്ടാകുന്ന നൊമ്പരം, അതനുഭവിക്കേണ്ടി വന്നാൽ കനത്ത പരാജയമായിരിക്കും മക്കളെ നമുക്കുണ്ടാവുക എന്ന് ഒരിക്കലും മറന്നുപോകരുത്. നിങ്ങൾ യാത്ര പോകുമ്പോഴും അതേപോലെ തന്നെ തിരിച്ചെത്തുമ്പോഴുമൊക്കെ മടികൂടാതെ ആ നെറുകയിൽ ആ തലയിൽ ഒരു ചുംബനം കൊടുത്തോളൂ, ആ കൈകളൊന്ന് മുത്തിക്കോളൂ. അതൊക്കെ വലിയ പുണ്യകരമായ കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. വലിയ ബഹുമാനമാണ് അവർക്ക് കൊടുക്കേണ്ടത്. വലിയ ആദരവും റെസ്പെക്റ്റുമാണ് നമ്മൾ കാണിക്കേണ്ടത്. മഹതിയായ ഫാത്തിമ റളിയല്ലാഹു തആലാ അൻഹ ഉപ്പയായ റസൂലുള്ളയോട് കാണിച്ച മാതൃക നമ്മൾ പഠിക്കണം. ഇദാ ദഖല അലൈഹാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫാത്തിമ ബീവിയുടെ സമീപത്തേക്ക്, അവർ താമസിക്കുന്ന റൂമിലേക്ക് ഉപ്പയായ നബി തങ്ങൾ കടന്നു വരുമ്പോ, ഖാമത്ത് ഇലൈഹി, ഓടിച്ചെന്ന് ഉപ്പയുടെ സമീപത്തേക്ക്, ഉപ്പായുടെ അടുത്തേക്ക് പോയി എഴുന്നേറ്റ് നിൽക്കും. എഴുന്നേറ്റ് നബി തങ്ങളെ സമീപത്തേക്ക് ഓടിച്ചെല്ലും. ഫഖദത് ബിയദിഹി, ആ കൈകൾ കയ്യിലെടുക്കും. ഫഖബ്ബലതുഹു, ആ കൈകളെ ചുംബിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മുത്തിമണക്കും. വജലസതുഹു ഫീ മജ്‌ലിസിഹാ, തന്റേതായ ഇരിപ്പിടത്തിൽ ഇരുന്നിട്ടേ താൻ ഇരിക്കാറുള്ളൂ എന്ന്. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ നമ്മുടെ ഉപ്പയോട് ഇങ്ങനെയാണോ വർത്തിക്കാറുള്ളത്? ഇങ്ങനെ വർത്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നമ്മൾ അവരുടെ വർത്തമാനങ്ങൾ കേൾക്കാൻ നമ്മുടെ ജീവിതത്തിന്റെ തിരക്കുകളാണെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി അല്പം സമയം കൊടുക്കാൻ നമ്മൾ തയ്യാറാകാറുണ്ടോ? അവരോടൊന്ന് കൂടിയിരുന്ന് അവരുടെ വാക്കുകൾ കേട്ട്, അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് ചെവി കൊടുത്ത്, അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരൽപസമയം അവരുടെ കൂടെ ഇരിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? നിർലോഭം പിശുക്കില്ലാതെ അവർക്ക് വേണ്ടി ചെലവഴിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? നമ്മൾ മനസ്സിലാക്കണം ഒരു കാര്യം, നാം നേടുന്ന സമ്പത്തിൽ മുഴുവനും അവരുടെ വിയർപ്പിന്റെ ഗന്ധമുണ്ട്, അവർ കൊണ്ട വെയിലിന്റെ ചൂടുണ്ട്, അവർ ഒഴുക്കിയ കണ്ണുനീരിന്റെ ഉപ്പുരസമുണ്ട്. നാം അറിഞ്ഞതും അറിയാത്തതുമായ ഒരുപാട് കഷ്ടപ്പാടുകളുടെ കഥകൾ അവർക്ക് പറയാനുണ്ട്. എന്നിട്ടും നമ്മൾ ജോലി നേടി, നമ്മൾ പഠിച്ചു വലിയ ആളുകളായി, ശമ്പളം വാങ്ങുമ്പോ ഉപ്പക്ക് കൊടുക്കുന്നതിന് കണക്ക് പറയുന്നുവോ, ഉമ്മക്ക് കൊടുക്കുന്നതിന് കണക്ക് പറയുന്നുവോ? അവരാരെങ്കിലും നമ്മെ ചെറുപ്പത്തിൽ വളർത്തി ഉണ്ടാക്കിയപ്പോ, നമുക്ക് വേണ്ടി നിർലോഭം ചെലവഴിച്ചപ്പോ വല്ല കണക്കും അവർ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? കുഞ്ഞും നാള് തൊട്ട്, ജനിച്ചു വീണ നാള് തൊട്ട് നെയ്തെടുക്കാൻ തുടങ്ങിയ സ്വപ്നങ്ങളാണ്. അവരൊരു കണക്കും എഴുതി വെച്ചിട്ടില്ല. നമുക്ക് വേണ്ടി ചെലവഴിച്ച ലക്ഷോപലക്ഷം രൂപയുടെ കണക്കുകൾ അവർ എഴുതി വെച്ചിട്ടില്ല. എന്നിട്ടും മക്കളെ, നമ്മൾ അവർക്ക് വേണ്ടി തിരിച്ചു കൊടുക്കുന്നത് എന്താണ്? പലപ്പോഴും പണത്തിന്റെ കാര്യത്തിൽ നമ്മൾ കണക്ക് പറയുകയാണോ? ചിന്തിക്ക്, മുത്ത മുസ്തഫായുടെ ഒരു വാക്ക് ഗൗരവത്തോടെ ആലോചിക്ക്. അന്തവമാലു കലി അബീക, നീയും നിന്റെ സ്വത്തുമൊക്കെ നിന്റെ ബാപ്പക്കുള്ളതാണ്, നീയും നിന്റെ സ്വത്തുമൊക്കെ നിന്റെ ബാപ്പക്കുള്ളതാണെന്നാണ് മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. തീർന്നില്ല സഹോദരങ്ങളെ, ഏത് രൂപത്തിലുള്ള, എന്തെല്ലാം രൂപത്തിൽ നന്മകൾ ചെയ്തുകൊണ്ട് അവർക്ക് തണലാകുവാൻ നമുക്ക് സാധിക്കുന്നുവോ എങ്കിൽ സ്വർഗം നേടാം. മുത്ത മുസ്തഫായുടെ ഒരു വാചകം ശ്രദ്ധിക്കൂ. അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന, ഉപ്പ എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ മധ്യമായ കവാടമാണ്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള നടുവാതിലാണ് ഉപ്പ എന്ന് മനസ്സിലാക്കണം. വൈൻ ശീത്ത, നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ വാതില് നീ അടച്ചോ, അല്ലെങ്കിൽ നീ അത് തുറന്നോ, നല്ല നല്ല പെരുമാറ്റങ്ങൾ ഉപ്പയോട് കാണിച്ചുകൊണ്ട് ആ സ്വർഗവാതിൽ നിനക്ക് വേണമെങ്കിൽ തുറന്നോ, അതല്ല വെറുപ്പിച്ചിട്ട് നിനക്ക് വേണമെങ്കിൽ ആ വാതിൽ അടച്ചിട്ട് നരകം നേടിക്കോ എന്ന ഗൗരവതരമായ താക്കീത് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. മക്കളെ, തീർന്നിട്ടില്ല കടമകൾ, ഇനിയുമുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആലാ അൻഹു ഒരിക്കലതാ രണ്ടാളുകൾ ഇങ്ങനെ നടന്നു പോവുകയാണ്. രണ്ടാളുകൾ ഇങ്ങനെ നടന്നു പോകുമ്പോ പ്രായ കൂടുതലുള്ളയാളും കുറച്ച് പ്രായം കുറഞ്ഞയാളെയുമാണ് കാണുന്നത്. രണ്ടാളെയും ചോദിച്ചു അതിൽ പ്രായക്കുറവുള്ളയാളോട്, അബൂ ഹുറൈറ റളിയല്ലാഹു തആലാ അൻഹു ചോദിച്ചു, ഇത് നിങ്ങളുടെ ആരാ, കൂടെ നടക്കുന്ന ഇയാൾ ആരാന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അതെന്റെ ഉപ്പയാണെന്ന്. ആ സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് പഠിച്ച അധ്യാപനമല്ലേ, അവിടുന്ന് പഠിപ്പിക്കുക സമൂഹത്തോട്, ലാ തുസമ്മിഹി ബിസ്മിഹി, പേര് വിളിക്കരുതേ ഉപ്പയെ, ഉപ്പയെ ഒരിക്കലും പേര് വിളിച്ച് അഭിസംബോധന ചെയ്യരുത്. വലാ തംശിയ മാമഹു, മോനെ ഉപ്പാന്റെ മുന്നിൽ നടക്കരുത്, ബാക്കിലെ എപ്പോഴും നടക്കാവൂ, ബഹുമാനം കാണിക്കണം, ഉപ്പയുടെ മുമ്പിൽ നടന്നു പോകരുത്. വലാ തജിലിസ് ഖബ്ലഹു, ഒരിടത്തേക്ക് ഉപ്പയും മോനും പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉപ്പ ഇരുന്നിട്ടേ മോനെ നീ ഇരിക്കാവൂ എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആലാ അൻഹു ആ വ്യക്തികളോട്, ആ മോനോട് ഉപദേശിച്ചു എന്ന് നമുക്ക് ഇമാം ബുഖാരി അവിടുത്തെ അദബുൽ മുഫ്രദ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതായി കാണുവാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഉപ്പാപ്പക്കും ഉപ്പയുടെ സ്ഥാനമുണ്ടെന്ന്. അവർക്കും വലിയ രൂപത്തിലുള്ള കടമകൾ നമ്മൾ അവരോട് നിലനിർത്തേണ്ടതുണ്ട്. പ്രായാധിക്യം ബാധിക്കും തോറും നമുക്ക് ഉപ്പയോടും ഉപ്പാപ്പയോടും ഒക്കെയുള്ള കടമകൾ, മാതാപിതാക്കളോടുള്ള കടമകൾ വർദ്ധിക്കുകയാണ് മക്കളെ. അതല്ലേ ഖുർആൻ പറയുന്നത്, അവരില്ലാരെങ്കിലും ഒരാളോ രണ്ടാളും തന്നെയുമോ നിന്റെ അടുക്കൽ വാർദ്ധക്യ ദശയിൽ എത്തിക്കഴിഞ്ഞാൽ നീ അവരോട് ചേ എന്ന് വാക്കുപോലും പറയരുതെന്ന്, വിരട്ടരുതെന്ന്, മാന്യമായ സംസാരങ്ങളല്ലാതെ സംസാരിക്കുന്നവരെന്ന്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ, ബാപ്പ ഹയാത്തിലുള്ള ഭാഗ്യവാന്മാരെ, ബാപ്പ ജീവിച്ചിരിക്കുന്ന മക്കളെ, ആ ശരീരം മണ്ണിൽ മറയുന്നതിന്റെ മുമ്പേ വേണ്ടത് ചെയ്തോളൂ. ആ ശരീരം മണ്ണോട് ചേരുന്നതിന്റെ മുമ്പേ ബാധ്യതകൾ നിർവഹിച്ചോളൂ, സ്നേഹിച്ചോളൂ, ആ ദുആക്ക് വലിയ വില കൽപ്പിച്ചോളൂ. ആ ദുആക്ക് വലിയ വിലയുണ്ട്. ഉപ്പയുടെ ദുആ, അതിന് വലിയ വിലയുണ്ട് മക്കളെ. ഉമ്മയുടെ ദുആ, അതിനൊക്കെ വലിയ വിലയുണ്ട്. സലാസു ദഅവാത്തിൻ മുസ്തജാബാത്തുൻ, മൂന്ന് ദുആകൾ, അതിന് പ്രത്യേകം പ്രാർത്ഥനയുണ്ട് മക്കളെ. ലാ ശക്ക ഫീഹിന്ന, ആരും അതിൽ സംശയിക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നാമത് എടുത്തു പറഞ്ഞത് എന്താണെന്നോ അതിൽപ്പെട്ട ഒന്ന്, ദഅവത്തുൽ വാലിദീൻ വലദിഹി, മക്കൾക്ക് വേണ്ടി തന്റെ ഉപ്പ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ഉമ്മ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അതിനൊക്കെ എന്താ വില എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? തലമുറകൾ നീണ്ടു നിൽക്കും അതിന്റെ ഗുണം, തലമുറകൾ നീണ്ടു നിൽക്കും അതിന്റെ ഗുണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ കൂടെ പേരെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ ഫലമായിരുന്നു ആയിരത്തി എത്രയോ സംവത്സരങ്ങൾക്ക് ശേഷം മുത്തു മുസ്തഫായുടെ ഉദയം മക്കയിലുണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, മഹാനായ പിതാവിന്റെ പ്രാർത്ഥന, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, തന്റെ മക്കൾക്ക് വേണ്ടി കോരക്കൂട്ടി പിടിച്ചുകൊണ്ടവർക്ക് വേണ്ടി ദുആ ചെയ്തിരുന്നു. ഇസ്മായിലിനെയും ഇസ്ഹാഖിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വിശദീകരിക്കാൻ എനിക്ക് നേരം പോരാ, പഠിക്കണം നമ്മൾ ആ മക്കൾക്ക് ഒരു ഷെറും ബാധിക്കാതിരിക്കാൻ, പൈശാചികവും ഭൗതികവുമായ ഒരു തിന്മകളും മക്കളെ ബാധിക്കാതിരിക്കാൻ കൂട്ടിപ്പിടിച്ച് ആ മക്കളെ മാറോട് ചേർത്തുകൊണ്ട് പ്രാർത്ഥിച്ച ഇബ്രാഹിം അലൈഹിസ്സലാം, മഹാനായ നമ്മുടെ പ്രിയപ്പെട്ട മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസൻ ഹുസൈൻ എന്ന പേരക്കുട്ടികളെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നെറുകയിൽ ചുംബിച്ച് കവിളിൽ മുത്തം കൊടുത്തിട്ട് പറഞ്ഞു, മക്കളെ, ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്മായിലിനും ഇസ്ഹാഖിനും പ്രാർത്ഥിച്ചതുപോലെ ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉഴീദുക്കുമാ ബി കലിമാത്തില്ലാഹി തമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹമ്മ വ മിൻ കുല്ലി ഐനിൻ ലമ്മ എന്ന്. അതാണ് ഒരു ഉപ്പയുടെ മനസ്സ്, അതാണ് ഒരു മാർപ്പാപ്പയുടെ മനസ്സെന്ന് നമ്മൾ കാണാതെ പോകരുത്. തലമുറകളോളം ആ പ്രാർത്ഥനയുടെയൊക്കെ ഫലം നിലനിൽക്കുമെന്ന് മനസ്സിലാക്കണം. ഇന്നും മോദിയില്ലേ സൂറത്തുൽ കഹഫ്, വിശദീകരിക്കാൻ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. അവിടെ പറയുന്ന ചില കഥകളിൽ നമ്മുടെ മനസ്സുകൾ ഉടക്കി നിൽക്കണം. ഏതോ കാലത്ത് ജീവിച്ച ഒരു ഉപ്പ സാലിഹായ ഒരു ഉപ്പയായിരുന്നു എന്നുള്ളത് കൊണ്ട് അതിന്റെ ഗുണം തലമുറകൾ കഴിഞ്ഞ പേരമക്കൾക്ക് പോലും അനുഭവിക്കുന്നു എന്നുള്ളത്, ബാപ്പയുടേതായ ആ നല്ല സൽക്കർമ്മങ്ങളുടെ ഫലം മക്കൾക്ക് കിട്ടുന്നു എന്നുള്ളതിന്റെ, ദുനിയാവിൽ പോലും അതിന്റെ വില എത്രയാണെന്ന് പഠിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ അൽകഹഫിൽ നമ്മൾ പഠിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ അർത്ഥത്തിലും ആരെങ്കിലും വീഴ്ച വരുത്തിയോ പൊരുത്തപ്പെടിയിച്ചോളൂ, ജീവിതകാലത്താണ് ജീവിച്ചിരിക്കുന്നുവെങ്കിൽ പോയി പൊരുത്തപ്പെടിയിച്ചോളൂ, മാപ്പ് പറഞ്ഞോളൂ. എല്ലാ പാപക്കറകളും കഴുകിക്കളയുന്ന വിധത്തിൽ അവരുടെ സ്നേഹം നേടിക്കോളൂ. പ്രിയപ്പെട്ടവരെ, മുശ്രിക്കായ ബാപ്പയായിരുന്നിട്ട് പോലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബാപ്പയെ അഭിസംബോധന ചെയ്തത് വെറുപ്പിന്റെ സ്വരത്തിലായിരുന്നില്ല, യാബത്തി എന്റെ പൊന്നു പിതാവേ എന്നായിരുന്നു. കൊടുത്തത് തിരിച്ചു കിട്ടുകയാണ് ആ പ്രിയപ്പെട്ട മോന്. ഇബ്രാഹിം അലൈഹിസ്സലാം ബാപ്പയോട് നല്ല പെരുമാറ്റം കാഴ്ചവെച്ചപ്പോ അള്ളാഹു തന്നെ പൊന്നുപ്പാന്ന് വിളിക്കുന്ന മക്കളെ അമ്പിയാക്കൾ എന്ന നിലക്കാണ് പകരം കൊടുത്തത്. ആ മക്കളുടെ വിളി എന്തായിരുന്നു ഇബ്രാഹിം നബിയെ, യാബത്തി എന്റെ പൊന്നുപ്പ, ഇഫ്അൽ മാ തുഉമർ, അല്ല നിങ്ങളോട് കൽപ്പിച്ചതെന്തോ ചെയ്തോളൂ എന്നായിരുന്നു ഇസ്മായിൽ അലൈഹിസ്സലാം ബാപ്പയെ വിളിച്ചത്. കൊടുത്താൽ കൊടുത്തത് തിരിച്ചു കിട്ടും എന്നുള്ള പാഠം പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമാണ് ഉപ്പമാരോടുള്ള കടമ, ഉമ്മമാരോടുള്ള കടമ. എല്ലാ അർത്ഥത്തിലും അതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകണം. വീഴ്ചകളുണ്ടെങ്കിൽ തൗബ ചെയ്യണം. റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും അവരോട് കരുണ കാണിക്കുന്ന, സ്നേഹം കാണിക്കുന്ന, കടമകൾ നിർവഹിക്കുന്ന നല്ല മക്കളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലകും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹ് വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹ് وعلى آله وصحبه ومن تبعه ومن تبع هديه. اما بعد فاوصيكم عباد الله ونفسي بتقوى الله. اللهم സൂക്ഷിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. ജീവിച്ചിരിക്കുന്ന ബാപ്പമാരോട് പൊരുത്തപ്പെടിയിക്കാൻ നമുക്ക് സാധിക്കും. മരണപ്പെട്ടു പോയ ബാപ്പമാരില്ലേ എത്ര പേരുണ്ട് ഇവിടെ. നമ്മുടെ ഉപ്പമാരിന്ന് ഖബറുകളിലാണെങ്കിൽ നമുക്കവരോട് കടമകളില്ലേ? ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മാത്രമാണോ പ്രിയമുള്ളവരെ ഉപ്പമാരോട് കടമയുള്ളത്, ഉമ്മമാരോട് കടമയുള്ളത്? ഒരിക്കലുമല്ല. മുസ്തഫ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ നന്മകൾ തുടരണം. ഇനിയും അവർക്ക് വേണ്ടി സദാ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അവർ മരണപ്പെട്ടു പോയോ അവർക്ക് വേണ്ടി അവരുടെ ഖബറിന്റെ സമീപത്ത് പോയിട്ടോ അല്ലാതെയോ ഒക്കെ സാധ്യമാകുമ്പോൾ ഒന്ന് ഖബറിന്റെ സമീപത്ത് പോയിട്ടും പ്രാർത്ഥിക്കാം. അത് നമുക്ക് മരണചിന്തയും പരലോകചിന്തയും ഉണ്ടാക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മുടെ നിസ്കാരങ്ങളിലും പുറത്തുമൊക്കെ ഉത്തരം കിട്ടുന്ന സമയങ്ങളിലൊക്കെ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അത് തുടരണം. നന്മകൾ അവർ നമുക്ക് ചെയ്ത നന്മകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ ഓർക്കണം. നന്ദിയോടുകൂടി ഓർക്കുമ്പോഴൊക്കെ അവർക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കണം. സാധിക്കുമെങ്കിൽ അവർ മരിച്ചപ്പോൾ അവർക്ക് നിലവിലുണ്ടായിരുന്ന കടങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ, നമുക്ക് സാധിക്കുമെങ്കിൽ ആ കടങ്ങൾ വീട്ടാൻ തയ്യാറാകണം. ജീവിതകാലത്ത് റബ്ബിന് വെറുപ്പല്ലാത്ത ഏതെങ്കിലും സംഗതികൾ അവർ നമ്മളോട് വസിയത്തായി പറഞ്ഞു പോയിട്ടുണ്ടോ? എങ്കിൽ ആ വസിയത്തുകൾ നിറവേറ്റണേ മക്കളെ. ബന്ധുക്കളെ മറക്കാതെ ബന്ധം ചേർക്കണം. അവർ മരിച്ചു പോയാലും അവരുടെ ബന്ധുക്കളുണ്ടാകും, ഇഷ്ടാനുജന്മാരുണ്ടാകും, അവരുടെ ബന്ധുക്കളുണ്ടാകും, അവരിലൂടെ മാത്രം നിലനിന്നിരുന്ന കുടുംബ ബന്ധങ്ങളുണ്ടാകും. ഇന്നത്തെ മക്കളതൊക്കെ മറന്നു പോകുന്ന കാലമാണ്. ആ ബന്ധങ്ങളൊക്കെ വിളക്കി ചേർക്കണം. ഇതിന്റെ ബാപ്പന്റെ ബന്ധുക്കളായിരുന്നു എന്നുള്ള നിലക്ക് ബന്ധം വേണ്ട, രക്തബന്ധം വേണ്ട, സുഹൃത്ത് ബന്ധം പോലും നിലനിർത്തണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഇതെന്റെ ബാപ്പന്റെ ചങ്ങാതിയായിരുന്നു, ഇതെന്റെ ബാപ്പന്റെ സുഹൃത്തായിരുന്നു എന്നാരെങ്കിലും നിങ്ങൾക്ക് ജീവിച്ചിരിപ്പുണ്ടോ? അവരോട് നിങ്ങൾ കാണിക്കുന്ന ആദരവുകളും റെസ്പെക്റ്റുകളും ബഹുമാനങ്ങളും പോലും നിങ്ങളുടെ മരിച്ചുപോയ ഉപ്പയോട് കാണിക്കുന്ന സ്നേഹമാണ്, കടമയാണ്, പുണ്യകർമ്മമാണ് പ്രിയപ്പെട്ടവരെ. ഉത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്ന അബറൽ ബിർരി അൻ യസില റജുലു അഹ്ല ബുദ്ദി അബീ. ഒരു മനുഷ്യൻ ചെയ്യുന്ന പുണ്യങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പുണ്യമാണ് തന്റെ പിതാവിന്റെ സുഹൃൽ ബന്ധത്തോട് കാണിക്കുന്ന ബന്ധങ്ങളും ആദരവുകളും ബഹുമാനങ്ങളും റെസ്പെക്റ്റുകളുമെന്ന് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോ, പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് എത്രത്തോളമാണ് നമ്മുടെ രക്ഷിതാക്കളോട് നമ്മുടെ മാതാപിതാക്കളോട് കടമ? ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കണേ. ഏറ്റവും തൗബ ചെയ്യേണ്ടുന്ന മേഖലയാണിത്. ഏറ്റവും റബ്ബിനോട് ഇസ്തിഗ്ഫാർ തേടേണ്ടത് അവർക്ക് വേണ്ടിയാണ്. അവര് സന്തോഷിക്കണം നാളെ പരലോകത്ത് നമ്മളെ കാണുമ്പോ. എങ്ങനെ കിട്ടി സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടും ഞാൻ അർഹിക്കാത്ത പലരും സ്വർഗത്തിലെ ഉന്നതമായ മണിമാളികളിലേക്ക് എനിക്കെങ്ങനെ പ്രവേശനം കിട്ടി എന്ന് നമ്മുടെ ഉപ്പമാര് അത്ഭുതത്തോടെ റബ്ബിനോട് ചോദിക്കുമ്പോ റബ്ബ് പറയുമെന്നാണ്, എന്റെ മോൻ, നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ ഫലമാ നിനക്ക് ഈ സ്വർഗത്തിലെ ഉന്നത പദവി എന്ന് മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. അതാണ് ഉപ്പ, അതാണ് ഉമ്മ. പക്ഷേ അവരൊന്നും റബ്ബിനേക്കാൾ വലുതല്ല, അത് മറക്കരുത്. റബ്ബിന് വിരുദ്ധമായി ആര് പറഞ്ഞാലും അനുസരിക്കാനും പാടില്ല. ഇതതിൻ്റെ അടിസ്ഥാനപരമായ നിയമമാണെന്ന് ആവർത്തിച്ച് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണം. അതുകൊണ്ട് തന്നെ തണലാകുന്ന, തണൽ വൃക്ഷങ്ങളാകുന്ന, സ്നേഹനിധികളാകുന്ന നമ്മുടെ ഉപ്പമാര്, നമ്മുടെ ഉമ്മമാര്, അവർ നമ്മുടെ ജീവനേക്കാൾ നമുക്ക് കടപ്പെട്ടവരാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അവരെ നൊമ്പരപ്പെടുത്താതിരിക്കുക, അവരെ വിഷമിപ്പിക്കാതിരിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പോരായ്മകൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, മറ്റു സജ്ജനങ്ങൾ എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറുകൾ സ്വർഗപൂന്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. നരകത്തിയിൽ നിന്ന് നമ്മെയും അവരെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്, വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്, വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.
1: ما شاء الله بارك الله فيكم. نام ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മിംബർ ഷാർജ മസ്ജിദുൽ അസീസിൽ ഹുസൈൻ സലഫി നിർവഹിച്ച ജുമാ ഖുതുബയാണ് നാം ഇതുവരെ കേട്ടത്. ഉപ്പ, പൊന്നുപ്പ നമ്മുടെ തണലാണ്.

തോൽക്കും. അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. അടിടി വെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും മുള്ളഞ്ഞെരിഞ്ഞു മാറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും.

0: പീസ് റേഡിയോയിൽ അടുത്തതായി പ്രകാശതീരം, വരവും ചെലവും അറിയുക. വിഷയം അവതരിപ്പിക്കുന്നത് സാദിഖ് മദീനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅല ആലിഹി വസഹ്ബിഹി വമൻ വാലാ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയനിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ്. കുടുംബജീവിതത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് പ്രശ്നങ്ങളില്ലാത്ത, പരസ്പരം സ്നേഹം പങ്കുവെക്കുന്ന, ദമ്പതികളുള്ള, മക്കളുള്ള ഒരു കുടുംബമായിരിക്കുവാൻ ആണ്. കൃത്യമായ ഇസ്ലാമിക നിർദ്ദേശങ്ങൾ കുടുംബജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള സൽഫലങ്ങൾ ഉണ്ടായിത്തീരുക, കുടുംബജീവിതം സന്തോഷകരമായിത്തീരുക. അതിൽ ഓരോരുത്തരും അവനവൻ്റെ ഡ്യൂട്ടി നിർവഹിക്കണം. ഭാര്യ ഭാര്യയുടെ ജോലി, ഭർത്താവ് ഭർത്താവിൻ്റെ ജോലി, മക്കൾ മക്കളുടെ ജോലി, ഇവ പരസ്പരം പങ്കുവെക്കുമ്പോഴും നിർവഹിക്കുമ്പോഴുമാണ് കുടുംബജീവിതത്തിൻ്റെ മാധുര്യം അനുഭവിക്കുവാൻ സാധിക്കുക. എന്നാൽ പലപ്പോഴും ഇത്തരത്തിലുള്ള വീഴ്ചകൾ വലിയ തകർച്ചകൾക്ക് കാരണമായിത്തീരും. ഭാര്യ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത്. മിക്ക കുടുംബങ്ങളുടെയും പ്രശ്നങ്ങൾക്ക് കാരണം, പരാതികൾ ഉയർന്നു വരുവാനുള്ള കാരണം ഭർത്താവിൻ്റെ സാമ്പത്തിക സ്ഥിതി കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ഭാര്യമാർക്ക് സാധിക്കുന്നില്ല എന്നാണ്. കുടുംബജീവിതത്തിൻ്റെ ആദ്യ നാളുകളിൽ ഭർത്താവ് സംഭരിച്ചു വച്ച പണത്തിൻ്റെ അതിപ്രസരത്താൽ, ഭർത്താവ് സമ്പാദിച്ചു വച്ച പണം അത് യഥേഷ്ടം ചിലവഴിക്കുകയും ഭാര്യയെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി ഭർത്താവ് പരിപൂർണമായി ചെലവഴിക്കുകയും ചെയ്ത ആ കാലങ്ങൾ, പിന്നീട് അല്പം കഴിഞ്ഞ് അല്പം പ്രയാസങ്ങളോ ഞെരുക്കങ്ങളോ ഉണ്ടാവുമ്പോൾ ആദ്യ രൂപത്തിലല്ലല്ലോ ഭർത്താവിൻ്റെ ഇപ്പോഴത്തെ സമീപനവും പെരുമാറ്റവും ചെലവുകളും എന്ന് ഭാര്യ പരിതപിക്കുകയും അതിൽ വേവലാതി കാണിക്കുകയും അത് പ്രശ്നങ്ങളും പരാതികളും സംസാരങ്ങളും പിണക്കങ്ങളുമായി തീരുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഭാര്യമാർ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഭർത്താവിൻ്റെ വരവും ചെലവും അറിഞ്ഞുകൊണ്ടുള്ള ഒരു കുടുംബജീവിതമായിരിക്കണം അവൾ നയിക്കേണ്ടത്. താൻ എത്ര ഉന്നതമായ സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിൽ നിന്ന് വന്നവളായിരുന്നാലും ശരി, വിവാഹം ആകുന്നതിന്, വിവാഹത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് തന്നെ വിവാഹാന്വേഷണം നടന്ന കാലഘട്ടങ്ങളിലൊക്കെ പരസ്പരം സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചും സാമ്പത്തിക ഏറ്റക്കുറച്ചിലുകളെ കുറിച്ചൊക്കെ ബോധ്യമുണ്ടായിട്ടുമാണല്ലോ വിവാഹം നടന്നത്. അതുകൊണ്ട് താൻ എത്ര ഉന്നത കുടുംബത്തിൽ പിറന്നവളായിരുന്നാലും ശരി, ഭർത്താവിൻ്റെ വരവും ചിലവും അനുസരിച്ച് അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ജീവിക്കുവാൻ ഭാര്യയ്ക്ക് കഴിഞ്ഞാൽ മാത്രമേ കുടുംബജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ. ഗൾഫിൽ ജീവിതം ഹോമിക്കുന്ന ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോയി, മരുഭൂമിയിൽ പോയി തീ തിന്നുന്ന എത്രയോ ഭർത്താക്കന്മാർക്ക് പരാതിയായി പറയാനുള്ളത്, മാസാമാസം അവൾ ചോദിക്കുന്ന സംഖ്യ അയച്ചു കൊടുക്കാറുണ്ട്. പക്ഷേ എന്നിട്ടും ഞാൻ എൻ്റെ അധ്വാനത്തിൻ്റെ ഭൂരിപക്ഷം അയച്ചു കൊടുത്തിട്ടും ആളുകളിൽ കടം വാങ്ങി ഭാര്യയ്ക്ക് എത്തിച്ചു കൊടുത്തിട്ടും ഞാൻ കൊടുക്കുന്നതിലൊന്നും അവൾ സംതൃപ്തയല്ല എന്നാണ്. ഗൾഫിലുള്ള ഭർത്താവ് പണം വാരിക്കൂട്ടുകയാണെന്നും യഥേഷ്ടം തനിക്ക് ചെലവഴിക്കുവാൻ അതിൽ ഒരു അധികാരമുണ്ട് എന്നും ഭാര്യ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഫാഷനുകൾ മാറുന്നതിനനുസരിച്ച് വസ്ത്രം വാങ്ങിക്കൂട്ടുന്ന ഓരോ വിവാഹത്തിനും നാട്ടിലും കുടുംബത്തിലുമൊക്കെയുള്ള ഓരോ വിവാഹത്തിനും പുതിയ പുതിയ പുത്തനുടുപ്പുകൾ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്ന ഭാര്യമാരുടെ കയ്യിൽ എങ്ങനെയാണ് പണം നിക്ഷേപിക്കുവാൻ സാധിക്കുക? ആർഭാടത്തോടുകൂടി സദ്യകളും സൽക്കാരങ്ങളുമുണ്ടാക്കുന്ന ഭാര്യമാർ ഭർത്താക്കന്മാരുടെ വരവ് എത്രമാത്രമാണ്, അവരുടെ സാമ്പത്തിക സ്രോതസ് എത്രമാത്രമാണ് എന്ന് അറിഞ്ഞിട്ടാണോ സത്യത്തിൽ ചെലവഴിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. എല്ലാം അവസാനിച്ച് നാട്ടിലേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ഇവിടെയും ഭർത്താവിന് പലപ്പോഴും സ്വസ്ഥതയില്ല. കാരണം മുമ്പ് മാസാമാസം അയച്ചു കൊടുത്തിരുന്നത് പോലൊരു സംഖ്യ കൊടുക്കാൻ ഇപ്പോൾ സാധിക്കുന്നില്ല. അപ്പോഴാണ് കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകുക. വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്ത് നിസായിലൂടെ പറഞ്ഞു, വലാ തുസ്സുഫഹ അംവാലക്, നിങ്ങളുടെ ധനം വിവരമില്ലാത്ത ഭോഷന്മാർക്ക് കൈകാര്യം ചെയ്യുവാൻ കൊടുക്കരുത് എന്നാണ്. ഇവിടെ സമ്പത്ത് എത്രയാണ് തനിക്ക് വരുമാനമായി ലഭിക്കുന്നത്, അതിലെത്രയാണ് താൻ ചെലവഴിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായി ഒരു വിവരമില്ലാത്ത ആൾ സാമ്പത്തിക വിഷയത്തിൽ ജാഹിലാണ്. അങ്ങനെ ജാഹിലായ ആളുകൾക്ക് നിങ്ങൾ സമ്പത്ത് കൈകാര്യം ചെയ്യുവാൻ കൊടുക്കരുത്, അവരതിനെ ഈ സാമ്പത്തിക രംഗത്ത് അവരെ മുന്നിൽ നിർത്തരുത് എന്നാണ് വിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ തൻ്റെ ഭർത്താവിന് ഇത്രയേ ചെലവഴിക്കാൻ സാധിക്കുകയുള്ളൂ, അദ്ദേഹത്തിൻ്റെ മാസ വരുമാനം ഇത്ര മാത്രമേയുള്ളൂ, അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് മാത്രമേ തനിക്ക് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുവാനും ആളുകൾക്ക് സമ്മാനം കൊടുക്കുവാനുമൊക്കെ പാടുള്ളൂ എന്ന് ഭാര്യ തിരിച്ചറിയേണ്ടതുണ്ട്. നാടോടുമ്പോൾ നടുവേ ഓടുക എന്നതുപോലെ ചുറ്റുഭാഗത്തുമുള്ള വലിയ വലിയ പണക്കാർ ചെയ്യുന്നതിനനുസരിച്ച് ഓരോരുത്തരും ചെയ്തു കൂട്ടുകയാണ് എങ്കിൽ ഒരിക്കലും തനിക്ക് എത്ര സമ്പത്ത് ലഭിച്ചാലും അതൊന്നും ശരിയായ രൂപത്തിൽ ചെലവഴിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഭാര്യമാർ ചെയ്യേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പ്രാവർത്തികമാക്കുകയാണ്. ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖക്കും, നിങ്ങൾ നിങ്ങളെക്കാൾ താഴേ തട്ടിലുള്ള ആളുകളിലേക്ക് നോക്കുക, ഒരിക്കലും നിങ്ങളെക്കാൾ ഉന്നതരായ ആളുകളിലേക്ക് നോക്കാൻ പാടില്ല. ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും, എങ്കിൽ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തെ തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. തൊട്ടടുത്തുള്ള ഉയർന്നു പൊങ്ങിയ രമ്യഹർമ്മങ്ങളും മണിമാളികളും നോക്കി അതുപോലെ എനിക്കുമില്ലല്ലോ, എന്റെ ഭർത്താവും എത്ര കാലമായി അധ്വാനിക്കുന്നു എന്ന് നെടുവീർപ്പിടുകയല്ല വേണ്ടത്. മറിച്ച് അയൽപക്കത്തുള്ള ഓടുമേഞ്ഞ വീട്ടിലേക്ക് നോക്കി, ചെറിയ ചായ്പിലേക്ക് നോക്കി, അൽഹംദുലില്ല, ഞാൻ അതിനേക്കാൾ സൗഭാഗ്യവതിയാണ്, എൻ്റെ ഭർത്താവിന് ഇങ്ങനൊരു വീടുണ്ടാക്കുവാനും എൻ്റെ മക്കളെ ഇന്ന രൂപത്തിൽ പഠിപ്പിക്കുവാനും എനിക്ക് അത്യാവശ്യമായി കാര്യങ്ങളൊക്കെ വാങ്ങിത്തരുവാനും സാധിച്ചുവല്ലോ എന്ന ഒരവസ്ഥയിലേക്ക് ഭാര്യ എത്തിയിട്ടില്ല എങ്കിൽ ഒരിക്കലും അവളുടെ കയ്യിൽ കിട്ടുന്ന പണത്തിന് യാതൊരു വിലയും ഉണ്ടാകുകയില്ല, അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിന് ഒരു പുല്ല് വില പോലും ഉണ്ടാകുകയില്ല എന്ന് മനസ്സിലാക്കണം. പണ്ട് കാലങ്ങളിലൊക്കെ കഞ്ഞിവെള്ളവും ചമ്മന്തിയും കുടിച്ച് കഴിച്ച് ജീവിച്ചിരുന്ന വളരെ സംതൃപ്തമായ കുടുംബജീവിതമുണ്ടായിരുന്നു. ഇന്ന് പലപ്പോഴും പണം വർദ്ധിച്ചപ്പോൾ അത് കുടുംബജീവിതത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കുറേ വിഭവങ്ങളുണ്ടാകുക എന്നതല്ല സത്യത്തിൽ സംതൃപ്തമായ ജീവിതം എന്ന് പറഞ്ഞാൽ. ഉള്ളതിനനുസരിച്ച് ജീവിക്കലാണ്, അതിൽ സംതൃപ്തി കണ്ടെത്തലാണ്. ലൈസിൽ ഗിന അൻകസ്രത്തിൽ അർലി, അമിതമായ വിഭവങ്ങളുണ്ടാകുക, ധാരാളം ഐറ്റംസ് ഉണ്ടാകുക, ഇതല്ല സത്യത്തിൽ ഗിന എന്ന് പറഞ്ഞാൽ ഐശ്വര്യം. വലാക്കിൻ അൽ ഗിന ഗിന നഫ്സ്, മനസ്സിൻ്റെ ഐശ്വര്യമാണ് സത്യത്തിൽ ധനം എന്ന് പറഞ്ഞാൽ, ഐശ്വര്യം എന്ന് പറഞ്ഞാൽ, ഒരു ഖനാഅത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം. ഉള്ളതിൽ സംതൃപ്തി കണ്ടെത്തുവാനും മറ്റുള്ളവർക്ക് തന്നേക്കാൾ അമിതമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ, ആ നിഅമത്ത് നീ അവർക്ക് റബ്ബെ നിലനിർത്തിക്കൊടുക്കണേ. ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ അതിനേക്കാൾ നല്ല രൂപത്തിലുള്ള ഐശ്വര്യം മറ്റുള്ള ആളുകൾക്ക് നീ നൽകണേ എന്ന ഒരു ചിന്ത ഭാര്യമാർക്ക് ഉണ്ടായിരിക്കണം എന്നാണ് സൂചിപ്പിച്ചു വരുന്നത്. സത്യത്തിൽ നമ്മൾക്കൊക്കെ അന്നന്ന് ജീവിക്കുവാനുള്ള വക ഉണ്ടായാൽ തന്നെ നമ്മൾ രാജാക്കന്മാരാണ്. ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്ത, ഒരു പെരുന്നാളിന് പോലും നല്ല ഒരു വസ്ത്രം ധരിക്കുവാൻ സാധിക്കാത്ത, ഒരാഘോഷം ആഘോഷമായി കാണാൻ സാധിക്കാത്ത ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഭൂപ്പരപ്പിൽ ജീവിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഭാര്യമാർ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അന്നന്ന് ജീവിക്കുവാനുള്ള ഒരു വക, അഴുറത്ത് മറക്കുവാനുള്ള ഒരു വസ്ത്രം, അങ്ങനെ ജീവിക്കാൻ സാധിച്ചാൽ തന്നെ അതൊരു സന്തോഷകരമായ കുടുംബജീവിതമായിരിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സർബി മുആഫൻ ഫീ ജസദി ഇൻദഹു ഖൂത് യൗമി ഫകഅന്നമാ ഹയ്യസത് ലഹു അദ്ദുനിയ. ഇമാം തിർമദി ഉദ്ധരിക്കുന്ന അൽബാനി ഹസൻ എന്ന ദറജയിൽ ഉൾപ്പെടുത്തിയ ഒരു ഹദീസാണിത്. ഈ ഹദീസിൻ്റെ ആശയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കണം. ആരെങ്കിലും അവൻ്റെ വീട്ടിൽ നിർഭയനായി പ്രഭാതത്തിൽ പ്രവേശിച്ചാൽ, നേരം വെളുക്കുമ്പോൾ വീട്ടിൽ നിൽക്കുന്ന വേളയിൽ നിർഭയനാണ്, ശത്രുക്കളെക്കുറിച്ചോ അസൂയാലുക്കളെക്കുറിച്ചോ ഒന്നും ഭയപ്പെടാനില്ല. അതേപോലെ തന്നെ അവൻ്റെ ശരീരത്തിൽ നല്ല സൗഖ്യമുണ്ട്. എന്തെങ്കിലും രോഗങ്ങളോ പ്രയാസങ്ങളോ മാനസികമായ ടെൻഷനോ ഒന്നുമില്ല. ഇന്ദഹു ഖൂത് യൗമി, അന്നേ ദിവസം ഭക്ഷിക്കുവാനുള്ള അന്നം അവൻ്റെ അടുക്കൽ ഉണ്ട് എങ്കിൽ അവൻ ദുനിയാവ് ആ സകലം ഒരുമിച്ചു കൂട്ടിയവനെ പോലെയാണ് എന്നാണ്. മനസ്സിന് സംതൃപ്തിയാണ്, ശരീരത്തിന് സൗഖ്യമാണ്, അവൻ്റെ വയറിന് വിശപ്പ് ഇല്ലാത്ത രൂപത്തിൽ, പട്ടിണി കിടക്കേണ്ടാത്ത രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ഉണ്ടെങ്കിൽ തന്നെ ദുനിയാവ് ആ സകലം അവൻ്റെ മുമ്പിൽ ഒരുമിച്ചു കൂടിയതുപോലെയാണ്. വലിയ സമ്പന്നനാണ് ആ വ്യക്തി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഒരു ഹദീസിലൂടെ നമ്മൾക്ക് അറിയിച്ചു തരുന്നത്. മാത്രമല്ല, ഒരാൾക്ക് എഴുന്നേറ്റ് നിൽക്കുവാനുള്ള അന്നം തന്നെ, അയാളുടെ ജീവിതം നിലനിർത്തുവാനുള്ള ഭക്ഷണം തന്നെ വലിയ അനുഗ്രഹമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിച്ചു തരുന്നു. മാ മല ഇബ്നു ആദമ ബിആൻ ശർറ മിൻ ബത്നി, ഒരാളുടെ ഏറ്റവും മോശപ്പെട്ട പാത്രമായി സഞ്ചിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിക്കുന്നത് അത് അവൻ്റെ വയറാണ് എന്ന. ഹസ്ബു ഇബ്നു ആദം അക്ലാത്തു യുഖിന്ന സുൽബഹു, അവൻ്റെ നട്ടെല്ല് നിവർത്തുവാൻ സാധിക്കുന്ന ഏതാനും ഉരുളകൾ മതി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. ഫൈൻകാന മഹാല ഫസുലുത്തു താമി, അതിനേക്കാൾ അപ്പുറം ഇനി അവന് വേണമെങ്കിൽ അവൻ്റെ മൂന്നിലൊന്ന് കഴിക്കാവുന്നതാണ്. വസുലുസു ഷറാബിൻ, വസുലുസു ഷറാബി വസുലുസു ലിനഫസിഹി, മൂന്നിലൊന്ന് കുടിക്കുവാനും മൂന്നിലൊന്ന് ശ്വാസോച്ഛ്വാസത്തിനും വേണ്ടിയും ചെലവഴിക്കാം എന്നാണ്. ഇങ്ങനെയാണ് ഒരാൾ ജീവിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ഒരു ദിവസം ഭക്ഷിക്കുവാനുള്ള അന്നം വീട്ടിലുണ്ടായിക്കഴിഞ്ഞാൽ, അവൻ്റെ അവറത്ത് മറക്കുവാനുള്ള വസ്ത്രമുണ്ടായിക്കഴിഞ്ഞാൽ, ദുനിയാവിലെ വലിയ രാജാവിനെപ്പോലെ അവന് ജീവിക്കുവാൻ സാധിക്കും. ഈ ഒരു അവസ്ഥ, ഈ ഒരു ഹദീസ് നമ്മുടെ സ്ത്രീകളൊന്നെങ്ങാനും പ്രാവർത്തികമാക്കിയാൽ, മനസ്സിലാക്കിയാൽ, ഹബീബായ റസൂലുള്ളാഹിയുടെ കൽപ്പനയാണ് എന്ന് അറിഞ്ഞാൽ, എങ്ങനെയാണ് ഈ ഒരു അമിതമായ ഭ്രമത്തിലകപ്പെട്ട് ഭർത്താക്കന്മാരോട് തട്ടിക്കേറി സംസാരിക്കുന്ന അവസ്ഥയിലേക്ക് സ്ത്രീകൾ എത്തുക? ഇവിടെ മീഡിയകളിലെ പരസ്യവാചകങ്ങൾ കണ്ടും പണക്കാരൻ്റെ പൊങ്ങച്ചക്കാരിയായ ഭാര്യയുടെ പ്രകടനങ്ങളും അഹങ്കാരവും കണ്ടും അവർ ചെയ്യുന്നത് പോലെ പരസ്യത്തിൽ കാണുന്നത് പോലെ എനിക്ക് ജീവിക്കണം എന്ന് ഓരോ ദരിദ്രവാസിയും ശടിക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു സുഖനിദ്ര ഭാര്യ ഭർത്താക്കന്മാർക്ക് കൈക്കൊള്ളാൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല, അവരുടെ മക്കൾക്ക് പോലും എന്നും ലഹളകളുടെയും അട്ടഹാസങ്ങളുടെയും ശബ്ദമുഖരിതമായ ഒരവസ്ഥയായിരിക്കും ആ വീട്ടിനുള്ളിൽ ഉണ്ടായിരിക്കുക എന്നറിയേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം ധിക്കാരികളായ സ്ത്രീകളെക്കുറിച്ച് പറയുന്നുണ്ട്, ഭർത്താവ് എന്തു തന്നെ ചെയ്തു കൊടുത്താലും അതിനൊന്നും നന്ദി കാണിക്കാത്ത, നന്ദികേട് മാത്രം പ്രകടിപ്പിക്കുന്ന സ്ത്രീകൾ, അവർക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നും ഒരു നല്ല നോട്ടം ഉണ്ടാകുകയില്ല എന്നാണ്. ലാ യൻദുറുല്ലാഹു ഇലാ ഇംറാഅത്തിൻ ലാ തസ്കുറു ലിസൗജിഹാ വഹിയ ലാ തസ്തഗ്നി അൻഹു. ഭർത്താവിൻ്റെ എല്ലാ ആശ്രയങ്ങളും എല്ലാ ഒത്താശകളും അനിവാര്യമായ അവളാണ് ഭാര്യ എന്ന് പറഞ്ഞാൽ, എന്നിട്ടും ആ ഭർത്താവ് ചെയ്യുന്ന സേവനങ്ങൾക്കും ആ ഭർത്താവ് തനിക്ക് വേണ്ടി ചെലവഴിക്കുന്ന പണത്തിനും തനിക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഭർത്താവ് നോക്കി സംരക്ഷിക്കുന്നതിനുമൊന്നും അവൾ നന്ദി കാണിക്കുന്നില്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതാല അത്തരം സ്ത്രീകളിലേക്ക് കാരുണ്യത്തിൻ്റെ ഒരു നോട്ടം പോലും നോക്കുകയില്ല എന്നാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുവല്ലോ, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ല ഇഹ്സാൻ, നന്മ ചെയ്യുന്ന ആളുകൾക്ക് ആണ് നന്മയുണ്ടായിരിക്കുക. ഇഹ്സാൻ്റെ പ്രതിഫലം ഇഹ്സാനാണ്. അടിമകൾ ആരെങ്കിലും നന്ദി ചെയ്യുമ്പോൾ അതിനെ നന്ദികേടായി വിലയിരുത്താതെ അതിന് ശുക്ര് ചെയ്യുവാൻ സാധിക്കണം. ഭർത്താവ് ചെയ്യുന്ന ഉപകാരങ്ങൾക്ക് നന്ദി കാണിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തും നിഅമത്തുകൾ ഈ സ്ത്രീക്ക് ഉണ്ടായിരിക്കുക എന്ന് മനസ്സിലാക്കണം. മാത്രമല്ല, നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ട സ്ത്രീകളെയാണ് എന്നും അതിൻ്റെ കാരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അവർ ഭർത്താക്കന്മാരോട് നന്ദികേട് കാണിക്കുന്നുവെന്നും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അപ്പോഴേക്കും ഭർത്താവ് ചെയ്ത അനുഗ്രഹങ്ങളൊക്കെ നന്ദികേടാക്കി തള്ളിക്കളയുമെന്നും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നരകത്തിൽ പ്രവേശിക്കുവാനുള്ളൊരു കാരണമാണ് ഭർത്താക്കന്മാരോട് നന്ദികെട്ട രൂപത്തിൽ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്നും മനസ്സിലാക്കണം. ഇസ്ലാമികമായ നിർദ്ദേശം പണം ചെലവഴിക്കുമ്പോൾ അതിൽ മിതത്വം കാണിക്കണമെന്നാണ്. ഭാര്യമാർ എപ്പോഴും ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് പ്രവാസികളായ ഭർത്താക്കന്മാരുടെ ഇണകളും ഉദ്യോഗസ്ഥരായ ഭർത്താക്കന്മാരുടെ ഭാര്യമാരുമൊക്കെ ഭർത്താവിൻ്റെ വരവ് എത്രയാണ്, ആ വരവിൽ നിന്ന് തനിക്ക് എത്രമാത്രം ചെലവഴിക്കാം, അത് അമിത വ്യയമായിത്തീരുമോ ദൂർത്തായിത്തീരുമോ, അള്ളാഹു നൽകിയ പണം അത് നന്ദികേടിലൂടെ ചെലവഴിക്കലാകുമോ എന്ന് ഓരോ ഭാര്യമാരും ചിന്തിച്ചാൽ ഭർത്താക്കന്മാർ വളരെ ഹാപ്പിയായി, വളരെ സന്തോഷത്തിലായി, എൻ്റെ പണത്തിൻ്റെ കൂമ്പാരങ്ങൾ അവളുടെ കയ്യിൽ കൊടുത്താലും ശരി, അവൾ അതിൽ നിന്ന് ഒരു ചില്ലിക്കാശ് പോലും ഹറാമിലോ അമിത വ്യയത്തിലോ അനാവശ്യത്തിനോ ചെലവഴിക്കുകയില്ല എന്ന് ഭർത്താക്കന്മാർക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ പണത്തിൻ്റെ ഖജനാവുകളുടെ താക്കോലുകൾ നിങ്ങളുടെ കയ്യിലായിരിക്കും, അവർക്കും നിങ്ങൾക്കും നല്ല സംതൃപ്തമായ ഒരു കുടുംബജീവിതം നയിക്കുവാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീനനുസരിച്ച് പ്രവർത്തിക്കുന്ന കുടുംബജീവിതം നയിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. കുടുംബത്തിൽ സമാധാനവും സംതൃപ്തിയും സന്തോഷവും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് നൽകുമാറാകട്ടെ. ഹാദ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബി അജ്മഈൻ وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته
0: جزاكم الله خيرا പീസ് റേഡിയോ പ്രകാശ തീരം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വരവും ചെലവും അറിയുക എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ പ്രകാശ തീരം പ്രോഗ്രാം. അവതരണം സാദിഖ് മദീനി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ പ്രോഗ്രാമുകൾ പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ നാം കേൾക്കുന്നത് ഹൃദയവസന്തം. വിശുദ്ധ ഖുർആന്റെ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിൽ ഇന്ന് സൂറത്തുർ റഅദിലെ 1-2 വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹസൻ അൻസാരി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി റഹ്മാനു റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമാ ബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പതിവ് പോലെ ഹൃദയവസന്തം പരിപാടിയിലാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. റഹ്മാനായ റബ്ബ് നമ്മുടെ ഈ കേൾവിയും ദീനിനോടുള്ള താല്പര്യവും ഉഹ്റവിയായ ലോകത്ത് ഏറെ നന്മകൾ ലഭിക്കുന്ന അമലുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ 13-ാം അധ്യായം സൂറത്തു റഅദാണ് നമുക്കിനി ആരംഭിക്കാനുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മദനി സൂറകളിൽപ്പെട്ടതാണ് സൂറത്തു റഅദ്. 43 ആയത്തുകളാണ് അതിലുള്ളത്. റഅദ് എന്നു പറഞ്ഞാൽ ഭാഷയിലതിന് ഇടിനാദം എന്നാണ് അതിന് പറയുക. ഈ ഒരു സൂറയുടെ 13-ാമത്തെ ആയത്തിൽ ഇടിയെക്കുറിച്ച്, റഅദിനെക്കുറിച്ച് പരാമർശിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു സൂറത്തിന് ഇടി എന്നർത്ഥമുള്ള റഅദ് എന്ന് പേര് വരാനുള്ള കാരണമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായിട്ട് കാണാൻ കഴിയും. ഏതായാലും വിശുദ്ധ ഖുർആനിലെ ചില സൂറത്തുകളുടെ പ്രത്യേകത പോലെ കേവലാക്ഷരങ്ങളെക്കൊണ്ടാണ് ഈ സൂറത്ത് ആരംഭിക്കുന്നത്. നമുക്ക് പഠിക്കാനുള്ള ആയത്തൊന്ന് ഊതി നോക്കാം. അഊദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം റ. تلك آيات الكتاب والذي أنزل إليك من ربك الحق ولكن أكثر الناس لا يؤمنون. ألف لام ميم را.
4: അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല എന്താണ് ഈ അലിഫ് ലാം മീം റാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് അല്ലാഹുവിന് മാത്രം അറിയാവുന്ന കാര്യമാണ്. ഈ കേവലാക്ഷരങ്ങളെ കൊണ്ട് തുടങ്ങാനുള്ള കാരണമെന്താണ്? അതും റഹ്മാനായ റബ്ബിന് മാത്രം അറിയാവുന്ന കാര്യമാണ്. അതുമാത്രമല്ല, അതിലെന്തെങ്കിലും രഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ടോ? അതെല്ലാം അതിന് ഒറ്റ മറുപടിയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അല്ലാഹു അഅലം എന്നുള്ളത് മാത്രമാണ് അതിന് മറുപടിയായിട്ട് നമുക്കുള്ളത്. ഇനി നോക്കൂ, അതിന് ശേഷം അല്ലാഹു പറയുന്നത് എന്താണ്? تلك آيات الكتاب والذي أنزل إليك من ربك الحق ولكن أكثر الناس لا يؤمنون. تلك آيات الكتاب എന്താണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ വിശദീകരിക്കുകയാണ്? ഇവയുണ്ടല്ലോ, തിൽക ആയാത്തുൽ കിതാബ്, ഗ്രന്ഥത്തിൻ്റെ, അൽ കിതാബിൻ്റെ, ഗ്രന്ഥത്തിൻ്റെ ആയത്തുകളത്രേ. വല്ലദീ ഉൻസില ഇലൈക മിർ റബ്ബിക്, റബ്ബിക്കൽ ഹഖു. വല്ലദീ ഉൻസില ഇലൈക, നിന്നിലേക്ക് ഇറക്കപ്പെട്ട ഒന്ന്. എവിടെ നിന്ന്? മിർ റബ്ബിക്ക, നിൻ്റെ റബ്ബിൻ്റെ അടുക്കൽ നിന്ന്. അതെന്താകുന്നു? അൽ ഹഖു, അത് യഥാർത്ഥമാണ്, ഹക്കാണ്. അപ്പോൾ നിൻ്റെ റബ്ബിങ്കൽ നിന്ന് നിനക്ക് അവതരിക്കപ്പെട്ടിട്ടുള്ളത് യഥാർത്ഥമാകുന്നു. വല്ലദീ ഉൻസിലയിലേക്ക, നിനക്ക് ഇറക്കപ്പെട്ടത്. മിർ റബ്ബിക്ക, നിൻ്റെ റബ്ബിങ്കൽ നിന്ന്. അതെന്താണ്? അൽ ഹഖു, അത് യഥാർത്ഥമാണ്. എന്നാലോ, വലാക്കിന്ന, എന്നാൽ എങ്കിലും, അക്സറന്നാസി, മനുഷ്യരിൽ അധിക പേരും, ലാ യുഅ്മിനൂൻ, അവരെന്ത് ചെയ്യുന്നില്ല, വിശ്വസിക്കുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ വിശദീകരിക്കുകയാണ്. അപ്പോൾ അള്ളാഹു ഈ ആയത്തിലൂടെ പറഞ്ഞതെന്താണ്? അലിഫ് ലാം മീം റ തിൽക ആയാത്തുൽ കിതാബ്, ഇവ വേദഗ്രന്ഥത്തിൻ്റെ ആയത്തുകളത്രേ. വല്ലദി ഉൻസില ഇലൈക മിർ റബ്ബിക്കൽ ഹഖ്, എൻ്റെ റബ്ബിങ്കിൽ നിന്ന് നിനക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് യഥാർത്ഥവുമാകുന്നു. വലാഖിന്ന അക്സറന്നാസിലായു മിനൂൻ, എന്നാൽ മനുഷ്യരിൽ അധിക പേരും അതിൽ വിശ്വസിക്കുന്നില്ല. ഇതാണ് ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല വിശദീകരിക്കുന്നത്. ഈ ആയത്തുകൾ എന്താണ്? അത് ഗ്രന്ഥത്തിലുള്ളതാണ്. മാത്രമല്ല നിനക്ക് ആയത്തുകളായിട്ട് ഇറക്കപ്പെട്ടിട്ടുള്ളത് ഹക്കാണ്. പക്ഷേ ഭൂരിഭാഗം മനുഷ്യന്മാരും അതിലെന്ത് ചെയ്യുന്നില്ല, ലാ യുഅ്മിനൂൻ, ഭൂരിഭാഗം ആളുകളും അതിൽ വിശ്വസിക്കുന്നില്ല എന്ന കാര്യമാണ് റബ്ബ് സുബ്ഹാനഹു തആല ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇനി അടുത്ത ആയത്ത് നോക്കൂ. അല്ലാഹുല്ലദി റഫ അസ്സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ ثم استوى على العرش وسخر الشمس والقمر كل يجري لأجل مسمى يدبر الأمر يفصل الآيات لعلكم بلقاء ربكم توقنون. الله الذي എന്താണ് പറഞ്ഞാൽ, അള്ളാഹു എന്ന് പറഞ്ഞാൽ അല്ലദി, അവൻ യാതൊരുവനാകുന്നു. അള്ളാഹുല്ലദി, അള്ളാഹു എത്രേ. അപ്പോൾ അള്ളാഹു എന്തു ചെയ്തു? റഫ സമാവാതി, അതിനെ റഫ മാന ഉയർത്തിയിരിക്കുന്നു. ആകാശങ്ങളെ

അള്ളാഹുല്ലദി, അള്ളാഹു എന്നു പറഞ്ഞാൽ റഫഅ സമാവാത്തി ബിഗൈരി അമദിൻ തറൗനഹ, നിങ്ങൾക്ക് കാണാവുന്ന തൂണുകളൊന്നും കൂടാതെ ആകാശങ്ങളെ ഉയർത്തി നിർത്തിയവനത്രേ അവൻ. അപ്പം അള്ളാഹുവിൻ്റെ ഒരു വസ്ഫാണ്, ഒരു വിശേഷണമാണ്, മനുഷ്യന്മാർക്ക് കാണാവുന്ന തൂണുകളിലല്ലാതെ, കാണാത്ത തൂണുകളിൽ ആകാശത്തെ ഉയർത്തി നിർത്തിയവൻ. അപ്പം നമ്മൾ കാണാത്ത തൂണുകളിന്മേലാണ് അള്ളാഹു ഈ ആകാശത്തെ നിലനിർത്തിയത് എന്നാണ്. തീർന്നില്ല ഇസ്തവാമന, അവൻ ആരോഹണം ചെയ്തു. ഇസ്തവാമന, അവൻ ആരോഹണം ചെയ്തു. സുമ്മസ്തവാ, പിന്നീട് അവൻ ആരോഹണം ചെയ്തു. എവിടെയാണ് അവൻ ആരോഹണം ചെയ്തത്? അലൽ അർശി, അർശ് സിംഹാസനം, അള്ളാഹുവിൻ്റെ അർശിന്മേൽ അവൻ ആരോഹണം ചെയ്തു. സുമ്മസ്തവാ, പിന്നെ അവൻ ആരോഹണം ചെയ്തു. അലൽ അർശി, എന്തിൻ്റെ മേൽ? അർശിൻ്റെ മേൽ. തീർന്നില്ല വസഹറ ശംസ വൽ ഖമർ, വസഹറ ശംസ വൽ ഖമർ, അല്ലാഹു ആകാശത്തിൽ അല്ലെങ്കിൽ അർശിന്മേൽ ആരോഹണം ചെയ്യുക മാത്രമല്ല, വസഹറ ശംസ വൽ ഖമർ, സഹറാമാന, എന്താ സഹറാമാന, അവൻ കീഴ്പ്പെടുത്തുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു തആല കീഴ്പ്പെടുത്തുകയും ചെയ്തു. എന്തിനെ? അശംസ, സൂര്യനെയും, വൽ ഖമറ, ചന്ദ്രനെയും. ശംസും ഖമറും, ശംസ് എന്താണ്? സൂര്യൻ. ഖമർ എന്താണ്? ചന്ദ്രൻ. വസഖറ, അവൻ അധീനപ്പെടുത്തുകയും ചെയ്തു. അശംസ വൽ ഖമറു, സൂര്യനെയും ചന്ദ്രനെയും അവൻ കീഴ്പ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ വിശദീകരിച്ച കാര്യമെന്താണ്? നിങ്ങൾക്ക് കാണാവുന്ന തൂണുകൾ കൂടാതെ ആകാശങ്ങളെ ഉയർത്തിയിരിക്കുന്നു. റഫഅ സമാവാത്തി ബിഗൈരി അമദിൻ തറൗനഹ സുമ്മസ്തവാ അലൽ അർശി, പിന്നീട് അവൻ്റെ അർശിൻ്റെ മേൽ ആരോഹണം ചെയ്തിരിക്കുന്നു. പിന്നീടോ വസഖറ ശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും അധീനപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ മനുഷ്യർക്ക് കാണാവുന്നതല്ലാത്ത ഏതെങ്കിലും തൂണ് അത് ഈ ആകാശങ്ങൾക്ക് ഉണ്ട് എന്നതാണ് അള്ളാഹു ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ആ തൂണുകളെ കാണുന്നില്ല, എന്നാലോ ആകാശം നിൽക്കുന്നത് ആ തൂണുകളിന്മേലായിട്ടാണ്. അത് അള്ളാഹുവിൻ്റെ മഹത്തായ കുദറത്താണ്. ശാസ്ത്രം അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? അതൊരു ആകർഷണ ശക്തിയിലാണ് നിലനിൽക്കുന്നത് എന്നാണ്. എന്നാൽ ആകർഷണ ശക്തിയുടെ യാഥാർത്ഥ്യം എന്താണ്? ആ ആകർഷണ ശക്തി എവിടെ നിന്ന് വന്നു? ഇതൊന്നും പറയാൻ ശാസ്ത്രത്തിന് സാധ്യമല്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അഖിലാണ്ട ലോകങ്ങൾ ഓരോന്നും അതതിൻ്റെ സ്ഥാനം തെറ്റാതെയും ചിന്നിച്ചിതറാതെയും നിലകൊള്ളുന്നതിന് ആകർഷണ ശക്തി എന്നൊരു പേര് നൽകി തൃപ്തിപ്പെടുക മാത്രമാണ് ശാസ്ത്രം വാസ്തവത്തിൽ ചെയ്യുന്നത്. പിന്നെയോ, അമദ് എന്നതിൻ്റെ വിശേഷണം നമ്മൾ കാണുന്നത് എന്താണ്? തറൗനഹ, നിങ്ങൾ അതിനെ കാണുന്നു. അപ്പം കാണുന്ന തൂണുകളിലല്ലാതെ ആകാശങ്ങളെ ഉയർത്തിയവൻ. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആല നമ്മൾ കാണാത്ത തൂണുകളിന്മേൽ ആകാശത്തെ ഉയർത്തുന്നു. സൂര്യചന്ദ്രന്മാരുടെ ചലനങ്ങൾ അവൻ നിയന്ത്രിക്കുന്നു. അവൻ്റെ അധീനത്തിലാണ് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും സഞ്ചാരം. തീർന്നില്ല കൊല്ലും യജിരി, ഇവയെല്ലാം സഞ്ചരിക്കുന്നു, ഇവയെല്ലാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ജറാ യജിരിമാന, സഞ്ചരിക്കുക എന്നർത്ഥം. ഏതുവരെയാണ് ഇവർക്ക് സഞ്ചാരത്തിനുള്ള അനുവാദമുള്ളത്? ലി അജലിം മുസമ്മാ, നിശ്ചയിക്കപ്പെട്ട ഒരവധി വരേക്ക്, നിർണയിക്കപ്പെട്ട ഒരു അവധി വരേക്കും എന്ത് ചെയ്യുന്നു? ഇവയെല്ലാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. കുല്ലുയജിരി, ഇവയെല്ലാം തന്നെ

0: സഞ്ചരിക്കുന്നു. ലിയാജലിം മുസമ്മ, നിർണയിക്കപ്പെട്ട ഒരു അവധി വരേക്ക്. അപ്പം നിർണയിക്കപ്പെട്ട ഒരവധി വരേക്കും ഈ സൂര്യനാകട്ടെ ചന്ദ്രനാകട്ടെ അവയുടെ സ്ഥാനചലനങ്ങൾ അതെല്ലാം റഹ്മാനായ റബ്ബിൻ്റെ ആ ഒരു തീരുമാനമനുസരിച്ചാണ് എന്ന് പറയുന്നു. തീർന്നില്ല, നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായല്ലോ, അള്ളാഹു സുബ്ഹാനഹു തആല വളരെ കൃത്യമായി നമുക്ക് വിശദീകരിച്ചു തന്ന ഒരു കാര്യമെന്താണ്? നിങ്ങൾ കാണാത്ത തൂണുകളിന്മേലായിട്ട് അള്ളാഹു ആകാശത്തെ ഉയർത്തിയിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറഞ്ഞതെന്താണ്? സൂര്യചന്ദ്രന്മാരെ അള്ളാഹു അവൻ്റെ അധീനതയിലാണുള്ളത്, എല്ലാം ഒരവധി വരേക്ക് അങ്ങനെ നിശ്ചയിക്കപ്പെട്ടുകൊണ്ടാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയോ, യുദബ്ബിറുൽ അംറ, കാര്യത്തെ അവൻ നിയന്ത്രിക്കുന്നു. യുദബ്ബിറുൽ അംറ, കാര്യങ്ങളെ അവൻ എന്ത് ചെയ്യുന്നു? അവൻ നിർണയിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല പറയണം, അവൻ എന്ത് ചെയ്യുന്നു? കാര്യം, അമ്ര, കാര്യത്തെ അവൻ നിയന്ത്രിക്കുന്നു. അതുമാത്രമല്ല, യുഫസ്സിലുല്ലായാത്തി, യുഫസ്സിലു, അവൻ വിശദീകരിക്കുന്നു. യുഫസ്സിലു മഅന, അവൻ വിശദീകരിക്കുന്നു. അവൻ എന്ത് ചെയ്യുന്നു? യുഫസ്സിലു, അവൻ വിശദീകരിക്കുന്നു, വിസ്തരിക്കുന്നു. അല്ലായാത്തി, ദൃഷ്ടാന്തങ്ങളെ, ആയാത്ത്, ദൃഷ്ടാന്തങ്ങളെ അവൻ വിശദീകരിക്കുന്നു. എന്തിനാണത്? ലഅല്ലക്കും, ലഅല്ലക്കും മഅന നിങ്ങളാകുന്നതിന് വേണ്ടി നിങ്ങളായേക്കാം. ബിലിഖായി, കാണുന്ന, കണ്ടുമുട്ടുന്ന, ആരെ കണ്ടുമുട്ടുന്ന? റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ, നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്ന ആ ഒരു കണ്ടുമുട്ടലായേക്കാം. തൂക്കിനൂൻ, നിങ്ങളതിനെക്കുറിച്ച് ഉറച്ച് വിശ്വസിക്കുന്നതിന് വേണ്ടി. തൂക്കിനൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങളതിനെക്കുറിച്ച് ഉറച്ച് വിശ്വസിക്കാൻ വേണ്ടി. അപ്പം നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നതിനെക്കുറിച്ച് ഉറച്ച് വിശ്വസിക്കുന്നതിന് വേണ്ടി കാര്യങ്ങളെ അവൻ വളരെ വ്യക്തമായി വിശദീകരിച്ചു തരുന്നു. അവൻ കാര്യങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം ഒരു നിർണയിക്കപ്പെട്ട അവധി വരേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മളുടേതാകട്ടെ, അല്ലെങ്കിൽ കഴിഞ്ഞുപോയിട്ടുള്ള ഏതൊരു ജനതതികളുടേതാകട്ടെ, അവർക്കൊക്കെയും അള്ളാഹു ഒരു അവധി നിർണയിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു അവധി വരേക്കുമാണ് അവരുടെ സഞ്ചാരമുള്ളത് എന്ന് അള്ളാഹു വളരെ കൃത്യമായി ഇവിടെ വിശദീകരിക്കുന്നു. എന്തൊക്കെയാണ് അള്ളാഹു ഈ ആയത്തിലൂടെ പറഞ്ഞത്? അല്ലാഹുല്ലദീ, അല്ലാഹു എന്നാൽ, റഫഅസ്സമാവാത്തി, ആകാശങ്ങൾ അവൻ ഉയർത്തിയിരിക്കുന്നു. ബിഗൈരി അമദിൻ, തൂണുകളെ കൂടാതെ. തറൗനഹ, നിങ്ങൾ കാണുന്ന, അപ്പം നിങ്ങൾ കാണാത്ത തൂണുകളുണ്ട് എന്ന് ചുരുക്കം, അതിലാണ് ആകാശം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത്. സുമസ്തവാലല്ലർഷി, പിന്നീടവൻ സിംഹാസനത്തിൽ ആരോഹണം ചെയ്തു. അള്ളാഹുവിൻ്റെ സിംഹാസനം, ആകാശഭൂമികളുടെ വലുപ്പമുണ്ട്. നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് നമ്മൾ പറയുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സിംഹാസനം, അത്, ആ സിംഹാസനത്തിൽ അവൻ ആരോഹണം ചെയ്തു. തീർന്നില്ല, വസഹറശംസ വൽ ഖമർ, സൂര്യചന്ദ്രന്മാരെ, സൂര്യനെയും ചന്ദ്രനെയും അവൻ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തിരിക്കുന്നു. അവയുടെ സഞ്ചാരത്തിൽ അവക്കൊറ്റക്കൊരു തീരുമാനമെടുക്കാൻ കഴിയാത്ത വിധം അള്ളാഹുവിൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലാണ് അവയുള്ളത്. പിന്നെയോ, കുല്ലു യജിരീലി അജലിം മുസമ്മ, എല്ലാം ഒരു നിശ്ചിത അവധി വരേക്കും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. കുല്ലു യജിരി, എല്ലാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ലി അജലിം മുസമ്മ, ഒരു നിശ്ചയിക്കപ്പെട്ട അവധി വരേക്കും. തീർന്നില്ല, യുദബ്ബിറുൽ അംറ, കാര്യങ്ങൾ അവൻ നിയന്ത്രിക്കുന്നു. യുദബ്ബിറു മഅന, നിയന്ത്രിക്കുന്നു. അൽ അംറ, കാര്യങ്ങളെ. തീർന്നില്ല, യുഫസ്സിലുല്ലായാത്തി, ആയത്തുകളെ വിശദീകരിക്കുകയും ചെയ്യുന്നു. ആയത്തുകളെ വിശദീകരിക്കുകയും ചെയ്യുന്നു. എന്തിനാണത്? ലഅല്ലക്കും, നിങ്ങളായേക്കാം. ബിലിഖായി റബ്ബിക്കും തൂഖിനൂൻ, നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നതിനെക്കുറിച്ച്. ദൃഢമായ വിശ്വാസമുള്ളവരായി തീരാൻ വേണ്ടി എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ വളരെ കൃത്യമായിട്ട് വിശദീകരിക്കുകയാണ്. അപ്പോൾ നോക്കൂ, നമ്മൾ ഇന്ന് പഠിച്ച രണ്ടായത്ത് അലിഫ് ലാം മീം റാ, തിൽക ആയാത്തുൽ കിതാബ് വല്ലദി ഉൻസില ഇലൈക മിർ റബ്ബിക്കൽ ഹഖ്ഖു വലാകിന്ന അക്സറന്നാസി ലാ യുഅ്മിനൂൻ. രണ്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞെന്താണ്? അലിഫ് ലാം മീം റാ, ഇവ ഈ ആയത്തുകൾ ഗ്രന്ഥത്തിൻ്റെ ആയത്തുകൾ അത്ര നിന്റെ റബ്ബിങ്കിൽ നിന്ന് നിനക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് യഥാർത്ഥവുമാകുന്നു എങ്കിലും മനുഷ്യരിൽ അധിക പേരും വിശ്വസിക്കുന്നില്ല. അല്ലാഹുല്ലദീ റഫഅസ് സമാവാത്തി ബിഗൈരി അമദിൻ തറൗനഹ, അല്ലാഹുവത്രേ നിങ്ങൾക്ക് കാണാവുന്ന തൂണുകളൊന്നും കൂടാതെ ആകാശങ്ങളെ ഉയർത്തിയവൻ, സുമ്മസ്തവ അലല്ലർഷി പിന്നെ അവൻ അർഷിൽ ആരോഹണം ചെയ്തിരിക്കുന്നു, വസഖറശംസ വൽ ഖമർ അതേപോലെ തന്നെ സൂര്യനെയും ചന്ദ്രനെയും അവൻ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തു, കുല്ലു യജിരീലി അജലി മുസമ്മ എല്ലാം തന്നെ ഒരു നിർണയിക്കപ്പെട്ട അവധി വരേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, യുദബ്ബിറുൽ അംറ യുഫസ്സിലുൽ ആയാത്തി ലഅല്ലകും ബിലിഖായി റബ്ബിക്കും തൂഖിനൂൻ, നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നതിനെപ്പറ്റി നിങ്ങൾ ഉറച്ചു വിശ്വസിക്കാൻ വേണ്ടിയെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ ആയത്തിൻ്റെ മർമ്മമറിഞ്ഞ് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹ് ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഅദിലെ 1-2 വചനങ്ങളാണ് ഇന്ന് നാം പഠിച്ചത്. അള്ളാഹുവിന്റെ വിശേഷണങ്ങളെക്കുറിച്ചായിരുന്നു ഇന്നത്തെ ക്ലാസ്. ക്ലാസ് എടുത്തത് ഹസൻ അൻസാരി.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840, www.peaceradio.com.
3: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
4: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر.
5: ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു.
6: അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വ ഇലൈക നുഷൂർ.
5: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
7: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور.
8: سيد الاستغفار.
7: اللهم أنت ربي لا إله إلا أنت.
6: اللهم أنت ربي لا إله إلا أنت. خلقتني وأنا عبدك وأنا على عهدك വവഅദിക മസ്തതഉതു അഊദു ബിക മിൻ ശർരി മാ സനഅതു അബു ഉലക ബിനിഅമതിക അലയ്യ വഅബു ബിദംബി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത.
5: അല്ലാഹുവേ, നീയാണ് എൻ്റെ നാഥൻ, നീയല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു, നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക്കൽ ഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ആരാധ്യനില്ല. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥനാണ്.

0: വലിയൊരു തുക നൽകാൻ കഴിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നുണ്ടോ? വേണ്ട, കടലിലെ ഓരോ തുള്ളിയും ചേർന്നാണ് സമുദ്രമുണ്ടാകുന്നത്. നിങ്ങളുടെ കൈവശമുള്ള ചെറിയൊരു വിഹിതം പോലും പീസ് റേഡിയോയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ കരുത്താകും. ഒരു ചായയുടെ വിലയോ ഒരു ദിവസത്തെ ചെറിയൊരു സമ്പാദ്യമോ പീസ് റേഡിയോയ്ക്കായി മാറ്റിവെക്കൂ. നിങ്ങളുടെ ആ ചെറിയ സഹായം ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നന്മയുടെ വിജ്ഞാനത്തിന്റെ സന്ദേശമെത്തിക്കും. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ കാലോചിതമായ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലത് ഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം.
1: പീസ് റേഡിയോ.

0: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് റേഡിയോ സ്റ്റാർ വോയ്സിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എല്ലാവരെയും ഈ ഒരു എപ്പിസോഡിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. വൈവിധ്യമാർന്ന പ്രോഗ്രാമുകളുമായിട്ട് സ്റ്റാർ വോയ്സ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തികച്ചും കുട്ടികൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള മനോഹരമായ പാട്ടുകളും കഥകളും പ്രസംഗങ്ങളുമായിട്ടാണ് സ്റ്റാർ വോയ്സ് നിങ്ങളുടെ കൂടെയുള്ളത്. ഇൻഷാല്ലാ ഈ ഒരു എപ്പിസോഡിൻ്റെ ആദ്യത്തെ പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുകയാണ്. കോട്ടക്കൽ ഏരിയയിലെ കഞ്ഞിപ്പുര നെടുമ്പലം മദ്രസയിലെ സയ്യിദത്ത് ഹുബൈബയാണ് നമ്മോടൊപ്പം ആദ്യമായിട്ട് ചേരുന്നത്. മനോഹരമായ ഒരു അറബി ഗാനവുമായി ഹുബൈബയെ നമുക്ക് ക്ഷണിക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: ശുക്രാൻ, അസ്സലാമു അലൈക്കും.
1: മാഷാല്ലാ, കോട്ടക്കൽ കഞ്ഞിപ്പുര മദ്രസയിലെ സയ്യിദത്ത് ഹുബൈബയുടെ മനോഹരമായ ഒരു അറബി ഗാനമാണ്, ഇമ്പമാർന്ന ഒരു അറബി ഗാനമാണ് നമ്മൾ കേട്ടത്. ഇൻഷാല്ലാ ഇനി നമ്മൾ നമ്മുടെ കുറച്ച് കുറച്ച് കൂട്ടുകാരുടെ ഒരു ഗ്രൂപ്പ് സോങ്ങിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. തിരുവങ്ങാടി ഏരിയയിലെ ദാറുൽ ഖുർആൻ, ചെറുമുക്ക് ദാറുൽ ഖുർആൻ മദ്രസയിലെ നമ്മുടെ കൂട്ടുകാർ നമ്മളിപ്പോൾ ചേരുകയാണ്. നമ്മോടൊപ്പം ഉള്ളത് ചെറുമുക്ക് ദാറുൽ ഖുർആൻ മദ്രസയിലെ നഹ്ദ, ദാന എം ഷഫീഖ്, അദില, ഇസ്സ, അതോടൊപ്പം തന്നെ ആയിഷ, ഇഷൽ തുടങ്ങിയ കൊച്ചു കൂട്ടുകാർ നമ്മോടൊപ്പം ചേരുകയാണ്. ഇൻഷാല്ലാ നമുക്ക് ആ ഒരു ഗ്രൂപ്പ് സോങ്ങിലേക്ക് പ്രവേശിക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: ശുക്രൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, വൈവിധ്യമാർന്ന പ്രോഗ്രാമുകളുമായി നമ്മുടെ പീസ് റേഡിയോ സ്റ്റാർ വോയിസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ആവേശത്തോടു കൂടിയാണ് നമ്മുടെ കൂട്ടുകാർ ഓരോ പ്രോഗ്രാമുകളും അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇൻഷാല്ലാ, നമ്മളിപ്പോൾ കേട്ടത് ചെറുമുക്ക് ദാറുൽ ഖുർആൻ മദ്രസയിലെ നമ്മുടെ കൊച്ചു കൂട്ടുകാരികളുടെ ഗ്രൂപ്പ് സോങ് ആണ്. ഇൻഷാല്ലാ ഇനി നമ്മോടൊപ്പം ചേരുന്നത് യൂണിവേഴ്സിറ്റി ഏരിയയിലെ വെളിമുക്ക് മദ്രസയിലെ ഹാബിസ് മുഹമ്മദിന്റെ ഒരു അറബി പദ്യവുമായിട്ട് നമുക്ക് ചേരാം.
2: السلام عليكم ورحمة الله وبركاته. احتلال اليهود في فلسطين، هذا الشعر بكلم نوف الماستر ميل في بحر الكامل.

ചെയ്തത്.

0: من ظلم فجار اليهود الفاسقين. السلام عليكم.
1: മാഷാഅല്ലാ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളിപ്പോൾ കേട്ടത് മനോഹരമായ അറബി പദ്യമാണ്. വെളിമുക്ക് മദ്രസയിലെ ഹാബിസ് മുഹമ്മദാണ് പദ്യം ആലപിച്ചിട്ടുള്ളത്. ചെറിയൊരു എപ്പിസോഡിൻ്റെ അവസാനത്തെ ഒരു ഇനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ചെറുമുക്ക് ദാറുൽ ഖുർആൻ മദ്രസയിലെ വാഫിയ മുനീറിൻ്റെ ഒരു ഗംഭീരമായ പ്രസംഗമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇൻഷാല്ലാ, നമുക്ക് കാതോർക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഗുരുനാഥന്മാരെ, പ്രിയ സഹബാടി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അല്ലാഹു സുബ്ഹാനഹു തആല ഭൂമിയിൽ സൃഷ്ടിച്ച കോടിക്കണക്കിന് സൃഷ്ടികളിൽ ഏറ്റവും സവിശേഷമായ ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ. ശരി തെറ്റുകൾ കണ്ടെത്താനും അത് മനസ്സിലാക്കി ജീവിതത്തിന്റെ ഭാഗമാക്കാനുമുള്ള കഴിവാണ് ഇതര ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യരെ വ്യത്യസ്തമാക്കുന്നത്. ദുനിയാവിലെ ഈ ജീവിതം നശ്വരവും നൈമിഷികമാണെന്നും മരണശേഷം പുതിയൊരു ജീവിതം ആരംഭിക്കുന്നു എന്നും അവിടെ വിജയിക്കുക എന്നതുമാണ് ഓരോരുത്തരുടെയും ആത്യന്തികമായ ലക്ഷ്യം എന്ന തിരിച്ചറിവാണ് വിശ്വാസികളെ മറ്റു മനുഷ്യരിൽ നിന്നും വ്യതിരിക്തമാക്കുന്നത്. വിശ്വാസം അത് കൃത്യമായാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയം കൈവരിക്കാനാവൂ. ഇരുട്ടിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും വെളിച്ചം വീശി നേരായ പാതയിലേക്ക് വഴിതെളിയിക്കുന്നതാണ് വിശ്വാസം. ഒരു മുസ്ലിമിന്റെ ദിശാഫലകമാണ് വിശ്വാസം. ലോകത്തെ സർവവ്യം നിയന്ത്രിക്കുന്നതും പരിപാലിക്കുന്നതും അള്ളാഹു മാത്രമാണ് എന്നതാണ് യഥാർത്ഥ വിശ്വാസം. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥനകളും അർത്ഥനങ്ങളും നടത്താൻ പാടുള്ളൂ എന്നതാണ് ശരിയായ വിശ്വാസം. ആ വിശ്വാസമാണ് തൗഹീദ്, നമ്മുടെ സ്വർഗം നരകം തീരുമാനിക്കുന്നതിൻ്റെ ആധാരശില. ദിനേന നിർബന്ധമായും 17 തവണ ഈ വിശ്വാസം നമ്മൾ നമ്മെ സൃഷ്ടിച്ച റബ്ബിന് മുന്നിൽ ഏറ്റു പറയുകയാണ് നമസ്കാരമെന്ന മഹത്തരമായ ഇബാദത്തിലൂടെ.

0: വിശ്വാസം അത് കറകളഞ്ഞതാവണം. അതിൽ കൂട്ടിച്ചേർക്കലിനും മാറ്റിത്തിരുത്തലിനും പ്രസക്തിയില്ല. ദുർവ്യാഖ്യാനങ്ങൾക്ക് ദുനിയാവിൽ ചില്ലറ സ്വാധീനം ഉണ്ടാകാൻ കഴിഞ്ഞതും വന്നേക്കാം, പക്ഷേ റബ്ബിന്റെ കോടതിയിൽ അത് വെറും നിഷ്ഫലമായിരിക്കും എന്ന് നാം ഉൾക്കൊള്ളുക. സമയപരിമിതി കാരണം ഞാൻ അവസാനിപ്പിക്കുന്നു. ലോകം തന്നെ നിയന്ത്രിക്കുന്നത് ഏതൊക്കെയോ വ്യക്തികളാണ്. അവരാണ് മുദബ്ബിറുൽ ആലം തുടങ്ങിയ തൗഹീദിനെതിരായ ശുർക്കൻ പ്രചാരണങ്ങൾ വ്യാപകമായ ഈ കാലഘട്ടത്തിൽ അടിയുറച്ച വിശ്വാസത്തിൽ തുടരാൻ സാധിക്കുക എന്നത് റബ്ബിൻ്റെ തൗഫീഖാണ്. റബ്ബ് നിലനിർത്തി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. وآخر الدوانة أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.
1: ما شاء الله നമ്മുടെ വാഫിയ മുനീർ, ചെറുമുക്ക് മദ്രസയിലെ വാഫിയ മുനീർ, വിശ്വാസ രംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മനോഹരമായ പ്രസംഗമാണ് നിർവഹിച്ചിട്ടുള്ളത്. മാഷാല്ലാ ബാറക്കല്ലാ. ഇതോടുകൂടി ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാല്ലാ. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വ്യത്യസ്തമായ പ്രോഗ്രാമുകളുമായി വീണ്ടും കാണാം. റബ്ബ് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കൂട്ടുകാരെ, കുഞ്ഞുമക്കളെ, ഇന്നത്തെ ഈവനിങ് ലൈവിൽ തൊട്ടു മുമ്പ് നമ്മൾ പ്രോഗ്രാമുകൾ കേട്ടിങ്ങനെ കടന്നു പോവുകയാണല്ലോ. അപ്പോൾ ലൈവിൽ വന്ന ആളുകളേക്ക് ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് ഒന്ന് നോക്കട്ടെ. സുബൈദ പുളിക്കൽ, ജമീല സലാം, മെഹനാസ് ഗഫൂർ, അതുപോലെ പിന്നെ മുഹമ്മദ് റഫീഖ് ടൈലർ മാംഗ്ലൂർ, ഉമ്മുകൾ സു ചിറമംഗലം, താഹിറ ടി കെ കാസർഗോഡ്, അബൂബക്കർ, സലീമ ഒതുക്കുങ്ങൽ, അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ, സൽമാൻ, അതുപോലെ ആയിഷ കരുമ്പിൽ, സലീമ ഒതുക്കുങ്ങൽ, ജമീല രണ്ടത്താണി, ഉമേറ തൃശൂർ വള്ളാർക്കാട്, മുഗൾസു ചിറമംഗലം, സുബൈദ പുളിക്കൽ, ജമീല സലാം, ഇപ്പോൾ ഇവരൊക്കെ ലൈവിൽ ഉണ്ട്, സലാം പറഞ്ഞിട്ടുണ്ട്. വിവരങ്ങൾ നേരത്തെ അറിയിച്ച കുട്ടികളാണ്, ശ്രോതാക്കളാണ്. അതിൽ കൂട്ടുകാരൊക്കെ ഉള്ളതെന്നുള്ളത് ഒന്ന് മെൻഷൻ ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും സലാം പറഞ്ഞവർക്കൊക്കെ വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാല്ലാ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമുക്കറിയാം, വിശുദ്ധമായ പവിത്രമായ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ബലിപെരുന്നാളിലേക്കാണ് നമ്മൾ അടുക്കുന്നത്. ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് പീസ് റേഡിയോയിൽ നടക്കുന്ന ഒരുപാട് പ്രോഗ്രാമുകളുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകൾ. ഈ പ്രോഗ്രാമുകൾ ഒക്കെ കേൾക്കുമ്പോൾ അതിൻ്റെ അഭിപ്രായങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം ഓരോ പെരുന്നാളിനും നമുക്ക് കഴിഞ്ഞ പെരുന്നാളിനെ പോലെയല്ല, പുതിയ കുറേ രൂപവും ഭാവവും ഒക്കെ വരുത്തിയിട്ടുള്ള ഷെഡ്യൂളുകളാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇപ്പോൾ അറഫ ലൈവ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ റേഡിയോയിൽ ശ്രദ്ധിക്കാൻ നിങ്ങളുണ്ടാകണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മുംതാസ് ബേപ്പൂർ സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നൊരു കാര്യം, ഇന്ന് ഇപ്പോൾ ലൈവ് ആരൊക്കെയാണ് കേൾക്കുന്നുണ്ടെങ്കിൽ വീട്ടിലെ മക്കളെ കൊണ്ടൊന്ന് വോയിസ് പാട്ടോ പ്രസംഗമോ കഥയൊക്കെ അയക്കണം. 85 90 745 845 ഈ നമ്പറിലേക്കാണ് അയക്കേണ്ടത്. 85 90 745 845. അപ്പോൾ നമ്പർ മറക്കണ്ട, പ്രോഗ്രാമുകൾ അയക്കേണ്ട നമ്പറിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാല്ലാ. പിന്നെ ആയിഷ തോട്ടശ്ശേരിയറ സലാം പറഞ്ഞിട്ട്, വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ കുഞ്ഞുമക്കൾ ആരൊക്കെ വീട്ടിൽ, ആരൊക്കെ ചെറിയ കുട്ടികൾ കേൾക്കുന്ന, അവർ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് പറഞ്ഞാൽ നന്നാവും. നമുക്കറിയാം ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ചും റേഡിയോ കേൾക്കുമ്പോൾ അവരുടെ സ്വരം, അവരുടെ ശബ്ദം റേഡിയോയിലൂടെ കേൾക്കുമ്പോൾ അത് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നായിട്ട് മാറുമല്ലോ. അപ്പോൾ നിങ്ങൾ കുട്ടികളെ കൊണ്ട് ഇതിനെ കണക്ട് ചെയ്യിപ്പിക്കണം എന്നുള്ളത് എപ്പോഴും നമ്മൾ ആവർത്തിച്ച് പറയാനുള്ള ഒരു കാരണം അത് തന്നെയാണ്. ഇടയ്ക്ക് ഇവിടെ ഒരു കുസൃതി ചോദ്യം വന്നതുണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. കുസൃതി ചോദ്യമായിട്ടാണ് ഞാൻ അത് മനസ്സിലാക്കണം. കുസൃതി ചോദ്യം എന്നല്ല എന്ന് തന്നെയാണ്, ജസ്റ്റ് നോക്കിയതിന് ശേഷം പറയാം. ആ, കൈ ഇല്ല, കാൽ ഇല്ല, പക്ഷേ വീട്ടിലൊക്കെ ചുറ്റി നടക്കും, അതിൻ്റെ ഉത്തരം എന്താണ്? കൈ ഇല്ല, കാൽ ഇല്ല, പക്ഷേ വീട്ടിലെല്ലാം ചുറ്റി നടക്കും, അതിൻ്റെ ഉത്തരം എന്താണ്? ആരൊക്കെ അയക്കേണ്ടത് നോക്കട്ടെ. ജമീല സലാമാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. മറ്റൊരു ചോദ്യം കൂടിയുണ്ട്, ഇതിൻ്റെ ഉത്തരം കിട്ടിയതിന് ശേഷം നമുക്ക് നോക്കാം. കൈയും കാലും ഇല്ലാതെ വീട്ടിൽ ചുറ്റും വീട്ടിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ ചുറ്റി നടക്കും. അമ്മീരട്ടി അടത്തനാട്ടുകാര ആയിഷ തോട്ടശ്ശേരിയാർ അവരൊക്കെ ഇപ്പോൾ നേരത്തെ ഉണ്ടതായിരിക്കാം. എൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ സലാം പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ചെറിയ കുട്ടികളോടൊക്കെ നമുക്ക് പറയുമ്പം ഇങ്ങനെ കുട്ടികൾക്കൊക്കെ കഥ കേൾക്കാൻ ഇഷ്ടപ്പെട്ട സമയമുണ്ടാവില്ലേ, അല്ലേ? എപ്പോഴൊക്കെയായിരിക്കും കുട്ടികൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടമുണ്ടാവുക? ഒന്ന് കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത്, മറ്റൊന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത്, ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ എന്ത് കഥയാണ് പറഞ്ഞു കൊടുക്കാറുള്ളത്? നിങ്ങൾ അഭിപ്രായം പറയണം. സൽമാൻ ഒരോടം പാലം ഉത്തരമയച്ചിട്ടുണ്ട്, മുംതാസ് ഉത്തരമയച്ചിട്ടുണ്ട്, അമീർട്ടി എടത്തനാട്ടുകാർ ഉത്തരമയച്ചിട്ടുണ്ട്, താഹിറ ശരിയാണോ അല്ലേ നമുക്ക് നോക്കാം. താഹിറ ടി കെ കാസർഗോഡ്, നഫീസ പി എ താമരശ്ശേരി, അവരും ഉത്തരം അയച്ചിട്ടുണ്ട്. പിന്നെ വേറെ ആരാണ്? ആ ഓക്കെ. അപ്പോൾ അവരൊക്കെ അയച്ച ഉത്തരം ശരിയാണോ അല്ലേ എന്ന് പറയാം. ആദ്യം അയച്ച ആളെ നമുക്ക് പറയാം, എന്നിട്ട് ബാക്കിയുള്ളവരിലേക്ക് പോവാം. ഇതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം ആദ്യം അയച്ചത് നഫീസ പി എ താമരശ്ശേരിയാണ്. ഉത്തരം ശരിയാണ്, ചൂലാണ്. എന്നാൽ ഇനി ജമീല അസ്ലം ചോദിച്ച മറ്റൊരു ചോദ്യം കൂടി ചോദിക്കാം. ആ ചോദ്യം എന്താണെന്നോ, ആ ചോദ്യം പേന കൊണ്ട് നടക്കുന്ന ജീവി ഏത് എന്നാ. അത് എത്രമാത്രം നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഇതുപോലെ കുറച്ച് ജനറലായിട്ടുള്ള ചോദ്യങ്ങളോ അതുപോലെ തന്നെ കുറച്ചുകൂടി ചരിത്ര സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ചോദിപ്പിച്ചാൽ മതി. എന്നാൽ അവരുടെ പേര് പറഞ്ഞിട്ട് ഈ ചോദ്യം അയച്ചിട്ടുള്ള എന്നെ കുട്ടിയാണെന്ന് പറയുമ്പോൾ നമുക്കത് പറയാമല്ലോ. അപ്പം ഞാൻ നേരത്തെ എന്താ പറഞ്ഞിരുന്നത്, ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കഥ പറഞ്ഞു കൊടുക്കും. അമ്പിളിമാമൻ്റെ കഥ കേൾക്കാൻ അങ്ങേയറ്റം ഉത്സാഹത്തോടുകൂടി ഇരിക്കുന്ന കുട്ടികളുണ്ടാവില്ലേ. രാത്രിയൊക്കെ ആകുമ്പോൾ അമ്പിളിമാമനൊക്കെ കാണിച്ചു കൊടുത്ത് കുട്ടികളെ കൊണ്ടൊക്കെ ചോറ് വാരി കൊടുക്കുന്ന കഥ പറയുന്ന അവസ്ഥ, ഈ സമയത്തൊക്കെ നമുക്ക് കുട്ടികളേക്ക് വലിയൊരു ആശയം എത്തിക്കാൻ പറ്റിയ ഒന്നുണ്ട്. അതെന്താണ്? അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതാണ് അല്ലേ. ഭക്ഷണം കഴിക്കാൻ അപ്പം അങ്ങനെ തുടങ്ങുമ്പോൾ അമ്പിളിമാമനെ കാണിച്ചു കൊടുത്തിട്ട് കഥ ഇങ്ങനെ പറയുമ്പോൾ അമ്പിളിമാമനെ സൃഷ്ടിച്ച അള്ളാഹ് എന്ന് പറയുമ്പോൾ കുട്ടി അതിനെ ശരിക്കും ഇങ്ങനെ ഉൾക്കൊള്ളുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ. അപ്പോൾ ബിസ്മില്ല അല്ലേ, ഭക്ഷണം കഴിക്കുമ്പോൾ മോനെ ബിസ്മില്ല എന്ന് പറയണം എന്ന് പറയാം, വലത് കൈ കൊണ്ട് കഴിക്കണം എന്ന് പറയാം. ഇതൊക്കെ ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് നമ്മൾ പറയാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും കുട്ടി മദ്രസയിൽ പോയിട്ട് കേട്ട് പഠിക്കേണ്ട കാര്യമല്ല, അതൊക്കെ കുട്ടികൾ കണ്ട് പിന്നെ ചെയ്ത് പഠിക്കേണ്ട കാര്യമാണ് അൽഹംദുലില്ലാ എന്ന് പറയലൊക്കെ. പിന്നെ അത് അതിൻ്റെ ഒരു കേട്ട് പഠനം മദ്രസയിലൊക്കെ എത്തിയിട്ട് പിന്നെ കുട്ടി പഠിച്ചോട്ടെ. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിൽ നിന്നത് വരണം. ചൂല് പേന കൊണ്ട് നടക്കുന്ന ജീവി ചോദിച്ചപ്പോൾ ചില ആൾക്കാർ സൽമാൻ ഓരോടമ്പാലം ഉത്തരം അയച്ചിട്ടുണ്ട്. പിന്നെ സലീമ നഫീസ പി എ താമരശ്ശേരി ഉത്തരം അയച്ചിട്ടുണ്ട്. പക്ഷേ അത് ആ ഉത്തരം ശരിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി വേറെ ആരൊക്കെ ഉത്തരം അയച്ചിരുന്നു നോക്കട്ടെ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അംസക്കുട്ടി മാനു കാപ്പ് പണ്ട് ഒരു കുറുക്കൻ ഒരു കാട്ടിൽ താമസിച്ചിരുന്നു എന്ന് തുടങ്ങുന്നു അല്ലേ. അങ്ങനെയൊക്കെ ആയിരിക്കൂലേ കഥ പറയാം പണ്ട്. പക്ഷേ അത് അന്ന് നമ്മളാ കഥ പറയുമ്പം തൽക്കാലം കുട്ടി കഥ ചോദിക്കുമ്പോൾ കുട്ടിക്കൊരു കഥ കൊടുക്കുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമായിരിക്കും നമ്മളൊരു എന്തെങ്കിലുമൊക്കെ ഒരു കഥ പറയാം. അപ്പോൾ അതിലൊക്കെ പണ്ട് ഈ കോത്താമ്പിൻ്റെ കഥ അല്ലെങ്കിൽ എന്തെങ്കിലും പേടിപ്പിക്കുന്ന കഥ, അണ്ണാച്ചി വരുന്ന കഥ ഇങ്ങനെയൊക്കെ പറയാം. പക്ഷേ അതൊന്നും അത് ശരിയായ ഒന്നായിരുന്നില്ല. അങ്ങനെയുള്ള കഥ പറഞ്ഞു കൊടുക്കാൻ പാടില്ല ശരിക്ക്. കുട്ടികൾ അവിടെയാണ് നമ്മൾ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് കുട്ടികളെ ഒരു പാഠം പഠിപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു ടൂളാണ്. ഒരുപാട് നല്ല പാഠങ്ങൾ പഠിപ്പിക്കാൻ പറ്റിയിട്ടുള്ള ടൂളാണ് സ്റ്റോറി ടെല്ലിംഗ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മളെന്ത് ചെയ്യരുത്. നമ്മളിപ്പം പേരമക്കളാണ് നമുക്കുള്ളതെങ്കിൽ പോലും നമുക്ക് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ നല്ലൊരു അവസരമാണത്. അപ്പോൾ അതിൽ നമ്മൾ ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചു കൊണ്ടായിരിക്കണം നമുക്കങ്ങനെ പറയാൻ കഴിയേണ്ടത്. ഓക്കെ ശരി. പിന്നെ അതുപോലെ ഇനി വേറെ മെസ്സേജ് വന്നെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കട്ടെ. ആ താഹിറ ടി കെ കാസർഗോഡ് ഉത്തരം അയച്ചിട്ടുണ്ട്. പേന കൊണ്ട് നടക്കുന്നത് ഉത്തരം പറയട്ടെ. അപ്പോൾ ആ ഉത്തരം ശരിയാണ്, പെൻഗിൻ എന്നതാണ് ഉത്തരം. പെൻഗിൻ എന്നതാണ് ഉത്തരം, ശരിയാണ്. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ പാട്ട് പാടി കൊടുക്കുന്നതും കഥ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ഒരു തീം, ഒരു മാറ്ററുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളതായിരിക്കണം എന്നതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതുപോലെ നിങ്ങളെയൊക്കെ അനുഭവത്തിൽ നിന്നും നമ്മളെങ്ങനെയാണ് നമ്മളെ ഒരു ഭാഗത്ത് നിന്ന് കുട്ടികൾക്ക് എന്തൊക്കെ ദീനിയായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് കേട്ടും കണ്ടും ഒക്കെ ഉൾക്കൊള്ളാൻ പറ്റിയത് ഏതൊക്കെ രൂപത്തിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണം, അല്ലെങ്കിൽ ഒന്ന് ഓർത്ത് നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പങ്കുവെക്കാൻ പറ്റും. പിന്നെ ചോദ്യങ്ങൾ ചോദിക്കാട്ടോ, ജനറൽ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതുപോലെ കുസൃതി ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് പങ്കുവെക്കാം. നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, അത് കുട്ടികളുടെ പ്രോഗ്രാമുകൾ അയക്കാനുള്ളതാണ്. 85 90 7745 845 ഈ നമ്പറിലേക്കാണ് അയക്കേണ്ടത്. നമുക്കിപ്പോൾ ഒരു സാരോപദേശം കേൾക്കേണ്ട സമയമായിട്ടുണ്ട്. കേട്ടതിന് ശേഷം ഇൻഷാല്ലാ നമുക്ക് വീണ്ടും തിരിച്ചു വരാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കാറുണ്ട്, പലതും നമുക്ക് ലഭിക്കാറില്ല. ലഭിക്കാതെ പോകുമ്പോൾ നമുക്ക് സങ്കടമുണ്ടാകാറുണ്ട്. സത്യത്തിൽ നമുക്ക് ഒരു വസ്തു കിട്ടിയാൽ അതുകൊണ്ട് ഉപകാരമാകുമോ ഉപദ്രവമാകുമോ എന്ന് ആർക്കാണ് കൂടുതൽ അറിയുക? ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നമ്മുടെ കയ്യിൽ പേപ്പർ കട്ട് ചെയ്യാനുള്ള ഒരു കത്തിയുണ്ട്. നമ്മുടെ കുഞ്ഞനുജൻ നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഒരു ക്രാഫ്റ്റ് മേക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കത്തി എടുക്കാൻ വന്നാൽ നമ്മളതിന് കൊടുക്കുമോ? ഇല്ല. കാരണം നമുക്കറിയാം അത് കുട്ടിയുടെ കയ്യിൽ തട്ടി മുറിവാകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ അപകടവും അതിൻ്റെ ഗുണവും നമുക്കറിയാം. എന്നാൽ നമ്മൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഗുണമാണോ ദോഷമാണോ എന്നത് നമ്മേക്കാൾ അറിയുന്നത് ആർക്കാണ്? അള്ളാഹു സുബ്ഹാന തരക്കാണ്. ഒരാൾ നബിയോട് ഒന്ന് പറഞ്ഞു, നബി എനിക്ക് സമ്പത്ത് വർദ്ധിപ്പിച്ച് കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. റസൂലുള്ള അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തി. കാരണം പാവപ്പെട്ട മനുഷ്യനായി ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടാകുന്ന ആ ഒരു ഭക്തിയും ആ ഒരു സൂക്ഷ്മതയൊക്കെ ഒരുപക്ഷെ അയാൾക്ക് ധനം വർദ്ധിച്ചാൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നറിയുന്നത് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തുകയാണ്. അയാളുടെ വാശിപ്രകാരം റസൂലുള്ള പ്രാർത്ഥിച്ച് അയാൾക്ക് പണമുണ്ടായപ്പോൾ അയാൾ വഴിതെറ്റിപ്പോകുന്ന ചരിത്രമാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗുണവും ദോഷവും എല്ലാം അറിയുന്നത് അള്ളാഹു സുബ്ഹാനഹു തആലക്കാണ്. അപ്പോൾ നാം എന്ത് ചെയ്യണം? ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്. പാട്ടുപാടി എല്ലാവർക്കും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി എന്ന് കരുതി എല്ലാവർക്കും ഫസ്റ്റ് കൊടുക്കാനാവുമോ? ഒരിക്കലുമില്ല. എല്ലാവർക്കും സെക്കൻഡും തേർഡും കൊടുക്കാനാവുമോ? ഒരിക്കലുമില്ല. അപ്പോൾ അത് അതിനനുസരിച്ചുള്ള സെലക്ഷനാണ് നടക്കുക. അപ്പോൾ നാം എന്ത് ചിന്തിക്കണം? പടച്ച റബ്ബ് സുബ്ഹാനഹു വതആല എനിക്ക് നന്നായി പ്രസൻറ്റ് ചെയ്യാനുള്ള അവസരം തന്നല്ലോ, ഞാനത് ഭംഗിയായി അവതരിപ്പിച്ചല്ലോ, മറ്റൊരു സമയം എനിക്ക് പടച്ച റബ്ബ് വിജയം നൽകും ഇൻഷാ അല്ലാ. അള്ളാഹു സുബ്ഹാനഹു വതആല എത്ര കാരുണ്യവാനാണ്, എത്ര നൽകുന്നവനാണ്. അള്ളാഹുവിനോട് ചോദിച്ച ഒരാൾക്കും നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല. നിങ്ങൾക്കറിയില്ലേ, മത്സ്യത്തിൻ്റെ വയറ്റിൽ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം കിടന്നപ്പോൾ ഒരു മനുഷ്യൻ പിന്നെ ജീവിക്കോ? അയാളെ മത്സ്യം വിഴുങ്ങിയാൽ പിന്നെ? പക്ഷേ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. അള്ളാഹുവെ, നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന തൗഹീദ് ഞാൻ അംഗീകരിക്കുന്നു. സുബ്ഹാനക, നീ എത്രയോ പരിശുദ്ധനാണ്. നിനക്കൊരു കുറവുകളുമില്ല റബ്ബെ. ഇന്നീ കുന്തു മിനൽ ളാലിമീൻ, എന്റെ അടുക്കൽ തെറ്റ് സംഭവിച്ചിരിക്കുന്നു എന്ന് യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ ആ മത്സ്യം അദ്ദേഹത്തിനൊരു മുങ്ങിക്കപ്പൽ കണക്കെ അദ്ദേഹത്തെ സേഫായിട്ട് കരയിൽ കൊണ്ടുപോയി ഇറക്കിയ ചരിത്രമാണ് നമ്മൾ വായിക്കുന്നത്. രോഗമായി കിടന്നു വർഷങ്ങളോളം അയ്യൂബ് നബി. എല്ലാം നഷ്ടപ്പെട്ടു, സമ്പത്തും മക്കളും കുടുംബവും എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ അദ്ദേഹം വിഷമിച്ചോ? വിഷമം അദ്ദേഹത്തിന് തോന്നിയെങ്കിലും അദ്ദേഹം അള്ളാഹുവിലേക്ക് കൈകളുയർത്തി. വ അയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നീ മസ്സനി അദ്ദുർ വ അൻത അർഹമുർ റാഹിമീൻ. രോഗം അങ്ങേയറ്റത്തെത്തിയപ്പോൾ അദ്ദേഹം അള്ളാഹുവിലേക്ക് കൈകളുയർത്തി പ്രാർത്ഥിക്കുകയാണ്. പടച്ച റബ്ബേ, എനിക്ക് വല്ലാത്ത വിഷമമായിട്ടുണ്ട്. എന്റെ രോഗം എന്നെ പ്രയാസപ്പെടുത്തുന്നു. നീ ഇത് മാറ്റിത്തരണം. നീ അങ്ങേയറ്റം കരുണ ചൊരിയുന്നവനാണല്ലോ റബ്ബേ. അയ്യൂബ് നബി പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന്റെ രോഗം മാറ്റി. മാത്രമല്ല, അദ്ദേഹം ഏറ്റവും നല്ല സുമുഖനും സുന്ദരനുമായി മാറിയിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പോലും അദ്ദേഹത്തെ കണ്ടിട്ട് മനസ്സിലായില്ല എന്നൊക്കെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. അത്രയും വലിയ മാറ്റം. കുഞ്ഞുപ്രായത്തിൽ യൂസുഫ് നബിയെ കിണറ്റിക്കൊണ്ടുപോയിട്ടപ്പോൾ യാക്കൂബ് നബി ഉപ്പ വല്ലാതെ വിഷമിച്ചു. കാരണം ഉപ്പക്കറിയില്ലല്ലോ ആ കുഞ്ഞിനെ ആരോ എടുത്തുകൊണ്ടുപോയി, കുട്ടി കൊട്ടാരത്തിലെത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഒരു നബിയും രഹസ്യമറിയില്ല അള്ളാഹ് അറിയിച്ചു കൊടുത്തതല്ലാതെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിഷമമുണ്ടായി. പക്ഷെ ആ വിഷമത്തിൽ അദ്ദേഹം അള്ളാഹുവിനെ കുറ്റം പറഞ്ഞു? ഇല്ല, ഇനി ഞാൻ ജീവിക്കില്ല എന്ന് പറഞ്ഞോ? ഇല്ല, എനിക്കെന്നും ഇങ്ങനെ തന്നെയാണ്. ഒന്നും എനിക്ക് പഠിച്ചോൻ തരില്ല. അങ്ങനെ പഠിച്ചോനെ ചീത്ത പറഞ്ഞു. ഒരിക്കലുമില്ല, പഠിച്ചോനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ദൈവത്തെ നിഷേധിച്ചോ? ഇല്ല. പിന്നെന്താ ചെയ്തത്? ദുഃഖം വർദ്ധിച്ചപ്പോൾ അള്ളാഹുവിലേക്ക് കൈകളുയർത്തി പ്രാർത്ഥിച്ചു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരുപാട് കാര്യങ്ങൾ നേടാനുണ്ട്. നാം എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അറിവ് നേടാൻ റബ്ബി സിദ്നി ഇൽമ. കർമ്മങ്ങൾ ചെയ്യാൻ റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമത്തു കല്ലത്തി അൻഅംതു അലൈ വഅലാ വാലിദൈ വഅൻ അഅമല സാലിഹൻ തർദാ. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് നീ തൗഫീക്ക് നൽകണേ. സുലൈമാൻ നബി പ്രാർത്ഥിച്ചു. നന്മകൾ ചെയ്യാനുള്ള തൗഫീക്ക് നമ്മൾ പഠിച്ചുകൊണ്ട് ചോദിക്കണം. എല്ലാ തെറ്റുകളിൽ നിന്നും മാറി നല്ല കുട്ടിയായി വളർന്നു വലുതായി കുടുംബത്തിനും ഉമ്മയ്ക്കും ഉപ്പയ്ക്കും നമ്മുടെ അനുജനും ജ്യേഷ്ഠനും ഇത്താത്തയ്ക്കും അനിയത്തിക്കും എല്ലാവർക്കും സമൂഹത്തിനുമൊക്കെ ഉപകാര

0: ദീനിയായിട്ട് നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന ഹസനത്ത്, ദുനിയവിയായിട്ട് നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന നന്മകൾ എല്ലാം അതിൽപ്പെടും. മരണപ്പെടുമ്പോൾ നമ്മുടെ നല്ല മരണം, നല്ല കബറ്, നല്ല പരലോകം, സ്വർഗം, നരകത്തിൽ നിന്ന് മോചനം, ഇതെല്ലാം വഫിൽ ആഖിറത്തി ഹസനത്തിന് വക്കിനാദാബന്നാർ എന്ന പ്രാർത്ഥനയിൽപ്പെടും. അതുകൊണ്ട് എപ്പോഴും പടച്ചറബിനോട് പ്രാർത്ഥിക്കാനും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന പ്രത്യേക സമയം അതെപ്പോഴാണ്? സുബൈൻ്റെ മുമ്പുള്ള സമയം, നിസ്കാരത്തിൻ്റെ അവസാനത്തെ സമയം, ബാങ്കിനും ഇക്കാമത്തിനും ഇടയിലുള്ള സമയം, നിസ്കാരം കാത്ത് പള്ളിയിലിരിക്കുന്ന സമയം, നമുക്ക് നല്ല മാനസികമായ പ്രയാസമുണ്ടാകുന്ന സമയം, മഴ പെയ്യുമ്പോൾ, യാത്രയിൽ രോഗമായിരിക്കുമ്പോൾ, സുജൂദിൽ, ഇങ്ങനെയൊക്കെ പല സമയങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയങ്ങളാണ്. ആ സമയത്തൊക്കെ നന്നായി പ്രാർത്ഥിക്കാനും നല്ലവരായിട്ട് മാറാനും നമ്മളെല്ലാവരും പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാഅല്ലാഹ്, സാരോപദേശം കേട്ടല്ലോ. സാരോപദേശത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയല്ലേ. ഒരു ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്, അമീറിറ്റി അടുത്ത് നാട്ടുകാരെ ചോദിച്ചതാണ്. ഒരു മുറിയുടെ നാല് മൂലയിലും ഓരോ പൂച്ചകളുണ്ട്. ഓരോ പൂച്ചയുടെയും മുന്നിൽ മൂന്ന് പൂച്ചകൾ വീതമുണ്ട് എങ്കിൽ ആകെ എത്ര പൂച്ചകളുണ്ട്? പിന്നെ മറ്റൊരു ചോദ്യമുണ്ട്, പക്ഷേ അതിന് സമയത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് നമുക്ക് ഏതായാലും ജസ്റ്റ് അറിയുന്ന ആളുകൾക്ക് അയക്കാം. ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായത് ഏത് മാസത്തിലായിരുന്നു എന്നതാണ് ചോദ്യം. ഓക്കെ, പിന്നെ ഇന്നിപ്പോൾ ചോദ്യങ്ങളുടെ ഒരു വലിയ ഇതാണല്ലോ, എവറസ്റ്റ് കീഴടക്കിയ എഡ്മണ്ട് ഹിലാരിയുടെ കൃഷി എന്തായിരുന്നു എന്നാണ്. ഈ അടുത്ത് പത്രത്തിലത് വന്നെന്ന് തോന്നുന്നല്ലേ. നഫീസ പി എ താമരശ്ശേരിയാണ് ചോദിച്ചിട്ടുള്ളത്, എവറസ്റ്റ് കീഴടക്കിയ എഡ്മണ്ട് ഹിലാരിയുടെ കൃഷി എന്തായിരുന്നു എന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഉത്തരം അറിയുന്ന ആളുകൾ, ഇതിൽ ഏതാണോ കേട്ടത് അറിയുന്ന ആളുകൾ അത് പറയട്ടെ ഇൻഷാല്ലാ. പിന്നെ ഒരു കൗതുകമുള്ള ചില വിശേഷങ്ങൾ അറിയിക്കട്ടെ. ഈ നമുക്കറിയാം, ഏറിയാൽ രണ്ടടി നീളമാണ് ഒരു പിരാന മത്സ്യത്തിൻ്റെ വലിപ്പം, രണ്ടടി നീളം. പക്ഷേ ഒരു പിരാന മത്സ്യത്തിൻ്റെ അപകടം എന്താണെന്നോ, ഈ പിരാന മത്സ്യങ്ങൾ കൂട്ടം ചേർന്നാണ് ശത്രുക്കളെ ആക്രമിക്കുക. 50 കിലോഗ്രാം ഭാരമുള്ള ഒരു ഇരയെ, ഏറ്റവും വൃത്തിയുള്ളൊരു അസ്ഥി കൂടെ മാത്രമാക്കാൻ പിരാന കൂട്ടത്തിന് ഒരു 2 മിനിറ്റ് മതിയെന്നാണ്. അത്രയും വേഗതയിൽ അതെന്ത് ചെയ്യും, കൂട്ടമായിട്ട് വന്ന് ആക്രമിച്ച് അത് അതിനെ എന്താണ് കഴിക്കുന്നതാണ്, കഴിച്ച് തിന്നുകളയും. തെക്കേ അമേരിക്കയിലും മധ്യ അമേരിക്കയിലുമാണ് ഇതിനെ പ്രധാനമായിട്ടും കാണുന്നത്, പിരാന മത്സ്യം. നമ്മളിപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു കേട്ടിട്ടുണ്ടോ പിരാന മത്സ്യവുമായി ബന്ധപ്പെട്ടുള്ളത്? ഓക്കെ, അപ്പോൾ പിന്നെ അതുപോലെ മറ്റൊരു കൗതുകം കൂടി കേൾക്കട്ടെ. ഇപ്പോൾ പിരാന മത്സ്യത്തിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്, മറ്റൊരു കാര്യം കൂടി കേൾക്കാനുള്ളത്, നമ്മൾ മനുഷ്യൻ, നമ്മുടെ ശരീരത്തെക്കുറിച്ച്, നമ്മൾ പിന്നെ ഫിസിക്കൽ സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ പലപ്പോഴും കൗതുകത്തോടുന്ന കൂടി നമ്മൾ പറയാറുണ്ട്. എന്നാൽ നമ്മളല്ലാത്ത മറ്റ് ജീവികളുണ്ട്, ജീവികളുടെ ശാരീരികമായിട്ടുള്ള ഘടനകളും അതിൻ്റെ പ്രത്യേകതകളും നമ്മൾ തിരിച്ചറിയാൻ നോക്കിയിട്ടുണ്ടോ? ചെറിയൊരു കാര്യം പറയട്ടെ, തവളകളുണ്ടല്ലോ, തവളകൾ ശബ്ദം തിരിച്ചറിയുന്നത് കണ്ണുകൾ കൊണ്ടാണെന്നാണ്. തവള ശബ്ദങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതിൻ്റെ കണ്ണുകൾ കൊണ്ടാണ്. കാരണം കണ്ണിന് പിന്നിൽ തലച്ചോറുമായി ബന്ധിപ്പിക്കുന്ന ഒരു ചെറിയ ഞരമ്പാണ് ഈ ശബ്ദങ്ങൾ തിരിച്ചറിയാൻ തവളയെ സഹായിക്കുന്നത് എന്നതാണ്. കേട്ടല്ലോ. ശരി, അപ്പോൾ നമുക്ക് നിങ്ങളുടെ മെസ്സേജുകളിലേക്ക് വരികയാണെന്ന് വെച്ചെങ്കിൽ, ആരൊക്കെ വേറെ മെസ്സേജ് അയച്ചാൽ ജസ്റ്റ് ഒന്ന് കൂടി നോക്കാം. അതെ, ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായത് ഏത് മാസത്തിലാണ് എന്ന് ചോദിച്ചപ്പോൾ ദുൽഹിജ്ജ. ഉത്തരം കറക്റ്റാണ്. മുഹമ്മദ് റഫീഖ് ടൈലർ മാങ്കോ, നഫീസ പി എ താമരശ്ശേരി. ആദ്യം ഉത്തരം അയച്ചത് അമീർ ടി അടത്തനാട്ടുകരയാണ്. പിന്നെ മുംതാസ് ബേപ്പൂർ, മുംതാസ് അയച്ചിട്ടുണ്ട് ദുൽഹിജ്ജ എന്നുള്ളത്. സൽമാൻ, നഫീസ പി എ താമരശ്ശേരി, മുഹമ്മദ് റഫീഖ് ടൈലർ മാംഗ്ലൂർ ഉത്തരം അയച്ചത് ശരിയാണ്. പിന്നെ എഡ്മണ്ട് എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ള എഡ്മണ്ട് ഹിലാരിയുടെ കൃഷി എന്തായിരുന്നു എന്നുള്ളത്, അതിൻ്റെ ഉത്തരം ആരും അയച്ചതായിട്ട് കണ്ടില്ലല്ലോ. ഓക്കെ, അതിൻ്റെ ഉത്തരം അയച്ചാൽ കണ്ടില്ല. പിന്നെ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പുതുതായി കേൾക്കുന്ന വിവരമാണോ എങ്കിലതൊന്ന് അറിയണം. ചില വിവരങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്, ഒരു തവളെ അതെങ്ങനെയാണ് ശബ്ദം തിരിച്ചറിയുന്നത് എന്നുള്ളത് കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ മറ്റൊരു കൗതുകമുള്ള മറ്റൊരു വിശേഷം പറയട്ടെ, നമ്മളെ ശരീരത്തിൽ ഓരോ ഗ്രന്ഥികളുണ്ടാവുമല്ലോ. ഇപ്പോൾ വിയർപ്പ് ഗ്രന്ഥികൾ, ശരീരത്തിലുള്ള വിയർപ്പ് ഗ്രന്ഥികളുണ്ട്. എത്ര അതിൽ ഏകദേശം

ഈ വിയർപ്പ് ഗ്രന്ഥികൾ എത്ര ഉണ്ടാകും മനുഷ്യൻ്റെ ശരീരത്തിൽ? അതറിയുന്ന ആളുകൾ ഒരു ജസ്റ്റ് ഒന്ന് വേഗം ഒരു ചോദ്യമായിട്ട് എടുക്കേണ്ട, ആരാണ് ആദ്യം കേട്ടിട്ടെന്ന് ടൈപ്പ് ചെയ്യുന്ന ആൾക്കാർ പറയാം. മോർണിംഗ് ലൈവിൽ ചോദിച്ച ചോദ്യമാണത് എന്ന് സുലൈഖ പി എ തൃപ്പനച്ചി തൃപ്പനച്ചി തന്നെയല്ലേ സുലൈഖ? ഓക്കെ, തവളയുടെ കാര്യം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഓക്കെ, ഗുഡ് ഗുഡ്. പിന്നെ മൈമുന ചിക്കിലൂടുണ്ട്, ഹംസകുട്ടി മാനു കാപ്പ്, ദുൽഹജ്ജ് മാസം ഉമറുള്ളാഹിന് വഫാത്തായത്. ഓക്കെ, ഉത്തരം കുറേ ആൾക്കാർ അയച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പം ഇടയ്ക്കാണ് ചിലതൊക്കെ വരുന്നത്. മനുഷ്യൻ്റെ ശരീരത്തിൽ ഏകദേശം 400,000 വിയർപ്പ് ഗ്രന്ഥികളെങ്കിലും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. നോക്കൂ നിങ്ങൾ, അപ്പോൾ ഒരു ഒരു മനുഷ്യൻ്റെ ശരീരത്തിന് പുറത്തല്ല അകത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ നെറ്റി ഒന്ന് ചുളിക്കുകയാണെന്ന് കൂട്ടിക്കോ, മനുഷ്യന് 43 പേശികളുടെ സഹായം നെറ്റി ചുളിക്കാൻ വേണമെന്ന്. 43 പേശികൾ. നമുക്ക് എന്തെങ്കിലും ഒരു വാക്ക് പറയണമെങ്കിൽ 72 പേശികൾ നമ്മളെ സഹായിക്കണം. നമുക്കൊരു സംസാരം, നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കണ്ടല്ലോ ഇതൊക്കെ. എന്നാൽ ഒന്ന് പുഞ്ചിരിക്കണം, നമുക്കൊന്ന് പുഞ്ചിരിക്കണം എന്ന് കൂട്ടിക്കോ. പുഞ്ചിരിക്കാനാണെങ്കിൽ 17 പേശികളുടെ സഹായം പുഞ്ചിരിക്കാൻ വേണ്ടു. അപ്പം നോക്കുക നിങ്ങൾ, മനുഷ്യന് ദേഷ്യപ്പെടാൻ 43 പേശികളുടെ സഹായം വേണം. ഒരു വാക്ക് നമ്മൾ പറയണമെങ്കിൽ 72 പേശികളുടെ നമ്മളെ സഹായിക്കണം. നമുക്ക് ചിരിക്കണമെങ്കിൽ ആകെ 17 പേശികളുടെ സഹായമേ വേണ്ടു. അപ്പം നമ്മൾ അത്ര എന്താ എന്നെ അത്രക്ക് റിസ്ക് ഇല്ലാത്ത ഒരു കാര്യമാണ് ചിരിക്കാന്ന്. പക്ഷെ ആ ചിരി പോലും പല ആളുകൾക്കും ചിരിക്കാൻ പറ്റുന്നില്ല, പുഞ്ചിരിക്കാൻ കഴിയുന്നില്ല. നെറ്റി ചുളിക്കാനാണ് കൂടുതൽ ദേഷ്യപ്പെട്ട്, നെറ്റി ചുളിക്കാനാണ് കൂടുതൽ ദേഷ്യപ്പെട്ട്, സംസാരിക്കാനാണ് കൂടുതൽ. പക്ഷേ പുഞ്ചിരിക്കാൻ പലർക്കും പ്രയാസമായി മാറുന്നു എന്നുള്ളതാണ്. പിന്നെ അപ്പോൾ ഈ വിവരങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതോ അറിഞ്ഞിട്ടുള്ളതോ കാര്യമായിരിക്കും. നിങ്ങളുടെ കമൻറ്റിലേക്ക് തിരിച്ചു വരികയാണെന്ന് വെച്ചെങ്കിൽ ജസ്റ്റ് ഓക്കെ, ലേറ്റായി പോയിട്ടുണ്ട്. എന്തോ ഒന്ന് പറഞ്ഞു ഷംനാദ് ഖാൻ പറഞ്ഞത്, എന്തിൻ്റെയൊക്കെയോ തിരക്കിലായിരുന്നു എന്നാണ്. 20 ലക്ഷം മുതൽ 40 ലക്ഷം വരെ ഷംനാദ് ഖാൻ അവരൊക്കെ ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള ആളുകളാണ് ഇൻഷാല്ലാ. അതുപോലെ മറ്റൊരു കാര്യം അറിയിക്കട്ടെ, ലോകത്ത് അത് നമുക്ക് ഏറ്റവും കൗതുകം ഉണ്ടാക്കുന്ന മറ്റൊരു കാര്യമാണ്, ലോകത്തിൽ പേരിന് മുന്നിൽ, ഒരാളുടെ പേരിന് മുന്നിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പേരെന്താണ് പറയാൻ പറ്റുമോ? ഒരാളുടെ പേരിന് മുന്നിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നൊരു പേരുണ്ട്, അത് ലോകത്താണ്, ഇത്രയധികം പേരുപയോഗിച്ച് മറ്റൊന്നില്ല, അത് ഏതാണെന്ന് പറയാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടുമായിരിക്കുമെന്ന് വിചാരിക്കുകയാണ് ഇൻഷാല്ലാ. അപ്പോഴേക്കും ഒരു കുട്ടികൾക്ക് വേണ്ടി, നമ്മളെ കുട്ടികൾ കൂട്ടത്തിലുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു കുഞ്ഞു കഥ പറയാം. റെഡിയാണല്ലോ. ഐക്യമത്യം മഹാബലം എന്നതാണ് കഥയുടെ പേര്. ഒരു കൃഷിക്കാരന് 4 മക്കളുണ്ടായിരുന്നു. എന്നാൽ അവർ തമ്മിൽ എന്നും വഴക്കായിരുന്നു. പിതാവിൻ്റെ ഉപദേശങ്ങൾക്കോ ശകാരങ്ങൾക്കോ ഒന്നും അവരെ രമ്യതയിലെത്തിക്കാൻ സാധിച്ചിരുന്നില്ല. ഒരിക്കൽ പിതാവ് അവരോട് കുറേ വിറക് കൊള്ളികൾ ശേഖരിച്ചു കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ശേഖരിക്കപ്പെട്ട വിറക് കൊള്ളികൾ ഒന്നിച്ച് കൂട്ടിക്കെട്ടി ഒരു വലിയ കെട്ടാക്കിയിട്ട് പിതാവ് മക്കളോട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഈ കെട്ട് വിറക് ഒന്ന് പൊട്ടിച്ചു തരാൻ പറ്റുമോ? ആ കെട്ട് വിറകൊന്ന് പൊട്ടിച്ചു തരണം. മക്കൾ ഓരോരുത്തരായി വന്നിട്ട് ആ കെട്ടിലെ വിറക് ഒടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു നോക്കി. ആ കെട്ടടക്കിയുള്ളത് അത് ശ്രമിച്ചു നോക്കി. ഓരോന്നും ഓരോന്നും ഊരിയെടുക്കാൻ പറ്റില്ല, ഒന്നിച്ചു പൊട്ടിക്കാനാ പറഞ്ഞത്, പറ്റുന്നില്ല. അപ്പോൾ പിതാവ് ആ കെട്ടഴിച്ചു കൊടുത്തു. എന്നിട്ട് വിറക് കൊള്ളികൾ ഓരോന്നോരോന്നായെടുത്ത് മക്കൾക്ക് കൊടുത്തിട്ട് പറഞ്ഞു, അത് ഒടിക്കാൻ പറഞ്ഞു. അപ്പം വളരെ നിസ്സാരമായി കൊണ്ട് തന്നെ അവർ ഓരോരുത്തരോരോ വിറക് കൊള്ളികളിങ്ങനെ പൊട്ടിച്ചു പൊട്ടിച്ചിട്ടു. എന്നിട്ട് പിതാവ് മക്കളോട് പറയാണ്, നിങ്ങളെല്ലാവരും
ഒറ്റക്കെട്ടായി ഐക്യത്തോടുകൂടി നിന്നാൽ നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല വേറൊരാൾക്കും, നമ്മളെ തകർക്കാൻ കഴിയില്ല. നിങ്ങൾ ഓരോരുത്തരിങ്ങനെ വേറെ നിൽക്കുന്നതിന് പകരം നിങ്ങൾ ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ ഏത് ശക്തരെയും നിങ്ങൾക്ക് നേരിടാൻ പറ്റും. ഒറ്റക്കൊറ്റക്കായിട്ട് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തർക്കും ഉപയോഗിക്കാൻ പറ്റും, അപ്പം നമ്മളെ പരാജയപ്പെടുത്താൻ പറ്റും. ഈ ഒരു കഥയിൽ നിന്ന് ആ കുട്ടികൾക്ക് അവരൊന്നിച്ചു നിൽക്കേണ്ടതിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെട്ടു എന്നതാണ് കഥ. അപ്പോൾ കുട്ടികളോട് നമ്മൾ എപ്പോഴും പറയേണ്ടത്, നമ്മളെ വീട്ടിൽ മക്കളുണ്ടെങ്കിൽ ഒന്നായിട്ട് നിൽക്കേണ്ടതിൻ്റെയും കാര്യങ്ങൾ, ഒന്നിച്ചു നിൽക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യേണ്ടി വരും, സഫർ ചെയ്യേണ്ടി വരും, വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. പരസ്പരം സ്നേഹം പങ്കിടാൻ പറയുക, പരസ്പരം സംസാരമുണ്ടാവുക, വീട്ടിനകത്ത് കുട്ടികൾ പല കാര്യങ്ങളും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക, ഒന്നിച്ച് കളിക്കുക, ഒന്നിച്ച് സംസാരിക്കുക, ഇതൊക്കെ അവരുടെ തമ്മിലുള്ള ഒരൈക്യം രൂപപ്പെടാൻ സഹായകമാകും. അതല്ല എങ്കിൽ മക്കൾ ഓരോരുത്തരും ഓരോ യൂണിറ്റുകളായി അല്ലെങ്കിൽ ഓരോ പോയിന്റുകളായിട്ട് അവർ വളർന്നു പോകുമ്പോൾ വീട്ടിനകമെന്ന വീട് എന്ന ഒരു വലിയ ആ ഒരു ഒരു ഒരു എന്താണ് പറയുക, ഒരു വലിയ സാമ്രാജ്യമാണ് ശരിക്കും വീട് എന്നുള്ളത്. അതിൻ്റെ അകത്ത് ഏത് അർത്ഥത്തിലും പിശാചിന് എന്ത് ചെയ്യാൻ പറ്റും, കടന്ന് പരസ്പരം ഛിദ്രതയും വെറുപ്പും വിദ്വേഷമൊക്കെ ഉണ്ടാക്കിയെടുക്കാനും അത് നമ്മളെ ദീനിനെയും നമ്മുടെ ചിട്ടകളെയും ഒക്കെ നശിപ്പിക്കാനും അതുവഴി സാധിക്കുമെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. ശരി, അപ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങളുടെ മെസ്സേജിലേക്ക് തിരിച്ച് വീണ്ടും വരികയാണെങ്കിൽ എന്തൊക്കെയാണ് നേരത്തെ വന്ന്, ജസ്റ്റ് ഒന്നുകൂടി നോക്കട്ടെ. യെസ്, ഹൃദയം ഒരു ദിവസം എത്ര തവണ മിടിക്കുന്നു, ഇതാണ് മൈമുന ചിക്കിലൂടെ ചോദിച്ചത്. പിന്നെ ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു, ലോകത്ത് ഏറ്റവും കൂടുതൽ പേരിന് കൂടെ ഉപയോഗിക്കുന്ന പേരേതാണ്. യെസ്, അതിൻ്റെ ഉത്തരം ആദ്യമായിട്ട് അതിൻ്റെ ഉത്തരം പറഞ്ഞത് ആരാണെന്നോ, ഷംനാദ് ഖാൻ, പിന്നെ മൈമുന ചിക്കിലോട്, പിന്നെ താഹിറ ടി കെ കാസർഗോഡ്, പിന്നെ സൽമാൻ. അപ്പോൾ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പേര് വെച്ചിട്ടാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പേരുള്ളത്. അപ്പോൾ അത് ഉത്തരം ശരിയാണ്. പിന്നെ അതുപോലെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് പറയാൻ പറ്റും. ഹൃദയം ഒരു ദിവസം എത്ര തവണ മിടിക്കുന്നു, ഏകദേശം എത്ര തവണ വരും? മൈമുന ചിക്കിലൂടാണ് ആ ചോദ്യം, ആ ചോദ്യത്തിൻ്റെ ചില ആളുകൾ പറഞ്ഞത് വ്യത്യസ്ത ഉത്തരങ്ങൾ കാണുന്നുണ്ടല്ലോ. 72 എന്ന് പറഞ്ഞ ആളുകളുണ്ട്. മുംതാസ്, ഇനി വേറെ ഒരു എന്താ ചോദ്യം, ഇതാണ് ഹൃദയം ഒരു ദിവസം എത്ര തവണ മിടിക്കുന്നു, ഒരു ദിവസം. അപ്പോൾ അതിൻ്റെ ഉത്തരം അറിയുന്ന ആളുകൾ വേഗം വേഗം വേഗം ടൈപ്പ് ചെയ്തോളൂ കേട്ടോ, പെട്ടെന്ന് ടൈപ്പ് ചെയ്തോളൂ, കാരണം നമ്മുടെ സമയം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഇൻഷാല്ലാ അപ്പോഴേക്കും ഇന്നത്തെ ലൈവിൻ്റെ സമയം തീരാൻ പോവുകയാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നു, അപ്പോഴേക്കും നോക്കാം ഉത്തരം. ഇനി നമ്മൾ ഉത്തരം പറയാൻ സമയം അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ വേഗം ഉത്തരം പറയാൻ നോട്ടാരൊക്കെ ജസ്റ്റ് യെസ്, താഹിറ ടി കെ കാസർഗോഡ്, 100,000 തവണ. കറക്റ്റാണ്, ആ ചോദ്യത്തിൻ്റെ ഉത്തരം കറക്റ്റാണ്. 100,000 തവണ അത് മിടിക്കുന്നു എന്നാണ്. അപ്പോൾ ഇന്നത്തെ ലൈവ് സെഷൻ ഇവിടെ അവസാനിക്കുകയാണ് പ്രേമുള്ളവർ. ഇന്ന് നമുക്ക് സാരോപദേശം നമ്മൾ കേൾക്കുകയുണ്ടായി, അതുപോലെ കുഞ്ഞു കുഞ്ഞു കൗതുക വിശേഷങ്ങളൊക്കെ നമ്മൾ പങ്കുവെക്കുകയുണ്ടായി. ഇൻഷാല്ലാ കുട്ടികളുടെ ഒരു അഭാവം ഇന്നുണ്ടായിരുന്നു, എന്നിരുന്നാലും നിങ്ങൾ കുട്ടികളായി തന്നെ കൂടെയുള്ളത് കൊണ്ട് ആ സമയം നമുക്കങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റി. അടുത്ത ദിവസത്തിൽ വീണ്ടും കൂടുതൽ കളർഫുള്ളായിട്ടുള്ള ഒരു ഈവനിങ് ലൈവിന് വേണ്ടി നമുക്ക് ശ്രമിക്കാം, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മറ്റൊരു ദിവസം നമുക്കപ്പോൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് സ്വരം, ആലാപനം ഹാഷിം വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മൈൻ അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, മുബാഹലെ സംബന്ധിച്ചുള്ള എപ്പിസോഡിൻ്റെ അവസാനം നമ്മൾ കേരളത്തിൽ കൊടിയത്തൂരിലെ അഞ്ചുമൻ ഇഷാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശക്തമായി പ്രവർത്തിച്ചിരുന്ന യുവാക്കളുടെ മുൻപന്തിയിലുണ്ടായിരുന്ന വ്യക്തിത്വമായിരുന്നു എം മുഹമ്മദ് മദനി. മദനിയെ ഈ ഒരു മുബാഹലയുമായി ബന്ധപ്പെട്ട സംസാരത്തിലേക്ക് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണെങ്കിലും പല അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായ കാരണങ്ങൾ മറ്റു പല കാരണങ്ങൾ അദ്ദേഹത്തിന് അതിൽ പങ്കെടുക്കുവാൻ സാധിച്ചില്ല. മുബാഹല പ്രാർത്ഥന, മുസ്ലിങ്ങൾക്ക് വേണ്ടി മുബാഹല പ്രാർത്ഥന ചൊല്ലിക്കൊടുത്തിരുന്നത് മദനിയായിരുന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഇസ്ലാമിക ആദർശ പ്രബോധനത്തിന് വേണ്ടി വിശ്രമമില്ലാതെ പണിയെടുത്തിരുന്ന ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കുടിയത്തൂരുകാർ നാട്ടുകാർ സ്നേഹപൂർവ്വം വലിയ മങ്കണ്ഠൻ എന്ന് വിളിച്ചിരുന്ന മദനി, എം മുഹമ്മദ് മദനി. മൂന്ന് സഹോദരങ്ങൾ, എം മുഹമ്മദ് മദനി, എം അബ്ദുറഹ്മാൻ മദനി, എം അഹമ്മദ് കുട്ടി മദനി. അവരിൽ മദനിയുടെ, എം എം മദനിയുടെ പുത്ര സഹോദരന്മാരായ അബ്ദുറഹ്മാൻ മദനി, അഹമ്മദ് കുട്ടി മദനി, മദനിമാർ എന്നവർ വിളിക്കപ്പെട്ടു. വലിയ മങ്കണ്ഠൻ മദനി എന്ന് എം മുഹമ്മദ് മദനി വിളിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതലേ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ നിരതമായിരുന്ന ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ. നമുക്ക് എല്ലാവർക്കും അറിയാം, എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ ചേർത്ത് വിളിക്കപ്പെട്ട മറ്റൊരു നാമമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ എപ്പോഴും അദ്ദേഹത്തെയും കേക്കയെയും ചേർത്താണ് പറഞ്ഞിരുന്നത്. കേക്കയും മദനിയും, മദനിയും കേക്കയും എന്നിങ്ങനെ ചേർത്ത് പറയപ്പെട്ടിരുന്ന രണ്ട് വ്യക്തിത്വങ്ങളായിരുന്നു എം മുഹമ്മദ് മദനിയും കേക്കെ മുഹമ്മദ് സുലമിയും. കേരളത്തിൽ പല ഭാഗങ്ങളിൽ നിന്ന് വന്നു ചേർന്ന തങ്ങളുടെ വിദ്യാർത്ഥികളുടെ കൂടെ നിന്നുകൊണ്ട് അവരുടെ നാടുകളിൽ അവരെ മുൻനിർത്തി പ്രബോധന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിരുന്ന വ്യക്തിത്വങ്ങളായിരുന്നു അവർ. മദനിയെ സംസാരിക്കാൻ വരും, സംസാരിക്കും, ഒരു പക്ഷേ അവർ വേദി ഒരുക്കുവാനും വേദി മാറ്റുവാനും ഒക്കെ അവരുണ്ടാവും. അവസാനം പരിപാടി കഴിഞ്ഞ് മൈക്ക് സെറ്റിന് കൊടുക്കുവാൻ കാശ് ഒത്തോ ഇല്ലയോ എന്ന് അന്വേഷിച്ച് തങ്ങളുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് കാശ് കൊടുത്ത് പിരിഞ്ഞു പോയിരുന്ന മദനിയെയും കേക്കയെയും ഒക്കെ ശിഷ്യന്മാർക്ക് ഒരുപാട് കഥകൾ, ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ടാകും. എല്ലാവരും അവരെ സംബന്ധിച്ച് അവരെ പ്രാഥമികമായി കേവലം ഒരു അധ്യാപകർ എന്നതിനപ്പുറം എം മുഹമ്മദ് മദനി വിദ്യാർത്ഥികൾക്കെല്ലാമായിരുന്നു. ഒരു പിതാവിനെ പോലെ കുട്ടികളെ കണക്കാക്കിയും മക്കളെപ്പോലെ വിദ്യാർത്ഥികളെ കണക്കാക്കി സ്നേഹിക്കുകയും ചെയ്തിരുന്ന ആരോഗ്യകരമായ, അത്രമേൽ ഊർജ്ജസ്വലമായ ഒരു ബന്ധമായിരുന്നു വിദ്യാർത്ഥികളുമായി മദനിക്കുണ്ടായിരുന്നത്. അവരെല്ലാ അവരുടെ എല്ലാ വിഷയങ്ങളിലും അദ്ദേഹം ഇടപെട്ടു. അവർക്കൊരു കേവലം കോളേജിൽ ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകൻ മാത്രമായിരുന്നില്ല. വീട്ടിലെ വിഷയങ്ങൾ, അവരുടെ പെങ്ങമാരുടെ കല്യാണം, അവരുടെ വീടുപണി, അവരുടെ ജോലി, അവരുടെ ഉപജീവന മാർഗ്ഗങ്ങൾ, എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുവാനും പരിഹാരം തേടുവാനുള്ള ഇടങ്ങളായിരുന്നു അവർക്ക്. അവരുടെ അധ്യാപകൻ നിലയ്ക്ക് എം മുഹമ്മദ് മദനി എന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യർക്കറിയാം, വിദ്യാർത്ഥികൾക്കറിയാം. ആ മഹദനിയെക്കുറിച്ച് അദ്ദേഹം അഞ്ചുമൻ ഇഷാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർ ആ സംഘടനയുടെ ഒരു പണ്ഡിത സാന്നിധ്യമായിരുന്നു മദനി. അവരുടെ എല്ലാ വിഷയങ്ങളും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പ്രബോധകനായിരുന്നു അദ്ദേഹത്തെ. അഞ്ചുമൻ ഇഷാഅത്തിൻ്റെ പ്രവർത്തകന്മാർ അനുസ്മരിക്കുകയാണ്, ഇവിടെ ഓർക്കുകയാണ്. മദനിയുടെ എല്ലാ സേവനങ്ങളെക്കുറിച്ചുമല്ല ഓർക്കുന്നത്, അതിന് നമുക്ക് മണിക്കൂറുകൾ വേണ്ടി വരും. ഇവിടെ മുതിരുന്നത് അഞ്ചുമൻ ഇഷാഅത്ത് ഇസ്ലാമി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് മാത്രമുള്ള ഒരു ഓർമ്മയിലേക്ക്, ഒരു ഓർമ്മക്കുറിപ്പിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. അതിൻ്റെ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പുടിയത്തൂരിൽ 1989 നടന്ന വിഖ്യാതമായ മുബാഹലയുമായി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെന്ററിയുടെ ചിത്രീകരണവും സംപ്രേഷണവുമൊക്കെ ആയി ബന്ധപ്പെട്ട സന്ദർഭത്തിലാണ് നമ്മുടെ മാർഗദർശിയും ഇശായത്തിൻ്റെ പക്ഷത്തു നിന്നുകൊണ്ട് മുസ്ലിംകൾക്ക് വേണ്ടി പ്രാർത്ഥന നിർവഹിച്ചിട്ടുള്ള എം മുഹമ്മദ് മദനി സാഹിബ് കഴിഞ്ഞ ദിവസം നമ്മോട് വിട പറഞ്ഞിട്ടുള്ളത്. 2025 ജനുവരി 30 രാത്രിയാണ് അദ്ദേഹം നമ്മോട് വിട പറഞ്ഞ് ഈ ലോകത്ത് നിന്ന് പോയിട്ടുള്ളത്. അദ്ദേഹത്തെക്കുറിച്ചും ചില കാര്യങ്ങൾ അനുസ്മരിക്കുകയും നമ്മുടെ ഇശായത്തും മുബാഹലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 45 വർഷം മുമ്പാണ് അഞ്ചുമൻ ഇശായത്തെ ഇസ്ലാം രൂപീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു 10-15 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ പ്രസിഡന്റ് സ്ഥാനം സാരഥ്യം ഏറ്റെടുത്തുള്ള അബ്ദുറഹ്മാൻ മദനി സാഹിബാണ് എന്നോടൊപ്പമുള്ളത്. ഞങ്ങളിവിടെ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് മുഹമ്മദ് മദനി സാഹിബിൻ്റെ ഇശായത്തുമായി ബന്ധപ്പെട്ട, മുബാഹലയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ഓർമ്മിച്ചെടുക്കാനാണ്. 45 വർഷങ്ങൾക്ക് മുമ്പ് രൂപീകൃതമായ അഞ്ചുമൻ ഇശായത്തെ ഇസ്ലാമിൽ 1980 ആണത് രൂപീകരിച്ചിട്ടുള്ളത്. 2 ശേഷമാണ് മദനി സാഹിബിനെ നമുക്ക് അംഗമായി ലഭിച്ചിട്ടുള്ളത്. നമ്മൾ തുടക്കത്തിൽ തന്നെ അത് ആഗ്രഹിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ കർമ്മനിരതമായ പ്രാസ്ഥാനിക പ്രവർത്തനങ്ങളും നേതൃത്വവും അതോടൊപ്പം തന്നെ ഈ നവോത്ഥാന പ്രഭാഷണങ്ങളിൽ മുഴുകിയിരിക്കുന്ന ആ കാലഘട്ടത്തിൽ അഞ്ചുമൻ ഇശായത്തിനോട് അദ്ദേഹം സഹകരിച്ചിരുന്നെങ്കിലും അംഗമായി വന്നത് 2 ശേഷമാണ്. എന്നാൽ പിന്നീട് ഓരോ സന്ദർഭത്തിലും നമ്മുടെ യോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ടും അല്ലാതെയും ഇശായത്തിൻ്റെ ഓരോരോ സന്ദർഭങ്ങളെയും ഓരോ പ്രവർത്തനങ്ങളെയും സാഗൂതം വീക്ഷിക്കുകയും അതിന് കൃത്യമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും മാർഗദർശനങ്ങളും ഉപദേശങ്ങളും നൽകി മുമ്പോട്ട് നയിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു മദനി സാഹിബ്. 1989 കൊടിയത്തൂരിൽ മുബാഹല നടന്നത്. അതിനു മുമ്പ് നടന്നിട്ടുള്ള ചില സംവാദങ്ങൾ പലപ്പോഴും നടക്കാതെ പോയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരുക്കങ്ങൾ, അതിനുവേണ്ടിയുള്ള പണ്ഡിതന്മാരുടെ കൂടിയിരുന്ന് ഉള്ള ചർച്ചകൾ, ഇതിലൊക്കെ അദ്ദേഹവും സജീവമായി പങ്കെടുത്തിരുന്നു. ഈ മുബാഹലയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം അതിൻ്റെ ചർച്ചകളിലും അതിൻ്റെ ഓരോ ഘട്ടങ്ങളും ഓരോ നിമിഷങ്ങളിലും അദ്ദേഹം സജീവമായി പങ്കെടുക്കുകയും പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്യുക മാത്രമല്ല ചെയ്തിട്ടുള്ളത്, തുടർന്ന് എങ്ങനെയായിരിക്കണം നമ്മുടെ കാലാവധി കാലഘട്ടങ്ങളിൽ നമ്മൾ പെരുമാറേണ്ടത് എന്ന് പഠിപ്പിക്കുക കൂടി ചെയ്ത, എല്ലാ അർത്ഥത്തിലും നമ്മളെ മാർഗദർശനം ചെയ്ത വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സഹോദരൻ കൂടിയാണ്, പിതൃസഹോദരൻ്റെ മകനായ സഹോദരൻ കൂടിയാണ് അബ്ദുറഹ്മാൻ മദനി സാഹിബ്. അദ്ദേഹം തന്നെ കുറച്ചുകൂടി കാര്യങ്ങൾ പറയട്ടെ.
1: അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. നമ്മൾ ഇശായത്തുമായി ബന്ധപ്പെട്ട ജനാബ് എം മുഹമ്മദ് മദനിയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി ഉള്ള ഒരു അവലോകനമാണല്ലോ നടക്കുന്നത്. ഇശായത്തിന് എല്ലാ നിരക്കും അതിനാവശ്യമായ നിർദ്ദേശവും ഉപദേശങ്ങളും നൽകുകയും അതിൻ്റെ നയരൂപീകരണത്തിൽ തന്നെ വേണ്ട ഉപദേശം നൽകുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹമാണ് 1989 നടന്ന മുബാഹലിക്ക് നേതൃത്വം നൽകി പ്രാർത്ഥന നടത്തിയത്. അദ്ദേഹം വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സെക്രട്ടറി പി പി അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞു. അദ്ദേഹം 1946 അദ്ദേഹം ജനിക്കുന്നത് കൊടിയത്തൂരിൽ. മങ്കണ്ടത്തിൽ മൊയ്തീൻകുട്ടി എന്നവരുടെയും കണ്ണാട്ടിൽ കതിയുമ്മയുടെയും മകനായി 1946 ജനിച്ചു. 30/1/2025 കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി അദ്ദേഹം ലോകത്തോട് പറയുകയും ചെയ്തു. അദ്ദേഹം ഇസ്ലാമിക ഇസ്ലാഹി നവോത്ഥാന രംഗത്ത് കേരളത്തിലുടനീളം, കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ പ്രദേശങ്ങളിലും അദ്ദേഹം സഞ്ചരിക്കുകയും വളരെ ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ അധ്വാനത്തിലൂടെ വളരെ കഷ്ടപ്പെട്ട് ആ ഇസ്ലാമിക പ്രസ്ഥാനത്തെ അതിപ്രചരിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും ചെയ്തു. അതിൻ്റെ പല സ്ഥാപനങ്ങളുടെയും സംഘടനയുടെയും നേതൃത്വത്തിൽ വരികയും ചെയ്തു. അദ്ദേഹം 1967 ISM രൂപീകൃതമായപ്പോൾ അതിൻ്റെ പ്രസിഡന്റായിരുന്നു. തുടർന്ന് കേരളത്തിൽ ഒന്നടങ്കം ഈ പ്രസ്ഥാനത്തെ ജനകീയമാക്കുന്ന അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന KK ഉമ്മസുല്ലമി, ഡോക്ടർ കുഞ്ഞാൻമുട്ടി സാഹിബ് തുടങ്ങിയുള്ള ആളുകൾ വളരെയധികം പരിശ്രമിച്ചു. അങ്ങനെ അദ്ദേഹം അതിനുശേഷം കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറിയായി, കേരള ഹിലാൽ കമ്മിറ്റി ചെയർമാനും പിന്നീട് അതിൻ്റെ പ്രസിഡന്റുമായി, കനിക്ക സെക്രട്ടറിയായി, പിന്നെ KJU സെക്രട്ടറിയും പ്രസിഡന്റുമായി, ഇപ്പം അദ്ദേഹം പ്രസിഡന്റായിരുന്നു. അങ്ങനെ എല്ലാ രംഗത്തും അദ്ദേഹം പല സ്ഥാപനങ്ങളിലും, ചെറുവാടി ഗവൺമെന്റ് UPS സ്കൂളിൽ നിന്ന് അദ്ദേഹം സുല്ലംസൻ അറബിക് കോളേജിലേക്ക് അധ്യാപകനായി മാറുകയും അതിനുശേഷം മദിത്തു ലൂമിലെ പ്രിൻസിപ്പളായി സേവനാഷ്ഠിക്കുകയും അതിനുശേഷം അദ്ദേഹം 10-15 കൊല്ലക്കാലത്തോളം ജാമിയ സൽഫിയയിലും പ്രധാന അധ്യാപകനായി ജോലി ചെയ്തു. അങ്ങനെ എല്ലാ നിലക്കും പ്രവർത്തിച്ച അദ്ദേഹം ഇഷായത്തിന് അദ്ദേഹത്തിൻ്റെ വേർപാട് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ബാക്കി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇനിയും ഈ സംഘടന മുന്നോട്ട് പോകും, പ്രവർത്തിക്കും എന്ന് അതിനുള്ള ആവശ്യമായ നിർദ്ദേശങ്ങൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തുള്ള വാക്കിൽ നിന്നും ഉപദേശം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുമെന്നും കൂടി ഇവിടെ പറയട്ടെ. ബാക്കി കാര്യങ്ങൾ
0: മദനി സാഹിബ് നമ്മോടൊപ്പം ചേർന്നതിന് ശേഷം പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹം ഈ പറഞ്ഞ പോലെ കേരളത്തിലുടനീളം സഞ്ചരിക്കുമ്പോൾ കാദ്യാനിസം എവിടെയൊക്കെ ആളുകളെ വല വീശുന്നുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് അവരുമായി നേരിട്ട് സംസാരിക്കാനും പലപ്പോഴും അവിടെ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കാനും വരെ അദ്ദേഹം ഏർപ്പാട് ചെയ്യുകയും അങ്ങനെ പലയിടത്തും നമ്മുടെ പരിപാടികൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ നേരിട്ട് അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിക്കാത്ത അത്തരം ചർച്ചകളിലും അതുപോലെ പൊതുയോഗങ്ങളിലും എങ്ങനെയായിരുന്നു, എന്തായിരുന്നു നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഫലം അല്ലെങ്കിൽ എന്ന് വീക്ഷിക്കുകയും ആ കാര്യം നമ്മോട് സംസാരിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം. ഇന്ന് വേണ്ട ഏത് സമയത്തും കാണുമ്പോഴും അല്ലെങ്കിൽ ഫോൺ ചെയ്യുമ്പോഴുമൊക്കെ ഇഷായത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദിക്കും. ഏറ്റവും ഒടുവിൽ 35-ാം മുബാഹലയുടെ 35-ാം വാർഷിക സന്ദർഭത്തിൽ ഇഷായത്ത് പ്രവർത്തകരും ആ മുബാഹലിൽ പങ്കെടുത്തിട്ടുള്ള കുടുംബങ്ങളും ഒക്കെ പങ്കെടുത്തുകൊണ്ട് നടന്ന എല്ലാവരും പങ്കെടുത്ത ഒരു കൂട്ടായ്മയിൽ അദ്ദേഹം രോഗശയ്യയിൽ നിന്നായിരുന്നു വന്ന് പങ്കെടുത്തത്. ഞങ്ങൾക്കൊക്കെ ആവേശം നൽകിക്കൊണ്ട് വളരെ ഭംഗിയായിട്ട് അന്ന് അദ്ദേഹം കുറച്ചുകൂടി കാര്യങ്ങൾ വിശദീകരിക്കേണ്ടായി. ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ പ്രബന്ധം അവതരിപ്പിച്ചുകൊണ്ട് കായംകുളം സ്വദേശിനിയായ സൂഫിയ എന്നൊരു ഗവേഷണ വിദ്യാർത്ഥിനി അവർക്ക് സ്വീകരണം കൂടി നൽകിയപ്പോൾ അതിൽ പങ്കെടുത്തുകൊണ്ട് വളരെ കാര്യങ്ങൾ പറയുകയും, അതായത് ഞാൻ പറയുന്നത് അദ്ദേഹം രോഗം മൂലം അവശത ഉണ്ടാകുന്ന ഒരു സമയത്ത് പോലും അത് അവഗണിച്ചുകൊണ്ട് ഈ പ്രവർത്തകരെ വന്ന് കാണാൻ അദ്ദേഹത്തിന് വളരെ ഉത്സാഹം കാണിച്ചു, നമ്മോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പിന്നീട് നമ്മൾ ഏറ്റവും ഒടുവിൽ നടത്തിയ പരിപാടി, ഇഷായത്തിൻ്റെ പൊതുപരിപാടി, നവംബർ 30 ഒരു ഇൻഡോർ പ്രോഗ്രാമായിരുന്നു. പക്ഷേ 100 ആളുകൾ പങ്കെടുത്തുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്തത് മദനി സാഹിബായിരുന്നു. അത് കാദ്യാനിസത്തിനെതിരെ ആയിരുന്നില്ല. ഈ അടുത്ത് ഇങ്ങനെ സംസാര വിഷയമായിട്ടുള്ള സർവവേദ സത്യവാദവുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. എന്നിട്ടും കുറഞ്ഞ സമയം മാത്രമേ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ കഴിഞ്ഞുള്ളൂവെങ്കിലും ആ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് കാര്യങ്ങൾ എങ്ങനെ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി തരാൻ അദ്ദേഹത്തിൻ്റെ ചെറു പ്രഭാഷണം, ഉദ്ഘാടന പ്രസംഗം കൊണ്ട് നമുക്ക് അദ്ദേഹത്തിന് സാധിച്ചു. അതോടൊപ്പം നമ്മൾക്കതിലൊരു ആവേശം ഉൾക്കൊള്ളാൻ നമുക്കും അതുകൊണ്ട് സാധിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ മരിക്കുന്നവരെ ഇഷായത്തിൻ്റെ കാര്യത്തിൽ സത്വര ശ്രദ്ധ ചെലുത്തിയ ഞങ്ങളുടെ മാർഗദർശിയാണ് ഇവിടെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം ഒരു നമ്മുടെ ഈ മറ്റ് ചർച്ചകളിൽ അതായത് ഞാൻ മുബാഹലയുടെ ചർച്ചകളിൽ അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തമുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം നേരിട്ട് നടത്തിയിട്ടുള്ള കാദിയാനികളിലെ ചില ആളുകളുമായി നേരിട്ട് നടത്തിയ നമ്മുടെ സംഭാഷണത്തിൻ്റെ ഫലമായിട്ടാണ് കൊടിയത്തൂരിലെ പ്രമുഖ കുടുംബങ്ങൾ ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത്. പിന്നീട് അവർക്ക് തൗഹീദിൻ്റെയും പ്രസ്ഥാനത്തിൻ്റെയും മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള വിദ്യാഭ്യാസം നൽകിയത് മദനി സാഹിബ് നേരിട്ട് തന്നെയായിരുന്നു. അതിൻ്റെ ഗുണം ആ കുടുംബം മാത്രമല്ല, അതിനുശേഷം ഒരുപാട് ആളുകളെ ഇസ്ലാമിലേക്ക് തിരിച്ചു വരാൻ ആകർഷിക്കുകയും അതിൻ്റെ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രാസ്ഥാനിക സുഹൃത്തായ കക്കാട് സ്വദേശി മുഹമ്മദ് സാഹിബ് തിരിച്ചു വന്നപ്പോൾ വളരെ സന്തോഷത്തോടെ, ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് മദനി സാഹിബ് ആയിരുന്നു. കാരണം അദ്ദേഹം പ്രാസ്ഥാനികമായിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ അടുപ്പം കാണിച്ചിരുന്ന ആ വ്യക്തി ഇസ്ലാമിലേക്ക് തിരിച്ചു വന്നു, ഏതായാലും മുസ്ലിമായി മരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും എന്ന ആ സന്തോഷം പങ്കുവെക്കാൻ ഉടനെ തന്നെ അദ്ദേഹത്തെ പോയി കാണുകയും കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്ത മദനി സാഹിബ് എന്നോട് നേരിട്ട് പറഞ്ഞത് ഇതുപോലെ മറ്റ് പലരെയും നമ്മൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് സമീപിക്കേണ്ടതുണ്ട്, കാദിയാനിയാവുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം എന്തോ ഒരു വികാരത്തിൻ്റെ പേരിൽ, ഒരു തെറ്റിദ്ധാരണ പേരിലാണ് ഉണ്ടാവുക. അത് നമ്മൾ പരമാവധി വ്യക്തിബന്ധങ്ങളിലൂടെ അവരോട് ഈ കാര്യങ്ങൾ സംസാരിക്കണം, അവരെ തിരിച്ച് കൊണ്ടുവരണം എന്ന ആത്മാർത്ഥമായിട്ട് നമ്മോട് ഈ കാര്യത്തിൽ സജീവ ശ്രദ്ധ ചെലുത്തണമെന്ന് ഉപദേശിച്ചിട്ടുള്ള ആളാണ് മുഹമ്മദ് മദനി സാഹിബ്.
1: ഒരു കാര്യം കൂടി പറയട്ടെ, അദ്ദേഹം കേരള ജമ്മത്തുലമയുടെ കീഴിൽ അതിലെ ദഴുവത്ത് വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം നടക്കുന്ന ദഴുവത്ത് പ്രവർത്തനങ്ങളിൽ കാദിയാനി പ്രത്യേക വിഷയമായി തന്നെ എടുത്ത് ഞങ്ങൾ പങ്കെടുത്ത് KCC പങ്കെടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അതിന് പുറമെ പുളിക്കൽ മദിത്തുലമയിൽ വെച്ച് കുറേ ദിവസങ്ങളോളം പണ്ഡിതന്മാർക്ക്, ജമിയത്തുലമയിലെ പ്രാസംഗികന്മായ പണ്ഡിതന്മാർക്ക് അതിൻ്റെ കാദിയാനിസത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ക്ലാസ് എടുത്തു കൊടുക്കാൻ അദ്ദേഹം വളരെയധികം താല്പര്യം കാണിക്കുകയും എല്ലാ വിവരങ്ങളും അവിടെ വെച്ച് കൊണ്ടോ മൂന്നോ നാലോ ദിവസം ക്ലാസ്സിലൂടെ അവരെല്ലാം ബോധ്യപ്പെടുത്തുകയും ഇസ്ലാമത്തിൻ്റെ പുസ്തകങ്ങൾ തന്നെ കൊല്ലം കൊണ്ടുപോയിട്ട് നമ്മളെ പ്രാസംഗികന്മാർക്ക് മരിച്ചു വെക്കരിയ സലായി അടക്കമുള്ളവർക്ക് നമ്മൾ കൊടുക്കുക താല്പര്യം കാണിക്കുക ചെയ്തു. അതിനൊക്കെ അദ്ദേഹം വളരെ മുമ്പന്തിയിൽ ഉണ്ടായിരുന്ന കാര്യം കൂടി നമ്മൾ ഓർക്കുകയാണ്.
0: ആ കൂട്ടത്തിൽ സംസ്ഥാന സമ്മേളനങ്ങളിൽ ഒരു വിഷയമായിട്ട് അവതരിപ്പിച്ച ഒന്ന് രണ്ട് സമ്മേളനങ്ങൾ ഞാൻ ശ്രോതാവായി പങ്കെടുത്തിട്ടുണ്ട്. അതിന്റെ പിന്നിലും ഈ പറഞ്ഞ പോലെ ജമിയത്തുൽ ഉലമയുടെ നേതൃത്വത്തിലുള്ള
1: അദ്ദേഹം ജാമ്യ സെൽഫിയിലായിരുന്ന കാലത്ത് ഞാൻ നാലോ അഞ്ചോ കൊല്ലം ജാമ്യ സെൽഫിയിൽ ഫൈനൽ വിദ്യാർത്ഥികൾക്ക് ഗാർജിയൻസ് സംബന്ധിച്ചുള്ള ക്ലാസ് എടുത്തിട്ടുണ്ട്. അതുപോലത്തെ ജാമ്യ സെൽഫിയിൽ വിദ്യാർത്ഥികൾക്കും ഞാനും BPMകളൊക്കെ പോയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് കേരളത്തിലെ അറിയപ്പെട്ട സ്ഥാപനങ്ങളിലെല്ലാം വഴിക്കൽ ഹുസൈൻ മടിവർ ആവശ്യപ്പെട്ടു, പക്ഷേ നടക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലാണ്ട് ഫറൂഖ് കോളേജിൽ നടക്കാൻ പറഞ്ഞിരുന്നു, പിന്നെന്തോ നടക്കാതെ പോയി എന്നുള്ളത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അള്ളാഹു തആല അദ്ദേഹത്തെയും നമ്മയും എല്ലാം തന്നെ അവൻ്റെ ജന്നാത്തിൽ പ്രവേശിപ്പിക്കുകയും അള്ളാഹുവിൽ എല്ലാവരും ആരോഗ്യം നൽകുകയും ചെയ്യാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ സംതൃപ്ത കുടുംബത്തിന് ധൈര്യവും സ്ഥൈര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ മക്കളെയും നമ്മയും അദ്ദേഹത്തെയും നമ്മുടെ പ്രവർത്തകന്മാരെയെല്ലാം അള്ളാഹു തആല നേർമാർഗ്ഗത്തിൽ നയിക്കുകയും പരലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം നൽകുകയുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ്മീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അത്തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.
2: قد كفاني علم ربي من سؤالي.
3: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം? ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
4: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
3: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
4: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യ ചിന്തകളിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ബെഡ്ഷീറ്റ്, ഇവ ശ്രദ്ധിക്കാം. നമുക്കൊപ്പം ചേരുന്നത് ഡോക്ടർ സ്വാദിഖ് തിരൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അലർജി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഇന്നുണ്ട്. തുമ്മലായിക്കൊണ്ടും മൂക്കൊലിപ്പായിക്കൊണ്ടും അതുപോലെ ശരീര ആകമാനം ചൊറിച്ചിലുകൾ, അങ്ങനെ പല രീതിയിലായിക്കൊണ്ട് അലർജിയുടെ ലക്ഷണങ്ങൾ പുറത്തേക്ക് കാണിക്കാം. നമ്മുടെ വൃത്തിയുമായും അതിന് കുറച്ച് ബന്ധങ്ങളുണ്ട് എന്ന് പുതിയ പഠനങ്ങൾ പറയുന്നു. അതിലൊന്ന് മാത്രമാണ് ഇന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ് ആഴ്ചയിലൊരിക്കലെങ്കിലും കഴുകി വൃത്തിയാക്കണം എന്നാണ്. ബെഡ്ഷീറ്റുകളടങ്ങിയ ചെറിയ പൊടികൾ, അത് അലർജി ഉണ്ടാക്കാൻ, നമ്മുടെ തുമ്മലുകൾ വർദ്ധിപ്പിക്കാൻ, മൂക്കൊലിപ്പ് കൂടുതലാക്കാൻ കാരണമാകും. ഹൗസ് ഡസ്റ്റ് മൈറ്റ് എന്നാണ് അതിൽ പറയുക. ഹൗസ് ഡസ്റ്റ് മൈറ്റ് എന്ന് പറയുന്ന ചെറിയ ഒരു രോഗാണു നമ്മുടെ ഈ പൊടികളിലെല്ലാം ഉണ്ടാകും. അപ്പോൾ ബെഡ്ഷീറ്റ് നമ്മൾ കഴുകുന്നത് വൈകുന്തോറും ഇവയുടെ അളവ് കൂടുകയും നമ്മുടെ അസുഖം കൂടുകയും ചെയ്യും. അപ്പോൾ തുമ്മൽ പോലെ അലർജിയുള്ള ആളുകൾ, അല്ലാത്ത ആളുകളും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ബെഡ്ഷീറ്റ് മാറ്റുന്ന ഒരു പ്രവണത. അതോടൊപ്പം തൊലിപ്പുറത്തുള്ള ചൊറിച്ചിലുകൾ, ഇവ കൂട്ടുന്നതിലും ബെഡ്ഷീറ്റിന് ഒരു പങ്കുണ്ട്. കാരണം തൊലിപ്പുറത്ത് ഉള്ള ചൊറിച്ചിലുകളും കാര്യങ്ങളും, നമ്മൾ കിടക്കുന്ന ബെഡ്ഷീറ്റിൽ നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ അംശങ്ങൾ, നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങൾ, വിയർപ്പും ഓയിലി സ്കിൻ ആയതുകൊണ്ടുണ്ടാകുന്ന മറ്റു ഓയിലുകൾ, അപ്പോൾ ഇവയെല്ലാം ചേർന്ന് ബാക്ടീരിയകൾക്ക് അതൊരു വാസസ്ഥലമായി മാറും. അതേപോലെ ഓയിലി സ്കിന്നുള്ള ആളുകളിലൊക്കെ നമുക്കൊരു കൂടുതലായി വരാനും, ബെഡ്ഷീറ്റ് മാറ്റാതെ ഒരുപാട് സമയം ഒരേ ബെഡ്ഷീറ്റ് തന്നെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതിനുള്ള പ്രവണത കൂടുതലാണ് എന്നാണ് പുതിയ പഠനങ്ങളിൽ നമ്മുടെ ചർമ്മരോഗ വിദഗ്ധരെല്ലാം പറയുന്നത്. അപ്പം അത് ഒഴിവാക്കുക എന്നുള്ളതിൽ ബെഡ്ഷീറ്റ് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ബെഡ്ഷീറ്റ് ക്ലീൻ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവേണ്ടതുണ്ട്. അത് നന്നായിട്ട് നനച്ച് വെയിലത്തിട്ട് ഉണക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ്, വൃത്തി ഈമാനിൻ്റെ പകുതിയാണ് ഒക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിനെ കൂടി നമ്മളിതോടൊപ്പം ചേർത്ത് വായിക്കാം. അപ്പോൾ അലർജി, നമ്മൾ മരുന്ന് കഴിക്കുന്നു, പല ആളുകളും രാത്രി ഗുളിക സ്ഥിരമായിക്കൊണ്ട് കഴിക്കുന്ന ആളുകളുണ്ടാകും. അപ്പോൾ അതൊക്കെ നമ്മളാ മരുന്ന് സ്ഥിരമായിക്കൊണ്ട് കഴിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിലെ കർട്ടണുകൾ, അതിലൊക്കെ ധാരാളം പൊടികളുണ്ടാകും. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്കൊന്ന് ക്ലീൻ ചെയ്യാൻ, അതിൽ പൊടിയില്ല എന്ന് ഉറപ്പുവരുത്താൻ ഒക്കെയുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം. അപ്പം പലപ്പോഴും ആളുകൾക്ക് സംശയം, പണ്ടത്തെ ആളുകൾ ഇത്തരത്തിലുള്ള പൊടികളും കാര്യങ്ങളും, പണ്ടത്തെ ആളുകളുടെ ഒരു ജീവിത രീതിയോ ഒരു കാലമോ അല്ല ഇന്നത്തെ നമ്മുടെ ആളുകൾക്കിടയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ടത്തെ ആളുകളേക്കാൾ അസുഖങ്ങൾ കൂടുതൽ വരാനുള്ള പ്രവണതയും കൂടെ, ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അസുഖങ്ങൾ. എന്നാൽ അന്നത്തെ ആളുകളേക്കാൾ കൂടുതൽ ട്രീറ്റ്മെൻറ്റുകളും അസുഖങ്ങളെ നേരത്തെ അറിയാനും അവ മനസ്സിലാക്കാനും നല്ല രീതിയിൽ മരുന്ന് കഴിക്കാനൊക്കെയുള്ള അവസരം കൂടി നമുക്ക് ഇവിടെയുണ്ട് എന്നുള്ളത് കൂടി ഇതോടൊപ്പം മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. ബെഡ്ഷീറ്റ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഡോക്ടർ സ്വാദിഖ് തിരൂർ ഇന്ന് നമുക്ക് മുൻപിൽ വിശദീകരിച്ചത്.
2: അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു റസൂലില്ലാ. പലപ്പോഴും നമ്മൾ ഈ ഇസ്ലാമിക വിമർശനങ്ങൾ അല്ലെങ്കിൽ നിരീശ്വരവാദികൾ എന്നൊക്കെ പറയുന്ന ആളുകൾ ദൈവത്തെ വിമർശിക്കുന്ന ഒരു ഘട്ടം വരുന്ന സന്ദർഭത്തിൽ പലപ്പോഴും അവർ വാദിക്കാനുള്ളൊരു വിഷയമാണ്, നിങ്ങൾക്ക് ശാസ്ത്രം കൊണ്ട് ദൈവത്തെ ഒന്ന് തെളിയിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യം പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, അവരുണ്ടാകാറുണ്ട്. യഥാർത്ഥത്തിൽ ശാസ്ത്രം കൊണ്ട് ദൈവത്തെ തെളിയിക്കാൻ സാധിക്കും. ഞങ്ങളൊക്കെ ശാസ്ത്രത്തിൻ്റെ ആളുകളാണ്, ഞങ്ങൾ സയൻറ്റിഫിക് ടെമ്പറുള്ള ആളുകളാണ്. ഞങ്ങളെന്തും പരീക്ഷണങ്ങളിലൂടെ നിരീക്ഷണങ്ങളുടെ ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിലൂടെ മാത്രമാണ് ഞങ്ങൾ എന്ത് ചെയ്യുക, നോക്കിക്കാണുക എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ അവർക്ക് ശാസ്ത്രവും മനസ്സിലായിട്ടില്ല, ദൈവത്തെക്കുറിച്ചും മനസ്സിലായിട്ടില്ല എന്നാണ് അവർ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ അതിന് കൃത്യമായ തെളിവുകളുണ്ട് എന്നുള്ളതാണ്. ഞങ്ങൾ ശാസ്ത്രത്തിൻ്റെ ആളുകളാണ് എന്ന് പറയുന്ന ആളുകൾ എങ്ങനെ ശാസ്ത്രം കൊണ്ട് ദൈവത്തെ തെളിയിക്കും എന്ന്, ഞങ്ങൾക്ക് ശാസ്ത്രത്തിനെ കൊണ്ട് ദൈവത്തെ തെളിയിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ദൈവമില്ല എന്നുള്ള രൂപത്തിലേക്ക് എന്നുള്ള ആശയങ്ങളിലേക്കാണ് ഞങ്ങൾ എത്തിയത് എന്നൊക്കെ പറയുന്നതായിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർ പറയുന്നത് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ദൈവം എന്താണെന്നോ ശാസ്ത്രം എന്താണെന്നോ അറിയാത്ത ആളുകളാണ് ഇത്തരം വാദങ്ങളും ഇത്തരം കാര്യങ്ങളും ഉന്നയിക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ സയൻസ് എന്താണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഭൗതികമായ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങൾ, നിരീക്ഷണം ഒബ്സർവേഷൻ, പരീക്ഷണം എക്സ്പെരിമെൻറ്റേഷൻ, യുക്തി റീസണിങ് എന്നിവയിലൂടെ പഠിക്കുകയും അവയെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുകയും ചെയ്യുന്ന രീതിയാണ് ശാസ്ത്രമെന്ന് പറയുന്നത്. ഭൗതിക പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങൾ, ഭൗതികമായ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങൾ, നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളെ എന്ത് ചെയ്യുന്നു, കൃത്യമായ യുക്തിയോടുകൂടി കൃത്യമായ പരീക്ഷണങ്ങളോടുകൂടി ക്രമബന്ധിതമായ ഒബ്സർവേഷനോടുകൂടി നമ്മൾ എന്ത് ചെയ്യുക, നിരീക്ഷിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയെടുക്കുന്നതിനെയാണ് ശാസ്ത്രമെന്ന് പറയുന്നത്. ഇവിടെ പലപ്പോഴും ഞങ്ങൾ യുക്തി ചിന്തയുടെ ആളുകളാണ്, അപ്പോൾ ദൈവത്തെ ഞങ്ങൾക്ക് യുക്തി കൊണ്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല എന്ന് ഈ ഡെഫിനിഷൻ വെച്ചുകൊണ്ട് പറയുന്ന ആളുകൾക്ക് യഥാർത്ഥ ശാസ്ത്രം തിരിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ ആദ്യത്തെ വാചകം നോക്കിയാൽ മതി, എന്താണ്, ഭൗതിക പ്രപഞ്ചം. ഈ ഭൗതിക പ്രപഞ്ചത്തിലെ കാര്യങ്ങളെയാണ് എന്ന് വെച്ചാൽ ഇവിടുത്തെ മഴയെ, ഇവിടുത്തെ കാറ്റിനെ, അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന, കാതുകൊണ്ട് കേൾക്കാൻ കഴിയുന്ന, അതുപോലെ തന്നെ കൈകൊണ്ട് സ്പർശിക്കാനൊക്കെ കഴിയുന്ന വസ്തുക്കളെ എന്ത് ചെയ്യുക, ഈ എക്സ്പെരിമെൻറ്റേഷനിലൂടെ റീസണിങ്ങിലൂടെ ഒബ്സർവേഷനിലൂടെ എന്ത് ചെയ്യുന്നത്, തെളിയിക്കുന്നത് എന്നാണ് സയൻസ് പറയുന്നത്. ദൈവം എന്ന് പറയുന്നത്, ദൈവമാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് എല്ലാ മതങ്ങളും വിശ്വസിക്കുന്നത്. ഏത് മതമാകട്ടെ, ആ മതങ്ങളൊക്കെ വിശ്വസിക്കുന്നതാണ് ദൈവം സൃഷ്ടിച്ചതാണ് ഈ ലോകം. അതുകൊണ്ട് ദൈവം സൃഷ്ടിച്ച ലോകമായതുകൊണ്ട് തന്നെ ദൈവമാണ് ഈ ലോകത്ത് ഉണ്ടാക്കിയത്, മനുഷ്യനുണ്ടാക്കിയത് എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ മതങ്ങളൊക്കെ വിശ്വസിക്കുന്ന ദൈവമാണ് ലോകം ഉണ്ടാക്കിയെന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ ഈ മതങ്ങളൊക്കെ വിശ്വസിക്കുന്ന മറ്റൊരു വിഷയം, ദൈവം എവിടെയാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ദൈവം പ്രപഞ്ചത്തിനകത്താണോ പുറത്താണോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ, ദൈവത്തിൻ്റെ രൂപങ്ങളെയാണ് ഞങ്ങൾ ആരാധിക്കുന്നതൊക്കെ പറയുന്നത് അതൊക്കെ മറ്റൊരു വിഷയമാണ്. ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ സംബന്ധിച്ചോളം ദൈവം എവിടെയാണെന്നുള്ള ചോദ്യം ഇസ്ലാം കൃത്യമായിട്ട് ഉത്തരം പറയുന്നുണ്ട്. അത് പ്രപഞ്ചത്തിന് അതീതമാണ്, പ്രപഞ്ചത്തിൻ്റെ പുറത്താണ് ദൈവം. കാരണം നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തന്നെ വിഷയം നമ്മളെ പഠിപ്പിക്കേണ്ടത് എവിടെയാണ്, അള്ളാഹു അവൻ്റെ അർശിൽ ഉപവിഷ്ടനായി, അള്ളാഹു അല്ലാതെ അർശിസ്തവ, അള്ളാഹു അവൻ്റെ അർശിൽ എന്ത് ചെയ്യുന്നു, ഉപവിഷ്ടനായിരിക്കുന്നു എന്നുള്ളതാണ്. ആ അർശിൽ ഉപവിഷ്ടനമായ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രപഞ്ചത്തിന് പുറത്താണെന്ന് കൃത്യമായി കണ്ട് വിശുദ്ധ ഖുർആന്റെ തെളിവുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും, പ്രവാചകന്റെ ഹദീസുകളോട് വായിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പ്രപഞ്ചത്തിന് പുറത്തുള്ള ദൈവത്തെ എങ്ങനെയാണ് ഭൗതികമായ രൂപത്തിൽ, ഭൗതികമായ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ കൊണ്ട് ദൈവത്തെ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും എന്ന് നമ്മളത് കോമൺ സെൻസോടുകൂടി ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നുള്ളതാണ്. ഇനി ദൈവം പ്രപഞ്ചത്തിന് പുറത്താണെന്ന് പറയുമ്പോൾ ചില ആൾക്കാർ പറയും എന്താ ദൈവം പ്രപഞ്ചത്തിന് പുറത്ത്, അത് മതം പഠിപ്പിക്കുന്നതാണ്, മതമാണത് പറയേണ്ടത്. ആ ദൈവം പറയുന്ന മതത്തിൽ വിശ്വസിക്കുന്ന മതവിശ്വാസികൾ ആ ദൈവം പറയുന്നു എന്താണ്, ദൈവം എന്താണ് പ്രപഞ്ചത്തിന് പുറത്താണെന്ന് ദൈവം പറയുന്നുണ്ട്. മാത്രമല്ല പ്രപഞ്ചത്തിലെ എല്ലാ നിയമങ്ങൾക്കും അപ്പുറത്താണ് ദൈവം. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ പഠിപ്പിക്കുന്ന എന്താണ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം, അവൻ സമദാണ്, അള്ളാഹു അഹദാണ്, അവൻ ഏകനാണ്, അവൻ സമദാണ്, ലം യലിത് വലം യൂലത്, അവൻ ജനിച്ചിട്ടില്ല, ജനിക്കപ്പെട്ടവനുമല്ല. അപ്പം ഭൂമിലോകത്താണ് ഈ ജനനവും മരണവും അതുപോലെ തന്നെ ജനിക്കപ്പെടലും ഒക്കെ ഉണ്ടാകുന്നത്. അതിനപ്പുറത്തുള്ള ഈ ഭൂമിലോകത്തെ എല്ലാ നിയന്ത്രണങ്ങൾക്കും എല്ലാ നിയമാവലികൾക്കും അപ്പുറത്താണ് ദൈവം. ആ ഭൂമിയിലോകത്തപ്പുറത്തുള്ള ആ ദൈവത്തെ നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല. ഭൂമിയിലുള്ള നിയമങ്ങൾ വെച്ചുകൊണ്ടോ ഭൂമിയിലെ സംവിധാനങ്ങൾ വെച്ചുകൊണ്ടോ ഭൂമിയിലെ ശാസ്ത്രത്തിൻ്റെ ടെസ്റ്റ് ട്യൂബുകൾ വെച്ചുകൊണ്ട് നമുക്ക് അളക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കാൻ, പ്രപഞ്ചത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന ശാസ്ത്രശാഖക്കുണ്ട്. പ്രപഞ്ചത്തിനപ്പുറത്തുള്ള ദൈവത്തെ ഒരു കാരണവശാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖക്കൊണ്ട് ദൈവത്തെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ദൈവം ഒരു മെറ്റീരിയൽ അല്ലല്ലോ, മനുഷ്യനെപ്പോലൊരു മെറ്റീരിയൽ അല്ല അല്ലേ. നമ്മളുടെ ബുദ്ധിക്ക് അപ്പുറത്താണ് ദൈവം, നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്താണ് ദൈവം. നമ്മുടെ ചിന്തകൾക്കൊരു പരിധിയുണ്ട്, നമ്മുടെ ചിന്തകൾക്കൊരു കാഴ്ചക്ക് പരിധിയുണ്ട്, നമ്മുടെ ആലോചനകൾക്ക് പരിധിയുണ്ട്. ആ പരിധികൾക്കപ്പുറത്താണ് ദൈവം. ആ ദൈവം ആരാണെന്നും ദൈവം എന്താണെന്നും ദൈവത്തെക്കുറിച്ചും ദൈവം തന്നെയാണ് നമ്മളോട് പറയേണ്ടത്. ആ പ്രപഞ്ചത്തിനപ്പുറത്തുള്ള ദൈവത്തെക്കുറിച്ച് ശാസ്ത്രം കൊണ്ട് മനസ്സിലാക്കണമെന്ന് പറയുന്ന ഇത് ഏറ്റവും വലിയൊരു വിഡ്ഢിത്തരമാണ് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ യഥാർത്ഥമായ രൂപത്തിൽ ഞങ്ങൾ ദൈവത്തെ കണ്ടുപിടിച്ചിട്ടില്ല, ഞങ്ങൾക്ക് ദൈവത്തെ ശാസ്ത്രം കൊണ്ട് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ദൈവമില്ല എന്ന് പറഞ്ഞു നടക്കുന്ന നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് ഏറ്റവും വലിയൊരു പൊട്ടത്തരമാണ് എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുക. അവർക്ക് ശാസ്ത്രവും മനസ്സിലായിട്ടില്ല, അവർക്ക് ദൈവത്തെക്കുറിച്ച് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് വളരെ സിമ്പിളായിക്കൊണ്ട് നമുക്ക് അവർ പറഞ്ഞ് മനസ്സിലാക്കാനുള്ളത്. കാരണം ശാസ്ത്രം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിനുള്ളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ പരീക്ഷണങ്ങളിലൂടെ, ഒബ്സർവേഷനിലൂടെ, അതുപോലെ തന്നെ റീസണിങ്ങിലൂടെ, യുക്തിപരമായ ചിന്തകളിലൂടെ പഠിക്കുന്നതിനാണ് എന്ത് എന്ന് പറയുന്നത്, ശാസ്ത്രം എന്ന് പറയുന്നത്. എന്നാൽ ദൈവം ഈ പ്രപഞ്ചത്തിനപ്പുറത്താണ്. ഈ പ്രപഞ്ചത്തിലുള്ള പല നിയമങ്ങളും പല കാര്യങ്ങളും ദൈവത്തിന് ബാധകമല്ല. കാരണം അത് പ്രപഞ്ചത്തിലുള്ളവർക്ക് വേണ്ടി ദൈവം ഉണ്ടാക്കി വച്ചിട്ടുള്ള സംവിധാനങ്ങളാണ്. അതുകൊണ്ട് ആ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, എൻ്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട്, എൻ്റെ കാഴ്ചപ്പാട് ഉപയോഗിച്ചുകൊണ്ട്, എൻ്റെ യുക്തി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ദൈവത്തെ കാണുന്നില്ല, ദൈവമുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ അത് പറയുന്നവൻ്റെ പ്രശ്നമാണ്. അവർക്ക് ദൈവത്തെക്കുറിച്ച് മനസ്സിലായിട്ടില്ല, അതുപോലെ തന്നെ ശാസ്ത്രത്തെക്കുറിച്ച് മനസ്സിലായിട്ടില്ല എന്നാണ് വളരെ സിമ്പിളായിക്കൊണ്ട് നമുക്ക് പറയാനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്ത ശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിൻ്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഇപ്പോൾ പീസ് റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് വോയിസ് ഓഫ് പീസ്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
2: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി സ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും. പ്രപഞ്ചത്തിലെ വലുതും ചെറുതുമായ സകലവിധ പ്രതിഭാസങ്ങളുടെയും സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനും കാരണഭൂതമായ ഏകാസ്തിത്വമാണ് അല്ലാഹു. അവൻ എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവും കൈകാര്യകർത്താവുമാകുന്നു. പ്രപഞ്ചത്തെക്കുറിച്ച് വസ്തുനിഷ്ഠമായി പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഏതൊരാൾക്കും സൃഷ്ടാവിന്റെ അസ്തിത്വം ബോധ്യമാവും. അവൻ ഏകനും അദ്വിതീയനും സൃഷ്ടാവും സർവശക്തനും രക്ഷകനും മാർഗദർശിയും കാരുണ്യവാനും നീതിമാനും സജീവനും നിയന്താവും സർവജ്ഞനും സൂക്ഷ്മജ്ഞനും രാജാതിരാജനുമാകുന്നു. അവൻ മാത്രമാണ് ആരാധനക്കർഹൻ. ദൃശ്യാദൃശ്യങ്ങൾ പൂർണ്ണമായി അറിയുന്നവൻ അവൻ മാത്രം. അവൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ നടക്കുകയുള്ളൂ. ഭാവി ഭൂതവർത്തമാന കാലങ്ങളിൽ ബന്ധിതമല്ലാത്ത അറിവിന്റെ ഉടമയാണ് അല്ലാഹു. അല്ലാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. അറിഞ്ഞുകൂടാത്ത ഒരു അവസ്ഥ അവന് ഉണ്ടായിട്ടില്ല. അവനെ സംബന്ധിച്ച് രഹസ്യവും പരസ്യവുമില്ല, പ്രത്യക്ഷവും പരോക്ഷവുമില്ല. എല്ലാം ഒരുപോലെ അറിയുന്നവനാണ് അല്ലാഹു. വഇന്ദഹു മഫാതിഉൽ ഗൈബി ലാ യഅലമുഹ ഇല്ലാ ഹുവ വയഅലമു മാ ഫിൽ ബരി വൽ ബഹരി വമാ തസ്കുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ വലാ ഹബ്ബത്തിൻ ഫീ ളുലുമാത്തിൽ അർളി വലാ റത്ബി വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബി മുബീൻ. അവന്റെ പക്കലാകുന്നു അദൃശ്യജ്ഞാനത്തിന്റെ താക്കോലുകൾ. അവനല്ലാതെ അത് അറിയുകയില്ല. കരയിലും കടലിലുമുള്ളത് അവൻ അറിയുന്നു. അവനറിയാതെ ഒരില പോലും വീഴുന്നില്ല. ഭൂമിയിൽ ഇരുട്ടുകൾക്കുള്ളിലോ ഒരു ധാന്യമണിയാകട്ടെ, പച്ചയോ ഉണങ്ങിയതോ ആയ ഏതൊരു വസ്തുവാകട്ടെ, വ്യക്തമായ ഒരു രേഖയിൽ എഴുതപ്പെട്ടിട്ടല്ലാതെ ഉണ്ടാവില്ല. ഖുർആനിലെ 6-ാം അധ്യായം സൂറത്തു അൻആമിലെ 59-ാം സൂക്തം. ഇതാണ് ഖുർആനും സുന്നത്തും അള്ളാഹുവിനെപ്പറ്റി പഠിപ്പിക്കുന്നത്. അതാണ് അഖിലു സുന്ന വൽ ജമാഅയുടെ വിശ്വാസവും. അതായത് അള്ളാഹു ഏകനാണ്. അവന് അവതാരങ്ങളില്ല, മക്കളില്ല, പിതാവില്ല, അവന് തുല്യമായി യാതൊന്നുമില്ല. എന്നാൽ ഷിയാക്കളിൽ ഒരു വിഭാഗത്തിന്റെ വാദം, അലി റളിയല്ലാഹു ഈ ദുനിയാവിൽ അള്ളാഹുവിന്റെ നിഴലാണ്, അള്ളാഹുവിന്റെ ആത്മാവ് അലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്, അതിനാൽ അദ്ദേഹം അള്ളാഹുവിനെ പോലെയാകുന്നു എന്നുള്ളതാകുന്നു. ആ സൗറത്തുൽ ഇറാനിയ അഷേഖ് മന്ദൂറുൽ നഹ്മാനിയുടെ പുസ്തകത്തിൽ നിന്നും, അള്ളാഹു ഞങ്ങളെ അവന്റെ വലതു കൈകൊണ്ട് തടവി, അങ്ങനെ അവന്റെ പ്രകാശം ഞങ്ങളിൽ ഇഴകിച്ചേർന്നു, അള്ളാഹു ഞങ്ങളോട് കലർന്നിരിക്കുന്നു. ഉസൂലുൽ കാഫി ഷിയ പുസ്തകമാണ്. അവതാരവാദത്തിന്റെ വക്താക്കളാണ് ചില ഷിയാക്കൾ. അള്ളാഹുവോടൊപ്പം ഞങ്ങൾക്ക് പല അവസ്ഥകളുമുണ്ട്. ഞങ്ങൾ അവനാണ്, അവൻ ഞങ്ങളാണ്, പക്ഷെ അവൻ അവനാണ്, ഞങ്ങൾ ഞങ്ങളാണ്. നഹ്നു ഫീഹാ ഹുവ വഹുവ നഅനു ഇല്ലാ അന്നഹു ഹുവ ഹുവ വനഹ്നു നഹ്നു. ഇതാണ് ഷിയായിസത്തിന്റെ ഒരു തൗഹീദിന്റെ വിഷയത്തിലുള്ള വിശ്വാസം. അലി റളിയല്ലാഹു പറഞ്ഞതായി ഷിയാക്കൾ എഴുതുന്നു. അൻ അലി അലൈഹിസ്സലാം അനല്ലദി അലൗതു വ അനല്ലദി ഉഹി വ ഉമീതു അനൽ അവ്വലു വൽ ആഖിറു. അലി റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഞാനാണ് ഉന്നതനായവൻ, അങ്ങനെ ഞാൻ എല്ലാം കീഴ്പ്പെടുത്തി, ഞാനാണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവൻ, ഞാൻ ആദ്യവും അന്ത്യവുമില്ലാത്തവനുമാണ്, ഏറ്റവും ഉന്നതൻ അല്ലാഹു മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഖുർആനിൽ അല്ലാഹു പല സ്ഥലങ്ങളിൽ അത് ആവർത്തിച്ചു പറഞ്ഞിട്ടുമുണ്ട്. സുബ്ഹാനഹു വ തആല അമ്മാ യഖൂലൂന ഉലുവൻ കബീറ, അവൻ എത്ര പരിശുദ്ധൻ, അവർ പറഞ്ഞുണ്ടാക്കുന്ന

0: നിന്നെല്ലാം ഉപരിയായി അവൻ വലിയ ഔന്നിത്യം പ്രാപിച്ചിരിക്കുന്നു. ഖുർആനിലെ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 43-ാം സൂക്തം. ആലിമുൽ ഗൈബി വശഹാദത്തുൽ കബീറുൽ മുതആൽ, അദൃശ്യത്തെയും ദൃശ്യത്തെയും അറിയുന്നവനും മഹാനും ഉന്നതനുമായിട്ടുള്ളവനാണ് അവൻ. ഖുർആനിലെ 13-ാം അധ്യായം സൂറത്തുൽ റഅദിലെ 5-ാം സൂക്തം. ഫഖാല അന റബ്ബുക്കുമുൽ അഅല, ഫിർഔൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അത്യുന്നതനായ രക്ഷിതാവാകുന്നു. ആ ഫിർഔനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്, വഇന്ന ഫിർഔന ലആലിം ഫിൽ അർളി, തീർച്ചയായും ഫിർഔൻ ഭൂമിയിൽ ഔന്നിത്യം നടിക്കുന്നവനാണ്. വഇന്നഹു ലമിനൽ മുസ്രിഫീൻ, തീർച്ചയായും അവൻ അതിരു കവിഞ്ഞവരുടെ കൂട്ടത്തിലും പെട്ടവനാകുന്നു. ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനിസിലെ 83-ാം സൂക്തം. അവൻ നരകാവകാശിയാണ് എന്നുള്ള കാര്യത്തിൽ മുസ്ലിങ്ങൾക്ക് തർക്കമില്ല. ഈ ഔന്നിത്യം നടിക്കൽ, അതായത് ഫിർഔനിന്റെ ധിക്കാരവും ഞാനാണ് പ്രപഞ്ച സൃഷ്ടാവ് എന്ന് പറയുന്ന ഈ ഔന്നിത്യം നടിച്ച ഫിർഔനെ അള്ളാഹു നരകത്തിലേക്ക് പ്രവേശിച്ചു. എന്നാൽ ഈ ഔന്നിത്യം, ഈ ധിക്കാരം നടിക്കൽ അലി റളിയല്ലാഹുവിന് ഉണ്ട് എന്നാണ് ഷിയാക്കൾ പറയുന്നത്. സബ്ബിഹിസ്മ റബ്ബികല്‍ അഅല അല്ലദീ ഖലഖ ഫസവ്വ, സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ചെയ്ത നിന്റെ രക്ഷിതാവിന്റെ നാമം പ്രകീർത്തിക്കുക എന്നാണ് അള്ളാഹു പറഞ്ഞത്. ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ അള്ളാഹു മാത്രമാണ് എന്ന് മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ പോലും അംഗീകരിച്ച കാര്യമാണ്. ഖുർആനിൽ അള്ളാഹു ഞാനാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനെന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടുമുണ്ട്. ഉദാഹരണം, സൂറത്തു ആലിംറാനിലെ 156-ാം ആയത്ത്, സൂറത്തു ആറാഫിലെ 158-ാം ആയത്ത്, സൂറത്തു തൗബയിലെ 116-ാം ആയത്ത്, സൂറത്തു യൂനിസിലെ 56-ാം ആയത്ത്, സൂറത്തുൽ ഹജ്ജിലെ 6-ാം ആയത്ത്, സൂറത്തുൽ മോമിനൂനിലെ 80-ാം ആയത്ത്, സൂറത്തു റൂമിലെ 19-ാം ആയത്ത്, 43-ാം അധ്യായത്തിലെ 9-ാം ആയത്ത്, ഇങ്ങനെ ധാരാളം ആയത്തുകൾ നമുക്ക് അള്ളാഹുവാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ലാ ഇലാഹ ഇല്ലാഹു യുഹി വയുമീത്ത്, റബ്ബക്കും വറബ്ബു ആബായിക്കുമുൽ അവ്വലീൻ, അവനല്ലാതെ യാതൊരു ദൈവവുമില്ല, അവൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നു, നിങ്ങളുടെ പൂർവീകരുടെ രക്ഷിതാവുമായിട്ടുള്ളവൻ. ഖുർആനിലെ 48-ാം അധ്യായം സൂറത്തു ദുഹാനിലെ 8-ാം സൂക്തം. ആദിമനും അന്തിമനും അലി റളിയല്ലാഹു അൻഹു എന്ന വാദം കടുത്ത ബഹുദൈവ വിശ്വാസമാണ്. കാരണം ആദിമനും അന്തിമനുമായി അള്ളാഹു മാത്രമേ ഉള്ളൂ. ഹുവൽ അവ്വലുവൽ ലാഖിറു വല്ലാഖിറു വൽ ബാത്തിനു, അവൻ ആദിയും അന്തിമനും പ്രത്യക്ഷമായവനും പരോക്ഷമായവനുമാണ്. വഹുവ ബികുല്ലി ഷൈഇൻ അലീം, അവൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുന്നവനുമാണ്. ഖുർആനിലെ 57-ാം അധ്യായം സൂറത്തുൽ അദീദിലെ 3-ാം സൂക്തം. ഇമാമുകളെക്കുറിച്ച് ഷിയാക്കളുടെ വിശ്വാസം, അവർ എല്ലാ കാര്യങ്ങളും അറിയുന്നു എന്നാണ്. ഇന്നൽ അഇമ്മത്ത യഅലമൂന ഇൽമ മാ കാന വമാ യകൂനു വഇന്നഹു ലാ യഖ്ഫ അലൈഹി ഷൈഉൻ, തീർച്ചയായും ഇമാമുകൾ കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ എല്ലാ കാര്യവും അറിയും, അവർക്ക് അവ്യക്തമായി യാതൊന്നും തന്നെ ഇല്ല. അൽ ഉസൂലു മിനൽ ഖൈഫ് ലിൽ ഇമാം ഖലീനി, കുല്ലാ യഅലമു അം ഫിസ് സമാവാതി വൽ അർളി അൽ ഗൈബ ഇല്ലല്ലാഹ് വമാ യഷ്ഉറൂന അയ്യാന യുബഅസൂൻ. നബിയെ പറയുക, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവരും അദൃശ്യമറിയുകയില്ല, അവനല്ലാതെ തങ്ങൾ എന്നാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്നും അവർക്കറിയുകയില്ല. ഖുർആനിലെ 27-ാം അധ്യായം സൂറത്തു നംലിലെ 65-ാം സൂക്തം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാൻ കൽപ്പിക്കുന്നത്, കുല്ലാ അഖൂലുലക്കും ഇന്ദി ഹസാഇനുല്ലാഹ് വലാ അഅലമുൽ ഗൈബ, പറയുക, അള്ളാഹുവിന്റെ ഖജനാവുകൾ എന്റെ പക്കലുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അദൃശ്യകാര്യം ഞാൻ അറിയുകയുമില്ല. ഖുർആനിലെ 6-ാം അധ്യായം സൂറത്തു അൻആമിലെ 50-ാം സൂക്തം. അള്ളാഹുവിന് തെറ്റുപറ്റുമെന്നാണ് ഷിയാക്കളുടെ വാദം. ജഹഫർ സാദിഖിന്റെ വാക്കുകൾ ഇങ്ങനെ, എന്റെ മകൻ ഇസ്മായിലിന്റെ കാര്യത്തിൽ തെറ്റുപറ്റിയതുപോലെ മറ്റൊരു വിഷയത്തിലും അള്ളാഹുവിന് തെറ്റുപറ്റിയിട്ടില്ല. അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ ഒന്നായിട്ട് ബദാഇനെ അവർ കാണുന്നു. എന്താണ് ബദാ എന്ന് പറഞ്ഞാൽ, പുതിയ ചില സംഭവവികാസങ്ങൾ ഉണ്ടായതുകൊണ്ട് അള്ളാഹു അവന്റെ മുൻ തീരുമാനത്തിൽ മാറ്റം വരുത്തലാണ് ബദാ എന്ന് പറയുന്നത്. അവർ വിശദീകരിക്കുന്നു, അള്ളാഹുവിന് ബദാ സംഭവിക്കാം. ബദാഇന് വിവിധ അർത്ഥങ്ങളുണ്ട്. ഒന്ന്, അറിവിലുള്ള ബദാഹ്, അതായത് അള്ളാഹു ആദ്യം അറിഞ്ഞതിന് വിപരീതമായി കാര്യം അവന് വെളിപ്പെടുക. രണ്ടാമത്തേത് ഇറാദത്തിലുള്ള ബദാഹ്, അഥവാ അള്ളാഹു വിധിച്ചതിനും ഉദ്ദേശിച്ചതിനും വിപരീതമായി അവന് സത്യം വെളിപ്പെടുക. മൂന്നാമത്തേത് കൽപ്പനയിലെ ബദാഹ്, അഥവാ അള്ളാഹു ആദ്യം കൽപ്പിച്ച കാര്യത്തിന് വിപരീതമായി മറ്റൊരു കാര്യം കൽപ്പിക്കുക. ഇതാണ് ഷിയാക്കളുടെ വിശ്വാസം. അള്ളാഹുവിനെ എത്ര ചെറുതാക്കാനാണ് അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ അൽ അലീം, അൽ ആലിം, അൽ അല്ലാം എന്നീ ഗുണവിശേഷണങ്ങളെ കളവാക്കുവാണ് അവർ ചെയ്യുന്നത്. അൽ അലീം എന്നുള്ളത് ഖുർആനിൽ 157 സ്ഥലങ്ങളിലും, അൽ ആലിമു എന്നുള്ളത് 14 സ്ഥലങ്ങളിലും, അൽ അല്ലാമ് 4 തവണയും വന്നിട്ടുണ്ട്. ഈ വിശേഷണങ്ങളെ എന്തൊരു കുതന്ത്രത്തിലൂടെയാണ് അവർ കളവാക്കുന്നത്. ഇന്നലെ, ഇന്ന്, നാളെ എന്നീ കാലവ്യത്യാസമന്യേ പരസ്യമായത്, രഹസ്യമായത്, തെളിഞ്ഞത്, ഒളിഞ്ഞത്, അടുത്തത്, അകന്നത്, ചെറുത്, വലുത്, ഗോചരം, അഗോചരം, ഉപരിയിലുള്ളത്, താഴ്ഭാഗത്തുള്ളത് തുടങ്ങിയ വ്യത്യാസമന്യേ ഉണ്ടായത്, ഉണ്ടാവാൻ പോകുന്നത്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ഉണ്ടായിട്ടില്ലാത്തത്, ഉണ്ടായിരുന്നുവെങ്കിൽ എപ്രകാരമായിരിക്കുമെന്ന് എല്ലാം സസൂക്ഷ്മവും സമഗ്രവും സമ്പൂർണവുമായി അറിയുന്നവനാണ് അൽ അലീം. അൽ അലീം, അൽ അല്ലാമു അല്ലാം. അള്ളാഹുവിന് തെറ്റുപറ്റാമെന്ന ഇസ്ലാമിക വിരുദ്ധമായ, ഇസ്ലാമിന്റെ അടിത്തറയായ തൗഹീദിനെ തകർക്കുന്ന, അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളെ കളവാക്കുന്ന ഷിയാക്കൾ ഇസ്ലാമിന്റെ മിത്രങ്ങളല്ല എന്ന് പറയുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നത് ഷിയാക്കളല്ല, മറിച്ച് ഷിയാക്കളല്ലാത്ത സുന്നികളാണ് എന്ന് പറയുന്നവരാണ്. ഖബറാരാധന ഷിയായിസത്തിന്റെ അടിത്തറയാണ്. അവരുടെ ഇമാമുകളുടെയും ഇമാമിന്റെ പ്രതിനിധികളുടെയും ആയത്തുള്ളമാരുടെയും മക്ബറകൾ കെട്ടിപ്പൊക്കുകയും അവിടെ സന്ദർശിച്ച് അവരോട് പ്രാർത്ഥിക്കുകയും അവരുടെ അനുഗ്രഹം തേടുക എന്നുള്ളത് ഷിയാക്കൾക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്ത കാര്യമാണ്. മരണപ്പെട്ട പോയവരോട് പ്രാർത്ഥിക്കുന്നത് ഷിർക്കല്ല. പ്രാർത്ഥിക്കപ്പെടുന്ന വസ്തു ഇലാഹാണെന്ന് വിശ്വസിച്ചും കൊണ്ട് പ്രാർത്ഥിച്ചാൽ മാത്രമേ ഷിർക്കാവുകയുള്ളൂ. കുമൈനി എഴുതുന്നു, അപ്പോൾ ഷിർക്കെന്ന് പറഞ്ഞാൽ ഇലാഹാണെന്ന അടിസ്ഥാനത്തിൽ അസുഖം മാറാൻ ആരോടെങ്കിലും പ്രാർത്ഥിക്കുകയോ ഇലാഹിന് പങ്കുകാരുണ്ടെന്ന് വിശ്വസിക്കുകയോ പ്രാർത്ഥിക്കപ്പെടുന്ന ആൾക്ക് സ്വതന്ത്രമായ കഴിവുണ്ടെന്ന് വിശ്വസിക്കുകയോ ചെയ്യുകയാണ്. അള്ളാഹുവിന് വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തിയ, അവന്റെ ദീനിന് വേണ്ടി ആത്മത്യാഗം ചെയ്തവരോട് പ്രാർത്ഥിക്കുന്നവർക്ക് ഉത്തരം ചെയ്യാനുള്ള കഴിവ് കൊടുക്കാൻ അള്ളാഹുവിന് സാധിക്കുമെന്ന അടിസ്ഥാനത്തിലാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഷിർക്കോ കുഫ്രോ അല്ല, കശ്ഫുൽ അഷ്റാർ. മരിച്ചുപോയവർ അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നും സഹായിക്കുമെന്ന വാദം ഷിയാക്കളുടെ വാദമാണ്. മാത്രമല്ല, ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തം അലിഞ്ഞു ചേർന്ന മണ്ണ് എല്ലാ രോഗത്തെയും സുഖപ്പെടുത്തുകയും പരീക്ഷണങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ വിശ്വാസം. ഖബർ കെട്ടിപ്പൊക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ചും കൊണ്ട് ഖുമൈനി എഴുതുന്നത് ഇങ്ങനെ, അബൂ ആമിർ എന്റെ പിതാവ് അദ്ദേഹത്തിന്റെ പിതാമഹനായ ഹുസൈൻ ബിനു അലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി സല്ലമ എന്റെ പിതാവ് അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നീ ഇറാഖിലേക്ക് പോകും, ഇറാഖിന്റെ മണ്ണിൽ നീ ഖബറടക്കപ്പെടും. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ, നമ്മുടെ ഖബർ കെട്ടിപ്പൊക്കുകയും സന്ദർശിക്കുകയും അതുമായുള്ള ബന്ധം പുതുക്കുകയും ചെയ്യുന്നവരുടെ പ്രതിഫലം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി സല്ലം പറഞ്ഞു, ഏ ഹബുൽ ഹസൻ, അള്ളാഹു നിന്റെയും നിന്റെ സന്തതികളുടെയും ഖബറുകളെ സ്വർഗത്തിലെ പ്രദേശങ്ങളിൽ പെട്ടതും അതിന്റെ നടുമുറ്റവുമായി നിശ്ചയിച്ചിരിക്കുന്നു. തീർച്ചയായും അള്ളാഹു അവന്റെ സൃഷ്ടികളിൽ നിന്ന് തെരഞ്ഞെടുത്തവരുടെ ഹൃദയങ്ങളിൽ നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. അവർ നിങ്ങൾക്കു വേണ്ടി എല്ലാ പീഡനങ്ങളും നിന്ദ്യതയും വഹിക്കുകയും നിങ്ങളുടെ ഖബറിന്മേലുള്ള കെട്ടിടങ്ങൾ പുനരുദ്ധരിക്കുകയും അള്ളാഹുവിന്റെയും റസൂലിന്റെയും സാമീപ്യം ഉദ്ദേശിച്ചും കൊണ്ട് നിങ്ങളെ സിയാറത്ത് ചെയ്യുകയും ചെയ്യുന്നതാണ്. ഇക്കൂട്ടർ എന്റെ സഫായത്തിൽ ഉൾപ്പെട്ടവരാണ്. ഹേ അലി, തീർച്ചയായും നിങ്ങളുടെ ഖബറിന്മേൽ കെട്ടിടമുണ്ടാക്കുകയും അത് സന്ദർശിക്കാൻ വരികയും ചെയ്യുന്നവർ സുലൈമാൻ നബിയോടൊപ്പം ബൈത്തുൽ മുഖദ്ദസ് നിർമ്മിക്കുന്നതിൽ പങ്കെടുത്തവനെ പോലെയാണ്. നിങ്ങളുടെ ഖബർ സന്ദർശിക്കുന്നവർക്ക് 70 ഹജ്ജിന്റെ പ്രതിഫലമുണ്ട്. അവന്റെ പാപങ്ങൾ മായ്ക്കപ്പെടുന്നതും അവൻ അന്ന് ജനിച്ച കുഞ്ഞിനെപ്പോലെ പാപമുക്തനാകുന്നതുമാണ്. ഈ സന്തോഷവാർത്ത ഞാൻ നിന്നെ അറിയിക്കുന്നു. ഒരാളുടെ ഹൃദയത്തിലും മുതിക്കാത്ത, ഒരാളും കേൾക്കാത്ത, ഒരു കണ്ണും കാണാത്ത ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് നിന്നെ ഞാൻ സ്നേഹിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കൂ. എന്നാൽ നീ മനസ്സിലാക്കണം, ഇവിടെ നിസാരന്മാരായ ചിലർ വ്യഭിചാരിണിയെ ആക്ഷേപിക്കുന്നത് പോലെ നിങ്ങളുടെ ഖബർ സന്ദർശിക്കുന്നവരെ ആക്ഷേപിക്കും. ഇവരാണ് എന്റെ സമുദായത്തിലെ നാശകാരികൾ. അള്ളാഹു ഇവരെ എന്റെ ശഫായത്തിൽ ഉൾപ്പെടുത്തുന്നതല്ല. കശ്ഫുൽ അസ്റാർ കുമൈനിയുടെ പുസ്തകമാണ്. ഇസ്ലാമിക കാഴ്ചപ്പാട് എന്താണ് ഖബർ പൂജയെ സംബന്ധിച്ച്, ഖബർ ആരാധിക്കുന്നതിനെ സംബന്ധിച്ച്, ഖബർ കെട്ടിപ്പൊക്കുന്നതിനെ സംബന്ധിച്ച്? നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മർളിഹി അല്ലദീ ലം യകുൻ മിൻഹു, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവസാനത്തെ രോഗത്തിന്റെ സന്ദർഭത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനല്ലാഹുൽ യഹൂദ വന്നസറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, ജൂതന്മാരെയും നസ്രാക്കളെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു, തങ്ങളുടെ പ്രവാചകന്മാരുടെ ഖബറുകൾ അവർ പള്ളികളാക്കി മാറ്റിയെന്നുള്ളത് കൊണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അബുൽ ഹയ്യാജ് റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറയുന്നു, എന്നോട് അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നെ നിയോഗിച്ച കാര്യത്തിന് ഞാൻ താങ്കളെയും നിയോഗിക്കട്ടെയോ? ഒരു സ്തൂപവും തകർക്കാതെ വിടരുത്, ഉയർന്നു നിൽക്കുന്ന ഖബറുകളും നിരപ്പാക്കാതെയും വിടരുത്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഇപ്രകാരമാണ് അലി റളിയല്ലാഹു അടക്കമുള്ള സ്വഹാബികൾ തൗഹീദ് മനസ്സിലാക്കിയത്. എന്നാൽ ഇസ്ലാമിന്റെ ശത്രു അബ്ദുല്ലാഹിബിന് സബയ് എന്ന യഹൂദൻ അവന്റെ മതത്തിലുള്ള ബഹുദൈവാരാധന ഇസ്ലാമിലേക്ക് ഷിയാക്കളിലൂടെ കടത്തിക്കൂട്ടി. ഷിയാക്കളിൽ നിന്നും സൂഫികൾ അത് ഏറ്റെടുത്തു. സൂഫികൾ അത് തൊരീക്കത്തിന്റെ വഴികളിലൂടെ ഇസ്ലാമിന്റെ പേരിൽ അഖിലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസികളിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ചുരുക്കത്തിൽ, ബഹുദൈവാരാധനയുടെ വക്താക്കളായ ഷിയാക്കൾ അഖിലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളെയും വിശ്വാസികളെയും തകർക്കുന്നു. ഇതിനെതിരെ പ്രതികരിക്കുകയും തൗഹീദ് യഥാരൂപത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് ഷിയാ വിശ്വാസങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് അപകടകരമായ പ്രവണതയാണ്. അതുകൊണ്ട് ഷിയാക്കളുടെ വിശ്വാസത്തെയും അവരുടെ ആചാര അനുഷ്ഠാനങ്ങളെയും, ഖുർആനിനെ അവർ എങ്ങനെ മനസ്സിലാക്കുന്നു, സുന്നത്തിനെ അവർ എങ്ങനെ കാണുന്നു, ഇമാമിങ്ങളെ അവർ എങ്ങനെ കാണുന്നു, ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കുക, എന്നിട്ട് യഥാർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ തൗഹീദ് മനസ്സിലാക്കി ഖുർആനും സുന്നത്തും മനസ്സിലാക്കി ജീവിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ വേണ്ടി ശ്രമിക്കുക, അതിനു വേണ്ടി പ്രവർത്തിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.
1: ആനുകാലിക സംഭവ വികാസങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യുന്ന കവർ സ്റ്റോറികൾ, തഫ്സീർ സഅദിയുടെ പരിഭാഷ, സാമൂഹിക വിഷയങ്ങളിൽ ദിശാബോധം നൽകുന്ന ജാലകം, തിരഞ്ഞെടുക്കപ്പെട്ട നബിവചനങ്ങളുടെ വിഷയാസ്പദമായ വിശദീകരണം, ഇസ്ലാമിക ചരിത്രത്തിന്റെ നേരെഴുത്ത്, കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തെയും നവോത്ഥാന നായകരെയും പരിചയപ്പെടുത്തുന്ന ലേഖന പരമ്പര, കുട്ടികളിൽ ഇസ്ലാമിക മൂല്യം പകരുന്ന ബാലപഥം തുടങ്ങി പഠനാർഹവും ചിന്തോദീപകവുമായ വിവിധ പംക്തികൾ, നേർപഥം വാരിക, വരി ചേരുക, വായിക്കുക.
2: ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാദുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് ബാങ്കിന്റെ ശ്രേഷ്ഠത വിശദീകരിക്കുന്ന ഹദീസ് വിശദീകരിക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ വഅസ്ലി വഅസ്ലിമു അലാ നബിയ്യിനാ റഹ്മത്തൻ ലിൽആലമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. റിയാദ് സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുല്ലാ 186-ാമത്തെ അധ്യായമായി നൽകുന്നത് ബാബു ഫദ്ലിൽ അദാൻ, അദാനിൻ്റെ ശ്രേഷ്ഠതയുടെ അധ്യായം എന്നാണ്. അദാൻ എന്നത് ബാങ്കാണ്. ഈ വിഷയത്തിൽ വന്ന ഹദീസുകളാണ്. അൽ അദാനു ഹുവൽ ഇഅലാം, അതറിയിക്കുക എന്നതാണ്. അൽ ഇഅലാമു ബിസ്സലാത്ത്, നമസ്കാരം കൊണ്ട് അറിയിക്കുക, അതായത് ബിദുഖൂലി വഖ്തിഹ, അതിൻ്റെ സമയമായിട്ടുണ്ട് എന്ന് അറിയിക്കുക. ഒരു നമസ്കാരത്തിൻ്റെ സമയം കഴിഞ്ഞ് മറ്റൊരു നമസ്കാരത്തിന് സമയമായിട്ടുണ്ട് എന്നറിയിക്കുന്ന ഒന്നാണ് ഹുവൽ അദാൻ. ജനങ്ങളെ വിളിച്ചുകൊണ്ട് അറിയിക്കുകയാണ് ഇത് നമസ്കാരത്തിൻ്റെ സമയമാണ്. ഖദ് ദഖല ഫീ സ്വലാത്തിൽ മഗ്രിബ്, മഗ്രിബിൻ്റെ സമയമായിട്ടുണ്ട് നമസ്കാരത്തിന്. ഫജ്ർ നമസ്കാരത്തിൻ്റെ സമയമായിട്ടുണ്ട്, അതിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അസർ, ളുഹ്ർ, ഇങ്ങനെ ഓരോ നമസ്കാരവും, അതേപോലെ ഇഷാ നമസ്കാരത്തിന് സമയമായിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നും, ഓരോ നമസ്കാരത്തിൻ്റെ സമയത്തും അഞ്ച് നേരവും അതറിയിക്കുവാനുള്ളതാണ് ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടതാണ് അദാൻ എന്നുള്ളത്. ഫഇന്നഹു യുഅദ്ദനു ഇൻദ ദുഖൂലിൽ വഖ്ത്, സമയമായാലാണ് ബാങ്ക് വിളിക്കുക, അദാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇദാ ഹദറത്തി സ്വലാഹ്, നമസ്കാരത്തിന് സമയമായാൽ ഫൽ യുഅദ്ദിൻ ലക്കും അഹദുക്കും, നിങ്ങളിലൊരാൾ ബാങ്ക് വിളിക്കട്ടെ. അപ്പോൾ അദാൻ എന്നുള്ളത് അൽ മഷ്റൂഉ ഹുവല്ലദീ യുഅദ്ദനു ലിസ്സലവാത്തിൽ ഖംസ്, അഞ്ച് നേരത്തെ നമസ്കാരങ്ങൾക്ക് വേണ്ടി വിളിക്കപ്പെടാൻ ശറാക്കിയിട്ടുള്ള ഒന്നാണ് അദാൻ എന്നത്. നമസ്കാരത്തിന് നിന്നാൽ ഇഖാമത്ത്. വഫുറിദ ഫി സനത്തി സാനിയത്തി മിനൽ ഹിജ്റ ബഅദ അൻ ഹാജറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മദീനത്തി ശുരിഅൽ അദാൻ. ഈ ബാങ്ക് ശറാക്കപ്പെട്ടിട്ടുള്ളത്, അത് മതനിയമമാക്കിയിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോയതിൻ്റെ 2-ാം വർഷത്തിലാണ്. വഖ്തലഫ സ്വഹാബത്തു ഹീന തശാവറു കൈഫ യുഅലമു ബിദുഖൂലി വഖ്തി സ്വലാ, സ്വഹാബത്തിനിടയിൽ ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം, എങ്ങനെയാണ് നമസ്കാരത്തിൻ്റെ സമയമായി എന്ന്, അതിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് എന്നറിയിക്കൽ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് അവർ മുഷാവറ നടത്തുന്ന സന്ദർഭത്തിൽ ചില ആളുകൾ പറഞ്ഞു, നമുക്ക് വലിയ തീ കത്തിക്കാം, അപ്പോൾ ആളുകൾക്കറിയാം സമയമായിട്ടുണ്ട്. ചില ആൾക്കാർ പറഞ്ഞു, ഇങ്ങനെ മണിയടിക്കാം. അതേപോലെ വഹുവല്ലദി യുനാദി ബിഹിൻ നസ്വാറ അലി സ്വലവാത്തിയും, ക്രിസ്ത്യാനികൾ അവരുടെ നമസ്കാരത്തിന് വേണ്ടി വിളിക്കുന്നത് അങ്ങനെയാണ്. ചില ആളുകൾ പറഞ്ഞു, ഇങ്ങനെ ശംഖ് വിളിക്കുക, അപ്രകാരമാണ് യഹൂദികൾ ചെയ്യാറുള്ളത്. വക്കുല്ലു ഹാദ കരിഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമായില്ല. അങ്ങനെ ഒരു സ്വഹാബി അബ്ദുല്ലാഹിബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു, ഉറക്കത്തിൽ അദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു പിന്നെ നാക്കോസ്, ഒരു മണിയുണ്ട്, ഒരു ജറസ്, എന്നിട്ടത് വിൽക്കണോ എന്ന് ചോദിക്കുന്നു. എന്താ നിങ്ങൾ ചെയ്യുന്നത്? നമസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെടുകയാണ്. അപ്പോൾ ഒരാൾ അറിയിക്കുന്നുണ്ട്, അഫല അദുല്ലുക്കല ഖൈരിമിൻ ദാലിക്ക, അതിനേക്കാളും ഖൈറായത് പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഈ ബാങ്കിൻ്റെ ലഫ്ളുകൾ ഓതിക്കൊടുക്കുന്നുണ്ട് ഇഖാമത്തിൻ്റെയും. സുബിയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്ന് പറഞ്ഞു ഈ ഒരു കാര്യം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഹാദാ റുഇയ ഹഖ്, അതൊരു സത്യമായ ഒരു സ്വപ്നമാണ്. എങ്കിൽ എന്താണ്? അത് ബിലാലിന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഫഅദ്ദന ബിഹി, ആ വാക്കുകൾ കൊണ്ടാണ് ബിലാൽ റളിയല്ലാഹു അൻഹു ആ ബാങ്കിൻ്റെ ലഫ്ളുകൾ അതാണ് ബാങ്ക് വിളിച്ചത്. ഇതാണ് അറിയപ്പെടുന്നതായ ബാങ്ക് എന്നത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ആളുകളൊക്കെ കൂടുതലായി ജുമാക്ക് വേണ്ടിയിട്ട് ആദ്യം ഒരു ബാങ്ക്, ആ ബാങ്കിന് മുമ്പായിക്കൊണ്ടൊരു വിളി, ഇമാമ് ഹാദറായ സമയത്ത് ബാങ്ക് വിളിക്കുക, അങ്ങനെ രണ്ട് ബാങ്കുകളുണ്ടായിരുന്നു. അതാണ് നവ്വല് അതാണ് സാനി, ഒന്നാമത്തെ ബാങ്കും രണ്ടാമത്തെ ബാങ്കും. റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് രാത്രിയുടെ അവസാന സമയത്ത് ബാങ്ക് വിളിക്കാൻ വേണ്ടി പറഞ്ഞു. ഇദാ ഖറുബ വഖ്തു സുഹൂർ, അത്താഴത്തിൻ്റെ സമയമായാൽ. എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന ബിലാലൻ യുഅദ്ദിനു ബിലൈലിൻ ലിയൂഖിദ നാഇമക്കും, രാത്രിയിൽ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കും, അത് നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്തുവാൻ വേണ്ടിയാണ്. വയർജി അക്കായിമുക്കും, നിങ്ങളിൽ ഉണർന്നിരിക്കുന്നവരെ മടങ്ങാൻ വേണ്ടിയും. ഫക്കുലു വഷറബു ഹത്ത തസ്മഹു അദാനബിനു ഉമ്മി മക്തും, അബ്ദുല്ലാബിനു ഉമ്മു മക്തും റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കുന്നത് വരെ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തോളൂ. ഫൈന്നഹു ലാ യുഅദ്ദിനു ഹത്ത യത്ലു അൽ ഫജ്ർ, ഫജറിൻ്റെ സമയമായാലാണ് അബ്ദുല്ലാഹിബിനു ഉമ്മു മക്തും റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിക്കുക എന്നുള്ളത്. അപ്പോൾ സഹോദരങ്ങളെ, ബാങ്കിൻ്റെ ചരിത്രം അതേപോലെ തന്നെ ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മസ്അലകളും ഒക്കെ ഏറെ ഹദീസുകളിൽ ചർച്ച ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഈ അധ്യായത്തിൽ ഇമാം നബവി റഹിമഹുള്ള കൊണ്ടുവരുന്ന ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. 1033 ഹദീസായി ഇമാം നബവി റഹിമഹുള്ള കൊണ്ടുവരുന്നു. അൻ അബി ഹുറൈറച്ച റളിയല്ലാഹു അൻഹു അന്ന റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ലൗ യഅലമു നാസു മാ ഫിൻ നിദാഇ വസ്സഫിൽ അവ്വൽ ثم لم يجدوا الا ان يستهموا عليه لاستهموا عليه ولو يعلمون ما في التهجير لاستبقوا اليه ولو يعلمون ما في العتمه والصبح لاتوهما ولو حبوا. متفق عليه. الاستهام الاقتراء والتهجير التبكير الى الصلاه. സഹോദരങ്ങളെ, അദാനിന്റെ അധ്യായത്തിൽ അദാനിന്റെ ശ്രേഷ്ഠത വിവരിക്കുന്നിടത്ത് കൊണ്ടുവന്ന ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹുവിന് റിവായത്ത് ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ യഅലമു നാസു മാ ഫീ നിദാ, അൻ നിദാ എന്നുള്ളത് അദാനാണ്. ബാങ്ക് വിളിക്കുന്നതിൻ്റെ മഹത്വം, അതിൻ്റെ ശ്രേഷ്ഠത, അതിനുള്ള പ്രതിഫലം ആളുകൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, വസ്സഫിൽ അവ്വൽ, അതുപോലെ തന്നെ നമസ്കരിക്കാൻ വേണ്ടി ഒന്നാമത്തെ സ്വഫിലേക്ക് വരിക എന്നതിൻ്റെ ശ്രേഷ്ഠതയും അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ, സുമലം യജിദു, പിന്നെ അവരെ കണ്ടെത്തുകയില്ല, ഇല്ല യസ്തഹിമു അലേഹി, ആ വിഷയത്തിൽ അവർ നറുക്കിട്ടെടുത്തിട്ടല്ലാതെ, ലസ്തഹമു അലേഹി, എന്നിട്ട് ആരെക്കാണോ നറുക്ക് വീണത് അവരാണതിന് ഉണ്ടാവുക സൊഫിലും ബാങ്ക് വിളിക്കാനുമൊക്കെ. വലയ്യാലമുന മാഫി തഹജീരി ലസ്തബക്കോ ഇലൈ, പള്ളിയിലേക്ക് നേരത്തെ പോകുന്നതിൻ്റെ ശ്രേഷ്ഠത മഹത്വം അവരറിഞ്ഞിരുന്നെങ്കിൽ അവരതിൽ മുൻകടക്കുമായിരുന്നു. അതേപോലെ വലയ്യാലമുന മാഫിൽ ആച്ചമ വസുബ്, ഇഷാ നമസ്കാരത്തിൻ്റെയും സുബൈ നമസ്കാരത്തിൻ്റെയും ശ്രേഷ്ഠത അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ലഅതൗഹുമാ വലൗ ഹബുവൻ, അവർ മുട്ടുകാലിൽ ഇഴഞ്ഞു നീങ്ങിയിട്ടെങ്കിലും അവരവിടെ എത്തുമായിരുന്നു എന്ന്. സഹോദരങ്ങളെ, വ്യത്യസ്തമായ റിവായത്തുകളിൽ ഇത് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അൽ ഇസ്തിഹാം എന്നുള്ളത് അൽ യഖ്തിറ, നറുക്കെടുക. വ തഹജീർ എന്ന് പറഞ്ഞാൽ അ തബക്കീർ ഇല സ്വലാത്ത്, നമസ്കാരത്തിന് വേണ്ടി നേരത്തെ പോവുക എന്നത്. ഈ വിഷയങ്ങൾക്ക് മറ്റൊരു റിവായത്തിൽ നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കും. ആ ബുഖാരിയുടെ ബൈനമാ റജുലിൻ യംഷി ബി ത്വരീഖിൻ, ഒരാളൊരു വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു. വജദ ഹുസ്ന ഷൗക്കിൻ അല ത്വരീഖി ഫഅഖറഹു, വഴിയിലൊരു ഒരു മുൾച്ചെടി, മുൾക്കൊമ്പ് അയാൾ കാണുകയുണ്ടായി. അയാൾ അത് അവിടുന്ന് നീക്കിയിട്ടു. ഫഷക്കറല്ലാഹു ലഹു ഫഗഫറ ലഹു, അല്ലാ അയാളോട് നന്ദി കാണിച്ചു, അയാൾക്ക് പാപങ്ങൾ പുറത്തു കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അഷുഹദാഉ ഖംസത്വൻ, രക്തസാക്ഷികൾ അഞ്ചാണ്. അൽ മത്തുഉൻ, പ്ലേഗ് ബാധിച്ച് മരിച്ചവർ. വൽ മബ്തുൻ, വയറിന് രോഗം ബാധിച്ച് മരിച്ചവർ. വൽ ഗരീഖ്, അതുപോലെ തന്നെ വെള്ളത്തിൽ മുങ്ങി മരിച്ചവർ. വസ്വാഹിബുൽ ഹദം, കെട്ടിടം വീണ് മരിച്ചവർ. വഷഹീദ് ഫി സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയായ ആളുകൾ. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇതാണ്, ലൗ യഅലമു നാസു മാ ഫി നിദാഇ വസ്സഫിൽ അവ്വൽ, ഒന്നാമത്തെ സ്വഫിൻ്റെയും ബാങ്കിൻ്റെയും മഹത്വം ജനങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, സുമ്മലം യജിദു, പിന്നെ അവരെ കണ്ടെത്തുകയില്ല, ഇല്ല യസ്തഹിമു ലസ്തഹിമു അലൈ, പിന്നെ അവർ നറുക്കിട്ടിട്ടില്ലാതെ അത് കിട്ടുകയില്ല എന്നുള്ള നിരക്ക്, അങ്ങനെ അവർ നറുക്കിടുമായിരുന്നു. അതുപോലെ തന്നെ വലൂ യഅലമൂന മാ ഫി തഹ്ജീർ, പള്ളിയിലേക്ക് നമസ്കാരത്തിന് വേണ്ടി നേരത്തെ പുറപ്പെടുക എന്നുള്ളതിൻ്റെ മഹത്വം വരെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അതിനുവേണ്ടി അവർ മത്സരിക്കുമായിരുന്നു. വലൌ യഅലമൂന മാഫിൽ അഅസ്മ വസ്സുബ്ഹി ലഅതൂഹുമ വലൌ ഹബ്വൻ. ഇഷാ നമസ്കാരത്തിൻ്റെയും സുബഹി നമസ്കാരത്തിൻ്റെയൊക്കെ ശ്രേഷ്ഠത, മഹത്വം അവരറിഞ്ഞിരുന്നുവെങ്കിൽ മുട്ടിലിഴഞ്ഞുകൊണ്ടെങ്കിലും അവരവ അതിനുവേണ്ടി എത്തുമായിരുന്നു എന്ന്. സഹോദരങ്ങളെ, അള്ളാഹുവിന് വഴിപ്പെടുന്ന, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് പാലിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകൾക്ക് അത് പദവികൾ ഉയർത്തപ്പെടാൻ അത് ലഭിക്കുവാൻ കാരണമാകും ദുനിയാവിലും ആഖിറത്തിലും. അഅ്മാലു ത്വാഅ, അള്ളാഹുവിന് വഴിപ്പെടുന്നതായ, അള്ളാഹുവിനനുസരിക്കുന്നതായ കാര്യങ്ങൾ, ഇബാദത്തുകൾ, അത് വ്യത്യസ്തമായ ഇബാദത്തുകളുണ്ട്. ആളുകളതിൽ പലരും പല തരക്കാരാണ്, വ്യത്യസ്തമായ അവസ്ഥയിലുള്ളവരാണ്. അടിമകൾക്കതിൻ്റെ പ്രതിഫലങ്ങൾ ലഭിക്കുന്നത്, ദറജുകൾ ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ എല്ലാവർക്കും ഒരേപോലെയല്ല. ആർക്കാണോ അതിൽ ഇഖ്ലാസും ഈമാനും ഒക്കെ ഉള്ളത് അതിനനുസരിച്ച് അവർക്കതിൽ പ്രതിഫലം ലഭിക്കും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഅ്മാലുൽ ബിർറ്, പുണ്യങ്ങളായ പ്രവർത്തനങ്ങൾ, കർമ്മങ്ങളുടെ ഒരു കൂട്ടം കാര്യങ്ങൾ തന്നെയാണ് ചെയ്യാൻ വേണ്ടി ഇവിടെ പഠിപ്പിക്കുന്നത്, പ്രേരിപ്പിക്കുന്നത്. ശുഹദാക്കളുടെ ഇനങ്ങൾ ഇവിടെ ഉണർത്തുകയുണ്ടായി. വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കൽ പുണ്യമാണ്, പുണ്യമുള്ള കാര്യമാണ്. അതേപോലെ തന്നെ വഴിയിലൊരാൾ ഒരു ഉപദ്രവം കണ്ടു, ഒരു മുള്ളു കണ്ടു, അത് മാറ്റിയിട്ടു, അത് മരത്തിൻ്റെ മുള്ളാകാം, അതല്ലെങ്കിൽ ഉപദ്രവം ജനങ്ങൾക്കുണ്ടാകുന്ന എന്തെങ്കിലും നിലക്കുള്ള ഒരു മരത്തിൽ തൂങ്ങി നിൽക്കുന്നതോ അല്ലെങ്കിൽ താഴെയുള്ളതോ ജനങ്ങൾക്ക് പ്രയാസമുള്ള ഒരു കാര്യം നീക്കിക്കൊടുത്തു. അള്ളാഹു സുബ്ഹാനഹു വതാല അത് സ്വീകരിച്ചു, അത് വളരെ നല്ലൊരു കാര്യമായി, അതിന് പ്രതിഫലമായി അയാളുടെ പാപങ്ങൾ പുറത്തു കൊടുത്തു എന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷുഹദാക്കളെക്കുറിച്ച് ഉണർത്തുകയുണ്ടായി. ഷഹാദത്തിൻ്റെ പദവി ലഭിക്കുന്നതായ കാര്യങ്ങൾ, ആഖിറത്തിൽ ലഭിക്കുന്നതായ കാര്യങ്ങൾ. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നത്, ആളുകൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ജമാഅത്ത് നമസ്കാരത്തിൻ്റെ, ബാങ്കിൻ്റെയൊക്കെ ശ്രേഷ്ഠതയാണ്. ഫളു തഅദീൻ ലിസ്സലാത്ത്, നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിക്കുന്നതിൻ്റെ ശ്രേഷ്ഠത, ഒന്നാമത്തെ സൊഫിൻ്റെ ശ്രേഷ്ഠത, നേരത്തെ മസ്ജിദിലേക്ക് നമസ്കാരത്തിന് വേണ്ടി പോവുക എന്നതിൻ്റെ ശ്രേഷ്ഠത, ഇഷായിൻ്റെയും ഫജറിൻ്റെയും ജമാഅത്തിൻ്റെയൊക്കെ മഹത്വം, ആളുകൾ ഇതിൻ്റെയൊക്കെ ശ്രേഷ്ഠതയും പുണ്യവും അതിന് ലഭിക്കുന്ന പ്രതിഫലവുമൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ അവരതിനുവേണ്ടി നറുക്കിടുകയും മത്സരിക്കുകയും മുട്ടിലഴിഞ്ഞുകൊണ്ടൊക്കെ അവർ പോകുമായിരുന്നു എന്ന്. പക്ഷേ ആളുകളത് അക്സറുന്നാസിലായ ആലമുൻ, അധികം ആൾക്കാരും മനസ്സിലാക്കിയിട്ടില്ല. വലാ യഫ്ഖഹൂന, അവർ ചിന്തിക്കുന്നില്ല, ആലോചിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, ബാങ്ക് വിളിക്കുന്ന ആളുകൾക്ക് പ്രത്യേകം പ്രതിഫലങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുപോലെ പള്ളിയിലേക്ക് നേരത്തെ പോകുന്നതിൻ്റെ, ഒന്നാമത്തെ സൊഫിൽ നിൽക്കുന്നതിൻ്റെ, ഇങ്ങനെ ഒരുപാട് ഓരോ വിഷയങ്ങളും വിശദമായി വിശദീകരിക്കപ്പെടേണ്ടതാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഓരോന്നിൻ്റെയും പുണ്യങ്ങൾ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് നിർവഹിക്കുവാനുള്ള താല്പര്യം, നമ്മുടെ മനസ്സിന് ഈമാനുള്ള ആളുകൾക്ക് ഓരോന്നിൻ്റെയും പ്രതിഫലം നേടിയെടുക്കാനുള്ള ആഗ്രഹവും ആശയവും ഉണ്ടാവും. ആ രൂപത്തിൽ നന്മകളോട് താല്പര്യമുള്ള, നന്മകളിൽ മുന്നേറാൻ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ മനസ്സുകളെ പാകപ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം.
2: മാഷാഅല്ലാഹ് ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സാലിഹീൻ, ഇമാം നവവി റഹ്മഹുല്ലയുടെ റിയാലുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം പഠിക്കാറുള്ളത്. ഇന്ന് ബാങ്കിൻ്റെ ശ്രേഷ്ഠത വിശദീകരിക്കുന്ന ഹദീസാണ് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത്.

0: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലി വസഹ്ബിഹി അജ്മഈൻ. പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അനേകായിരം ശ്രോതാക്കൾ തങ്ങളുടെ ജീവിതത്തിലെ മതപരമായ വിഷയങ്ങളിലുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാൻ പീസ് റേഡിയോ അൽ ഇജാബ എന്ന പരിപാടിയെ ആശ്രയിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ നമുക്കേറെ സന്തോഷമുണ്ട്. ചോദ്യകർത്താക്കളുടെ ശ്രദ്ധയിലേക്ക് സുപ്രധാനമായ ചില കാര്യങ്ങൾ ഈ സമയത്ത് കൊണ്ടുവരികയാണ്. ഒന്നാമതായി, പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി മാത്രമാണ് അൽ ഇജാബയിലേക്ക് ചോദ്യങ്ങൾ അയക്കുന്നത് എന്ന് എല്ലാവരും ഉറപ്പുവരുത്തുക. മറ്റൊരു കാര്യം ഉണർത്തുവാനുള്ളത്, ചോദ്യങ്ങൾ അയക്കുമ്പോൾ ചോദ്യകർത്താക്കൾ തങ്ങളുടെ ഫോൺ നമ്പർ രാജ്യത്തിൻ്റെ കോഡ് സഹിതം, കൺട്രി കോഡ് സഹിതം കൃത്യമായി നൽകേണ്ടതുണ്ട്. ചോദ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പീസ് റേഡിയോ അൽ ഇജാബ ഡെസ്കിൽ നിന്നുള്ള ഫോളോ അപ്പുകൾക്കും ഉത്തരങ്ങൾ പ്രക്ഷേപണം ചെയ്യുമ്പോൾ ആ വിവരം അറിയിക്കുവാനും അതുപോലെ അടിയന്തര സ്വഭാവമുള്ള ചോദ്യങ്ങൾക്ക് ഫോൺ വഴി ഉത്തരങ്ങൾ നൽകാനുമൊക്കെ ഇത് വളരെ അത്യാവശ്യമാണ്. മാന്യ ശ്രോതാക്കൾ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഹദ്ദാദ് ബാരാണം ചെയ്യുന്നതിൽ തെറ്റുണ്ടോ?
1: ബ അലവി അൽ ഹദ്ദാദ് എന്ന് പറയുന്ന വ്യക്തി 1600 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ ഒരു രൂപമാണ് ഹദ്ദാദ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയില്ലാത്ത കാര്യമാണ്. ആദ്യം സൂചിപ്പിക്കട്ടെ, ഹദ്ദാദിലെ ചില വരികൾ ചൊല്ലിയതുകൊണ്ട് ശിർക്കാകും എന്ന് നമ്മൾ പറയുന്നില്ല. ശിർക്ക് വരുന്ന വരികളുണ്ടെങ്കിലേ ശിർക്കാവുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ചെയ്താൽ അത് ശിർക്ക് എന്നല്ല, അതിന് ബിദ്അത്ത് എന്നാണ് പറയുക. അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ അത് ശിർക്കിൻ്റെ പരിധിയിൽ വരും, സംശയമില്ല. ഇനി എങ്ങനെയാണത് തെറ്റായി മാറുന്നത്? ഖുർആനിലും ഹദീസിലും എന്ന പ്രാർത്ഥനകൾ തന്നെയല്ലേ എന്നാണ് അടുത്ത ചോദ്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യമായി ഹദ്ദാദിനെ കുറിച്ച് ഹദ്ദാദിൻ്റെ തുടക്കത്തിൽ കാണാം, അതായത് ഹദ്ദാദിൻ്റെ മഹത്വം എഴുതിയിട്ടുള്ള ചില കിതാബുകൾ കാണാം. ഈ ഹദ്ദാദ് നിങ്ങൾ ചൊല്ലിയാൽ ഇന്ന ഇന്ന ഗുണങ്ങളുണ്ടാകും. അതാര് പറഞ്ഞു? ഈ ഹദ്ദാദ് നിങ്ങൾ ചൊല്ലിയാൽ ഇന്ന ഇന്ന പുണ്യം നിങ്ങൾക്ക് ലഭിക്കും, അതാരു പറഞ്ഞു? അപ്പോൾ അള്ളാഹുവോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ പറയാത്ത പുണ്യവും മഹത്വവും പ്രതിഫലവും ചില കാര്യങ്ങൾക്ക് നമ്മൾ സ്വയമായി നിശ്ചയിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മതവിഷയത്തിൽ അവൻ ഇടപെട്ടു, മതനിയമത്തിൽ അവൻ കൈകടത്തൽ നടത്തി എന്നുള്ളതാണ്. അത് പാടില്ല. ഇസ്ലാം പരിപൂർണമാണ്. ഇസ്ലാമിൻ്റെ ആരാധനകളുടെ പ്രതിഫലം പരലോകത്ത് സ്വർഗം കിട്ടണമെങ്കിൽ ഇന്ന പ്രവർത്തനം ചെയ്യണമെന്ന് അല്ലാഹു തആല പറയണം. വീട്ടിൽ ബർക്കത്തുണ്ടാകും, മക്കൾക്ക് ഖൈറും നന്മയും വരും, ജോലിയിൽ ബർക്കത്തുണ്ടാകും എന്നൊരു വിഷയത്തെക്കുറിച്ച് നമുക്ക് പറയണമെങ്കിൽ അത് അങ്ങനെ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരണം. അതില്ലാത്തത് കൊണ്ട് ഈ ഹദ്ദാദിനെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരുപാട് മഹത്വങ്ങളുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ ബിദ്അത്തിൻ്റെ ഗണത്തിലാണ് അത് വരിക എന്ന് പറയാനുള്ള ഒരു കാരണം. രണ്ടാമത്തേത്, ഖുർആനിലും ഹദീസിലും വന്ന പ്രാർത്ഥനകൾ അതേപോലെ ചൊല്ലിയാൽ പോരെ, ഹബ്ദാദ് എന്ന പേരിൽ ഒരുമിച്ച് കൂട്ടി ചൊല്ലേണ്ട ആവശ്യമുണ്ടോ? ഒരു പുതിയത് ഞാൻ ചെയ്താലേ സമാധാനമുള്ളൂ എന്ന ഒരു ദുഷിച്ച അവസ്ഥയിലേക്ക് നമ്മൾ എന്തിനെത്തിച്ചേരണം? ഇനി അതുമാത്രവുമല്ല, ഹബ്ദാദിൽ കാണുന്ന ശൈലി എന്താണ്? ഇന്ന സൂറത്ത് 3 തവണ, ഇന്നത് 7 തവണ, ഇന്നത് ഇത്ര തവണ, ഓരോ തവണകൾ എണ്ണങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് അത് ചൊല്ലണമെന്ന് കൽപ്പിക്കുന്നു. അതാര് പറഞ്ഞു? അപ്പം ഇസ്ലാം പഠിപ്പിക്കാത്ത എണ്ണം, ഇസ്ലാം പഠിപ്പിക്കാത്ത രൂപം, ഇസ്ലാം പഠിപ്പിക്കാത്ത സമയം ഇവ നിശ്ചയിച്ചുകൊണ്ട് ഈ രൂപത്തിൽ ഇത് ചൊല്ലിയാൽ ഇന്ന പ്രതിഫലം എന്ന് പറയുമ്പോൾ അതിൻ്റെ പേര് തന്നെയാണ് ബിദ്അത്ത്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു കാര്യം വല്ലവനും ചെയ്താൽ അത് തള്ളപ്പെടുമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. ശിർക്ക് വേറെ, അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ മറ്റുള്ള ആളുകൾക്കുണ്ടെന്ന് പറയലാണ്. അള്ളാഹുവിനെ പോലെ മറ്റുള്ള ആളുകൾ കേൾക്കും, കാണും, അറിയുമെന്ന് വിശ്വസിക്കലും പ്രവർത്തിക്കലും അതനുസരിച്ച് കൊണ്ട് ചോദിക്കലുമാണ്. അത് ശിർക്കിൻ്റെ വശങ്ങൾ വേറെ. അതല്ലാതെ തന്നെ ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരുപാട് ബിദ്അത്തിൻ്റെ വിഷയങ്ങൾ ഇതിൽ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ടാണ് അത് തെറ്റാണ് എന്ന് പറയുന്നത്. ഖുർആനിൽ പ്രാർത്ഥനകളുണ്ട്, ഹദീസിൽ പ്രാർത്ഥനകളുണ്ട്, അത് ചൊല്ലുന്നതിൽ യാതൊരു വിരോധവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനകൾ എത്രയോ തവണ ചൊല്ലിയിരുന്നു, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് എത്രയോ തവണ പറഞ്ഞിരുന്നു. നമുക്കതിലൊന്നും എതിർപ്പില്ല. പക്ഷേ പ്രത്യേകമായ രൂപമുണ്ടാക്കി, പ്രത്യേകമായ എണ്ണങ്ങളുണ്ടാക്കി, അതിന് പ്രത്യേകമായ സമയം നിശ്ചയിച്ച് അതൊക്കെ ആ രൂപത്തിൽ ചൊല്ലിയാൽ ഇന്ന പ്രതിഫലമുണ്ട് എന്ന് പറയുമ്പോഴാണ് അത് ബിദ്അത്തിൻ്റെ ഗണത്തിലേക്ക് വരുന്നത്. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഖുർആനാണ്, ഔദ്യ മഹത്വമുണ്ട്. എന്നാൽ ആദ്യം കുല്ലുവല്ലാഹുഅഹദ്, പിന്നെ യാസീന്, പിന്നെ ഇന്ന സൂറത്ത്, അത് ഓരോന്നും ഇത്ര തവണ എന്ന് ക്രമപ്പെടുത്തുമ്പോഴോ അത് നമ്മൾ ഉണ്ടാക്കിയാലാണ്. അതാണ് ഹദ്ദാദിലുള്ളത്. ഇപ്പൊ നാരിയത്ത് സ്വലാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4444 തവണ, അത് എവിടുന്ന് വന്നതാണ്? അതല്ലെങ്കിൽ 336 തവണ, അത് എവിടുന്ന് വന്നതാണ്? ഇങ്ങനെ സ്വന്തമായി എണ്ണവും രൂപവും ഭാവവും നിശ്ചയിക്കുന്നു. ഇസ്ലാമിൽ പല ദിക്റുകളും ദുആകളും എണ്ണം നിശ്ചയിച്ചു കൊണ്ടുണ്ട്. അത് എവിടുന്ന് കിട്ടി? നമ്മളാരും തീരുമാനിച്ചതല്ലോ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നതാണ്. നമസ്കാര ശേഷം സുബ്ഹാനല്ലാഹ് 33 അൽഹംദുലില്ലാ, 33 അള്ളാഹു അക്ബർ, പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന് 100 തികക്കുന്നു. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്നുള്ള ദുആ ചൊല്ലുന്നു. ഇവിടെ ഈ എണ്ണം മാറി പറഞ്ഞു തന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു. അതുകൊണ്ടത് ദീനാണ്. ആ 33 34 ആക്കാൻ പാടില്ല, അത് 100 പാടില്ല. എന്നാൽ 100 തവണ സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ പാടില്ല എന്നാണോ? അല്ല. നിങ്ങൾ എത്രയും പറഞ്ഞോളൂ, നമസ്കാര ശേഷം ആ സന്ദർഭത്തിൽ അവിടെ 33 പാടുള്ളൂ. ഇതാണ് വിഷയം. അപ്പം അതുകൊണ്ട് തന്നെ ഇസ്ലാമിന് ഒരു മാനദണ്ഡമുണ്ട്. തറക്കത്തു ഫീക്കും അമ്രൈൻ ലം തളില്ലുമാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലി, ഖുർആനും ഹദീസും. അതിൽ എന്താണോ ഉള്ളത് അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുക. മാത്രവുമല്ല, സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളാരാ? മാക്കാന അലൈഹിൽ യോമ അനവാ സുഹാബി, ഞാനും എൻ്റെ സുഹാബത്തും സ്വീകരിച്ച ആചരിച്ച പ്രവർത്തനങ്ങൾ വിശ്വാസങ്ങൾ സ്വീകരിക്കുന്നവർ എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി തന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി തന്ന ആ പ്രവർത്തനങ്ങൾ, ആ വിശ്വാസങ്ങൾ, സുഹാബത്ത് ചെയ്ത വിശ്വാസങ്ങൾ, പ്രവർത്തനങ്ങൾ, അതാണ് സുന്നത്തും ജമാഅത്തും. അവരെ പിൻപറ്റുന്നവർ അഹ്ലു സുന്നത്തുൽ ജമാഅ. അതിൽ ഹബ്ദാദില്ല, അതിൽ റാതീബില്ല, അതിൽ ഖുതുബിയത്തില്ല, അതിൽ നാരിയത്ത് സ്വലാത്തില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വിഷയം. അതല്ലാണ്, അതിൽ ഖുർആനല്ലേ, അതിലും യാസീനല്ലേ, അതിലും ഖുർആനിലെ പ്രാർത്ഥനയല്ലേ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമസ്കരിക്കാൻ കൈകെട്ടിയിട്ട് ഒരാൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് എന്ന് പറഞ്ഞ് സ്വലാത്ത് ചൊല്ലിയാൽ ആ നമസ്കാരം ശരിയാകുമോ? ഒരു വ്യക്തി പറയാണ് സ്വലാത്തല്ലേ, പറ്റുകയില്ല. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നമസ്കാരം അങ്ങനെയല്ല. എന്നാൽ അതേ സ്വലാത്ത് എവിടെ ചൊല്ലണം? അത്തഹയ്യാത്തിൽ ചൊല്ലണം. നമുക്ക് സമയം മാറ്റാൻ അനുവാദമില്ല, നമുക്ക് സമയം പ്രത്യേകമായി ഉണ്ടാക്കാനും അനുവാദമില്ല. ഇതാണ് ഈ വിഷയത്തിൻ്റെ മർമ്മം. ഇസ്ലാം സമ്പൂർണ്ണ മതമാണ്. അൽ യോമ അക്മൽ തുലക്കും ദീനക്കും, നിങ്ങൾക്ക് ഞാൻ ഇന്ന് ദീന് പൂർത്തിയാക്കി തന്നു. അവിടെ ചെയ്യേണ്ടുന്നതും ചൊല്ലേണ്ടുന്നതും എണ്ണങ്ങളും പ്രതിഫലങ്ങളും മഹത്വങ്ങളും സമയങ്ങളും എല്ലാം നിശ്ചയിച്ചു തന്നു. അത് നമ്മൾ അതേപ്രകാരം പിൻപറ്റി ചെയ്യണം. എന്നാൽ പ്രത്യേകിച്ച് സമയമൊന്നും നിശ്ചയിക്കാതെ അല്ലാഹു തആല പ്രതിഫലം പറഞ്ഞ കാര്യങ്ങൾ പൊതുവെ എത്രയും നമുക്ക് ചൊല്ലാം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, കയ്യും കണക്കുമില്ലാതെ നമുക്ക് ചൊല്ലാം. അള്ളാഹിനെ നിങ്ങൾ ധാരാളമായി ഓർക്കണമെന്ന് അള്ളാഹ് പറഞ്ഞതാണ്. എന്നാൽ ഒരാൾ പറയാണ് ഒരു ദിവസം 77 തവണ സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ ഇന്ന പ്രതിഫലമുണ്ടെന്ന് പറഞ്ഞാലോ അത് ബിദ്അത്താവും. അപ്പോൾ ഈ വിഷയം ഈ നിലയ്ക്ക് നമ്മൾ സത്യസന്ധമായി മനസ്സിലാക്കുക. ബിദ്അത്ത് ഗൗരവമുള്ളതാണ്. കാരണം അള്ളാഹുവിൻ്റെ ദീനിൽ ഇടപെടലാണത്, അള്ളാഹുവിൻ്റെ ദീനിൽ നമ്മൾ കൈക്കടത്തൽ നടത്തുകയാണത്. ആകാശലോകത്ത് നിന്ന് അള്ളാഹു തആല ജിബ്രീലിനെ പറഞ്ഞയച്ച് മക്കയിലും മദീനയിലും പരിസര പ്രദേശങ്ങളിലുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ദീനിൻ്റെ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുത്തിട്ട് എന്നിട്ട് ആ പ്രവാചകൻ സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുത്ത് പൂർത്തിയാക്കിയ പരിശുദ്ധ ദീൻ, അതിനേക്കാൾ നമ്മൾ പുതിയത് കൊണ്ടുവരുന്നത് എന്ന ഗൗരവം നമ്മൾ ഓർക്കണം. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, കത്തിപ്പിടിക്കുന്ന ഒരു പള്ളി, അത് തടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല, അതാണ് എനിക്ക് ഇഷ്ടം. ഏതിനേക്കാൾ എനിക്ക് തടുക്കാൻ കഴിയാത്ത ഒരു ബിദ്അത്ത് ആ പള്ളിയിൽ നടക്കുന്നതിനേക്കാൾ, അത്രക്ക് ഗൗരവം പണ്ഡിതന്മാർ ബിദ്അത്തിനെക്കുറിച്ച് കണ്ടിട്ടുണ്ട്. പരലോകത്ത് ഹൗദുൽ കൗസറിലെ വെള്ളം പോലും തടയപ്പെടുന്നൊരു കാര്യമാണ് ബിദ്അത്തുകൾ ചെയ്യുക എന്നുള്ളത്. അല്ലാതെ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഹറാമുകളോ കത്തിക്കുത്തോ ബലാത്സംഗമോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല. ചില കാര്യങ്ങൾ നന്മകളായിരിക്കാം, പക്ഷെ ആ നന്മ പ്രവാചകന് പഠിപ്പിക്കാത്ത രൂപത്തിലും എണ്ണത്തിലും ഭാവത്തിലും പ്രത്യേക രീതി നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് ചെയ്യുമ്പോൾ അത് നിരോധിക്കപ്പെട്ട ആ മേഖലയിലാണ് പെടുക. അതുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ആ നിലക്ക് മനസ്സിലാക്കുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ.
0: ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോൾ അന്ന് രാവിലെ എന്തെല്ലാം ക്രിയകളാണ് ചെയ്യേണ്ടത് എന്നാണ്.
2: അള്ളാഹുവിൻ്റെ അപാരമായ ഒരു അനുഗ്രഹമാണ് എല്ലാ ആളുകളും ആശിക്കുന്ന ഒരു വീട് ഉണ്ടാകുക എന്നത്. ആ വീട് വലിയ ആർഭാടവും അതേപോലെ തന്നെ അള്ളാഹുവിനെ നിരക്കാത്ത രൂപത്തിലുള്ള ദൂർത്തും ഒഴിവാക്കിക്കൊണ്ടായിരിക്കണം. വീട് പ്രവേശനവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് വിധികളൊന്നും വന്നിട്ടില്ല. ഏത് സമയത്തും ഒരാൾക്ക് ഗൃഹപ്രവേശനം നടത്താവുന്നതാണ്. അതിന് പ്രത്യേക ചടങ്ങുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സുബഹി നമസ്കാരത്തിൻ്റെ മുമ്പ് തന്നെ അത് ആകണം, അല്ലെങ്കിൽ സുബഹിയോടനുബന്ധിച്ച് നടക്കണം എന്ന ഒരു നിബന്ധനയുമില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കണ്ടുവരുന്ന ഒരു തിന്മ എന്തെന്ന് വെച്ചാൽ, സാധാരണ പള്ളിയിൽ പോകുന്ന ആളുകൾ പോലും, പുരുഷന്മാർ പള്ളിയിലാണല്ലോ നമസ്കരിക്കേണ്ടത്, ആ ആളുകൾ പോലും ഇത്തരം ഒരു ചടങ്ങുണ്ടായിക്കഴിഞ്ഞാൽ പള്ളിയിലേക്ക് പോകാതെ അവർ വീട്ടിൽ നിന്നാണ് നമസ്കരിക്കാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വീട്ടിൽ നമസ്കരിക്കും. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ വലാത്ത ജല ബുയൂത്തുക്കും കുബൂറ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബറുകളാക്കരുത്, വീട്ടിൽ നമസ്കരിക്കണം, ഖുർആൻ പാരായണം ചെയ്യണം. അവിടെ നമസ്കാരം എന്നുകൊണ്ട് ഉദ്ദേശം സുന്നത്തായ നമസ്കാരങ്ങളാണ്. സുന്നത്തായ നമസ്കാരങ്ങൾ വീട്ടിൽ നമസ്കരിക്കണം, എന്നാൽ ഫറളായ നമസ്കാരങ്ങൾ പുരുഷന്മാർ പള്ളിയിൽ വെച്ചാണ് നിർവഹിക്കേണ്ടത്. അത് സ്ത്രീകളെപ്പോലെയല്ല, സ്ത്രീകളാണ് വീട്ടിൽ നമസ്കരിക്കുക. സ്ത്രീകൾക്ക് പുരുഷന്മാരെ പോലെ പള്ളിയിൽ പോകാൻ നിർബന്ധമില്ല. അതുകൊണ്ട് സ്ത്രീകളാണല്ലോ വീട്ടിൽ വെച്ച് നമസ്കരിക്കാറുള്ളത്. പുരുഷന്മാർ ഒരിക്കലും സ്ത്രീകളെപ്പോലെ വീട്ടിൽ ഇങ്ങനെ നമസ്കരിക്കുവാൻ ഒതുങ്ങിക്കൂടുന്ന ആളുകളായിക്കൂടാ. എന്നാൽ നമ്മുടെ നാട്ടിൽ നമസ്കാരത്തിന് നേതൃത്വം നൽകുവാൻ അതുവരെ പള്ളിയിൽ ഇമാമത്തിൽ നിന്നിരുന്ന ആളുകൾ പോലും പങ്കെടുക്കുന്നു എന്നതൊരു ദുഃഖകരമായ കാഴ്ചയാണ്. ഏത് സമയത്തും ഗ്രഹപ്രവേശനം നടത്താവുന്നതാണ്. പ്രത്യേക ചടങ്ങുകളൊന്നും ആ വിഷയത്തിലില്ല.
0: തിലാവത്തിന്റെ സുജൂദിന്റെ രൂപം വിശദീകരിക്കാമോ? നിസ്കാരത്തിലും സാധാരണ ഖുർആൻ ഓതുമ്പോഴും
3: പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുള്ള വിഷയമാണ് തിലാവത്തിൻ്റെയും അതുപോലെ തന്നെ ശുക്റിൻ്റെയും. സുജൂദ് ചെയ്യുന്ന സമയത്ത് തക്ബീറത്തുൽ ഇഹ്റാമും സുജൂദിന് ശേഷം സലാം വീട്ടുകയും ചെയ്യേണ്ടതുണ്ടോ എന്നത് അഭിപ്രായ ഭിന്നതകൾ ഉടലെടുക്കുവാനുള്ള പ്രധാന കാരണം. തിലാവത്തിൻ്റെ സുജൂദും അതുപോലെ തന്നെ ശുക്റിൻ്റെ സുജൂദുമെല്ലാം സുന്നത്ത് നിസ്കാരത്തിൻ്റെ ഗണത്തിലാണ് പെടുക എന്നതാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത്. എന്നാൽ അവ നിസ്കാരത്തിൻ്റെ ഭാഗമല്ല, മറിച്ച് സ്വതന്ത്രമായ ഒരു ഇബാദത്ത് ആണ് എന്ന അഭിപ്രായമാണ് പ്രമാണങ്ങളോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ശരിയായ അഭിപ്രായമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ തിലാവത്തിൻ്റെ സുജൂദിനും ശുക്റിൻ്റെ സുജൂദിനും പ്രത്യേകമായി തക്ബീറുകളോ സലാം വീട്ടലുകളോ ഇല്ല എന്നതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഒരാൾ തിലാവത്തിൻ്റെ സുജൂദ് നിർവഹിക്കുന്നത് നിസ്കാരത്തിലാണ് എങ്കിൽ, നിസ്കാരത്തിൽ ഒരു റുക്നിൽ നിന്നും മറ്റൊരു റുക്നിലേക്കുള്ള നീക്കത്തിലെല്ലാം തക്ബീറുകൾ ചൊല്ലുക എന്നത് നിസ്കാരത്തിൻ്റെ ഭാഗത്തിൽപ്പെട്ടതു കാരണത്താൽ തന്നെ നിസ്കാരത്തിലാണ് തിലാവത്തിൻ്റെ സുജൂദ് നിർവഹിക്കുന്നത് എങ്കിൽ തക്ബീർ ചൊല്ലിക്കൊണ്ട് വേണം സുജൂദിലേക്ക് പോകാനും അവിടെ നിന്നും തിരിച്ചു വരാനും, പ്രത്യേകിച്ചും ഇമാമായിക്കൊണ്ടാണ് ഒരാൾ നിസ്കരിക്കുന്നത് എങ്കിൽ. അതുപോലെ ശുക്റിൻ്റെ സുജൂദിൻ്റെ വിഷയത്തിൽ നിസ്കാരത്തിൽ ഒരാൾ ശുക്റിൻ്റെ സുജൂദ് നിർവഹിച്ചു കഴിഞ്ഞാൽ അതോടുകൂടാ നിസ്കാരം ബാത്തിലാകുമെന്ന അഭിപ്രായമാണ് പ്രബലാഭിപ്രായമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അലം.
0: ക്രിസ്ത്യാനികൾ അറുത്ത മാംസം ഭക്ഷിക്കാമെന്ന് പറയുന്നതായി കേട്ടിട്ടുണ്ട്, അതിൻ്റെ നിജസ്ഥിതി എന്താണ്? മുസ്ലിങ്ങൾക്ക് ഭക്ഷിക്കാമോ എന്നാണ്.
2: ദബീഹത്ത് അറവ്, അതിന് പ്രത്യേകമായ ചില നിബന്ധനകളും വ്യവസ്ഥകളുമുണ്ട്. ഒന്ന്, അറക്കപ്പെടുന്ന മൃഗം അത് ഇസ്ലാം അംഗീകരിച്ച ഭക്ഷ്യയോഗ്യമായത് മാത്രമായിരിക്കണം. ഏതെല്ലാം ജന്തുജാലങ്ങൾ പക്ഷിമൃഗാദികൾ ഭക്ഷിക്കുവാൻ പാടില്ല, ഹറാമാണ് എന്ന് ദീൻ പഠിപ്പിച്ചോ, അത് എത്ര വിസ്മിചൊല്ലി അറുത്താലും ഭക്ഷ്യയോഗ്യമല്ല. ഒന്നാമത്തെ കാര്യം അതാണ് മനസ്സിലാക്കേണ്ടത്. രണ്ട്, ഇസ്ലാം പഠിപ്പിച്ച ത്വരീഖ മാർഗം, ആ മാർഗത്തിലൂടെ അറുത്തത് മാത്രമേ ഭക്ഷിക്കുവാൻ പാടുള്ളൂ. അത് ശ്വാസനാളവും അന്നനാളവും ജീവനാഡിയും മൂർച്ചയുള്ള ആയുധം കൊണ്ട് മുറിച്ച് രക്തമൊഴുക്കണം, ബിസ്മി ചൊല്ലണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലാ തഅ്കുലു മിമ്മാ ലം യുസ്കരി ഇസ്മുല്ലാഹി അലൈഹി വ ഇന്നഹു ലഫിസ്ക്. അള്ളാഹുവിൻ്റെ നാമം അഥവാ ബിസ്മില്ലാ എന്ന് ഉച്ചരിക്കാത്തത് നിങ്ങൾ ഭക്ഷിക്കുവാൻ പാടില്ല, അത് അധർമ്മമാണ് എന്നാണ്. അവ ബിസ്മി ചൊല്ലണം, ഇസ്ലാം പഠിപ്പിച്ചു തന്ന രൂപത്തിൽ തന്നെ അറക്കുകയും വേണം. മൂന്നാമത്തെ കാര്യം, ആർക്കാണോ അറക്കുവാനുള്ള യോഗ്യതയുള്ളത് അവർ മാത്രമേ അറക്കാൻ പാടുള്ളൂ. അത് മുസ്ലിം, അതേപോലെ തന്നെ അഹ്ലി കിതാബ്, ജൂത ക്രൈസ്തവർ. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽമാഇദയിൽ അഞ്ചാമത്തെ ആയത്തിലൂടെ പറഞ്ഞു, തആമുല്ലദീന ഊതുൽ കിതാബ ഹില്ലുൻ ലക്കും വതആമുക്കും ഹില്ലുൻ ലഹും. നിങ്ങൾക്ക് അവരുടെയും അഹ്ലി കിതാബിൻ്റെയും അഹ്ലി കിതാബുകാരുടെ ഭക്ഷണം നിങ്ങൾക്കും അനുവദനീയമാണ്. ഇവിടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം മുഫസ്സിരീങ്ങൾ പറഞ്ഞു അത് ദബീഹ, അവരറുത്തതെന്ന. അപ്പോൾ മുസ്ലിങ്ങൾ അറുത്തത് അഹ്ലി കിതാബുകാർക്കും അഥവാ ജൂത ക്രൈസ്തവർക്കും, ജൂത ക്രൈസ്തവർ അറുത്തത് മുസ്ലിങ്ങൾക്കും അനുവദനീയമാണ്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ അവർ അറുക്കുന്ന രൂപത്തിൽ ഷോക്ക് ഏൽപ്പിച്ചുകൊണ്ടോ തലക്കടിച്ചുകൊണ്ടോ ആകരുത്, മറിച്ച് ബിസ്മി ചൊല്ലി മുസ്ലിങ്ങൾ എങ്ങനെയാണോ അറക്കുന്നത് ആ രൂപത്തിൽ അറക്കണം. ഈ അഹ്ലി കിതാബുകാരല്ലാത്ത മറ്റ് ഏത് വിഭാഗം ആളുകൾ അവർ ബിസ്മി ചൊല്ലിയാലും ശരി, അറുത്താലും ശരി, ഭക്ഷ്യയോഗ്യമായ വസ്തുവിനെ അറുത്താലും ശരി, അത് ഒരാൾക്ക് അനുവദനീയമല്ല എന്നത് കൃത്യമായി നമ്മൾക്ക് ബോധമുണ്ടാകണം.
0: ആർത്തമുള്ള സമയത്ത് മൊബൈലിൽ നോക്കി ഖുർആൻ വായിക്കുമ്പോൾ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യേണ്ടതുണ്ടോ എന്നാണ്.
4: പറ്റുമെന്നാണ് മുസ്ലിം പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. അതിന് കാരണം സുജൂദ് തിലാവ എന്നത് ദിക്കറുകളുടെ ഗണത്തിലാണുള്ളത്. ദിക്കറ് ഏത് സമയത്തും ഒരു ആണിനും പെണ്ണിനും ചൊല്ലാവുന്നതാണ്. ജനാബത്തുകാരനായിരിക്കുമ്പോഴും അതേപോലെ തന്നെ ഉളുവില്ലാത്ത അവസ്ഥയിലും ആർത്തവകാരിയായിരിക്കുമ്പോഴും പ്രസവരക്തമുള്ളപ്പോഴുമൊക്കെ ദിക്കറുകൾ ചൊല്ലുന്നതിന് യാതൊരു വിരോധവുമില്ല. ദിക്കറുകളുടെ കൂട്ടത്തിലാണ് പണ്ഡിതന്മാർ സുജൂദ് തിലാവത്തിന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒലുവില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ അശുദ്ധിയുള്ള സമയത്ത് ഒരാൾക്ക് സുജൂദ് തിലാവ, ഖുർആൻ പാരായണത്തിൻ്റെ സുജൂദ് ചെയ്യുന്നതിന് വിരോധമില്ല എന്ന് പണ്ഡിതന്മാർ വിശദമാക്കുന്നുണ്ട്. അതാണ് ഏറ്റവും ശരിയായിട്ടുള്ളത്.
0: ഖുർആൻ ഓതുമ്പോൾ സുജൂദിൻ്റെ ആയത്ത് വന്നാൽ സുജൂദ് ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റുണ്ടോ എന്നാണ്.
5: നിർബന്ധമല്ല എന്നാണ് ഉത്തരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിലാവത്തിൻ്റെ സുജൂദിൻ്റെ സന്ദർഭങ്ങളിൽ ചിലപ്പോൾ സുജൂദ് ചെയ്യുകയും മറ്റു ചിലപ്പോൾ സുജൂദ് ചെയ്യാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വഹാബികളും അപ്രകാരം കാണിച്ച് മാതൃക കാണിക്കുകയും ഇത് നിർബന്ധമല്ല എന്ന് പഠിപ്പിക്കുകയും ചെയ്തത് ധാരാളം ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ തിലാവത്തിൻ്റെ സുജൂദ് നിർബന്ധമല്ല, എന്നാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് എന്ന് മനസ്സിലാക്കുക. കാരണം തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുന്ന സന്ദർഭത്തിൽ പിശാചിക്കൾ കരഞ്ഞുകൊണ്ട് ഓടിപ്പോകുമെന്നും ഞങ്ങളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞങ്ങളത് കൂട്ടാക്കിയില്ല, എന്നാൽ ആദമിൻ്റെ മക്കൾ അഥവാ മുസ്ലിമീങ്ങൾ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടപ്പോൾ അവർ സുജൂദ് ചെയ്തിരിക്കുന്നു, ഞങ്ങളുടെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് പിശാചുക്കൾ കരഞ്ഞുകൊണ്ടോടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം പ്രാധാന്യമുണ്ട് ആ സുജൂദിന് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് പരമാവധി തിലാവത്തിൻ്റെ സുജൂദ് നിർവഹിക്കുവാൻ നാം ശ്രമിക്കുകയാണ് വേണ്ടത്.
0: യൂട്യൂബിൽ ഖുതുബയോ മറ്റു പ്രസംഗങ്ങളോ കേൾക്കുമ്പോൾ ലൈവായ അല്ല കേൾക്കുന്നത്, അതിൽ വരുന്ന ദുആക്ക് ആമീൻ പറയൽ സുന്നത്തുണ്ടോ എന്നാണ്.
6: ഇവിടെ പ്രാസംഗികൻ പൊതുവെ സലാം പറയുന്നത് അത് കേൾക്കുന്ന ആളുകളോടാണ്. അതുകൊണ്ട് തന്നെ അത് കേൾക്കുന്നവരൊക്കെ സലാം മടക്കുകയാണ് വേണ്ടത്. വൈദാ ഹുയ്യീത്തും ബി തഹയ്യത്തിൻ ഫഹയ്യു ബി അഹ്സന മിൻഹ ഔ റുദ്ദൂഹ. സൂറത്തുൻ നിസായിലെ 86-ാമത്തെ ആയത്തിൽ സത്യവിശ്വാസികളായ നിങ്ങൾക്ക് വല്ല അഭിവാദ്യവും അർപ്പിക്കപ്പെട്ടാൽ അതിനേക്കാൾ നല്ലതിനെ അങ്ങോട്ടും അഭിവാദ്യം അർപ്പിക്കുവീൻ, ഔ റുദ്ദൂഹ അല്ലെങ്കിൽ അപ്രകാരം തന്നെ മടക്കുവീൻ എന്നാണ് ഖുർആന്റെ കൽപ്പന. അപ്പം അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിലും നമുക്ക് കാണാൻ കഴിയും ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ ഭാഗമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചിരുന്ന കത്തുകളിൽ സലാം അയച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും അത്തരം കത്തുകൾ അവിടെ ദിവസങ്ങളും ആഴ്ചകൾക്ക് ശേഷമാണ് എത്താറുള്ളത്. എന്നിട്ടും സലാം എഴുതിയിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പം അതുകൊണ്ട് തന്നെ സലാം പറയലും മടക്കലുമെല്ലാം മുസ്ലിമിൻ്റെ നിർബന്ധമായ കടമകളിൽപ്പെട്ട ഒരു കാര്യമാണ്. അത് നേരിട്ട് ലൈവായി കേൾക്കുന്ന പ്രഭാഷണങ്ങളിലും മറ്റ് പരിപാടികളിലൊക്കെ സലാം പറയുന്നത് കേൾക്കുമ്പോൾ അതിന് സലാം മടക്കൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ വരുന്നുണ്ട്. എന്നാൽ നേരിട്ടല്ലാത്ത മുമ്പെങ്ങോ റെക്കോർഡ് ചെയ്തു വെച്ച ഒരു പ്രസംഗം കേൾക്കുമ്പോൾ അതിന് സലാം പൊതുവെ ഒരു സലാം പൊതുവെയായിട്ടുള്ള ഒരു സലാമാണ്. അത് കേൾക്കുന്ന വ്യക്തിയെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ അത്തരം സന്ദർഭത്തിൽ സലാം മടക്കൽ നിർബന്ധമില്ല എങ്കിലും മടക്കുകയാണ് വേണ്ടത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചോദ്യകർത്താവ് ചോദിച്ചിട്ടുള്ള ചോദ്യം അതിലുള്ള പ്രാർത്ഥനകൾക്ക് ആമീൻ പറയേണ്ടതുണ്ടോ, അതിന് ഉത്തരം ലഭിക്കാനിടയുണ്ടോ എന്നാണ്. അതിലുള്ള പ്രാർത്ഥനകൾക്ക് ആമീൻ പറയൽ പുണ്യകരമായ കാര്യം തന്നെയാണ്. അവയ്ക്ക് പ്രതിഫലം ലഭിക്കാൻ നമുക്കൊരു പക്ഷേ കാരണമായേക്കാം എന്നാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മഹുള്ള പോലുള്ള പണ്ഡിതന്മാർ അതിന് നൽകുന്ന വിവരണം. അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും അതൊന്നും മുടക്കാതെ തന്നെ സലാം മടക്കുകയും പ്രാർത്ഥനകൾക്ക് ആമീൻ പറയുകയും ചെയ്യുക. അല്ലാഹു അഅലം.
0: ദമ്പതികൾ തമ്മിൽ തൊട്ടാൽ വുളു മുറിയുമെന്ന് ഒരു വിഭാഗം സലഫികളായവർ മുറിയില്ല എന്നും, അങ്ങനെയാണെങ്കിൽ വുളു മുറിയാത്തതിനെക്കുറിച്ച് വിശദീകരിക്കാമോ എന്നാണ്.
4: വുളു മുറിയുന്ന കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൽ സ്ത്രീ പുരുഷനെ തൊട്ടാൽ, പുരുഷൻ സ്ത്രീയെ തൊട്ടാൽ എന്നിങ്ങനെ ഒരു വുളു മുറിയുന്ന കാര്യത്തിൽ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു കാര്യം എന്ന നിലക്ക് നമുക്കൊരിക്കലും ആണ് പെണ്ണിനെ തൊട്ടാൽ വുളു മുറിയും എന്ന്, അത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാകട്ടെ അല്ലാത്തവർ തമ്മിലാകട്ടെ വുളു മുറിയും എന്ന് പറയാൻ യാതൊരു തെളിവുമില്ല. പിന്നെ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ സ്പർശിച്ചിട്ടുണ്ട് എങ്കിൽ അത് സ്പർശിക്കുക എന്ന് പറഞ്ഞാൽ വസ്ത്രത്തിൻ്റെ മേലല്ലാത്ത രൂപത്തിലുള്ള തൊലികൾ തമ്മിൽ ചേരുന്ന രൂപത്തിലുള്ള സ്പർശനമാണ്. അങ്ങനെ ഉണ്ടായാൽ പലപ്പോഴും വുളു നഷ്ടപ്പെടാൻ കാരണമാകുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാം, വൈകാരികമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകാം എന്നതുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞതാണ് അങ്ങനെ തൊട്ടുപോയാൽ വുളു നഷ്ടപ്പെടും എന്ന്. അതൊരിക്കലും ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. എന്നാൽ വുളു മുറിയുന്ന രൂപത്തിലുള്ള മദന ജലം, ശുക്ലസ്ഖലനം, അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കാരണത്താൽ വുളു മുറിയും എന്നല്ലാതെ ഒരിക്കലും ഒരു സ്പർശനം കൊണ്ട് മാത്രം വുളു മുറിയും എന്നത് ഹദീസിലൂടെ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക.
0: റവാത്തിബ് നിസ്കാരത്തിന്റെ നെയ്യത്ത് പറഞ്ഞു തരാമോ എന്നാണ്?
1: അതിന്റെ നെയ്യത്ത് റവാത്തിബ് നമസ്കാരം നിർവഹിക്കുക എന്നത് തന്നെയാണ്. ഊറിന് മുമ്പുള്ള 4 റക്അത്ത് റവാത്തിബ് നമസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്നതാണ് അതിന്റെ നിയത്ത്.
0: ഇഖാമത്തിന് ശേഷം പ്രാർത്ഥന ഉണ്ടോ എന്നാണ്?
7: ബാങ്ക് ഇഖാമത്ത് കേൾക്കുന്ന സമയത്ത് അത് രണ്ടിന്റെയും ശേഷം പ്രാർത്ഥന ചൊല്ലൽ സുന്നത്താണ്. കാരണം ഇഖാമത്തും ബാങ്കിനെ പോലെ തന്നെയായിട്ടാണ് പണ്ഡിതന്മാരതിനെ എണ്ണീട്ടുള്ള. മാത്രമല്ല ഹദീസിലും അതിനെ ഇഖാമത്തിന് അദാൻ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്. ബൈന കുല്ലി അദാനൈൻ എന്ന് ബുഖാരിയിലൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. അപ്പോൾ ഇഖാമത്ത് കേട്ട് കഴിഞ്ഞാലും ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥനയും സലാത്തും പോലെ ഇഖാമത്തിന് ശേഷവും അത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലൽ സുന്നത്ത് തന്നെയാണ്. അതിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കും എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. അല്ലാഹു അലം.
0: ഉംറ, ഹജ്ജ് എന്നിവയിൽ നിന്നും തഹല്ലുൽ ആകുമ്പോൾ സ്ത്രീകൾ ഒരു വിരലിൻ്റെ നീളത്തിലാണോ വിരൽ അറ്റത്തിൻ്റെ നീളത്തിലാണോ മുടി മുറിക്കേണ്ടത്? വിരലിൻ്റെ നീളത്തിലാണെങ്കിൽ ഉംറക്കും ഹജ്ജിനുമായി മുടി മുറിച്ചാൽ വളരെ ചെറുതാകും എന്നാണ്.
3: തൻ്റെ തലമുടിയിൽ നിന്നും ഒരു വിരലിൻ്റെ നീളത്തിലുള്ള ഭാഗം ഒരു സ്ത്രീ മുറിക്കുന്നതോടുകൂടി അവൾ ഉംറയിൽ നിന്നും തഹല്ലുലാകുന്നതാണ്. ലയറുകളായി മുടി വെട്ടിയിട്ടുള്ള ആളുകളാണ് എങ്കിലും ലയറുകളായി വെട്ടിയതിൽ നിന്നും ഒരു വിരലിൻ്റെ നീളമുള്ള ഒരു പിടി മുടി വെട്ടിക്കഴിഞ്ഞാൽ അതോടുകൂടി അവരുടെയും ഉംറയിൽ നിന്ന് അവർക്ക് തഹല്ലുലാകാൻ സാധിക്കുന്നതാണ് എന്നാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അഅലം.
0: ചോദ്യം ഇപ്രകാരമാണ്. എൻ്റെ ഭർത്താവ് എല്ലാ വർഷവും പതിവായി ഉദുഹിയത്ത് നിർവഹിക്കാറുണ്ട്. എന്നാൽ എനിക്ക് ജോലിയുള്ളതിനാൽ ഞാനും പ്രത്യേകം ചെയ്യേണ്ടതുണ്ടോ? ഭർത്താവിൻ്റേത് കുടുംബത്തിന് മതിയായതാണ് അദ്ദേഹം പറയുന്നു. എനിക്കും പ്രത്യേകം ഉദുഹിയത്ത് നിർവഹിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ എന്തു ചെയ്യണമെന്നാണ്?
8: ഗൃഹനാഥൻ തൻ്റെ കീഴ്ഘടകങ്ങൾക്ക്, ഭാര്യ, മക്കൾ, അതുപോലെ തൻ്റെ ചെലവിലുള്ള ആളുകൾക്ക് വേണ്ടി ബലി അറക്കുന്നുവെങ്കിൽ, ഉദുഹി അറക്കുന്നുവെങ്കിൽ അത് മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദുഹി അറുത്തു, രണ്ട് മൃഗങ്ങളെ അറുത്തു. അതിലൊന്നർത്ഥം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അല്ലാഹുമ്മ ഹാദ മിന്നി വ മിൻ ആലി മുഹമ്മദ്, അല്ലാഹുവേ ഇത് എന്നിൽ നിന്നും മുഹമ്മദിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിൽ നിന്നുമുള്ള ഉദുഹിയയാണ് എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തനിക്ക് തൻ്റെ കുടുംബക്കാർക്ക് വേണ്ടിയിട്ട് ഒരു മൃഗത്തെയാണ് അറക്കേണ്ടത്. അപ്പോൾ ആ ഒരു മൃഗത്തെ ഭർത്താവ് അറക്കുമ്പോൾ അത് മതി, ഭാര്യയ്ക്കും ഉദുഹിയയായി. അതേസമയം ഇനി ഒരു മഹദി നിയത്തിയാണ്, അവർക്കും അവരുടെ പേരിൽ ഒരു ഉദുഹി അറക്കാൻ എങ്കിൽ അവർക്ക് അറക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ഭർത്താവ് വറുത്തിട്ടുണ്ട്, ഭാര്യ വേറെ വറുത്തിട്ടുണ്ടെങ്കിൽ അതൊരു പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒരു ബാധ്യത എന്ന് ഉള്ളത് ഇല്ല, ആ നിലക്ക് അറക്കേണ്ടതുമില്ല. മനസ്സിലായി? അതെല്ലാം ബലി അറക്കുകയാണ് എങ്കിൽ ബലി പെരുന്നാൾ ദിവസമാണ്. ബലിയാണ് ഏറ്റവും മഹനീയ കർമ്മം പെരുന്നാളിൻ്റെ കർമ്മങ്ങളിൽ. അപ്പം അത് ഇവിടെ മനസ്സിലാക്കണം. അല്ലാഹു ആലം.
9: പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം. സന്ദേഹികളുടെ മനസ്സ് സദാ അസ്വസ്ഥമായിരിക്കും. യഥാസമയം കൃത്യമായ സംശയ നിവാരണം ലഭ്യമായില്ലെങ്കിൽ അവരുടെ മനോഭാവവും മാറും. വിശ്വാസ കാര്യങ്ങളിൽ നിന്ന് തന്നെ അവനെ പിറകോട്ടടിക്കും. മതപരമായ സംശയങ്ങൾക്ക് പണ്ഡിതോചിതമായ പരിഹാരവുമായി അൽ ഇജാബ സംശയ നിവാരണം. നിങ്ങൾക്കും നിങ്ങളുടെ മതപരമായ സംശയങ്ങൾ പീസ് റേഡിയോയ്ക്ക് അയക്കാം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് താഴെ കാണുന്ന ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ എന്നിവ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം എന്ന ഭാഗത്ത് നിന്നും അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാം സെലക്ട് ചെയ്ത് ഫീഡ്ബാക്ക് എഴുതുക എന്ന ഭാഗത്ത് നിങ്ങളുടെ സംശയങ്ങൾ ടൈപ്പ് ചെയ്തയക്കുക. കേൾക്കാം പീസ് റേഡിയോ അൽ ഇജാബ സംശയ നിവാരണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
10: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio. Tune to reality.
11: മനുഷ്യൻ കുയിലിനെ കണ്ടപ്പോൾ കുയിലിനോട് പറഞ്ഞു, കുയിലെ, നിന്റെ പാട്ട് നല്ല അടിപൊളിയാണ്, പക്ഷേ നിന്റെ കളറുണ്ടല്ലോ അത് കറുപ്പായിപ്പോയി. റോസാപ്പൂവിനെ കണ്ടപ്പോൾ പറഞ്ഞു, റോസാപ്പൂവെ, നിനക്ക് നല്ല ഭംഗിയാണ്, നല്ല മണവുമാണ്, പക്ഷേ നിനക്ക് ഭയങ്കര മുള്ളായിപ്പോയി. താമരപ്പൂവിനെ കണ്ടപ്പോൾ പറഞ്ഞു, നിനക്ക് നല്ല ഭംഗിയുണ്ട്, പക്ഷേ നീ നിൽക്കുന്നത് ചെളിയിലാണ്. പക്ഷേ ചെടികളും ജീവികളും എല്ലാം കൂടി മനുഷ്യനെ കണ്ടു പറഞ്ഞു, മനുഷ്യ, നീ അടിപൊളിയാണ്, പക്ഷേ എന്ത് കാര്യം കണ്ടാലും അതിൻ്റെ കുറ്റവും കുറവും കണ്ടെത്താനുള്ള നിന്റെ ആ വാസനയുണ്ടല്ലോ, അതാണ് നിന്റെ കുഴപ്പം.
12: അപ്പോൾ ഇത് ഇതുപോലെ തന്നെ നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു ഒരു ഒരു വലിയൊരു പ്രശ്നമാണ്. സഹൽ സാർ എന്താ പറയുന്നത്?
13: എന്താ, ചെറിയ ഒരു ചിന്തിപ്പിക്കുന്ന വോയിസ് ക്ലിപ്പ് തന്നെയാണ് ഇതും.
12: അത് മനുഷ്യന് എല്ലാറ്റിലും കുറവ് കണ്ടെത്തുക, അതാ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ,
13: പോരായ്മകളും ന്യൂനതകളും മാത്രം പോസിറ്റീവ്
12: കാണാതിരിക്കുക. അപ്പൊ നേരത്തെ നമ്മൾ നേരത്തെ ചിന്തയിൽ അല്ല കഥയിൽ പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ കഴിവുകൾ കാണുകയും അവരവന്റെ കുറവ് മനസ്സിലാക്കുകയും ചെയ്താലാണ് ഒരുപാട് ഗുണം അതിനുള്ളത്. അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇവിടെ മനുഷ്യൻ കുയിലുകളോട് ഒക്കെ പറഞ്ഞിട്ടുള്ളതും അതുപോലെ പൂവിനോട് പറഞ്ഞൊക്കെ അതിൻ്റെ അതൊരു കഥ, അതൊരു ഒരു ചിന്ത ആസ്പദമായൊരു കഥയാണെങ്കിലും കുറവുകളെക്കുറിച്ച് വേഗം എടുത്തു പറയുന്നു. ചിലപ്പോൾ നമ്മളാൾ സംഗതി കുഴപ്പമില്ല, വിഷമം പോക്കാണ് എന്ന് പറഞ്ഞിട്ട് ആളുകൾ എന്ത് ചെയ്യും, എപ്പോഴും ആ നെഗറ്റീവ് പിടിച്ചിട്ട് പോസിറ്റീവ് ഒന്ന് പറഞ്ഞു വെക്കും, എന്നിട്ട് എന്ത് ചെയ്യും, എന്നാലും അത് പോക്കാണ് എന്ന് പറയുന്ന കുറവുകളിൽ നിന്ന് അവൻ അവമതിക്കുന്ന അവസ്ഥ ഇതും മനുഷ്യനിൽ കാണാം. അതുകൊണ്ടാണ് എല്ലാവരും തിരിച്ചു മനുഷ്യനോട് പറഞ്ഞു, എല്ലാറ്റിലും ആ കുറവ് കാണാനുള്ള ആ മനുഷ്യൻ്റെ അവസ്ഥ ഉണ്ടല്ലോ, അതാണ് മനുഷ്യനെ ഇല്ലാതെയാക്കുന്നത്.
13: ശരിക്കും അവന് പോക്കാണെന്ന് പറയുമ്പോൾ, ആ ഒരു പദം പറയുമ്പോൾ അവന് നല്ലതായിട്ട് അവന് ഉഷാറാണെന്ന് പറയാൻ പറ്റിയ ഒരുപാട് ഘടകങ്ങൾ അവനിലുണ്ട്. ശരിക്കും അതാണ് മുന്നിൽ കാണേണ്ടത്. ആ പോക്കാണെന്ന് പറയാൻ പറ്റുന്ന ആ കാര്യങ്ങൾ എന്താണോ അതാണ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് പിന്നെ പറഞ്ഞാൽ അതാ ആ വ്യക്തിക്കും പരസ്പരം ആ വ്യക്തിക്കുള്ള ഒരു ബന്ധം നിലനിർത്താനും ഒരു പരസ്പരം സഹകരണ മനോഭാവം വളർത്താനൊക്കെ അതാണ് ശരിക്കും എന്ത് ചെയ്യുക, ആക്കം കൂട്ടുക.
12: എനിക്ക് തോന്നുന്നത് ഇത് ശരിക്കും ഇതൊരു മനോഭാവം വളർത്തിയെടുക്കലാണല്ലോ, ആറ്റിറ്റ്യൂഡാണ് ഇത്. കുഞ്ഞുനാളിൽ നമ്മുടെ കുട്ടികളിൽ നമുക്കിത് വളർത്തിയെടുക്കാൻ പറ്റണം. ഇത് പലപ്പോഴും ചില ആളുകൾ ജീവിതത്തിൽ കടന്നു വന്ന വഴികളിൽ ഇത്തരം കുറ്റങ്ങൾ കുറവുകൾ കേട്ടും അനുഭവിച്ചും വന്ന ആളുകൾ അങ്ങനെ തന്നെയായി പോകും. അവരെ ഈ ദോഷൈകതൃക്ക് എന്ന് പറയുന്നത്
13: ദോഷൈകതൃക്ക്
12: ഇതെങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ കുറ്റം നോക്കുക, അത് പോക്കാണ് അറിയും. അപ്പോൾ അവർക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. എല്ലാ ഒരു വീടിൻ്റെ എല്ലാം സെറ്റപ്പായൊരു വീട് കൂടി അതിൽ കൂടി അതിൻ്റെ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ മൊത്തം നോക്കിയിട്ട് കുറ്റം കാണാൻ കണ്ടില്ല എന്ന് പറഞ്ഞില്ല, നമ്മൾ പറയലുണ്ട്. അവസാനം പറഞ്ഞ് വീട് പൊളിക്കാൻ കുറച്ച് പണിയാവും,
13: ഒന്നുമില്ലാത്തതുകൊണ്ട്
12: അപ്പോൾ അവിടെയാണ് അതാണ് കണ്ടെത്തിയത് എന്നതുപോലെയുള്ള മാനസികാവസ്ഥ മനുഷ്യന്മാരിലുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ അതിൻ്റെ വിഷമം അനുഭവിക്കുന്നത് കുടുംബത്തിലാണ്, വീട്ടിലാണെങ്കിൽ മകൻ്റെ ഒരു ഒരു ഒരു പ്രശ്നം അല്ലെങ്കിൽ മക്കളുടെ പ്രശ്നം, അവരുടെ ഒരു ഗുണങ്ങൾ കാണാൻ കഴിയാത്തൊരു പാരൻ്റ് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവും ആ മക്കൾ, ആ അതുപോലെ ശരിയില്ല ശരിയില്ല എന്ന് പറയുന്ന എല്ലാ തെറ്റുകളും മാത്രം കണ്ട് അവർ ഡീമോട്ടിവേറ്റഡ് ആവാണ്. ഒരു മാർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ശരികളൊന്നും കാണില്ല, തെറ്റ് മാത്രം കണ്ടത്, ഇതെന്തെങ്ങനെ 50-ൽ 45 മാർക്ക് കിട്ടിയാൽ ഇതൊക്കെ തെറ്റാണല്ലോ അഞ്ചെണ്ണം, ആ 45 വില ഇല്ലാതെ ആയി.
13: ആ 45 മാർക്ക് വാങ്ങിയ കുട്ടിയെ ഒന്ന് അഭിനന്ദിക്കാനും അഭിനന്ദിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു

0: ശരിക്കും നമ്മൾ ബോധപൂർവം ഇത് മനസ്സിലാക്കി മാറ്റിയെടുത്താൽ തന്നെ ഈ ഒരു സ്വഭാവം നമ്മുടെ നിന്നും വിട്ടുപോകുള്ളൂ.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
2: ശ്രോതാക്കൾ, ഇനി പ്രവേശിക്കുന്നത് മക്കയുടെ തീരത്ത് എന്ന പ്രോഗ്രാമിലേക്കാണ്. സംസം കിണർ എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് കെ വി മുഹമ്മദ് അലി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാ ഇവൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മക്കയുടെ ചരിത്രത്തിൽ വിസ്മരിക്കാനാവാത്ത ഒരു ഏടാണ് സംസമിൻ്റെ ചരിത്രം. സംസം കിണർ അഥവാ ആ അത്ഭുത ജലധാര വിശ്വാസികളുടെ മനസ്സിൽ ഏറെ സ്വാധീനം ചെലുത്തിയാണ്. ചില കാര്യങ്ങൾ സംസമിൻ്റെ പ്രത്യേകതയും ചരിത്രവും ചുരുങ്ങിയ രൂപത്തിലെങ്കിലും നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട്. നമുക്കറിയാം, മസ്ജിദുൽ ഹറമിനകത്ത് ഹജറുൽ അസ്വദിന് കിഴക്കായി കഅബയിൽ നിന്ന് ഏകദേശം 21 മീറ്റർ അകലെയുള്ള ഒരു ജലധാരയാണ് സംസം കിണർ. സംസമിൻ്റെ ചരിത്രം തുടങ്ങുന്നത് ഇസ്മായിൽ എന്ന കുഞ്ഞു പൈതലിൻ്റെ ചരിത്രം മുതലാണ്. അഥവാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മകൻ ഇസ്മായിൽ നബിയുടെ ചരിത്രം മുതലാണ് എന്നർത്ഥം. അതൊരു ആദരവിൻ്റെ, പരിഗണനയുടെ, കാരുണ്യത്തിൻ്റെ ചരിത്രവുമാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ ദൃഷ്ടാന്തവുമാണ്. സംസം എന്ന പദത്തിന് ധാരാളം അഥവാ മഉൻ കസീർ എന്നർത്ഥമുണ്ട്. ഇബ്നു ഹജർ റഹിമഹുല്ലാക്ക് അർത്ഥം നൽകിയിട്ടുണ്ട്. എന്നാൽ വെള്ളം പുറത്തുവരുമ്പോൾ ഉറവ പൊട്ടിയൊഴുകുമ്പോഴുള്ള ശബ്ദത്തിനാണ് സംസം എന്ന് പറയുക എന്നും ചർച്ചയുണ്ട്. നമുക്കറിയാം, ചരിത്രം ഹാജറിനെയും മകൻ ഇസ്മായിലിനെയും മക്കയിൽ തനിച്ചാക്കി റഹ്മാനായ റബ്ബിൻ്റെ നിർദ്ദേശപ്രകാരം ഇബ്രാഹിം നബി അലൈഹി സ്ലാം തിരിച്ചു പോകുന്നുണ്ടല്ലോ. തിരിച്ചു പോകുമ്പോൾ അദ്ദേഹം അള്ളാഹുവിനോട് മനമുരുകി പ്രാർത്ഥിക്കുന്നത് സൂറത്ത് ഇബ്രാഹിമിൽ നമുക്ക് വായിക്കാം. റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുരിയ്യതി ബിവാദിൻ ഗൈരി ദി സർ എന്ന് തുടങ്ങുന്ന വചനം. അള്ളാഹുവേ, എൻ്റെ കുടുംബത്തെ കൃഷിയൊന്നുമില്ലാത്ത ഈ താഴ്വരയെ ഞാൻ താമസിപ്പിച്ചിരിക്കുന്നു റബ്ബെ, നിനക്കതറിയാമല്ലോ. അദ്ദേഹം അവസാനം പറയുന്നുണ്ട്, ഫജ അൽ അഫീദത്ത് മിൻ അന്നാസി തഹ്വി ഇലൈഹിം വർസുഖുഹും, ജനങ്ങളുടെ മനസ്സിനെ അവരിലേക്ക് നീ ചായവുണ്ടാക്കണേ, അവർക്ക് റിസ്ക് നൽകുകയും ചെയ്യണേ. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന വേറെയും നമുക്ക് ഈ വിഷയത്തിൽ കാണാം. ഏതായിരുന്നാലും ഒരു തോൽപാത്രത്തിൽ വെള്ളവും ഒരു സഞ്ചിക്കാരക്കയും മാത്രം കയ്യിലുള്ള അവസ്ഥയിലാണ് ഹാജറും കുഞ്ഞു പൈതലും ആ ഊഷരഭൂമിയിൽ താമസിക്കുന്നത്. വെള്ളം തീർന്നപ്പോൾ കുഞ്ഞിന് ദാഹിച്ചു, അത് കരഞ്ഞു. അതുകൊണ്ട് തന്നെ ആ ഉമ്മയുടെ മനസ്സ് നീറി. തൊട്ടടുത്ത സഫാ കുന്നിലും പിന്നീട് ഏതാനും മീറ്റർ അകലെയുള്ള മർവ കുന്നിലും മാറി മാറി ഓടിയവർ ഓടിക്കയറി ഓടിത്തളർന്നു. ആരെയും കണ്ടില്ല, ഒന്നും കിട്ടിയതുമില്ല. ഏഴാം തവണ മറവയിൽ കയറി ചുറ്റുഭാഗം നോക്കുമ്പോഴതാ ഒരു ശബ്ദം കേൾക്കുന്നു. വല്ല സഹായമുണ്ടെങ്കിൽ എനിക്ക് നൽകണമെന്ന് അവർ വിളിച്ചു പറഞ്ഞു. അതിനുമാത്രം ആവശ്യക്കാരിയായിരുന്നു അപ്പോൾ ആ ഉമ്മ. അങ്ങനെ അവർ ആശങ്കയോടെ കുഞ്ഞിൻ്റെ അടുക്കൽ, ഇസ്മായിൽ എന്ന കുഞ്ഞിൻ്റെ അടുക്കൽ തിരിച്ചു വരുമ്പോഴാണ് ഒഴുകിത്തുടങ്ങിയ ആ നീരുറവ കണ്ടത്. ഏറെ സന്തോഷത്തോടുകൂടി ആ മാതാവ് തൻ്റെ കയ്യിലുള്ള തോൽപാത്രത്തിൽ വെള്ളം നിറച്ചു, കുഞ്ഞിന് കുടിക്കാൻ കൊടുത്തു. ഒഴുകിത്തുടങ്ങിയ ആ വെള്ളം അവർ തടഞ്ഞുവെക്കുകയും ചെയ്തു. റബ്ബ് സുബ്ഹാനഹു വതആലയുടെ മഹാദൃഷ്ടാന്തമായി, അതല്ലെങ്കിൽ ആ ഉമ്മയുടെ കണ്ണീരിൻ്റെ വിലയായി, ആ ഉപ്പയുടെ പ്രാർത്ഥനയുടെ ഫലമായി എന്തോ റഹ്മാനായ റബ്ബ് അവിടെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ സന്ദർഭത്തിൽ ആ സ്ഥലത്ത് അത്ഭുതകരമായ ആ നീരുറവ സൃഷ്ടിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നാം പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഉമ്മു ഇസ്മായിലിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അല്ലെങ്കിൽ അള്ളാഹു അവർക്ക് അനുഗ്രഹം ചൊരിയട്ടെ. അവരത് തടയാതെ ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ അതൊരു നീരുറവയായി, ഒരൊഴുകുന്ന നദിയായി മാറുമായിരുന്നു. ലക്കാനത്ത് സംസം ഐനൻ മഴീന എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്.

0: വരെ സംസം അന്നു മുതൽ ഇന്ന് വരെ ഇനി ഖിയാമത്ത് നാൾ വരെയും ഇൻഷാല്ലാ നിലനിൽക്കുന്ന ഒരു അത്ഭുത ജലപ്രവാഹം തന്നെയായിരിക്കും, അങ്ങനെ തുടരുകയും ചെയ്യും. ഏകദേശം 4000 വർഷങ്ങളുടെ പഴക്കമുള്ള ചരിത്രമാണ് സംസമിന് പറയാനുള്ളത് എന്ന് ചുരുക്കം. നമ്മളറിയേണ്ട ഒരു കാര്യം, സംസം എന്നത് തൽക്കാലം ദാഹമകറ്റാനുള്ള ഒരു സവിശേഷ മാർഗം മാത്രമായിരുന്നില്ല, ഒരു മഹത്തായ നാഗരികതയുടെ തുടക്കം കൂടിയായിരുന്നു. ചുട്ടുപഴുത്ത് കിടക്കുന്ന ആ ഊഷര ഭൂമിയിൽ ഒരു തെളിനീരോ പച്ചപ്പോ തേടിയലയുന്ന ഒരു ജനതയുടെ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ പുതുയുഗപ്പിറവിയായിരുന്നു സംസമിൻ്റെ ഉത്ഭവം എന്നുകൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. ആ സന്ദർഭത്തിലാണ്, ആ കാലയളവിലാണ് യമനിൽ നിന്നുള്ളൊരു യാത്രാസംഘം അഥവാ കഹ്താനി വംശപരമ്പരയിൽപ്പെട്ട ജുർഹും ഗോത്രക്കാരായിരുന്ന ഒരു യാത്രാസംഘം മക്കയുടെ താഴ്ഭാഗത്ത് യാത്രയുടെ ഭാഗമായി യാദൃശികമായി അവർ വന്നെത്തുകയാണ്. ദൂരെ പക്ഷികൾ വട്ടമിട്ട് പറക്കുന്നത് ശ്രദ്ധിച്ച അവർ വെള്ളത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നുണ്ട്. ഉടനെ അങ്ങോട്ട് തിരിക്കുന്നു. അവിടെ വെച്ച് ഉമ്മുസ്മായിലിനെ, ഹാജറിനെ അവർ കാണുകയാണ്. വെള്ളം കുടിക്കാനുള്ള അനുവാദം അവർ ചോദിക്കുന്നുണ്ട്. അതൊരു മാനുഷികമായ മനുഷ്യൻ്റെ ബാധ്യതയാണല്ലോ. അവരുടെ മറുപടി ഇങ്ങനെയെന്ന് ചരിത്രം പറയുന്നു: ഇവിടെ വരുന്നതിനോ വെള്ളം കുടിക്കുന്നതിനോ വിരോധമില്ല, പക്ഷേ ജലാശയത്തിൻ്റെ അവകാശത്തിൽ നിങ്ങൾക്ക് പങ്കില്ല എന്ന്. അതിനവർ സമ്മതിക്കുകയും അങ്ങനെ അവർ അവിടെ താമസിക്കുകയും ചെയ്യുന്നുണ്ട്, അവിടെ തങ്ങുകയും ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ഒരു സമൂഹത്തിൻ്റെ തുടക്കമായിരുന്നു, ഒരു നാഗരികതയുടെ വളർച്ചയായിരുന്നു അവിടെ. അതും സംസം കാരണത്താൽ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നീട് ഗോത്രങ്ങൾ പെരുകി, കാലങ്ങൾ കഴിഞ്ഞു, ജനതതികൾ വളർന്നു. സംസം അത് മണ്ണാൽ മൂടപ്പെടുകയോ മറ്റോ ചെയ്തു തൽക്കാലം വിസ്മരിക്കപ്പെടുന്ന ഒരു രംഗം ചരിത്രത്തിലുണ്ട്. പിന്നീട് അബ്ദുൽ മുത്തലിബിന് ഹാഷിം, അദ്ദേഹമാണ് മണ്ണിനടിയിൽ നിന്ന് ആ മൂടപ്പെട്ട നീരുറവ പുറത്തു കൊണ്ടുവരുന്നത്. അതും റബ്ബിൻ്റെ തീരുമാനമാകാം. പിന്നീട് സംസമിൽ നിന്നാണ് ഹജ്ജിന് വരുന്ന, ഹറമിലേക്ക് വരുന്ന ആളുകൾക്ക് സമൃദ്ധമായി വെള്ളം നൽകുന്നത്. ഒരുപാട് പേർ അതുകൊണ്ടാണ് പിന്നീട് അവരുടെ പ്രയാസങ്ങളൊക്കെ തീർത്തത്, ദാഹം തീർത്തതും മറ്റു കാര്യങ്ങളും. ജാഹിലിയ കാലത്ത് സംസമിന് ശുബാഅത്ത് എന്ന് പേരുണ്ടായിരുന്നു എന്ന് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കാണാം. ഇവിടെ നമ്മളറിയേണ്ട മറ്റൊരു കാര്യം, സംസമിനെക്കുറിച്ച് പറയുമ്പോൾ ആ സംസം കിണറിലേക്ക് വെള്ളം ചെന്നു ചേരുന്ന പല ഉറവകളുമുണ്ട് എന്നതാണ് ചരിത്രം നമ്മെ അറിയിക്കുന്നത്. സെക്കൻഡ് തോറും 11 മുതൽ 18 ലിറ്ററിലധികം വെള്ളം ഇടമുറിയാതെ കിണറിലേക്ക് പല ഭാഗത്തുനിന്നുമായി ഒഴുകിയെത്തുന്നുണ്ട്, അഥവാ മിനിറ്റിൽ 600-ലധികം ലിറ്റർ. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹജ്ജുൽ അസ്വദിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന നീരുറവയാണ് അതിൽ വലുതും ശക്തിയുള്ളതും. അബുൽ ഖുബൈസ് മലയുടെ ഭാഗത്തുനിന്നും സഫാ മലയുടെ ഭാഗത്തുനിന്നുമൊക്കെ മറ്റ് പല ഭാഗത്തുനിന്നും ചെറിയ നീരുറവകളും സംസമിലേക്കുണ്ട് എന്നതാണ് നമുക്ക് വായിക്കാനാവുക. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നുവരെ വാണിജ്യാടിസ്ഥാനത്തിൽ വിതരണം നടത്താത്ത, വേണമെങ്കിൽ കോടികൾ ഓരോ ദിവസവും സമ്പാദിച്ചേക്കാവുന്ന, സമ്പാദിക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തിക സ്രോതസ്സാണ് സത്യത്തിൽ സംസം. എന്നാൽ ആ മഹാനുഗ്രഹം ദാഹിക്കുന്നവരുടെ ശമനമായി, റബ്ബിൻ്റെ കാരുണ്യത്തിൻ്റെ നേർസാക്ഷ്യമായി, വിശ്വാസികൾക്ക് പ്രതീക്ഷയായി, ഒരിക്കലും വറ്റാത്ത ഒരു നീരുറവയായി അത് സംവത്സരങ്ങൾ പിന്നിട്ടിട്ടും ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നത് വലിയ അത്ഭുതമായിട്ട് തന്നെയാണ് നാം കാണേണ്ടത്. ഇനി ചരിത്രത്തിൻ്റെ ബാക്കി കാലഘട്ടങ്ങളിൽ അതിനെ സംരക്ഷിച്ചതും ശ്രദ്ധിച്ചതുമൊക്കെ നമുക്ക് കാണാം. ഇസ്ലാമിക കാലഘട്ടത്തിൽ ഓരോ ഭരണാധികാരികളും സംസമിൻ്റെ മഹത്വവും പുണ്യവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ സംസം കിണർ സംരക്ഷിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും അതിൻ്റെ വിതരണം കൂടുതൽ എളുപ്പവും കാര്യക്ഷമവുമാക്കുന്നതിനൊക്കെ ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിരുന്നു എന്നതാണ് ആധുനിക ചരിത്രം. കിണറിൻ്റെ ആഴം കൂട്ടിയും ചുറ്റുമതൽ കിട്ടിയും കമ്പിവേലി സ്ഥാപിച്ചും മതിന്മേൽ മാർബിൾ സ്ഥാപിച്ചും അതിനു മുകളിൽ എടുപ്പുണ്ടാക്കിയും മറ്റുമായി സംസം കിണർ വിവിധ ഭരണാധികാരികൾ സംരക്ഷിച്ചു പോന്നിട്ടുണ്ട് എന്ന് ചുരുക്കം. ആദ്യകാലത്തൊക്കെ സംസം കോരിയെടുത്ത്, അതിന് ബക്കറ്റുണ്ടായിരുന്നു, കോരിയെടുത്ത് അതിൽ നിന്ന് വിതരണം ചെയ്യുകയായിരുന്നു. പിന്നീട് അടുത്തൊരു വെള്ളത്തൊട്ടി വെച്ച്, വലിയ വെള്ളത്തൊട്ടി വെച്ച് അത് നിർമ്മിച്ച് അതിൽ നിറച്ചും ഒക്കെയാണ് സംസം ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ടാപ്പുകളിലൂടെ ഉപയോഗിക്കാവുന്ന തരത്തിൽ വലിയ ടാങ്കുകൾ സംഭരിച്ചു, പാത്രത്തിൽ ശേഖരിച്ച് തീർത്ഥാടകർക്ക് ഒഴിച്ചു കൊടുത്ത് ദാഹം തീർത്തു. പലയിടങ്ങളിലും പിന്നീട് ടാപ്പുകൾ സ്ഥാപിച്ചു. അങ്ങനെ സംസം പ്രയാസമില്ലാതെ ലഭിക്കുന്നൊരവസ്ഥയിലേക്ക് കാലഘട്ടങ്ങളിലൂടെ എത്തിയെന്നറിയുക. ഹിജറ 1345-1346 വർഷങ്ങളിൽ സംസം വിതരണത്തിൽ സൗദി ഭരണകൂട വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയെന്നതും നമുക്ക് മനസ്സിലാക്കാനാകും. 1374 മത്താഫിന്റെ വികസനം നടന്നപ്പോൾ സംസം കിണർ താഴ്ഭാഗത്തെ അണ്ടർഗ്രൗണ്ടിലാവുകയും അങ്ങോട്ടിറങ്ങാൻ ചവിട്ടുപടികൾ സംവിധാനിക്കുകയും ചെയ്തു. പിന്നീട് 1400 ശേഷം അഥവാ 1409 തുടർന്നുമുള്ള കാലഘട്ടത്തിൽ ഫഹദ് രാജാവിന്റെ കാലത്ത് വൻ നവീകരണ പ്രവർത്തനങ്ങളാണ് നടന്നു വന്നത്. സംസം ശുദ്ധീകരിക്കാനും ശീതീകരിക്കാനും സംവിധാനങ്ങൾ ഒരുക്കി. പിന്നീട് ഹറമിന്റെ എല്ലാ ഭാഗത്തും പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ചു, സംഭരണ ശേഷി വർദ്ധിപ്പിച്ചു. വിവിധ ഭാഗങ്ങളിൽ സംസം നിറച്ച പാത്രങ്ങൾ ഒരുക്കി. പിന്നീട് ഹറമിൽ നിന്നു മാറി പുതുതായി സംസം വിതരണ കേന്ദ്രങ്ങളും ഓട്ടോമാറ്റിക് പാക്കിംഗ് സംവിധാനങ്ങളും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് വളരെയധികം അതിന്റെ സംസം വെള്ളത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തി ഭരണാധികാരികൾ എന്നും നമ്മ മനസ്സിലാക്കുന്നുണ്ട്. നമുക്കറിയാം, ഹറമിൽ മാത്രമല്ല മദീനയിലെ മസ്ജിദ് നബിയിലേക്ക് മാത്രം ദിവസവും 120 ടൺ സംസം ജലം എത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. ഇനി സംസമിന്റെ മഹത്വം പറയുന്ന അനവധി വചനങ്ങൾ, നബിവചനങ്ങൾ പലപ്പോഴും നാം കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്, ചരിത്ര രേഖകളുമുണ്ട്. സംസം വെള്ളം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം കഴുകിയെന്ന് ഹദീസിൽ വന്ന് നാം വായിച്ചിട്ടുണ്ടല്ലോ. ഫലപ്രദമായൊരു ഔഷധവും അനുഗ്രഹീത ഭക്ഷണവുമാണ് സംസം വെള്ളമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ത്വഅമു ത്വഅമിൻ വശിഫ ഉസ്സുഖമിൻ, ഭക്ഷിക്കുന്നവന്റെ ഭക്ഷണം രോഗത്തിന് ശിഫ എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്രകാരം മറ്റൊരിക്കൽ പറഞ്ഞത് ഖൈറുമ ഇന അല വജിഹിൽ അർദ് മാ ഉസംസം എന്നാണ്. മാ ഉസംസം, സംസം വെള്ളമാണ് ഭൂമുഖത്തെ ഏറ്റവും ഖൈറായ വെള്ളം, ഏറ്റവും ഖൈറായ വെള്ളം. അത് വിശപ്പിന് ഭക്ഷണമാണ് എന്ന് തന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അബൂദർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച് മക്കയിൽ വന്ന സമയത്ത് ഒരു മാസത്തോളം 10-30 ദിവസത്തോളം വെറും സംസം കുടിച്ച് മാത്രം വിശപ്പകറ്റിയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതായിട്ടൊക്കെ ഹദീസിൽ നാം വായിക്കുന്നുണ്ടല്ലോ. അത് അനുഗ്രഹീത വെള്ളമാണ്, അനുഗ്രഹം നിറഞ്ഞതാണ് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നഹ മുബാറകതുൻ, അത് സഹി മുസ്ലിമിൽ വന്ന ഹദീസാണ്, അത് അനുഗ്രഹം നിറഞ്ഞതാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ മാഉ സംസമിനെ കുറിച്ച് പറഞ്ഞു, മാഉ സംസം സയ്യിദുൽ മിയാഹ്, വെള്ളത്തിലെ സയ്യിദാണ് എന്നതാണ്. സംസം ഏതുദ്ദേശത്തിന് വേണ്ടിയാണോ കുടിക്കുന്നത് അതിനുള്ളതാകുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും പ്രസിദ്ധമായ വചനത്തിൽ നമുക്ക് കാണാം. മാ ഉസംസം ലിമാ ശുരിബലഹു, എന്തിനാണോ കുടിക്കുന്നത് അതിനുള്ളത് തന്നെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗികൾക്ക് കുടിക്കാനായി സംസം വളം നൽകിയിരുന്നു, അവരുടെ ശരീരത്തിൽ ഒഴിച്ചിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ, സ്വഹീഹായ ഹദീസുകളിൽ തന്നെ വന്നിട്ടുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സംസം കുടിക്കുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽ മനാഫിയ വറിസ്ഖൻ വാസിയാ വശിഫാ അൻ മിൻ കുല്ലി ദാ എന്ന് പ്രാർത്ഥിച്ചിരുന്നതായിട്ടൊക്കെ ചില റിപ്പോർട്ടുകളുണ്ട്. കാരണം എന്തിനാണോ കുടിക്കുന്നത് അതിനാണ് സംസം എന്നാണല്ലോ. അപ്പോൾ അല്ലാഹു എനിക്ക് ഉപകാരപ്രദമായ വിജ്ഞാനം നൽകണേ, വിശാലമായ റിസ്ക് നൽകുക, ഉപജീവനമാർഗം നൽകണേ, എല്ലാ രോഗങ്ങൾക്കുമുള്ള ശമനം നൽകണേ എന്നൊക്കെ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സംസം വെള്ളം കുടിച്ചാൽ പ്രാർത്ഥിച്ചതായിട്ട് വന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, റബ്ബിൻ്റെ മഹത്തായ ദൃഷ്ടാന്തമായ അല്ലാഹുവിൻ്റെ മഹാകാരുണ്യമായ ആ അത്ഭുത ജലധാര അത് ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ചരിത്രങ്ങൾ അനവധി ഓർമ്മിപ്പിച്ച്, പാഠങ്ങൾ അനുസ്മരിപ്പിച്ച്, നമ്മെ വിസ്മയിപ്പിച്ച്, ഇന്നും മഹാത്ഭുതമായി സംസം അത് ഭൂമിയിൽ നിന്ന് പൊട്ടിയൊലിച്ചുകൊണ്ടിരിക്കുന്നു. ആ മഹത്തായ ദൃഷ്ടാന്തം എന്നും നിലനിർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് മക്കയുടെ തീരത്ത് സംസം കിണർ എന്ന വിഷയത്തെ ആസ്പദമാക്കി നമ്മോട് സംസാരിച്ചത് KV മുഹമ്മദ് അലി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, ആയിരക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വിശുദ്ധ ഖുർആനിന്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ. സക്കരിയ നബി അലൈഹിസ്സലാമയും പ്രാർത്ഥനയും, ഭാഗം 5. ക്ലാസ് എടുത്തുകൊണ്ട് ഇബ്രാഹിം സലഫി പുലാമന്തോൾ നമുക്കൊപ്പം ചേരുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയിൽ നിന്നുള്ള പാഠങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അങ്ങേയറ്റം വാർദ്ധക്യത്തിലെത്തിയ സമയത്ത് ഒരു കുഞ്ഞിനു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു കുഞ്ഞിനു വേണ്ടി കേവലം അദ്ദേഹം പ്രാർത്ഥിക്കുന്നു എന്നതല്ല അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിനപ്പുറം അള്ളാഹു തനിക്ക് നൽകുന്ന കുഞ്ഞ് ഒരു സ്വാലിഹായ സന്താനമാകണം എന്നുകൂടി അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനയിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് ഓരോ മാതാപിതാക്കളും. ആണാകട്ടെ പെണ്ണാകട്ടെ, സന്താനമുണ്ടാകാൻ വേണ്ടി ആഗ്രഹമില്ലാത്ത ഒരു ദമ്പതികളും ഉണ്ടാവുകയില്ല. എന്നാൽ അള്ളാഹു എനിക്കൊരു കുഞ്ഞിനെ നീ നൽകണമേ എന്നല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അള്ളാഹുവെ, സ്വാലിഹായ ഒരു കുഞ്ഞിനെ നീ എനിക്ക് നൽകണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന എങ്ങനെയാണ്? അദ്ദേഹം അള്ളാഹുവിനോട് പറയുന്നു, വജ്അൽഹു, അള്ളാഹുവെ അവനെ നീ ആക്കണമേ, അഥവാ എനിക്ക് നൽകുന്ന കുഞ്ഞിനെ നീ ആക്കണമേ, റബ്ബി, എൻ്റെ റബ്ബേ, റളിയൻ, റളിയൻ എന്ന് പറഞ്ഞാൽ സുസമ്മതൻ, തൃപ്തൻ. അപ്പോ തൃപ്തനായ, സുസമ്മതനായ ഒരു കുഞ്ഞിനെ നീ എനിക്ക് നൽകണമേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. അഥവാ അതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, മർദിയൻ ഇന്ദക, മർദിയൻ ഒരു ഇഷ്ടപ്പെട്ടവൻ, തൃപ്തികരമായവനാക്കണമേ, ഇന്ദക നിന്റെ അടുക്കൽ. അതുമാത്രമല്ല, ഇന്ദ ഖൽഖിക, നിന്റെ സൃഷ്ടികളുടെ അടുക്കലും. അപ്പോൾ നിന്റെ അടുക്കലും സൃഷ്ടികൾക്കിടയിലും തൃപ്തികരമായവനാകണമേ. അപ്പോൾ അള്ളാഹുവിനോടുള്ള കടമകൾ ചെയ്യുന്ന, അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കുന്നവനാകണം. അതുമാത്രമല്ല, മനുഷ്യന്മാരോടും നല്ല സ്വഭാവത്തിൽ പെരുമാറുന്ന, ആളുകൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു രൂപത്തിലാക്കണമേ. അതുമാത്രമല്ല, തുഹിബ്ബുഹു വതുഹബ്ബിബുഹു ദീനിഹി വഖുലുഖിഹി, അഥവാ നിന്റെ സൃഷ്ടികൾക്ക് അവൻ്റെ ദീനിലും സ്വഭാവത്തിലും പ്രിയപ്പെട്ടവനായും നീ അവനെ മാറ്റണമേ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നല്ല ദീനുള്ള, നല്ല സൽസ്വഭാവിയായ ഒരു കുഞ്ഞിനെയാണ് നീ എനിക്ക് നൽകേണ്ടത് എന്നർത്ഥം. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അതുപോലെ തന്നെ ഇതിനെ വിശദീകരിക്കുമ്പോൾ മഹാനായ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, അബ്ദൻ സ്വാലിഹൻ, നീ നൽകുന്ന ഒരു കുഞ്ഞ് അത് സ്വാലിഹായ ഒരു അടിമയാകണമേ. തർദാഹു വതുഹബ്ബിബുഹു ഇലാ ഇബാദിക, അള്ളാഹുവിന് തൃപ്തിപ്പെട്ടവനും അടിമകൾക്ക് സൃഷ്ടികൾക്ക് പ്രിയപ്പെട്ടവനുമായ ഒരു സ്വാലിഹായ അടിമയാകേണമേ. എന്നാൽ അദ്ദേഹം പറയുക, വൽഹാസിൽ അഥവാ ചുരുക്കത്തിൽ പറഞ്ഞാൽ, അന്നഹു സഅലല്ലാഹ വലദൻ ദക്കറൻ സ്വാലിഹൻ, സക്കറിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചത് ഒരു ആൺകുഞ്ഞിനെയാണ്, സ്വാലിഹായ ഒരു സന്താനത്തെയാണ്. യബ്ഖാ ബഅദ മൗതിഹി, തൻ്റെ മരണശേഷവും ബാക്കിയാകുന്ന ഒരു കുട്ടിയെയാണ്. വയക്കൂനു വലിയം മിം ബഅദിഹി, തനിക്ക് ശേഷം കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു കുഞ്ഞിനെയാണ്. വയക്കൂനു നബിയ്യൻ മർദിയ്യൻ ഇൻദല്ലാഹി വഇൻദ ഖൽഖിഹി, അള്ളാഹുവിങ്കലും ജനങ്ങൾക്കിടയിലും തൃപ്തിപ്പെട്ടവനുമായ ഒരു ആൺകുട്ടിക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചു. എന്നിട്ട് സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വഹാദ അഫ്ളലുമായ കൂനു മിനൽ ഔലാദ് വമിർ റഹ്മത്തില്ലാഹി ബി അബ്ദിഹി അയ്യർസുഖഹു വലദൻ സ്വാലിഹ ജാമിഅ ലിമകാരിമിൽ അഖ്ലാഖി വമഹാമിദി ശീമി. അഥവാ മക്കളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ ഒരവസ്ഥയാണിത്. അള്ളാഹു തൻ്റെ അടിമയോട് കാണിക്കുന്ന കാരുണ്യത്തിൻ്റെ ഒരു ഭാഗമാണ് ഉന്നതമായ സ്വഭാവഗുണങ്ങളും സ്തുത്യർഹമായ ശീലങ്ങളും ഒത്തുചേർന്ന ഒരു സ്വാലിഹായ സന്താനത്തെ നൽകുക എന്നുള്ളത്. അപ്പോൾ സക്കറിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ ഒരു പ്രാർത്ഥന പ്രിയമുള്ളവരെ നമുക്ക് നൽകുന്നത് ഒരു വലിയ പാഠമാണ്. നമ്മൾ അള്ളാഹുവിനോട് മക്കളെ ചോദിക്കുമ്പോൾ സ്വാലിഹായ ഒരു സന്താനത്തെ നൽകണമേ എന്ന് തന്നെ നമ്മൾ ചോദിക്കണം. ഇനി സക്കറിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ കുഞ്ഞിന് വേണ്ടിയുള്ള പ്രാർത്ഥന സൂറത്തു ആലു ഇമ്രാനിൽ അള്ളാഹു പറയുമ്പോൾ അള്ളാഹു പറഞ്ഞത് എങ്ങനെയാണ്? അദ്ദേഹം പ്രാർത്ഥിച്ചത്, റബ്ബി ഹബ്ലി മില്ലതുൻക ദുരിയത്തൻ ത്വയ്യിബ, ശുദ്ധമായ ഒരു സന്താനത്തെ നീ എനിക്ക് നൽകണമേ. അതുകൊണ്ട് നമ്മൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അള്ളാഹുവേ ഇരു ലോകത്തും സ്വാലിഹായ ഒരു സന്താനത്തെ നീ എനിക്ക് നൽകണമേ എന്നായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനത്തെ സന്താനങ്ങളെ നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ, സക്കരിയ നബി അലൈഹിസ്സലാമയും പ്രാർത്ഥനയും, ഭാഗം 5. ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
6: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: Peace Radio. Tune to reality.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിന് വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിന്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിന്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഒരു വിശ്വാസിയുടെ രക്ഷാകവചമാണ് ദൈനംദിന ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ ഒരു കാര്യം പ്രയാസമായി തീർന്നാൽ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനയാണ് നമുക്കുവേണ്ടി ഇബ്രാഹിം ബിൻ റഷീദ് ഇന്ന് പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്
3: നാം ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം, ഒരു കാര്യം പ്രയാസമായി തീർന്നാൽ ഒരു വിശ്വാസി ചെല്ലേണ്ട പ്രാർത്ഥനയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് അവൻ്റെ ജീവിതത്തിൽ പല ഘട്ടങ്ങൾ കഴിഞ്ഞു പോകും. അവിടെ ഒന്നും അള്ളാഹുവിനെ ശപിക്കുകയല്ല വേണ്ടത്, അത് ഏറ്റവും നല്ല ഹൈറിലേക്ക് എത്തിക്കുന്ന മാർഗമായി കാണുകയാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. ഒരു കാര്യം പ്രയാസമായി തീർന്നാൽ ചൊല്ലേണ്ട പ്രാർത്ഥന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതുഹു സഹ്ലൻ വ അൻത തജഅലുൽ ഹസന ഇദാ ശിഅത സഹ്ലൻ. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതുഹു സഹ്ലൻ. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതുഹു സഹ്ലൻ. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതുഹു സഹ്ല. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതുഹു സഹ്ല. വ അൻത തജഅലുൽ ഹസന وأنت تجعل الحزن وأنت تجعل الحزن إذا شئت سهلا. اللهم لا سهل إلا ما جعلته سهلا. اللهم لا سهل إلا ما جعلته سهلا. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا وأنت تجعل الحزن إذا شئت سهلا وأنت تجعل الحزن إذا شئت سهلا.
4: പ്രാർത്ഥന ഒരാവർത്തി കൂടെ.
3: അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ലൻ വ അൻത തജഅലുൽ ഹസന ഇദാ ശിഅത സഹ്ലൻ. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ലൻ വ അൻത തജഅലുൽ ഹസന ഇദാ ശിഅത സഹ്ലൻ. അല്ലാഹുമ്മ ലാ സഹ്ല إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا.
4: പ്രാർത്ഥനയുടെ അർത്ഥം, അല്ലാഹുമ്മ അല്ലാഹുവേ,
3: ലാ സഹ്ല ഒരു എളുപ്പവുമില്ല, ഇല്ലാ മാ ജഅൽതഹു സഹ്ലൻ നീ ഒരു കാര്യം എളുപ്പമാക്കാതെ ഒരു എളുപ്പവുമില്ല. വ അൻത തജഅലുൽ ഹസന നീ ഒരു പ്രയാസമുണ്ടാക്കുന്നു, ഇദാ ശിഅത സഹ്ലൻ നീ ഒരു എളുപ്പം ഉണ്ടാക്കുവാൻ ഉദ്ദേശിച്ചാൽ. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല, അല്ലാഹുവേ നീ എളുപ്പമാക്കിയാലല്ലാതെ ഒരു കാര്യവും എളുപ്പമാവുകയില്ല. وأنت تجعل الحزن إذا شئت سهلا നീ ഒരു കാര്യം എളുപ്പമാക്കുവാൻ ഉദ്ദേശിച്ചാൽ അതിനു മുമ്പ് ഒരു പ്രയാസം നീ ഉണ്ടാക്കുന്നു എന്നതാണ് ഈ ഒരു പ്രാർത്ഥനയുടെ സാരം. ഈ ഒരു പ്രാർത്ഥന നാം ഏവരും പ്രാർത്ഥിക്കൽ നമ്മുടെ മേലിൽ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പ്രാർത്ഥന ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.
2: ما شاء الله بارك الله فيكم. نام ഇതു വരെ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥന പഠനം. ഒരു കാര്യം പ്രയാസമായി തീർന്നാൽ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനയാണ് ഇപ്പോൾ നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഇബ്രാഹിം ഇബിൻ റഷീദ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് സമകാലികം. ഹബീബ് റഹ്മാൻ കുടുവള്ളിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
5: പേവിഷബാധ ഒരു ദുരന്തപര്യായം. എഴുത്ത് ഹബീബ് റഹ്മാൻ കൊടുവള്ളി. പേവിഷബാധയെക്കുറിച്ചും തെരുവു പട്ടികളെക്കുറിച്ചും കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന സമയമാണിപ്പോൾ. കേരളത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഏകദേശം 3.63 ലക്ഷം പേർക്ക് നായ്ക്കളുടെ കടിയേറ്റതായ റിപ്പോർട്ടുകളുണ്ട്. 2024-25 സാമ്പത്തിക വർഷത്തിൽ ആഗസ്റ്റ് മുതൽ ജൂലൈ വരെ 3 ലക്ഷം കേസുകളാണ് ആരോഗ്യവകുപ്പ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 7 മാസത്തിനിടെ പേവിഷബാധയേറ്റ് മരിച്ചത് 23 പേരാണ്. ഇതിൽ പലർക്കും പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവെപ്പ് നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം മാത്രം 3 പേരുടെ ജീവനാണ് നായകൾ എടുത്തത്. തെരുവുനായകളുടെ കടിയേറ്റ് മരിച്ചവരിലധികവും കുട്ടികളാണ്. 9 വർഷത്തിനിടെ 124 പേരാണ് പേവിഷബാധ മൂലം മരിച്ചത്. ആശുപത്രികളിലെ 2021 മുതലുള്ള കണക്കനുസരിച്ച് 17.39 ലക്ഷം പേർക്ക് നായ്ക്കളുടെ കടിയേറ്റിട്ടുണ്ട്. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു ജന്തുജന്യ രോഗമാണ് പേവിഷബാധ അഥവാ റാബീസ്. റാബീസ് എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം പ്രാന്ത് എന്നാണ്. പേവിഷബാധ ഉണ്ടാക്കുന്നത് ഒരു RNA വൈറസാണ്. ലിസ വൈറസ് എന്നും ഇതിന് പേരുണ്ട്. ഉഷ്ണരക്തമുള്ള എല്ലാ ജീവജാലങ്ങളെയും പേവിഷം ബാധിക്കും. വൈറസ് ബാധ തലച്ചോറിന്റെ ആവരണത്തിന് വീക്കമുണ്ടാക്കി മരണം വരെ സംഭവിക്കുന്ന എൻസഫലൈറ്റിസ് എന്ന ദുരോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നു. പട്ടികളിലും പൂച്ചകളിലുമാണ് ഈ രോഗം കൂടുതലായി കണ്ടുവരുന്നത്. പന്നി, കഴുത, കുതിര, കുറുക്കൻ, ചെന്നായ, കുരങ്ങൻ, അണ്ണാൻ എന്നീ മൃഗങ്ങളെയും ഇത് ബാധിക്കാറുണ്ട്. വീട്ടുമൃഗങ്ങളെയും വന്യമൃഗങ്ങളെയും ഒരേപോലെ രോഗം ബാധിക്കാം. രോഗം ബാധിച്ച മൃഗങ്ങളുടെ ഉമിനീരിൽ കണ്ടേക്കാവുന്ന വൈറസുകൾ മൃഗങ്ങളുടെ കടികൊണ്ടോ മാന്തുകൊണ്ടോ ഉണ്ടായ മുറിവിൽ കൂടെ പോറലിൽ കൂടി ശരീരപേശികൾക്കിടയിലെ സൂക്ഷ്മസന്ധികളിൽ എത്തപ്പെട്ട് കേന്ദ്രനാഡീവ്യൂഹത്തിൽ കൂടി സഞ്ചരിച്ച് സുഷുമ്നാനാഡിയെയും തലച്ചോറിനെയും ബാധിക്കുന്നു. വൈറസ് ബാധയുണ്ടായി രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നതുവരെയുള്ള ഇടവേള മാസങ്ങൾ നീണ്ടു നിൽക്കാം. കേന്ദ്രനാഡീവ്യൂഹത്തിൽ വൈറസ് എത്ര പെട്ടെന്ന് എത്തുന്നുവോ അത്രയും ദൈർഘ്യം മാത്രമേ രോഗലക്ഷണങ്ങൾ പ്രകടമാകുമ്പോൾ എടുക്കുകയുള്ളൂ. എന്നാൽ അസാധാരണമായി 1 ആഴ്ച മുതൽ 1 കൊല്ലം വരെ എടുക്കാം. രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷമായാൽ പിന്നെ മരണം തീർച്ചയാണ്. RNA വൈറസായ ലിസ വൈറസ്, റാബീസ്, ലോഗോസ് ബാറ്റ്, മൊക്കോള, ഡുവൽ ഹേജ് എന്നിങ്ങനെ 4 തരമുണ്ട്. കടിയേറ്റ ഭാഗത്ത് ചൊറിച്ചിൽ, മുറിവേറ്റ ഭാഗത്ത് മരവിപ്പ്, തലവേദന, തൊണ്ടവേദന എന്നിവയാണ് 1-ഘട്ട ലക്ഷണങ്ങൾ. വിറയൽ, ശ്വാസതടസ്സം, ഉത്കണ്ഠ, പേടി, ശബ്ദവ്യത്യാസം, ഉറക്കമില്ലായ്മ, കാറ്റിനോടും വെള്ളത്തിനോടും വെളിച്ചത്തിനോടും പേടി എന്നിവ 2-ഘട്ടത്തിലും, തുടർന്ന് അസഹനീയമായ തളർച്ച, ഗുരുതരമായ ശ്വാസതടസ്സം, സംസാരശേഷി നഷ്ടപ്പെടൽ എന്നീ ഘട്ടങ്ങളിലെത്തി അവസാനം മരണത്തിന് വരെ കീഴടങ്ങേണ്ടി വരുന്നു. മൃഗങ്ങളിലെ രോഗലക്ഷണങ്ങളും അറിഞ്ഞിരിക്കൽ അനിവാര്യമാണ്. അത്തരം മൃഗങ്ങളിൽ നിന്നുള്ള മുൻകരുതലിന് സഹായകമാകുമ്പോൾ വിശേഷിച്ചും. ആദ്യഘട്ടത്തിൽ മിക്ക മൃഗങ്ങളും പൊതുവെ ശാന്ത സ്വഭാവമായിരിക്കും. വായിൽ നിന്ന് നുരയും പതയും വരും. വെള്ളം കുടിക്കാൻ ശ്രമിക്കുമെങ്കിലും പറ്റില്ല. വെള്ളത്തെ ഭയക്കുന്ന രോഗലക്ഷണമുള്ളതിനാൽ ഹൈഡ്രോഫോബിയ എന്നും ഈ രോഗത്തെ അറിയപ്പെടും. 2-ഘട്ടം തുടങ്ങുന്നതോടെ അവ അക്രമകാരിയാകുന്നു. കണ്ണുകൾ ചുവയ്ക്കും, ഉമിനീരൊലിപ്പിച്ച് ലക്ഷ്യമില്ലാതെ ഓടും, യാതൊരു പ്രകോപനവുമില്ലാതെ എല്ലാറ്റിനെയും കടിക്കും. നായ്ക്കളാണ് രോഗവാഹകരിൽ പ്രധാനികളെങ്കിലും വവ്വാലുകളും പൂച്ചയുമൊക്കെ പേവിഷവാഹകരാണ്. ആസ്ട്രേലിയയിലും ലാറ്റിനമേരിക്കയിലും പടിഞ്ഞാറൻ യൂറോപ്പിലുമൊക്കെ ഈയിടെയായി പേവിഷബാധ കൂടുതലേൽക്കുന്നത് വവ്വാലുകളിൽ നിന്നാണത്രേ. വിഷബാധയുള്ള മൃഗങ്ങളുടെ കടിയോ മാന്തോ നക്കലോ മൂലം തൊക്കിലൂടെയാണ് മനുഷ്യരിലേക്ക് രോഗം പകരുന്നത്. ഈ തത്വപ്രകാരം രോഗം ബാധിച്ച മനുഷ്യന്റെ കടിയേറ്റാൽ മനുഷ്യന് രോഗം പകരാമെങ്കിലും ഇത്തരത്തിലുള്ള മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്കുള്ള രോഗസംക്രമണം ഇതേവരെ സ്ഥിരീകരിച്ചിട്ടില്ല. വൈറസുള്ള വായു ശ്വസിച്ചും രോഗിയുടെ അവയവ മാറ്റിവെക്കലിലൂടെയും അപൂർവമായെങ്കിലും രോഗം പകരാം. മുൻകൂട്ടിയുള്ള രോഗനിർണയത്തിന് ഒരു പരിശോധനയും നിലവിലില്ല. പോസ്റ്റ്മോർട്ടം സമയത്ത് ഫ്ലൂറസെന്റ് ആന്റിബോഡി ടെസ്റ്റ് കൊണ്ട് തലച്ചോറിന്റെ വൈറസിന്റെ ആന്റിബോഡി സാന്നിധ്യം നോക്കുകയാണ് ചെയ്യുന്നത്. കടിയേറ്റ ശരീരഭാഗം ഒഴുകുന്ന വെള്ളവും സോപ്പും ഉപയോഗിച്ച് 15 മിനിറ്റെങ്കിലും കഴുകിക്കൊണ്ടിരിക്കണം. വൈറസിനെ നശിപ്പിക്കാവുന്ന മരുന്നുകളും ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം തുണിയോ പഞ്ഞിയോ ഉപയോഗിച്ച് ഏതെങ്കിലും അണുനാശിനി കൊണ്ടും തുടയ്ക്കണം. വേഗത്തിൽ വൈദ്യസേവനവും തേടണം. രോഗവാഹകരാകുന്ന വളർത്തുമൃഗങ്ങൾക്ക് പ്രതിരോധ കുത്തിവെപ്പെടുത്ത് രോഗവ്യാപനം തടയാം. വളർത്തുമൃഗങ്ങൾക്ക് 6 മാസം പ്രായമായാൽ ആദ്യ കുത്തിവെപ്പെടുക്കാം. പിന്നീട് 1 വർഷ ഇടവേളയിൽ കുത്തിവെപ്പെടുക്കണം. പേപ്പട്ടി വിഷ പ്രതിരോധത്തിനായി ഇപ്പോൾ നൽകിവരുന്ന ഒരു ആധുനിക വാക്സിനാണ് ഡിപ്ലോയിഡ് വാക്സിൻ. മനുഷ്യർക്ക് രോഗം ബാധിക്കാതിരിക്കാനുള്ള കുത്തിവെപ്പുകളും ലഭ്യമാണ്. 1885 ലൂയി പാസ്ചറും എമിലി റോക്സും കൂടിയാണ് പേവിഷത്തിനുള്ള കുത്തിവെപ്പ് കണ്ടെത്തിയത്. അതാദ്യമായി മനുഷ്യരിൽ പ്രയോഗിച്ചത് 1885 ജൂലൈ 6 ജോസഫ് മിസ്റ്റർ എന്ന 9 വയസ്സുകാരനായിരുന്നു. ലൂയി പാസ്ചറുടെ ചരമദിനമായ സെപ്റ്റംബർ 28 ലോക പേവിഷബാധ ദിനമായി ആചരിക്കുന്നത്. പേവിഷബാധ ലോകത്ത് 150 രാജ്യങ്ങളിൽ കാണപ്പെടുന്നു. ലോകത്ത് പ്രതിവർഷം 55,000 ആളുകൾ പേവിഷബാധ കൊണ്ട് മരിക്കുന്നുണ്ടെന്നാണ് കണക്ക്. മൃഗങ്ങളിൽ പേവിഷബാധ ഏൽക്കുന്നവരിൽ 40% 15 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. 99% പേവിഷബാധകളുമുണ്ടാകുന്നത് നായ്ക്കളിലൂടെയാണ്. വർഷം തോറും 15 മില്യൺ ആൾക്കാർ പേവിഷത്തിനെതിരായുള്ള കുത്തിവയ്പ്പ് സ്വീകരിക്കുന്നത് മൂലം 327,000 മരണങ്ങളാണ് ഇങ്ങനെ ഒഴിവാക്കപ്പെടുന്നത്.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സമകാലികം. ഹബീബ് റഹ്മാൻ കൊടുവള്ളിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
6: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840840. www.peaceradio.com.

0: അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്പോട്ട്ലൈറ്റിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചൊരു വാർത്തയാണ് ഇന്ത്യയിലെ ഒരു പറ്റം യുവാക്കൾ തുടങ്ങിവെച്ച കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പുതിയൊരു പാർട്ടിയും അതിനെ തുടർന്ന് വന്ന വാർത്തകളും സംഭവങ്ങളും ഒക്കെ. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും വിവിധ പാർട്ടികൾ ഉണ്ടായിരിക്കെ ഒരു പൊടുന്നനെയാണ് ഒരു പ്രത്യേക വിഷയത്തെ അടിസ്ഥാനമാക്കി ഒരു പാർട്ടി എന്ന നിലയിൽ തന്നെ ഒരു സംവിധാനം ഉയർന്നു വരുന്നത്. സുപ്രീം കോടതി ജഡ്ജിയുടെ പരാമർശത്തിൽ നിന്നും തുടങ്ങിയതാണെങ്കിലും ഏതാനും മണിക്കൂറുകൾ കൊണ്ടാണ് ഇന്ത്യയിലെ മുൻനിര പാർട്ടികളെപ്പോലും വെല്ലുന്ന രൂപത്തിലുള്ള ഫോളോവേഴ്സിനെ നിറച്ചുകൊണ്ട് ഈ പാർട്ടിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിറഞ്ഞത്. ഈ ഒരു വിഷയമാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റിൻ്റെ ആദ്യ ഘട്ടത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. എന്താണ് ഇത്തരമൊരു പാർട്ടി വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്? ഇന്ത്യൻ യുവത്വം എന്താണ് ചർച്ച ചെയ്യുന്നത്? എന്തിനെക്കുറിച്ചാണ് കൺസേൺഡ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത്.
1: അത് ഒരു സുപ്രീം കോടതിയിലെ പരമോന്നത ജഡ്ജിയുടെ ഒരു കേവല പരാമർശമാണ് ഇതിന് കാരണമായി തീർന്നത് എന്ന് ഒരു പ്രത്യക്ഷത്തിൽ നമുക്ക് ചിലപ്പോൾ തോന്നാം. പക്ഷേ പൊട്ടാൻ നിൽക്കുന്ന ഒരു മുറിവ് അത് പൊട്ടിത്തെറിച്ചു എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ആ ഒരു പറഞ്ഞ കാര്യത്തിൻ്റെ ഒരാഴം കൂടെ അതിനകത്ത് വലിയ വിഷയമാണ്. അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ, തൊഴിലില്ലാത്ത അല്ലെങ്കിൽ തൊഴിലോ സ്ഥാനമാനങ്ങളോ ലഭിക്കാത്ത ചില ഫേക്ക് ഡിഗ്രിയുള്ള ആളുകൾ അവർ പിന്നീട് മാധ്യമപ്രവർത്തകരായി സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ആക്ടിവിസ്റ്റുകളായി RTI ആക്ടിവിസ്റ്റുകളായിട്ടൊക്കെ പ്രത്യക്ഷപ്പെടുന്നവളാണ്. അപ്പോൾ ആ RTI ഇതിനോട് പോലും എന്തോ ഒരു പുച്ഛം കലർന്ന രൂപത്തിലുള്ള ഒരു ആണ്. മാത്രമല്ല തുറന്ന് അദ്ദേഹം പറഞ്ഞാൽ ഒരുതരം പരാന്നഭോജികളാണ് ഇവർ എന്നുകൂടെ പറഞ്ഞു വെച്ചു. അപ്പോൾ യുവാക്കളെ കുറിച്ച് നീതിപീഠത്തിൻ്റെ ഒരു അന്തസ്സിന് ചേർന്നതായിരുന്നില്ല അത്. ഒപ്പം യുവാക്കളുടെ ഒരു അഭിമാനത്തെ ശരിക്കും ചോദ്യം ചെയ്യുന്ന പരാമർശമായി പോയത്. പിന്നീട് അദ്ദേഹം അത് തിരുത്താനൊക്കെ എന്ത് ചെയ്തു, ശ്രമിച്ചു, അത് അടർത്തി മാറ്റിയ ഇതാണ് എന്നൊക്കെയാണ് പറഞ്ഞാൽ പോലും അത് കേൾക്കുന്ന നമ്മൾക്കൊക്കെ ഒരു എവിടെയൊരു വിഷമം എന്താണ് അതുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് യുവാക്കൾക്ക് വേണ്ടി യുവാക്കളാൽ നയിക്കപ്പെടുന്നൊരു പിന്നെ പാർട്ടി ഉണ്ടായി വരുന്നത്. അപ്പോൾ ഈ ഇതിൻ്റെ സ്ഥാപകനായിട്ടുള്ള ഈ അഭിജിത്ത് ദിപ്കെ, അദ്ദേഹം ഒരു ചെറിയൊരു ട്വീറ്റാണ് ആദ്യം തീയുന്നത്. അങ്ങനെയാണെങ്കിൽ മുഴുവൻ കോക്രോച്ചുകൾക്ക് ഒന്നിച്ചാലോ, ഇതാണ് ഇത്. ആ ട്വീറ്റിന് വമ്പിച്ച പ്രതികരണം ഉണ്ടാകുകയാണ്. അത് ആരാണ് ഈ കോക്രോച്ചുകൾ എന്ന രീതിയിൽ ലേബൽ ചെയ്യപ്പെട്ടത്, അവർ പെട്ടെന്ന് തന്നെ അവരുടെ ഐഡൻറ്റിറ്റിയെ തിരിച്ചറിഞ്ഞു, അവർ സ്വയം അതിനു വേണ്ടി തയ്യാറായി. നമ്മൾ സാധാരണ രീതിയിൽ ഒരു ഡിറഗേറ്ററി ആയുള്ള പരാമർശമാണെന്ന് കരുതുന്ന കാര്യത്തെ അവർ വളരെ ഒരു സ്വതബോധത്തിൻ്റെ ഒരു ചിഹ്നമായി അവർ അവിടെ ഏറ്റെടുക്കുകയാണ് പിന്നെ ചെയ്യുന്നത്. എന്തായാലും പെട്ടെന്ന് പിന്നെ നമ്മൾ കാണുന്നത് വെച്ചാൽ 23 മില്യൺ ഫോളോവേഴ്സ് എന്ത് ചെയ്യുന്നു, മറ്റേ അക്കൗണ്ടിൽ ഇത് ചെയ്യുന്നു. എന്തായാലും ഒരു സറ്റേറിക്കൽ പാർട്ടി എന്ന രൂപത്തിലാണ് ഈ CJP എന്നുള്ളൊരു ആശയത്തെ അദ്ദേഹം ശരിക്കും കൊണ്ടുവരുന്നുള്ളൂ. മാത്രമല്ല പിന്നീടും അതിനെക്കുറിച്ചുള്ള ഒരു പരാമർശങ്ങളൊന്നും അത്ര സീരിയസ് ആയ ഒന്നല്ല. പക്ഷേ ഇതിൻ്റെ ഒരു ചെറിയ ഒരു പൊളിറ്റിക്കലൈസേഷൻ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ മാനിഫെസ്റ്റോ വരുമ്പോഴാണ്. ആ മാനിഫെസ്റ്റോയിൽ 5 കാര്യങ്ങളാണ് കൃത്യമായിട്ടും പറഞ്ഞത്. ആ 5 നമ്മളെ സംബന്ധിച്ചോളം ഈ കാലഘട്ടത്തിൽ കൃത്യമായിട്ടും രാഷ്ട്രീയ ചുവയുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയമായി കുറുക്കി കൊള്ളുന്ന ഇതാണ്. ഒന്നാമത്തെ എന്താ വെച്ചാൽ, അതായത് റിട്ടയർഡായ ചീഫ് ജസ്റ്റിസിന്മാർക്കൊന്നും റിട്ടയർഡ് റിവാർഡുകൾ എന്താണ് ഇതിന് കൊടുക്കാൻ പാടില്ല, എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ എന്താ വെച്ചാൽ, സ്ത്രീകൾക്ക് 33% 50% തന്നെ സംവരണം, അതും സീറ്റുകൾ വർദ്ധിപ്പിക്കാതെ പിന്നെ പാർട്ടി കൊടുക്കും. പിന്നെ ഈ വെട്ടിമാറ്റപ്പെടുന്ന വോട്ടുകൾ അത് യഥാർത്ഥത്തിൽ അർഹിക്കുന്നവരുടെ വോട്ടുകളാണ്, അത്തരത്തിലുള്ള വെട്ടിമാറ്റുകളല്ല, അങ്ങനത്തെ ഇതുകളും ചെയ്യില്ല, ഇനി പിന്നെ ഉണ്ടാവുകയില്ല. പിന്നെ മീഡിയകളെ ഇൻഡിപെൻഡൻ്റ് ആക്കണം. നിലവിലുള്ള മീഡിയകൾ എന്ന് പറയുന്നത് അദാനിയുടെയും അദ്വാനിയുടെയൊക്കെ മറ്റേ നമ്മുടെ ഈ വൻ വ്യവസായികളുടെ കയ്യിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവ സത്യം ചെയ്യില്ല, പറയുകയില്ല, അതുകൊണ്ട് അത്തരം മീഡിയകളെ സ്വതന്ത്രമാക്കണം. പിന്നെ പാർട്ടി മാറ്റം സമ്മതിക്കൂല ഇനി. അപ്പോൾ അവിടെ അദ്ദേഹം പിന്നീട് പറയുന്നൊരു കാര്യം വെച്ചാൽ, ഇപ്പോൾ ഫ്രാൻസിൻ്റെ ഈ France 24 എന്ന് പറയുന്ന മീഡിയ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഈ ദീപക് പറയുന്നൊരു കാര്യമുണ്ട്. എന്നുവെച്ചാൽ ഒരു ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രതിപക്ഷമാണ്. പക്ഷേ ഇവിടെ കഴിഞ്ഞ 10-12 വർഷമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം പ്രതിപക്ഷത്തുള്ളവരെ അടർത്തി മാറ്റി ഇങ്ങനെ അബ്സോർബ് ചെയ്ത് ഓരോ സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലൊക്കെ പ്രതിപക്ഷത്തെ ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തെയല്ല ഇല്ലാതെയാക്കുന്നത്, മറിച്ച് ജനാധിപത്യത്തെയാണ് ഇല്ലാതെയാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രവണതയ്ക്ക് നമ്മൾ കൃത്യമായിട്ടും തിരുത്തപ്പെടേണ്ട ഒന്നാണ് എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഇപ്പോൾ 1 മില്യൺ രജിസ്റ്റേർഡ് മെമ്പേഴ്സ് ആയിട്ടുണ്ട്. മഹുവ മൈത്രയെ പോലെ, മറ്റേ നമ്മുടെ ഇപ്പം ശശി തരൂർ, കീർത്തി ആസാദ്, അങ്ങനെ വലിയ പലരൊക്കെ എന്താണ് അതിനകത്ത് ഈ വെർച്വൽ മെമ്പർഷിപ്പിലേക്ക് പോയിട്ടുണ്ട്. എന്തായാലും ഇവിടെ സംഭവിച്ചെന്താണ്, നമ്മുടെ സിസ്റ്റത്തിനൊരു പക്ഷേ ഉൾക്കൊള്ളാൻ കഴിയാതെ പോയ, സിസ്റ്റത്തെ അതേപടി ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വലിയ വിഭാഗം ഇന്ത്യയിലുണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്കാണ് ഇത് നമ്മളെ കൊണ്ടുപോകുന്നത്. മറ്റൊരു പറഞ്ഞാൽ അസ്വസ്ഥമായ ഒരു യുവത ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ ഇന്ത്യയാണ് ഏറ്റവും വലിയ പോപ്പുലേറ്റഡ് കൺട്രി എന്ന് പറയുന്നത്. ഈ രാജ്യത്തെ ലാർജസ്റ്റ് യൂത്ത് പോപ്പുലേഷനും ഇവിടെയാണുള്ളത്. ആ ഒരു ഈ 14.2 ബില്യൺ പോപ്പുലേഷനിലെ 65% ആളുകൾ 35 വയസ്സിന് താഴെ ഉള്ളവരാണ്. ഇതിനകത്ത് തന്നെ 60-70% വരുന്ന ഗ്രാജുവേറ്റ്സിന് ജോലി ലഭിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം, ഓരോ വർഷവും ഈ ആരെയാണ് നേരത്തെ പരാമർശിച്ചത്, ഈ അൺഎംപ്ലോയിഡിനെയാണ്. ആ അൺഎംപ്ലോയിഡ് യൂത്ത് എന്നുള്ളത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വൈഡനിങ് ആയ ഒരു സെക്ടറാണിത്. ഇതിനെയാണ് ശരിക്ക് വളരെ അവരുടെ അഭിമാനത്തെയാണ് ശരിക്ക് ക്ഷതപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്താ വെച്ചാൽ ഈ കോക്രോച്ചുകൾ എവിടെ വളരുക? കോക്രോച്ചുകൾ വളരുന്നത് നിങ്ങൾ ഭക്ഷണ സാധനമൊക്കെ അഴുകി വൃത്തികേടായി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മാലിന്യ ഇതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടുത്തെ സിസ്റ്റം അത്രമാത്രം അഴുകിയിരിക്കുന്നു, അത്രമാത്രം ഇത് കറപ്റ്റഡ് ആയിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് സ്വാഭാവികമായും ഉണ്ടാകാൻ പോകുന്നത് കോക്രോച്ചുകളാണ്. പക്ഷേ കോക്രോച്ചുകൾ ഗുണമുണ്ട്, അതിന് ആണവ വികിരണം വന്നാൽ പോലും അവറ്റ മരിക്കൂല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് സർവൈവ് ചെയ്യും, ഭയങ്കര റെസീലിയൻസ് ഉള്ള ഒന്നായിരിക്കും. അതുകൊണ്ട് അപ്പോൾ നമ്മളാദ്യൊരു തമാശ എന്ന് മറ്റേ രീതിയിലാണ് അതിനെ കണ്ടതെങ്കിലും ആ ഇമ്മീഡിയറ്റ് റെസ്പോൺസിനകത്ത് ഒരു കൃത്യമായ ഒരു രാഷ്ട്രീയ ഇനത്ത് ഉണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് 2022 അദ്ദേഹം AIP ആം ആദ്മി പാർട്ടിയിൽ അദ്ദേഹം മറ്റേ അതിനോട് അനുഭാവം പുലർത്തിയുന്ന ആളാണ്. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, അദ്ദേഹം ആം ആദ്മി പാർട്ടിയുടെ പ്രത്യേകം നമുക്കറിയാം. അത് അധികാരത്തിൽ വരാനുണ്ടായ കാരണം തന്നെയാണ് അവർ കൊടുത്ത വാഗ്ദാനങ്ങൾ, അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ചൊരു രാഷ്ട്രീയമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ അന്ന് വിദ്യാഭ്യാസ രംഗത്ത്, ഹെൽത്തിൻ്റെ രംഗത്തൊക്കെ ആ സർക്കാർ കൊണ്ടുവന്നിരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ അവർ നയങ്ങൾ, ആ നയങ്ങളിലെ കൃത്യമായ രാഷ്ട്രീയമാണ് എന്നെ അവരുമായിട്ട് അടുപ്പിച്ചതെന്നുള്ളതാണ്. അത് വ്യക്തവുമാണ് നമുക്ക്. അതായത് ഡൽഹിയിൽ അങ്ങനത്തെ ഒരു വിദ്യാഭ്യാസ വിപ്ലവം കൊണ്ടുവന്നത് ആം ആദ്മി പാർട്ടി തന്നെയാണ്. അപ്പോൾ അത്തരത്തിലൊരു ബാക്ക്ഗ്രൗണ്ട് അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതും വ്യക്തമാണ്. എന്തായാലും ഈ അടുത്തൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നത് ഇത്രയധികം കോക്രോച്ചുകൾ എന്തുകൊണ്ടാണെന്നാണ്. ഈ രാജ്യത്ത് ഇങ്ങനെ വർഗീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ആ രീതിയിൽ ശമകരമായിട്ട് മാറ്റി തീർക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യത്ത് അത്തരം രാഷ്ട്രീയത്തിനെതിരെ നിൽക്കുന്ന, നമ്മൾ പലപ്പോഴും അരാഷ്ട്രീയക്കാരാണ് എന്ന് പറയുന്ന ഒരു യൂത്തിൽ നിന്ന് ആണ് ഈ കോക്രോച്ചുകൾ ഉയർന്നു വരുന്നത്. എന്തായാലും അതിനകത്ത് ഒരു എക്സ്റ്റൻഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇനി നടക്കാൻ പോകുന്നത് ഈ ക്രോക്കോഡൈലുകളും കോക്രോച്ചുകളും തമ്മിലുള്ളൊരു ഏറ്റുമുട്ടലാണ്. അപ്പോൾ ഇവിടെയുള്ള ഈ സിസ്റ്റത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ക്രോക്കോഡൈൽ, അതെന്ന് വെച്ചാൽ ക്രോക്കോഡൈലുകൾക്ക് യാതൊരു ദയാദാക്ഷിണവുമില്ല, അവരെ വെട്ടിവിഴുങ്ങുക എന്നുള്ളതാണ്. എന്താണോ ഇന്ന് വെട്ടിവിഴുക. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ നീറ്റ് എക്സാം നടന്നു, അത് ക്യാൻസല് ചെയ്യപ്പെടുന്നിടത്തേക്ക് എത്തുന്നു, പക്ഷേ അതിൻ്റെ പിറകിലുള്ള അത് വെറും ഒരു കേവലം ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയോ കുറച്ച് ആളുകളുടെയോ ഒന്നും ഹാൻഡ് വർക്കല്ലല്ലോ, മറിച്ച് കൃത്യമായിട്ട് അതിൻ്റെ പിറകിലുള്ള കുറേ കൂടെ വലിയ ആളുകളുണ്ട്. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പേരിൽ രാജിവെക്കേണ്ടിയിരുന്ന ആളുകളുണ്ട്. അവരാരും എന്തു ചെയ്യും, രാജിവെക്കുന്നില്ല, അവരിപ്പോഴും സേഫാണ്. അപ്പോൾ സിസ്റ്റത്തിൻ്റെ കറപ്ഷനെ ആരാണോ കൊണ്ടു നടക്കുന്നത് അവർ അവിടെ തന്നെ ഇരിക്കുകയാണ്. ചില കേവലം ചില ബലിയാടുകളെ സൃഷ്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അപ്പോൾ കോക്രോച്ചുകളെ സംബന്ധിച്ചോളം ഈ ക്രോക്കോഡൈലുകളോട് ഏറ്റുമുട്ടേണ്ടി വരുന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇതൊരു ഓർഗാനിക്കായ ഒരു മൂവ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ബയോളജിക്കൽ പാർട്ടിയാണെന്ന് നമുക്ക് പറയാൻ എന്തില്ല പറ്റില്ല. പക്ഷേ ഇപ്പം നമുക്കറിയപ്പോൾ ഈ വേടൻ്റെ പാട്ടുകൾ, ആ പാട്ടുകളിലോട് ഇപ്പോൾ ഒരു മലയാളി സമൂഹത്തിനുണ്ടായ ഒരു ആകർഷണം എന്താണ്, അതിൻ്റെ പാട്ട് മാത്രമല്ല അതിൻ്റെ ഒരു കണ്ടൻ്റ് ഉണ്ട്. ആ കണ്ടൻ്റ് കൃത്യമായിട്ടും ചില രാഷ്ട്രീയം ഉന്നയിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ഒരു ഒരു അവരാഗ്രഹിച്ച, കേൾക്കാൻ ആഗ്രഹിച്ച, ഉന്നയിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച ഒരു രാഷ്ട്രീയത്തെ അത് റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണോ ഇവിടുത്തെ ഒരു യൂത്ത് പ്രതീക്ഷിക്കുന്നത് എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ വിജയൻ്റെ പാർട്ടി തമിഴ്നാട്ടിൽ അധികാരത്തിൽ വന്നതിനെക്കുറിച്ച് ഉള്ള അനാലിസിസുകൾ പറയുന്നത് എന്ത് തന്നെയാണ്, അവിടുത്തെ ഏറ്റവും വലിയ ഒരു ചേഞ്ച് ഫാക്ടറായി കഴിഞ്ഞത് അദ്ദേഹം ഒരു യൂത്ത് ഐക്കണായി മാറിയെന്നുള്ളതാണ്. യൂത്ത് അദ്ദേഹത്തിൽ ഒരു പ്രതീക്ഷ അർപ്പിച്ചു എന്നുള്ളതാണ്. സ്ത്രീകൾ അതുപോലെ തന്നെ, അതിന് പ്രത്യേകിച്ചും കാരണമുണ്ട്. കാരണം അദ്ദേഹം ഈ എഡ്യൂക്കേഷണൽ ലോണുകൾ, അത് കൃത്യമായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങളിൽ പെട്ടൊന്നായിരുന്നു. അപ്പോൾ ആ ഒരു പിന്നെ ഇപ്പോൾ നേപ്പാളിൽ നമുക്കറിയാം, ബംഗ്ലാദേശിൽ നടന്നു, അർജൻറ്റീനയിൽ സമാനമായ രൂപത്തിൽ യൂത്ത് കലഹത്തിലേക്കും മറ്റേ സ്ട്രീറ്റുകളിലേക്ക് വന്നു. അപ്പോൾ ഒരു ഈ യൂത്ത് ഉള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു പോപ്പുലേഷൻ്റെ ഈ ഡെമോഗ്രഫിയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ബൾക്കുള്ള രാജ്യങ്ങളിൽ തീർച്ചയായിട്ടും ഇവർക്ക് രാഷ്ട്രീയ സ്വാധീനമുണ്ടാക്കാൻ പറ്റുമെന്നത് ഒരു വ്യക്തമായ സൂചനയാണ്. എന്തായാലും ഈ ഇദ്ദേഹത്തോട് ചോദിക്കുന്ന വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ എങ്ങനത്തെ രാഷ്ട്രീയം ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞാൽ, ഞാൻ നെഹ്റുവിലും ഗാന്ധിയിലും അംബേദ്കറിലും വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരു ഒരു റൈറ്റായിട്ടുള്ളൊരു ഒരു പൊളിറ്റിക്കൽ തോട്ട് അദ്ദേഹത്തിനകത്തുണ്ട്. അത് എത്രമാത്രം നമുക്ക് ഒരു ഇവോൾവ് ചെയ്ത് വരും നമുക്ക് എന്തെങ്കിലും. എന്തായാലും ഞാൻ കാണുന്ന ചില പ്രധാന പ്രശ്നങ്ങളുണ്ട്. ഒന്നെന്താ വെച്ചാൽ, ഇത് ഒരു വെൻ്റാണ് നടന്നത്. നമ്മൾ മുറിയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു സൂചി കൊണ്ട് കുത്തിയാൽ ചില എന്ത് ചെയ്യും, ഒന്നിച്ച് പുറത്തേക്ക് പോകുമല്ലോ. അതുപോലൊരു വെൻ്റാണ് സംഭവിച്ചത്, അപ്പോൾ ഒരു ആശ്വാസം ഉണ്ടാവും. അപ്പോൾ ആ നിലയ്ക്ക് ഒരാശ്വാസം യൂത്ത് ഇതിൽ നിന്ന് അനുഭവിച്ചാൽ ഇത് ഡിഫ്യൂസ് ചെയ്തു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അത് എളുപ്പവുമാണ്. ഇപ്പോൾ ടീം ഈ സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന മറ്റേ മീഡിയയും അതുപോലെ രാഷ്ട്രീയ പാർട്ടികളും സംവിധാനങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് തന്നെ ഡിഫ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു സെക്കൻഡറി സ്റ്റേജ് എങ്ങനെയായിരിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതിന് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യാൻ പോകുന്നത്. രണ്ടെന്താ വെച്ചാൽ, ഈ പല രീതിയിലുള്ള കോൺസ്പിറസികൾ, ഇപ്പോൾ നമുക്കറിയാം ഈ കർഷക സമരം വന്നു, കൃത്യമായ ചില കാരണങ്ങളുടെ പേരിലാണ് കർഷക സമരം ഉണ്ടാവുന്നത്. എസ് ഐ ആറിനെതിരെ മറ്റേ നമ്മളെ പൗരത്വ നിയമത്തിനെതിരെ ഉണ്ടെന്ന്, അതൊക്കെ വളരെ കൃത്യമായ കാരണങ്ങളുടെ പേരിലുണ്ടായതായിരുന്നു. പക്ഷേ അവയൊക്കെ എന്താ വെച്ചാൽ പിന്നെ ലേബൽ ചെയ്യുന്നത് വളരെ എന്താണ് രാജ്യദ്രോഹികളായിട്ട് മറ്റേ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരായിട്ട് മറ്റേ മറ്റുള്ള സിഐൻ്റെ പണം സ്വീകരിച്ചവരായിട്ട് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ചും ഇപ്പോൾ ഉള്ള ആരോപണം എന്താണ്, ഇദ്ദേഹത്തിൻ്റെ പിറകിൽ ഏതോ മറ്റേ വിദേശ ശക്തികളുണ്ട് എന്നുള്ളതൊക്കെ. എന്തായാലും മീഡിയ ഇനി എങ്ങനെ ഇതിന് ട്വിസ്റ്റ് ചെയ്യുമെന്നുള്ളത് പ്രധാനമാണ്. ഇപ്പം തന്നെ എന്താ വെച്ചാൽ അന്വേഷണം നടക്കുന്നു, അന്വേഷണത്തിൽ പല കണ്ടെത്തലുകൾ ഉണ്ടാകുന്നു. ഇതിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വന്ന മീഡിയ മറ്റേ വാർത്തകളെയൊക്കെ അമുക്കാൻ ശ്രമിച്ചേക്കാം എന്നുള്ളതാണ് സംഭവിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഒരു ഇതൊരു ജെന്യൂയിൻ ആങ്കറാണ്, അല്ല അതൊരു ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടായി വന്നതല്ല. കാരണം അതിനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. വളരെ കൃത്യമായും ഉള്ളിൽ നിന്ന് ഉള്ള അല്ലെങ്കിൽ ഇതുവരെ ഇഗ്നോർ ചെയ്യപ്പെട്ട, അതായത്

0: ശ്രദ്ധിക്കേണ്ടത്, എന്തായിരുന്നു ശ്രദ്ധിക്കേണ്ടത്, ഈ കാര്യത്തിൽ അവർക്ക് തെറ്റുപറ്റി എന്നുള്ളതാണ് ഒരു സാധ്യതയും. അതുതന്നെയാണ് ആരെ എന്തിനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇതിൽ കൃത്യമായൊരു സൂചനയുണ്ട്. അത് തിരിച്ചറിയലാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി. വെച്ചാൽ ഇവരിപ്പോൾ വർഗീയത എന്ന് പറഞ്ഞിട്ടല്ലോ, അല്ലെങ്കിൽ അതൊക്കെ മറ്റേ കൊടുത്താൽ ഭക്ഷിക്കുന്ന ഒരു യൂത്ത് അല്ല എന്നാണ് അവർ തെളിയിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്താ വെച്ചാൽ അവരുടെ അഭിമാനത്തിൽ തൊടുന്ന അവരുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയുന്ന ഒരു രാഷ്ട്രീയ മൂവ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഈ രാജ്യത്ത് കറപ്ഷൻ നിലനിൽക്കുന്നു അല്ലെങ്കിൽ കറപ്ഷൻ വ്യാപകമായിരിക്കുന്നുവെന്ന് ഇവിടുത്തെ വായിക്കുന്ന മീഡിയ വാച്ച് ചെയ്യുന്ന യുവാക്കൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് എത്രമാത്രം ഉന്നയിക്കാൻ കഴിയും, ഈ രാജ്യം വിൽപ്പനയ്ക്ക് വച്ചിരിക്കുകയാണ്, ഈ രാജ്യത്തെ ജനങ്ങളുടെ തോളിൽ മുഖം വീണ്ടും വീണ്ടും ശക്തമായി കയറ്റി വെച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടുത്തെ സാമ്പത്തിക തളർച്ചയ്ക്കൊക്കെ കാരണമെന്ന് പറയുന്നത് കോർപ്പറേറ്റുകളുടെ തഴുകി തലോടുന്നൊരു ഭരണകൂടമാണ് എന്നുള്ള ഇത്തരം ഈ ആശയങ്ങളെ അതിശക്തമായിട്ട് ഉന്നയിക്കാൻ കഴിയുകയാണെങ്കിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സാധ്യത കൂടിയാണ് അവർ കാണുന്നത്. പിന്നെ ഇവർ അത്ര പെട്ടെന്ന് അടിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇത് ഒരു ട്രോജൻ ഹോഴ്സ് ആണെന്നൊക്കെ എന്ത് ചെയ്തു കിരൺ റിജ്ജു പറഞ്ഞു, എന്നുവെച്ചാൽ പിറകിൽ വേറെ ആരോ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം വെച്ചാൽ ഇതിനകത്ത് മെജോറിറ്റി ഓഫ് ഈ സപ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ ഈ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളവരൊക്കെ എന്താണ് പാകിസ്ഥാനിൽ നിന്നും US എന്നുള്ളവരാണ്. വിത്തിൻ സെക്കൻഡ്സ് അവരുടെ കണക്കാണ് പുറത്തു വിട്ടു, 94% ആളുകളും ഇന്ത്യക്കാരാണെന്നുള്ള കൃത്യമായ ഡാറ്റ പുറത്തുവിടുകയാണ്. അപ്പോൾ ഈ സാധാരണ പാർട്ടികളോട് കളിക്കുന്ന ആ ഒരു തെറ്റിദ്ധരിപ്പിക്കൽ കളിയുണ്ടല്ലോ, ആ കളിയൊന്നും വെച്ചുകൊണ്ട് ഒരു പക്ഷേ ഇവരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല. അതിനകത്ത് ഏറ്റവും വലിയ സന്ദേശം ഈ രണ്ടെണ്ണം തന്നെയാണ്. ഒന്നാമതെന്താ വെച്ചാൽ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൃത്യമായ തിരിച്ചറിവുണ്ടാകേണ്ടതുണ്ട്, ശരിയായ ഒരു രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു സൂചകം അതിനകത്ത് ഉണ്ട്. രണ്ട് ഈ യൂത്ത് ആ രീതിയിൽ ഇന്ത്യയോട് കൂറുള്ള, ഇന്ത്യ രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന, ഇന്ത്യയെ ശരിയായ ദിശയിൽ നയിക്കപ്പെടണമെന്നും ആഗ്രഹിക്കുന്ന ഒരു യൂത്ത് ഉയർന്നു വരുന്നുണ്ട്. അവരതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരെ തിരിച്ചറിഞ്ഞ് അവരെ ഈ ഒരു രാഷ്ട്രീയ രംഗത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ദൗത്യം.
1: യെസ്, നമ്മുടെ രാജ്യം പലപ്പോഴും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തെ ഒരു വൻ ശക്തിയാകും, സാമ്പത്തിക ശക്തിയാകും എന്നൊക്കെ പറയുമ്പോഴും അതിൻ്റെ ഒരു റെഫറൻസ് ആയിട്ട് പറയപ്പെടാറ് സാധാരണ നമ്മുടെ നാട്ടിലുള്ള പിന്നെ യുവാക്കളുടെ എണ്ണമാണ്. എന്നാൽ ഈ ഇന്ത്യൻ യുവത നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു, അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്തരം കാര്യങ്ങളോട് നമ്മുടെ സർക്കാർ സ്വീകരിക്കുന്ന നിലപാടും കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടു. അവരുടെ അക്കൗണ്ട് പൂട്ടുന്നു, ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഒരു പുതിയ അക്കൗണ്ട് തുടങ്ങുന്നു, നേരത്തേതിനെക്കാട്ടും കൂടുതൽ ആളുകൾ അതിലേക്ക് വരുന്നു, പിന്നെ അത് ഹാക്ക് ചെയ്യപ്പെടുന്നു, പിന്നീട് അത് പിന്നെ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം നീക്കങ്ങളെന്ന് പിന്നെ വിശദീകരിക്കപ്പെടുന്നു. നമ്മുടെ സർക്കാരിൻ്റെ ഒരു അപ്രോച്ച് എങ്ങനെയാണ് കാണുന്നത് ഇത്തരം കാര്യങ്ങളോട്?
2: ഈ കോക്രോച്ച് പാർട്ടി എന്ന് പറയുന്ന ഇപ്പോൾ CJP എന്ന രീതിയിലുള്ള യുവാക്കൾ ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റ ഒരു പ്രതീതിയാണ് ശരിക്കുള്ളത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശരിക്കും ഈ ഭരണകൂടത്തിൻ്റെ പിന്നെ കെടുകാര്യസ്ഥത, അതേപോലെ തന്നെ യുവാക്കളെ അവഗണിച്ചുകൊണ്ടുള്ള സമീപനം, കാര്യങ്ങളൊക്കെ ശക്തമായിട്ട് അവർ രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിനെ ശരിക്കും സർക്കാർ സമീപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവരെ സമീപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പറഞ്ഞാൽ ലോകത്തുള്ള ഇതേപോലുള്ള ചില പാർട്ടികളെ കമ്പയർ ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ നേരത്തെ മാഷി പറഞ്ഞ പോലെ തന്നെ ഒരു ആക്ഷേപ ഹാസ്യ പാർട്ടിയാണിത് എന്നുള്ളത്. ഇപ്പോൾ ഐസ്ലാൻഡിൽ ദി ബെസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്. അപ്പോൾ അവർ ഇതേപോലെ തന്നെ ഒരു പിന്നെ ഹാസ്യ നടനാണ് അതിൻ്റെ പിന്നിൽ ആ പാർട്ടി ഉണ്ടാക്കുന്നതിൽ. എന്നിട്ട് അതിൽ പിന്നെ പറയുന്നൊരു സംഗതി എന്ന് വെച്ചാൽ ഇപ്പോൾ അവരുടെ ആവശ്യങ്ങൾ അത് അന്വേഷിക്കുന്ന സമയത്ത് ഈ പിന്നെ ഈ നീന്തൽ കുളത്തിൽ തൂവാല ഫ്രീ ആയിട്ട് നൽകുക, അതേപോലെ തന്നെ സോളാർ കരടികളെ പിന്നെ മൃഗശാലയിലേക്ക് നിക്ഷേപിക്കുക, ഇങ്ങനത്തെ സംഗതികളാണ് ആക്ഷേപമായിട്ടാണ്, അതൊരു ഹാസ്യമായിട്ടാണ് അവർ അത് പ്രകടിപ്പിക്കുന്നതെങ്കിലും പിന്നീട് പിന്നെ ഈ ഐലൻഡിൽ തന്നെ അതിൻ്റെ തലസ്ഥാന നഗരിയൊക്കെ ഇവരെ കയ്യിലേക്ക് വന്നിട്ടുള്ള ചരിത്രം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള പാർട്ടികളോട്, അതേപോലെ തന്നെ പിന്നെ പിന്നെ വേറൊരു സ്ഥലത്ത് ഇപ്പോൾ മനസ്സിലായി കാനഡയിൽ ഇതേപോലെ തന്നെ ഒരു കാണ്ടാമൃഗം അതിൻ്റെ പേരിലൊരു റൈനോസറസ് എന്ന പേരിലൊരു പാർട്ടിയുണ്ട്. അപ്പോൾ ആ പാർട്ടിൻ്റെ ആവശ്യങ്ങൾ കേട്ടാൽ വലിയ തമാശയായിട്ട് തോന്നും.

0: അതായത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം അത് നിയമം മൂലം നിരോധിക്കും. ഇതാണ് അവർ പറയുന്ന ഒരു ഡിമാൻഡ്. അപ്പോൾ ഈ രീതിയിലൊരു ഒരു ഹാസ്യാത്മകമായിട്ടുള്ള പാർട്ടികൾ ഇങ്ങനെ കാണിച്ചു കൊണ്ടാണ് ശരിക്കും ഇതിനെ പിന്നെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം ശരിക്കും മാധ്യമങ്ങളിലൂടെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എത്ര വല്ല അടിച്ചമർത്തലുണ്ടെങ്കിലും ഇപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ 1988 21 വയസ്സാണ് നമുക്ക് വോട്ടവകാശം ഉണ്ടായിട്ടുള്ളത്. അത് ശരിക്കും യുവാക്കളും വിദ്യാർത്ഥികളും ഇറങ്ങി ശക്തമായ പ്രക്ഷോഭത്തിലൂടെയാണ് 21 മാറ്റിയത്. അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുള്ള ഇപ്പോൾ ഹിന്ദി അത് ദേശീയ ഭാഷയാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നു 1960. അതിനെതിരെ തമിഴ്നാട് ശക്തമായിട്ട് ഇറങ്ങിയപ്പോൾ പിന്നീട് അവസാനം ഇംഗ്ലീഷിനെ തന്നെ അവർ കൊണ്ടുവരാൻ വേണ്ടി അവർക്ക് ചെയ്യേണ്ടി വന്നു. ഇതേപോലെ തന്നെ ലോകത്ത് ഇപ്പോൾ ചിലിയിലാണെങ്കിൽ ചിലിയിൽ ഇതുപോലെ വിദ്യാഭ്യാസം ഫ്രീ ആക്കണം എന്നൊരു നിർദ്ദേശമായിട്ടും പിന്നെ വിദ്യാർത്ഥികളും യുവാക്കളും രംഗത്തിറങ്ങി ശക്തമായ പ്രക്ഷോഭത്തിനിടയിൽ അവർ കീഴടങ്ങി. മാത്രമല്ല പിന്നീട് അവരുടെ സാമ്പത്തികമായ വിഹിതം ഈ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രം മാറ്റിവെക്കുന്നൊരവസ്ഥ ഉണ്ടായി. എന്തായിരുന്നാലും യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ രംഗത്ത് വന്ന് ശക്തമായൊരു പ്രക്ഷോഭവും അതുപോലെ സമര പരിപാടികളായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ സർക്കാരിന് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതിൻ്റെ ഒരുപാട് തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ അതിനെ അടിച്ചമർത്തുന്ന ഒരു ശൈലിയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേസിലൂടെയും അതേപോലെ തന്നെ അവരെ മറ്റുള്ള കൊല്ലാനുള്ള ശ്രമങ്ങൾ വരെ ഉണ്ടെന്നുള്ളതാണ്. നമ്മുടെ മലയാളത്തിലെ ചില മാധ്യമങ്ങൾ തന്നെ ഇതിനെതിരെ പറയുന്നത് വളരെ രസകരമായിട്ടുള്ള സംഭവമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് ശരിക്കും അതിലൊരു വർഗീയവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ സൂഫിയ മഅ്ദനിയുടെ ഭാര്യയുടെ പേര് ഉച്ചരിച്ചുകൊണ്ട് പറയണത് ഈ CJP ഒരു പെൺകുട്ടിയുണ്ട്, ആ പെൺകുട്ടി ഇവരുടെ റിലേറ്റീവാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയുണ്ട്? ഇതൊക്കെ ജനം TV പോലെയുള്ള ഇവരുടെ മാധ്യമങ്ങളിലൂടെ പിന്നെ പടച്ചുവിടുന്ന കാര്യമാണ്. ഇതേപോലെ തന്നെയാണ് പിന്നെ ഇങ്ങനെയുള്ള ചെറിയ വർഗീയമായ എന്തെങ്കിലും വശം ഇതിലുണ്ടോ എന്നത് ശരിക്കും നന്നായി ചികഞ്ഞ് അന്വേഷിക്കുന്നുണ്ട്. BJP രാഷ്ട്രീയപരമായ നിലനിൽപ്പ് ഏതിലാണോ അത് ഇവരിലേക്ക് അടിച്ചേൽപ്പിക്കാനും എന്നിട്ട് അവർ ഇതിനു വേണ്ടിയാണ് ശ്രമിക്കുന്നതെന്ന് പറയാനും വേണ്ടിയുള്ള ശ്രമങ്ങൾ നിരന്തരമായി നടക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം ഇതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സർക്കാർ ഇവർക്കെതിരെ ഇപ്പോൾ നേരത്തെ മാഷ് പറഞ്ഞ പോലെ തന്നെ ഇതിന് ശരിക്കും നന്നായി ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു വലിയൊരു വിപ്ലവമുണ്ട്. ഇപ്പോൾ ഇന്നത്തെ റിപ്പോർട്ട് പ്രകാരം ശരിക്കും മമതാ ബാനർജി ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. 100% അവർക്കുള്ള സപ്പോർട്ട് നൽകി മമതാ ബാനർജിയുടെ പാർട്ടിയും മമതാ ബാനർജിയും. അതിൽ മഹുവ മൈത്രക്ക് ആദ്യം തന്നെ അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇതേപോലെയുള്ള കുറച്ചൊക്കെ ഒരു പിന്നെ ഓർഗനൈസ് ചെയ്യാനുള്ള തലകൾ ഇതിൻ്റെ പിന്നിൽ വന്നാൽ തീർച്ചയായിട്ടും ഇത് വലിയൊരു വിപ്ലവമായിട്ട് മാറുമെന്ന് തന്നെയാണ് നിരീക്ഷണം. യെസ്,
1: നമുക്കറിയാം യുവാക്കളുടെ ശബ്ദത്തെ ഒരിക്കലും ആത്യന്തികമായിട്ട് സൈലൻ്റാക്കാൻ ഒരു ഗവൺമെൻറ്റിനും കഴിയില്ല, അത് വീണ്ടും വന്നുകൊണ്ടിരിക്കും. നമ്മൾ അടുത്തൊരു വിഷയത്തിലേക്ക് പോവുകയാണ്. പുതിയ സർക്കാർ കേരളത്തിൽ അധികാരമേറ്റു, ഒരാഴ്ച കഴിഞ്ഞു. വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നു. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോട്ടിക് ഹണ്ട് എന്ന പേരിൽ ഒരു പദ്ധതി ലഹരിക്കെതിരെ ഗവൺമെൻറ് ഇപ്പോൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ മുമ്പും നമ്മൾ ഇതുപോലുള്ള പല ശ്രമങ്ങളും കണ്ടതാണ്, വായിച്ചതാണ്, ചർച്ച ചെയ്തതാണ്. ഇത്തരമൊരു പിന്നെ നീക്കം സക്സസ്ഫുൾ ആവാൻ എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ ഇതെങ്ങനെ ലക്ഷ്യം കാണും എന്നുള്ളതാണ് നമ്മൾ അടുത്തൊരു വിഷയം ചർച്ച ചെയ്യുന്നത്. മാഷ് തുടങ്ങാം.
2: എന്തായാലും ഒരു ഒരു രാജ്യത്തെ ഈ സമാധാനവും സുരക്ഷയുമൊക്കെ അവിടുത്തെ ഒരു പോലീസ് നീതി സംവിധാനത്തെ എത്രമാത്രം ജനോപകാരപ്രദമായി മാറ്റിയെടുക്കുന്നു എന്നുള്ളതിലാണ്. അതിപ്പോൾ തുടക്കത്തിൽ തന്നെ പുതിയ മറ്റേ നമ്മുടെ പോലീസിൻ്റെ ഒക്കെ മന്ത്രി ആയിട്ടുള്ള രമേശ് ചെന്നിത്തല, അദ്ദേഹം എന്തായാലും കൊടുത്ത ചില നിർദ്ദേശങ്ങൾ, അതായത് ഗുഡ് മോർണിംഗ് പറയുന്ന, നമസ്കാരം പറയുന്ന, ആ അക്ഷരാർത്ഥത്തിലൊരു ജനമൈത്രി സ്വഭാവമുള്ള പോലീസ് സ്റ്റേഷനാകണമെന്നുള്ളതാണ്. എന്തായാലും ആ രീതിയിലുള്ളൊരു മാറ്റം തന്നെയും ജനങ്ങളെ സംബന്ധിച്ചോളം പോലീസ് സ്റ്റേഷനുകളെ സമീപിക്കാൻ പറ്റുന്ന ഒന്നാക്കി മാറ്റുന്നതിൽ സംശയമില്ല. അപ്പോൾ എന്തായാലും 100 ഒരു പ്രൊജക്റ്റാണ് ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത്. ഇതിന് മുൻപ് നമ്മുടെ പിണറായി സർക്കാരിൻ്റെ സമയത്തും ഓപ്പറേഷൻ D100 എന്തോ പറഞ്ഞിട്ടൊരു ഇത് കുറച്ച് കാലം ഉണ്ടായിരുന്നു. അങ്ങനെ ഡാൻസ് ഓഫൊക്കെ എന്താണ് ഉണ്ടായിരുന്നു, അവരാണ് ഗോൾഡും ഇതൊക്കെ പിടിച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. രമേശ് ചെന്നിത്തലതിന് മുൻപ് ഈ മന്ത്രിയായ സമയത്ത് അദ്ദേഹം ഒരു എന്താണ് ഒരു ഓപ്പറേഷൻ കുബേര എന്ന ഒരു പദ്ധതി കൊണ്ടുവന്നു. ചിലപ്പോൾ അന്നത്തെ അവിടെ ഈ ബ്ലേഡ് മാഫിയക്കെതിരെയുള്ള ഒരു ഇത്, എന്തായാലൊരു വളരെ കൃത്യമായൊരു തിരിച്ചറിവുള്ള ഒന്നാണ് ആദ്യത്തെ ഒരു തീരുമാനം തന്നെ ഇത്തരത്തിലാകുന്നു എന്നുള്ളത്. കാരണം കേരളം ഇന്ന് ഫേസ് ചെയ്യുന്ന ഏറ്റവും ശക്തമായിട്ടുള്ളൊരു ത്രെട്ടാണ് ഈ ഡ്രഗ്സ് എന്ന് പറയുന്നത്. കുടുംബങ്ങളെ, കലാലയങ്ങളെ, സമൂഹത്തെ എല്ലാം ഇത് ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ ഇത് നമ്മളൊരു കേരളം എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു ഭാഗമാണ്. ആ അർത്ഥത്തിൽ എന്താ വെച്ചാൽ ഇന്ത്യയിൽ മൊത്തത്തിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട പോളിസി, ക്രയവിക്രയങ്ങൾ ഇതൊക്കെ കുറേയൊക്കെ നമ്മളെയും ബാധിക്കും. ഇപ്പം നമുക്കറിയാം ഇത് നിയമപരമായി ഓപ്പിയം കൃഷി ചെയ്യുന്ന ലോകത്തിലെ അപൂർവം രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഇപ്പോൾ ഇവിടെ ഈ രാജസ്ഥാൻ, മധ്യപ്രദേശ്, യു പി ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ ഇതിനെന്തുണ്ട്, പെർമിഷനുണ്ട്. ഈ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ അണ്ടറിലാണ് ഇത് നടക്കുന്നത്. മാത്രമല്ല ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലെ മറ്റേ ഫാക്ടറീസിൽ ഈ നമ്മുടെ മോർഫിന്, കൊടൈനൊക്കെ പോലുള്ള മരുന്നുകൾ, അതായത് മറ്റേ ഈ ആവശ്യ മരുന്നുകളാണ് അതെന്താണ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് അങ്ങനെ ഒരു എന്താ പറയുക, ഇതിനോടുള്ളൊരു അനുഭാവം അല്ലെങ്കിൽ അനുവദനീയ ഒരു സാധനം സർക്കാരിൻ്റെ അണ്ടറിൽ അവിടെ ഉണ്ട് എന്ന് പറയാം. രണ്ടാമതെന്ന് വെച്ചാൽ ഇന്ത്യ ഒരു വലിയ ഒരു ഒരു ക്രിട്ടിക്കൽ ഈ ജിയോഗ്രഫിക്കൽ പോയിന്റിലാണ് ഇന്ത്യ കിടക്കുന്നത്. സാധാരണ പറയാറുള്ളതെന്ന് വെച്ചാൽ രണ്ട് ഇതെന്ന് വെച്ചാൽ, ഒന്ന് ഗോൾഡൻ ക്രസൻ്റ് എന്ന് പറയും, ഇത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒരു ഭാഗത്ത് ബോർഡർ, പിന്നൊരു ഭാഗത്ത് ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറയുന്ന സൗത്ത് ഈസ്റ്റ്യൻ രാജ്യങ്ങളുടെ വെച്ചാൽ ഏഴ് രാജ്യങ്ങളുണ്ട് ഇവിടെ. പുറമെ എന്താ വെച്ചാൽ ആയിരക്കണക്കിന് കിലോമീറ്റർ നമുക്ക് ഈ മറ്റേ കടലോരവും ഉണ്ട്. അപ്പോൾ ഇന്ത്യയിലേക്ക് ഇത്തരം സാധനങ്ങൾ വരാനുള്ള, കൊണ്ടുവരാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ റൂട്ടുകൾ ഒരുപാടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പോപ്പുലേഷനുള്ളൊരു രാജ്യം എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു കസ്റ്റമർഷിപ്പ് അവിടെ ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പുറത്തു നിന്ന് അങ്ങനത്തെ ശ്രമങ്ങൾ ഉണ്ടാകും, അതിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോൾ ഇവിടെയാണ് ഈ ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഉള്ളത് എത്രത്തോളം ഈ കേന്ദ്ര ഗവൺമെൻറ് തടയുന്നു എന്നുള്ള ഒരു ഇത്. പിന്നെ ഇതിൻ്റെ പുറമെപ്പം ചിലപ്പോൾ ഈ നാർക്കോട്ടിക് ഇതിൽ തന്നെ ഇപ്പോൾ സിന്തറ്റിക് ഡ്രഗ്സ് വന്നു. അപ്പോൾ അത് പ്രധാനമായിട്ട് ഇപ്പോൾ ബാംഗ്ലൂരിലും ഡൽഹിയിലൊക്കെയുള്ള ഫാക്ടറികളിലാണ് എന്ത് ചെയ്യുന്നത്, നിന്നാണ്. അവിടെ നിന്നും ഒരു ഡയറക്റ്റ് കണക്ഷൻ കേരളത്തിനടുത്തോളം, പ്രത്യേകിച്ചും എന്താണ് ധാരാളം കുട്ടികൾ പഠിക്കുന്നു പോകുന്ന സ്ഥലമാണ് ബാംഗ്ലൂരൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്തിനാ പറഞ്ഞാൽ, നേരത്തെ എന്താ വെച്ചാൽ ഒരു ട്രാൻസിറ്റ് ഇത് മാത്രമല്ല, ഒരു ഹബ്ബ് കൂടെയായിട്ട് ഇന്ത്യയും കേരളവും ഒക്കെ മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കേരളത്തെ സംബന്ധിച്ചോളം എന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കവിഞ്ഞ കൺസംഷനുള്ള, അതായത് പെർ ഈ മറ്റേ ക്യാപിറ്റ കൺസംഷനുള്ള ഭൂപ്രദേശമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഇതിൻ്റെ ഒരു ഡെമോഗ്രഫി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇപ്പോൾ കുറച്ചുകൂടെ പ്രായം കൂടിയവരിലൊക്കെയാണ് ഇതുണ്ടായിരുന്നതിൽ, ഇന്ന് 10 മുതൽ 24 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികളായ, ടീൻസായ യുവാക്കൾക്കിടയിലേക്ക് ഇത് വന്നിരിക്കുന്നതാണ്. അത് വളരെ ഭയാനകമാണ്. അടുത്തൊരു ജനറേഷനിലെ വലിയൊരു വിഭാഗം ഏതു തരത്തിലുള്ളവരാകുമെന്നുള്ള ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാണ്. എന്തായാലും ഇപ്പോൾ ഇതിനകത്ത് ഈ ഓപ്പറേഷൻ തൂഫാനകത്ത് കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇത്തരത്തിലുള്ള ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ടുകൾ, ബീച്ചുകൾ, അതുപോലെ തന്നെ ഈ 5-സ്റ്റാർ പാർട്ടി ഇതുകൾ, ഇതൊക്കെ അടക്കം എന്ത് ചെയ്യും, ഇതിലെ നിരീക്ഷണത്തിൻ്റെ ഭാഗമാക്കി എന്നുള്ളത്. എന്തായാലും ഈ ഒരു ഇന്ത്യയിൽ ഒന്നാമത് നിൽക്കുന്നു എന്നുള്ള ഒരു കാര്യങ്ങൾ മറന്നു പോകാൻ പാടില്ല. പിന്നെ എനിക്ക് തോന്നിച്ചാൽ ഇത് ഒരു കേവലം ഒരു പദ്ധതി പോലീസിനെ കൊണ്ട് വിജയിപ്പിക്കാൻ പറ്റില്ല, മറിച്ച് കൃത്യമായും പോലീസിനോടൊപ്പം ജനങ്ങളും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ വലിയ തോതിൽ സഹായം നൽകേണ്ടതുണ്ടാവും. അപ്പോൾ ഇത് കിട്ടുകയും ചെയ്യും. പക്ഷേ അവിടെ ഏറ്റവും വലിയ ഒരു ചോദ്യം എന്താ വെച്ചാൽ ഇതിലെ ഇൻഫർമേഷൻ നൽകുന്നവരുടെ സുരക്ഷ എന്നുള്ളതായിരിക്കും. അപ്പം നമ്മളിപ്പോൾ നേരിട്ട് തന്നെ ഈ ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ ഇട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്ത സമയത്തൊക്കെ നമുക്കറിയാം, അവിടെ നിന്ന് ഉള്ള ഈ മറ്റേ റീഹാബിലിറ്റേഷന് വരുന്ന ആളുകൾ അവരോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം വളരെ വ്യക്തമാണ് അങ്ങനത്തെ ആൾക്കൊക്കെ എന്താണ് ഇത് എവിടുന്ന് കൊന്നു, ആരായൻ്റെ ആളിൽ ഒക്കെ അറിയാം. അപ്പോൾ ഇവർക്ക് ഈ ഇൻഫർമേഷൻ പോലീസിന് കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ പലരും അതിന് മടിക്കുന്നത് അവരുടെ സുരക്ഷ പേടിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പോലീസിന് ഒരു ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം പോലെ എന്തെങ്കിലും വേണം. അതായത് ഇത് ആരെയാണ് ഇൻഫോം ചെയ്യേണ്ടത് എന്നുള്ളതിന്, കാരണം അതൊന്നും ഒരിക്കലും ഇത് ലീക്ക് ചെയ്യാൻ പാടില്ല. അത് ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജീവൻ്റെ സുരക്ഷ ഉണ്ടാവും. ഇപ്പം ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ കുറച്ചൊക്കെ ഇപ്പോൾ ഈ ഡിജിറ്റൽ കൊറിയറോ അല്ലെങ്കിൽ മറ്റേ ഈ ക്രിപ്റ്റോ കറൻസി വഴിയൊക്കെ ഇത് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഫിസിക്കലായിട്ടുള്ള ഡീല് വളരെ വ്യാപകമായി തന്നെ ഉണ്ട്. ഇപ്പോൾ നമ്മളറിയാം, ഈ കഴിഞ്ഞ ദിവസം മുക്കത്ത് ഒരു മുഹമ്മദ് ഹനീഫ എന്ന് പറയുന്ന ഒരു കക്ഷിയുടെ കയ്യിൽ നിന്ന് 500 gram MDMA പിടിച്ചു. പിന്നീട് സെർച്ച് ചെയ്തിട്ട് 2300 gram കൂടെ വെച്ചാൽ കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ MDMA വേട്ടയാണ്. 3 kiloയോളം MDMA നമുക്ക് അതിൻ്റെ വില കണക്കൂട്ടിയാൽ എന്ത് നമുക്കറിയാം. ഇത്രയും ഇത് പിടിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് കാണാം അദ്ദേഹത്തെ ആദ്യം അദ്ദേഹത്തിൻ്റെ ഷോപ്പിൻ്റെ അടുത്തൊക്കെ തെളിവിന് വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് അത് എടുക്കാൻ ശ്രമിച്ചവരെ അദ്ദേഹം പരസ്യമായി ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പോലീസിലുള്ള സമയത്ത് ഭീഷണിപ്പെടുത്തുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ വ്യക്തിയുമായിട്ട് പോലീസ് തെളിവെടുപ്പിന് വേണ്ടി ഡൽഹിയിലേക്ക് പോകുന്ന വഴിയിൽ ഗുജറാത്തിലെ വടഡോറിൽ വെച്ച് അദ്ദേഹം രക്ഷപ്പെട്ടു പോകും. ഇത് നമ്മൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നുള്ളതാണ്. ഇത്രയും ഒരു മേജറായ ഒരു ക്രിമിനലിനെ അങ്ങനെ അങ്ങോട്ട് വലിയ സുരക്ഷയൊന്നുമില്ലാതെ രണ്ട് പോലീസിൻ്റെ കുട്ടികൾ ഇങ്ങനെ കൊണ്ടുപോകാണ് ചെയ്തിട്ടുണ്ടാവുക. അവിടെ നമുക്ക് ഭയപ്പെടുന്നൊരു കാര്യമുണ്ട്. ഇത് അയാൾ എത്രമാത്രം ശക്തനാണ് അല്ലെങ്കിൽ ആയിരിക്കും നമുക്ക് ഊഹിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇത്തരം വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിലെവിടെയോ ചില തകരാറുകളുണ്ട്. ഇപ്പോൾ ഒരു മലപ്പുറം ജില്ലയിലെ ഒരു പോലീസ് ഓഫീസറെ ഇത്തരം വിഭാഗവുമായിട്ട് ബന്ധമുണ്ടായിരുന്നതിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്തു എന്നുള്ള വാർത്ത നമ്മളിതുപോലെ കണ്ടതാണ്. ഇപ്പോൾ കൊച്ചിയിൽ പോയി മറ്റേ സ്ത്രീകളെ കടത്തിയ സംഭവം ഉണ്ടല്ലോ, ആ സംഭവവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളിലും നമ്മൾ കാണുന്ന എന്താണ്, ഉന്നതതല ബന്ധങ്ങളുണ്ട്, പോലീസിൻ്റെ സഹായം അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടേക്ക് വെച്ചാലൊരു ഒരു പാടില്ലാത്തൊരു നെക്സസ് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊന്ന് വെച്ചാൽ ഇപ്പോൾ തൃക്കാക്കരയിൽ നിന്ന് ഡാൻസ് ഓഫ് ഒരു കെവിൻ ബി മാത്യു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അന്ന് 182 gram MDMA ഉണ്ട്. അതുപോലെ തന്നെ ഈ മാജിക് മറ്റേ ക്യാപ്സൂൾസ് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ ചോദ്യം ചെയ്തതിൽ നിന്ന് കിട്ടിയ എന്താ വെച്ചാൽ ഇത് വൈറ്റ് കോളർ പാർട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വൈറ്റ് കോളർ പാർട്ടി എന്നാൽ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, വലിയ ബിസിനസ് ഷോർട്സൊക്കെ ഉള്ള മറ്റേ അത്തരത്തിലുള്ള ഈ ഹൈഫൈ ഹോട്ടലുകളിൽ നടക്കുന്ന പാർട്ടിക്ക്. അപ്പോൾ ആരാണ് ഇതിൻ്റെ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ആരെല്ലാം ഈ നെറ്റ്വർക്കിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവരൊക്കെ സ്വാധീന ശക്തി ഉള്ളവരാണ്. ഇവർക്കിടയിൽ ഈ പറയുന്ന പാവപ്പെട്ട ഒരു വ്യക്തി പോലീസിനെ സഹായിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഈ രീതിയിൽ ഈ ഒരു ഓപ്പറേഷനെ സഹായിക്കാൻ വേണ്ടിയോ നിൽക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകാവുന്ന സുരക്ഷിതത്വ ഭീഷണിയുണ്ട്. അതുകൊണ്ട് ഒന്നാമത് വേണ്ടത് ഇതിനകത്ത് ആ രീതിയിലുള്ള പോലീസുകാരോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള നിയമപാലകരോ രാഷ്ട്രീയക്കാരോ ഒക്കെ അതിനകത്ത് ഇടപെടുന്നുണ്ടെങ്കിൽ അവരെ അതിൽ നിന്ന് മാറ്റി നിർത്താതെ ഇതെന്ത് ചെയ്യില്ല, വിജയിക്കില്ല. രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കൂളുകൾ അതിൻ്റെ പരിസരം, കോളേജുകൾ ഇതിൻ്റെ പരിസരം ഇതൊക്കെ കൃത്യമായിട്ടും ഇത്തരം ആളുകളുടെ ഒരു നെറ്റ്വർക്കിങ്ങിന് അണ്ടറിലാണ്. അവരെയൊക്കെ കുട്ടികൾക്കൊക്കെ അറിയാം, അല്ലെങ്കിൽ അവിടെയുള്ള മറ്റു ഷോപ്പുകാർക്കൊക്കെ അറിയാം. അവരെ പിടിക്കാനൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അവിടെ എന്താണ്, ഈ കുട്ടികൾക്കിടയിൽ നല്ല രീതിയിൽ ബോധവൽക്കരണം നടത്തുകയും ഇതുമായി ബന്ധമില്ലാത്ത കടക്കാർ അവരൊക്കെ ആ രീതിയിൽ എംപവർ ചെയ്ത് കൊണ്ടുവരികയും അവരിൽ നിന്നൊക്കെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് എടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് രക്ഷിതാക്കളുടെ ബോധവൽക്കരണം. നമുക്കറിയാം ഈ അടുത്ത കാലത്ത് കേട്ട ഏറ്റവും വലിയ ദുരന്ത വാർത്തകൾ എന്ന് പറയുന്നത് ഇതിനകത്തേക്ക് ധാരാളമായിട്ട് സ്ത്രീകളും പെൺകുട്ടികളുമൊക്കെ കരിയേഴ്സായിട്ടും കൺസ്യൂമേഴ്സായിട്ടും വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ പലപ്പോഴും മാതാപിതാക്കൾ പെൺകുട്ടികൾ സംശയിക്കുന്നില്ല. അവർ വല്ല ഹോസ്റ്റലിലോ അല്ലെങ്കിൽ എവിടെയൊക്കെ നിൽക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, അവർ നല്ല മറ്റേ സുരക്ഷിതമായി കൊണ്ടുപോക്കിയ സ്ഥലമായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് ഉള്ള ജാഗ്രത വളരെ പ്രധാനമാണ്. അത് ഞങ്ങൾ കുട്ടികളുടെ എന്തെങ്കിലും നിലയ്ക്ക് ഉള്ള അസ്വാഭാവികതകൾ കാണാനിടയായാൽ അവരതിൻ്റെ പിറകെ പോവുകയും അന്വേഷിക്കുകയും അതിന് വേണ്ട പരിഹാരങ്ങളിലേക്ക് എത്തി നീയും വേണ്ടി വരും. പിന്നെ ഈ ലക്ഷറി ഹോട്ടലുകൾ അവിടെയൊക്കെ പലപ്പോഴും വി ഐ പികളായിരിക്കും ഇന്ന്, പക്ഷേ അവിടെ നിന്നൊക്കെ തന്നെയാണ് അതിൻ്റെ ഡീലുകളും മറ്റ് കൂടുതൽ നടക്കുന്നത്. അതൊക്കെ നിരീക്ഷണത്തിൻ്റെ ഇതിലെന്ത് ചെയ്യണം, കൊണ്ടുവരണം. എനിക്ക് തോന്നിച്ച നമ്മൾ ഈ ഡി ജെ പാർട്ടികളൊക്കെ പൂർണ്ണമായിട്ടും നിരോധിക്കണം. അതുകൊണ്ടൊക്കെ ഒരു താൽക്കാലികമായ എൻ്റർടൈൻമെൻറ്റോ അല്ലെങ്കിൽ കുറച്ച് പേർക്കുള്ള ഒരു മറ്റേ നിഷ മറ്റേ എന്താ പറയുക ഒരു സുഖമൊക്കെ കിട്ടുന്നുള്ളതല്ലാതെ രാഷ്ട്രത്തിന് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാകില്ല. മറിച്ച് അതൊക്കെ ഇത്തരത്തിലുള്ള പലതിൻ്റെയും സംഗമ കേന്ദ്രങ്ങളായി മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളെ കഴിഞ്ഞ ഈ സർക്കാരിൻ്റെയൊക്കെ സമയത്ത് നല്ല പോളിസിയാണ് നൈറ്റ് ലൈഫ് പ്രോത്സാഹിപ്പിക്കുമെന്ന് പറഞ്ഞത്. അതൊക്കെ അപകടങ്ങളിലേക്ക് മാത്രം കൊണ്ടുപോകുന്നതാണ്. അതൊക്കെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് അവരുടെ ഈ ഇത് വിറ്റഴിക്കാൻ പറ്റിയ നല്ല സന്ദർഭങ്ങളാക്കി മാറ്റുകയും ചെയ്ത് മനുഷ്യന്മാരൊരു സമയമായി കഴിഞ്ഞാൽ മര്യാദക്ക് വീട്ടിൽ പോയി മക്കളെയും ഭാര്യൻ്റെയൊക്കെ കൂടെ അല്ലെങ്കിൽ ആ അച്ഛനും അമ്മയ്ക്ക് ഉണ്ടാവുമല്ലോ അവരുടെ കൂടെ ചിലവഴിക്കേണ്ട ഒരു സമയമാണ്. അതൊക്കെ അത് നഷ്ടപ്പെടുത്തുന്ന ഒരു സർക്കാർ നയം ഉണ്ടാകാൻ പാടില്ല. അതൊക്കെ തിരുത്തപ്പെടുക തന്നെ വേണം. എന്ന് അതുപോലെ തന്നെ നമുക്ക് ഈ അടുത്തൊരു വാർത്ത കൂടെ കിട്ടിയത് മെക്സിക്കോ ഒക്കെ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് അവർ ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. കാരണം അവിടുത്തെ ഒരു ലിമിറ്റഡ് പോപ്പുലേഷൻ അല്ല ഇന്ത്യയിലുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഇൻ്റർനാഷണൽ കാർട്ടലുകൾ വരെ ഇത് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മളൊക്കെ കേട്ട് കഴിഞ്ഞൊരു കാര്യമാണ് മണിപ്പൂരിലെ സംഘർഷം അവസാനിക്കാതെ ഇരിക്കുന്നതിൻ്റെ കാരണം മണിപ്പൂരിലൂടെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ പറഞ്ഞ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഈ സാധനങ്ങൾ വരുന്നതെന്നുള്ളതാണ്. അപ്പോൾ അത് അതിൻ്റെ ബെനിഫിഷ്യറീസ് ആരാണ് എന്ന് നമുക്കെന്താണ് പറയാനറിയില്ല. പക്ഷേ എന്തായാലും എവിടെയോ ബോധപൂർവം തുറന്നിട്ട വാതിലുകൾ ഉണ്ട് എന്നുള്ളൊരു സത്യമുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ നമുക്ക് അടയ്ക്കാൻ പറ്റും എന്നുള്ള ചോദ്യമുണ്ട്. മൈഗ്രൻ്റ് വർക്കേഴ്സ് അവരെ കുറ്റപ്പെടുത്തി പറയല്ല, പക്ഷേ തീർച്ചയായിട്ടും വ്യാപകമായ തോതിൽ ഇതിൻ്റെ ഉപഭോക്താക്കളായും പലപ്പോഴും വെച്ചാൽ
1: കരിയേഴ്സായിട്ടൊക്കെ
2: അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്കിടയിൽ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒരു അവരെ വെറുതെ പിടിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. കൃത്യമായിട്ട് പോലീസ് വർക്ക് ചെയ്യേണ്ടി വരും. പിന്നെന്താ വെച്ചാൽ ശിക്ഷാ നിയമങ്ങൾ ഇത് കർശനമാക്കിയേ മതിയാകൂ. ഒരു സമൂഹത്തെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന ഒരു കാര്യത്തെ ഒരു ബിസിനസ്സായിട്ട് കണ്ട് ഒരു വ്യവസായമായി കണ്ട് അതിനകത്തിറങ്ങുകയും ഒന്നിലധികം തവണ പിടിക്കപ്പെടുകയും ചെയ്യുന്ന ആളുകൾ അവർക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ അർഹതയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവനോ അവരുടെ സ്വത്തിനോ ഒന്നും ഒരു നിലയ്ക്ക് അവിടെ വേണമെങ്കിൽ നമുക്ക് നമ്മളെ യോഗിയുടെ ബുൾഡോസറൊക്കെ എന്ത് ചെയ്യുക ഉപയോഗിക്കുന്നത് തെറ്റില്ല എന്ന് തോന്നുന്നത്. അത് എന്തായാലും ആ ഇത് ഈ ശിക്ഷാ നിയമങ്ങൾ കൃത്യമായി പ്രയോഗിക്കപ്പെടേണ്ട ഗൾഫിലൊക്കെ നമുക്കറിയാം അത് കൃത്യമാണ്. സമൂഹത്തോടുള്ള ഒരു ഏറ്റുമുട്ടൽ, സമൂഹത്തിൻ്റെ സുരക്ഷ, ആ ജീവിതത്തിൻ്റെ ഒരു സമാധാനത്തെ തകർത്ത് കളയുന്ന രൂപത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നവർക്കും എക്സിക്യൂഷൻ തന്നെയാണ് അവിടെ ഉള്ളത്. അത് ശരിയായ നടപടിയാണ്. പ്രത്യേകിച്ച് ഒന്നാമത്തെ തവണ കൊടുക്കണമെന്നല്ല നമ്മൾ പറയുന്നത്, റീഹാബിലിറ്റേഷന് വേണ്ടി ശ്രമിക്കണം, അവർക്ക് പുതുവഴികൾ തിരഞ്ഞെടുക്കാൻ അവസരം കൊടുക്കണം, അവർക്ക് ആ രീതിയിലുള്ള മാർഗങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം. പക്ഷെ വീണ്ടും അതിനകത്തേക്ക് തന്നെ വരുന്ന ആളുകളാണെങ്കിൽ അവരുടെ കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഈ ശിക്ഷ ഉണ്ടാകണം. പിന്നെ ചിലപ്പോൾ ഈ 2021 അദാനിയുടെ പോർട്ട് മുൺട്ര പോർട്ടിൽ വെച്ചാണ് 3000 കിലോ ഹീറോയിൻ പിടിക്കുന്നത്. പിന്നീട് നമ്മളതിനെക്കുറിച്ചധികം കഥകൾ കേൾക്കുന്നില്ല. അപ്പോൾ ഇവിടെയും നമ്മൾ പറയുന്ന വെച്ചാൽ പോലീസ് ഈ പറയുന്ന ഇതൊക്കെ നടത്തിയിട്ട് എന്തു സംഭവിച്ചു എന്ന് ഈ സമൂഹത്തോട് കൃത്യമായിട്ടൊരു റിപ്പോർട്ടിംഗ് കൂടെ സർക്കാർ നടത്തണം. ഇത് ഞങ്ങൾ പ്രഖ്യാപിച്ചിരുന്നൊന്ന് എഴുതി വയ്ക്കാൻ വേണ്ടി ആയിക്കൂടാ. ഇത് ആവശ്യമാണ്, നിർബന്ധമായി നടക്കേണ്ടതാണ്. നമ്മളുടെയൊക്കെ 100% പിന്തുണ വിഷയത്തിൽ ഉണ്ട്. ഏതു തരത്തിൽ വേണമെങ്കിലും നമ്മൾ സർക്കാരിന് അതിൽ പിന്തുണ കൊടുക്കാൻ തയ്യാറാണ്. സമൂഹം മുഴുവൻ അവരുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സത്യസന്ധമായ രൂപത്തിൽ ഇത് വിജയിപ്പിക്കാൻ വേണ്ടതെന്താണോ ആ നീക്കങ്ങളുമായിട്ട് സർക്കാർ മുന്നോട്ട് പോകണം. അതിന് നമ്മളുടെ പ്രാർത്ഥനയുണ്ട്, നമ്മുടെ പിന്തുണയുണ്ട്.
1: യെസ്, സർക്കാരിൻ്റെ ഉദ്ദേശം സത്യസന്ധമാണെങ്കിൽ വലിയൊരു യുദ്ധത്തിനാണ് സർക്കാർ ഇറങ്ങുന്നത്. അതിന് പൊതുസമൂഹത്തിൻ്റെ തീർച്ചയായിട്ടുള്ളൊരു പിന്തുണ ഉണ്ടാവും. ഇതിലൊക്കെ എന്താണ് കൂട്ടിച്ചേർക്കണം?
0: ഇപ്പോൾ കഴിഞ്ഞ സർക്കാർ മദ്യവർജനം എന്ന രീതിയിലാണ് പറഞ്ഞത്. ഇപ്പോൾ പൊതുവെ ഇപ്പോൾ ഈ ലഹരി പദാർത്ഥങ്ങളെ മുൻനിർത്തിക്കൊണ്ട് മദ്യത്തിന് ഇപ്പോൾ ആളുകൾക്കിടയിൽ വലിയ മാന്യത കൈവരുന്നൊരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. ഈ മദ്യത്തെക്കുറിച്ച് ആരും സംസാരിക്കുകയോ പറയാറില്ല. ധാരാളം ബാറുകൾ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞ സർക്കാരിൽ 900+ ബാറുകൾ തുറന്നു എന്നാണ്. കേവലം 29 ബാറുണ്ടായിരുന്ന കേരളത്തിൽ 900+ ബാറുകൾ തുറന്നു. അപ്പോൾ അതിൽ മദ്യം സാർവത്രികമാക്കുക എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ സർക്കാർ ചെയ്തിട്ടുള്ളത് ഇതേപോലെ ലഹരി പദാർത്ഥങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. എന്നാൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്നതും മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഇതിനൊക്കെ തടയിടാൻ ഒരുപാട് സാഹചര്യങ്ങളും അവസരങ്ങളും ഉണ്ടായിരുന്നിട്ട് പോലും അതിനെ നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് വലിയ അപാകത തന്നെയാണ്. അപ്പോൾ നമ്മൾ തുടങ്ങേണ്ടത് ശരിക്ക് മദ്യം ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടാണ്. മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ആദ്യമായിട്ടുണ്ടാവണം. അതിനുശേഷം സ്വാഭാവികമായിട്ടും മറ്റുള്ള ലഹരി പദാർത്ഥങ്ങൾ ഓൾറെഡി ഇല്ലാതാക്കണമെന്ന കാര്യത്തിൽ ആർക്കും സംശയങ്ങളില്ല. പക്ഷേ മദ്യത്തോടുള്ള ഒരു സമീപനത്തെ കുറച്ചും കൂടി സ്ട്രിക്റ്റായിട്ട് അതിനെ അവോയ്ഡ് ചെയ്യാനും ഒഴിവാക്കാനുമുള്ള ഒരു ശ്രമങ്ങൾ പുതിയ സർക്കാർ കൊണ്ടുവരണം. ഇപ്പോൾ ഈ വിദ്യാലയങ്ങളെപ്പോലെയുള്ള സംവിധാനങ്ങൾ പ്രത്യേകമൊരു പ്രൊട്ടക്ഷൻ ഏത് സമയത്തും 24 എന്നോളം ഉണ്ടാവണം എന്നുള്ളതാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്. സ്വാഭാവികമായിട്ട്
2: പരിധി കുറച്ചു കൊണ്ടുവന്നൊക്കെ ഉണ്ടല്ലോ.
0: അതെ, സുരക്ഷാ സമിതി ഒക്കെ സാധാരണ രൂപപ്പെടുത്താറുണ്ട്. അവിടെയുള്ള PTA, അതുപോലെ അധ്യാപകർ, നാട്ടുകാർ, അതുപോലെ സമീപ പ്രദേശത്തുള്ള കടക്കാർ, ഇവരൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു സുരക്ഷാ സമിതി രൂപീകരിക്കാറുണ്ടെങ്കിലും, പക്ഷേ നേരത്തെ മാഷ് പറഞ്ഞ പോലെ തന്നെ ഇപ്പം മദ്യശാലയും അതുപോലെ തന്നെ വിദ്യാലയം തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് മുമ്പുണ്ടായിരുന്നു, അതെടുത്ത് കളഞ്ഞു. പുതിയ നിയമപ്രകാരം അതെടുത്ത് കളഞ്ഞു. അതെല്ലാം വീണ്ടും ആവർത്തിച്ച് ഒരു ഡിസ്റ്റൻസ് പ്രത്യേകമായി ഉണ്ടാക്കുകയും എന്നിട്ട് പരമാവധി വിദ്യാലയങ്ങളുടെ ചുറ്റുപാടത്തിൽ ഇത്തരം സംഗതികളില്ല എന്ന് 100% ഉറപ്പുവരുത്താനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. അതിന് പലതരത്തിലുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ ഉണ്ടാവണം. അതിൽ ക്ലബ്ബുകളായിട്ടുള്ള യുവാക്കളെ അതിന് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നാട്ടുകാർ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ അതിൽ നിന്ന് ഉപയോഗപ്പെടുത്താം. അതേപോലെയുള്ള മറ്റുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് ആശ്രയിച്ചുകൊണ്ട് ശരിക്കും സർക്കാർ അവരൊക്കെ സഹകരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഈ സംഗതി വിജയിക്കുമെന്ന കാര്യത്തിൽ അതൊരു സംശയമില്ല. ഇതിപ്പോൾ 100 ഇത് പ്രഖ്യാപിച്ചതെങ്കിലും ആ 100 കൊണ്ട് കേരളം ശുദ്ധമാകും എന്ന് ആരും വിശ്വസിക്കുന്നില്ല. ഇതേപോലെ തന്നെ ഒരുപാട് പോലീസുകാരാവട്ടെ, അതുപോലെ തന്നെ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരാവട്ടെ, ഇവർക്കൊക്കെ ഏതൊക്കെ കണ്ണികളാണ് ഉള്ളത് എന്നുള്ളത് കൃത്യമായ ഒരു ഇൻഫർമേഷൻ അവരെടുത്തിട്ടുണ്ടെങ്കിലും അതിനെതിരെ സംസാരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നതാണ്. ഇപ്പോൾ അധ്യാപകർക്കൊരു ട്രെയിനിങ്ങിൽ ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ വന്നുകൊണ്ട് ക്ലാസ് എടുത്തു. അപ്പോൾ അത് ഉപയോഗിക്കുന്നതിൻ്റെ അപകടമാണ് പറഞ്ഞത്. കുട്ടികളിൽ നിന്ന് അതില്ലാതാക്കാൻ വേണ്ടി നിരന്തരമായ ബോധവൽക്കരണം നടത്തണമെന്നുള്ള മെസ്സേജാണ് അധ്യാപകർക്ക് ഈ എക്സൈസ് ഉദ്യോഗസ്ഥൻ തന്നത്. പക്ഷേ ആ സമയത്ത് തന്നെ സദസ്സിൽ നിന്നൊരു അധ്യാപകൻ എന്നേറ്റതുകൊണ്ട് അത് കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് വിശദീകരിച്ചു കൊടുത്തു. അതിനെന്തുകൊണ്ട് നിയമപരമായിട്ടോ അല്ലെങ്കിൽ ശക്തി ഉപയോഗിച്ചുകൊണ്ടോ നിങ്ങൾക്ക് തടയാൻ സാധിക്കാത്തത് എന്ന ചോദ്യത്തിന് ശരിക്കും എക്സൈസ് ഉദ്യോഗസ്ഥന് നിസ്സഹായനായി നോക്കി നിൽക്കുകയല്ലാതെ വേറൊന്നും ഞങ്ങൾ കണ്ടില്ല. വേറൊരു മാർഗം അദ്ദേഹത്തിന് പറയാൻ സാധിച്ചിട്ടില്ല. ശക്തമായ നടപടികൾ എടുക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ അനുഭവിച്ചത്. എന്നാൽ ഇതിനൊക്കെ നിയന്ത്രിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ മാത്രമേ തീർച്ചയായിട്ടും ഈ ഒരു രാജ്യം ഇത്തരം അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ എന്നതാണ് ചേർത്ത് പറയാനുള്ളത്.
1: യെസ്, ജനകീയ പങ്കാളിത്തത്തോടു കൂടി മാത്രമേ ഇത്തരം ഒരു വിഷയം ലക്ഷ്യം കാണൂ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം. സർക്കാരിൻ്റെ ഉദ്ദേശം ലക്ഷ്യത്തിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മൾ അടുത്തൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത ആഴ്ച പുതിയൊരു അധ്യയന വർഷം തുറക്കുകയാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ പുതിയൊരു അക്കാഡമിക് ഇയർ തുടങ്ങാമെന്ന് പറഞ്ഞാൽ ഒരു ആഘോഷത്തിൻ്റെയും കൂടി ഒരു സമയമാണ്. രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, അധ്യാപകരും നമ്മുടെ മീഡിയ അടക്കം അതിനെ വലിയൊരു പോസിറ്റീവായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷകളാണ്, എന്തൊക്കെ വെല്ലുവിളികളാണ് നമുക്ക് മുന്നിലുള്ളത്?
2: അല്ല, സാധാരണ രീതിയിൽ നല്ല രീതിയിലുള്ള ഒരു ഒരുക്കം ആവശ്യമുള്ള ഒന്നാണ് ഈ റീഓപ്പണിംഗ് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ ഈ മന്ത്രിസഭ അധികാരത്തിൽ വരുന്നത് 15 ശേഷമാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ഒരു സമയമാണ് ഇതിനുവേണ്ടി പ്ലാൻ ചെയ്യാൻ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ ഈ മന്ത്രിസഭ നിർബന്ധമായി മാറുമെന്നൊക്കെ വിശ്വസിച്ചവർക്ക് മാത്രമേ അത്രയും ഉറപ്പുണ്ടായിട്ടുണ്ടാവുള്ളൂ. പിന്നെ ആര് മന്ത്രിയാകുമെന്നും അറിയില്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറഞ്ഞൊരു ഒരു കാലയളവിൻ്റെ ഉള്ളിലാണ് എന്തായാലും പുതിയ മന്ത്രിസഭയും മന്ത്രിയൊക്കെ അധികാരമേൽക്കുന്നത്. എനിക്കതിൽ ഒന്നാമത് പറയാൻ വെച്ചാൽ, ഇപ്പോൾ കഴിഞ്ഞ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ മന്ത്രി, എൻ്റെ വ്യക്തിപരമായിട്ടൊരു കാര്യം പറയാം, പലരും പല ഇതൊക്കെ പറഞ്ഞാൽ പോലും അതിനകത്ത് ഏറ്റവും പ്രോ ആക്റ്റീവായിരുന്ന ഒരു മന്ത്രിയായിരുന്നു ശിവൻകുട്ടി. അദ്ദേഹം പിന്നെ പാർട്ടിയുടെ പോളിസികൾ അത്തരം കുറേ കാര്യങ്ങളൊക്കെ എന്താണ് അദ്ദേഹം അതിൻ്റെ കൂടെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ എങ്കിൽ പോലും പല കാര്യങ്ങളും കേൾക്കുമ്പോൾ അറിയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വളരെ ക്യുക്കായി തന്നെ അദ്ദേഹം പലപ്പോഴും ശരിയായ നിലപാടുകൾ തന്നെ എടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ചില ശൈലികളോ രീതികളൊക്കെ തുടർന്ന് കൊണ്ടുപോകുന്നതിൽ തെറ്റില്ല എന്നാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അയാൾ പൂർണ്ണമായും തള്ളിക്കളയേണ്ടതല്ല. ഏറ്റവും അവസാനം പോലും അദ്ദേഹം ഇട്ട ഓർഡർ എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ ആനുവൽ ഡേ പ്രോഗ്രാമുകൾ അത് സ്കൂൾ സമയത്ത് എന്താണ് നടത്താൻ പാടുള്ളൂ, പക്ഷെ രാത്രി എന്ത് ചെയ്യണ്ട, നീണ്ടു പോകണ്ട. അപ്പോൾ പലപ്പോഴും പല വേണ്ടാധീനങ്ങൾക്കും അവസരം കൊടുക്കുന്ന രൂപത്തിലുള്ളതാണ്, അതിനെ പലരും ആഗ്രഹിക്കുന്നതാണ്, സ്കൂളുകൾ പോലും പലപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നതാണ്. പക്ഷെ അദ്ദേഹം അവിടെ എന്താണ് അത്തരത്തിലുള്ളൊരു ഇത് വേണ്ട എന്ന് തന്നെ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആവശ്യമുണ്ട്. എന്തായാലും ഒന്നാമത് നമുക്ക് പറയാമെന്ന് വെച്ചാൽ ഈ വിദ്യാഭ്യാസ രംഗം എപ്പോഴും വളരെ ചെറിയ കാരണങ്ങൾ കൊണ്ട് പൊട്ടിത്തെറിക്കാനിടയുള്ളതാണ്. മാത്രമല്ല കേരളത്തിലെക്കാലത്തും ഇടതുപക്ഷത്തിൻ്റെ ഒരു രാഷ്ട്രീയ ശക്തി എന്ന് പറയുന്നത് ഈ വിദ്യാർത്ഥി വിഭാഗത്തെ തെരുവിലിറക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു അടി കൊള്ളുകയും ചെയ്യും, പിന്നെ അതുകൊണ്ടുള്ള ഗുണം എന്ത് ചെയ്യും, പാർട്ടി എടുക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന തീരുമാനങ്ങൾ എന്തായാലും ഉണ്ടാകരുത്. അത് രണ്ട് കാരണം കൊണ്ട് ഞാൻ പറയുന്നത്, ഇതുകൊണ്ട് മാത്രമല്ല, മറിച്ച് വെച്ചാൽ കുട്ടികളെ സംബന്ധിച്ചോളം അവർക്ക് പഠിക്കാൻ പറ്റുന്ന പഠിക്കേണ്ട ഒരു അന്തരീക്ഷം ആവശ്യമുണ്ട്. പഴയ കാലത്തെ പോലെ വെറുതെ കലാപത്തിലേർപ്പെട്ടോ സമരം ചെയ്തോ മാത്രം നഷ്ടപ്പെടുന്ന യൗവനങ്ങളല്ല നമുക്ക് ആവശ്യമുള്ളത്. പ്രൊഡക്റ്റീവായ രൂപത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ഒരു സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടുവരാൻ പറ്റണം. അതുകൊണ്ട് തന്നെ എടുത്തു ചാടിയിട്ടുള്ള നിലപാടുകൾ ആവശ്യമില്ല, എല്ലാവരെയും കേൾക്കണം. അപ്പോൾ നമ്മുടെ സംബന്ധത്തോളമൊക്കെ നമ്മളുടെയൊക്കെ തന്നെ വിദ്യാർത്ഥി വിഭാഗങ്ങൾ കൃത്യമായിട്ടുള്ള പലതും പിന്നെ ഡോക്യുമെൻ്റഡായി തന്നെ നീതിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കേൾക്കുകയും അതിനകത്ത് സ്വീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ സ്വീകരിക്കാനുള്ളൊരു സന്നദ്ധത ഉണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ അതൊരു ഷോ ബിസിനസ് അല്ല, വളരെ ആത്മാർത്ഥമായി മാത്രം പ്രവർത്തിക്കാൻ പറ്റുന്നൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ആ രീതിയിലുള്ള ഒരു ഷോക്ക് ട്രീറ്റ്മെൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പം നമുക്കറിയാം, ഇപ്പം കഴിഞ്ഞ ഈ മന്ത്രിസഭൻ്റെ അവസാനത്തെ വർഷത്തിലുണ്ടായ ഏറ്റവും വലിയൊരു വിവാദമായിരുന്നു സുംബ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം എന്തായിരുന്നു, കുട്ടികൾ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തുന്നു. അതിനൊരു പരിഹാരം വേണമെന്ന് ആലോചിച്ചാണ്, ആ പരിഹാരമായിട്ട് പറഞ്ഞത് എന്താണ്, എന്നാൽ കുട്ടികൾ ദിവസവും കൊച്ചുകൾ ഡാൻസ് കളിച്ചാൽ മതി. അപ്പോൾ അവിടെയാണ് ഈ തൊലിപ്പുറത്തുള്ള ചികിത്സകളിലേക്ക് നീന്തുന്നത്. അതിനൊക്കെ പകരം ഏറ്റവും കൃത്യമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ സമയമെടുത്തുകൊണ്ട് തന്നെ നടത്തേണ്ട പരിഷ്കാരങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ജസ്റ്റ് ചർച്ച ചെയ്ത കാര്യമാണെന്ത്, ഇപ്പോൾ ഡ്രഗ് ഫ്രീ ആയിട്ടുള്ള ക്യാമ്പസ് എന്ന് പറയുന്നത്, അത് എൻഷുവർ ചെയ്യാൻ വേണ്ട എല്ലാ രീതിയിലുമുള്ള ഒരു സംവിധാനം സ്കൂളിനകത്തും അതിൻ്റെ ചുറ്റുപാടുകളിലും എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി കൂടെ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്ക് ഒരേ പ്രാധാന്യം ഉണ്ടല്ലോ, അതുണ്ടായിക്കൊണ്ടുവരണം. ഇപ്പോൾ യൂണിയനുകൾ, ഇപ്പോൾ നമുക്കറിയാം അധ്യാപക യൂണിയനുകൾ അവർ പ്രൊട്ടസ്റ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവർ ഇതിൻ്റെ ഒരു അവരുടെ സർവീസ്, അവർ ചെയ്യുന്നൊരു സർവീസിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കി കൊടുക്കാവുന്ന രൂപത്തിൽ തന്നെ ആണ് മന്ത്രിയുടെ ആ നിലയ്ക്കിടപാട്. ഒരു ശത്രുതയോ അല്ലെങ്കിൽ ഒരു ഏറ്റുമുട്ടലിലേക്കോ പോയി കഴിഞ്ഞാൽ ആ മേഖല വീണ്ടും സംഘർഷഭരിതമാവുകയാണ് ചെയ്യുക. പിന്നെ കുട്ടികളെ സംബന്ധിച്ചോളം തീരെ മോട്ടിവേഷനില്ല, അത് വലിയൊരു പ്രശ്നമാണ്. മാർക്കൊക്കെ വാങ്ങുന്നുണ്ടാവും കുറയ്ക്ക്, പക്ഷെ എങ്കിൽ പോലും കുട്ടികൾക്ക് ആത്യന്തികമായിട്ടൊരു മോട്ടിവേഷനില്ല. മാത്രമല്ല ചുറ്റുപാടുമുള്ളൊരു ഒരു ലോകത്തെ ഒരു നല്ല ലോകമായി കാണാൻ അവർക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഉള്ള ഒരു സ്കൂൾ കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ സ്കൂളിനകത്ത് ഉണ്ടായി വരേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ഇപ്പോൾ കാസർഗോഡ് ഉള്ള എനിക്ക് തോന്നുന്നത് ഡി ആണോ കരുതുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു ഓർഡർ ചെയ്തു അധ്യാപകർ മൊബൈൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലാസ് മുറികൾ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ മാത്രമല്ല ഇപ്പം ഞാൻ ഇപ്പോൾ വേറൊരു ഇതും കൂടെ ചേന്നമംഗലൂർ അവിടെ ഉള്ളൊരു AUO ഒരു ഇതും അതുപോലെ കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇത് ഇപ്പം നമ്മുടെ മിനിസ്റ്ററോട് എന്താണ് ഒരു ചോദ്യമായിട്ട് ചോദിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു അതിപ്പോൾ അതിൻ്റെ കാരണം എനിക്ക് വ്യക്തമല്ല, കേരളത്തിൽ മൊത്തത്തിൽ അല്ലാത്തൊരു ഓർഡർ എന്തുകൊണ്ടാണ് ഒന്ന്. പിന്നെ അദ്ദേഹം എന്താ വെച്ചാൽ ഇപ്പോൾ ചില സമയങ്ങളിൽ അധ്യാപകർക്ക് എന്താണ് അത് ആവശ്യമായി വരാം എന്നൊക്കെ പറയുന്നുണ്ട് അന്വേഷിച്ചിരിക്കാൻ. പക്ഷെ ഞാൻ മനസ്സിലാക്കാൻ അങ്ങനത്തെ ഒരു ശങ്കൻ്റെ ആവശ്യമില്ല. ഒരു കാരണവശാലും ക്ലാസ് മുറികളിലേക്ക് അധ്യാപകർ ഫോൺ കൊണ്ടുപോകാൻ പാടില്ല, ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ, ഒന്ന്, ഇത് നമ്മൾ ഈ മറ്റേ കള്ളുടിക്കാൻ മറ്റേ നിർത്തിയ ഒരാളുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഈ കുപ്പി ഇങ്ങനെ കൊണ്ടുപോയി വെക്കുന്ന പോലെ തന്നെയാണ് ഈ കുട്ടികളുടെ മുമ്പിൽ ഈ സാധനം കാണുമ്പോഴേക്കും ഓൻ എന്തൊക്കെ ഓർമ്മ വരും, ഓൻ അന്ന് കണ്ട റീല്, നീ കാണാൻ ആഗ്രഹിക്കുന്ന സാധനം, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അത്രമാത്രം ഈ ഒരു തരം ഡിജിറ്റൽ അഡിക്ഷനിലുള്ള കുട്ടികളാണ് അവരുടെ മുമ്പിലേക്കാണ് ഈ പറയുന്ന മൊബൈലുമായിട്ട് അദ്ദേഹം പോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, അറ്റ്ലീസ്റ്റ് കുറച്ച് കാലത്തേക്കെങ്കിലും ഒരു മൊബൈൽ ഫ്രീ എൻവയോൺമെൻറ്റ് ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. കാരണം അത്രമാത്രം ഇന്ന് ലോകത്ത് പഠനങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ആ പഠനങ്ങളെല്ലാം പറയുന്നത് ഈ കോവിഡാനന്തരം പ്രത്യേകിച്ചും, അല്ലെങ്കിൽ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും കൊണ്ടുവന്ന പഠന രീതികൾ കുട്ടികളെ അത്രമേൽ ഗ്രസിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊരു ഒരു മുക്തി ആവശ്യമുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ നിലയ്ക്കൊക്കെ എന്ത് ചെയ്യുക, ശക്തമായിട്ടുള്ള സ്റ്റാൻഡ് ചില കാര്യങ്ങൾ എടുക്കാം. ടീച്ചേഴ്സിനുള്ള പരിശീലനം, ഇപ്പോൾ ഈ വർഷം നമുക്കറിയാം ഓൺലൈനിൽ നടന്നോ എന്ന് എനിക്കറിയില്ല, ഒരു ദിവസം എന്തോ നടന്നു, രണ്ടു ദിവസം നടന്നോ പറയുന്നുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ ടീച്ചേഴ്സിന് കൃത്യമായ പരിശീലനം ലഭിച്ചിട്ടില്ലെങ്കിൽ അവരെ സംബന്ധിച്ചോളം അവരുടെ ആത്മവിശ്വാസത്തെ ബാധിക്കുന്നതാണ്. ശരിയായ ഒരു എന്താണ് ഒരു ഒരു തയ്യാറെടുപ്പുണ്ടല്ലോ, ആ തയ്യാറെടുപ്പിനെ ബാധിക്കുന്നൊരു വിഷയമാണ്. കാരണം ഒരു രണ്ട് മാസത്തെ വെക്കേഷൻ കഴിഞ്ഞ് നേരെ ക്ലാസ്സിലേക്കാണ് ഓടി കയറുന്നതും അതിനു വേണ്ടി ഒരു പ്രിപ്പറേഷൻ നടത്തിയിട്ട് പോകുന്നതും ഒരു വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിന് ഒരു ഇൻബിറ്റ്വീനുള്ള ചില ഇൻസർവീസുകളൊക്കെ എന്താണ് കൊടുക്കാൻ തയ്യാറാവണം. ടീച്ചേഴ്സിന് പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ട്, അവരുടെ ഡിഗ്നിറ്റി എന്ന് വല്ലാതെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ, ഇവിടുത്തെ ഈ ഈ ചൈൽഡ് ലൈനും അല്ലെങ്കിൽ ബാലാവകാശവും ഒക്കെ ഉണ്ടല്ലോ, അത് കുട്ടികളുടെ ഒരു റൈറ്റിലേക്ക് മാത്രമായി ചുരുങ്ങുകയും നീതി എന്നുള്ളൊരു വിഷയത്തെ പലപ്പോഴും അവഗണിക്കുകയും ചെയ്യുകയാണ്. സെക്ഷൻ 175 എന്നൊക്കെ പറഞ്ഞ എന്താണ് പറഞ്ഞ ഒരു അധ്യാപകനും എന്താണ് ഒന്നിനും തോന്നില്ല. അപ്പോൾ അവിടേക്ക് എന്താ വെച്ചാൽ ഒരു ബാലൻസിങ്ങിലേക്ക് പോകേണ്ടതുണ്ട്. കൃത്യമായൊരു അന്വേഷണം നടത്തി മാത്രമേ ഒരു അധ്യാപകനെതിരേക്ക് ഒരു നടപടിയിലേക്ക് പോകാൻ പാടുള്ളൂ. അല്ലാതെ ഒരു പരാതി കിട്ടുമ്പോഴേക്കും എന്ത് ചെയ്യണം, അറസ്റ്റ് ചെയ്താൽ സമൂഹത്തിലെ ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട ഒരു വിഭാഗത്തോട് ചെയ്യുന്നൊരു അനീതിയാണ്. അതുകൊണ്ട് അത് അതേസമയം ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ പത്മകുമാർ എന്ന് പറയുന്നൊരു അധ്യാപകൻ, അദ്ദേഹം ഒരു പെൺകുട്ടി എന്താണ് മറ്റേ പീഡിപ്പിച്ചു എന്നുള്ള കേസ് പെൺകുട്ടി തന്നെ മൊഴി കൊടുത്തു കഴിഞ്ഞിട്ടും പോലീസിന് എന്തില്ല, അറസ്റ്റ് ചെയ്യാതില്ല, അവിടെ ബാലാവകാശമില്ല, മറ്റേ ചൈൽഡ് ലൈൻ ഒന്നും എന്താണ്. അപ്പോൾ അങ്ങനെ ആയിക്കൂടാ, അത് കൃത്യമായിട്ടും സർക്കാരിൻ്റെ ആവശ്യങ്ങളിലൊക്കെ ഒരു നിലപാട് ഉണ്ടാവണം. ഇനിയിപ്പോൾ പുസ്തകങ്ങൾ ലഭ്യമാക്കുന്നുണ്ടാവും. ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ചില നയങ്ങൾ, ഈ നയങ്ങളിപ്പോൾ നമ്മളറിയാം, നമ്മൾ പത്മശ്രീ അവരൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുകയാണല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്യും, അതിൻ്റെയൊക്കെ കുറേ കാര്യങ്ങൾ വരും. ഇവിടേക്ക് എങ്ങനെയാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്
0: 100 ലക്ഷം വാങ്ങി,
2: ആ അതിൻ്റെ അതിൻ്റെ സെക്കുലർ സ്വഭാവത്തിന് ഒക്കെ ഒരു സുരക്ഷിതം അല്ലാതെയാകുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ വളരെ നയപരമായി തടയാൻ സർക്കാരിന് കഴിയേണ്ടതുണ്ട്. എന്തായാലും ഇവിടെ ഇപ്പോൾ പല സ്കൂളുകളിലും പല രീതിയിലും ഫെസിലിറ്റിയൊക്കെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നന്നാക്കിയിട്ടുണ്ട്. അതിൻ്റെ യൂട്ടിലിറ്റി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പിന്നെ ഈ ഈ അനാവശ്യമായ ചില നിയമങ്ങൾ, അപ്പോൾ ഈ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കുന്നൊരു തൊട്ട് മുൻപാണ്, ഒരു മാസം മുമ്പാണ് എന്ത് ചെയ്യുന്നത്, ഫിറ്റ്നസ്സിൻ്റെ ഇത് വരുന്നത്. അതെങ്ങനെയാണ് വരുന്നത്, 6 ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുള്ള പിന്നെ കൺസെൻറ്റ് എന്ത് ചെയ്യണം കിട്ടുമെന്ന്. അതൊക്കെ എന്താ വെച്ചാൽ ഈ മറ്റേ പ്രധാന അധ്യാപകരും മറ്റുള്ളവരൊക്കെ സ്കൂളിൽ അല്ലെങ്കിൽ ഓഫീസ് സ്റ്റാഫൊക്കെ എങ്ങനെ ഓടി നടക്കും, മാത്രമല്ല അതിന് കൃത്യമായ മാർഗ്ഗരേഖ കൊടുത്തിട്ടില്ല. ഓഫീസുകൾ പോകുമ്പോൾ അവർക്ക് എന്ത് ചെയ്യില്ല, അതിന് നിർദ്ദേശങ്ങളൊന്നും ഇട്ടില്ലാനും. അപ്പോൾ ഇതൊക്കെ ഒരു സർക്കാരിൻ്റെ വീഴ്ചകളാണ്. ആ രീതിയിലൊന്നുള്ള നിൽക്കാൻ അതൊക്കെ ബാധിക്കുന്നത് മൊത്തം സ്കൂളിൻ്റെ ഒരു സിസ്റ്റത്തിൽ തന്നെ ആയിരിക്കും. ഉച്ചക്കഞ്ഞി നമുക്കറിയാം, ഉച്ചക്കഞ്ഞി പലപ്പോഴും അധ്യാപകരുടെ തലയിൽ കെട്ടിവെക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ട്. ഒന്ന് ഉച്ചകഞ്ഞി നിർത്തിയാലും കുഴപ്പമില്ല, അതിന് ആ അതിന് അർഹരായവർക്ക് മാത്രമാക്കി ചുരുക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ അപ്പോൾ അത് വേണമെന്ന നിർബന്ധ ബുദ്ധിയിൽ പലപ്പോഴും സ്കൂളുകൾക്ക് അല്ലെങ്കിൽ അധ്യാപകർക്ക് വലിയ ബേഡനാക്കിയിട്ട് മാറ്റുന്നുണ്ട്. എന്തായാലും വരുന്ന ഒരു ബജറ്റുകളിലെങ്കിലൊക്കെ അത് ഈ സ്കൂളുകൾക്ക് വേണ്ടി വകയിരുത്തുന്ന തുക കൂട്ടണം. ആ രീതിയിൽ ഉള്ള ഈ വ്യക്തമായി നടക്കേണ്ട ഈ പരിഷ്കാരങ്ങൾക്ക് ഉള്ളൊരു സ്പേസ് ഉണ്ടാക്കി എടുക്കണം. നിലവാരമുയർത്താൻ വേണ്ടതുകൾ സംഭവിക്കണം. സ്കൂളിൻ്റെ ഒരു സംസ്കാരം എന്താണെന്നുള്ളത് തിരിച്ചു കൊണ്ടുവരേണ്ട ഒരാവശ്യമുണ്ട്. അതുപോലെ പിന്നെ മഴക്കാലം വരികയാണ്, അവധി സുരക്ഷാ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാകും. അതിലൊക്കെ എന്താ വെച്ചാൽ വ്യക്തമായ ഒരു ധാരണയോടെ മുന്നോട്ട് പോകുന്ന സർക്കാരാവണം. അതിനൊക്കെ പുറമെ എന്താ വെച്ചാൽ ഇപ്പോൾ പ്ലസ് ടു എന്തായാലും സീറ്റുകളുടെ വിഷയം ഉണ്ട്. അതൊക്കെ കരയാനും ചിലരുടെ ഭാഷയിൽ പറഞ്ഞാൽ മോങ്ങാനും ഒന്നും ഇടവരാതെ തന്നെ അതൊക്കെ പരിഹരിക്കണം എന്നാണ് നമുക്ക് ചെയ്യാനുള്ളത്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചോളം നല്ല തുടക്കത്തിനുള്ള നല്ല ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരവസരമാണ്. പഠിച്ച് ആ ഒരു മേഖലയെ മനസ്സിലാക്കിയുള്ള സ്റ്റെപ്പുകൾ വെച്ച് മുന്നോട്ട് പോയാൽ പോകേണ്ടതുണ്ടെന്നുള്ളതാണ്.
1: യെസ്, എന്താണ് ഏഷ്യത്തിലേക്ക് കൂട്ടിച്ചേർക്കാം
0: ഇതിൽ. പിന്നെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ ശിവൻകുട്ടീൻ്റെ വിഷയങ്ങൾ പറഞ്ഞല്ലോ, ശരിക്കും അദ്ദേഹം കഴിഞ്ഞ വർഷം പിന്നെ സ്കൂള് തുറക്കുന്ന വിദ്യാലയങ്ങൾ തുറക്കുന്ന സമയത്ത് അതിന് മുൻകൂട്ടിയായിട്ട് ഒരു സർക്കുലർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സർക്കുലറിൽ ശരിക്കും അതിൻ്റെ ക്ലീനിങ്, അതുപോലെ കുട്ടികളൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ സ്കൂളിലെ മാളം കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ അപകടങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള കൃത്യമായ നിർദ്ദേശം, കുട്ടികൾ വരുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ചുറ്റുപാടുകൾ പിന്നെ വൃത്തിയാക്കുക എന്നുള്ള അങ്ങനെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നിർദ്ദേശം ഈ പ്രാവശ്യം കണ്ടില്ല. അപ്പോൾ അതുകൂടി പിന്നെ ശരിക്കും പ്രാവർത്തികമായി കൊണ്ടുവരണം എന്നുള്ളതാണ് അതിൽ സൂചിപ്പിക്കാനുള്ളൊരു കാര്യം. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഇവിടെ പിന്നെ പറഞ്ഞ ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ ശരിക്കും വിദ്യാലയങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പ്ലസ് ടുവിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞല്ലോ, അതിൽ
2: നിയമനങ്ങൾ
0: നിയമനങ്ങൾ മാത്രമല്ല, ഇത് ഇപ്പോൾ നമ്മുടെ മലബാറിലെ ഒരു ക്ലാസ്സിൽ ഒരു പ്ലസ് ടുവിൽ ഒരു ക്ലാസ്, പ്ലസ് വണ്ണിൽ ഒരു ക്ലാസ്സിൽ ഇപ്പോൾ സർക്കാർ നിർദ്ദേശിച്ച പ്രകാരം ഇപ്പോൾ മാർജിനൽ ഇൻക്രീസ് പ്രകാരം 65 കുട്ടികളാണുള്ളത്. ഈ 65 കുട്ടികൾ തന്നെ ചിലപ്പോൾ ആ ക്ലാസ്സിലേക്ക് ഇപ്പോൾ IED കാറ്റഗറിയിലെ കുട്ടികൾ അഡ്മിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് കുട്ടി ഏത് ക്ലാസ്സാണോ ചോദിക്കുന്നത് അത് കൊടുക്കണം എന്നാണ് നിർദ്ദേശം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 65 കൂടെ പ്ലസ് 7-8 കുട്ടികൾ കൂടുകയാണ്. അതിൽ 75 കുട്ടികളൊക്കെ ഒരു ക്ലാസ്സിലിരിക്കുന്നുണ്ട്. അങ്ങനെ കുത്തി നിറച്ചുകൊണ്ടുള്ള ഒരു സിസ്റ്റമാണ് ഇപ്പോൾ മലബാർ ഏരിയയിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ കാണാൻ പറ്റണേ. ഒരു അധ്യാപകൻ അത്രമാത്രം ഒരു കുട്ടീനെ എങ്ങനെ കെയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ആലോചിച്ചാൽ മനസ്സിലാവും. ഒരു കുട്ടികളോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ കുട്ടികളുടെ പ്രത്യേകമായ ഒരു ശ്രദ്ധ വേണ്ടതുണ്ടെങ്കിൽ അത് സാധിക്കാത്തൊരവസ്ഥ, പരിമിതമായ സമയം കൊണ്ട് ഇതൊക്കെ തീർക്കുന്ന ഒരവസ്ഥ ഉണ്ട്. അതുപോലെ CE മാർക്കും കാര്യങ്ങളൊക്കെ കുട്ടികളെ നിരന്തരമായി നിരീക്ഷിക്കുന്നതിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു വലിയൊരു അപകടം. അതേപോലെ തന്നെ പിന്നെ അതിലൊരു അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ശരിക്കും നമ്മളെ കുട്ടികൾ രക്ഷിതാക്കളൊക്കെ അറിയേണ്ട ഒരു സംഗതി, ഈ ഒരു വലിയ ഒരു പ്രയാസമായിട്ടാണ് ഈ രംഗം നോക്കിക്കാണുന്നത്. പല രക്ഷിതാക്കളും അത് നിരന്തരമായിട്ട് എന്താണ് എപ്പോഴാണ് എന്നൊന്നും അറിയാത്തൊരു സാഹചര്യമുണ്ട്. കൃത്യമായ ഒരു ഡയറക്ഷൻ ശരിക്കും വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കുന്നുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കണം എന്നാണ്. ഇപ്പോൾ തന്നെ ഇപ്പോൾ പിന്നെ പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷൻ്റെ അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ തുടങ്ങി. ഇപ്പം ഇന്ന് മുതൽ അതിൽ ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്നൊരു സമയമാണ് ഇന്നത്തെ ദിവസം മുതൽ 25 മുതൽ. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ June 3. June 3 കൂടി ഓൺലൈൻ സമർപ്പണം, അപേക്ഷാ സമർപ്പണം അതിൻ്റെ അവസാനിക്കും എന്നുള്ളതാണ്. പിന്നെ അതിന് ശേഷം ഇപ്പോൾ ട്രയൽ അലോട്ട്മെൻ്റ് ഉണ്ട്, അത് 8th June 8. പിന്നെ ശരിയായ ആദ്യ അലോട്ട്മെൻറ്റ് നടക്കുന്നത് 15th. പിന്നെ അതിലെ മുഖ്യ അലോട്ട്മെൻറ്റ് അവസാനിക്കുന്നത് July 1. ഇത് അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഡേറ്റിനെ കൃത്യമായ ഒരു ബോധ രക്ഷിതാക്കളും കുട്ടികൾക്കും ഉണ്ടാവണം. പിന്നെ മാത്രമല്ല ഇപ്പോൾ ഈ ചില സംഗതികളൊക്കെ ഇപ്പോൾ ഈ എയ്ഡഡ് സ്കൂൾ അൺഎയ്ഡഡ് സ്കൂളുകളൊക്കെ ഉണ്ട്, അതിലെ കമ്മ്യൂണിറ്റി കാറ്റഗറി കമ്മ്യൂണിറ്റിയിലേക്ക് കോട്ടയിലേക്ക് കുട്ടികളെ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ സംവരണമുണ്ട്, ഇപ്പോൾ മുസ്ലിം മാനേജ്മെൻ്റ് ആണെങ്കിലും മുസ്ലിം സംവരണം ഉണ്ടായി. ആ സംവരണത്തെക്കുറിച്ചും രക്ഷിതാക്കൾക്ക് പലപ്പോഴും ബോധ്യമില്ല, ഇവർ ഈ ഓൺലൈൻ അപ്ലൈ ചെയ്തുകൊണ്ട് മാത്രം നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യവും ഡേറ്റും കാര്യങ്ങളൊക്കെ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പിന്നെ ഈ പ്ലസ് വണ്ണിൽ തന്നെ അതിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ, അപ്പോൾ അതിൽ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് പോലെയുള്ള വിഷയങ്ങളുണ്ട്. അപ്പോൾ കുട്ടികളുടെ ഒരു അഭിരുചി അനുസരിച്ചുകൊണ്ട് ആ സംഗതി കൊടുക്കാനും അതുപോലെ തന്നെ അങ്ങനെയുള്ള വിഷയങ്ങൾ എടുക്കാനുമുള്ള ഒരു നിർദ്ദേശങ്ങൾ, കൃത്യമായൊരു നിർദ്ദേശം രക്ഷിതാക്കൾക്കും കുട്ടികൾക്ക് ലഭിക്കണം, അതിനൊരു വിവരം കിട്ടണം. ഇത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും സയൻസ് കിട്ടണം എന്നുള്ള ഒരു സാഹചര്യം പൊതുവെ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ സയൻസ് കിട്ടിയാൽ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ക്ലാസ്സിലിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ചില വേർഡ്സും കാര്യങ്ങളൊക്കെ കണ്ടാൽ കേട്ടാൽ തന്നെ കുട്ടികൾക്ക് മനസ്സിലാകാത്തൊരവസ്ഥ ഉണ്ടാവും. ചിലപ്പോൾ സമ്പന്നരായ കുട്ടികളാണെങ്കിൽ അവർ ട്യൂഷന് പോയിട്ട് അവർ പഠിച്ചു വന്നിരിക്കുകയായിരിക്കും. ഒരു വിദ്യാർത്ഥി എന്നോട് പറഞ്ഞത്, ഒരു സയൻസിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പറഞ്ഞത്, ആ സയൻസിൽ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് അവരുടെ ടീച്ചേഴ്സ് പറയുന്ന വാക്കുകളും കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും സാധിക്കുന്നില്ല. അങ്ങനെ അവസാനം സയൻസിൽ നിന്ന് ഞാൻ കൊമേഴ്സിലേക്ക് ചാടിയെന്നാണ്. ഇപ്പോൾ കൊമേഴ്സ് ലൈഫ് കുറച്ചുകൂടി സിമ്പിളാണ്, കാര്യങ്ങൾ പഠിച്ചു, ഇപ്പോൾ ആ കുട്ടി സിയേക്ക് പഠിച്ചുകൊണ്ടിരിക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വെച്ചാൽ, അപ്പോൾ ആ രൂപത്തിലുള്ള കുട്ടികളുടെ അഭിരുചിക്ക് അനുസരിച്ച് കൊണ്ട് വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു കഴിവ് ശരിക്കും ഉണ്ടാകണം, അങ്ങനെ ഒരു സെലക്ഷൻ നടക്കണമെന്നാണ് ഇതിൽ
3: പ്രത്യേകിക്കുന്നവരും പിന്തിപ്പിക്കുന്നവരും. ക്ലാസ് എടുക്കുന്നത് അബ്ദുർ റൌഫ് അൽഹിക്കമി, തിരുവനന്തപുരം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വൽആഖിബത്തു ലിൽമുത്തഖീൻ, ولا عدوان الا على الظالمين وصلى الله على نبينا محمد وعلى اله وصحبه اجمعين ومن تبعهم باحسان الى يوم الدين اما بعد اللهم رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقهوا قولي. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങൾ, ചില നാമങ്ങൾ ചേർത്തു പറയണം എന്ന് മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിരുന്നു. അതിൽപ്പെട്ടതാണ് അൽ ഖാബിൽ, അൽ ബാസിത്, അതുപോലെ തന്നെ അൽ ഔവലു, അൽ ആഖിറു എന്ന് പറയുന്ന നാമങ്ങൾ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. എന്നാൽ സമാനമായ രണ്ട് നാമങ്ങൾ ചേർത്തു പറയേണ്ട അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ രണ്ട് നാമങ്ങളെക്കുറിച്ചാണ് ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അൽ മുഖദ്ദിമു, അൽ മുഅഖിറു, അൽ മുഖദ്ദിമു, അൽ മുഅഖിറു എന്നീ രണ്ട് നാമങ്ങളെക്കുറിച്ചാണ് ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. എന്താണ് അൽ മുഖദ്ദിമു എന്ന് പറഞ്ഞാൽ, ചില ഹദീസുകളിൽ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹു വമലായികതഹു യുസല്ലൂന അലാ സഫിൽ മുഖദ്ദം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മുമ്പിലെ സഫിൽ നിൽക്കുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആലയും മലക്കുകളും അവരെക്കുറിച്ച് പിന്നെ പറയുന്നു, സ്വലാത്ത് ചൊല്ലുന്നു, അവരുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുവചനങ്ങളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മുഖദ്ദം എന്ന് പറഞ്ഞാൽ മുന്നിൽ നിൽക്കുന്നവർ, ഒന്നാമത്തെ സൊഫിൽ നിൽക്കുന്നവർ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ മുന്തിക്കുന്നവൻ എന്ന അർത്ഥം നമുക്ക് കാണാൻ സാധിക്കും. ഈ ജനാസ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, മയ്യത്തിനെ മയ്യത്ത് കട്ടിലിൽ വെച്ച് ഖബറിലേക്ക്, പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി, ഖദ്ദിമൂനി, എന്നെ വേഗം കൊണ്ടുപോയിക്കോളൂ എന്ന് ജനാസ, നല്ല തൊയ്യീബായ ജനാസയാണെങ്കിൽ, നല്ല വിശ്വാസിയായ, ഈമാനുള്ള, തഖ്വയോടുകൂടി ജീവിച്ച ജനാസയാണ് എങ്കിൽ, സ്വർഗാവകാശിയാണ് എങ്കിൽ, ഖദ്ദിമൂനി, എന്നെ വേഗം കൊണ്ടുപോകൂ, എന്നെ പെട്ടെന്ന് കൂടെ എത്തിക്കൂ എന്നുള്ള രൂപത്തിലുള്ള അർത്ഥങ്ങൾ അതിൽ കാണാൻ സാധിക്കും. അങ്ങനെ ജനാസയുടെ ആ ഒരു സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇവിടെ അൽ ഖദ്ദിമൂനി എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ പഠിപ്പിക്കുമ്പോൾ അവിടെയുള്ള അർത്ഥവും മുന്തിക്കുക എന്നതാണ്. വേഗത്തിൽ എത്തിക്കുക എന്ന് വെച്ചാൽ മുന്തിക്കുക എന്നത് തന്നെയാണ്, ധൃതി കാണിച്ചുകൊണ്ട്, മുന്തിച്ചുകൊണ്ട് എത്തിക്കുക എന്നർത്ഥമാണ്. അപ്പോൾ അല്ലാഹു അൽ മുഖദ്ദിം എന്ന് പറഞ്ഞാൽ അല്ലാഹു മുന്തിക്കുന്നവനാകുന്നു. അത് എന്തിലൊക്കെയാണ് എന്നത് രണ്ടാമത്തെ നാമം കൂടി പഠിച്ചതിന് ശേഷം, അതിൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് വിശദീകരിക്കാം. ഇനി രണ്ടാമത്തത് എന്താണ്? അൽ മുഅഖിറു, അല്ലാഹു മുഅഖിറാകുന്നു. എന്താണ് മുഅഖിർ എന്ന് പറഞ്ഞാൽ, അതും ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന്, ചരിത്രങ്ങളിൽ നിന്ന് അതിൻ്റെ ബാഹ്യമായ അർത്ഥത്തെ നമുക്ക് മനസ്സിലാക്കാം. പിന്തിക്കുക എന്നതാണ് ശരിക്ക് തഖീർ, പിന്തിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സുലൂൽ എന്ന് പറയുന്ന മുനാഫിക്കിൻ്റെ നേതാവായ വ്യക്തിക്കു വേണ്ടി ജനാസ നിസ്കരിച്ച സമയത്ത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറകിലേക്ക് പിടിച്ചു വലിക്കുകയാണ്. അതിന് ചില കാരണങ്ങളുണ്ട്. അബ്ദുല്ലാഹി ബിനു ഉബൈ ബിൻ സുലൂൽ എന്ന് പറയുന്ന വ്യക്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ച വ്യക്തിയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രയാസപ്പെടുത്തിയ വ്യക്തിയാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരിൽ മോശപ്പെട്ട കാര്യങ്ങൾ ചാർത്തിക്കൊടുത്ത വ്യക്തിയാണ്. മുഹാജിരികളായ സ്വഹാബികളുടെ വിഷയത്തിൽ ആക്ഷേപം പറഞ്ഞ ഒരു വ്യക്തിയാണ്. ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്ന് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി പണിയെടുത്ത വ്യക്തിയാണ് അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സുലൂൽ എന്ന് പറയുന്ന വ്യക്തി. ആ വ്യക്തിക്ക് വേണ്ടി ജനാസ നിസ്കരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ പിടിച്ചു വലിക്കണം ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, അഖിർ അന്നി യാ ഉമർ, എന്നിൽ നിന്ന് ഒന്ന് വിട്ടു നിൽക്കൂ, ഒന്ന് പിന്തിപ്പിക്കൂ എന്ന് പറയണം. അപ്പോൾ ഇതിൽ ഈ ഹദീസിൽ നിന്ന് അഖിർ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നാമമായ അൽ മുഅഖിർ എന്ന് പറയുന്ന ഈ നാമം, ആ നാമം അർത്ഥമാക്കുന്നത് അള്ളാഹു പിന്തിക്കുന്നവനാകുന്നു എന്നതാണ്. പിന്തിക്കുന്നവൻ, പിന്തിപ്പിക്കുന്നവൻ എന്ന അർത്ഥം നമുക്ക് ലഭിക്കും. ഇത് ഒരിക്കലും നമ്മൾ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ഈ രണ്ട് നാമങ്ങളും ഒറ്റക്കായി കൊണ്ടൊരിക്കലും പറയാൻ പാടില്ല. അത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമായിക്കൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അള്ളാഹു പിന്തിക്കുന്നവനാണ് എന്ന അൽ മുഅഖിർ എന്ന നാമം മാത്രം പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ അൽ മുഖദ്ദിം എന്ന് പറയുന്ന ആ നാമം മാത്രം പറയാൻ ഒരു വിശ്വാസിക്ക് പാടില്ല. അതേസമയം രണ്ട് നാമങ്ങളും ഒരുമിച്ച് ചേർത്ത് വേണം പറയേണ്ടത്. അൽ മുഖദ്ദിം അതുപോലെ തന്നെ അൽ മുഅഖിർ എന്ന് പറയുന്ന രണ്ട് നാമവും ചേർത്ത് വേണം പറയാൻ. അപ്പോഴാണ് ആ നാമങ്ങൾക്ക് പൂർണ്ണത ലഭിക്കുക. ഏതുപോലെ അൽ ഖാബിൽ അൽ ബാസിത് എന്ന് പറയുന്നത് പോലെ, അൽ ഔവൽ വൽ ആഖിർ എന്ന് പറയുന്നത് പോലെ, ഇവിടെ അൽ മുഖദ്ദിം അൽ മുഅഖിർ എന്ന നാമം ചേർത്താണ് പറയേണ്ടത് എന്ന് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കുക. ഇനി എന്താണ് ഇതിൻ്റെ അർത്ഥം? അള്ളാഹു മുന്തിക്കുന്നവനാണ്, അള്ളാഹു പിന്തിപ്പിക്കുന്നവനാണ് എന്ന് പറയുന്ന അതിൻ്റെ അർത്ഥവും തേട്ടവും എന്താണ്? അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിപ്പിൽ ചിലതിനെ മുന്തിപ്പിക്കും, ചിലതിനെ പിന്തിപ്പിക്കും. അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിപ്പിലുള്ള ചില വസ്തുവിന് ആധിപത്യങ്ങൾ നൽകും, ചിലതിന് ആധിപത്യങ്ങൾ നൽകുകയില്ല. ചിലതിന് സ്ഥാനക്കയറ്റങ്ങൾ നൽകും, ദറജകൾ കൂട്ടിക്കൊടുക്കും. അള്ളാഹു ചിലതിനെ ഈകഴുത്തും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ ശറഇൽ, അവൻ്റെ മതനിയമങ്ങളിൽ ചിലതിനെ മുന്തിപ്പിക്കും, ചിലതിനെ പിന്തിപ്പിക്കും. എങ്ങനെയാണ്? ഇതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ പരിശോധിക്കാം. സൃഷ്ടിപ്പിൽ അള്ളാഹുവിൻ്റെ മുന്തിപ്പും പിന്തിപ്പും എങ്ങനെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിപ്പിൽ മുന്തിപ്പിച്ചത് അത് അള്ളാഹുവിൻ്റെ അർശ്, അള്ളാഹുവിൻ്റെ കുർസി, അള്ളാഹു ലൗഹിൽ മഹഫൂദിൽ രേഖപ്പെടുത്തിയ ആ സംഭവങ്ങൾ, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അൽ ഖലം, ഇതൊക്കെ സൃഷ്ടിപ്പിൽ മുന്തിപ്പിച്ചതാണ്. എന്നാൽ അതിന് മഹത്വവുമുണ്ട്. എന്നാൽ സൃഷ്ടിപ്പിൽ മഹത്വമുണ്ടെങ്കിലും പിന്തിപ്പിച്ചിട്ടുണ്ട് ആരെ? നമ്മുടെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യരിൽ അതുപോലെ തന്നെ സൃഷ്ടിപ്പിൽ മഹോന്നനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെ പിന്തിപ്പിച്ചു. അതിൽ അള്ളാഹുവിന് ചില ഹിക്മത്തുകളുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിപ്പിൽ മുന്തിപ്പിക്കുന്നവനും അതുപോലെ തന്നെ സൃഷ്ടിപ്പിൽ പിന്തിപ്പിക്കുന്നവനുമാണ്. അതാണ് അൽ മുഅഖിർ, അതുപോലെ തന്നെ അൽ മുഖദ്ദിം. അള്ളാഹു മുന്തിപ്പിക്കുന്നവനാണ്, അള്ളാഹു പിന്തിപ്പിക്കുന്നവനാണ്. ഇനി ശറഇന്റെ വിഷയത്തിൽ, മതനിയമത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് പരിശോധിച്ചാൽ, അള്ളാഹു നിസ്കാരം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ആ നിസ്കാരത്തിന് മുമ്പ് വുദു എടുക്കണം എന്നത് അള്ളാഹു ഷർത്തായി പഠിപ്പിച്ചു. അപ്പോൾ ആ വുദു എടുക്കുക എന്നത് മുന്തിപ്പിച്ചു, അതുപോലെ തന്നെ നിസ്കാരം രണ്ടാമത് പിന്തിപ്പിച്ചു. ഇനി നിസ്കാരത്തിൻ്റെ ഉള്ളിൽ ഓരോന്നും എടുത്താൽ തന്നെയും റുക്കൂ എന്നത് അതിനെ മുന്തിപ്പിച്ചു, സുജൂദി എന്നതിനെ പിന്തിപ്പിച്ചു. ഇതുപോലെ അള്ളാഹുവിൻ്റെ മതനിയമങ്ങൾ, ഇനി ഉംറയ്ക്ക് പോയൊരു വ്യക്തി ആദ്യം തവാഫ് ചെയ്യണം, രണ്ടാമതാണ് സഈ ചെയ്യേണ്ടത്. അപ്പോൾ തവാഫിനെ സഈയിൽ നിന്ന് മുന്തിപ്പിച്ചു, സഈയിൽ നിന്ന് തവാഫിനെ പിന്തിപ്പിച്ചു. ഈ രൂപത്തിൽ മതനിയമങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല മുന്തിപ്പിക്കുകയും പിന്തിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവൻ മുഅഖിറും മുഖദ്ദിമുമാണ് എന്നത് നമുക്ക് വ്യക്തമാണ്. ഇനി ചില ദിവസങ്ങൾ പോലും അള്ളാഹു ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസത്തെക്കുറിച്ച് എമ്പാടും ശ്രേഷ്ഠതകൾ നമുക്ക് കാണാൻ സാധിക്കും. മറ്റു ചിലതിനേക്കാൾ ഈ വെള്ളിയാഴ്ച ദിവസത്തിന് നന്മകൾ, പുണ്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചിട്ടുണ്ട്. ഇനി ചില മാസങ്ങളെ അള്ളാഹു സുബ്ഹാനഹു തആല മറ്റു ചില മാസങ്ങളെക്കാൾ മുന്തിപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ തിരുവചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അഫ്ളു സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം. അപ്പോൾ റമളാൻ കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതും അതുപോലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പുള്ളതുമായത് അത് മുഹറം മാസമാണ്. അത് പറഞ്ഞപ്പോഴും ഷെഹ്റുല്ലാഹ് എന്നാണ് പറഞ്ഞത്, അള്ളാഹുവിൻ്റെ മാസം എന്ന് പറഞ്ഞു. അപ്പോൾ റമദാനിനെയും അതുപോലെ തന്നെ റമദാനിന് ശേഷമുള്ള ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞത് ഷെഹ്റുല്ലാഹിൽ മുഹറം. അപ്പോൾ റമദാനിനെ മുന്തിപ്പിച്ചു, ഷെഹ്റുല്ലാഹ് എന്ന് പറഞ്ഞ മുഹറം മാസത്തെ പിന്തിപ്പിച്ചു. ഈ രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല തൻ്റെ സൃഷ്ടിപ്പിൽ ചിലതിനെ മുന്തിക്കുകയും ചിലതിനെ പിന്തിപ്പിക്കുകയും ചെയ്യും. ഇനി അധികാരങ്ങൾ നമ്മൾ നോക്കിയാലും സ്ഥാനമാനങ്ങൾ നോക്കിയാലും അമ്പിയാക്കന്മാർ, 1.5 ലക്ഷം വരുന്ന അമ്പിയാക്കന്മാർ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽ 25 നബിമാരെ അള്ളാഹു സെലക്ട് ചെയ്തു. അതിലും അഞ്ചു ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരെ അള്ളാഹു പ്രത്യേകമായി സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ മലക്കുകളിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ മറ്റുള്ളവരെക്കാൾ മുന്തിപ്പിച്ചു. ജിബ്രീൽ അലൈഹിസ്സലാമിനെ വഹി ഇറക്കുന്ന മലക്കായി കൊണ്ട് അള്ളാഹു നിശ്ചയിച്ചു. അത് മുന്തിപ്പിക്കുകയും മറ്റു മലക്കുകളെ പിന്തിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല ചിലതിന് മറ്റു ചിലതിനേക്കാൾ മുന്തിപ്പിക്കുകയും ചിലത് മറ്റു ചിലതിനേക്കാൾ പിന്തിപ്പിക്കുകയും ചെയ്യും. അത് അള്ളാഹുവിൻ്റെ ഹിക്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അള്ളാഹുവിൻ്റെ തീരുമാനമാണത്. അതിൽ ഒരുപാട് ഖൈറുകളുണ്ട്. പലപ്പോഴും നമുക്ക് തന്നെ അനുഭവമുള്ള ചില സംഭവ കഥകൾ അല്ലെങ്കിൽ ചില സംഭവങ്ങൾ, അനുഭവങ്ങൾ പത്രങ്ങളിലും മാധ്യമങ്ങളിലും വായിച്ചിട്ടുണ്ടാകാം. ചിലർ പറയുന്നത്, ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിന്നു, ബസ് കൈ കാണിച്ചിട്ട് നിർത്തിയിട്ടില്ല. രണ്ടാമത്തെ ബസ് വന്നു, അതിൽ കയറി കുറച്ചു ദൂരം പോയപ്പോഴേക്ക് ആദ്യം നിർത്താതെ പോയ ബസ് ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നത് കണ്ടു എന്ന് പലരും അനുഭവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം ബസ് ലഭിക്കാത്തത് ഒരു ഖൈറുണ്ടതിൽ, രണ്ടാമത്തെ ബസ് ലഭിച്ചപ്പോഴാണ്, അതിലേക്ക് കയറാനുള്ള അവസരം ലഭിച്ചപ്പോഴാണ്, അതിൽ യാത്ര ചെയ്യാനുള്ള അവസരം ലഭിച്ചപ്പോഴാണ് ഒന്നാമത്തെ ബസ് ലഭിക്കാത്തതിൻ്റെ ഖൈറ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതുപോലെ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ എല്ലാത്തിലും ഖൈറുണ്ടാകും. ആദ്യം ഒന്നിനെ സൃഷ്ടിപ്പിക്കും. ഇപ്പോൾ മക്കളെ തരുന്നത് വിഷയത്തിൽ പോലും ഈ മുഖദ്യമും അതുപോലെ തന്നെ മുഅഖിറുമുണ്ട്. ചില ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ആൺമക്കളെ നൽകും, അതിലൊരു ഖൈറുണ്ട്. ചില ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല പെൺമക്കളെ നൽകും, അതിലും ഒരു ഖൈറുണ്ട്. അതിലും മുഖദ്യമും മുഅഖിറുമുണ്ട്. അതിൽ ചില അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളുണ്ട്. അപ്പോൾ അള്ളാഹു എന്ന് പറഞ്ഞാൽ അൽ മുഖദ്യം അൽ മുഅഖിർ, അള്ളാഹു മുന്തിപ്പിക്കുന്നവനാണ്, അള്ളാഹു പിന്തിപ്പിക്കുന്നവനാണ് എന്ന് നമുക്കിതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട നാല് കാര്യങ്ങൾ കൂടി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത്തത്, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഈ രണ്ട് നാമങ്ങളും ചേർത്തു പറയുമ്പോഴാണ് പൂർണ്ണത ലഭിക്കുക. അള്ളാഹുവിൻ്റെ മുഖദ്ദിം മുഅഖിർ എന്ന് പറയുന്ന ഈ രണ്ട് നാമങ്ങളും ചേർത്തു പറയുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണത ലഭിക്കുക എന്നത് നമ്മൾ മനസ്സിലാക്കുക. ഒറ്റക്കായിക്കൊണ്ട് പറയാൻ പാടില്ല എന്നതും പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്തത്, സൃഷ്ടിപ്പിൽ ചിലതിനെ മുന്തിപ്പിക്കുക എന്നത് അതിൽ ഖൈറുണ്ട് എന്നതാണ്. സൃഷ്ടിപ്പിൽ ചിലതിനെ പിന്തിപ്പിക്കുക എന്നത് അതിലും ഖൈറുണ്ട്. ചിലപ്പോൾ ലഭിക്കാതിരിക്കുന്നതിൽ പോലും അള്ളാഹു അതിലൊരു ഖൈറ് നിശ്ചയിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തത്, നന്മയിൽ മുൻകടക്കണം എന്നുള്ളതാണ്. മുഖദ്യം എന്ന് പറയുമ്പോൾ, അള്ളാഹു അൽ മുഖദ്യം എന്ന് പറയുമ്പോൾ, അള്ളാഹു എന്തൊക്കെ ആദ്യം സൃഷ്ടിച്ചിട്ടുണ്ടോ, എന്തിനെയൊക്കെ പ്രത്യേകമായി തിരഞ്ഞെടുത്തിട്ടുണ്ടോ, അതിലെല്ലാത്തിലും വമ്പിച്ച അനുഗ്രഹങ്ങളുണ്ട്, അതിനെല്ലാം ശ്രേഷ്ഠതകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൊഫിൻ്റെ വിഷയത്തിൽ പറഞ്ഞപ്പോഴും, ഒന്നാമത്തെ സൊഫിൽ നിൽക്കുന്ന ആളുകൾക്ക് അള്ളാഹുവും മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറയാൻ. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ കാണാം, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹ സമാവാത്തു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. മുൻകടക്കണം, നന്മയിൽ മുൻകടക്കണം, പാപമോചനത്തേട്ടം അധികമായിക്കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള പരിശ്രമങ്ങൾ നടത്തണം. അപ്പോൾ അൽ മുഖദ്ദിം എന്ന അള്ളാഹുവിൻ്റെ നാമം പഠിക്കുമ്പോൾ മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ നന്മകളിൽ മുന്നേറാനുള്ള ആവേശമാണ് നമുക്കുണ്ടാകേണ്ടത് എന്നതാണ്. നാലാമത്തത്, മുഅഖിർ എന്ന അള്ളാഹുവിൻ്റെ നാമം പഠിക്കുമ്പോൾ തിന്മകളിൽ നിന്ന് നമ്മൾ പൂർണ്ണമായി വിട്ടു നിൽക്കാൻ പരിശ്രമിക്കണം എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൻൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
5: മാഷാഅല്ലാഹ്. പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അസ്മാ ഉൽ ഹുസ്ന, അവതരിപ്പിച്ചത് അബ്ദുൾ റഊഫ് അൽ ഹൈക്കമി, തിരുവനന്തപുരം.
6: ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടുമ്പോൾ നമ്മുടെ മുന്നിൽ രക്തം വാർന്നു കിടക്കുന്ന മനുഷ്യരെ നമുക്ക് ഓർക്കാൻ കഴിയണം. സ്വാഭാവികമായും ട്രാഫിക് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുള്ള ഒരു ഡ്രൈവറാകാൻ അപ്പോൾ നമുക്ക് സാധിക്കും. കയ്യിലെ പിച്ചാത്തി കൊണ്ടൊരാളുടെ വയറ്റിൽ കുത്തിക്കയറ്റുമ്പോഴും വടിവാളുകൊണ്ട് 51 വെട്ട് വെട്ടുമ്പോഴും മാത്രമേ കൊലപാതകമാകുന്നുള്ളൂ എന്ന് നാം ഒരിക്കലും വിചാരിക്കരുത്. ഡ്രൈവിംഗിൽ നാം ഒരുപക്ഷെ ഒരു കൊലയാളിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി ലൈറ്റ്, ഡോണ്ട് ബി ലൈറ്റ്. ഇത്ര വൈകി എത്തിയാലും മരിച്ച് വീട്ടിലെത്തരുത്, ആംബുലൻസിൽ വീട്ടിലെത്തരുത് എന്ന സന്ദേശം വളരെ പ്രധാനമാണ്. വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി

0: ബ്രാൻഡഡ് ഷർട്ടുകൾക്കു പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ് റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടിയുലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ, ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ, ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി, തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ, എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: സ്നേഹിക്കാൻ ഇനി സമയം തികയാതെ വരും. പലർക്കും സന്തോഷമെന്നത് ഒരു മരീചികയാണെന്ന്, പ്രശ്നകലുഷിതമാണ് അവർ അധിവസിക്കുന്ന സമസ്ത മേഖലകളും, തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബം, മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടു പോകാനാവാത്ത ജോലി, ആത്മാർത്ഥതയുടെ കണിക കാണാത്ത സുഹൃത്ത് ബന്ധങ്ങൾ, പ്രതീക്ഷയുടെ ചിറകൊടിഞ്ഞുപോയ മക്കൾ, കടത്തിനുമേൽ കടം കുമിഞ്ഞുകൂടുന്ന സാമ്പത്തിക രംഗം, എല്ലാ വഴികളും അടഞ്ഞ് മുന്നിൽ കാണുന്നത് കനത്ത ഇരുട്ടു മാത്രം. അതെ, അനേകം ആളുകളുടെ അനിശ്ചിതത്വത്തിന് ഇവിടെ പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് പരിഹാരം തേടുന്നതിനുള്ള അസുലഭാവസരം. വ്യക്തി, കുടുംബം, സമൂഹം ഇവയിലേതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ, പരിഹാരം അരികിലുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കൂ. പരിഹാരമോദി ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ്. പ്രശ്നങ്ങൾ പങ്കുവയ്ക്കൂ, സന്തോഷത്തിനായി കാത്തുനിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ യുഗചരിതം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക. ഫളുൽ ഹഖ് മരിയാമയോർ രചിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവിതചരിത്രം എന്ന കൃതിയിൽ നിന്നും ഏതാനും ഭാഗമാണ് ഇന്ന് നാം കേൾക്കുന്നത്. ശബ്ദം നൽകുന്നത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
1: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ള ഒരു അധ്യായമാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. നമ്മളെ ഇങ്ങോട്ട് സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നാം മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. ആ നബിയെ നമ്മൾ തിരിച്ചും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും മഹത്വപ്പെടുത്തുകയും ആ പ്രവാചകന്റെ സുന്നത്തുകളെ മഹത്വമുള്ളതായി കണക്കാക്കുകയും ഹൃദയം കൊണ്ടും നാവുകൊണ്ടും അവയവങ്ങൾ കൊണ്ടും പ്രവാചകനെ സ്വീകരിക്കുകയും വേണം. ആ പ്രവാചകന്റെ

0: കർമ്മങ്ങളും തീരുമാനങ്ങളുമായിരിക്കണം നമുക്ക് ഏറ്റവും വലുത്. ഇല്ല, നിന്റെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം. അവർക്കിടയിൽ ഭിന്നതയുണ്ടായ കാര്യത്തിൽ അവർ നിന്നെ വിധികർത്താവാകുകയും നീ വിധി കൽപ്പിച്ചതിനെപ്പറ്റി പിന്നീട് അവരുടെ മനസ്സുകളിൽ ഒരു വിഷമവും തോന്നാതിരിക്കുകയും അത് പൂർണമായി സമ്മതിച്ച് അനുസരിക്കുകയും ചെയ്യുന്നതുവരെ അവർ വിശ്വാസികളാവുകയില്ല. സൂറത്തുന്നിസ വചനം 65. അള്ളാഹുവിന്റെ ദൂതനെ ആർ അനുസരിക്കുന്നുവോ തീർച്ചയായും അവൻ അള്ളാഹുവെ അനുസരിച്ചു. ആർ പിന്തിരിഞ്ഞുവോ അവരുടെ മേൽ കാവൽക്കാരനായി നിന്നെ നാം നിയോഗിച്ചിട്ടില്ല. സൂറത്തുന്നിസ വചനം 80. അള്ളാഹുവിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് അത്രമാത്രം മഹത്തായതാണ്. അത് ജനങ്ങൾക്ക് എത്തിച്ചുകൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിച്ച ത്യാഗങ്ങൾ വർണ്ണനാതീതമാണ്. അതുകൊണ്ടുതന്നെ അള്ളാഹു നബിയെ പുകഴ്ത്തി, നമ്മോടും നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ ആവശ്യപ്പെട്ടു. തീർച്ചയായും അള്ളാഹുവും അവൻ്റെ മലക്കുകളും നബിയോട് കാരുണ്യം കാണിക്കുന്നു. സത്യവിശ്വാസികളെ, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മേൽ അള്ളാഹുവിൻ്റെ കാരുണ്യവും ശാന്തിയും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുക. സൂറത്തുൽ അഹ്സാബ് വചനം 56. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ വല്ലവനും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 സ്വലാത്തിന്റെ പ്രതിഫലം അള്ളാഹു നൽകും. മുസ്ലിം 408 ഹദീസ്. മുഹമ്മദ് നബിയെ സ്നേഹിക്കൽ നിർബന്ധമാണ്. ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങളിൽപ്പെട്ടതാണ്. നബിയെ പറയുക, നിങ്ങളുടെ പിതാക്കളും നിങ്ങളുടെ പുത്രന്മാരും നിങ്ങളുടെ സഹോദരങ്ങളും നിങ്ങളുടെ ഇണകളും നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ സ്വത്തുക്കളും മാന്യം നേരിടുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന കച്ചവടവും നിങ്ങൾ തൃപ്തിപ്പെടുന്ന പാർപ്പിടങ്ങളും നിങ്ങൾക്ക് അള്ളാഹുവേക്കാളും അവൻ്റെ ദൂതനേക്കാളും അവൻ്റെ മാർഗത്തിലുള്ള സമരത്തേക്കാളും പ്രിയപ്പെട്ടതായിരുന്നാൽ അള്ളാഹു അവൻ്റെ കൽപ്പന കൊണ്ടുവരുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുക. അള്ളാഹു ധിക്കാരികളായ ജനങ്ങളെ നേർവയിലാക്കുന്നതല്ല. സൂറത്തു തൗബ വചനം 24. ഏതൊരു സത്യവിശ്വാസിക്കും ഈ ലോകത്തും പരലോകത്തും ഏറ്റവും കടപ്പെട്ടവൻ ഞാനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. 3 കാര്യങ്ങൾ വല്ലവനിലും കാണപ്പെട്ടാൽ അവൻ ഈമാനിൻ്റെ മാധുര്യം അനുഭവിച്ചു. അള്ളാഹുവും അവൻ്റെ റസൂലും അവനിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായി തീരുക. ബുഖാരി 16 ഹദീസ്. സ്വന്തം മക്കളെക്കാളും പിതാവിനേക്കാളും മുഴുവൻ ജനങ്ങളെക്കാളും ഞാൻ ഒരാൾക്ക് ഏറ്റവും ഇഷ്ടമാകുന്നതുവരെ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ അടങ്ങിയിരിക്കുന്ന മഹത്വവും സ്വഭാവവും പരിപൂർണതയും വിശേഷണങ്ങളും സംസ്കാരവും മര്യാദകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിച്ച ത്യാഗങ്ങളുമെല്ലാം അറിയുമ്പോഴാണ് നമ്മുടെ സ്നേഹം വർദ്ധിക്കുക. നമ്മുടെ സ്നേഹത്തിന് ഏറ്റവും അർഹമായിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. ഈ നബിയിലൂടെയാണ് അള്ളാഹു തൻ്റെ മതത്തെ പൂർത്തിയാക്കി തന്നത്, തൻ്റെ അനുഗ്രഹത്തെ പൂർത്തിയാക്കി തന്നത്, ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നത്, വഴികേടിൽ നിന്നും യഥാർത്ഥ വഴിയിലേക്ക് നമ്മളെ കൈപിടിച്ചത്, കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്നും നമ്മെ രക്ഷിച്ചത്, അക്ഷരജ്ഞാനമില്ലാത്തവർക്കിടയിൽ തൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വായിച്ചു കേൾപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും അവർക്ക് വേദഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യാൻ അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ നിയോഗിച്ചവനാകുന്നു അവൻ. തീർച്ചയായും അവർ മുമ്പ് വ്യക്തമായ വഴികേടിലായിരുന്നു. സൂറത്തുൽ ജുമുഅ വചനം 2. അള്ളാഹു ചെയ്തു തന്ന മഹാ അനുഗ്രഹമാണിത്. വേദക്കാരെ, വേദഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾ മറച്ചുവെച്ചുകൊണ്ടിരുന്ന പലതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ട് നമ്മുടെ ദൂതൻ ഇതാ നിങ്ങളുടെ അടുത്തു വന്നിരിക്കുന്നു. പലതും അദ്ദേഹം മാപ്പാക്കുകയും ചെയ്തു. നിങ്ങൾക്കിതാ അള്ളാഹുവിങ്കൽ നിന്ന് ഒരു പ്രകാശവും വ്യക്തമായ ഒരു വേദഗ്രന്ഥവും വന്നിരിക്കുന്നു. അള്ളാഹു തൻ്റെ പൊരുത്തം തേടിയവരെ അത് മുഖേന സമാധാനത്തിൻ്റെ വഴികളിലേക്ക് നയിക്കുന്നു. തൻ്റെ ഉത്തരവ് മുഖേന അവരെ അന്ധകാരങ്ങളിൽ നിന്ന് അവൻ പ്രകാശത്തിലേക്ക് കൊണ്ടുവരികയും നേരായ പാതയിലേക്ക് അവരെ നയിക്കുകയും ചെയ്യുന്നു. സൂറത്തുമാ ഇതാ 15-16 വചനങ്ങൾ. നിങ്ങളൊന്നിച്ച് അള്ളാഹുവിൻ്റെ കയറിൽ മുറുകെ പിടിക്കുക. നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. നിങ്ങൾ അന്യോന്യം ശത്രുക്കളായിരുന്നപ്പോൾ നിങ്ങൾക്കല്ലാഹു ചെയ്ത അനുഗ്രഹം ഓർക്കുകയും ചെയ്യുക. അവൻ നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ കൂട്ടിയിണക്കി. അങ്ങനെ അവൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾ സഹോദരങ്ങളായി തീർന്നു. നിങ്ങൾ അഗ്നികുണ്ഠത്തിൻ്റെ വക്കിലായിരുന്നു. എന്നിട്ടതിൽ നിന്ന് നിങ്ങളെ അവൻ രക്ഷപ്പെടുത്തി. അപ്രകാരം അള്ളാഹു അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു, നിങ്ങൾ നേർമാർഗം പ്രാപിക്കുവാൻ വേണ്ടി. സൂറത്തു ആലിമ്രാൻ വചനം 103. അള്ളാഹുവെ, നിന്റെ എല്ലാ സൃഷ്ടികളെയും സാക്ഷിയാക്കി ഞങ്ങൾ പറയുന്നു, നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നു. നിന്റെ അമ്പിയാക്കളെയും പ്രവാചകന്മാരെയും ഞങ്ങൾ സ്നേഹിക്കുന്നു. നിന്റെ മതത്തെ ഞങ്ങൾ സ്നേഹിക്കുന്നു. എല്ലാ സത്യവിശ്വാസികളെയും ഞങ്ങൾ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ നാഥ, നീ അവതരിപ്പിച്ചു തന്നതിൽ ഞങ്ങൾ വിശ്വസിക്കുകയും നിന്റെ ദൂതനെ ഞങ്ങൾ പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു. ആകയാൽ സാക്ഷ്യം വഹിച്ചവരോടൊപ്പം ഞങ്ങളെ നീ രേഖപ്പെടുത്തണമേ. സൂറത്തു ആലി ഇമ്രാൻ വചനം 53. അള്ളാഹുവിനെ വല്ലവനും ഇഷ്ടപ്പെടുകയും അള്ളാഹു തന്നെ ഇഷ്ടപ്പെടാനും തന്റെ പാപങ്ങൾ പുറത്തു തരാനും വല്ലവനും ഇഷ്ടപ്പെടുകയും ചെയ്താൽ അവൻ അള്ളാഹുവിന്റെ പ്രവാചകനെ പിൻപറ്റിക്കൊള്ളട്ടെ. നബിയെ, പറയുക, നിങ്ങൾ അള്ളാഹുവെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ പിന്തുടരുക. എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും ചെയ്യുന്നതാണ്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമത്രേ. സൂറത്തു ആലിമ്രാൻ വചനം 31. ഇൻഷാല്ലാ, മുഹമ്മദ് നബിയെ സ്നേഹിക്കുക എന്നുള്ള അധ്യായത്തിന്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം. ഫളുൽ ഹഖ് മരിയാമയോ രചിച്ച മക്കയിൽ വിരിഞ്ഞ പൂവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്പൂർണ്ണ ജീവിതചരിത്രമെന്ന കൃതിയിൽ നിന്നും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക, ഭാഗം 1, നമുക്ക് മുൻപിൽ വായിച്ചു കേൾപ്പിച്ചത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
2: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം! രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
3: Tuned to reality.

0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: അന്നൂർ ഖുർആൻ പഠന പദ്ധതി മൊഡ്യൂൾ 16 19 ക്ലാസ്സിൽ ഇന്ന് ഖുർആനിന്റെ ഹിദായത്ത് ആർക്ക്, എങ്ങനെ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് നമുക്കൊപ്പം ചേരുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി ഹഖ് ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദി വബഅദ്. സ്നേഹ സമ്പന്നരായ അന്നൂർ തഫ്സീർ ക്ലാസുകളുടെ പഠിതാക്കളെ, ശ്രോതാക്കളെ, ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരെ, സൂറത്തുൽ ബഖറയിലെ 185 വചനം വിശുദ്ധ വ്രതാനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട് അവതീർണമായ വചനങ്ങളിലൊന്ന്, അതാണ് നമ്മളിവിടെ ഈ തുടർച്ചയിൽ പഠിച്ചു വരുന്നത്. നമ്മൾ പഠിക്കുന്ന വചനം നോമ്പിൻ്റെ വിഷയത്തിൽ ഈ മൂന്നാമത്തെ വചനമാണ്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കും സിയാം എന്ന് തുടങ്ങുന്ന വചനം പഠിച്ചു. പിന്നെ അയ്യാമം മഅദൂദാത്ത് എന്ന് തുടങ്ങുന്ന വചനം പഠിച്ചു. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ എന്ന് തുടങ്ങുന്ന ഈ 185 വചനമാണ്. അതിൽ നമ്മൾ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന ഭാഗം പഠിക്കുകയുണ്ടായി. എന്ന് അവതീർണമായി വിശുദ്ധ ഖുർആൻ, എങ്ങനെ അവതീർണമായി വിശുദ്ധ ഖുർആൻ, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കുന്നത് എന്തിന് അവതീർണമായി വിശുദ്ധ ഖുർആൻ. അള്ളാഹു സുബ്ഹാന തആല ഈ തുടർച്ചയിൽ അക്കാര്യം വ്യക്തമാക്കുന്നു. അതാണ് ഇനി ഇന്നത്തെ നമ്മുടെ പഠന വിഷയം. വിശുദ്ധ ഖുർആൻ അവതീർണമായത് എന്തിന്? ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഈ ഒരു മഹത്തായ, മഹനീയമായ, മഹോന്നതമായ ലക്ഷ്യസാക്ഷാത്കാരത്തിനാണ്, ലക്ഷ്യത്തിന് വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. ഹുദൻ ലിന്നാസ്, ഇവിടെ അന്നാസ് എന്നുള്ളത് മുഴുവൻ മനുഷ്യരെയും ഉദ്ദേശിച്ചാണ്. അന്നാസ് എന്നുള്ളത് അൽ ഉനാസ് എന്നാണ് അതിൻ്റെ അടിസ്ഥാനം, അൽ ഉനാസ്. പക്ഷേ ഇവിടെ ഈ ഹംസ് കളഞ്ഞുപോയി, എന്നിട്ട് അന്നാസ്. അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയാണത്. കുല്ലു ഉനാസിൻ സൗഫത ദുഖുലു ബൈനഹും ദുവൈഹതുൻ തസ്ഫറു മിൻഹൽ അനാമിലു എന്നൊരു കവിത കാണാം. കുല്ലു ഉനാസിൻ, എല്ലാ മനുഷ്യരും. പക്ഷേ ഈ ഭാഷയിൽ ഈ തഖ്ഫീഫിന് വേണ്ടി, ഉച്ചാരണത്തിൻ്റെ എളുപ്പത്തിന് വേണ്ടി സാർവത്രികമായിട്ടുള്ള പ്രയോഗങ്ങളാണ് എങ്കിൽ അതിൽ ഈ ഹംസ കളയുക എന്നുള്ളത്, കളഞ്ഞു ഉച്ചരിക്കുക എന്നുള്ളത് അറബി ഭാഷൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പോൾ ഖൈർ, ഷെറ്, അഖിയർ, അഷർ എന്നാണ്. പക്ഷെ അതിൽ ഹംസത്ത് കളഞ്ഞുപോയി അഖിയർ എന്നതിൽ. അതേപോലെയാണ് ഈ പദത്തിൽ ഹംസ കളയപ്പെട്ടത്. ഉനാസ് എന്നുള്ളത് നാസ്, അങ്ങനെയാണ് അതിൻ്റെ ഉച്ചാരണം. ഉനാസ് എന്നും പ്രയോഗിക്കപ്പെടും, ഞാൻ കവിത പറഞ്ഞല്ലോ, ചില വചനങ്ങളിലും അപ്രകാരമുണ്ട്. ഏതായാലും ഇവിടെ ഉദ്ദേശം ലിന്നാസ് എന്ന് പറഞ്ഞാൽ മുഴുവൻ ജനങ്ങളും, അവർക്ക് ഹുദയായി വിശുദ്ധ ഖുർആൻ ഇറങ്ങിയെന്നാണ്. ഹുദ എന്നുള്ളത് മസ്ദറാണ്, ക്രിയാധാതു. പക്ഷെ അത് ഹാദിൻ അല്ലെങ്കിൽ ഹാദിയുൻ എന്ന ഇസ്മു ഫാഇലിൻ്റെ അർത്ഥത്തിൽ ഹുദൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മാർഗദർശകം അല്ലെങ്കിൽ മാർഗദർശി. ഹാദിയൻ ലിന്നാസ്, മാർഗദർശിയായി, അല്ലെങ്കിൽ ഹുദൻ ലിന്നാസ് എന്ന മാർഗദർശകമായി ആ ഹാലിൽ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ എന്തിനു വേണ്ടി അവതീർണമായി? വിശുദ്ധ ഖുർആൻ അവതീർണമായത് ഹുദൽ ലിന്നാസ്, മുഴുവൻ മനുഷ്യരും അവർക്ക് മാർഗദർശകമായി അല്ലെങ്കിൽ മാർഗദർശിയായി അവതീർണമായി. ആ അവസ്ഥ വിശുദ്ധ ഖുർആൻ്റെ അളവിൽ അത് തുടരുന്നു. എക്കാലത്തേക്കും എന്നേക്കും എവിടത്തേക്കും വിശുദ്ധ ഖുർആൻ മാർഗദർശകമാണ്, മാർഗദർശിയാണ്. ചില പണ്ഡിതന്മാർ ഇവിടെ ഹുദൻ എന്നത് മഫൂലുൻ ലി അജലിഹി വ്യാകരണ പ്രകാരം, ആദ്യത്തെ അർത്ഥ പ്രകാരം അത് ഹാലായി. ചിലർ ഇത് മഫൂലുൻ ലി അജലിഹി എന്ന് പറഞ്ഞാൽ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ റമദാൻ മാസത്തിൽ അവതരിപ്പിക്കപ്പെട്ടു, ഹുദൻ ലിന്നാസ് ജനങ്ങൾക്ക് മാർഗദർശകമാകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മാർഗദർശിയാകുന്നതിന് വേണ്ടി, അതാണ് മഫൂലുൻ ലി അജലിഹി എന്ന് വ്യാകരണ പ്രകാരം അതിൻ്റെ ഇഹ്റാബ് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം. രണ്ടും പരിഗണ്യമായ വ്യാഖ്യാനങ്ങളാണ്. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്തിന്? മുഴുവൻ മനുഷ്യർക്കും ഹുദയാകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഹുദയായ അവസ്ഥയിൽ. ഹുദ എന്ന് പറഞ്ഞാൽ എന്തിനുള്ള ഹുദ? മാലോകർക്ക്, മാനവർക്ക് അവരുടെ ദീനിലും ദുനിയാവിലും ഉപകരിക്കുന്നതിലേക്ക് വഴികാട്ടിയായി, മാർഗദർശകമായി വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആദം ഹവ്വ അലൈഹിം അസ്സലാം അവരെ ഈ ഭൂമിയിലേക്ക് അവതരിപ്പിച്ചപ്പോൾ ഫഇമ്മയതിയന്നകും മിന്നി ഹുദ ഫമൻ തബിഅ ഹുദായ ഫല ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ എന്ന് പറഞ്ഞില്ലേ, എന്നിൽ നിന്നുള്ള ഹുദ നിങ്ങൾക്ക് വരും, എൻ്റെ ആ ഹുദയെ പിൻപറ്റിയാൽ ദുഃഖമോ ഭയമോ ഏൽക്കേണ്ടി വരികയില്ല എന്ന്. കാലാകാലങ്ങളിൽ അള്ളാഹു അവൻ്റെ ഹുദയെ മാനവർക്ക് മാർഗദർശകമായി ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. വേദങ്ങൾ ആ ഹുദയാണ്. വ അൻസല തൗറാത വൽ ഇൻജീല മിൻ ഖബ്ലു ഹുദൻ ലിന്നാസ് എന്ന് പറഞ്ഞില്ലേ, തൗറാത്തിൻ്റെയും ഇൻജീലിൻ്റെയും വിഷയത്തിൽ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചു ഹുദൻ ലിന്നാസ് എല്ലാ മനുഷ്യർക്കും മാർഗദർശകമായ അവസ്ഥയിൽ, അല്ലെങ്കിൽ മാർഗദർശകമാകുന്നതിന് വേണ്ടി. വബയ്യിനാത്തിം മിനൽ ഹുദ വൽ ഫുർഖാൻ, ഇവിടെ വബയ്യിനാത്തിൻ എന്ന് പറഞ്ഞു. ബയ്യിനത്ത് എന്നതിൻ്റെ ബഹുവചനമാണ് ബയ്യിനാത്ത്. ബയ്യിനത്ത് എന്ന് പറഞ്ഞാൽ അൽ ജലിയ, ജലിയത്ത് അല്ലെങ്കിൽ വാദിഹത്ത്, സ്പഷ്ടമായത്, വ്യക്തമായത് എന്നൊക്കെയാണ് അത് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ ബയ്യിനാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തമായവ, സ്പഷ്ടമായവ, ജലിയാത്ത് വാദിഹാത്ത് എന്നാണ്. അത് ഒരു വിശേഷണമാണ്, സിഫത്താണ്. അതുകൊണ്ട് എന്ത് വിശേഷിപ്പിക്കപ്പെട്ടു? അത് ഇവിടെ വ്യംഗ്യമാണ്. ഉദ്ദേശം ആയാത്ത് എന്നാണ്. ആയാത്ത് സൂക്തങ്ങൾ, വചനങ്ങൾ. അപ്പോൾ ഹുദൻ ലിന്നാസ് വബയ്യിനാത്തിൻ എന്ന് പറഞ്ഞാൽ വ ആയാത്തിൻ ബയ്യിനാത്തിൻ, വ്യക്തമായ സൂക്തങ്ങൾ, വചനങ്ങൾ, അങ്ങനെ ആയിക്കൊണ്ടുമാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. അപ്പോൾ എല്ലാവർക്കും ഹുദയും അതേപോലെ വ്യക്തമായ ആയത്തുകളുമായി ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു, അല്ലെങ്കിൽ വ്യക്തമായ ആയത്തുകളാകുന്നതിന് വേണ്ടി ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു. ആയാത്തിൻ ബയ്യിനാത്ത് അതാണ് ഉദ്ദേശം എങ്കിൽ, വ്യക്തമായ ആയത്തുകൾ, ഏതിൻ്റെ വ്യക്തമായ ആയത്തുകൾ? അതീ പറയപ്പെട്ട ഹുദയുടേതാണ്. ഹുദയുടെ വ്യക്തമായ ആയത്തുകളായിക്കൊണ്ടുമാണ് വിശുദ്ധ ഖുർആൻ്റെ അവതീർണത. അപ്പോൾ ഈ മിൻ എന്നത് മിൻ അൽ ബയാനിയ എന്ന് പറയും. അതായത് വ്യക്തമായ ആയത്തുകൾ, ഏതിൻ്റെ വ്യക്തമായ ആയത്തുകൾ? അത് വ്യക്തമാക്കുന്നു തുടർന്ന് ഹുദയുടെ വ്യക്തമായ ആയത്തുകൾ. അപ്പം മീൻ എന്നുള്ളത് അതാണ്. ഈ ആയാത്തിൻ ബയ്യിനാത്ത് എന്നതിനെ വ്യക്തമാക്കുന്ന കാര്യമാണ് പിന്നീട് പറയുന്നത്. അതുകൊണ്ട് ഈ മീൻ ബയാനിയ എന്നതിന് പറയും. അപ്പോൾ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് ഹുദൽ ലിന്നാസ് എല്ലാ മനുഷ്യർക്കും മാർഗദർശകമായി, വബയ്യനാത്തിമ്മിനൽ ഹുദ, ഈ മാർഗദർശനത്തിൻ്റെ വ്യക്തമായ സ്പഷ്ടമായ സൂക്തങ്ങളായി, വാക്യങ്ങളായി, ദൃഷ്ടാന്തങ്ങളായി മാനവർക്ക് ഇഹലോകത്ത് അവർക്ക് ഭൗതികമായ വിഷയങ്ങളുണ്ട്, അവർക്ക് മതപരമായ വിഷയങ്ങളുണ്ട്. അവരുടെ ആത്മാവിനെ, മനസ്സിനെ പോഷിപ്പിക്കേണ്ട വിജ്ഞാനങ്ങളും ദർശനങ്ങളും ഒക്കെ വേണ്ടതുണ്ട്. അതിലേക്കൊക്കെ വ്യക്തമായ സൂക്തങ്ങളാണ് വിശുദ്ധ ഖുർആൻ്റെ 6246 സൂക്തങ്ങൾ. ആ സൂക്തങ്ങളെയാണ് ഇവിടെ ബയ്യിനാത്തി മിനൽ ഹുദ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഹുദല്ലിന്നാസ് എന്ന് പറഞ്ഞ് മാർഗദർശകം, മാർഗദർശനം, മാർഗദർശി. ആ ഹുദ തന്നെയാണ് ഈ പറയപ്പെട്ട ഹുദയും. നമ്മൾ സൂറത്തുൽ മുസമ്മിലിൽ ഇന്ന അർസൽന ഇലൈക്കും റസൂലൻ കമ അർസൽന ഇല ഫിർഔന റസൂല ഫഅസ ഫിർഔനുർ റസൂൽ എന്ന് പറഞ്ഞേ, ഫിർഔനിലേക്ക് ഒരു റസൂലിനെ അയച്ചതുപോലെ. കമ അർസൽന ഇല ഫിർഔന റസൂല ഫഅസ ഫിർഔനുർ റസൂൽ, ആ റസൂലിനെ ഫിർഔൻ ധിക്കരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം പറഞ്ഞ റസൂൽ ആ റസൂൽ തന്നെയാണ്. അവിടെ അത് അലിഫ്ലാം ഇല്ലാതെയാണ് ഇന്ന അർസൽനയിലേക്കും റസൂലൻ എന്ന് പറഞ്ഞത്, അലിഫ്ലാം ഇല്ല, റസൂലൻ ഇവിടെ പറഞ്ഞ പോലെ ഹുദൻ. പക്ഷേ ഫഅസ ഫിർഔനുർ റസൂൽ, ആ റസൂലിനെ ഫിർഔൻ ധിക്കരിച്ചു. അപ്പോൾ ആദ്യം പറഞ്ഞ അതേ റസൂലാണ് ഈ പിന്നീട് പറഞ്ഞ റസൂൽ അർ റസൂൽ, അവിടെ അലിഫ്ലാമുണ്ട്. അതേപോലെയാണ് ഇവിടെ ഹുദല്ലിന്നാസ് വബയ്യിനാത്തി മിനൽ ഹുദ, ആ ഹുദയുടെ സ്പഷ്ടമായ വ്യക്തമായ വചനങ്ങൾ, അതുമായി വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു, അതിനായി വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു. ഇതാണിവിടെ പറയുന്നത്. വൽ ഫുർഖാൻ, ഫുർഖാനിൻ്റെയും വ്യക്തമായ സൂക്തങ്ങൾ, വചനങ്ങൾ. ഫുർഖാൻ, അത് ഫറഖയിൽ നിന്നാണ്, നമുക്ക് വന്നുപോയ പദമാണ്. ഇതൊക്കെ വേർപ്പെടുത്തി, വ്യക്തമാക്കി എന്നൊക്കെ അർത്ഥത്തിൽ. വഖുർആനൻ ഫറഖിനാഹു എന്ന് പറയല്ലേ, വിശുദ്ധ ഖുർആൻ ഖണ്ഡശയായി അവതരിപ്പിക്കപ്പെടുന്ന വിഷയത്തിൽ. അൽ ഫുർഖാൻ വിവേചനത്തെ, വിഭജിക്കുന്നതിനെയൊക്കെയാണ് അറിയിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഹഖിനെയും അതേപോലെ തന്നെ ബാത്തിലിനെയും വേർതിരിക്കും. അതേപോലെ അൽ ഖൈറിനെയും അതേപോലെ ഷെറിനെയും വേർതിരിക്കും. ഉപകാരപ്രദമായത്, ഉപദ്രവകരമായത് അവയെ വേർതിരിക്കും. സത്യസന്ധമായത് അതേപോലെ തന്നെ വ്യാജമായത് അവയെ വേർതിരിക്കും. അതേപോലെ കൽപ്പിക്കപ്പെട്ടത്, വിലക്കപ്പെട്ടത് അതിനെ വേർതിരിക്കും. അതേപോലെ ഹലാലായത് അതേപോലെ ഹറാമായത് ഇതിനെ വേർതിരിക്കും. അള്ളാഹുവിൻ്റെ അടിമകളിൽ അള്ളാഹുവിൻ്റെ കക്ഷിക്കാരുണ്ട്, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അവരെ വേർതിരിക്കും. അള്ളാഹുവിൻ്റെ അദുവുകളുണ്ട്, ശത്രുക്കൾ, അവയെ വേർതിരിക്കും. ഇതേപോലെ വിശുദ്ധ ഖുർആനിൽ വചനങ്ങൾ ഇബാദത്തുമായി ബന്ധപ്പെട്ടതുണ്ട്, അതേപോലെ തന്നെ അഖീദയുമായി ബന്ധപ്പെട്ടതുണ്ട്, ഹുക്കുമുകൾ വിധികളുമായി ബന്ധപ്പെട്ടതുണ്ട്, ഹുദൂദ് ശിക്ഷാവിധികൾ അതുമായി ബന്ധപ്പെട്ടതുണ്ട്. ഇങ്ങനെ വിഷയങ്ങൾ പലതാണ്, സ്വഭാവ സംബന്ധിയായി, അഖലാഖിയായി, ആദാബ് മര്യാദകളുമായി ബന്ധപ്പെട്ട്, സുലൂക്ക് പെരുമാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് വിഷയങ്ങളുടെ വൈവിധ്യങ്ങളിലാണ് വചനങ്ങൾ. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ്റെ സൂക്തങ്ങൾ അതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വേർതിരിച്ച് വ്യക്തമാക്കുന്നു. സത്യത്തെ വിളിച്ചറിയിക്കുന്ന തെളിവുകളുണ്ട്, അസത്യത്തെ അസത്യമായി ചിത്രീകരിക്കുന്ന തെളിവുകളുണ്ട്. ഇതൊക്കെ വേർതിരിക്കുന്ന സൂക്തങ്ങളാണ് വിശുദ്ധ ഖുർആൻ്റെ സൂക്തങ്ങൾ. പ്രത്യേകിച്ച് ഇവിടെ ഹക്ക് എന്ത്, ബാത്തിൽ എന്ത്, സത്യം അസത്യം, ഖൈർ ഷർറ്, നന്മ തിന്മ, നാഫിഉ ദാർ, ഉപകരിക്കുന്നത് ഉപദ്രവമാകുന്നത്, സിദ്ഖ് കദീബ്, സത്യമായത് അസത്യമായത്, അതേപോലെ മഅ്മൂർ കൽപ്പിക്കപ്പെട്ടത്, മഹ്ദൂർ വിലക്കപ്പെട്ടത്, ഹലാൽ അനുവദനീയമായത്, ഹറാം നിഷിദ്ധമായത്, വലിയ മിത്രം, അതു ശത്രു, അള്ളാഹുവിൻ്റെ മിത്രം അള്ളാഹുവിൻ്റെ ശത്രു, ഇങ്ങനെ തുടങ്ങി ധാരാളം വിഷയങ്ങൾ വിശുദ്ധ ഖുർആൻ ഉൾക്കൊള്ളുന്നു. അതിൽ വഅദ് വാഗ്ദാനങ്ങളുണ്ട്, വഈദ് മുന്നറിയിപ്പുകളുണ്ട്, തർഗീബ് ആഗ്രഹം ജനിപ്പിക്കുന്നവയുണ്ട്, തർഹീബ് പേടി ജനിപ്പിക്കുന്നവയുണ്ട്. ഇങ്ങനെ തുടങ്ങി വിജ്ഞാനങ്ങളുടെ വിഷയങ്ങളുടെ വൈവിധ്യങ്ങൾ നിറഞ്ഞ കിതാബാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഈ സൂക്തങ്ങൾ ഇതൊക്കെ വേർതിരിക്കുന്ന മഹൽ സൂക്തങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല എന്തിന് വിശുദ്ധ ഖുർആനെ ഇറക്കി? ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് മാർഗദർശിയായി അല്ലെങ്കിൽ മാർഗദർശകമായി, അതേപോലെ വബയ്യിനാത്തിൻ മിനൽ ഹുദ, ആ മാർഗദർശനത്തിൻ്റെ സുവ്യക്തമായ സ്പഷ്ടമായ വചനങ്ങളായി, അതേപോലെ തന്നെ വൽ ഫുർഖാൻ, ഫുർഖാനുള്ള വചനങ്ങളുമായി, വ്യക്തമായ വചനങ്ങളുമായി അവതരിപ്പിച്ചു എന്നാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. വിശുദ്ധ ഖുർആൻ എന്തിനു വേണ്ടി അവതരിപ്പിച്ചു എന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും മുഖ്യവും, ഞാൻ പറഞ്ഞല്ലോ മഹനീയവും മഹത്തരവുമായ ലക്ഷ്യം, അത് ഈ ഹുദയാണ്. വിശുദ്ധ ഖുർആൻ മാർഗദർശകമാകണം, മാർഗദർശിയാകണം. വിശുദ്ധ ഖുർആൻ്റെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് പല വചനങ്ങളുണ്ട്, അതിലൊക്കെ പല ലക്ഷ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. വലഖദ് ജീനാഹും ബികിതാബിൻ ഫസ്സൽനാഹു അലാ ഇൽമിൻ ഹുദൻ വറഹ്മതൻ ലിഖൗമി യുഅ്മിനൂൻ. അവിടെ ഹുദൻ വറഹ്മതൻ, കാരുണ്യമായി വിശുദ്ധ ഖുർആൻ ഇറങ്ങി സൂറത്ത് അറാഫിൽ. സൂറത്ത് നഹ്ലിൽ വനസ്സൽനാ അലൈക്കൽ കിതാബത്തി ബിയാനൻ ലികുല്ലി ഷൈഇൻ വഹുദൻ വറഹ്മതൻ വബുശ്ര ലിൽ മുസ്ലിമീൻ. അവിടെ ഹൂദൻ വറഹ്മതൻ വബുശ്ര, റഹ്മതൻ വബുശ്ര, സന്തോഷ വാർത്തയായിക്കൊണ്ട് സുവിശേഷമായിക്കൊണ്ട് എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ അവതീർണതയുടെ വിഷയത്തിൽ പറയണം. ഖുൽ ഹുവ ലില്ലദീന ആമനു ഹൂദൻ വശിഫ, ഖുർആൻ ഇറങ്ങിയത് ഷിഫയായിക്കൊണ്ടാണ്. ഷിഫ എന്ന് പറഞ്ഞാൽ രോഗശമനം. ഇതേപോലെ വചനങ്ങൾ പലത്, വിശുദ്ധ ഖുർആൻ അവതീർണമായതുമായി ബന്ധപ്പെട്ടുള്ള വചനങ്ങൾ, അതിൻ്റെ ലക്ഷ്യത്തെ ഉദ്ദേശത്തെ വ്യക്തമാക്കുന്ന വചനങ്ങൾ പലതാണ്. ചിലത് ഉദാഹരിച്ചു എന്ന് മാത്രം. പക്ഷേ നമ്മുടെ ഈ വചനത്തിലാകട്ടെ, ഇവിടെ നമ്മൾ കേട്ട വചനങ്ങളിലാകട്ടെ, ഹുദ അത് പ്രത്യേകം പരാമൃഷ്ടമാണ്. എല്ലായിടത്തും അത് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. വലഖദ് ജീനാഹും ബികിതാബിൻ ഫസ്സൽനാഹു അലാ ഇൽമിൻ ഹുദൻ വറഹ്മ, ഹുദൻ വനസ്സൽനാ അലൈക്കൽ കിതാബത്തി ബിയാനൻ ലികുല്ലി ഷൈഇൻ വഹുദൻ വറഹ്മതൻ വബുശ്ര. അവിടെ ഹുദൻ, ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി യഹ്ദി ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽമുത്തഖീൻ. ഹുദൻ നമ്മൾ പഠിച്ചു പോയതാണ്. നമ്മൾ കേട്ട വചനത്തിൽ ഫുസ്സലത്തിലെ 44 ഖുൽ ഹുവ ലില്ലദീന ആമനു ഹുദൻ വശിഫ, ഹുദൻ. അതേപോലെ വലാക്കിൻ തസ്ദീഖ അല്ലദി ബൈന യദൈഹി വതഫ്സീല കുല്ലി ഷൈഇൻ വഹുദൻ വറഹ്മതൻ ലിഖൗമി യുഅ്മിനൂൻ. അവിടെ ഹുദൻ വറഹ്മതൻ ലിഖൗമി യുഅ്മിനൂൻ എന്ന് പറഞ്ഞല്ലേ. ഇങ്ങനെ വിശുദ്ധ ഖുർആൻ എന്തിനവതരിപ്പിച്ചു? വിവിധ ലക്ഷ്യങ്ങൾ പറയുന്നിടത്തൊക്കെയും ഹുദൻ എന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അത് മാനവർക്ക് മാർഗദർശകമായി, മാനവർക്ക് മാർഗദർശിയായി അവതരിപ്പിച്ചു എന്നുള്ളതാണ്. മനുഷ്യർ അവരുടെ ദീനി ജീവിതത്തിലും ദുന്യവി ജീവിതത്തിലും ഉപകരിക്കുന്നത്, അവർക്ക് അനുകൂലമായത്, അവരെ രക്ഷപ്പെടുത്തുന്നത്, അതിലേക്കുള്ള നിദർശനം, നിർദ്ദേശം, വഴികാട്ടി, മാർഗരേഖ, അതാണ് വിശുദ്ധ ഖുർആൻ. ഇതാണ് നമ്മളിവിടെ പഠിപ്പിക്കപ്പെടുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു എന്തിന്? ഇതാണ് നമ്മളിവിടെ പഠിച്ചത്. ഇനി അള്ളാഹു ഈ രീതിയിലൊക്കെ വിശുദ്ധ ഖുർആനെ അവതരിപ്പിച്ചു, അതിനാൽ എന്തു വേണം? ഫമൻ ഷഹിദ മിൻകുമു ശഹ്റ ഫലിയസും. അടുത്ത ക്ലാസ്സിൽ ബീദ്നില്ല നമുക്ക് ആ വിഷയം തുടർന്ന് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിലെ മൊഡ്യൂൾ 16 19 ക്ലാസ്, ഖുർആനിന്റെ ഹിദായത്ത് ആർക്ക് എങ്ങനെ. ക്ലാസ് എടുത്തത് അബ്ദുൽ ജബ്ബാർ മദീനി. ഇന്നത്തെ ക്ലാസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് നമുക്ക് കാതോർക്കാം.
3: ഒന്നാമത്തെ ചോദ്യം, എന്തിനാണ് വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ടത്? ഓപ്ഷൻ എ, പരലോകത്ത് ഉപകരിക്കുവാൻ വേണ്ടി. ബി, മനുഷ്യർക്ക് സ്രഷ്ടാവിന്റെ ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി. സി, മുഴുവൻ മനുഷ്യർക്കും മാർഗദർശകമാവാൻ വേണ്ടി. രണ്ടാമത്തെ ചോദ്യം, ബയ്യിന എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ, ആയാത്ത്, സൂക്തങ്ങൾ. ഓപ്ഷൻ ബി, വിശുദ്ധ ഖുർആൻ. സി, മുഴിജിസത്ത്, അമാനുഷികത. മൂന്നാമത്തെ ചോദ്യം, ബയ്യിന എന്ന അർത്ഥത്തിൽ വരുന്നത്? ഓപ്ഷൻ എ, അൽ വാലിഹ, അൽ ജലീല. ഓപ്ഷൻ ബി, അൽ ജലീയ, അൽ കരീമ. ഓപ്ഷൻ സി, അൽ വാലിഹ, അൽ ജലീയ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അപ്പോ ഞാൻ തിരക്കിലായിപ്പോയി, അത് കേൾക്കാൻ മറന്നുപോയി. ജോലിസ്ഥലത്തായിരുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത്തരം പരാതികളൊന്നും ഇനി വേണ്ട. കഴിഞ്ഞുപോയ ഏത് പരിപാടികളും 24 മണിക്കൂറിനുള്ളിലുള്ളവ വീണ്ടും കേൾക്കാൻ പീസ് റേഡിയോ റിവൈൻഡ് അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റെഡി ബട്ടനോട് ചേർന്നുള്ള റിവൈൻഡ് ഐക്കൺ നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ പ്രോഗ്രാമുകൾ തിരിച്ചുപിടിക്കാൻ അവസരമൊരുക്കുന്നു. പീസ് റേഡിയോ റിവൈൻഡ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല വാക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ്. നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കരുണാമയനായ അള്ളാഹുവിലേക്ക് പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും അള്ളാഹുവിലേക്കും അവൻ്റെ സന്ദേശങ്ങളിലേക്കും വരിക എന്ന ക്ഷണം ലോകത്ത് പ്രവാചകന്മാർ നിർവഹിച്ച ക്ഷണമാണ്. യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം അതാണ്. ഏറ്റവും ശരിയായ പ്രമാണങ്ങളിലൂടെ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. അദ്ദഅവത്തു ഇലല്ല, അള്ളാഹുവിലേക്കുള്ള ക്ഷണം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരർത്ഥത്തിലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പങ്കുചേരേണ്ട ഒരു നന്മ എന്ന നിലക്ക് പീസ് റേഡിയോയെ വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും സഹായിക്കുന്നുണ്ട്. അതിൽ നിന്ന് ധാരാളം മനസ്സുകൾക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും മാർഗനിർദ്ദേശവും അതിൻ്റെ എല്ലാ ഗുണത്തിലും നമുക്കും പങ്കുചേരാനുള്ള ഒരവസരമാണ്. നാം നല്ല ഒട്ടനവധി സംരംഭങ്ങൾക്ക് വിഹിതങ്ങൾ നൽകുമ്പോൾ പീസ് റേഡിയോക്കും നമ്മുടേതായൊരു വിഹിതം നീക്കിവെക്കുക. ഇതുവരെ നൽകിയിട്ടുള്ള സ്വതക്കുകൾ അള്ളാഹു പൂർണ്ണ പ്രതിഫലത്തോടെ നമ്മളൊന്ന് സ്വീകരിക്കട്ടെ. ഇനിയും കൂടുതൽ നൽകുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അധ്വാനങ്ങളിലും അനുഗ്രഹം ലഭിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം
1: ചെയ്യുമാറാകട്ടെ.
3: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും പീസ് റേഡിയോ തിരുനബിയോടൊപ്പം ദഅവത്തിന്റെ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ട് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ നമ്മോടൊപ്പം ചേരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്ക് കാതോർക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നാം ഒരുപാട് കേൾക്കുന്ന ഒരു പദപ്രയോഗമാണ് ദഅവത്ത് എന്നുള്ളത്, പ്രബോധനം. എന്താണ് യഥാർത്ഥത്തിൽ ദഅവത്ത്? ദഅവത്തിന്റെ പ്രാധാന്യം എത്രത്തോളമുണ്ട്? ദഅവത്ത് നടത്തിയാൽ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളും നേട്ടങ്ങളും എന്തെല്ലാമാണ്? അള്ളാഹുവിന്റെ മാർഗത്തിൽ സമയം ചിലവഴിക്കാതെ, ദഅവത്ത് നടത്താതെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിച്ചാൽ വരാനിരിക്കുന്ന നാശനഷ്ടങ്ങൾ എന്തെല്ലാമാണ്? ദഅവത്ത് നടത്താൻ വേണ്ടി ഒരു കൂട്ടായ്മയുടെ ആവശ്യമുണ്ടോ? പണ്ഡിതന്മാരതിനൊക്കെ എന്തെല്ലാം വിധികളാണ് നൽകിയിട്ടുള്ളത്? ഒരു കൂട്ടായ്മയിൽ പ്രവർത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ ധാരാളമായിക്കൊണ്ട് നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും തേടിയുള്ള ഒരു യാത്രയാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഭാഷാപരമായിക്കൊണ്ട് ദഅവത്ത് എന്ന വാക്കിന് കല്യാണം പോലെയുള്ള, സൽക്കാരം പോലെയുള്ള പരിപാടികൾക്കൊക്കെ മറ്റുള്ള ആളുകളെ നമ്മൾ ക്ഷണിക്കാറുണ്ട് അല്ലേ? ആ ക്ഷണിക്കുന്ന ക്ഷണത്തിനാണ് ദഅവത്ത് എന്ന് അർത്ഥം പറയാറുള്ളത്. എന്നാൽ മതപരമായിക്കൊണ്ട് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ ദീനിലേക്ക്, ഇസ്ലാമിക ആദർശത്തിലേക്ക്, വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക വചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെയും ചേർക്കുക, അവരെ ക്ഷണിക്കുക, അവരിലേക്ക് കൂടി ഇസ്ലാമിന്റെ സന്ദേശങ്ങളെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ദഅവത്ത് എന്നതുകൊണ്ട് പ്രധാനമായിക്കൊണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ടത് ദഅവത്ത് എന്നാൽ ഒരു പുണ്യകർമ്മം മാത്രമല്ല, അതൊരു നിർബന്ധ ബാധ്യതയായിട്ടാണ് ഇസ്ലാം നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. ഓരോരുത്തരുടെയും അറിവും കഴിവും അനുസരിച്ച് ആ ഒരു ബാധ്യതാ നിർവഹണത്തിൽ വ്യത്യാസമുണ്ടാവുമെങ്കിലും കൂട്ടമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരാളും ഒഴിവാവുകയില്ല എന്നതാണ് പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ആരാണ് ദഅവത്ത് നടത്തേണ്ടത്? ആരാണ് ദഅവത്ത് നടത്തേണ്ടത് എന്ന ചോദ്യത്തിന് അതിനുള്ള ഉത്തരായിട്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് ഖുൽ ഹാദിഹി സബീലി അദഉ ഇലല്ലാഹി അലാ ബസീറതിൻ അന വമനിത്തബഅനി സുബ്ഹാനല്ലാഹ് വമാ അന മിനൽ മുശ്രിക്കീൻ. നബിയെ, താങ്കൾ ജനങ്ങൾക്ക് പറഞ്ഞുകൊടുക്കണം, ഹാദിഹി സബീലി, ഇതാണ് എന്റെ മാർഗം, ഇതാണ് എന്റെ മാർഗം. ജീവിതത്തിൽ ഒരു നിമിഷം പോലും ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കാൻ അവസരം കിട്ടിയാൽ പാഴാക്കാത്ത, തിന്മ വിരോധിക്കാൻ കിട്ടുന്ന അവസരത്തിൽ സ്നേഹത്തോടെ ഗുണകാംക്ഷയോടെ തിന്മകൾ വിരോധിച്ച പ്രവാചകൻ പറയുകയാണ് ഹാദിഹി സബീലി, ഇതാണ് എന്റെ മാർഗം. അദ്ഉ ഇലല്ലാ, എന്താണ് ഈ മാർഗത്തിന്റെ പ്രത്യേകത? അദ്ഉ ഇലല്ലാ, ഞാൻ അള്ളാഹുവിലേക്ക് ജനങ്ങളെ ദഅവത്ത് നടത്തുന്നു, ഞാൻ അള്ളാഹുവിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. അലാ ബസീറത്തിൻ, വളരെ ഉൾക്കാഴ്ചയോടുകൂടി ബോധ്യപ്പെട്ട അറിവിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളെ അള്ളാഹുവിന്റെ ദീനിലേക്ക് വിളിക്കുന്നത്. അനവ മനിത്തബഅനി, ഞാനും എന്നെ പിൻപറ്റുന്നവരും ഇതാണ് ചെയ്യുക. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് അനവ മനിത്തബഅനി, ഞാനും എന്നെ പിൻപറ്റുന്നവരും ചെയ്യേണ്ട കാര്യമാണ് ദഅവത്ത്. അപ്പോ പ്രവാചകനെ പിൻപറ്റുന്നവർ, പ്രവാചകനെ മുൻഗാമിയായി കാണുന്ന ആളുകൾ, പ്രവാചകനെ നേതാവായി കാണുന്ന, മാതൃകായോഗ്യനായി കാണുന്ന ആളുകളൊക്കെ ആരൊക്കെയാണോ അവരെല്ലാം ഈ മാർഗം സ്വീകരിക്കേണ്ടതാണ്. അവരെല്ലാവരും ഈ മാർഗം സ്വീകരിക്കണം. സുബ്ഹാനല്ലാഹ് വമാ അന മിനൽ മുശ്രിഖീൻ, അള്ളാഹു എത്ര പരിശുദ്ധനാണ്, ഞാൻ ഒരിക്കലും അവനിൽ പങ്കുചേർക്കുന്നവരിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്തിനെ അവസാനിപ്പിക്കുന്നത് എന്നുള്ളത്. സഹോദരങ്ങളെ, ഞാനിത് ആമുഖമായിക്കൊണ്ട് പറയാനുള്ള കാരണം, ദഅവത്ത് എന്നാൽ നിസ്കാരത്തെപ്പോലെ, അല്ലെങ്കിൽ നോബിനെ പോലെ, സകാത്തിനെ പോലെ, സദഖയെ പോലെ അതിനെ പരിഗണിക്കുന്നില്ല എന്നുള്ളത് ദഅവത്തിന്റെ പ്രാധാന്യം എത്രത്തോളമുണ്ട് എന്ന് അറിയാത്തതുകൊണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ഒരു ചെറിയ സൂറത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്താണ്? മനുഷ്യരെല്ലാവരും നാശത്തിലും നഷ്ടത്തിലുമാണ്. നാല് കാര്യങ്ങളുള്ള ആളുകളൊക്കെ ഏതൊക്കെയാണ് നാല് കാര്യങ്ങൾ? ആ നാല് കാര്യങ്ങളും ഒരുപോലെ വളരെയധികം പ്രാധാന്യത്തോടുകൂടി കാണേണ്ടവരാണ് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും. പ്രവാചകന്റെ അടുക്കൽ നിന്ന് സൂറത്തുൽ അസ്ർ പഠിച്ച സഹാബത്ത് പിന്നീട് അവര് തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഈ സൂറത്ത് പാരായണം ചെയ്യാതെ പിരിഞ്ഞു പോകാറില്ലായിരുന്നു എന്നാണ് ഹദീസുകൾ ആ സൂറത്തിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ല പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അസർ അല്ലാതെ മറ്റൊരു സൂറത്തും ഇല്ല എങ്കിലും ബാക്കിയുള്ള 113 സൂറത്തുകൾക്കും പകരമായി ഈ ഒരൊറ്റ സൂറത്ത് മാത്രം മതി എന്നുള്ളതാണ്. ഖുർആനിൽ 114 സൂറത്തുകളാണുള്ളത്. അതിൽ സൂറത്തിൽ അസർ അല്ലാതെ മറ്റൊരു സൂറത്തുല്ലെന്ന് വിചാരിക്കുക. എന്നാൽ ഈ 113 സൂറത്തുകൾ, ഈ ഒഴിവാക്കിയ സൂറത്തുകളില്ലേ, അതിനൊക്കെ പകരമായിട്ട് ഈ വെറും 3 ആയത്തുള്ള ഈ ഒരൊറ്റ ചെറിയ സൂറത്ത് മതി എന്നാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. കാരണം മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ മേഖലയിലേക്കും വെളിച്ചം വീശുന്ന നിയമങ്ങൾ സൂറത്തുൽ അസറിൽ അടങ്ങിയിട്ടുണ്ട് എന്നതാണ്. ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ ഈമാനിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടവ, കർമ്മരംഗങ്ങളിൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ, മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ അവൻ എങ്ങനെയായിരിക്കണം ഇടപഴകേണ്ടത്, എങ്ങനെയായിരിക്കും അവന്റെ സ്വഭാവത്തിൽ അവൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവൻ ക്ഷമ കാണിക്കേണ്ടതിന്റെ ആവശ്യകത, അവന്റെ സകല കാര്യങ്ങളും ഈ ചെറിയൊരു സൂറത്തിൽ അടങ്ങിയിട്ടുണ്ട്. എന്താണ് ആ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി വതവാസൌ ബിൽഹഖി വതവാസൌ ബിസ്സബ്ർ. അല്ലാഹു പറയുകയാണ് വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യൻ നാശത്തിൽ തന്നെയാണ്. എന്നാൽ ആ നാശം സംഭവിക്കാത്ത മറ്റു ചില ആളുകളുണ്ട്. അവരാരൊക്കെയാണ്? ആരൊക്കെയാണ് മറ്റു ചില ആളുകൾ? ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ ഒഴികെ. ദീനിയായ അറിവ് നേടി, മുസ്ലിമായി ദീനിയായ അറിവ് നേടി, ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് ഈമാനോടുകൂടി തഖ്വയോടുകൂടി ജീവിച്ച ആളുകളൊഴികെ, വഅമിലു സ്വാലിഹാത്തി, ആ അറിവിനും ആ ഈമാനിനും അനുസരിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകളൊഴികെ, വതവാസൌ ബിൽഹഖി, ആ സത്യത്തെ പരസ്പരം ഉപദേശിച്ചവരുമൊഴികെ, വതവാസൌ ബിസ്സബർ, അവന്റെ ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവരുമൊഴികെ. എന്തൊക്കെയാണ് പറഞ്ഞത്? ആദ്യമായിക്കൊണ്ട് അള്ളാഹുവിൽ വിശ്വസിച്ച ആളുകൾ, ദീനിനെക്കുറിച്ച് മനസ്സിലാക്കി, അള്ളാഹുവിന്റെ ദീനിൽ ഇസ്ലാമാണ് ശരിയായ മതം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മതത്തിൽ അതിനനുസരിച്ച് ജീവിക്കുകയും അള്ളാഹുവിലേക്കെല്ലാം സമർപ്പിച്ചുകൊണ്ട് അവന്റെ ദീനിയായ എല്ലാവിധ അറിവുകളും മനസ്സിലാക്കി ജീവിതത്തിൽ ആ ഒരു കാര്യം പ്രാവർത്തികമായി കൊണ്ടുവരുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു നാശവുമില്ല. അത്തരത്തിലുള്ള ആളുകളല്ലാത്തവരെല്ലാവരും നാശത്തിലാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ അസറിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ 4 കാര്യങ്ങൾ ചെയ്യുന്നവർ നാശത്തിൽ പെടില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുകയാണ്. ഈ സൂറത്തിൽ പറഞ്ഞതുപോലെ സത്യത്തെ പരസ്പരം ഉപദേശിക്കുന്ന ആളുകൾ, ദഅവത്ത് നടത്തുന്ന ആളുകൾ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ ദീനിൽ ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയും ദീനിന് എതിരായ കാര്യങ്ങൾ കണ്ടുകഴിഞ്ഞാൽ അതിനെ എതിർക്കുകയും ചെയ്യുന്ന ദായികൾ, പ്രബോധന രംഗത്തുള്ള ആളുകൾ, അവരെക്കുറിച്ചാണ് പറയുന്നത് അവര് നാശത്തിലല്ല എന്ന്. അതുകൊണ്ട് ഈ 4 കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ നാശത്തിൽ പെടില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ, ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് മനസ്സിന്ന് പരിശോധിച്ചുകൊണ്ട് ഇല്ല എങ്കിൽ അതിനെ കൃത്യമായിക്കൊണ്ട് ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ സച്ചരിതരായ ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
0: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ദഅവത്തിന്റെ പ്രാധാന്യമാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലൂടെ വിശദീകരിച്ചു നൽകിയത്. അവതരിപ്പിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.

0: വിശുദ്ധ ഖുർആൻ മനസ്സകങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം. കേവലമായ കേൾവിക്ക് പോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ. പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ. പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ സൂറ അന്നഹലിലെ 65-ാമത്തെ വചനത്തിലേക്ക്. അവതരണം ഹാഫിൽ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്തുൻ നഹ്ലിലെ 65-ാമത്തെ വചനമാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലൂടെ ഹൃദ്യസ്ഥമാക്കിയത്. അവതരണം ഹാഫിൽ ജാഫർ സലഫി.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840. www.peaceradio.com.
3: വിശുദ്ധ ഖുറാനിൽ സൂറത്ത് ഹുമസ എന്നൊരു അധ്യായമുണ്ട്. കുത്തിപ്പറയുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇതിന്റെ പരിഭാഷ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. ഹുമസയും ലുമസയും വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിടത്ത് കണ്ണുകൾ കൊണ്ടുള്ള ആംഗ്യങ്ങളും ചുണ്ടുകൾ കൊണ്ടുള്ള പരിഹാസത്തിന്റെ ആംഗ്യങ്ങളും മൗനങ്ങളും തലയാട്ടലുകളും തോണ്ടലുകളും ചൂണ്ടലുകളും ഒക്കെ ഇതിൽ ഖുർആൻ എണ്ണിയിട്ടുണ്ട്. ഇങ്ങനെ എണ്ണിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മുഴുവൻ നാശമാണെങ്കിൽ, ഒരു പ്രഭാതം രാവിലേക്ക് എത്തും മുമ്പ്, ഒരു രാവ് പ്രഭാതത്തിലേക്ക് എത്തും മുമ്പ് ആരെയൊക്കെ കുറിച്ച് എന്തൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. ചില മൗനങ്ങൾ മതി, ചിലരോടുള്ള ചില വർത്തമാനങ്ങൾ മതി വേറെ ചിലരെ നൊമ്പരപ്പെടുത്താൻ. ശാരീരിക പരിമിതികളിൽ വീട്ടിൽ വിശ്രമിക്കുന്ന മകളോ മരുമകളോ, മകനോ മരുമകനോ, ഉമ്മയോ വാപ്പയോ ആരോ ആകട്ടെ, അവരവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ അവിടെയുള്ള മൊത്തം പണികളെക്കുറിച്ച് ഇങ്ങനെ അസ്വസ്ഥമായി പറയുന്നത് മാത്രം മതിയാകും എണീറ്റ് വരാൻ കഴിയാത്ത രോഗിണിയായ ആ പെണ്ണിന്റെ മനസ്സിനെ നോവിക്കാൻ. നമ്മൾ ശ്രദ്ധിക്കണം, വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇടപെടുമ്പോൾ വളരെ വലിയ സൂക്ഷ്മത വേണം. ആളുകൾക്ക് ആശ്വാസം കിട്ടുക എന്നതാണ് വീടകത്ത് ആദ്യം ഉണ്ടാകേണ്ടത്. ഒരുപാട് ഭക്ഷണവും ഒരുപാട് ജോലികളും തീരുക എന്നതല്ല ആദ്യത്തേത് എന്ന് ഓരോരുത്തരും തീരുമാനിക്കുന്നിടത്ത് വലിയ ആശ്വാസം എല്ലാവർക്കും ലഭിക്കാനുണ്ട്.
4: ലളിതവും സരസവും ചിന്തനീയവുമായ ആശയരചനകളുടെ ശബ്ദാവിഷ്കാരം. പീസ് റേഡിയോ, നുറുങ്ങുകൾ.
5: സത്യസന്ധനായ കച്ചവടക്കാരൻ. എഴുത്ത് ആലിയ ബിൻത് ലത്തീഫ്, വടുതല. പണ്ട് ഒരു ഗ്രാമത്തിൽ അഹമ്മദ് എന്നു പേരുള്ള ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നു. അഹമ്മദ് തന്റെ കച്ചവടത്തിൽ സത്യസന്ധതയും വിശ്വസ്തതയും പുലർത്തിയിരുന്നു. അളവിലും തൂക്കത്തിലും ഒരിക്കലും അദ്ദേഹം കൃത്രിമം കാണിച്ചിരുന്നില്ല. എന്നാൽ ആ ഗ്രാമത്തിലെ മറ്റു ചില കച്ചവടക്കാർ അത്ര സത്യസന്ധരായിരുന്നില്ല. ലാഭം കൂട്ടാൻ വേണ്ടി അവർ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തിയിരുന്നു. ആളുകൾക്ക് സാധനങ്ങൾ കൊടുത്തിരുന്നത് അങ്ങനെയായിരുന്നു. കച്ചവട സാധനങ്ങളുടെ ദോഷം അവർ മറച്ചുവെക്കുകയും ചെയ്യുമായിരുന്നു. ഒരു ദിവസം അഹമ്മദിന്റെ കടയിൽ സ്ഥിരമായി വരാറുള്ളൊരു സുഹൃത്ത് അവനോട് ചോദിച്ചു, അഹമ്മദ്, നീ എന്തിനാണ് ഇത്ര സത്യസന്ധത പാലിക്കുന്നത്? നീ വളരെ കുറഞ്ഞ ലാഭത്തിലാണല്ലോ സാധനങ്ങൾ വിൽക്കുന്നത്. മറ്റുള്ളവർ കള്ളക്കച്ചവടം ചെയ്ത് വലിയ ലാഭം നേടുന്നു. കച്ചവടത്തിൽ ഇങ്ങനെ സത്യസന്ധത കാണിക്കുന്നത് കൊണ്ടല്ലേ നിനക്ക് വലിയ പണക്കാരനാകാൻ കഴിയാത്തത്? അഹമ്മദ് പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, സഹോദരാ, എന്റെ കച്ചവടം അല്ലാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ടുള്ളതാണ്. ഈ ലോകത്തെ ലാഭത്തേക്കാൾ എനിക്ക് പ്രധാനം പരലോകത്തെ വിജയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വിശ്വസ്തനും സത്യസന്ധനുമായ വ്യാപാരി പ്രവാചകന്മാർക്കും സത്യസന്ധന്മാർക്കും ശുഹദാക്കൾക്കുമൊപ്പമായിരിക്കുമെന്ന്. എന്റെ കച്ചവടത്തിലെ സത്യസന്ധത കൊണ്ട് അല്ലാഹു എനിക്ക് ബർക്കത്ത് തരുന്നുണ്ട്. നാളെ പരലോകത്ത് അതിനേക്കാൾ വലിയ അനുഗ്രഹം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അത് കേട്ട സുഹൃത്തിന് മറ്റൊന്നും പറയാനുണ്ടായിരുന്നില്ല. ആ വർഷം ഗ്രാമത്തിലൊരു വലിയ വെള്ളപ്പൊക്കമുണ്ടായി. വീടുകൾ പലതും വെള്ളത്തിലായി. മിക്ക കടകളിലും വെള്ളം കയറി. സാധനങ്ങൾ നശിച്ചുപോയി. വ്യാജ സാധനങ്ങൾ വിൽക്കുകയും കൃത്രിമം കാണിക്കുകയും ചെയ്ത മിക്ക കച്ചവടക്കാർക്കും വലിയ തോതിൽ നഷ്ടമുണ്ടായി. എന്നാൽ അഹമ്മദിന്റെ കടയെ വെള്ളപ്പൊക്കം തീരെ ബാധിച്ചില്ല. അതിനാൽ സാധനങ്ങളൊന്നും നശിച്ചില്ല. അവശ്യ സാധനങ്ങൾ കിട്ടാനില്ലാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ അഹമ്മദിന്റെ കട എല്ലാവർക്കും ഒരു തുണയായി. അഹമ്മദ് ആ ദുരിതസമയത്തും തന്റെ കടയിലെ സാധനങ്ങൾക്ക് വില കൂട്ടി പറഞ്ഞില്ല. എല്ലാവർക്കും അത്യാവശ്യമുള്ള സാധനങ്ങൾ ന്യായമായ വിലയ്ക്കവൻ നൽകി. പാവങ്ങൾക്ക് വെറുതെയും നൽകി. ദുരിതസമയത്ത് ജനങ്ങളെ സഹായിച്ചതിന് എല്ലാവരും അവനെ സ്നേഹിക്കുകയും ന്യായമായ വിലയ്ക്ക് സാധനങ്ങൾ കൊടുത്തതിന് അവനെ ആദരിക്കുകയും ചെയ്തു. അഹമ്മദിന്റെ സുഹൃത്ത് അവനോട് പറഞ്ഞു, അഹമ്മദ്, നീ പറഞ്ഞത് സത്യമാണ്. നീ സത്യസന്ധത കാണിച്ചപ്പോൾ അള്ളാഹു നിന്നെ ഈ ലോകത്ത് തന്നെ സഹായിച്ചു. ജനങ്ങളുടെ സ്നേഹവും വിശ്വാസവും ആദരവും നിനക്ക് ലഭിച്ചു. പരലോകത്ത് അർഹമായ പ്രതിഫലം പടച്ചവൻ നിനക്ക് നൽകട്ടെ.
1: പീസ് റേഡിയോയിൽ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കിയാൽ പല പല ഭക്ഷണങ്ങളുടെ ബാക്കിയിരിപ്പുകൾ അവിടെ ഉണ്ട്. അടുപ്പത്തൊന്ന് പോയി നോക്കിയാൽ അവിടെയും കുറച്ച് ബാക്കിയുണ്ട്. വേസ്റ്റ് തട്ടുന്ന സ്ഥലത്ത് വേസ്റ്റേജായി കുറച്ച് തട്ടിയിട്ടുമുണ്ട്. എല്ലാവരുടെയും വീടല്ല, പല വീടുകളുടെയും അവസ്ഥ ഇതാണ്. എന്നാൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈദ് ഗിസ്വ കാത്തിരിക്കുന്നവരും റമദാൻ കിറ്റ് കാത്തിരിക്കുന്നവരും ഈദ് കിറ്റ് കാത്തിരിക്കുന്നവരുമായ എത്രയോ മനുഷ്യന്മാരുണ്ട്. സഹോദരന്മാരെ, വിസ്റ്റം യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി മനോഹരമായൊരു സംരംഭമാണ്. 2000 രൂപയുടെ വസ്തുക്കൾ ഒരു ദരിദ്ര കുടുംബത്തിന് അവരുടെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ കഴിയും. അവർക്കിഷ്ടമുള്ളതൊക്കെ ഈ 2000 രൂപയുടെ ഉള്ളിൽ കൊള്ളുന്നതൊക്കെ ഒരു മാസം വാങ്ങാം. ക്യാഷ് നമ്മൾ കടക്കാർക്ക് കൊടുക്കും. ഇങ്ങനൊരു പദ്ധതി മനോഹരമായി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആയിരങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നുണ്ട്. മാസത്തിൽ ഒരു 2000 കൊടുക്കാൻ പറ്റിയ ആളുകൾ അങ്ങനെ കൊടുക്കുക. പദ്ധതിയിലേക്ക് ഒരു 500 കൊടുക്കാൻ പറ്റിയതെങ്കിൽ അങ്ങനെ കൊടുക്കുക. പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് അത്രമേൽ പുണ്യകരമായ ഒരു നന്മയാണ്. നമ്മൾ പലപ്പോഴും അങ്ങനത്തെ ആളുകളൊന്നും ഇന്ന് സമൂഹത്തിലില്ല, അരിയൊക്കെ ഇഷ്ടംപോലെ കിട്ടണില്ലേ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. നിങ്ങൾ അടുത്തുള്ള ആ വാടക വീട്ടിലെ ആ കുട്ടികളോടൊന്ന് പോയി ചോദിച്ചു നോക്കൂ, അവർക്ക് റേഷൻ കാർഡില്ല. നിങ്ങളുടെ അപ്പുറത്തുള്ള ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് ഈ അരിയൊന്നും കിട്ടുന്നില്ല. കൺമുന്നിലുണ്ട്, അരികത്തുണ്ട്, നാം കാണുന്നില്ല. പലപ്പോഴും ഫോണിലേക്ക് തലയും കുനിച്ചിരിക്കുമ്പോൾ സാമൂഹ്യ ബന്ധങ്ങളും ബോധ്യങ്ങളും ബാധ്യതകളും മറക്കുന്ന പുതിയ കാലത്ത് ഇതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണെന്ന് ഓർത്തുകൊണ്ട് ഇത്തരം സംരംഭങ്ങളെ സഹായിക്കുക. പീസ് റേഡിയോ വാട്സാപ്പ് നമ്പറിലോ ഫീഡ്ബാക്കിലോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കിട്ടും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹൃദയവസന്തം, സൂറത്തു ആലി ഇംറാനിലെ 134-ാമത്തെ ആയത്തിന്റെ ഭാഗം ഒന്നാണ് ഇന്ന് നാം പഠിക്കുന്നത്. സന്തോഷത്തിലും സന്താപത്തിലും ചെലവഴിക്കൽ. അവതരിപ്പിക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
6: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. ഹൃദയവസന്തം പ്രോഗ്രാമിൽ ഇന്ന് നമുക്ക് സൂറത്തു ആല ഇംറാനിൽ നിന്നുള്ള 134-ാമത്തെ വചനമാണ് പഠിക്കുവാനുള്ളത്. അതൊന്ന് നമുക്ക് പാരായണം ചെയ്യാം.

0: الناس والله يحب المحسنين.
1: പാരായണത്തിൽ മഖ്റജുകളും തജ്വീദിൻ്റെ നിയമങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ആയത്തിൽ അല്ലദീന യുംഫിഖൂന എന്നത് അവിടെ ഇഖ്ഫാ നൂനു സാക്കിനയിൽ പിന്നെ ഫാ ആണ് വന്നത്, അത് ഇഖ്ഫാഇൻ്റെ ലെറ്ററാണ്. യുൻഫിഖൂന പിന്നെ ഫിസ്സറായി എന്നത് മദ്ദുണ്ട് അവിടെ, അതേപോലെ വദ്ദറായി അവിടെയും മദ്ദുണ്ട്. അവിടെ തെല്ല് ദീർഘത്തോടെ കുറച്ച് അല്പം ദീർഘമായി ഓതണം. വൽ കാളിമീന അൽ ഗൈള വൽ ആഫീന അനിന്നാസ് വൽ കാളിമീന അൽ ഗൈള വൽ ആഫീന അനിന്നാസ് ഗൈള ഗൈനാണ്, ഗൈള വൽ ആഫീന അനിന്നാസ് നൂനിന് ശബ്ദുണ്ട്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. നാം തയ്യബ്. എന്താണ് ഈ ആയത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത്? 133-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മഗ്ഫിറത്തിലേക്കും ആകാശഭൂമികളോളം വിശാലമായ വിസ്താരമുള്ള സ്വർഗത്തിലേക്കും ധൃതിപ്പെടാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചു. വഇദ്ദത്തിലിൽ മുത്തഖീൻ, ആ സ്വർഗവും മഗ്ഫിറത്തുമൊക്കെ മുത്തഖീങ്ങൾക്കുള്ളതാണ്. സ്വർഗം റെഡിയാക്കപ്പെട്ടത് മുത്തഖീങ്ങൾക്കാണ്. മഗ്ഫിറത്ത് ലഭിക്കുന്നതും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ആ തഖ്വ ഉള്ള ആളുകൾക്കാണ്. ആ മുത്തഖീങ്ങൾ അവരാരാണ് എന്നതാണ് തുടർന്നുള്ള വചനത്തിൽ, ഈ ഒരായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നത്. മുത്തഖീങ്ങൾക്കൊരുപാട് വിശേഷണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ അതിൻ്റെ ആരംഭത്തിൽ തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ, ഈ വിശുദ്ധ ഗ്രന്ഥം മുത്തഖികളായ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, തഖ്വയുള്ള ആളുകൾക്ക് സന്മാർഗമായിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചിട്ടുള്ളത്. നിശ്ചയമായും അവർ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. വയുഖീമൂന സ്വലാ, അവർ നമസ്കാരം നിലനിർത്തുന്നവരാണ്. വമിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ, അള്ളാഹു അവർക്ക് നൽകിയ ഉപജീവനത്തിൽ നിന്ന് ചിലവഴിക്കുന്ന ആളുകളാണ്. അതേപോലെ അല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസിലയിലേക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിക്കുന്നു, അതിന് മുമ്പുള്ളതിൽ വിശ്വസിക്കുന്നു, ആഖിറത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നു. ഇതൊക്കെ അവരുടെ വിശേഷണങ്ങളായി, മുത്തഖീങ്ങൾക്കുണ്ടാകുന്ന വിശേഷണങ്ങളായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞതാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല മുത്തഖീങ്ങളായ, സ്വർഗം ലഭിക്കുന്ന, സ്വർഗം റെഡിയാക്കപ്പെട്ടിട്ടുള്ള ആ ആളുകളുടെ ആ വിശേഷണങ്ങൾ തന്നെയാണ് എടുത്തു പറയുന്നത്. ആരാണ് ആ മുത്തഖീങ്ങൾ? അല്ലദീന യുൻഫിഖൂന, അവർ ചിലവഴിക്കുന്നവരാണ്. അൻഫഖ യുൻഫിഖു, ഇൻഫാഖ് എന്ന് പറഞ്ഞാൽ ചിലവഴിക്കലാണ്. നഫഖത്ത്, അൻഫഖ യുൻഫിഖു, ഇൻഫാഖ്. അല്ലദീന യുൻഫിഖൂന, ചിലവഴിക്കുന്ന ആൾക്കാരാണ്. ഫിസ്സറായി, സന്തോഷമുള്ള അവസ്ഥയിൽ, സന്തോഷത്തിലും. വദ്ദറായി, അതുപോലെ തന്നെ കഷ്ടതയുള്ള സന്താപത്തിൻ്റെ സന്ദർഭത്തിലും അങ്ങനെയുള്ളവരാണ് മുത്തഖികൾ. അതുപോലെ തന്നെ വൽ കാളിമീന, ഒതുക്കി വെക്കുന്നവരാണ്, പിടിച്ചു വെക്കുന്നവരാണ്. അൽ ഗൈള, കോപത്തെ, കഠിന കോപത്തെ പിടിച്ചു വെക്കുന്ന ആളുകളാണവർ. വൽ ആഫീന അനിന്നാസ്, വൽ ആഫീന, ആഫീന എന്ന് പറഞ്ഞാൽ മാപ്പ് നൽകുന്നവരാണ് ജനങ്ങളോട്. അനിന്നാസ്, ജനങ്ങളോട്. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, വല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വതആല ആവട്ടെ, യുഹിബ്ബു അവൻ സ്നേഹിക്കുന്നവൻ, ഇഷ്ടപ്പെടുന്നു. അൽ മുഹ്സിനീൻ, സദ്വൃത്തരായ, നന്മ ചെയ്യുന്ന, പുണ്യം ചെയ്യുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നു. ഇവിടെ സത്യവിശ്വാസികളായ, മുത്തഖികളായ ആളുകളുടെ ഏതാനും വിശേഷണങ്ങളാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തിയിട്ടുള്ളത്. അതിലാദ്യമായി, ഒന്നാമതായി, അവർക്കുള്ള ഒരു പ്രത്യേകത, അവർ സന്തോഷത്തിലും സന്താപത്തിലുമെല്ലാം ചിലവഴിക്കുന്നവരാണ് എന്നാണ്. ഫിഷിദ്ദത്തി വൽ റഖായി വൽ മൻഷത്തി വൽ മക്രഹി, ഉന്മേഷാവസ്ഥയിലും അതുപോലെ തന്നെ പ്രയാസകരമായ സന്ദർഭത്തിലും. വസിഹത്തി വൽ മറദി, രോഗാവസ്ഥയിലും ആരോഗ്യാവസ്ഥയിലും കഠിനമായ പിന്നെ പ്രയാസമുള്ള സന്ദർഭത്തിലും സന്തോഷാവസ്ഥയിലും വഫി ജമീഇൽ അഹ്വാൽ അവർ എല്ലാ സന്ദർഭങ്ങളിലും എന്താണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ അവർ ചിലവഴിക്കുന്ന ആളുകളാണ് എന്നാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതാല അള്ളാഹുവിൻ്റെ മഅ്ഫിറത്തിലേക്കും സ്വർഗം കിട്ടാനുമൊക്കെ മത്സരിക്കാൻ പറഞ്ഞവരായ തഖ്വയുള്ള അഅ്മാലു തഖ്വ തഖ്വയുടെ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ്. ഫീ ഹാലി ഉസ്രിഹിം വയുസ്രിഹിം അവരുടെ കഷ്ടതയുടെയും എളുപ്പത്തിൻ്റെയും ഒക്കെ സന്ദർഭങ്ങളിൽ ഇന്നൈസറു അക്സറു മിനൻ നഫഖ ഈസിയുള്ള സന്ദർഭമാണെങ്കിൽ കൂടുതലും അവർ ചെലവഴിക്കും. വൈൻ അസറു ലം യഹ്തഖറു മിനൽ മഅറൂഫി ഷൈഉൻ വലൗ ഖല്ല എന്നാൽ അവർ കഷ്ടത്തിലുള്ള പ്രയാസത്തിലുള്ള സന്ദർഭത്തിലാണോ അവർ നന്മയിൽ നിന്നൊന്നും ചെറുതായി നിസ്സാരമായി കാണുകയില്ല, കുറച്ചെങ്കിലും അവർ ചിലവഴിക്കുമെന്നുള്ളതാണ്. എല്ലാ സന്ദർഭങ്ങളിലും വിശ്വാസികളുടെ ഒരു പ്രത്യേകത അങ്ങനെയാണ്. സൂറത്തുൽ ബഖറയിലെ 274-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, അല്ലദീന യുൻഫിഖുന അംവാലഹും ബില്ലൈലി വന്നഹാരി സിറ്റ്റൻ വഅലാനിയ വിശ്വാസികൾ അവർ ആ തഖ്വയുള്ള ആളുകൾ അവരവരുടെ സമ്പത്ത് രാത്രിയും പകലുമെന്നില്ലാതെ രഹസ്യമായും പരസ്യമായും ഏതെല്ലാം സന്ദർഭങ്ങളിൽ അവർക്ക് ആവശ്യമായിട്ടുണ്ടോ ആ സന്ദർഭങ്ങളിലെല്ലാം അവർ അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് വൽമാന അന്നഹും ലാ യശ്ഗുലുഹും അംറുൻ അൻ ത്വാഅത്തില്ല ഒരു കാര്യവും അവരെ ബിസിയിലാക്കുന്നില്ല ശുഗലിലാക്കുന്നില്ല അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്ന്. അതുപോലെ തന്നെ വൽ ഇൻഫാഖി ഫി മറാദിഹി അല്ലാഹു തൃപ്തിപ്പെടുന്ന മാർഗത്തിൽ ചിലവഴിക്കുന്നതിൽ വൽ ഇഹ്സാനി ഇലാ ഖൽഖിഹി മിൻ ഖറാബാതിഹിം വഗൈറിഹിം ബി അൻവാഇൽ ബിർ പുണ്യത്തിൻ്റെ എല്ലാ ഇനങ്ങളിലും അള്ളാഹുലേക്ക് അടുക്കുന്നതായ കാര്യങ്ങളൊക്കെ അതായത് സൃഷ്ടികൾക്ക് നന്മ ചെയ്യുന്ന വിഷയങ്ങളിലൊക്കെ. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് മുത്തഖീങ്ങളുടെ ഒരു സ്വഭാവം അവർ സന്തോഷത്തിലും സന്താപത്തിലും ചിലവഴിക്കുന്നവരാണ്. ആർക്കൊക്കെയാണോ ആവശ്യക്കാരായ ആളുകൾ അവരെ കണ്ടറിഞ്ഞുകൊണ്ട് അവരെ സഹായിക്കുക അവർക്ക് അത് നൽകുക എന്നത് അത് ഒരു സ്തുതിക്കപ്പെട്ട ഒരു സ്വഭാവമായിക്കൊണ്ടാണ് ഇസ്ലാം തന്നെ പഠിപ്പിക്കുന്നത്. അതായത് അവൻ അധ്വാനിച്ചുണ്ടാക്കി അള്ളാഹ് അവന് നൽകിയ വാത്തുഹും മാലില്ലാഹില്ലദി ആതാക്കും അള്ളാഹ് നിങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് നിങ്ങൾ അവർക്ക് നൽകുക. അള്ളാഹു സുബ്ഹാനഹു വതആലയാണല്ലോ നിങ്ങൾക്ക് നൽകിയത്. അള്ളാഹുവിൻ്റെതാണ് യഥാർത്ഥത്തിൽ സമ്പത്തിനുടമ, അതിൻ്റെ അവകാശി അള്ളാഹുവിൻ്റേതാണെല്ലാം. അതുകൊണ്ട് തന്നെ അത് ചെലവഴിക്കുന്ന വിഷയത്തിൽ നൽകുന്ന വിഷയത്തിൽ അത് തഖ്വയുള്ള ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുന്നവരായ ആളുകൾ അവർക്ക് നൽകപ്പെട്ടതിൽ നിന്ന് ചിലവഴിക്കും. അല്ലദീന യുൻഫിഖുന അംവാലഹും ഫീ സബീലില്ലാഹ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നവരായ ആളുകൾ സുമലാ യുസ്ബിഊന മാ അൻഫഖൂ മന്നം വലാ അദ ആ ചെലവഴിച്ചതിനെക്കുറിച്ച് അതിനെ തുടർന്ന് അവർ ചെലവഴിച്ചതിനെ എടുത്തു പറയുകയോ അതുകൊണ്ട് ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യില്ല. അങ്ങനെ അള്ളാഹുവിൻ്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് അവർ ചെലവഴിക്കുന്നുവെങ്കിൽ ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ അവർക്കവരുടെ ആ ചെലവഴിച്ചതിനുള്ള പ്രതിഫലമുണ്ട്, അവർക്കൊന്നും പേടിക്കാനില്ല, ദുഃഖിക്കേണ്ടതില്ല അവർ. അതെ, അങ്ങനെ രഹസ്യമായും പരസ്യമായും രാപ്പകലില്ലാതെ ഏത് സന്ദർഭങ്ങളിലും അവർ ചെലവഴിക്കുന്നു. ഫലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം അവരുടെ അതിൻ്റെയൊക്കെ പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്കുണ്ട്. വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ അവരൊന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ജനങ്ങൾക്ക് ഈ ഇഹ്സാൻ നന്മ ചെയ്യുക എന്നത് അത് വിശ്വാസിയുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. ഒരു തഖ്വയുള്ള ആളുകൾ ഫത്തഖുല്ലാഹ മസ്തതഅത്തും നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങൾക്ക് സാധ്യമാകുന്നത്ര സൂക്ഷിക്കണം. വസ്മഉ വഅത്തിഉ നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വാക്കുകൾ കൽപ്പനകൾ നിങ്ങൾ കേൾക്കണം, നിങ്ങളത് അനുസരിക്കണം. വഅംഫിഖൂ ഖൈറൽ ലി അംഫുസിക്കും നിങ്ങൾക്ക് വേണ്ടി ഖൈറായത് നിങ്ങൾ ചിലവഴിക്കണം. വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈകഹുമുൽ മുഫ്ലിഹൂൻ പിശുക്കിൽ നിന്ന് ആര് രക്ഷപ്പെട്ടോ അവർ തന്നെയാകുന്നു വിജയികൾ. തനിക്ക് നൽകപ്പെട്ടത് അത് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ ഔദാര്യമാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ സമ്പത്താണ്. ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന അതൊരു പരീക്ഷണമാണ്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ സമ്പത്തും സന്താനവുമൊക്കെ ദുനിയാവിൻ്റെ അലങ്കാരമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടമുള്ളവർക്ക് നൽകും, ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ കൊടുക്കും, ഇഷ്ടമുള്ളവർക്ക് കുറവായിട്ട് കൊടുക്കും, അത് അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ്. അപ്പം അത് നൽകപ്പെട്ട ആളുകൾ ഒരിക്കലും തന്നെ അഹങ്കാരം കാണിക്കേണ്ടതില്ല, അത് അള്ളാഹു നൽകിയതാണ്. അപ്പം അത് ചെലവഴിക്കാനുള്ളൊരു മനസ്സ്. സറാ എന്നിവിടെ പറഞ്ഞത് അൽ ഹാലുല്ലത്തി തസുറു, തനിക്ക് സന്തോഷമുണ്ടാകുന്ന അവസ്ഥയാണ്. ദൊറാ എന്നത് അൽ ഹാലുല്ലത്തി തദുറു, തനിക്ക് ഉപദ്രവമുണ്ടാകുന്ന, അതായത് പ്രയാസകമുണ്ടാകുന്ന ആ ഒരു സന്ദർഭത്തിൽ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം വിശദീകരിച്ചത് ബിൽ യുസ്രി വൽ ഉസ്ർ അസ്സഅ വദ്ദീഖ്, വിശാലമായ വിശാലതയുള്ള ജീവിത വിശാലതയുള്ള സന്ദർഭത്തിലും ജീവിതം കുടുസാകുന്ന സന്ദർഭത്തിലും ആ സന്ദർഭത്തിലൊക്കെ അവർ തങ്ങൾക്ക് ലഭിക്കപ്പെട്ടതിൽ നിന്ന് ചിലവഴിക്കുന്നു എന്നാണ്. അത് തഖ്വയുള്ള ആളുകളെ, തഖ്വയുള്ള ആളുകളുടെ അടയാളമാണ്, അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അവരെ ഹറാമായ നിലക്ക് സമ്പാദിക്കാനോ ഹറാമായ വഴിയിലൂടെ അത് നേടിയെടുക്കാനോ ഒന്നും പരിശ്രമിക്കുകയില്ല. പിന്നെയോ അവർ ഹലാലായ മാർഗത്തിൽ, അള്ളാഹു അനുവദിച്ച മാർഗത്തിൽ അവർ പണം സമ്പാദിക്കുകയും താൻ സമ്പാദിച്ച പണം സമ്പത്തിൽ നിന്ന് അത് പാവപ്പെട്ടവരായ ആളുകൾക്ക്, അതിനെ അവകാശികളായ അർഹരായ ആളുകൾക്ക് അത് ചിലവഴിക്കാൻ അവർ തയ്യാറാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ലിയുൻഫിഖ് ദു സഅതി മിൻ സഅതി വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു ഫലിയുൻഫിഖ് മിമ്മാ ആതാഹുല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയതിൽ നിന്ന് ആ വിശാലതയുള്ള സമയത്ത് ആ രൂപത്തിൽ ചെലവഴിക്കുക, അതല്ല കുടുസായ സന്ദർഭത്തിൽ ആ രൂപത്തിൽ ചെലവഴിക്കുക. എല്ലാ കാര്യങ്ങളും ഇസ്ലാം കൃത്യമായി അതിന് ചില നിർദ്ദേശങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട്. പണം സമ്പാദിക്കുന്ന വിഷയത്തിലും അത് ചെലവഴിക്കുന്ന വിഷയത്തിലൊക്കെ ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഖൈറിൽ ചെലവഴിക്കാൻ വേണ്ടി വിശ്വാസികളോട് കൽപ്പിക്കുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിലൊക്കെ ഇൻ തഖ്റിദുല്ലാഹ ഖർദൻ ഹസന യുദാഇഫുഹു ലക്കും വയഗ്ഫിർ ലക്കും വല്ലാഹു ശക്കൂറുൻ ഹലീം, അള്ളാഹുവിന് കടം കൊടുക്കാൻ ആരുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ചിലവഴിക്കാൻ ആരാണതിന് തയ്യാറുള്ളത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിച്ചാൽ അവർക്കത് ഇരട്ടിയായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുമെന്നതും അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് വിശ്വാസികളോട് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് യാ അയ്യുഹല്ലദീന ആമനു അൻഫിഖൂ മിം തയ്യിബാത്തി മാ കസബ്തും, നിങ്ങൾ സമ്പാദിച്ചതിൽ നിന്ന് വിശിഷ്ടമായതിൽ നിന്ന് നിങ്ങൾ ചിലവഴിച്ചോളൂ. ഒമിമ്മ അഖ്റജനാ ലക്കും മിനൽ അർളി, ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി പുറത്തു കൊണ്ടുവന്നതായ ഏതെല്ലാം വിഭവങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ നിങ്ങൾ ചിലവഴിക്കണമെന്നാണ്. പിശുക്കി പിടിക്കുവാനല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുന്നത് ഇൻ തുബ്ദു സദഖാതി ഫനിഅമ്മാഹി വഇൻ തുഖ്ഫൂഹാ വതുഊതുഹാൽ ഫുഖറാഅ ഫഹുവ ഖൈറുൽ ലക്കും വയുകഫിർ അൻകും മിൻ സയ്യിആത്തികും, പാവങ്ങളായ ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിലെ 271 കൽപ്പിക്കുന്നത്. ഖുൽ യാ ഇബാദി അല്ലദീന ആമനു യുഖീമുസ്സലാത വ യുൻഫിഖു മിമ്മാ റസഖനാഹും, വിശുദ്ധ ഖുർആനിൽ നമസ്കാരത്തോടൊപ്പം പല സന്ദർഭങ്ങളിലായിക്കൊണ്ട് അവർ അടിമകൾ, ഈമാനുള്ള അടിമകൾ, വിശ്വാസികളായ ആളുകൾ, തഖ്വയുള്ളവരായ ആളുകൾ നമസ്കാരം നിർവഹിക്കുന്നു. അവർക്ക് നൽകപ്പെട്ട റിസ്ഖിൽ നിന്ന് അവർ ചിലവഴിക്കുകയും ചെയ്യുന്നു. സിർറം വഅലാനിയ, രഹസ്യമായും പരസ്യമായും. ചില സന്ദർഭത്തിൽ രഹസ്യമായി കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ പരസ്യമായി കൊടുക്കേണ്ടി വരും. മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൻ ലാ ബൈഉൻ ഫീഹി വലാ ഖിലാൽ, അതെ, ഒരു കച്ചവടവും ക്രയവിക്രയങ്ങളും ഒരു സ്നേഹബന്ധവുമൊന്നും പ്രയോജനം ചെയ്യപ്പെടാത്ത ഒരു ദിവസം വരുന്നതിന് മുമ്പായിക്കൊണ്ട് തന്നെ. അപ്പോൾ ഏറെ ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമാണ്, വലിയ സവാബ് ലഭിക്കുന്ന ഒരു വിഷയം കൂടിയാണ് അള്ളാഹു നൽകിയ സമ്പത്ത്. അത് ഏതവസരങ്ങളിലും ചെലവഴിക്കുക എന്നുള്ളത് അതാണല്ലോ. സബഖ ദിർഹമുൻ നിഅത അൽഫ ദിർഹം, 100,000 ദിർഹമിനെ ഒരു ദിർഹം മുൻകടന്നു എന്ന് പറഞ്ഞു. ഒരാളടുത്ത് 2 ദിർഹമേ ഉണ്ടായിരുന്നുള്ളൂ, അയാൾ അതിൽ നിന്ന് ഒന്ന് ദാനം ചെയ്തു. വേറൊരാളൊരു കൂമ്പാരമുണ്ടായിരുന്നു, അതിൽ നിന്നൊരു പിടി എടുത്തിട്ടാണ് ദാനം ചെയ്തത്. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. കാരണം പ്രയാസത്തിൻ്റെ സന്ദർഭത്തിൽ കൊടുക്കുന്നതും അതുപോലെ തന്നെ വിശാലമായിട്ടുണ്ടാകുമ്പോൾ കൊടുക്കുന്നതും, അപ്പോൾ ഓരോന്നിനും അതിൻ്റെ ഇഖ്ലാസ് അനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതിഫലം നൽകും. എന്നാൽ വിശ്വാസികൾ ഏത് സന്ദർഭങ്ങളിലും അവർ കൊടുക്കാൻ റെഡിയുള്ളവരാണ്. റഖായിലും ശുദ്ധത്തിലുമൊക്കെ അവർ കൊടുക്കാൻ റെഡിയുണ്ട് എന്നതാണ് അവരുടെ പ്രത്യേകതയായിക്കൊണ്ട് പറയപ്പെട്ടിട്ടുള്ളത്. അവർ നന്മയുടെ ഏത് വിഷയങ്ങളിലും ഒന്നും അവർ മറച്ചു വെക്കുകയില്ല, അല്ലെങ്കിൽ പിശുക്കി പിടിക്കുകയില്ല. അവർക്ക് നൽകപ്പെട്ടതായ ആ ഒരു ഖൈറിൽ നിന്ന്, അള്ളാഹു നൽകിയ നിഅമത്തിൽ നിന്ന്, അനുഗ്രഹത്തിൽ നിന്ന്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഔദാര്യത്തിൽ നിന്ന് അവർ ചിലവഴിക്കുന്ന ആളുകളാണ്. അതിനുള്ള പ്രതിഫലമേറെയാണ്. മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്ന ആളുകളുടെ ഉദാഹരണം. കമസലി ഹബ്ബത്തിൻ അംബത്തത് സബ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅത്തു ഹബ്ബ വല്ലാഹു യുദാഇഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം. സൂറത്തുൽ ബഖറയിലെ 261-ാമത്തെ ആയത്ത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുന്നവരുടെ ഉദാഹരണം ഒരു ധാന്യമണി പോലെയാണ്. അതിൽ നിന്ന് 7 കതിരുകളുണ്ടായി, ഓരോ കതിരുകളിലും 100 നെൽമണികളുണ്ടായി. വല്ലാഹു യുദാഇഫു ലിമൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടിയായി കൊടുക്കുന്നതാണ്. സഹോദരങ്ങളെ, സ്വർഗം അള്ളാഹു സുബ്ഹാനഹു വതആല റെഡിയാക്കി വെച്ചിട്ടുള്ളത്, അതങ്ങനെ വെറുതെ കിട്ടുന്ന ഒന്നല്ല. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളെ സ്വർഗത്തിലേക്ക് അങ്ങ് കടന്ന് ചെല്ലാമെന്ന്? അതിന് വേദനയോ അതല്ലെങ്കിൽ താൻ സമ്പാദിച്ച സമ്പത്തിൽ നിന്ന് ആ ഒരു ഇഖ്ലാസിൻ്റെ മനസ്സോടുകൂടി ഏതൊരു സന്ദർഭത്തിലും കൊടുക്കാനുള്ള വഹുമുൽ മുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള ഒരു മനസ്സ്. ഇമ്മാ ഫീ സർഫിഹി അലാ മുഹ്താജ് വഇമ്മാ ഫീ തഖ്വിയത്തി മുദ്അഫ് അലാ നുഹൂദി ജിഹാദിഹി ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിലൊക്കെ ചെലവഴിക്കുക എന്നതൊക്കെ ചരിത്രത്തിലൊക്കെ അത് ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. ചെലവഴിക്കുന്ന വിഷയത്തിലുള്ള മത്സരങ്ങളും മറ്റുമൊക്കെ ഏതായിരുന്നാലും വിശ്വാസികൾ അവർ അപ്രകാരം ചെലവഴിക്കുന്ന ആളുകളാണ് വൽ മുത്തസദ്ദിഖീന വൽ മുത്തസദ്ദിഖാത്ത് എന്ന്. ചെലവഴിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഓരോ ദിവസവും മലക്കുകൾ അള്ളാഹു മഅതി മുൻഫിക്കൻ ഖലഫ പകരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. പിടിശിക്ക് പിടിക്കുന്നവൻ അള്ളാഹു മഅതി മുംസിക്കൻ തലഫ നാശം നൽകണമേ എന്ന് പ്രാർത്ഥിക്കും. അതുകൊണ്ട് മനുഷ്യരെ, ഉംഫിഖ് അലൈക്, നിനക്ക് നീ ചെലവഴിക്കുക, നിനക്ക് വേണ്ടി ചിലവഴിക്കപ്പെടും എന്നുള്ളതാണ്. നമ്മളൊക്കെ മരിച്ചാലും കിട്ടുന്നത് നമ്മൾ ദാനം ചെയ്ത സദഖത്തുൻ ജാരിയ, നാം നിലനിൽക്കുന്ന ആ ഒരു ദാനധർമ്മങ്ങളൊക്കെയാണ്. മനുഷ്യന്മാരൊക്കെ അവർ നൽകിയ സദഖയുടെ ചെലവഴിച്ചതിൻ്റെ തണലിലായിരിക്കും ആളുകൾക്കിടയിൽ അള്ളാഹു വിധി കൽപ്പിക്കുന്ന ആ ഒരു സമയത്ത്. അതുകൊണ്ട് മനുഷ്യരെ, വിശ്വാസികളെ, നിങ്ങൾക്ക് കച്ചവടവും സ്നേഹബന്ധങ്ങളും സാഹോദര്യ ബന്ധങ്ങളും പ്രയോജനപ്പെടാത്ത ഒരു റെക്കമെൻഡും പ്രയോജനപ്പെടാത്ത ഒരു സമയത്തേക്ക് മുമ്പായിക്കൊണ്ട് നിങ്ങൾ ചിലവഴിക്കുക. വംഫിഖു മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യാതി അഹദകുമുൽ മൗത്ത്, മരണം വന്നെത്തുന്നതിന് മുമ്പായി ചിലവഴിക്കുക. ഫയഖൂൽ റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫസ്സദഖ വകും മിന സ്വാലിഹീൻ, മരണം തൊണ്ടക്കുഴിയിലെത്തിയാൽ, മരണം വന്നെത്തിയാൽ മനുഷ്യൻ പറയും, റബ്ബെ എനിക്കൊന്ന് നീട്ടിത്തരണം, ഞാൻ ചിലവഴിച്ചോളാം, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാമെന്നു. അതൊന്നും പ്രയോജനപ്പെടുകയില്ല. അതുകൊണ്ട് അള്ളാഹ് നൽകിയതിൽ നിന്ന് ചിലവഴിക്കാൻ, ഉള്ളതിൽ നിന്ന് സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും സന്ദർഭങ്ങളിൽ ചിലവഴിക്കാൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ നൽകിയ അനുഗ്രഹത്തിൽ നിന്ന്, സമ്പത്തിൽ നിന്ന്, സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും സന്ദർഭത്തിൽ ചിലവഴിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം.
2: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് ഹൃദയവസന്തം. സൂറത്തു ആലി ഇമ്രാനിലെ 134-ാമത്തെ അധ്യായമാണ് നാം കേട്ടത്. സന്തോഷത്തിലും സന്താപത്തിലും ചെലവഴിക്കൽ എന്ന വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ അടുത്തതായി മക്കയുടെ തീരത്ത് ഹജ്ജിന്റെ രൂപം എന്ന വിഷയത്തിൽ ബഹുമാന്യനായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ നമ്മോട് സംസാരിക്കുന്നു.
5: بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين بهماني رايا സഹോദരന്മാരെ മാരെ സഹോദരികളെ, പരിശുദ്ധ ഹജ്ജിന് വേണ്ടി ഈ വിശുദ്ധ ഭൂമിയിൽ എത്തിച്ചേർന്ന ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള ലക്ഷക്കണക്കിന് വിശ്വാസിനികൾ ഹജ്ജിന് പുറപ്പെടാനൊരുങ്ങുകയാണ്. ഇന്ന് ദുൽഹജ്ജ് 7 ഇന്ന് അസ്തമിക്കുന്നതോടുകൂടി ദുൽഹജ്ജ് 8 പ്രവേശിക്കുന്നു. ദുൽഹജ്ജ് 8 മുതലാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. കഅബാലയത്തിൻ്റെ ചുറ്റുഭാഗത്തും ഒരുമിച്ച് കൂടിയ വിശ്വാസികൾ മീനായിലേക്കാണ് ഹജ്ജിൻ്റെ തുടക്കവുമായി ആ കർമ്മത്തിൻ്റെ തുടക്കം ആരംഭിക്കുന്നത്. മീനായിൽ നിന്നാണ് മീനായിലേക്കാണ് അവർ പുറപ്പെടുന്നത്. കഅബാലയത്തിൽ നിന്ന് 5 കിലോമീറ്ററോളം ദൂരെയുള്ള മിനായിലേക്ക് വാഹനത്തിലായും കാൽനടയായും ഇന്ന് അസ്തമിക്കുന്നതോടുകൂടി ഹജ്ജാജിമാർ പുറപ്പെടുകയാണ്. അവരവരുടെ വീടുകളിൽ നിന്ന് അഥവാ താമസയിടങ്ങളിൽ നിന്ന് അല്ലാഹുമ്മ ലബ്ബൈക ഹജ്ജൻ, അല്ലാഹുവേ ഹജ്ജിന് വേണ്ടിയിതാ നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യുന്നു എന്ന പ്രഖ്യാപനത്തോടുകൂടി ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക, ഈ പ്രാർത്ഥനയുടെ ഈ പ്രകീർത്തനത്തിൻ്റെ ശബ്ദമാണ് ഇനി മീനായിലും പരിസരങ്ങളിലും മുഴങ്ങിക്കേൾക്കുക. അല്ലാഹുവേ നിന്റെ വിളിക്ക് ഞാനിതാ ഉത്തരം ചെയ്ത് ഞങ്ങളിതാ വരുന്നു, നീയല്ലാതെ മറ്റൊരാരാധ്യനില്ല, നീയല്ലാതെ ഞങ്ങളുടെ രക്ഷകനില്ല, എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ പരമാധികാരവും നിൻ്റേത് മാത്രമാണ് തമ്പുരാനെ എന്ന ഈ മന്ത്രധ്വനി ഉച്ചത്തിൽ ഉച്ചരിച്ചു കൊണ്ടാണ് ഹാജിമാർ മീനായിലേക്ക് പുറപ്പെടുന്നത്. നാളെ രാവിലെ മീനായിലെത്തുന്നതോടുകൂടി നാളെ ഉച്ചവരെയുള്ള മീനായിലേക്കുള്ള പ്രവാഹം തുടരുന്നു. മീനായിലെത്തുന്നതോടുകൂടി അവർ മീനായിൽ താമസിക്കുകയാണ്. മീനായിലെ ലക്ഷക്കണക്കിന് തമ്പുകളിൽ ഹാജിമാർ ഒരുമിച്ച് കൂടുകയാണ്. തെൽബിയത്ത് ചൊല്ലുക, പ്രാർത്ഥനകളിൽ മുഴുകുക, അതുപോലെ നമസ്കാര കർമ്മങ്ങൾ കൃത്യമായി അതതിൻ്റെ സമയത്ത്, ഓരോ നമസ്കാരത്തിൻ്റെയും സമയത്ത്, ദുൽഹജ്ജ് 8-ലെ ളുഹർ നമസ്കാരം, ദുൽഹജ്ജ് 8-ലെ അസ്ർ നമസ്കാരം അതതിൻ്റെ സമയമായി കഴിഞ്ഞാൽ ഓരോ തമ്പിലും ഉള്ള ആളുകൾ ഒറ്റയായ വെവ്വേറെയായ തമ്പിലായിട്ടോ അല്ലെങ്കിൽ കുറേ തമ്പുകൾ കൂടിയോ ജമാഅത്തായി നമസ്കരിക്കുന്നു. 2 റക്കായത്ത് മാത്രം ചുരുക്കിക്കൊണ്ട് 2 റക്കായത്ത് നമസ്കരിക്കുന്നു. മീനായിലെ പ്രസിദ്ധമായ മസ്ജിദുൽ ഹൈഫ് എന്ന പള്ളിയിൽ അതിൻ്റെ പരിസരത്തുള്ള ആളുകൾ ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂടുമ്പോൾ വിശാലമായി കിടക്കുന്ന മീനായിലെ ദൂരദിക്കുകളിലുള്ള തമ്പുകളിലെ ഹാജിമാർ അവരവരുടെ തമ്പുകളിലായിക്കൊണ്ടാണ് ജമാഅത്ത് നിർവഹിക്കുന്ന ളുഹർ നമസ്കാരം 2 റക്കായത്തും അതിനുശേഷം അസറിൻ്റെ സമയമായാൽ അസർ നമസ്കാരം 2 റക്കായത്തും മഗ്രിബിൻ്റെ സമയമായാൽ മഗ്രിബ് നമസ്കാരം 3 റക്കായത്തും ഇഷാഇൻ്റെ സമയമായാൽ ഇഷാ നമസ്കാരം 2 റക്കായത്തും ചുരുക്കിക്കൊണ്ട് അതതിൻ്റെ സമയത്ത് നിർവഹിക്കുന്നു. ഈ നമസ്കാരങ്ങൾക്കിടയിലുള്ള സമയങ്ങളിൽ അവരവരുടെ ദിനചര്യകളും ഭക്ഷണപാനീയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കുറഞ്ഞ സമയങ്ങളും ഒഴിവാക്കിയാൽ തെൽബിയത്തുകളാണ് അവിടെ മുഴങ്ങിക്കേൾക്കുന്നത്. 2 മീനായിലെ ആ 2 മലകൾക്കിടയിലെ ആ താഴ്വര ചരിത്രമുറങ്ങുന്ന താഴ്വരകളാണ്. ഒരുപാട് അത്ഭുതങ്ങൾ, ഒരുപാട് അമ്പിയാക്കന്മാരുടെ പ്രാർത്ഥനകൾ, അവരുടെ കാലടിപ്പാടുകൾ എല്ലാം ഉറങ്ങിക്കിടക്കുന്ന ആ ചരിത്രഭൂമിയിൽ ലക്ഷക്കണക്കിന് ഹാജിമാർ പ്രാർത്ഥനകളിലായി അതുപോലെ പ്രകീർത്തനങ്ങളിലായി തക്ബീറുകളിലും തഹ്ലീലുകളിലുമായി അതിലേറെ വട്ടം തെൽബിയത്തുകളിലായി മീനായിലെ 8-ാം ദിവസം അവർ രാത്രി വരെ അവിടെ കഴിഞ്ഞുകൂടുന്നു. ഖുർആൻ പാരായണം അതുപോലെ കൂടുതൽ ദീർഘമായ ദിക്റുകൾ ദുആകൾ ഒക്കെ തന്നെ. അതിനുശേഷം 8-ാം തീയതി അസ്തമിച്ച രാത്രി മീനായിൽ ഉറങ്ങണം. അൽ മബീത്തു ബി മുസ്ദലിഫ് ബി മിന, മീനായിൽ രാപ്പാർക്കുക എന്ന് പറഞ്ഞാൽ അവിടെ കുറച്ചെങ്കിലും ആ രാത്രി സമയത്ത് അവിടെ കഴിച്ചു കൂട്ടുക. ഉറങ്ങുകയാണെങ്കിൽ ആ നിലക്ക് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മീനായിൽ ഉറങ്ങിയിരുന്നു. മീനായിൽ ഉറങ്ങി നേരം പുലർന്നു കഴിഞ്ഞാൽ സുബഹി നമസ്കാരത്തിൻ്റെ മുമ്പുള്ള പ്രധാനപ്പെട്ട തഹജ്ജുദ് നമസ്കാരം, അതുപോലെ സുബഹിക്ക് മുമ്പുള്ള റവാത്തിബ് സുന്നത്തായ 2 റക്കായത്ത് സുബഹിൻ്റെ മുമ്പുള്ള 2 റക്കായത്ത് നമസ്കാരം, ഈ മീനായിലും അർഫായിലും മുസ്ദലിഫയിലും സുന്നത്ത് നമസ്കാരങ്ങൾ മറ്റു ഫർള് നമസ്കാരങ്ങളുടെ മുന്നിലും പിന്നിലും ഇല്ലെങ്കിലും സുബഹിക്ക് മുമ്പ് മാത്രമുള്ള ആ നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിരുന്നു. അതുപോലെ തഹജ്ജുദ് നമസ്കാരവും നിർവഹിച്ചിരുന്നു. കൂട്ടത്തിലൊരു കാര്യവും കൂടി പറയട്ടെ, പ്രിയപ്പെട്ടവരെ, ഹാജിമാരെ, ഹാജിമാരല്ലാത്തവരെ, ഈ തഹജ്ജുദ് നമസ്കാരം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക. ഇന്ന നാസിഅത്തല്ലൈലി ഹിയ അശദ്ദുവത്തു അം വഖവമു ഖീല എന്ന് ഖുർആൻ പ്രശംസിച്ച് പറഞ്ഞ ജീവിതത്തിലൊരു ഉറപ്പും ഒരു ദൃഢതയും ഒരു വിശ്വാസ ഉറപ്പുമുണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ആ വലിയ ആ ഒരു നമസ്കാരമുണ്ടല്ലോ. സുന്നത്തായണെങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയത്തുള്ള നമസ്കാരം, അത് നമ്മളാരും മിനാ മുതൽ ഇനി ജീവിതത്തിൽ ഒഴിവാക്കാൻ പാടില്ല. സുബഹി ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടു റക്അത്ത് സുബഹിയുടെ സുന്നത്തും കൂടി കഴിഞ്ഞാൽ പിന്നീട് സുബഹി നമസ്കരിക്കുന്നു. സുബഹി നമസ്കരിച്ച ഉടനെ തന്നെ നിങ്ങൾക്ക് ഹാജിമാർക്ക് അറിയിപ്പ് കിട്ടുന്നതിനനുസരിച്ച് ഹാജിമാർ മിനായില്ലെന്ന് പിറ്റേന്ന് അറഫയിലേക്ക് പുറപ്പെടുകയാണ്. അവിടെ നിന്നും ഒരു 5-6 കിലോമീറ്റർ ദൂരെ കഅബയിൽ നിന്ന് അകലെയുള്ള ഭാഗത്തേക്ക് അറഫ മരുഭൂമിയിലേക്കാണ് ഹജ്ജിമാർ പുറപ്പെടുക. ദുൽഹജ്ജ് 9. ഹജ്ജുമാരല്ലാത്ത ലോകത്തുള്ള വിശ്വാസികൾ, അള്ളാഹുവിൻ്റെ സുന്നത്തിനെ സ്നേഹിക്കുന്നവരെല്ലാം അറഫ സുന്നത്ത് നോമ്പ്, അറഫ ദിവസത്തിലെ സുന്നത്ത് നോമ്പ് അവരവരുടെ നാട്ടിലെ അറഫാക്കനുസരിച്ച് നിർവഹിക്കുമ്പോൾ അറഫായിൽ ഒരുമിച്ച് കൂടുന്ന ഹാജിമാർ സുന്നത്ത് നോമ്പ് നോൽക്കുന്നില്ല, അവർ അറഫായിൽ ഒരുമിച്ച് കൂടുകയാണ്. ഉച്ചയ്ക്ക് മുമ്പ് വരെയുള്ള അറഫായിലെ സമയങ്ങൾ തൽബിയത്തും ദിക്റുകളും തസ്ബീഹുകളും മാത്രമായി അറഫായിലെത്തിയവർ അവിടെ കഴിഞ്ഞുകൂടുന്നു. അറഫായിലെത്തുന്നവർ ഉച്ചവരെ തൽബിയത്തുകളായി അറഫായിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അറഫ മരുഭൂമിയിലെത്തിക്കഴിഞ്ഞാൽ ഉച്ചക്ക് ഉച്ച ളുഹ്ർ നമസ്കാരത്തിൻ്റെ സമയത്ത് അറഫായിൽ വെച്ച് ളുഹ്റും അസറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജംഉം ഖസ്റുമാക്കി, രണ്ടു റക്അത്തും രണ്ടു റക്അത്തും എന്നിങ്ങനെ ളുഹ്റും അസറും ഒരു ഇഖാമത്ത് ഇടവിട്ടുകൊണ്ട് നബി നിർവഹിച്ചു. ഒപ്പം തന്നെ നിർവഹിച്ചു മിനായിൽ ഓരോ നമസ്കാരങ്ങളും വെവ്വേറെ അതതിൻ്റെ സമയത്ത് ചുരുക്കി നമസ്കരിച്ചപ്പോൾ അറഫയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ളുഹ്റും അസറും ഒരേ സമയത്ത് തന്നെ, ളുഹ്റിൻ്റെ സമയത്ത് തന്നെ കൂട്ടി, രണ്ടിനെയും ഒപ്പം കൂട്ടി, ആദ്യം ബാങ്ക് കൊടുത്ത് ഇഖാമത്ത് കൊടുത്ത് രണ്ടു റക്അത്ത് ളുഹ്ർ നമസ്കരിക്കുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ പ്രാർത്ഥനയും മറ്റുമൊക്കെ കഴിയുന്നതിൻ്റെ മുമ്പ് തന്നെ ഇഖാമത്ത് കൊടുത്ത് വീണ്ടും രണ്ടു റക്അത്ത് അസ്ർ നമസ്കരിക്കുന്നു. പിന്നീട് പ്രാർത്ഥനകളിലും തൽബിയത്തിലും മുഴകുകയാണ്. ഈ നിലക്ക് ളുഹ്റും അസ്റും നമസ്കരിച്ചതിന് ശേഷം അർഫായിലെ അതിർത്തിയിലുള്ള നമിറ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വദാഇൽ അന്ന് പ്രവാചകൻ ഒരു പ്രസംഗം നടത്തിയതുപോലെ ഈ ഗവൺമെൻറ് നിർണയിക്കുന്ന പണ്ഡിതന്മാരിൽ ഒരാൾ അറഫ പ്രസംഗം നടത്തുകയാണ്. ലോകത്തോട് മുഴുവനും സമാധാനത്തിൻ്റെ സന്ദേശം, ഭക്തിയുടെ സന്ദേശം, നാളെ പരലോക ജീവിതത്തെ ശുദ്ധമാക്കേണ്ടുന്ന ആവശ്യങ്ങൾ, ജീവിതത്തിലെ മുഴുവൻ പാപങ്ങളും കഴുകിക്കളഞ്ഞുകൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങേണ്ടുന്ന ആവശ്യങ്ങൾ മുഴുവൻ മനുഷ്യന്മാർക്ക്, സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, വൃദ്ധന്മാർക്ക്, അന്യമനസ്ഥർക്ക്, സമൂഹത്തിന്, രാജ്യത്തിന് എല്ലാം നൽകേണ്ട നമ്മുടെ ബാധ്യതകളും കടപ്പാടുകളുമെല്ലാം അടങ്ങുന്ന സമഗ്രമായൊരു പ്രസംഗം അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയതുപോലെ ഓരോ അറഫ ദിവസവും ഈ രാജ്യത്തിൻ്റെ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാർ നിർവഹിക്കുന്നതാണ് ആ പ്രസംഗം. ആ പള്ളിയിൽ, നമിറാ പള്ളിയിൽ ഒരുമിച്ചു കൂടിയ ജനലക്ഷങ്ങൾ കേൾക്കുമെങ്കിലും അറഫായിലെ വിശാലമായ മരുഭൂമിയിൽ തിങ്ങി നിറഞ്ഞ ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള ഹാജിമാർക്കൊരു പക്ഷേ അറഫ നമിറാ പള്ളിയിലെ നമസ്കാരത്തിൽ ആ ജമാഅത്തിലും ആ പ്രസംഗത്തിലും നേരിട്ട് പങ്കെടുക്കാൻ കഴിയുകയില്ലെങ്കിലും ളുഹ്റും അസ്റും ഹാജിമാർ അവരവരുടെ പന്തലിൽ അല്ലെങ്കിൽ അവരവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ ജമാഅത്തായി നമസ്കരിക്കുകയും എന്നിട്ട് പ്രാർത്ഥനയിൽ മുഴുകുകയുമാണ് വേണ്ടത്. അറഫായിലെ ളുഹ്റും അസ്റും കഴിഞ്ഞതിന് ശേഷം അറഫായിൽ മഗ്രിബ് വരെ, സൂര്യൻ അസ്തമിക്കുന്നതുവരെ പ്രാർത്ഥനയിൽ മുഴുകുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ് എന്ന് പറഞ്ഞാൽ മിനായും മുസ്ദലിഫയും ജംറകളിലെ കല്ലേറുമൊക്കെ ഹജ്ജിൻ്റെ ഭാഗം തന്നെയാണ്, നിർബന്ധമായ ഘടകങ്ങളാണ് തവാഫും സഴിയുമൊക്കെ. പക്ഷേ അൽ ഹജ്ജു അറഫ, ഹജ്ജ് അറഫയാണ് എന്ന് നബി പറഞ്ഞതിൻ്റെ അർത്ഥം ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങളിലൊന്നാണ് അറഫ. അള്ളാഹു തആല അറഫ മരുഭൂമിയിൽ ഹജ്ജിൻ്റെ ഭാഗമായി മുസ്ലിം സമൂഹത്തിൽ നിന്ന്, ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്നും അള്ളാഹു ഉദ്ദേശിച്ച ആളുകളെ വിളിച്ചു വരുത്തി അവിടെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഈ അറഫ ദിവസം ഉച്ചയ്ക്ക് ശേഷം മഗ്രിബിനിടയിലുള്ള ആ സമയത്തിനിടയിൽ വിശ്വാസികൾ കൈ ഉയർത്തി ഓരോരുത്തരും അവരവർക്ക് വേണ്ടി ഒറ്റക്കൊറ്റക്ക് പ്രാർത്ഥിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഹജ്ജിൽ കൂടി നമ്മളെ പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വിശ്വാസികളെ, അറഫയിൽ നിന്ന് നിങ്ങൾ പശ്ചാത്തപിക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ തുടങ്ങിയ ദിക്റുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കുക. നിങ്ങളുടെ എല്ലാം സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വതആല റബ്ബുൽ ആലമീനായ അള്ളാഹു ഒന്നാൻ ആകാശത്തേക്ക് ഇറങ്ങി വരികയും മലക്കുകളെ വിളിച്ചുകൊണ്ട്, മലക്കുകളെ നിങ്ങൾ നോക്കൂ, ഞാൻ വിശ്വാസികളെ എൻ്റെ വീട്ടിലേക്ക് വിരുന്നുകാരായി ക്ഷണിക്കുകയും അവരെ ഈ അർഫ മരുഭൂമിയിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തിരിക്കുന്നു. അവർ ആ വേഷത്തിൽ, വിനയത്തിൻ്റെ വേഷത്തിൽ, ഇഹ്റാമിൻ്റെ വേഷത്തിൽ കഴുകിക്കളഞ്ഞ മനസ്സോടുകൂടി അവർ എൻ്റെ നേരെ കൈ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. അവരെത്ര പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന് അല്ലാഹു തആല മലക്കുകളോട് അഭിമാനപൂർവം പറയുമ്പോൾ, മലക്കുകൾ പോലും വിശ്വാസികൾക്ക് വേണ്ടി അസൂയപ്പെടുന്ന ആ ഒരു നല്ല ദിവസങ്ങൾ ഒരിക്കലും വിശ്വാസികളെ നമ്മൾ പാഴാക്കരുത്. അർഫയിൽ നിന്ന് കിട്ടുന്ന കയ്യിലുള്ള ഭക്ഷണം, അല്ലെങ്കിൽ ഭക്ഷണം കിട്ടിയാൽ എത്രയും പെട്ടെന്ന് ആ ഭക്ഷണങ്ങൾ തിന്ന് ആ വെള്ളം കുടിച്ച് കഴിഞ്ഞതിന് ശേഷം മുഴുവൻ സമയവും നമ്മൾ പ്രാർത്ഥനകളിൽ മുഴുകുക. പലപ്പോഴും അർഫയിൽ കേൾക്കാറുള്ളത് ഏതെങ്കിലും ഒരാൾ എഴുന്നേറ്റ് നിന്ന് ദീർഘമായി പ്രസംഗിക്കുന്നു, ഒരുപാട് പ്രാർത്ഥിക്കുന്നു, ബാക്കിയുള്ളവർ ഒന്നുമറിയാതെ ആമീൻ പറയുന്നു. അങ്ങനെ അർഫ വൈകുന്നേരം വരെ പ്രസംഗങ്ങളും ആമീൻ പറച്ചിലുകളും മറ്റുള്ള അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് വരാത്ത പലതരത്തിലുള്ള ദിക്റുകളിലും പലതരത്തിലുള്ള കർമ്മങ്ങളിലും അനാചാരങ്ങളിലും മുഴുകുന്നതും ഈ പാവപ്പെട്ട ഹാജിമാരെ അതിലേക്ക് തള്ളിവിടുന്നതുമായി കാണാറുണ്ട്. അതല്ല, നമ്മൾ ഓരോരുത്തരും ഒറ്റക്കൊറ്റക്ക് പ്രാർത്ഥിക്കുക, ആവശ്യമായ ഉത്ബോധനങ്ങൾ കൊടുക്കാം, ആളുകൾക്ക് ആവശ്യമായ ഉപദേശങ്ങൾ കൊടുക്കാം. അത് കഴിഞ്ഞാൽ വിശ്വാസികളെ നമ്മൾ പ്രാർത്ഥിക്കാനാണ് വിടേണ്ടത്. ഉമ്മ ഉമ്മക്ക് വേണ്ടി, ഉപ്പ ഉപ്പയ്ക്ക് വേണ്ടി, മകൻ മകന് വേണ്ടി, ഭാര്യ ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവ് ഭർത്താവിന് വേണ്ടി, ഓരോരുത്തരുടെയും കഴിഞ്ഞകാല ജീവിതത്തിൽ നിന്ന് കഴുകിക്കളയേണ്ട പാപങ്ങളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. മനുഷ്യനെ ഉമ്മ പെറ്റ കുഞ്ഞിനെ പോലെ വിശുദ്ധനാക്കി അള്ളാഹു ശുദ്ധീകരിക്കുന്ന ദിവസമാണ് അൽ ഹജ്ജു അറഫ, അറഫയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹജ്ജിൻ്റെ ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതാ മിനായേക്കാളും മുസ്ദലിഫയേക്കാളും മറ്റു ഹജ്ജിൻ്റെ മഷായിറുകളെക്കാളും ഏറ്റവും പുണ്യമുള്ള, ഏറ്റവും വിശുദ്ധമായ, നമ്മളും അള്ളാഹുവുമായി ഏറ്റവും കൂടുതൽ അടുക്കുന്ന ആ സമയത്ത് ഖിബലക്ക് തിരിഞ്ഞുകൊണ്ട് ആ ഹംദും സലാത്തും ചൊല്ലി നിങ്ങൾ പ്രാർത്ഥന ആരംഭിക്കുക. ഒരിക്കലും മടുക്കരുത്. അള്ളാഹുവിനോട് ചോദിച്ച് നിങ്ങൾ നിരാശരാവരുത്. നല്ല കാര്യങ്ങൾ, ഹലാലായ കാര്യങ്ങൾ, ദുനിയാവിൻ്റെ കാര്യങ്ങളും ആഖിറത്തിൻ്റെ കാര്യങ്ങളും നമ്മുടെ നാട്ടിലെയും ഇവിടത്തെയും നമ്മുടെ സമുദായത്തിൻ്റെയും നാടിൻ്റെയും എല്ലാ പ്രയാസങ്ങളും അള്ളാഹുവിനോട് നീക്കിത്തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിൽ ഈ ഒരു കാലഘട്ടത്തിലുണ്ടായ അതിഭീകരമായ ദുരന്തം, അതിൽ നിന്ന് മനുഷ്യന്മാർ അവരുടെ പേടി ഭയപ്പാടുകൾ മാറിക്കഴിഞ്ഞിട്ടില്ല. ഇനിയും അങ്ങനെയുള്ള ദുരന്തങ്ങൾ വരാതിരിക്കാൻ നമ്മൾ അള്ളാഹുവിങ്കലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണം. അങ്ങനെയുള്ള ആ ഒരു സന്ദർഭത്തിലും നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുക. നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കൾക്ക്, സുഹൃത്തുക്കൾക്ക് വേണ്ടി, നമ്മോട് വസിയത്ത് ദുആക്ക് വേണ്ടി വസിയത്ത് ചെയ്ത അവർക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, അള്ളാഹുവേ ഈ അർഫയിൽ വിശ്വാസികളായ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയതുപോലെ ഇനി സ്വർഗലോകത്തും ഞങ്ങളിനി ഒന്നിപ്പിക്കണമേ, ഒരുമിച്ച് കൂട്ടണമേ. ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ സുഹൃത്തുക്കളെയും നമ്മുടെ ആദർശ ബന്ധുക്കളെയും നീ ഈ അർഫ മരുഭൂമിയിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ സ്വർഗലോകത്തും ഒരുമിച്ച് കൂട്ടണമേ എന്ന പ്രാർത്ഥനയോടൊപ്പം കൂടുതൽ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട്, കൂടുതൽ പാപമോചനത്തിന് വേണ്ടി തേടിക്കൊണ്ട്, മനസ്സറിഞ്ഞ് തോബ ചെയ്തുകൊണ്ട് ഇനി ഒരിക്കലും തിന്മയിലേക്ക് മടങ്ങുകയില്ല എന്ന മാനസികമായ പ്രതിജ്ഞയെടുത്തുകൊണ്ട് അർഫയിലെ ഉച്ച മുതൽ മഗരിബ് വരെയുള്ള സമയങ്ങൾ നിങ്ങൾ നീക്കണം. വില പിടിച്ച ആ ഓരോ നിമിഷങ്ങളും ഒരിക്കലും പാഴാക്കി കളയാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും നല്ല ഒരു അർഫായായി, അർഫയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും നല്ല ഹാജിയായി മടങ്ങാൻ നമ്മുടെ എല്ലാ ഹാജിമാർക്കും എല്ലാ സഹോദര സഹോദരിമാർക്കും അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാവട്ടെ. നമുക്കും നമ്മുടെ മക്കൾക്കും ഇതുപോലെ അർഫയിൽ ഇനിയും ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് അല്ലാഹു നൽകുമാറാവട്ടെ. ഹജ്ജിന് പോകാൻ ആഗ്രഹമുണ്ടായിട്ടും പല കാരണത്താലും പോകാത്ത ഒരുപാട് വിശ്വാസികൾ അതിനുവേണ്ടി തേടിക്കൊണ്ട് നമ്മുടെ നാട്ടിലുണ്ട്, പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട്. അവർക്കൊക്കെ അവരുടെ ഹൃദയത്തിൻ്റെ ആത്മാർത്ഥതയും പ്രാർത്ഥനയും അനുസരിച്ച് അല്ലാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം സ്വീകരിച്ചുകൂടായികയില്ല. നമുക്കൊക്കെ തന്നെ, അവർക്കൊക്കെ തന്നെ ഈ വിശുദ്ധ മരുഭൂമിയിലും ഈ വിശുദ്ധ കേന്ദ്രങ്ങളിലും വന്ന് കർമ്മങ്ങൾ നിർവഹിക്കാൻ തോഫീക്ക് നൽകുമാറാവട്ടെ. ഒന്നുകൂടി ആവർത്തിക്കുന്നു, അറഫായിലെ ദിവസം വൈകുന്നേരം വരെ ഒരിക്കലും സമയങ്ങൾ പാഴാക്കാതെ പ്രാർത്ഥനകളിലും അദ്കാറുകളിലും ഒഴുകുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്നെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.
4: പീസ് റേഡിയോയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മക്കയുടെ തീരത്ത് ഹജ്ജിന്റെ രൂപം എന്ന വിഷയം അവതരിപ്പിച്ചത് ബഹുമാന്യനായ കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂർ.

0: ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ അതിന്റെ രുചി ഏതാനും മിനിറ്റുകൾ മാത്രം നിലനിൽക്കും. ടെക്സ്റ്റൈൽസിൽ പോയി വസ്ത്രം വാങ്ങിയാൽ ഏതാനും മാസങ്ങൾ അത് നിലനിൽക്കും. കാറ് വാങ്ങിയാലും വീട് പണിതാലും ഏതാനും കൊല്ലങ്ങൾ അത് നിലനിൽക്കും. പരിമിത കാലത്തേക്ക് മാത്രമാണ് അവയുടെ ആസ്വാദനവും അനന്തരഫലവും. എന്നാൽ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുക കാലങ്ങളോളം നിങ്ങൾക്ക് പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ പണം ശബ്ദമായി പതിനായിരങ്ങൾ കേൾക്കും, വീഡിയോ ആയി ആയിരങ്ങൾ കാണും, ടെക്സ്റ്റായി നിരവധി പേർ വായിക്കും. പീസ് റേഡിയോ എന്ന മഹത്തായ സംരംഭത്തെ സാമ്പത്തികമായി സഹായിക്കും. നിലയ്ക്കാത്ത പ്രതിഫലം നേടിക്കൊണ്ടിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ നാം കേൾക്കുന്നത് കവർ സ്റ്റോറി.
3: ആദർശ പിതാവിന്റെ ധർമ്മസമരപാത. എഴുത്ത് മെഹ്ബൂബ് മദനി ഒറ്റപ്പാലം. വിശുദ്ധ ഖുർആനുസൃതമായി ജീവിതത്തെ വിമലീകരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾക്ക് ഒരിക്കലും അവഗണിക്കാൻ കഴിയാത്ത ചരിത്രമാണ് ആദർശ പിതാവായി അറിയപ്പെടുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടേത്. ലോകമുസ്ലിങ്ങൾ അവരുടെ അഞ്ചുനേര നിർബന്ധ നമസ്കാരങ്ങളിലും അല്ലാതെയും ഓർത്തുകൊണ്ടിരിക്കുന്ന ഈ മഹാനുഭാവന്റെ പേര് വിശുദ്ധ ഖുർആനിൽ 25 അധ്യായങ്ങളിലായി 69 തവണ പരാമർശിച്ചിരിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും പിൻപറ്റാൻ പറയപ്പെട്ട ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ, മാർഗത്തെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും പാഠമുൾക്കൊള്ളുകയും ചെയ്യേണ്ടത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. ജീവിതത്തിൽ സർവസ്വവും എങ്ങനെ ദൈവഹിതത്തിനായി സമർപ്പിക്കണം എന്നതിൻ്റെ മഹനീയമായ മാതൃക ആദർശ പിതാവിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാനാകും. പ്രപഞ്ച സൃഷ്ടാവിന് മാത്രം ആരാധനകൾ അർപ്പിക്കുക, അവനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന ആദർശരംഗത്തെ ധർമ്മസമരപാതയിൽ അചഞ്ചലമായി നിലകൊണ്ട ഇബ്രാഹിം നബിയെ ഒരു ഉമ്മത്ത്, ഒരു സമുദായമെന്നാണ് അള്ളാഹു വിശേഷിപ്പിച്ചത്. തീർച്ചയായും ഇബ്രാഹിം അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന, നേർവഴിയിൽ വ്യതിചലിക്കാതെ നിലകൊള്ളുന്ന ഒരു സമുദായം തന്നെയായിരുന്നു. അദ്ദേഹം ബഹുദൈവവാദികളിൽ പെട്ടവനായിരുന്നില്ല. അധ്യായം 16 വചനം 120. മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു തന്റെ ഖലീൽ, ചങ്ങാതി എന്ന് വിശേഷിപ്പിച്ചതും ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെയാണ്. സദ്വൃത്തനായിക്കൊണ്ട് തന്റെ മുഖത്തെ അള്ളാഹുവിന് കീഴ്പ്പെടുത്തുകയും നേർമാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇബ്രാഹിമിന്റെ മാർഗത്തെ പിന്തുടരുകയും ചെയ്തവനേക്കാൾ ഉത്തമ മതക്കാരനാരുണ്ട്? അള്ളാഹു ഇബ്രാഹിമിനെ സുഹൃത്തായി സ്വീകരിച്ചിരിക്കുന്നു. അധ്യായം 4 വചനം 125. സത്യസന്ധമായ ഏകദൈവാരാധനയുടെ നേർപ്പാതയിൽ നിന്നും ബഹുദൂരം തെറ്റിപ്പോയ യഹൂദ ക്രൈസ്തവ മതക്കാർ തങ്ങളുടെ പ്രവാചകനായി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയെ പരിചയപ്പെടുത്താറുണ്ട്. എന്നാൽ ഇബ്രാഹിം നബി ഒരിക്കലും ബഹുദൈവാരാധകനായിരുന്നില്ല എന്നും ഏകദൈവാരാധനയുടെ ശക്തനായ ധ്വജവാഹകനായിരുന്നുവെന്നും ഖുർആൻ വ്യക്തമാക്കുന്നു. ഇബ്രാഹിം യഹൂദനോ ക്രിസ്ത്യനോ ആയിരുന്നില്ല, എന്നാൽ അദ്ദേഹം ശുദ്ധ മനഃസ്ഥിതിക്കാരനും അള്ളാഹുവിന് കീഴ്പ്പെട്ടവനുമായിരുന്നു. അദ്ദേഹം ബഹുദൈവാരാധകരിൽ പെട്ടവനായിരുന്നിട്ടുമില്ല. അധ്യായം 3 വചനം 67. ജനിച്ച വീടും താമസിച്ച നാടും സഹവസിച്ച സമൂഹവും അധികാരം കൈയാളുന്ന ഭരണകർത്താക്കളും തീർത്തും ബഹുദൈവാരാധനയിൽ അധിഷ്ഠിതമായിരുന്നിട്ടും ഒരിക്കലും അതിനോട് സമരസപ്പെടാതെ സർവശക്തനായ ഏകദൈവത്തെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന ആ സമൂഹത്തോട് നിരന്തരം ആർജവത്തോടുകൂടി വിളിച്ചു പറയാൻ കാണിച്ച ധൈര്യമാണ് ആദർശപിതാവ് എന്ന മഹിതമായ സ്ഥാനത്തേക്ക് ആ പ്രവാചകനെ ഉയർത്തിയത്. അള്ളാഹു നമുക്ക് മുന്നിൽ ആ മാതൃക എടുത്തു കാണിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് ഇബ്രാഹീമിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരിലും ഉത്തമമായ ഒരു മാതൃക ഉണ്ടായിട്ടുണ്ട്. അവർ തങ്ങളുടെ ജനതയോട് ഇപ്രകാരം പറഞ്ഞ സന്ദർഭം: നിങ്ങളുമായും അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നവയുമായുള്ള ബന്ധത്തിൽ നിന്ന് തീർച്ചയായും ഞങ്ങൾ ഒഴിവായവരാകുന്നു. നിങ്ങളിൽ ഞങ്ങൾ അവിശ്വസിച്ചിരിക്കുന്നു. നിങ്ങൾ അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്നതുവരെ എന്നേക്കുമായി ഞങ്ങളും നിങ്ങളും തമ്മിൽ ശത്രുതയും വിദ്വേഷവും പ്രകടമാവുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായും ഞാൻ താങ്കൾക്കു വേണ്ടി പാപമോചനം തേടാം. താങ്കൾക്കു വേണ്ടി അള്ളാഹുവിങ്കിൽ നിന്ന് യാതൊന്നും എനിക്ക് അധീനപ്പെടുത്താനാവില്ല എന്ന് ഇബ്രാഹിം തന്റെ പിതാവിനോട് പറഞ്ഞ വാക്കൊഴികെ അവർ ഇപ്രകാരം പ്രാർത്ഥിച്ചിരുന്നു: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ മേൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുകയും നിന്നിലേക്ക് ഞങ്ങൾ മടങ്ങുകയും ചെയ്തിരിക്കുന്നു. നിന്നിലേക്ക് തന്നെയാണ് തിരിച്ചുവരവ്. അധ്യായം 60 വചനം 4. സ്വന്തം ആത്മാവിനെ ദൃഢമാക്കിയവനല്ലാതെ മറ്റാരാണ് ഇബ്രാഹിമിന്റെ മാർഗത്തോട് വിമുഖത കാണിക്കുക? ഇഹലോകത്തിൽ അദ്ദേഹത്തെ നാം വിശിഷ്ടനായി തെരഞ്ഞെടുത്തിരിക്കുന്നു. പരലോകത്ത് അദ്ദേഹം സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ തന്നെയായിരിക്കും. നീ കീഴ്പ്പെടുക എന്ന് അദ്ദേഹത്തിന്റെ രക്ഷിതാവ് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ സർവലോക രക്ഷിതാവിന് ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അധ്യായം 2 വചനം 130-131. ഷിർക്കിന്റെ ഒരു ലാഞ്ചന പോലും വന്നു ചേർന്നിട്ടില്ലാത്ത മാർഗമാണ് ഇബ്രാഹിം നബി അലഹിസ്സലാമയുടേത്. ഇതിനെക്കുറിച്ച് യൂസുഫ് നബി അലഹിസ്സലാം പറഞ്ഞ വാക്കുകൾ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. എന്റെ പിതാക്കളായ ഇബ്രാഹിം, ഇസ്ഹാഖ്, യാക്കൂബ് എന്നിവരുടെ മാർഗം ഞാൻ പിന്തുടർന്നിരിക്കുന്നു. അള്ളാഹുവിനോട് യാതൊന്നിനെയും പങ്കുചേർക്കാൻ ഞങ്ങൾക്ക് പാടുള്ളതല്ല. ഞങ്ങൾക്കും മനുഷ്യർക്കും അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൽപ്പെട്ടതത്രേ സന്മാർഗദർശനം. പക്ഷേ മനുഷ്യരിൽ അധിക പേരും നന്ദി കാണിക്കുന്നില്ല. അധ്യായം 12:38. നബിയെ പറയുക, അള്ളാഹു സത്യം പറഞ്ഞിരിക്കുന്നു. ആകയാൽ ശുദ്ധമനസ്കനായ ഇബ്രാഹീമിന്റെ മാർഗം നിങ്ങൾ പിന്തുടരുക. അദ്ദേഹം ബഹുദൈവാരാധകരുടെ കൂട്ടത്തിലായിരുന്നില്ല. അധ്യായം 3:95. പിന്നീട് നേർവഴിയിൽ വ്യതിചലിക്കാതെ നിലകൊള്ളുന്നവനായിരുന്ന ഇബ്രാഹീമിന്റെ മാർഗത്തെ പിന്തുടരണം എന്ന് നിനക്ക് ഇതാ നാം ബോധനം നൽകിയിരിക്കുന്നു. അദ്ദേഹം ബഹുദൈവവാദികളിൽപ്പെട്ടവനായിരുന്നില്ല. അധ്യായം 16:123. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യേണ്ട മുറപ്രകാരം നിങ്ങൾ സമരം ചെയ്യുക. അവൻ നിങ്ങളെ ഉത്കൃഷ്ടരായി തെരഞ്ഞെടുത്തിരിക്കുന്നു. മതകാര്യത്തിൽ യാതൊരു പ്രയാസവും നിങ്ങളുടെ മേൽ അവൻ ചുമത്തിയിട്ടില്ല. നിങ്ങളുടെ പിതാവായ ഇബ്രാഹീമിന്റെ മാർഗം എത്രയാത്? മുമ്പും മുൻവേദങ്ങളിലും ഇതിലും ഈ വേദത്തിലും അവൻ അള്ളാഹു നിങ്ങൾക്ക് മുസ്ലിങ്ങളെന്ന് പേർ നൽകിയിരിക്കുന്നു. റസൂൽ നിങ്ങൾക്ക് സാക്ഷിയായിരിക്കാനും നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളായിരിക്കുവാനും വേണ്ടി. ആകയാൽ നിങ്ങൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും അള്ളാഹുവെ മുറുകെ പിടിക്കുകയും ചെയ്യുക. അവനാണ് നിങ്ങളുടെ രക്ഷാധികാരി. എത്ര നല്ല രക്ഷാധികാരി, എത്ര നല്ല സഹായി. അധ്യായം 22:78. ആദർശ പ്രബോധനം. യുവത്വത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇബ്രാഹിം നബിക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വഹയി ലഭിച്ചു. വിഗ്രഹങ്ങളെ നിർമ്മിക്കുകയും അത് കച്ചവടം ചെയ്യുകയും ചെയ്തിരുന്ന തന്റെ പിതാവിനോട് തന്നെ ആദ്യം ഇബ്രാഹിം നബി ആദർശരംഗത്തെ തന്റെ നയം സ്നേഹത്തോടുകൂടി വ്യക്തമാക്കുകയും അദ്ദേഹത്തെ ശുദ്ധമായ ഏകദൈവാരാധനയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഏതൊരാൾക്കും വിഗ്രഹാരാധനയുടെ നിരർത്ഥകത ബോധ്യപ്പെടുമാറുള്ള ആ സദുപദേശം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വിവരിക്കുന്നു. വേദഗ്രന്ഥത്തിൽ ഇബ്രാഹീമിനെ പറ്റിയുള്ള വിവരം നീ പറഞ്ഞുകൊടുക്കുക. തീർച്ചയായും അദ്ദേഹം സത്യവാനും പ്രവാചകനുമായിരുന്നു. അദ്ദേഹം തന്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാകുന്നു. എന്റെ പിതാവേ, കേൾക്കുകയോ കാണുകയോ

വിരമിക്കുന്നില്ലെങ്കിൽ ഞാൻ നിന്നെ കല്ലെറിഞ്ഞോടിക്കുക തന്നെ ചെയ്യും. കുറേ കാലത്തേക്ക് നീ എന്നിൽ നിന്ന് വിട്ടുമാറിക്കൊള്ളണം. അധ്യായം 19 വചനം 41 മുതൽ 46 വരെ. പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട്, അവയെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു മാത്രമാണ് ആരാധനയ്ക്കർഹൻ എന്ന് ആ സമൂഹത്തോട് ബുദ്ധിപരമായി ഇബ്രാഹിം നബി അലഹിസ്സലാം സംവദിച്ച ചരിത്രം ഖുർആൻ വിവരിക്കുകയാണ്. അപ്രകാരം ഇബ്രാഹീമിന് നാം ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യ രഹസ്യങ്ങൾ കാണിച്ചുകൊടുക്കുന്നു. അദ്ദേഹം ദൃഢബോധ്യമുള്ളവരുടെ കൂട്ടത്തിലായിരിക്കാൻ വേണ്ടിയും കൂടിയാണത്. അങ്ങനെ രാത്രി അദ്ദേഹത്തെ ഇരുട്ടുകൊണ്ട് മൂടിയപ്പോൾ അദ്ദേഹം ഒരു നക്ഷത്രം കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഇതാ എന്റെ രക്ഷിതാവ്. എന്നിട്ടത് അസ്തമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അസ്തമിച്ചു പോകുന്നവരെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അനന്തരം ചന്ദ്രൻ ഉദിച്ചുയരുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാ എന്റെ രക്ഷിതാവ്. എന്നിട്ടതും അസ്തമിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ രക്ഷിതാവ് എനിക്ക് നേർവഴി കാണിച്ചു തന്നില്ലെങ്കിൽ തീർച്ചയായും ഞാൻ വഴിപിഴച്ച ജനവിഭാഗത്തിൽപ്പെട്ടവനായിത്തീരും. അനന്തരം സൂര്യൻ ഉദിച്ചുയരുന്നതായി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതാ എന്റെ രക്ഷിതാവ്, ഇതാണ് ഏറ്റവും വലുത്. അങ്ങനെ അതും അസ്തമിച്ചു പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ സമുദായമേ, നിങ്ങൾ ദൈവത്തോട് പങ്കുചേർക്കുന്നതിൽ നിന്നെല്ലാം തീർച്ചയായും ഞാൻ ഒഴിവാകുന്നു. തീർച്ചയായും ഞാൻ നേർമാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്റെ മുഖം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചവനിലേക്ക് തിരിച്ചിരിക്കുന്നു. ഞാൻ ബഹുദൈവവാദികളിൽപ്പെട്ടവനെയല്ല. അദ്ദേഹത്തിന്റെ ജനത അദ്ദേഹവുമായി തർക്കത്തിലേർപ്പെടുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ കാര്യത്തിൽ നിങ്ങളെ എന്നോട് തർക്കിക്കുകയാണോ? അവനാകട്ടെ എന്നെ നേർവഴിയിലാക്കിയിരിക്കുകയാണ്. നിങ്ങൾ അവനോട് പങ്കുചേർക്കുന്ന യാതൊന്നിനെയും ഞാൻ ഭയപ്പെടുന്നില്ല. എന്റെ രക്ഷിതാവ് ഉദ്ദേശിക്കുന്നതെന്തോ അല്ലാത്തതൊന്നും സംഭവിക്കുകയില്ല. എന്റെ രക്ഷിതാവിന്റെ ജ്ഞാനം സർവകാര്യങ്ങളെയും ഉൾക്കൊള്ളാൻ മാത്രം വിപുലമായിരിക്കുന്നു. നിങ്ങളെന്താണ് ആലോചിച്ചു നോക്കാത്തത്? നിങ്ങൾ അല്ലാഹുവിനോട് പങ്കുചേർത്തതിനെ ഞാൻ എങ്ങനെ ഭയപ്പെടും? നിങ്ങളാകട്ടെ അല്ലാഹു നിങ്ങൾക്ക് യാതൊരു പ്രമാണവും നൽകിയിട്ടില്ലാത്ത വസ്തുക്കളെ അവനോട് പങ്കുചേർക്കുന്നതിനെപ്പറ്റി ഭയപ്പെടുന്നുമില്ല. അപ്പോൾ രണ്ട് കക്ഷികളിൽ ആരാണ് നിർഭയരായിരിക്കാൻ കൂടുതൽ അർഹതയുള്ളവർ? പറയൂ. നിങ്ങൾക്കറിയാമെങ്കിൽ വിശ്വസിക്കുകയും തങ്ങളുടെ വിശ്വാസത്തിൽ അന്യായം കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവരാരോ അവർക്കാണ് നിർഭയത്വമുള്ളത്. അവർ തന്നെയാണ് നേർമാർഗം പ്രാപിച്ചവർ. ഇബ്രാഹീമിന് തന്റെ ജനതയ്ക്കെതിരായി നാം നൽകിയ ന്യായപ്രമാണത്തെ അത് നാം ഉദ്ദേശിക്കുന്നവർക്ക് നാം പദവികൾ ഉയർത്തിക്കൊടുക്കുന്നു. തീർച്ചയായും നിന്റെ രക്ഷിതാവ് യുക്തിമാനും സർവജ്ഞനുമത്രേ. അധ്യായം 6 വചനം 75 മുതൽ 83 വരെ. മനുഷ്യർ സ്വന്തം കരങ്ങൾ കൊണ്ട് നിർമ്മിച്ചുണ്ടാക്കിയ വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വലിയ വിവേകരാഹിത്യമാണ്. ജനങ്ങൾ പ്രാർത്ഥന നടത്തുന്നത് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കാനും പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാനും ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാനുമൊക്കെയാണ്. എന്നാൽ കാണുകയോ കേൾക്കുകയോ പ്രതികരിക്കുകയോ ചെയ്യാത്ത വിഗ്രഹങ്ങൾ എങ്ങനെ മനുഷ്യരെ ഈ രംഗത്ത് സഹായിക്കും? ഒരുപാട് തവണ പറഞ്ഞുകൊടുത്തിട്ടും ഈ യാഥാർത്ഥ്യം അവർക്ക് ബോധ്യപ്പെടാതിരുന്നപ്പോൾ അതവർക്ക് മനസ്സിലാകാൻ വേണ്ടി ഇബ്രാഹിം നബി അലഹിസ്സലാം ഒരു തന്ത്രം പ്രയോഗിച്ചു. ജനങ്ങൾ പുറത്തുപോയ സമയത്ത് അദ്ദേഹം ഒരായുധമെടുത്ത് അവർ ആരാധിക്കുന്ന വലിയ വിഗ്രഹത്തെ ഒഴികെ ബാക്കിയുള്ളതിനെയെല്ലാം തകർത്തു. ആ ആയുധം വലിയ വിഗ്രഹത്തിന്റെ കഴുത്തിൽ ബന്ധിക്കുകയും ചെയ്തു. അന്തിമ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനിലൂടെ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു ചരിത്രം വിവരിക്കുന്നു. അല്ലാഹുവെ തന്നെയാണ്, തീർച്ചയായും നിങ്ങൾ പിന്നിട്ടു പോയതിനുശേഷം ഞാൻ നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ കാര്യത്തിൽ ഒരു തന്ത്രം പ്രയോഗിക്കുന്നതാണ്. അങ്ങനെ അദ്ദേഹം അവരെ ദൈവങ്ങളെ തുണ്ടം തുണ്ടമാക്കിക്കളഞ്ഞു. അവരിൽ വലിയ ഒരാളെ ഒഴികെ അവർക്ക് വിവരമറിയാനായി അയാളുടെ അടുത്തേക്ക് തിരിച്ചു ചെല്ലാമല്ലോ. അവർ പറഞ്ഞു, നമ്മുടെ ദൈവങ്ങളെക്കൊണ്ട് ഇത് ചെയ്തവനാരാണ്? തീർച്ചയായും അവൻ അക്രമികളിൽപ്പെട്ടവൻ തന്നെയാണ്. ചിലർ പറഞ്ഞു, ഇബ്രാഹീം എന്ന് വിളിക്കപ്പെടുന്നൊരു ചെറുപ്പക്കാരൻ ആ ദൈവങ്ങളെപ്പറ്റി പരാമർശിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അവർ പറഞ്ഞു, എന്നാൽ നിങ്ങൾ അവനെ ഞങ്ങളുടെ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരൂ, അവർ സാക്ഷ്യം വഹിച്ചേക്കാം. അവർ ചോദിച്ചു, ഇബ്രാഹീമേ, നീയാണോ ഞങ്ങളുടെ ദൈവങ്ങളെക്കൊണ്ട് ഇത് ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, എന്നാൽ അവരുടെ കൂട്ടത്തിലെ ഈ വലിയവനാണ് അത് ചെയ്തത്. അവർ സംസാരിക്കുമെങ്കിൽ നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കൂ. അപ്പോൾ അവർ സ്വമനസ്സുകളിലേക്ക് തന്നെ മടങ്ങി. എന്നിട്ടവർ അന്യോന്യം പറഞ്ഞു, തീർച്ചയായും നിങ്ങൾ തന്നെയാണ് അക്രമകാരികൾ. പിന്നെ അവർ തലകുത്തനെ മറഞ്ഞു. അവർ പറഞ്ഞു, ഇവർ സംസാരിക്കയില്ലെന്ന് നിനക്കറിയാമല്ലോ. അദ്ദേഹം പറഞ്ഞു, അപ്പോൾ നിങ്ങൾക്ക് യാതൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത വസ്തുക്കളെ അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുകയാണോ? നിങ്ങളുടെയും അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നവരുടെയും കാര്യം അപഹാസ്യം തന്നെ. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അധ്യായം 21 വചനം 57 മുതൽ 67 വരെ. ഏതൊരു ജനതയ്ക്കും തൗഹീദിലേക്ക് കടന്നു വരാൻ വേണ്ട അടിസ്ഥാന ഘടകം അല്ലാഹുവിനെക്കുറിച്ചുള്ള കൃത്യമായ അറിവാണ്. ഇബ്രാഹിം നബി എത്ര സുന്ദരമായാണ് പ്രപഞ്ച സൃഷ്ടാവിന്റെ അനുഗ്രഹങ്ങളിലൂടെ അവനെക്കുറിച്ചുള്ള കൃത്യമായ ബോധം അവരിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചത് എന്ന കാര്യം ഖുർആനിലൂടെ നമുക്ക് വായിച്ചറിയാം. ഖുർആനിലൂടെ നമുക്ക് വായിച്ചറിയാനാകും.
എന്നാൽ അവർ ദൈവങ്ങൾ എന്റെ ശത്രുക്കൾ.

0: ലോകരക്ഷിതാവൊഴികെ. അതായത് എന്നെ സൃഷ്ടിച്ച് എനിക്ക് മാർഗദർശനം നൽകിക്കൊണ്ടിരിക്കുന്നവൻ, എനിക്കാഹാരം തരികയും കുടിനീർ തരികയും ചെയ്യുന്നവൻ, എനിക്ക് രോഗം ബാധിച്ചാൽ അവനാണ് എന്നെ സുഖപ്പെടുത്തുന്നത്, എന്നെ മരിപ്പിക്കുകയും പിന്നീട് ജീവിപ്പിക്കുകയും ചെയ്യുന്നവൻ. പ്രതിഫലത്തിന്റെ നാളിൽ ഏതൊരുവൻ എന്റെ തെറ്റ് പുറത്തു തരുമെന്ന് ഞാൻ ആശിക്കുന്നുവോ അവൻ. അധ്യായം 26 വചനം 77. ഇബ്രാഹിം അലഹിസ്സലാം താമസിച്ച നാട്ടിലെ ഭരണാധികാരിയോടും ശക്തമായ ആശയ സംവാദമാണ് നടത്തിയത്. ഇബ്രാഹീമിനോട് അദ്ദേഹത്തിന്റെ നാഥന്റെ കാര്യത്തിൽ തർക്കിച്ചവനെപ്പറ്റി നീ അറിഞ്ഞില്ലേ? അള്ളാഹു അവന് ആധിപത്യം നൽകിയതിനാലാണ് അവനതിന് മുതിർന്നത്. എന്റെ നാഥൻ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാകുന്നു എന്ന് ഇബ്രാഹിം പറഞ്ഞപ്പോൾ ഞാനും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ എന്നാണ് അവൻ പറഞ്ഞത്. ഇബ്രാഹിം പറഞ്ഞു, എന്നാൽ അള്ളാഹു സൂര്യനെ കിഴക്ക് നിന്ന് കൊണ്ടുവരുന്നു, നീ അതിനെ പടിഞ്ഞാറ് നിന്ന് കൊണ്ടുവരിക. അപ്പോൾ ആ സത്യനിഷേധിക്ക് ഉത്തരം മുട്ടിപ്പോയി. അക്രമികളായ ജനതയെ അള്ളാഹു നിർവഴിയിലാക്കുകയില്ല. അധ്യായം 2 വചനം 258. അവസാനം ആ ആദർശധീരനെ ഈ ഭൂമുഖത്ത് നിന്ന് തീയലെറിഞ്ഞ് ഇല്ലാതാക്കാൻ ശത്രുക്കൾ ഒന്നിച്ചു. പക്ഷേ ഒരു രോമകൂപത്തിനു പോലും പോറലേൽക്കാതെ ആദർശപിതാവിനെ അള്ളാഹു സംരക്ഷിച്ചു. അവർ പറഞ്ഞു, നിങ്ങൾക്ക് വല്ലതും ചെയ്യുവാനാകുമെങ്കിൽ നിങ്ങൾ ഇവനെ ചുട്ടരിച്ച് കളയുകയും നിങ്ങളുടെ ദൈവങ്ങളെ സഹായിക്കുകയും ചെയ്യുക. നാം പറഞ്ഞു, തീയെ നീ ഇബ്രാഹീമിന് തണുപ്പും സമാധാനവുമായിരിക്കുക. അധ്യായം 21 വചനം 68. പരീക്ഷണങ്ങളുടെ തുടർച്ച. തൗഹീദിന്റെ ആദർശ പ്രബോധനത്തിനായി അഗ്നിപരീക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്ന ആ പ്രവാചകൻ കുടുംബജീവിതത്തിലും വലിയ പരീക്ഷണങ്ങളാണ് നേരിട്ടത്. ഇബ്രാഹിം നബിയുടെ ആദ്യ ഭാര്യ വന്ധ്യയായിരുന്നു. അവർക്ക് ഈജിപ്തിൽ ലഭിച്ച അടിമ സ്ത്രീയായിരുന്നു ഹാജർ. തങ്ങൾക്ക് ഒരു ഓമനപുത്രനെ കാണാൻ കഴിഞ്ഞെങ്കിലോ എന്ന ആഗ്രഹത്തോടെ അവർ ഹാജറിനെ ഭാര്യയാക്കാൻ പ്രവാചകനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഇബ്രാഹിം നബിയുടെ രണ്ടാമത്തെ ഭാര്യയായ ഇവരിൽ നിന്നാണ് മൂത്തപുത്രനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ജനിക്കുന്നത്. പ്രായമേറെ ചെന്ന് ജരാനരകൾ ബാധിച്ചിട്ടുകൂടി പ്രതീക്ഷ കൈവിടാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എന്റെ രക്ഷിതാവേ, സദ്വൃത്തരിൽ ഒരാളെ നീ എനിക്ക് പുത്രനായി പ്രദാനം ചെയ്യണമേ. അപ്പോൾ സഹനശീലനായ ഒരു ബാലനെപ്പറ്റി നാം അദ്ദേഹത്തിന്റെ സന്തോഷവാർത്ത അറിയിച്ചു. അധ്യായം 37 വചനം 100. മലക്കുകൾ മനുഷ്യരൂപത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ അടുക്കൽ വന്ന സന്ദർഭം ഖുർആൻ വിവരിക്കുന്നു. നമ്മുടെ ദൂതന്മാർ ഇബ്രാഹിമിന്റെ അടുത്ത് സന്തോഷവാർത്തയും കൊണ്ട് വരികയുണ്ടായി. അവർ പറഞ്ഞു, സലാം. അദ്ദേഹം പ്രതിവചിച്ചു, സലാം. വൈകിയില്ല. അദ്ദേഹം ഒരു പൊരിച്ച മൂരിക്കുട്ടിയെ കൊണ്ടുവന്നു. എന്നിട്ടവരുടെ കൈകൾ അതിലേക്ക് നീളുന്നില്ലെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് അവരുടെ കാര്യത്തിൽ പന്തികേട് തോന്നുകയും അവരെപ്പറ്റി ഭയം അനുഭവപ്പെടുകയും ചെയ്തു. അവർ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞങ്ങൾ ലൂത്തിന്റെ ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഇബ്രാഹിം നബിയുടെ ഭാര്യ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ചിരിച്ചു. അപ്പോൾ നാം അള്ളാഹു അവർക്ക് ഇസ്ഹാഖിനെയും ഇസ്ഹാഖിന്റെ പിന്നാലെ യാക്കൂബിനെ പറ്റിയും നാം സന്തോഷവാർത്ത അറിയിച്ചു. അവൾ പറഞ്ഞു, കഷ്ടം, ഞാനൊരു കിഴവിയായിട്ടും പ്രസവിക്കുകയോ? എന്റെ ഭർത്താവ് ഇതാ ഒരു വൃദ്ധൻ. തീർച്ചയായും ഇതൊരു അത്ഭുതകരമായ കാര്യം തന്നെ. അവർ ദൂതന്മാർ പറഞ്ഞു, അള്ളാഹുവിന്റെ കൽപ്പനയെപ്പറ്റി നീ അത്ഭുതപ്പെടുകയോ? ഹേ വീട്ടുകാരെ, നിങ്ങളിൽ അള്ളാഹുവിന്റെ കാരുണ്യവും അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കട്ടെ. തീർച്ചയായും അവൻ സ്തുത്യർഹനും മഹത്വമേറിയവനുമാകുന്നു. അധ്യായം 11 വചനം 69 മുതൽ 73 വരെ. അങ്ങനെ കഠിനമായ പരീക്ഷണ കാലയളവിനൊടുവിൽ വാർദ്ധക്യത്തിൽ ആ പ്രവാചകന് ഇസ്മായിൽ എന്ന സന്താനമുണ്ടായി. പക്ഷെ അവിടം കൊണ്ടും പരീക്ഷണം അവസാനിച്ചില്ല. ആ മകനെ ബലിയെറുക്കാൻ റബ്ബിന്റെ കൽപ്പനയുണ്ടായി. സന്താന സൗഭാഗ്യത്തിന് വാർദ്ധക്യം വരെ കാത്തിരിക്കേണ്ടി വന്ന ഇബ്രാഹിം നബിക്ക് അത് വലിയൊരു ത്യാഗം തന്നെയായിരുന്നു. പക്ഷേ അതിലും ആ മഹാനുഭാവൻ പരാജയപ്പെട്ടില്ല. അള്ളാഹു പറയുന്നു, എന്നിട്ട് ആ ബാലൻ അദ്ദേഹത്തോടൊപ്പം പ്രയത്നിക്കാനുള്ള പ്രായമെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ കുഞ്ഞുമകനെ, ഞാൻ നിന്നെ അറുക്കണമെന്ന് ഞാൻ സ്വപ്നത്തിൽ കാണുന്നു. അതുകൊണ്ട് നോക്കൂ, നീ എന്താണ് അഭിപ്രായപ്പെടുന്നത്? അവൻ പറഞ്ഞു, എന്റെ പിതാവേ, കൽപ്പിക്കപ്പെടുന്നതെന്തോ അത് താങ്കൾ ചെയ്തുകൊള്ളുക. അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ക്ഷമാശീലരുടെ കൂട്ടത്തിൽ താങ്കൾ എന്നെ കണ്ടെത്തുന്നതാണ്. അങ്ങനെ അവർ ഇരുവരും കൽപ്പനയ്ക്ക് കീഴ്പ്പെടുകയും അവനെ നെറ്റി മേൽ ചിരിച്ചു കിടത്തുകയും ചെയ്ത സന്ദർഭം നാം അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ഹേ ഇബ്രാഹിം, തീർച്ചയായും നീ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു. തീർച്ചയായും അപ്രകാരമാണ് നാം സദ്വൃത്തർക്ക് പ്രതിഫലം നൽകുന്നത്. തീർച്ചയായും ഇത് സ്പഷ്ടമായ പരീക്ഷണം തന്നെയാണ്. അവന് പകരം ബലിയർപ്പിക്കാനായി മഹത്തായ ഒരു ബലിമൃഗത്തെ നാം നൽകുകയും ചെയ്തു. പിൽക്കാലക്കാരിൽ അദ്ദേഹത്തിന്റെ ഇബ്രാഹീമിന്റെ സൽകീർത്തി നാം അവശേഷിപ്പിക്കുകയും ചെയ്തു. ഇബ്രാഹീമിന് സമാധാനം. അപ്രകാരമാണ് നാം സദ്വൃത്തർക്ക് പ്രതിഫലം നൽകുന്നത്. തീർച്ചയായും അദ്ദേഹം നമ്മുടെ സത്യവിശ്വാസികളായ ദാസന്മാരിൽപ്പെട്ടവനാകുന്നു. അധ്യായം 37 വചനം 102 മുതൽ 111 വരെ. കഅബയുടെ പുനർനിർമ്മാണം. ലോക മുസ്ലിങ്ങളുടെ ഖിബിലയായ മക്കയിലേക്കുള്ള കഅബയുടെ പുനർനിർമ്മാണവും നടന്നത് ആ പ്രവാചക ശ്രേഷ്ഠന്റെ കരങ്ങളിലൂടെയാണ്. തീർച്ചയായും മനുഷ്യർക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ആരാധനാ മന്ദിരം ബക്കയിൽ ഉള്ളതത്രേ. അത് അനുഗ്രഹീതമായും ലോകർക്ക് മാർഗദർശകമായും നിലകൊള്ളുന്നു. അധ്യായം 3:96. ആ ഭവനത്തെ, കാബയെ, ജനങ്ങൾ സമ്മേളിക്കുന്ന സ്ഥലവും ഒരു സുരക്ഷിത കേന്ദ്രവുമായി നാം നിശ്ചയിച്ചതും ഓർക്കുക. ഇബ്രാഹീം നിന്ന് പ്രാർത്ഥിച്ച സ്ഥാനത്തെ നിങ്ങളും നമസ്കാരം പ്രാർത്ഥനാവേദിയായി സ്വീകരിക്കുക. ഇബ്രാഹീമിനും ഇസ്മായിലിനും നാം കൽപ്പന നൽകിയത് തവാഫ് പ്രദക്ഷിണം ചെയ്യുന്നവർക്കും ഇഅ്തികാഫ് ഭജനമിരിക്കുന്നവർക്കും തലകുനിച്ചും സാഷ്ടാംഗം ചെയ്തും നമസ്കരിക്കുന്ന പ്രാർത്ഥിക്കുന്നവർക്കും വേണ്ടി എന്റെ ഭവനത്തെ നിങ്ങൾ ഇരുവരും ശുദ്ധമാക്കി വെക്കുക എന്നായിരുന്നു. എന്റെ രക്ഷിതാവേ, നീ ഇതൊരു നിർഭയമായ നാടാക്കുകയും ഇവിടുത്തെ താമസക്കാരിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർക്ക് കായ്ക്കനികൾ ആഹാരമായി നൽകുകയും ചെയ്യണമേ എന്ന് ഇബ്രാഹീം പ്രാർത്ഥിച്ച സന്ദർഭവും ഓർക്കുക. അല്ലാഹു പറഞ്ഞു, അവിശ്വസിച്ചവനും ഞാൻ ആഹാരം നൽകുന്നതാണ്, പക്ഷേ അല്പകാലത്തെ ജീവിതസുഖം മാത്രമാണ് അന്ന് ഞാൻ നൽകുക, അവന് ഞാൻ നൽകുക. പിന്നീട് നരകശിക്ഷയേൽക്കാൻ ഞാൻ അവനെ നിർബന്ധിതനാക്കുന്നതാണ്. അവന് ചെന്നുചേരാനുള്ള ആ സ്ഥലം വളരെ ചീത്ത തന്നെ. ഇബ്രാഹീമും ഇസ്മായിലും കൂടി ആ ഭവനത്തിന്റെ കാബയുടെ അടിത്തറ കെട്ടി ഉയർത്തിക്കൊണ്ടിരുന്ന സന്ദർഭവും അനുസ്മരിക്കുക. അവർ ഇപ്രകാരം പ്രാർത്ഥിച്ചിരുന്നു, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ. തീർച്ചയായും നീയെല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ ഇരുവരെയും നിനക്ക് കീഴ്പ്പെടുന്നവരാക്കുകയും ഞങ്ങളുടെ സന്തതികളിൽ നിന്ന് നിനക്ക് കീഴ്പ്പെടുന്നൊരു സമുദായത്തെ ഉണ്ടാക്കുകയും ഞങ്ങളുടെ ആരാധനാക്രമങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരികയും ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്യണമേ. തീർച്ചയായും നീ അത്യധികം പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാകുന്നു. ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് ഞങ്ങളുടെ സന്താനങ്ങൾക്ക് നിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കേൽപ്പിച്ചു കൊടുക്കുകയും വേദവും വിജ്ഞാനവും അഭ്യസിപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു ദൂതനെ അവരിൽ നിന്ന് തന്നെ നീ നിയോഗിക്കുകയും ചെയ്യണമേ. തീർച്ചയായും നീ പ്രതാപവാനും അഗാധജ്ഞാനിയുമാകുന്നു. 2:125-129.
1: മാഷാ അല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് കവർ സ്റ്റോറി.
0: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിന്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഹമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിന്റെ വരമൊഴി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റൗഫ് അലി കമീ, എന്തൊക്കെ വിശേഷങ്ങൾ? സുഖല്ലേ?
1: അൽഹംദുലില്ലാ, റഹത്താണ്. എന്താണ് നിങ്ങളെ വിശേഷം?
0: ഓ സുഖാണ്, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ.
1: എന്തോ ഉണ്ടല്ലോ, ഓ സുഖാണ് എന്ന് പറയുമ്പോ.
0: അല്ല, സുഖം തന്നെയാണ്. മോർണിംഗ് ലൈവ് കഴിഞ്ഞ് ഇരിക്കണം നമ്മുടെ പീസ് റേഡിയോ ശ്രോതാക്കള്.
1: അവർക്കൊരു റിഫ്രഷ് എന്നൊക്കെയാണ് നമ്മളൊരു ചേഞ്ചിങ് വന്നിട്ടുള്ളത്. ഏതായാലും നമ്മുടെ ഈ ഒരു മോർണിംഗ് സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു താങ്ക്സ് പറയാണ്.
0: വ്യത്യസ്തമായ
1: തിരക്കിനിടയിലാണ് അവർ ഇത് കേൾക്കുന്നത്.
0: ഒരുപാട് അറിവുകൾ അതിന്റെ ഇടയിലൂടെ അവർ നേടിയിട്ടുണ്ട്. അതെ,
1: ഒരു പ്രോഗ്രാമിലെ നമുക്ക് കഴിഞ്ഞ ഒരു 2 മണിക്കൂർ നീണ്ടു നിന്ന ലൈവ് സെഷനിൽ ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മൾ കേട്ടതോടൊപ്പം തന്നെ നമുക്ക് വ്യത്യസ്തമായ അറിവുകളും മനം കുളിരുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ അത്തരത്തിലുള്ള പ്രോഗ്രാം തന്നെയാണ് ഇനിയുള്ളത്. നമുക്ക് ഇന്ന സമയത്തുള്ളത് നല്ലത്, ഇന്ന സമയത്തുള്ളത് മോശം, അങ്ങനെയൊന്നുമല്ലല്ലോ. നമുക്ക് ദീനാണല്ലോ, ദീൻ എന്നുള്ളത് അന്നസീഹയാണ്. നമ്മൾ കൃത്യമായി ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പീസ് റേഡിയോ എടുക്കുന്ന ദൗത്യം. അതിൻ്റെ വ്യത്യസ്തമായ സെഷനുകളും വ്യത്യസ്തമായ ഫാക്കൽറ്റികളുമാണ് ഇത് നടത്തിക്കൊണ്ടു പോകുന്നത് അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഇനിയുള്ള ഷെഡ്യൂളൊന്ന് പറയണേ.
0: ഓക്കെ, അതല്ല, അപ്പോൾ അടുത്ത പ്രോഗ്രാമിലൊന്ന് പറയേണ്ടതുണ്ട്. അടുത്തത് നമ്മൾ ഇൻസൈറ്റ് ആണ്.
1: ഇൻസൈറ്റ് ആണല്ലേ. ഓക്കെ, ഇൻസൈറ്റിൽ ഇന്ന് നമുക്ക് കാണുന്നത് മുസ്തഫ മദനിയാണ്. മുസ്തഫ മദനി മമ്പാട് അദ്ദേഹം അവതരിപ്പിക്കുന്ന വിഷയം ഏറ്റവും പ്രസക്തമായ ഒരു വിഷയമാണ്. വിഷയം എന്താണെന്നൊന്ന് ജംഷീർ സലഹ ഒന്ന് പറഞ്ഞു കൊടുക്കും.
0: ലിവിംഗ് ടുഗദറിനെ അടുത്തറിഞ്ഞ മതം.
1: ഇതൊരു വിഷയം തന്നെയല്ലേ ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതലും ശ്രദ്ധയാർജിക്കുന്ന ഒരു വിഷയമാണല്ലോ. അപ്പോൾ ഇതെന്തായാലും നമ്മൾ കേട്ടിരിക്കണം. ഒരാളും അശ്രദ്ധയാകരുത്, ശ്രദ്ധിച്ചിരിക്കുക. സംസാരിക്കട്ടെ
0: മുസ്തഫ മദനിയുടെ
1: സംസാരത്തിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മാഈൻ. സ്നേഹാദരനായ സഹോദരന്മാരെ, സഹോദരികളെ, പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും എപ്പോഴും നമ്മിൽ വർഷിക്കുമാറാവട്ടെ. ഇൻഡിവിജ്വാലിസവും യൂട്ടിലിറ്റേറിയലിസവും മെറ്റീരിയലിസവും പുതിയ തലമുറയെ ഗ്രസിച്ച വിഷലിപ്തമായ ഒരാശയമാണ്. ഇൻഡിവിജ്വാലിസം എന്ന് പറഞ്ഞാൽ വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് എല്ലാ സ്വാതന്ത്ര്യങ്ങളുമുണ്ട്, എൻ്റെ ജീവിത സന്തോഷത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഇടയിൽ മതങ്ങളോ മാതാപിതാക്കളോ സമൂഹമോ ഇടപെടേണ്ടതില്ല എന്ന് പറയുന്ന ആശയമാണ്. യൂട്ടിലിറ്റേറിയലിസം എന്ന് പറഞ്ഞാൽ പ്രായോഗികതാവാദം, മറ്റാർക്കും ഉപദ്രവമാവാത്തിടത്തോളം കാലം മറ്റാർക്കും ഉപദ്രവമാവാത്ത എന്തും എനിക്ക് ചെയ്യാം എന്ന കാഴ്ചപ്പാട്. അതോടൊപ്പം എൻ്റെ ജീവിതത്തിന് ശല്യമാകുന്നതിനെയെല്ലാം വെട്ടിമാറ്റാനും മുറിച്ചു കളയാനുമുള്ള അവകാശം. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ എൻ്റെ സുഖത്തിനും എൻ്റെ ആസ്വാദനങ്ങൾക്കും തടസ്സമായി വയോധികരായ എൻ്റെ മാതാപിതാക്കൾ മാറുന്നുവെങ്കിൽ അവരെ വൃദ്ധസദനത്തിലേക്ക് അയക്കുവാനുള്ള സ്വാതന്ത്ര്യം യൂട്ടിലിറ്റേറിയലിസം എന്ന ആശയം എനിക്ക് നൽകുന്നുണ്ട്. ഓട്ടിസം ബാധിച്ച് അംഗപരിമിതിയോടുകൂടി ജീവിക്കുന്ന ഒരു കുട്ടി എൻ്റെ ജീവിതത്തിൻ്റെ സുഖാസ്വാദനങ്ങൾക്ക് തടസ്സമാണെങ്കിൽ അവനെ ദയാവധത്തിന് വിധേയമാക്കുവാനോ കൊന്നുകളയാനോ എനിക്ക് അവകാശമുണ്ട് എന്ന കാഴ്ചപ്പാട്. മെറ്റീരിയലിസം എന്ന് പറഞ്ഞാൽ പദാർത്ഥത്തിനപ്പുറത്ത് മറ്റൊന്നും തന്നെ ഇല്ല, ഈ ഭൗതിക പ്രപഞ്ചത്തിനപ്പുറത്ത് ഒരു ദൈവമോ ഒരു ശക്തിയോ ഒരു അദൃശ്യ ശക്തിയോ ഒന്നും തന്നെ ഇല്ല, അങ്ങനെ ഉണ്ട് എന്ന് പറയുന്നതെല്ലാം മിഥ്യയാണ്. നമ്മളെ അനുഭവിക്കുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് സംവേദകമായ കാര്യങ്ങൾ മാത്രമേ ശരിയുള്ളൂ. ഈ പ്രകൃതി പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കാൻ രൂപകൽപ്പന ചെയ്ത ശാസ്ത്രീയമായ ഉപകരണങ്ങൾ കൊണ്ട് കണ്ടെത്തുന്ന കാര്യങ്ങൾ മാത്രമാണ് ശരി എന്ന കാഴ്ചപ്പാട്. അതുകൊണ്ട് മതങ്ങൾക്ക് പ്രസക്തിയില്ല, ദൈവവിശ്വാസത്തിന് പ്രസക്തിയില്ല. അതൊക്കെ നമ്മുടെ മാതാപിതാക്കളും പൂർവ്വ സമൂഹവും നമ്മെ വരച്ച വരയിൽ നിർത്താൻ ഉണ്ടാക്കിയെടുത്ത ചില ആശയങ്ങൾ മാത്രമാണ്. ഈ 3 ആശയങ്ങളും പുതിയ തലമുറയെ വല്ലാതെയൊന്നുമല്ല ഗ്രസിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ കല്യാണത്തിന് പറയുമ്പോൾ അതൊക്കെ എൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്, അതിൽ ഇടപെടേണ്ടതില്ല. മാറുമറച്ച് മാന്യമായി വസ്ത്രം ധരിക്കണമെന്ന് പറയുമ്പോൾ അതൊക്കെ എൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ്, നിങ്ങൾ അതിൽ ഇടപെടേണ്ടതില്ല. സഭ്യതയും ശ്ലീലതയും കാത്തു സൂക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അതൊക്കെ ഞങ്ങളുടെ ഇഷ്ടമാണ്, അത് ഞങ്ങളുടെ അവകാശമാണ് എന്ന് പറയുന്ന രീതി. സംരക്ഷിക്കുന്നവർക്ക് ശാസിക്കാനും ശിക്ഷിക്കാനും അധികാരമുണ്ട് എന്നിരിക്കെ ബാലാവകാശങ്ങളും ചൈൽഡ് ലൈനുകളും നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുന്ന ചില നിയമങ്ങളുണ്ട്. അവർക്ക് നേരെ കണ്ണുരുട്ടാൻ പാടില്ല, അവരെ നോക്കാൻ പാടില്ല, അവരെ തല്ലാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതുവഴി കുട്ടികൾ പലരും താന്തോന്നികളാവുകയും മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാതെ വരികയും അവിടെ ഇടപെടാൻ ആളില്ലാതെ വരികയും അവരെ സംരക്ഷിക്കുന്നവർ പോലും മര്യാദരാമന്മാരായി കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ഇന്നിൻ്റെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി. ആദരിക്കപ്പെടേണ്ടവർ ആദരിക്കപ്പെടുന്നതിനു പകരം മാതാപിതാക്കളെ ബർത്തിങ് പ്യൂപ്പിൾ എന്ന് വിളിച്ച് ഫ്രണ്ടാണ് എന്ന് പറഞ്ഞ് ചങ്ക് ബ്രോ ആണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി പിതാവ് മാതാവ് എന്ന മൂല്യവത്തായ ഒരു രണ്ട് മഹാവ്യക്തിത്വങ്ങളെ ഇടിച്ചു താഴ്ത്തുവാനും പുതിയ തലമുറയുടെ മനസ്സിലെ സകല മൂല്യബോധങ്ങളെയും ഇല്ലാതെയാക്കാനുമുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിവാഹത്തിന് സമ്മതിക്കാതിരിക്കുകയും വിവാഹത്തെ തള്ളിപ്പറയുകയും വിവാഹമെന്ന് പറയുന്നത് അത് ഞങ്ങൾ ലിവിംഗ് ടുഗദറിലൂടെ ജീവിച്ച് പരിശീലിച്ച് ഒത്തുപോകുമെന്ന് കണ്ടാൽ മാത്രം നിലനിൽക്കുകയും അതല്ലെങ്കിൽ ഒഴിവാക്കി വലിച്ചെറിയുകയും ചെയ്യുന്ന ഒന്നാണ് എന്നതാണ് പുതിയ തലമുറയുടെ വായന. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വാലിസത്തിൻ്റെയും യൂട്ടിലിറ്റേറിയലിസത്തിൻ്റെയും മറവിൽ പ്രകൃതി വിരുദ്ധ ആഭാസ അശ്ലീലതകളെ വ്യക്തി സ്വാതന്ത്ര്യമായി കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. പല രാഷ്ട്രങ്ങളിലും നിയമപരമായി സ്വവർഗ വിവാഹം അനുവദനീയമാണ് എന്ന് പറഞ്ഞ് അതേ ആശയത്തെ നമ്മുടെ നാട്ടിലേക്ക് കൂടി കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് മുറവിളി കൂട്ടുന്നവർ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളായ ഫിൻലാൻഡിലും ഡെൻമാർക്കിലും നോർവേയിലും സ്വീഡനിലും ഒക്കെ ഇത്തരം നിയമങ്ങളുണ്ട് എന്ന് പറയുകയും ആണ് ആണിനെ കെട്ടണമെന്നും പെണ്ണ് പെണ്ണിനെ കെട്ടണമെന്നും മുറവിളി കൂട്ടുകയും ചെയ്യുമ്പോൾ ഈ അടുത്തു വന്ന സുപ്രീം കോടതി വിധി നമുക്ക് ആശാവഹമാണ്. സ്വവർഗ വിവാഹത്തെ അങ്ങനെ നിയമം മൂലം അനുവദിക്കേണ്ടതില്ല എന്ന കോടതിയുടെ 5 പേരടങ്ങുന്ന ബെഞ്ചിലെ 3 പേരും അത് വേണ്ടതില്ലെന്നും 2 പേരും അതാവാമെന്നും പറഞ്ഞപ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനപ്രകാരം അങ്ങനെ ഒരു വിധി വന്നപ്പോൾ നാം സന്തോഷിക്കുകയുണ്ടായി. അതേപോലെ തന്നെ വിവാഹം കഴിച്ച് ഭർത്തൃ വീട്ടിൽ വന്ന ഒരു പെൺകുട്ടി അമ്മായിമ്മയുടെ അടിമയല്ല എന്ന് വിളിച്ചു പറയുക വഴി എന്ത് സന്ദേശത്തെയാണ് ഇവർ സമൂഹത്തിന് കൊടുക്കുന്നത്? ആരും ആർക്കും വഴങ്ങേണ്ടതില്ല, ആരും ആരെയും അനുസരിക്കേണ്ടതില്ല, ആരും ആരുടെയും ജീവിതത്തിൽ അമിതമായി ഇടപെടേണ്ടതില്ല എന്നിത്യാദി ആശയങ്ങൾ വിളിച്ചു പറയുക വഴി പരസ്പരം അനുസരിച്ചും സഹകരിച്ചും സഹായിച്ചും നിലനിന്നിരുന്ന ഒരു സാമൂഹിക പശ്ചാത്തലത്തെ സംശയത്തിൻ്റെ ശത്രുതയുടെ മനോഭാവത്തോടുകൂടി നിരീക്ഷിക്കുന്ന മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുവരാനാണ് ഇത്തരം പരാമർശങ്ങൾ കാരണമാവുക എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു കുട്ടി തൻ്റെ ഉപ്പയെ അനുസരിക്കണം, ആ ഉപ്പ പറയുന്ന അച്ചടക്ക നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് പറയുമ്പോൾ അത് കുട്ടിക്കുള്ള അവകാശ ലംഘനമായി നോക്കിക്കാണുന്ന നൊന്തു പ്രസവിച്ച മാതാവിന് പോലും കുട്ടിയുടെ വളർച്ചാഘട്ടത്തിൽ മൂല്യബോധം ഉണ്ടാക്കുന്നിടത്ത് ഇടപെടാൻ അവകാശമില്ലെന്നു പറയുന്ന പ്രത്യയശാസ്ത്രം, നാഥനില്ല പട നായിപ്പട എന്ന് പറയുന്നത് പോലെ പരസ്പര വിശ്വാസമില്ലാത്ത ഒരാൾക്കൂട്ടത്തെ രൂപീകരിക്കാൻ മാത്രമേ കാരണമാവുകയുള്ളൂ എന്ന കാര്യത്തിൽ നാം സംശയിക്കേണ്ടതില്ല. എത്ര മനോഹരമായിട്ടാണ് ഇസ്ലാം പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ പരസ്പരം ഓരോരുത്തർക്കും അവരവർക്ക് അർഹിക്കുന്ന സ്ഥാനവും പദവിയും പരിഗണിച്ചു നൽകണം എന്നാവശ്യപ്പെട്ടിട്ടുള്ളത്. ഒരു പെണ്ണിന്റെ മുഴുവൻ ചിലവുകളും വഹിക്കുന്ന പുരുഷന്റെ നിർദ്ദേശങ്ങളെയും ഇഷ്ടങ്ങളെയും ഒരു പെണ്ണ് പരിഗണിക്കണം, അയാളെ അനുസരിക്കണം എന്ന് പറയുമ്പോഴാണ് അനുസരണ നിലനിൽക്കുന്നിടത്താണ് ഒരു വീട് വീടായി നിലനിന്നു പോവുകയുള്ളൂ. പ്രായത്തിന് മുതിർന്ന അമ്മായിമ്മയാണെങ്കിലും അമ്മോശനെയാണെങ്കിലും മറ്റു ജ്യേഷ്ഠ സഹോദരിയെയോ ആണെങ്കിലും പ്രായത്തിന് മുതിർന്നവരെ ആദരിക്കണമെന്ന ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്, അവരെ അനുസരിക്കണമെന്ന ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാടിലേക്കാണ് യഥാർത്ഥത്തിൽ സമൂഹം തിരിച്ചെത്തേണ്ടത്. ഹെഡ്മാസ്റ്ററെ അനുസരിക്കാത്ത അധ്യാപകർ സ്കൂളിൽ തലവേദനയാകുന്നത് പോലെ അധ്യാപകരെ അനുസരിക്കാത്ത കുട്ടികൾ സ്കൂളിൻ്റെ സമാധാനപൂർണമായ അന്തരീക്ഷത്തിന് വിഘാതമാകുന്നത് പോലെ ഒരു കുടുംബത്തിലെ കാരണവരെയും മുതിർന്നവരെയും ആദരിക്കുവാൻ അർഹതപ്പെട്ടവരെയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുക വഴി മാത്രമേ ഒരു കുടുംബം കുടുംബമായി അച്ചടക്കത്തോടെ നിലനിന്നു പോവുകയുള്ളൂ. ആണ് പെണ്ണ് എന്ന് പറയുന്നതും ദാമ്പത്യമെന്ന് പറയുന്നതും ഒരു ബെഡ്റൂമിലെ കേവലം ഉരുണ്ടുമറിയുന്നിടത്ത് കിട്ടുന്ന ഒരു സുഖത്തിൽ അവസാനിക്കുന്നതല്ല, അത് അവസാനം വരെ മരണം വരെ നിലനിന്നു പോവേണ്ട ഒരു ജീവിത പദ്ധതിയുടെ പേരാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ തൻ്റെ സഹധർമ്മിണിയോട് പെരുമാറേണ്ട പെരുമാറ്റ ചട്ടത്തെക്കുറിച്ച് പഠിപ്പിച്ചെടുത്ത് വഅഷിറൂഹുന്ന ബിൽ മഅറൂഫ്, സ്ത്രീകളോട് നിങ്ങൾ മുഅഷറത്ത് ബന്ധത്തോടെ പെരുമാറണമെന്നാണ് ആവശ്യപ്പെട്ടത്. എന്താണ് മുഅഷറത്ത് എന്ന് പറഞ്ഞാൽ ഒരാണ് പെണ്ണിനോട് പെരുമാറുന്ന രീതി ശാസ്ത്രമാണ് മുഅഷറത്ത്. അതായത് അത് ആ പെണ്ണിന് ആഹാരം എത്തിച്ചു കൊടുക്കലോ, അവൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കലോ, അവളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കലോ അല്ല മുആഷറത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഒരു പെണ്ണും ആത്മാവുള്ളവളാണ്, വികാരമുള്ളവളാണ്. ദേഷ്യം, വാശി, സങ്കടം, ദുഃഖം എന്നതൊക്കെ ആണിനെ പോലെ പെണ്ണിനുമുണ്ട് എന്ന് പരിഗണിച്ച് അയ്യ തഹമ്മല റജുലു അല്ല അദാ മിൻ സൗജത്തിഹി, തൻ്റെ ഭാര്യയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഉപദ്രവങ്ങൾ അതൊരു പുരുഷൻ സഹിക്കണമെന്നാണ്. അത് നോട്ടം കൊണ്ടാണെങ്കിലും, ശാരീരികമായിട്ടാണെങ്കിലും, സാമ്പത്തികമായിട്ടാണെങ്കിലും, മാനസികമായിട്ടാണെങ്കിലും അവൾ നമുക്കൊരു ഉപദ്രവമായി മാറുമ്പോൾ, ഒരു പെണ്ണ് ഒരു പുരുഷനെ ഉപദ്രവിക്കാൻ അവൾക്ക് അനുവാദം നൽകുന്നു എന്നതല്ല. എന്നാൽ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽപ്പെട്ട് വൈകാരിക വിക്ഷുബ്ധതയിൽ സങ്കട അലതള്ളിയപ്പോൾ അവളുടെ ഭാഗത്ത് നിന്ന് ചൊടിപ്പിക്കുന്ന, പ്രകോപിപ്പിക്കുന്ന വല്ല ഇടപെടലുകളും പെരുമാറ്റങ്ങളും ഉണ്ടായാലും അയ്യ തഹമ്മല റജുലു അൽ അസാ മിൻ സൗജതിഹി, തൻ്റെ സഹധർമ്മിണിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഉപദ്രവത്തെ അയാൾ സഹിക്കുകയും വ അൻ യസ്ബിർ അലൈഹ, അവളോട് ക്ഷമിക്കുകയും വ അൻ യുറഖിഖ ഖൽബഹ ഹത്താ യദ്ഹബ അൻഹ ഗളബഹ, അവളുടെ ദേഷ്യവും സങ്കടവും മാറുന്നതുവരെ അവളെ മയപ്പെടുത്തിയും സോപ്പിട്ടും നല്ലതു പറഞ്ഞും സന്തോഷിപ്പിച്ചും ഒരു പുരുഷൻ കൂടെ നിൽക്കണമെന്ന് പറയുമ്പോൾ, കാറ്റിലും കോളിലും പെട്ട് ആർത്തിരമ്പി വരുന്ന തിരമാലയിൽ ഒരു ജീവിത നൗക താളം തെറ്റി വെള്ളത്തിലേക്ക് മറിയുന്ന ഘട്ടമുണ്ടാകുമ്പോൾ, ഐസ്ബർഗുകളിലിടിച്ച് അപകടം വരുന്ന സാഹചര്യങ്ങളും പരീക്ഷണങ്ങളും പൊട്ടിത്തെറികളും പൊട്ടിച്ചീറ്റലുകളും അല്ലലും അലട്ടലും ഒരു കുടുംബജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ, ജീവിത നൗകയെ വെള്ളം കയറാതെ മറിഞ്ഞു വീഴാതെ ഒരു കപ്പിത്താൻ സുരക്ഷിതമായി കരയിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ, ജീവിത പ്രക്ഷുബ്ധാവസ്ഥകളിൽ അപക്വമായി പെരുമാറാതെ ഒരു പെണ്ണിനും അവളുടെ വൈകാരികതയ്ക്ക് അത് പ്രകടിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം പരിഗണിച്ചു നൽകുന്ന ഒരു പുരുഷൻ്റെ ഉത്തരവാദിത്തമാണ് യഥാർത്ഥത്തിൽ ദാമ്പത്യത്തിലൂടെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. വയോധികരായ മാതാപിതാക്കളെ അവരെക്കൊണ്ട് ഇനിയൊരു ഗുണവും നേട്ടവും ഇല്ലെന്ന് കണ്ടാൽ പിന്നീട് വൃദ്ധസദനങ്ങളിലേക്ക് തള്ളണമെന്നും വൃദ്ധസദനങ്ങളുടെ പൊലിമ പാടാനാണ് ഇവിടുത്തെ മീഡിയകൾ ശ്രമിക്കുന്നത്. വൃദ്ധസദനങ്ങളിൽ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. വൃദ്ധസദനങ്ങൾ ആദ്യമൊക്കെ നൂറുകണക്കിനുള്ളെങ്കിൽ ഇപ്പോൾ ആയിരക്കണക്കിനായി എന്ന് പറയുക വഴി എന്ത് സന്ദേശമാണ് ഇവർ ജനങ്ങൾക്ക് നൽകുന്നത്? കുറെ പണം കൊണ്ടുപോയി വാരിക്കൊടുത്ത് എൻ്റെ വാപ്പയെയും ഉമ്മയെയും നോക്കണമെന്ന് പറഞ്ഞു പോയാലും വഴിക്കണ്ണുമായി കാത്തു നിൽക്കുന്ന, എൻ്റെ പൊന്നുമോൻ പൊന്നുമോൾ ഇന്ന് വരുന്നു എന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കളുടെ ഹൃദയത്തിൽ കിട്ടേണ്ടത് ഗാന്ധി തല കാണപ്പെടുന്ന നോട്ടുകെട്ടുകളല്ല, മറിച്ച് സ്വന്തം മക്കളുടെ സാമീപ്യവും സാന്നിധ്യവും സ്നേഹമസ്രണമായ പെരുമാറ്റവുമാണ്. ഇങ്ങനെ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ദൈവികമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. താൽക്കാലിക സുഖം ഓഫർ ചെയ്യുന്ന ലിബറലുകളും യുക്തിവാദികളും സ്വതന്ത്രതാവാദികളും വരുത്തിവെക്കുന്ന വിനാശം തലമുറകൾ മുന്നോട്ട് പോയാലും പരിഹരിക്കാൻ കഴിയാത്ത വിധം ഭീകരമായിരിക്കുമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. കാലാകാലങ്ങളായി കാത്തുസൂക്ഷിച്ചു പോരുന്ന മൂല്യങ്ങളെ വലിച്ചെറിയുന്ന ഇത്തരം വികല പ്രത്യയശാസ്ത്രങ്ങളെ അതിവേഗതയിൽ തന്നെ ചവറ്റുകൊട്ടയിലെറിയാൻ പ്രബുദ്ധ കേരളത്തിന് കഴിയണം. സർവശക്തനായ അള്ളാഹു ശരിയുടെ ദിശയിലൂടെ സഞ്ചരിക്കാനും പ്രകൃതിക്കിണങ്ങുന്ന ജീവിതം നയിക്കാനും നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: നമ്മൾ കേട്ടത് മുസ്തഫ മദനി അവതരിപ്പിച്ച ഇൻസൈറ്റ് ആണ്, ലിവിംഗ് ടുഗദറിനെ അടുത്തറിഞ്ഞ മതം. ഓക്കെ, നമ്മൾ അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ്
1: ഒരു പാട്ടാകല്ലേ?
0: അതാണ് അല്ലേ,
1: എപ്പോഴും ആളുകൾക്കൊരു മൈൻഡ് റിഫ്രഷ് ചെയ്യാനുള്ള ഒരു സാധനമാണ്.
0: അനുഗ്രഹിച്ച ഒരു കഴിവ് തന്നെയാണല്ലോ പാട്ട് പാടാനുള്ള കഴിവ് എന്നുള്ളതും, പാട്ട് കേൾക്കാനുള്ള ഒരു കഴിവും, അത് ആസ്വദിക്കാനൊക്കെ ഉള്ളത്.
1: ഇന്നിപ്പോ ആളുകള് പാട്ട് എന്ന് പറയുമ്പോ ഈ മ്യൂസിക് അത് ഇത് ഇങ്ങനെ ഡിജെ
0: പാട്ടില്ലല്ലോ, വേറെ എന്തൊക്കെയാണെന്ന്.
1: ഇനിയിപ്പോ പാട്ട് കേൾക്കുന്നവർ പോലും എന്ത് ചെയ്യുന്നില്ല, ആ പാട്ടിന്റെ വരികൾക്കിടയിലൂടെ വായിക്കുന്നില്ല. അതേസമയം നമുക്ക് സമൂഹത്തിൻ്റെ മുമ്പിൽ കൊടുക്കാൻ കഴിയുന്ന ഈ പാട്ടുകൾ അർത്ഥവത്തായ പാട്ടാണ്. മനസ്സ് അതിൻ്റെ പാട്ടിനൊത്ത് അതിലേക്ക് എത്തുന്ന, ആ ഒരു ആശയത്തിലേക്ക് എത്തുന്ന പാട്ടുകൾ, മ്യൂസിക് ഇല്ലാത്ത പാട്ടുകൾ, എന്നാൽ ആസ്വദിക്കാനും ആനന്ദിക്കാനും കഴിയുന്ന പാട്ടുകളാണ് നമുക്ക് പ്രേക്ഷകരോട് എത്തിക്കാനുള്ളത്.
0: ഓക്കെ, അപ്പോൾ നേരെ സ്വരത്തിലേക്ക്.

0: ഇപ്പോൾ നമ്മൾ കേട്ടത് സ്വരമാണ്, നല്ല ഒരു ഗാനം അതിൽ കേട്ടത്.
1: അതെ, തീർച്ചയായും മനം കൊള്ളിരുന്ന രൂപത്തിൽ ഈ ഒരു സ്വരം നമുക്ക് ഇവിടെ കേൾക്കാനിടയായി. ഇനി അടുത്ത പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. ആരോഗ്യ വിചാരം ഇന്ന് നമ്മുടെയോടൊപ്പം
0: പങ്കെടുക്കുന്ന ഡോക്ടർ ആദിൽ മുഹമ്മദ്, അദ്ദേഹത്തിൻ്റെ കൂടെ നസറുള്ള സുലാഹിയാണുള്ളത്.
1: ഈ പല ആളുകൾക്കുള്ളൊരു പ്രശ്നമാണ് ഈ മൂക്കിലെ ദശ എന്നുള്ളത്.
0: പിന്നെ പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്കാണത്, കുട്ടിക്കാലത്താണ് അത് കാണുന്നുള്ളത്. അപ്പൊ ഏതായാലും അതുമായി ബന്ധപ്പെട്ട ചില പ്രഗത്ഭരായ ഡോക്ടർമാർ കാര്യങ്ങൾ അവതരിപ്പിക്കട്ടെ. അപ്പൊ നേരെ ആരോഗ്യ വിചാരത്തിലേക്ക് പ്രവേശിക്കുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പീസ് റേഡിയോ ആരോഗ്യ വിചാരം പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ആലപ്പുഴ ഹരിപ്പാടിലെ കെയർ ക്രാഫ്റ്റ് ഹോസ്പിറ്റലിലെ ENT സർജൻ ബഹുമാനായ ഡോക്ടർ ആദിൽ മുഹമ്മദ് സാറാണ്. ENT ബന്ധപ്പെട്ട് അഥവാ ചെവിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു വെച്ചത്. അതിൻ്റെ ഒരു ചെറിയ ഭാഗം കൂടെ ഇൻഷാല്ലാ ഈ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ തുടരുകയും അടുത്ത ഒരു സെഷനിലേക്ക് ENT മറ്റൊരു ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കാനുമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. സാർ, ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് താങ്കളെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചെവിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളും നമ്മൾ പറഞ്ഞു വെച്ചു. അതിൽ ശ്രോതാക്കളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു ഭാഗമാണ് ഈ കുട്ടികളുടെ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് അവരുടെ കേൾവി പരിശോധനയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ട് എന്തെങ്കിലും അത് ശ്രോതാക്കളുമായി പങ്കുവെക്കേണ്ടതുണ്ടല്ലോ.
3: അതായത് ഏതൊരു ജനിക്കുന്ന കുട്ടിയെയും നമ്മൾ ഒരു സ്ക്രീനിങ് കേൾവിയുടെ ഒരു പരിശോധന നമ്മൾ ഉടൻ തന്നെ ചെയ്യാറുണ്ട്. അപ്പം അത് പൊതുവേ ഹോസ്പിറ്റൽ ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്യാറാണ് പതിവ്. അപ്പം ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം ചിലയിടത്ത് ചെയ്യില്ല, അല്ലാതെ ഡിസ്ചാർജ് ആവുന്നതിന് മുമ്പ് ചെയ്യണം. അപ്പോൾ അത് OAE എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റ് ഉണ്ട്, ഓക്ടോ അക്വസ്റ്റിക് എമിഷൻ എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ അങ്ങോട്ടൊരു സൗണ്ട് കൊടുക്കും, ഒരു ഇങ്ങോട്ടൊരു അതിൻ്റെ തിരിച്ചു വരുന്നോ എന്ന് നോക്കും.
2: പ്രതികരണം ഉണ്ടെങ്കിൽ
3: അത് ആ മെഷീനിൽ അറിയാൻ പറ്റും,
2: അറിയാൻ പറ്റും.
3: അപ്പോൾ അതിനകത്ത് റെസ്പോൺസ് നോക്കുകയെന്ന് പറഞ്ഞാൽ ഈ ഇത് ചെവിയുടെ ഉള്ളിൽ കുറെ സെക്ഷൻസ് ഉണ്ട്. ആ കേൾവിയുടെ മെഷീൻ എന്ന് പറയുന്നൊരു ഭാഗത്തിനെ പറ്റി പറഞ്ഞല്ലോ.
2: അപ്പോൾ
3: അവിടെ അതിൻ്റെ സെൽസ് വർക്കിംഗ് ആണോ, അതിൻ്റെ ഔട്ടർ ഹെയർ സെൽസ് എന്ന് പറയുന്ന ഭാഗം വർക്കിംഗ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അതൊരു സ്ക്രീനിങ് ടെസ്റ്റാണ്. അപ്പോൾ അത് നമ്മളിതെല്ലാം ഇന്ത്യയിലൊക്കെ, ഇന്ത്യ എന്നല്ല WHO ഇത് പ്രകാരം എല്ലായിടത്തും ചെയ്യണമെന്നാണ്, എല്ലാ ജനിക്കുന്ന കുട്ടികൾക്കും ചെയ്യണമെന്നാണ് ന്യൂ ബോൺ സ്ക്രീനിങ് എന്ന് പറയും. അപ്പോൾ അതും ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം സ്ക്രീൻ ചെയ്യാൻ പറ്റും, അതായത് പ്രശ്നമുള്ള ആളാണോ എന്ന്. അപ്പം അതിനകത്ത് സംശയം തോന്നുന്നതിന് നമ്മൾ അതിന് രണ്ട് റിസൾട്ടാണ് വരും, ഒന്ന് റെഫർ അല്ലെങ്കിൽ പാസ്. പാസ് ആയാലും കുഴപ്പമില്ല, റെഫർ ആണെങ്കിൽ നമ്മൾ അടുത്ത ടെസ്റ്റിലേക്ക് പോകാൻ പറയും, അല്ലെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറയും.
2: എന്താണ് ആ ഒരു ടെസ്റ്റിന്റെ സ്വഭാവം?
3: അത് നമ്മളൊരു ക്ലിക്ക്, ഒരു സൗണ്ട് കൊടുക്കണം, പുറമേ നമുക്ക് കേൾക്കാനൊന്നും പറ്റില്ല. അത് അകത്തുനിന്നൊരു സൗണ്ട് പോലത്തെ ഒരു സ്റ്റിംലസ് കൊടുക്കും. അപ്പൊ അവിടെ അത് അവിടുത്തെ ഹെയർ സെല്ലുകളിൽ തട്ടി, അത് നമ്മൾ പറയുമ്പോൾ അത് ഭയങ്കര സൂക്ഷ്മ, ഭയങ്കര മോളിക്കുലർ ലെവലിലുള്ള കാര്യമാണ്. അതിനൊരു റെസ്പോൺസ് സിഗ്നൽ വരും, അത് ആ മെഷീൻ ഡിറ്റക്ട് ചെയ്യും. ഇത്രയാണ് അതിന്റെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ.
2: നേരത്തെ പറഞ്ഞു പാസ് അല്ലെങ്കിൽ
3: റെഫർ.
2: അപ്പൊ റെഫർ എന്നാണെങ്കിൽ എന്താണ് പിന്നെ അടുത്ത ചികിത്സ?
3: റെഫർ ആണെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് കാര്യമായിട്ട് സ്റ്റഡി ചെയ്യണം. അപ്പൊ എല്ലാവരെയും നമ്മൾ നല്ല ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ടെസ്റ്റുകൾ, ഡിഫിക്കൾട്ട് അല്ല, കുറച്ചും കൂടെ തീവ്രതയുള്ള ടെസ്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് അതിനാണ് സ്ക്രീനിങ് എന്ന് പറഞ്ഞത്. അതിന് ശേഷമാണ് ബേര എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. പൊതുവെ ഈ കേൾവി സംബന്ധമായ ബുദ്ധിമുട്ടുള്ളവർ കേട്ടിട്ടുണ്ടാവും. അപ്പം അവര് ബേര എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അത് ഈ സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ സാധാരണയുള്ള കുട്ടികൾക്കുള്ളതാണ്. ബേര ടെസ്റ്റ് എല്ലാ കുട്ടികൾ, ചില കുട്ടികൾ, അതായത് ഇപ്പം ICU കുട്ടികൾ, വെന്റിലേറ്ററിലിരുന്ന കുട്ടികൾ, ജനിച്ച ഉടനെ കരയാത്ത കുട്ടികൾ, അല്ലെങ്കിൽ ജോണ്ടിസ് വന്ന് മഞ്ഞപ്പിത്തം പോലെ അങ്ങനെയൊക്കെയുള്ള കുട്ടികൾ പൊതുവേ നമ്മൾ OAE പകരം ബേരയാണ് ചെയ്യുക. കാരണം അവർ കുറച്ചും കൂടെ റിസ്ക് കൂടുതലാണ്, ജന്മനാ കേൾവിക്കുറവുണ്ടാവാനുള്ള സാധ്യത കൂടുതലുള്ള കുട്ടികൾ.
2: കേൾവി സഹായി വെക്കുന്ന ഒരു തലത്തിലേക്ക് മാറാറുണ്ടല്ലോ പലപ്പോഴും കുട്ടികളിലും, അതുപോലെ തന്നെ വലിയ ആളുകളിലും ഒക്കെ ഇത് കാണാറുണ്ട്. എപ്പോഴാണ് അതിന്റെ ഒരു സ്റ്റേജ്?
3: അതായത് കുട്ടികളുടെ കേൾവിക്കുറവിൽ നമ്മൾ ആദ്യം അതിനെ ആദ്യം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യം സ്ക്രീനിങ് ചെയ്തു, പിന്നെ അതിനെ നമ്മൾ അതിനകത്ത് പ്രശ്നമുള്ള ആൾക്കാർ ബേര ടെസ്റ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. അപ്പൊ കുറെ ജന്മനാ കേൾവിക്കുറവില്ല ഉള്ള കുട്ടികൾ, കേൾവി ഒട്ടും കേൾവി ഇല്ലാത്തവരുണ്ട്, പല അതിന്റെ ഗ്രേഡിംഗ് ഉണ്ട്. അതായത് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, അതായത് ഓരോ ലെവലിലുള്ള കേൾവിയുണ്ട്. ഒരു പരിധിക്ക് മുകളിലേക്കുണ്ട്, അതായത് സിവിയർ ടു പ്രൊഫൗണ്ട് എന്ന് പറയും. ആ ലെവലിലുള്ള കുട്ടികൾക്ക് നമ്മൾ നേരത്തെ തന്നെ ഓപ്പറേഷൻ ചെയ്ത് കോക്ലിയർ ഇംപ്ലാന്റ് പോലുള്ള സർജറികൾ ചെയ്യാൻ പറയും. അതിനും കണ്ടീഷൻസ് ഉണ്ട്, അതായത് ആ നരമ്പ് വർക്കിംഗ് ആക്കണം. ഈ നമ്മൾ ഇംപ്ലാന്റ് ഉപയോഗിക്കുന്നത് കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറയുന്ന സർജറി ചെയ്ത് ഈ കേൾവിയെ സഹായിക്കാനുള്ള മെഷീൻ നമ്മൾ ഉള്ളിൽ ഇംപ്ലാന്റ് ചെയ്യണം, അത് ഉള്ളിൽ വെക്കുകയാണ്. അപ്പൊ അത് ചെന്നിട്ട് ഈ നരമ്പിനെ സ്റ്റിമുലേറ്റ് ചെയ്യാണ് ചെയ്യുക.
2: അത് ഈ പുറത്തേക്ക് കാണുന്ന ഭാഗം മാത്രമല്ല,
3: അത് പുറത്തേക്ക് കാണുന്നെന്ന് പറയുന്ന ഹിയറിംഗ് എയ്ഡാണ്. ഓക്കെ, അത് കേൾവി സഹായി മാത്രമാണ്. അത് ചെറിയ ആൾക്കും വലിയ ആൾക്കാർക്കൊക്കെ കോക്ലിയർ ഇംപ്ലാന്റ് പൊതുവെ കുട്ടികളാണ് കൂടുതലും അഡൾട്ട്സിനും ഉപയോഗിക്കുക. അതിനകത്ത് സർജറി ചെയ്ത് ഉള്ളിൽ ഒരെണ്ണം വെക്കും, പുറമേ ഒരെണ്ണം കാണും. അതാണ് കോക്ലിയർ ഇംപ്ലാന്റിൽ വരുന്നത്. മറ്റത് കേൾവി സഹായി ഹിയറിംഗ് എയ്ഡാണ്. അത് കൂടുതലും പ്രായം ചെന്ന ആൾക്കാർക്ക് ഈ കേൾവി പ്രായസംബന്ധമായിട്ടുള്ള കേൾവിക്കുറവുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കേസിലാണ് കൂടുതലായിട്ടും നമ്മൾ അഡ്വൈസ് ചെയ്യാറ്. അത് ഓരോരുത്തരുടെ ഇതനുസരിച്ച് കുറവിനനുസരിച്ച് വേരിയേഷൻ ഉണ്ടാവും. അത് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മളത് വെക്കാൻ പറയും. അപ്പം അത് കുറച്ചും കൂടി ഒന്ന് ആംപ്ലിഫൈ ചെയ്ത് നമ്മൾ കേൾക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് അവരെ കേൾപ്പിച്ച് അവരെ കൊണ്ടൊന്ന് കേൾപ്പിക്കുക എന്നുള്ള ഒരു ടാസ്ക്കാണ്.
2: സർവാറൊരു വിഷയം കണ്ണിന്റെ കാഴ്ചയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറയാറുണ്ട്. കാഴ്ച മങ്ങിത്തുടങ്ങുന്ന അന്ന് മുതലേ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് അഥവാ സ്പെക്ട്രം ഈ കണ്ണട വെക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിക്കുകയാണെങ്കിൽ അത് വെക്കണം. ചില ആളുകൾക്കത് പിന്നെ കണ്ണട വെക്കാനുള്ള മടി കൊണ്ടോ അതല്ലെങ്കിൽ ചികിത്സിക്കേണ്ടതിൻ്റെ പ്രയാസം കൊണ്ടോ ഒക്കെ അതങ്ങോട്ട് പിന്നെ മാറ്റിവെക്കുകയും പിന്നീട് കാഴ്ചക്കുറവ് കൂടുതലാവാനുള്ള സാധ്യത ഉണ്ടല്ലോ. ഇതേപോലെ ചില ആളുകൾക്കെങ്കിലും ഒരു പ്രായമെത്തിക്കഴിഞ്ഞാൽ ചെവിയിൽ കേൾവിക്കുറവ് സ്വാഭാവികമായിട്ടും വരാറുണ്ട്. അത് പിന്നെ നിസ്സാരമായി തള്ളിക്കളഞ്ഞാൽ അതൊരു വലിയ പിന്നെ വീണ്ടും തീരെ കേൾക്കാത്തൊരവസ്ഥയിലേക്ക് മാറുമോ, അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ?
3: അതായത് കേൾവിക്കുറവ് പ്രായസംബന്ധമായി ഉണ്ടാവുന്ന കേൾവിക്കുറവ് 60 വയസ്സ് മുതലാണ് പൊതുവെ കൂടുതലാവാറുള്ളത്. പൊതുവെ അങ്ങനെയാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ടുള്ള ഹെഡ്ഫോൺ ഹൈ സൗണ്ടുകൾ കൂടുതലാണ് നമ്മുടെ നാട്ടിൽ. അതായത് DJ അതല്ലെങ്കിൽ മറ്റ് വലിയ പ്രസംഗങ്ങൾ എല്ലാ രീതിയിലും വലിയ സൗണ്ടുകൾ ഉള്ള ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം പിന്നെ ഹെഡ്ഫോണും ഇയർഫോണും ഉപയോഗിക്കാത്ത ആൾക്കാർ തന്നെ വളരെ വിരളമാണ് ഇന്നത്തെ കാലത്ത്. അപ്പം അത് കാരണമൊക്കെ കേൾവിക്കുറവ് നേരത്തെ യങ് പോപ്പുലേഷനിൽ തന്നെ കണ്ടുവരുന്നതായിട്ട് ഉണ്ട്. അപ്പം ഈ നമ്മൾ പ്രായസംബന്ധമായി ഉണ്ടാകുന്ന കേൾവിക്കുറവിന് നമ്മൾ ഹിയറിംഗ് എയ്ഡ് ആദ്യം തന്നെ യൂസ് ചെയ്യാനാണ് പറയുക. കാരണം ഈ ഇതിന്റെ ആ നശീകരണ പ്രോസസ്സിനെ അത് കുറച്ചൊന്ന് സ്ലോ
2: ആക്കും.
3: അപ്പം ഒരാൾ ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യാതെ ഒരു 10 വർഷത്തിൽ എത്ര കുറവുണ്ടാവുമോ അതിനേക്കാളും മെച്ചമായിരിക്കും യൂസ് ചെയ്യുന്ന ഒരാളിൽ. അപ്പം അതുകൊണ്ട് നമ്മൾ വയസ്സെന്ന ആൾക്കാരിലാണെങ്കിലും നമ്മൾ നേരത്തെ. പിന്നെ ഈ കേൾവി എന്ന് പറയുന്നത് ഒരു നമ്മൾ ശരിക്കും കേൾക്കുന്നില്ല എന്ന് പറയുന്നതല്ല, അത് അതിൻ്റെ മാനസികമായിട്ടൊക്കെ കുറേ അതിന് ഇമ്പാക്റ്റ് ഉണ്ട്. അതായത് ഇപ്പം വയസ്സെന്ന ആൾക്കാർക്ക് ടൈമിൽ അവർക്ക് കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ദേഷ്യം വരുന്നില്ല. ഒരു കാരണം അവർക്ക് അവരാരും കേൾക്കുക, അവർ പറയുന്ന ആരും കേൾക്കുക, അല്ലെങ്കിൽ ആളുകൾ നമ്മളൊരാളോട് സംസാരിച്ച് അയാൾ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ അപ്പോൾ ഒരാൾ നമ്മൾ മറുപടി പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ അവർ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്ക് ദേഷ്യം വരും. അപ്പോൾ അതിൻ്റെ അവർ കുറേ ഒരു അവരുടെ ഒരു മൂഡ് അല്ലെങ്കിൽ ആ ഒരു കോഗ്നിഷൻ അതിനെയൊക്കെ ബാധിക്കുന്ന അവരുടെ ആൾക്കാരുമായിട്ടുള്ളൊരു മിംഗ്ലിങ് കേൾവിക്കുറവാകും, പിന്നെ ആൾക്കാരോട് മിണ്ടാതാവും. അപ്പോൾ അതിനകത്തൊക്കെ കുറേ റോളുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ അതിനെ കണ്ടുപിടിച്ച് അത് കറക്റ്റാക്കി പറ്റുന്ന രീതിയിൽ മെഷീനും കാര്യങ്ങളും യൂസ് ചെയ്ത് പോകാനാണ് പൊതുവെ നമ്മൾ അഡ്വൈസ് ചെയ്യുക.
2: ഓക്കെ, അപ്പം പ്രത്യേകിച്ച് ശ്രോതാക്കൾ ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഹെഡ്സെറ്റിൻ്റെയും ഹെഡ്ഫോണിൻ്റെയും കാര്യം പറഞ്ഞല്ലോ, അത് ഉപയോഗിക്കാത്തവർ വളരെ വേണമെങ്കിൽ വളരെ കുറവാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് ശ്രദ്ധിച്ചു വേണം ഉപയോഗിക്കാൻ എന്നത് കൂടി.
3: വലിയ സൗണ്ട് കുറച്ച് നേരമായിരുന്നാലും ചെറിയ സൗണ്ട് കുറേ നേരം കേൾക്കുന്നത് രണ്ടും ചെവിയെ ബാധിക്കുമെന്നാണ്. അതായത് വലിയൊരു സൗണ്ട്, ഒരു പടക്കം പൊട്ടിക്കുന്ന സൗണ്ടോ അതല്ലെങ്കിൽ ഒരു വെടിക്കെട്ടിന്റെ സൗണ്ട് ഒറ്റയടിക്ക് വന്ന് ചെവി അടിക്കുന്നതും ഒരു ചെറിയ സൗണ്ട് നമ്മൾ കുറേ
2: നേരം കേൾക്കുന്നത്,
3: അതായത് ഒരു മീൻസ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഭയങ്കര വലിയ സൗണ്ടിലല്ല ഹെഡ്ഫോൺ വെച്ചേക്കുന്നത്, എന്നാൽ പോലും അത് പെർസിസ്റ്റന്റ് ആയിട്ട് കേട്ടോണ്ടിരിക്കുന്നത് ചെവിയുടെ
2: കേൾക്കുന്നത്.
3: അത് നോയിസ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെ ഉണ്ട്. ഈ ഫാക്ടറി വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സ്ഥിരമായി ഹെഡ്സെറ്റ് DJയിൽ വർക്ക് ചെയ്യുന്നവർ, അങ്ങനെ മ്യൂസീഷ്യൻസ് അങ്ങനെയൊക്കെയുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇതിനൊക്കെ ഭയങ്കര. പിന്നെ ഈ പോലീസ് അല്ലെങ്കിൽ പട്ടാളത്തിലൊക്കെ ഈ ഫയറിംഗ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഫാക്ടറി വർക്കേഴ്സ്, ഇവരൊക്കെ ഭയങ്കര ഇതിന് പ്രോണാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ അതിൻ്റെ പ്രൊട്ടക്ട്, ഇപ്പോൾ എയറോപ്ലെയിനിൻ്റെ ടേക്ക് ഓഫുള്ള സ്ഥലത്തുള്ള കണ്ണുകൾ ഗ്രൗണ്ട് സ്റ്റാഫ് അവരൊക്കെ ഈ ഹെഡ് ഗിയേഴ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് പറയുന്നത്, കാരണം അത്രമാത്രം സൗണ്ടാണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രായസംബന്ധമായി ഉണ്ടാകുന്ന കേൾവിക്കുറവിനേക്കാളൊക്കെ വളരെ മുന്നേ സംബോധിക്കും ഇതൊക്കെ. അപ്പൊ അതുകൊണ്ട് ഈ ചെവി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സാധനമാണ്. നമ്മൾ നേരത്തെ അതിനെ എല്ലാ അവയവങ്ങളും അതാണ്.
2: അതുപോലെ ഓരോ അവയവത്തിനും അതിന്റേതായ ഒരു ലൈഫ് ഉണ്ട്.
3: പറയുമ്പോൾ കണ്ണുള്ളപ്പോഴേ കാഴ്ച എന്ന് പറയുന്നതെങ്കിലും കേൾവിയും എല്ലാം അതുപോലെയാണ്
2: തന്നെ. നമ്മൾ മുട്ടുകാലിന്റെ കാര്യം പറയുമ്പോഴേ ചില ആളുകൾ പറയാറുണ്ട് അത്രയും കാലം നടന്നല്ലോ, അപ്പം അതിനൊരു നടക്കാനുള്ള അത്ര ഒരു പ്രായം അല്ലെങ്കിൽ ആ ഒരു കാലാവധി ഉണ്ടാവാം, അല്ലെങ്കിൽ അത് ചെവിക്കും, ഇതേപോലെ തന്നെ അതിൻ്റെ ഒരു പരിധിയുണ്ട്. ആ പരിധി വിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാവാവുന്ന അപകടങ്ങൾ നമ്മൾ വിളിച്ചു വരുത്തലാണ്, ക്ഷണിച്ചു വരുത്തലാണ് എന്ന് തന്നെയാണ്. അത് ശ്രദ്ധിക്കുന്നത് ഏറ്റവും ഗുണകരമാകും, നമുക്ക് തന്നെ ഉപയോഗമാകും എന്നാണ് ഡോക്ടറുടെ സംസാരത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കുക എന്ന് തന്നെയാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ മറ്റൊരു ഭാഗം സർ, നമ്മൾ ഇനി നേരത്തെ ENT അഥവാ ഇപ്പം ചെവി മാത്രമാണ് നമ്മൾ പറഞ്ഞു വെച്ചത്, ഇതിൻ്റെ മെയിൻ ഒരു പാർട്ടാണ് മൂക്ക് എന്നുള്ളത്, നോസ്. അപ്പം ഈ മൂക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ മിക്കവാറും ചെറുപ്രായത്തിൽ തന്നെ ചില ആളുകൾക്കെങ്കിലും ഈ ജലദോഷം അല്ലെങ്കിൽ മൂക്കടപ്പ് ഉണ്ടാവാറുണ്ട്. അതിൻ്റെ കാരണങ്ങൾ,
3: മൂക്കടപ്പ് പൊതുവെ പനി സംബന്ധമായിട്ട് ജലദോഷപ്പനി അത് കാരണം ഉണ്ടാവാം. അതല്ലാതെ മൂക്ക് അടപ്പിന് കുറേ കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ മൂക്കിൻ്റെ രണ്ട് മൂക്ക് രണ്ട് ചേമ്പറായിട്ട് കണക്കാക്കുകയാണെങ്കിൽ രണ്ടിനെയും കൂടെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പാലം ഉണ്ട് നടുവേ ഉള്ളത്. അപ്പം ഇതിൻ്റെ വളവുണ്ട്, ഒരു സൈഡിലേക്ക് ചാഞ്ഞിരിക്കുകയാണ് ഈ സൈഡിലേക്ക്. അതായത് മൂക്കിൻ്റെ വളർച്ചയോളം ആ പാലത്തിന്റെ വളർച്ചയോളം മൂക്കിന്റെ വളർച്ച എത്താത്തപ്പം, അതായത് പാലം കൂടുതലായി വളർന്നു പക്ഷെ മൂക്കിന്റെ അത്ര വളർച്ച വന്നില്ല. അപ്പൊ എന്ന് വെച്ചാൽ പാലത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേരി ചരിവുണ്ടാവും. അപ്പം ആ ഒരു സൈഡിലേക്ക് ഉള്ള എയർ ഫ്ലോ കുറയും. അപ്പൊ അതിനെ മൂക്കിൽ പാലത്തിന്റെ വളവ് എന്ന് പറയാം. പൊതുവെ എല്ലാവരും മൂക്കിന്റെ പാലത്തിന്റെ വളവ് എന്ന് പറയുമ്പോൾ പുറമേ ഉള്ള വശമാണെന്ന്
2: വിചാരിക്കും.
3: അത് മൂക്കിന്റെ വളവാണ്. മൂക്കിന്റെ വളവ് എന്ന് പറയുന്ന ഒരു കോസ്മെറ്റിക് വിഷയമാണ്. അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചിലർക്ക് വളവുണ്ടെന്ന് തോന്നാം. പക്ഷെ പാലത്തിന്റെ വളവ് 100 പേരെടുത്താൽ 40% ആൾക്കാർക്ക് പാലത്തിന് വളവുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ അതിനകത്ത് 4% ആൾക്കാർക്ക് സ്ഥിരമായി മൂക്കടപ്പ് ഉണ്ടാവുള്ളൂ എന്നാണ്. അങ്ങനെയുള്ളവരാണ് നമ്മൾ മൂക്കടപ്പിന്റെ ഒരു കാറ്റഗറി വരുന്നത്. പിന്നെ മൂക്കിലുള്ളിൽ ദശ, കുട്ടികളൊക്കെ ആണെങ്കിൽ അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം, അതായത് മൂക്കിൻ്റെ ഏറ്റവും പിന്നിലുള്ള ഒരു ടിഷ്യൂ ആണ് അഡിനോയിഡ്. മൂക്കിലെ കുട്ടികളുടെ മൂക്കിലെ ദശ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അതുണ്ടെങ്കിൽ മൂക്കടപ്പ് സ്ഥിരമായിട്ട് ഉണ്ടാവും. കുട്ടികൾ കൂടുതലായിട്ട് മൂക്കടപ്പ്, കൂർക്കം വലി, വായ തുറന്നുറങ്ങൽ, ഇതൊക്കെ അഡിനോയിഡിൻ്റെ ലക്ഷണമാണ്. പിന്നെ മറ്റ് മൂക്കിലെ ദശ പോളിപ്പ് അല്ലെ, സൈനസൈറ്റിസ് സംബന്ധമായി അലർജി സംബന്ധമായിട്ട് മൂക്കടപ്പുകൾ ഉണ്ടാവും. അതെല്ലാം മറ്റ് വളരെ വിരളമായിട്ട് കുറച്ച് ട്യൂമറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതുപോലൊക്കെ ഉണ്ടാവാം.
2: അപ്പൊ എല്ലാ മൂക്കടപ്പും അങ്ങനെ പ്രയാസം ഉണ്ടാകുന്ന ഒരു സംഭവമല്ല. പക്ഷെ ഈ മൂക്കിലെ പാലത്തിന്റെ വളവ് എന്ന് പറഞ്ഞല്ലോ, ഈ വളവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാവുന്ന സ്ഥിരമായി ഉണ്ടാകാവുന്ന പ്രയാസങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അഥവാ
3: മൂക്കടപ്പാണ് സ്ഥിരമായിട്ട് ഉണ്ടാവാൻ
2: വേദന അങ്ങനെ
3: ഇല്ല. പാലത്തിന്റെ വളമുണ്ടെങ്കിൽ പൊതുവെ വേദന അങ്ങനെ ഉണ്ടാവാറുണ്ട്. പിന്നെ അത് ഈ പാലത്തിന്റെ എല്ലിന്റെ വശം കോണിച്ച് ഉള്ളിലെ മാംസത്തിലും കാണും, മുട്ടുകയാണെങ്കിൽ ചിലപ്പം ബ്ലഡ് കാണാം, ബ്ലഡ് കാണാം, ബ്ലഡിന്റെ രക്തത്തിന്റെ അംശം.
2: അപ്പൊ അതിന് ആ സമയത്ത് നമ്മൾ ഈ പാലത്തിന്റെ വളവിന് എന്തെങ്കിലും ചികിത്സ?
3: പാലത്തിന്റെ വളവ് പൊതുവെ ഉള്ളൊരു ഇത് 18 വയസ്സിന് ശേഷം അല്ലെങ്കിൽ എല്ല് വളർച്ച പൂർത്തിയായതിനു ശേഷമാണ് നമ്മൾ സർജറി അഡ്വൈസ് ചെയ്യുക. വളരെ ചെറിയ കുട്ടികളാണ് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്. അതായത് ഉറക്കം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ മൂക്കിലൂടെയാണ് കുട്ടികളെല്ലാം ശ്വാസം എടുത്ത് ശ്വാസം എടുക്കുന്നത്. അങ്ങനെയാണ് നമ്മളെ പ്രോഗ്രാം ചെയ്ത് വരുന്നത്. മൂക്കിലൂടെ ശ്വാസം കിട്ടാതെ വരുമ്പോഴാണ് വായിലൂടെ ശ്വാസം എടുത്ത് തുടങ്ങുന്നത്. ഇപ്പം ജനിക്കുന്ന കുഞ്ഞിന് ഇപ്പം മൂക്കിൻ്റെ നമ്മൾ ഈ രണ്ട് നോസ്ട്രൽ എന്ന് പറയുന്നത് അതിലൂടെ ഉള്ളിലേക്ക് ശ്വാസം തൊണ്ടയിലേക്ക് ശ്വാസകോശത്തിലേക്ക് പോകണം. ഇപ്പം ചില കുട്ടികൾ ജനിക്കുമ്പോൾ ആ ഒരു എയർ വേ ഓപ്പൺ ആയിരിക്കില്ല. അവരൊക്കെ നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ സർജറി ചെയ്ത് കൊയനലക്ട്രീഷ്യ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. ആ വഴി ഓപ്പൺ അല്ല. അപ്പം അത് ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസം നമ്മൾ സർജറി ചെയ്ത് ഓപ്പൺ ആക്കണമെന്ന് തന്നെയാണ്. അതാണ് അർജൻറ് ആയിട്ടുള്ള കാര്യമാണ്. അതല്ലാതെ പൊതുവെ കുട്ടികൾ മൂക്കിലൂടെ ശ്വാസം എടുക്കാനാണ് പ്രോഗ്രാം ചെയ്ത് വരുന്നത്. വായിലൂടെ പിന്നീട് എടുക്കുന്നതാണ്. അപ്പോൾ ഈ മൂക്കിലൂടെ ശ്വാസം കിട്ടാതെ വരുമ്പം കുട്ടികൾക്ക് അത് അവരുടെ ഉറക്കം ശരിയാവാതെയും വളർച്ചയൊക്കെ ബാധിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ നേരത്തെ കണ്ട് അഡ്രസ്സ് ചെയ്യണം. അപ്പോൾ ഏതാണ് അതിൻ്റെ കാരണമെന്ന് കണ്ടുപിടിച്ചിട്ടാണ് നമ്മളതിനെ അഡ്രസ്സ് ചെയ്യുക. കുട്ടികളുടെ പാലത്തിൻ്റെ പരിപാടിയൊന്നും നമ്മൾ നേരത്തെ സർജറിയും കാര്യങ്ങളും ചെയ്യാറില്ല. പൊതുവെ 18 വയസ്സ് കഴിയണം, എല്ല് വളർച്ച പൂർത്തിയാവണം. ചെയ്യാൻ പറ്റില്ല എന്നല്ല, ചെയ്യാറുണ്ട്. അത് വളരെ എക്സ്പെർട്ടായിട്ടുള്ള ഹാൻഡ്സിൽ അത് ചെയ്യാൻ പാടുള്ളൂ. കാരണം അത് അതിൻ്റെ നമ്മൾ സർജറി ചെയ്യുന്ന ചില ഏരിയാസിൽ നമ്മൾ കൈകടത്തിയാൽ ആ മൂക്കിൻ്റെ ഷേപ്പിനെയും കാര്യങ്ങളും പിന്നീടുള്ള വളർച്ചയെ ബാധിക്കും, അതിൻ്റെ ഗ്രോത്ത് സെൻറ്റേഴ്സിന് എഫക്റ്റ് ആയത്. അതല്ലെങ്കിൽ പൊതുവെ 18 എല്ല് വളർച്ച കംപ്ലീറ്റ് ആയതിനു ശേഷം പാലം നേരെ അത് വലിയ
2: കൂടുതൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു സർജറി ഭാഗത്തേക്ക് നീങ്ങാതിരിക്കലാണ്
3: നല്ലത്. 18 വയസ്സ് കഴിഞ്ഞാൽ പോലും മൂക്കിൻ്റെ പാലത്തിന് ചെറിയ വളമുണ്ടെന്ന് വിചാരിച്ച് സർജറി ചെയ്യേണ്ടതില്ല. ഇല്ല,
2: മിക്കവാറും സ്കൂളിലെ കുട്ടികളൊക്കെ ഈ ഒരു 3-ാം ക്ലാസ് 4-ാം ക്ലാസ് അല്ലെങ്കിൽ ആ ഒരു 10-ാം ക്ലാസ്സിന് താഴെയുള്ള പ്രായമുള്ള കുട്ടികളിൽ ഈ ഒരു വിഷയം വരുമ്പോൾ മിക്കവാറും അവർ പഠിക്കാതിരിക്കുന്ന സമയത്തോ ഒക്കെ ഈ ഒരു പ്രയാസം, പ്രത്യേകിച്ച് നേരത്തെ സാറ് പറഞ്ഞല്ലോ, പിന്നെ വായ തുറന്നുറങ്ങുന്ന ഒരവസ്ഥ, അതായത് മൂക്കിലൂടെ ശ്വാസം എടുക്കാൻ പറ്റാത്തപ്പോഴാണല്ലോ വായിലൂടെ ശ്വാസം എടുക്കുക, അപ്പോൾ ഈ ഉറങ്ങുന്ന സമയത്ത് വായ തുറന്നിരിക്കുക, ഇങ്ങനത്തെ ഒരു വിഷയം വരുമ്പോൾ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ മിക്കവാറും ഒരു മൂക്കിലെ വളവാണ്, എല്ലിൻ്റെ വളവാണ് അപ്പം അത് പിന്നെ മൈൻഡിൽ ആ ഒരു പ്രശ്നം മാത്രം ഇത് വലിയ വിഷയമാകുമോ എന്ന് വിചാരിച്ചിട്ട് ഹൈ ചികിത്സ ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് തേടുന്ന ആളുകളുണ്ട്. അപ്പം അവരോട് ശരിക്കും നിർദ്ദേശിക്കാനുള്ളത്,
3: അതായത് കുട്ടികളുടെ കൂർക്കം വലി പാലത്തിൻ്റെ വളവ് കാരണം ഉണ്ടാകാം, പക്ഷെ അതിനേക്കാളൊക്കെ കൂടുതലായിട്ടുള്ള കാണപ്പെടുന്നത് ഈ മൂക്കിലെ ദശ അല്ലെങ്കിൽ അഡിനോയിഡിൻ്റെ വീക്കാണ്. അപ്പം അത് മൂക്കിൽ ഒരു സെക്രീഷൻ ഉണ്ടാവും, അത് അഡിനോയിഡിനും പിന്നെയും അഡിനോയിഡ് എന്ന് പറഞ്ഞ ഒരു ഫിൽറ്റർ പോലത്തെ ഒരു ലിംഫോയിഡ് ടിഷ്യൂ ആണ്, നമ്മുടെ പ്രതിരോധത്തിൽ ബന്ധപ്പെട്ട ഒരു ടിഷ്യൂ ആണ്. കൂടുതലായിട്ട് ജലദോഷപ്പനികൾ ഉണ്ടാകുമ്പോൾ അതിന് വീക്കം വയ്ക്കും, പിന്നെ അത് കാരണം മൂക്കിലെ സെക്രീഷൻസ് അവിടെ കിട്ടി നിൽക്കും, പിന്നെ അവിടെ ഇൻഫെക്ഷൻ, അങ്ങനെ ഒരു സൈക്കിൾ പോലാണ്. അപ്പം അഡിനോയിഡിൻ്റെ വീക്കം ഉണ്ടെങ്കിൽ അത് നമ്മൾ നേരത്തെ അഡ്രസ്സ് ചെയ്യാൻ പറയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു മൂക്കിലേക്ക് ഞാൻ സ്പ്രേയും കാര്യങ്ങളും കൊടുക്കും, മരുന്ന് കൊടുക്കും, എന്നിട്ട് ശരിയാവാത്ത ആളുകൾ അത് അലിയിച്ച് കളയാൻ കട്ട് ചെയ്ത് കളയാൻ അതുള്ള അത് സർജറിക്ക് വിധേയമാക്കാറുണ്ട്. അത് ചെറിയ കുട്ടികൾ മുതൽ വലിയ 18 മീൻസ് ഒരു 10 അത് ഈ അഡിനോയിഡ് ടിഷ്യൂ എന്ന് പറയുന്ന ഒരു 15-20 വയസ്സിൻ്റെ ഇടയ്ക്ക് അത് വലിഞ്ഞു പോകും. അത് പക്ഷേ അത് നേരത്തെ അഡ്രസ്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ഉറക്കത്തിനെ ബാധിക്കാം, അത് കാരണം പല്ലിന് നിലതെറ്റി വരാം, പല്ലിൽ ഉന്തല് വരാം, മോണയ്ക്ക് തള്ളൽ വരാം, അത് ഈ മൂക്കടപ്പ് കാരണമാണ്. ഈ മൂക്കിലൂടെ ശ്വാസം സഞ്ചാരം കുറയുമ്പോഴാണ് വായ തുറന്ന് ഉറങ്ങാനും ഈ വക പല്ലിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനും
2: ഒക്കെ പരസ്പരം ബന്ധിതമാണ്.
3: ഈവൻ മൂക്കിൽ ദശ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെവിയിൽ നീർക്കെട്ട് ഉണ്ടാവും, കേൾവിക്കുറവ് വരെ വരാം. അപ്പൊ കേൾവിക്കുറവ് വരുമ്പോഴാണ് പലരും നമ്മളെ കാണിക്കാൻ വരുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചെവിയിൽ നീർക്കെട്ടുണ്ട്, അതിന്റെ കാരണം തപ്പി പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക മൂക്കിൽ ദശയുണ്ട്. അവരെ ശ്രദ്ധിക്കാനാണ്, കുട്ടിക്ക് അലർജി പ്രശ്നമാണ്, എപ്പോഴും മൂക്ക് വലിക്കുന്നുണ്ട്, വായ തുറന്നുറങ്ങും, അത് കാര്യമായിട്ട് കണക്കാക്കാത്തത് കൊണ്ടാണ് ചെവിയിൽ നീർക്കെട്ടും അതിന്റെ കാരണം തപ്പി പോകുമ്പോഴാണ് നമുക്ക് പലപ്പോഴും മനസ്സിലാവാറ്.
2: പിന്നെ ഈ പിന്നെ മൂക്കൊലിപ്പ് അല്ലെങ്കിൽ മൂക്കിലെ ഈ ഒരു ബുദ്ധിമുട്ടുള്ള ആളുകൾ മിക്കവാറും പൊടി വലിക്കുന്ന ആളുകൾ നമ്മൾ കാണാറുണ്ട്. അപ്പം അത് ശരിക്കും അതിനെ ബാധിക്കുന്നത് അവർ പറയുന്ന വെച്ചാൽ ഇതൊരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് എപ്പോഴും ഇങ്ങനെ തടമോ തോന്നുന്നു, അതുകൊണ്ട് പൊടി വലിക്കാൻ പല രൂപത്തിലുള്ള ഇതുണ്ട്.
3: അത് ഒരു കൈൻഡ് ഓഫ് അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ് പറയാൻ പറ്റുള്ളൂ. അതായത് ഇപ്പം വിക്സ് വലിക്കുക അതല്ലെങ്കിൽ അതുപോലത്തെ, അപ്പം അത് ആക്ച്വലി മൂക്കിനുള്ളിൽ വേറെയും സെൻസേഴ്സ് ഉണ്ട്, പല മണത്തിൻ്റെ കൂടാതെ പല കോൾഡ് സെൻസേഴ്സും അത് ഇതൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സെൻസറിനെ സ്റ്റിമുലേറ്റ്, ഇപ്പം നമ്മളെ വിക്സിനെ സംഭവിക്കുന്നത് വെച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള മെൻഡോൾ അടങ്ങിയ സാധനങ്ങളിലൊക്കെ സംഭവിക്കുന്നത് വെച്ചാൽ, ആ കോൾഡ് റിസപ്റ്റ് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പം നമ്മൾ മൂക്ക് തുറന്നതുപോലെ തോന്നൽ ഉണ്ടാക്കും. അത് തോന്നലാണ് ശരിക്കും, അതൊരു ഓപ്പണിങ് ചെയ്യുന്ന സാധനമല്ല, അത് ആ റിസപ്റ്റേഴ്സിനെ പോയി അത് സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ മൂക്ക് തുറന്നു എന്നൊരു തോന്നൽ. നമ്മുടെ മൂക്കിനുള്ളിൽ പല ടൈപ്പ് മണത്തിന്റെ അല്ലാത്ത പല ടൈപ്പ് റിസപ്റ്റേഴ്സ് ഉണ്ട്. ഇവൻ മൂക്കിന്റെ ശ്വാസം അകത്തേക്ക് പോകുന്നുണ്ടോ നമ്മളെ തോന്നിപ്പിക്കുന്ന റിസപ്റ്റേഴ്സ് വരുന്നുണ്ടെന്നാണ്.
2: അപ്പോൾ അത് ശരിക്കും ഇപ്പോൾ നേരത്തെ നമ്മൾ ചെവിയുടെ കാര്യം പറഞ്ഞല്ലോ, ഇതിലിപ്പം പലപ്പോഴും പല ആളുകളും ഈ ഒരു പിന്നെ ഒറ്റമൂലി എന്നുള്ള രൂപത്തിൽ ഈ ചെവി വല്ലാണ്ട് വേദനിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മൂക്ക് വേദനിക്കുന്ന സമയത്തൊക്കെ പല രൂപത്തിലുള്ള പിന്നെ ചികിത്സകൾ, സ്വയം എണ്ണ ചൂടാക്കിയിട്ട് ഒഴിക്കുക, അതല്ലെങ്കിൽ ഈ മുളക് അതിൻ്റെ ഉള്ളിലുള്ള വിത്തെല്ലാം ഒഴിവാക്കിയിട്ട് അതിൽ എണ്ണ ചൂടാക്കിയിട്ട് ഒഴിക്കുക, ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ചെയ്യാറുണ്ട്. അത് ശരിക്കും അതിന് നമ്മൾ എന്തെങ്കിലും നിർദ്ദേശം കൊടുക്കാൻ പറ്റും,
3: ഒഴിവാക്കണമെന്നാണ് ഇത് പറയാനുള്ളത്. നമ്മൾ ഈ ഒറ്റമൂലികളൊന്നും അങ്ങനെ സപ്പോർട്ട് ചെയ്യാം. അതായത് ഞാൻ എല്ലാം എവിടെ മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രം എവിഡൻസ് ബേസ്ഡ്, അതായത് തെളിവുകൾ അല്ലെങ്കിൽ പഠനങ്ങളും ബേസ്ഡ് ആണ്.
2: ഇതൊക്കെ ചികിത്സ വേണ്ട,
3: ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ഈ എന്താ പറയുന്നത്, അത് കാരണം ഉണ്ടാകുന്ന മറ്റു ബുദ്ധിമുട്ട് പിന്നെ ചികിത്സിക്കേണ്ടി വരാറുണ്ട്. ഈ ഒറ്റമൂലി ചെവി ചൂട് വരണ ഒഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും അത്ര നല്ല കാര്യം പറ്റും. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന തുള്ളി മരുന്നുകളിൽ ചിലപ്പോൾ എണ്ണയുടെ കണ്ടന്റ് ഉണ്ടാവും, അത് കണ്ടിട്ടായിരിക്കും ചിലർ നമ്മൾ തന്നെ തന്നെ എണ്ണ ഒഴിച്ചാൽ എന്താന്ന് രീതിയിൽ ചിന്തിക്കുന്നത്. പക്ഷെ അതിനകത്തുള്ള അണുക്കൾ ഏതൊക്കെ ടൈപ്പാണ് അതല്ലെങ്കിൽ ഉള്ളിലേക്ക് പോയാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാന്ന് നമുക്ക് അറിയില്ല.
2: ഇത്തരം കാര്യങ്ങളിൽ സ്വയം ചികിത്സ ഒഴിവാക്കുക തന്നെയാണ് ഏറ്റവും നല്ലത്. ഒരു പാഠം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കൂട്ടത്തിൽ സർ ഒരു കാര്യം കൂടെ ചോദിക്കാം. പിന്നെ നമ്മുടെ ഈ ഇയർ ബാലൻസ് പല ആളുകളും പറയാറുണ്ട്, ഈ ബാലൻസ് എന്താണ് ശരിക്കും അതിൻ്റെ ഒരു,
3: അതായത് ഈ ബാലൻസ് സംബന്ധമായിട്ട് അല്ലെങ്കിൽ തലകറക്കം ബാലൻസ് സംബന്ധമായിട്ട് കുറേ അസുഖങ്ങളുണ്ട്. ഇപ്പം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒന്ന് രണ്ടെണ്ണം ഞാൻ പറയാം. ഒന്ന് ഇയർ ബാലൻസ് എന്ന് പറയുന്ന ഈ BPPB എന്ന് പറയുന്നൊരു അസുഖമുണ്ട്. അതായത് നമ്മുടെ ചെവിയുടെ ഉള്ളിൽ ഞാൻ പറഞ്ഞു ബാലൻസിൻ്റെ മെഷീനുണ്ട്. അപ്പം അതിനകത്ത് ചെറിയ ചെറിയ ക്രിസ്റ്റൽസ് ഉണ്ട്, ചെറിയ ചെറിയ കാൽഷ്യം കാർബണേറ്റ് ക്രിസ്റ്റൽസ് ഉണ്ട്. അതവിടെ ഒരു സ്ഥലത്ത് പശയിലൊട്ടിയിരിക്കുന്നതാണ്. അത് അതിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറി ഏതെങ്കിലും ഒരു കുറേ വളയങ്ങൾ, മൂന്ന് വളയം പോലത്തെ ഒരു ഇതുണ്ട് നമ്മുടെ ബാലൻസിന്റെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള, മൂന്ന് വളയം പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട്, രണ്ട് സഞ്ചി പോലുള്ള സാധനമാണ്. അപ്പം ഈ സഞ്ചിയിൽ നിന്ന് ഇത് തെറ്റി ഈ വളയങ്ങളിലേക്ക് പോകുന്നതാണ് ഈ ബാലൻസിന്റെ കല്ല് മാറിക്കിടക്കുക എന്ന് പറയും നമ്മൾ പൊതുവെ. നമ്മൾ പേഷ്യൻസിൽ പറയാം ഇയർ ബാലൻസിന്റെ മെഷീനിൽ കല്ല് മാറിക്കിടക്കുന്നതാണ്, അതാണ് പൊതുവെ നല്ല ഈ തലകറക്കമായിട്ട് ആൾക്കാർ വരുന്നതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം അതാണ്. അപ്പം അത് എന്ന് വെച്ചാൽ കിടക്കുമ്പോൾ തല ഇറങ്ങി കട്ടിലൂടെ എടുത്ത് മറിക്കുന്ന പോലെ തോന്നി എന്നൊക്കെ പറയും.
2: അപ്പം
3: അതിന് നമ്മൾ ചികിത്സ എന്ന് പറഞ്ഞാൽ അത് ഏത് കനാലിലേക്കാണ് തെറ്റി കിടക്കുന്നതെന്ന് കണ്ടുപിടിച്ച് അതിനെ നേരെ ഇടുക എന്നുള്ളതാണ് അതിന് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ്. അല്ലാതെ മരുന്ന് കൊടുത്ത് അതിനെ ശരിയാക്കാമെന്ന് ഇവ നമ്മൾ പോലെ. പിന്നെ അത്യാവശ്യം ബുദ്ധിമുട്ട് കൂടുതലാണെങ്കിൽ ഛർദ്ദിലൊക്കെ ഒന്ന് കുറയ്ക്കാനോ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മരുന്ന് കൊടുക്കാം. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഈ ഇയർ ബാലൻസ് പ്രശ്നം വരുന്നവർക്ക് അതിന് ഒന്ന് രണ്ട് വിറ്റാമിൻ്റെ കുറവുണ്ടാന്ന് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് മരുന്ന് കൊടുക്കുമെന്നല്ലാതെ സ്ഥിരമായിട്ട് ഈ ഇയർ ബാലൻസ് അല്ലെങ്കിൽ ബാലൻസ് മെഷീൻ്റെ കല്ല് മാറി കിടക്കുന്നതിനെ നേരെ ഇടുക എന്നുള്ളതാണ് അതിൻ്റെ ചികിത്സ. പിന്നൊന്ന് മറ്റൊന്ന് മൈഗ്രെയിൻ സംബന്ധമായിട്ട് തലവേദന വരുന്ന മൈഗ്രെയിൻ ഉണ്ട്, തല കറക്കവും വരാം. അപ്പോൾ അങ്ങനെയുള്ളതിന് നമ്മൾ അതിൻ്റെതായ രീതിയിൽ ചികിത്സ കൊടുക്കും. പിന്നൊന്നാണ് ഇത് ഈ നരമ്പുണ്ട്, ഈ നമ്മുടെ ബാലൻസിൻ്റെ മെഷീനിൽ നിന്ന് പോകുന്ന നരമ്പ്, അതിന് ചുറ്റിന് നീർക്കെട്ടുണ്ടെന്നുണ്ടെങ്കിൽ നീർക്കെട്ട് ഒരു വൈറൽ ഇൻഫെക്ഷൻ വന്നാൽ ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ ഇതിന് നീർക്കെട്ട് വരാം. അപ്പോൾ ബാലൻസിൻ്റെ ഫംഗ്ഷൻ ബ്ലോക്ക് ആവാം. ചിലപ്പോൾ ചില ആൾക്കാർക്ക് കേൾവിയും കൂടെ നിന്ന് പോകുന്ന പോലെ സാധ്യത. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതിന് പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അതിനൊക്കെ നമ്മൾ ഒരു രണ്ട് മൂന്ന് ആഴ്ച കൊടുക്കുകയും പിന്നെ അതിനെ റീഹാബിലിറ്റി, അതായത് എക്സസൈസ് ചെയ്ത് ആ ബാലൻസിൻ്റെ മെഷീനെ ബലപ്പെടുത്തുക അല്ലെങ്കിൽ ബാലൻസിൻ്റെ ഫംഗ്ഷനെ ബലപ്പെടുത്താനാണ് പൊതുവെ നമ്മൾ പറയുക. അപ്പോൾ പൊതുവെ ആൾക്കാർക്ക് പറ്റുന്ന വെച്ചാൽ ഇയർ ബാലൻസിൻ്റെ പ്രശ്നം വരുമ്പോൾ എനിക്ക് കുനിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാക്കിലേക്ക് മലർന്നു കഴിഞ്ഞാൽ കണ്ണിൽ മരുന്നൊഴിക്കുക അതിനൊക്കെ തളറങ്ങും. അതുകൊണ്ട് എന്തെന്ന് വെച്ചാൽ അതൊന്നും ചെയ്യാം ഒരു അവസ്ഥയിലേക്ക്, അതായത് സൂക്ഷിച്ച് അങ്ങനെ പോകുന്നതിനേക്കാളും അത് നേരെയാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ ഇതൊരു മാലഡാപ്റ്റേഷൻ എന്ന് പറയുക, അതായത് തല ഇങ്ങോട്ട് ചരിക്കില്ല അങ്ങോട്ട് ചരിക്കില്ല, അത് കുറേ കാല ഒരു ലോങ് ടേമിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാക്കും. അപ്പോൾ അത് നേരത്തെ തന്നെ അത് കണ്ടെത്തി അത് നേരെ ഒന്ന് ഈ കല്ല് മാറി കിടക്കുന്നതാണെങ്കിൽ അതിനെ നേരെ ഇടിക്കുക എന്നുള്ളതാണ് അതിനെ ഏറ്റവും ആദ്യമായിട്ട് ചെയ്യേണ്ടത്.
2: പിന്നെ ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉടനെ ഡോക്ടറെ കാണിക്കുക എന്നുള്ളത് തന്നെയാണ്.
3: അത് അത് തന്നെയാണ് നമ്മൾ തന്നെ ചികിത്സ. പിന്നെ തലകറക്കം എന്ന് പറയുമ്പം ഒരു പല വേറെയും കാരണമാണ്, തലച്ചോറ് സംബന്ധമായിട്ടും തലകറക്കം ഉണ്ടാവും. അപ്പം അത് ന്യൂറോളജി വിഭാഗമാണ് പൊതുവെ ഹാൻഡിൽ ചെയ്യാറ്. അത് പിന്നെ നമുക്കത് ടെസ്റ്റ് ചെയ്ത് പല ടെസ്റ്റുകൾ വീട്ടിൽ റൂമിൽ തന്നെ നമ്മൾ പേഷ്യൻസിനോട് ടെസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇത് തല കറക്ക ബാലൻസിൻ്റെ മെഷീനാണോ അതല്ല തലച്ചോറിൻ്റെ സംബന്ധമായിട്ടാണോ കുറേയൊക്കെ ഐഡിയ കിട്ടും.
2: സാർ, പിന്നെ ഇ എൻ ടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ചു പോകുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ ശ്രോതാക്കളിൽ നിന്ന് നമുക്ക് കിട്ടിയതും അതുപോലെ തന്നെ ഇപ്പം ഈ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ ഇപ്പോൾ തൽക്കാലം ഈ ഒരു എപ്പിസോഡിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും ചില കാര്യങ്ങൾ കൂടെ ശ്രോതാക്കളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. തൽക്കാലം ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. ഇൻഷാല്ലാ ഇ എൻ ടി അഥവാ തൊണ്ടയും മൂക്കിൻ്റെ പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളും ഇനിയും ബാക്കിയുണ്ട്. അടുത്ത എപ്പിസോഡിൽ ഡോക്ടറെ നമുക്ക് വീണ്ടും ക്ഷണിക്കാം. അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ഇപ്പോൾ നമ്മൾ പീസ് റേഡിയോയിലൂടെ കേട്ടത് ആരോഗ്യ വിചാരം. ഈ പ്രോഗ്രാം നമ്മുടെ മുമ്പിലുണ്ടായിരുന്നത് ഡോക്ടർ ആദിൽ മുഹമ്മദ്, അതോടൊപ്പം നസറുല്ലാ സലാഹി. നമ്മൾ ആശങ്കപ്പെടുന്ന മൂക്കിലെ ദശ, അതിൻ്റെ പ്രശ്നവും പരിഹാരവുമായിരുന്നു നമുക്ക് നിർദ്ദേശമായി നൽകിയിട്ടുള്ളത്. അടുത്ത പ്രോഗ്രാമിലേക്ക് പീസ് റേഡിയോ പോകുമ്പോൾ പ്രാർത്ഥനാ പഠനം.
0: നമ്മുടെ ജീവിതത്തിൽ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ സുരക്ഷിതത്വം, സെക്യൂരിറ്റി, അത് അള്ളാഹുവിൽ നിന്നുള്ള കാവലാണ്.
1: തീർച്ചയായും
0: അത് കിട്ടണമെങ്കിൽ നന്നായി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നവരെയാണ് അള്ളാഹ്ക്ക് ഇഷ്ടം, അള്ളാഹിനോട് നല്ലോണം ചോദിക്കുന്നവരാണ് ഇഷ്ടം. അപ്പോൾ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനാ പഠനത്തിൽ നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്
1: സഫീർ അൽഹിക്കമി നമ്മോട് അവതരിപ്പിക്കുന്നു ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു തവണ ചൊല്ലേണ്ട ദിക്കർ, ഭാഗം 7. അപ്പോൾ ഇതിനു മുമ്പ് 6 ഭാഗങ്ങൾ കഴിഞ്ഞുപോയി എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് 7-ാമത്തെ ഭാഗം കേൾക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം ശ്രോതാക്കളെ, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ഒരു തവണ ചൊല്ലേണ്ട ഒരു ചെറിയ പ്രാർത്ഥനയുടെ ആദ്യ 2 ഭാഗങ്ങളാണ് കഴിഞ്ഞ 2 എപ്പിസോഡുകളിലൂടെ നമ്മൾ പഠിച്ചത്. ഇൻഷാല്ലാ ഇന്ന് ആ പ്രാർത്ഥനയുടെ അവസാന ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ഇതുവരെ പഠിച്ച ഭാഗം ഞാൻ ആദ്യമൊന്ന് പറയാം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ കേട്ട് പഠിച്ച ആളുകൾ എൻ്റെ കൂടെ ചൊല്ലി ഓർമ്മ പുതുക്കണം. ആദ്യമായി കേൾക്കുന്നവർ ഈ ഭാഗം കേട്ട് പഠിക്കുകയും വേണം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗങ്ങൾ ഇപ്രകാരമാണ്. അല്ലാഹുമ്മ ഫാത്തിറ സമാവാതി വൽ അർദ്, ആലിമൽ ഗൈബി വശ്ശഹാദ, റബ്ബ കുല്ലി ഷൈഇൻ വ മലീക, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത. ഇനി ഇതിൻ്റെ അവസാന ഭാഗം ഞാൻ ആദ്യം ഒന്ന് പറയാം, പാരായണം ചെയ്യാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അഊദു ബിക മിൻ ഷദ്ദി നഫ്സി വമിൻ ഷദ്ദി ശൈത്താനി വശിർക്കി. അഊദു ബിക മിൻ ഷദ്ദി നഫ്സി വമിൻ ഷദ്ദി ശൈത്താനി വശിർക്കി. ഇവിടെ ശ്രദ്ധിക്കണം, ചില അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ചുച്ചരിക്കേണ്ടതുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ ഉരുവിട്ടതിന് ശേഷം ശ്രദ്ധിക്കേണ്ട അക്ഷരങ്ങൾ പറഞ്ഞു തരാം. അഊദു ബിക മിൻ ഷദ്ദി നഫ്സി വമിൻ ഷദ്ദി ശൈത്താനി വശിർക്കി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, സാധാരണ നമുക്ക് തെറ്റാൻ സാധ്യതയുള്ള രണ്ടക്ഷരങ്ങളേ ഉള്ളൂ. ഒന്ന് അഊദു, അവിടെയുള്ള ഐനും ദാലുമാണ്, അത് രണ്ടും കൂടി രണ്ടക്ഷരമായി പിന്നൊരക്ഷരവും കൂടി ഉണ്ട്, അങ്ങനെ മൂന്നക്ഷരം. അഊദു അത് ആദ്യം ഹംസയാണ് അ, രണ്ടാമത്തേത് അഊ ഐനാണ്, തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്ന് പുറപ്പെടേണ്ട അക്ഷരമാണ്. അഊദു ദാലാണ് പിന്നീടുള്ളത്. ദാൽ എന്നത് നാവ് പല്ലിൻ്റെ അറ്റത്ത് തൊട്ടു തൊട്ടില്ല എന്ന രൂപത്തിൽ വെച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് അഊദു എന്നത്. അത് ചില ആളുകളെങ്കിലും ഔദു എന്ന് ദാലായി ഉച്ചരിക്കാറുണ്ട്, അത് തെറ്റാണ്. വേറെ ചില ആളുകൾ അഊദു എന്ന് ഐനിനെയും ഹംസയായി അഊ അഊദു എന്ന് പറയാറുണ്ട്, അതും തെറ്റാണ്. എന്നാൽ വേറെ ചില ആളുകൾ ദാലിനെ ദായായി ഉച്ചരിക്കും, അഊസു അല്ലെങ്കിൽ അഊസു എന്ന് പറയാറാണ്, അതും തെറ്റാണ്. അപ്പോൾ തെറ്റായതൊക്കെ നമ്മൾ മനസ്സിലാക്കി ശരിയായ രൂപത്തിൽ മാത്രം ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം. അഊദു എന്നാണ് ശരിയായ ഉച്ചാരണം, ബാക്കിയെല്ലാം തെറ്റാണ്. അഊദു ബിക മിൻ ഷദ്ദി നഫ്സി വമിൻ ഷദ്ദി ശൈത്താനി, അവിടെയുള്ള ത എന്ന അക്ഷരം വായ നിറച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ത്വ എന്ന് ത ഇൻ്റെ കൂടെ വാവ് ചേർത്ത് മലയാളത്തിലുള്ള ത്വ അല്ല ഉച്ചരിക്കേണ്ടത്, ഇത് ത, അത് മറ്റൊരക്ഷരമാണ്, വായ നിറച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. വമിൻ ഷദ്ദി ശൈത്താനി വശിർക്കി. ഒന്നുകൂടി ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. അഊദു ബിക മിൻ ഷദ്ദി നഫ്സി വമിൻ ഷദ്ദി ശൈത്താനി വശിർക്കി. ഇനി ഞാൻ പറയുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ചൊല്ലണം. അഊദു ബിക മിൻ ഷദ്ദി നഫ്സി വമിൻ ഷദ്ദി ശൈത്താനി വശിർക്കി. അഊദു ബിക മിൻ ഷദ്ദി നഫ്സി

0: മുഴുവൻ കാര്യങ്ങളുടെയും അധിപനും രക്ഷിതാവുമായ അല്ലാഹുവോട് അവനല്ലാതെ മറ്റാരുമില്ല എന്ന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നമ്മൾ ചോദിക്കുന്നത് സ്വന്തത്തിൻ്റെയും പിശാചിൻ്റെയും ഷർറിൽ നിന്നും ഷിർക്കിൽ നിന്നും നമ്മുടെ രക്ഷാതേട്ടമാണ്. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഉറങ്ങേണ്ടത്. ഈ പ്രാർത്ഥന ശീലമാക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നമ്മൾ കേട്ടത് ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്കറാണ്. സഫീർ അലി കമിയാണ് ഇത് അവതരിപ്പിച്ചത്.
2: അതിൻ്റെ ഏഴാം ഭാഗമാണ് കേട്ടത്. അടുത്തൊരു സെഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. പൂമരത്തണൽ.
1: നമ്മുടെ ഷമീൽ മഞ്ചേരിയാണ് ഇന്നത്തെ പൂമരത്തണലിൽ നമ്മോടൊപ്പം ചേരുന്നത്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കൾ, നേരെ പൂമരത്തണലിൽ കേൾക്കാൻ വേണ്ടി റെഡിയാവുക.
2: നാം ഓർമ്മിക്കേണ്ടത് എന്നതാണ് വിഷയം. ഷമീൽ മഞ്ചേരി നമ്മോട് സംസാരിക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. പീസ് റേഡിയോ പൂമരത്തണലിലെ ശ്രോതാക്കളായിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇത് കൂട്ടുകാരുടെ സ്വന്തം എം എസ്. കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതെ, അത് കേൾക്കാനാണ് എം എസിനും ഇഷ്ടം. അള്ളാഹു എപ്പോഴും നമുക്ക് എല്ലാ സൗഖ്യവും നൽകട്ടെ. പതിവ് പോലെ പീസ് റേഡിയോയിൽ പൂമരത്തണലിലെ സമയമായപ്പോൾ ഇനി അല്പനേരം കൂട്ടുകാർക്കായിട്ടുള്ള കഥകളും പാട്ടുകളും മറ്റു രുചിക്കൂട്ടുകളുമായി നമ്മൾ ആരംഭിക്കുകയാണ്. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതമോതിക്കൊണ്ട് നമ്മൾ നമ്മുടെ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുന്നു. നമ്മുടെ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇന്ന് നമ്മോടൊപ്പമുള്ള കൂട്ടുകാരോടൊപ്പം നമ്മൾ ഒരു പാട്ട് പാടിക്കൊണ്ട് അതിൻ്റെ വരികളിലൂടെ അതിൻ്റെ ആശയങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ്. എല്ലാ കൂട്ടുകാരും റെഡിയല്ലേ?
4: റെഡിയാണ് എംഎസ്.
3: ഇന്ന് പാടാൻ പോകുന്ന പാട്ട് ഏതാണെന്നറിയോ?
4: ഇല്ല.
3: ആ, ഇന്ന് പാടാൻ പോകുന്ന പാട്ട് നിങ്ങൾക്ക് 1, 2, 3 എണ്ണാനറിയോ? എത്ര വരെ എണ്ണാനറിയാ? 100 വരെ എണ്ണാനറിയും. ആ, പിന്നെ മറ്റേ കൂട്ടുകാരനെ എത്ര അറിയാ? 1000 വരെ എണ്ണാനറിയും. അയ്യവ. അപ്പോൾ അങ്ങനെ ഒരുപാട് എണ്ണാനറിയുന്ന കൂട്ടുകാർ ഇപ്പോൾ പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. 100 വരെയും 1000 വരെയും അതിനപ്പുറത്തേക്കൊക്കെ എണ്ണാനറിയുന്നവരുണ്ടാവും. ഇവിടെ നമുക്ക് ഈ പാട്ട് പഠിക്കാൻ ആകെ 8 വരെ എണ്ണാനറിഞ്ഞാൽ മതി. 8 വരെ എണ്ണാൻ എല്ലാവർക്കും അറിയാലോ. എന്നാ 8 വരെ ഒന്ന് എണ്ണിക്ക് കേൾക്കട്ടെ.
4: 1, 2, 3, 4, 5, 6, 7, 8.
3: കറക്റ്റാണ്. 8 വരെ എണ്ണാനറിയാം അല്ലേ? 8 വരെ വേറെ ഏതൊക്കെ ഭാഷയിൽ എണ്ണാനറിയാം? ഇംഗ്ലീഷിൽ അറിയാവോ? എന്നാ ഇംഗ്ലീഷിൽ ഒന്ന് എണ്ണിക്ക്.
4: 1, 2, 3, 4, 5, 6, 7, 8.
3: യെസ്, കറക്റ്റ്. ഇനിയോ? ഇനി 8 വരെ മറ്റേതെങ്കിലും ഭാഷയിൽ അറിയോ? ഹിന്ദിയിൽ അറിയോ? എന്നാ ഒന്ന് എണ്ണിക്ക്.
4: 1, 2, 3, 4, 5, 6, 7, 8, 9, 10.
3: അതെ, 10 വരെ ആയി അല്ലേ. അപ്പൊ ഹിന്ദിയിലും എണ്ണാനറിയാം. ഇനി വേറെ ഏതെങ്കിലും ഭാഷയിൽ അറിയോ? അറബിയിൽ ഒന്ന് ശ്രമിച്ചു നോക്കൂ, ഞാനിവിടെ സഹായിക്കാം. അറബിയിൽ 8 വരെ എണ്ണാൻ. വാഹിദ്,
4: വാഹിദ്.
3: ഇസ്നാനി,
4: ഇസ്നാനി.
3: സലാസ,
4: സലാസ.
3: അർബഅ,
4: അർബഅ.
3: ഖംസ,
4: ഖംസ.
3: സിത്ത,
4: സിത്ത.
3: സബഅ,
4: സബഅ.
3: സമാനിയ,
4: സമാനിയ.
3: തിസ്അ,
4: തിസ്അ.
3: അശറ. ആ, ഇങ്ങനെയാണ് അറബിയിൽ നമ്മൾ 10 വരെ എണ്ണാ. ഇനിയോ? ഇനി വേറെ ഏതെങ്കിലും ഭാഷ അറിയാവോ? തമിഴോ അതോ കന്നഡയോ അങ്ങനെ ഏതെങ്കിലും? ഇല്ല. ശരി, അപ്പോൾ പലവിധ ഭാഷകളിൽ നമ്മൾ 8 വരെ എണ്ണി. അതൊക്കെ പോട്ടെ, നമ്മുടെ ഈ പാട്ടിൽ നമ്മൾ മലയാളത്തിൽ 1 മുതൽ 8 വരെ എണ്ണി തീർക്കുന്നതിനിടയ്ക്കുള്ള ചില വരികളും കൂടി കൂട്ടിയിട്ടുള്ള ഒരു നല്ലൊരു പാട്ട്. എന്നാൽ വരികൾ വെച്ച് നോക്കുമ്പോൾ വളരെ അർത്ഥസമ്പൂർണമായ, കേൾക്കാനൊക്കെ വളരെ മാധുര്യമുള്ള ഒരു പാട്ട്. ഒരു പക്ഷേ കൂട്ടുകാരെ മുമ്പ് കേട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടാവാം. എങ്കിൽ പോലും അതിൻ്റെ വരികൾ പാടിക്കൊണ്ട് അതിൻ്റെ ആശയങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ട് ഇന്നത്തെ പൂമരത്തണലിലെ എപ്പിസോഡ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എല്ലാ കൂട്ടുകാരും ശ്രദ്ധിച്ച് പീസ് റേഡിയോ കഥയോട് ചേർത്ത് വെച്ച് നമ്മളൊപ്പമുണ്ട് എന്ന വിശ്വാസത്തോടുകൂടി നമ്മൾക്ക് പാട്ടിലേക്ക് പ്രവേശിക്കാം അല്ലേ കൂട്ടുകാരെ?
4: അതെ.
3: പാട്ടിൻ്റെ ആദ്യ വരി ഞാൻ പാടുമ്പോൾ

ഇത് പഠിക്കാൻ വളരെയധികം എളുപ്പമുള്ള പാട്ടാണ്. എല്ലാ കൂട്ടുകാർക്കും പെട്ടെന്ന് തന്നെ പഠിക്കാൻ സാധിക്കുന്ന നല്ലൊരു പാട്ട്. ഒരു പക്ഷേ പഠിച്ച കൂട്ടുകാരുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ വരി പാടുന്ന സമയത്തും കൂട്ടുകാരെന്റെ കൂടെ പാടണം. കേട്ടല്ലോ, നല്ല ശബ്ദത്തിൽ ഒന്നിച്ച് എന്റെ കൂടെ പാടണം.

0: ആ ഇനി കൂട്ടുകാരൊന്ന് ഒറ്റയ്ക്ക് പാടിക്കേ, ഞാൻ പാടാതെ രണ്ടു വരി ഒന്നിച്ച്.
1: ഒന്നൊന്നു ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, ഒന്നാണ് സൃഷ്ടിച്ച നാഥനെന്ന്.
0: യെസ്, കറക്റ്റ്. രണ്ടു വരി പെട്ടെന്ന് പഠിക്കാൻ സാധിക്കുന്ന വരികളല്ലേ. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ബാക്കിയുള്ള വരികളും. ഇവിടെ ഒന്നാമത്തെ വരിയിൽ ശരിക്കും എന്താ പറഞ്ഞ്, ഒന്നെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം അല്ലേ. നമ്മൾ ഒന്നെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒന്നെന്ന് കേൾക്കുമ്പോൾ എന്താ ഓർമ്മിക്കണം എന്ന് പറഞ്ഞ്?
1: അല്ലാഹു ഒരുവനാണ്.
0: അതെ, ഒന്നെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, ഒന്നാണ് സൃഷ്ടിച്ച നാഥനെന്ന്. നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ പരിപാലിക്കുന്ന ഈ ലോകത്തെ എല്ലാ മനുഷ്യരെയും, നമ്മുടെ കൂട്ടുകാരെയും, നമ്മുടെ ഉപ്പയെയും ഉമ്മയെയും മറ്റു സുഹൃത്തുക്കളെയും എല്ലാവരെയും സൃഷ്ടിച്ചത് ഒരേ ഒരു നാഥനാണ്, ഒരേ ഒരു
1: നാഥനാണ്
0: എന്നതാണ് ഒന്നെന്ന് ചൊല്ലുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ സൃഷ്ടിച്ച, നമുക്ക് വേണ്ടതെല്ലാം ഈ ലോകത്ത് ഒരുക്കി തന്നിട്ടുള്ള, ഒരുക്കി തന്നുകൊണ്ടിരിക്കുന്ന ആ അല്ലാഹുവിനെ അല്ലാതെ നമ്മൾ ആരാധിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്കിതെല്ലാം തന്നത് അല്ലാഹു. എന്നിട്ട് നമ്മൾ ആരാധിക്കുന്നതും നന്ദി കാണിക്കുന്നതും മറ്റേതെങ്കിലും ആളുകൾക്കായാൽ അത് അല്ലാഹുവിന് ഇഷ്ടപ്പെടുമോ? ഇല്ല. അല്ലാഹുവിന് കോപമായിരിക്കും അവരോടുണ്ടാവുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ശിർക്ക് എന്ന് പറയുന്നത് അല്ലേ. എല്ലാം ഒരുക്കി തന്ന അല്ലാഹുവിനോട് നന്ദി കാണിക്കേണ്ടതിന് പകരം, അവനെ ആരാധിക്കേണ്ടതിന് പകരം ആരോട് കാണിക്കുന്നു? മറ്റുള്ള ആളുകളോടും ദൈവങ്ങളോടും കാണിക്കുമ്പോഴാണ് അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ വെറുപ്പും ദേഷ്യമൊക്കെ നമ്മളോടുണ്ടാവുക അല്ലേ. അങ്ങനെ അല്ലാഹുവിൻ്റെ വെറുപ്പും ദേഷ്യമൊക്കെ കിട്ടാൻ നമ്മൾ ഇഷ്ടപ്പെടുമോ? ഇല്ലല്ലോ. നമുക്ക് ഏറ്റവും ഇഷ്ടം അല്ലാഹു എപ്പോഴും നമ്മളെ ഇഷ്ടപ്പെടണം അല്ലേ. അതേപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ ചോദിക്കുന്ന സമയത്ത്, നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അല്ലാഹു നമുക്ക് നൽകണമെന്നാണ് നമ്മുടെ ഒക്കെ ഇഷ്ടം, നമ്മുടെ ഒക്കെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ സൃഷ്ടിച്ച ആ അല്ലാഹുവിനെ മാത്രമേ നമ്മൾ ആരാധിക്കുകയും ആ അർത്ഥത്തിലുള്ള നന്ദി കാണിക്കലും ഒക്കെ പാടുള്ളൂ അല്ലേ. അതാണ് ഒന്നെന്ന് ചൊല്ലിയപ്പോൾ നമ്മൾ ഓർത്തത്. എങ്കിൽ അടുത്ത വരിയിലേക്ക് നമുക്ക് പോകാമല്ലോ അല്ലേ.
1: അതെ.

0: രണ്ടെന്നു
1: ചൊല്ലുമ്പോൾ ഓർമ്മ വേണം,
0: രണ്ടുണ്ട് നമ്മൾക്ക് ജന്മമെന്ന്. ഒന്ന് പാടിക്കെ.
1: രണ്ടെന്നു ചൊല്ലുമ്പോൾ ഓർമ്മ വേണം,
0: രണ്ടുണ്ട് നമ്മൾക്കു ജന്മമെന്ന്. ഒന്നെന്ന് ചൊല്ലിയപ്പോൾ നമ്മൾ എന്തോർത്തു? അള്ളാഹു ഒരുവനാണ്, നമ്മളൊക്കെ സൃഷ്ടിച്ച ആ നാഥൻ ഏകനാണ് എന്ന് ഓർത്തു അല്ലേ? രണ്ടെന്ന് ചൊല്ലിയപ്പോ എന്തോർക്കണം എന്നാണ് ഈ പാട്ടിൽ പറഞ്ഞത്?
1: നമുക്ക് രണ്ട് ജന്മമുണ്ടെന്ന്.
0: അതെ, നമുക്ക് രണ്ട് ജന്മമുണ്ടെന്ന് അല്ലേ? ഏതൊക്കെയാ രണ്ട് ജന്മം?
1: ഒന്ന് ഈ ലോകത്ത്, ഒന്ന് പരലോകത്ത്.
0: അതെ, ഒന്ന് ഈ ലോകത്തേക്ക് നമ്മൾ ജനിച്ചു അല്ലേ? ഈ ലോകത്തേക്ക് നമ്മളൊക്കെ ജനിച്ചു വീണില്ലേ? എല്ലാരും ജനിച്ചിട്ടില്ലേ? ജനിക്കാത്ത ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോ? ഇല്ലല്ലോ, ഇല്ല, എല്ലാവരും ജനിച്ചു അല്ലേ? ഇനി വീണ്ടും ഒരു ജന്മം കൂടി ഉണ്ട് എന്നാ പറയുന്നത്. രണ്ട് ജന്മല്ലേ, ഒന്ന് ഈ ലോകത്ത് ജനിച്ചു കഴിഞ്ഞു, ഇനി ഒരു ജന്മം എവിടെയുണ്ട്?
1: പരലോകത്ത്.
0: അതെ, നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞതിനു ശേഷം വീണ്ടും പരലോകത്ത് മറ്റൊരു ജന്മം കൂടിയുണ്ട് എന്നാണ് ഈ പാട്ടിൽ നമ്മൾ കേൾക്കുന്നത് അല്ലേ? അങ്ങനെയാവുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഒരു ജന്മം മാത്രമുള്ളായിരുന്നെങ്കിൽ, നമ്മളിപ്പോൾ ഈ ലോകത്ത് ജനിച്ചു, ഇനിയൊരു ജന്മമൊന്നുമില്ല, നമ്മൾ മരിച്ച് അങ്ങനെ മണ്ണോടടിഞ്ഞ് പോകുമായിരുന്നെങ്കിൽ, നമ്മൾ ഇങ്ങനെയുള്ള സൽപ്രവർത്തികളിലും അതുപോലെ നല്ല കുട്ടിയും ഒക്കെ ആയി ജീവിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നോ?
1: ഇല്ല.
0: ഇല്ല, മറ്റു പല കുട്ടികളും മറ്റു പല ചീത്ത കുട്ടികളും ചെയ്യുന്ന പോലെ വികൃതിയൊക്കെ കാണിച്ച് ഉപ്പയും ഉമ്മയൊക്കെ അനുസരിക്കാതെ അങ്ങനെയൊക്കെ നടക്കാമായിരുന്നു അല്ലേ? പക്ഷേ നമുക്കൊരു ജന്മം കൂടിയുണ്ട് പരലോകത്ത്. അവിടെ അള്ളാഹു നമുക്ക് നമ്മൾ ചെയ്ത നന്മകൾക്കനുസരിച്ച് തിന്മകൾക്കനുസരിച്ച് നമുക്ക് പ്രതിഫലം നൽകും എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മൾ അല്ലേ? അങ്ങനെ ഒരു ജന്മം ഉള്ളതുകൊണ്ടാണ് നമ്മളും നമ്മെ പോലെയുള്ള വിശ്വാസികളും ഒക്കെ നല്ല മനുഷ്യരായി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അല്ലേ? അപ്പോൾ അത്തരമൊരു വിശ്വാസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ നല്ല വഴിക്ക് നടത്താൻ വേണ്ടി ഉപകരിക്കും. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിലൊക്കെ നമുക്ക് വീണ്ടും അടുത്തൊരു ജന്മമുണ്ട് എന്ന്, അതുപോലെ തന്നെ പരലോകത്ത് നന്മ തിന്മകൾക്ക് പ്രതിഫലമുണ്ട് എന്നൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നത് കേൾക്കാം. ശരി, അങ്ങനെയെങ്കിൽ നമ്മുടെ പാട്ടിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു. ഇതുവരെ നമ്മൾ രണ്ട്, ഒന്നെന്ന് പറയുമ്പോഴും രണ്ടെന്ന് പറയുമ്പോഴും എന്തൊക്കെ ഓർക്കണമെന്ന് അടങ്ങുന്ന രണ്ട് വരികൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ആ രണ്ട് വരികളൊന്ന് പാടിക്കേ. നിങ്ങൾ സ്വന്തമായിട്ട് ഇപ്പോൾ പീസ് റേഡിയോ കേൾക്കുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് ഒന്നിച്ചു പാടിക്കേ.

0: ചെയ്യാമെന്ന്.
1: അതെ, വളരെ ശരിയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് പോകാം.
0: പോകാം
2: പോകാം.
1: മൂന്നെന്നു ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, മൂന്നാളോ യാത്രയ്ക്കു നല്ലതെന്ന്. എന്താ മൂന്നെന്ന് ചൊല്ലുമ്പോൾ ഓർമ്മ ഉണ്ട്? മൂന്ന്.

0: അതെന്താ അങ്ങനെ പറയുന്നത്? മൂന്നെന്ന് ചൊല്ലിയപ്പോ എന്തോർക്കണം എന്നാ പറയുന്നത്? മൂന്നാളാണ് യാത്രക്ക് നല്ലത്. അതെന്താ അങ്ങനെ പറയുന്നത് കൂട്ടുകാരെ?
1: അറിയില്ല.
0: ആ അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? നമ്മളിപ്പോൾ ഒരു യാത്രക്കൊക്കെ പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം നമ്മളോട് പറഞ്ഞതാണ്, നമ്മൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ രണ്ട് പേരൊക്കെ ഉള്ളതിനേക്കാളും നല്ലത് ഒരു ടീമാകാൻ, ഒരു ഹയറായ രൂപത്തിൽ പോകാൻ മൂന്ന് പേരാണ് നല്ലത്. എന്ന് വെച്ചാൽ രണ്ട് പേരാകുമ്പോൾ അല്ലെങ്കിൽ ഒരാളൊക്കെ ആകുമ്പോൾ എന്താ കുഴപ്പമെന്നറിയോ? നമ്മളിപ്പോൾ എന്തെങ്കിലും യാത്രയിലൊരു തിന്മ അല്ലെങ്കിൽ എന്തെങ്കിലും മോശപ്പെട്ട ഒരു കാര്യം അതൊക്കെ ചെയ്യാൻ വേണ്ടി വിചാരിക്കുമ്പോൾ ഒന്നാമത്തെ ആൾ ഒറ്റയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യും? അദ്ദേഹം അങ്ങനെ വിചാരിച്ച് ഒരു പക്ഷേ അതങ്ങനെ ചെയ്തേക്കാം അല്ലേ? അല്ലെങ്കിൽ രണ്ട് പേരാകുമ്പോഴും അവർ പരസ്പരം ആ നമുക്കത് ചെയ്യാം അല്ലെങ്കിൽ ആ തിന്മ ആ തെറ്റായ കാര്യം ചെയ്യാം എന്ന് പറഞ്ഞ് അവരാണ് ചെയ്യും. പക്ഷെ മൂന്നാളുകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നോ രണ്ടോ പേര് ഒരു തിന്മക്ക് വിചാരിച്ചാൽ പോലും മൂന്നാമത്തെ ആൾ പറയും അയ്യോ അത് വേണ്ട, അത് അള്ളാഹുവിന് ഇഷ്ടാവില്ല, അല്ലെങ്കിൽ അത് തെറ്റായ കാര്യമാണ് എന്നു തിരുത്താൻ ഒരു പക്ഷേ മൂന്നാമത്തെ ആളുണ്ടാവും അല്ലേ? അങ്ങനെ യാത്രയിൽ എല്ലാവിധ ഖൈറും നിലനിർത്താൻ നമുക്ക് ഏറ്റവും നല്ലത് മൂന്ന് പേരാണ്, മൂന്ന് പേരടങ്ങുന്ന ഒരു ടീമാണ് യാത്രയ്ക്ക് നല്ലത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ വരിയിൽ എന്തു വന്നത്?

0: യെസ്, നാലെന്ന് ചൊല്ലുമ്പോ എന്താ ഓർക്കാൻ പറഞ്ഞത്? നാവിനെ സൂക്ഷിച്ചാൽ
1: സ്വർഗമെന്ന്.
0: സ്വർഗമെന്ന്. നാവിനെ സൂക്ഷിച്ചാൽ സ്വർഗം കിട്ടുമോ? നാവിനെ എങ്ങനെ സൂക്ഷിക്കുക?
1: നല്ല കാര്യങ്ങൾ പറഞ്ഞ്.
0: അതെ, നല്ല കാര്യങ്ങൾ. നമ്മുടെ നാവ് കൊണ്ട് പറയുന്നത് നല്ല കാര്യങ്ങളാന്ന് മാത്രം ഉറപ്പുവരുത്തുക അല്ലേ? അങ്ങനെയല്ലേ നാവിനെ സൂക്ഷിക്കുക? അല്ലാതെ നാവിനെ എപ്പോഴും ഒരു പെട്ടിക്കുള്ളിൽ കൊണ്ടുവരുന്ന സൂക്ഷിക്കാൻ പറ്റുമോ?
1: ഇല്ല.
0: ഇല്ല. നാവിനെ സൂക്ഷിക്കേണ്ടത് നമ്മൾ എന്തു പറയുമ്പോഴും അത് നല്ല കാര്യമാണ്, അല്ലെങ്കിൽ അള്ളാഹുവിനോ റസൂലിനൊന്നും ഇഷ്ടമല്ലാത്ത കാര്യമല്ല എന്ന് നമ്മൾ ഉറപ്പിച്ചാൽ മതി. അതല്ലാതെ തെറ്റായ കാര്യങ്ങൾ എന്ത് ചെയ്യരുത്? നമ്മുടെ നാവിലൂടെ പറയരുത്. തെറ്റായ കാര്യങ്ങൾ നാവിലൂടെ പറയുക എന്ന് വെച്ചാൽ എന്തൊക്കെയാ? ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയാൻ പറ്റുമോ കൂട്ടുകാർക്ക്?
1: നുണ പറയാ, മറ്റുള്ളവരെ കളിയാക്കുക.
0: അതെ, പിന്നെ
1: ഉമ്മാനെ ഇപ്പാനെ അനുസരിക്കില്ല.
0: അതെ, ഉമ്മയും ഉപ്പയൊക്കെ പറയുമ്പോൾ അത് അനുസരിക്കാത്ത രൂപത്തിൽ സംസാരിക്കുക അല്ലേ? വളരെ ശരിയാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ നാവ് കൊണ്ട് തെറ്റായ കാര്യങ്ങൾ, കളവ് പറയുന്നത് വളരെ ഗുരുതരമായ തെറ്റല്ലേ? നമ്മുടെ നാവ് കൊണ്ടാണ് നമ്മൾ കളവ് പറയാറുള്ളത് അല്ലേ? അതുപോലെ തന്നെ മറ്റുള്ളവരെ കളിയാക്കുക, മറ്റുള്ളവരെ ചീത്ത വിളിക്കുക. നേരത്തെ നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞ പോലെ ഉപ്പയും ഉമ്മയൊക്കെ പറയുമ്പോൾ അതൊന്നും എനിക്ക് വയ്യ എന്നൊക്കെ ധിക്കാര സ്വഭാവത്തിൽ പറയുക. ഇങ്ങനെ നമ്മുടെ നാവ് കൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് ഒഴിവാക്കി കഴിഞ്ഞാൽ, അങ്ങനെ നാവിനെ സൂക്ഷിച്ചാൽ നമുക്ക് സ്വർഗം കിട്ടുമെന്ന് ആരുറപ്പ് തന്നിട്ടുണ്ട്? ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറപ്പ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പം അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ പൂമരത്തണിൽ കേൾക്കുന്ന എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ സത്യം മാത്രമേ പറയൂ, നന്മകൾ മാത്രമേ പറയൂ, മറ്റുള്ളവർക്ക് ദേഷ്യം ഉണ്ടാവുന്ന, അതുപോലെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന, കളിയാക്കുന്ന അത്തരത്തിലുള്ള വാക്കുകളോ സംസാരങ്ങളോ ഒന്നും നമ്മുടെ നാവിലൂടെ വരില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചൂടെ? ശരി, അങ്ങനെയെങ്കിൽ നമ്മൾ ഇപ്പോൾ നാലു വരികൾ, നമ്മുടെ പാട്ടിന്റെ നാലു ഭാഗങ്ങൾ പാടിക്കഴിഞ്ഞു. അതൊന്ന് പാടിക്കേ കൂട്ടുകാരെല്ലാവരും, ഇപ്പോൾ പീസ് റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് ഒന്നിച്ച് ഉച്ചത്തിലൊന്ന് പാടിക്കേ.

0: മാഷാല്ലാ, വളരെ മനോഹരമായി നമ്മുടെ കൂട്ടുകാർ പാടി. എത്ര പെട്ടെന്നാണ് എല്ലാവരും ഈ ഒരു പാട്ട് കാണാതെ പഠിച്ചത്! മാഷാല്ലാ. ഇത്തരത്തിലുള്ള നല്ല പാട്ടുകൾ പഠിക്കാനും നല്ല ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വരികൾ മനഃപാഠമാക്കാനൊക്കെയാണ് നമ്മളെപ്പോലെയുള്ള നല്ല കൂട്ടുകാരെ ശ്രദ്ധിക്കേണ്ടത്, അല്ലേ? അങ്ങനെയെങ്കിൽ അഞ്ചാമത്തെ വരിയിലേക്ക് നമുക്ക് പോയാലോ. അഞ്ചെന്ന് ചൊല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും ഓർമ്മ വരിക, അല്ലെങ്കിൽ ഓർക്കേണ്ടി വരിക? ഒന്ന് ഓർത്ത് നോക്കൂ.
1: നമസ്കാരം.
0: അതെ, അഞ്ചെന്ന് ചൊല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും അഞ്ച് നമസ്കാരമായിരിക്കും നമുക്ക് ഓർമ്മ വരിക, അല്ലേ? അത് തന്നെയാണ് നമ്മുടെ പാട്ടിന്റെ വരികളിലുള്ളതും. നമുക്ക് പാടാം. അഞ്ചെന്നു ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, അഞ്ചു നമസ്കാരം വാജിബെന്ന്. പഠിക്കേ.
2: അഞ്ചെന്നു ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, അഞ്ചു നമസ്കാരം വാജിബെന്ന്.
0: അതെ, അഞ്ചു നമസ്കാരം വാജിബെന്നാണ് അഞ്ചെന്ന് ചൊല്ലുമ്പോൾ ഓർക്കാൻ പറഞ്ഞത്. അതെന്താ അഞ്ചു നമസ്കാരം വാജിബ് എന്ന് പറഞ്ഞാൽ എന്താ വാജിബ്?
1: നിർബന്ധം.
0: യെസ്, നിർബന്ധം. നമ്മൾ ഫർള് എന്നൊക്കെ പറയില്ലേ, അതേപോലെ വാജിബ് എന്ന് വെച്ചാൽ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾക്കാണ് വാജിബ് എന്ന് പറയാ. അപ്പൊ അഞ്ചു നമസ്കാരം വാജിബാണ്. ഏതൊക്കെയാ അഞ്ചു നമസ്കാരം?
1: സുബ്ഹി, ളുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇശാ.
0: അതെ, അഞ്ചു നമസ്കാരം. ഒന്ന്, രാവിലെ ഒരു അഞ്ചു മണിക്ക് ശേഷമൊക്കെ നമ്മളൊരു ബാങ്ക് കേൾക്കാറില്ലേ, ആ സമയത്ത് സൂര്യനൊക്കെ ഉദിക്കുന്നതിന് മുമ്പ് നമ്മൾ നമസ്കരിക്കുന്ന സുബ്ഹ് നമസ്കാരം. അതുപോലെ ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു 12:30 ആവുമ്പോൾ. ഞാൻ പറയുന്നത് നമ്മളെ നാട്ടിലെ എന്ന് വെച്ചാൽ കേരളത്തിലൊരു സമയമനുസരിച്ചാണ്. ഒരു പക്ഷേ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേൾക്കുന്ന കൂട്ടുകാർക്ക് ഇത് ഒരു വ്യത്യസ്ത സമയങ്ങളിലായിരിക്കും ഓരോ നമസ്കാരങ്ങളും വരുന്നത്. ഏതായാലും ഒരു ഉച്ച സമയത്ത് നമ്മൾ നിർവഹിക്കുന്ന ളുഹർ നമസ്കാരം, അതേപോലെ വൈകുന്നേരം നമ്മൾ നിർവഹിക്കുന്ന അസ്ർ, പിന്നെ സൂര്യൻ അസ്തമിച്ച ഉടനെ നമ്മൾ നിർവഹിക്കുന്ന മഗ്രിബ്, അതുപോലെ രാത്രിയായി കഴിഞ്ഞാൽ നമ്മൾ നിർവഹിക്കുന്ന ഇശാ. ഇങ്ങനെ അഞ്ചു നമസ്കാരങ്ങൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമായ ഒരാളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ഏതെങ്കിലും അവസ്ഥയിൽ നമുക്കത് ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് അസുഖമായി കഴിഞ്ഞാലും നമുക്ക് മറ്റെന്തു പ്രയാസങ്ങളുണ്ടെങ്കിലും എല്ലാ അവസരത്തിലും കഴിയുന്ന രൂപത്തിൽ നമുക്ക് നമസ്കരിച്ചേ പറ്റൂ, അല്ലേ? ഓരോ സമയത്തെയും നിസ്കാരങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ എല്ലാ നമസ്കാരങ്ങളും കൂടി ആകെ എത്ര അക്കാലത്തുണ്ട്? ഒരു ചോദ്യമാണ് എം എസ് എൻ്റെ ഒരു ചോദ്യം. എല്ലാ നിസ്കാരങ്ങളിലെയും റെക്കാഴത്തുകൾ കൂട്ടി നോക്കിയാൽ ആകെ എത്ര റെക്കാഴത്ത് നമ്മൾ ഒരു ദിവസം നമസ്കരിക്കുന്നുണ്ടാവും വാജിബായി?
1: 17.
0: യെസ്, കറക്റ്റ് ആൻസറാണ്. 17 റെക്കാഴത്താണ് നമ്മൾ നിർബന്ധമായും ഒരു ദിവസത്തിൽ നമസ്കരിക്കുന്ന റെക്കാഴത്തുകളുടെ എണ്ണം, അല്ലേ? അതൊന്ന് വിഭജിച്ച് പറഞ്ഞ് എന്ന് വെച്ചാൽ സുബ്ഹ് എത്ര റെക്കാഴത്താ?
1: 2.
0: ഇശാഓ?
1: 4.
0: ളുഹ്റോ?
1: 4.
0: അസ്റോ?
1: 4.
0: മഗ്‌രിബ്?
1: 3.
0: ഇശാ?
1: 4.
0: അതെ, അങ്ങനെ 2+4+4+3+4 അങ്ങനെ ആകെ 17 റക്അത്തുകൾ ഒരു ദിവസത്തിൽ നമ്മൾ നിർബന്ധമായും നമസ്കരിക്കേണ്ടതുണ്ട്. ഈ നമസ്കാരം ഒരു കാരണവശാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. റസൂൽ നമ്മളോട് പറഞ്ഞ എന്താ, നമ്മളെ പോലെയുള്ള ചെറിയ കൂട്ടുകാരോട് പറഞ്ഞത്, 7 വയസ്സായാൽ മുതൽ നമ്മൾ എന്ത് ചെയ്യണം?
1: നമസ്കാരം തുടങ്ങണം.
0: അതെ, നമസ്കരിച്ചു തുടങ്ങണം, നമസ്കരിച്ച് ശീലിക്കണം, അല്ലേ? 10 വയസ്സായിട്ടും നമ്മൾ നമസ്കരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കും എന്തോ ഒരു നിർദ്ദേശം റസൂൽ കൊടുത്തിട്ടുണ്ടല്ലോ, അതെന്താ?
1: അടിക്കണം.
0: ആ, വേണമെങ്കിൽ അടിച്ചിട്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കുട്ടികളെ നമ്മൾ നമസ്കരിപ്പിക്കാൻ ശീലിപ്പിക്കണം. കാരണം അത്രയും ഗൗരവമുള്ള വിഷയമാണ് നമ്മുടെ നമസ്കാരം. നമുക്കറിയാലോ, നമ്മുടെ ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമതായി നമ്മൾ ഷഹാദത്ത് കലിമ കഴിഞ്ഞാൽ രണ്ടാമതായി പറയുന്നത് ഏതാണ്?
1: നമസ്കാരം.
0: നമസ്കാരമാണ് അല്ലേ? അതുകൊണ്ട് തന്നെ ആ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പൂമരത്താണിൽ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും വളരെയധികം ശ്രദ്ധിക്കണം. അതു പരമാവധി പള്ളിയിലൊക്കെ പോയി ജമാഅത്തായി തന്നെ നിർവഹിക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കണം, കേട്ടല്ലോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് 5 വരെയുള്ള ഭാഗങ്ങളിലാണ് അല്ലേ. അഞ്ചെന്നു ചൊല്ലുമ്പോൾ ഓർമ്മ വേണം, അഞ്ചു നമസ്കാരം വാജിബെന്ന്. ഇനി ആറെന്ന് ചൊല്ലുമ്പോൾ എന്താണ് ഓർമ്മ വരേണ്ടത് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അതിൻ്റെ വരികളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. പക്ഷേ നമ്മുടെ പൂമരത്തനിലെ സമയം ഏകദേശം ഇവിടെ അവസാനിക്കാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പാട്ടിൻ്റെ ബാക്കി ഭാഗങ്ങൾ ആറെന്ന് പറയുമ്പോഴും ഏഴെന്ന് പറയുമ്പോഴും അതുപോലെ എട്ടെന്ന് പറയുമ്പോഴും ഒക്കെ എന്താണ് ഓർക്കേണ്ടത് എന്ന് തുടങ്ങുന്ന വരികൾ ഉൾക്കൊള്ളുന്ന പാട്ടിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്തൊരു എപ്പിസോഡിലേക്ക് മാറ്റിവെക്കാം. നമ്മുടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നതിന് മുമ്പായി നമ്മൾ ഇതുവരെ പഠിച്ച അഞ്ചു വരികളും അഞ്ചു ഭാഗങ്ങളും ഒന്നുകൂടെ നമ്മുടെ കൂട്ടുകാരെല്ലാവരും ഒന്നിച്ചൊന്ന് പാടിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാം. പാടല്ലേ? റെഡിയല്ലേ?
1: റെഡിയാണ്.

0: അതെ, നമ്മുടെ പാട്ടിന്റെ 5 വരികൾ നമ്മൾ എല്ലാ കൂട്ടുകാരും വളരെ ഭംഗിയായി പാടി പഠിച്ചു കഴിഞ്ഞു. ഇനി ബാക്കി ഭാഗം കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. പക്ഷേ നമ്മുടെ പൂമരത്തണലിന്റെ സമയം ഇവിടെ അവസാനിക്കുമ്പോൾ ഇന്ന് ഈ പൂമരത്തണലിൽ നമ്മളോടൊപ്പം കൂട്ടുകൂടാനെത്തിയ എല്ലാ കൂട്ടുകാർക്കും അള്ളാഹു എല്ലാവിധ ഖൈറും ബർക്കത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് വിട ചോദിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ നമ്മുടെ പാട്ടിന്റെ ബാക്കി ഭാഗവുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി ഇത് കൂട്ടുകാരുടെ സ്വന്തം MS. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: നമ്മൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോയിൽ പൂമരത്തണലിൽ, അവതരിപ്പിച്ചത് ഷമീൽ മഞ്ചേരി. നാം ഓർക്കേണ്ടത് എന്നതാണ് വിഷയം.
2: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
3: Peace Radio. Tune to reality.

0: ഇനി നമ്മൾ മറ്റൊരു പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ കേൾക്കാൻ പോകുന്നത് നുറുങ്ങുകൾ, മൻസൂർ മണ്ണാർക്കാട് അവതരിപ്പിക്കുന്ന.
1: വിദൂരതയിലേക്ക് നോക്കൂ, ടി ചാണ്ടി രചിച്ച ആ ഒരു രചന അദ്ദേഹം വായിക്കുകയാണ്.
2: വിദൂരതയിലേക്ക് നോക്കൂ, നമ്മുടെ വീടിൻ്റെ കണ്ണാടി ജനലുകളിൽ കൂടി പുറത്തുള്ള ഉജ്ജ്വലമായ പ്രകൃതി ദൃശ്യം നമുക്ക് കാണുവാൻ കഴിഞ്ഞേക്കാം. പക്ഷേ പ്രകാശം കടന്നുവരുന്ന ആ ജനലുകൾക്കു നേരെ നാം പുറം തിരിഞ്ഞു നിന്നാലോ ആ മനോഹര ദൃശ്യം നമുക്ക് കാണാൻ പറ്റില്ല. അഥവാ ജനലിന് അഭിമുഖമായി ഇരുന്നാൽ തന്നെയും അതിൻ്റെ കണ്ണാടി അഴുക്കും പൊടിയും പിടിച്ചതാണെങ്കിൽ പ്രകൃതിയുടെ മനോഹാരിത വളരെയൊന്നും കണ്ട് ആനന്ദിക്കുവാൻ കഴിയുകയില്ല. ജീവിതത്തിൻ്റെ നേർക്കുള്ള നോട്ടവും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. നമ്മുടെ മനസ്സിൻ്റെ കണ്ണാടിയിൽ പറ്റിയിരിക്കുന്ന അഴുക്കും പൊടിയും നിത്യവും തുടച്ചു നീക്കാത്ത പക്ഷം നമ്മുടെ സ്വന്തമായ അനുഭവങ്ങൾക്ക് പുറത്തുള്ള കാര്യങ്ങൾ വികൃതമായി മാത്രമേ കാണാൻ കഴിയൂ. ആധ്യാത്മികമായ സ്വച്ഛതയും ധാർമ്മികമായ സന്തോഷവും പരിരക്ഷിക്കുന്നതിനുള്ള നല്ലൊരു മാർഗമാണ് ഇടയ്ക്കിടെ ആത്മപരിശോധന നടത്തുന്നത്. എന്നാൽ തന്നിലേക്കു തന്നെ കൂടുതലായി നോക്കിക്കൊണ്ടിരിക്കുന്നതും ആപൽക്കരമാണ്. അപ്രകാരം ചെയ്താൽ ദൂഷിതമായ ഒരവസ്ഥയോട് കെട്ടുപിണഞ്ഞു പോകാൻ ഇടയാകും. ഉള്ളിലേക്കും കീഴോട്ടും നോക്കാതിരിക്കുക, നേരെ മറിച്ച് പുറത്തേക്കും മേലോട്ടും നോക്കുക. നമ്മുടെ ക്ലേശങ്ങളും പ്രയാസങ്ങളും പർവ്വത സമാനമായി തോന്നിയേക്കാം. എന്നാൽ ആ പർവ്വതങ്ങൾക്കപ്പുറത്ത് അരികിൽ തങ്ക കസവ് തുന്നിച്ചേർത്ത ചക്രവാളങ്ങളുണ്ട്. അനന്തവിസ്തൃതമായ ആ ചക്രവാള സീമയിലേക്ക് നമുക്ക് നോട്ടം കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ മനക്ലേശങ്ങളാകുന്ന പർവ്വതങ്ങൾ അണുപ്രായമായി ചുരുങ്ങിപ്പോകും. നമ്മുടെ മൂക്കിൻ്റെ മുമ്പിലുള്ള പ്രശ്നങ്ങളുടെ മേൽ അടയിരുന്ന് അവയ്ക്ക് ചൂട് കൊടുക്കാതിരിക്കുക. പ്രശ്നങ്ങളുടെ മേൽ എത്രമാത്രം തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നുവോ അത്രത്തോളം അവ വലുതായി കാണപ്പെടുകയും കൂടുതൽ ഹ്രസ്വദൃക്കുകളായി തീരുകയും ചെയ്യും. വിദൂരതയിലേക്ക് നോക്കുവാൻ പഠിക്കുക.
0: നമ്മൾ ഇതുവരെ കേട്ടത് മൻസൂർ മണ്ണാർക്കാട് അവതരിപ്പിച്ച നുറുങ്ങുകൾ.
1: അടുത്തൊരു പ്രോഗ്രാമിലേക്ക് കടക്കാല്ലേ? അടുത്ത പ്രോഗ്രാം അസ്മാ ഉൽ ഹസ്നയാണ്, അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങൾ. അത് പഠിക്കുക എന്നത്, അത് മനസ്സിലാക്കുക എന്നത്, അത് ഉൾക്കൊള്ളുക എന്നത്, അതനുസരിച്ച് ജീവിക്കുക എന്നത്, അത് സ്വർഗം കിട്ടുന്ന കാര്യമായിട്ടാണ് പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അസ്മാ ഉൽ ഹസ്ന എന്ന ഒരു പ്രോഗ്രാം പീസ് റേഡിയോ പ്രത്യേകമായി ഇവിടെ അവതരിപ്പിക്കുമ്പോൾ,
0: ഇന്ന് നമ്മുടെ അസ്മാ ഉൽ ഹുസ്നയിൽ നമ്മോടൊപ്പം ചേരുന്നത് അദ്റൌഫ് അൽ ഹിക്കമിയാണ്, തിരുവനന്തപുരത്തുനിന്നുള്ള അദ്റൌഫ് അൽ ഹിക്കമി.
1: അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അൽ അല്ലാം എന്ന് പറയുന്ന നാമമാണ് അവതരിപ്പിക്കുന്നത്. സൂക്ഷ്മമായി അറിയുന്നവൻ എന്നതാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് കാതുകൂർക്കാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അല്ലദീ ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുമ്മ റബ്ബി ശഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹധനരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ അതിവിശിഷ്ടമാണ് എന്നും അത് മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക എന്നത് പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ കാരണമാണ് എന്നും, അതുപോലെ തന്നെ അത് മനഃപ്പാഠമാക്കുക, അതിൻ്റെ തേട്ടമനുസരിച്ചുകൊണ്ട് ജീവിക്കുക, ഇതെല്ലാം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഉതകുന്ന പുണ്യകർമ്മമാണ് എന്നും നാം തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കണം ഈ പഠനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വിശിഷ്ടമായ നാമങ്ങളിൽ അൽ അല്ലാം എന്ന് പറയുന്ന നാമത്തെക്കുറിച്ചാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. അൽ അല്ലാമു എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ സസൂക്ഷ്മമായ ജ്ഞാനത്തെക്കുറിച്ചാണ് അത് വിവരിക്കുന്നത്. അള്ളാഹു എല്ലാ നിലക്കും അറിവുള്ളവനാണ് എന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്നാൽ അള്ളാഹുവിൻ്റെ സസൂക്ഷ്മമായ അറിവിനെക്കുറിച്ചാണ് ഇവിടെ ഈ ഒരു നാമം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. പണ്ഡിതന്മാർ അൽ അല്ലാമു എന്ന് പറയുന്ന നാമത്തെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ, ഐ കസീറുൽ ഇൽമി അല്ലദീ അഹാത ഇൽമുഹു ബികുല്ലി ഷൈഇൻ ളാഹിറൻ വബാത്തിനൻ ദഖീഖൻ വജലീലൻ. പണ്ഡിതന്മാർ പറഞ്ഞത് അള്ളാഹുവിൻ്റെ അധികരിച്ച ഇൽമിനെക്കുറിച്ചാണ് ഈ നാമം അറിയിക്കുന്നത്. അല്ലദീ, അതെങ്ങനെയുള്ളതാണ്? അഹാത ഇൽമുഹു ബികുല്ലി ഷൈഇൻ, എല്ലാത്തിലും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഇൽമ് അത് കവചം ചെയ്തിരിക്കുന്നു. എല്ലാത്തിനെക്കുറിച്ചുള്ള ഇൽമും അള്ളാഹു ചൂഴ്ന്ന് അന്വേഷിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അള്ളാഹുവിൻ്റെ അറിവ് അത്രമാത്രമാണ്. എത്ര രഹസ്യത്തിലാണെങ്കിലും, എത്ര ഗോപ്യമായതാണെങ്കിലും, എത്ര ഇരുട്ടിലാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു തആല മനസ്സിനുള്ളിലുള്ളത് പോലും അറിയുന്നവൻ. അത്ര കണ്ട് അള്ളാഹുവിൻ്റെ ജ്ഞാനം അത് സൂക്ഷ്മമായിക്കൊണ്ട്, അത് സസൂക്ഷ്മമറിഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല നിലകൊള്ളുന്നു എന്നതാണ്. ദഖീഖൻ വ ജലീലൻ, ഏറ്റവും ചെറുതായതായാലും ഏറ്റവും ദഖീഖ്, ഏറ്റവും നിസാരമായ കാര്യങ്ങളാണ്, ഏറ്റവും ഗോപ്യമായ അങ്ങേയറ്റം രഹസ്യമായ കാര്യങ്ങൾ പോലും അള്ളാഹു സുബ്ഹാനഹു വതആല അറിയുന്നു എന്നതാണ്. ഈ നാമം നമുക്ക് അറിയിച്ചിരുന്നത് അള്ളാഹുവിൻ്റെ അഗാധ ജ്ഞാനത്തെക്കുറിച്ചാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അൽ അല്ലാമുൽ ഗുയൂബ് എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ ആവർത്തിച്ച് വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, തീർച്ചയായും അദൃശ്യമറിയുന്നവൻ അള്ളാഹു മാത്രമാകുന്നു എന്ന് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വിശേഷണത്തെക്കുറിച്ച് പറഞ്ഞു. മറ്റൊരായത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഖാലു ലാ ഇൽമ ലനാ ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്. അള്ളാഹു സുബ്ഹാനഹു തആലയെ കുറിച്ച് പരിചയപ്പെടുത്തുന്നിടത്ത് നമുക്ക് യാതൊരു ഇൽമുമില്ല. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ ഇൽമല്ലാതെ, അറിവല്ലാതെ നമുക്ക് യാതൊരു ഇൽമുമില്ല. എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു അൽ അല്ലാം, അള്ളാഹു സുബ്ഹാനഹു തആല ആരാണ്? അൽ അല്ലാമാണ്, സസൂക്ഷ്മമറിയുന്നവനാണ്. അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു അല്ലാമുൽ ഗുയൂബ്, അദൃശ്യങ്ങൾ അറിഞ്ഞവൻ, രഹസ്യങ്ങൾ അറിഞ്ഞവൻ, മറഞ്ഞ കാര്യം അറിഞ്ഞവൻ. അങ്ങനെയാണ് ഈ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആലയെക്കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുള്ളത്. നമ്മെ അള്ളാഹു സുബ്ഹാനഹു തആല അറിയുന്നു, എന്നാൽ നമുക്ക് അള്ളാഹുവിനെ ആ രൂപത്തിൽ അറിയാൻ, സസൂക്ഷ്മമായി കൊണ്ടറിയാൻ നമുക്ക് സാധ്യമല്ല. ഉദാഹരണം, പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പല കാര്യങ്ങളും അള്ളാഹുവിനെക്കുറിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിന് യദുണ്ടെന്ന് പറഞ്ഞു, അള്ളാഹു നുസൂൽ, ഇറങ്ങുന്നു എന്ന് പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാം കാണുന്നു കേൾക്കുന്നു എന്ന് പറഞ്ഞു. ഇതിൻ്റെയൊക്കെ ശരിയായ രൂപം എങ്ങനെയാണ് എന്നോ, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല അർശിൽ ഉപവിഷ്ടനാണ് എന്ന് പറയുമ്പോൾ അത് ഏത് രൂപത്തിലും ഭാവത്തിലും വണ്ണത്തിലുമാണെന്നോ നമുക്കൊന്നും അറിയാൻ സാധ്യമല്ല. അത് ഗൈബിയായ കാര്യമാണ്. അതിൽ വിശ്വസിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അത് അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് യോജിക്കുന്ന രൂപത്തിൽ, യലീഖു ബി ജലാലിഹി എന്നാണ് പണ്ഡിതന്മാർ അതിനെ വിശേഷിപ്പിക്കുന്നത്, അള്ളാഹുവിന് യോജിക്കുന്ന രൂപത്തിൽ അള്ളാഹു ഇറങ്ങി വരും. അള്ളാഹുവിന് യോജിക്കുന്ന രൂപത്തിലാണ് അള്ളാഹുവിൻ്റെ എല്ലാ നിലക്കുമുള്ള വിശേഷണങ്ങളും. അതൊരിക്കലും ഒരു സൃഷ്ടിയോട് തുല്യപ്പെടുത്തുവാനോ ഒരു സൃഷ്ടിയോട് ഉപമിക്കുവാനോ പാടില്ല എന്നതും മാത്രമല്ല, അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ നിന്ന് തെറ്റി അതിനെ വിശദീകരിക്കാനും പാടില്ല, തെറ്റിച്ചുകൊണ്ട് അതിനെ പറയാനും പാടില്ല എന്നാണ് അഹ്ലു സുന്നത്തിൻ്റെ വിശ്വാസം, പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് സസൂക്ഷ്മമായി കൊണ്ടറിയാൻ നമ്മെക്കൊണ്ട് സാധ്യമല്ല. ഈ ദുനിയാവിൽ അള്ളാഹുവിനെ നേരിട്ട് കാണാൻ പോലും നമുക്ക് സാധ്യമല്ല എന്നാണ്. അതുകൊണ്ടാണ് മൂസ നബി അലൈഹി സ്വലാം വാശി പിടിച്ച സമയത്ത്, അള്ളാഹുവിനെ കാണണമെന്ന് പറഞ്ഞ സമയത്ത് അള്ളാഹുവിൻ്റെ പ്രകാശം പോലും ഒന്ന് കണ്ണിൽ അത് ഭവിക്കാൻ, അതൊന്ന് ദൃഷ്ടിയിൽ സ്പർശിക്കാൻ പോലും കഴിയാതെ ബോധം കെട്ട് വീണു എന്ന ചരിത്രം നമ്മൾ വായിക്കുന്നത്. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ രഹസ്യമായതും പരസ്യമായതും എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. യഅലമു മാ ഫീ നഫ്സി വലാ അഅലമു മാ ഫീ നഫ്സിക് ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്. അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞു, നമുക്ക് അള്ളാഹുവിനെക്കുറിച്ച് കൃത്യമായി അറിയില്ല. എന്നാൽ അള്ളാഹുവിന് നമ്മെക്കുറിച്ച് കൃത്യമായ നമ്മുടെ ഓരോ മിടിപ്പും അള്ളാഹുവിനറിയാം എന്നതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു ഗൈബറിയുന്നവനാണ് എന്ന വിശേഷണം നമുക്ക് കാണാൻ സാധിക്കും. അവിടെയും അള്ളാഹുവിൻ്റെ അല്ലാം എന്ന നാമത്തെക്കുറിച്ചാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. നമ്മുടെ രഹസ്യങ്ങൾ അറിയുന്നവൻ അള്ളാഹുവാണ്. രഹസ്യങ്ങളായിക്കൊണ്ട് നമ്മൾ സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നതെല്ലാം അറിയുന്നവൻ അള്ളാഹു. വിശുദ്ധ ഖുർആനിൽ കാണാം, അല യഅലമു അന്നല്ലാഹ യഅലമു സിർറഹും വനജ്വാഹും വഅന്നല്ലാഹ അല്ലാമുൽ ഗുയൂബ്. അവിടെയും അള്ളാഹു സുബ്ഹാനു തആലയുടെ രഹസ്യമായ അറിവിനെക്കുറിച്ച്, സസൂക്ഷ്മമായ അറിവിനെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനു തആല എടുത്തു പറഞ്ഞത്. എന്നിട്ട് നമ്മുടെ രഹസ്യങ്ങളെ അറിയുന്നവൻ അള്ളാഹു ആണ് എന്നും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. അദൃശ്യം അറിയുന്നവൻ, ഇതെല്ലാ ആയത്തിലും ആവർത്തിച്ച് ആവർത്തിച്ച് അൽ അല്ലാമു എന്ന നാമത്തെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി അല്ലാമുൽ ഗുയൂബ് ഇത് ആവർത്തിച്ച് അള്ളാഹു സുബ്ഹാനു തആല പറയാണ്, ഖുൽ ഇന്ന റബ്ബി യഖ്ദിഫു ബിൽ ഹഖ് അല്ലാമുൽ ഗുയൂബ്. അവിടെയും അവസാനം ആയത്തിൻ്റെ അവസാനത്തിൽ അള്ളാഹു പറഞ്ഞത് അല്ലാമുൽ ഗുയൂബ് എന്നാണ്, അദൃശ്യമറിയുന്നവനെന്നാണ്, മറഞ്ഞ കാര്യമറിയുന്നവനെന്നാണ്. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ എല്ലാ രഹസ്യ പരസ്യ ഗോപ്യമാക്കി വച്ച, ആരും കേൾക്കാതെ പറഞ്ഞ, മനസ്സിൽ ചിന്തിച്ച, ആരും അറിയാതെ ചെയ്ത എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി അറിയുന്നവനാണ് അള്ളാഹു. രഹസ്യമായ കാര്യങ്ങളെപ്പോലും സസൂക്ഷ്മമായി അറിയുന്നവൻ അത് അല്ലാം അള്ളാഹു സുബ്ഹാനഹു വതാലയാണ് എന്ന് നമുക്ക് ചരിത്രങ്ങൾ വായിക്കുമ്പോൾ, വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ, ഹദീസുകൾ പഠിക്കുമ്പോൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഒരു ഹദീസിൽ കാണാം, റസൂൽ കരീം സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് കടം വാങ്ങുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ആ കടം വാങ്ങുന്ന വ്യക്തിയുടെ നിയ്യത്തുമായി ബന്ധപ്പെട്ട വിഷയം പഠിപ്പിച്ചപ്പോൾ, ഒരു മനുഷ്യൻ അവൻ കടം വാങ്ങുമ്പോൾ അവൻ്റെ മനസ്സിൽ, ശ്രദ്ധിക്കുക, അവൻ്റെ മനസ്സിൽ അത് കൊടുത്തു വീഴണമെന്നാണ് ഉദ്ദേശമെങ്കിൽ അള്ളാഹു അവനെ സഹായിക്കുമെന്നാണ്. എന്നാൽ കടം വാങ്ങുന്ന വ്യക്തി കടം കൊടുക്കുന്ന വ്യക്തിയോട് പോലും പറയാതെ മനസ്സിൽ സൂക്ഷിക്കുന്ന, ഇത് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മനസ്സിൽ തീരുമാനിച്ച കാര്യം പോലും അള്ളാഹു അറിയുമെന്നാണ്. അങ്ങനെ അവൻ മനസ്സിൽ തീരുമാനിച്ച ഇതിനി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന രൂപത്തിൽ അവൻ കടം വാങ്ങി, എന്നാൽ സഹായിച്ച വ്യക്തി പോലും അറിഞ്ഞിട്ടില്ല ഇവനിത് തിരിച്ചു തരില്ല എന്നുള്ളത്. ആ ഒരവസ്ഥയിൽ അള്ളാഹു അവനെക്കുറിച്ച് അറിയുകയും എന്നിട്ട് അവൻ ആ കടം വീട്ടാതിരിക്കാനുള്ള എല്ലാ തടസ്സങ്ങളും അവൻ ഇട്ടുകൊടുക്കും. എന്നിട്ടോ ഫമാത്ത വലം യറുദ്ദ ഇലൈഹി ദൈനഹു ലഖിയല്ലാഹ വഹുവ സാരിഖുൻ, അവൻ മരണപ്പെടുന്നത് ആ കടം വീട്ടാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കും. എന്നിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് അവൻ കള്ളനായിക്കൊണ്ടായിരിക്കും, മോഷ്ടാവായിക്കൊണ്ടായിരിക്കും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് എന്നാണ്. നമ്മുടെ ഇവിടുത്തെ വിഷയം എന്താ? രഹസ്യമായതുപോലും അറിയുന്നവൻ അൽ അല്ലാമു എന്ന് പറയുന്ന അള്ളാഹുവാകുന്നു എന്നതാണ്. ആ കടം കൊടുത്ത് സഹായിച്ച വ്യക്തി പോലും അറിയാത്ത രൂപത്തിൽ മനസ്സിൽ കരുതിയത്, ഇനി ഞാനിത് കൊടുക്കുകയില്ല എന്ന് മനസ്സിൽ കരുതിയത് അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മനസ്സിനുള്ളിൽ ഉള്ളത് അറിയുന്നവൻ, ഉള്ളിലിരിപ്പ് അറിയുന്നവൻ അത് അല്ലാഹു മാത്രമാണ്. റബ്ബുക്കും അഅലമു ബിമാ നുഫൂസിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത്, നിങ്ങളുടെ മനസ്സ് ചിന്തിക്കുന്നത് കൃത്യമായി അറിയുന്നവൻ അല്ലാഹുവാണ് എന്നാണ്. നമ്മുടെ കണ്ണിൻ്റെ കട്ടുനോട്ടവും നമ്മുടെ മനസ്സിൽ ചിന്തിച്ചതും അറിയുന്നവൻ അല്ലാഹു മാത്രം. യഅലമു ഖായിനത്തൽ അഅയുനി വമാ തുഖ്ഫി സുദൂർ, അള്ളാഹു സുബ്ഹാനഹു വതാല കണ്ണിൻ്റെ കട്ടുനോട്ടങ്ങൾ, എത്രയെത്ര ജനങ്ങളാണ് ഈ ലോകത്തുള്ളത്, ഓരോ മനുഷ്യൻ്റെയും കണ്ണിൻ്റെ കട്ടുനോട്ടത്തെ അറിയും. ഹൃദയാന്തരങ്ങളിൽ ചിന്തിച്ച കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വതാല ഗോപ്യമാക്കി വച്ചതുപോലും അറിയുമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ് വഅസിറു ഖൗലക്കും, നിങ്ങൾ രഹസ്യമായി പറഞ്ഞ, സിറ് എന്ന് പറഞ്ഞാൽ രഹസ്യം എന്നാണ്. അങ്ങനെ രഹസ്യമായി രണ്ടുപേര് ഇരിക്കുന്ന സമയത്ത് ഒരാൾ സ്വന്തം നഫ്സിന് തോന്നുന്ന രൂപത്തിൽ, കേൾക്കുന്ന രൂപത്തിൽ ഒരു കാര്യം മന്ത്രിച്ചു, തൊട്ടടുത്തിരിക്കുന്ന ആൾ പോലും കേട്ടിട്ടില്ലെങ്കിലും അള്ളാഹു അത് കേൾക്കുമെന്നാണ്. അത്രയും രഹസ്യമായ ഗോപ്യമായ വഅസിറു ഖൗലക്കും അവിജ്ഹറു ബിഹി, അല്ലെങ്കിൽ അത് രഹസ്യമാക്കി പറഞ്ഞതാണെങ്കിലും ശരി, അള്ളാഹു ഏഴാൻ ആകാശത്തിൻ്റെ ഉപരിയിൽ അർശിൻ്റെ മുകളിൽ നിന്ന് എല്ലാം കേൾക്കുമെന്നാണ്. ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, നെഞ്ചകങ്ങൾക്കുള്ളിലുള്ളത് കൃത്യമായി അള്ളാഹു അറിയുന്നു എന്നാണ്. പരലോകത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറഞ്ഞപ്പോഴും എന്താണ് അവിടെ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്? യൗമ തുബില സറായിർ, നമ്മൾ ഈ ദുനിയാവിൽ രഹസ്യമായി കൊണ്ടു നടന്ന, രഹസ്യമായി ചെയ്തു വച്ച, രഹസ്യമായി പറഞ്ഞു വച്ച, രഹസ്യമായി കണ്ടുകൊണ്ടിരുന്ന, അങ്ങനെ എല്ലാ രഹസ്യങ്ങളും പരസ്യമാകുന്ന ദിവസമാണ് അല്ല പറയാണ്. യൗമ തുബില സറായിർ, രഹസ്യമാക്കി വച്ചതെല്ലാം പരസ്യമാകുന്ന ദിനമാകുന്നു അന്ന് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. അതാരാ കൊണ്ടുവന്നത്? ഇന്ന് നമ്മൾ രഹസ്യമായി ചെയ്യുന്നതെല്ലാം പരസ്യമാക്കുന്നവനാരാണ്? അൽ അല്ലാമു, സസൂക്ഷ്മമറിയുന്ന അള്ളാഹു സുബ്ഹാനഹു തആലയാണ് എന്നതാണ്. മാത്രമല്ല, ശാസ്ത്രമെത്ര പുരോഗമിച്ചാലും ഈ ലോകത്തിൻ്റെ ഏതേത് ദിക്കിലേക്ക് എത്തിപ്പെട്ടാലും വാനലോകത്തിൻ്റെ നിരീക്ഷണത്തിൽ ഏത് ഗ്രഹത്തിലേക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയാലും ശരി, ഈ ലോകത്തിൻ്റെ പൂർണ്ണമായ അറിവ് നേടിയെടുക്കാൻ ഒരു ശാസ്ത്രത്തിനും ലോകാവസാനം വരെ കഴിയുകയില്ല. ഇപ്പോഴും കണ്ടുപിടുത്തങ്ങൾ, ഇപ്പോഴും പഠനങ്ങൾ, മനനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നാൽ അറിവിൻ്റെ ഒരു ശകലം പോലും എത്തിപ്പെടാൻ ഒരു ശാസ്ത്രജ്ഞനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ശാസ്ത്രം മാറിമറിയും, ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി പറയേണ്ടി വരും. ഇന്നുള്ളതിനേക്കാൾ വലിയ സംഭവ വികാസങ്ങൾ ആകാശലോകത്തേക്കും അല്ലെങ്കിൽ ഭൂമിയിലും ഭൂമിക്കടിയിലും കടലിലുമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാകാം. മനുഷ്യൻ്റെ കണ്ടെത്തലുകൾക്ക് പരിമിതികളുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഉറപ്പിച്ചു പറയുന്നു, ഖുല്ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാ. ആകാശഭൂമികളിലെ അദൃശ്യങ്ങൾ പരിപൂർണമായി അറിയുന്നവൻ അല്ല മാത്രമാണ്, മറ്റൊരാൾക്കും സാധ്യമല്ല. ഏത് ശാസ്ത്രം എത്ര വലിയ പുരോഗമനങ്ങളിലേക്ക് എത്തിയാലും ശരി, അള്ളാഹുവിൻ്റെ അറിവിനോളം എത്തുവാൻ ഒരാൾക്കും സാധ്യമല്ല എന്നതാണ്. അതുകൊണ്ട് രഹസ്യമറിയുന്നവൻ, അദൃശ്യമറിയുന്നവൻ അത് അള്ളാഹു മാത്രമാണ്. ലുഖ്മാൻ നബി അലൈഹിസ്സലാം മകനോട് കൊടുക്കുന്ന ഉപദേശത്തിൽ കാണാൻ സാധിക്കുമല്ലോ, ഒരു കടുകുമണിയാണെങ്കിലും ശരി, അത് ഏത് പാറയ്ക്കുള്ളിൽ കൊണ്ടുവച്ചാലും ശരി, എത്ര ഇരുട്ടിൽ കൊണ്ടു വച്ചാലും ശരി, അല്ലാഹു യതിബിഹല്ലാ അതല്ല കൊണ്ടുവരുന്ന. അതിൻ്റെ അർത്ഥം എന്താ? അല്ലാഹു അത്രയും സസൂക്ഷ്മമായി കാര്യങ്ങളെ നിരീക്ഷിച്ച് അറിയുന്നവനാണ് എന്നാണ് ആ മകന് കൊടുക്കുന്ന ഉപദേശത്തിൽ കാണാൻ സാധിക്കുന്നത്. ഭാവിയെക്കുറിച്ചറിയാൻ അല്ലാഹുക്ക് മാത്രമേ കഴിയുള്ളൂ. ഇന്ന് ചില ആളുകൾ, ചില മഹാന്മാർക്ക് ഭാവിയെക്കുറിച്ചറിയാം കഴിയും എന്നൊക്കെ പറയുന്നുണ്ട്. ചില കൈനോട്ടക്കാർക്ക് അവർ അവകാശപ്പെടുന്നു ഞങ്ങൾ ഭാവി പ്രവചിക്കുമെന്ന്. ചില മുയിലിയാക്കന്മാർ അല്ലെങ്കിൽ ഉസ്താദ്മാർ എന്ന് പറയുന്നവർ അവരും ചില പ്രവചനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഭാവി പറയുന്നു, നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയുന്നു, അല്ലെങ്കിൽ ആയുസ്സിനെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ ഭാവി ജീവിതത്തെക്കുറിച്ച് പറയുന്നു. ഇതെല്ലാം അവർ അവകാശപ്പെടുന്നത് ഭാവിയെക്കുറിച്ചറിയാൻ കഴിയുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്നും മദീനയിലേക്ക് വരവേറി. അങ്ങനെ അവിടെ ഒരു ആഘോഷ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വരവേൽക്കാൻ വേണ്ടി നിന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുട്ടികൾ പാടുകയാണ്, വഫീന നബിയിൻ യഅലമു മാ ഫീ ഗദിൻ. ഞങ്ങൾക്ക് ഒരു നബിയുണ്ട്, നാളത്തെ കാര്യം അറിയുന്ന നബിയാണ് എന്ന് പറഞ്ഞ് ആ പ്രവാചകനെ വാഴ്ത്താനും പുകഴ്ത്താനും തുടങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഫഖാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഖൂലി ഹകദ, അങ്ങനെ പറയരുത് കേട്ടോ, അങ്ങനെ പറയരുത്, വഖൂലി മാ കുൻതി തഖൂലീൻ, നിങ്ങളിപ്പോൾ എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത് അത് പറയുക, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് പറയരുത്. എന്താണ് ഇപ്പോൾ പറഞ്ഞത്? നാളത്തെ കാര്യം അറിയുന്ന നബി ഞങ്ങൾക്കുണ്ട് എന്നാണ്. അത് തെറ്റാണെന്നാണ് പഠിപ്പിച്ചു കൊടുത്തത്. എന്നാൽ ഇതിനെപ്പോലും വളച്ചൊടിച്ചുകൊണ്ട് മുസ്ലിയാക്കന്മാർ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് ഗൈബറിയാം, അദർശ്യമറിയാം, നാളത്തെ കാര്യം അറിയാം എന്നൊക്കെ വാദിക്കാൻ ഇതേ തെളിവ് കൊണ്ടുവരികയാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല എന്താ പറഞ്ഞത്? ഖുല്ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാ, അല്ലല്ലാതെ ഗൈബറിയുന്നവനായി ആരുമില്ല. ഒരു ഷെയ്ഖിനും കഴിയില്ല, ഒരു ഹോജയ്ക്കും കഴിയില്ല, ഒരു നബിക്കും കഴിയില്ല, ഗൈബറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ അവിടുത്തെ വിശേഷണങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോഴും എനിക്ക് ഗൈബറിയില്ല എന്നും, അങ്ങനെ ഗൈബറിയാമായിരുന്നുവെങ്കിൽ ലസ്തക്സർതു മിനൽ ഖൈർ, ഞാനൊരുപാട് നന്മകൾ നേടിയെടുക്കാമായിരുന്നു, നേടിയെടുക്കുമായിരുന്നു എന്നും പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയുമുണ്ടായ സംഭവം നമുക്ക് അറിയാവുന്നതാണ്. ഏതായാലും അല്ലാഹു അൽ അല്ലാമു എന്ന് നമ്മൾ അല്ലാഹുവിൻ്റെ നാമത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിൻ്റെ സസൂക്ഷ്മമായ ജ്ഞാനമാണ്. നമ്മൾ എത്ര ഒളിപ്പിച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും ശരി, നമ്മൾ ആരെയൊക്കെ മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും ശരി, നമ്മൾ എത്ര ചാറ്റുകൾ ക്ലിയറാക്കിയാലും ശരി, നമ്മൾ എത്ര ഹിസ്റ്ററികൾ അത് റിമൂവ് ചെയ്താലും ശരി, എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വതാലയെ കുറിച്ചാണ് നാം ഇപ്പോൾ പഠിക്കുന്നത്. അൽ അല്ലാമു എന്ന് പറയുമ്പോൾ അത്രയും സസൂക്ഷ്മമായി ഗോപ്യമാക്കി വച്ചതും എല്ലാം അറിയുന്നവൻ, എല്ലാത്തിനെയും അവൻ്റെ അറിവ് വലയം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതും നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സർവ്വതുമറിയുന്നവൻ അള്ളാഹു മാത്രം, രഹസ്യവും പരസ്യവും ഗോപ്യമാക്കി വച്ചതും അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. എത്ര ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ചാലും അതെല്ലാം നാളെ പാരത്രിക ലോകത്ത് നമ്മുടെ മുമ്പിൽ കൊണ്ട് കാണിച്ചു തരുന്ന, അതിനെ പരസ്യമാക്കുന്ന ഒരു ദിവസം വരും. അങ്ങനെ നമ്മുടെ അറിവുകളെല്ലാം, നമ്മൾ രഹസ്യമാക്കി വച്ച എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിഞ്ഞ് അതിനെ പ്രദർശിപ്പിക്കാൻ കഴിവുള്ളവൻ അത് അൽ അല്ലാമു എന്ന് പറയുന്ന നമ്മുടെ അള്ളാഹുവാണ് എന്നും, എല്ലാം അറിയുന്നവൻ അവനാണ് എന്നും നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ രഹസ്യ പരസ്യ ജീവിതത്തെ നന്നാക്കി ഏറ്റവും നല്ല ജീവിതം നയിച്ച് മുന്നോട്ടു പോകാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
0: ഇതുവരെ നമ്മൾ കേട്ടത് അദ്റൌഫ് അൽഹിക്കമി തിരുവനന്തപുരം, അദ്ദേഹം അവതരിപ്പിച്ച അസ്മാഉൽ ഹുസ്ന, അൽ അല്ലാം സസൂക്ഷ്മമായി അറിയുന്നവൻ എന്ന അള്ളാഹുവിൻ്റെ നാമവുമായി ബന്ധപ്പെട്ട ഭാഗമാണ് അദ്ദേഹം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഇനി അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത് കഥ പറയാം. ഇന്നത്തെ കഥ പറയാം എന്ന സെഷനിൽ നമ്മോടൊപ്പം ചേരുന്നത് ആരാണ്?
1: അബ്ദുസലാം വീട്ടിയാണ്. അജ്മലും കുഞ്ഞു പെങ്ങളും അതിൻ്റെ 5-ാമത്തെ എപ്പിസോഡാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. നമുക്ക് ആ ശബ്ദത്തിലേക്ക് കാതുകൊർക്കാം.
4: അജ്മലും കുഞ്ഞു പെങ്ങളും, അധ്യായം 5, അജ്മലും ഉമ്മയും. അജ്മൽ കൊണ്ടുവന്ന അരിയും മീനുമായി ഷാഹിദ് അടുക്കളയിലേക്ക് പോയി. മീൻകറിയുടെ പണി വേഗം കഴിക്കണം. എന്നാൽ അരി അടുപ്പത്ത് വെച്ച് സുഖമായി മഗരിബ് നമസ്കരിക്കാം. അവൾ മീൻ മുറിക്കാൻ തുടങ്ങി. അജ്മൽ കുളിച്ച് വസ്ത്രം മാറ്റി തൻ്റെ അടുത്തു വന്ന് നിന്നത് അവൾ അറിഞ്ഞില്ല. ഉമ്മ കാര്യമായ ആലോചനയിലാണെന്ന് അവൻ മനസ്സിലാക്കി. ഉമ്മ, ഞാൻ പള്ളിയിൽ പോയി വരാം. അവൾ തലയുയർത്തിയപ്പോൾ അജ്മൽ ചിരിച്ചു. ഞാൻ വന്നു നിന്നതൊന്നും ഉമ്മ അറിഞ്ഞില്ലല്ലോ. എന്താ അമ്മ ആലോചിക്കണ്? ഒന്നുമില്ല, മോൻ നിസ്കരിച്ചു വാ. അജ്മൽ പോകുന്നത് അവൾ നോക്കി നിന്നു. ഉപ്പയുടെ അതേ നടത്തം. തല ഇടത്തോട്ട് അല്പം ചരിച്ച് വലത് കൈ ശക്തിയിലും ഇടത് കൈ പതുക്കെയും വീശിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നടത്തം. അതൊട്ടും വ്യത്യാസമില്ലാതെ മകനും കിട്ടിയിരിക്കുന്നു. സ്വഭാവവും അതേപോലെ കിട്ടിയാൽ മതിയായിരുന്നു. ഷാഹിദ വിളികേട്ടവൾ തിരിഞ്ഞു നോക്കി. അയൽപ്പക്കത്തെ സൈനബത്താത്തയാണ്. തൻ്റെ കുട്ടികൾ സൈനബത്താത്തയെ വല്യമ്മ എന്നാണ് വിളിക്കാറ്. ഒച്ച കേട്ട് സെൽവ ഓടിവന്ന് അവരുടെ കൈ പിടിച്ചു. സൈനബത്താത്ത തൻ്റെ കയ്യിലെ പൊതി സെൽവയുടെ കയ്യിൽ കൊടുത്തു. ഇത് വരട്ടിയ ഇറച്ചിയാ, കുറച്ചേ ഉള്ളൂ. ഇയ്യും ഇക്കാക്കയും തിന്നോ. എവിടെ അജ്മൽ? പള്ളിയിൽ നിന്ന് ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞ് സൈനബത്താത്തനെയും കൂട്ടി സെൽവ അകത്തേക്ക് പോയി. അവരുടെ കയ്യിൽ മറ്റൊരു പൊതിയിൽ അല്പം പത്തിരിയുമുണ്ടായിരുന്നു. മീൻപുരണ്ട കൈ സോപ്പിട്ട് കഴുകി ഷാഹിദയും അവരുടെ അടുത്തെത്തി. സൈനബത്താത്തയുടെ കൂടെ കുറച്ചു സമയം കഴിച്ചുകൂട്ടിയാൽ മനസ്സിന് സമാധാനമാണ്. അവർ നല്ലതേ പറയുകയുള്ളൂ, ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാൻ ശക്തി കിട്ടുന്ന വാക്കുകൾ. അജ്മൽ ഇന്ന് മീൻ വിൽക്കുന്നത് കണ്ടല്ലോ. എടീ, ഓ നന്നാവും. അൻ്റെ മോളെയും ഭാവി ആ കുട്ടീൻ്റെ കയ്യിലൂടെ പടച്ചോ നന്നാക്കും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, കച്ചവടത്തിൽക്ക് തിരിഞ്ഞ് പഠിപ്പിൻ്റെ കാര്യം മറക്കരുത്. ഞാനിറങ്ങട്ടെ, നിസ്കരിക്കാൻ സമയമായല്ലോ. ഷാഹിദയും മകളും മഗ്രിബ് നമസ്കരിക്കാൻ വുദൂ ചെയ്തു. ബാങ്ക് കൊടുത്തിട്ടില്ലല്ലോ, എന്തിനമ്മ ഇത്ര നേരത്തെ വുദു എടുത്തത്? സെൽവ ചോദിച്ചു. വുദു എടുത്ത് ബാങ്ക് വിളിക്കുന്നത് കാത്തിരുന്നാൽ ആ സമയമൊക്കെയും നമ്മൾ നമസ്കാരത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മോള് ഉപ്പാക്ക് സ്വർഗം കിട്ടാൻ പ്രാർത്ഥിക്കണം കേട്ടോ. ഭർത്താവിനെ കുറിച്ചോർത്തപ്പോൾ ഷാഹിദക്ക് കരച്ചിൽ വന്നു. അത് മകൾ കാണാതിരിക്കാൻ അവൾ ശ്രമിച്ചു. എന്തൊരു സ്നേഹമായിരുന്നു അദ്ദേഹത്തിന്. വെറും 13 കൊല്ലത്തെ ദാമ്പത്യം, എങ്കിലും ഒരായുഷ്കാലം ഓർത്താൽ തീരാത്ത സ്നേഹപ്രകടനങ്ങൾ. ഉമ്മ, ബാങ്ക് കൊടുത്തു. സെൽവയുടെ വാക്കുകൾ അവളെ ചിന്തയിൽ നിന്നുണർത്തി. അവർ സർവ്വലോക രക്ഷിതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥനക്കെഴുന്നേറ്റു. അജ്മൽ നമസ്കാരം കഴിഞ്ഞു വന്നപ്പോൾ സെൽവ പറഞ്ഞു, ഇക്കാക്ക ഒരു കോളുണ്ട്. എന്താടി? കൈ കഴുകി വരി, അപ്പളേ പറയുള്ളൂ. അജ്മൽ കൈ കഴുകി വന്നു. ഒരു പ്ലേറ്റിൽ പത്തിരിയും മറ്റൊന്നിൽ ഇളം ചൂടുള്ള ഇറച്ചിയും കണ്ടപ്പോൾ അജ്മൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. ഭക്ഷണം കഴിച്ചിട്ടല്ലേ ഇക്കാക്ക അൽഹംദുലില്ലാ പറയേണ്ടത്? അത് വേറെ. ഇപ്പോ ഞാൻ ചൊല്ലിയത് വേറെ ഉദ്ദേശ്യത്തിലാണ്. ഏതനുഗ്രഹം കിട്ടിയാലും അള്ളാഹുവിനെ സ്തുതിക്കാം. ഭക്ഷണം കഴിച്ചാൽ അതിനു പുറമേയും ചൊല്ലണം. ഇത് പറഞ്ഞ് അജ്മൽ ഉമ്മയെ പത്തിരിയും ഇറച്ചിയും തിന്നാൻ വിളിച്ചു. മക്കൾ കഴിച്ചോളൂ, ഉമ്മ കുറച്ചു കഴിഞ്ഞിട്ട് ചോറ് തിന്നോളാം. അത് പറ്റൂല, നമ്മൾ മൂന്നാളൊപ്പം ഇത് തിന്നണം. മകന്റെ നിർബന്ധത്തിനു വഴങ്ങി ഷാഹിദ തിന്നാനിരുന്നു. ഇതാര് തന്നതാണുമ്മാ? അജ്മൽ ചോദിച്ചു. സേനബത്താത്ത തന്നെ. ഉപ്പ മരിച്ച ശേഷം ആഴ്ചയിലൊരിക്കലെങ്കിലും അവർ എന്തെങ്കിലും ഒന്ന് തിന്നാൻ കൊണ്ടുവരും. അവര് നിങ്ങൾക്ക് വല്യമ്മയെപ്പോലെ തന്നെയാണ്. അവർക്കു വേണ്ടി പ്രാർത്ഥിക്കണം. പത്തിരി തിന്നുകഴിഞ്ഞിട്ട് രണ്ടാളും പാഠം വായിച്ചോളൂ, മദ്രസത്തതും സ്കൂളിൽത്തതും. തനിക്കിന്ന് വായിക്കാൻ കഴിയില്ലെന്നും രാവിലെ 4:30 എഴുന്നേറ്റ് വായിച്ചു കൊള്ളാമെന്നും അജ്മൽ പറഞ്ഞു. ഷാഹിദ് അത് ശരിവച്ചു. ഇന്ന് അജ്മലിന് നല്ല ക്ഷീണമുണ്ടാകുമല്ലോ. ഉച്ചവരെ അണ്ടിത്തോട്ടത്തിൽ പണി, വൈകുന്നേരം മീൻ വിൽപ്പനയും. അവൾ ഭക്ഷണമുണ്ടാക്കാൻ അടുക്കളയിലേക്ക് പോയി. അരി കഴുകുമ്പോൾ അവൾ ഓർത്തു, ഈ മാസം എങ്ങനെ കഴിയും? അജ്മൽ തന്ന 50 റുപ്പിക മാത്രമേ ഉള്ളൂ. ഉമ്മാ, ഞാൻ സഹായിക്കണോ? വേണ്ട മോനു, മീ അടുപ്പത്ത് വെച്ചു, പിന്നെ ഈ അരി വന്നാൽ മതി. മോ കുറച്ചു നേരം ഉമ്മാന്റെ കൂടെ അടുക്കളയിൽ ഇരുന്നാ മതി. ഷാഹിദ വരാന്തയിലെ 2 കസേരയും അടുക്കളയിലേക്ക് കൊണ്ടുവന്നു. അരി വേവുന്നതുവരെ മകനുമായി സംസാരിച്ചിരിക്കാം. അജ്മലിനോടുള്ള സമീപനത്തിൽ ഒരു വലിയ മാറ്റം വന്ന പോലെ അവൾക്ക് തോന്നി. തന്റെ മുന്നിലിരിക്കുന്ന ചെറിയ കുട്ടി പെട്ടെന്നൊരു 25-കാരനായി വളർന്ന പോലെ. മദ്രസാ വിദ്യാർത്ഥിയാണെങ്കിലും ജീവിതത്തെക്കുറിച്ച് ഗൗരവത്തോടെ ചിന്തിക്കാൻ അവന് കഴിയുന്നു. ഉമ്മാ, നിങ്ങളൊന്നും ബേജാറാവണ്ട, ഞാൻ എല്ലാറ്റിനും ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. എന്താ? മോനതൊന്ന് വിവരിക്ക്. ഞാൻ നന്നായി പഠിക്കുമുമ്മ. വെള്ളിയും ഞായറും എന്നാൽ കഴിയുന്ന വല്ല ജോലിയോ കച്ചവടമോ ഒക്കെ ചെയ്യും. ഇടയ്ക്ക് മറ്റൊരു ദിവസം വൈകുന്നേരവും. അങ്ങനെ ആഴ്ചയിൽ 200 റുപ്യ ഉണ്ടാക്കാം. നമ്മൾ BPL അല്ലേ? അപ്പ അരിയും പഞ്ചസാരയും ഗോതമ്പും നിസ്സാര വിലക്ക് കിട്ടുമല്ലോ. അങ്ങനെ നോക്കുമ്പം 200 റുപ്യ ഉണ്ടാക്കിയാൽ പട്ടിണിയില്ലാതെ ജീവിക്കാം. പിന്നെ ഓണം, ക്രിസ്തുമസ്, കൊല്ലപരീക്ഷ കഴിഞ്ഞ സ്കൂൾ പൂട്ട്, അതിലെല്ലാം കുറേ അധികം പൈസ ഉണ്ടാക്കാം. എനിക്ക് ആഴ്ചയിൽ 2 കോഴിമുട്ടയെങ്കിലും തിന്നണം. തടി നന്നായാലേ ജോലി ചെയ്യാൻ കഴിയുള്ളൂ. അതിന് ഞാനൊരു മുട്ടക്കോഴിയെ വാങ്ങും ഇൻഷാ അല്ലാ, അജ്മൽ പറഞ്ഞു. മകന്റെ വാക്കുകൾ ഷാഹിദയുടെ മനസ്സിൽ പ്രതീക്ഷയുടെ വർണ്ണപ്പൂക്കൾ വിരിയിച്ചു. അവൾ അജ്മലിന്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. ആ കണ്ണുകൾ ഉപ്പയുടേതു തന്നെ. അവിടെ ദൃഢനിശ്ചയത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും തിളക്കമുണ്ടായിരുന്നു.
0: നല്ല ഒരു കഥ നമ്മളിപ്പോൾ കേട്ടു. കഥകൾ കേൾക്കാൻ നമുക്കൊക്കെ ഇഷ്ടമാണ്. ഏതായാലും നല്ല കഥയുമായി നമ്മോടൊപ്പം ഇന്ന് ചേർന്നത്
1: അബ്ദുസലാം വീട്ടിയാണ്. അജ്മലും കുഞ്ഞു പെങ്ങളും എന്നതിൻ്റെ 5-ാമത്തെ എപ്പിസോഡാണ് ഇവിടെ നമ്മൾ കേട്ടത്. ഇനി പീസ് റേഡിയോയിൽ ജനക്ഷേമം.
0: ഇന്നത്തെ ജനക്ഷേമം പ്രോഗ്രാമിൽ നമ്മളോടൊപ്പം ചേരുന്നത് മുഹമ്മദ് ബൈജു ഇബ്നു അലി.
5: പീസ് റേഡിയോ ജനക്ഷേമ പരിപാടിയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും ഒരുപാട് ഉദ്യോഗസ്ഥന്മാരും അതേപോലെ വകുപ്പുകളുമുണ്ട്. എന്നാൽ പല ഓഫീസുകളിൽ നിന്നും പല ഉദ്യോഗസ്ഥരിൽ നിന്നും യഥാർത്ഥത്തിൽ ലഭിക്കേണ്ട സേവനങ്ങൾ എന്താണ് എന്നതിലുള്ള അറിവില്ലായ്മ കൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ലഭിക്കാതെ പോകുന്നു, സമൂഹത്തിന് ലഭിക്കാതെ പോകുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗ്രാമസേവകനിൽ നിന്ന് ലഭ്യമാകുന്ന സേവനങ്ങളെ കുറിച്ചാണ്. നമ്മുടെ അതിഥി പാണ്ടിക്കാട് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ മുഹമ്മദ് ബൈജു ആണ്. ലൈഫ് ഭവന പദ്ധതിയെക്കുറിച്ച് 2 എപ്പിസോഡുകൾ മുമ്പ് അദ്ദേഹവുമായി നമ്മൾ റെക്കോർഡ് ചെയ്തിരുന്നു. ശ്രോതാക്കൾ ഓർമ്മിക്കുമെന്ന് വിചാരിക്കുന്നു. ബൈജു, യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് ഒരു വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറിൽ നിന്ന് സമൂഹത്തിന് ലഭിക്കുന്ന സേവനങ്ങൾ?
6: സാധാരണഗതിയിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ തലത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പലപ്പോഴും ആളുകളിൽ നിന്ന് നികുതി പിരിച്ചെടുക്കുന്ന ഒരു സംവിധാനമാണ് ഉള്ളതെങ്കിൽ, നികുതി പിരിച്ചെടുത്ത് റവന്യൂ എടുക്കുന്ന ഒരു സംവിധാനമാണെങ്കിൽ, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ യഥാർത്ഥത്തിൽ ഗ്രാമപഞ്ചായത്തിൽ ഒരു തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ചെയ്യുന്നത് ഫണ്ട് റിലീസ് ചെയ്ത് ജനങ്ങൾക്ക് സേവന പ്രവർത്തനങ്ങൾ നൽകുക എന്നുള്ളതാണ് പ്രധാനമായും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഉത്തരവുകളും നമുക്കുള്ള ജോലിയും പ്രധാനമായിട്ടും അതാണ്. അത് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന ഭവന പദ്ധതിയുണ്ട്. അതുപോലെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ മുഖാന്തരമാണ് നടപ്പിലാക്കുന്നത്. അതുപോലെ വാർദ്ധക്യകാല പെൻഷൻ അന്വേഷിച്ച് അവർക്ക് പിന്നെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ പെൻഷൻ അനുവദിക്കുന്ന പദ്ധതി VO ആണ്. അതുപോലെ BPL സർട്ടിഫിക്കറ്റ് റെക്കമെൻഡ് ചെയ്യുന്നത് VOമാരാണ്. ഓരോ ഗ്രാമപഞ്ചായത്തിൻ്റെയും നിർവഹണ ഉദ്യോഗസ്ഥൻ എന്നുള്ള തരത്തിൽ നിർവഹണ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന അതാത് പദ്ധതിയുടെ പ്രൊജക്റ്റുകളുടെ നിർവഹണം നടത്തേണ്ടത് VOമാരാണ്. സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ, ഭവന പദ്ധതികൾ സംബന്ധിച്ചിട്ടുള്ള, അതുപോലെ ശുചിത്വ മിഷൻ സംബന്ധിച്ചിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കേണ്ടത് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ VOമാരാണ്.
5: BPL സർട്ടിഫിക്കറ്റിൽ തുടങ്ങാം. കാരണം ഒരുപാട് ആളുകൾ ചർച്ച ചെയ്യുന്നതും ചില്ലറ വാക്കുകേർക്കങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് അത്.
6: തീർച്ചയായും.
5: എന്താണ് BPL സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ VOയുടെ റോള്?
6: പല ആളുകൾക്കും ഇപ്പോഴും സംശയമാണ്, എൻ്റെ കാർഡ് ചുവപ്പാണ് മഞ്ഞയാണ്, അതുകൊണ്ട് എനിക്ക് BPL സർട്ടിഫിക്കറ്റ് തരണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ BPL കാർഡ് എന്നുള്ളത്, കാർഡ് ഇഷ്യൂ ചെയ്യുന്നത് സിവിൽ സപ്ലൈസ് വകുപ്പാണ്, സംസ്ഥാന സർക്കാരിൻ്റെ സിവിൽ സപ്ലൈസ് വകുപ്പാണ്. റേഷൻ അരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംവിധാനത്തിനാണ് വിവിധ ഘട്ടത്തിലുള്ള കാർഡുകൾ നൽകുന്നത്. അതിന് പുറമേ ഒരു BPL സർട്ടിഫിക്കറ്റ് ഉണ്ട്, BPL ലിസ്റ്റ് ഉണ്ട് പഞ്ചായത്തിൽ എന്നുള്ളത് പല ആളുകൾക്കും, പാവപ്പെട്ട ആളുകൾക്കും അറിയില്ല. തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യം അത്തരം ആളുകൾക്കുള്ള ഒരു കണ്ണു തുറപ്പിക്കലാവും. ഓരോ വാർഡ് തലത്തിലും, പഞ്ചായത്തിലെ ഓരോ വാർഡ് തലത്തിലുള്ള BPL ലിസ്റ്റ് നമ്മുടെ സൈറ്റുകളിൽ ലഭ്യമാണ്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ BPL ലിസ്റ്റിലുണ്ടോ ഇല്ലേ എന്ന് അറിയാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ആ BPL ലിസ്റ്റിലെ ഇത്ര ക്രമനമ്പറിൽ ഉൾപ്പെട്ട ആളാണ്, അതുകൊണ്ട് എനിക്ക് ഇന്ന ആവശ്യത്തിന് BPL സർട്ടിഫിക്കറ്റ് അനുവദിച്ച് തരണമെന്ന അപേക്ഷ നൽകുന്ന മുറക്ക് അതിൽ അന്വേഷണം നടത്തി പിന്നെ അതിൽ പെട്ടിട്ടുണ്ടോ എന്ന് വെരിഫൈ ചെയ്തുകൊണ്ട് റെക്കമെൻഡ് ചെയ്യേണ്ടത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാരാണ്. തീർച്ചയായിട്ടും ഒരുപാട് ഉപകാരങ്ങളുള്ള ഒരുപാട് പുതിയ വീടുകൾക്ക് വൈദ്യുതീകരണം, അതുപോലെ വിവിധ ഹോസ്പിറ്റലുകളിൽ പലതരത്തിലുള്ള മാരക രോഗങ്ങൾ ബാധിച്ച് പ്രയാസമനുഭവിക്കുന്ന ആളുകൾക്ക് ഫ്രീ ആയി ചികിത്സ ലഭിക്കുന്ന അത്തരത്തിലുള്ള ഒരുപാട് ഉപകാരങ്ങൾ യഥാർത്ഥത്തിൽ BPL സർട്ടിഫിക്കറ്റ് കൊണ്ടുണ്ട്. എന്നാൽ ഇത്തരം ഒരു BPL സർട്ടിഫിക്കറ്റ് BPL ലിസ്റ്റിൽ ഉണ്ടായിട്ട് പോലും താൻ അതിലാണോ എന്ന്, ഉണ്ടോ എന്ന് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. തീർച്ചയായും അവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
5: അത് BPL ലിസ്റ്റ് എന്നൊരു ലിസ്റ്റ് ഉണ്ട്, അതിലുണ്ടോ ഇല്ലെന്ന് ആദ്യം അറിയണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി BPL സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷിക്കാം. ആ സർട്ടിഫിക്കറ്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഏത് ആവശ്യത്തിനാണോ അത് കൊടുക്കുന്നത് അതിൻ്റെ ഇളവുകൾ ലഭ്യമാക്കാൻ സാധിക്കും എന്നാണ് താങ്കൾ പറഞ്ഞത്. അതേപോലെ കേന്ദ്ര സർക്കാരിൻ്റെ ചില വീട് പദ്ധതികളൊക്കെ ഗ്രാമസേവകൻ വഴിയാണ് നടത്താറുള്ളത്. ഏതാണ് സ്കീം?
6: ഓരോ ഘട്ടങ്ങളിലും ഓരോ കേന്ദ്ര സർക്കാരിൻ്റെ ഓരോ സമയങ്ങളിൽ അവരെ കൊണ്ടുവരുന്ന, സർക്കാർ കൊണ്ടുവരുന്ന വിവിധ പദ്ധതികൾ. ഇതിനു മുമ്പ് ഇന്ദിരാ ആവാസ് യോജനയായിരുന്നു. അത് ഏകദേശം ഒരുപാട് വർഷം ഒരുപാട് വീടുകൾ ഒരുപാട് ആളുകൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക് നൽകാൻ പിന്നെ VO മുഖാന്തരം സാധിച്ചിട്ടുണ്ട്. എന്നാൽ നിലവിൽ ഇന്ദിരാ ആവാസ് യോജന എന്ന പദ്ധതിക്ക് പകരം പുതിയ പദ്ധതിയാണ് ഉള്ളത്, പ്രധാനമന്ത്രി ആവാസ് യോജന. അതിൽ അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തുകയും സർവേ പ്രകാരം നേരത്തെ ഉണ്ടായിരുന്ന 2011 സോഷ്യോ എക്കണോമിക് കാസ്റ്റ് സെൻസസ് പ്രകാരം സെലക്റ്റീവായിട്ടുള്ള ആളുകളെ കേന്ദ്ര സർക്കാർ നമുക്ക് നൽകുകയും അവരുടെ പരിശോധന നടത്തി എലിജിബിളായ അർഹരായിട്ടുള്ള ആളുകൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം വീട് വെക്കുന്നതിനുള്ള ധനസഹായം നൽകാൻ നമുക്ക് സാധിക്കും.
5: അതിൻ്റെ എത്ര എമൗണ്ട് കാര്യങ്ങളൊക്കെ ലഭ്യമാണ് ഇപ്പോൾ?
6: നിലവിൽ എല്ലാ പദ്ധതിക്കും 400,000 രൂപയാണ് യൂണിറ്റ് കോസ്റ്റ്. പുറമേ നേരത്തെ സൂചിപ്പിച്ച പോലെ, മുമ്പത്തെ എപ്പിസോഡുകൾ സൂചിപ്പിച്ച പോലെ, ലൈഫ് ഭവന പദ്ധതി പ്രകാരം ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ കേന്ദ്ര തൊഴിലുറപ്പ് പ്രകാരം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ 90 ദിവസത്തെ അധിക തൊഴിൽ നൽകുന്നതിനും ഇത് ലക്ഷ്യമിടുന്നുണ്ട്. ഒപ്പം പിന്നെ ഇവർക്ക് ഗ്യാസ് കണക്ഷന് ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം PMAY സെക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾക്ക് ഫ്രീ ആയി ഗ്യാസ് കണക്ഷൻ നൽകുന്നതിന്, അതുപോലെ വൈദ്യുതി നൽകുന്നതിന്, അത്തരത്തിൽ അവരെ സമ്പൂർണമായും എല്ലാ സ്കീമുകളിലും അല്ലെ എല്ലാ തരത്തിലും അവരെ സമ്പൂർണമായും ഒരു പിന്നെ ജീവിതത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു നല്ല പദ്ധതി തന്നെയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന.
5: വാർദ്ധക്യകാല പെൻഷനുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും VEOയുടെ ചുമതലയിൽപ്പെട്ടതാണ്. എങ്ങനെയൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടി?
6: തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിക്ക്, അതായത്

0: ഇറക്കുന്ന ഉത്തരവിനനുസരിച്ച് അതിന് കൃത്യമായ രീതിയിൽ ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തി പരിശോധിച്ച് അർഹരാണെങ്കിൽ അർഹരാണ് എന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് അതിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് പിന്നെ ഈ അപേക്ഷകൾ നമ്മുടെ അന്വേഷണ റിപ്പോർട്ട് അടക്കം വെക്കുകയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അന്വേഷിച്ച് പരിശോധിച്ച് അത് ബോർഡിലേക്ക് റെക്കമെൻഡ് ചെയ്തിട്ട് അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ ക്ഷേമ പെൻഷൻ അവർക്ക് ഒരു ഗുണഭോക്താവിന് അനുവദിക്കപ്പെടുന്നത്.
1: ഗ്രാമപഞ്ചായത്തുമായി അടുത്ത് ഇടപഴകി ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ, അതേപോലെ പഞ്ചായത്തിൻ്റെ നിർവഹണ ഉദ്യോഗസ്ഥൻ കൂടിയാണ്. വീട് റിപ്പയർ, അതേപോലെ ശുചിത്വ പ്രൊജക്റ്റ്, മാലിന്യ പ്രൊജക്റ്റുകൾ തുടങ്ങി വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിഇഒക്ക് നിർവഹിക്കാനുണ്ട്. ഒരു വിശദീകരണം ആവശ്യമുണ്ട്.
0: വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാർ യഥാർത്ഥത്തിൽ ഗ്രാമവികസന വകുപ്പിലെ ജീവനക്കാരാണ്. ബ്ലോക്ക് തലത്തിലാണ് അവരുടെ മറ്റു കാര്യങ്ങളെങ്കിലും നിർവഹണ ഉദ്യോഗസ്ഥർ എന്ന നിലയ്ക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിലേക്ക് ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വിട്ടുകിട്ടിയ ഉദ്യോഗസ്ഥർ കൂടിയാണ് വിഒമാർ. അപ്പോൾ ഒരേ സമയം രണ്ട് തരം റോള് അവർക്ക് നിർവഹിക്കേണ്ടതുണ്ട്. ഗ്രാമവികസന വകുപ്പിലെ ജീവനക്കാർ എന്നുള്ള രീതിയിൽ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വകുപ്പ് മുഖാന്തരം ചെയ്യേണ്ട പദ്ധതികളും, അതാണ് ഞാൻ കേന്ദ്ര സർക്കാരിൻ്റെ പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജന അല്ലെങ്കിൽ ഇന്ദിരാ ആവാസ് യോജന തുടങ്ങിയ പദ്ധതികൾ, അതുപോലെ തൊഴിലുറപ്പ് പദ്ധതികളുടെ വെരിഫിക്കേഷൻ പരിശോധന നടത്തേണ്ടത് വിഒമാരാണ്. ഒപ്പം നിർവഹണ ഉദ്യോഗസ്ഥൻ എന്ന ഒരു ചുമതല കൂടി വിഒമാർക്കുണ്ട്. പലപ്പോഴും കോടിക്കണക്കിന് രൂപ, 1 കോടി മുതൽ 2 കോടി രൂപ വരെ ചിലവഴിക്കേണ്ട പിന്നെ ഏകാംഗ ഉദ്യോഗസ്ഥരാണ് വിഒമാർ. പലപ്പോഴും എഗ്രിമെൻ്റ് വെക്കുന്നത് വിഒ ആണ്, അന്വേഷണം നടത്തുന്നത് വിഒ ആണ്, ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തുന്നത് വിഒ ആണ്, അവർക്ക് പിന്നെ ട്രഷറിയിൽ പോയിട്ട് ഫണ്ട് നൽകുന്നതിന് വേണ്ട ബില്ല് സമർപ്പിക്കുന്നത് വിഒ ആണ്. ഫണ്ട് സമർപ്പിച്ചതിന് ശേഷം അതിലെന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് ട്രഷറിയിൽ പോയിട്ട് പരിശോധിച്ച് ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടത് വിഒ ആണ്. ഓഡിറ്റർമാർക്ക് മുമ്പിൽ ഈ ബില്ലുകൾ മുഴുവനും ചെലവഴിച്ച തുകകൾ മുഴുവനും അതിൻ്റെ കണക്കുകൾ അവതരിപ്പിക്കേണ്ടത് വിഒ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓഫീസിൽ കൃത്യമായ രീതിയിൽ ഇരിക്കാൻ പോലും പലപ്പോഴും സാധിക്കാതെ ജനങ്ങൾക്കിടയിൽ ജനങ്ങളുമായി നിരന്തരം ബന്ധപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് യഥാർത്ഥത്തിൽ വിഒ. പലപ്പോഴും ജനങ്ങൾക്കിടയിൽ, പാവപ്പെട്ട ആളുകൾക്കിടയിൽ ഇടപഴകി ജീവിക്കുന്ന ഒരു വിഒ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ച പോലെ തീർച്ചയായിട്ടും ഇതൊരു വലിയ ഒരു മാനേജ്മെൻ്റ് കൂടിയാണ് ശരിക്കും നമ്മൾ പഠിക്കുന്നത്. കാരണം ഒരേ സമയം ഗ്രാമപഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ, ബ്ലോക്ക് പഞ്ചായത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ, ബ്ലോക്ക് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ, ഗ്രാമപഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ, ഇവർ ഒപ്പം പാവപ്പെട്ട പൊതുജനങ്ങൾ, ഇവരോടെല്ലാം ഒരേ സമയം ലിങ്ക് ചെയ്ത് മിംഗിൾ ചെയ്ത് അവരുടെ ഒക്കെ ഇടയിൽ തീർച്ചയായും ഓരോരുത്തർക്കിടയിലും കൃത്യമായ രീതിയിൽ നല്ലൊരു മാനേജ്മെൻ്റ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഈ ജോലിയിൽ പലപ്പോഴും പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ.
1: സാധാരണ ഒരു ഓഫീസിൽ ഫീൽഡിന് വേറെ സ്റ്റാഫുണ്ടാവും, അക്കൗണ്ട്സിന് വേറെ സ്റ്റാഫുണ്ടാവും, ക്ലറിക്കൽ വർക്കിന് വേറെ സ്റ്റാഫുണ്ടാവും. ഇവിടെ വിഇഒ ഒരു വൺ മാൻ ഷോ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
0: തീർച്ചയായും
1: ഈ മാലിന്യ പ്രൊജക്റ്റ്, അതേപോലെ ശുചിത്വ പ്രൊജക്റ്റ്, വീട് റിപ്പയർ, അതിനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സർവീസുകളാണ്, ഡ്യൂട്ടിയാണ് വിഇഒ ചെയ്തു വരാറുള്ളത്?
0: ഓരോ പഞ്ചായത്തുകളിലും വാർഷിക പദ്ധതികളിലൂടെ നടപ്പിലാക്കുന്ന ഓരോ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പിനും വാർഷിക പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് സംസ്ഥാന സർക്കാർ അനുവദിച്ച് നൽകാറുണ്ട്. ഇത് പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പിന്നെ അതുപോലെ വർക്കിംഗ് ഗ്രൂപ്പുകൾ രൂപീകരിച്ച് വർക്കിംഗ് ഗ്രൂപ്പുകളിലൂടെ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ള പദ്ധതികൾ വന്നിട്ടുള്ള പദ്ധതികൾ അത് നിർവഹണം നടത്തുക. അതിൽ വീട് റിപ്പയർ, അതുപോലെ ODF ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ, സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി എല്ലാ ആളുകൾക്കും കക്കൂസ് നൽകുക എന്ന പദ്ധതിയുടെ നിർവഹണ ചുമതല വിഒമാർക്കായിരുന്നു. അപ്പോൾ അത് നടപ്പിലാക്കിയത് വിഒമാരാണ്. അതുപോലെ ഓരോ പഞ്ചായത്തിലും നടപ്പിലാക്കുന്ന വിവിധ മാലിന്യ പ്രൊജക്റ്റുകൾ, ഹരിത കേരള മിഷൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്ന പിന്നെ ഹരിത കർമ്മസേന രൂപീകരിച്ച് മാലിന്യ വിമുക്ത കേരളം, മാലിന്യ വിമുക്ത പഞ്ചായത്ത്, ഇത്തരത്തിലുള്ള പദ്ധതികളുടെ ഒക്കെ മേൽനോട്ടവും ആ പദ്ധതിയുടെ നിർവഹണവും നടത്തുന്നത് വിഒമാരാണ്. അപ്പോൾ പഞ്ചായത്തുകളിലെ കക്കൂസില്ലാത്തവർക്ക് കക്കൂസ് നൽകുക, അതുപോലെ കിണറുകൾ

0: ശുചിത്വ കിണറുകളാക്കി മാറ്റുക, പിന്നെ പ്ലാസ്റ്റിക് രഹിത പഞ്ചായത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാസ്റ്റിക്കുകളെ കയറ്റി അയക്കുന്നതിനും അതുപോലെ അത് റെഡ്യൂസ് ചെയ്യുന്നതിനും റെഡ്യൂസ് റീയൂസ് ആൻഡ് റീസൈക്കിൾ തുടങ്ങിയ പ്ലാസ്റ്റിക് രഹിത സംസ്ഥാനമാക്കുന്നതിനുള്ള ഇത്തരം പദ്ധതികളുടെയൊക്കെ മേൽനോട്ടവും ചുമതലയും വഹിക്കുന്നത് പലപ്പോഴും വിയോമാരാണ്.
1: 10 മണി മുതൽ 5 മണി വരെ അവസാനിക്കുന്ന ഒരു ജോലിയല്ല, രാപ്പകൽ നീളുന്ന ഒരു ജോലിയാണ് ഗ്രാമസേവകൻ്റെത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. വിഇയുടെ ഒരു പ്രധാന റോളാണ് ലൈഫ് ഭവന പദ്ധതി. പീസ് റേഡിയോ 2 എപ്പിസോഡുകളിലായി വിശദമായി അതിനെക്കുറിച്ച് നമ്മുടെ ഫാക്കൽറ്റി മുഹമ്മദ് ബൈജുവുമായി ചർച്ച ചെയ്തിരുന്നു. എങ്കിലും ലൈഫ് ഭവന പദ്ധതിയെക്കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് ഒരു വിശദീകരണം.
0: ലൈഫ് ഭവന പദ്ധതി വീടില്ലാത്തവർക്ക് വീട് നൽകുന്ന, അർഹരായ എല്ലാവർക്കും വീട് നൽകുന്ന പദ്ധതിയാണ്. 4 ലക്ഷം രൂപയാണ് അതിൻ്റെ തുക. 400 സ്ക്വയർ ഫീറ്റാണ് വീട് വലിക്കുന്നതിന് അനുമതി നൽകിയിട്ടുള്ളത്. വീട് പരിപൂർണമായും നിർമ്മിക്കുന്നതിനുള്ള മുഴുവൻ തുകയും നൽകുക എന്നതാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തുള്ള വീടില്ലാത്ത, സ്വന്തമായി ഭൂമിയുള്ള എല്ലാവർക്കും വീട് നൽകുക എന്ന അതിൻ്റെ 2ാം ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വളരെ സ്തുത്യർഹമായ രീതിയിൽ പദ്ധതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ അടുത്ത ഘട്ടം എന്നുള്ളത് വീടും സ്ഥലവുമില്ലാത്ത ആളുകൾക്ക് ഫ്ളാറ്റ് സമുച്ചയങ്ങൾ നിർമ്മിച്ച് നൽകുക എന്നുള്ളതാണ്. അതിൻ്റെ പ്ലാനിംഗ് കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു, സ്ഥലമെടുപ്പും നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അവസാന ഘട്ടം എന്നുള്ളത് ജീർണിച്ച വീടുകളിൽ താമസിക്കുന്ന, ചോർന്നൊലിക്കുന്ന വീടുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് വീട് വാസയോഗ്യമാക്കുന്നതിനുള്ള സംവിധാനമാണ്. അത് 2020 നടപ്പിലാക്കും. അതിൻ്റെ 1ാം ഘട്ടത്തിൽ നേരത്തെ വിട്ടുപോയത് പല പദ്ധതികൾ പ്രകാരം വീടിന് എഗ്രിമെൻ്റ് വെക്കുകയും പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്ത ആളുകൾക്ക്, ഒരു സ്വപ്നവുമില്ലാതെ പ്രയാസപ്പെടുന്നിരുന്ന ആളുകൾക്ക് വീട് പരിപൂർണമായും പൂർത്തിയാക്കുന്നതിനുള്ള ഫണ്ട് അനുവദിക്കുക എന്ന ഒരു സിസ്റ്റം ഇതുവരെ മറ്റു പദ്ധതികളിലൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൂടി ലൈഫ് ഭവന പദ്ധതിയെ മറ്റു പദ്ധതികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. തീർച്ചയായിട്ടും ലൈഫ് എന്നുള്ളത്, ലൈവ്ലിഹുഡ് ഇൻക്ലൂഷൻ ഫിനാൻഷ്യൽ എംപവർമെൻ്റ് എന്നുള്ളത് ലൈഫാണ് നമ്മുടെ ഓരോരുത്തരുടെയും, പ്രത്യേകിച്ച് പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ.
1: ഗ്രാമസേവകൻ്റെ അഥവാ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറുടെ ജോലി എന്നത് ഒരു കേവലം ജോലിയല്ല, പേരിൽ അറിയുന്നത് പോലെ തന്നെ ഒരു സേവനമാണ്. മറ്റു ഓഫീസുകളിൽ പല ജോലികൾക്കും പലരുണ്ടെങ്കിലും ഗ്രാമസേവകൻ ആ ജോലികളെല്ലാം സ്വയം തന്നെ ചെയ്യണം. കോടിക്കണക്കിന് രൂപകളുടെ വിനിമയമായി ബന്ധപ്പെട്ട വളരെ പേടിപ്പെടുത്തുന്നവർക്ക് കൂടി ഇവർ ചെയ്യേണ്ടതുണ്ട്. ഗ്രാമസേവകനിൽ നിന്ന് ലഭ്യമാകുന്ന PMAY, വാർദ്ധക്യകാല പെൻഷൻ, BPL സർട്ടിഫിക്കറ്റ് തുടങ്ങി ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ എന്ന നിലയിൽ ഗ്രാമപഞ്ചായത്തുകളുടെ വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചുരുക്കി നമ്മൾ ഈ എപ്പിസോഡിൽ വിശദീകരിക്കുകയുണ്ടായി. മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ മുഹമ്മദ് ബൈജുവാണ് നമ്മുടെ കൂടെയുള്ളത്. കേവലം ഒരു ജോലി എന്നതിലുപരിയായി ഒരു പാഷനായി ജോലിയെ കാണുന്ന വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാരിൽ ഒരാളാണ് ബൈജു. ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ 2 എപ്പിസോഡ് ചെയ്തിരുന്നു, അത് ശ്രോതാക്കൾ ഓർമ്മിക്കുന്നുണ്ടാവും എന്ന് കരുതുന്നു. പീസ് റേഡിയോയുടെ ജനക്ഷേമ പരിപാടിയിൽ പങ്കെടുത്ത് അതിന് സമയം കണ്ടെത്തിയതിന് ബൈജുവിന് നന്ദി അറിയിക്കുന്നു. കൂടുതൽ ഉയരങ്ങളിലേക്ക് ഔദ്യോഗികമായി ഉയരാനും കൂടുതൽ സേവനങ്ങൾ നൽകാനും അദ്ദേഹത്തിന് ആവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. താങ്ക് യു.
2: ഗ്രാമസേവകനിൽ നിന്ന് ലഭ്യമാകുന്ന സേവനങ്ങൾ എന്ന വിഷയത്തിൽ
3: മുഹമ്മദ് ബൈജു, ഇബിനു അലി എന്നിവർ നമ്മോടൊപ്പം സംസാരിച്ചു.

0: അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്നത് സ്നേഹക്കൂടാണ്. വിവാഹം വേണ്ടാത്ത മക്കൾ, അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്.
1: നമ്മോട് സംസാരിക്കുന്നത് ഹാരിസ് ബിൻ സലീം, അബ്ദുറഹ്മാൻ ചുങ്കത്തറ.
2: ഓരോ ആഴ്ചയിലും ആളുകൾക്ക് ഏറെ ഉപകാരപ്രദമായ വിഷയങ്ങളിലുള്ള സംശയ നിവാരണവുമായിട്ടാണ്, മനസ്സിൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവുമായിട്ടാണ് ലൈവ് കൗൺസിലിംഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെയും ലൈവ് കൗൺസിലിംഗിന് വേണ്ടി പബ്ലിഷ് ചെയ്തിട്ടുള്ള നമ്പറിലൂടെയും ധാരാളം ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകമായ വിഷയങ്ങൾ പ്രഖ്യാപിക്കുന്ന സമയത്തും അല്ലാത്തപ്പോഴും ധാരാളം പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രോഗ്രാം ആരംഭിച്ച സമയത്തും നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ അയക്കാവുന്നതാണ്. ഇന്നത്തെ വിഷയം വിവാഹത്തിന് താല്പര്യം കാണിക്കാത്ത മക്കളെക്കുറിച്ചുള്ള വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. വീടുകളിൽ പലപ്പോഴും യാതൊരു പ്രശ്നവുമില്ലാത്ത വീടുകളിൽ പോലും തർക്കങ്ങളും വാഗ്വാദങ്ങളും നടക്കുന്ന വിഷയമാണിത്. ദീനുള്ള ആളുകൾക്കിടയിൽ പോലും ഈ വിഷയത്തിൽ മാതാപിതാക്കൾക്കിടയിലും മക്കളും മാതാപിതാക്കളും തമ്മിലുമൊക്കെ ചർച്ചകളും പരസ്പരമുള്ള തർക്കങ്ങളും വാഗ്വാദങ്ങളുമൊക്കെ നടക്കാറുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. തീർച്ചയായും ഇതിൽ ഇന്നത്തെ ഒരു ചർച്ചയിലൂടെ അതിൻ്റെ എല്ലാ വശങ്ങളും ഇൻഷാല്ലാ നമ്മുടെ ചർച്ചയിൽ ചോദ്യങ്ങളായി വരണം എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾക്ക് ചോദ്യങ്ങൾ അയക്കാം. പീസ് റേഡിയോയുടെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ ലൈവ് കൗൺസിലിംഗ് എന്ന പ്രോഗ്രാം സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഈ വിഷയത്തിലുള്ള സംശയങ്ങൾ, ആധികൾ അത് പങ്കുവെക്കാം. വിവാഹപ്രായമെത്തി നിൽക്കുന്ന മക്കൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഒരുപോലെ പങ്കെടുക്കാവുന്ന ഈ ഒരു ചർച്ചയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. വിവാഹം വേണ്ട എന്ന് വെക്കാനുള്ളൊരു ന്യായമായി ചോദിച്ചതാണെന്ന് തോന്നുന്നു. പെൺകുട്ടികൾ മാത്രമുള്ള വീടുകളിൽ വിവാഹം കഴിഞ്ഞാൽ അവളുടെ മാതാപിതാക്കൾ ഒറ്റപ്പെടാതിരിക്കാൻ എന്തു ചെയ്യണം എന്നതാണ് ചോദ്യം.
3: പിന്നെ എൻ്റെ ഒരു സഹപ്രവർത്തകനാ തോന്നുന്നുണ്ട് ഒരു സംഭവം പറഞ്ഞു. ഒരു വലിയൊരു ആളുണ്ട്, അയാൾക്ക് നാല് ഭാര്യമാരുണ്ട്. നാല് ഭാര്യമാർ നിലവിലുണ്ട്. അതിനു മുമ്പ് മരണപ്പെട്ടു പോയപ്പോൾ അയാൾ പറഞ്ഞു നാലിലധികം ഭാര്യമാർ അയാളുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട്. ഒരുപക്ഷെ എനിക്കൊണ്ട് ഒരു 50-60 ഒക്കെ പേരക്കുട്ടികളെ കുറിച്ച് അയാൾ പറയാറുണ്ട്. അത്ര പേരക്കുട്ടികളുണ്ട് പറയാറുണ്ട്. അയാള് വീട്ടിൽ മരണപ്പെടുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്യില്ല വെച്ചാൽ അന്യരായ ആളുകളെ ആരെയും അടുപ്പിക്കൂല. ഇസ്ലാമികമായ മര്യാദ എന്നല്ല. ശരിക്കും അയാളെ പരിചരിക്കാൻ അവസാന സമയത്ത് ഒരാളും ഉണ്ടായില്ല. അതിലാണ് മക്കളുണ്ട് എന്നതോ ഇല്ല എന്നതോ ഒന്നും നോക്കാൻ ആളുണ്ട് നോക്കാൻ ആളില്ല എന്നുള്ളതിനൊരു കാരണമല്ല എന്ന് ഞാൻ പറഞ്ഞു. മറിച്ച് യഥാർത്ഥത്തിൽ അങ്ങനെ നോക്കണം എന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടികൾ മാത്രമാണ് വിചാരിക്കുക. ആ പെൺകുട്ടികൾക്ക് വിവാഹം കഴിഞ്ഞാലും വിവാഹം കഴിഞ്ഞില്ലെങ്കിലും വാപ്പനിമ്മനി നോക്കാം, ആരെ തടസ്സം നിൽക്കാം. മാത്രമല്ല അവരുടെ ഭർത്താവ് എന്ത് ചെയ്യും, അതിന് ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. ആ ഭർത്താവും കൂടിയും വാപ്പനിമ്മനി നോക്കാൻ കൂടെ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ ഭാര്യന്റെ ഉമ്മക്കും ഉപ്പക്കും അസുഖമല്ലെങ്കിൽ അവളെ പറഞ്ഞേക്കാം നമ്മൾ ചെയ്യ, നമ്മളതിന്റെ കൂടെ നിൽക്കൂലേ. ഒരു പക്ഷെ അവർക്ക് മക്കളെ കിട്ടുന്നതിലേറെ ചിലപ്പോൾ എന്ത് ചെയ്യും, മരുമക്കളെ. അപ്പൊ ഇതൊക്കെ എന്താന്ന് വിചാരിച്ചാൽ ഒന്നും പ്രായോഗികമായി ചിന്തിച്ചിട്ടോ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലോ ഒന്നും പറയുന്നില്ല. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സ്ക്യൂസ്, നമ്മുടെ മനസ്സാഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു എക്സ്ക്യൂസ് കണ്ടെത്തുക എന്നുള്ളതാണ്. പിന്നെ ഉമ്മനെയും വാപ്പനെയും സമാധാനിപ്പിക്കാനും സന്തോഷിപ്പിക്കാനാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി വിവാഹം കഴിയാതെ വീട്ടിലിരുന്നാൽ എന്ത് സമാധാന വാപ്പാക്കും വാക്കൂട്ട അല്ലേ? സമാധാനിപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിവാഹത്തിലേക്ക്. ഇപ്പൊ നമ്മളോട് ഇപ്പൊ ഈ വിവാഹത്തിന് വൈകുന്നതിനെ കുറിച്ചുള്ള വിഷമം ആരാണ് നമുക്ക് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം? മാതാപിതാക്കളല്ലേ ഈ ചോദിക്കണത്. അപ്പൊ ഇതൊന്നും നമുക്ക് എന്തില്ല, ഒരിക്കലും അതിനോട് യോജിപ്പിക്കാൻ പറ്റാത്ത ചോദ്യങ്ങളാണ് ഇതൊക്കെ.
2: ഈ ചെറിയ കുട്ടികൾ ചിലപ്പോൾ പറയും, ഞാൻ കല്യാണം കഴിക്കൂല, ഇവിടെ പോയി ഞങ്ങളെ നോക്കി നിൽക്കും എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികളുടെ ഒരു മനസ്സിലാണ് ശരിക്കും ചിന്തിക്കണത് എന്നുള്ള. ഇതിൽ മറ്റൊരു ചോദ്യമുള്ളത്, ഒരു പെൺകുട്ടിയുടെ വിവാഹം ഉറപ്പിച്ചു, വിവാഹം ഉറപ്പിച്ചതിന് ശേഷം അയാളുമായി ചെറിയ ചാറ്റിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ടാകാനുള്ള റീസൺ ഇതിൽ പറയണം എന്താണെന്ന് ചോദിച്ചാൽ, പിന്നെ വിവാഹപ്പളൊന്നും വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി, ഒരു കൊല്ലം കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ പറഞ്ഞു. പിന്നെ വീട്ടുകാരെ നിർബന്ധത്തിന് 6 മാസത്തിനാക്കി. അപ്പോൾ ചാറ്റിങ്ങും സംഗതികളൊക്കെ തുടങ്ങി. തെറ്റാണ് എന്ന് നമ്മുടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് മനസ്സിലാക്കിയതിന് ശേഷം ഈ പെൺകുട്ടി എന്ത് പറയാണ്, എനിക്ക് ആ ബന്ധം വേണ്ട എന്ന് തീർത്ത് പറയാണ്. നമ്മുടെ കഴിഞ്ഞ ഒരു പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനത്തിലെ ചില സംസാരങ്ങളാണ് അവർക്ക് സ്വാധീനം ഉണ്ടാക്കിയെന്നുള്ള ചോദ്യത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കുട്ടി വേണ്ടാന്ന് പറയാണ്. അപ്പോൾ ഞങ്ങൾ ആ കല്യാണം വേണ്ടാന്ന് വെക്കുന്നതിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തം ഉണ്ടാവുക എന്നാണ് മാതാവിൻ്റെ ചോദ്യം.
3: ഇവർ തമ്മിലൊരു ചെറിയ കണക്ഷൻ വന്നു, അപ്പോൾ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം വന്നു, അപ്പോൾ നടത്തി കൊടുക്കാന്ന് മാതാപിതാക്കൾ.
2: അങ്ങനെയല്ല, നേരത്തെ കല്യാണം ആലോചിച്ച് വന്നു, നല്ലൊരു ആളായിരുന്നു. അപ്പൊ ബന്ധം ഉറപ്പിച്ച സമയത്തോട് പറഞ്ഞു, ഭർത്താവിന്റെ വീട്ടുകാർ പറയാണ് ഞങ്ങൾക്ക് ഒരു കൊല്ലം കഴിഞ്ഞേ പറ്റുള്ളൂ, അപ്പൊ പറ്റൂല, പെട്ടെന്നാക്കണം എന്ന് പറഞ്ഞപ്പോ 6 മാസം കൊണ്ട് നടത്താന്ന് പറഞ്ഞു. അപ്പൊ ചെറിയ ചാറ്റിങ്ങുകളൊക്കെ തുടങ്ങി, ഈ സ്ത്രീക്ക് എന്തുണ്ടായി, അത് അനിഷ്ടകരമായി. ഇപ്പൊ പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോ മനസ്സിലായി അത് കുറ്റകരമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഭർത്താവിനെ എനിക്ക് വേണ്ട, എനിക്ക് ദീനിയായ ഭർത്താവിനെ മതി എന്നാണ് ആര് പറയണത്, പെൺകുട്ടി പറയണത്.
3: അതായത് ഇപ്പൊ ഒരു ആ സമയത്ത് അവളും സഹകരിച്ചിട്ടുണ്ട്, അവനും സഹകരിച്ചിട്ടുണ്ട്. ഇപ്പൊ അവൾക്കത് തെറ്റാന്ന് മനസ്സിലായി, അതേപോലെ അവനും തെറ്റാന്ന് മനസ്സിലായാ മതി. അന്ന് അവളും തെറ്റുകാരിയല്ലേ, അവനും തെറ്റുകാരനാണ്. ഇവൾക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയപ്പോൾ തെറ്റ് മനസ്സിലായി, അതേ തെറ്റെന്ത് ചെയ്താ മതി, അവനും മനസ്സിലായാ മതി, എന്നിട്ട് അവർക്ക് ഒന്നിച്ചു പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ. ഇനി അതല്ല, അന്ന് ദീനില്ലാത്തത് കൊണ്ട് ദീനില്ലാത്ത ഒരാളെ സ്വീകരിക്കാൻ മനസ്സ് തയ്യാറായി, എന്നാൽ ഇന്ന് ദീനുണ്ടായി, അപ്പോൾ ഒരു ദീനില്ലാത്ത ആളെ ഉൾക്കൊള്ളാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ അത് ന്യായമാണ്. ആ ന്യായം നമുക്ക് അംഗീകരിച്ചു കൊടുക്കാവുന്ന കാര്യമാണ്. അപ്പോ എന്തായിരുന്നാലും വിവാഹത്തിന് ശേഷം ബുദ്ധിമുട്ടായി അത് പിരിയുന്നതിനേക്കാളും നല്ലത് ഈ വിവാഹം നിക്കാഹൊക്കെ നടക്കുന്നതിന് മുമ്പേ ഒരു തിരിച്ചറിവുണ്ടായി വേണ്ടാന്ന് പറയുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും രണ്ട് ജീവിതം കിട്ടുമെങ്കിൽ അതല്ലേ നല്ലത്. ഇവള് വേണ്ടാന്ന് പറയുന്ന ഒരാളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ എന്തായിരുന്നാലും മാതാപിതാക്കൾക്ക് പറ്റില്ല, കാരണം ആ വിവാഹം എന്താവൂല, ശരിയാവൂല. അതുകൊണ്ട് അവളുടെ സമ്മതം പ്രധാനമാണ്. അവളുടെ സമ്മതം, അവള് ആവശ്യപ്പെടുന്ന കാര്യം ന്യായം കൂടെ ആണല്ലോ. ദീനുള്ള ഒരാൾ മതി എന്ന് പറയുമ്പോൾ ഇയാൾ ദീനില്ലാത്ത ആളാണെങ്കിൽ സ്വാഭാവികമായും ആ ന്യായം അംഗീകരിച്ച് അവൾ വേറെ വിവാഹം നടത്തുന്നതിന് യാതൊരു പ്രയാസമില്ല. അത് അവരെ ബോധ്യപ്പെടുത്തണം, അവർക്കും ബുദ്ധിമുട്ട് വരാത്ത രൂപത്തിൽ എന്ന് മാത്രമുള്ളൂ.
2: മോളി, ഇപ്പോൾ ലൈവിൽ വന്നൊരു ചോദ്യമുണ്ട്, അത് വിഷയവുമായി ബന്ധമുള്ളതല്ല, പക്ഷേ ഇപ്പം പറയേണ്ടതാണ് തോന്നുന്നുണ്ട്. എനിക്ക് ശരീരത്തിൻ്റെ മിക്ക സ്ഥലങ്ങളിലും വേദന കാരണം നല്ല പ്രയാസങ്ങളുണ്ട്. പരിശോധന നടത്തിയാൽ അതിൻ്റെ രോഗലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ എൻ്റെ ചിന്തയുടെ ഫലമായിട്ടാണോ വേദന അനുഭവപ്പെടുന്നത് എന്നൊരു സംശയം. പലരുടെയും കണ്ണിൽ ഞാനൊരു രോഗിയായി കാണുന്നൊരു സാഹചര്യമുണ്ട് എന്നൊരു ആശങ്ക ഒരു സ്ത്രീ പങ്കുവെക്കുന്നുണ്ട്.
3: സാധാരണഗതിയിൽ നമ്മളെന്താ വെച്ചാൽ മെഡിക്കൽ പരിശോധനകൾ ഇന്ന് വളരെ ശക്തമായും വളരെ സയൻറ്റിഫിക്കായിട്ടൊക്കെ വന്നതുകൊണ്ട് ഒരുവിധം പോലും രോഗങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ ഇന്ന് കഴിയും. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്താണ്, നമ്മളിപ്പോൾ അതിൻ്റെ സ്പെഷ്യാലിറ്റിയിൽ പോയി അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് കണ്ടെത്താതിരിക്കുമ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ പൊതുവേ ഒരു ധാരണയിൽ എത്തുക എന്താന്ന് വെച്ചാൽ ഡോക്ടർമാരിനെ എത്തുക, നിങ്ങൾക്ക് ഇതിന് ടെൻഷൻ ഉണ്ടോയെന്ന് ചോദിക്കാം. ഇപ്പോൾ ഡോക്ടർ നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ ശ്രമിച്ചിട്ട് അയാൾക്ക് രോഗം പിടുത്തം കിട്ടാത്തൊരവസ്ഥയ്ക്ക് വരികയാണെങ്കിൽ എന്ത് ചെയ്യും, അയാൾ പറയും നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ ചോദിക്കും. അപ്പോൾ സ്വാഭാവികമായും മാനസികമായ എന്തെങ്കിലും പ്രയാസം ഈ സഹോദരിക്കുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. സാധാരണഗതിയിൽ ഞാൻ മനസ്സിലാക്കിയോടത്തോളം എങ്ങനെയാ വെച്ചാൽ നമ്മളുടെ ആരോഗ്യം അതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ വരും എന്നുള്ള ഒരു ഭയം അത് പലപ്പോഴും ടെൻഷൻ വരുത്തും. പിന്നെ കുടുംബ പ്രശ്നങ്ങൾ, മക്കളുടെ കാര്യത്തിലോ ഭർത്താവിൻ്റെ കാര്യത്തിലൊക്കെ മേജറായിട്ടുള്ള എന്തെങ്കിലും ട്രാജഡികൾ ദുരന്തങ്ങൾ ഉണ്ടായാൽ അത് അവരെ എന്ത് ചെയ്യും, തളർത്തും. ഇങ്ങനത്തെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട അനിവാര്യമായ കാര്യങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ് പൊതുവെ ആളുകൾക്ക് ഇങ്ങനത്തെ വിഷാദങ്ങളും ടെൻഷനുകളും വരിക. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ സഹോദരിക്കുണ്ടോ എന്ന് ചിന്തിക്കാം. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇഹലോകത്ത് നമുക്ക് പ്രതികൂലമാകുന്ന എല്ലാ കാര്യങ്ങളും നാളെ പരലോകത്തെ ജീവിതത്തിന് എന്താണ് അനുകൂലമാണ് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. ഒന്നും നഷ്ടമല്ലല്ലോ നമുക്കെപ്പോഴും, എന്തേ എനിക്ക് അസുഖം വന്നു, എനിക്കെന്തേ നഷ്ടം വന്നു, എനിക്കെന്തേ കടം വന്നു, ഈ നഷ്ടത്തെക്കുറിച്ചുള്ള ചിന്തയാണ് എനിക്കെന്തേ ഇങ്ങനെ സംഭവിച്ചു എന്ന നഷ്ടബോധത്തിൽ നിന്നാണ് ടെൻഷൻ. നഷ്ടമല്ലല്ലോ, കാരണം അജബല്ലി അമ്പരിൽ മുമ്പിനല്ലേ, വിശ്വാസിക്ക് എന്ത് നഷ്ടമാണ്. നന്മ വന്നാലും തിന്മ വന്നാലും ഖൈർ വന്നാലും ഷെറു വന്നാലും പക്കാന ഖൈറല്ലോ, എല്ലാം ഖൈറല്ലോ. അങ്ങനെ ചിന്തിച്ചാൽ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഒരു ദീനിയായ ക്ലാസ്സുകളും സംസാരങ്ങളൊക്കെ കേട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ രാവിലത്തെ അധികാറുകളും വൈകുന്നേരത്തെ അധികാറുകളൊക്കെ ചൊല്ലി ഖുർആനുമായിട്ടൊക്കെ നല്ലൊരു ബന്ധമുണ്ടാക്കിയാൽ ഒരു സമാധാന ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും. ഇൻഷാല്ലാ.
4: ഇതിൽ ഒരു ചോദ്യം വന്നത്, ഭാര്യയ്ക്ക് ഭർത്താവിനോട് യാതൊരു താല്പര്യവുമില്ല. ഭർത്താവ് പറയണത് വീട്ടുകാർ പറഞ്ഞപ്പോൾ നിക്കാവിന് സമ്മതിച്ചതാണ്. അപ്പോൾ നിക്കാവ് കഴിഞ്ഞിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. ഭർത്താവിന് ഭാര്യയോട് പ്രത്യേകം താല്പര്യം തോന്നാത്തതിന് ഒരു കാരണവുമില്ല എന്നാണ് പറയണത്. ഭർത്താവ് എന്ത് ചെയ്യണം എന്നാണ്?
3: ആർക്കാണ് താല്പര്യമില്ലാത്തത്?
4: ഭർത്താവിന് ഭാര്യയോട് താല്പര്യമില്ല, ഒട്ടും താല്പര്യമില്ല.
3: അവർ ഇഷ്ടപ്പെട്ട് കല്യാണം ഒരു
4: ഡീറ്റെയിൽസ് ഇതിലില്ല
3: ആ വിവാഹ സമയത്ത്. ഇതിൽ ഒരു പ്രധാന വിഷയം എനിക്ക് തോന്നിയ എന്താ വെച്ചാൽ, ഈ വിവാഹം കഴിക്കുന്ന സമയത്ത് ഒന്ന് കാണണം എന്ന് നബി ഇസ്ലാസും പറയുന്നുണ്ടല്ലോ. അതിന്റെ കാരണമായിട്ട് പ്രവാചകൻ പറഞ്ഞത് അത് അവരെ പരസ്പരം ആ ബന്ധം ശക്തമാക്കാൻ അത് ഉപകരിക്കുമെന്നാണ്. അതൊരു വളരെ മനഃശാസ്ത്രപരമായ ഒരു കാര്യമാണ്. ഇപ്പം ഈ സാധാരണ നമ്മൾ ഈ ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വേറൊരു കമ്മ്യൂണിക്കേഷൻ ഒന്നും നടക്കണില്ല. ഒന്ന് കണ്ടു, ആ അപ്പോൾ ഇത് എനിക്ക് വിവാഹം കഴിക്കാം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് അയാൾക്ക് തിരിച്ചും തോന്നിയാൽ അവർ തമ്മിൽ എന്തുണ്ടാവുന്നുണ്ട്? ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്ടം വരുന്നുണ്ട്. ആ ഇഷ്ടം പിന്നെ അവർ ചാറ്റിങ്ങോ സംസാരങ്ങളോ ഒന്നും വേണ്ട, അത് താനേ വളർന്ന് ഇനി കണ്ടുമുട്ടിയേ പറ്റൂ എന്നൊരവസ്ഥയിലേക്ക് എത്തും. അത്ര ശക്തമാണ് ആ കാര്യം. അപ്പം അങ്ങനത്തെ ഒരു സ്നേഹം, യഥാർത്ഥത്തിൽ ഒരു ഇഷ്ടം, ഒരു തൃപ്തി രണ്ടാളും തമ്മിൽ വിവാഹ സമയത്തുണ്ടാവണം. അതുണ്ടാവാത്ത വിവാഹങ്ങൾ ഭാവിയിൽ പലപ്പോഴും എത്ര നമ്മൾ വിളക്ക് ചേർക്കാൻ ശ്രമിച്ചാലും പലപ്പോഴും അത് യോജിക്കാത്ത പോലെ തോന്നുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, അങ്ങനെ ഒരു സ്നേഹം പരസ്പരം ഉണ്ടാകുന്നില്ല, അയാളുടെ കൂടെ ജീവിക്കുമ്പോൾ യാതൊരു അറ്റാച്ച്മെൻറ്റും അയാൾ കാണിക്കുന്നില്ലെങ്കിൽ അതൊരു നല്ലൊരു കൗൺസിലിങ്ങിന് പോയി അവിടുന്ന് സംസാരിച്ച് റെഡിയാക്കി, അത് ഇവളോടുള്ള താല്പര്യക്കുറവാണോ അതല്ല പൊതുവേ സ്ത്രീകളോട് അങ്ങനെ തന്നെയാണോ അയാളുടെ സമീപനം, പല കാരണങ്ങളെ കൊണ്ട് വരാം. ഇപ്പോൾ ഈ വിവാഹത്തിന് മുമ്പ് സമയത്തൊക്കെ ഇങ്ങനെ ഈ അശ്ലീലങ്ങൾ കാണുക, അതേപോലെ അവിഹിതങ്ങൾ ചെയ്യുക, ഇങ്ങനത്തെയൊക്കെ ആളുകളുണ്ടല്ലോ. അങ്ങനത്തെ ആളുകൾക്ക് പലപ്പോഴും എന്തു ചെയ്യും, വിവാഹം എന്നുള്ളത് അവരെന്താണ് സമൂഹത്തിൻ്റെ ചോദ്യത്തിനൊരു ഉത്തരമായി മാത്രം കഴിക്കുകയും അവരുടെ ആവശ്യങ്ങൾ അവർ പുറത്ത് പുറംപോക്കിൽ നിർവഹിക്കുകയും ചെയ്യുന്ന അവസ്ഥകളുണ്ട്. അപ്പോൾ അവിടെ ഭാര്യമാർ അനാഥരായി പോകലുണ്ട്. മനസ്സിലായി? അങ്ങനെയല്ല, ചില ആളുകൾക്ക് ഒരു സൈക്കിയായിട്ട് എന്ന് വെച്ചാലും മാനസികമായി തന്നെ എന്തു ചെയ്യും, ഒരു വ്യക്തിയോട് ഒരു അറ്റാച്ച്മെൻ്റ് കാണിക്കാൻ കഴിയാത്ത അവസ്ഥകളുണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ നമുക്കൊരു ചോദ്യത്തിൻ്റെ എന്താന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് പരിഹരിക്കാവുന്ന കാര്യമാണെങ്കിൽ പരിഹരിക്കുക, അതല്ലെങ്കിൽ എന്താണ്, തന്നോടൊരു താല്പര്യവുമില്ലാത്ത ഒരാളെ കൂടെ ഒരു വിവാഹ ജീവിതത്തിൽ അർത്ഥമില്ലല്ലോ. അത് അവർ പരിശോധിക്കപ്പെടേണ്ടതാണെന്ന് തോന്നുന്നു.
4: ഓക്കെ, ഇതിൽ ഇതൊരു ആണിൻ്റെ ചോദ്യമാണോ പെണ്ണിൻ്റെ ചോദ്യമാണോ എന്ന് മനസ്സിലാവില്ല. ഒറ്റ വാക്കിലാണ് ചോദ്യം, വിവാഹം താല്പര്യമില്ലാത്തവരെ നാം നിർബന്ധിക്കേണ്ടതുണ്ടോ എന്ന ഒറ്റ വാക്കിലൊരു ചോദ്യമാണ്.
3: അതെ, അല്ല അത് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, വിവാഹം നിർബന്ധിക്കേണ്ട, ഒരാൾക്ക് വിവാഹം വേണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടെന്ന് വെക്കാം, മനസ്സിലായില്ലേ? പക്ഷേ അത് അയാളുടെ തീരുമാനമാണ്. അയാൾക്ക് സമ്മതമുണ്ടെങ്കിലേ നമുക്ക് അയാളെ വിവാഹം കഴിപ്പിക്കാൻ പറ്റൂ. അപ്പൊ നിർബന്ധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ഇഷ്ടമല്ലാതെ ചെയ്യിപ്പിക്കാതല്ലേ? അല്ലേ, ഇഷ്ടമല്ലാതെ ചെയ്യാൻ പറ്റിയൊരു കാര്യമല്ല എന്ത് വിവാഹം. അവിടെ എന്ന് വെച്ചാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ നമ്മുടെ ഒരു മോന് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, നമ്മൾ അവനെ നിർബന്ധിപ്പിച്ച് കല്യാണം കഴിപ്പിച്ചു, പക്ഷെ അവൻ്റെ ഭാര്യയായി വരുന്നവൾ ഒരു കുടുംബജീവിതം ആഗ്രഹിച്ചിട്ടാണ് വരുന്നത്, അവളെ വഴിയാധാരമാക്കാണ് ചെയ്യുന്നത്. വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മാത്രമുള്ളതല്ലോ, മറ്റൊരു വ്യക്തിയെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണില്ലേ? താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയുമായി താല്പര്യമുള്ളൊരു വ്യക്തി വരുമ്പോൾ അയാളുടെ ജീവിതം വെറുതെ ആവുകയാണ്. അതുകൊണ്ട് നമുക്ക് അടിസ്ഥാനപരമായി ചെയ്യാനുള്ളത്, വിവാഹം ഒരാളുടെ ജീവിതത്തിന് അനിവാര്യമാണ്, മുന്നോട്ട് പോകണമെങ്കിൽ അതുണ്ടായേ പറ്റൂ, ആ ഒരു ആവശ്യകത അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം.
4: ഈ ശരിക്കും ഇപ്പോൾ ഈ കാലത്ത് വിവാഹം വേണ്ട, അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ട, ഭർത്താവൊന്നും വേണ്ട എന്ന് ചിന്തിക്കുന്ന സ്ത്രീകൾ ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞാരി ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊന്നും അല്ല ശരിക്ക് പറഞ്ഞാൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ, ഒരു സന്തോഷം നഷ്ടപ്പെടുമോ, ഒരു ഒതുങ്ങി ജീവിക്കേണ്ടി വരുമോ, ഭർത്താവിൻ്റെ അടിമയായി മാറുമോ എന്ന പല സംശയങ്ങളും കുട്ടികൾക്കുണ്ടാവും. അത്തരം സംശയങ്ങൾ കുട്ടികളായിട്ട് ഇതുവരെ അയച്ചത് കണ്ടില്ല.
3: അത് ഞാൻ മനസ്സിൽ, ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഇപ്പോൾ വിവാഹം വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി, എന്നൊക്കെയാണ് ഇന്നത്തെ പുതിയ തലമുറയിലെ പെൺകുട്ടികൾ പറയുന്നത്. അതാ അതിലേക്കാണ് ഭൂരിപക്ഷം പെൺകുട്ടികളും വരുന്നത് എന്ന് നമ്മൾ ഒരു വശത്ത് പറയുമ്പോൾ വളരെ വലിയൊരു വൈരുദ്ധ്യം നമ്മളിവിടെ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഒരു ഒരു 10-100 പെൺകുട്ടികളെ ഒരു ക്യാമ്പസിൽ നിന്ന് സെലക്ട് ചെയ്താൽ അതിപ്പോൾ ഒരു 9-ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെയുള്ള കുട്ടികളിൽ പ്രേമമില്ലാത്ത എത്ര കുട്ടികളുണ്ടാവും. എന്താ പ്രേമം എന്ന് പറഞ്ഞാൽ ഒരു പുരുഷനെ സെലക്ട് ചെയ്യാണ്, ഒരു സ്ത്രീയെ സെലക്ട് ചെയ്യാണ്, വിവാഹം എന്നത് അതിൻ്റെ ഔദ്യോഗികമായ നാമമാണ്. അനൌദ്യോഗികമായി അവിഹിതമായി ഉണ്ടാകുന്ന ബന്ധമാണ് പ്രേമം. ആണും പെണ്ണും ഒന്നിക്കുന്നത് ലീഗലാണെങ്കിൽ വിവാഹം, ലീഗലല്ലെങ്കിലോ പ്രേമം. അപ്പൊ ഈ വേണ്ട എന്ന് പറയുന്നത് വസ്തുതയാണെങ്കിൽ എങ്ങനെ ഇവിടെ പ്രേമം ഉണ്ടാകുന്നു? എങ്ങനെ ആണും പെണ്ണും ഒന്നിച്ചു പോകുന്നു? അപ്പൊ നമ്മൾ പറയണത് എല്ലാവർക്കും ഇത് ആവശ്യമാണ്, അതിലാർക്കും ഒരു തർക്കവുമില്ല. പക്ഷെ എന്താണ്, നമ്മൾക്ക് ആവശ്യമുള്ള ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഒരു ബുദ്ധിമുട്ടും സഹിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടീനെ വളർത്തുക എന്ന് പറഞ്ഞാൽ അവരെത്രയധികം എത്ര എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണത്. ഒരു കുട്ടീനെ വളർത്താൻ ജീവിതത്തിൽ നിങ്ങളുടെ എന്താണ് ആഗ്രഹം എന്ന് വെച്ചാൽ ഒരു കുട്ടീനെ എനിക്ക് എന്ത് ചെയ്യണം, വളർത്തണം. ഒരു പെൺകുട്ടി വേണം, ഒരു ആൺകുട്ടി വേണം. അത് വെറുതെ കിട്ടുമോ? ഹമലത്തുഹു ഉമ്മുഹു വഹ്നനല്ല. ഇത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രയാസമാണ്. എന്ത് പ്രസവം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രസവം നടത്തിയെങ്കിലല്ലേ ഒരു കുട്ടിയെ ഓമനിക്കാൻ കിട്ടുള്ളൂ. അപ്പൊ ഒരു ഭർത്താവിന്റെ കൂടെ ഒരു ഭർത്തൃ വീട്ടിൽ ഒക്കെ നമ്മൾ പെരുമാറുമ്പോൾ നമ്മൾ അവിടുത്തെ അമ്മായിമ്മന്റെ വാക്കുകളോ അവിടുത്തെ നിർദ്ധയമായ പെരുമാറ്റങ്ങൾക്കൊക്കെ അപ്പുറത്ത് നമ്മളെ സംരക്ഷിക്കുന്ന, നമുക്ക് എല്ലാ സ്നേഹവും തരുന്ന, വൈകുന്നേരം വരുമ്പോൾ നമ്മൾ കാത്തിരിക്കുന്ന ഒരു ഭർത്താവുമൊത്തുള്ള ആ ഒരു എൻജോയ്മെന്റ്, ആ ഒരു സന്തോഷം എന്തുകൊണ്ട് കാണുന്നില്ല? സ്വർഗത്തെ കുറിച്ച് പറയുമ്പോൾ പോലും ഹും വാസുവാജു അലൽ അറായിക്ക് മുത്തക്കി എന്നാണ്. എന്താണിപ്പോ സ്വസ്ഥമായി ഒരു ടെൻഷനും ഇല്ലാതെ ഒന്നും ആലോചിക്കല്ലാതെ ഭാര്യമാരോടൊപ്പം ഇരിക്കുന്ന സ്വർഗത്തിലെ ഏറ്റവും സന്തോഷകരമായ ആസ്വാദനം അല്ലെ? നമ്മളിപ്പോ എവിടെ ഒരു ദമ്പതികൾ ഏതെങ്കിലും ഒരു പാർക്കിലോ അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലോ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ആ ഒരു സ്നേഹം, ആ ഒരു ബന്ധം നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തുന്നില്ലേ? അപ്പൊ അത്തരത്തിലുള്ള സ്വപ്നങ്ങളല്ലേ ഈ പുതിയ തലമുറക്ക് ഉണ്ട്? അതിന് കുറച്ച് റിസ്ക് സഹിക്കണ്ടേ? അല്ലാതെ പറ്റൂ? അപ്പോ ഒരു ബുദ്ധിമുട്ടും സഹിക്കരുതേ എന്ന് വിചാരിക്കുന്നവർക്ക് നിഷേധിക്കപ്പെടുന്നത് ജീവിതത്തിന്റെ ഏറ്റവും നല്ല അവസരങ്ങളും സൗഭാഗ്യങ്ങളുമാണ് എന്ന് നമ്മൾ പുതിയ തലമുറക്ക് പറഞ്ഞു കൊടുക്കണം.
4: അതെന്നെ മാറുകയുള്ളൂ. ഒരു സ്ത്രീയുടെ ഒരു സംശയം, അവരുടെ സഹോദരിക്ക് വേണ്ടിയാണ് ചോദിച്ചത് എന്നാണ് പറയണത്. അവരുടെ ഭർത്താവ് മറ്റൊരു വിവാഹം കഴിച്ചു. വിവാഹം കഴിക്കാനുള്ള കാരണം ഈ സ്ത്രീക്ക് 10-20 കൊല്ലമായിട്ട് മക്കളില്ലാത്തത് കൊണ്ടാണ് വിവാഹം കഴിച്ചതെന്ന് പറയണു. പക്ഷെ ആ സഹോദരിക്ക് ഇപ്പം എന്ത് ചെയ്യാൻ കഴിയണില്ല, അയാളെ തീരെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയണില്ല, അയാളെ വേണ്ട എന്ന് പറയുകയാണെന്നാണ്. അപ്പൊ ആ സ്ത്രീയോട് എന്ത് ഉപദേശമാണ് നൽകേണ്ടതെന്നാണ് ചോദ്യം.
3: രണ്ടാമതൊരു വിവാഹത്തെ സാധാരണഗതിയിൽ സ്ത്രീകൾ ഉൾക്കൊള്ളില്ല, അതങ്ങനെയാണ് അതിൻ്റെ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു പുരുഷന് ആവശ്യമുണ്ടെങ്കിൽ ഒരു കാരണമില്ലെങ്കിലും അയാൾക്ക് എന്ത് ചെയ്യാം, വിവാഹം കഴിക്കുന്നതിന് വിരോധമല്ല. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പോൾ എന്നാൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം തൻ്റെ ഭർത്താവ് മറ്റൊരു വിവാഹം കഴിക്കുന്നതിനെ ഒരു സ്ത്രീ ഉൾക്കൊള്ളുന്ന ഒന്നാമത്തെ കാരണമാണ് കുട്ടികളില്ലാന്നുള്ളത്. കാരണം അവിടെ ആ സ്ത്രീ കാണുന്നത് എങ്ങനെയറിയോ, ഇനി ഒരു എന്തായിരുന്നാലും നമ്മളൊരു കുട്ടിയെ ദത്തെടുത്താൽ നമ്മൾ കുട്ടിയാവൂലല്ലോ, ഒരിക്കലും ആവൂല. അപ്പോൾ തൻ്റെ ഭർത്താവിനൊരു കുട്ടി ഉണ്ടാകുമ്പോൾ അതാരെ കുട്ടിയാണ്, എൻ്റെ കുട്ടിയാണല്ലോ. മനസ്സിലായി? ഇപ്പോൾ കുട്ടികളില്ലാത്ത ആളുകൾ ഗർഭപാത്രം വാടക എടുക്കുന്നു. ഇസ്ലാമിനെ സംബന്ധിച്ചോളം അനുവദനീയമല്ലെങ്കിലും എന്ത് ചെയ്യണം, എൻ്റെ ഭർത്താവിന് ജനിക്കട്ടെ, അത് മറ്റൊരു ഗർഭപാത്രത്തിലാണെങ്കിലും എൻ്റെ ഭർത്താവിൻ്റെ കുഞ്ഞാണല്ലോ എന്ന് ഉൾക്കൊള്ളുന്നൊരു മനസ്സ്. അപ്പോൾ സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ഇവർ തമ്മിൽ ഒരു നല്ല ചർച്ചകൾ നടന്നൊരു തീരുമാനത്തേക്ക് എത്താത്തത് കൊണ്ടാണ് ഈ സഹോദരി ഇപ്പോൾ ഈ പ്രതിഷേധിക്കാനുള്ള കാരണം. അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാവുക എന്ന ആവശ്യത്തിന് വേണ്ടി വിവാഹം കഴിക്കുമ്പോൾ 100% അയാളുടെ ഭാഗത്ത് ന്യായമാണ്. നമ്മൾ തിരിച്ചു പറയാം. ഇപ്പോൾ അയാൾക്ക് ഒരിക്കലും ഒരു കുഞ്ഞുണ്ടാവില്ലെന്ന് മെഡിക്കൽ സയൻസ് പ്രകാരം വിധി എഴുതിയെന്ന്
4: വിചാരിക്കാം.
3: മനസ്സിലായേ? അവിടെ എന്താ സംഭവിക്കാറിയോ, അവൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾ എന്നെ തലാക്ക് ചെയ്തേനെന്ന്
4: പറയാം,
3: ഒരു പ്രശ്നവും വേണ്ട. അവിടെ അയാളുടെ ഭർത്താവ് എന്നുള്ള പദവി തന്നെ വേണ്ടെന്ന് പറയാനുള്ള അവകാശം ആർക്ക് കൊടുക്കുന്നുണ്ട്? സ്ത്രീ കൊടുക്കുന്നുണ്ട്. ആ സ്ഥാനത്ത് ഇവളെ എല്ലാ പരിഗണനയോടുകൂടിയും നിലനിർത്തിയിട്ട് ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി ഒരു വിവാഹം കഴിക്കട്ടെ എന്ന് പറയുമ്പോൾ അവരത് ഉൾക്കൊള്ളണമല്ലോ. അത് ഉൾക്കൊള്ളാതിരിക്കുന്നുണ്ട് എന്ന് പറയുന്നത് തന്നെ നമുക്ക് അവിശ്വസനീയമാണ്. അത് അന്നിലക്കുള്ള ചർച്ചകൾ അവർ തമ്മിൽ നടന്ന് അവരെ കൺവീൻസ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോകാത്തത് കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
4: ചോദ്യത്തിൽ അത് വ്യക്തമാണ്, അവരറിയാതെയാണ് വിവാഹം കഴിച്ചതെന്ന് ചോദ്യത്തിലുണ്ട്.
3: അവിടെയാണ് കാരണം അറിയാതെ ചെയ്യാന്ന് പറയുമ്പോൾ എന്താന്ന് വിചാരിച്ചാൽ, അതായത് ജീവിതത്തിന്റെ ചെറിയ കാര്യങ്ങൾ പോലെ നേരം വെളുത്തു കഴിഞ്ഞാൽ എന്റെ ബ്രഷ് എവിടെയെന്ന് ചോദിക്കണ നിസ്സാര പ്രശ്നം പോലും ചർച്ച ചെയ്യുന്ന ആളുകള് ജീവിതത്തിൽ നിർണായകമായ ഒരു തീരുമാനം
4: ചർച്ച ചെയ്യില്ല.
3: പിന്നെ നമ്മൾ അറിയാതെ എവിടുന്നോ മറ്റാരിൽ നിന്നോ കേൾക്കാണ് എന്റെ ഭർത്താവ് വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു ഭയങ്കരമായ പ്രതിഷേധം, ഒരു പ്രതികാരം, തന്നെ ചതിച്ചതുപോലുള്ള ഒരു ഫീലിങ്, അത് പിന്നെ അവരുടെ അവിടെ ഒരു ശൈത്താൻ നമ്മുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യും. പിന്നെ ആര് മസ്ലഹത്താക്കിയാലും അവിടെ മസ്ലഹത്ത് നടക്കൂല. ഇതെന്നു വിചാരിച്ചാൽ കുട്ടികളില്ലാതിരുന്ന് 20 കൊല്ലം നമ്മൾ ഒന്നിച്ച് ജീവിച്ചു, ഇനി എന്ത് ചെയ്യാണ്? നീ തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ പ്രധാനം, പക്ഷെ നമുക്കൊരു കുട്ടി വേണം, അതുണ്ടാവണത് എൻ്റെയും എൻ്റെയൊക്കെ കുട്ടിയായിരിക്കും. ഇപ്പൊ എത്രയോ രണ്ടാമത് കുട്ടി വരുമ്പോൾ ഈ പ്രസവിച്ച ഉമ്മനേക്കാളും ആ കുട്ടികളെ നോക്കി വളർത്തൽ ആരാണ് പലപ്പോഴും ഈ ആദ്യത്തെ നമുക്ക് എത്രയോ അനുഭവങ്ങൾ, അവരെയാണ് ചിലപ്പോൾ ഉമ്മ എന്ന് വിളിക്കുക, അത്ര വലിയ ബന്ധത്തിലാണത് മുന്നോട്ട് പോവുക. അപ്പോൾ അങ്ങനത്തെ ഒരു ചർച്ച ഉണ്ടായില്ല എന്നാണ് മനസ്സിലാവുന്നത്.
4: നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ സമയം അവസാനിച്ചിട്ടുണ്ട്. നമ്മുടെ വിവാഹം വേണ്ടാത്ത മക്കൾ എന്നൊരു വിഷയമാണ് നമ്മളെടുത്തത്. മക്കൾ സാധാരണ പറയാറുള്ള ന്യായങ്ങൾ രക്ഷിതാക്കൾക്ക് ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയക്കാം. നിങ്ങൾക്ക് മക്കളോട് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും കാരണങ്ങൾ പറയാനുണ്ടെങ്കിൽ ആ കാരണങ്ങളും ഫേസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി നിങ്ങൾക്ക് സമർപ്പിക്കാം. ഇൻഷാല്ലാ ഈ ഒരു ചർച്ചയുടെ അടുത്ത ഏതെങ്കിലും ഘട്ടങ്ങളിൽ അത്തരം വിഷയങ്ങൾ നമുക്കെടുക്കാം. അല്ലാഹു സുബ്ഹാനഹു വതാല ഇത് നന്മയായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നമ്മളിതുവരെ കേട്ടത് സ്നേഹക്കൂട്. വിവാഹം വേണ്ടാത്ത മക്കൾ അതിൻ്റെ രണ്ടാമത്തെ ഭാഗം അവതരിപ്പിച്ചത്
0: ഹാരിസ് ഇബ്നു സലീം, കൂടെ അബ്ദുറഹ്മാൻ ചുങ്കത്തറ.
1: ഇനി പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ശ്രവിക്കുന്നത് അൽ ഉസൂൽ.
0: ഇന്നത്തെ അൽ ഉസൂൽ പ്രോഗ്രാമിൽ നമ്മളോടൊപ്പം ചേരുന്നത് അബ്ദുൽ മാലിക് സലഫിയാണ്.
1: ഉസൂലുൽ ഫിഖ്, ചില അടിസ്ഥാന പാഠങ്ങൾ, അതിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് ഇന്ന് അബ്ദുൽ മാലിക് സലഫി നമ്മോട് സംസാരിക്കുന്നത്. നമുക്ക് കേൾക്കാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി വമൻ വാലാ വബഅദ്. സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഉസൂലുൽ ഫിഖ്ഹിൻ്റെ അടിസ്ഥാന നിയമങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഉസൂലുൽ ഫിഖ്ഹിൻ്റെ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ തന്നെയും അസുലുകളാണ്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ തന്നെയാണ് നമ്മളതിനെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. ഉസൂലുൽ ഫിഖ്ഹിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസലിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അഥവാ അൽ വസായിലു ലഹ അഹ്കാമുൽ മഖാസിദ്, ഇതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അസൽ. അൽ വസായിൽ, മാർഗങ്ങൾ, വസീലത്തുൻ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് വസായിൽ. അൽ വസായിൽ, മാർഗങ്ങൾ, ലഹ അതിനുണ്ട്, അഹ്കാമുൽ മഖാസിദ് ലക്ഷ്യങ്ങളുടെ വിധികൾ. വിശദീകരിക്കാം. ഒരു കാര്യം ഇസ്ലാമിൽ അല്ലെങ്കിൽ മതത്തിൽ ഇസ്ലാമിൽ ഉണ്ടെങ്കിൽ നമ്മുടെ അല്ലാഹു സുബ്ഹാനഹു വതാല ആ കാര്യം ചെയ്യണം അല്ലെങ്കിൽ ചെയ്യേണ്ട കൽപ്പന, അതല്ലെങ്കിൽ വിരോധം, അതാണ് അത് ചെയ്യരുത് എന്നുള്ളതാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ഒരുപാട് മാർഗങ്ങളുണ്ടാകാം. ആ മാർഗങ്ങൾക്കൊക്കെ തന്നെയും ലക്ഷ്യത്തിൻ്റെ വിധി എന്താണോ ആ വിധിയായിരിക്കും മാർഗങ്ങൾക്കും ഉണ്ടാവുക. ഇത് ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ ഉസൂലുൽ ഫിഖ്ഹിൻ്റെ അടിസ്ഥാനപരമായ ഒരു വിധിയാണ്, ഒരു നിയമമാണ്. അൽ വസായിലു ലഹ അഹ്കാമുൽ മഖാസിദ്, വസീലകൾ അഥവാ വഴികൾ, മാർഗങ്ങൾ, മഖ്സദിലേക്ക് ലക്ഷ്യസ്ഥാനത്തിലേക്കുള്ള വഴികൾ, ആ വഴികൾക്കും ലക്ഷ്യത്തിൻ്റെ വിധി തന്നെയായിരിക്കും ഉണ്ടാവുക എന്നർത്ഥം. വസായിൽ എന്ന് പറയുമ്പോൾ നാം പറഞ്ഞു അത്തുറുഖ് അല്ലത്തി യുസ്ലഖു മിൻഹ ഇല ശൈ, ഒരു കാര്യത്തിലേക്ക് എത്തപ്പെടുന്ന മാർഗം, വഴികൾ. വൽ ഉമൂർ അല്ലത്തി തതവഖഫുൽ അഹ്കാമു അലൈഹ മിൻ ലവാസിം വശുറൂത്ത്, അഥവാ ഒരു കാര്യം ഓ ഹുക്കുമ് അത് ഏതൊരു കാര്യത്തിലാണോ നിലനിൽക്കുന്നത് അതിൻ്റെ ഷർത്തുകളും അതിൻ്റെ ലവാസികളും ലവാസിമുകളുമായിക്കൊണ്ടുള്ള കാര്യങ്ങൾ, അത് ആദിയായിരിക്കാം, മാനവിയായിരിക്കാം, ഹസിയായിരിക്കാം, ഏത് രീതിയിലാണുള്ള സംഗതികളാണെങ്കിലും അതിനും അതിൻ്റെ അസുലിൻ്റെ വിധിയായിരിക്കും. ഉദാഹരണം പറയാം. നമസ്കാരം, നമസ്കാരം അള്ളാഹു നമ്മോട് കൽപ്പിച്ചൊരു കാര്യമാണ്. അഖീമുസ്സല, നിങ്ങൾ നമസ്കാരം നിലനിർത്തണം. ആ നമസ്കാരം നിലനിർത്തുക അല്ലെങ്കിൽ നമസ്കരിക്കുക എന്നുള്ളതാണ് മഖസദ്, അസുല്. പക്ഷെ ആ നമസ്കാരം നിർവഹിക്കണമെങ്കിൽ നമുക്കതിന് മുമ്പ് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. വുളു ചെയ്യണം, അതുപോലെ തന്നെ ശുദ്ധി വരുത്തണം, വസ്ത്രം ധരിക്കണം, ആവറത്ത് മറക്കണം, വൃത്തികേടുകളിൽ നിന്ന് ശുദ്ധിയാവണം. യഥാർത്ഥത്തിൽ വൃത്തികേടുകളിൽ നിന്ന് ശുദ്ധിയാവുക, ഔറത്ത് മറക്കുക, നമസ്കാരത്തിൻ്റെ സമയമാവുക, അതുപോലെ തന്നെ ഖിബിലക്ക് മുന്നിട്ടാവുക, വുളു ചെയ്യുക, ഇതൊക്കെ അതിൻ്റെ വസീലകളാണ്, ആ നമസ്കാരത്തിലേക്ക് നമ്മളെത്തുന്ന മാർഗങ്ങളാണ്. അപ്പോൾ നമസ്കാരത്തിൻ്റെ വിധി എന്താണോ അതേ വിധിയായിരിക്കും ഈ വസീലകൾക്കും ഉണ്ടാവുക. നമസ്കാരത്തിൻ്റെ വിധി വാജിബാണ്. അപ്പോൾ ഔറത്ത് മറക്കുക എന്ന നമസ്കാരത്തിന് പുറത്തുള്ള എന്ന നമസ്കാരത്തിൻ്റെ വസീലയായ സംഗതിയുടെ വിധി വാജിബാണ്. ഖിബിലക്ക് മുന്നിടുക, നമസ്കാരത്തിൻ്റെ മുമ്പ് നാം നിർവഹിക്കണം, അത് വാജിബാണ്. നമസ്കാരത്തിന് വുളു എടുക്കുക, അത് നിർബന്ധമാണ്. അപ്പോൾ അതാണ് നാം പറഞ്ഞത് അൽ വസായിലു ലഹ അഹ്കാമുൽ മഖാസിദ്, മഖാസിദുകൾ ലക്ഷ്യങ്ങളുടെ അതേ വിധിയായിരിക്കും മാർഗങ്ങൾക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമസ്കാരത്തിലേക്ക് നടന്നു പോകുന്നു, അതേപോലെ തന്നെ ദിക്റിൻ്റെ മജ്ലിസുകളിൽ നാം പങ്കെടുക്കുന്നു, രോഗിയെ നാം സന്ദർശിക്കുന്നു, ജനാസയിൽ നാം പങ്കെടുക്കുന്നു, ഹജ്ജിനും ഉംറക്കും നാം പോകുന്നു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നാം ഇറങ്ങി പുറപ്പെടുന്നു, ഇതെല്ലാം ഒരു മഖാസിദാണ്. ആ നമസ്കാരത്തിലേക്ക് നമ്മൾ നടന്നു പോകുന്നു, ആ നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഒരു ആരാധനയാണ്. കാരണം ആ നടന്നു പോകൽ അല്ലെങ്കിൽ നമസ്കാരത്തിലേക്ക് പോകൽ എന്നുള്ളത് നമസ്കാരം നിർവഹിക്കുന്ന പോലെ തന്നെ വാജിബാണ്. അതല്ലെങ്കിൽ ഹജ്ജ്, ആ ഹജ്ജിന് നമ്മൾ പുറപ്പെട്ടു പോകൽ, ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന പോലെ തന്നെ പുറപ്പെട്ടു പോവുക എന്നുള്ളതും അതിൻ്റെ മുനിസ്തത്ത അലൈഹി സബീല എത്തിയ ആളുകൾക്ക് നിർബന്ധമാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു പോകൽ ആളുകൾക്ക് നിർബന്ധമാണ്. അപ്പോൾ ഏതൊരു സംഗതിയാണെങ്കിലും ആ സംഗതിയുടെ അസലിയായ വിധി എന്താണോ, അതിൻ്റെ മഖ്സദ് എന്താണോ, ആ മഖ്സദ് അതിലേക്കെത്തിക്കുന്ന കാര്യങ്ങളും അതേ വിധിയായിരിക്കും ഉണ്ടാവുക. ഇത് ഹറാമുകൾക്കും ബാധകമാണ്, അംറിന് ബാധകമായതുപോലെ തന്നെ. ഇപ്പോൾ മദ്യം അള്ളാഹു വിലക്കിയ സംഗതിയാണ്, മദ്യത്തിൻ്റെ വിധി ഹറാം എന്നാണ്. ആ മദ്യത്തിൻ്റെ വിധി ഹറാമായതുകൊണ്ട് ആ മദ്യത്തിലേക്ക് എത്തുന്ന ഏതൊക്കെ സംഗതികളുണ്ടോ ആ സംഗതികളുടെ എല്ലാം വിധി ഹറാമായിരിക്കും. മദ്യത്തിൻ്റെ ഷാപ്പ് തുടങ്ങുക, മദ്യശാല തുടങ്ങുക, മദ്യം കുടിക്കാൻ ആളുകളെ സഹായിക്കുക, അതേപോലെ തന്നെ മദ്യം ഒഴിച്ചു കൊടുക്കുക, മദ്യത്തിൻ്റെ വിതരണം, മദ്യം ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കൽ, മദ്യത്തിൻ്റെ വിളമ്പുന്ന സദസ്സിൽ പങ്കെടുക്കൽ, അപ്പോൾ മദ്യത്തിൻ്റെ വിധി തന്നെയാണ് ഈ മദ്യം ഒരാൾ രുചിക്കുന്നതിലേക്ക് എത്തുന്ന ഏതൊരു വിധിയുണ്ടോ, ഏതൊരു കാര്യമുണ്ടോ, ആ കാര്യത്തിനെല്ലാം വിധി മദ്യത്തിൻ്റെ വിധിയായിരിക്കും. ഷിർക്ക് ഇസ്ലാം വിരോധിച്ച സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ആ ഷിർക്കിലേക്കെത്തുന്ന എല്ലാ വസീലകളും ഷിർക്കിൻ്റെ വിധി തന്നെയായിരിക്കും ഉണ്ടാവുക. ഷിർക്കിൻ്റെ വിധി എന്താണ്? ഹറാം. ഷിർക്ക് പാടില്ല, ഹറാമാണ്, നിഷിദ്ധമാണ്. അപ്പോൾ ആ ഷിർക്കിലേക്കെത്തുന്ന ഏതൊക്കെ സംഗതികളുണ്ടോ അതെല്ലാം ഇസ്ലാം ഹറാമാക്കിയിട്ടുണ്ട്. ഖബർ കെട്ടിപ്പൊന്തിക്കൽ ഇസ്ലാം ഹറാമാക്കി. ഖബർ കെട്ടിപ്പൊന്തിക്കൽ ഷിർക്കായതുകൊണ്ടല്ല, പക്ഷേ ഖബർ കെട്ടിപ്പൊന്തിക്കൽ ഹറാമാണ്. എന്തുകൊണ്ട് ഹറാമായി? ഷിർക്കിൻ്റെ വസീലയാണത്. ആ ഷിർക്കിൻ്റെ വിധി ഹറാമായതുകൊണ്ട് ഖബർ കെട്ടിപ്പൊത്തിക്കുന്നതിൻ്റെ വിധിയും ഹറാമായി. അതുപോലെ ഖബറാടികളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി സിയാറത്തിന് പോകൽ, അത് ഹറാമാണ്. എന്തുകൊണ്ട്? ഷിർക്കാണത്. ഷിർക്കിൻ്റെ വിധി ഹറാമായതുകൊണ്ട് അതിലേക്ക് പോകുന്നതും ഹറാമാണ്. അതാണ് അൽ വസായിൽ ലഹ അഹ്കാമുൽ മഖാസിദ്. മഖ്സദുകളുടെ അതേ വിധി തന്നെയായിരിക്കും വസീലുകൾക്കും ഉണ്ടാവുക. ഷിർക്കുമായി ബന്ധപ്പെട്ട് തന്നെ വേറെയും കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഷിർക്ക്, ആ ഷിർക്കിലേക്കെത്തുന്ന ഏതൊക്കെ സംഗതികളുണ്ടോ അതെല്ലാം ഇസ്ലാം ഹറാമാക്കി അടച്ചു വച്ചിട്ടുണ്ട്. ഖബർ സിയാറത്ത് പറ്റും, പക്ഷേ ഖബറാടികൾ പ്രാർത്ഥിക്കാൻ പാടില്ല. അവിടെ ഉറൂസുകൾ, അത് ഹറാമാണ്. എന്തുകൊണ്ട്? ഷിർക്ക് ഹറാമാണ്, ഷിർക്കിൻ്റെ വിധി ഹറാമായതുകൊണ്ട് തന്നെ. ആ ഷിർക്കിലേക്കെത്തുന്ന ഏതൊരു സംസാരമാണെങ്കിലും നോട്ടമാണെങ്കിലും പെരുമാറ്റമാണെങ്കിലും എല്ലാത്തിൻ്റെയും വിധി എന്താണോ ഷിർക്കിൻ്റെ വിധി, അത് തന്നെയാണ് ഷിർക്കിലേക്കെത്തിക്കുന്ന എല്ലാ ഹറാമുകളുടെയും എല്ലാ വസീലുകളുടെയും എല്ലാ വസീലത്തു ഷിർക്കിൻ്റെയും വിധി ഹറാം. ഷിർക്കിൻ്റെ വിധി പോലെ തന്നെ. അതാണ് അൽ വസായിൽ ലഹ അഹ്കാമുൽ മഖാസിദ്. വ്യഭിചാരം ഹറാം, വ്യഭിചാരം ഹറാം. അതേസമയത്ത് വ്യഭിചാരത്തിലേക്ക് എത്തുന്ന ഏതൊക്കെ സംഗതികളുണ്ടോ അതിൻ്റെ എല്ലാം വിധി ഹറാമിൻ്റെ വിധിയായിരിക്കും. അന്യസ്ത്രീകളെ നോക്കൽ ഹറാം. എന്തുകൊണ്ട്? അത് വ്യഭിചാരത്തിലേക്ക് എത്തിക്കും. അൽ വസായിൽ ലഹ അഹ്കാമുൽ മഖാസിദ്. അന്യപുരുഷനും സ്ത്രീയും ഒരു സ്ഥലത്ത് ഒറ്റക്കാവൽ ഹറാം. എന്തുകൊണ്ട്? അത് വ്യഭിചാരത്തിലേക്ക് എത്തിക്കും. അൽ വസായിൽ ലഹ അഹ്കാമുൽ മഖാസിദ്. അതുപോലെ തന്നെ അന്യസ്ത്രീയും പുരുഷനും ഒരുമിച്ച് യാത്ര ചെയ്യൽ ഹറാമാണ്. അത് വ്യഭിചാരത്തിലേക്ക് എത്തിക്കും. അൽ വസായിൽ ലഹ്കാമുൽ മഖാസിദ്. ഇതുപോലെ ഇസ്ലാം വ്യഭിചാരവുമായി കൊണ്ട് ബന്ധപ്പെട്ട എല്ലാ വാതിലുകളും ഇസ്ലാം അടക്കുന്നു. അപ്പോൾ അൽ വസായിൽ ലഹ അഹ്കാമുൽ മഖാസിദ് എന്നുള്ളത് ഇസ്ലാമിൻ്റെ വളരെ വലിയ ഒരു അടിത്തറയാണ്, വളരെ വലിയ ഒരു അസലാണ് ഇസ്ലാമിൻ്റെ. ഏത് കാര്യം എടുത്ത് പരിശോധിച്ചാലും നമുക്കിത് കാണാൻ കഴിയും. പലിശ ഇസ്ലാം ഹറാമാക്കി. ആ പലിശയിലേക്കെത്തുന്ന അല്ലെങ്കിൽ ആ പലിശയെ സഹായിക്കുന്ന ഏതൊരു കാര്യവും അതിനെന്താണോ പലിശയുടെ വിധി അത് തന്നെയായിരിക്കും ഇതിനുമുണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആക്കില റിബ ലഅനല്ലാഹു ആക്കില റിബ വമൂക്കിലഹു വകാതിബഹു വശാഹിദഹു. എല്ലാത്തിനെയും അള്ളാഹുവിൻ്റെ പ്രവാചകൻ വിരോധിച്ചു. എല്ലാത്തിൻ്റെയും വിധി എന്താണോ പലിശയുടെ വിധി അതായിരിക്കും പലിശയെ സഹായിക്കുന്ന ആളുകൾക്കുണ്ടാവുക. കൊലപാതകം ഇസ്ലാം വിരോധിച്ചു. ഒരാൾ കൊല ചെയ്യുന്നില്ല, പക്ഷെ കൊല ചെയ്യാൻ സഹായിക്കുന്നു. ആ കൊലപാതകത്തിൻ്റെ വിധി എന്താണോ അത് ഹറാമാണെങ്കിൽ കൊല ചെയ്യാൻ സഹായിക്കുന്ന വിധിയും ഹറാമായിരിക്കും. ഒരുപക്ഷെ രണ്ടാളുകളുടെയും ഇടയിൽ കുറ്റത്തിന് വ്യത്യാസമുണ്ടാകും, അതിൻ്റെ വിഷയമല്ല നാം ഇവിടെ സൂചിപ്പിക്കുന്നു. വിധിയാണ്, അഹ്കാം, ഹുക്കുമുകളെക്കുറിച്ചാണ് ഇവിടെ ചർച്ച. കൊന്നവനും കൊല്ലാൻ സഹായിച്ചവനും അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുപോലെ ആയിരിക്കുകയില്ല. പക്ഷെ കൊലയുടെ വിധി എന്താണോ, ഹുക്കുമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അത് നമ്മൾ ശരിക്ക് തെറ്റിദ്ധാരണയില്ലാതെ മനസ്സിലാക്കണം. പലിശ വാങ്ങുന്നവനും എഴുതുന്നവനും അത് ഭുജിക്കുന്നവനും ചിലപ്പോൾ കുറ്റത്തിൽ വ്യത്യാസമുണ്ടാകാം. അതേസമയത്ത് വിധിയിൽ രണ്ടു പേരും ഒരുപോലെയാണ്. കബർ കെട്ടിപ്പൊന്തിക്കുന്നവൻ്റെ വിധിയായിരിക്കുകയില്ല, അള്ളാഹു അല്ലാത്ത ആളുകൾ വിളിച്ച് നേരിട്ട് സഹായം ചോദിക്കുന്നവൻ്റെ ഒരിക്കലും തെറ്റ് ഒരുപോലെയായിരിക്കുകയില്ല. അതേസമയത്ത് രണ്ടു പേരുടെയും ഹുക്കുമുകൾ ഒന്നാണ്, രണ്ടു പേരും ചെയ്ത് ഹറാം എന്ന ഹുക്കുമാണ്. അതേപോലെ തന്നെയാണ് പലിശയുടെയും. ഒരാൾ പലിശ ഭുജിച്ചാലും പലിശ എഴുതിയാലും പലിശക്ക് സാക്ഷി നിന്നാലും എല്ലാവരുടെയും ഹുക്കും പറയുമ്പോൾ അൽ വസായിൽ ലഹ അഹ്കാമുൽ മഖാസിദ്. ഇനിയൊരു മനുഷ്യൻ, ആ മനുഷ്യൻ നന്മ ചെയ്യുന്നു, ആ നന്മക്ക് വേണ്ട എന്തൊക്കെ മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങൾ എൽമു പഠിക്കൽ നല്ല കാര്യമാണ്, സുന്നത്തായ കാര്യമാണ്, അതല്ലെങ്കിൽ ചില ആളുകൾക്ക് നിർബന്ധമായ കാര്യമാണ്. അപ്പോൾ ആ മനുഷ്യനെ സഹായിക്കൽ നിർബന്ധമാകും. ആ മനുഷ്യൻ സഹായം സുന്നത്തായ കാര്യമാണെങ്കിൽ ആ മനുഷ്യനെ സഹായിക്കൽ സുന്നത്താകും. ഒരു നല്ല കാര്യമാണ്, ആ നല്ല കാര്യത്തിലേക്ക് നന്മ ചെയ്യൽ നല്ല കാര്യമാകും. ഏതൊരു കാര്യം എടുത്ത് പരിശോധിച്ചാലും അതിൻ്റെ എല്ലാം വസീലകൾ നമുക്കുണ്ടാകും. അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സലകല്ലാഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ഇൽമിൻ്റെ മാർഗത്തിലേക്കൊരു മനുഷ്യൻ പ്രവേശിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ സ്വർഗത്തിൻ്റെ വഴിയിലേക്ക് എളുപ്പമാക്കി കൊടുക്കും. അതാണ് കാരണം, അൽ മസായിൽ ലഹ അഹ്കാമുൽ മഖാസിദ്. ഇൽമ് എന്നുള്ളത്, ആ ഇൽമ് എന്നുള്ളത് അവൻ്റെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യം നേടാൻ അവൻ പ്രവർത്തിക്കുന്നു, അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകുന്നു. സ്വർഗം നേടാൻ അവൻ പ്രവർത്തിക്കുന്നു, അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകുന്നു. ഫർള നമസ്കാരത്തിലേക്ക് അവൻ നടന്നടുക്കുന്നു, അതുകൊണ്ട് തന്നെ അവനതിന് സവാബ് ലഭിക്കുന്നു. അതാണ് വിശുദ്ധ ഖുർആൻ കാണാം, ഇന്ന നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മഖദ്ദമു വആസാറുഹും. നാം ജീവിപ്പിക്കുന്നവർ, മരിച്ചവർ ജീവിപ്പിക്കുന്നവരാണ്, അവർ എഴുതിയതും അവർ പ്രവർത്തിച്ചതും അതിൻ്റെ ആസാറുകളും നാം എഴുതി വെക്കുന്നു എന്ന്. അപ്പോൾ ഏതൊരു സംഗതിയാണെങ്കിലും അതിൻ്റെ വസീലകളുണ്ടാകാം, മാർഗമുണ്ടാകും. ആ മാർഗങ്ങളുടെ വിധി, ഹുക്കും, പ്രതിഫലമല്ല ഇവിടെ സൂചിപ്പിച്ചത് എന്ന് മനസ്സിലാക്കുക. പ്രതിഫലത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാകാം. അൽ മസായിൽ അൽ വസായിൽ ലഹ അഹ്കാമുൽ മഖാസിദ്, അടിസ്ഥാനപരമായ ലക്ഷ്യമെന്താണോ ആ ലക്ഷ്യത്തിൻ്റെ വിധി തന്നെയായിരിക്കും, അതിൻ്റെ ഹുക്കുമായിരിക്കും വസായിലുകൾക്കും ഉണ്ടാവുക. ഫോട്ടോ വെച്ച് തൂക്കൽ ഹറാമാണ്, കാരണം അത് പിന്നീട് ശിർക്കിലേക്ക് എത്തിക്കും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമൂഹത്തിൽ ശിർക്ക് കടന്നു വന്ന അങ്ങനെയാണ് എന്ന് തഫ്സീറുകൾ കാണാൻ കഴിയും. അപ്പോൾ ഒരു ഹറാമിലേക്ക് എത്തിക്കുന്ന എന്തൊക്കെ മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങളെല്ലാം ഹറാം. ഒരു ഖൈറിലേക്ക് എത്തിക്കുന്ന എന്തൊക്കെ മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങളൊക്കെ ഖൈറാണ്. ഒരു വാജിബിലേക്ക് എത്താൻ ആവശ്യമായ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ വാജിബാണ്. ഒരു സുന്നത്തിലേക്ക് എത്താൻ ആവശ്യം എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം സുന്നത്തുമാണ്. ഇങ്ങനെ മഖാസിദുകൾ, അൽ വസായിൽ ലഹ അഹ്കാമുൽ മഖാസിദ്, ഇതാണ് ഇന്ന് നമ്മൾ പഠിച്ച നിയമം. ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ്. അതുമായി അനുബന്ധമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറെയും ചില നിയമങ്ങൾ കൂടി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ പഠിച്ചത് അൽ വസായിൽ ലഹ അഹ്കാമുൽ മഖാസിദ്, ലക്ഷ്യം, ആ ലക്ഷ്യത്തിൻ്റെ വിധി എന്താണോ അത് തന്നെയായിരിക്കും ആ ലക്ഷ്യത്തിൻ്റെ മാർഗങ്ങളുടെയും വിധി. കള്ളിൻ്റെ വിധിയാണ് കള്ളിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൻ്റെ വിധി, പലിശയുടെ വിധിയാണ് പലിശയിലേക്ക് എത്തിക്കുന്നതിൻ്റെ വിധി, ഷിർക്കിൻ്റെ വിധിയാണ് ഷിർക്കിലേക്ക് എത്തിക്കുന്ന വസായിലുകൾ, വസീലത്ത് ഷിർക്കിൻ്റെയും വിധി ഷിർക്കിൻ്റെ വിധി തന്നെയായിരിക്കും. ഇതാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീനിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വലിസായിൽ മുഅ്മിനീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മതപരമായ വിഷയത്തിൽ അതിൻ്റെ അടിസ്ഥാനങ്ങൾ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്.
1: തീർച്ചയായും
0: അതിലടിസ്ഥാന പാഠങ്ങൾ കേൾക്കാനുള്ള, പഠിക്കാനുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ പി സി റേഡിയോ ഒരുക്കിയിട്ടുള്ള അല്ലുസൂൽ. ഇന്നത്തെ അല്ലുസൂൽ പ്രോഗ്രാമാണ് ഇതുവരെ നമ്മൾ കേട്ടത്.
1: നമ്മോടൊപ്പം പങ്കുചേർന്നത്
0: അബ്ദുൽ മാലിക് സലഫിയാണ്. ഉസൂലുൽ ഫിഖ്, ചില അടിസ്ഥാന പാഠങ്ങൾ എന്ന വിഷയമാണ് അദ്ദേഹം അവതരിപ്പിച്ചത്.
1: അൽഹംദുലില്ലാഹ്, ഇന്നത്തെ വൈബ്സ് ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നേരം നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ജംഷീർ സലാഹി,

അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.

0: പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് വോയ്സ് ഓഫ് ഹറം, മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുത്ബയുടെ മലയാള ഭാഷാന്തരം. വിവർത്തനം നിർവഹിക്കുന്നത് ആഷിഖ് അൽ ഹിക്കമി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഹിജ്റ വർഷം 1447 ദുൽഹിജ്ജ 5 മസ്ജിദുൽ ഹറമിൽ ഫദീലത്തു ഷെയ്ഖ് ദുക്തൂർ മാഹിർ ബിൻ അഹമ്മദ് അൽ മുഅയ്ഖിലി ഹഫിളഹുല്ലാ നടത്തിയ ജുമാ ഖുതുബയുടെ പരിഭാഷയാണ് ഇനി ശ്രോതാക്കൾ ശ്രദ്ധിക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ബരിയാത്ത് മന്ന അലാ ഇബാദിഹി ബിമവാസിമിൽ ഖൈറാത്ത് വഖസ്സ ബിൽ ഫളീലത്തിൽ അയ്യാമൽ മഅലൂമാത്ത് വഅഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅഷ്ഹദു അന്ന സയ്യിദന വനബിയന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹ് സല്ലല്ലാഹു അലൈഹി وبارك وعلى آله وأصحابه وأزواجه وسلم تسليما كثيرا. സഹോദരങ്ങളെ, വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുകയും അവനെ അനുസരിക്കുകയും ചെയ്യണം. അല്ലാഹുവിനെ സൂക്ഷിക്കുന്നതിനെ കൊണ്ടാണ് ഹൃദയങ്ങളും കർമ്മങ്ങളും ശരിയാവുക, പാപങ്ങൾ പൊറുക്കപ്പെടുക. വതസവ്വദു, നിങ്ങൾ പാതേയമായി സ്വീകരിക്കണം. നിങ്ങൾ സ്വീകരിക്കുന്നതിൽ ഏറ്റവും നല്ല പാതയം തഖ്വയാണ് എന്ന് അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നു. വിശ്വാസി സമൂഹമേ, മുസ്ലിമീങ്ങളെ, നമ്മൾ ഈ ദിവസങ്ങളിൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ 10 ബറക്കത്താക്കപ്പെട്ട ദിവസങ്ങളിലാണ്. അതേപോലെ തന്നെ അല്ലാഹു അയ്യാമുൻ മഅലൂമാത്ത് എന്ന് നമ്മളെ പഠിപ്പിച്ച ദിവസങ്ങളിലാണ്, അല്ലാഹു സത്യം ചെയ്ത ദിവസങ്ങളിലാണ് നമ്മളുള്ളത്. ബാക്കിയുള്ള ദിവസങ്ങളേക്കാൾ അല്ലാഹു ശ്രേഷ്ഠതപ്പെടുത്തിയ ദിവസങ്ങളിലാണ് നമ്മളുള്ളത്. സൗഭാഗ്യവാൻ ആ ദിവസത്തെ ഉപയോഗപ്പെടുത്തുകയും അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ മുഴുകുകയും ചെയ്യും. സുനൻ ഇബ്നു മാജയിൽ ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമ്മൾ കാണാൻ പറ്റും. ദുനിയാവിലെ ഏത് ദിവസത്തേക്കാളും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ദിവസം ഈ 10 ദിവസങ്ങളാണ്. ഇസ്ലാമിൻ്റെ അടയാളങ്ങൾ ഒന്നടങ്കം ഒരുമിച്ചുകൂടിയ ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. ഈ ദിവസങ്ങളിലാണ് ബലി ദിനമുള്ളത്. ഈ ദിവസത്തിലാണ് ഹയോമുൽ ഹജ്ജിൽ അക്ബർ, ഹജ്ജിൻ്റെ ദിവസമുള്ളത്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മഹത്തരമായ ദിനങ്ങളാണത്. അപ്രകാരം തന്നെ ഈ ദിവസങ്ങളിലാണ് അറഫ നോമ്പുള്ളത്. അറഫ ദിവസത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരിക. അള്ളാഹുവിന് യോജിച്ച ഇറക്കം, അള്ളാഹുവിൻ്റെ മഹത്വത്തിനും അള്ളാഹുവിൻ്റെ ഔന്നിത്യത്തിനും യോജിച്ച രൂപത്തിൽ അള്ളാഹു ഇറങ്ങി വരികയും മലക്കുകളോട് അവിടെ നിൽക്കുന്നവരെ പറ്റി, ആ അറഫ മൈതാനത്ത് നിൽക്കുന്ന ഹാജിമാരെ പറ്റി അള്ളാഹു പെരുമ പറയുകയും ചെയ്യുന്ന ദിവസമാണ് എന്ന് റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസം അത് അറഫയിൽ നിൽക്കുന്ന ആളുകൾക്കായാലും ആ ഭാഗ്യമുണ്ട്. അതല്ലാതെ മറ്റ് നാടുകളിൽ ഹജ്ജിന് ഭാഗ്യം ലഭിക്കാത്ത, ഹജ്ജ് ചെയ്യാത്ത ആളുകൾക്കും ഈ ഭാഗ്യമുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകളെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസമാണ് അറഫ ദിവസം. ആ ദിവസത്തിൽ ഹജ്ജ് ചെയ്യാത്തവർക്ക് നോമ്പുണ്ട്. ആ നോമ്പ് നോറ്റൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കഴിഞ്ഞുപോയ വർഷത്തെയും വരാനിരിക്കുന്ന വർഷത്തെയും പാപങ്ങൾ അള്ളാഹു പൊറത്തു കൊടുക്കുന്നതാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം അത് ഹജ്ജ് തന്നെയാണ്. അള്ളാഹുവിൻ്റെ കഅബ ഷരീഫിലേക്ക് അല്ലെങ്കിൽ മക്കയിലേക്ക് ഹജ്ജ് നിർവഹിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് കഴിയുന്നവർ അത് ചെയ്യണം. ഒരു ഏറ്റവും നല്ല സ്വീകരിക്കപ്പെട്ട ഹജ്ജിന് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല എന്ന് നമ്മൾക്കറിയാം. ഒരു ഹജ്ജ് അങ്ങനെ ഏറ്റവും സ്വീകരിക്കപ്പെട്ട മബ്റൂറായ ഹജ്ജാകണമെങ്കിൽ അത് ചെയ്യുന്ന ആൾ തൗഹീദുള്ള ആളായിരിക്കണം എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റുന്ന ആളുകളായിരിക്കണം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വേണ്ടി മാത്രം ആരാധനകൾ സമർപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഹജ്ജിൻ്റെ ഏറ്റവും വലിയ, ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഹജ്ജ് മുഴുവനും തൗഹീദാണ്. ഹജ്ജിൻ്റെ സ്ഥലം കൊണ്ടും ഹജ്ജിൻ്റെ കാലം കൊണ്ടും ഹജ്ജിൻ്റെ അടയാളങ്ങൾ കൊണ്ടും അതിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടും അതിൻ്റെ ദിക്റുകളെ കൊണ്ടും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് തൗഹീദ് മാത്രമാണ്. അവർ ഇഹ്റാമിൽ പ്രവേശിച്ചത് തൊട്ട് മസ്ജിദുൽ ഹറാമിനോട് വിട ചൊല്ലുന്നതുവരെ പഠിപ്പിക്കുന്നത് തൗഹീദാണ്. ഹജ്ജിൽ തൗഹീദല്ലാത്ത ഒന്നുമില്ല. അവിടെ അള്ളാഹുവിൻ്റെ തൗഹീദിനെ ഉയർത്തുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്വത്തെ വായിക്കുകയാണ്. മുസ്നദുൽ ഇമാം അഹമ്മദിൽ ഒരു ഹദീസ് കാണാം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, തവാഫ് നിർണയിക്കപ്പെട്ടത് കഅബയിലാണ്. അപ്രകാരം തന്നെ സഫക്കും മർവക്കുമിടയിൽ, അപ്രകാരം ജംറകളിൽ കല്ലെറിയൽ, ഇതെല്ലാം ഈ കഅബയിൽ തവാഫ് ചെയ്യലും സഫാ മർവക്കിടയിൽ സഈ ചെയ്യലും ജംറകളിൽ എറിയലുമൊക്കെ അള്ളാഹുവിൻ്റെ സ്മരണയെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഓരോ മുസ്ലിമും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തങ്ങൾ അള്ളാഹുവിൻ്റെ അടിമകളാണ് എന്നുള്ള ആ ഒരു ഉബൂദിയത്ത് വെളിവാക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അള്ളാഹുവിന് കീഴ്പ്പെട്ട്, അള്ളാഹുവിന് വിനയപ്പെട്ട്, അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ് എന്നുള്ള ബോധം നമ്മൾ ഊട്ടിയർപ്പിക്കണം. ഈ ദിവസങ്ങളുടെ പരിശുദ്ധിയെ, ഈ ദിവസങ്ങളുടെ ശുദ്ധിയെ നമ്മൾ നശിപ്പിച്ചു കളയരുത്. മുസ്ലിമീങ്ങളുടെ ഏകത്വത്തെ തകർത്തുകൊണ്ടുള്ള പരിപാടികൾ നമ്മളിൽ നിന്നുണ്ടാകരുത്. നമ്മളുടെ റബ്ബൊന്നാണ്, നമ്മളുടെ ഗ്രന്ഥമൊന്നാണ്, നമ്മളുടെ നബി ഒന്നാണ്. ഒരു അറബിക്കും ഒരു അജമിയേക്കാൾ, അനറബിയേക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല. ഒരു വെളുത്തവനും ഒരു കറുത്തവനേക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല. തഖ്‌വ കൊണ്ടല്ലാതെ. അള്ളാഹു പറയുന്നു, അല്ലയോ ജനങ്ങളെ, ഞാൻ നിങ്ങളെ ഒരു പുരുഷനിൽ നിന്നും ഒരു സ്ത്രീയിൽ നിന്നുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഞാൻ നിങ്ങളെ ഗോത്രങ്ങളും അപ്രകാരം ജനസമൂഹങ്ങളുമാക്കി നിശ്ചയിച്ചിട്ടുള്ളത് നിങ്ങൾ പരസ്പരം അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെട്ടവൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണെന്നറിയുമോ? അവർ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്നവനാണ്. അള്ളാഹു എല്ലാം കാണുകയും അള്ളാഹു എല്ലാം അറിയുകയും ചെയ്യുന്നവനാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് കൊണ്ട് കൽപ്പിച്ചതുപോലെ തന്നെ, അള്ളാഹുവിന് മാത്രം ഇബാദത്തിന് നൽകണം എന്ന് കൽപ്പിച്ചതുപോലെ തന്നെ, അപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം കൽപ്പിച്ചതുപോലെ തന്നെ കൽപ്പിച്ച കാര്യമാണ്. ശിർക്കിനെ തൊട്ട് നമ്മൾ ജാഗരൂകരായിരിക്കണം. ചെറിയ ശിർക്കിനെ തൊട്ടും വലിയ ശിർക്കിനെ തൊട്ടും, പ്രത്യക്ഷമായ ശിർക്കിനെ തൊട്ടും പരോക്ഷമായ ശിർക്കിനെ തൊട്ടും നമ്മൾ ജാഗരൂകരായിരിക്കണമെന്ന് റബ്ബ് നമ്മളെ ഉണർത്തിയിട്ടുണ്ട്. അള്ളാഹുവിൽ ആരെങ്കിലും പങ്കു ചേർത്താൽ അതാണ് പാപങ്ങളിൽ ഏറ്റവും കൊടിയ പാപം, അതാണ് പാപങ്ങളിൽ ഏറ്റവും അപകടകരമായ പാപം. പാപങ്ങളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ അള്ളാഹു ശിക്ഷിക്കുന്ന പാപം അത് ശിർക്കാണ്. അപ്രകാരം അള്ളാഹു പൊറുക്കാത്ത പാപമാണ്. അതുകൊണ്ട് തന്നെ ആ പാപം നമ്മൾ ചെയ്താൽ നമ്മുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടല്ല പറഞ്ഞത്, റസൂലെ, അങ്ങേക്കും അങ്ങേക്കും മുമ്പുള്ള എല്ലാ നബിമാർക്കും വഹി നൽകപ്പെട്ട ഒരു കാര്യം, ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും, നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്ന് തന്നെയാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബിയുടെ അടുക്കൽ ഒരു വ്യക്തി വന്നു, അള്ളാഹുവിൻ്റെ റസൂലെ, എന്താണ് അൽ മൂജിബത്താൻ എന്ന് ചോദിച്ചു. മൂജിബത്താൻ എന്ന് പറഞ്ഞാൽ, അള്ളാഹുവെ, എന്താണ് ഒരു വ്യക്തിക്ക് സ്വർഗം നിർബന്ധമാക്കുന്ന കാര്യവും നരകം നിർബന്ധമാക്കുന്ന കാര്യവും? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്താണ് എന്ന് ആ വ്യക്തി ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ്, ആരെങ്കിലും ഒരാൾ അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടാണ് മരണപ്പെട്ടു പോയതെങ്കിൽ അവൻ നരകാവകാശിയാണ്. ആരെങ്കിലും ഒരാൾ

0: ആളുകൾക്ക് എന്റെ ഭവനം നീ വൃത്തിയാക്കി കൊടുക്കണം ഇബ്രാഹിം, അപ്രകാരം ജനങ്ങളോട് ഹജ്ജിന് വിളംബരം ചെയ്യണം. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. കാൽനടയായും മെലിഞ്ഞുണങ്ങിയ ഒട്ടകപ്പുറത്തൊക്കെ ഏറി ദൂരദേശങ്ങളിൽ നിന്ന് അവർ ഹജ്ജിന് വന്നുകൊള്ളും എന്ന് ഇബ്രാഹിം നബിയോട് അള്ളാഹു കൽപ്പിക്കുന്നു. സഹോദരങ്ങളെ, നമ്മളേറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട, ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട ഒരു സൽക്കർമ്മം, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു സൽക്കർമ്മമാണ് ഈ ദിവസങ്ങളുടെ പ്രത്യേകതയിൽ ഹജ്ജിന് വരുന്ന ഹാജിമാർക്ക് അള്ളാഹുവിൻ്റെ അതിഥികൾക്ക് സേവനങ്ങൾ അർപ്പിക്കുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നാടിന് അനുഗ്രഹിച്ചിട്ടുണ്ട്, ഒരുപാട് ഔദാര്യങ്ങൾ കൊണ്ട് കനിഞ്ഞിട്ടുണ്ട്. ഈ സൗദി അറേബ്യയെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരണത്തിൽ അള്ളാഹുവിൻ്റെ ഭവനത്തെ അതിനെ പരിചരിക്കുന്നതിനും അതിൻ്റെ അതിഥികൾ ആദരിക്കുന്നതിനും അപ്രകാരം രണ്ട് ഹറമുകളെയും കൃത്യമായി മേൽനോട്ടം വഹിക്കുന്നതിനുമൊക്കെ കൃത്യമായി അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഈ രാജ്യത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം യാതൊരുവിധ സംശയവുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം സാധിപ്പിച്ചു തരുന്ന ഇതിൻ്റെ അധികാരികൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശ്വാസികളെ, നമ്മളേറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഹജ്ജിൻ്റെയും ഉംറയുടെയും ഒക്കെ അടയാളങ്ങളെ നമ്മൾ ബഹുമാനിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ ഒരു ഗാംഭീര്യം നമ്മളുടെ ഹൃദയത്തിൽ നമ്മൾ കൊണ്ടുവരിക. എത്ര ആളുകളാണ് സഹോദരങ്ങളെ ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി പുറപ്പെടുന്നത്? ആ ഒരു ഗാംഭീര്യം നമ്മളുടെ മനസ്സിൽ നമ്മൾ ഉൾക്കൊള്ളുക. അതുകൊണ്ട് കൃത്യമായ ശ്രദ്ധിച്ചിട്ട് വേണം എല്ലാവരും, അവരുടെ നിയമങ്ങളെല്ലാവരും പാലിക്കണം. ഹജ്ജിന് വന്ന ആളുകളെല്ലാം കൃത്യമായി നിയമങ്ങൾ ശ്രദ്ധിക്കണം. മറ്റുള്ളവർക്ക് ഉപദ്രവമാകുന്ന ഒന്നും ഒരു മുസ്ലിമിൻ്റെ അടുത്ത് നിന്നുണ്ടാകരുത്. റസൂലുള്ള പറഞ്ഞതുപോലെ ഉപദ്രവമുണ്ടാക്കരുത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, അറിയണം മുഅ്മിനീങ്ങളെ, നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം. അപ്രകാരം നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. അള്ളാഹു അള്ളാഹുവിനെ കൊണ്ടാണ് തുടങ്ങിയത്. ഇന്ന അല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ.
1: മാഷാ അല്ലാഹ്. നമ്മൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയ്സ് ഓഫ് ഹറം, അവതരിപ്പിച്ചത് ആഷിഖ് അൽ ഹിക്കമി.

0: പീസ് റേഡിയോ കർമ്മസരണി. ഹദീസ് 15, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രത്തിൽ ഭക്ഷിക്കുന്നത്, ഭാഗം 1. അവതരിപ്പിക്കുന്നത് ഹംസ മദീനി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ അല്ലദി ഹദാന ലിഹാദ ഉമാ കുന്നാ ലിനഹ്തദിയ ലൗല അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംന മാ യൻഫഉന വൻഫഉന ബിമാ അല്ലംതന റബ്ബി സിദ്നാ ഇൽമ. ബഹുമാന്യ സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അടിസ്ഥാനമാക്കി ഇസ്ലാമിക കർമ്മശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കർമ്മസരണിയിലൂടെ നമ്മൾ. 14-ാമത്തെ ഹദീസ് നമ്മൾ ചർച്ച ചെയ്തു. ഇനി 15-ാമത്തെ ഹദീസിലേക്കാണ് നമുക്ക് കടക്കാനുള്ളത്. ബുലൂഗുൽ മറാം എന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കിക്കൊണ്ട് നമ്മളെടുക്കുന്ന ഈ കർമ്മസരണി, അൽഹംദുലില്ലാ, കൂടുതൽ വിശദമായി ഇസ്ലാമിക കർമ്മശാസ്ത്രം പഠിക്കാനുള്ള ഒരു അവസരമായി നമ്മൾ കാണേണ്ടതുണ്ട്. 15-ാമത്തെ ഹദീസ് ഹുസൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസാണ്. നമുക്കറിയാം, ഹുസൈഫ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരുടെ കൂട്ടത്തിൽ സാഹിബു സിർറി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്ന് അറിയപ്പെട്ടിരുന്ന ഒരു സ്വഹാബിയാണ്. കാരണം മദീനയിൽ മുസ്ലീങ്ങളായി അറിയപ്പെടുകയും എന്നാൽ ഉള്ളിൽ നിഫാഖ് കാപട്യം നിലനിർത്തുകയും ചെയ്തിരുന്ന പലരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അറിയിച്ചു കൊടുത്തിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹിയിലൂടെയുള്ള അറിവുകളായിരിക്കാം പിൽക്കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിൽ വരാനിരിക്കുന്ന ഒരുപാട് ഫിത്നകൾ, കുഴപ്പങ്ങൾ. ആ കുഴപ്പങ്ങളുടെ സമയത്ത് അതിൽ ദിശാബോധം നൽകുന്ന, ഉമ്മത്തിന് വിവരങ്ങൾ നൽകുന്ന ഒരാൾ ജീവിച്ചിരിക്കണം എന്നതുകൊണ്ട് തനിക്ക് ശേഷം ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരാളായിരിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞതുകൊണ്ടായിരിക്കും കൂടുതൽ കാലം ജീവിച്ച ഹുസൈഫത്ത് ബിനുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനെ ഇത്തരം കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്. കാരണം പിൽക്കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന സമൂഹത്തിലെ വ്യത്യസ്ത കുഴപ്പങ്ങൾ, രാഷ്ട്രീയമായിട്ടും അതുപോലെ തന്നെ മറ്റു പല വിഷയങ്ങളിലുമൊക്കെയുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിൽ അതിന് നേതൃത്വം നൽകുന്നവർ പലപ്പോഴും ഒന്നുകിൽ അറിവില്ലായ്മ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇജ്തിഹാദ് നടത്തിയിട്ട് ആ ഇജ്തിഹാദിൽ പിഴച്ചതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നേരത്തെ ഇസ്ലാം സ്വീകരിക്കുകയും അല്ലെങ്കിൽ ഇസ്ലാം മുസ്ലിങ്ങളുടെ കൂടെ നിൽക്കുകയും എന്നാൽ അവസരം കിട്ടിയ ഒരു സന്ദർഭത്തിൽ അത് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെ പലരുമുണ്ടാകും. അതിൽ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരിൽ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നവരെ തിരിച്ചറിയാൻ, അതറിയുന്ന ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇവൻ്റെ അടിസ്ഥാനം ഇന്നതാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരാൾ ജീവിച്ചിരിക്കണം എന്നതുകൊണ്ടേയായിരിക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം ചില രഹസ്യങ്ങൾ ഈ മനുഷ്യന് പറഞ്ഞുകൊടുത്തത്. ഏതായാലും അദ്ദേഹത്തിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തഷ്റബു ഫി ആനിയത്തി ദഹബി വൽ ഫില്ല, നിങ്ങളൊരിക്കലും സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കപ്പുകളിൽ കുടിക്കരുത്. വലാത്ത് കുലു ഫി സിഹാഫി ഹിമ, അവ രണ്ടും ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പ്ലേറ്റുകളിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുകയും ചെയ്യരുത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ഒരു കാരണം, എന്തുകൊണ്ട് ഞാനിത് വിരോധിക്കുന്നു എന്ന് പറയാൻ, അതുകൂടി പറയുമ്പോഴാണല്ലോ ആളുകൾക്ക് ഒരു വിധി പറയും, ചെയ്യണം ചെയ്യരുത്, അങ്ങനെയാകണം ഇങ്ങനെയാകണം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞാൽ കേൾക്കാൻ സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവുമില്ല. എന്നാൽ അതിൻ്റെ കാരണം കൂടി അറിഞ്ഞാൽ വളരെ മനസ്സുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അത് ഉൾക്കൊള്ളാനും അത് അംഗീകരിക്കാനും കഴിയും. അല്ലെങ്കിലും മനസ്സുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ടാകും, അതിൻ്റെ പിന്നിലൊരു ഹിക്മത്തുണ്ടാകും, ഒരു കാരണമുണ്ടാകും എന്നറിയുന്നവരാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അവരത് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുന്നതും ചെയ്യേണ്ടത് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്, അങ്ങനെ തന്നെയായിരിക്കും. എന്നാലും ഒരു കാര്യത്തിൻ്റെ കാരണം കിട്ടുമ്പോൾ നമ്മുടെ ആ ഒരു പ്രാപ്യമായ അറിവ് അതുകൂടി കിട്ടുമ്പോൾ നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തിന് കൂടുതലൊരു ബസീറത്ത്, കൂടുതലൊരു ഉൾക്കാഴ്ചയോടുകൂടി ആ കാര്യം നിർവഹിക്കാൻ അല്ലെങ്കിൽ ഒഴിവാക്കാൻ, ചെയ്യാൻ ചെയ്യാതിരിക്കാൻ ഇതൊക്കെ നമുക്ക് കഴിയും. അതുകൊണ്ടായിരിക്കും പല കാര്യങ്ങളിലും ഖുർആനാകട്ടെ ഹദീസുകളാകട്ടെ ഒരു കാര്യം വിരോധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ പറയും. പലപ്പോഴും പല കാര്യങ്ങൾ, ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടത് ചെയ്യണം എന്നത് കാരണങ്ങൾ പറയും. അതൊരു പ്രധാനമാണ്. നമ്മളും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് ചില പാഠങ്ങളുണ്ടല്ലോ. നമ്മൾ വെറും കൽപ്പനകൾ പുറപ്പെടുവിക്കുന്നവരും വിരോധങ്ങൾ പറയുന്നവരും മാത്രമാകരുത്. നമ്മുടെ മക്കളോടാണെങ്കിലും നമ്മുടെ കുട്ടികളോട് അല്ലെങ്കിൽ വിദ്യാർത്ഥികളോട് നമ്മുടെ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ നമ്മുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരോട് പണി ചെയ്യുന്ന ആളുകളോട് അവരോട് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് എന്ന് വെറും ഒരു കൽപ്പന മാത്രമല്ല, അവർക്ക് കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിൽ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യരുത്, എന്തുകൊണ്ട് അങ്ങനെ ചെയ്യണം എന്നത് അവർക്കുകൂടി അത് ബോധ്യപ്പെടുത്തുമ്പോൾ അവർക്കൊരു ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാൻ സാധിക്കും എന്ന ചില കാര്യങ്ങൾ അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഇതിലെ ഒരു പാഠമാണ്. അള്ളാഹുക്കിപ്പോൾ നമ്മളോട് ഇന്നത് ചെയ്യണം അതിന്നതിനു വേണ്ടിയാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല. എന്നാലും നമുക്കൊക്കെയുള്ള പാഠമാകാനും നമുക്ക് കൂടുതൽ ഉൾക്കാഴ്ചയോടുകൂടിയും മനസ്സറിഞ്ഞും അത് ചെയ്യാനും ഒരു സമാധാനത്തോടുകൂടി അത് നിർവഹിക്കാനുമുള്ള ഒരു അവസരം അതെല്ലാവർക്കും ഉണ്ടാകണം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ ഒന്നാമതായി പറഞ്ഞിട്ടുള്ളത് ആനിയത്തുൽ ദഹബ്, ആനിയത്തുൽ ഫില്ല. ഇവിടെ രണ്ട് കാര്യങ്ങൾ, സ്വർണം വെള്ളി, അവ രണ്ടിൻ്റെയും പ്ലേറ്റുകളും കപ്പുകളും പാത്രങ്ങൾ. അപ്പോൾ പാത്രങ്ങളായിട്ട് ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളായിട്ട് ഒന്നും, അത് ഗ്ലാസ്സാകട്ടെ കപ്പുകളാകട്ടെ അതേപോലെ തന്നെ ബൗളുകളാകട്ടെ പ്ലേറ്റുകളാകട്ടെ ഇതുപോലുള്ളതൊന്നും നിങ്ങൾ അതിൽ കഴിക്കരുത് ഭക്ഷിക്കരുത് കുടിക്കരുത് എന്നതാണ് ഈ ഹദീസിലുള്ളത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ എന്തിനാണ് ഇത് വെള്ളവും ആയി ബന്ധപ്പെട്ട് പറയുന്ന, അല്ലെങ്കിൽ ശുദ്ധിയുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് സ്വർണവും വെള്ളിയുടെയും പാത്രങ്ങൾ പറയുന്നത്? ഇതൊരു പ്രധാനമായൊരു കാര്യമാണല്ലോ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പണ്ഡിതന്മാർ ഈ ശുദ്ധിയെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൽ ശുദ്ധീകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വെള്ളമാണ്. ഈ വെള്ളം അത് എടുത്തു വെക്കേണ്ടുന്ന പാത്രം എങ്ങനെയായിരിക്കണം, അത് പാത്രത്തിലാണല്ലോ എടുത്തു വെക്കേണ്ടത് സൂക്ഷിച്ചു വെക്കേണ്ടത്, അത്തരം ചില കാര്യങ്ങൾ അത് ഉപയോഗിക്കുന്നത് എങ്ങനെയുള്ള പാത്രങ്ങളിലായിരിക്കണം എന്നതുകൂടി ശുദ്ധീകരണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൻ്റെ ഒരു പാർട്ടായിക്കൊണ്ട് ഇതൊരു ബാബായിട്ടാണ്, ബാബുൽ ആനിയ എന്ന് പറഞ്ഞിട്ട് ശുദ്ധീകരണത്തെ സംബന്ധിച്ച് പറയുന്ന കൂട്ടത്തിൽ പാത്രങ്ങളെ സംബന്ധിച്ച് പറയുക എന്നത് സാധാരണമാണ്. കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ അങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുക. ശരിക്കും ഇപ്പോൾ ഈ പാത്രങ്ങളെ സംബന്ധിച്ച് ഭക്ഷണം പാചകം ചെയ്യുക, ഭക്ഷണം കഴിക്കുക എന്നതുമായി ബന്ധപ്പെട്ടാണ് അവിടെ വെള്ളം കുടിക്കുന്നതുമായി ബന്ധപ്പെട്ട അശ്രീബത്ത്, അതേപോലെ തന്നെ പാനീയങ്ങളുടെ കാര്യങ്ങൾ, അതേപോലെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നിടത്ത് പറയാം. പക്ഷേ അതിനേക്കാളും ബന്ധം ഇവിടെയാണ് ഉള്ളത് എന്നതുകൊണ്ടാണ്, കർമ്മശാസ്ത്രപരമായുള്ള ബന്ധം ഇവിടെയാണ് എന്നതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഇത് ചർച്ച ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മറ്റൊന്ന്, പാത്രങ്ങൾ പൊതുവിൽ ഏത് തരം പാത്രമാണെങ്കിലും അത് അനുവദനീയമാണ് എന്നതാണ് അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതെങ്കിലും ഒന്ന് ഹറാമാണ് എന്ന് പ്രത്യേകമായി ശരീഅത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊഴിവാക്കണം. അല്ലാത്തവയെല്ലാം അത് അനുവദിക്കപ്പെട്ടതാണ് എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. ഇപ്പോൾ ഏത് വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയതാണെങ്കിലും, ഇപ്പോൾ ഒരു നജസായ വസ്തു കൊണ്ടുണ്ടാക്കിയതാണെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കണം, കാരണം അത് നജസാണല്ലോ. നജസല്ലാത്ത മറ്റെന്ത് വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയതാണെങ്കിലും അത് അനുവദനീയമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് എടുത്തു പറഞ്ഞത് ഈ രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് സ്വർണം, രണ്ട് വെള്ളി. ഈ രണ്ട് വസ്തുക്കൾ നമുക്ക് പാത്രങ്ങളായിട്ട് ഉപയോഗിക്കാൻ അഥവാ ഭക്ഷണം കഴിക്കാൻ വെള്ളം കുടിക്കാനുള്ള പാത്രങ്ങളായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുള്ളത്? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നഹ ലഹും, അത് അവർക്കുള്ളതാണ്, ഫിദ്ദുനിയ, ദുനിയാവിൽ, അഥവാ അവിശ്വാസികളായ ആളുകൾക്ക് ദുനിയാവിൽ ഉപയോഗിക്കാനുള്ളതാണ് അത്, നിങ്ങൾക്ക് നാളെ പരലോകത്ത് ഉപയോഗിക്കാനുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. ചില പണ്ഡിതന്മാരൊക്കെ ഈ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പറയുമ്പോൾ പല കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാത്രങ്ങൾ ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ. ആ കൂട്ടത്തിൽ ഒന്നാണ്, ഇത് മനുഷ്യർ പാത്രങ്ങളായിട്ടൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ കുറേ സ്വർണം പാത്രങ്ങളായിട്ട് സ്വർണമായിട്ട് സമ്പത്തുള്ളവന് അങ്ങനെ വരും. അതോടുകൂടി സമ്പത്ത് എന്ന് പറയുന്നത് ഒരു സമ്പത്ത് വ്യവസ്ഥ അത് തകരും. കാരണം സ്വർണം വെള്ളിയാണല്ലോ പൈസയുടെ അല്ലെങ്കിൽ നാണയങ്ങളുടെയൊക്കെ മൂല്യമായിട്ടുള്ളത്. അങ്ങനെ മൂല്യമായിട്ടുള്ള ഈ സാധനം ഈ പാത്രങ്ങളായിട്ട് കിടന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ മൂല്യം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അത് അങ്ങാടിയിലേക്ക് ഇറങ്ങേണ്ടുന്ന ബിസിനസ് രംഗത്തേക്ക് ഇറങ്ങേണ്ടുന്ന വസ്തുക്കളാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ റസൂൽ അത് വിരോധിച്ചതാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. മറ്റൊന്ന് പറഞ്ഞത്, അത് ഭക്ഷണമായിട്ട് ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പാവപ്പെട്ട മനുഷ്യർ ഇത് കാണുമ്പോൾ അവനക്ക് ഭക്ഷണം വാങ്ങാനുള്ള പൈസ പോലും ഇല്ല. പൈസൻ്റെ അടിസ്ഥാനം സ്വർണവും വെള്ളിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ വാങ്ങാനുള്ള പൈസ, ഭക്ഷണം വാങ്ങാനുള്ളത് പോലും ഇല്ലാത്ത ഒരവസ്ഥയിൽ മറ്റുള്ളവൻ ഉള്ളവൻ അത് തന്നെ ഭക്ഷണം കഴിക്കാനുള്ള തളികയായിട്ടും വെള്ളം കുടിക്കാനുള്ള പാത്രമായിട്ടും ഉപയോഗിക്കുമ്പോൾ അവരുടെ മനസ്സെത്രമാത്രം പൊട്ടിപ്പോവും. അതുകൊണ്ട് പാവപ്പെട്ടവരുടെ മനസ്സിനൊരു ആശ്വാസവും സമാധാനവും കിട്ടാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് എതിർത്തത്, ഇത് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞത് എന്നാണ്. മറ്റൊന്ന്, സ്വർണത്തിൻ്റെ പാത്രത്തിൽ കുടിക്കുക, വെള്ളിയുടെ പാത്രത്തിൽ കുടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു അഹങ്കാരത്തിൻ്റെയും അതേപോലെ തന്നെ ഒരു ആഡംബരത്തിൻ്റെയും ഒരു ഇസ്റാഫ് അമിതവ്യയത്തിൻ്റെയും ഒക്കെ മേഖലയാണ്. അതുകൊണ്ടാണ് ഇസ്ലാം അതിനെ എതിർത്തത് എന്ന്. പക്ഷേ ഈ ന്യായങ്ങളൊക്കെ ഇവിടെ ഒരു ഭാഗത്തേക്ക് നമ്മൾ മാറ്റി വയ്ക്കേണ്ടതുണ്ട്. കാരണം ഇതൊക്കെ ഒരു പക്ഷേ ന്യായമായിട്ട് നമുക്ക് പറയാൻ പറ്റിയേക്കും. അതിനേക്കാൾ വലിയൊരു ന്യായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഒരു ന്യായമുണ്ടെങ്കിൽ, ഒരു കാരണമുണ്ടെങ്കിൽ അതാണല്ലോ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ പാവപ്പെട്ടവൻ്റെ ഹൃദയം തകരും അതുകൊണ്ടാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പാവപ്പെട്ടവൻ്റെ ഹൃദയം അതിനേക്കാൾ വലിയ കാര്യങ്ങൾ കാണുമ്പോൾ തകരൂലേ? ഇപ്പോൾ വലിയ ഒരു മനുഷ്യന് അവൻ്റെ സമ്പത്തിൻ്റെ ഇതിനനുസരിച്ച് വലിയൊരു കൊട്ടാരം പോലെയുള്ള ഒരു വീടുണ്ടാക്കാം, മറ്റവൻ ഒരു ചാളയിൽ ഒരു ചെറിയ കുടിലിൽ കഴിയുന്ന ഒരവസ്ഥ. ഇസ്ലാമികമായിട്ട് തെറ്റൊന്നുമില്ലല്ലോ അതിനെ. അവനെ സഹായിക്കണം, എല്ലാം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അവന് ഭക്ഷണത്തിന് സഹായിക്കണം, വീടില്ല എന്നുണ്ടെങ്കിൽ വീടിന് സഹായിക്കണം. ഇതേപോലുള്ള ഒരു കൊട്ടാരം അവനും ഉണ്ടാക്കി കൊടുത്താലേ എനിക്ക് ഈ കൊട്ടാരത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ എന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരാളൊരു ഒരു വാഹനം വാങ്ങാൻ തീരെ കഴിവില്ലാത്ത, അവനവൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഒരു വാഹനം ഇല്ലാത്ത ആളുകളുണ്ട്. എന്നാൽ വേണ്ടത്ര സമ്പത്തുള്ള കോടികളുടെ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകളുമുണ്ട്. അപ്പോൾ അവൻ്റെ കോടികളുടെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ആയി അതെന്താ, ഇവിടെ എത്ര മനുഷ്യന്മാർ ഒരു വാഹനം ഒരു ബൈക്ക് പോലും ഇല്ലാത്തവരെത്ര ആൾക്കാരുണ്ട്, ഒരു സൈക്കിൾ പോലും വാങ്ങാൻ കഴിയാത്തവരെത്ര ആളുകളുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അത് വേറെയാണ്. അതുകൊണ്ട് അതൊരു ന്യായമായിട്ട് നമുക്ക് കാണാൻ പറ്റുകയില്ല. അതേപോലെ തന്നെ സാമ്പത്തികമായിട്ട് അതൊരു പ്രയാസമാകും. ആളുകൾ സ്വർണവും വെള്ളിയുമൊക്കെ സാമ്പത്തിക രംഗത്ത് ഉപയോഗിക്കേണ്ടുന്ന അങ്ങാടികളിലേക്ക് കച്ചവടത്തിനും അതേപോലെ തന്നെ ബിസിനസ് രംഗത്തേക്കുമൊക്കെ ഇറക്കേണ്ടുന്ന വസ്തു അതിങ്ങനെ പാത്രമാക്കിയിട്ട് തീന്മേശയിൽ വെക്കേണ്ട ഒരു സാധനമല്ല. അതുകൊണ്ടാണ് നബി വിരോധിച്ചത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതും ശരിക്കും പറയാൻ പറ്റിയ ഒരു കാര്യമല്ല. കാരണം ഒരാൾക്ക് എത്ര വേണമെങ്കിലും സ്വർണം ആഭരണമാക്കി ഉപയോഗിച്ചുകൂടെ? ആണിനോ പെണ്ണിനോ ആഭരണം എത്രയാണ്? അത് സ്ഥിരം ഉപയോഗിക്കുന്നതുണ്ടാകും, എടുത്തു വെച്ച് എപ്പോഴെങ്കിലും ഉപയോഗിക്കുന്നതുണ്ടാകും. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഭരണം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വാടകയ്ക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടായിരിക്കാം, അതൊക്കെ അനുവദിക്കപ്പെട്ടതാണല്ലോ. അപ്പോൾ അതായിരുന്നുവെങ്കിൽ ഇത്തരം കാര്യങ്ങളിലും ഒരു നിയന്ത്രണം, ഇത്രയേ ഒരു പെണ്ണിന് ആഭരണമായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊരു നിയന്ത്രണം വെക്കേണ്ടിയിരുന്നു. അങ്ങനെയൊന്നും ഇസ്ലാം വെച്ചിട്ടില്ലാത്തതുകൊണ്ട് അതുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മാത്രമല്ല, അഹങ്കാരം വരും, ഒരു അമിതവ്യയം എന്ന നിലക്ക് അതുകൊണ്ടാണ് വിരോധിച്ചത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് എന്നും പറയാൻ പറ്റില്ല. കാരണം സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും ഒക്കെ എത്രയോ വില പിടിപ്പുള്ള വസ്തുക്കൾ ഇന്ന് ലോകത്തുണ്ടല്ലോ, ലോഹങ്ങളായിട്ട് തന്നെയുണ്ടല്ലോ, രത്നങ്ങളും അതേപോലെ തന്നെ മറ്റു പല വസ്തുക്കളുമായിട്ടുണ്ടല്ലോ. ഇത്തരം വസ്തുക്കൾ കൊണ്ട് ഒരു പാത്രം ഉണ്ടാക്കുകയാണ്, ഒരു ബൗൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഒരു കപ്പ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് ഉണ്ടാക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാമികമായിട്ട് അതിന് തെറ്റൊന്നുമില്ല, ഇസ്ലാമികമായിട്ട് അതിന് തെറ്റില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചത് അതുകൊണ്ടുമല്ല. എന്നാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച ഒരു കാരണം, ആ കാരണം എന്നേക്കും ശരിക്കുമുള്ള ഒരു കാരണം തന്നെയായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതെന്താണ്? ഇന്നഹാ ലഹും ഫി ദുനിയ വലക്കും ഫിൽ ആഖിറ എന്നതാണ്. ഇത് ദുനിയാവിൽ അവർക്കുള്ളതാണ്. ഈ ദുനിയാവിൽ അവർക്കുള്ളതാണ് എന്ന് പറയുമ്പോൾ അതും കൂടി നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ദുനിയാവിൽ അവർക്ക് അനുവദിക്കപ്പെട്ട അല്ലെങ്കിൽ അവർക്ക് അള്ളാഹ് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് എന്നല്ല, അവരുപയോഗിക്കുന്നതാണ് എന്നാണ് അതിനർത്ഥം. മാത്രമല്ല, അവരെല്ലാവർക്കും അത് അള്ളാഹു അവർക്ക് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും അത് കിട്ടുമെന്നാണോ? അല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് തന്നെ, മൻ കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ് എന്നാണ്. ദുനിയാവ് ആഗ്രഹിക്കുകയാണെങ്കിൽ, ആജിലത്ത് എന്ന് പറഞ്ഞാൽ ദുനിയാവ്, പെട്ടെന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇത് കിട്ടണമെന്നൊരാൾ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് രണ്ട് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. ഒന്ന്, അല്ല ഉദ്ദേശിക്കുന്നതേ കൊടുക്കുള്ളൂ, അല്ല ഉദ്ദേശിക്കുന്നവർക്കേ കൊടുക്കുള്ളൂ. അപ്പോൾ എല്ലാ അമുസ്ലിങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ കാഫിറുകൾക്കും ദുനിയാവിൽ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കപ്പ് പടച്ചവും കൊടുക്കും അല്ലെങ്കിൽ അതിൻ്റെ പ്ലേറ്റുകൾ പടച്ചവും കൊടുക്കും എന്നൊന്നുമല്ല, അതിൻ്റെ ചിലർക്ക് കൊടുക്കും. അവർക്കത് ഉപയോഗിക്കുക എന്ന് പറയുന്നത് മതപരമായി നമ്മുടെ ഈ ഒരു ദീനിൻ്റെ, ഈ ശരീഅത്തിൻ്റെ ഇതിൽ വിരോധമുണ്ട്. എന്നാൽ അവർ ഈ ശരീഅത്ത് സ്വീകരിക്കാത്തവരായതുകൊണ്ട് തന്നെ അവരങ്ങനെ ഉപയോഗിക്കുന്നു. അവരങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനപ്പുറത്ത് മറ്റൊന്നും അതിലില്ല. അത് അവരുപയോഗിക്കട്ടെ, അവരുപയോഗിക്കട്ടെ, നിങ്ങളത് ഉപയോഗിക്കാൻ നിൽക്കണ്ട എന്ന ഒരു സന്ദേശമാണ് അതിലുള്ളത്. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മറ്റൊന്ന്, ഹുദൈഫ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പറയാനും ഒരു കാരണമുണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പിൽക്കാലഘട്ടത്തിൽ വലിയ സമ്പന്നനായി ജീവിച്ച ഒരാളാണ്. കാരണം ഇസ്ലാമിൽ ഒരാൾ ഇത്രയും സമ്പത്ത് ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു കണക്കൊന്നും അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വരുമാനങ്ങളും, വലിയ സമ്പത്ത് ഉള്ള ധാരാളം ആളുകൾ അദ്ദേഹത്തിന് സേവകരും ജോലിക്കാരും ഒക്കെ ആയിട്ടുള്ള വലിയ രൂപത്തിൽ തന്നെ ജീവിച്ച ഒരാളാണ് ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു. അതോടൊപ്പം അദ്ദേഹം ജീവിതത്തിൽ വളരെയധികം അത്തരം ഒരു ആഡംബരത്തോടുകൂടിയുള്ള ഒരു ജീവിത രൂപമുണ്ടെങ്കിലും അങ്ങേയറ്റത്തെ ദീനും തഖ്വയും ഒക്കെ നിലനിർത്തിയിരുന്ന, ഇബാദത്തുകളിലും മറ്റുമൊക്കെ വളരെയേറെ ശ്രദ്ധിച്ചിരുന്ന, ദീനീ കാര്യങ്ങളിൽ വളരെയേറെ സൂക്ഷ്മത പുലർത്തിയിരുന്ന ഒരാളാണ്. കാരണം അദ്ദേഹം തന്നെ പറയുന്നത് പിൽക്കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് എല്ലാവരും ഖൈറിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഞാൻ ഷെറിനെപ്പറ്റി ചോദിച്ചിരുന്നു. എന്തിനാണത്? ഖൈർ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ആരും ചോദിച്ചിട്ടില്ല എങ്കിലും അതിൻ്റെ വശങ്ങൾ ഇസ്ലാം വിശുദ്ധ ഖുർആനിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇബാദത്തുകളാണ് എങ്കിലും, അതേപോലെ തന്നെ ദാനധർമ്മങ്ങളുമായി ബന്ധപ്പെട്ട സദഖയും മറ്റു കാര്യങ്ങളുമാണ് എങ്കിലും, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ദിക്റുകളുടെയും പ്രാർത്ഥനകളുടെയും മേഖലകളാണെങ്കിലും ഇഷ്ടം പോലെ ദീനിലുണ്ട്, ഇബാദത്തുകളുടെയും ഇടപാടുകളുടെയും ഒക്കെ കാര്യത്തിൽ. എന്നാൽ ഷെറോ, ഷെറിനെ പറ്റി ആരും ചോദിക്കണില്ല. ഖുർആനും ഹദീസും ഇങ്ങോട്ട് പറയുന്ന കാര്യങ്ങളുണ്ട് എന്നല്ലാതെ ആരും ചോദിച്ചറിയണില്ല. ഞാൻ അതായിരുന്നു ചോദിച്ചിരുന്നത്. കാരണം പിൽക്കാലഘട്ടത്തിൽ വരുന്ന ഷെറുകൾ, ഷെറിങ്ങനെ പിന്നീടും പിന്നീടും വന്നുകൊണ്ടിരിക്കുമല്ലോ. ശരിയത്ത് അത് ഹൈറ്, ആ ഹൈറിൻ്റെ മേഖല അല്ലെങ്കിൽ ഹൈറിൻ്റെ വഴികൾ അത് ഇസ്ലാം പഠിപ്പിച്ചതാണ് ഹൈറിൻ്റെ വഴികൾ. ഷെറ് അത് പിന്നീട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് മഹാഫത്ത അയ്യുതിരിക്കനീന, എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അത് വരാതിരിക്കാൻ വേണ്ടി ഞാൻ പലപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചിരുന്നത് ഷെറിനെ പറ്റിയാണ്. അപ്പോൾ അത്രമാത്രം ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തിയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര വലിയ ആഡംബരത്തിൻ്റെയും സമ്പത്തിൻ്റെയും സുഭിക്ഷതയുടെയും കൊടുമുടിയിൽ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോഴും അയാൾക്ക് ജീവിതത്തിൽ തഖ്വയും ജീവിതത്തിൽ സൂക്ഷ്മതയും ഒക്കെ പുലർത്തിക്കൊണ്ട് ജീവിക്കാൻ കഴിയുമെന്ന് സ്വഹാബികളുടെ ഇത്തരം ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ നോക്കുക, ദാവൂദ് നബി അലൈഹിസ്സലാമും സുലൈമാൻ നബി അലൈഹിസ്സലാമും ആരാണ്? ഏറ്റവും വലിയ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കുടുംബത്തിന്, ദാവൂദ് അലൈഹിസ്സലാമിൻ്റെ കുടുംബത്തിനാണല്ലോ ഏറ്റവും വലിയ സമ്പത്തും ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങളും അള്ളാഹു നൽകിയിട്ടുള്ളത്, അധികാരം നൽകിയിട്ടുള്ളത്. അതൊക്കെ ഉണ്ടാകുമ്പോഴും ലോകത്ത് ഇബാദത്തിൻ്റെ വിഷയത്തിലും തഖ്വയുടെ വിഷയത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല ഇബാദത്ത്, ഏറ്റവും നല്ല ആബിദ് എന്ന നിലക്ക് നമുക്ക് എടുത്തു കാണിച്ചു തന്ന ആരാ? ദാവൂദ്. ദാവൂദ് അലൈഹി സ്വലാമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നബി പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും നോമ്പെടുക്കാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാവൂദ് അലൈഹി സ്വലാം നോമ്പെടുക്കുന്ന പോലെ എന്ത് ചെയ്യട്ടെ, നോമ്പെടുക്കട്ടെ, അതിലേറെ നിങ്ങൾ ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയ സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും സുഭിക്ഷതയുടെയും കൊടുമുടിയിൽ നിൽക്കുമ്പോഴും നമുക്ക് ഇബാദത്തിൻ്റെ രംഗത്തും അതേപോലെ തന്നെ ജീവിതത്തിലെ സൂക്ഷ്മതയുടെ രംഗത്തും ഒരേപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഈ ഹദീസ് ഹുദൈഫത്ത് ബിനുൽ യമാൻ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ എന്ന് തന്നെ നമുക്ക് പറയാം. അവിടെ അദ്ദേഹത്തിൻ്റെ സേവകനോട് എന്തോ ഒരു പാനീയം അദ്ദേഹത്തിന് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നത് ഒരു വെള്ളിയുടെ പാത്രത്തിലാണ്, വെള്ളിയുടെ കപ്പിലാണ് എന്നാണ് ഹദീസുകളിൽ കാണുന്നത്. അപ്പോൾ അദ്ദേഹം ആ പാത്രം വാങ്ങിയിട്ട് അദ്ദേഹത്തിനൊരു ഏറു കൊടുത്തു. കാരണം എന്ത് എന്നുകൂടി നമുക്ക് കാണാൻ കഴിയും. കാരണം ഈ സേവകന് ഇതിനു മുമ്പും ഇതുപോലെ പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചെയ്യരുത്, ഇത് നമുക്ക് കുടിക്കാൻ പറ്റിയതല്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ഉപദേശം കൊടുത്തിരുന്നു. കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇന്നി നഹൈതുഹു അൻ യസ്ഖിയനി ഫീഹി, ആ പാത്രത്തിൽ എനിക്ക് വെള്ളം തരരുത് എന്ന് ഞാൻ അവനോട് പറഞ്ഞിരുന്നു. എന്നിട്ടും ഒരു പക്ഷേ ഇവൻ മുസ്ലിം അല്ലാതിരിക്കാം, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായിരിക്കാം, എന്നിട്ടും അദ്ദേഹത്തെക്കൊണ്ട് ഇതിൽ കുടിപ്പിക്കണം, അള്ളാഹുവിൻ്റെ റസൂല് വിരോധിച്ച ഒരു കാര്യം ഇയാളെക്കൊണ്ട് ചെയ്യിപ്പിക്കണം എന്ന ഒരു രൂപത്തിൽ അയാൾ പ്രവർത്തിച്ചതുകൊണ്ട് അദ്ദേഹം ആ കപ്പെടുത്തിട്ട് അദ്ദേഹത്തിന് ഒരു ഏറ് കൊടുത്തു. എന്നിട്ട് അദ്ദേഹം തന്നെ അപ്പുറത്തും നിൽക്കുന്ന ആളുകളോട് പറയാം, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, ഞാൻ ചെയ്ത് കണ്ടിട്ട് എന്തൊരു ക്രൂരതയാണ് ഞാൻ ചെയ്തത് എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. കാരണം ഇന്നി നഹൈതുഹു അൻ യസ്ഖിയനി ഫീഹി, ഈ പാത്രത്തിൽ കുടിക്കാൻ പാടില്ല എന്ന് ഞാൻ അവനോട്, എനിക്ക് വെള്ളം തരരുത് എന്ന് അവനോട് പറഞ്ഞിരുന്നു. ലാ തഷ്റബു ഫീ ആനിയത്തി ദഹബി വൽ ഫില്ല വലാ തഅ്കുലു ഫീ സിഹാഫിഹിമ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്നിട്ടും അവനിത് ചെയ്തതുകൊണ്ടാണ് ഞാനിത് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ഈ ഹദീസ് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക കൂടി ചെയ്യുന്ന ഒരു രംഗം, ഈ ഹദീസ് അദ്ദേഹം പറയാനുള്ള ഒരു സാഹചര്യം കൂടി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ചുരുക്കത്തിൽ ഈ ഹദീസ് ഇൻഷാല്ലാ ഇതിൻ്റെ ഗുണപാഠങ്ങളിലേക്ക്, ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠങ്ങളിലേക്ക് ഇൻഷാല്ലാ നമുക്ക് അടുത്ത ഒരു ദർസിൽ കടക്കാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് കർമ്മസരണി ഹദീസ് 15, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും പാത്രത്തിൽ ഭക്ഷിക്കുന്നത് ഭാഗം 1, അവതരിപ്പിച്ചത് ഹംസ മദീനി.

0: മധുരം ഖുർആനാണ് ഇനി നമ്മളെ കാത്തിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിൻ്റെ മധുരം നമുക്ക് കേൾക്കാനും മനസ്സിലാക്കുവാനുമുള്ള ഒരവസരമാണ് ഈ ഒരു സ്ലോട്ടിലൂടെയുള്ളത്. ഇൻഷാല്ലാ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മിഷാരി അൽ അഫ്ഫാസി, സൂറ ബഖറയിലെ 68-69 ആയത്തുകളാണ് നമ്മൾ കേൾക്കുന്നത്.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: മിഷാരി റാഷിദ് അൽ അഫാസി ഹഫിളഹുല്ലാ ലോകമെമ്പാടുമുള്ള ശ്രോതാക്കളുടെ ഹൃദയം കീഴടക്കിയ ഏറ്റവും പ്രശസ്തരായ ഖുർആൻകാരികളിൽ ഒരാളാണ് മിഷാരി റാഷിദ്. കുവൈത്തിൻ്റേതായ ഒരു മതനിഷ്ഠ കുടുംബത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യത്തിൽ തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കി. തുടർന്ന് പ്രഗത്ഭരായ മഷായിഖുകളുടെ കീഴിൽ തജ്വീദ്, ഖിറാഅത്ത്, മഖാമത്ത് എന്നിവയിൽ സമഗ്ര പഠനം നടത്തുകയുണ്ടായി. സൂറ അൽ ബഖറ 68-69 വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നാം കാതോർത്തത്. ആ വചനങ്ങളുടെ ആശയം ഇപ്രകാരമാണ്: ഹേ മനുഷ്യരെ, ഭൂമിയിലുള്ളവയിൽ നിന്ന് അനുവദനീയവും വിശിഷ്ടവുമായത് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുവിൻ. പിശാചിൻ്റെ കാലടികളെ നിങ്ങൾ പിൻപറ്റരുത്. നിശ്ചയമായും അവൻ നിങ്ങൾക്ക് പ്രത്യക്ഷ ശത്രുവാണ്. തിന്മക്കും നീചവൃത്തിക്കും മാത്രമേ അവൻ നിങ്ങളോട് കൽപ്പിക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾക്കറിഞ്ഞുകൂടാത്തത് നിങ്ങൾ പറഞ്ഞുണ്ടാക്കുവാനും.
1: മഷാല്ല, നമ്മളിവിടെ കേട്ടത് അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യരെ വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഹലാലായതും തൊയ്യിബുമായതുമാത്രമേ നിങ്ങൾ കഴിക്കാവൂ. ഹലാൽ എന്ന് പറഞ്ഞാൽ അനുവദനീയമായത്, തൊയ്യിബ് എന്ന് പറഞ്ഞാൽ വിശിഷ്ടമായത്. ഭക്ഷണകാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളോട് പറഞ്ഞ രണ്ട് കാര്യമാണ്: ഒന്ന്, അള്ളാഹു അനുവദിച്ചതായിരിക്കണം, അത് ഹലാലായിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഹലാലാക്കിയതിൽ തന്നെ വിശിഷ്ടമായത്, തൊയ്യിബായതാണ് നിങ്ങൾ കഴിക്കേണ്ടത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഉണർത്തുകയാണ്, നിങ്ങൾ പിശാചിൻ്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിന്തുടരരുത്. അവൻ നിങ്ങൾക്ക് വ്യക്തമായ പ്രത്യക്ഷമായ ശത്രുവാകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ആ ശത്രുവിൻ്റെ രൂപത്തെക്കുറിച്ച് പറയുകയാണ്. അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നതിന് നീചവൃത്തിക്കും തോന്നിവാസത്തിനും മാത്രമാണ് നിങ്ങളോട് അവൻ കൽപ്പിക്കുന്നത്. മാത്രമല്ല, അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് പറയാനും വേണ്ടിയിട്ടാണ് അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പിശാചിൻ്റെ ആ ഒരു സ്വഭാവത്തെക്കുറിച്ച് നമ്മളെ ഉണർത്തുകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ആ ഒരു മാർഗത്തിലല്ലാത്ത ഒരുപാട് ഭക്ഷണങ്ങൾ നാട്ടിലുടനീളം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല അനുവദിച്ചിട്ടില്ലാത്ത, അനുവദനീയമാക്കാത്ത ഒരുപാട് ഭക്ഷണങ്ങൾ. അപ്പം അതിൽ നമുക്ക് പിന്നെ പറയാൻ കഴിയും, അള്ളാഹുവിൻ്റെ പേരിലല്ലാതെ അറുക്കപ്പെട്ടത്, അള്ളാഹുവിൻ്റെ പേരിലല്ലാത്ത ആളുകളുടെ തൃപ്തിക്കും അവരുടെ താൽപ്പര്യത്തിനും വേണ്ടി അറുക്കപ്പെട്ടത്. അതേപോലെ തന്നെ മറ്റുള്ള മനുഷ്യന്മാരുടെ വിയർപ്പണിഞ്ഞ ഭക്ഷണങ്ങൾ, അതായത് പലിശ പോലെ, അതേപോലെ തന്നെ മോഷ്ടിച്ചെടുത്തത്, അതേ രൂപത്തിൽ മറ്റുള്ളവരുടെ വിയർപ്പ് നിൽക്കുന്ന ഭക്ഷണങ്ങൾ, ആ ഒരു രൂപം നമ്മളോട് കൃത്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല വിരോധിക്കുകയാണ്.
0: ഇവിടെ അൻസാരി ഈ പറയുന്ന കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ. ഇവിടെ നമുക്ക് ഈ ഹലാലൻ തൊയ്യിബ എന്ന് പറയുമ്പോൾ ഏറെ കുപ്രചരണങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും ഇടവന്ന ഒരു ടേമാണ് ഹലാൽ.
1: ഹലാൽ ഭക്ഷണം,
0: ഹലാൽ ഭക്ഷണം അത് മുസ്ലിം സമുദായത്തിൻ്റെ ഒരു ഭക്ഷണമാണ്, അത് നമുക്ക് അനുവദനീയമല്ല എന്ന നിലക്കുള്ള അത് എന്തോ ഒരു പ്രത്യേക സംഗതിയാണ്. ശരിക്കും ഹലാൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ, ഹസൻ അൻസാരി ഇപ്പോൾ പറഞ്ഞതുപോലെ, ഞാൻ സമ്പാദിച്ചുണ്ടാക്കിയ എൻ്റെ ഭക്ഷണമാകണം. അന്യൊരുത്തൻ സമ്പാദിച്ചുണ്ടാക്കിയത് അവനർഹതപ്പെട്ടത്, ഞാൻ കവർന്നെടുക്കുന്നത് അത് ഹറാമാണ്. അതാണ് യഥാർത്ഥത്തിൽ ഹലാലും ഹറാമും. ഹലാലായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഞാൻ നയിച്ചുണ്ടാക്കിയത് തന്നെയാണ് ഹലാലിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷെ ഇപ്പോൾ അത് പലപ്പോഴും തെറ്റിദ്ധാരണകൾക്ക് വിധേയമായ ഒരു ടേമാണ്. ഇതിപ്പോൾ എന്തോ ഒരു ഉസ്താദുമാർ ഇപ്പോൾ തുപ്പി ഭക്ഷണം വിതരണം ചെയ്യാന്നൊക്കെ പറയുന്ന പല പ്രചരണങ്ങളും പലപ്പോഴും പല ഭാഗങ്ങളിൽ നിന്നും വെറുപ്പുൽപാദകരായ ആളുകൾ നടത്തുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഇപ്പം എന്താണ് ഹലാലായ ഭക്ഷണം എന്നുള്ളത് യഥാർത്ഥത്തിൽ വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്.
1: അതെ, അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഹലാലിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് അത് വിശ്വാസികളോട് ചേർന്ന് നിൽക്കുന്ന ഒരു ടേമാണെന്ന് ഇവിടെ വിശദീകരിക്കപ്പെട്ടല്ലോ. അപ്പം നമ്മൾ ദുനിയാവിൽ കാണുന്ന ഭക്ഷണങ്ങളൊന്നും ഹലാലല്ല, ഏതൊഴികെ അള്ളാഹു അനുവദിച്ചതൊഴികെ. അപ്പം അള്ളാഹു അനുവദിച്ചതൊഴികെ എന്ന് പറഞ്ഞാൽ അള്ളാഹു അവൻ്റെ കിതാബിലൂടെ നമ്മളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലേപ്പാ കുടുങ്ങിച്ചത്തത്, അതേപോലെ തന്നെ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ പിന്നെ അറുക്കപ്പെട്ടത്, അങ്ങനെ വൽ മുത്തറദ്ദിയത്തു വൽ മുൻഹനിഖത്തു എന്നൊക്കെ പറഞ്ഞ് വളരെ വിശദമായിട്ടത് അള്ളാഹു ആയത്തിലൂടെ നമുക്കത് വിശദീകരിച്ചു തരുന്നുണ്ട്. അപ്പം ആ രൂപത്തിലല്ലാത്ത ഭക്ഷണങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു തആല എണ്ണിപ്പറഞ്ഞ ആ രൂപത്തിലല്ലാത്ത എല്ലാ ഭക്ഷണങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഹലാലാണ്. അതോടൊപ്പം അതാണ് ഈ ആയത്തിൻ്റെ ഒരു ഭാഗം. രണ്ടാമത്തെ ഒരു ഭാഗം കൂടി പറഞ്ഞിട്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ ഒരിക്കലും പിശാചിൻ്റെ കാൽപ്പാടുകൾ നിങ്ങൾ പിന്തുടരരുത്. അപ്പം പിശാജ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ശത്രുവാണ്, വ്യക്തമായ ശത്രുവാണ്. ആ ശത്രുവിൻ്റെ കാഠിന്യം എവിടെയാണ്? അവൻ അദൃശ്യനാണ്, അവനെ നമ്മൾ കാണുന്നില്ല. പക്ഷെ അവനും അവൻ്റെ സംഘാംഗങ്ങളും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇടതും വലതും മുമ്പിലും പിന്നിലും താഴെയും മുകളിലുമായിട്ട് നമ്മളെ പഴപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, അള്ളാഹുവിൻ്റെ അടുക്കൽ വെച്ച് അവൻ ശപഥം ചെയ്തതാണ്, എല്ലാവരെയും ഞാൻ പഴപ്പിച്ചു കളയും, ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, ഒരൊറ്റ ആൾക്കാർക്ക് മാത്രമാണ് പിശാജ് പിന്നെ വഴങ്ങിക്കൊടുക്കാത്തത്. അതാരാണ്? അള്ളാഹുവിൻ്റെ ഇഖ്ലാസുള്ള ദാസന്മാരിൽ അവന് ആക്സസ് ഇല്ല, അവന് സ്വാധീനമില്ല. അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിലെ പലയിടങ്ങളിലായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങളൊരിക്കലും പിശാജിൻ്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിന്തുടരരുത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ ലക്ഷണമൊത്ത ഒരു ഭാഗത്തെക്കുറിച്ച് പറയണം. അവൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ഫഹ്ഷാഹുകളാണ്, തോന്നിവാസ പ്രവർത്തനങ്ങൾ, അതേപോലെ തന്നെ തിന്മകളാണ് അവൻ നിങ്ങളോട് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.
0: നല്ലതാണെന്ന് തോന്നുന്നു, പക്ഷേ അതെല്ലാം പിശാജ്. അതൊക്കെ ഒരു ന്യായീകരണങ്ങൾ പലരും പലതിനും കണ്ടെത്താറുണ്ട് എന്നുള്ളത് വലിയ ഒരു ഗൗരവമുള്ള സംഗതിയാണ്.
1: അതെ,
0: അതിലിപ്പോ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞതുപോലെ ഫഹ്ഷാഇ വൽ മുൻകർ, നീച പ്രവർത്തനങ്ങൾ മാത്രമേ ഇവൻ നമ്മളോട് കൽപ്പിക്കുന്നുള്ളൂ, നമ്മൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുള്ളൂ. അതാകട്ടെ നല്ലതായി തോന്നിച്ചു അലങ്കാരമാക്കി കാണിച്ചു തരികയും ചെയ്യും. ഇപ്പോ ഈ പ്രത്യക്ഷ ശത്രുവായ പിശാജ്, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ നമ്മുടെ ജീവിതത്തിൽ ശാരീരികമായും മാനസികമായും ഇടപെടുന്നതിനെ അങ്ങേയറ്റം ഗൗരവകരമായി സൂക്ഷിക്കണമെന്നും എപ്പോഴാണ് പൈശാചികമായ ഒരു പ്രയാസം നേരിട്ടതായി അനുഭവപ്പെടുന്നത്, ആ ഘട്ടത്തിൽ ശപിക്കപ്പെട്ട പിശാചിൻ്റെ കെടുതിയിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് ശരണം തേടുന്നു എന്ന ആ മനോഹരമായ പ്രാർത്ഥനയും ഇസ്തിആദത്തിൻ്റെ പ്രാർത്ഥനയും ഒക്കെ പരിശുദ്ധ ഖുർആൻ പ്രത്യേകം പഠിപ്പിക്കുന്നുമുണ്ട്. ഇപ്പോൾ വളരെ മനോഹരമായ അർത്ഥ തലങ്ങളുള്ള, ആശയ തലങ്ങളുള്ള ഒരു ആയത്തുകൾ ഉൾക്കൊള്ളുന്ന മധുരം ഖുർആനാണ് നാം ഇതുവരെയും കാതോർത്ത്.
2: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക, വായനയുടെ വഴി ചെന്നെത്തുന്നത് വിജ്ഞാനത്തിന്റെ വിശാലമായ ലോകത്തേക്കാണ്. ഏറ്റവും മൂല്യമേറിയത് എന്ത് എന്നതിൻ്റെ ഉത്തരമാണ് വിജ്ഞാനം. അനർഹമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് വാതിൽ തുറക്കുന്ന ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകളാണ് നേർപഥം വാരിക. നമ്മുടെ ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ ഇന്ന് തന്നെ വരിക്കാരാകൂ. നേർപഥം വാരിക, നേരിന്റെ വരമൊഴി.
3: തിരുനബിയുടെ തിരുവചനങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. ഹജ്ജിന് കഴിവില്ലാത്തവർക്ക് ഹജ്ജിൻ്റെ പ്രതിഫലം നേടാനുള്ള മാർഗങ്ങൾ, അതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. അവതരണം അബ്ദുല്ല മുഹ്സിൻ വണ്ടൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ല, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഹജ്ജ് ചെയ്യാതെ തന്നെ ഹജ്ജിൻ്റെ കൂലി ലഭിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുകയുണ്ടായത്. അതിൽ ഇനിയും നമുക്ക് പഠിക്കാൻ ബാക്കിയുള്ളത് ഹജ്ജിൻ്റെ കൂലി ലഭിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് ദിക്റുല്ലാഹി തആല ബഅദ സ്വലാ. നമസ്കാരത്തിന് ശേഷം നാം സാധാരണയായി ചൊല്ലാറുള്ള സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇത് പതിവാക്കുന്നതിലൂടെ ഹജ്ജിൻ്റെ കൂലി നമുക്ക് ലഭിക്കുമെന്നതാണ്. ഒരിക്കൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചില ദരിദ്രരായ ആളുകൾ വന്നിട്ട് പരാതി പറയുന്നുണ്ട്, ذهب اهل الدسور من الاموال بالدرجات. റസൂലെ, പണമുള്ള ആളുകളൊക്കെ പണം കൊണ്ട് കൂലി വാങ്ങുകയാണ്. ഞങ്ങൾ നമസ്കരിക്കുന്ന പോലെ അവർ നമസ്കരിക്കുന്നുണ്ട്. ഞങ്ങൾ അവർ നോമ്പ് നോൽക്കുന്നത് പോലെ തന്നെയാണ് ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത്. പക്ഷേ അവരുടെ കയ്യിൽ പണമുണ്ട്, സമ്പത്തുണ്ട്, അതുകൊണ്ട് അവർ ഹജ്ജിന് പോകുന്നു. ഞങ്ങൾക്കതില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല. ആ കാലത്തും ഹജ്ജിന് മുമ്പർക്കൊക്കെ സാധാരണ അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി സാമ്പത്തിക ശേഷി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് സമ്പത്ത്, സഹാബത്ത് പറയുകയാണ് പ്രവാചകരെ അവർ സമ്പത്ത് കൊണ്ട് ദാനധർമ്മം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു പരിഹാരമായി പ്രവാചകൻ പറഞ്ഞു, അല ഉഹദ്ദിസുക്കും, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പഠിപ്പിച്ചു തരാം. ഇൻ അഹദ്തും അദറക്തും മിൻ സബഖക്കും, അത് നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ ഈ ഹജ്ജിന് പോകുന്നവരുടെ, ഈ ദാനധർമ്മം ചെയ്യുന്നവരുടെ ഒക്കെ കൂലി നിങ്ങൾക്ക് ലഭിക്കും. എന്നിട്ട് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, നിങ്ങൾ ഓരോ നമസ്കാരത്തിന് ശേഷവും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നീ മൂന്ന് ദിക്റുകൾ 33 തവണ ചൊല്ലണമെന്ന് അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ അവരിത് ചെയ്യാൻ തുടങ്ങി. പിന്നീട് പണക്കാരും ഇത് മനസ്സിലാക്കി, അവരും ഈ ഒരു ദിക്റുകളൊക്കെ ചൊല്ലുകയും അവിടുന്ന് ഇവർ ദരിദ്രരെക്കാൾ മുൻകടക്കുകയും ചെയ്തപ്പോൾ സഹാബികൾ പ്രവാചകരോട് വീണ്ടും വന്ന് പരാതി പറയുകയാണ്, അല്ലാഹുവിൻ്റെ റസൂലെ, അവർ ഞങ്ങളെക്കാൾ മുൻകടന്നിട്ടുണ്ട്. ഇത് കേട്ട പ്രവാചകൻ, ദാലിക ഫളുല്ലാഹി യുതീഹി മയ്യശാ, അത് അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്, അവൻ ഉദ്ദേശിക്കുന്നവർക്കതവൻ കൊടുക്കുന്നതാണ് എന്ന ആയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഓതിയെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, നോക്കൂ, നിങ്ങൾ റമദാനിലെ ഉംറക്ക് ഹജ്ജിൻ്റെ കൂലി ഉണ്ടെന്ന പ്രവാചകൻ പറഞ്ഞു, ഉംറത്തുൻ ഫി റമദാൻ തഖലു ഹജ്ജ ഔ ഹജ്ജത്തുൻ മഅയി, റമദാനിൽ ഉംറ ചെയ്താൽ ഹജ്ജിൻ്റെ കൂലിയാണ് അവന് ലഭിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഹജ്ജ് ചെയ്തതിൻ്റെ കൂലി അവന് ലഭിക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അതാണ് ആറാമത്തെ മാർഗം. റമദാനിൽ നാം ഉംറ ചെയ്താൽ ഹജ്ജ് ചെയ്തതിൻ്റെ കൂലി നമുക്ക് ലഭിക്കും. സഹോദരങ്ങളെ, അവസാനത്തേത് തഹ്ജീസുൽ ഹജ്ജ ഔ തഖ്ലീഫുഹു ഫി അഹ്ലിഹി, ഹജ്ജിന് പോകാൻ ഒരാളെ സഹായിക്കുകയോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ നിന്ന് ഹജ്ജിന് പോയ ഒരാൾ അയാൾ തിരിച്ചെന്ന് വരുന്നത് വരെ അയാളുടെ കുടുംബത്തെ പോറ്റുകയോ നമ്മൾ ചെയ്താൽ അതിന് ആ സഹായിച്ച വ്യക്തിക്ക് ഹജ്ജിൻ്റെ കൂലി ലഭിക്കുമെന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ജഹസ ഗാസിയ, ഏതെങ്കിലും ഒരു യോദ്ധാവിനെ ഒരാൾ സാമ്പത്തികമായും മറ്റും തയ്യാറാക്കിയാൽ, സഹായിച്ചാൽ, ഔ ജഹസ ഹാജൻ, അല്ലെങ്കിൽ ഹജ്ജിന് പോകുന്ന ഒരാളെ ആരെങ്കിലും സഹായിച്ചാൽ, ഔ ഖല്ലഫഹു ഫി അഹ്ലിഹി, അല്ലെങ്കിൽ ഹജ്ജിന് പോകുന്നവൻ്റെ കുടുംബത്തിന് മറ്റാരെങ്കിലും സഹായം നൽകി സാമ്പത്തികമായിക്കൊണ്ട് അവർക്ക് ഭക്ഷണം അല്ലെങ്കിൽ മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു, ഔ ഫത്തറ സ്വായിമ, അല്ലെങ്കിൽ നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ, കാന ലഹു മിസ്ല ഉജൂറഹും മിൻ ഗൈരി അയ്യൻ ഖുസ്സ മിൻ ഉജൂരിഹിം ശൈആ, ഈ ഹജ്ജ് ചെയ്തവന് ലഭിക്കുന്ന കൂലി, അതുപോലെ ഈ നോമ്പുകാരൻ നോമ്പ് നോറ്റതിൻ്റെ കൂലി, ഈ ജിഹാദിന് പോയവനുള്ള കൂലി അവർക്കൊക്കെ ലഭിക്കുന്നത് പോലെ തന്നെ ഈ സഹായിച്ച വ്യക്തികൾക്കും ലഭിക്കും. നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ നോമ്പ് തുറപ്പിച്ചവന് നോമ്പുകാരൻ്റെ അതേ കൂലി ലഭിക്കും. ഹജ്ജ് ചെയ്യാൻ വേണ്ടി ഒരാളെ സഹായിച്ചാൽ ആ ഹജ്ജ് ചെയ്ത വ്യക്തിയുടെ അതേ കൂലി ഈ സഹായിച്ച വ്യക്തിക്ക് ലഭിക്കും. ജിഹാദിന് വേണ്ടി ഒരാളെ സഹായിച്ചാൽ ജിഹാദിൻ്റെ കൂലി സഹായിച്ച വ്യക്തിക്ക് ലഭിക്കും എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അള്ളാഹു ഔദാര്യവാനാണ്. നമുക്ക് എത്രയും തരാൻ അള്ളാഹു നമ്മളെ കാത്തിരിക്കുകയാണ്. സൂറത്ത് നിസാഇൻ്റെ 40-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞതുപോലെ, അള്ളാഹു എന്താ പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യളീമു മിസ്ഖാല ദറ, അള്ളാഹു ഒരു അണു അളവ് പോലും മനീതി കാണിക്കുകയില്ല. വ ഇൻ തകു ഹസനതൻ യുളാഇഫാ, ഏതൊരു നന്മ ആര് ചെയ്താലും അതിൻ്റെ പ്രതിഫലം അവൻ ഇരട്ടിയായി കൊണ്ട് നൽകും എന്നുള്ളതാണ്. വയുഇത്തിമില്ലതുൻഹു അജ്റൻ അലീമ, അതിന് മഹത്തായൊരു പ്രതിഫലം വേറെയും ലഭിക്കുന്നതാണ് എന്നുള്ളതാണ്. വെറുതെ അങ്ങോട്ട് കൈയും വീശി പറഞ്ഞേക്കല്ല, അതിന് ചെയ്തതിനുള്ള പ്രതിഫലമുണ്ട്. അതുപോലെ ബോണസായിക്കൊണ്ട് അതിനേക്കാൾ മികച്ച പ്രതിഫലങ്ങൾ വേറെയും ഉണ്ട് എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ പ്രതിഫലം ധാരാളമായി നേടിയെടുക്കുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളെ, അള്ളാഹു തൗഫീക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ വർഷത്തെ ഉലുഹിയത്തിൻ്റെ ഭാഗമാവാൻ നമുക്ക് സാധിക്കും. അള്ളാഹു പറയുന്നുണ്ട്, ഫസല്ലി റബ്ബിക വൻഹർ, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കുകയും ബലിയെറുക്കുകയും ചെയ്യണമെന്ന്. അത് ആ ഒരു സമയത്തൊന്ന് തട്ടിക്കൂട്ടുന്നതിന് പകരം നേരത്തെ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ അതിൻ്റെ ഷെയർ കൂടാനും, ഇനി മാടല്ല ആടാണ് എങ്കിൽ ഷെയറില്ലാതെയും അതിൻ്റെ ഒരു ഭാഗമാവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ലഹു സഅതൻ, ഒരാൾ സാമ്പത്തികമായ ശേഷി ഉണ്ടായിരിക്കെ, സാമ്പത്തികമായി കൊണ്ട് അയാൾക്ക് നല്ല സമ്പത്ത് അയാളുടെ കയ്യിലുണ്ട്, ഫലം യുളഹി, അങ്ങനെ അവൻ്റെ കയ്യിൽ സമ്പത്തുണ്ടായിട്ടും അവൻ ബലിയെറുക്കുന്നില്ല എങ്കിൽ, ഫലാ യഖറബൻ മുസല്ലാന, അവൻ പെരുന്നാൾ നമസ്കാരത്തിന് വരേണ്ടതില്ല, അവൻ അതിനുള്ള യോഗ്യതല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാനും ബലിയെറുക്കാനുള്ള സമ്പത്ത് കയ്യിലുണ്ടായിട്ട് ഒരു മാടിനെ വാങ്ങാൻ അല്ലെങ്കിൽ ഒരു ആടിനെ വാങ്ങാൻ, ഒരു മാടിനെ അറുക്കുന്നതിൽ ഷെയർ കൂടാൻ അവൻ്റെ കയ്യിൽ സമ്പത്തുണ്ടായിട്ടും അവൻ എന്ത് ചെയ്യുന്നില്ല, അവനതിനെ വാങ്ങി അറുക്കുന്നില്ല. അങ്ങനെയാണ് എങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ ഒരിക്കലും പെരുന്നാൾ നമസ്കാരത്തിന് പോലും വരണ്ട, അവനൊന്നും പെരുന്നാളില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. നോക്കൂ, നിങ്ങൾ വസ്ത്രമില്ലാത്തവർ, പ്രവാചകൻ പഠിപ്പിക്കുകയാണ് വസ്ത്രമില്ലാത്ത ആളുകൾ കടം വാങ്ങിയിട്ടെങ്കിലും ഈദ് മുസല്ലയിലേക്ക് വരണമെന്ന് അള്ളാഹു റസൂൽ പറയുമ്പോൾ, ആർത്തവകാരികളടക്കം ഈദ് മുസല്ലയിലേക്ക്, ഈദിൻ്റെ കൂട്ടായ്മയിലേക്ക്, മുസ്ലിം കൂട്ടായ്മകളിലേക്ക് പങ്കെടുക്കണമെന്ന് പറയുമ്പോൾ, ഉലഹിയത്തിന് പങ്കു ചേരാത്തവൻ, സമ്പത്തുണ്ടായിട്ടും അതിന് ചേരാത്തവൻ, അത് ചെയ്യാത്ത ആളുകൾ ഏത് മുസല്ലയിലേക്ക് പ്രവേശിക്കരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിക്കുമ്പോൾ അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് പ്രിയമുള്ളവർ നാം ഓരോരുത്തരും മനസ്സിലാക്കണം. മാത്രവുമല്ല, ഇതൊക്കെ ഒരാൾക്ക് തഖ്വയുണ്ട് എന്ന് അറിയിക്കുന്ന കാര്യങ്ങളാണ്. ബലിയെറുക്കുക എന്നുള്ളതൊക്കെ ഒരു തഖ്വയുടെ അടയാളമായിക്കൊണ്ടാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങളിൽ പെട്ടതാണ് ബലിയെറുക്കൽ. നാം ബലിയെറുക്കുന്നതോടെ തഖ്വ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഹജ്ജിൻ്റെ പ്രതിഫലം നേടിയെടുക്കാൻ, ഈ പറഞ്ഞ ഹജ്ജ് ചെയ്യാതെ തന്നെ ഹജ്ജിൻ്റെ പ്രതിഫലം നേടിയെടുക്കാനാവുന്ന ആ കാര്യങ്ങളൊക്കെ കൃത്യമായിക്കൊണ്ട് ജീവിതത്തിൽ പകർത്താനും, അതുപോലെ തന്നെ ഉൽഹിയ്യത്തിൻ്റെ ഭാഗമായി അതുവഴി തഖ്വ നേടിയെടുക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സച്ചരിതരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
3: ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഹജ്ജിന് കഴിവില്ലാത്തവർക്ക് ഹജ്ജിൻ്റെ പ്രതിഫലം നേടാനുള്ള മാർഗങ്ങളാണ് ഈയൊരു ദുൽഹിജ്ജ മാസത്തിൽ നമ്മോട് പങ്കുവെക്കുന്നത്. അതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ് കൂടി ഇന്ന് നാം കേട്ടുകഴിഞ്ഞു. അവതരണം അബ്ദുല്ല മൊഹ്സിൻ വണ്ടൂർ.
5: قد كفاني علم ربي من سؤالي
6: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം, ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
7: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
6: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
7: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം വോയിസ് ഓഫ് പീസ്.
0: വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
2: അടുത്തൊരു വിഷയം നമ്മൾ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് തന്നെയാണ്. അടുത്ത കാലത്തായി CBSEയിൽ നിന്ന് വരുന്ന ഒരുപാട് നിർദ്ദേശങ്ങൾ, വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അത് ചില സമയങ്ങളിൽ നമുക്ക് അപ്രായോഗികമാണ്, വലിയൊരു ഡിസ്കഷൻ ഇല്ലാതെ വരുന്നതാണ്, ഒരു ലോജിക്കിന് നിരക്കാത്ത ഒരുപാട് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ വലിയ തോതിൽ ബാധിക്കുന്നൊരു കാര്യമാണെന്നുള്ളൊരു സംശയമില്ല, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും സ്ഥാപനം നടക്കുന്നവർക്കും പിന്നെ അതേപോലെ തന്നെ അധ്യാപകർക്കും. എന്തൊക്കെ രൂപത്തിലുള്ള പിന്നെ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് നമ്മളെ ബാധിക്കാൻ പോകുന്നത്?
3: അല്ല, നമ്മളവിടെ 25 കോടിയോളം വിദ്യാർത്ഥികളുണ്ട്, 15 ലക്ഷത്തോളം സ്കൂളുകൾ, 1 കോടിയോളം അധ്യാപകർ. ഇത് കേരളം തൊട്ട് കാശ്മീർ വരെയും അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും, ഇതിനെയെല്ലാം ഒരുപോലെ ബാധിക്കുന്നൊരു വിഷയമാണ് വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സർക്കാർ ആ രംഗത്ത് എന്ത് കൊണ്ടുവരുമ്പോഴും ഇതെങ്ങനെയാണ് ഈ പറയുന്ന വ്യത്യസ്ത ഭൂപ്രദേശങ്ങളിലുള്ള, വ്യത്യസ്ത നിലവാരങ്ങളിലുള്ള, സാമ്പത്തികാവസ്ഥയിലുള്ള, സാമൂഹികാവസ്ഥയിലുള്ള ആളുകളെ ഇമ്പാക്റ്റ് ചെയ്യുക എന്ന് ആദ്യമേ ഒരു കണ്ണ് ഉണ്ടാകണം. അതാണ് പലപ്പോഴും ഇവിടെ ഇല്ലാതെ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിലവിലുള്ളൊരു ചില ഡിവൈഡുകളുണ്ട്, സിറ്റികളും വില്ലേജുകളും തമ്മിലുള്ള, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രാന്തപ്രദേശങ്ങളും നഗരങ്ങളും തമ്മിൽ വിദ്യാഭ്യാസ രംഗത്തുള്ള ചില ഡിവൈഡുകൾ. ഈ ഡിവൈഡുകൾ മൂർച്ഛിക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. ഓൾറെഡി ഇപ്പോൾ നമുക്കറിയാം, നീതി ആയോഗിൻ്റെ ഇപ്പോൾ ഈ പുതിയ റിപ്പോർട്ട് അനുസരിച്ചും ഭയാനകമായ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. പൂട്ടപ്പെടുന്ന സ്കൂളുകളെക്കുറിച്ചുള്ള കണക്കുകൾ വന്നിട്ടുണ്ട്. UP, മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സ്കൂളുകൾ പൂട്ടപ്പെടുന്നത്. അപ്പോൾ ഇത് ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങളും സർക്കാരിൻ്റെ ബാധ്യത എന്താണ് എന്നുള്ളിടത്തേക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ണ് തുറക്കേണ്ടത്. അപ്പം ഞാൻ, എനിക്ക് തോന്നിച്ചാൽ ഇപ്പോൾ NEP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ വളരെ വിഗറസ് ആയിട്ടുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷനിലാണ് സർക്കാർ ഇപ്പോൾ ഏർപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ ഞാൻ കരുതുന്ന ചിലതിൽ 3 തരത്തിലുള്ള ഈ പരിഷ്കാരങ്ങളുണ്ട്. ഒന്നാമത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ, വളരെ ക്രിയാത്മകമായ ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാമത്തെ എന്താ വെച്ചാൽ, വളരെ പ്രതിലോമകരമായ, അപകടകരമായ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മൂന്നാമത്തത് അപ്രായോഗികമായിട്ടുള്ള ചില കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഒന്നാമത്തേന്ന് വെച്ചാൽ, ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു നാഷണൽ അച്ചീവ്മെൻറ്റ് സർവേ നടത്തി, ഇന്ത്യ ഒട്ടുക്കുമുള്ള വിദ്യാർത്ഥികളുടെ നിലവാരം പരിശോധിക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം 10-75 വർഷമായി മറ്റേ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയുടെ ഗുണപരമായൊരു വിലയിരുത്തൽ ആവശ്യമായിരുന്നു. പക്ഷേ അവിടെ ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയതിന് ശേഷം എന്തിന് റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്? ഇതിൽ കണ്ടെത്തുന്ന കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ട നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ അതിന് വേണ്ട പദ്ധതികൾ പകലേ, പിന്നെ അതെന്തില്ല, ഇല്ല, ഇനിയിപ്പോൾ ഈ കൊല്ലം നടത്തുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മുകളിൽ പ്രത്യേകിച്ചും അതിൽ ചില അസന്തുലിതത്വങ്ങളുണ്ട്, വ്യത്യസ്തമായ സംസ്ഥാനങ്ങൾ തമ്മിൽ, പ്രദേശങ്ങൾ തമ്മിലൊക്കെ ഉള്ള അസന്തുലിത്വമുണ്ട്. ആ അസന്തുലിത്വങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ട പ്രായോഗികമായ പദ്ധതികളോ നിർദ്ദേശങ്ങളിലേക്കോ പിന്നെന്ത് ചെയ്തിട്ടുള്ളത്? കൃത്യമായിട്ടും പോയിട്ടില്ല. ഇതുപോലെ തന്നെ ഇപ്പോൾ സിലബസിൻ്റെ പരിഷ്കരണം, സിലബസിൻ്റെ പരിഷ്കരണത്തിൽ എന്ത് ചെയ്തു? വളരെ അപകടകരമായ പലതും നമുക്കറിയാം, ചരിത്രത്തേക്ക് വളരെ കഠിനമായ തോതിൽ മാറ്റിമറിക്കാൻ ശ്രമിച്ചു. അത് മാത്രമല്ല, ഒരാവശ്യമില്ലാത്തൊരു ഭാരതീയവൽക്കരണമുണ്ട് എല്ലാത്തിലും. എന്താണ്, നമ്മളൊരു പാരമ്പര്യത്തെ കുട്ടികൾ പഠിക്കണമെന്നുള്ളൊരു ദുർവാശയിലേക്കാണ്, പഠിക്കണം ഒരു സംശയമില്ല. പക്ഷേ ആ ദുർവാശ എവിടത്തോളം വെച്ചാൽ, ഇപ്പോൾ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ക്വിസ് പ്രോഗ്രാം പ്രഖ്യാപിച്ചിട്ടുണ്ട്, എൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അതിൽ 3 കോമ്പണൻസ് ഉണ്ട്. ഒരു കോമ്പണൻ്റ് എന്താണ്, ഇന്ത്യയിലെ ശാസ്ത്ര പ്രതിഭകളുടെ ചരിത്ര 40 മാർക്കുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നാണ്. അപ്പോൾ എന്താ വെച്ചാൽ, ഇത് ഒരു ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. എന്തായാലും അവിടെ നിൽക്കട്ടെ. എന്തായാലും ഈ പിന്നെ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാംസ് CBT എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞു വെച്ചാൽ 50 മണിക്കൂർ നേരത്തെ പിന്നെ ഈ CBT എന്തിനാ എല്ലാ ടീച്ചേഴ്സും CBSE ഇതിനകത്ത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനകത്തൂടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഗുണപരമായൊരു മാറ്റം ടീച്ചേഴ്സിനുണ്ടാകും എന്നുള്ള സംശയമൊന്നും ഇല്ല. പക്ഷേ അവിടെ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇത് ഇതിനു വേണ്ടി പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. വെറുതെ സർക്കാർ എന്തായാലും നടത്തുന്നതല്ല. അപ്പോൾ ഒരു ടീച്ചർ ഒരു ഇതിന് 1400 രൂപ എന്ത് ചെയ്യണം, പേ ചെയ്യണം. സ്വാഭാവികമായിട്ട് ടീച്ചർ അല്ലെങ്കിൽ പിന്നെ സ്കൂളാണ് എന്ത് ചെയ്യേണ്ടത്, കൊടുക്കുക. അപ്പോൾ സ്ഥാപനത്തെ സംബന്ധിച്ചപ്പോൾ 25 മണിക്കൂർ നേരത്തെ ഒരു ടീച്ചറുടെ ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ ഏറ്റവും ചുരുങ്ങിയത് എന്ത് ചെയ്യണം, ഒരു 10-6000 രൂപ ഒരു ടീച്ചറുടെ മേലും സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അതൊന്നുകിൽ അത് നടക്കില്ല, ടീച്ചേഴ്സ് എന്നെ കൊടുക്കേണ്ടി വരും, അതല്ലെങ്കിലോ ഇതിൻ്റെ ഒരു ബേർഡൻ പാരൻസിൻ്റെ മുകളിലേക്ക് നേരിക്കും എന്ത് ചെയ്യുക, പോകാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ അതിനു വേണ്ടി മറ്റേ റീസ്ട്രക്ചർ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ടായിരുന്നു. എന്തായാലും ഇവിടെ ഇപ്പോൾ നടക്കുന്ന ചില കാര്യങ്ങൾ പലതും ഈ സർക്കാർ സാമ്പത്തികമായും ഒരുപാട് ഇവിടെ ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഈ റിന്യൂവലിൻ്റെ ഫീ കൂട്ടിയിട്ടുണ്ട്. CBSEയുടെ സ്പോർട്സിൻ്റെ പറഞ്ഞിട്ടൊരു ഫീ ഉണ്ട്, അത് 5000 രൂപയ്ക്ക് ആയിട്ട് എന്താണ് മാറ്റിയിട്ടുണ്ട്, ആ ഒക്കെ കൂട്ടിയിട്ടുണ്ട്. എന്തിനേറെ എന്താ വെച്ചാൽ ഡിവിഷൻ ഇൻക്രീസിന്, ഒരു ഡിവിഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് 75,000 രൂപ എന്ത് ചെയ്യണം, സ്കൂളിൽ അടക്കണം എന്നുള്ള ഉത്തരവ് വന്നു. പക്ഷെ അതിന് കോടതിയിൽ പോയിട്ട് എന്ത് ചെയ്തു, അത് പിന്നെ കോടതി എന്ത് ചെയ്തത്, നിർദ്ദേശപ്രകാരം അതൊന്ന് മാറ്റിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പല മേഖലകളിലും അമിതമായ സാമ്പത്തിക ഈ നേട്ടം പ്രതീക്ഷിച്ചു കൊണ്ടുള്ളതാണ് പലതെന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്തിനാ പറയുന്നത് വെച്ചാൽ, ഇനി നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം വെച്ചാൽ, ഒരു ഭാഗത്ത് ഈ വർഗീയവൽക്കരണം പോലെ തന്നെ ഒരു വരേണ്യവൽക്കരണത്തിലേക്കും ഇത് കൊണ്ടുപോകുമെന്നുള്ളതാണ്. കാരണം ഇത് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഇനി എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വർഷം വന്നുള്ള നിർദ്ദേശം എന്താ വെച്ചാൽ സ്കിൽ ലാബുകൾ വേണമെന്നാണ്. സ്കിൽ ലാബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു ക്ലാസ് റൂമിൻ്റെ വലുപ്പമല്ല, കുറച്ചെന്ന് വെച്ചാൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് 14-9 അങ്ങനെ എത്ര വലുപ്പത്തിൽ എന്ത് ചെയ്യണം, ഉള്ള മുറിയാകണം. അപ്പോൾ ഇത്രയും പെട്ടെന്നൊരു ഒരു ഇത് ഒരു ഓർഡർ വരുമ്പോൾ സാധാരണ ഒരു സ്കൂളിനെ സംബന്ധിച്ചോളം ഇതിന് കഴിയില്ല. അപ്പോൾ അത് സാധ്യമാകാർക്കായിരിക്കും, വലിയ സ്കൂളുകൾക്ക് കണ്ടമാനം പൈസ കയ്യിലുള്ളവർക്കായിരിക്കും എന്ത് ചെയ്യുക, ഇത് സാധിക്കുന്നത്. എന്തായാലും ഈ ഇപ്പോൾ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് ആൻഡ് AI എന്ത് ചെയ്യണം, നടപ്പാക്കണം 3 മുതൽ 8 വരെ. ഇതൊക്കെ എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു പടപടാന്ന് എന്ത് ചെയ്യണം വന്നുകൊണ്ട് ഇരിക്കുകയാണ്. ആർട്ട് ഇൻ്റഗ്രേഷൻ നടത്താൻ വേണ്ടി കഴിഞ്ഞ വർഷം പറഞ്ഞു, ഈ വർഷം എന്ത് ചെയ്യുന്നു, സ്പോർട്സ് ഇൻ്റഗ്രേഷൻ നടത്തണം എന്ത് ചെയ്യുന്നു പറയുന്നു. അതുപോലെ എക്സാമുകൾ ആദ്യം എന്ത് ചെയ്യുന്നു, മാത്തമാറ്റിക്സിൽ 2 പിന്നെ പേപ്പർ എന്ത് ചെയ്യുന്നു, അത് പിന്നെ സയൻസിലേക്കും സോഷ്യൽ സയൻസിലേക്കും കൊണ്ടുവരുന്നു. ഈ കഴിഞ്ഞ വർഷത്തോടെ എന്ത് ചെയ്യുന്നു, 2 എക്സാം മറ്റേ പ്രഖ്യാപിക്കുന്നു. അതായത് ഒന്ന് ഫെബ്രുവരിയിൽ നടന്നു, അടുത്തത് മെയ്യിൽ എന്ത് ചെയ്യുന്നു ചെയ്യുന്നു. പിന്നെന്താ വെച്ചാൽ ഇതിന് ഫീ വേണമല്ലോ, 2-ാമത്തെ എക്സാമിന് എന്ത് ചെയ്യണം, ഫീ കൊടുക്കുന്നേ വേണം. 10 പേപ്പറാക്കാൻ പോകുന്നു എന്നാണ്, മൊത്തത്തിൽ എന്ത് ചെയ്യും, 30 ആകുമ്പോഴേക്ക് 10 പേപ്പറാകും. എല്ലാ പേപ്പേഴ്സും എന്തല്ല, ബോർഡ് ചെയ്യുന്നതല്ല, പക്ഷേ എങ്കിൽ പോലും അത് എഴുതണം, അതിൻ്റെ മാർക്ക് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇവിടെ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ നമ്മൾ ഇപ്പോൾ എല്ലാവരും വെച്ചാൽ അവരുടെ മാനസികാവസ്ഥ, അവരുടെ സമ്മർദ്ദം, മാനസിക സമ്മർദ്ദം ഇതൊക്കെ പരിഗണിക്കണമെന്നാണല്ലോ. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായ ഈ പരിഷ്കരണം എന്ന് പറയുന്നതാണ് ഈ 3-ലാംഗ്വേജ് സിസ്റ്റം. ഈ 3-ലാംഗ്വേജ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ സംസ്ഥാനങ്ങളൊക്കെ എതിർത്തതാണ്. കാരണം അതിനകത്ത് പറയുന്നത് വെച്ചാൽ 2 നാഷണൽ ലാംഗ്വേജസ് ആവണം, 1 ഫോറിൻ ലാംഗ്വേജസ്, അത് ഇംഗ്ലീഷായിരിക്കും സ്വാഭാവികമായിട്ടും. 2 നാഷണൽ

0: അതൊക്കെ ഇപ്പം വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ ചെയ്ത് എന്താച്ചാൽ ഇത് നേരത്തെ നിർദ്ദേശമായി വന്നു, പിന്നെ ഒടുവിലത് 6-ാം ക്ലാസ് തൊട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്നുള്ളത് വന്നു. അപ്പോൾ അത് 30 ആകുമ്പോഴേക്ക് 2030 ആകുമ്പോഴേക്കും എന്തു ചെയ്യുള്ളൂ, ഇത് പ്രാബല്യത്തിൽ വരുള്ളൂ എന്ന് പറഞ്ഞു. പെട്ടെന്നൊരു ദിവസം എന്തു ചെയ്യുന്നു, സർക്കിൾ വരികയാണ് ഇത്തവണ അത് 9-ാം ക്ലാസ്സിൽ നടപ്പാക്കണമെന്ന്. അപ്പോൾ 9-ാം ക്ലാസ്സിൽ നടപ്പാക്കണം എന്ന് പറയുമ്പോൾ അതിന് പുസ്തകമുണ്ടോ? പുസ്തകമില്ല. അപ്പോൾ എന്താ പറയുന്നത്, 6-ാം ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം ഒരു എന്ത് ചെയ്യാം, ജൂൺ പകുതിയൊക്കെ ആകുമ്പോഴേക്ക് ഇതിന് വേണ്ട സാധനം വരുമെന്നാണ്. അതിനു പുറമെ എന്താച്ചാൽ ഈ കുട്ടികളെ സംബന്ധിച്ചോളം ഇത് 9-ാം ക്ലാസ്സിൽ പുസ്തകങ്ങൾ പരിഷ്കരിച്ചു, ആ പുസ്തകങ്ങൾ തന്നെ കിട്ടിയിട്ടില്ല. അതിൽ വന്നപ്പോൾ ഇംഗ്ലീഷിൻ്റെ പുസ്തകം നെറ്റിലുണ്ട്, സയൻസിൻ്റെ പുസ്തകം നെറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകങ്ങൾ തന്നെയും വരണമെങ്കിൽ ചിലപ്പോൾ സെപ്റ്റംബറോ ഒക്ടോബറോ ഒക്കെ ആകുന്നതാണ്. ഇത് തന്നെ കുട്ടികളാകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് പുതിയ ഈ നിർദ്ദേശം തീർന്ന് വരുന്നത്.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.
2: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്കാധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിൻ്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിന് വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇനി സ്നേഹക്കൂട്, സങ്കടങ്ങൾ പങ്കുവെക്കാം. സ്നേഹക്കൂടിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, കൂടെ ഹനീഫ, വണ്ടൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബർക്കാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മാഇൻ അമാബാദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ലൈവ് കൗൺസിലിങ്ങിൻ്റെ പുതിയ ഒരു എപ്പിസോഡ് ആരംഭിക്കുന്നു. നമുക്ക് ഒരുപാട് സംശയങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഒരു സഹോദരിയുടെ ഒരു സംശയമാണ് ആദ്യമായിട്ട് എടുക്കുന്നത്. അവർ പറയുന്നത് 19-ാമത്തെ വയസ്സിൽ അവർ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. അതുവരെ നല്ല ദീനിയായ ഒരു ചുറ്റുപാടിൽ ജീവിക്കുകയായിരുന്നു. പിന്നെ ഭർത്താവ് വിദേശത്തായതുകൊണ്ട് തന്നെ ഫോൺ ചാറ്റിങ്ങും കോളും ഒക്കെ ചെയ്ത് രാത്രി ഉറങ്ങാനും വൈകി. അങ്ങനെ ഒരു നിസ്കാരവും കാര്യങ്ങളൊക്കെ ഡിലേ ആയി പോകുന്നൊരവസ്ഥ വന്നു. അങ്ങനെ 5-6 വർഷങ്ങളായി ഇപ്പോൾ. അവരെന്ത് വെച്ചാൽ കുറേ നിസ്കാരവും കാര്യങ്ങളൊക്കെ പോയി. അതുപോലെ ഇപ്പം തന്നെ വീഡിയോ കോളും ഒക്കെ ചെയ്തിട്ട് അതൊരു തെറ്റായി അവർ അങ്ങനെ കാണുന്നു. വലിയ തെറ്റായിട്ട് അവർ കാണുന്നു. അപ്പോൾ പഴയ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു പോകണം എന്നൊരു ആഗ്രഹമുണ്ട്. ഇപ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ പഴയ ഒരു ഈമാൻ അവർക്കില്ല. പണ്ട് നിസ്കാരം കൃത്യമായി, തഹജ്ജുദ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി ദീനിയായി ജീവിച്ചിരുന്നവരാണ്. ഇന്നതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ. വീട്ടിലാണെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ പോലും ചിലപ്പോൾ നിസ്കാരം ഒഴിവായതാണ് എന്ന് ഭർത്താവ് കുറ്റപ്പെടുത്താറുണ്ട്. അപ്പോൾ എന്താണ് ഒരു പഴയ ആ ഒരു ഈമാനികമായ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു പോകാൻ എന്ത് ചെയ്യണമെന്നുള്ള ആവശ്യം?
4: നമ്മൾ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ദീനിൻ്റെ ഹലാലുകളും ഹറാമുകളും ഒക്കെ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൽ നമുക്ക് വരുന്നൊരു ഉദാസീനത, അതാണ് ഇപ്പോൾ ഈ സഹോദരി പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുള്ള കാരണം, രണ്ട് കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന് മറവിയാണ്. ഇപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ഒരു ചിട്ടയിൽ ജീവിക്കുന്ന ആളാണ്, അങ്ങനെയൊക്കെ ജീവിക്കണം എന്ന് നമ്മുടെ മനസ്സിലുള്ള കുറേ ഉത്ബോധനങ്ങളും ധാരണകളും എന്തു ചെയ്യും, നമ്മൾ മറന്നു പോവുകയാണ്. രണ്ടാമത്തൊരു കാര്യം എന്താണ്, അസ്മാണ്. അസ്മ അസ്മ പറഞ്ഞാൽ ഒരു മനോദൃഢത. ഞാൻ അങ്ങനെ ചെയ്തിരിക്കും, ഞാൻ എൻ്റെ നിസ്കാരം കണിശമായി നിർവഹിച്ചിരിക്കും, ഞാൻ തെറ്റായ കാര്യങ്ങളൊന്നും ഞാൻ എന്ത് ചെയ്യൂല, ഒരിക്കലും ഞാൻ പ്രവർത്തിക്കൂല എന്ന നമ്മുടെ ഒരു തീരുമാനശേഷിയുണ്ട്. ഇപ്പോൾ ആദനബി അലൈഹിസ്സലാമിനെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹു പറയുന്നുണ്ട്, ആദനബിനോട് അള്ളാഹ പറഞ്ഞ കാര്യത്തിന് വിരുദ്ധമായി ആദനബി പ്രവർത്തിച്ചപ്പോൾ അള്ളാഹ പറഞ്ഞ് പിന്നെ അദ്ദേഹം മറന്നുപോയി. അതേപോലെ തന്നെ വലം നജിദ് ലഹു അസ്മ എന്നാണ്, അദ്ദേഹത്തിന് ഞാനൊരു തീരുമാനശേഷി കണ്ടില്ല എന്നാണ്. ഇപ്പോൾ മനുഷ്യന് പറ്റുന്ന എല്ലാ തെറ്റുകൾക്ക് പിന്നിലും ഇതാണുള്ളത്. ഒന്ന്, നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാൻ ഇങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള ഒരു മറവി നമുക്ക് സംഭവിക്കുന്നു. രണ്ടാമത്, ഞാൻ ഇങ്ങനെ പോവുള്ളൂ എന്ന ഒരു കണിശത ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ എനിക്ക് പറഞ്ഞാൽ ഈ സഹോദരിക്ക് 19 വയസ്സുവരെയൊക്കെ അത് വളരെ കണിശമായി പാലിച്ചു പോയി, പക്ഷേ ഇപ്പം അത് സാധ്യമാകുന്നില്ല എന്നാണ്. ഇതിൽ നമ്മൾ വലിയൊരു പോസിറ്റീവ് കാണുന്നത്, ഗുണം കാണുന്നത് എന്താ വെച്ചാൽ, നമ്മളുടെ ഈമാൻ ദുർബലമായി നമ്മളൊരു തെറ്റായ വഴിക്ക് പോകുമ്പോൾ അതിലൊരു കുറ്റബോധവും ഒരു വിഷമവും എനിക്ക് തിരിച്ചു വരണം എന്നൊക്കെയുള്ള ഒരു മനസ്താപം ഉണ്ടല്ലോ, ഇത് വലിയൊരു ഈമാൻ്റെ ലക്ഷണമാണ്. അതില്ലാതെ ആവണമല്ലോ എന്ത് ചെയ്യേണ്ടത്, പേടിക്കേണ്ടത്. കാരണം പിന്നെ അയാൾ തിരിച്ചു വരവ് ഉണ്ടാവില്ല. അപ്പോൾ ഈ സഹോദരിക്ക് അതുണ്ട്, അവർക്ക് തിരിച്ചു വരാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അവർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, എനിക്ക് തോന്നുന്നത് കുറച്ച് ജീവിത തിരക്കുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു ഒന്ന് വന്നു തോന്നുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് ക്രമീകരിക്കാം. നമ്മുടെ ജോലികളൊക്കെ മടി കൂടാതെ വേഗത്തിൽ ചെയ്തിട്ട് നമ്മൾ കുറച്ച് സമയം ഫ്രീ ആകാൻ ശ്രമിക്കാം. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് എന്ത് ചെയ്യണം, ആഴ്ചയിൽ നടക്കുന്ന വല്ല ഖുർആൻ ക്ലാസ്സുകളിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ചത്തെ ജുമാ ഖുതുബകളിലോ ഒക്കെ പങ്കെടുത്തിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ മനസ്സിനെപ്പോഴും ആ ഒരു നനവും ഒരു ഉത്ബോധനവും ഒരു വെളിച്ചവും ഇടക്കിടക്കിടക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ എന്ത് ചെയ്യണം, ഉണ്ടായിരിക്കണം. അതോടൊപ്പം എന്താണ്, അവരെന്തൊക്കെയാണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങൾക്ക് വളരെ കൃത്യമായ ഒരു ഷെഡ്യൂൾ, ഒരു കൃത്യനിഷ്ഠ ഉണ്ടാക്കുക. ഇന്ന സമയത്ത് സുബഹിസ്കരിക്കും, ഇന്ന സമയത്ത് ലോറിസ്കരിക്കും, ഒരു ദിവസം ഇത്ര ആയത്ത് ഞാൻ കാണാതെ പഠിക്കും, ഇത്ര ആയത്ത് ഓതും, ഇന്ന പരിഭാഷയിൽ നിന്ന് ഇത്ര പേജ് ഞാൻ വായിക്കും, ഇങ്ങനെയൊക്കെ ഒരു കണിശമായ ചിട്ട ഉണ്ടാക്കിയിട്ട് അത് വളരെ ശക്തമായി ഫോളോ ചെയ്ത് പോവുക. പിന്നെ മറ്റൊന്ന്, ഇതവർക്ക് അള്ളാഹുവിൻ്റെ സഹായം വേണമല്ലോ. രാവിലെയും വൈകുന്നേരമുള്ള അധികാരികളൊക്കെ നേരെ ചൊല്ലി അള്ളാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗൈന, അള്ളാഹു എന്നെയാണ് സന്മാർഗത ചോദിക്കുന്നു, തഖ്‌വയെ ചോദിക്കുന്നു എന്നൊക്കെയുള്ള പ്രാർത്ഥനകൾ ശരിക്ക് പ്രാർത്ഥിച്ച് അള്ളാഹുവോട് ചോദിച്ച് മുന്നോട്ട് പോയാൽ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കണം.
3: മറ്റൊരു സഹോദരി ചോദിക്കുന്നത്, അവർക്ക് സാമ്പത്തികമായിട്ടൊക്കെ നല്ല അഭിവൃദ്ധിയുള്ളവരാണ്, അവർക്ക് ഉംറക്ക് പോകണം, ഉംറ ചെയ്യണം എന്നവർക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഭർത്താവ് പറയുന്നത് കുറച്ചുകൂടെയൊക്കെ പ്രായമായിട്ട് പോയി ചെയ്യാം, ഇപ്പോൾ ഇതൊക്കെ ഒരു പാഷനായിട്ട് എല്ലാവരും എന്ത് ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നവർ പറയണം. അപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ട്, ഇനി എൻ്റെ ഗോൾഡ് വിറ്റിട്ട് തന്നെ എനിക്ക് പോകാൻ സാധിക്കും. പക്ഷെ അദ്ദേഹം കൂടെ വരുന്നില്ല, അതിന് അനുവാദം തരുന്നില്ല. പിന്നെ അവർ പൊതുവെ കുടുംബം മൊത്തത്തിലൊരു പിശുക്കന്മാരാണ് എല്ലാ രൂപത്തിലും. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവിനെ കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹം പിന്നെ വളരെ ശുഷ്കിച്ച് ഗവൺമെൻറ് ജോലിയായിരുന്നു, പക്ഷേ എല്ലാത്തിനും ഒരു അളവും കാര്യവും ഒക്കെ പറഞ്ഞപ്പോൾ, ഉദാഹരണം പറഞ്ഞാൽ അവർ പറയുന്നത് റമദാനിൽ ഇപ്പോൾ ഒരു ജ്യൂസ് കുടിക്കുന്നത് പോലും കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കണക്ക് പറയും. അങ്ങനത്തെ ഒരാളാണ്, അയാളുടെ മകനാണല്ലോ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണത് ഭർത്താവിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക, കാരണം തനിച്ചെന്തായാലും പോകാൻ അനുവാദമല്ലാതെ പോകാൻ പറ്റില്ലല്ലോ, അപ്പോൾ അയാളൊന്ന് ബോധ്യപ്പെടുത്താൻ എന്ത് ചെയ്യണമെന്നാണ്.
4: ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ജീവിതത്തിൽ ഒരിക്കൽ നമ്മളൊരു ഉംറ അല്ലെങ്കിൽ ഹജ്ജ് ഒക്കെ ചെയ്യുക എന്നുള്ളത് നമുക്ക് നിർബന്ധമായ കടമയാണ് സാമ്പത്തിക ശേഷിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ സഹോദരിക്ക് ഇപ്പോൾ ഒരു ഉംറ ചെയ്യുക എന്നുള്ളത് അവർക്ക് ശേഷിയുണ്ട് എന്നവർ പറയുന്നുണ്ട്. അവർക്കൊരു ഉംറക്ക് ഇപ്പോൾ പോകാനുള്ള ആരോഗ്യപരവും സാമ്പത്തികവുമായ ശേഷിയുണ്ട്. അപ്പോൾ അത് അവർക്ക് നിർബന്ധമാണ്, മനസ്സിലല്ലേ. പിന്നെ ഇപ്പം നമ്മളിപ്പോൾ അള്ളാഹു റസൂലൊന്നും തീരില്ല, നിങ്ങൾക്ക് ആരോഗ്യവും സമ്പത്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്നൊന്നും ചെയ്യേണ്ട, നിങ്ങളത് വയസ്സായിട്ട് ചെയ്താൽ മതി എന്ന് നമ്മളോടൊന്നും തീരില്ല പറഞ്ഞിട്ടില്ല. എപ്പോഴാണോ ഫൈനിസ് മനസ്സ് താഴേലേക്ക് എപ്പോഴാണോ നമുക്കതിന് ശേഷി ഉണ്ടാവേണ്ടത് അപ്പം നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് സഹോദരി ഇപ്പം ചെയ്യണം. അപ്പോൾ നിർബന്ധമായ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അപ്പോൾ നിസ്കരിക്കേണ്ട എന്ന് ഭർത്താവ് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, നിസ്കരിക്കേണ്ട, നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കരിക്കുക. അത് നമുക്ക് എന്ത് ചെയ്യുക, അള്ളാഹുവിനെതിരായിക്കൊണ്ട് ഭർത്താവിനെ അനുസരിക്കാൻ പറ്റും. നിസ്കരിക്കുമ്പോൾ മൂപ്പർ പറയണം ഇനി അന്നെ എൻ്റെ കൂടെ കൂട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാണ്, നമ്മൾ നമ്മുടേതായ വഴി നോക്കേണ്ടി വരും. നിർബന്ധമായ കാര്യങ്ങൾ അങ്ങനെ. അപ്പോൾ യത്സത്തിൽ ഉംറ എന്നുള്ളത് അവർക്ക് നിർബന്ധമാണ്. അപ്പോൾ അതിന് പോകാനുള്ള ശ്രമങ്ങൾ എന്ത് ചെയ്യണം, നടത്തണം. അപ്പോൾ അതിന് ഭർത്താവിൻ്റെ നല്ലൊരു സമ്മതത്തോടെയും അനുവാദത്തോടെയും പോകണതാണ് നല്ലത്, കാരണം കുടുംബ ബന്ധം പിന്നെയും തുടർന്നു പോകേണ്ടതാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ വെച്ചാൽ അതിൻ്റെ പ്രാധാന്യവും മഹത്വവും ഒക്കെ എന്ത് ചെയ്യാം, അദ്ദേഹത്തെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് പറ്റണില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പറ്റാവുന്ന ഏതെങ്കിലും പണ്ഡിതന്മാരോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോ ഒക്കെ ആയ ആളുകളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പറയുക. നല്ല നിലയ്ക്ക് എൻ്റെ ഒരു ആഗ്രഹമാണെന്ന് പറഞ്ഞ വലിയ തർക്കത്തിനൊന്നും പോവാതെ വളരെ ഒരു സങ്കടത്തിലും വിഷമത്തിലും എന്ത് ചെയ്യാണ് എന്നെ പോകാൻ അനുവദിക്കണമെന്ന് പറഞ്ഞാൽ തന്നെ ഒരാൾ അനുവദിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ആ കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. എങ്ങനെയായാലും പോകാൻ സമ്മതിക്കില്ല എന്നുണ്ടെങ്കിൽ അവനാ സ്വന്തം നിലക്ക് പോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന് വലിയൊരു തെറ്റായില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കണം.
3: ഒരു പെൺകുട്ടിയാണ്, അവൾ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് കഴിഞ്ഞിട്ട് 3 വർഷമാണ് ഒരുമിച്ച് താമസം തുടങ്ങിയിട്ട് ഒരു വർഷമായിട്ടുള്ളൂ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ ലവ് മാരേജ് ആയിരുന്നു. അപ്പോൾ അവളെന്നെ പറയണത് എനിക്ക് അന്തല്ലാത്ത കാലത്ത് അങ്ങനെ പെട്ടുപോയി എന്നിട്ട് പറഞ്ഞ തുടക്കം തന്നെ ആമുഖം തന്നെ അങ്ങനെയുള്ളത്. അപ്പോൾ അവൾ പറയുന്നത് വെച്ചാൽ ഭർത്താവിന് മറ്റു സ്ത്രീ പെൺകുട്ടികളുമായിട്ടൊക്കെ പലരുമായിട്ടും എന്നിട്ട് ചാറ്റിങ്ങും ഇതൊക്കെ ഉണ്ട് ഇൻസ്റ്റഗ്രാമിലെല്ലാം ഉണ്ട്. ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യും, പിന്നെ വേറെ ഒന്ന് തുടങ്ങും. ഇങ്ങനൊരു ഏർപ്പാട് പൊതുവേ ഉണ്ട്, അതിപ്പോൾ വർക്ക് സ്പേസിലാണെങ്കിലും എല്ലായിടത്തും ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ വീട്ടിൽ ഇപ്പോൾ ഞങ്ങൾ 3 പെൺകുട്ടികളായതുകൊണ്ട് തന്നെ ദരിദ്ര കുടുംബവുമാണ്. പിന്നെ ഞാൻ അയാളെ ഒഴിവാക്കി പോരെന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാരെ സമ്മതിക്കുന്നില്ല. ഞാനിപ്പോൾ ഒരു ആശങ്ക എന്ന് വെച്ചാൽ ഇപ്പോൾ ഗർഭിണിയാണ്, 9 മാസമായി നിൽക്കുന്നു. ഇനിയും ഇയാൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ, ഞാൻ എങ്ങനെയാണ് ഇതിന് പരിഹാരം കാണേണ്ടത് എന്നാണ് ആ കുട്ടി ചോദിക്കുന്നത്.
4: നമ്മൾ സാധാരണ എന്താണെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ ഇവളെന്നെ പണി ഞാൻ അറിയാത്തൊരു കാലത്തിൽ പെട്ടുപോയതാണെന്ന് പറയണ്ടല്ലോ. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഇങ്ങനെ ആ സമയത്ത് ഭയങ്കര ആവേശത്തിൽ ഇയാളെ തന്നെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഇങ്ങനത്തെ പെൺകുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താറുണ്ട്, നീ എടുക്കുന്ന തെറ്റായ തീരുമാനമാണ്, ഇങ്ങനെ ഒരു അഫെയറായി വന്നൊരു പ്രേമം ഒരു കല്യാണത്തിന് പോകുന്നത് നല്ലതല്ല, അയാളെടുക്കൽ നിനക്ക് സുരക്ഷിതത്വമില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കലുണ്ട്. അപ്പോൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണിത്. അതെന്താണെന്ന് വിചാരിച്ചാൽ ഇപ്പോൾ ഒരാൾ ഒരു സ്ത്രീയുമായി ഒരു അവിഹിത ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതാണല്ലോ പ്രേമം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ അവിഹിത ബന്ധം സ്ഥാപിക്കുന്ന ഒരാൾ അത് അയാളുടെ ഒരു നേച്ചറാണ്, അയാളുടെ ഒരു സ്വഭാവമാണ്. അപ്പോൾ അത് ഇന്നേറ്റ് അങ്ങനെ ഒരു ബന്ധം സ്ഥാപിച്ചു, ഇനിയൊരു പെണ്ണിനോട് സ്ഥാപിക്കൂല എന്ന് വിശ്വസിക്കുന്നത് എന്താണ്, തെറ്റാണ്. ഇവരേറ്റ് ബന്ധം സ്ഥാപിച്ച പോലെ ഇപ്പോഴും അയാൾ എന്ത് ചെയ്യുന്നു, പല സ്ത്രീകളുമായി ബന്ധം സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതാണ് അഫെയറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദോഷം. അതായത് നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്നവൻ്റെ ഏറ്റവും വലിയൊരു ഡിഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ അയാൾ എന്ത് ചെയ്തു, നമ്മുടെ പാരൻസൊന്നും അറിയാതെ നമ്മളുമായിട്ടൊരു ബന്ധം സ്വകാര്യമായി ഉണ്ടാക്കി എന്നുള്ളതാണ്. അതാണ് അയാളുടെ ഏറ്റവും വലിയ ഡിസ്ക്വാളിഫിക്കേഷൻ. ആ ഒരു യോഗ്യത അയാൾക്ക് ഉണ്ടാകുമ്പോൾ തന്നെ എന്ത് ചെയ്യും, അത് എപ്പോഴും അയാൾ ആവർത്തിക്കാം. അത് അയാൾ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു, അതിവരെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ എന്ത് ചെയ്യും, ഇവർ മാറി ചിന്തിക്കും, എനിക്ക് ഇത് അബദ്ധമായിപ്പോയി, എനിക്ക് പുറകോട്ട് പോകണം. അപ്പോഴുള്ള പ്രശ്നം എന്താണ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, അപ്പം നീ ഗർഭിണിയായിരിക്കും, കുട്ടി ഉണ്ടാവും, നീ വിചാരിച്ച മാതിരി അവിടുന്ന് എന്ത് ചെയ്യില്ല, പോരാൻ പറ്റില്ല. അവന് പോണതിന് വിരോധമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവൾക്ക് പോരാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടിനെ അയാൾ ശ്രദ്ധിച്ചില്ലെങ്കിലും ആ ഉമ്മ ശ്രദ്ധിക്കാൻ എന്താണ് എപ്പോഴും ബാധ്യസ്ഥയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇനി എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്തരത്തിലുള്ള തകരാറും സ്വഭാവദൂഷ്യങ്ങളുള്ള ഒരാളെ നമുക്ക് ശരിയാക്കാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും ആത്യന്തികമായൊരു പരിഹാരം. അയാളിപ്പോൾ ഈ സ്വഭാവമായിട്ട് മുന്നോട്ട് പോയാൽ അയാൾക്ക് കുടുംബം ആരും പെണ്ണും അയാളെ കൂടെ നിൽക്കില്ല എന്നൊക്കെ മനസ്സിലാവുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നാം മാത്രമായി എന്തായാലും ഒരു മുസ്ലിം ആയിരിക്കുമല്ലോ അയാൾ. അയാളെ കൺവിൻസ് ചെയ്ത് ബോധ്യപ്പെടുത്തി ഒരു നല്ല ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ്. എന്നാൽ ഒരു ഹിതായത്തിലാക്കണ ഒരാളെ ഹിതായത്തിലേക്ക് കൊണ്ടുവന്നൊരു കൂലിയും കിട്ടും, നമ്മുടെ കുടുംബജീവിതം നന്നായി പോവുകയും ചെയ്യും. അത് പറ്റുമെന്നാണ് നോക്കേണ്ടത്. ഇനി ഒരു നിലക്കും ഇങ്ങനെയൊന്നും പോവില്ല, നന്നാവില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ നമ്മളെ വഴി സ്വീകരിക്കുന്നതിനും എന്തില്ല, കുഴപ്പമില്ല. അപ്പോൾ ഏതായാലും ഗർഭിണിയാണല്ലോ, ഒരു പ്രസവമൊക്കെ ആകുന്നത് വരെ ഒരു ശ്രമം നടത്തി വെക്കുക, എന്നിട്ടും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യുക, ഒരു അവസാനത്തൊരു വാർണിംഗ് ഒക്കെ കൊടുത്ത് ഒരു താക്കീതൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുകയാണ്, ഇങ്ങനെ മുന്നോട്ട് പോകുകയാണ് ഞാൻ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആയിക്കോ, അല്ല മനംമാറ്റം ഉണ്ടാവുമോ എന്നൊക്കെ ശ്രമിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുകയായിരിക്കും നല്ലതെന്ന് തോന്നുന്നുണ്ട്.
3: മറ്റൊരു സഹോദരിയാണ്, അവർ വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമായി, ഒരു കുട്ടിയുണ്ട്, രണ്ടാമത്തെ ഇപ്പോൾ ഗർഭിണിയാണ്. അപ്പോൾ അവരെ പ്രശ്നം എന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇവരുടെ ഭർത്താവ് അന്യ സ്ത്രീകളെ അവരുണ്ടാകുമ്പോൾ തന്നെ, ഇപ്പോൾ അവരൊരുമിച്ച് പോകുമ്പോൾ ഒരുമിച്ചൊരു ഭക്ഷണമൊക്കെ ഉണ്ടാകുമ്പോൾ അവർ മറ്റു സ്ത്രീകളെ നോക്കുന്നു, ശ്രദ്ധിക്കുന്നു, അവരെ സൗന്ദര്യം ആസ്വദിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അത് വലിയ തെറ്റിലേക്കൊന്നും അദ്ദേഹം പോയിട്ടില്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രശ്നം അവർക്കെന്ന് വെച്ചാൽ, അവരെ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിയെ കല്യാണം കഴിഞ്ഞാണെങ്കിൽ പോലും അവരെ കാണുമ്പോൾ വല്ലാതെ ശ്രദ്ധിക്കുകയും, അതുപോലെ ഇപ്പോൾ ഇവരെ പ്രസൻറ്റിൽ തന്നെ ഇപ്പോൾ ഭാര്യ ഉണ്ടാകുമ്പോൾ പോലും അവളോട് നന്നായി അവളുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നു, അവളോട് കുറച്ചുകൂടി അറ്റാച്ചാകാൻ വേണ്ടി അയാൾ ശ്രമിക്കുന്നു എന്നുള്ളതൊക്കെ ഇവർക്കൊരു തോന്നൽ. അപ്പോൾ ആ തോന്നൽ ഇവർക്ക് ഇങ്ങനെ ഓരോ വീട്ടിൽ റൂമിലൊക്കെ ആകുമ്പോഴും വല്ലാത്തൊരു അവസ്ഥയിലേക്ക് അവർ മാറുകയാണ്. ഇപ്പോൾ അവർ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒറ്റക്കാകുമ്പോൾ അപ്പോൾ അദ്ദേഹം പുറത്തു പോയല്ലോ, ഇനിയിപ്പോൾ ആ പെണ്ണിനെ കാണുമോ, അവരോട് സംസാരിക്കുമോ, ഇനിയിപ്പോൾ ഒരു കല്യാണമോ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോഴും അവളെ കാണുമോ. അപ്പോൾ അവൾ പോകുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നത് ആ പെണ്ണ് വരാതിരിക്കട്ടെ, ആ പെണ്ണ് വരാതിരിക്കട്ടെ എന്നുള്ള ഒരു അവസ്ഥയാണ് അവർക്കുള്ളത്. കുടുംബമായതുകൊണ്ട് തന്നെ വീണ്ടും കാണാനും കണ്ടുമുട്ടാനും സംസാരിക്കാനും ഒക്കെ അവർക്ക് എന്തുണ്ട്, അവസരങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ഇതുവരെ ഭർത്താവിനോട് ഞാനത് പറഞ്ഞിട്ടില്ല, നിങ്ങളവരെ നോക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്, അപ്പോൾ ഇനി അത് പറയാൻ പറ്റുമോ, പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ ഒക്കെ ഉള്ളൊരു പേടി, എന്താണ് എങ്ങനെയാണ് അത് ഡീൽ ചെയ്യേണ്ടതെന്നാണ് ആ കുട്ടി ചോദിക്കുന്നത്.
4: ഇതിലിപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ, പൊതുവേ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ, എൻ്റെ ഭർത്താവ് വേറെ കല്യാണം കഴിക്കുമോ, വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളെ സ്വീകരിക്കുമോ, വേറെ ഏതെങ്കിലും പെണ്ണുങ്ങൾ താല്പര്യമുണ്ടോ എന്ന്, എത്ര വിശുദ്ധനായി ജീവിക്കുന്നൊരു ഭർത്താവാണെങ്കിൽ ആ ഭർത്താവിനെ കുറിച്ച് ഭാര്യയ്ക്ക് ഒരു ആശങ്ക ഉണ്ടാവും. മനസ്സിലെ അത്തരം ആശങ്കകളിൽ നിന്ന് എന്ത് ചെയ്യും, ചിലപ്പോൾ ചില ആളുകൾക്ക് സംശയങ്ങൾ ഉത്ഭവിക്കും. എനിക്കിങ്ങനെ തോന്നുക, ഇതിന് രണ്ട് സാധ്യത ഉണ്ട്. ഒന്നതൊരു സംശയമാവാനുള്ള സാധ്യത ഉണ്ട്, അതെ, ആ ഭർത്താവിനോടുള്ള അതീവമായ ഇഷ്ടവും താല്പര്യവും കൊണ്ട് എന്ത് ചെയ്യുക വെച്ചാൽ അദ്ദേഹം ആരെങ്കിലും നോക്കുമോ പോവോ എന്നൊക്കെ ഉള്ള ഒരു താല്പര്യത്തിനാണ് എന്തിന്. മറ്റെന്താന്ന് വിചാരിച്ചാൽ, നമ്മളിപ്പോൾ ഇങ്ങനെ എല്ലാ സ്ത്രീകളും ഇങ്ങനെ വായ നോക്കി അവരെ ആസ്വദിക്കുകയാണെന്നൊന്നും പറയുന്നത് നമുക്ക് അത്ര വിശ്വസനീയമല്ല. കാരണം എന്തായാലും നമുക്കൊരു മാന്യത ഉണ്ടാവുമല്ലോ, നമ്മൾ വേറൊരാളെ മുഖത്തൊക്കെ അങ്ങനെ നോക്കുമ്പോൾ നമ്മളെപ്പറ്റി സംശയിക്കൂലേ. എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഇയാളൊരു മോശക്കാരനാണ്. അപ്പോൾ നമ്മൾ 10 സ്ത്രീകളെ കണ്ട 10 സ്ത്രീകളെന്താ വിചാരിക്കുക, ഇയാളൊരു ആൾ ശരിയില്ല എന്ന് വിചാരിക്കൂലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി ആളുകൾ അങ്ങനെയൊക്കെ നോക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും അവനവൻ്റെ ഒരു മാന്യതയെ സംരക്ഷിക്കാൻ ശ്രമിക്കൂലേ. അപ്പോൾ അതേപോലെ തന്നെ പിന്നെ കുടുംബത്തിലുള്ള സ്ത്രീകളാകുമ്പോൾ എന്ത് ചെയ്യും, കുറച്ചും കൂടി അടുത്ത് പെരുമാറിയേക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അവരെക്കുറിച്ച് കൂടുതൽ സംശയം ഉണ്ടാവാൻ കാരണം. ഞാൻ പറഞ്ഞ പ്രത്യക്ഷമായൊരു തെളിവോ കാര്യങ്ങളോ കിട്ടാത്തിടത്തോളം കാലം അയാൾ നോക്കുന്നുണ്ടാവില്ല. എൻ്റെ ഒരു തോന്നലായിരിക്കുമെന്ന് വിചാരിച്ച് സമാധാനിക്കലായിരിക്കും നന്നായിരിക്കാൻ തോന്നുന്നത്. ഇനിയിപ്പോൾ അയാൾ അങ്ങനെ ഉദ്ദേശിക്കുന്നൊന്നുമില്ലാന്ന് വിചാരിക്കുക, എന്നിട്ട് വെറുതെ അയാളുടെ പോയിട്ട് നിങ്ങൾ കണ്ട സ്ത്രീകളൊക്കെ നോക്കാറുണ്ടല്ല, അത് വളരെ ഗുരുതരമായൊരു ആരോപണമായിരിക്കും. അങ്ങനത്തെ ഒരു ആരോപണം അങ്ങനെ ചിന്തിക്കാത്തൊരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ എന്ത് ചെയ്യും, അത് നമ്മൾ തമ്മിലുള്ള വിശ്വാസത്തിനെ നഷ്ടപ്പെടുത്തി കളയാനുണ്ടാവും. എന്തെങ്കിലും ഒരു സ്ത്രീയോട് തെറ്റായി പെരുമാറിയോ, ഒരു ബാഡ് ടച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്വകാര്യമായിട്ടുള്ള മൊബൈലിൽ എന്തെങ്കിലും ചാറ്റിങ്ങോ, അല്ലെങ്കിൽ എന്തെങ്കിലും അശ്ലീലങ്ങൾ മൊബൈലിൽ കാണേ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്വഭാവ ദൂഷ്യങ്ങൾ ഉള്ള ഒരാളാണെങ്കിൽ ഈ പറയുന്നതിലൊരു ശരി കാണാം. മറ്റേത് വേറെ തകരാറുകളൊന്നുമില്ലാത്ത ഒരാളാവുമ്പോൾ ഇങ്ങനെ സംശയിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇവരെന്ത് ചെയ്യുക, അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് തൽക്കാലം മനസ്സമാധാനിച്ച് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ അള്ളാഹുവല്ലേ അറിയുക, മനസ്സിലുള്ള കാര്യങ്ങളല്ലേ എന്ന് വിചാരിച്ച് ഉപേക്ഷിക്കലായിരിക്കും നന്നായിരിക്കും.
3: ഒരു സഹോദരിയാണ് അവർ, പിന്നെ കുറച്ച് വിശദമായിട്ട് അവരെഴുതിയിട്ടുണ്ട്. അവരുടെ ജീവിതത്തിലെ ഒരു തീരുമാനം, ജീവിതത്തെക്കുറിച്ച് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ നമുക്ക് കത്ത് എഴുതിയിട്ടുള്ളത്. അവർ പറയുന്നത് 24 വർഷമായി അവർ വിവാഹം കഴിഞ്ഞിട്ട് 4 മക്കളുണ്ട്. മൂത്ത മകൻ നിക്കാഹ് കഴിഞ്ഞു, അപ്പോൾ അത്രയും വലിയൊരു മകനുമുണ്ട്. അവർ പറയുന്നത് ഞാനിപ്പോൾ ഒരു മദ്രസയിൽ ഒരു വർഷമായിട്ട് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഭർത്താവ് വിദേശത്തായിരുന്നു, ഡ്രൈവർ ജോലിയായിരുന്നു. അപ്പോൾ അവരങ്ങനെ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. പിന്നീട് സൗദിയിലേക്ക് പോകാൻ പറ്റാത്ത രൂപത്തിൽ അദ്ദേഹം നാട്ടിൽ ലീവ് എടുത്ത് നിന്നപ്പോൾ, അപ്പോൾ അവരറിയാത്ത എന്തൊക്കെയോ ജോലികൾ ചെയ്തു. അത് തെറ്റാണോ ശരിയാണോ എന്നറിയില്ല, എന്തോ ഒരു തെറ്റായ ജോലിയായിരുന്നു എന്നവർ അങ്ങനെ ഊഹിക്കുന്നു. ഇപ്പോൾ അവർക്ക് പ്രശ്നം എന്ന് വെച്ചാൽ വീട് വെച്ചതിലൊരു 7 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു. അതവരുടെ പിന്നെ അവകാശം കിട്ടിയപ്പോൾ സമയത്ത് അതൊക്കെ വിറ്റിട്ട് അവരത് അങ്ങനെ വീട്ടി. അപ്പോൾ നാട്ടിലൊരു പണിക്കും ഇയാൾ പോകില്ല, വലിയ മടിയനാണ്. അപ്പോൾ എങ്ങനെയാണ് പിന്നെ മുന്നോട്ട് പോകുന്നത് വെച്ചാൽ കടം വാങ്ങിയും അങ്ങനെ മുന്നോട്ട് പോകുന്നൊരു അവസ്ഥ. പിന്നീടാണ് അവരറിയുന്നത് അവർ പലിശക്കൊക്കെ പണം വാങ്ങുകയും അങ്ങനത്തെ, അതായത് വീട് പണയം വെച്ചും മറ്റുള്ളതൊക്കെ പണയം വെച്ചും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഇവർ തമ്മിൽ എന്തായി, പ്രശ്നങ്ങളായി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അവർ വീട്ടിലേക്ക് അവരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അവർ പിന്നെ അയാൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഈ ഏർപ്പാടിനാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ പലിശക്കുള്ളതാണെങ്കിൽ ഹറാമായ ഒരു വിഷയത്തിലാണെങ്കിൽ ഞാനില്ല, ഞാനും എൻ്റെ മക്കളും ഇല്ല. നിങ്ങൾ അധ്വാനിച്ച് കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ കൂടെ വരാം, അതല്ലെങ്കിൽ ഞാനില്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ പിന്നെ അപ്പോൾ ഇവർക്കൊരു തീരുമാനം, ഇപ്പോൾ അതൊരു ഇസ്ലാമിക മദീനിയായി ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു കുടുംബമായതുകൊണ്ട് തന്നെ അവർക്ക് അതിലൊരു തീരുമാനം കിട്ടണം. ഞാൻ അവരെടുത്ത ആ ഒരു ഡിസിഷൻ നല്ല തന്നെയാണോ, അതല്ല ഇപ്പോൾ വീട്ടുകാരൊക്കെ പറഞ്ഞു ഇത്രയും വർഷങ്ങളായി, 10-24 വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ട് എല്ലാം സഹിച്ചിട്ട്. കാരണം ഇതുവരെ ഇപ്പോൾ അവരെന്നെ പറയുന്നത് ഞാൻ എൻ്റെ ഭർത്താവിനെ ഇതുവരെ ഒരാളുടെ മുമ്പിലും മോശക്കാരനായി ചിത്രീകരിച്ചിട്ടില്ല. എനിക്കറിയാമായിരുന്നിട്ടും ഞാൻ എൻ്റെ കുടുംബത്തിലോ അവരെ കുടുംബത്തിലോ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ എപ്പോഴും നല്ലൊരു മാന്യനായിക്കൊണ്ട് തന്നെയാണ് കൊണ്ടുനടന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ പോകാൻ താല്പര്യമുണ്ട്, പക്ഷേ അയാൾ ഇപ്പോഴും അത്തരം കാര്യങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇപ്പോൾ മദ്യപാനം തുടങ്ങിയിട്ടുണ്ട് എന്നവർ പറയുന്നു. അപ്പോൾ ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതൊന്ന് പിന്നെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവുക.
4: നമുക്കിപ്പോൾ ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവണം എന്ന് വെച്ചാൽ അദ്ദേഹം ശരിയായ ഒരു ദീനിയായ ഒരാളല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഇപ്പോൾ അയാൾ മദ്യപാനം ആരംഭിച്ചു, വീട്ടിലെ കാര്യങ്ങൾ ഉത്തരവാദിത്വം നിർവഹിക്കില്ല, പലിശയും മറ്റ് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം എന്താണ് ശരിക്കും ഒരു ദീനിയായ ഒരാളല്ല എന്ന് മനസ്സിലാവുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ഇനി ദീനിയായിട്ട് എന്ത് ചെയ്യണം, ഒരു നല്ല ഒരവസ്ഥ ഉണ്ടാകി വന്നാൽ അയാളിൽ ഭയങ്കര മാറ്റങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അദ്ദേഹത്തെ ഒന്ന് ദീൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് ഒരു പരലോകബോധം ഉണ്ടായി, നിസ്കാരമൊക്കെ ഒന്ന് കണക്ഷമാക്കി ഒരു നല്ല മനുഷ്യൻ, അത് അങ്ങനെ ഒരു ചേഞ്ച് വരുന്നതോടുകൂടെ ഈ കംപ്ലയിൻസ് കംപ്ലീറ്റ് എന്താവും, മാറിക്കിട്ടും. അയാൾക്കൊരു മതപരമായ ഒരു മാറ്റമാണ് ഉണ്ടാവേണ്ടതെന്നാണ്. അപ്പോൾ ആ മാറ്റത്തിന് അയാളെ നിർബന്ധിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഇപ്പോൾ ഇവർ പോരണം എന്ന് അവർക്ക് അയാൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ദീനിയായിട്ട് മാറണം എന്ന ഒരു കണ്ടീഷൻ അയാളെ മുന്നിൽ വെക്കാൻ പറ്റുമോ എന്ന് എന്ത് ചെയ്യാം, ആലോചിക്കുക. അത്
3: അവർ ഡിമാൻഡ് വെച്ചു, നിങ്ങളിതൊക്കെ നിർത്തി നല്ലവർക്ക് ജീവിക്കുകയാണെങ്കിൽ ഞാൻ വരാം. അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ഇങ്ങനെ പോവുള്ളൂ, അതിന് സൗകര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി.
4: അപ്പോൾ അങ്ങനെ പറയുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ പിന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റിയത് എന്താ വെച്ചാൽ അയാളെ കൂടെ തന്നെ ജീവിക്കണം എന്നാണ് ഇവർ താല്പര്യപ്പെടുന്നതെങ്കിൽ എന്ത് ചെയ്യാച്ചാൽ അയാളുടെ സ്വഭാവ ദൂഷ്യങ്ങളോ കടം വാങ്ങലുകളോ പലിശയോ കാര്യങ്ങളോ ഒന്നും നമ്മളെ ബാധിക്കാത്ത ഒരവസ്ഥ ഉണ്ടാക്കി തീർക്കാം. അയാൾ എന്ത് ചെയ്തു അതൊക്കെ അയാളിലേക്ക് അവസാനിക്കും എന്ന് തീരുമാനിച്ചാൽ എന്ത് ചെയ്യും, നമ്മൾ അയാളിൽ നിന്ന് ആനുകൂല്യങ്ങൾ കിട്ടുകയാണെങ്കിൽ വാങ്ങുക, അല്ലെങ്കിൽ നമ്മളതിൻ്റെ വഴി കണ്ടെത്തി ജീവിച്ച് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല. നേരെ മറിച്ച് അയാളിപ്പോൾ അയാളുടെ എല്ലാ സ്വഭാവ ദൂഷ്യങ്ങൾക്കും ഈ കടം വാങ്ങലിനും പലിശക്കും ഒക്കെ ഇവർ കൂട്ടുനിന്ന് അവരിൽ നിന്ന് പണം കൊടുത്ത് കടം വാങ്ങിക്കൊടുക്കുന്നൊരവസ്ഥയിലാകുമ്പോൾ അയാളെന്ത് ആപത്തുകൾ ഉണ്ടാക്കിയാലും അതിനൊക്കെ എന്ത് ചെയ്യും, ഇവർക്കും അതിലൊരു ഭാഗവാക്കാകും. അപ്പോൾ ഭർത്താവാണെങ്കിലും നിങ്ങളുടെ ഇടപാട് മറ്റ് കാര്യങ്ങളൊന്നും എന്ത് ചെയ്യരുത്, അതിലൊന്നും ഞാൻ ഇടപെടൂല, നിങ്ങൾ എന്ത് കടം വന്നാലും അത് വീട്ടാൻ ഞാൻ ഉണ്ടാവില്ല, അതിൻ്റെ ബാധ്യതകളൊന്നും ഞാൻ ഏറ്റെടുക്കില്ല, നിങ്ങൾ വാങ്ങിയ കടത്തിന് ആരും എൻ്റെ അടുത്ത് വരേണ്ടതില്ല എന്ന് പറയാം. അതേപോലെ തന്നെ എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ മദ്യപാനമൊക്കെ തുടങ്ങി എനിക്കവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, തിരിച്ചു പോരും. അപ്പോൾ എനിക്ക് ശാരീരികമായോ സാമ്പത്തികമായോ ഒന്നും ബുദ്ധിമുട്ട് വരുന്ന നിലക്കുള്ള ഒരു ബന്ധത്തിനും ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് അവരുടെ കാര്യം സേഫാക്കിയിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റിയ രൂപം ഉണ്ടെങ്കിൽ സ്വീകരിക്കാം.
3: ഓക്കെ, പിന്നെ മറ്റൊരു സഹോദരി, അവർ അവരുടെ ഭർത്താവ് ഗൾഫിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവധി ദിവസങ്ങളിലുമെല്ലാം, അവധി ദിവസങ്ങളിലും അല്ലെങ്കിൽ മറ്റു സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു കസിൻ്റെ റൂമിലേക്ക് അവർ പോകാറുണ്ട്. അപ്പോൾ അത് ഭാര്യക്ക് ഇവിടെ ഭാര്യ നാട്ടിലാണ്, അപ്പോൾ അങ്ങനെ പോകുന്നത് അവർക്കൊരു താല്പര്യക്കുറവ്, ഭാര്യക്കൊരു അസ്വസ്ഥത, അങ്ങനെ ശരിയല്ലല്ലോ. അവിടെ മറ്റൊരു പെണ്ണും കുട്ടിയും അദ്ദേഹമൊക്കെയാണുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തോട് ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ ഗൾഫിൽ വന്ന സമയം മുതലേ ഞാൻ അവരെ കൂടെയാണ്, അവർ എന്നെ സഹായിക്കുന്നു, ഞാനും പിന്നെ അവരുടെ ഒരു സഹായത്തിലാണ് ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ട്. അതിലൊരു തെറ്റായിട്ടൊന്നുമില്ല. പക്ഷെ ഇവർക്കൊന്നും, ഇവരും പറയുന്നത് തെറ്റായിട്ടൊന്നുമില്ല. പക്ഷേ അവ ഒരു വേറെ ഒരു പ്രശ്നം ഞങ്ങൾ തമ്മിൽ, നല്ല സ്നേഹത്തിലാണ് എല്ലാ കാര്യത്തിലുണ്ട്, അപ്പോൾ അദ്ദേഹം അത് ശരിയല്ലല്ലോ, മറ്റൊരു പെണ്ണ് അവിടെ ഉണ്ടല്ലോ എന്നുള്ളത് ഇവർക്ക് ഇങ്ങനെ തോന്നുകയാണ്. അപ്പോൾ അവർ പറയുന്നത്, ഒന്ന് ഭർത്താവ് ഞാനും നല്ല സ്നേഹത്തിൽ കഴിയുമ്പോൾ ഈ ഒരു പ്രശ്നം പറഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, പ്രശ്നം ഉണ്ടാക്കുകയാണ്, പ്രശ്നം ഉണ്ടായി വരുന്നു. അപ്പോൾ അത് എൻ്റെ ഒരു പ്രശ്നമാണോ, ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണോ, എന്നെയാണോ അത് ചികിത്സിക്കേണ്ടത്, അതല്ല ഞാൻ ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കണോ വേണ്ടത്, എന്താണ് അതിൻ്റെ പരിഹാരം?
4: ഇതിൽ പിന്നെ മനസ്സിലാക്കുന്നത്, ഇവരെ ഭർത്താവ് ഇതിനോടുള്ള അവരുടെ അങ്ങേയറ്റ സ്നേഹം താല്പര്യം കൊണ്ടും തൻ്റെ ഭർത്താവ് ഒരു പിന്നെ മറ്റൊരു സ്ത്രീയുമായിട്ടൊരു കണക്ഷൻ വരുമോ എന്നുള്ള ഒരു പേടിയിലാണ് ഇയാൾക്കുന്നത്. അപ്പോൾ നമ്മൾ മറുവശം ചിന്തിക്കുമ്പോൾ ഇതേ ഒരു പേടി ഇയാൾ ചെല്ലുന്ന വീട്ടിലൊരു പുരുഷനുണ്ടല്ലോ. അപ്പോൾ ഇയാളിവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയും അയാളും തമ്മിൽ വല്ല കണക്ഷനും ഉണ്ടാകുമോ എന്നുള്ളൊരു പേടി സത്യത്തിൽ ഇവരെപ്പോലെ അയാൾക്കുണ്ടാവണം. അയാൾക്ക് അങ്ങനെ എത്ര കാലം ഇടപഴകിയിട്ട് എന്തെങ്കിലും സംശയം തോന്നിക്കണമെങ്കിൽ ഇയാൾ അവിടെ പടി കടത്തൂലല്ലോ. അപ്പോൾ ഞാൻ മനസ്സിലാക്കണം എന്താണെന്ന് വിചാരിച്ചാൽ, ഗൾഫിലാവുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സന്ദർശനങ്ങൾ നടത്തും, അതുപോലെയുള്ളൊരു സംഗതി ഉള്ളൂ. വേറെ ഇതല്ലാത്ത വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അയാളെക്കുറിച്ച് ഇത്രയും കാലം ജീവിച്ചിട്ടും ഇവർ കേട്ടിട്ടൊന്നുമില്ല. അപ്പോൾ വെറുതെ അതാലോചിച്ചങ്ങാട്ട് ഇടങ്ങേറായി ആവുമ്പോൾ അത്രയും പ്രശ്നങ്ങളും ഉണ്ടാക്കാതൊക്കെയായിരിക്കും നന്നായിരിക്കുക. പിന്നെ വേണമെങ്കിൽ പറഞ്ഞു നോക്കാൻ പറ്റും, എനിക്ക് നിങ്ങളെ 100% വിശ്വാസമാണ്, എന്ത് ചെയ്യാണ് നിങ്ങളവിടെ പോകണോണ്ട് ഒരു കുഴപ്പമില്ല, അവിടെ ഇപ്പം ഇങ്ങനെ ഒരു പെണ്ണുണ്ടെങ്കിലും ഇതില്ല, നിങ്ങളവളെ നോക്കുന്നോ സംസാരിക്കുന്നു ഒന്നും എനിക്കൊരു വിശ്വാസക്കുറവ്. പക്ഷേ എന്തോ അറിയില്ല, നിങ്ങൾ അങ്ങോട്ട് പോകുക അറിയുമ്പോൾ എനിക്കൊരു ഇടങ്ങേറ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ പോകണം എന്നെ അറിയിക്കാതെ നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ അത്യാവശ്യങ്ങളൊന്നുമില്ലെങ്കിൽ പോവാതെ നിൽക്കുക, എന്നാൽ എനിക്കൊരു മനസമാധാനം കിട്ടും എന്ന് വേണമെങ്കിൽ അയാളോട് പറയാം. അതൊരു കച്ചറയിലേക്ക് പോകും, നിങ്ങളവിടെ പോകുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കണില്ല, നിങ്ങൾക്ക് അവിടെ എന്തോ സംബന്ധം ഉണ്ടെന്നൊക്കെ പറഞ്ഞ ഒരു കച്ചറയിലേക്ക് പോകണേക്കാളും നല്ല ഇത് സത്യസന്ധമായി ഉള്ളത് പറയാം. എന്ത്, നിങ്ങളെനിക്ക് വിശ്വാസമാണ്, നിങ്ങളാണ്ട് പോണതുകൊണ്ട് ഇങ്ങനത്തെ അപകടം പറ്റുന്നൊന്നും എനിക്ക് വിശ്വാസമല്ല. പിന്നെ അവിടെ അവരുടെ ഭർത്താവ് ഉണ്ടല്ലോ, സ്വാഭാവികമായിട്ട് നിങ്ങളത് എന്തെങ്കിലും മോശം സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളങ്ങോട്ട് കടത്തൂലല്ലോ, ഒക്കെ എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളവിടെ പോകുക അറിയുമ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടാവുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, അങ്ങോട്ട് പോവാതൊക്കെയാണ് എനിക്ക് ഇഷ്ടം എന്നാൽ എനിക്ക് സമാധാനമാണല്ലോ ഇവിടെ എന്നൊന്ന് പറഞ്ഞു നോക്കി, എനിക്ക് കുഴപ്പമില്ല എന്ന് ഞാൻ മനസ്സിലാക്കാം.
3: ഒരു സഹോദരനാണ്, വലിയ പ്രായമൊന്നുമില്ല, ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ അയാൾ പറയുന്നത്, ഞാനൊരു ഇസ്ലാമിക് പ്രബോധനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, പക്ഷേ എനിക്ക് കുറേ ദൂഷ്യ ഫലങ്ങളുണ്ട്. ഞാൻ ഗൾഫിലാണെങ്കിൽ ഞാൻ മാസ്റ്റർബേഷൻ ചെയ്യുന്നു, അതുപോലെ തന്നെ പലരെയും ഞാൻ എന്താ വെച്ചാൽ പലർക്കും പല ചോദ്യങ്ങളും സംശയങ്ങളൊക്കെ വന്നാൽ അവർക്ക് ഞാനത് നികത്തി കൊടുക്കാറുണ്ട്. അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു സഹോദരിയുമായൊരു സ്ത്രീയുമായിട്ട് അയാൾ ചെറിയൊരു ചാറ്റിംഗ് ബന്ധമുണ്ടായി. അവരെന്താ വെച്ചാൽ സംശയങ്ങളൊക്കെ ചോദിക്കും, ചില മസാലകളൊക്കെ ചോദിക്കും, അത് ഞാനങ്ങനെ യൂട്യൂബ് ലിങ്ക് കൊടുക്കും, അങ്ങനെയായിരുന്നു. പിന്നീട് അതങ്ങനെ മറ്റൊരു രൂപത്തിലേക്ക് അത് വളർന്നു. അവർക്ക് സത്യത്തിൽ എന്നോടൊരു ഒരു ബഹുമാനമുള്ള ഒരു അടുപ്പമാണ് ശരിക്കുള്ളത്. പക്ഷെ എനിക്കവരോട് അങ്ങനെയല്ല തോന്നിയത്. അങ്ങനെ ഒരു മോശമായ ചാറ്റിങ് നടത്തി, അത് അവരുടെ കുട്ടി ആരോ മകനാരോ കണ്ടിട്ടുണ്ട്, പ്രശ്നമൊന്നുമില്ല. പക്ഷെ അയാൾക്കൊരു കുറ്റബോധം, ഞാനിങ്ങനത്തെ ഒക്കെ ഒരാളാണ്, എല്ലാവരും അറിയപ്പെടുന്ന ഒരാളാണ്, എന്നെക്കുറിച്ച് വലിയ മതിപ്പാണ് ആളുകൾക്ക്, പക്ഷേ എൻ്റെ ഉള്ളിൽ എന്തുണ്ട്, കുറേ തിന്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ എന്തു ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്.
4: അതെ അതെ, അത് സത്യസന്ധമായിട്ടുള്ളൊരു ചിന്തയാണ്. അതായത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ പിന്നെ നമ്മുടെ ഈ ലൈംഗികമായ ജീവിതത്തിലുള്ള വൈകൃതങ്ങൾ എന്നുള്ളത് എല്ലാ മനുഷ്യരുടെയും ഒരു വീക്ക്നെസ്സാണത്. എല്ലാവരിലുമുണ്ട് ആ ഒരു ഇത്. അതെല്ലാവരും മാനേജ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ, അതിപ്പോൾ അള്ളാഹു നമുക്ക് വെച്ചിട്ടുള്ളതാണല്ലോ ഈ വികാരം എന്നുള്ളത്. അപ്പോൾ അതെല്ലാ മനുഷ്യന്മാർക്കുണ്ട്, അത് നമ്മൾ ഹലാലായ വഴിക്ക് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റക്കുറവുകളും പ്രശ്നങ്ങളും വരുമ്പോഴും ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം എന്തു ചെയ്യും, പലപ്പോഴും ഇങ്ങനത്തെ ടെൻഡൻസികൾ വരും. അതിപ്പോൾ ഒരു അന്യസ്ത്രീയെ നമ്മൾ സംസാരിക്കുമ്പോൾ, കാണുമ്പോൾ, ബന്ധപ്പെടുമ്പോൾ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ഏത് സമയത്തും മനുഷ്യനെ തെറ്റിലേക്ക് പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും സുരക്ഷിതത്വം എന്താ വെച്ചാൽ, ആ ഒരു ഏരിയയ്ക്ക് നമ്മൾ ഹലാലായ നിലക്കാണെങ്കിൽ പോലും കടക്കാതെ നിൽക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ സൂക്ഷ്മതക്ക് നല്ലത്. അപ്പോൾ ഒരു സ്ത്രീയെ നമ്മൾ ബന്ധപ്പെടുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഫത്വ പറഞ്ഞു കൊടുക്കാനാണെങ്കിലും ശരി, എന്ത് ചെയ്യാണ്, സ്വകാര്യമായി രണ്ട് പേര് ചാറ്റ് ചെയ്യാതക്കലാണ് ഏറ്റവും നല്ലത്. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് പബ്ലിക്കായിട്ട് നമ്മളെ വീട്ടിലെ ഭാര്യമാർക്കും കുട്ടികൾക്കൊക്കെ കാണത്തക്ക വിധത്തിലുള്ള പബ്ലിക്കായിട്ടുള്ള നിലയ്ക്ക് അത് ചെയ്യാവൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്തുണ്ടാവില്ല, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇപ്പോൾ ഇങ്ങനത്തെ ചില ബന്ധങ്ങൾ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുണ്ടാകുമ്പോൾ അത് ഒരു തിന്മയിലേക്ക് എത്തും. കാരണം അതുകൊണ്ടല്ല അല്ലോ വിരോധിച്ചത്. അപ്പോൾ അത് എത്താത്ത ആൾക്കാരുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നത് അവിശ്വസനീയമായ കാര്യമാണ്. എല്ലാവരാണെങ്കിലും എത്തും. വമാ ഉപരി ഉനഫ്സി ഇന്ന നഫ്സല അമ്മാറത്തും ബിസുവോ. അതിപ്പോൾ യൂസുഫ് നബി പറഞ്ഞതാണെന്നും അഭിപ്രായമുണ്ട്, യൂസുഫ് പിന്നെ ആ സുലേഖ പറഞ്ഞതാണെന്നും അഭിപ്രായമുണ്ട്. എന്തായാലും അതിൻ്റെ ആശയം അതാണ്, ഞാൻ എന്നെ ഒഴിവാക്കി പറയണില്ല, തെറ്റുകളൊന്നും സംഭവിക്കില്ല എനിക്ക്, ഞാൻ പറയണില്ല. തീർച്ചയായും മനസ്സ് തെറ്റുകൾ സംഭവിക്കുന്നതാണ്, അപ്പോൾ എല്ലാവർക്കും സംഭവിക്കും. അപ്പോൾ ഈ സഹോദരനോട് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള പിന്നെ തിന്മകളിലേക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ട് എന്ന് അയാൾ തിരിച്ചറിഞ്ഞതുകൊണ്ട് ഇത്തരം കണക്ഷൻസ് സ്ത്രീകളെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെടുന്ന അവസരങ്ങൾ അത് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ അയാൾക്ക് ഒരു മനസ്സമാധാനം കിട്ടും, സുരക്ഷിതമായി മുന്നോട്ട് പോകാൻ പറ്റുകയും ചെയ്യും.
3: മറ്റൊരു സഹോദരി ചോദിക്കുന്നത്, അവരുടെ ഭർത്താവ് ഡ്രൈവർ ജോലിയാണ്. അപ്പോൾ അവർ അതിൻ്റെ ആമുഖത്തിൽ പറയുന്നത്, പിന്നെ സാധാരണ ഭർത്താവ് ക്ഷണിക്കുമ്പോൾ ഭാര്യ വന്നിട്ടില്ലെങ്കിലാണ് അതിന് കുറ്റവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്, എന്നാൽ നേരെ തിരിച്ചാണെങ്കിലോ എന്നവർ ചോദിക്കുന്നു ഭർത്താവിനെ ക്ഷണിക്കുമ്പോൾ. കാരണം ഇദ്ദേഹം അത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിന് എന്തില്ല, തീരെ താല്പര്യമില്ല. ഇപ്പോൾ ഒരുപാട് നിർബന്ധിക്കുമ്പോൾ മാത്രമാണ് മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ ഒരിക്കലൊക്കെ അദ്ദേഹത്തിന് അദ്ദേഹം ആ കാര്യത്തിൽ മുതിരുന്നുള്ളൂ. അപ്പോൾ എന്നാൽ അവർ അന്വേഷിക്കുന്നവരുടെ കൂട്ടത്തിലുള്ള പലരും, ഒരേ ജോലി ചെയ്യുന്നവർ പലരും അവരുടെ കുടുംബത്തിലൊക്കെ സാധാരണ രൂപത്തിൽ നടക്കുന്നു. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് അങ്ങനത്തെ ഒരു ചിന്ത വരാതിരിക്കട്ടെ, ഒരു താല്പര്യം വരാതിരിക്കട്ടെ എന്ന് ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയാണ് ഇത് ഒരു ഭർത്താവിനോട് എങ്ങനെ ഇത് പറയും, എങ്ങനെ അത് പരിഹരിക്കാൻ കഴിയും എന്നാണ് അവർ ചോദിക്കുന്നത്.
4: അല്ല, ഇതിലിപ്പോൾ അങ്ങനത്തെ സങ്കീർണ്ണതൊന്നുമില്ല. അപ്പോൾ സാധാരണ ഇപ്പോൾ നബിൻ്റെ അടുക്കൽ വന്നിട്ട് തന്നെ ഒരു പുരുഷൻ്റെ ശേഷിക്കുറവിനെക്കുറിച്ച് പരാതിപ്പെട്ടതായിട്ട് നമ്മൾ ഹദീസുകൾ നമ്മൾ വ്യക്തമായിട്ട് വായിക്കുന്ന കാര്യമാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്താണ്, ഒരു ഭർത്താവിന് വേണ്ടെന്ന് വെക്കാൻ പോലും ഒരു സ്ത്രീക്ക് എന്തുണ്ട്, അവകാശമുണ്ട്. പൊതുവേ പുരുഷന്മാരിൽ എന്തുണ്ടാവില്ല, ഇങ്ങനത്തത് ഒരു കോമണായി സാധാരണ ഒരു താല്പര്യക്കുറവ് കാണലില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ ഇതിന് പല കാരണങ്ങളാണ്. ഒന്നിപ്പോൾ ഇത് എന്തെങ്കിലും അവിഹിതമായ ബന്ധങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ പോൺ സൈറ്റുകൾ കണ്ട് അശ്ലീലങ്ങൾ കണ്ടിട്ട് എന്തെങ്കിലും മാസ്റ്റർബേഷനൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ലൈംഗിക വൈകൃതങ്ങൾ ജീവിക്കുന്ന ആളുകൾക്ക് പൊതുവേ ഭാര്യമാരോട് അടുപ്പം താല്പര്യം ഉണ്ടാവില്ല. അതല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരികമായ രോഗങ്ങൾ, ഷുഗർ പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ അസുഖങ്ങളുള്ള ആളുകൾ ഉണ്ടാവും. ചില ആളുകൾ എന്താ വെച്ചാൽ ഈ ജന്മനാ തന്നെ എന്താണ് ഇത്തരം ഹോർമോൺസുകൾ വേണ്ട രൂപത്തിൽ വർക്ക് ചെയ്യാത്ത ആളുകൾ, അപൂർവം ചെറിയ ശതമാനം ആളുകൾ അങ്ങനെ ഉണ്ടാവാം. അപ്പോൾ അദ്ദേഹം ഒരു ട്രീറ്റ്മെൻറ്റിന് തയ്യാറാവുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇതൊന്നും താല്പര്യമില്ലാത്തത് എന്ന് പഠിച്ച് ഒരു ട്രീറ്റ്മെൻറ്റിന് തയ്യാറാവുകയാണെങ്കിൽ അത് നല്ലതാണ്. അപ്പോൾ ഇവർക്ക് ചെയ്യാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെൻ്റെ ഭർത്താവാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എനിക്ക് ഹലാലാക്കിയത് നിങ്ങളെ മാത്രമാണ്. അതുകൊണ്ട് എൻ്റെ ആവശ്യങ്ങൾ എന്താണ് നിർവഹിച്ചു തരൽ നിങ്ങളുടെ നിർബന്ധമായ കടമയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ, എന്തുകൊണ്ട് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് താല്പര്യപ്പെടുന്നില്ല എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായൊരു മറുപടി എനിക്ക് ലഭിക്കേണ്ടതുണ്ട് എന്ന് പറയാം. അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ എന്ത് ചെയ്യും, അയാൾ അയാളുടെ തകരാറുകൾ പറയാം, അതിനൊരു ചികിത്സ ആവശ്യമാണ്, ചികിത്സയ്ക്ക് മുന്നോട്ട് പോകാം. ഇങ്ങനെ നമ്മൾ വളരെ കണിശമായി ആവശ്യപ്പെട്ടിട്ടും, അതല്ലെങ്കിൽ എനിക്ക് എൻ്റെ ചില തീരുമാനങ്ങളിലേക്ക് പോകേണ്ടിരുന്നു പറയാം ആവശ്യപ്പെട്ടിട്ടും അദ്ദേഹം ഇന്ന് ഒരു പ്രതികരണങ്ങൾ ഉണ്ടാവുക, അദ്ദേഹം സഹകരിക്കാതൊക്കെ ഒരു മാറ്റത്തെക്കുറിച്ച് ആലോചിക്കാതിരിക്കുക ചെയ്യുകയാണെങ്കിൽ വേറെ വഴികൾ ആലോചിക്കണം, അങ്ങനെ പറയാൻ പറ്റുള്ളൂ.
3: തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ശ്രോതാക്കളെ, ഇപ്പോൾ കേട്ടത് സ്നേഹക്കൂട്, സങ്കടങ്ങൾ പങ്കുവെക്കാം. സ്നേഹക്കൂടിൽ ഇതുവരെ നമ്മോടൊപ്പം സംസാരിച്ചിരുന്നത് പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, കൂടെ ഹനീഫ വണ്ടൂർ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: പീസ് റേഡിയോ ഇൻസൈറ്റ് പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ഇസ്ലാമിലെ സംസ്കരണ ചടങ്ങുകൾ എത്ര സുന്ദരം. അവതരണം അബ്ദുർ റൌഫ് അൽഹിക്കമി, തിരുവനന്തപുരം.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ല. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ സംസ്കരിക്കുന്ന രൂപം പല നാടുകളിലും വ്യത്യസ്തമായിരിക്കും. അത് മതങ്ങൾ മാറുന്നതിനനുസരിച്ച് അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാറുമെന്നത് നമുക്കറിയാം. നമ്മുടെ നാട്ടിൽ പോലും വ്യത്യസ്തമായ മതക്കാർ ഒരു മനുഷ്യനെ, മരിച്ച മനുഷ്യനെ പിന്നീട് സംസ്കരിക്കുന്ന രൂപം വ്യത്യസ്തമാണ്. ചിലർ കുഴികളിൽ അടക്കുന്നു, മറ്റു ചിലർ ദഹിച്ചു കളയുന്നു, കത്തിച്ച് ചാമ്പലാക്കുന്നു, മറ്റു പല മാർഗത്തിലൂടെ സംസ്കരണം നടത്തുന്ന ശൈലികൾ നമുക്ക് കാണാൻ കഴിയും. അവിടെ ഇസ്ലാമിൻ്റെ സംസ്കരണ രീതി അതേറ്റവും ഭംഗിയുള്ളതും ആദരവ് നിറഞ്ഞതുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല അത് പ്രകൃതിദത്തമായ കാര്യമാണ് എന്നും ചില പ്രമാണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. ആദം അലൈഹി സ്സലാമിൻ്റെ രണ്ടു മക്കൾ, അവർ തമ്മിൽ ചെറിയ പ്രശ്നമുണ്ടായി. രണ്ടുപേരും ബലികർമ്മം നടത്തി. എന്നാൽ അതിൽ നിന്ന് ഒരാളുടേത് മാത്രമാണ് സ്വീകരിക്കപ്പെട്ടത്. ആ സ്വീകരിക്കപ്പെട്ട വ്യക്തിയോട് സ്വീകരിക്കപ്പെടാത്ത വ്യക്തി ദേഷ്യം വെച്ചു പുലർത്തി, പക തീർക്കാൻ ശ്രമിച്ചു. ഞാൻ നിന്നെ വകവരുത്തുമെന്ന് പറഞ്ഞു. ആ മനുഷ്യൻ തിരിച്ചു പറഞ്ഞത്, ഇന്നമാ യത്തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, കർമ്മങ്ങൾ അവരുടെ നന്മ അനുസരിച്ചും അവരുടെ സൂക്ഷ്മത അനുസരിച്ചും മാത്രമാണ് സ്വീകരിക്കപ്പെടുന്നത് എന്ന് പറയുമ്പോൾ ഈ മനുഷ്യന് തിരിച്ച് പ്രതികാരം ചെയ്യാനുള്ള ഒരു തോന്നലുണ്ടായി. അങ്ങനെ സ്വീകരിക്കപ്പെടാത്തതിൻ്റെ ദേഷ്യവും അമർഷവുമെല്ലാം സ്വന്തം സഹോദരനിൽ തീർക്കുന്ന സാഹചര്യമുണ്ടായപ്പോൾ ലോകത്ത് ആദ്യം നടന്ന കൊലപാതകം അതാണ്. പക്ഷേ ആ മനുഷ്യനെ എങ്ങനെ സംസ്കരിക്കണമെന്ന് അറിയാതെ നിൽക്കുന്ന സമയത്താണ് അള്ളാഹു സുബ്ഹാനഹു തആല ഒരു കാക്കയെ അവിടെ നിയോഗിക്കുന്നത്. ആ കാക്ക വന്ന് ആ കാക്കയുടെ കൂടെയുണ്ടായിരുന്ന മറ്റൊരു കാക്ക മരണപ്പെട്ടപ്പോൾ ആ കാക്കയെ മറമാടുന്ന രൂപം ഒരു കാക്കയിലൂടെ മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആ കാക്ക വന്ന് കുഴിയെടുത്ത് ആ കുഴിയിലേക്ക് മരിച്ച കാക്കയെ മറമാടുന്ന രൂപം കണ്ടപ്പോൾ ഈ രൂപത്തിലാണ് ചെയ്യേണ്ടത് എന്ന് പ്രകൃതിദത്തമായി കൊണ്ട് തന്നെ ലോകസ്രഷ്ടാവ് മനുഷ്യന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇസ്ലാമിൻ്റെ ഈ കർമ്മങ്ങൾ ഓരോന്നും പരിശോധിച്ചു നോക്കിയാൽ മറ്റു ഇതര സംസ്കാരങ്ങളിൽ നിന്നും ഇതര സംസ്കരണ ചടങ്ങുകളിൽ നിന്നെല്ലാം ആ മരിച്ച മയ്യത്തിനോടുപോലും ആദരവ് കാണിക്കുന്ന മതമാണ് ഇസ്ലാമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ ഓരോ ചലനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ കൊടുത്ത ആദരവ് പോലെ തന്നെ മരിച്ചതിന് ശേഷവും ആ മയ്യത്തിനോട് ആദരവ് കാണിക്കണം എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. റൂഹിനെ പിടിക്കാൻ വരുന്ന മലക്കുകൾ വരുമ്പോൾ പോലും നല്ല ആത്മാവാണെങ്കിൽ ആ റൂഹ് ആദരവോടുകൂടിയാണ് വരുന്നത് എന്നാണ്. അതിൻ്റെ സുദീർഘമായ ഹദീസിൻ്റെ വാചകങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നല്ല ആത്മാവാണെങ്കിൽ ഈ ദുനിയാവിൽ നന്മകൾ ചെയ്ത് നല്ല വിശ്വാസിയായി ജീവിച്ച് അങ്ങനെ മരണത്തോടടുക്കുന്ന ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് റൂഹ് പിടിക്കാൻ വേണ്ടി മലക്കുകൾ വരുമ്പോൾ കണ്ണെത്താ ദൂരത്ത് ഒരു കൂട്ടം മലക്കുകൾ ആദ്യം വന്നിരിക്കുന്നതാണ്. ശേഷം സ്വർഗത്തിൻ്റെ പുടവയുമായി കൊണ്ട് മലക്കുൽ മൗത്ത് വരും. ഈ ദുനിയാവിൽ ലഭിക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ല മുന്തിയ ഇനം കസ്തൂരിയുമായി കൊണ്ടാണ്, സുഗന്ധദ്രവ്യവുമായി കൊണ്ടാണ് ആ മലക്ക് വരുന്നത്. റൂഹിനെ പിടിക്കുമ്പോൾ ഏറ്റവും മാന്യമായി കൊണ്ടും ഏറ്റവും നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും ആശ്വസിപ്പിച്ചുകൊണ്ടുമാണ് റൂഹിനെ പിടിക്കുന്നത്. അങ്ങനെ ആ മയ്യത്ത് അവിടെ റൂഹിനെ പിടിച്ച് മലക്കുകൾ മടങ്ങുന്ന സമയത്ത് അവിടെ നിന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ പോലും മലക്കുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം പഠിപ്പിക്കുന്നിടത്ത് ആ ആത്മാവിനെ ആദരിക്കും എന്നാണ്. ഇനി ഒരു മുസ്ലിമു മരിച്ചാൽ ആ മുസ്ലിമിനെ ബാക്കി ജീവിച്ചിരിക്കുന്ന ആളുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ ആ ഒരു ആദരവോടുകൂടി ആ മയ്യത്തിനെ സമീപിക്കും. അതിൻ്റെ കണ്ണുകൾ ആദ്യം അടയ്ക്കും. അത് വിരൂപമാകുന്ന അവസ്ഥയിൽ നിന്ന് അതിനെ സംരക്ഷിക്കാൻ ശ്രമിക്കും. അപ്പോൾ വായ തുറന്നു വരുന്ന സമയം അത് കാണാനൊരു വിരൂപമാണ്, അല്ലെങ്കിൽ ഒരല്പം പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ വായ തുറക്കാതെ മറ്റുള്ളവർക്കൊരു പ്രയാസം ഉണ്ടാക്കാത്ത രൂപത്തിൽ മയ്യത്തിനോടുള്ള ആദരവും മയ്യത്തിനോടുള്ള ബഹുമാനവും കാരണം ആ വായ തുറക്കാതിരിക്കാൻ അത് കൂട്ടിക്കെട്ടും. ശേഷം കാലുകൾ കൂട്ടിക്കെട്ടും. പിന്നെ പ്രവാചകൻ പഠിപ്പിച്ച ഒരു അധ്യാപനത്തിൽ കാണാൻ കഴിയും, ശരീരത്തിൻ്റെ വളവുകൾ ചുളിവുകൾ മാറി നേരെ സ്റ്റെഡിക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് കൈകൾ കാലുകൾ ഒന്ന് നിവർത്തി വയ്ക്കുന്ന സമയം, അവിടെ എല്ലുകളെ പൊട്ടിക്കരുത് എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് എങ്ങനെയാണോ വേദന എടുക്കുന്നത്, എല്ലുകൾ പൊട്ടിച്ചാലുള്ള പ്രയാസം എന്താണോ അതുപോലെ മയ്യത്തിനും പ്രയാസം ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ മയ്യത്തിനോടും അക്രമം കാണിക്കരുത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പോലും ആ മയ്യത്തിനോട് ആദരവ് കാണിക്കണം എന്നാണ്. ജീവിച്ചിരിക്കുന്ന സമയത്ത് ആദരവുള്ളതുപോലെ മരിച്ചതിന് ശേഷവും മയ്യത്തിനോട് ആദരവുണ്ടാകണം എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. അവിടെ നിന്നങ്ങോട്ട് തുടങ്ങി മയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട ഏത് പ്രവർത്തനം എടുത്തു നോക്കിയാലും നിങ്ങൾ നോക്കൂ, മയ്യത്തിനെ ആദ്യം വൃത്തിയാക്കുന്നു. സ്വാഭാവികമായും മരിക്കുന്ന സമയത്ത് അതിൻ്റെ വെപ്രാളം കാരണം ചിലപ്പോൾ മലവും മൂത്രവും വേസ്റ്റുമൊക്കെ പോയെന്ന് വരാം. അവിടെയെല്ലാം അതിനെയെല്ലാം കഴുകി വൃത്തിയാക്കി അവിടെ നിന്ന് ശുദ്ധീകരിച്ച് ചെറിയ അശുദ്ധിയിൽ നിന്ന് ഒതുവെടുക്കുകയും വലിയ അശുദ്ധി മാറാൻ കുളിപ്പിക്കുകയും അത് തന്നെയും കുളിപ്പിക്കുമ്പോൾ 3 തവണ കുളിപ്പിക്കുന്നു, ഒറ്റയാക്കി അവസാനിപ്പിക്കുന്നു. അവസാനം ഒഴിക്കുന്ന വെള്ളം കസ്തൂരി കലർത്തിയ അല്ലെങ്കിൽ കർപ്പൂരം കലർത്തിയ വെള്ളമാകുന്നു, അതായത് സുഗന്ധം ലഭിക്കാൻ വേണ്ടി. അങ്ങനെ തുടങ്ങി അതിനെ ആദരിച്ച് ബഹുമാനിച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കി ഏറ്റവും നല്ല വസ്ത്രം കൊണ്ട് അതിനെ പൊതിഞ്ഞ് ആ രൂപത്തിൽ മയ്യത്ത് കുളിപ്പിക്കുന്നതാകട്ടെ, മയ്യത്തിനെ മറമാടാൻ വേണ്ടി കൊണ്ടുപോകുന്നതാകട്ടെ, അതുപോലും ഇസ്ലാമിൻ്റെ ഭംഗി നമുക്ക് എടുത്തു കാണിച്ചു നൽകുന്നുണ്ട്. മയ്യത്തിനെ കൊണ്ടുപോകുമ്പോൾ ശബ്ദമോ തീയോ അനുഗമിക്കാൻ പാടില്ല എന്നാണ്. മയ്യത്തിനെ പ്രയാസപ്പെടുത്താൻ പാടില്ല. അങ്ങനെ മയ്യത്തിനെ കൊണ്ടുപോകുന്നു, മയ്യത്തിൻ്റെ മേൽ നിസ്കരിക്കുന്നു, ആ മയ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു, മരിച്ച മയ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ മയ്യത്തിന് പുറത്തു കൊടുക്കാൻ, ഇളവുകൾ ലഭിക്കാൻ, മരണാനന്തര ജീവിതത്തിൽ വിജയം ലഭിക്കാൻ, ഇങ്ങനെ തുടങ്ങി ആ മയ്യത്തിനോട് കാണിക്കുന്ന എല്ലാവിധ ആദരവും ബഹുമാനവും നമുക്ക് ഇസ്ലാമിൻ്റെ ആചാരങ്ങളിൽ കാണാൻ കഴിയുമെന്നാണ്. ഇനി ആ മയ്യത്തിനെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരാളും ആ ഒരു തീ പോലും സ്പർശിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരാൾ പെട്ടെന്നുണ്ടായ സ്പാർക്കിൽ കട കത്തിയെന്ന് വെച്ചാൽ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങിവിടാനും അതിലകപ്പെട്ട ആളുകളെ രക്ഷിക്കാനുമാണ് നമ്മൾ ശ്രമിക്കുന്നത്. എന്നതുപോലെ മരണശേഷവും അതിനോട് ആദരവ് വേണം എന്നതുകൊണ്ട് തന്നെ, അതിനെ രക്ഷിക്കണം എന്നതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും സേഫായ രൂപത്തിൽ മറമാടുന്നു. അതിൻ്റെ കുഴിയുടെ ആഴം നമ്മൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ മറ്റു മൃഗങ്ങൾ വന്ന് തോണ്ടി അതിനെ ആ മണ്ണ് മാന്തി മയ്യത്തിൻ്റെ ഇറച്ചിയെ കടിച്ചു കൊണ്ടുപോകാത്ത രൂപത്തിൽ ആഴത്തിൽ കുഴിയെടുക്കുന്നു. പിന്നീട് ആ കുഴിയിൽ ഇറക്കി വെക്കുന്നത് പോലും ഒരു പ്രയാസമില്ലാത്ത രൂപത്തിൽ 3 സൈഡും താങ്ങി, 2 സൈഡിലും ആളുകൾ പിടിച്ച്, നടുവിലും ആളു പിടിച്ച്, അത് ചരിയാതെ, ഒന്ന് വളയാതെ, ഒന്നൊടിയാതെ ഏറ്റവും നല്ല രൂപത്തിൽ ആദരവോടുകൂടി ഇറക്കി വെക്കുകയാണ് മയ്യത്തിനെ. ആ മയ്യത്തിൻ്റെ മേൽ നേരെ മണ്ണിട്ട് മൂടുകയുമല്ല, പിന്നെ പലവകൾ അടുക്കി അല്ലെങ്കിൽ എന്താണോ സംവിധാനം ആ നാട്ടിൽ ഉള്ള സംവിധാനങ്ങൾ വച്ച് പിന്നെ അതിൻ്റെ മേൽ മണ്ണ് നേരെ ശരീരത്തിൽ സ്പർശിക്കാത്ത രൂപത്തിൽ അതിൻ്റെ മുകളിൽ സ്ലാബുകൾ വെച്ചോ മറ്റോ മണ്ണിനെ മൂടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ മയ്യത്ത് മറമാടുന്ന വിഷയങ്ങളാകട്ടെ, മയ്യത്തിൻ്റെ അതിനുവേണ്ടി കുഴിക്കുന്ന കുഴിയാകട്ടെ, അങ്ങനെ തുടങ്ങിയ എല്ലാ സംഗതികളും ഏറ്റവും നല്ല മാതൃകാപരമായ സംസ്കരണ രീതിയാണ് ഇസ്ലാമിൻ്റേത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി മാത്രമല്ല, ഇതൊക്കെ ചെയ്യുന്ന ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ പറയുകയാണ്, മൻ ഷഹീദൽ ജനാസ, ആരെങ്കിലും ഒരു ജനാസയുടെ അരികിൽ സാക്ഷിയായി, ഹത്ത യുസല്ലി ഫലഹു ഖിറാത്ത്, അത് മയ്യത്തിനെ സന്ദർശിക്കുക എന്നത് മാത്രമല്ല ആ മയ്യത്ത് നിസ്കരിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ അവനൊരു ഖീറാത്ത് പ്രതിഫലമെന്നാണ്. തീർന്നില്ല, പ്രവാചകൻ വീണ്ടും പറഞ്ഞു, വമൻ ഷഹീദ ഹത്ത തുദ്ഫന കാന ലഹു ഖീറാത്താൻ. ഇനി മയ്യത്ത് നിസ്കരിക്കുകയും ആ മയ്യത്തിനെ മറമാടുന്നതുവരെ അവിടെ നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, അതിന് സാക്ഷിയായി കഴിഞ്ഞാൽ, പിന്നെ അവന് 2 ഖീറാത്ത് എന്നാണ്. അപ്പോൾ ഖീറാത്ത് എന്താണെന്ന് സ്വാഭാവികമായിട്ടും മനസ്സിലായിട്ടുണ്ടാവില്ല, അത് സ്വഹാബികൾക്കും അന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ ചോദിക്കുകയാണ്, ഖീല വമൽ ഖീറാത്താൻ, എന്താണ് റസൂലെ ഖീറാത്ത് എന്ന് പറഞ്ഞാൽ, ഖീറാത്താൻ എന്ന് പറഞ്ഞാൽ എന്താണ്?

0: ഇസ്ലാമിൻ്റെ ഒരു മയ്യത്തിനോട്, ഒരു മരിച്ച വ്യക്തിയോട് കാണിക്കേണ്ട ആദരവും ബഹുമാനവും എല്ലാം ഏറ്റവും സുന്ദരമാണ് എന്ന് ഈ സംഗതികളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും ഇസ്ലാമിൻ്റെ നന്മകളെ പുൽകുവാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഇൻസൈറ്റ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഇസ്ലാമിലെ സംസ്കരണ ചടങ്ങുകൾ എത്ര സുന്ദരം എന്ന തലക്കെട്ടിലായിരുന്നു അവതരണം. അബ്ദുർ റൌഫ് അൽ ഹിക്കമി, തിരുവനന്തപുരം.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഈ ഒരു സമയത്ത് നമ്മൾ തിരുമൊഴികളിലേക്കാണ് പോകുന്നത്.
1: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: അള്ളാഹുവിൻ്റെ അതിഥികൾ മൂന്ന് കൂട്ടർ എന്ന വിഷയത്തിൽ കെ വി മുഹമ്മദ് അലി നമ്മോടൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്നൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ ഫീഹ്. അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്,

0: عن ابن عمر رضي الله عنهما عن النبي صلى الله عليه وسلم قال الغازي في سبيل الله والحج والمعتمر وفد الله دعاهم فأجابوه وسألوه فأعطاهم. പ്രിയ ശ്രോതാക്കളെ, ഇബ്നു മാജ തന്റെ സുന്നനിൽ നൽകിയിട്ടുള്ള ഒരു ഹദീസാണ് വായിച്ചത്. സഹീഹ് തർഗീബിലും നമുക്കിത് കാണാം. ഇതേ ആശയമുള്ള ഹദീസ് നസായി തന്റെ സുന്നനിലും അബൂഹുറൈറ റളിയല്ലാഹുഅൻഹു നിവേദനം ചെയ്തതായിട്ട് നൽകിയിട്ടുണ്ട്. അബ്ദുല്ലാഹി ബിൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുഅൻഹുവാണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. ഹിജ്റക്ക് മുമ്പ് 10 ജനിച്ച് ഹിജ്റ 73 മക്കയിൽ വെച്ച് മരണപ്പെട്ട മഹാനാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുഅൻഹു. ഹിജ്റക്ക് മുമ്പ് 10 അദ്ദേഹം ജനിച്ചത് എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ സ്വഹാബികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറുപ്പക്കാരായ സ്വഹാബികളിൽ പ്രസിദ്ധനാണ് ഇമ്രു ഇബ്നു ഉമർ റളിയല്ലാഹുഅൻഹു. വലിയ പണ്ഡിതനാണ്. 2630 ഹദീസുകൾ അദ്ദേഹം നിവേദനം ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ വളരെ കൃത്യമായി അനുധാവനം ചെയ്യുന്നതിൽ വളരെ തൽപരനായിരുന്നു അദ്ദേഹം എന്നതൊക്കെ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നാം കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നി ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ സഹോദരനാണ് അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു അഥവാ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൽ ഗാസി ഫീ സബീലില്ലാ വൽ ഹജ്ജു വൽ മുഅ്തമിറു വഫ്ദുല്ലാഹ്. അൽ ഗാസി ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന വ്യക്തി, ധർമ്മസമരത്തിൽ ഏർപ്പെട്ട യോദ്ധാവ്, വൽ ഹജ്ജു ഹജ്ജ് ചെയ്യുന്നവൻ, വൽ മുഅ്തമിർ ഉംറ ചെയ്യുന്നവൻ, വഫ്ദുല്ലാഹ് ഇവരൊക്കെ അല്ലാഹുവിന്റെ സംഘമാണ്, അള്ളാഹുവിനേക്ക് ചെല്ലുന്ന അള്ളാഹുവിൻ്റെ അതിഥികളാണ്, നിവേദക സംഘങ്ങളാണ്. വഫ്ദ് വുഫൂദ് എന്നാണ് അതിൻ്റെ ബഹുവചന രൂപം. അതിഥികളെന്നും നിവേദക സംഘങ്ങളെന്നും പറയാം. അള്ളാഹുവിനെ കാണാൻ ചെന്നവർ, അതാണല്ലോ അർത്ഥം. അഥവാ അള്ളാഹുവിൻ്റെ അതിഥികളായി വിളിക്കുത്തരം നൽകി ചെന്നവരാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൂടി പറഞ്ഞു, ദഅഹും ഫഅജാബുഹു. ദഅഹും, അവൻ അവരെ വിളിച്ചു, അള്ളാഹു അവരെ വിളിച്ചു, ക്ഷണിച്ചു, വരാൻ പറഞ്ഞു. ഫഅജാബൂഹു, അങ്ങനെ അവർ അതിനുത്തരം നൽകി, വന്നു, ക്ഷണം സ്വീകരിച്ചു. വസഅലൂഹു, അവർ അള്ളാഹുവിനോട് ചോദിച്ചു, പ്രാർത്ഥിച്ചു. ഫഅഅതാഹും, അവൻ അവർക്ക് നൽകുകയും ചെയ്തു. പ്രിയമുള്ളവരെ, വളരെ ചിന്തിക്കേണ്ടുന്ന ഒരു വചനം തന്നെയാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹുവിൻ്റെ വഫ്ദുകൾ, അള്ളാഹുവിൻ്റെ അതിഥികൾ, അത് മൂന്ന് കൂട്ടരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി സൂചിപ്പിക്കുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ അങ്ങനെയാണ്, വഫ്ദുല്ലാഹി സലാസ, അള്ളാഹുവിൻ്റെ വഫ്ദ്, അള്ളാഹുവിൻ്റെ അതിഥികൾ, അള്ളാഹുവിൻ്റെ അടുത്ത് തൻ്റെ പ്രശ്നങ്ങളുമായി എത്തുന്ന ആ സംഘം, അത് സത്യത്തിൽ അള്ളാഹുവിൻ്റെ സ്വന്തക്കാരാണ്. അവർ മൂന്ന് കൂട്ടരാണ്, അൽ ഗാസി വൽ ഹജ്ജ് വൽ മുഅ്തമിർ. ഒന്ന് യോദ്ധാവാണ്, മറ്റൊന്ന് ഹജ്ജ് ചെയ്യുന്നവനാണ്, മറ്റൊന്ന് ഉംറ ചെയ്യുന്നവനാണ്. റബ്ബ് വിളിച്ചപ്പോൾ അവർ എത്തിച്ചേർന്നിരിക്കുകയാണ്, വിളിക്കുത്തരം നൽകിയവരാണ്, ക്ഷണം സ്വീകരിച്ചവരാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പ്രത്യേകം പരിഗണിക്കുന്നത്. അവർ അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരും അള്ളാഹുവിൻ്റെ അതിഥികളുമാണ് എന്ന് പറഞ്ഞത്. അള്ളാഹു അവരെ വിളിച്ചപ്പോൾ അവർ ഉത്തരം നൽകി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ടത് എന്ന് വിശദീകരിക്കുകയാണ്. എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ അതിഥികൾ ക്ഷണിച്ചാണ് അവർ ചെന്നത്, ക്ഷണിച്ചിട്ട് സ്വീകരിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു അവർക്ക് നൽകുന്നു ചോദിക്കുന്നതൊക്കെ. വസഅലൂഹു ഫഅഅതാഹും. ഈ കാര്യം അഥവാ ഈ മൂന്ന് കാര്യങ്ങളും അതിന് നിർവഹിക്കാനുള്ള തൗഫീഖിനായി അവർ ചോദിച്ചു, അള്ളാഹു അത് നൽകി എന്നൊക്കെ അതിൻ്റെ വിശദീകരണങ്ങളിലുണ്ട്. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരം, അത് അള്ളാഹു ആവശ്യപ്പെടുമ്പോൾ പരലോകം കാണിച്ചുകൊണ്ട് അതിന് മുന്നിട്ടിറങ്ങുക എന്നത് വളരെ പ്രതിഫലമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവൻ അള്ളാഹുവിൻ്റെ അതിഥിയായി, അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരനായി അവൻ മാറുകയാണ്. അവനെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി, ഷഹീദായാലും ഇല്ലെങ്കിലും ശരി. അപ്രകാരം തന്നെയാണ് ഹജ്ജും ഉംറയുമൊക്കെ നിർവഹിക്കുന്നവർ, അതിൻ്റേതായ പ്രയാസങ്ങൾ, ത്യാഗങ്ങൾ, കഷ്ടപ്പാടുകൾ ഒക്കെ അതിനുണ്ട്. മാത്രമല്ല, അള്ളാഹു വിളിച്ചതാണ്, വരാൻ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, ലബ്ബൈക്ക് ലാ ശരീക ലക, ലബ്ബൈക്ക് ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക് എന്ന തൽബിയത്തിൻ്റെ വിളിക്കുള്ള ഉത്തരം പ്രഖ്യാപിച്ചുകൊണ്ട്, തൗഹീദ് പ്രഖ്യാപിച്ചുകൊണ്ട്, അള്ളാഹുവിനുള്ള ഹംദ് പ്രഖ്യാപിച്ചുകൊണ്ട് വിശ്വാസികൾ ഹജ്ജിനും ഉംറക്കുമായി പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിഥികളെന്ന നിലക്ക് അവർക്കൊരുക്കുന്ന വലിയ വിഭവങ്ങളെക്കുറിച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത്, ഈ ഹദീസിൽ തന്നെ മറ്റ് പല ഹദീസുകളിലും പറഞ്ഞത് സ്വർഗമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഫലം, പാപമോചനമാണ്, മഗ്ഫിറത്താണ് അവർക്ക് ലഭിക്കുന്നത്, ദാരിദ്ര്യ നിർമ്മാർജ്ജനം അതിമൂലം അവർക്കുണ്ടാകുന്നു, റബ്ബിൻ്റെ പ്രത്യേക സ്നേഹം അവർക്ക് ലഭിക്കുന്നു, അള്ളാഹു പ്രത്യേകമായി പരിഗണിക്കുന്നു, ഒരുപാട് പേർക്ക്, ഏറ്റവും കൂടുതൽ പേർക്ക് നരകമോചനം നൽകുന്ന അവസ്ഥ ഹജ്ജ് വേളയിലുണ്ട്, അതിലുൾപ്പെടാനുള്ള ഭാഗ്യം ഒരുപക്ഷെ ലഭിക്കുന്നു. ഒരു ചെറിയ കുഞ്ഞിനെപ്പോലെ കളങ്കമില്ലാതെ മടങ്ങാനാകുന്നു. ഹറമിലെ നമസ്കാരം ഓരോ നമസ്കാരത്തിനും ലക്ഷം പ്രതിഫലമുള്ള നമസ്കാരമായി ഓരോ നമസ്കാരവും മാറുന്നു. തവാഫിനു വേണ്ടി ഓരോ കാലടിപ്പാടുകൾക്കും ഓരോ കാലടികൾക്കും വലിയ പ്രതിഫലം ലഭിക്കുന്നു. ഓരോ കാലടിക്ക് തവാഫിൻ്റെ കൂലി, ഒരു തവാഫ് ചെയ്യുമ്പോൾ അടിമയെ മോചിപ്പിച്ച കൂലി ലഭിക്കുന്നു. നാളെ ഹജറുൽ അസ്വദ്, ഹജറിന് ഇസ്തിലാം ചെയ്തവർക്ക് വേണ്ടി, അഭിവാദ്യം ചെയ്തവർക്ക് വേണ്ടി സാക്ഷി പറയുന്നു. സംസം എന്ന പുണ്യ ജലം അള്ളാഹു ഒരുക്കിയിരിക്കുന്നു. കുടിക്കുന്നവർക്ക് കുടിക്കുന്ന എന്തുദ്ദേശത്തിനാണ് കുടിക്കുന്നത്? അതുണ്ടെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേക പ്രാർത്ഥന ലഭിക്കുന്ന വിഭാഗമാകുന്നു അള്ളാഹു അഭിമാനം കൊള്ളുന്നവരാണ്. ഇങ്ങനെ എന്തൊക്കെ പ്രതിഫലങ്ങളാണ്, എന്തൊക്കെ പിന്നെ വിശേഷണങ്ങളാണ്, എന്തൊക്കെ സൽക്കാരമാണ് റഹ്മാനായ റബ്ബ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നത് അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അള്ളാഹുവിന്റെ അതിഥികളായി പോകാൻ ധൃതി കാണിക്കുക എന്നതുകൂടി ഇതിനോട് നമ്മൾ ചേർത്തി വായിക്കാം. റസൂലുള്ള പറഞ്ഞു, മൻ അറാദൽ ഹജ്ജ് ഫലിയതഅജ്ജൽ, ആരെങ്കിലും ഹജ്ജ് ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ ധൃതി കാണിക്കട്ടെ, നീട്ടാതിരിക്കണം. കാരണം പിന്നീട് രോഗിയാകാം, മറ്റ് പ്രതിസന്ധികൾ വന്നേക്കാം. അതുകൊണ്ട് റബ്ബിൻ്റെ വലിയ ഇഷ്ടം നേടി, സ്വർഗം നേടി, അതോടൊപ്പം വലിയ മറ്റ് പ്രതിഫലങ്ങളും നേടി തിരിച്ചു വരാൻ ഹജ്ജിനും ഉംറക്കും തയ്യാറായി അതിന് ശ്രമിച്ച് പോകാനുള്ള അധ്വാനമുണ്ടാകണം, ശ്രമമുണ്ടാകണം, താല്പര്യമുണ്ടാകണം, പ്രാർത്ഥനയുണ്ടാകണം. അങ്ങനെ അള്ളാഹുവിൻ്റെ അതിഥികളായി, വഫ്ദായി അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി പോകാൻ വിശ്വാസികൾക്കാകേണ്ടതുണ്ട്. എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി റഹ്മാൻ അറബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇത്രയും നേരം നാം കേട്ടത് തിരുമൊഴികൾ. നമുക്ക് മുന്നിൽ അള്ളാഹുവിൻ്റെ അതിഥികൾ മൂന്ന് കൂട്ടരെന്ന വിഷയത്തിൽ സംസാരിച്ചത് KV മുഹമ്മദ് അലി.
2: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോടു ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു മനുഷ്യന് ഉന്നത സ്ഥാനം കൽപ്പിച്ചു. ആദം നബിക്ക് എല്ലാ വസ്തുക്കളുടെയും പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു. ഇന്നത്തെ ഹൃദയ വസന്തത്തിൽ കൂടെ ചേരുന്നു സഹൽ അരിപ്ര. സൂറ അൽബക്കറ 30-31 വചനങ്ങൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം. وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي جَاعِلٌ فِي الْأَرْضِ خَلِيفَةً قَالُوا أَتَجْعَلُ فِيهَا مَن يُفْسِدُ فِيهَا وَيَسْفِكُ الدِّمَاءَ وَنَحْنُ نُسَبِّحُ بِحَمْدِكَ وَنُقَدِّسُ لَكَ قَالَ إِنِّي أَعْلَمُ مَا لَا تَعْلَمُونَ وعلم آدم الأسماء كلها ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين. ഏറെ സ്നേഹധരണിയരായ വിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കലാം പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള വചനങ്ങൾ പഠിക്കുമ്പോൾ അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും അർത്ഥം ഉൾപ്പെടെ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ആശയങ്ങളടക്കം പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അനുവർത്തിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഒരു സംരംഭത്തെ നമ്മിൽ നിന്നും നാളെ മരണശേഷം പരലോകത്ത് ചെല്ലുമ്പോൾ ത്രാസ് കനം തൂങ്ങാൻ നിമിത്തമാക്കുന്ന അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യും മറാബട്ടെ. രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 31-32 വചനങ്ങളാണ് നമ്മൾ ഓതിക്കേട്ടത്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല തൊട്ട് മുമ്പ് പറഞ്ഞ ആയത്തിൻ്റെ ബാക്കി ഭാഗമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യം ആ ഓതിയ ഭാഗത്തുള്ള തിലാവത്ത് നിയമങ്ങൾ പെട്ടെന്നൊന്ന് ഓടിച്ചു പോകാം. وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي جَاعِلٌ فِي الْأَرْضِ خَلِيفَةً شَدَّنَ نُونَ വന്നാൽ മണിക്കേണ്ടതുണ്ട്. جَاعِلٌ فِي إِخْفَاءِ بِغُنَّيَ മണിച്ചു മറച്ചു ഓതണമെന്നാണ്. ഖലീഫത്തൻ അവിടെ ഒരു ഹാത്ത ആണ്. അപ്പോൾ വഖഫ് ചെയ്യുമ്പോൾ ഖലീഫ എന്ന നിലക്കാണ് വഖഫ് ചെയ്യേണ്ടത്. قالوا أتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك ونحن نسبح بحمدك ورك حاء حاء പിന്നെ ونقدس لك نق ورقاف لك نبري مبر كاف അക്ഷരങ്ങളുടെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ وَعَلَّمَ آدَمَ الْأَسْمَاءَ كُلَّهَا ثُمَّ عَرَضَهُمْ عَلَى الْمَلَائِكَةِ فَقَالَ أَنْبِئُونِي إِقْلَابًا أَنْبِئْنِي وَرِيمُ بِأَسْمَاءِ هَؤُلَاءِ إِن كُنتُمْ صَادِقِينَ. هَؤُلَاءِ എന്ന പദം പക്ഷെ ഇവിടെ രണ്ട് സ്ഥലത്ത് മദ് ഫറായിയായ അസാമാന്യ ദീർഘം നൽകേണ്ട ലാമ് അതുപോലെ ഹ മദ് മുത്തസുലാണ്. അപ്പോൾ അത് പ്രത്യേകം ആ നിലക്ക് ശ്രദ്ധിച്ചു പോകേണ്ടതുണ്ട്. നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ തൊട്ട് മുമ്പ് പറഞ്ഞ എങ്ങനെയാണ് മനുഷ്യന് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് നിങ്ങൾ സൃഷ്ടിച്ചുണ്ടാക്കിയ അള്ളാഹുവിനെ നിഷേധിക്കാൻ കഴിയുക എന്നാണ് റബ്ബിൻ്റെ ചോദ്യം. ആ അള്ളാഹു നിങ്ങൾക്ക് ഈ ഭൂമിയിലുള്ള മുഴുവൻ സംവിധാനങ്ങളെയും സംവിധാനിച്ചു തന്നു. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. അതുകൊണ്ട് ആ റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ. ആ റബ്ബിനോട് മാത്രം പ്രാർത്ഥിച്ച് നന്മകൾ ചെയ്തുകൊണ്ടാണ് മനുഷ്യർ ജീവിക്കേണ്ടത് എന്ന് ബോധ്യപ്പെടുത്തിയ ശേഷം അള്ളാഹു പറയുകയാണ്, وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي جَاعِلٌ فِي الْأَرْضِ خَلِيفَةً وَإِذْ قَالَ رَبُّكَ നിന്റെ റബ്ബ് ഇത് കോല പറഞ്ഞ സന്ദർഭം, ഇതെന്ന് പറഞ്ഞാൽ ആ സന്ദർഭം എന്നാണ്. കോല പറഞ്ഞു, ഇത് കോല പറഞ്ഞ സന്ദർഭം, റബ്ബുക്ക് അതിൻ്റെ രക്ഷിതാവിൻ്റെ റബ്ബ് ആരോട് പറഞ്ഞ സന്ദർഭമാണ്? റബ്ബിൽ മലായിക്കറ്റി, മലക്കുകളോട്. അപ്പോൾ പിന്നെ 28-29 ആയത്തിലൊക്കെ പിന്നെ നിർജീവാവസ്ഥയ്ക്ക് ശേഷം മനുഷ്യന് ജീവിതം നൽകിയെന്നും അതുപോലെ തന്നെ മനുഷ്യന് വേണ്ടി ഭൂമിയിലെ വിഭവങ്ങൾ സൃഷ്ടിച്ചു എന്നൊക്കെ ഓർമ്മിപ്പിച്ച ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിൻ്റെ റബ്ബ് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക എന്നാണ്. എന്താണ് പറഞ്ഞത്? ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ, ഇന്നി തീർച്ചയായും ഞാൻ ജാഇലുൻ ആക്കുന്നവനാണ്, ഉണ്ടാക്കുന്നവനാണ്, ഫിൽ അർദി ഭൂമിയിൽ ഖലീഫത്തൻ, ഒരു ഖലീഫയെ, ഒരു പിൻഗാമി, ഖലീഫ എന്ന പിൻഗാമി പ്രതിനിധി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം, ഒരു പിൻഗാമിയെ ഭൂമിയിൽ ഞാൻ ഉണ്ടാക്കുന്നവനാണ്. ഖാലു, അപ്പോൾ അവർ പറഞ്ഞു, അതജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫിക്കു ദിമാ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക്. ഖാലു, അപ്പോൾ അവർ പറഞ്ഞു, അതജ്അലു ഫീഹാ, അതജ്അലു നീ ആക്കുകയാണോ, ഫീഹ അതിൽ, ആ ഭൂമിയിൽ, മൻ യുഫ്സിദു ഫീഹാ, മൻ യുഫ്സിദു നാശം ഉണ്ടാക്കുന്നവരെ, ഫീഹ അതിൽ ആ ഭൂമിയിൽ നാശമുണ്ടാക്കുന്നവരെ നീ ആക്കുകയാണോ, വയസ്ഫിക്കു ദിമാ, സഫക്ക യസ്ഫിക്ക് പറഞ്ഞാൽ ചിന്തുക, രക്തം ചിന്തുക എന്ന്, സഫക്കദ്ദം എന്ന് പറഞ്ഞാൽ രക്തം ചിന്തുക. വയസ്ഫിക്കു ദിമാ, ദമിൻ്റെ ജമാണ്, ബഹുവചനമാണ് ദിമാ, രക്തങ്ങൾ. വയസ്ഫിക്കു ദിമാ, രക്തം ചിന്തുകയും ചെയ്യുന്ന, ആ ഭൂമിയിൽ നാശമുണ്ടാക്കുകയും ചെയ്യുന്ന ആളുകളെ നീ ആക്കുകയാണോ എന്ന് ചോദിക്കണം. വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസുക, വനഹ്നു ഞങ്ങളായിരിക്കും, ഞങ്ങളാവട്ടെ, നുസബ്ബിഹു ഞങ്ങൾ തസ്ബീഹ് ചെയ്യുന്നു, സ്തോത്രകീർത്തനം നടത്തുന്നു, സുബ്ഹാനല്ലാഹ്, നുസബ്ബിഹു ഞങ്ങൾ തസ്ബീഹ് ചെയ്യുന്നുണ്ട്, ബിഹംദിക നിന്നെ സ്തുതിച്ചുകൊണ്ട്, ഹംദ് ഹമീദാന സ്തുതിച്ചു, ഹംദിക നിന്നെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ നിനക്കുള്ള സ്തുതിയോടെ ഞങ്ങൾ സ്തോത്രകീർത്തനം നടത്തുന്നു, തസ്ബീഹ് ചെയ്യുന്നുണ്ടല്ലോ. വനുഖദ്ദിസു അല്ലേ, ഖദ്ദസ എന്ന പരിശുദ്ധിയെ വാഴ്ത്ത, ഞങ്ങൾ തഖ്ദീസ് ചെയ്യുന്നു, പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നു, ലക്ക നിനക്ക്. ഖാല, അള്ളാഹു പറഞ്ഞു, അവൻ പറഞ്ഞു, ഖാല അവൻ പറഞ്ഞു, ഇന്നീ അഅലം, ഇന്നീ അഅലമു, തീർച്ചയായും ഞാൻ ഏറ്റവും കൂടുതൽ അറിയുന്നവനാണ്, ഞാനാണ്, എനിക്കാണ് ഏറ്റവും കൂടുതൽ അറിയുക. മാ ലാ തഅലമൂൻ, മാ ഒന്ന്, ലാ ഇല്ലാ തഅലമുൻ, നിങ്ങൾ അറിയുകയില്ല, മാ ലാ തഅലമുൻ, നിങ്ങൾ അറിയാത്തത്, തീർച്ചയായും ഞാൻ ഏറ്റവും കൂടുതൽ അറിയുന്നവനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ പറഞ്ഞതിന് മറുപടി പറയുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നിൻ്റെ റബ്ബ് പറഞ്ഞ സന്ദർഭം എന്നാണ്, ഇത് എന്ന് പറഞ്ഞാൽ ആ സന്ദർഭം എന്ന വാക്കുകൊണ്ട് ആ വിഷയം ചില സ്ഥലത്തൊക്കെ ഇത് എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന വിഷയം ആരംഭിക്കുന്ന പതിവ് ഖുർആനിൽ പലപ്പോഴും കാണാം. അപ്പോൾ ഈ പറയാൻ പോകുന്ന വിഷയത്തിൻ്റെ പ്രാധാന്യം ഓർമ്മിക്കണമെന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം, ഇത് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ. അപ്പോൾ ഇവിടെ മനുഷ്യ സൃഷ്ടിയുടെ ആരംഭം, മനുഷ്യവർഗത്തിൻ്റെ ശ്രേഷ്ഠത, മനുഷ്യരെ സൃഷ്ടിച്ചതിലടങ്ങിയ ചില യുക്തി രഹസ്യങ്ങൾ, ഇതിനൊക്കെ പറ്റി പറഞ്ഞ് വിവരിക്കുന്ന ഒരു സന്ദർഭമാണല്ലോ. അപ്പോൾ ആയത്തിൻ്റെ പിന്നെ ഉള്ളിലേക്ക് നാം പ്രവേശിക്കുന്നതിന് മുമ്പ് ഖലീഫ അല്ലേ, ഇന്നി ജാഅലും ഫിൽ അർളി ഖലീഫ, തീർച്ചയായും ഞാൻ ഭൂമിയിലൊരു ഖലീഫയെ ഉണ്ടാക്കുന്നവനാണെന്ന് പറഞ്ഞല്ലോ. ഈ ഖലീഫ എന്നുള്ള പദം ഒന്ന് പരിചയപ്പെടേണ്ടതുണ്ട്. ശരിക്കും ഖുദ്ദാം, ഖുദ്ദാം എന്ന് പറഞ്ഞാൽ മുൻഭാഗം എന്നാണ്, അതിൻ്റെ ലിദ്ദായിട്ട് ഓപ്പോസിറ്റായിട്ട് വിപരീത അർത്ഥമായിട്ട് എന്ത് ചെയ്യും, ഖൽഫ് എന്ന് ഉപയോഗിക്കും. ഖൽഫ്, ഖുദ്ദാം എന്ന് പറഞ്ഞാൽ മുൻഭാഗം, ഖൽഫ് എന്ന പിൻഭാഗം. അപ്പോൾ അതിന് ആ ഒരു പദത്തിൽ നിന്ന് ഉണ്ടായതാണ് ഖലീഫ എന്ന പദം. സാധാരണ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ നിന്ന് നൽകി കാണുന്നൊരു അർത്ഥം, മൻ യഖ്ലുഫു ഗൈറഹു വയഖൂമു മഖാമഹു. ഖലീഫ എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് പുറകിൽ വരികയും വയഖൂമു മഖാമഹു, എന്നിട്ട് അയാളുടെ സ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുന്നവൻ എന്നാണ് ഖലീഫ എന്നതിന് പൊതുവെ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളൊക്കെ ഓർത്ത അർത്ഥം നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഈ ഖലീഫ എന്ന വാക്കിൻ്റെ ബഹുവചനമാണ് ഖുലഫ, അതുപോലെ ഖലാഇഫ് എന്നൊക്കെയുള്ള പദങ്ങൾ, ഖുലഫ ഖലാഇഫ്. അതിൻ്റെ ഫേൽ മാദി, അതിൻ്റെ ക്രിയാരൂപം ഖലഫ, ഖലഫ എന്ന രൂപമാണ്. അപ്പോൾ ഈ ഖിലാഫത്ത് എന്ന വാക്ക് പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഖിലാഫത്തുള്ള ആൾക്കാണ് ഖലീഫ എന്ന് പറയാം. അതുകൊണ്ട് അപ്പോൾ ഇമാം റാഗിബ് റഹ്മഹുള്ള അദ്ദേഹത്തിൻ്റെ ഖുറാൻ നിഘണ്ടുവിൽ കാണാം ഖലീഫ എന്ന വാക്കിന് ആ ഖലീഫ എന്ന വാക്കിന് പ്രത്യേക അർത്ഥം കൊടുത്തത് കാണാൻ കഴിയില്ല. ഖിലാഫത്തിന് മാത്രം അർത്ഥം കൊടുത്തിട്ടുണ്ട് ഇമാം റാഗിബിൻ അൽ മുഫ്രാദ് എന്നുള്ള നിഘണ്ടുവിൽ കാണാം. അതുപോലെ ഖിലാഫത്തു അൻ നിയാബത്തു അനിൽ ഗൈർ ഇമാ ലി ഗൈബത്തിൽ മൻദൂബി അൻഹു, ഖിലാഫത്ത് എന്ന മറ്റൊരാൾക്ക് പകരം നിൽക്കുക എന്നാണ്. അതൊന്നുകിൽ ആർക്കു വേണ്ടി പകരം നിൽക്കുന്നു അയാളുടെ അഭാവ നിമിത്തം ആകാം, ഇമ്മാ ലിമൗതിഹി അല്ലെങ്കിൽ അയാളുടെ മരണ നിമിത്താകാം, വ ഇമ്മാലി അജസിഹി വ ഇമ്മാലി തഷ്രീഫ് മുസ്തഖ്ലഫ്, അതായത് അല്ലെങ്കിൽ അയാളുടെ മരണ നിമിത്തം അല്ലെങ്കിൽ അയാളുടെ കഴിവുകളുടെ നിമിത്തം അശക്ത നിമിത്തം അല്ലെങ്കിൽ ഖലീഫയാക്കപ്പെടുന്ന ആളെ ബഹുമാനിക്കുവാൻ വേണ്ടി. അപ്പം ഇങ്ങനെയൊക്കെ അർത്ഥം കൊടുത്തത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഖലീഫ എന്ന വാക്കിന് മലയാളത്തിൽ പിൻഗാമി, അനന്തരഗാമി, പ്രതിനിധി എന്നൊക്കെയാണ് അതിന് ഭാഷാർത്ഥം പറയാറുള്ളത്. അപ്പോൾ ആ പദത്തിൽ പ്രാതിനിധ്യത്തെക്കാൾ പരിഗണിക്കപ്പെട്ടിട്ടുള്ളത് പിൻഗാമിത്വമാണ്. കാരണം ആ മൂലാർത്ഥമുള്ളൊരു ധാതുവിൽ നിന്നാണ് ആ വാക്ക് രൂപം കൊണ്ടിരിക്കുന്നത്. അള്ളാഹു ആരെയെങ്കിലും ഖലീഫയാക്കി എന്ന് പറഞ്ഞാൽ ആ ഖലീഫ സാധാരണ അർത്ഥത്തിൽ അവൻ്റെ പിൻഗാമിയോ പ്രതിനിധിയോ ആയിരിക്കുവാൻ ഒരു നിവൃത്തിയുമില്ല. കാരണം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരർത്ഥത്തിലുള്ള അഭാവവും അവനുണ്ടാവുകയില്ല. അവൻ്റെ ഏതെങ്കിലും ഒരു അധികാരമോ പ്രവൃത്തിയോ ബാധ്യതയോ മറ്റൊരാൾക്ക് കൊടുക്കുകയോ ഏൽപ്പിച്ചു കൊടുക്കുകയോ ചെയ്യുന്ന പ്രശ്നവുമില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖലീഫ എന്ന് ആരെങ്കിലും ആരെക്കുറിച്ചെങ്കിലും എവിടെയെങ്കിലും പ്രയോഗിച്ച് കണ്ടാൽ അത് അള്ളാഹു ഖിലാഫത്ത് സ്ഥാനം നൽകി ബഹുമാനിച്ച ആൾ എന്ന അർത്ഥത്തിലല്ലാതെ അള്ളാഹുവിൻ്റെ പിൻഗാമി എന്നോ പ്രതിനിധി എന്നോ ഉള്ള അർത്ഥത്തിൽ പറയാൻ പാടില്ല. അതായിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല എന്ന് നമുക്ക് വ്യക്തമായി. ഇന്നീ ജാഅലും ഫിൽ അർളി ഖലീഫ, ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയാക്കുവാൻ പോകുന്നു എന്ന് അള്ളാഹു പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണെന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് കാണാൻ പറ്റും. അദ്ദേഹം പറഞ്ഞതിലെ പ്രസക്ത ഭാഗം, ഖർണം ബഅദ ഖർണ വജീലം ബഅദ ജീൽ ഐ ഖൗമൻ യഖ്ലഫ് ബഅദുഹും ബഅദാന, അതായത് ഒരു തലമുറയ്ക്ക് ശേഷം മറ്റൊരു തലമുറയെ അള്ളാഹു കൊണ്ടുവരും, ഒരു കാലക്കാർക്ക് ശേഷം മറ്റൊരു കാലക്കാരുമായിക്കൊണ്ട് ചിലർക്ക് പിന്നിൽ ചിലർ വന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ എന്ന് പറഞ്ഞ ശേഷമാണ് ഇതിന് തെളിവായി ഖലീഫയുടെ ബഹുവചനവും ക്രിയാരൂപവും ഉൾക്കൊള്ളുന്ന ചില ആയത്തുകളും ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ പറഞ്ഞത് കാണാൻ പറ്റും. സൂറത്ത് ഫാത്തിറിലെ 39-ാമത്തെ ആയത്ത്, ഹുവല്ലദീ ജഅലകും ഖലാഇഫ ഫിൽ അർള്, അവനത്രേ നിങ്ങളെ ഭൂമിയിൽ ഖലാഇഫ് പിൻഗാമികളായിരുന്നവർ ആയി വരുന്നവർ ആക്കിയവൻ. സൂറത്തുൻ നംലിൽ കാണാം 62-ാമത്തെ ആയത്തിൽ, വയജഅലുകും ഖുലഫാ അൽ അർള്, അവൻ നിങ്ങളെ ഭൂമിയിലെ ഖുലഫാ മാറി മാറി വരുന്ന പിൻഗാമികളാക്കുന്നു. സുഖ്രിഫിലെ 60-ാമത്തെ വചനം, വലവ് നഷാഉ ലജഅൽനാ മിൻകും മലായികതൻ ഫിൽ അർള് യഖ്ലഫൂൻ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഭൂമിയിൽ നിങ്ങൾക്ക് പിന്നിൽ പകരം വരുമാർ നിങ്ങളിൽ നിന്ന് തന്നെ നാം മലക്കൾ ഏർപ്പെടുത്തുമായിരുന്നു. ലഫ ഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, അവരുടെ ആ പ്രവാചകന്മാരുടെ ശേഷം ഒരു ഖൽഫ് ഒരു തരം പിൻഗാമികൾ പുറകിൽ വന്നു. അപ്പോൾ പിന്നെ ഖുർആൻ വ്യാഖ്യാതാക്കളിൽ വിഭാഗക്കാർ പറയുന്നത് പോലെ ഖലീഫ കൊണ്ട് ഇവിടെ ഉദ്ദേശം ആദം അലൈഹിസ്സലാത്തു വസ്സലാം മാത്രമല്ല, ഈ അഭിപ്രായം ഇബ്നു അബ്ബാസ് ഇബ്നു മസ്ഊദ് റഹിമഹുമുള്ള എന്നിവരുടെയും പൊതുവിൽ ഖുർആൻ വ്യാഖ്യാതാക്കളുടെയും അഭിപ്രായമായി ഖുർത്തുബി റഹ്മഹുള്ള ഇവരൊക്കെ പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തജ്അലു ഫീഹ മൻ യുഫ്സിദു ഫീഹ, അങ്ങനെയാണെങ്കിൽ വയസ്ഫിക്കുദ്ദിമ എന്ന് ചോദിച്ചല്ലോ, അതിൽ നാശമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെ നീ അതിൽ ആക്കുകയോ എന്നുള്ള മലക്കുകളുടെ ചോദ്യത്തിന് ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് മാത്രമല്ല ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ആ ചോദ്യം ചോദിക്കുന്നുണ്ടല്ലോ, അപ്പോൾ മനുഷ്യവർഗത്തിൽ അങ്ങനെയുള്ളവർ ഉണ്ടാകുമെന്നാണല്ലോ അവരുദ്ദേശിക്കുന്നത്. മലക്കുകൾക്ക് സിദ്ധിച്ച വല്ല പ്രത്യേക അറിവ് നിമിത്തമോ അല്ലെങ്കിൽ മുട്ടിയാൽ പിന്നെ ശബ്ദമുണ്ടാകുന്ന കറുത്ത കളിമണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് എന്ന് അള്ളാഹുവിനോട് പറഞ്ഞിരുന്നതിൽ നിന്ന് മനുഷ്യപ്രവൃത്തിയെക്കുറിച്ച് അവർ മനസ്സിലാക്കിയ നിമിത്തമോ, അല്ലെങ്കിൽ ഖുർത്തുബി പറഞ്ഞ പോലെ റഹ്മത്തുള്ള പറഞ്ഞ പോലെ ഖലീഫ എന്ന വാക്കിൽ നിന്ന് അന്യായങ്ങളിൽ തീരുമാനം കൽപ്പിക്കുകയും നിഷിദ്ധങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും തടയുകയും ചെയ്യുന്ന ആൾ എന്ന് അവർ അർത്ഥം മനസ്സിലാക്കിയ നിമിത്തമോ, അതുമല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ മുഫസ്സിറുകളുമായി ബന്ധപ്പെട്ട് പറയുന്നത് കാണാൻ പറ്റും. അപ്പോൾ പിന്നെ അവരെ ചോദിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട് എന്ത്, ഇന്നി ജാഅലും ഫിൽ അർളി ഖലീഫ എന്ന് പറയുമ്പോൾ മലക്കുകൾ ചോദിക്കുന്നുണ്ട് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്ന ആളുകളെയാണോ ഞങ്ങൾ നിന്നെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് ചെയ്യുന്നുണ്ട് പരിശുദ്ധിയെ വാഴ്ത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അള്ളാഹു പറയുന്നുണ്ട് നിങ്ങളറിയാത്തത് ഏറ്റവും കൂടുതൽ അറിയുന്നവനാണ് ഞാൻ എന്ന് പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യുന്നുണ്ട്, അവരോട് മറുപടി നൽകുന്നുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ആ റബ്ബിന് മാത്രമാണ് അതിൻ്റെ കൃത്യമായ ഉദ്ദേശം അറിയുക എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ ഖലീഫയാക്കുക എന്ന ആ പ്രയോഗം, അത് ഒരു തലമുറയുടെ ശേഷം മറ്റൊരു തലമുറയായി ഭൂമിയിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന സമുദായങ്ങളായിട്ടാണ് മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതാണ് ഖിലാഫത്ത് കൊണ്ട് ഉദ്ദേശം. അപ്പോൾ ഖുർആന്റെ വാക്യങ്ങളോട് കൂടുതൽ യോജിച്ചതായി കാണുന്നത്, അതുകൊണ്ടാണ് ഇബ്നു ജരീർ, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി മുതലായ പ്രമുഖ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇതിന് മുൻഗണന നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഭൂമിയിലുള്ള ഖലീഫയാക്കി എന്ന പ്രയോഗവുമായി ബന്ധപ്പെട്ടും അതിനുശേഷം പറയുന്നതുമായി ബന്ധപ്പെട്ടും ഏറ്റവും കൂടുതൽ അറിയുന്നവൻ പടച്ച റബ്ബാണ്. 31-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് നോക്കൂ, വഅല്ലമ ആദമൽ അസ്മാ അകുല്ലഹ, വഅല്ലമ അവൻ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ആദമ അലൈഹി സ്വലാമിന് അൽ അസ്മാ പേരുകളൊക്കെ, ആ പേരുകളൊക്കെ കുല്ലഹ അത് മുഴുവനും, മുഴുവൻ പേരുകളെയും അള്ളാഹു സുബ്ഹാനഹു ആദമ അലൈഹി സ്വലാമിന് പഠിപ്പിച്ചു കൊടുത്തു. സുമ്മ പിന്നീടോ ആർ അള്ളാഹും അദ്ദേഹം അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു, അയാൾ മലായിക്കത്തി മലക്കുകൾക്ക് അവ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, അംബി ഊനി, നിങ്ങളെനിക്ക് അറിയിച്ചു തരുവിൻ, ബി അസ്മാ ഇഹാ ഉലായി, ഇവയുടെ പേരുകളെപ്പറ്റി നിങ്ങളെനിക്ക് അറിയിച്ചു തരുവിൻ എന്ന് പറഞ്ഞു. ഇൻകുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹി സ്വലാമക്ക് ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളുടെയും പേരുകളും പഠിപ്പിച്ചു കൊടുത്തു എന്നാണ്. അപ്പം അതിനുശേഷം അവയെ മലക്കുകളെ കാണിച്ചുകൊണ്ട് അവയുടെ പേരുകൾ പറയാൻ അവരോട് ആവശ്യപ്പെട്ടു. അവർക്കതിന് ആ മലക്കുകൾക്ക് മറ്റു മലക്കുകൾക്ക് അതിന് കഴിയുന്നില്ല. അവർ തങ്ങളുടെ കഴിവുകൾ സമ്മതിക്കുകയും അള്ളാഹുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തി പറയുകയുമാണ് ചെയ്തത്. ആദം അലൈഹി സ്വലാം അവരോട് അലൈഹിസ്സലാമയോട് അവയുടെ പേരുകൾ പറയുവാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അതെല്ലാം വിവരിച്ചു കൊടുത്തു. അങ്ങനെ അനുഭവത്തിലൂടെ അവരുടെ തെറ്റ് അള്ളാഹു അവരെ ബോധ്യപ്പെടുത്തി. അതാണ് ഇന്നി അഅ്ലമു മാ ലാ തഅ്ലമു എന്നുള്ള പറഞ്ഞല്ലോ, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ അല്ലേ, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ എനിക്കറിയാമെന്ന് മുമ്പ് അവരോട് അള്ളാഹു പറഞ്ഞിരുന്നതിൻ്റെ പുലർച്ച അവർ അനുഭവത്തിൽ കണ്ടു എന്നാണ്. അപ്പോൾ എല്ലാ പേരുകളും എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എല്ലാത്തരം വസ്തുക്കളുടെയും പേരുകൾ എന്നാണെന്നാണ് മിക്ക മുഫസ്സുകളും പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുതലായവരിൽ നിന്നുള്ള ചില രവായത്തുകളും ഇത് അതാണ് മുഴുവൻ പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് കാണിക്കുന്നത്. ഇമാം ബുഖാരി റഹ്മഹുള്ള ഈ വിഷയത്തിനൊരു പ്രത്യേക പിന്നെ ശീർഷകം നൽകിയതായിട്ടൊക്കെ കാണാം. എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ ഖുർആനിൽ ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യത്തിൻ്റെ നമുക്ക് സംശയമുള്ള വല്ല കാര്യങ്ങളും ഉണ്ട് എങ്കിൽ അതിനെക്കുറിച്ച് ഏറ്റവും അറിയുന്നവൻ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. ആ റബ്ബിൻ്റെ വാക്കുകളാണ്, കലാമാണ് പരിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ. അതിൽ മുഫസ്സറുകളായ അല്ലേ, മുഫസ്സർ സ്വഹാബി എന്നറിയപ്പെടുന്ന ആളാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ പോലെയുള്ള മഹത്തുക്കളായ മറ്റ് പണ്ഡിതന്മാർ വിവരിച്ചു തന്ന പോലെ നമ്മൾ മനസ്സിലാക്കുക. അതിന് അപ്പുറം എന്തായാലും പരിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, അവലംബിക്കാൻ മനസ്സ് കാണിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ ഓരോ വചനങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും ആശയവും കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുകയും അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കാൻ വിശ്വാസിയുടെ മനസ്സ് പാകപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ശരിക്കും യഥാർത്ഥ വിശ്വാസിയാവുക. ആ രൂപത്തിൽ സന്ദേഹമോ സംശയമോ ബാക്കി വെക്കാതെ അള്ളാഹു പറഞ്ഞ ആയത്തുകളെ വിശ്വസിച്ച് അതനുസരിച്ച് ജീവിതം നയിക്കാനും ഒക്കെയുള്ള സന്മനസ്സുള്ള ആളുകൾ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹൃദയ വസന്തം, സൂറ അൽ ബക്കറ 30-31 വചനങ്ങൾ, അവതരിപ്പിച്ചത് സഹൽ അരിപ്ര.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 902-08-40-840,
3: www.peaceradio.com. അൽഹംദു വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിള്ളാഹ്. അമ്മാ ബഅദ്, സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പടച്ചറബ് ചില ദിവസങ്ങൾക്ക് അതേപോലെ ചില സമയങ്ങൾക്കും സ്ഥലങ്ങൾക്കുമെല്ലാം പ്രത്യേകതകൾ നൽകുകയും കൂടുതൽ ശ്രേഷ്ഠതകൾ നൽകി ആദരിക്കുകയും ചെയ്തിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു തന്നെ പറഞ്ഞതാണ്, വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ, നിന്റെ റബ്ബ് സൃഷ്ടിക്കുകയും അവൻ ഉദ്ദേശിക്കുന്നത് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിനാണതിൻ്റെ അധികാരം. അങ്ങനെ അള്ളാഹു ശ്രേഷ്ഠതകൾ നൽകി ആദരിച്ച, തിരഞ്ഞെടുത്ത, പ്രത്യേകതകൾ നൽകിയ ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു ദിവസമാണ് യൗമു അറഫ അഥവാ അറഫ ദിവസം, ദുൽഹിജ്ജ 9-ാമത്തെ ദിവസം. ഹജ്ജിൻ്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് അറഫ സംഗമം എന്നത്. അൽ ഹജ്ജു അറഫ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഹജ്ജ് എന്നാൽ അറഫയാണ് എന്നർത്ഥം. എന്നാൽ ഹജ്ജിൽ പങ്കെടുക്കാത്ത ആളുകൾക്കും നിരവധി പുണ്യത്തിന് അവസരമുള്ള ദിവസമാണ് ദുൽഹിജ്ജ 9 എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസത്തിന്റെ മഹത്വമായി പറഞ്ഞ പല ഹദീസുകളും കാണാം. അറഫ ദിവസത്തേക്കാൾ കൂടുതലായി അള്ളാഹു നരകത്തിൽ നിന്ന് അവന്റെ ദാസന്മാർക്ക് മോചനം നൽകുന്ന വേറൊരു ദിവസവുമില്ല എന്നാണ്. അഥവാ കൂടുതലായും ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഒരു ദിവസം പുണ്യമായ അറഫ ദിവസമാണ്. ആ ദിവസത്തിൽ ഹജ്ജിൽ പങ്കെടുക്കാൻ കഴിയാത്ത ഹജ്ജിൽ പങ്കെടുക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അന്ന് പ്രത്യേകമായ ഒരു സുന്നത്ത് നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ നോമ്പിന്റെ പ്രത്യേകതയായി പറഞ്ഞത് യുകഫിറു സനത്തല്ലതി ഖബ്ലഹു വസ്സനത്തല്ലതി ബഅദഹു, കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും ചെറുദോഷങ്ങൾ തെറ്റുകുറ്റങ്ങൾ ആ നോമ്പ് നിമിത്തം അള്ളാഹു പുറത്തു തരുമെന്നാണ്. അപ്പോൾ ആ നോമ്പ് അത്രമേൽ പ്രാധാന്യത്തോടുകൂടി ഗൗരവത്തോടുകൂടി നാം കാണേണ്ടതുണ്ട്. അത് ഏത് ദിവസമാണ് നോമ്പെടുക്കേണ്ടത് എന്ന് പലപ്പോഴും ഒരു അനാവശ്യ ചർച്ച പോലെ ആളുകൾ കൊണ്ട് നടക്കാറുണ്ട്. വാസ്തവത്തിൽ ഓരോ നാട്ടിലെയും ദുൽഹിജ്ജ 9 എന്നാണോ അന്നാണ് ആ നോമ്പെടുക്കേണ്ടത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അതാണ് മുൻഗാമികളായ ആളുകളുടെ രീതിയും പരിചയവും ഉള്ളത്. കാലം പുരോഗമിച്ച് എപ്പോഴാണ് അവിടുത്തെ അറഫ എന്ന് നമുക്കറിയാൻ പറ്റുന്നത് ഈ അടുത്ത കാലങ്ങളിലാണ്. അതിനും എത്രയോ മുമ്പ് 10,400 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാം ഈ പുണ്യം പഠിപ്പിക്കുമ്പോൾ അന്ന് മുതൽ അത് ആചരിച്ചു വന്നത് ഓരോ നാട്ടിലെയും ദുൽഹിജ്ജ 9 എന്നാണോ അന്നായിരുന്നല്ലോ. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ആ വിഷയത്തിൽ നമുക്ക് പിൻപറ്റാൻ പറ്റിയ മാർഗമെന്നത് നമ്മൾ തിരിച്ചറിയണം. അതേപോലെ ഓരോ ദിവസത്തെയും നമസ്കാരം നമ്മൾ നിർവഹിക്കുന്നത് നമ്മുടെ നാട്ടിലെ സമയവും അതേപോലെ തന്നെ കണക്കുമൊക്കെ അനുസരിച്ചിട്ടാണ്. എന്ന് മാത്രമല്ല നോമ്പിൻ്റെ തുടക്കവും ഒടുക്കവും ഓരോ നാട്ടിലും അവരവരുടെ പ്രാദേശികമായ സമയവും കണക്കുമനുസരിച്ചാണ് എന്ന് വരുമ്പോൾ അറഫയിൽ നിൽക്കുന്ന ആളുകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ എന്ന പേരിൽ അങ്ങനൊരു വ്യാഖ്യാനം കണ്ടെത്തുമ്പോൾ ചില ആളുകൾ അറഫ സംഗമത്തിൽ ഹാജിമാർ നിൽക്കുന്നതിന് മുമ്പേ നോമ്പ് തുടങ്ങേണ്ടി വരും, ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന അറഫയുടെ മൂർധന്യമായ ഏറ്റവും നല്ല സമയത്ത് അവർ ഐക്യദാർഢ്യം ഒഴിവാക്കുകയും ചെയ്യുന്ന വിരോധാഭാസവും അതിൽ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കി ഓരോ നാട്ടിലെയും ദുൽഹിജ്ജ 9 എന്നാണോ അന്നാണ് നമ്മൾ നോമ്പെടുക്കേണ്ടത്. മലയാളികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം കേരളക്കരയിൽ അത് ബുധനാഴ്ചയാണ് എന്നുള്ളത് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മാത്രമല്ല ആ ദിവസത്തെ ദുആക്ക് പ്രത്യേകം മഹത്വമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു ദുആഇ ദുആഉ യൗമി അറഫ, അറഫ ദിവസത്തിലെ ദുആയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ദുആ. വഖൈറു മാ ഖുൽതു അന വൻ നബിയൂന മിൻ ഖബ്ലി, ഞാനും എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ഈ പറയുന്നതാണ്, ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ അഭയമായി ആശ്രയമായി ആരാധനക്കർഹനായി മറ്റാരുമില്ല. വഹ്ദഹു ലാ ശരീകല, അവൻ മാത്രമാണ്, അവന് യാതൊരു പങ്കുകാരുമില്ല. ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്, അവനാകുന്നു സർവ അധികാരവും ആധിപത്യവും സർവസ്തുതികളും. വഹു അലാ കുല്ലി ശൈഇൻ ഖദീർ, അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥന പ്രത്യേകം നമ്മൾ ഒരുവിടുക, ആ ദിക്ര നമ്മൾ മറക്കാതിരിക്കുക, അതിൻ്റെ ആശയം നമ്മൾ ഉൾക്കൊള്ളുക. അപ്രകാരം തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആ തക്ബീറുൽ മുഖയ്യദ്, ഓരോ നമസ്കാരത്തിനോടും അനുബന്ധിച്ച് നാം നടത്തുന്ന തക്ബീർ. അത് തുടങ്ങുന്നത് ദുൽഹിജ്ജ മാസം 9 തീയതിയിലെ ഫജ്ർ നമസ്കാരം മുതലാണ്. അയ്യാമു തശ്രീഖിൻ്റെ അഥവാ ദുൽഹിജ്ജ മാസം 13 തീയതി അസർ നമസ്കാരം വരെ ആ തക്ബീറുമുണ്ട്. അക്കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
4: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന
2: നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി, പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോയിൽ ഇനി ആരോഗ്യ വിചാരം. സ്ത്രീകളിലും മുതിർന്നവരിലും സാധാരണ കാണുന്ന വേദനകൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുക്കുന്നത് ഡോക്ടർ ജസീൽ കെ, കൂടെ പീസ് റേഡിയോ പ്രതിനിധി സുഹൈർ പാണ്ടിക്കാട്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ആരോഗ്യ വിചാരം പ്രോഗ്രാമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിൽ ഇൻഷാല്ലാ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തതിൻ്റെ ഒരു ബാക്കി എന്നോണമാണ്.